0: പീസ് റേഡിയോ ദൃശ്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഡൽഹിയുടെ വിശേഷങ്ങളുടെ ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞത്. ഒന്നാം ഭാഗമാണ് കഴിഞ്ഞത്, രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നർമ്മം നിറഞ്ഞ അനുഭവങ്ങളും സംഭവങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഒന്നാമത്തെ എപ്പിസോഡ് പോയിട്ടുള്ളത്. സുഹൃത്ത് ജസീൽ കൊടിയത്തൂർ, നമ്മളിപ്പം കാണുന്നത് ജസീൽ കാണാം. അപ്പോൾ നേരത്തെ നമ്മൾ ഒന്നാമത്തെ ഡൽഹിയിലേക്ക് ഇങ്ങനെ പോകാം, പിന്നെ അവിടുത്തെ ഒരു സാഹചര്യം, ഒരു ഒരു വേഗമായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ചൊരു ഓവർവ്യൂ നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഫസ്റ്റ് പോകുന്നത് എൻട്രൻസിനാണല്ലോ.
1: അതെ.
0: അപ്പോൾ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം, ഞാനൊക്കെ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് പി എസ് സി എഴുതാൻ ആരംഭിച്ചൊരു മനുഷ്യനാണ്. പക്ഷേ അന്നൊക്കെ പി എസ് സി അറിയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത് കേൾക്കുന്ന ഉപ്പിമ്മ കേൾക്കുന്ന ജീത്തേക്കും, എന്താ വെച്ചാൽ നമ്മൾ അന്ന് പരീക്ഷയേക്കാൾ അപ്പുറത്തേക്ക് ഓരോ ജില്ലകൾ കാണുക എന്നുള്ളൊരു ഒരു ഒരു വൈബായിരുന്നു. അപ്പോൾ സാധ്യത്തിൽ അങ്ങനെ ഒരു രൂപത്തിൽ എൻട്രൻസ് ചെയ്താൽ വന്ന ആളുകളുണ്ടായിരുന്നു എന്നുള്ളതാണ്. എത്ര പേർക്കാണ് അന്ന് എൻട്രൻസ് കിട്ടിയത്? അപ്പോൾ ഡൽഹി കാണാൻ വേണ്ടി വന്ന പേര് കൂട്ടത്തിലുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ്.
1: എൻട്രൻസ് എഴുതാൻ ഏതായാലും ഡൽഹിയിലേക്ക് പോകണം, അങ്ങനെ ഡൽഹിക്ക് എത്തണം. ഇനി എൻട്രൻസ് കിട്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കന്ന് അറിയില്ല. എത്ര ആൾക്കാർ, 100-ലധികം ആളുകൾ ഇത് എഴുതുന്നുണ്ട്. 30 സീറ്റ് മാത്രമേ അവിടെ ഉള്ളൂ, ആകെ അഡ്മിഷൻ MARBക്കിനുള്ളൂ. അപ്പോൾ ഇത്രയും വന്ന അതിൽ തന്നെ നമ്മൾ 10-14 പേരുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, നമ്മൾ അന്ന് പോയത്. അപ്പോൾ 4 പേർക്കാണ് അന്ന് അഡ്മിഷൻ കിട്ടിയത്, മലയാളീസ് ആയിട്ടുള്ള ആളുകൾക്ക്. 4 പേർക്ക് അതിൽ പിന്നെ അഷം സലീൽ, എടത്ത നാട്ടുകാര, മണ്ണാർക്കാട് ഭാഗത്തുള്ള അഷം സലീൽ, പിന്നെ സമാഹ്, അവനും എടത്ത നാട്ടുകാരൻ സ്വദേശിയാണ്. രണ്ടാളും ഫറൂഖിൽ തന്നെ പഠിച്ചത്, റൗദത്തുലൂമിൽ. പിന്നെ റൗദത്ത് തന്നെയുള്ള സുഹൈൽ കൊടുവള്ളിയുള്ളതാണ്. അപ്പോൾ പിന്നെ ഞാനും, നമ്മൾ 4 ആൾക്ക് കിട്ടിയത്. ഇത് നമ്മളെല്ലാവരും അന്ന് ഡൽഹി മൊത്തം കറങ്ങിയിട്ടുണ്ട്. നമ്മളതിലുള്ള ഒരു കറങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇനി അഥവാ ഇവിടെ ഡൽഹി വന്നിട്ടില്ലെങ്കിൽ, അഡ്മിഷൻ കിട്ടിയാലല്ലേ ഇങ്ങോട്ട് വരിക, കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഇതൊന്നും കണ്ടിട്ടില്ല, നഷ്ടമാകും എന്നുള്ള ഒരു റീഡിങ്ങിലാണ് നമ്മൾ പിന്നെ പോണത്. നമ്മളിങ്ങനെ ഒരു ടീമായിട്ട് പലയിടത്തും പോയി. നമ്മൾ ഡൽഹി എന്ന് പറയുമ്പോൾ ശരിക്കും ഇപ്പോഴും ഡൽഹി, ആഗ്ര, ഡൽഹി പ്ലസ് ആഗ്ര, ഇത് രണ്ടും നമ്മളെ പിന്നെ എപ്പോഴും വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥലങ്ങളാണ്, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. അത് എപ്പോൾ പോയാലും പിന്നെയും പോകാൻ, നമുക്ക് വീണ്ടും പോകാൻ തോന്നലുണ്ട്. അവിടുത്തെ അനുഭവങ്ങളും സംഗതികളൊക്കെ, ഇപ്പോൾ ജാമ്യയിൽ നിൽക്കുന്ന സമയത്തുള്ള അനുഭവങ്ങളൊക്കെ ആണെങ്കിലും ആ ഏരിയകളിലൂടെ വീണ്ടും ഇപ്പോൾ അടുത്ത് പോയപ്പോഴും, ഞാൻ പോരുന്നതിൻ്റെ അന്നത്തെ ദിവസം രാവിലെ സുബഹി കഴിഞ്ഞ് നേരെ നടന്ന്, അത്യാവശ്യം കുറച്ച് ദൂരം നടന്നിട്ടാണ് ജാമ്യൻ്റെ പരിസരം, ഹോസ്റ്റലിൽ കിടന്നു മുമ്പ് നിന്നിരുന്ന സ്ഥലങ്ങൾ ഒക്കെ അത്യാവശ്യം ഏരിയയിലൂടെ അന്ന് നടന്നിരുന്ന വഴിയിലൂടെ ഇന്ന് ഇപ്പം അടുത്ത് നടന്നു. പഴയ ആ ഒരു ഓർമ്മ പുതുക്കി. പലയിടത്തും മാറ്റങ്ങളൊന്നും അധികമൊന്നും വന്നിട്ടില്ലെങ്കിലും, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അന്നത്തെ കറക്കം, ഇത്രയും ആളുകൾ, നമ്മൾ 10-12 പേര് ഈ ഏരിയകളൊക്കെ കറങ്ങി. ശരിക്കും യാത്ര പോകുമ്പോൾ ഒരു ഹോംവർക്ക് നമുക്ക് വേണം എന്ന് ആ യാത്രയിൽ, നമ്മളങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് യാത്ര നാട്ടിൽ നിന്ന് അധികം പോകാത്തത് കൊണ്ട് നമ്മളങ്ങനെ പ്രിപ്പയർ ആവില്ല. അപ്പോൾ അവിടെ ജാമ്യയിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ പലയിടത്ത് പോയിട്ടുണ്ട്. നാട്ടിലത്തെ ആളുകൾ വരുമ്പോൾ അവർ കൂടെ ഇത്തരം സ്ഥലങ്ങളിൽ പോകും, ജാമ്യ ജുമാ മസ്ജിദിലും പിന്നെ താജ്മഹലിലൊക്കെ അടക്കം. വളരെ ചുരുങ്ങുകയാണെങ്കിലും കുറച്ച് ദൂരമുണ്ട്, 3 മണിക്കൂർ ട്രെയിനിന് അവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ ബസ്സിലാണെങ്കിൽ അത് കുറച്ചുകൂടി, അതിനേക്കാൾ കുറച്ചുകൂടി സമയം എടുക്കും. അപ്പോൾ അങ്ങനെ പ്രിപ്പറേഷൻ, അതായത് ഹോംവർക്ക് ശരിക്കും വേണമെന്ന് അന്ന് മനസ്സിലായി. കാരണം ഓരോ സ്ഥലത്തും പോയാൽ എങ്ങനെയാണ് അവിടുത്തെ പിന്നെ എൻട്രി, പിന്നെ ഇപ്പോഴൊക്കെ നമ്മളെ UPI വഴിയൊക്കെ എൻട്രി വന്നിട്ടുണ്ട് പലയിടത്തും. അത് ഫീസ് കുറവാണ്, ക്യാഷ്ലെസ് പേയ്മെൻ്റ് ആകുമ്പോൾ അവർ തന്നെ വെച്ചതാണ്
0: ഫീസ് കുറവ്.
1: ആ യെസ്, അത് പിന്നെ
0: ഓൺലൈൻ ബുക്കിംഗ് ആണോ?
1: ആ ഓൺലൈൻ ബുക്കിംഗ്, ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. നമുക്ക് അതിന് QR കോഡ് വരും, ഓരോരുത്തരുടെ പേരും അതൊക്കെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. മറ്റേത് എണ്ണം പറഞ്ഞ് വാങ്ങുക
0: ചെയ്യുക,
1: അതിന് പേരും കാര്യമൊന്നും കൊടുക്കണ്ട. കൗണ്ടറിൽ പോയി വാങ്ങുമ്പം 5 പേര് വരുമ്പോൾ 5 ആൾക്കാരെ, അല്ല എത്ര കുട്ടികൾക്ക്, 14 വയസ്സ് വരെ പലയിടത്തും പൈസ ഇല്ല, 5 ആൾക്കാരെന്ന് പറയുമ്പോൾ അതിനെത്ര ഫീസ് അത് കൊടുക്കണം. ഇതിലങ്ങനെ ഇല്ല, ഒരു റിഡക്ഷൻ ഉണ്ടാകും. ആൾക്കാർ പേരും കാര്യം കൊടുക്കണം എന്നുണ്ട്. അത് തിരക്കായത് കൊണ്ട് പലയിടത്തും പേരും കാര്യം നോക്കലില്ല, ജസ്റ്റ് QR കോഡ് എന്ത് ചെയ്യും, എത്ര എണ്ണം എടുത്തു മാത്രം നോക്കുള്ളൂ, QR കോഡ് സ്കാൻ ചെയ്ത് കയറ്റും. അപ്പോൾ അന്നത്തെ ഈ എൻട്രൻസിൻ്റെ വിഷയത്തിൽ 4 പേർക്കാണ് അഡ്മിഷൻ കിട്ടിയത്. പിന്നെ അന്നുണ്ടായിരുന്ന ഫവാസിന് ഇഫ്ലുവിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവൻ ജാനുവലി എം ഫിലും പി എച്ചും ചെയ്തിട്ടുണ്ട്. അന്നുണ്ട് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫുവാദ് താനാളൂർ, ആഷിക് മഞ്ചേരി നമ്മുടെ കൂടെ പുളിക്കലുണ്ടായിരുന്നു കുറേ 5 വർഷക്കാലം. പിന്നെ നേരത്തെ പറഞ്ഞ നമ്മളെ അഡ്മിഷൻ കിട്ടിയ ആളുകൾ. പിന്നെ അന്നത്തെ ഫോട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ ഓർമ്മയിൽ പല ആളുകളുടെ പേര്, നമ്മൾ കൂടെ പഠിക്കാത്ത ആളുകളായതുകൊണ്ട് നമ്പറുകളൊക്കെ ഉണ്ടാകും. അത്ര പിന്നെ കോണ്ടാക്റ്റ് അത്രയും കീപ്പ് ചെയ്യാത്തതുകൊണ്ട് പേരുകൾ ഇപ്പോൾ ഓർമ്മയില്ല. പക്ഷെ ഇത്രയും അന്നത്തെ ഓർമ്മകൾ ഇങ്ങനെ നമുക്കിങ്ങനെ അവിടെ പോയത്, യാത്ര പോയത്, ഒരുമിച്ച് ഇപ്പോൾ ജുമാ മസ്ജിദൊക്കെ പോയി. പിന്നെ ജുമാ മസ്ജിദ് പോകുന്ന സമയം ശരിക്കത് പറയുമ്പോൾ കൂടെ ചേർത്ത് പറയാണ്, ഒരു അസറിൻ്റെ ശേഷം അവിടെ എത്തിയാൽ ജുമാസിൻ്റെ മുമ്പിൽ തന്നെ അതിൻ്റെ ഒരു മീന ബസാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഫുള്ള് നമ്മൾ മുട്ടായി തെരുവ് പോയ മാതിരി കുറേ കച്ചവടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം. അവിടെ എവിടെ ചെന്നാലും തിരക്കുള്ള അടുത്തൊക്കെ പിക് പോക്കറ്റിങ് നല്ലോണം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അത് ഈ പോക്കറ്റ് അടിക്കാൻ വളരെയധികം സാധ്യത ഉണ്ട്. മൊബൈലാണെങ്കിലും പേഴ്സാണെങ്കിലൊക്കെ ശ്രദ്ധിക്കണം. മീന ബസാറിൽ നമ്മൾ ഈ ജുമാവസിൻ്റെ മുമ്പായിട്ട് നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്ത്, മെയിൻ ഡോറിൻ്റെ ഓപ്പോസിറ്റുള്ള ഭാഗത്ത് അബുൽ കലാം ആസാദിൻ്റെ ഖബർ അവിടെയാണ് അടക്കം ചെയ്തത്. അത് പല ആൾക്കാരും ചിലപ്പോൾ കാണുകയോ അറിയുകയോ ചെയ്യാത്തൊരു സംഗതിയുണ്ട്. അതിൻ്റെ അടുത്ത് ഫുള്ള് കച്ചവടമാണ്. അവിടെ ചെറിയൊരു ഗ്രില്ല് കാണാം, ഒരു ഗ്രില്ല്, ആ ഗ്രില്ല് ഒരു കവാടം ജസ്റ്റ്, അത് പിന്നെ എന്താ പറയുക അത്യാവശ്യം ടൈറ്റുള്ള ഗ്രില്ല്, അങ്ങനെ ഇപ്പോൾ കടക്കാൻ കഴിയില്ല, തുറക്കാം. അതിൻ്റെ സൈഡിലുണ്ട് ചുമരിൽ എഴുതി വച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിലും ഉറുദുവിലും എഴുതി വച്ചിട്ടുണ്ട് ഇങ്ങനെ ആളുടെ ഇത്ര വർഷം. ശബരിമലല്ല, അതിൻ്റെ പുറത്തുള്ള മതിലിൽ ഇങ്ങനെ എഴുതി വെച്ചതാണ്. അത് അറിയണമെങ്കിൽ അത് കാണുള്ളൂ അവിടെ പോയാൽ. പിന്നെ ജുമാ മസ്ജിദിൽ ഉള്ളിൽ കയറിയാൽ പിന്നെ ഫുള്ള് നമ്മൾ പഴയ പിന്നെ അവിടുത്തെ ഒരു നൊസ്റ്റാൾജിക് ഇതാണ് അവിടെ ഉള്ള റൂഹഫ്സ. ചൂടുള്ള സമയത്ത് റൂഹഫ്സ കുടിക്കും, ഭയങ്കര റിലാക്സേഷനാണ്. റൂഹഫ്സനെ പറ്റിയൊക്കെ പലയിടത്തും വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാകും. അതൊരു ഒരു ആത്മപോഷിണി എന്ന് വേണമെങ്കിൽ എന്നെ മലയാളം കൊടുക്കാം എന്നാണ് തോന്നുന്നത്. അത്രയും ചൂടിൽ നമ്മളിങ്ങനെ നടക്കുമ്പം അതൊരു ഗ്ലാസ്, അന്ന് 10 രൂപയാണ് നോർമൽ, ഇപ്പോഴും കിട്ടും ഒരു ഒരു ചെറിയ ഗ്ലാസ്സിൽ വളരെ ചുവന്ന കളറുള്ള വെള്ളം. പക്ഷേ അതായത് നമുക്കൊരു ഒരു റിഫ്രഷിങ് ഫീലാണ്. പിന്നെ അതിനെക്കുറിച്ച് ആഡ് ചെയ്ത് പറയാനുള്ളത് പുതിന വെള്ളം ഉണ്ടാവാറുണ്ട്. പുതിന, കുറേ പുതിന ഒരുമിച്ച് കൂട്ടിയിട്ട് അത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ഒരു വെള്ളം, അത് ഇതേപോലെ നമുക്ക് പുതിന കൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യപരമായിട്ട് എന്നുള്ളത് പറയാം.
0: അല്ല, ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് ഡൽഹി എന്ന് പറഞ്ഞാൽ. വീണ്ടും പോയാൽ വീണ്ടും നമ്മളെ തിരിച്ചു വിളിക്കുന്ന, വീണ്ടും വീണ്ടും വിളി തിരിച്ചു വിളിക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ നമുക്ക് ഇനി അവിടുത്തെ ചരിത്ര സ്ഥലങ്ങളും അതുപോലെ തന്നെ കാണേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്കൊന്നിങ്ങനെ നമ്പറിട്ട് പറയാൻ പറ്റും ഏതൊക്കെയാണ് പറയാൻ പറ്റും.
1: അതിൽക്കുന്നത് ഡൽഹി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലായാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെട്രോ വലിയൊരു ഓപ്ഷനാണ്. വലിയൊരു ചിലവില്ലാതെ പിന്നെ എല്ലാവർക്കും ഒരു ഒരു ദിവസം പിന്നെ കറങ്ങണം. 200 രൂപേൻ്റെ ഒരു കാർഡ് എടുത്താൽ മെട്രോയിൽ എത്ര അൺലിമിറ്റഡ് ആയിട്ട് പോവാം. ഒരു ദിവസമാണ് അതിൻ്റെ കാലാവധി ഉണ്ടാവുക. നമ്മൾ പോയത് ഇനി കുറവാണ്, കുറച്ച് സ്ഥലത്ത് പോയിട്ടുള്ളെങ്കിൽ അതിന് ബാക്കിയുള്ളത് നമുക്ക് തിരിച്ചു കിട്ടും, പൈസ കാർഡ് തിരിച്ചു കൊടുക്കുമ്പോൾ. അപ്പോൾ മെട്രോയിലുള്ള ഓപ്ഷൻ എല്ലാ കൂടുതലും, അത്യാവശ്യം എല്ലാ സ്ഥലത്തും മെട്രോ കണക്റ്റഡ് ആണ്. ഈ പറഞ്ഞ സ്ഥലത്ത് ഇനിയിപ്പോൾ പറഞ്ഞ ജുമാ മസ്ജിദും അതേപോലെ റെഡ് ഫോർട്ടും ഇത് ഒരു സ്ഥലത്താണല്ലോ ശരിക്കും പറഞ്ഞാൽ. ജുമാ മസ്ജിദ് റെഡ് ഫോർട്ടും നേരെ ഓപ്പോസിറ്റാണ്. ജുമാസിന് മുകളിൽ നോക്കിയാൽ റെഡ് ഫോർട്ടിൻ്റെ അത്യാവശ്യം എല്ലാ ഏരിയയും കാണാം. നേരെ ഒരേ സ്ഥലത്താണ്, ഷാജഹാൻ നിർമ്മിച്ചതാണ്. അപ്പോൾ ചരിത്രം വെച്ച് പറയുമ്പോൾ ജുമാ മസ്ജിദിൻ്റെ സംഗതി പറയുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ എത്തുന്നതാണ് ഏറ്റവും അതിൻ്റെ ഭംഗി. ആ സന്ധ്യാസമയം അല്ലെ മഗ്രിബിൻ്റെ സമയത്ത് ബാങ്ക് കേൾക്കലും ആ സമയത്ത് വലിയ ലൈറ്റ് ഇടും, ഒരു ഒരു യെല്ലോ ഇതുള്ള ലൈറ്റ് ഇങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ ഒരു ഒരു വ്യൂ രാത്രിയിൽ നല്ല ഭംഗിയാണ്. അപ്പോൾ റെഡ് ഫോർട്ടിൽ വൈകുന്നേരം എത്തിയാൽ, റെഡ് ഫോർട്ടിൽ വൈകുന്നേരം എത്തിയിട്ട് അത്യാവശ്യം കണ്ട് മീന ബസാറിൽ ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ ചെയ്ത് പിന്നെ ജുമാ മസ്ജിദും ജുമാസിൻ്റെ അടുത്ത്. പിന്നെ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കബാബിൻ്റെ ഏരിയ ഉണ്ട്, ഖുറൈശി കബാബ്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യണം. ഏതെങ്കിലും അവിടെ കുറേ ഐറ്റംസ് ഉണ്ട്, എന്തെങ്കിലും ഒരു പിന്നെ ചെറിയ റേറ്റ് അത്യാവശ്യം പിന്നെ എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ അടുത്ത് തന്നെയാണ്, ജുമാ മസ്ജിദിൻ്റെ അടുത്ത് തന്നെയാണ്. ജുമാ മസ്ജിദിൻ്റെ ഈ പറഞ്ഞ അതിൽ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ പറയുമ്പോഴും നിലവിൽ നമുക്കൊരു സങ്കടം തോന്നുന്ന സംഗതി, ഇതൊക്കെ ഉണ്ടാക്കിയത് ആര് എന്നുള്ളത്, വളരെ ചെറിയൊരു സ്ഥലത്ത് ഇത്രയും ഏരിയകൾ കവർ ചെയ്താലും നമുക്ക് പലയിടത്തും കാണൂല. അതൊരു ഒരു പിന്നെ അജണ്ടയുടെ ഭാഗമായിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. അത്തരം പേരുകളോ ചിത്രങ്ങളോ ഒക്കെ ബോധപൂർവം മറച്ചു വെക്കുന്ന രൂപത്തിലാണ് ഇത്തരം ഇതുങ്ങൾ നടന്നു പോണത്. അപ്പോൾ ജുമാ മസ്ജിദ് വന്നു, പിന്നെ അതേപോലെ റെഡ് ഫോർട്ടും വന്നു. പലപ്പോഴും ക്വിസിൽ ചോദിക്കലുണ്ട്, ജുമാ മസ്ജിദ് ഉണ്ടാക്കിയത് ഷാജഹാനാണ്, റെഡ് ഫോർട്ട് ആരാണ്ടാക്കി ചോദിക്കലുണ്ട്, മുഗൾ അപ്പോൾ ഇതും ഷാജഹാൻ ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ അടുത്ത് പിന്നെ ഉള്ളത് ഹുമയൂൺ ടോംബ്, അധികം ദൂരമില്ലാതെ പോകാൻ പറ്റിയ സ്ഥലമാണ് ഹുമയൂൺ ടോംബ്. അതും ജുമാ മസ്ജിദ് പോലെ നിർമ്മിതിയിൽ സാമ്യത തോന്നും. കുറേ ഏരിയകൾ ഇതിനുണ്ട്, അതായത് വലിയൊരു ഇത്. അത്യാവശ്യം നമ്മളിങ്ങനെ സമയമെടുത്ത് പോവുകയാണെങ്കിൽ, ഇപ്പം ലാസ്റ്റ് പോയ യാത്രയിലും കൂടെ വന്ന് എല്ലാവരും പറഞ്ഞത് ഓരോ സ്ഥലത്തും ഒരു ദിവസം കറങ്ങാനുള്ള കണ്ട്, പിന്നെ ജുമാ മസ്ജിദിലൊക്കെ അതിന് മിനാരത്തിൽ പൈസ കൊടുത്താൽ കയറാൻ പറ്റും, ആ മിനാരത്തിന് മുകളിൽ. അവിടെ കയറിക്കഴിഞ്ഞാൽ ഓൾഡ് ഡൽഹിയുടെ ശരിക്കുള്ള പിക്ചർ നമുക്ക് കാണും.
0: ആ ശരി,
1: അത്രയും മുകളിൽ കയറുമ്പോൾ പിന്നെ ചിലപ്പോൾ ഗൂഗിളിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഓൾഡ് ഡൽഹി, നമ്മൾ സ്ലം ഏരിയകളൊക്കെ കുറേ സാധനങ്ങളുണ്ട് അതിൽ. അപ്പം ജുമാ മസ്ജിദിൻ്റെ നിസ്കരിക്കാൻ അവിടെ സൗകര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം നിലവിൽ കഴിഞ്ഞ ഒരു 5 വർഷമായി ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിസ്കാരം ആരാധന പോലെയുള്ള കർമ്മങ്ങളിൽ എല്ലാം ബാൻഡാണ്. പക്ഷേ ജുമാ മസ്ജിദിൽ പള്ളിയായതുകൊണ്ട് അവിടെ നിസ്കാരം ഉണ്ട്. മഗ്രിബ് ആയ പിന്നെ പെണ്ണുങ്ങൾക്ക് പെർമിഷൻ ഉണ്ട്, അവിടെ വിളിച്ചു പറയും. മഗ്രിബ് കഴിഞ്ഞാൽ, ജുമാഅത്ത് കഴിഞ്ഞാൽ പിന്നെ വിളിച്ചു പറയും സ്ത്രീകൾക്ക്, ഇനി പിന്നെ പ്രവേശനം എല്ലാവരും പോകണമെന്ന് പറയും മഗ്രിബിൻ്റെ സമയത്ത്. അപ്പോൾ നിസ്കാരം ഒക്കെ അവിടെ നിന്ന് കഴിയാം. ഭക്ഷണമൊക്കെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യം, ആ സൗകര്യം സൗകര്യം. ഓ, സൈഡിൽ വേറെ സ്ഥലമുണ്ട്, ഉദോ എടുക്കാൻ സെറ്റപ്പ് ഉണ്ട് ഒക്കെ ഉണ്ട്.
0: ഓക്കെ,
1: അതിന് വധുവിന് നേരത്തെ പള്ളിൻ്റെ ആമിയും പറഞ്ഞ പള്ളിൻ്റെ അല്ല, ഇത്തരം പള്ളികളിലൊക്കെ ഇപ്പോഴും പഴയ ഒരു ശീലം അല്ലെങ്കിൽ ശൈലി കീപ്പ് ചെയ്യണ കാണാൻ പറ്റും. ഇങ്ങനത്തെ വലിയ നീണ്ട പൈപ്പ് ഇട്ടിട്ട് അപ്പുറപ്പുറവും, നമ്മളൊക്കെ ചുമരുന്നുള്ള പൈപ്പാണ് എടുക്കുക, സിംഗിൾ സിംഗിൾ പൈപ്പായിരിക്കും. ചിലയിടത്തൊക്കെ ഉണ്ടാവും നാട്ടിൽ, പക്ഷേ അവിടെ ഇപ്പോഴും ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ ശ്രദ്ധിച്ചു, ഒരേ ഒരേ അതൊക്കെ ശരിക്ക് കുറേ നേരം വർത്തമാനം പറയാൻ, വർത്തമാനം പറഞ്ഞ് നിൽക്കുന്ന സമയമല്ലെങ്കിലും പരസ്പരം കാണാൻ സലാം പറയാൻ ഒക്കെ കൂടുതൽ അവസരങ്ങൾ നൽകുന്നുണ്ട് ശരിക്ക് പറഞ്ഞാൽ. നമ്മളിങ്ങനെ ഇവിടെ നിന്നിരുന്നിട്ട് നമ്മൾ ഉതൊടുക്കുന്നു, അതേപോലെ നിങ്ങളിപ്പോൾ ഇരിക്കണ പോലെ അപ്പുറത്തുനിന്ന് ഒരാളിരുന്ന് ഉതൊടുക്കുന്നു, അപ്പം കുശലം പറയുന്നു രോഗിയും. അതൊക്കെ ഭയങ്കര ഒരു ഇപ്പോഴും പല പള്ളികളിലും നമുക്ക് അവിടെ കാണാം ഈ ഈ സെറ്റപ്പ് പൈപ്പിൻ്റെ. എനിക്ക് ഏറ്റവും വേർത്തിയായിട്ട് തോന്നിയത് നമ്മൾ ആ യാത്രയിൽ പോയതാണ്, നമ്മൾ ഈ ആദ്യമായിട്ട് അവിടെ അന്നാണ് പോണത്, ഇന്ദിരാഗാന്ധിൻ്റെ മ്യൂസിയം.
0: മ്യൂസിയം ഓക്കെ,
1: അതൊരു വല്ലാത്ത അനുഭവമാണ്. നമ്മളവിടെ കയറി കഴിഞ്ഞാൽ അന്നത്തെ അന്ന് ഉപയോഗിച്ച സംഗതികളൊക്കെ ഉണ്ട്, ചില്ലുകൂട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അന്നത്തെ
0: മെട്രോ അവൈലബിൾ ആണ്,
1: ആ അതെ അതെ. അതിൻ്റെ അടുത്തുള്ള എല്ലാ ഏറെക്കുറെ എല്ലാ സ്റ്റേഷനുകളിലും അവർ വേണമെങ്കിൽ ഇറങ്ങിയാൽ പിന്നെ ഒരു ഇ റിക്ഷ, നമ്മുടെ നാട്ടിലില്ലാത്തൊരു സാധനം ഇ റിക്ഷ, പിന്നെ ഓപ്പൺ ആയിട്ടുള്ള നമുക്ക് കാറ്റ് കൊണ്ട് നല്ലവർക്ക് പോവാം, ചെറിയ പൈസ ഉണ്ടാവുള്ളൂ, ഒരാൾക്ക് 10-20 ഒക്കെയാണ് വരെ, മാക്സിമം 20 വരുള്ളൂ. ശരിക്കും എൻ്റെ വാല്യൂ 10 ഉള്ളൂ, നമ്മൾ പുറത്തുള്ള ആൾക്കാരാകുമ്പോൾ അവർ 20 പറയും. സവാരി എന്നാണ് പറയാം, ഏക് സവാരി 20 എന്ന് പറയാം, ഒരാൾക്ക് 20 റുപ്യ അവരോട് പറയും. അങ്ങനെ നമ്മളെ കൂടെ ഇപ്പോൾ പ്രാവശ്യം ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഒരാൾ അടുത്തുനിന്ന് കുത്തുമിനാറിൻ്റെ അടുത്തുനിന്ന് കയറി, അയാൾക്ക് 10 റുപ്യയാണ് അയാൾ കൊടുക്കുന്നത്. ആ മെട്രോയിൽ ജസ്റ്റ് സെൻറ്ററിൽ നിന്ന് പോകണതിൻ്റെ 10 റുപ്യ, നമ്മളൊക്കെ 20 റുപ്യ. അങ്ങനെ ഒരു സംഭവം അനുഭവം ഉണ്ടായി. അപ്പോൾ നമ്മൾ യാത്രയ്ക്ക് ശരിക്ക് 10 ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിൽ നമുക്ക് ഭയങ്കര ഇത് തോന്നില്ലേ, ഒരു കൗതുകം തോന്നുന്നത്, അന്നത്തെ പത്രങ്ങൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അതങ്ങനെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷ് പത്രം, ഉറുദു, ഹിന്ദി, മലയാളം ഒക്കെ ഉണ്ട്. മലയാളത്തിൻ്റെ പത്രത്തിൽ അന്നത്തെ വാർത്ത ഒക്കെ നമുക്കൊരു ഒരു കൗതുകമാണ്, ഇത്രയും വർഷം മുമ്പുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ. ഇന്ദിരാഗാന്ധി മ്യൂസിയം നല്ല അത്യാവശ്യം നല്ലോണം പിന്നെ പോയി കാണേണ്ടത്, എല്ലാം കാണേണ്ടത് തന്നെയാണ്. പിന്നുള്ളതാണ് ഈ ഇന്ത്യ ഗേറ്റ്.
0: ഇന്ത്യ ഗേറ്റ്
1: പലപ്പോഴും തമാശയായിട്ട് പലരും പറയുള്ളത് അത് ബോർഡർ മലാണ് കയറാനുള്ള,
0: അത് ഗേറ്റിന്റെ അപ്പുറത്ത് പാകിസ്ഥാൻ.
1: അതിൽ ഇന്ത്യ ഗേറ്റ് ശരിക്കും അതിൻ്റെ അടുത്ത് പോയി കാണാനുള്ള ഒരു ചെറിയൊരു ബൗണ്ടറി അതിന് ചുറ്റുമുണ്ട്, നമുക്ക് പ്രവേശനമില്ലാത്ത ചെറിയൊരു ഒരു ബൗണ്ടറി. അത് നമുക്കിങ്ങനെ നോക്കി നമുക്ക് കുറേ പേരുകൾ കാണാം. ആ പേരുകൾ ഇന്ത്യൻ്റെ പിന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പിന്നെ ഇന്ത്യക്ക് വേണ്ടി വീരമൃത്യു വരിച്ച സൈനികരുടെ പിന്നെ പേരുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് പാർലമെൻറ്റ് മന്ദിരം. നമുക്ക് ശനിയാഴ്ചകളിൽ പോയാൽ അതിൻ്റെ അടുത്തുള്ള പിന്നെ ആർമീൻ്റെ ചേഞ്ചിങ് സാധനങ്ങളൊക്കെ ഉണ്ട്, ശനിയാഴ്ച പോയാൽ കാണാൻ പറ്റും. അതിന് പ്രത്യേകം രാവിലെ നേരത്തെ പോകണം. ഇനിയിപ്പോൾ യാത്രകളിൽ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ ഹോഹോ എന്ന് പറഞ്ഞൊരു ഒരു ടീമുണ്ട്, ഹോഹോ ബസ് എല്ലാ സ്ഥലത്തും കൊണ്ട് 10-20 സ്ഥലങ്ങൾ അവർ കവർ ചെയ്യും. പറഞ്ഞ കുറച്ച് സ്ഥലത്താണ് അവർ എന്ത് ചെയ്യുക, ഇറങ്ങിയിട്ടുള്ളത് കുറച്ച് സ്ഥലങ്ങളിലാണ്, ചില സ്ഥലത്ത് ഒരു പാസ് ചെയ്യാണ് ചെയ്യുക. ഇപ്പോൾ കൊനോട്ട് പ്ലേസ് എന്നൊക്കെ പറയുന്നത് വളരെ, ഇപ്പം ഡൽഹി പോകുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സ്ലം ഏരിയ, പാവപ്പെട്ട ഏരിയ പറഞ്ഞത്, ഈ പൈസക്കാരുടെ നിൽക്കലെന്ന് ചോദിച്ചാൽ അവർ ചോദ്യമുണ്ട്. അപ്പോൾ ഈ ഇത് ഫുൾ പിന്നെ വലിയ വീടും വലിയ കെട്ടിടങ്ങളും ഭയങ്കര പിന്നെ പ്രൊഫഷണലായി നിർമ്മിച്ച വലിയ ഏരിയകളുണ്ട്. കൊനോട്ട് പ്ലേസൊക്കെ അങ്ങനെ പെട്ട സ്ഥലമാണ്. അപ്പോൾ അത്തരം ഏരിയകളിലൊക്കെ പാസ് ചെയ്യുമ്പോൾ ഒരു പാസിംഗ് ഉണ്ടോ, ഡ്രൈവ് പാസ് എന്നാവരും അതിന് പറയാം. അതിനടുത്ത് ഉടൻ ഡ്രൈവ് ചെയ്ത് പോവുള്ളൂ വണ്ടി. ചിലപ്പോൾ ചെറുങ്ങനെ സൈഡിൽ നിർത്തി ഇറങ്ങാൻ പറ്റില്ല, ജസ്റ്റ് കണ്ടിട്ട് പോകാമെന്ന്. അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. ഒരു ചരിത്രപരമായിട്ട് പറയുമ്പോൾ പുരാണ കില എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ രാത്രിയാണ് പോകണം, അവിടെ നൈറ്റ് ഷോ ഒക്കെ ഉണ്ട്. ഡൽഹിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഷോ ചെയ്യും. ഈ സ്ഥലത്തൊക്കെ നമുക്ക് ഈ പുല്ലിൽ ലോണിൽ പ്രൊജക്ടർ കാണാം. പകൽ പോകുമ്പോൾ ഇങ്ങനെ കാണും. എന്തിനാ ഈ പ്രൊജക്ടർ എന്ന് ചോദിച്ചാൽ അപ്പുറത്തെ സൈഡിൽ വീട് ഉണ്ടാവും. ലൈറ്റ് ഷോ, നൈറ്റ് ഷോയിൽ ഈ സ്ക്രീൻ ഷോ ഉണ്ടാവും. അതിന് ചെറിയ പൈസ കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം. നമ്മൾ അന്ന് ഉള്ള അന്ന് പോയിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ഇതുമായി ബന്ധപ്പെട്ട ഏരിയ ഉണ്ട്. നമുക്കവിടെ അതൊരു വേറൊരു എപ്പിസോഡിലേക്ക് പറയാമെന്നുണ്ട്. ഓരോ ഏരിയകൾ എടുത്തിട്ട് എന്തൊക്കെ കാണണം, എങ്ങനെയൊക്കെ പോകണം എന്നുള്ളതൊക്കെ. അതിൽ പിന്നെ രണ്ടാമത്തൊരു ഭാഗമാണ് പിന്നെ ആഗ്ര എന്ന് പറയുന്നത്.
0: അല്ല, ഇതിൽ കൂടെ ഇപ്പോൾ പാർലമെന്റ് മന്ദിരം പറയുമ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരം, പഴയ പാർലമെന്റ് മന്ദിരമുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലാസ്റ്റ് പോയ ട്രിപ്പിൽ കണ്ടിട്ടുണ്ടാവും.
1: ഇല്ല, കണ്ടിട്ടില്ല, നമുക്ക് അതിന് സമയം കിട്ടില്ല.
0: ഇല്ല,
1: നമ്മൾ വളരെ ഷോർട്ടായിരുന്നു അതിലെ ഇതുണ്ടായിരുന്നത്. അപ്പോൾ പഴയതിൽ നമ്മൾ പോയിട്ടുണ്ട്, അവിടെ പഠിക്കുന്ന സമയത്ത് പോയിട്ടുണ്ട്. അതിന് പ്രത്യേകം പാസ്സൊക്കെ വേണം, പെർമിഷൻ വാങ്ങിയതിന് ശേഷം കയറാൻ പറ്റുന്ന ഏരിയകളാണ്. അപ്പോൾ അത് അതും കൂടി പ്ലാൻ ചെയ്യണത് നന്നാവും. ഒരുപാട് ദിവസങ്ങളുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ ഏരിയയിൽ പോയാലും അത്യാവശ്യം നടന്ന് കണ്ട്. ഇപ്പോൾ ഹുമയൂണിൻ്റെ പോകുമ്പോൾ ഒക്കെ നല്ലോണം നടക്കാണ്ട് ഉള്ളിലോട്ട് കയറിയാൽ അത്യാവശ്യം നടന്നിട്ടാണ് അതിൻ്റെ ഏറ്റവും ഇതിലെത്താൻ. ഇത്രയും ഏരിയ, ഏക്കർ കണക്കിന് ഏരിയകളുണ്ട് അവിടെ. ഉള്ളിലോട്ട് കയറി നടന്ന് പോയാൽ ജുമാ മസ്ജിദിൻ്റെ അതേപോലെ നിർമ്മിതിയാണ് നമുക്കിതിൽ കാണാം. അത്യാവശ്യം നടന്ന് കാണാനുള്ള ഏരിയ ഉണ്ട്. ഇത് പറഞ്ഞു വരുന്നത് ഈ സ്ഥലത്ത് മീണ്ടും തന്നെ അത്യാവശ്യം മണിക്കൂറുകൾ നമുക്കവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ കൃത്യമായ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതിലാവശ്യമാണ്. ചരിത്രപ്രധാനമായിട്ടുള്ള ഏരിയകളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് അതിൻ്റെ ഒരു ഒരു പിന്നെ പിന്നാമ്പുറം, എന്തായിരുന്നു ഇതിൽ വരാനുള്ള കാരണം. ഇപ്പം ഇപ്പം ആഗ്രയിലേക്ക് വരികയാണെങ്കിലേ ഒരു ഇതിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. അതിൻ്റെ അടുത്തൊരു മ്യൂസിയം ഉണ്ട്. അന്നത്തെ വിലയേറിയ മൂല്യങ്ങൾ, രത്നങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ്, പിന്നെ അത്ര മൂല്യമുള്ള രത്നങ്ങളും സംഘടനയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഷാജഹാൻ ഇത് ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയതിനെ പറ്റിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ മ്യൂസിയത്തിൽ കൃത്യമായിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പ്രാവശ്യത്തെ പോയാലാണ് അത് അനുഭവിച്ചത്. ആഗ്രയിൽ, ആഗ്രയിലും എന്തുണ്ട്, മെട്രോ വന്നിട്ടുണ്ട്.
0: മെട്രോ വന്നിട്ടുണ്ട്,
1: ഒരു കൊല്ലമായി വന്നിട്ട്. അപ്പോൾ ആഗ്രയിൽ താജ്മഹലിൽ നിന്ന് ഒരു സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞാൽ അപ്പുറത്തെത്തും അംബേദ്കർ സ്റ്റോപ്പ്. അത് ആഗ്ര ഫോർട്ടിലാണ്. ആഗ്ര ഫോർട്ടും ഇതേപോലെ ഒരുപാട് നേരം നടന്ന് കാണാനുള്ള ഏരിയ ഉണ്ട്.
0: സത്യം പറഞ്ഞാൽ ഇപ്പോൾ മെട്രോ എല്ലായിടത്തേക്കും കണക്റ്റഡ് ആയത്.
1: ഡൽഹി മെട്രോ ഡൽഹിയിലെ എല്ലാ ഏരിയകളും കണക്റ്റഡ് ആണ്. പക്ഷേ ഡൽഹിയിൽ നിന്ന് ആഗ്ര എത്തണമെങ്കിൽ നല്ലോണം ദൂരമുണ്ട്, 3 മണിക്കൂർ പിന്നെ ട്രെയിനിലിരിക്കണം. അപ്പോൾ അതിൽ ഇനി ഒരു പ്ലാനിങ്ങിന് പറയുകയാണെങ്കിൽ വെള്ളി ആഗ്ര പ്ലാനിങ്ങിൽ വരികയാണെങ്കിൽ കട്ട് ചെയ്യണമാണ് നല്ലത്. വെള്ളി വരുന്ന രൂപത്തിലേക്ക് യാത്ര ഒഴിവാക്കുക. കാരണം വെള്ളി താജ്മഹൽ ഓഫാണ്. നമ്മൾക്കത് ചെറിയൊരു പിന്നെ മുമ്പ് നമുക്ക് പോയ ഓർമ്മ ഉണ്ട്, മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് ഫ്രൈഡേ എന്നുള്ളത് ഫുൾ ക്ലോസ്ഡാണ്. ലോക്കൽ ആളുകൾക്ക് മാത്രം ജുമ്മക്ക് പങ്കെടുക്കാൻ തുറന്നു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത്. ആണുങ്ങൾക്കൊക്കെ കയറാം, പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാവുമെന്ന് കയറാൻ കഴിയില്ല. അപ്പോൾ അതിൽ പ്ലാൻ ചെയ്യേണ്ട വിഷയം ആ ഈ മംഗളമുണ്ടല്ലോ, നമ്മൾ പറഞ്ഞ മംഗളയിൽ പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഷെഡ്യൂൾ പ്രകാരം 9:30 അവിടെ എത്തും, ആഗ്രയിലെത്തും രാവിലെ. രാവിലെ അവിടെ എത്തി ഒന്ന് ക്ലോക്ക് റൂമിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഗ്രയിൽ തന്നെ ക്ലോക്ക് റൂമിൽ ബാഗും വസ്തുക്കളൊക്കെ വെക്കാം. ഡോർമെട്രി സംവിധാനങ്ങളുണ്ട്, ഫ്രഷ് ആവാം. ഫ്രഷായിട്ട് ലഗേജൊക്കെ അവിടെ വെക്കണം, ഏറ്റവും നല്ലത്. എന്നിട്ട് പിന്നെ ആഗ്രയിൽ പോയിട്ട് ഒരു ചെറിയ ടാക്സിയോ എന്താ വിളിച്ചാൽ തന്നെ ചെറിയ പൈസ ഉള്ളൂ, ആഗ്രയിൽ പോകുന്നു. കാര്യമായിട്ട് രണ്ട് സ്ഥലമേ അവിടെ ഉള്ളൂ, കാര്യമായിട്ട് രണ്ട് സ്ഥലം ആഗ്രയും പിന്നെ ആഗ്ര ഫോർട്ടും താജ്മഹലുമാണ്. അത് രണ്ടും അടുത്തടുത്ത് തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല. ആ സ്റ്റേഷനിലാണ് എഴുതി വെച്ചിട്ട്. പിന്നെ താജ്മഹൽ 10 കിലോമീറ്റർ, ആഗ്ര ഫോർട്ട് 5 കിലോമീറ്റർ.
0: ശരി,
1: അത്രേ ഉള്ളൂ.
0: ഇപ്പോൾ ഒരുപാട് ചരിത്ര സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡൽഹിയിലെ കാണാ കാഴ്ചകളും കാണാപ്പുറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു യാത്രാവിശേഷമാണ് നമ്മൾ അവിടെ കേട്ടത്. ഇൻഷാല്ലാ വീണ്ടും ജസീൽക്കയോടൊപ്പം നമ്മൾ വീണ്ടും ഡൽഹി വിശേഷങ്ങളുമായിട്ട് നമുക്ക് എത്തിച്ചേരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജസാക്കുല്ലാ ഖൈർ. അസ്സലാമു അലൈക്കും
2: മാഷാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദൃശ്യം എന്നും വിളിക്കുന്നു ഡൽഹി ഭാഗം 2. നമ്മോടൊപ്പം ചേർന്നത് ജസീൽ കൊടിയത്തൂർ, കൂടെ നിഷാൻ രണ്ടത്താണി.

0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൌരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: سبيل الدموع سبيل
3: مريح. പീസ് റേഡിയോയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്ഡം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
5: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر

0: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
1: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
1: اللهم أنت ربي لا إله إلا أنت
0: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹുവേ, നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. എനിക്ക് അല്ലാഹ് മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബാദ്. പ്രിയ ശ്രോതാക്കളെ, ഓരോ പ്രഭാതവും അള്ളാഹുവിൻ്റെ പ്രത്യേക ക്ഷണമാണ്. എൻ്റെ അടിമകളെ, നിരാശരാകരുത്, ഇനിയും തിരികെ വരാം എന്ന സ്നേഹപൂർണമായ വിളി, ആ വിളി അവഗണിക്കാതെ ഹൃദയം ശുദ്ധമാക്കി ജീവിതത്തെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുത്താനുള്ള ശ്രമം പ്രതീക്ഷയോടെ ഇനിയും തുടരാം. ഇന്ന് ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ, ജസീൽ കൊടിയത്തൂർ, കൂടെ ഷബീൽ ചെറുവാടി. ഇൻഷാല്ലാ ഇന്ന് 2026 മെയ് 18 തിങ്കൾ, ഹിജ്ര വർഷം 1447, ദുൽഖഅദ് 30, കൊല്ലവർഷം 1201, ഇടവം 4. നമ്മുടെ ഫീഡ്ബാക്ക് അയക്കുന്ന വിഷയം ഇന്നലെ വൈകുന്നേരം മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിൽ ചെറിയൊരു സാങ്കേതികമായ പ്രയാസം നേരിട്ടിട്ടുണ്ട്. നിങ്ങൾ ഫീഡ്ബാക്കുകൾ അയക്കേണ്ടത് 85 90 745 845 എന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അയക്കാവുന്നതാണ്. ഇൻഷാല്ലാ 85 90 85 90 745 845 85 90 745 845. മോർണിംഗ് ലൈവ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇൻഷാല്ലാ ഒരു 2 മണിക്കൂർ ലൈവായി മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ നാട്ടിൽ ഇന്നലെ മഴയുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. യെസ്, അമീർക്ക അടുത്തായിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മുടെ ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്നറിയിച്ചു. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിലാണ് ഏറ്റവും വലിയ ഖൈർ ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം അവനിൽ പൂർണ്ണമായി ഭരമേൽപ്പിച്ച് പുഞ്ചിരിയോടെ തുടങ്ങുക. അതിനാണ് ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത്. ഏത് വിഷയങ്ങൾ സംഭവിച്ചാലും, എന്ത് തന്നെ വന്നാലും, നമ്മൾക്ക് എല്ലാം അവൻ്റെ തീരുമാനമാണ്, അതിലാണ് ഏറ്റവും ഖൈർ എന്നത് ഉറപ്പിക്കുമ്പോഴാണ് നമ്മുടെ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തിലും നമുക്ക് സന്തോഷം കൈവരുത്താൻ കഴിയുന്നത്. അല്ലേ ഷബീൽ സാറേ?
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: അല്ലേ, അസ്സലാമു വറഹ്മത്തുള്ളാ. അതെ, നമ്മൾ ഇന്നത്തെ ഒരു പ്രശ്നം, സെർവറിന് പ്രശ്നമുണ്ട്, ഇന്നലെ മുതൽ തുടങ്ങിയതാണ് വൈകുന്നേരം. അപ്പോൾ നമ്മളെ ഫീഡ്ബാക്ക് അയക്കുന്നിടത്ത് പ്രയാസമുണ്ടാകും നമ്മുടെ ശ്രോതാക്കൾക്ക്. അപ്പോൾ അതിന് നമ്മൾ ഒരു 85 90 745 845 എന്ന നമ്പറാണ് പറഞ്ഞുകൊടുത്ത്, ആ വാട്സപ്പ് വഴിയാണ് മെസ്സേജ് അയക്കേണ്ടത്.
1: നമ്മുടെ നമ്മുടെ ഈവനിംഗ് ലൈവിൻ്റെ നമ്പർ.
0: അതെ അതെ അതെ, ഫീഡ്ബാക്ക് ഇവിടെ ഉള്ള, നമ്മൾ ഗിരിമാലിയിലായതുകൊണ്ട് ഇവിടെ പിന്നെ റേഡിയോയിലുള്ള നമ്പർ പറഞ്ഞു കൊടുത്താണ്. യെസ്, നമുക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്, സലാം വരുന്നുണ്ട്. മാഷാല്ല, പേര് സലാം അയക്കുമ്പോൾ പേരും കൂടി അയക്കണമെന്ന് അറിയിക്കുകയാണ്, നിങ്ങൾ അതിൻ്റെ കൂടെ ടെക്സ്റ്റ് അയക്കണം. മാഷാല്ല, ഒരുപാട് ആളുകൾ അയക്കുന്നുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു എന്നാണ് അഷ്റഫ് പാലക്കാഴി പറഞ്ഞത്. നല്ല മഴ എല്ലായിടത്തും ഉണ്ടായിരുന്നു, ഇപ്പം ഇങ്ങനെ നല്ല തണുപ്പുണ്ട്. മാഷാല്ല, രാവിലെ വരുമ്പോൾ മഴ ചോർന്ന് അതിൻ്റെ ഒരു കറണ്ടൊക്കെ ഉണ്ടാകുന്നതാണ്
1: പ്രതീക്ഷിക്കുന്നത്. ഇൻവെർട്ടറൊക്കെ കഴിഞ്ഞിട്ട്.
0: അതെ അതെ അതെ. യെസ്, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. പേരും കൂടി ചേർക്കുക, കുറേ സലാങ്ങൾ വരുന്നുണ്ട്. മാഷാല്ല, സലാം അയക്കുന്നുണ്ട്.
1: ും നല്ല മഴയായിരുന്നു. മഴ എന്ന് പറയുമ്പം തുടർച്ചയായിട്ടുള്ള മഴയാണ്.
0: അതെ,
1: ഇന്നലെ ഏകദേശം ഉച്ചക്ക് ശേഷം പല സ്ഥലങ്ങളിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്താണ് എല്ലാ ജില്ലകളിലുള്ള അവസ്ഥ എന്നൊക്കെ ശ്രോതാക്കളൊന്ന് അയക്കുക, മെസ്സേജ് വഴി
0: അയക്കുക. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. നമ്മുടെ ഇന്നത്തെ ഒരു പ്രയാസം പരിഗണിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്നത്തെ ഫീഡ്ബാക്ക് മാത്രം വാട്സപ്പിലേക്കൊന്ന് ആക്കണമെന്ന് അറിയിക്കുകയാണ്. നമ്മുടെ സാജിദ കെ പി, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സാജിദ കാലിക്കറ്റ്. യെസ്, അപ്പോൾ ഒരുപാട് ആളുകൾ നമ്പറിലേക്ക് മെസ്സേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഒന്നുകൂടി നമ്പർ ഒരിക്കൽ കൂടി പറയാണ്, 85 90 745 845 ഈ നമ്പറിലേക്കാണ് ഇന്നത്തെ ഫീഡ്ബാക്ക് അയക്കേണ്ടത്. യെസ് ബുഷറ കെ എം പട്ടറക്കടവ് ആണ് സ്ഥലം, മലപ്പുറം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് ദുൽഹിജ്ജ ഒന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് മാസം കാണാത്തത് കൊണ്ട് ഇന്ന് ദുൽഹിജ്ജ 9 ദുൽഹിജ്ജ 1 ദുൽഖാദ് 30
1: കേരളത്തിൽ.
0: യെസ് കേരളത്തിൽ.
1: സൗദിയിൽ ദുൽഹിജ്ജ 1.
0: അതെ അതെ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മുംതാസ് ബേപ്പൂർ വന്നിട്ടുണ്ട്, അതേപോലെ ജാസ്മിൻ ഐക്യ പുള്ളിപ്പാടം വന്നിട്ടുണ്ട്. മാഷാല്ലാ. അപ്പൊ ഫീഡ്ബാക്ക് ലൈവായി അൽഹംദുലില്ലാ വരുന്നുണ്ട്. അൽഹംദുലില്ലാ. ഇനി നമുക്ക് രാവിലെ അല്ലേ തുടക്കം ഒരു ഖുർആൻ ഇവിടെ തുടങ്ങിയാലോ?
1: അതെ, ഇൻഷാല്ലാ.
0: യെസ്, നമ്മുടെ രാവിലെ ഉള്ള പിന്നെ ഖുർആനിൻ്റെ മധുരം ഖുർആനിൽ ഇന്ന് നമ്മൾ ഖലീഫ തുനജിയുടെ ഖിറാഅത്താണ്. സൂറത്തു സുമർ 54-55 വചനങ്ങളാണ് ഇൻഷാല്ലാ കേൾക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ അത് കേട്ട് വരാം അല്ലേ.
1: ഇൻഷാല്ലാ.
2: أعوذ بالله من الشيطان الرجيم.

0: നമ്മളിതുവരെ ഒരു ഖുർആൻ പാരായണമാണ് കേട്ടിട്ടുള്ള. മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ പാരായണം ചെയ്ത ഖാരി ഖലീഫ തുനൈജി.
1: ഖലീഫ തുനൈജി, മാഷാല്ലാ, നല്ല ഖിറാത്താണ്, ശബ്ദം കൊണ്ട് വളരെ കുറേ ആൾക്ക് പരിചയം ഉണ്ടാകും.
0: അതെ,
1: ഒരു ശാന്തമായ ഇങ്ങനെ ഒരു ഒഴുക്ക് ഇങ്ങനെ കേൾക്കാവുന്ന ഒരു ഖിറാത്താണ് മാഷാല്ലാ. എന്താണ് ആയത്തിൽ പറയുന്നത്?
0: ആയത്തിൽ നമ്മളെ രക്ഷിതാവിനെ കീഴൊതുങ്ങാൻ വേണ്ടിയാണ് അതിലുള്ള കൽപ്പന എന്ന് പറയുന്നത്. വിനയപ്പെട്ട് രക്ഷിതാവിലേക്ക് മടങ്ങണം. അതുപോലെ തന്നെ ഒരു ശിക്ഷ വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ശിക്ഷ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹായം ലഭിക്കില്ല എന്നുള്ള ഒരാശയം കൂടി ആയത്തിലുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു രക്ഷിതാവിങ്കിൽ നിന്ന് ഇറക്കപ്പെട്ടിട്ടുള്ളതിൽ നല്ലതിനെ പിൻപറ്റുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ശിക്ഷയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ഏറ്റവും നല്ലതിനെ, ഏറ്റവും ഹൈറായതിനെ പിൻപറ്റണം എന്നുള്ളതാണ് ആ ഒരു ഇന്നത്തെ ഖുർആൻ മധുരം ഖുർആനിലെ ആയത്തുകളുടെ ആശയമായിട്ട് വരുന്നത്. നമ്മൾ കാര്യയെ കുറിച്ച് പറയാൻ തോന്നുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും
1: പരിചയത്തിനുജി പരിചയം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ജസ്റ്റ് അർത്ഥം എന്ന് പറയല്ലേ.
0: അതെ,
1: അനീബു ഇലാ റബ്ബിക്കും, റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങുക. അസ്ലിമു ലഹു, നിങ്ങൾ അവന് കീഴൊതുങ്ങുകയും ചെയ്യുക. മിൻ ഖബ്ലി അൻ യതിയകും അദാബു സുമ്മ ലാ തുൻസറുൻ, നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിന് മുമ്പായി, അതോ ശിക്ഷ വന്നാൽ പിന്നെ സഹായം കിട്ടില്ല, അതാണ് അവിടെ പോയിന്റ്. ആ ശിക്ഷ വരുന്നതിന് മുമ്പ് നിങ്ങൾ അവനിലേക്ക് വിനയപ്പെട്ട് മടങ്ങുക എന്നുള്ളതാണ് അള്ളാഹു പറയുന്നത്. വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിൻ റബ്ബിക്കും മിൻ ഖബ്ലി അൻ യതിയകും അദാബു ബഗ്തതൻ വഅന്തും ലാ തശ്ഊറുൻ. അവിടെയാണ് അള്ളാഹിൻ്റെ ശിക്ഷ വരുന്നത്, പെട്ടെന്നായിരിക്കും. അപ്പോൾ ആ പെട്ടെന്ന് വരുന്ന ശിക്ഷയ്ക്ക് മുമ്പായി നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും നല്ലതിനെ പിൻപറ്റുക എന്നാണ് പറയുന്നത്. അപ്പം പല ആളുകളുമേ ഈ ഇതിനെ എന്താണ് ലിബറലിസമൊക്കെ ബാധിച്ച് അത്തരം ചിന്തകളൊക്കെ തലയിൽ കയറി അത്തീസ്റ്റൊക്കെ ആയിട്ടുള്ള ആളുകൾ അതാണ് ശരി അല്ലെങ്കിൽ ഇതിൽ ഇതാണ് ഏറ്റവും ശരിയായത് ഏതാണെന്നുള്ളത് ബുദ്ധി കൊടുത്ത് ആലോചിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഒരു വാചകം വീണ്ടും പറയണം, മുമ്പേ ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ ഈ ദീനിനെ മനസ്സിലായിട്ടില്ലാത്ത, ഇസ്ലാമിനെ പരിചയപ്പെട്ടില്ലാത്ത മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം, നിങ്ങളുടെ സ്രഷ്ടാവ് നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
0: അതെ.
1: ആ ഒരു വാചകം ശരിക്കും ഖുർആനിനെ കുറിച്ച് നമ്മൾക്ക് കൊടുക്കാവുന്ന ഒരു ഇൻട്രോ ആണ്. അള്ളാഹു മനുഷ്യർക്ക് കൊടുത്തൊരു ഒരു ചെറിയൊരു യൂസർ മാനുവലാണ്. അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് വരുന്നത്. അതിലൂടെയാണ്. അപ്പോൾ അത് ശരിക്ക് ഇത്തരം ആളുകൾക്കൊക്കെ, വിശ്വാസം ഇല്ലാത്തവർക്കും ദീനിനെ പരിചയപ്പെട്ടില്ലാത്തവർക്കൊക്കെ കൊടുക്കാവുന്നതാണ്. ഈ കാര്യനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം.
0: അതെ, ഖലീഫ തുനൈജി അദ്ദേഹം യു എയിലാണ് ജനനവും അതുപോലെ തന്നെ പഠനവുമൊക്കെ. ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ല് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ തജ്വീദ്, ഖിറാഅത്ത് അതിലൊക്കെ സനദോടുകൂടി വിവിധ ഷെയ്ഖുമാരിൽ നിന്ന് പഠനം നേടിയിട്ടുണ്ട്. അതുപോലെ വിവിധ പള്ളികളിൽ, യു എയിലെ വിവിധ പള്ളികളിൽ, മസ്ജിദുകളിൽ ഇമാമായും ഖാരിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ നമ്മൾ പലപ്പോഴും കാര്യങ്ങളെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതിലപ്പുറം അദ്ദേഹം അതിലൊരു ജഡ്ജായിരുന്നു. എന്താ പറയുക, വിദ്യാർത്ഥികളെ ഇവാലുവേറ്റ് ചെയ്യുന്നൊരു ജഡ്ജായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഖുർആൻ അക്കാദമി സംവിധാനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഓൺലൈൻ പാരായണ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ പാരായണത്തിൻ്റെ സവിശേഷം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അതീവ ശുദ്ധിയും മനസ്സിലേക്ക് തൊടുന്നൊരു ഒരു എന്താ പറയുക, ഒരു മൃദുത്വവും, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാരായണത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഒഴിഞ്ഞിട്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്ന ഒരു വോയിസാണ്, അതായത് തുടർച്ചയായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കാൻ പറ്റുന്ന ഒരു വോയിസാണ് മാഷാല്ലാ. ഇതാണ് ഖലീഫ തുനൈജി.
1: ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട് മാഷാല്ലാ. സാജിദ വീട്ടി വല്ലപ്പുഴ, ഞാൻ പേരിങ്ങനെ വായിക്കാം, അവസാനം നമുക്ക് സലാം അടക്കാം. എല്ലാവരും സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പിൽ തുടങ്ങിയിട്ടുണ്ട്, ഇനി ഇങ്ങനെ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. ഒരു ചാറ്റ് തുടങ്ങിയിട്ടല്ലേ, അവർക്ക് സുഖമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ട് പേര് പറഞ്ഞിട്ടില്ല, ഉല്ലിഹിജോ എന്നാണോ ചോദിച്ച ആൾ പേര് പറയണം. പിന്നെ റോഷന ഷാബിദ് വടുതല, അതേപോലെ പിന്നെ പേരുകൾ കൂടെ അയക്കട്ടോ ഇൻഷാല്ലാ. സലാം മാത്രം അയച്ച ആളുകളുണ്ട്, പേര് കൂടെ അയക്കുക. മൈമൂന പാറപ്പുറം, ഓക്കെ മാഷാല്ലാ, എല്ലാവരും ലൈവിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഫീഡ്ബാക്ക് 85 90 745 845 നമ്പർ ഒന്നിൽ കൂടി പറയാണ്. അബ്ദുൽ ഹമീദ് സിക്കായി, മാഷാ വലൈക്കും സലാം വറഹമത്തുള്ളാഹി വബറകാത്ത്. എല്ലാവർക്കും നമ്മൾ സലാം അടക്കാണ്. സുലൈഖ തൃപ്പനച്ചി, അതേപോലെ സൈനബ്,
0: സെലീന തോട്ടശ്ശേരിയറ,
1: യെസ് മഴയുണ്ട്, കറണ്ട് ഉണ്ട് എന്നാണ് പറഞ്ഞത് സൈനബ്. ഓക്കെ, മാഷാ എല്ലാവരും ലൈവായിട്ട് വരുന്നുണ്ട്. മനോഹരമായ ഖുറാൻ പാരായണമാണ് ഇന്നൊരായത്ത് പഠിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് സഫിയ തിരുവങ്കാടി അറിയിച്ചിട്ടുള്ളത്. യെസ്,
0: അതുപോലെ ഹൈറുന്നീസ തെക്കിൽ ജോയിൻ ചെയ്യുന്നുണ്ട്.
1: ലൈല തൃശൂർ നമ്മൾ കൂടെ വന്നിട്ടുണ്ട്. യെസ്, ഹൈറുന്നീസ തെക്കിലാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനിയും ആളുകൾ അയക്കാനുണ്ടാകും. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 85 90 745 845. നമ്മുടെ സെർവർ ഇഷ്യൂ കാരണമാണ് നിങ്ങൾക്ക് എപ്പിസോഡിൽ ഫീഡ്ബാക്ക് അയക്കാൻ പറ്റാത്തത്, അവിടെ ഫെയിൽഡ് എന്നാണ് കാണിക്കുക. ഓക്കെ, ഇൻഷാല്ലാ ശരിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: അതുപോലെ നല്ലൊരു ദിവസത്തിന്റെ തുടക്കത്തിൽ പീസ് കുടുംബത്തോടൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ അൽഹംദുലില്ല. എല്ലാ അണിയറ പ്രവർത്തകർക്കും ഇതിന്റെ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് എന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അബ്ദുൽ ഹമീദ് സി കയ്യൂർ.
1: യെസ്, ജമീല വി കെ പൂനൂർ വന്നിട്ടുണ്ട്, പേര് അയച്ചിട്ടുണ്ട്. മാഷാ, ഓക്കെ, അപ്പോ നല്ല പ്രതികരണമാണ്. നമ്മുടെ ഈ സംവിധാനത്തിലെ പ്രയാസം എല്ലാവരും ഉൾക്കൊണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ബദൽ സംവിധാനം കഴിയാവുന്ന രൂപത്തിൽ വാട്സപ്പിലൂടെ എങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കുക എന്നതിൽ അൽഹംദുലില്ലാ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി നമ്മളെ മുമ്പിലുള്ള സ്ലോട്ട് എന്താണ്? യെസ്, സലാം മാത്രം അയക്കുന്ന ആളുകൾ ജസ്റ്റ് സ്ഥലം, നിങ്ങളെ പേരും സ്ഥലം കൂടി അയക്കുക. ഇൻഷാല്ലാ
0: പലപ്പോഴും വാട്സപ്പിലായതുകൊണ്ട് നമുക്ക് പേര് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോ എല്ലാവരും സാധാരണ
1: അഷ്റഫ് ബേപ്പൂർ വന്നിട്ടുണ്ട് മാഷാല്ല. അതേപോലെ തന്നെ നമ്മുടെ കൂടെ ആളുകളുണ്ട് ലൈവായി ഉള്ളത് സന്തോഷം. നമ്മുടെ അടുത്തൊരു ഭാഗത്തേക്ക് പോകുമ്പോഴേ പുള്ളിരിവട്ടം പ്രോഗ്രാമിനെ കുറിച്ചെന്ന് അല്ലേ,
0: ഒരു പീസ് ടൈം ഉണ്ടായിരുന്നു.
1: അതെ അതെ,
0: അപ്പം ഒരു ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഫീഡ്ബാക്കാണ് നമ്മൾ പീസ് ടൈമിൽ സാധാരണ വായിക്കാറുള്ളത്. ഇന്നത്തെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പുലരിവട്ടം പ്രോഗ്രാമിനെ കുറിച്ചുള്ള 25 സന്ദേശങ്ങൾ. പുലരിവട്ടത്തിലൂടെ ലഭിക്കുന്ന ഊർജം ദിവസം മുഴുവൻ കൂടെയുണ്ട്. ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന പുലരിവട്ടം. ഇന്നത്തെ പുലരിവട്ടം ചിന്തിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്തു. പ്രഭാതത്തിലെ ഏറ്റവും മികച്ച സമ്മാനം പുലരിവട്ടം. നന്മയുടെ സൂര്യോദയം പോലെ പുലരിവട്ടം. ഇന്നും പുലരിവട്ടത്തിലൂടെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. പ്രഭാതത്തെ ധന്യമാക്കുന്ന പുലരിവട്ടം പ്രോഗ്രാമിന് ആശംസകൾ. പുലരിവട്ടത്തിലെ ഓരോ വാക്കും ഹൃദയസ്പർശിയാണ്. ജീവിതത്തിലെ കറുത്ത പാടുകൾ നീക്കാൻ പുലരിവട്ടത്തിലെ ചിന്തകൾ സഹായിക്കുന്നു. ഒരു നല്ല പ്രഭാതം തുടങ്ങാൻ പുലരിവട്ടം തന്നെ വേണം.
1: അപ്പോൾ
0: നമ്മുടെ പുലരിവട്ടവുമായിട്ട് ഇപ്പൊ ഈ ഫീഡ്ബാക്ക് ഇങ്ങനെ വായിക്കുമ്പോ ചില ഇപ്പൊ വന്ന ശ്രോതാക്കൾ വിചാരിക്കും പുലരിവട്ടം കഴിഞ്ഞു എന്ന്.
1: അതെ അതെ അതെ, യെസ്, അങ്ങനെ സംശയത്തിന്റെ വകുപ്പുണ്ട്.
0: അതെ, അതായത് മുമ്പ് വന്നൊരു ഫീഡ്ബാക്ക്.
1: അതെ അതെ, അപ്പൊ മുമ്പ് വന്ന നമ്മളെ പീസ് ടൈം നമ്മളെ പ്രോഗ്രാമുകളെ കുറിച്ച് അല്ലെങ്കിൽ റേഡിയോയെ കുറിച്ച് നിങ്ങൾ അറിയിച്ച കമന്റുകളാണ് നമ്മളിപ്പോൾ പീസ് ടൈമിലൂടെ വായിച്ചിട്ടുള്ളത്. അപ്പോ നമ്മള് മഴയുണ്ടോ, എന്താണ് നാട്ടിൽ കറണ്ടിന്റെ വിഷയമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. ഓക്കെ, അഷ്റഫ് ബേപ്പൂര്,
0: സയിദ മേലാറ്റൂര് ജോയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
1: മൈമുന കരുവാരിക്കൊണ്ട് വന്നിട്ടുണ്ട്.
0: ഉമൈബ കല്ലടിക്കോട്,
1: യെസ്.
0: അതുപോലെ മൈമുന ചീക്കിലോട് പറഞ്ഞിട്ടുള്ളത് മാഷാല്ലാ പീസ് ടൈം എല്ലാം കറക്റ്റാണ് പറഞ്ഞത് എന്നാണ്
1: അതെ
0: ഫീഡ്ബാക്കിലൂടെ അറിയിച്ചിട്ടുള്ളത്.
1: സഹൽ ഇടപ്പലം വന്നിട്ടുണ്ട് മാഷാല്ലാ, കുറെ ഉള്ളത് കൊണ്ട് അറിയുന്നില്ല അതെന്താണ്. കുറെ ഉള്ളതുകൊണ്ട് അറിയുന്നില്ല എന്ന് പറയുന്നത് മനസ്സിലായിട്ടില്ല. ഓക്കെ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എല്ലാവർക്കും പിന്നെ സലാം അടക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളെ നമ്പറ് ഇടക്കിടക്ക് നമ്മൾ പറയുന്നുണ്ട്. പുതിയതായിട്ട് വരുന്ന ശ്രോതാക്കൾ അല്ലെങ്കിൽ പെട്ടെന്ന് കയറി വരുന്ന ആളുകൾ ഉണ്ടാകും. അപ്പം
0: 85 90 745 845 ഒരിക്കൽ കൂടി 85 90 745 845 ഈ നമ്പറിലാണ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കേണ്ടത്. മെസ്സേജുകൾ അയക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, പേര് കൂടെ ചേർക്കുക.
1: അയ്യോ,
0: ഫീഡ്ബാക്ക് ഓപ്ഷൻ പോലെ നമുക്ക് പേര് എപ്പോഴും അതിൽ സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് പോകേണ്ട, എന്താ പറയുക, അതിനേക്കാൾ നല്ലത് ഇപ്പോഴും അയക്കുമ്പോൾ ഒരു പേര് കൂടി ചേർത്ത് അയക്കുന്നതാണ്.
1: യെസ്, ഫീഡ്ബാക്ക് റെഡി ആയോ? ഫീഡ്ബാക്ക് അല്ല ഈ രൂപത്തിലെങ്കിലും വരുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ ടെൻഷനായി, പി സി ഡി തുറന്നപ്പോൾ ഫെയിൽഡ് എന്ന് കണ്ടപ്പോൾ ഞെട്ടി എന്നാണ് പറഞ്ഞത്. പക്ഷേ അല്ല, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് വഴി പറയാം. 85 90 745 845. ഒരുപാട് ആളുകൾ കൂടെ വരുന്നുണ്ട് മാഷാല്ല. ഫൗസിയം അമ്മു കൊല്ലം, കൊയിലാണ്ടി കൊല്ലത്തു നിന്നാണ് ഫൗസിയം അമ്മു. അതേപോലെ മുംതാസ് ബേപ്പൂർ, നല്ല മഴയുണ്ട്, ഇടിമയും മിന്നലും ഉണ്ടായിരുന്നു, ഇപ്പോൾ ശമനമുണ്ട്, കറണ്ട് പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ അതിലേക്ക് വരാം. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ പുലരിവട്ടത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പുലരിവട്ടം തന്നെ നമ്മളതിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു പുലരിവട്ടത്തിൻ്റെ കുറിച്ച് ഫീഡ്ബാക്ക് വായിക്കുമ്പോൾ ഇപ്പോൾ പുലരിവട്ടം കഴിഞ്ഞോ, നേരത്തെ തന്നെ കഴിഞ്ഞോ എന്ന് സംശയം ഉണ്ടാകും. ഇൻഷാ നമ്മൾ പുലരിവട്ടത്തിലേക്ക് പോകുന്നേ ഉള്ളൂ. ഇന്നത്തെ പുലരിവട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇൻഷാല്ലാ. പുലരിവട്ടം,
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: എന്നത്തെയും പോലെ തന്നെ നമ്മുടെ കൂടെ ഹാരിസ് ബിൻ സലീം ആണ് ചേരുന്നത്. നല്ലത് പറയുക എന്നതാണ് ഇന്നത്തെ വിഷയം ഇൻഷാല്ലാ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബാദ്. സഹോദരങ്ങളെ, ബന്ധങ്ങളിൽ എവിടെയും പ്രശ്നങ്ങളാണ്. ഒരുപക്ഷേ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളിൽ, നമ്മളനുഭവിക്കുന്ന മനോവിഷമങ്ങളിൽ വലിയൊരു പങ്ക് ബന്ധങ്ങളിലുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്കുണ്ട്. ഏത് ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മുടെ സംസാരമാണ്. ഏതെല്ലാം സന്ദർഭങ്ങളിൽ നമ്മൾ സംസാരിച്ചു പോയ വാക്കിനെക്കുറിച്ച്, നമ്മൾ പറഞ്ഞു പോയ വാചകത്തെക്കുറിച്ച് നമ്മൾ എത്രയോ തവണ ദുഃഖിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ജീവിതകാലം മുഴുവനും മറക്കാത്ത വാക്കുകളായി അത് പരിണമിച്ചിട്ടുണ്ടാവണം. ബോധപൂർവമല്ലായിരിക്കാം ചില സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ചില മാനസികാവസ്ഥകളെ കൊണ്ടോ പറഞ്ഞു പോകുന്ന വൈകാരികമായ വാക്കുകളായിരിക്കാം. എന്നാൽ അത് മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, അയൽവാസികൾക്കിടയിൽ അത്തരം വാക്കുകൾ എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഓർത്തെടുക്കാനും ഓർമ്മിച്ചെടുക്കാനും കഴിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ വളരെ പ്രാധാന്യം ഈ സംസാരം നല്ല വാക്ക് പറയുക എന്നതിനുണ്ട്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 83-ാമത്തെ ആയത്തിൽ വളരെ പ്രസക്തമായി ഒരു വിശ്വാസി പാലിക്കേണ്ട കാര്യങ്ങൾ, ബനു ഇസ്രായേലുകാർക്ക് അള്ളാഹു കൊടുത്ത മഹത്തായ നിർദ്ദേശങ്ങളെ പരാമർശിക്കുന്നുണ്ട്. അതിലൊന്ന് വഅബ്ദുല്ലാഹ വലാ തുശ്രിക്കു ബിഹി ശൈആ ആണ്. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അവനിലൊന്നിലും പങ്കു ചേർക്കരുത്. ഒരു വിശ്വാസിക്ക് നൽകാവുന്ന ഉപദേശങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഉപദേശമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന തൗഹീദിൻ്റെ നിർദ്ദേശം. എന്നിട്ട് പറയുന്നത് മാതാപിതാക്കൾ, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ഇത്തരം അടിസ്ഥാന കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് അള്ളാഹു പറയുന്നത് വഖൂലു ലിന്നാസി ഹുസ്നൻ, ജനങ്ങളോട് നിങ്ങൾ നല്ലത് പറയണം. നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും പറയുമ്പോഴും അത് നല്ലതായിരിക്കണം എന്നുള്ളതാണ്. നല്ലത് മാത്രം പറയുക, നല്ലത് പറയാൻ ശ്രമിക്കുക. ഇതുകൊണ്ട് വലിയ ഗുണങ്ങൾ നമുക്കുണ്ടാകും. ഈ ഉപദേശത്തിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസങ്ങളില്ല. ഇപ്പം നമുക്കറിയാം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം പലപ്പോഴും വീട്ടിൽ മാതാപിതാക്കളെ വളരെ വലിയ പ്രതികാരത്തോടെയും ശത്രുതയോടെയും കൂടെ കാണുന്ന ധാരാളം മക്കളുണ്ട്. പ്രത്യേകിച്ചൊരു ടീനേജിലുള്ള മക്കൾ ഉമ്മയോടാണ് വിരോധം, അല്ലെങ്കിൽ വാപ്പയോടാണ് വിരോധം. ഇതെന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവപരമായി ചിന്തിക്കണം. അവർക്ക് വേണ്ടി ജീവിച്ച്, അവരെ സ്നേഹിച്ച്, അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അങ്ങേയറ്റം അധ്വാനിക്കുന്ന സ്വന്തം ഉമ്മയോടും വാപ്പയോടും മറ്റാരോടുമില്ലാത്ത ഒരു വിരോധം എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിന് അതിലൊരു മുഖ്യ പങ്കുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. പകൽ സമയത്ത് സ്കൂളിലായാൽ ഉമ്മയിൽ നിന്ന് രക്ഷ കിട്ടും. രാത്രി സമയത്ത് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഹോംവർക്ക് ചെയ്യാനോ മറ്റോ അയൽപ്പക്കത്തേക്ക് പോകുന്ന ഒരു ഒമ്പതാം ക്ലാസ്സുകാരൻ്റെ മറുപടി പകൽ സ്കൂളിൽ പോയാൽ ഉമ്മയിൽ നിന്ന് രക്ഷപ്പെടും, രാത്രിയാകുമ്പോൾ ഹോംവർക്കിനെന്ന് പറഞ്ഞാൽ ഉമ്മ അനുവദിക്കും, പിന്നെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് സമയേ ഉമ്മനെ സഹിക്കേണ്ടതുള്ളൂ എന്ന് പറയുന്ന ആ ഒരു മനസ്സിനെ നമ്മൾ എന്തായിരുന്നാലും പരിഗണിച്ചേ പറ്റൂ. മുഴുവൻ ദോഷവും മാതാപിതാക്കളിലാണെന്ന് പറയാനല്ല. നാം നമ്മുടെ മക്കളോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് നല്ല രൂപത്തിൽ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അതിൽ നമുക്കുള്ള ന്യായം എന്താണ്? അവരുടെ ചെയ്തികളാണ്. അവൻ പറഞ്ഞത് കേൾക്കില്ല, അനുസരിക്കില്ല, അല്ലെങ്കിൽ അവൻ തെറ്റായ വഴിയിലൂടെ പോകുന്നു, തെറ്റായ കൂട്ടുകാരെ സ്വീകരിക്കുന്നു, അലസത കാണിക്കുന്നു, മടി കാണിക്കുന്നു, അങ്ങനെ നൂറുകൂട്ടം കാരണങ്ങൾ നമുക്ക് നമ്മുടെ കുട്ടികളെക്കുറിച്ചും എല്ലാവർക്കും എല്ലാവരുടെ കുട്ടികളെക്കുറിച്ചും പറയാനുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലുള്ള നമ്മുടെ മനസ്സിൻ്റെ അമർഷം, അതല്ലെങ്കിൽ നമ്മുടേതായ ജീവിത പ്രതിസന്ധികളുടെ അമർഷം, വിഷമം, മനോവേദന, ഇതെല്ലാം മറ്റുള്ളവരോടുള്ള സംസാരങ്ങളെ ബാധിക്കുന്നു. അതിൻ്റെ ആശയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ, അതിൻ്റെ ആ സംസാരത്തിൻ്റെ ശൈലിയെ നിർണ്ണയിക്കുന്നതിൽ, ആ സംസാരത്തിൻ്റെ ഭാവങ്ങളെ നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് നമ്മുടെ ഈ മാനസികാവസ്ഥകൾക്കുണ്ട് എന്നതാണ് വസ്തുത. നല്ലത് പറയുക എന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെ പെടുന്നു എന്നതാണ്. ഒന്ന്, അമ്രുഹും ബിൽ മാറൂഫ്, നല്ലത് കൽപ്പിക്കുക, നല്ല കാര്യങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ല കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ ഒരു ചീത്ത പ്രവൃത്തി കാണുമ്പോൾ ഇടപെട്ട് സംസാരിച്ച് ഇങ്ങനെയാവണം, അങ്ങനെ ആവാൻ പറ്റൂല എന്ന് പറയുന്നതല്ലല്ലോ, അതൊരു വിമർശനമാണ്, കുറ്റപ്പെടുത്തലാണ്, നിരൂപണമാണ്. അതല്ല, നാം നമ്മുടെ കുട്ടികളോടൊപ്പം ആകുമ്പോൾ അവരോടുള്ള നല്ല സംസാരങ്ങളിൽ നല്ല കാര്യങ്ങളെക്കുറിച്ച്, ജീവിതത്തിലെ നല്ല സംഭവങ്ങളെക്കുറിച്ച്, നമ്മൾ മറ്റുള്ളവരുമായുണ്ടായ നല്ല ബന്ധങ്ങളെക്കുറിച്ച്, പല കുടുംബങ്ങളുടെയും ജീവിത പരാജയങ്ങളെക്കുറിച്ച്, അതേപോലെ തന്നെ നമ്മുടെ ചെറുപ്പ കാലഘട്ടങ്ങളിലെ വിജയ പരാജയങ്ങളെക്കുറിച്ച് എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമുക്ക് അവരോട് സംവദിക്കാനുണ്ട്, വളരെ സീരിയസ് ആയിട്ട് അത് പറയുമ്പോൾ അവരെ പരിഗണിക്കുന്നതായിട്ടും അവരുടെ പ്രായത്തെ ബഹുമാനിക്കുന്നതായിട്ടും വളരെ ഗൗരവപരമായ ഒരു ബന്ധം അവിടെ സ്ഥാപിക്കുന്നതായിട്ടൊക്കെ അവർക്ക് തോന്നും. നല്ല ഉപദേശങ്ങൾ, നന്മകൾ അവർക്ക് പകർന്നു നൽകുക എന്നുള്ളത് എന്താണ്, അപ്പോൾ നമുക്ക് കുറേ സമയം അങ്ങനെ എടുക്കാൻ പറ്റും. ആരോടാണെങ്കിലും നല്ലത് കൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അങ്ങനെയുണ്ട്. വനഹിയുമൽ മുങ്കർ, തിന്മയെ വിരോധിക്കുക. തിന്മയെ വിരോധിക്കുക, തിന്മ ചെയ്യുന്ന സമയത്ത് കയ്യും പിടിക്കുക എന്നുള്ളത് തിന്മ വിരോധിക്കൽ തന്നെയാണ്. പക്ഷേ തിന്മയിലേക്ക് അവരെത്തിപ്പെടാതിരിക്കാൻ, ഒരു തിന്മയിലേക്ക് അവർ പോവാതിരിക്കാൻ, ഒരു തിന്മയുടെ സാഹചര്യം അവർക്ക് ഉണ്ടാവാതിരിക്കാനുള്ള ഏത് തരത്തിലുള്ള കർമ്മപരമായ, പ്രവർത്തനപരമായ, പ്രായോഗികപരമായ, ബുദ്ധിപരമായ ഏത് നിലപാടുകളും തിന്മയെ വിരോധിക്കലാണ്. നമ്മൾക്ക് സാധാരണ കുട്ടികൾ നമ്മളോട് പ്രതികാരവും ദേഷ്യവും ഉണ്ടാവാൻ കാരണം അവർ പല കാര്യങ്ങളും ഇഷ്ടത്തോടുകൂടെ സ്വീകരിച്ച് കഴിയുമ്പോൾ അത് അവർ പ്രവർത്തിക്കുന്നതിൻ്റെ ഇടക്ക് പോയിട്ട് നമ്മൾ തടസ്സപ്പെടുത്തുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടി ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു, അതിനുവേണ്ടി ഒരു പോസ്റ്റും അതേപോലത്തെ ഒരു സ്ഥലത്തുള്ള കല്ലൊക്കെ പെറുക്കി റെഡിയാക്കി, അവർ രണ്ട് മൂന്ന് പേര് ചേർന്ന് ഒരു പന്തും ഒരു ബാറ്റൊക്കെ സംഘടിപ്പിച്ച് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവൻ്റെ കൂടെ വന്ന കൂട്ടുകാരെ കാണുമ്പോൾ പുറത്തുനിന്നുള്ള ഈ കൂട്ടുകാർ അവൻ്റെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന ആശങ്കയിൽ നിന്നും നമ്മൾ ആ കളി തടസ്സപ്പെടുത്തുകയാണ്, ഇപ്പോൾ കളിക്കേണ്ടതാണ്. അപ്പോൾ കളിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി അവർ വളരെ സ്വപ്നം കണ്ട കളിയിലേക്ക് പോകുന്ന സമയത്ത് തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ തടസ്സപ്പെടുത്തലുകൊണ്ട് എന്താണ് പ്രയോജനം? സാധാരണ പറയുന്ന പോലെ സ്കൂളിൽ ഒരു 7 പീരീഡ് ക്ലാസ് ഉണ്ടെങ്കിൽ അതിലൊരു പീരീഡ് കുട്ടിക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. എവിടെ ചെന്നാലും കളിക്കാൻ അവൻ അവസരങ്ങളുണ്ട്. എവിടെ ചെല്ലുമ്പോൾ അവന് കളിയാണ് കാണുന്നത്. നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, അവരെ നമ്മൾ തടയുകയാണ് ചെയ്യുന്നത്. പ്രായോഗികമായി, ബുദ്ധിപരമായി അവർ തിന്മയിലേക്ക് പോകാതിരിക്കാൻ, സമയം അനാവശ്യങ്ങളിൽ ചെലവഴിക്കാതിരിക്കാൻ എന്ത് മാർഗങ്ങളുണ്ട് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു കുട്ടി വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ കുട്ടിയെക്കുറിച്ച് ഭയങ്കര ആശങ്കകളുണ്ട്. അവരെന്താണ് നോക്കുന്നത്, എന്താണ് കേൾക്കുന്നത്, എന്ത് മെസ്സേജാണ് അയക്കുന്നത് എന്ന ബേജാർ നമുക്കുണ്ടാവാം. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് അവനൊരു വാട്സപ്പ്, അവനക്ക് വാട്സപ്പ് വേണം, സ്കൂളിലെ കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ, നിനക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ അത് വേണം, അതുകൊണ്ട് ഉമ്മയുടെ വാട്സപ്പ് നീ ഉപയോഗിക്കേ. ഉമ്മയുടെ അതേ അക്കൗണ്ടിൽ അവനും കയറി അവൻ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.
4: അവർക്കത് ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് അവരെ തടയുവാനുള്ള പ്രായോഗിക മാർഗങ്ങൾ ഉണ്ടാക്കാതെ അവർ പോകുന്ന സംശയകരമായ സാഹചര്യങ്ങൾ മുഴുവനും ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മളോട് ദേഷ്യവും വിരോധവും ഉണ്ടാകുന്നതിലേക്കാണത് എത്തിക്കുന്നത്. അപ്പോൾ തിന്മയെ വിരോധിക്കുക എന്നതിൻ്റെ യുക്തിപരമായ പ്രായോഗികമായ ബുദ്ധിപരമായ മാർഗങ്ങൾ സ്വീകരിക്കുക. അതേപോലെ തന്നെ അലി മുഹമ്മുൽ അൽമു അവരുടെ വിജ്ഞാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ക്രമപ്രബുദ്ധമായ നല്ല പുസ്തകങ്ങളോ അല്ല നല്ല ആശയങ്ങളോ ഒക്കെ അവർക്ക് വായിക്കാനും പഠിക്കാനും ഉള്ള നല്ല അവസരങ്ങൾ അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ബദ്രു സലാം, സലാം പറയുക, സ്നേഹത്തോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് സലാം പറയുമ്പോൾ ഓരോ സലാമും മനസ്സിലുണ്ടാക്കുന്ന സ്വാധീനം, മാനസികമായ അടുപ്പം, അത് വളരെ വലുതാണ്. അതല്ലേ, നിങ്ങൾ പരസ്പരം വിശ്വാസികളാകുന്നവരെ സ്വർഗത്തിൽ പോകില്ല, പരസ്പരം സ്നേഹിക്കുന്നവരെ വിശ്വാസികളാവില്ല, പരസ്പരം സ്നേഹിക്കാനുള്ള വഴിയായി പറഞ്ഞ സലാമാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മളോട് സ്നേഹം തോന്നാനും അവർക്ക് അവരോട് നമുക്ക് സ്നേഹം തോന്നാനുമുള്ള ഒരു വഴി തന്നെയാണ് സലാം. അതുകൊണ്ട് സലാം പറയുക, വക്കൂലുലിന്നുസ്ന എന്ന് പറയുന്നതിൽ സലാം പറയൽപ്പെടും. എത്ര മാത്രം പറയാൻ പറ്റൂ കുടുംബത്തോട്, കുട്ടികളോട്, അതൊക്കെയാണ്. അതേപോലെ തന്നെ ബശാശ, നല്ല പുഞ്ചിരി, നല്ല സ്നേഹത്തോടു കൂടിയുള്ളൊരു പുഞ്ചിരിച്ച ഒരു പെരുമാറ്റം, ഒരു തമാശ, ഇതൊക്കെ പറയുമ്പോൾ എന്തു ചെയ്യും? എല്ലാം വൈറുദാലിക്ക മിൻ കുല്ലി കലാമിൻ തൊയ്യിബ്, എല്ലാ നല്ല വാക്കുകളും. അപ്പോൾ വക്കൂലുലിന്നാസി ഹുസ്ന, നമ്മുടെ ഒരു മുദ്രാവാക്യമായിരിക്കണം. നമ്മൾ നമ്മുടെ വക്കൂ എല്ലാവരോടും നല്ലത് പറയാം. നാം പറയുന്ന വാക്കുകളിലെ നന്മ മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിയുടെ അഭിമാനത്തെ ശതമേൽപ്പിക്കാൻ മറ്റുള്ള കുട്ടികൾക്കിടയിട്ട് അവനെ ചീത്ത പറയുക, അവൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുക, അവൻ്റെ വ്യക്തിത്വത്തെ പിന്നെ നമ്മൾ തേജോവധം ചെയ്യുക, ഇതൊന്നും ശരിയല്ലാത്ത കാര്യങ്ങളാണല്ലോ. നമ്മൾ നല്ലത്, എൻ്റെ വാക്കുകൊണ്ട് നന്മയെ ഉണ്ടാകുന്നുള്ളൂ, സൽഫലങ്ങളെ ഉണ്ടാകുന്നുള്ളൂ എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിയണം. വല്ലാത്തൊരു വചനമാണത്. വക്കൂലുലിന്നാസി ഹുസ്ന, അള്ളാഹനെ മാത്രം ആരാധിക്കണം. അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നുള്ളതൊക്കെ പറയുമ്പോഴാണ് വൈദ് അഹദന മീസാഖ ബനി ഇസ്രായീല ലാ തഅബ്ദൂന ഇല്ലല്ലാ വബിൽ വാലിദൈനി ഇഹ്സാന വദിൽ ഖുർബ വലിയതാമ വൽ മസാകിൻ വഖൂലുലിന്നാസി ഹുസ്ന. മറ്റുള്ളവർക്ക്, പാവപ്പെട്ടവർക്ക് സഹായങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിനെക്കുറിച്ച് ഭരണകൂട്ടത്തിലാണ് പറയുന്ന വലിയൊരു തത്വമാണ് വക്കൂലുലിന്നാസി ഹുസ്ന. ജനങ്ങളോട് നല്ലത് പറയാം. ഇപ്പം നമ്മുടെ അയൽവാസിയോട്, മാതാപിതാക്കളോട്, കുട്ടികളോടൊക്കെ നല്ലതാണ് പറയുന്നതെങ്കിൽ, നമ്മുടെ വാക്കിൽ നന്മയാണ് വരുന്നതെങ്കിൽ, അത് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തും, ഹൃദയങ്ങളെ അടുപ്പിക്കും, സ്നേഹങ്ങളെ വർദ്ധിപ്പിക്കും. വാക്കുകൾ പിഴക്കുമ്പോൾ നമ്മൾ അകലുകയാണ്, മറ്റുള്ളവർക്ക് നമ്മുടെ ശത്രുത വർദ്ധിക്കുകയാണ്, നമ്മളുമായി ദേഷ്യമുണ്ടാവുകയാണ്, നമ്മുടെ മാനസിക സ്വസ്ഥതകൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവും. ശേഷം പറയുന്നത് വാക്കി മുസ്സലാവ ആത്തു സക്ക, നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം എന്നൊക്കെ അതിന് ശേഷം പറയുന്നുണ്ട്. അപ്പോൾ നല്ല കർമ്മങ്ങളും നല്ല പ്രവർത്തനങ്ങളും നല്ല വിശ്വാസങ്ങളും ഒക്കെ ഉള്ളതോടൊപ്പം തന്നെ വാക്കുകളെ നന്നാക്കാൻ കഴിയുക എന്നത് ദീനി നിഷ്ഠ പാലിക്കുന്ന മാതാപിതാക്കൾക്കും എല്ലാവർക്കും കഴിയേണ്ട കാര്യമാണ്. നല്ലത് പറയാനും നല്ലത് സംസാരിക്കുവാനും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം.

0: നല്ല ഒരു ഉപദേശം തന്നെയാണ് കേട്ടിട്ടുള്ളത്. മാഷാല്ലാ, എല്ലാ പുലരിവട്ടവും പോലെ തന്നെ നമ്മൾക്ക് പിന്നെ ജീവിതത്തിലേക്ക് മുതൽക്കൂട്ടാവുന്ന ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എന്നും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇന്നത്തെ പുലരിവട്ടത്തിലും മൗലവി നമ്മോട് ഉപദേശിച്ചിട്ടുള്ളത്. മാഷാല്ലാ, നല്ല വാക്കുകൾ സംസാരിക്കാൻ, അതെപ്പോഴും നമ്മളത് കീപ്പ് ചെയ്യുന്നിടത്തോളം നമുക്ക് അതിനുള്ളൊരു ജീവിതത്തിലൊരു ഒരു ഒരു മാറ്റം നമുക്ക് എല്ലാം മനസ്സിലാവും. എപ്പോൾ നമ്മൾ അതിൽ നിന്ന് തെറ്റുന്നോ ആ മാറ്റം നമുക്ക് ബോധ്യപ്പെടും.
1: അതെ,
0: അതാണ് അതിൻ്റെ ഒരു ഒരു പ്രത്യേകത. അതിൽ മാഷാല്ല പുലരിവട്ടത്തിലെ കുറിച്ച് ഒരുപാട് ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. നമ്മൾ മാഷാല്ല ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രതിസന്ധിയിൽ പ്രയാസത്തിൽ അതിനോട് എന്താണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നല്ല രൂപത്തിൽ നമ്മൾ പറഞ്ഞ നമ്പറിൽ കൃത്യമായിട്ട് വിഷയം അറിയിക്കുന്നുണ്ട്. മാഷാല്ല 85 90 745 845 എന്ന നമ്പറിലേക്കാണ്, വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ ഫീഡ്ബാക്ക് അയക്കേണ്ടത്. ഫീഡ്ബാക്ക് എടുത്ത് അയക്കുമ്പോൾ റേഡിയോയിൽ നിങ്ങൾ ഫെയിൽഡ് എന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രയാസം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് എന്തെങ്കിലും ഒരു ഒരു വഴി വേണമല്ലോ എന്നുള്ളൊരു രൂപത്തിലാണ് ഇൻഷാല്ല നമ്മൾ ഈ ഒരു വഴി പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ല നമ്പർ ഒരിക്കൽ കൂടി 85 90 745 745. ഓക്കെ, അപ്പം മാഷാല്ല ആളുകൾ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. നാദിറ ഇടുമുഴിക്കൽ, അതുപോലെ തന്നെ സലീമ ഒതുക്കുങ്ങൽ, എല്ലാവരും സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. സാജിദ കോടൂർ, അതുപോലെ തന്നെ നേരത്തെ വന്ന ആളുകൾ സജിന എം കെ കാഞ്ഞിര മറ്റും. ഇന്നലെ മഴ ഉണ്ടായിരുന്നു എല്ലായിടത്തും, നല്ല ഇടിയും മിന്നോടും കൂടി മഴ പെയ്തു എന്നാണ്, അതെല്ലായിടത്തും ഉണ്ടായിരുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. റഹ്മത്ത് കാളികാവ് നമ്മുടെ പോകാൻ ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റഹന റഫീഖ്, റഹ്മത്ത്, ഹഫ്സ ബീവി കാക്കനാട്, ഫാത്തിമ സുഹറ തുറക്കൽ, എല്ലാവരും നമ്മുടെ കൂടെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. സെറീന താമരശ്ശേരി, അബു ഫാത്തിഹ് പട്ല മാംഗ്ലൂർ, ഉമ്മു സൽമ, ജമീല പൂനൂർ, റുക്കിയ വി കാക്കേങ്ങാട്,
1: ഒരുപാട് പേര് പുലരിവട്ടത്തിന്റെ ഫീഡ്ബാക്ക് കൂടി അയച്ചിട്ടുണ്ട്.
0: അയ്യോ,
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പുലരിവട്ടം രാവിലെ എന്നും പുതിയ എനർജിയുള്ള വാക്കുകൾ, എന്നും ഇതിനായി കാത്തിരിക്കുന്നു. മൗലവിക്ക് എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നാദിറ ഇടമുഴിക്കൽ,
0: മാഷാല്ല പുലരിവട്ടത്തിൽ മൗലവിയുടെ നല്ലൊരു ക്ലാസ്, മൗലവിക്കും നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാണ് മൈമൂന കരുവാരക്കുണ്ട്.
1: അതുപോലെ ജാസ്മിൻ സലീം, വളരെ നല്ല ഉപദേശമായിരുന്നു മാഷാല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: യെസ്.
1: മുനീർ ചെമ്മനാട്, ഇന്നത്തെ പുലരിവട്ടം നല്ലൊരു മെസ്സേജാണ് മാഷാല്ല. മാതാപിതാക്കൾ ഇത് ശരിക്കും ശ്രദ്ധിക്കണം. മൗലവിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് ഒരു പ്രാർത്ഥനയോടു കൂടി.
0: യെസ്. അഷ്റഫ് വി പാലക്കാഴി, പുലരിവട്ടം നല്ലൊരു ഉപദേശം നൽകി എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മാഷാല്ല ഒരുപാട് ആളുകൾ നമ്മളെ കൂടെ ചേർന്നിട്ടുണ്ട്. ഇന്നത്തെ പുലരിവട്ടം ഇന്നത്തെയും പോലെ നല്ല മെസ്സേജാണ്, വളരെ ചിന്തിപ്പിക്കുന്നതാണെന്നാണ് ജാസ്മിൻ നൽകിയ പുള്ളിപ്പാടം. യെസ്, വളരെ നല്ല ഉപദേശമായിരുന്നു. ജാസ്മിൻ സലീം തൊടുപുഴ. അപ്പോൾ പുലരിവട്ടം എല്ലാവരും കേട്ടു മാഷാല്ല, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് കാണുന്നത്. ഒരുപാട് ആളുകൾ പുലരിവട്ടത്തെക്കുറിച്ച് നമ്മളോട്, ആബിദ കുട്ടമശ്ശേരി, ഈ കുട്ടമശ്ശേരി എവിടെ സ്ഥലം സിവിൽ സർക്കാർ അറിയോ? കുട്ടമശ്ശേരി ഞാൻ കേട്ടിട്ടില്ല വല്ലാതെ. ഓക്കെ, ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പേര് അയക്കണം, പേരും സ്ഥലവും കൂടെ അയക്കണം എന്ന് അറിയിക്കുകയാണ്. യെസ്, ഇന്നത്തെ പുലരിവട്ടം നമ്മൾ ഓരോരുത്തരും വേറെ ചിന്തിപ്പിക്കുന്നതാണ്. സംസാരത്തിൽ നല്ല കരുതൽ പാലിക്കുകയും വേണം, നല്ലത് മാത്രം സംസാരിക്കണം. നമ്മൾ കണിശത പാലിക്കണം, പരിഗണന, ബഹുമാനം, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളും നമ്മളിൽ ഉണ്ടാവണം.
1: ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്ര ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഷ്റഫ് ബേപ്പൂര്, ഇന്നത്തെ പുലരിവട്ടത്തിൽ പ്രതിപാദിച്ച വിഷയത്തിലെ ഉദാഹരണം മനസ്സിൽ തറക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഉമ്മമാർക്ക് ഇതിൽ വലിയ ഗുണപാഠമുണ്ട്. അള്ളാഹു മലൈക്ക് ആഫിയത്തുള്ള ദീർഘാസ് പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: യെസ്. മുഹമ്മദ് അസ്ലം ഖോർഫുഖാൻ ഷാർജ, മാഷാല്ല ഇന്നും കൂടെയുണ്ട്, ഫിയാർ ഫാമിലിക്കൊപ്പം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഖൈറുന്നീസ അഷ്റഫ്, പുലരിവട്ടം നല്ലൊരു മെസ്സേജാണ് തന്നിട്ടുള്ളത്. ഒരുപാട് ആളുകൾ മാഷാല്ല നമ്മുടെ കൂടെ ചേർന്നു. സീനത്ത് സിട്ടി ചുള്ളിയോട്, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: കുട്ടമശ്ശേരി ആലുവക്കടുത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, ആലുവക്കടുത്ത്. യെസ്, അപ്പോൾ എറണാകുളം ജില്ലയാണല്ലേ.
1: അതെ.
0: ഓക്കെ, അപ്പോൾ ആലുവ കുട്ടമശ്ശേരിയാണ് എന്ന് പിന്നെ വേറെ ആള് കാഞ്ഞിരമറ്റം സജീന എം കെ കാഞ്ഞിരമറ്റം പറഞ്ഞിട്ടുണ്ട് മാഷാല്ല. അഷറഫ് ബേപ്പൂരും പറഞ്ഞു കുട്ടമശ്ശേരി ആലുവക്കടുത്ത്. അപ്പോൾ നമ്മളൊക്കെയാണ് അറിയാത്തത്, ഒരുപാട് ആളുകൾക്ക് അറിയാം. യെസ്, സീനത്ത് പി ചാലിയം നമ്മളിപ്പം ചേർന്നു മാഷാല്ല. ഹസീന നൂറുദ്ദീൻ ദമാം. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്നൊക്കെ വളരെ ലൈവായി ആളുകൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മൾ ഈയൊരു സമയം ശരിക്ക് മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ എല്ലാവരും ആക്റ്റീവായി ലൈവ് ക്വിസിൽ പങ്കെടുക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു ക്ഷമ ചോദിക്കുന്നു അല്ലേ?
1: അതെ, ഇന്നുകൂടെ
0: യെസ്.
1: ക്വിസ് സാധാരണ ആക്കേണ്ടത് ഇതുപോലെ തന്നെയാണ്, ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ലൈവ് ക്വിസ് സെലക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക്
0: അതിന് ഓപ്ഷൻ ഇല്ല,
1: വാട്സപ്പിലാക്കാം.
0: വാട്സപ്പിലാക്കാം. നമ്മൾക്ക് ഇന്ന് വിജയികളെ നമ്മളെ സിസ്റ്റം അങ്ങനെ പരിഗണിക്കുന്ന ഒരു ഒരു വിഷയം. നമ്മൾ വീണ്ടും സോറി പറയുന്നു. ഇന്നത്തെ ലൈവ് ക്വിസിൻ്റെ നിങ്ങൾക്ക് പങ്കെടുക്കാത്തതിലുള്ളൊരു സങ്കടം നമുക്കിന്ന് ഒഴിവാക്കാം. പക്ഷേ വിജയികളെ പ്രഖ്യാപിക്കുക എന്നുള്ളത് സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഭാഗധേയം അങ്ങനെ അവിടെ നിർവഹിക്കാൻ പ്രയാസമുണ്ട്.
1: സിസ്റ്റത്തിനൊന്ന് റെസ്റ്റ് വേണം.
0: അതെ. അപ്പൊ ഇന്നത്തെ ലൈവ് ക്വിസ് ജസ്റ്റ് ചോദ്യം നമ്മൾ പറയാണ്. ഇന്നത്തെ ക്വിസിലെ ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സയ്യിദ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സയ്യിദ് എന്ന് വിശേഷിപ്പിച്ചത് ആരെന്നാണ് ചോദ്യം. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അലി റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഓപ്ഷൻ ഡി ആയിഷ റളിയല്ലാഹു അൻഹ. ചോദ്യം ഒരിക്കൽ കൂടി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സയ്യിദ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അലി റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓപ്ഷൻ ഡി ആയിഷ റളിയല്ലാഹു അൻഹ.
1: ഒരിക്കൽ കൂടി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സയ്യിദ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അലി റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഓപ്ഷൻ ഡി ആയിഷ റളിയല്ലാഹു അൻഹ.
0: നമ്പർ ഉത്തരമയക്കേണ്ടത് 85 90 745 845. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ ഉത്തരമയക്കേണ്ടത്. നമ്മുടെ സിസ്റ്റം തിരഞ്ഞെടുക്കുക എന്നുള്ളതൊക്കെ ഇന്നത്തെ ദിവസത്തിൽ ചെറിയൊരു സാങ്കേതിക പ്രയാസം നേരിട്ടതിനാൽ വീണ്ടും നമ്മൾ അത് ആവർത്തിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട് മാഷാല്ല. ഫീഡ്ബാക്കുകൾ ഒരുപാട് വന്നു അല്ലേ?
1: അതെ അതെ.
0: നിങ്ങളെല്ലാവരും സഹകരിക്കുന്നുണ്ട് മാഷാല്ല. വാട്സപ്പിലേക്ക് കൃത്യമായി നിങ്ങൾ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്.
1: അപ്പോൾ ഉത്തരം കുറച്ച് കഴിഞ്ഞ് പറയാല്ലേ? അതോ കുറച്ച് കഴിഞ്ഞാൽ ചാറ്റൊക്കെ അടിയിലായി പോവോ?
0: അങ്ങനെയുണ്ട്,
1: വീണ്ടും തിരഞ്ഞ് കണ്ടുപിടിക്കണം.
0: അതെ അതെ അതെ.
1: ചില ആളുകളൊക്കെ മിസ്സാവാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മളിവിടെ ലൈവില് ജോയിൻ ചെയ്ത് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയ കുറച്ച് പേരുണ്ട്. മൂസിന മഞ്ചേശ്വരം, റുഷ്ദ കാളികാവ് വളരെ നല്ലൊരു മെസ്സേജാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെറീന വളാഞ്ചേരി, ഹസീന നൂറുദ്ദീൻ, ഇവരൊക്കെ നേരത്തെ തന്നെ ഫീഡ്ബാക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: നമ്മളിന്ന് ഫീഡ്ബാക്കിലേക്ക് വരുന്ന മുമ്പേ ഒരു 1 മിനിറ്റ് ടോക്ക് ജസ്റ്റ് കേട്ടിട്ട് വരാൻ തോന്നുന്നു,
1: എന്നിട്ട് ഉത്തരങ്ങളിലേക്ക്
0: കടക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമസ്കാരം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചെന്നൊരു ഇബാദത്താണ്. അള്ളാഹു പരലോകത്ത് ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യുന്ന കർമ്മം നമസ്കാരമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ആ നമസ്കാരത്തിന്റെ കൃത്യമായ രൂപം റസൂൽ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ നമസ്കാരത്തിൽ രണ്ട് സുജൂദുകൾക്ക് ഇടയിൽ ഇരിക്കേണ്ട രൂപം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ചില പ്രവർത്തനങ്ങൾ വൈവിധ്യങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ചു തന്നത് ആ വൈവിധ്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കണം. ഇടയിലെ ഇരുത്തത്തിൽ രണ്ട് രൂപങ്ങളിൽ ഇരിക്കാൻ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഒന്ന്, സാധാരണ നമ്മൾ ഇരിക്കുന്ന ഇഫ്തിറാശിന്റെ ഇരുത്തമാണ്, അഥവാ വലതുകാൽ നാട്ടിവെച്ച് ഇടതുകാൽ പരത്തി അതിനുമേൽ ഇരിക്കൽ. രണ്ടാമത്തേത്, സുജൂദിൽ പോകുമ്പോൾ മടമ്പുകാലുകൾ ചേർത്ത് വെച്ചതുപോലെ വെച്ച് അതിന്റെ മുകളിലേക്ക് കയറിയിരിക്കുന്ന ഇഖ്റാ എന്ന് പേരിട്ട ഇരുത്തമാണ്. ഈ രണ്ട് ഇരുത്തങ്ങളും ഇടയിലെ ഇരുത്തങ്ങളിൽ അനുവദനീയമാണ്. ഇഖ്റാഇന്റെ ഇരുത്തം ഇടയിലെ ഇരുത്തത്തിൽ മാത്രം ഇരിക്കേണ്ട രൂപമാണ്. ഈ വൈവിധ്യങ്ങൾ നമ്മൾ നമസ്കാരത്തിൽ പ്രാവർത്തികമാക്കി ഒരു സുന്നത്തിനെ ജീവിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരുപാട് ശ്രോതാക്കൾക്ക് ചിലപ്പോൾ ഇതൊരു പുതിയ അറിവായിരിക്കും. ആ പേര് ഇഖ്ആ എന്നുള്ള പേര് രണ്ട് കാലുകൾ പിന്നെ ഉയർത്തി വെച്ച് അതിമേലിരിക്കുന്ന ഇരുത്തം. അപ്പോൾ അതൊരു സുന്നത്താണ്. ചില ആളുകൾ ഒരേ രീതി സ്വീകരിക്കും, ആ ഇരുത്തത്തിനാണ് സുഖമെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്ന് പോകുന്ന ആളുകളുണ്ട്. പക്ഷേ അവിടെ പോയിൻ്റ് അവസാനം പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, രണ്ടും ചെയ്തുകൊണ്ട് സുന്നത്തിനെ ജീവിപ്പിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് ഇസ്ലാം എത്ര സുന്ദരമാണ് എന്നുള്ളത് ശരിക്ക് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ഓരോ ഏത് വിഷയം എടുത്താൽ. ഇപ്പം നിസ്കാരത്തിൻ്റെ വിഷയം എടുക്കുകയാണെങ്കിലേ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇപ്പം നിസ്കാരത്തിലേക്ക് ജമാഅത്ത് എടുക്കുമ്പോൾ വൈകി വരുന്ന ഒരാൾക്ക് എനിക്ക് ഏത് റക്കായത്താണ് കിട്ടിയത് എന്നുള്ളത് കൃത്യമായിട്ട് ഏത് നിസ്കാരത്തിനും പറ്റും. നാല് റക്കായത്തുള്ളതും രണ്ട് റക്കായത്തുള്ളതും മൂന്നുള്ളതും ഒക്കെ എനിക്കതാ കിട്ടിയ പല പല കാര്യങ്ങളുണ്ട്. പക്ഷേ അത്ര കൃത്യമാണ്, പെർഫെക്റ്റാണ് നമ്മുടെ ദീനിൻ്റെ ഓരോ സംഗതികളും. ഇപ്പം ഈ അനന്തരാവകാശം വരുമ്പോൾ അത്ര സുന്ദരമായി ഈ നിയമം പഠിപ്പിച്ച് ഏത് സംഹിതയാണുള്ളത് വേറെ. അപ്പോൾ ഈ ആർക്കും തർക്കമില്ലാത്ത വിധത്തിൽ കൃത്യമായി എന്തിനത്ര കൊടുത്തു എന്നുള്ളത്. കഴിഞ്ഞ നമ്മുടെ ശുക്കുർ വക്കീലിൻ്റെ വിഷയം വന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന ആ പ്രശ്നം വന്നപ്പോൾ ഒരുപാട് ആളുകൾ ആ വിഷയം പഠിച്ചു, ഇസ്ലാമിനെ കൂടുതൽ മനസ്സിലാക്കിയിട്ടാണ് ആളുകൾ ആ വിഷയത്തിനെ നേരിട്ടത്. അപ്പം വിഷയങ്ങൾ പഠിച്ചപ്പോൾ ആൾക്കാർക്ക് ഒരു പഴുതുമില്ല ഇതിൽ വിമർശിക്കാൻ എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത്രമേൽ സുന്ദരമാണ് മാഷാല്ലാ. അല്ലാഹു ഇന്നല്ലാഹ ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അത് കൃത്യമായിട്ട് പഠിപ്പിച്ച് അല്ലാഹു ഇറക്കിയ ദീന് മനുഷ്യർക്കുള്ളതാണ്. മനുഷ്യനെ 100% അല്ലെങ്കിൽ അതിലപ്പുറം എത്ര പറയാറില്ല, അതിലപ്പുറവും അതിനേക്കാൾ അറിയുന്ന റബ്ബ്, എല്ലാം അറിയുന്ന റബ്ബിന് ആ റബ്ബിൽ നിന്ന് വരുന്ന ഒരു ദീനിനെ തള്ളിക്കളയണമെങ്കിൽ ആ ബുദ്ധിക്കാണ് കുഴപ്പം, ആ തള്ളുന്ന ബുദ്ധിക്കാണ് കുഴപ്പമുള്ളത്.
1: പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ പള്ളികളിൽ പലപ്പോഴും എന്താ പറയുക, ഒരുപാട് ആളുകൾ ഈ പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമസ്കാരങ്ങളിൽ. അപ്പോൾ അവർ പലപ്പോഴും എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യമായിരിക്കും, പക്ഷെ ഈ വൈവിധ്യം ഒരു സുന്നത്തിന് ജീവിപ്പിക്കലാണ് എന്നുള്ളൊരു അറിവ് കിട്ടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക. ഇപ്പോൾ ഏറ്റവും സിമ്പിളായ മറ്റൊരു ഉദാഹരണം എനിക്ക് തോന്നുന്നു മുമ്പ് വൺ മിൻടോക്കിൽ തന്നെ വന്നിട്ടുള്ളതാണ്, നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ ചൊല്ലണ കാര്യത്തിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ
0: എണ്ണം
1: അദ്ദേഹം 33 പിന്നെ ഒന്നുണ്ട്, 33 34 അതുപോലെ 25 25 25 അങ്ങനെ ഉണ്ട്. പക്ഷെ ഈ വൈവിധ്യം എന്താ പറയുക, പലപ്പോഴും ഇതൊരു തർക്കത്തിന് കാരണമാകുന്ന അല്ലെങ്കിൽ ഇതിനൊരു വിമർശിക്കാനൊരു കാരണമാകുന്ന ഒരു സിസ്റ്റം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ വൈവിധ്യം നമുക്കൊരു സുന്നത്തിനെ ഒരു പുനർജീവിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടായാലും അതിന് എന്താ പറയുക, മുമ്പ് അവൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം കൂടി ഒരു ഇരട്ടി പ്രതിഫലം നേടാനുള്ള അവസരമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
0: ഓക്കെ, ഞാൻ ചെറിയൊരു ചോദ്യം നോക്കട്ടെ. ഷബീൽ സാർക്ക് എപ്പോഴാണ് മനസ്സിന് ഭയങ്കര സമാധാനം ഫീൽ ചെയ്യൽ? എപ്പോഴാണ്? കുറേ സമയം ഉണ്ടാവും ചിലപ്പം, പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് ഏത് സമയത്താണ് ഫീൽ ചെയ്യൽ?
1: നമസ്കാരങ്ങളിലൊക്കെ നല്ല ഒരുപാട് പ്രാർത്ഥിക്കണ സമയം.
0: അയ്യവ ഞാൻ ശരിക്ക് ഉദ്ദേശ ആൻസർ അതന്നെയാണ്. ഞാൻ അതിലേക്ക് വരികയാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് പ്രശ്നങ്ങൾ ഒരുപാട്, പല ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അനുഭവം, യഥാർത്ഥത്തിലുള്ള അനുഭവം നമ്മുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മൾ കണ്ടിട്ടുള്ള വിഷയം പറയാനുള്ള കാര്യങ്ങളൊക്കെ റബ്ബിനോട് പറയുന്ന സമയത്ത് സുന്ദരമായി നമ്മുടെ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞ് സുന്ദരമായി നമ്മൾക്ക് എല്ലാം റബ്ബിനോട് പറഞ്ഞിട്ട് കഴിയുമ്പോൾ ഒരു മനസ്സിനൊരു തുറവി കിട്ടാണ്ട്. പ്രശ്നങ്ങൾ പല രൂപത്തിൽ പ്രശ്നങ്ങളുണ്ടാവും ലൈഫിലെ, പിന്നെ ജോലിൻ്റെ വിഷയം, കുടുംബത്തിലെ വിഷയങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, മറ്റു ഉത്തരവാദിത്തങ്ങൾ, ഒരുപാട് സംഗതികൾ. അപ്പം അതിലൊക്കെ നമ്മൾക്ക് എന്ത് തന്നെ പ്രശ്നമാണെങ്കിലും, ഇപ്പോൾ കച്ചവടത്തിലെ പ്രശ്നമാണെങ്കിലും ഒക്കെ റബ്ബിനോട് സംസാരിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. അപ്പോൾ എന്നെ കേൾക്കുന്ന, എൻ്റെ പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ട് പരിഹാരം കാണാൻ കഴിയുന്ന റബ്ബ് സുബ്ഹാനഹു വതആല ഉണ്ടായിരിക്കെ, ആ പറച്ചിൽ പല ആളുകളും നിർവഹിക്കുന്നില്ല. നമ്മൾ പ്രശ്നം ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, ഇഷ്യൂസ് ഉണ്ടാവും, അത് ഓരോരുത്തരുടെയും അളവ് വ്യത്യാസം ഉണ്ടാകും പല ഏരിയകളിൽ. ആ റബ്ബിനോടുള്ള സംസാരം അത് നമ്മൾ പരമാവധി വർദ്ധിപ്പിക്കുക, നന്നായി പ്രാർത്ഥിക്കുക. ഇപ്പോൾ സുബിൽ സാർ പറഞ്ഞ ആൻസർ തന്നെയാണ്, പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഒരു ഒരു ഒരാളെ പ്രശ്നം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് ആരാണ് ആ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരം തരാൻ കഴിവുള്ള കെൽപ്പുള്ള ആളാണ്, അങ്ങനെയുള്ള ആ റബ്ബ് സുബ്ഹാന തആലയോട് നമ്മുടെ വിഷയങ്ങൾ പറയുന്നത് വഴി നമ്മൾ നമ്മളെയാണ് ഫ്രീ ആക്കുന്നത്. അത് നമ്മൾ മനസ്സിലിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കുകയാണ്. പ്രശ്നമുണ്ട്, ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പറയും, ഇങ്ങനെ ഇങ്ങനെ പ്രയാസം എടുങ്ങനൊക്കെ ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മുടെ എന്ത് പ്രശ്നം വന്നാലും, ഇപ്പം പലപ്പോഴും നിസ്കാരത്തിൻ്റെ വിഷയം പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്കറിൻ്റെ വിഷയം പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞാൽ അപ്പം എണീറ്റ് പോണ കുറേ ആൾക്കാരുണ്ട്, കുറച്ചൊക്കെ ആൾക്കാർ അവിടെ ഇരിക്കും, പക്ഷെ കുറേ പേരും എന്താണ് പെട്ടെന്ന് എണീറ്റ് പോണ സമയമാണ്. ആ ഒരു ഇരുത്തത്തെക്കുറിച്ച് അവിടെയാണ് ഇവിടെ നിന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഷെയ്ഖ് ഇബ്രാഹിം റഹ്മത്തുള്ള പറയുന്നുണ്ട്, ഏറ്റവും മൂല്യമേറിയ ഇരുത്തം എന്താണ്, അതല്ലെങ്കിൽ ഏറ്റവും ഭാരമേറിയ ഇരുത്തം, ഭാരം എന്ന് പറഞ്ഞാൽ ആ ഇരുത്തത്തിന് അത്രയും പവറുണ്ട്, അങ്ങനെയുള്ള ഉദ്ദേശമാണ്, അത്രയും മൂല്യമേറിയതാണ്. ആ മൂല്യമേറിയെന്ന് പറയാനുള്ള കാരണം അദ്ദേഹം പറയുന്നുണ്ട്, ഫർദ് നിസ്കാരത്തിന് ശേഷം അൽ ജുലൂസു ബഅദ തസ്ലീം, സലാം പറഞ്ഞതിന് ശേഷം മിന സ്വലാത്തിൽ ഫരീദ, ഫർദ് നിസ്കാരത്തിന് ശേഷമുള്ള ആ ഒരു ഇരുത്തം, സലാം വീട്ടിന് ശേഷമുള്ള ഇരുത്തം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഫലാത്തസ്താജിൽ ബിൽ ഖിയാം, പെട്ടെന്ന് എണീറ്റ് പോകരുത്, സലാം വീട്ടിയിട്ട് അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള എന്നുള്ള രണ്ടും ചില ആളുകൾ വളരെ സങ്കടകരമാണ്, സലാം വീട്ടി ഫുള്ളായോ നമുക്ക് സംശയമാണ്, അപ്പോഴേക്കും എണീക്കുന്ന ആളുകളുണ്ട്. അതില്ലാതെ ആ സലാം വീട്ടി ഒന്ന് റാഹത്തിൽ അള്ളാഹുവിനോട് റബ്ബ് സുബ്ഹാനഹു തആലയോടുള്ള സംസാരത്തിൽ, പിന്നെ മുനാജാത്ത് നടത്തി രഹസ്യ സംസാരമൊക്കെ കഴിഞ്ഞ് നമുക്ക്

0: ഞാൻ ആ വിഷയം പറയലുണ്ട്. പറയാൻ സംസാരശേഷി ഇല്ലാത്തല്ല ഇങ്ങനെ പ്രാർത്ഥിക്കുക. അവിടെ തേട്ടമാണ്, ആ മനസ്സറിയുന്ന റബ്ബിനെ അറിയാം. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ള് അറിയുന്ന റബ്ബിനോട് നമ്മൾ ഉള്ളറിഞ്ഞുകൊണ്ട് പറയുക നമ്മുടെ എല്ലാ വിഷയങ്ങളും വിഷമതകളും. ആ പ്രശ്നങ്ങളെ ഏറ്റവും സുന്ദരമായ രൂപത്തിൽ നമ്മൾക്ക് അതിനെ പ്രതിരോധിക്കാൻ, അതിനെ മറികടക്കാനുള്ള ഒരു പോംവഴി റബ്ബ് തുറന്നു തരുന്ന ഉറപ്പാണ്. അതിന് സൂക്ഷ്മത നിറഞ്ഞ ജീവിതം നമ്മൾ നയിക്കുക എന്നുള്ളതാണ്. ഒമൻ യത്തഖില്ലാഹ യജ്അൽലഹു മഖ്റജ, അള്ളാഹു ഒരു പോംവഴി ഉണ്ടാക്കി തരും, അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് മാത്രമാണ് വഴി. ആ സൂക്ഷ്മത പാലിക്കുന്നിടത്ത് നമ്മൾ വളരെ ശ്രദ്ധ കാണിക്കുകയും പ്ലസ് റബ്ബിനോട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുകയും ചെയ്താൽ നമ്മളെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ അവിടെ ഉണ്ടാകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ശ്രോതാക്കളിലേക്ക് വരാം. അവര് മാഷാല്ലാ ഒരുപാട് ഇത് അറിയിച്ചിട്ടുണ്ട്.
1: നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ തോന്നുന്നുണ്ട് അല്ലേ? വൈകി കഴിഞ്ഞാൽ
0: ചോദ്യം ഉത്തരം ശരിയായിട്ട് അറിയില്ല, എന്നാലും ഉത്തരം പറയുമ്പോൾ അത് മനസ്സിലാക്കാലോ എന്നാണ് സീനത്ത് പി ചാലിയും. ഓപ്ഷൻ സി എന്നാണ് അവർ അയച്ചിട്ടുള്ള ആൻസർ. പക്ഷെ നമുക്ക് നോക്കാം. മുനീർ ചെമ്മനാട് മാഷല്ല ഒരുപാട് അയ്യോ, അദ്ദേഹം ഇന്നലെ കോഴിക്കോട് വന്നിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുനീർ ചെമ്മനാട് മെസ്സേജ് അയച്ചത് മാഷല്ല. കോഴിക്കോട് ഭാഗത്ത് ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു, ഇന്നും രാവിലെയും മഴയുണ്ട്. മുനീർക്ക് നിങ്ങളുടെ നാട്ടിൽ അവിടെ മഴയുണ്ടോ? കാസർഗോഡ് എന്താണ് അവസ്ഥ എന്ന് അപ്ഡേറ്റ് ചെയ്യാൻ സന്തോഷം. യെസ്, ആൻസറുകളൊക്കെ ആളുകൾ അയച്ചിട്ടുണ്ട് മാഷല്ല. നമ്മൾ ആ ഒരു സമയത്ത് തന്നെ യെസ് ഒരു മിനിറ്റിൽ 1000 മിനിറ്റിൻ്റെ പ്രതീതിയാണ് എന്ന് ഒരു ശ്രോതാവ് നമ്മളെ 1 മിനിറ്റ് ടോക്കിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ,
1: എല്ലാരെ ഫീഡ്ബാക്ക് എല്ലാരെ മെസ്സേജുകളിലും ഓപ്ഷൻ എ ബി സി ഡി
0: എല്ലാം വന്നു. യെസ്, അപ്പം ഇന്നത്തെ ചോദ്യം നല്ല ചോദ്യമാണ്. അധികം ആളുകൾ ഒരുപാട് ആളുകൾക്ക് അറിവ് നേടാൻ പറ്റുന്ന ചോദ്യമാണ്. യെസ് റിവൈൻഡ് കിട്ടുന്നില്ല, നമ്മുടെ സെർവറിലുള്ള പ്രയാസമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇൻഷാല്ലാ ശരിയാകും എന്ന് പ്രതീക്ഷിക്കുന്നു. യെസ് ഓക്കെ,
1: നമുക്ക് ഉത്തരം പറയാൻ തോന്നുന്നുണ്ടല്ലേ. ചോദ്യം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സയ്യിദ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അലി റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഓപ്ഷൻ ഡി ആയിഷ റളിയല്ലാഹു അൻഹ. ഉത്തരം ഉത്തരം പറയല്ലേ?
0: അപ്പൊ സംശയം ഉണ്ടെന്ന് പറഞ്ഞ നേരത്തെ ഒരു ശ്രോതാവ് ഉണ്ടായിരുന്നു, നമ്മള്
1: ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്.
0: യെസ്, ഏതായാലും പുതിയ അറിവ് കിട്ടുന്ന ആളുകൾ ഒരുപാടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഷാഹിദ കുന്നത്ത് അല്ലേ, ഓപ്ഷൻ സി കുറെ ആൾക്കാർ അയച്ചു. അമീർ കക്യൂസ് കഴിഞ്ഞു ചോദിച്ചിട്ടുണ്ട്. ഇത്തരം കറക്കി കുത്തി സി അയച്ച ആളുകളുണ്ട്, നാദിറായിഡ് മീക്കൽ ഒരുപാട് ആളുകൾ, അബ്ദുൽ ഹമീദ് സി കെ. യെസ്,
1: ഉത്തരം സി ആണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് തന്നെയാണ് സയ്യിദ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്.
0: അയ്യോ, അപ്പോൾ ഇന്നത്തെ ക്വിസ് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഒരുപാട് ആളുകൾക്ക് എന്നും ക്വിസ് അറിവുകൾ നൽകാറുണ്ട്, പക്ഷെ പൊതുവെ ആളുകൾക്ക് അറിയുന്ന ചോദ്യങ്ങളാണ് ഉണ്ടാവാറുള്ളത്. ഇടക്കാണ് നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ കൂടുതൽ ആളുകൾക്ക് അറിയാവുന്ന, പുതിയതായിട്ട് അറിയാൻ കഴിയുന്ന ഒരു പിന്നെ ചോദ്യമായിരുന്നു ഇന്ന്. പിന്നെ പേരക്കുട്ടിയെ സയ്യിദ് എന്ന് വിളിച്ചത് ആരായിരുന്നു എന്നായിരുന്നു ചോദ്യം. നിശ്ശേഷം തന്നെയാണ് എന്നാണ് അതിൻ്റെ ആൻസർ. യെസ്,
1: അപ്പോൾ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്.
0: നല്ല മഴയാണ് എന്നാണ് അബ്ദുൽ ഹമീദ് സാഹിബ് പറഞ്ഞിട്ടുള്ളത്. പള്ളിയിൽ നിന്ന് വീട്ടിലെത്തിയത് ഇപ്പോഴാണ്, കറണ്ട് ഇല്ല, നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ക്വിസ് കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. യെസ്, പുതിയ അറിവ് കിട്ടിയെന്നാണ് ഹഫ്സ ബിവി കാക്കനാട് പറഞ്ഞത്. ഓക്കെ, മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്കും, ഉത്തരം ശരിയായി എന്നാണ് ഖൈറുന്നീസ അഷ്റഫ്. ഇന്നത്തെ വിജയികൾ പ്രത്യേകം എല്ലാവരും വിജയികളാണ്, നമ്മൾ പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല. 13 ഇന്നത്തെ വിജയികൾ ഒരുപാടുണ്ട് നമുക്ക് സിസ്റ്റം. പിന്നെ എൻ്റെ ഉത്തരം ശരിയായി എന്നാണ് ജാസ്മിൻ സലീം തൊടുപുഴ. അൽഹംദുലില്ലാ നാദിര എടുമുഴിക്കൽ. അപ്പോൾ ശരിയായ ആളുകളൊക്കെ സന്തോഷിക്കുക. ഇന്നത്തെ മുഴുവൻ വിജയികൾ, എല്ലാ ശരിയായ ആളുകളും നമ്മൾ മുഴുവൻ വിജയികളായി പ്രഖ്യാപിച്ചിരിക്കുന്നു, കാരണം പ്രത്യേകമായി 13 ഇന്ന് നമുക്കില്ല. ഓക്കെ, എത്രയും വേഗം ടെക്നിക്കൽ പ്രശ്നം പരിഹരിക്കാനുള്ള അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ, ആമീൻ. അപ്പോൾ നേരത്തെ നമ്മൾ പ്രാർത്ഥനയുടെ വിഷയം പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വലിയ സമാധാനമാണ് എന്നാണ് ആസിയ റഫീഖ് പറഞ്ഞത്. അത് വേറെ തന്നെയാണ്, പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒരു ഫീലാണ് ശരിക്കത്. മനസ്സ് ഇന്നൊന്നൊന്ന് ഫ്രീ ആകുന്ന ഒരു ഒരു സമയം. തിരക്കുന്ന ഫ്രീ അല്ല, തിരക്കിലാണെങ്കിലും ഞാൻ അതിൻ്റെ കൂട്ടത്തിലും പറയണമെന്ന് വിചാരിച്ച സംഗതി, പള്ളിയിലേക്ക്

0: പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ സ്ത്രീകളൊക്കെ ആണെങ്കിൽ നിസ്കരിക്കാൻ പോണ സമയത്ത് കുറച്ച് മുമ്പ്, ഇപ്പോൾ ഉറങ്ങണേ മുമ്പ് ഫോൺ നോക്കരുത് എന്ന് പറയലുണ്ട്. അതുപോലെ നിസ്കാരത്തിൻ്റെ കുറച്ച് മുമ്പ് ഒരു സമയം നമ്മൾ എന്ത് ചെയ്യണം, ഫോണിൽ നിന്ന് മാറി നിൽക്കണം. ഫോണിൽ നിന്ന് മാറി ഒരു കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നിസ്കരിക്കാൻ പോകാൻ. അതല്ലെങ്കിൽ നമ്മളെ മൈൻഡ് ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു കൊളുത്തി പിടിച്ചൊരു സ്വഭാവം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ പ്രത്യേകമായി നിസ്കരിക്കാൻ പോകുമ്പോൾ ഒന്ന് ഫ്രീ ആയി അത്തരം സംഗതികളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് റബ്ബിനോട് ആ നിസ്കാര സമയം ആസ്വദിക്കുന്ന രൂപത്തിലേക്ക് വന്നാൽ നമ്മുടെ നിസ്കാരത്തിന് ഭയങ്കര ഒരു പവർ ഉണ്ടാവും. അത് ലൈഫിൽ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും.
1: പുരുഷന്മാരാകുമ്പോ സ്വാഭാവികമായിട്ട് പള്ളിയിലേക്ക് പോകുന്നൊരു സമയം
0: ഫോൺ എടുക്കാൻ നിൽക്കുക. ഞാൻ അതല്ലെങ്കിൽ ഫോണ് പള്ളിയിൽ ഇപ്പൊ യാത്രയ്ക്ക് ആണെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കിയിടുക. തീരെ ഒരു ഒന്നിനും അവസരം കൊടുക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് കുറച്ചൊക്കെ ഇതിക്കറൊക്കെ ചൊല്ലി പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഓണാക്കുന്നതാണ് നല്ലത്. ഇപ്പം ഇന്നിപ്പോ നമ്മള് സിസ്റ്റത്തിന് റെസ്റ്റ് കൊടുത്ത മാതിരി കുറച്ച് സമയം ഫോണിന് റെസ്റ്റ് കൊടുക്കുക. യെസ് ഇപ്പൊ മാഷാല്ല
1: ഒരുപാട് പേര് ഇത്ര
0: ലൈവ് വളരെ ലൈവായിട്ട് ആളുകൾ ഫീഡ്ബാക്ക് അയക്കുന്നുണ്ട്. ഉത്തരം ശരിയായി എന്ന് അവര് പറയുന്നുണ്ട്.
1: ഫെബ അജ്മൽ, ഈരാറ്റുപേട്ട, അതുപോലെ ആബിദ കുട്ടമശ്ശേരി, ഇവരൊക്കെ സെലീന തോട്ടശ്ശേരി,
0: ഉമ്മു സൽമ,
1: ഇവരൊക്കെ ശരി ഇത്ര അയച്ച ആളുകളാണ്.
0: പ്രാർത്ഥന ആയുധം തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സുബൈദ ഇസ്മായിൽ, എന്റെ ആൻസർ ശരിയായിരുന്നു പക്ഷെ ടൈപ്പ് മിസ്റ്റേക്ക് ആയി പോയി. അപ്പൊ ഉള്ളില് ഉത്തരം അറിയായിരുന്നു അപ്പൊ ടൈപ്പ് ചെയ്തപ്പോ ജസ്റ്റ് മാറിപ്പോയി. സാരല്ല,
1: സീനത്ത് വയനാട് തലപ്പുഴ,
0: എന്റെ ഉത്തരം ശരിയായി. യെസ് റുക്യ വി കാക്കേങ്ങാട്, അൽഹംദുലില്ലാ എന്റെ ഉത്തരം ശരിയായി എന്ന് അറിയിച്ചിട്ടുണ്ട്. മാഷാല്ല,
1: ലൈല തൃശൂർ, ഒരു ഉത്തരം ശരിയാണ്, സി ആണ്.
0: ഓ, അമീർക്കൊക്കെ ഇവിടെ സുബഹിസ്കാര സമയം അതുകൊണ്ട് മിസ്സായി എന്ന് പറയുന്നുണ്ട്. സാരല്ല, ഇൻഷാല്ല. ഓക്കെ, സുലേഖ തിരുവാലി, എന്റെ ഉത്തരം ശരിയായി എന്ന് അറിയിച്ചിട്ടുണ്ട്. പുതിയ അറിവ് കിട്ടിയെന്നാണ് അബ്ദുൽ ഹമീദ് സി കെ പറഞ്ഞിട്ടുള്ളത്. മാഷാല്ല, അപ്പോൾ ഇന്നത്തെ വിജയികൾക്ക് പ്രത്യേകത ഉണ്ട്, എല്ലാവരും വിജയികളാണ്. ഉത്തരം തെറ്റിപ്പോയി, സാരല്ല, അറിവ് കിട്ടി എന്നാണ് റഹ്മത്ത് കാളികാവ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മുംതാസ് ബേപ്പൂർ, എൻ്റെ ഉത്തരവും ശരിയാണ് എന്ന് പറഞ്ഞു. യെസ്,
1: ജാസ്മിൻ സലീം തൊടുപുയ, ഉത്തരം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉത്തരം ശരിയാണ്. ഫൗസിയ മമ്മു, കൊല്ലം കൊയിലാണ്ടി അറിയിച്ചിട്ടുണ്ട്.
0: ഓക്കെ, ഉത്തരം പേര് നബിശേഷം പറഞ്ഞത് സി എ വിചാരിച്ചു, പക്ഷേ ഡി എ ബി.
1: സീനത്ത് പി ചാലിയം പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ ആർക്കാണ് ഇങ്ങനെ പറയുവാൻ കഴിയുക എന്നൊരു.
0: ഓക്കെ, ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, ഉത്തരം ശരിയായി എന്ന് അറിയിച്ചിട്ടുണ്ട്. മസാല്ലാ ഉത്തരം ശരിയായ ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. മസാല്ലാ ലൈവായി തന്നെ നമ്മുടെ കൂടെ പീസ് റേഡിയോ മോർണിംഗ് ലൈവിൽ വളരെ ലൈവായി അൽഹംദുലില്ലാ എല്ലാവരും നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. നമ്മൾ അടുത്തൊരു സ്ലോട്ടിലേക്ക് പോകാൻ തോന്നുന്നുണ്ടല്ലേ. യെസ്, അപ്പോൾ നമ്മൾ പീസ് റേഡിയോ എന്ന് പറയുന്നത് നൂറിലധികം പ്രോഗ്രാമുകൾ, ഒരുപാട് അവതാരകർ അതിലുണ്ട്. അതിൻ്റെ ശ്രോതാക്കൾ പല കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്, ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെയുണ്ട്. അപ്പോൾ ഈ പീസ് റേഡിയോയുടെ കേൾവിയിൽ നമ്മൾ ചിലപ്പോൾ കേൾക്കാതെ പോയ ചില പ്രോഗ്രാമുകൾ, അറിയാതെ പോകുന്ന പ്രോഗ്രാമുകൾ ഉണ്ടാകും, കേൾക്കുന്ന ആളുകളുണ്ടാകും. അത്തരം ചില പ്രോഗ്രാമുകളെ നമ്മൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് നമ്മുടെ ഈ ഒരു സമയത്ത് പിന്നെ പ്രൊമോഷൻ സ്ലോട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്നത്തെ പ്രൊമോഷൻ സ്ലോട്ടിൽ നമുക്ക് കൂടെ ഉള്ളത് അത്തഹ്സീൻ എന്ന പ്രോഗ്രാമിൻ്റെ ചെറിയൊരു ഭാഗമാണ്. ഇൻഷാല്ലാ അത്തഹ്സീൻ എന്ന പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾക്ക് എന്തിനാണ് എത്തശ്ശി എന്നുള്ളത് ചെറിയൊരു ഭാഗം കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ
1: ചില ആളുകളെങ്കിലും കേട്ടിട്ടുണ്ടാവില്ല, കാരണം പീസ് റേഡിയോ മെയിൻ സ്റ്റേഷൻ.
0: അതെ അതെ, പീസ് ഖുറാൻ റേഡിയോ. യെസ്,
1: ഇത് പീസ് ഖുറാൻ റേഡിയോ സ്റ്റേഷൻ
0: എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് വരുന്ന പ്രോഗ്രാമാണ്. ഇപ്പോൾ സ്വത്ത് ബക്കറയിലെ വചനങ്ങളിൽ വരുന്ന പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെയാണ് പഠന വിധേയമാക്കുന്നത്. അപ്പോൾ എന്തിനുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു,
1: അതെ,
0: അത്തഹ്സി നന്നാക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓതുന്ന സമയത്തുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് വന്നു പോകുന്ന മിസ്റ്റേക്കുകളെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ നല്ലൊരു അവസരമാണ് അത്തഹ്സി നമുക്ക് ഒരുക്കുന്നത്. ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ സാഹിബാണ് അതിന് നേതൃത്വം നൽകുന്നത്. ഇൻഷാല്ലാ അത്തഹ്സിൻ്റെ ചെറിയൊരു സാമ്പിൾ അല്ലേ, അതെങ്ങനെയാണ് ആ പ്രോഗ്രാം ഉള്ളതെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 46 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാ 47-48 ആയത്തുകളാണ് പഠിക്കുന്നത്.
3: യാ ബനീ ഇസ്റാ إسرائيل اذكروا نعمتي التي أنعمت عليكم

അലൈക്കും യാ ബനി ഇസ്രായിൽ. ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ യാന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസ്സിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണിത്. ഇസ്രായില ഈ ദൈർഘ്യം, ഈ മദ്ദ് മുത്തസിലാണ്. മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. അതുകൊണ്ട് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഇനി ഇസ്രായില ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. പലപ്പോഴും ഓതിപ്പോകുന്നതൊക്കെ ഇസ്രായില എന്നാണ്, ഇസ്രായില, അങ്ങനെയല്ല, ഇസ്രായില. ഉദ്കുറു നിഅമതി അല്ലതി ഇസ്രായില ഉദ്കുറു, ഉദ്കുറു ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഉദ്കുറു നിഅമതി അല്ലതി, നിഅമതി അല്ലതി, നിഅമതി ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ നിഅമതി യ കൃത്യമായിട്ട് ഉച്ചരിക്കണം. നിഅമതി അല്ലതി, നിഅമതി അല്ലതി എന്ന് ഓതിപ്പോവരുത്, യ മാറിയിട്ട് ഹംസ വരും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിഅമതി അല്ലതി, അല്ലതി അൻഅംതു. ഇവിടെയും മദ് മുൻഫസ്സിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടാവുന്ന മദ്ദാണത്. ഇനി അൻഅംതു, അൻഅംതു, അൻഅംതു കൃത്യമായിട്ട് നൂനിനെ വെളിവാക്കണം. ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അൻഅംതു എന്ന് അൻഅംതു ഇങ്ങനെ ഓതരുത്, അൻഅംതു അല്ല, അൻഅംതു. അലൈക്കും വ അന്നി, അലൈക്കും വ, സാക്കിനായ മീമിന് ശേഷം വ, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി മീമിനെ പൂർണ്ണമാക്കണം. വ അന്നി, വ അന്നി നൂന് ശദ്ദ് മണിക്കണം. ഫദ്ദൽതുക്കും, ഫദ്ദ, ദ, ദാദിന് ശദ്ദുണ്ട്, കൃത്യമായിട്ട് മഖ്റജ് ശരിയാക്കണം. ദാദിൻ്റെ മഖ്റജ് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം. അതോടൊപ്പം അത് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് കൃത്യമായിട്ട് ആ ഒരു മഖ്റജ് ശരിയാക്കുക തന്നെ വേണം. ഫല്ലൽതുക്കും, ഓതിപ്പോകുന്നത് പലപ്പോഴും ഫല്ലൽതുക്കും എന്നായിരിക്കും. ഫല്ലൽതുക്കും അല്ല, ഫദ്ദ, ദ, ദ, ദീ, ദു, അദ്. ഫദ്ദൽതുക്കും അലൽ ആലമീൻ, അലൽ ആലമീൻ. ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഖ്റജ്. അലൽ ആലമീൻ എന്ന് ഓതരുത്, അലൽ ആലമീൻ. വത്തഖു യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ. വത്തഖു, വത്തഖു, വത്തഖു, വത്തഖു അല്ല, വത്തഖു, വത്തഖു. കാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്, ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നാണ് കാഫിൻ്റെ ശബ്ദം. ഖാ ഖീ ഖു അഖ്. വത്തഖു യൗമൻ ലാ, യൗമൻ തൻവീൻ ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന. യൗമൻ ലാ, യൗമൻ ലാ, യൗമൻ ലാ എന്നല്ല പറയേണ്ടത്, യൗമൻ ലാ. തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ, തജ്സീ നഫ്സുൻ, നഫ്സ് അല്ല, നഫ്സുൻ, ഖലഖല ചെയ്യരുത്, നഫ്സുൻ. നഫ്സുൻ അൻ നഫ്സിൻ, തൻവീന് ശേഷം ഐന് ഇദ്ഹാർ ചെയ്യണം, അവിടെ വെളിവാക്കി ഉച്ചരിക്കണം. നഫ്സുൻ അൻ, അൻ നഫ്സിൻ, സാക്കിന നൂന് ശേഷം നൂന്, ഇദ്ഗാം ബിഗുന്ന, നൂനിനെ അടുത്ത നൂനിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം മുതമാസിലിൻ എന്നാണ് അതിൻ്റെ പേര്, ഒരേ നൂനാണ്. അൻ നഫ്സിൻ, അൻ നഫ്സിൻ ഷൈഅ, തൻവീന് ശേഷം ഷീന് ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. തൻവീനിനെ ഇഖ്ഫാ ചെയ്തുകൊണ്ട് മണിക്കണം. അൻ നഫ്സിൻ ഷൈഅ, ഷൈഅ എന്ന് വഖഫ് ചെയ്യുമ്പോൾ, നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിലാണ് നീട്ടി നിർത്തേണ്ടത്. കൂട്ടി ഓതുമ്പോൾ ഷൈഔവല ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടി ലയിപ്പിക്കുക, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് മിക്സ് ചെയ്യുക. ഷൈഔവല
യുഖബലു മിൻഹ ശഫാഅത്തും വല ശഫാഅത്തും വല. തൻവീനു ശേഷം വ ഇത് ഗാം ബിഗുന്ന, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ഗാം ചെയ്തുകൊണ്ട് മണിക്കുക. ശഫാഅത്തും വല ولا يؤخذ شفاعه ولا يؤخذ. ഇവിടെ ഹംസയുടെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. കൽക്കല ചെയ്യാതെ കൃത്യമായിട്ട് അതിനെ ശബ്ദത്തിൽ കൊണ്ടുവരണം. ولا يؤخذ ولا يؤخذ منها عدل ولا عدل عدل ദാലിനെ കൽക്കല ചെയ്യണം. عدل عدل و തൻവീനു ശേഷം വ ഇത് ഗാം ബിഗുന്ന, ഇത് ഗാം ബിഗുന്ന തൻവീനിനെ വ നക്ഷരത്തിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതിലും സ്വാദാണ്, അതുകൊണ്ട് മണിക്കലും സ്വരഭാരത്തിലായിരിക്കണം. സ്വാദ് ഇസ്തിലാന്റെ അക്ഷരമാണ്. വലഹും യുൻസറൂൻ ആയത്തിൻ്റെ അവസാനത്തിൽ മദ്ദ് ആയതിൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 47-48 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത്. കൃത്യമായ തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ. അപ്പോൾ എന്തിനാണ് അത്തഹ്സീൻ പരിപാടി എന്നുള്ളത് ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കേൾക്കാത്ത ആളുകളായിരിക്കും കൂടുതൽ എന്നാണ്. എന്നാലും പഠിക്കുന്നവരുണ്ടാവും, പഠിക്കണം. ഖുർആൻ ശരിയായി ഓതാമെന്ന് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ആ തഹ്സീൻ പരിപാടി പീസ് ഖുർആൻ റേഡിയോ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേഷനിൽ ആ ഭാഗം കൃത്യമായിട്ട് എല്ലാ ദിവസവും, സോറി, എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ് വരുന്നത് ആ തഹ്സീൻ പരിപാടി. ഇൻഷാല്ലാ ഇന്നത്തെ അൽബക്കറ നമ്മൾ കേട്ടത് 47-48 ആയത്തുകളിൽ വരുന്ന ശ്രദ്ധിക്കേണ്ട തജ്വീദ് വിഷയങ്ങളാണ്, ഖിറാഅത്തിലെ പിന്നെ നിയമങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. മാഷാല്ലാ. അപ്പോൾ അതിനെക്കുറിച്ച് അമീർക്ക പറഞ്ഞ ഖുർആൻ പാരായണം എങ്ങനെ നന്നാക്കാം എന്നതിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു പ്രോഗ്രാമാണ് തഹ്സീൻ. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്രയാസത്തിലായതുകൊണ്ട് നമ്മൾ ആൾട്ടർനേറ്റീവ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വാട്സപ്പിൽ ഫീഡ്ബാക്ക് അയക്കുക എന്നുള്ളതാണ്. 85-90-745-845 എന്ന നമ്പറിലാണ് നിങ്ങൾ ഫീഡ്ബാക്ക് അയക്കേണ്ടത്. നമ്പർ ഒരിക്കൽ കൂടി,
2: 85-90-745-845.
1: യെസ്, ഒരുപാട് തെറ്റിതിരുത്താൻ പറ്റും, കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നാണ് ഷാഹിദ കുന്നത്ത്. ഇൻഷാല്ലാ നിങ്ങൾക്ക് കേൾക്കാം.
2: വന്നിട്ടുള്ളത് ഞാൻ ഇത് ഇതുവരെ നോക്കിയിട്ടില്ല, ഇനി പഠിക്കണം.
1: അയ്യോ മാഷാല്ലാ. അപ്പം തഹ്സീൻ എന്നുള്ളത് നമ്മൾ വിശ്വാസികൾ എന്നുള്ളവർക്ക് ഖുർആനുമായി ബന്ധപ്പെട്ട ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ എന്ന് പറഞ്ഞില്ലേ, അതിലെ പഠിക്കാണ്. ഇദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ശ്രോതാക്കൾ പഠിക്കുന്നു. അപ്പം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ, ആളുകൾക്കിടയിൽ ഉത്തമരാവാൻ പറ്റിയ ഏറ്റവും നല്ല വഴിയാണ് ഖുർആനുമായി അത് പഠിക്കുക, പാരായണം ചെയ്യുക, അതിൻ്റെ ആളുകളാവുക എന്നുള്ളത്. ആ പഠനത്തിൽ നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്കും. അപ്പോൾ തഹ്സീൻ എന്നുള്ളത് നമ്മുടെ പ്രശ്നങ്ങൾ, ഓതുന്നിടത്ത് വരുന്ന മിസ്റ്റേക്കുകളെ തിരുത്താനുള്ള പ്രോഗ്രാം, ഉഷാറായിട്ട് പഠിക്കാൻ. അപ്പം മുഹമ്മദ് അയ്യൂബ് എന്ന കാരിയുടെ അതേ ശൈലിയാണ് എന്നാണ് അഷ്റഫ് ബേപ്പൂർ, അഷ്റഫ് സാഹിബ് പറഞ്ഞിട്ടുള്ളത്. മാഷാല്ലാ. ശബ്ദവും ഏതാണ്ട് സിമിലർ എന്നാണ്. അതെ അതെ അതെ, ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഖിറാഅത്ത്. ഇപ്പൊ പുതിയ ചാനലുകളിൽ യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് വീണ്ടും ഇങ്ങനെ
2: തുടങ്ങിയിട്ടുണ്ട്,
1: പക്ഷെ ക്ലാരിറ്റി ഉള്ളത്
2: അതെ
1: നല്ല മാഷാല്ലാ. അപ്പൊ അതേ ഒരു ഒരു
2: ഹറമിലൊക്കെ പണ്ട് പോയവർക്ക് അല്ലെങ്കിൽ പണ്ടത്തെ ലൈവ് അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കേൾക്കുന്ന ആളുകൾക്ക് ഏറ്റവും പരിചിതമായ ശബ്ദമാണ് മുഹമ്മദ്.
1: റഫീഖ് സാഹിബും അതേ വിഷയം അറിഞ്ഞിട്ടുണ്ട്, ഷെയ്ഖ് അയ്യൂബിന്റെ ചുയ ഉണ്ട് എന്ന് പറഞ്ഞു. മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്കും. അപ്പൊ നമ്മുടെ ഫീഡ്ബാക്കിന്റെ നമ്പർ ഒന്നുകൂടി പറയുന്നു, 85-90-745-845. അപ്പൊ നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്രയാസമായതിനാലാണ്, നമ്മുടെ സെർവർ പ്രയാസത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതിന് മാഷാല്ലാ ലൈവായി തന്നെ കൂടെ ഉണ്ട് ആളുകൾ. അപ്പൊ തഹ്സീൻ പരിപാടി നല്ല രൂപത്തിൽ ഒരുപാട് തെറ്റിതിരുത്താൻ പറ്റും എന്നുള്ള അഭിപ്രായം ഒരു ശ്രോതാവ് ഇപ്പം നമ്മൾ നേരത്തെ അറിയിച്ചു, നമ്മൾ വായിച്ചു. ആ ഒരു വിഷയം എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, നമ്മുടെയൊക്കെ തെറ്റിതിരുത്താൻ നമുക്ക് ഇത്തരം പ്രോഗ്രാമുകൾ കേൾക്കുമ്പോൾ നമുക്ക് സാധിക്കും ഇൻഷാല്ലാ. യെസ്, നാട്ടിൽ മഴയില്ല എന്നാണ് മുനീർക്ക പറഞ്ഞിട്ടുള്ളത്. നാട്ടിൽ വിളിച്ചു ചോദിച്ചു എന്നാ പറഞ്ഞത്,
2: കാസർഗോഡ്.
1: അപ്പൊ ഇപ്പൊ കോഴിക്കോടുള്ളത്. യെസ്, അപ്പോ മോർണിംഗിൽ കൊടുത്താൽ നല്ലതായിരുന്നു എന്നാണ് അഭിപ്രായം കൊടുത്തത്. തഹ്സീൻ പ്രോഗ്രാം
2: കൊടുത്തത് നല്ലതായിരുന്നു.
1: ആ ശരി,
2: ഇന്ന് ആഡ് ചെയ്തത്
1: ഓക്കെ
2: വളരെ നല്ലതായി എന്നുള്ള ഫീഡ്ബാക്ക് ആണ് പറഞ്ഞിട്ട്.
1: മുനീർക്കന്റെ ഒരു മോളെ ഇവിടേക്ക് കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കോഴിക്കോടേക്ക്. മാഷാല്ലാ. ഓക്കെ ബറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നമ്മുടെ നല്ല കേൾവിക്ക് ദീനിയായ പഠനം, കേൾവി കൊണ്ട് മാത്രം പഠനം മാഷാല്ലാഹ് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന വലിയ ഉദാഹരണമാണ് നമ്മുടെ പീസ് റേഡിയോ എന്നുള്ള സംവിധാനം. അതിൻ്റെ കൂടെ കൃത്യമായിട്ട് യെസ് മാഷാല്ലാഹ് റഫീഖ് സാഹിബ് നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഖിറാഅത്ത്, ഷെയ്ഖ് അയ്യൂബിൻ്റെ പിന്നിൽ ഒരുപാട് സംസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. ഇൻഷാ അല്ലാ നമുക്ക് ശ്രോതാക്കളിലേക്ക് വരാം. ഒന്നുകൂടി നമുക്ക് നമ്മുടെ സ്ലോട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇതിന് ശേഷം പുലരിവട്ടം പോലെ തന്നെ ആളുകൾ എപ്പോഴും വേണം അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്തതാണെന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് പറ്റിയൊരു ഒരു പ്രോഗ്രാമാണ് തിരുമൊഴികൾ. ഇൻഷാ അല്ലാ ഇന്നത്തെ തിരുമൊഴികളാണ് അടുത്ത സ്ലോട്ടിൽ വരുന്നത്.
3: പുണ്യ തിരുനബി തീർത്തു തന്ന സത്യം.
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
2: ഇന്നത്തെ തിരുമൊഴികൾ ഇന്നത്തെയും പോലെ കെ വി മുഹമ്മദ് അലി നമ്മുടെ കൂടെ ചേരുകയാണ്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്
1: തൽബിയത്തിന് ഇത്ര മഹത്വമോ എന്നതാണ് ഇന്നത്തെ തിരുമൊഴികൾ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൻ സഹ്ല ബിൻ സഅദ് അസ്സഈദി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യുലബ്ബി ഇല്ലാ ലബ്ബ മൻ അൻ യമീനിഹി ഔ അൻ ഷിമാലിഹി മിൻ ഹജറിൻ ഔ ഷജറിൻ ഔ മദരിൻ ഹത്താ തൻഖതുഅൽ അർദു മിൻ ഹാഹുന വഹ. പ്രശ്രോതാക്കളെ, സഹ്ല ബിൻ സഅദ് അസ്സഈദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ് വായിച്ചത്. ഇമാം തുർമിദി തന്റെ സുന്നനിൽ നൽകിയിട്ടുണ്ട്, ഷെയ്ഖ് അൽബാനി സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. സഹ്ല ബിൻ സഅദ് റളിയല്ലാഹു അൻഹു അബുൽ അബ്ബാസ് എന്ന വിളിപ്പേരുള്ള മഹാനാണ്. അൻസാരി സ്വഹാബിയാണ്. ഹിജ്റക്ക് മുമ്പ് 8 അദ്ദേഹം ജനിക്കുന്നത്. ഹിജ്റ 91 അദ്ദേഹം മരണപ്പെടുന്നത്. മദീനയിൽ വെച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണം. ദീർഘകാലം അദ്ദേഹം ജീവിച്ചു. ഏകദേശം ഒരു 100 കാലത്തോളം അദ്ദേഹം ജീവിച്ചു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. അദ്ദേഹമാണ് മദീനയിൽ വെച്ച് അവസാനം മരിച്ച സ്വഹാബി എന്നൊക്കെ ചില അഭിപ്രായങ്ങളുണ്ട്. സഹ്ല ബിൻ സഅദ് അസ്സഈദി റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മാ മിൻ മുസ്ലിമിൻ യുലബ്ബി ഏതൊരു മുസ്ലിമാകട്ടെ അവൻ തൽബിയത്ത് ചൊല്ലുന്നു എങ്കിൽ. ലബ്ബ യുലബ്ബി എന്ന് പറഞ്ഞാൽ തൽബിയത്ത് ചൊല്ലുക, വിളിക്കുത്തരം നൽകുക എന്നൊക്കെയാണല്ലോ അർത്ഥം. ഇവിടെ ഇഹ്റാമിൽ പ്രവേശിച്ച് തൽബിയത്ത് ചൊല്ലുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഉംറക്കു വേണ്ടിയോ ഹജ്ജിന് വേണ്ടിയോ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ തൽബിയത്ത് മുഴക്കേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം. ഒരു ഉംറ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഈ നാട്ടിൽ നിന്ന് വരുമ്പോഴും മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുകയും പിന്നീട് അവൻ കഅബ കാണുന്നതുവരെ തൽബിയത്ത് നിർവഹിക്കുകയും ചെയ്യണം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക, ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക, ഇതാണല്ലോ തൽബിയത്തിൻ്റെ രൂപം. അപ്പോൾ അത് അർത്ഥമറിഞ്ഞ ആശയമറിഞ്ഞ ആത്മാർത്ഥമായി പുരുഷന്മാർ ഉച്ചത്തിൽ തന്നെ നിർവഹിക്കേണ്ടതുണ്ട്. അങ്ങനെ അതേപോലെ തന്നെ ഒരാൾ ഹാജ് ചെയ്യുകയാണെങ്കിൽ, അവൻ മക്കയിൽ താമസിക്കുന്നവനാണെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ദുൽഹജ്ജ് 8 ഇഹ്റാമിൽ പ്രവേശിച്ച് പിന്നീട് ദുൽഹജ്ജ് 10 ജംറയിൽ എറിയുന്ന ആ സമയം വരെയും അവൻ തൽബിയത്ത് തുടരൽ പ്രത്യേകം സുന്നത്താണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മുസ്ലിം ഇങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ച് തൽബിയത്ത് ചൊല്ലുന്നു എങ്കിൽ, ഇല്ലാ ലബ്ബാ, തൽബിയത്ത് ചൊല്ലാതിരിക്കുകയില്ല. അവൻ തൽബിയത്ത് ചൊല്ലുമ്പോൾ അവൻ്റെ കൂടെ തൽബിയത്ത് ചൊല്ലാതിരിക്കുകയില്ല, അല്ലെങ്കിൽ അതിനെ അനുകരിക്കാതിരിക്കില്ല. മൻ അൻ യമീനിഹി ഔ അൻ ഷിമാലിഹി, ഈ തൽബിയത്ത് മുഴക്കുന്ന മുഅ്മിനിൻ്റെ വലതുവശത്തുള്ളതും ഇടതുവശത്തുള്ളതുമൊക്കെ, യമീനിലും ഷിമാലിലുമുള്ളതൊക്കെ തൽബിയത്ത് ചൊല്ലാതിരിക്കുകയില്ല കൂടെ. മിൻ ഹജരിൻ ഔ ഷജരിൻ ഔ മദരിൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മിൻ ഹജരിൻ ഔ ഷജരിൻ ഔ മദരിൻ. ഹജർ എന്ന് പറഞ്ഞാൽ കല്ലുകൾ, ഔ ഷജർ മരങ്ങൾ സസ്യലതാദികൾ, ഔ മദർ മദർ എന്ന് പറഞ്ഞാൽ മണ്ണ് കളിമണ്ണ് അല്ലെങ്കിൽ ഉണങ്ങിയ മൺകട്ടക്കൊക്കെയാണ് മദർ എന്ന് പറയാം. മദർ അൽ മദറു അത്വീൻ എന്നാണ് അർത്ഥം. അപ്പോ ചുരുക്കത്തിലെല്ലാ ജമാഅത്തുകൾ ചരാചരങ്ങൾ ജീവനില്ലാത്തവ പോലും തൽബിയത്ത് മുഴക്കുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ സൂചിപ്പിക്കുന്നത്. തുടർന്ന് പറഞ്ഞു, ഹത്ത തൻ ഖത്വ അൽ അർദു മിൻ ഹാഹുന വഹാഹുന, ഹത്ത എത്രത്തോളം എന്നാൽ തൻ ഖത്വ അൽ അർദു, ഭൂമി മുറിഞ്ഞു പോകുന്നതുവരെ അവസാനിക്കുന്നതുവരെ അതുണ്ടാകും. മിൻ ഹാഹുന വഹാഹുന എന്ന് പറഞ്ഞാൽ അവിടുന്ന് വിടുന്നൊക്കെ, കിഴക്ക് നിന്നായാലും പടിഞ്ഞാറ് നിന്നായാലും ഭൂമി അവസാനിക്കുന്നതുവരെയും ആ തൽബിയത്ത് ചെല്ലുന്നതിനോടൊപ്പം എല്ലാ ചരാചരങ്ങളും തൽബിയത്ത് മുഴക്കിക്കൊണ്ടിരിക്കും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പ്രിയമുള്ളവരെ, തൽബിയത്തിന് എന്തുമാത്രം മഹത്വമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഓരോ വിശ്വാസികളും. ഹജ്ജിനും ഉംറക്കും പോകുന്നവർ, ഈ സന്ദർഭത്തിൽ അതിനായി മക്കയിലും പരിസരത്തും എത്തിച്ചേർന്നവർ, പോയിക്കൊണ്ടിരിക്കുന്നവർ, അവരൊക്കെ തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ച് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹു എന്നിൻ്റെ വിളിക്കുത്തരം നൽകി, ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു, ഉത്തരം നൽകിയതാ ഞാൻ വന്നെത്തുന്നു എന്ന് ആവർത്തിക്കുന്ന, നിനക്കൊരു പങ്കുകാരനുമില്ല റബ്ബേ, എല്ലാ സ്തുതിയും നിനക്കാണ്, എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് തന്നെ, അധികാരവും ആധിപത്യവും ഒക്കെ നിനക്കാണ്, നിനക്ക് പങ്കുകാരനില്ല എന്ന തൗഹീദ് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ഏകത്വം അത് വിളംബരം ചെയ്തുകൊണ്ട് അതോടൊപ്പം നന്ദിയും സ്തുതിയും ഒക്കെ അള്ളാഹുവിനർപ്പിച്ചുകൊണ്ട് ഇതാ വിളിക്കുത്തരം നൽകി വരുന്നു എന്നൊരാൾ ആത്മാർത്ഥമായി അത് നിർവഹിക്കുമ്പോൾ ആ വിളിക്കുന്നവനോടൊപ്പം, വിളിക്കുന്ന തൽബിയത്ത് മുഴക്കുന്നവനോടൊപ്പം ചുറ്റുമുള്ള ജീവജാലങ്ങൾ, അതേപോലെ തന്നെ നിർജ്ജീവമായ വസ്തുക്കളടക്കം തൽബിയത്ത് മുഴക്കും. നമുക്ക് കേൾക്കാനും അറിയാനും സാധിച്ചില്ലെങ്കിലും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വലിയ മഹത്വമുണ്ട് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ എഹ്റാൻ പ്രവേശിച്ചാല തൽബിയത്ത് പാഴാക്കരുതേ, നഷ്ടപ്പെടുത്തരുത് എന്ന സന്ദേശം എവിടെയുണ്ട്? കേൾക്കുന്നവരൊക്കെ ഏറ്റുപറയുന്നു എന്ന് പറയുമ്പോൾ നമ്മളത് പറയാതിരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് വലിയ നഷ്ടമാണ്. ഹജ്ജിന്റെയും ഉംറയുടെയും ചിഹ്നമാണ്, അതിൻ്റെ ശായറുകളിൽപ്പെട്ടതാണ് തൽബിയത്ത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഉത്തരം നൽകലാണത്, സമർപ്പണമാണ്, ഇഖ്ലാസാണ്, തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. ഇങ്ങനെ ഒരുപാട് നന്മകൾ കൂടിച്ചേർന്ന വലിയ ഒരു വിളംബരമാണ് തൽബിയത്ത്. അത് ആത്മാർത്ഥമാക്കണമെന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കണമെന്നും ആശയമറിഞ്ഞാകണമെന്നും ഒക്കെ ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തൽബിയത്ത് മുഴക്കുന്നവർ ഈ ഉദ്ദേശവും ഈ ലക്ഷ്യവും മനസ്സിലാക്കി അതിന്റെ മഹത്വം മനസ്സിലാക്കി നിർവഹിക്കുക. ഇനി അതിനവസരം കിട്ടുന്നവരും ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ഓർത്തുകൊണ്ട് തൽബിയത്ത് നിർവഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.

0: മാഷാല്ലാ, തൽബിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പുതിയൊരു ഹദീസ് മനസ്സിലാക്കി. അപ്പോൾ ഹജ്ജിൻ്റെ ഇതിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന ആളുകൾ കേൾക്കുന്നുണ്ടാകും, അതിൻ്റെ ബന്ധുക്കൾ കേൾക്കുന്നുണ്ടാകും. അത്തരം ഹദീസുകൾ അവരെ അറിയിച്ചു കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. മാഷാല്ലാ, കെ വിയുടെ വാക്കുകൾ ഓരോന്നും മണിമുത്തുകൾ പോലെ പെറുക്കിയെടുക്കാം. അത്ര ലളിതമായ രീതിയിലാണ് ഹദീസ് വിവരിച്ചിരുന്നത്. അള്ളാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. കേട്ട് പഠിക്കാനുള്ള എല്ലാവരും ശ്രമിക്കുക എന്ന് ഹമീദ് സാഹിബ് പറഞ്ഞിട്ടുണ്ട്.
1: നേരത്തെ ഒരു ശ്രോതാവ് നമ്പർ സേവ് ചെയ്തപ്പം മാറി സേവ് ചെയ്തു എന്ന് പറഞ്ഞു. 8845745 എന്നായി പോയി. അപ്പൊ മെസ്സേജ് ഒക്കെ അതിലേക്കാണ് പോയത്.
0: ഇത്ര ശരിയെന്ന് പറഞ്ഞു,
1: ശരിയായിരുന്നു പറഞ്ഞു.
0: നമ്പർ
1: ഒരിക്കൽ കൂടി പറയാൻ തോന്നുന്നുണ്ട് അല്ലേ? 8595745845.
0: ഈ നമ്പറിലേക്കാണ് നിങ്ങൾ ഫീഡ്ബാക്ക് അയക്കേണ്ടത്. നമ്മൾ നേരത്തെ അത്തഹസീൻ പരിപാടി കേൾപ്പിച്ചപ്പോഴേ ആദ്യമായിട്ടാണ് ഞാൻ ഈ പരിപാടി കേൾക്കുന്നത്. മാഷാല്ലാ, എൻ്റെ സ്വപ്നങ്ങൾ സ്വപ്നമാണ് ഖുറാൻ നിയമം അനുസരിച്ച് ഓതാൻ പഠിക്കുക എന്നുള്ളത് എന്നാണ് സീനത്ത് വയനാട് തലപ്പുകയും. ബറക്കല്ലാഹു ഫീക്കും. ഇൻഷാല്ലാ, അള്ളാഹു എളുപ്പമാക്കട്ടെ ആ പഠനം. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്, നമുക്ക് ആ ഖുർആൻ തെറ്റില്ലാതെ ഓതാൻ നമുക്കൊക്കെ കഴിയണം. ഇൻഷാല്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ലൈവായി മാഷാല്ലാ, ലൈവിൽ വന്ന ചെറിയൊരു പ്രയാസം ഉണ്ടെങ്കിലും വളരെ റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ റുഷ്ദ കളിയാവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സ്വരം ഇല്ലേ എന്നൊരു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മൾ പിന്നെ സ്വരത്തിലേക്ക് പോവാണ്. സ്വരം കേട്ട പാട്ടന്നെ ആയിരിക്കും അല്ലേ?
1: മാപ്പിള പാട്ടാണ്.
0: മാപ്പിള പാട്ടാണ്. ഓക്കെ, എന്നാ സ്വരത്തിലേക്ക്.

മട്ടമിലിട്ടിത് ദൃഷ്ടികളൊട്ടുമെ കണ്ടിടതിന്തലുമേറിട്ടി മുഞ്ചുടയഞ്ചിതിർ പുഞ്ചിനി തൂക്കി തഞ്ചമിൽ മുന്തി മുറൂരിട്ടി ഹുതിമതിനെ പിപ്പക്ക.

0: മാഷല്ലാ, സ്വരം അടിപൊളി അല്ലേ?
1: അതെ
0: അപ്പൊ കേട്ട് കേട്ട് ഇങ്ങനെ നിൽക്കുമ്പോ നല്ല ഒരു മനസ്സിന് ഒരുപാട് ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ സ്വരം സൂപ്പറായി, ഇങ്ങനെ ലയിച്ചു പോവാണ്.
1: കുറച്ച് അധികം സമയം ഉണ്ടായിരുന്നു
0: അതെ അതെ
1: സാധാരണത്തെക്കാളും.
0: അതെ
1: അപ്പോൾ ഒരുപാട് ആളുകൾ സ്വരം സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പാട്ട് മാഷാല്ല സൂപ്പർ ബാർക്കുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്വരം സൂപ്പറാണെന്ന് സീനത്ത് പാലക്കാട് പറഞ്ഞിട്ടുണ്ട്.
0: യെസ്. ഒരാള് പേരയച്ചിട്ടില്ല അല്ലേ? അപ്പൊ ഫീഡ്ബാക്ക് അയക്കുന്ന നമ്പർ 85 90 745 845. മാഷാല്ലാ സ്വരം സൂപ്പർ എന്നുള്ളത് ആൻസർ പറഞ്ഞോ എന്നൊരു ചോദ്യം ഖൈറുനിസ തെക്കിൽ ചോദിച്ചിട്ടുണ്ട്. ആൻസർ പറഞ്ഞു, ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ. നിസ്ലാസ്ലമയാണ് ആ പേര് വിളിച്ചത്. പിന്നെ സ്വരം സൂപ്പർ എന്നുള്ളത് ഒരുപാട് വരുന്നുണ്ട്. ജമീല പൂനൂർ,
1: മാഷാല്ലാ ഈവനിങ് ലൈവിലുള്ള മോളാണ് എന്ന് തോന്നുന്നു. സ്വരം സൂപ്പർ,
0: യെസ്.
1: താളവും ഈണവും ഒത്തു ചേർന്ന നല്ല വരികൾ.
0: അപ്പോൾ റിയായിട്ട് വണ്ണല്ലേ
1: അതെ
0: പാടിയത്?
1: മാഷാല്ലാ
0: പാട്ട്
1: സ്വരം
0: സൂപ്പറാണ്.
1: സൂപ്പറാണെന്ന് റുഷ്ദ കാളികാവ് അറിയിച്ചിട്ടുണ്ട്.
0: യെസ്, ഓക്കെ. അപ്പോൾ ലേബ മഞ്ചേരി അല്ല. യെസ്. അപ്പം മാഷാല്ലാ ലൈവായിട്ട് എല്ലാവരും ഫീഡ്ബാക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് അതിൻ്റെ യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ടെക്നിക്കലി ഇന്നലെ വൈകുന്നേരം മുതൽ വന്ന ഒരു ചെറിയൊരു ഇഷ്യൂ ആണ്, സെർവർ ഇഷ്യൂ ആണ്. നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അയക്കാനുള്ള പ്രയാസം, അതുപോലെ തന്നെ റിവൈൻഡും ഇൻഷാല്ലാ ഉടനടി ശരിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഫീഡ്ബാക്ക്, യെസ്, ചിന്ത, നമ്മുടെ ഒരുപാട് അപ്ഡേറ്റ്സ് എന്ന് പറയാണ്ട്. അപ്ഡേറ്റ്സ് നമ്മൾ ഫാമിലി ലൈവ് ടെലികീസിൻ്റെ ഒരു പുതിയ രൂപം പറഞ്ഞു തുടങ്ങിയിട്ട് വർഷമായി. അപ്പോൾ കോള് അടിച്ചിട്ട് ഇങ്ങനെ കിട്ടുന്നില്ല കിട്ടുന്നില്ല പരാതി ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ. അത് ഒഴിവായിട്ട് പുതിയ രൂപം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പിസ് റേഡിയോ ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പിസ് റേഡിയോ നിങ്ങൾ വിളിക്കും. ഫാമിലി ലൈവ് ടെലികീസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ 90 20 840 840 ആ നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും, അത് ഫില്ല് ചെയ്യുക. പിന്നെ 500 മൊഡ്യൂൾ എവിടെ എത്തി? 500 മൊഡ്യൂൾ
1: 500 മൊഡ്യൂൾ 16 16-ാമത്തെ ക്ലാസ്.
0: യെസ്, 16-ാമത്തെ ക്ലാസ് ഇന്ന് രാത്രി 10 മണിക്ക് ഇൻഷാല്ലാ ഉണ്ടാകും. ഏപ്രിൽ 13-നാണ് തുടങ്ങിയത്. സൂറത്തുൽ ബക്കറയിലെ 180 മുതൽ 187 വചനങ്ങൾ വരെയുള്ള വചനങ്ങളാണ് ഈ മൊഡ്യൂൾ 16-ലുള്ളത്. അപ്പോൾ ഇതുവരെ കേൾക്കാത്ത ആളുകളുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ അത്തഹ്സീൻ പറഞ്ഞപ്പോൾ മാഷാല്ലാ ഖുർആൻ ഓതുന്നതിൽ തെറ്റി തിരുത്താൻ വലിയ പ്രോഗ്രാമാണ്, ഇൻഷാല്ലാ പഠിക്കണമെന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഖുർആൻ ആഴത്തിൽ കേട്ടു പഠിക്കാനുള്ള വലിയൊരു വഴിയാണ്, ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിലുള്ള 500 മൊഡ്യൂൾസ്. ഇപ്പോൾ 16 എല്ലാം നേരത്തെ ഉള്ളതൊക്കെ കേട്ടു പഠിക്കാനുള്ള സൗകര്യമുണ്ട്.
1: മുമ്പുള്ള കോഴ്സുകളും
0: യെസ്
1: പഠിക്കാനുള്ള
0: അതെ
1: ഉണ്ട്. മുമ്പ് കഴിഞ്ഞ 15 മൊഡ്യൂളുകളും ഇപ്പോൾ കോഴ്സ് ഓപ്ഷനിൽ ലഭ്യമാണ്.
0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ പരമാവധി ആ കോഴ്സിൻ്റെ ഭാഗമാവാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ, ഫീഡ്ബാക്ക് ഒന്നുകൂടി നമ്പർ വരുന്നു 85 90 745 845. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ പിന്നെ
1: അടുത്തൊരു ഭാഗത്തേക്ക് പോകാൻ തോന്നുന്നുണ്ടല്ലേ.
0: യെസ്, നമ്മളെ വഴിവിളക്ക്. അപ്പോൾ ഡെയിലി നമ്മൾ ആയിരക്കണക്കിന് ദിവസങ്ങളെ ഡെയിലി രാവിലെ വരുന്ന വഴിവിളക്ക് നമ്മൾ ഇന്നത്തെ പുലരുവട്ടത്തിലുള്ളത് അതേപോലെ തന്നെയാണ് ഇന്നത്തെ വഴിവിളക്കിലേക്കുള്ളത്. വാക്കുകൾ മനോഹരമാവട്ടെ. ഇന്നത്തെ വഴിവിളക്ക് 2536-ാമത്തെ വഴിവിളക്കാണ്. വാക്കുകൾ മനോഹരമാകട്ടെ എന്നതാണ് അതിൻ്റെ ടൈറ്റിലായിട്ട് വന്നിട്ടുള്ളത്. അതിലെ കണ്ടൻറ് വരുന്നത് ഇതാണ്: നീ എൻ്റെ ദാസന്മാരോട് പറയുക, അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കണമെന്ന്. സൂറത്തുൽ ഇസ്രായിലെ 53-ാമത്തെ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് വാക്കുകൾ മനോഹരമാവട്ടെ എന്ന തലവാചകത്തോടുകൂടി ഇന്നത്തെ വഴിവിളക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഇത്തരം സ്ഥിരമായി വരുന്ന പദ്ധതികൾ, നമ്മളെ വഴിവിളക്ക്, അതുപോലെ തന്നെ വൺ മിൻ ടോക്ക്, പിന്നെ നേർവഴി, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ, ഇതുപോലുള്ളതൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അതിൻ്റെയൊക്കെ എല്ലാം എല്ലാത്തിൻ്റെയും ഭാഗമാകുന്നത് പോലെ തന്നെ അതൊരു ഫോർവേഡ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് പിന്നെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ അതുപോലെ സ്റ്റാറ്റസിലിടുന്നത് ഒരുപാട് ആളുകളത് കാണുകയും റീഷെയർ ചെയ്യുക. അപ്പോൾ സ്റ്റാറ്റസിൽ റീഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് സെൻഡ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്കത് ആളുകൾക്ക് അറിഞ്ഞാൽ, നമ്മുടെ കൂടെയുള്ള കൂട്ടുകാർ നമ്മുടെ ഫോണിലൊക്കെ സേവ് ചെയ്ത് വെച്ച ആളുകളിത് അറിയണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റീഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്റ്റാറ്റസിലത് വരുന്നതായിരിക്കും ഇൻഷാല്ലാ. അപ്പോൾ നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ്റെ പ്രയാസം ഒന്നുകൂടി ഇവിടെ നമ്പർ അൾട്ടർനേറ്റീവ് ഇവിടെ പറയുകയാണ്, 85 90 745 845 നമ്പറിലേക്കാണ് നിങ്ങൾ ഫീഡ്ബാക്ക് അയക്കേണ്ടത്. അപ്പോൾ നമ്പർ മാറിയത് പറഞ്ഞിട്ടുണ്ട്. എൻസ അല്ലേ? അപ്പോൾ ഈ നമ്പറിലേക്ക് അയക്കുക, മുമ്പ് നിങ്ങൾ സേവ് ചെയ്ത നമ്പർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്പർ സേവ് ചെയ്ത് വെക്കുക. നമ്മൾ ഈവനിങ് ലൈവിലേക്കുള്ള നമ്മുടെ എൻട്രികൾ അയക്കേണ്ട ഭാഗമാണ്. മുനീർക്ക, യെസ് ഇന്നത്തെ ഗാനം വളരെ സൂപ്പറായി, ഗാനം ആരാ പാടിയതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഗാനം പാടിയത് ലിയ റിയ റിയ ഇടവണ്ണ. ഓക്കെ,
1: ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചാലയക്കായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, വാട്സപ്പിൽ ഓരോ ചാറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഓരോരുത്തരുടെ ഫീഡ്ബാക്ക് വായിക്കണ്ടല്ലോ. അപ്പോൾ ശരിക്കും നമ്മളെ ഫീഡ്ബാക്കിലുള്ള സംവിധാനം എന്ന് പറയുന്നത് അത്ര വലുതാണല്ലോ.
0: അതെ അതെ.
1: അപ്പോൾ ഓരോരുത്തരെയും ഓരോ ഫീഡ്ബാക്ക് അയക്കുമ്പോഴും മെസ്സേജുകൾ അയക്കുമ്പോഴും അവരുടെ പേര് എൻ്റെ കൂടെ ചേർക്കേണ്ടതുണ്ട്. പക്ഷെ അവിടെ ഉള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഒക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നേരെ ഡിസ്പ്ലേ ചെയ്യുന്ന സിസ്റ്റമാണുള്ളത്. അപ്പോൾ ഒരു ദിവസം അത് മുടങ്ങിയപ്പോൾ നമുക്കതിൻ്റെ എന്താ പറയുക, ഒരു
0: നമ്മളെ സിസ്റ്റത്തിന് വലിപ്പം മനസ്സിലായി.
1: അതെ,
0: യെസ്, മാഷാല്ലാ. നമുക്ക് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്ക് ജസ്റ്റ് ഒന്ന് പോകാൻ തോന്നുന്നു. സൂറത്ത് അൽ കഹ്ഫ് 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങളാണ് ഇൻഷാ അല്ലാ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ. ജസ്റ്റ് കേൾക്കാം.

0: ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا.
1: ഡെയിലി വരുന്ന ഇത്തരം കാര്യങ്ങൾ, ദൈവത്തിൻ്റെ മാർഗത്തിൽ നമ്മൾ പുറത്തിറക്കുന്ന ഒരുപാട് പദ്ധതികൾ, അതിലൊക്കെ ഭാഗമാവാൻ നമ്മൾ ലൈറ്റ് ഗ്രൂപ്പ്, അതിൻ്റെ ലൈറ്റ് ഗ്രൂപ്പിൽ ചേർന്ന് എല്ലാവർക്കും ഈയൊരു വെളിച്ചം മൊത്തത്തിൽ, നേരത്തെ പറഞ്ഞ വഴിവിളക്കും നെറുവഴിയും നമ്മുടെ സ്ഥിരം സംവിധാനങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. വൺ മിൻ ടോക്ക് ഒക്കെ നിങ്ങൾക്ക് ഇൻഷാല്ലാ ഒരുപാട് പ്രതിഫലം നേടാനുള്ള വഴികളാണ് അതാ എന്നുള്ളത് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ലൈവില് നമ്മുടെ ഫീഡ്ബാക്ക് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാഷാല്ലാ സ്വരം സൂപ്പറാണെന്ന് നേരത്തെ ഒരുപാട് ആളുകൾ പറഞ്ഞു, വീണ്ടും അത് വരുന്നുണ്ട്. സൗദ് ഷുറൈമാണ് ഇന്നത്തെ ഖിറാഅത്തിൽ വന്നത് എന്നാണ് നമ്മുടെ ശ്രോതാവ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കേട്ട യെസ്. അപ്പോൾ നമ്മുടെ ഒരിക്കൽ കൂടി പറയുന്നു, 85 90 745 845. ഓക്കെ, അപ്പോൾ ശ്രോതാക്കൾ മാഷാല്ലാ നമ്പറ് പത്തേ നോട്ട് ചെയ്ത് ഉത്തരം അയച്ചു, അതിലേക്ക് ഫീഡ്ബാക്കുകൾ ഓരോന്നിൻ്റെ അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പീസ് റേഡിയോ സംവിധാനം, അത് നിങ്ങളുടെ ലൈഫിൽ, അതല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആളുകളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ഫീഡ്ബാക്ക് നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 85 90 745 845. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത് ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഒരു വിഷയം പറഞ്ഞിരുന്നു, നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുവിനോട് പറയുമ്പോൾ അത്രയും ആശ്വാസമാണ് നമുക്ക്. അതേപോലെ തന്നെയാണ് നമ്മൾ മറ്റൊരു കാര്യം ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത്. പലപ്പോഴും പ്രാർത്ഥിക്കാൻ മടിയാണ്, അല്ലെങ്കിൽ ചോദിക്കുന്നില്ല, ചോദിക്കാൻ മടി. അള്ളാഹുക്ക് ഇഷ്ടം എന്താണ്? നല്ലോണം ചോദിക്കുന്ന ആളുകളാണ് ഇഷ്ടം.
2: അതെ.
1: അപ്പോൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാക്കാം. പ്രാർത്ഥന എന്നുള്ളത് അള്ളാഹുവിനെ അറിഞ്ഞ് അവനതിൽ എല്ലാം, ഇപ്പോൾ സൂറത്തു മറിയമിൻ്റെ തുടക്കത്തിൽ സക്കീർ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന പറയണ്ടല്ലോ, വളരെ സുന്ദരമായൊരു പ്രാർത്ഥനയാണ്. അതിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്തായിട്ടില്ല, ശക്കിയായിട്ടില്ല, ഭാഗ്യം കെട്ടവനായിട്ടില്ല, അപ്പം അള്ളാഹ് തരും. അപ്പം അള്ളാഹുവിനോട് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. ഇങ്ങനെയൊക്കെ സംഭവമുണ്ട്, പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുന്നു അല്ലേ. അപ്പോൾ ഞാൻ, എനിക്ക് പിന്നെ ഭാര്യ ഇങ്ങനെയാണ് അവസ്ഥ പ്രയാസം പറഞ്ഞു, അതേപോലെ തന്നെ പ്രായമായി, പിന്നെ എനിക്കൊരു എന്താണ് പറയുക, അനന്തരാവകാശി എന്നുള്ള രൂപത്തിലൊക്കെ ആ ഭാഗത്ത് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട്. അപ്പോൾ റബ്ബിനോട് സക്കീർ അലി ഇസ്ലാം ചെയ്ത സംഭവം, ചോദിച്ചിട്ടുള്ള സംഭവം പ്രാർത്ഥന, അതിൽ എൻ്റെ എല്ലുകൾ ബലഹീനമായി, തലയാണ് നരച്ചു, എന്നിട്ടാണ് വിഷയം പറയണത്, എനിക്ക് ഭാര്യ വന്ധ്യയാണ്, എനിക്കൊരു ബന്ധുവെ അവകാശം നൽകണേ. ഇപ്പം സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഭൗതിക സംഗതികൾ വെച്ച് നോക്കുമ്പോൾ, സാധ്യതകൾ തീരെയില്ലാത്ത, തള്ളി മാറ്റുന്ന അത്തരം ഒരു കേസിൽ റബ്ബിനോട് ചോദിക്കുകയാണ്, ഫഹബുലി മില്ലദുക്ക ദുരിയ, ഒരു മില്ലദുക്ക വലിയ, എനിക്കൊരു ഒരു ഒരു ബന്ധുവെ അവകാശം നൽകണം എന്നുള്ളത്. ആ ബന്ധു എന്തിനാണ്? എനിക്കൊരു അന്തരവാശി ഉണ്ടാവണം എന്നുള്ള രൂപത്തിൽ. അങ്ങനെ യാക്കൂബ് കുടുംബത്തിനും അവൻ അന്തര അവകാശിയായിരിക്കും, അങ്ങനെ തൃപ്തിപ്പെട്ടാണ് ഒരു പ്രാർത്ഥന. യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക, ആ അതിലേക്കുള്ളൊരു വഴി. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്ന സന്തോഷ വാർത്തയാണ്. അപ്പോൾ നമ്മൾ എന്ത് തന്നെയാണെങ്കിലും, ഇപ്പോൾ രോഗം, വലിയ രോഗം വരുമ്പോഴും അതിനെ നമ്മൾ അംഗീകരിച്ച് അള്ളാഹിൻ്റെ ഖദറാണ്, അത് നീക്കാൻ കഴിവുള്ളവനും റബ്ബ് തന്നെയാണ്. എത്ര വലിയ രോഗമാണെങ്കിലും, എന്ത് വലിയ പ്രയാസമാണെങ്കിലും നീക്കാൻ കഴിവുള്ളവൻ റബ്ബ് തന്നെയാണ് എന്ന ബോധ്യത്തിൽ ആ റബ്ബ് സുബ്ഹാനഹു തആലയോട് ചോദിക്കാൻ, ആ ചോദിക്കുന്നതിനാണ് മാർക്ക്. പിന്നെ ഉത്തരം കിട്ടുക എന്നുള്ളത് അതിൻ്റെ രൂപങ്ങളൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്, അതൊന്നും വേസ്റ്റ് ആവില്ല. നമ്മുടെ ചോദ്യങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന സമയം, നമ്മുടെ അധ്വാനം ഒന്നും അവിടെ വേസ്റ്റാകുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മുടെ
2: പ്രാർത്ഥനയ്ക്ക് ഉത്തരം അതിൻ്റെ റൈറ്റ് ടൈമിൽ അള്ളാഹു നൽകും.
1: നമ്മൾക്ക് ഏറ്റവും ഹൈറായ സമയത്ത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
2: പലപ്പോഴും അത് നമ്മളെ ആലോചിച്ച് കൂട്ടുമ്പോൾ അത് എനിക്കെന്ത് തരാത്തത്, എനിക്കെന്താ കിട്ടാത്തത്, ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടിയല്ലോ, അങ്ങനെ നമുക്കൊരു എന്താ പറയുക ഒരു സങ്കടം അല്ലെങ്കിൽ പ്രാർത്ഥനയിലൊരു നിരാശ തോന്നുന്ന സമയം ശൈത്താൻ തോന്നിപ്പിക്കുന്നത് അങ്ങനെ ആ രൂപത്തിലായിരിക്കും. പക്ഷെ നമുക്ക് ഏറ്റവും ഹൈറായ സമയം എന്താണ് നമുക്ക് നൽകേണ്ടത്, അതാണല്ലോ റബ്ബ്, രക്ഷിതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അള്ളാഹുവിനെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഭരമേൽപ്പിക്കാം. അള്ളാഹു പ്രാർത്ഥിക്കുമ്പോൾ സദാസമയം നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അള്ളാഹു അതെന്ത് ചെയ്യും, അത് അതിൻ്റെ അതാത് സമയത്ത് നിറവേറ്റിത്തരും എന്നുള്ളതാണ്.
1: യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ ലൈവിൻ്റെ നമ്പർ ഒന്നുകൂടി ഇടയ്ക്കിടയ്ക്ക് പറയണം എന്നാണ് മനസ്സിലാക്കുന്നത്. പുതിയതായിട്ട് വരുന്ന ശ്രോതാക്കൾക്ക് 85 90 745 845 7 4 5 8 4 5 ആണ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. സ്ഥലം അയച്ച ആളുകൾ വരുന്നുണ്ട്, നിങ്ങൾ പേരും സ്ഥലം കൂടി അയക്കണമെന്ന് അറിയിക്കണം പ്രത്യേകം. യെസ്, നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, നമ്മുടെ പീസ് റേഡിയോ നിങ്ങൾക്കോ നിങ്ങൾ പരിചയപ്പെടുത്തിയ ആളുകൾക്കോ വരുത്തിയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ, മാറ്റങ്ങൾ, അതിനുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പങ്കുവെക്കുക എന്നുള്ളത്. അപ്പം അയച്ചു കൊടുത്തതിലെ മാഷാല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഒരു അനുഭവം അമീർക്ക അയച്ചിട്ടുണ്ട്. മാലിദ്വീപിലുള്ള ഒരു സഹോദരിക്ക് സ്നേഹക്കൂടിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന അവരുടെ ജീവിതം ഇന്നിപ്പോൾ വലിയ വൈത്തിരിയിലേക്ക് എത്തിയെന്ന് കേട്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണെന്ന് അറിയിച്ചിട്ടുണ്ട് മാഷാല്ല ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അവരുടെ മോൻ നിഹ്ഫിലിന് ചേർന്നു എന്നും അറിയിച്ചിട്ടുണ്ട് മാഷാല്ല, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ റേഡിയോ എന്നുള്ളത് വലിയൊരു പ്രതീക്ഷയാണ്, ഒരുപാട് ആളുകൾക്ക് ആശ്വാസമാണ് ഇൻഷാല്ല. അപ്പോൾ നമ്മുടെ ഇത്തരം സംവിധാനങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ വലിയൊരു വാതിലാണ് തുറന്നു കൊടുക്കുന്നത്. ജീവിതത്തിൽ വലിയ ആശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ വാതിലാണ് നമ്മൾ തുറന്നു കൊടുക്കുന്നത് ഇൻഷാല്ല. ഓക്കെ, നമ്മൾ ലൈവിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ നമ്മളിപ്പോഴുള്ള സമയം ഒരു ചോദ്യവും ഒരു ഉത്തരവും, ഒരു ചോദ്യം ഒരു ഉത്തരവുമാണ്. അപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്നത്തേതിൽ വരുന്നത്, ഇൻഷാല്ല കേൾക്കാം.
3: മരിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്ക് ഹജ്ജ് ചെയ്യാമല്ലോ. ആ മക്കൾ മറ്റുള്ളവരെ കൊണ്ട് ഹജ്ജ് ചെയ്യിക്കുകയാണെങ്കിൽ മാതാവിന് മഹറമല്ലാത്തവരെ കൊണ്ട് ഹജ്ജ് ചെയ്യിക്കാമോ എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം.
4: മറ്റുള്ളവർക്ക് വേണ്ടി പകരം ഹജ്ജ് ചെയ്യുന്നത് മക്കളായിരിക്കണമെന്നോ അല്ലെങ്കിൽ മഹറമായിരിക്കണമെന്നോ നിബന്ധനയൊന്നുമില്ല. പകരം ഹജ്ജ് ചെയ്യുന്ന വ്യക്തി മുമ്പ് ഹജ്ജ് കർമ്മം നിർവഹിച്ച ആളായിരിക്കണം എന്ന് മാത്രമാണ് അതിൽ പ്രധാനമായിട്ടുള്ള നിബന്ധന. അത് കുടുംബക്കാരനായിരിക്കണമെന്നോ സ്വന്തക്കാരനായിരിക്കണമെന്നോ ഒന്നുമില്ല. അതുപോലെ തന്നെ പകരം ചെയ്യുന്നയാൾ സ്ത്രീ പുരുഷൻ ആയിരിക്കണമെന്നോ സ്ത്രീക്ക് സ്ത്രീ ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ പുരുഷന് പകരം ചെയ്യുന്ന ആൾ പുരുഷനായിരിക്കണം എന്നൊന്നും ഇവിടെ നിബന്ധനയല്ല. ഇവിടെ മുമ്പ് ഹജ്ജ് ചെയ്ത ആർക്കും മറ്റൊരാൾക്ക് വേണ്ടി പകരം ഹജ്ജ് ചെയ്യാം എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു ആലം.
1: ഓക്കെ മാഷാല്ല. അപ്പോൾ ഹജ്ജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് ഉണ്ടാവുന്ന സംശയമാണത്. അപ്പോൾ ഈ സംശയങ്ങളൊക്കെ എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളതിന് ആ സംശയം ചില ആൾക്കാർക്ക് ഉണ്ടാവും, ഇതൊക്കെ എവിടെ ഉണ്ടോ ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ അല്ലിജാബ എന്ന് പറയുന്നത് പിസ്റേഡിയോയുടെ തുടക്കം മുതലേ അതിനെ എടുത്ത് പറയാവുന്ന ഏറ്റവും വലിയ മികച്ചൊരു പ്രോഗ്രാമായിരുന്നു അല്ലിജാബ. നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ, പ്രത്യേകിച്ച് ഈ വിഷയം അല്ലെ, കർമ്മശാസ്ത്രപരമായതും എന്തും വിശ്വാസ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ ഉള്ള മറുപടി അലിജാബയിൽ നിന്ന് കിട്ടുന്നതാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 നമ്മൾക്ക് അലിജാബ കേൾക്കാൻ സാധിക്കും. ശ്രോതാക്കൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ്. ഇതുപോലെയുള്ള സംശയങ്ങൾ, ഒരുപാട് സംശയങ്ങളുണ്ട്. അത് നിസ്കാരത്തെക്കുറിച്ചും മറ്റിപ്പോൾ വന്നത് ഹജ്ജ് കർമ്മത്തെക്കുറിച്ചാണ്. അതിലെ ചോദ്യം ഇതായിരുന്നു, മഹറമല്ലാത്ത ആളുകളെ കൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യിപ്പിക്കാമോ എന്നാണ്. അപ്പം ഉപ്പാക്ക് ഉമ്മാക്ക് വേണ്ടിയിട്ട് ഒരു ഹജ്ജ് ചെയ്യിപ്പിക്കണം, അത് മഹറം മക്കൾ തന്നെ ആവണോ മഹറം തന്നെ ആവണോ എന്നുള്ളതാണ് ചോദ്യം. അതല്ല, നമ്മൾ ഉത്തരം കേട്ടു. അപ്പോൾ നേരത്തെ ഹജ്ജ് ചെയ്ത ഒരാളായാൽ മതി എന്ന് മാത്രമാണ് അതിൽ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്. ഇതായാലും മാഷാല്ല. അപ്പോൾ ശ്രോതാക്കളുടെ ഇതുപോലുള്ള സംശയങ്ങൾ ഒരുപാട് ഉണ്ടാകും. അപ്പോൾ അല്ലിജാബയിലേക്ക് നിങ്ങൾക്ക് ചോദിക്കാം. ഇത്തരം സംശയങ്ങൾ ഒന്നും മനസ്സിൽ വെച്ച് വെക്കരുത്. നമ്മുടെ പലപ്പോഴും കർമ്മശാസ്ത്രപരമായ നിസ്കാരവുമൊക്കെ ബന്ധപ്പെട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചോദിക്കുക, അതിൻ്റെ വിഷയങ്ങൾ തീർക്കുക, സംശയങ്ങൾ ഒഴിവാക്കുക ഇൻഷാല്ല. അപ്പോൾ ശ്രോതാക്കൾ എല്ലാവരും നമ്മുടെ കൂടെ ഉള്ള ആളുകൾ, ശ്രോതാക്കളുണ്ട് ലൈവായിട്ട്. നമ്മൾ ഇന്നത്തെ യെസ് റേഡിയോ സ്ഥിരമായി കേൾക്കാൻ തുടങ്ങിയത് പിന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞു എന്ന് സീനത്ത് ശ്രോതാവ് അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ല, ഒരുപാട് ആളുകൾക്ക് ഞാൻ കേൾക്കുന്ന എത്തിച്ചു കൊടുക്കുവാനും കഴിഞ്ഞു. ഇനി ഒരുപാട് നന്മകൾ ജീവിതത്തിൽ പകർത്താൻ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തോഫിക്ക് നൽകട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാലക്കാടാണ് സീനത്ത്, പാലക്കാട്. മാഷാല്ല, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. ശരിക്കും ഹദീസിൻ്റെ ഒരു പ്രയോഗം കൂടിയാണ്, ഒരു പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരും കൂടിയാണ്. നമ്മൾ നമുക്കിഷ്ടമുണ്ട് രാവിലെ പുലരിവട്ടം കേൾക്കണം, നമ്മൾക്കൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ തിരുമൊഴികൾ കേൾക്കുന്നു, ക്വിസിൽ പങ്കെടുക്കുന്നു, അത് നമ്മുടെ ലൈഫിൽ വരുത്തിയ ഒരു പോസിറ്റീവ് ചേഞ്ച്. അതുമാത്രമല്ല, റേഡിയോയുടെ ശ്രോതാവാകുന്നത് വഴി വരുന്ന ഒരുപാട് മാറ്റങ്ങൾ. അപ്പം അത് എൻ്റെ കൂട്ടത്തിലുള്ള കുടുംബത്തിലുള്ള ആളുകളോ ബന്ധുക്കൾക്കോ ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്, നമ്മൾക്കുണ്ടായ അതേ നന്മകൾ അവർക്കുണ്ടാവട്ടെ എന്നുള്ള ഒരു ആഗ്രഹം, തേട്ടം നമ്മുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെ ഒരു ഇതിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്വിസിൽ പങ്കെടുത്ത പിന്നെ ആളുകൾക്ക്, അപ്പം ആ ഹദീസിൽ വന്ന സയ്യിദു ശബാബി അഹ്ലിൽ ജന്ന എന്ന പ്രയോഗം ആണ് എന്ന് ശ്രോതാവ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്വിസ് പങ്കെടുപ്പം, മോർണിംഗ് ലൈവ് ക്വിസ് രാവിലെ നേരത്തെ നമ്മൾ ചോദ്യം ചോദിച്ചു. ഇന്നത്തെ സിസ്റ്റത്തിന് പ്രയാസമുള്ളത് കൊണ്ട് ഇപ്പം നിലവിൽ ആരും വന്ന ശ്രോതാക്കൾക്ക് വേണ്ടി പറയാണ്. അപ്പോൾ ലൈവ് ക്വിസിലെ ചോദ്യം, നബ്സലാശമ്മയുടെ പേരക്കുട്ടിയെ സയ്യിദ് എന്ന് നാമകരണം, അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചത് ആരായിരുന്നാണ്, ഹസൻ അള്ളാൻഹുവിനെ സയ്യിദ് എന്ന് വിളിച്ചത് ആരായിരുന്നു എന്നായിരുന്നു ചോദ്യം. അബൂക്കർ അള്ളാൻഹു, അലി അള്ളാൻഹു, നബ്സ് അല്ലാ വസ്ലമ, ആയിഷ അള്ളാൻഹ, ഇതായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്. നബ്സ് അല്ലാ വസ്ലമ തന്നെയാണ് എന്നാണ് അതിൻ്റെ ആൻസർ. ഓക്കെ,
2: അതുപോലെ ഹജ്ജിനെ കുറിച്ചുള്ള സംശയം തീർന്നു കിട്ടിയതിൽ വളരെ സന്തോഷം, അൽഹംദുലില്ലാന്ന് ജമീല പൂനൂർ അയച്ചിട്ടുണ്ട്. അതുപോലെ അസ്സലാമു അലൈക്കും, ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടിയും കേട്ടു, അൽഹംദുലില്ല, റേഡിയോ ഒരു സമാധാനം തന്നെയാണ്, വളരെ വളരെ നല്ല മാറ്റങ്ങളാണ് ജീവിതത്തിൽ റേഡിയോ കേൾക്കുന്നവർക്കുണ്ടാവുന്നത്. അൽഹംദുലില്ല, എല്ലാവരും ശ്രദ്ധിക്കുക, കേൾക്കാത്തവർക്ക് നഷ്ടം തന്നെയാണ്, പിന്നെ പ്രവർത്തിക്കുന്നവർക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് സഫിയ കത്തിരൂരങ്ങാടി അയച്ചിട്ടുള്ളത്.
1: യെസ്, ഓക്കെ, അപ്പം എല്ലാ പരിപാടികളും ശരിക്ക് മനുഷ്യന്മാർക്ക്, അല്ലെങ്കിൽ മനസ്സ് കൊടുക്കുന്നവർക്ക്, മനസ്സ് നന്നാവുക എന്നുള്ളത്, അവിടെയാണ് ശരിക്ക് ഈ റേഡിയോ കേൾവിയാണല്ലോ, ഇതൊന്നും കാണുന്നില്ല, ജസ്റ്റ് ശബ്ദം മാത്രം കേൾക്കുന്നു. അതിനനുസരിച്ച് നമ്മുടെ ഒരുപാട് ജീവിതങ്ങൾക്ക് വെളിച്ചമേകാൻ റേഡിയോ കൊണ്ട് സഹായിച്ചിട്ടുണ്ട്, റേഡിയോക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹജ്ജിനെക്കുറിച്ചുള്ള സംശയം പല ആൾക്കും ഉണ്ടായിട്ടുണ്ടാവും, അതുപോലുള്ള സംശയം. അപ്പോൾ ആ നിലക്ക് ആലോചിച്ച ആളുകൾക്ക് ഒരു മറുപടിയാണിത്. മുമ്പ് നിസ്കാരത്തെക്കുറിച്ചൊരു ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇതേപോലെ ചോദ്യ ഉത്തര സെഷനിൽ, പിന്നെ ജം ആക്കുന്നത് ബന്ധപ്പെട്ട് മഗ്രിബ് ഇശാന്റെ സമയത്തുള്ള അതൊക്കെ ഒരുപാട് ആളുകൾക്ക് വലിയ ആശ്വാസമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, അപ്പോൾ പുതിയ പുതിയ അറിവുകൾ കിട്ടാൻ, പുതിയ സംശയങ്ങൾ തീർക്കാനൊക്കെ റേഡിയോ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കേണ്ട മെസ്സേജ് 85 മെസ്സേജ് അയക്കേണ്ടത് ഈ നമ്പറിലേക്കാണ്, വാട്സപ്പിൽ 85 90 745 845. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ രാവിലെ തന്നെ വന്നു, ഫീഡ്ബാക്ക് അയക്കുമ്പോൾ ഫെയിൽഡ് എന്ന് കാണിക്കുമ്പോൾ ഒരു എടങ്ങറ് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ ചെറിയ രൂപത്തിലെങ്കിലും അതിനൊരു പരിഹാരം എന്നുള്ളതിൽക്ക് നമ്മൾ ലൈവ് ഫീഡ്ബാക്ക് അയക്കാൻ വേണ്ടിയിട്ട് നമ്പർ പറഞ്ഞു കൊടുത്തു.
2: ഒരു ഹദീസിൻ്റെ അയച്ചിട്ടുണ്ട്,
1: നേരത്തെ പറഞ്ഞ
2: ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്ക്.
1: അതെ അതെ, മാഷാല്ലാഹ്. ഇസ്ലാമിന്റെ ഈമാനിന്റെ പൂർത്തീകരണമായിട്ടാണ് പണ്ഡിതന്മാർ ആ ഒരു സംഗതികളൊക്കെ പറഞ്ഞത്. ഈമാൻ ലായുഹദുക്കും എന്ന് പറഞ്ഞ പ്രയോഗം അത് കമാലിയത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി, നമ്മൾ ഇസ്ലാം ഈമാൻ നമ്മളിലേക്ക് കയറിയതിൻ്റെ ഒരു ഭാഗം, വലിയൊരു ഭാഗമാണ്. ഇത് മനു കിട്ടണം, മറ്റൊരിക്കും ഇതേപോലെ കിട്ടണം. അതൊക്കെ ശരിക്ക് അസൂയയെ ഒഴിവാക്കുന്ന വലിയൊരു ഭാഗമാണത്. മറ്റുള്ളവന് കിട്ടുന്ന അനുഗ്രഹങ്ങളിൽ കിട്ടും, അതിനൊരു നിരാശ, അതിലെന്തോ ഒരു സങ്കടം, അതല്ല, അവന് കിട്ടി, അൽഹംദുലില്ല അവന് കിട്ടി, എനിക്ക് കിട്ടിയത് അവന് കിട്ടട്ടെ എന്നുള്ള മനസ്സുണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈമാൻ പൂർത്തിയാകുന്നതാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അറിയിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർക്കും കൂടി നന്മകൾ ആഗ്രഹിക്കുക, അത് വലിയൊരു ഒരു മനസ്സാണ്. യെസ്, അറിയാത്ത കുറേ അറിവുകൾ നേടാൻ കഴിയുന്നു എന്നാണ് മൈമൂന കരുവാർക്കുണ്ട്. പിന്നെ മനസ്സിന് വലിയ സമാധാനമാണ്. ആദ്യം മുതലേ റേഡിയോ കേൾക്കുന്നുണ്ട്. ലൈവ് തുടങ്ങിയിട്ട് അത് ഒഴിവാക്കാനായിട്ടില്ല, ഒഴിവാക്കാറേ ഇല്ല. ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എക്സ്പ്രസ് റേഡിയോ അണിയറ പ്രവർത്തകരെന്ന് പിന്നണി പ്രവർത്തകരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ മാഷാല്ലാ, ലൈവിലെ ലൈവായിട്ടുള്ള ഇടപെടൽ ഇനിയും തുടരുക. ഒരുപാട് ആളുകൾ വലിയ മാറ്റങ്ങൾക്ക് കാരണമായത് ഇത്തരം ശബ്ദം

0: വാചകങ്ങളും ഖുർആൻ വിശദീകരണങ്ങളും. ഇപ്പോൾ നേരത്തെ നമ്മൾ തഹ്സീൻ കേട്ടു, തജ്വീദോടുകൂടി ഖുർആൻ ഓതുമ്പോഴുള്ള മിസ്റ്റേക്കുകൾ പ്രത്യേകം പറയുകയാണ്, അതങ്ങനെയല്ല ഇങ്ങനെയാണ് ഓതേണ്ടെന്നുള്ളത്. പല ആളുകളും ഇങ്ങനെ ഓതാറുണ്ട്, ഒതി പോകാറുണ്ടെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത്, അതിലൊരു പോയിന്റ് എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞു അള്ള തന്ന എന്ന്, ഇപ്പം ഇന്നലെ വൈകുന്നേരം നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റബ്ബിനെ കുറിച്ച് പാട്ട് പാടാനുള്ള കഴിവുള്ള ആളുകളെ, റബ്ബിനെ കുറിച്ചുള്ള പാട്ടുകൾ നല്ലോണം പാടുക, ദീനിനെക്കുറിച്ച്, വിശ്വാസമെക്കുറിച്ച്. അപ്പോൾ അത് അള്ള തന്ന ആ ഒരു കഴിവിനെ, ശേഷിയെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ പിന്നെ മാർഗത്തിൽ തന്നെ ഉപയോഗിക്കുക എന്നുള്ള വലിയൊരു വിഷയം അത്. അപ്പോൾ യെസ്, വലിയൊരു വിഷയം ഉണ്ട് നമ്മൾക്ക്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ അവൻ തന്നെ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് നന്ദി കാണിക്കുന്നതിൻ്റെ വേറൊരു ഭാഗം കൂടിയാണ്, ഹറാമായ മാർഗത്തിൽ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതും. അപ്പോൾ മാഷാല്ലാ, ലൈവിൽ ഒരുപാട് ആളുകൾ ഇന്ന് ഉണ്ടായിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഇംതിയാസ്,
1: ഹൈറനീസ അഷ്റഫ്, എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ സിസ്റ്റത്തിൽ ഉണ്ടാവുമ്പോഴാണ് കേൾക്കാറുള്ളത്.
0: അതെ അതെ. അപ്പോൾ ഇന്ന് എല്ലാവരും വിജയികളാണ്, നമ്മള് പങ്കെടുത്ത എല്ലാവരും വിജയികളായിട്ട് പ്രഖ്യാപിക്കുകയാണ്, സിസ്റ്റത്തിൽ നിന്ന് ഒഴിവ് കൊടുത്താണ്.
1: അസ്സലാമു അലൈക്കും. ഇന്ന് മെസ്സേജുകളൊന്നും അയക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്നാലും ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഇംതിയാസ് തിരുവമ്പാടി പറഞ്ഞിട്ടുണ്ട്.
0: യെസ്, നേരത്തെ നമ്മൾ പ്രാർത്ഥനയുടെ വിഷയം പറഞ്ഞിരുന്നു. ഒരുപാട് പിന്നെ ആശ്വാസം പകരുന്ന സമയം പ്രാർത്ഥനയുടെ വിഷയം. അപ്പം നേരത്തെ മനസ്സ് കൂടുതൽ വേദനിക്കുന്ന സമയം കൂടുതൽ തക്വയോടെ പ്രാർത്ഥിക്കാൻ കഴിയാറുണ്ട്. അതിനുശേഷം മനസ്സിന് വല്ലാത്തൊരു ശാന്തത കൈവരും എന്നാണ് മൈമൂന പാറപ്പുറം നേരത്തെ പറഞ്ഞിട്ടുള്ളത്, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ ആങ്കർമാർക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥനയുമായിട്ട് നാദിറയുടെ മുഴിക്കൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ മാഷാല്ലാ, അപ്പോൾ ശ്രോതാക്കൾ അവർ നമ്പർ നോട്ട് ചെയ്തു, നമ്മൾക്ക് പിന്നെ കൃത്യമായ ഫീഡ്ബാക്കുകൾ അറിയിച്ചു. നമ്മൾ മോർണിംഗ് ലൈവ് സെഷൻ അതിൻ്റെ അവസാനത്തിലേക്ക് പോവാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും പറയാൻ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അയക്കേണ്ട നമ്പർ 85 90 745 845 നമ്പർ വാട്സപ്പിൽ നിങ്ങൾക്ക്, ഈവനിങ് ലൈവിൻ്റെ നമ്പറാണ്, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. നിങ്ങളുടെ കുട്ടികൾ, മക്കൾ, അതേപോലെ തന്നെ കുടുംബത്തിലെ ആളുകൾക്കൊക്കെ എന്തെങ്കിലും കുട്ടികൾക്ക് പ്രോഗ്രാമുകൾ അവർ നല്ല രൂപത്തിൽ അവതരിപ്പിക്കുന്നവരാണെങ്കിൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അയക്കാവുന്നതാണ്. ഇൻഷാല്ലാ,
1: സാധാരണ വാട്സപ്പിലൊക്കെ അയക്കുന്ന അതേപോലെ തന്നെ അയക്കാവുന്നതാണ്. വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ ഒരു സ്റ്റുഡിയോയിലോ അങ്ങനെ ഒന്നും പോവാതെ നിങ്ങളുടെ പ്രോഗ്രാം ലോകമെമ്പാടുമുള്ള ആളുകൾ, കൊച്ചു കൂട്ടുകാരൊക്കെ കേൾക്കും. അപ്പോൾ ഈവനിങ് ലൈവിൽ അങ്ങനെ സംവിധാനം ഉണ്ട്. ആ നമ്പർ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ലൈവിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്, 85 90 745 845.
0: യെസ്, മാഷാല്ലാ. ഇപ്പോൾ നമ്മുടെ കൂടെ നൗഫൽ ചുങ്കം പാലക്കാട് ചേർന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. വാലൈക്കും സ്സലാം വറഹ്മത്തുള്ള. 24 മണിക്കൂറും സമാധാനം മാത്രം നൽകുന്ന മഹത്തായ ഒരു സംവിധാനമാണ് പീസ് റേഡിയോ. അൽഹംദുലില്ലാ, റബ്ബ് ഇതിൻ്റെ വഴിയിൽ കൂടി എന്നും സഞ്ചരിക്കാൻ എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. റേഡിയോ കുടുംബത്തിലെ എല്ലാവർക്കും റബ്ബ് ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ നമ്മൾ ചെറിയൊരു ചോദ്യം ഇപ്പോൾ അവസാനത്തിലേക്ക് എത്താണ്, 5 മിനിറ്റാണ് നമുക്ക് ബാക്കിയുള്ളത് അവസാനത്തിലേക്ക്. പീസ് റേഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ വാചകമായി നിങ്ങൾ എന്ത് പറയും? അതാണ് നമ്മൾ ചോദിക്കുന്നത്. പീസ് റേഡിയോ എന്ന സംവിധാനത്തെ നിങ്ങൾ, നിങ്ങൾക്ക് പീസ് റേഡിയോ അറിയാത്ത ഒരാൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത്, ഏത് വാചകത്തിലാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് അത് പരിചയപ്പെടുത്തുക എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അയക്കാം. നിങ്ങളുടെ പേരും സ്ഥലവും കൂടെ അയക്കുക. ഫീഡ്ബാക്ക് അയക്കേണ്ടത് നേരത്തെ പറഞ്ഞ നമ്പർ 85 90 745 845. ഓക്കെ, ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. പീസ് റേഡിയോ നിങ്ങൾ എങ്ങനെ പരിചയപ്പെടുത്തും?
1: എല്ലാവരും അയക്കട്ടല്ലേ.
0: അപ്പോൾ നമ്മൾ ഈ മെസ്സേജ് അയക്കുന്നത് സിസ്റ്റം ഇന്നത്തേത് മാത്രമാണ്, ടെക്നിക്കൽ പ്രയാസമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു സംവിധാനം അൾട്ടർനേറ്റ് പറഞ്ഞു കൊടുത്തത്. ഇന്നത്തെ ഒരു വിഷയം മാത്രമാണെന്നുള്ളത് ആലോചിക്കുക. നമ്മൾ ഫീഡ്ബാക്ക് അയക്കേണ്ടത് പീസ് റേഡിയോ വഴി തന്നെയാണ് എന്നും പ്രോഗ്രാം സെലക്ട് ചെയ്ത് അതിലേക്കാണ് അയക്കേണ്ടത്. ഇന്നത്തെ ഒരു താൽക്കാലിക സംവിധാനമാണ് ഇത്.
1: പീസ് ഓഫ് മൈൻഡ് എന്ന് വന്നിട്ടുണ്ട്, അതുപോലെ സമാധാനത്തിന്റെ പര്യായം അത് പീസ് റേഡിയോ മാത്രം.
0: മാഷാല്ലാ.
1: അതുപോലെ
0: പീസ് ഓഫ് മൈൻഡ് നല്ല നല്ല വാചകമാണ് അല്ലേ. പീസ് ഓഫ് മൈൻഡ് നല്ല സമാധാനത്തിൻ്റെ പര്യായം. അയ്യോ.

0: പീസ് റേഡിയോ മാത്രം. അല്ലിജാബ എന്ന പ്രോഗ്രാമിൽ വായിച്ചോ? സ്ഥിരം കേട്ടാൽ തന്നെ നമ്മുടെ സംശയങ്ങൾ ഒരുപാട് അല്ലേ, സംശയങ്ങൾക്ക് മറുപടി ചോദിക്കാതെ തന്നെ കിട്ടും എന്നാണ് പറഞ്ഞത്. അല്ലിജാബയിൽ വരുന്ന സംശയങ്ങൾ
1: കേട്ടാ മാത്രം,
0: ആ കേട്ടാ മതി, നമ്മൾക്കുള്ള സംശയം അപ്പൊ തന്നെ കഴിയും.
1: കേൾക്കുമ്പോ തോന്നുന്നു
0: ആ
1: എനിക്കുണ്ടല്ലോ.
0: അതെ അതെ അതെ, യെസ് മഷാല്ല. അപ്പൊ പീസ് റേഡിയോ നിങ്ങൾ ഒറ്റ വാചകത്തിൽ എങ്ങനെ പറയും എന്നുള്ള ചോദ്യത്തിന് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ആളുകൾ അയക്കുന്നുണ്ട് മഷാല്ല. അപ്പൊ നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മുടെ ഇന്നത്തെ പീസ് റേഡിയോ ഫീഡ്ബാക്കിൻ്റെ സംവിധാനം അത് താൽക്കാലികം മാത്രമാണ് വാട്സപ്പിൽ അയക്കുന്നത്. ഇൻഷാല്ലാ നമ്മുടെ സെർവർ സിസ്റ്റം ക്ലിയർ ആവുന്നത് മുതൽ നിങ്ങൾ പീസ് റേഡിയോൻ്റെ ഓപ്ഷൻ വഴി തന്നെയാണ് നിങ്ങൾ അയക്കേണ്ടത്. യെസ്.
1: ഏതായാലും നമ്മുടെ അവസാന ലൈവിന്റെ അവസാന ഘട്ടത്തിലാണ്, ഏകദേശം 7 മണി.
0: നൗഫൽ ചുങ്കം പറഞ്ഞിട്ടുള്ളത് ദീനിന്റെ മാർഗത്തിൽ കൂടുതൽ അറിവുകൾ നേടി സഞ്ചരിക്കാനുള്ള ഒരു എളുപ്പവഴി. വലിയ വാചകം ആയി, കുഴപ്പമില്ല, കണ്ടന്റ് ഓക്കെയാണ് മഷാല്ല. ദീനിന്റെ മാർഗത്തിൽ കൂടുതൽ അറിവുകൾ നേടി സഞ്ചരിക്കാൻ ഉള്ള ഒരു വഴി, എളുപ്പവഴി പീസ് റേഡിയോ. ഓക്കെ, കുറച്ചാൾ കൂടി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോ പീസ് റേഡിയോ ആണ്, ഇപ്പൊ നമുക്ക് ഇതറിയില്ല ടൈപ്പ് ചെയ്യണ്ടെന്നുള്ളത്. യെസ്, 13 പേരെ പ്രഖ്യാപിച്ചു എന്നൊരു ചോദ്യം വന്നിട്ട്, നമ്മൾ ഇന്നത്തെ സിസ്റ്റത്തിൽ നിന്ന് റെസ്റ്റ് കൊടുത്തുകൊണ്ട് എല്ലാവരും വിജയികളാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
1: അതുപോലെ ഒരാൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയും സ്പർശിക്കുന്ന ഒരു ആപ്പാണ്.
0: നല്ലൊരു വഴി. സീനത്ത് പാലക്കാട്, സീനത്ത് പാലക്കാട് തന്നെയല്ലേ? യെസ്, സീനത്ത് പാലക്കാട് പറഞ്ഞൊരു ഒരു ഒരു നല്ലൊരു പീസ് റേഡിയോ പരിചയപ്പെടുത്താവുന്ന ഒരു വഴി. റേഡിയോ ലൈവ് ഉണ്ട്, മോർണിംഗ് ലൈവ് കേൾക്കണം എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തലാം. അത് മാഷാല്ല നല്ലൊരു നല്ലൊരു നീക്കമാണ്, നല്ല അഭിപ്രായമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നു. മാഷാല്ല നമുക്കൊക്കെ പറഞ്ഞെടുക്കാൻ പറ്റിയ, നമ്മൾ പറയലുണ്ട് ലൈവായിട്ട് ഇടപെടുന്ന ഏരിയ ആയതുകൊണ്ട്. ആ വിഷയത്തിൽ റേഡിയോയുടെ കൂടെ ഇന്നത്തെ ലൈവിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. മോർണിംഗ് ലൈവ് സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്മയുടെ ശബ്ദം ഇവിടെ അവസാനിപ്പിക്കുന്നു. സന എന്ന ശ്രോതാവ് അറിയിച്ചത് നന്മയുടെ ശബ്ദം. ഇൻഷാല്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമ്മൾ ഇന്ന് ലൈവിലുണ്ടായിരുന്നത് ഞാൻ ജസീൽ കുടിയത്തൂർ,
1: ഞാൻ സബീൽ ചെറുവാടി,
0: ടെക്നിക്കൽ ഭാഗത്ത് നിന്ന് ഇർഫാൻ കുടിയത്തൂർ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, പീസ് റേഡിയോയുടെ ഇന്നത്തെ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 18-ാം തീയതി റേഡിയോ വൈബ്സിന്റെ ആദ്യത്തെ നിമിഷങ്ങളിൽ നമ്മൾ പ്രവേശിക്കുന്നത് ഇൻസൈറ്റിലേക്കാണ്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷംജാസ് കെ അബ്ബാസ്. ശരി തെറ്റുകൾ പറയാൻ മതം വേണോ എന്ന വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ സംസാരം കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിസ്ഥാനപരമായ ക്വാളിറ്റിയാണ് യഥാർത്ഥത്തിൽ ലജ്ജ എന്നത്. ലജ്ജയുള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹം കൃത്യമായി മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യനെന്ന നിലക്ക് നാം എല്ലാ കാലത്തും നിയമങ്ങൾക്കും വിധിനിവിലക്കുകൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. ഇന്ത്യൻ പൗരനെന്ന നിലക്ക് ഇന്ത്യ മഹാരാജ്യം മുന്നോട്ട് വെക്കുന്ന ഭരണഘടനയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. ഇത്തരത്തിൽ ലോകത്ത് എവിടെ ജീവിക്കുകയാണെങ്കിലും ആ പ്രദേശത്തിൻ്റെ നിയമങ്ങളെയും ആ പ്രദേശത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളെയും പാലിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ. റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതും ഇത്തരത്തിലാണ്. എന്നാൽ ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സാമൂഹികമായ ജീവിതം സ്മൂത്തായി മുന്നോട്ട് പോകാനാണ് എന്നത് മനസ്സിലാക്കുമ്പോൾ തന്നെയും ഒരു വിഭാഗം ആളുകൾ ഇവിടെ വാദിക്കുന്നത് ഞങ്ങൾക്ക് നിയമങ്ങളുടെയും കെട്ടുപാടുകളുടെയും ആവശ്യമില്ല എന്നതാണ്. അവർ സർവതന്ത്ര സ്വാതന്ത്ര്യരാണ് എന്നാണ് വാദിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ ഏതെങ്കിലും കാലത്ത് അത്തരത്തിൽ സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല എന്നതാണ് ഉത്തരം. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെയും അവന് ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും അവകാശങ്ങളും എല്ലാമുണ്ട്. ഒരു കുടുംബജീവിതം മുന്നോട്ട് വെക്കുമ്പോൾ ആ കുടുംബത്തിലെ എല്ലാവരുടെയും ബാധ്യതകൾ നിറവേറ്റുക എന്നതും അവിടെയുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെ പൂർത്തീകരിക്കുക എന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ അവകാശങ്ങളുമായി മുന്നോട്ട് പോവുക എന്നതുമാണ് നാം ചെയ്യാറുള്ളത്. ഇത്തരത്തിൽ എല്ലാ മേഖലയിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും അടിസ്ഥാനത്തിലാണ് നാം മുന്നോട്ട് പോകാറുള്ളത്. അങ്ങനെ മുന്നോട്ട് പോയില്ലെങ്കിൽ, അത്തരത്തിൽ ശരിതെറ്റുകളെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? എല്ലാ വ്യക്തികളും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ശരിതെറ്റുകളെ വിശദീകരിക്കാൻ നിന്നാൽ എല്ലാ ആളുകൾക്കും വ്യത്യസ്തമായ യുക്തിയാണുള്ളത്. 1000 ആളുകളുണ്ടെങ്കിൽ 1000 ചിന്തകളും 1000 ശരിതെറ്റുകളും ഉണ്ടാവും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ 2 വ്യക്തികൾ കൂടിച്ചേരുന്ന സ്ഥലത്ത് തന്നെ 2 അഭിപ്രായങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. അത്തരത്തിൽ എല്ലാ മനുഷ്യനും സ്വന്തമായി ശരിയും തെറ്റും നിർണ്ണയിക്കാൻ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം തന്നെ തകരാറിലാവും എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നമുക്കിവിടെ ചില ഉദാഹരണങ്ങളിലൂടെ കടന്നു പോകാം. ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം വ്യാപകമായ ഒന്നാണ് ലഹരി എന്നുള്ളത്. ലഹരിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഭരണകൂടവും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള പുതിയ ലഹരികൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ചെറുപ്പക്കാരെല്ലാം അതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, നമുക്ക് ലഹരി ഒരു ഉദാഹരണമായി എടുത്ത് എങ്ങനെയാണ് ലഹരി തെറ്റാണ് എന്ന് പറയാൻ സാധിക്കുക എന്നും, ഇത്തരം ആളുകൾ പറയുന്നത് പോലെ ഞങ്ങളെല്ലാം സർവതന്ത്ര സ്വതന്ത്രരാണ് എന്നും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോട് ജീവിക്കുവാനും ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുവാനും സാധിക്കണമെന്ന് പറയുമ്പോൾ അവിടെ ഇത്തരം ശരിതെറ്റുകളെ എങ്ങനെയാണ് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുക എന്ന് നമുക്കൊന്ന് വിശദീകരിക്കാം. ഒരു പക്ഷേ ഇത്തരം വിശദീകരണങ്ങളെല്ലാം നാം മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെയാണ്. മതങ്ങൾക്കും ചിന്തകൾക്കുമെല്ലാം അപ്പുറത്തേക്ക് ഇത്തരം സ്വാതന്ത്ര്യവാദികൾ സമൂഹത്തിന് തന്നെ ഭീഷണിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് വ്യക്തമാക്കി തരുന്നുണ്ട്. ഒരു കപ്പൽ മുങ്ങിപ്പോകാൻ മുങ്ങിത്താഴാൻ നിൽക്കുന്ന ഒരു അവസരത്തിൽ ഒരു കപ്പലിൽ 2 തട്ടുകൾ, താഴെ തട്ടിലും മേലെ തട്ടിലും വ്യത്യസ്തമായ ആളുകളുണ്ട്. താഴെ തട്ടിലുള്ള ആളുകൾ അവർക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മുകളിലെ തട്ടിലേക്ക് വന്ന് വെള്ളം കോരേണ്ടതുണ്ട്. അവിടെയുള്ള അവരുടെ അത്തരത്തിൽ മുകളിൽ വന്ന് വെള്ളം കോരാനുള്ള മടി മൂലം ഇവർ കപ്പലിൽ താഴെ തട്ടിൽ തന്നെ ഒരു ദ്വാരം നിർമ്മിച്ച് അതിലൂടെ വെള്ളമെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മുകളിലെ തട്ടിലുള്ളവർ അത് താഴെ തട്ടിലുള്ളവരല്ലേ എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആ കപ്പൽ അപ്പാടെ മുങ്ങിപ്പോകും. ഈ ഒരു ഉദാഹരണം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളൊരിക്കലും തിന്മകൾ കാണുമ്പോൾ മിണ്ടാതിരിക്കരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസ സമൂഹം എന്ന നിലക്ക് കുന്തും ഖൈറു ഉമ്മ എന്ന് പറഞ്ഞ് ഖുർആൻ വിശദീകരിച്ചത് നിങ്ങളൊരു ഉത്തമ സമുദായമാണ്. ഉഖ്രിജത്തിൽ ഇന്നാസ്, നിങ്ങളെ ജനങ്ങളിൽ നിന്നും മുന്നോട്ട് കൊണ്ടുവരുന്നത് യഅമറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മകൾ കൽപ്പിക്കുകയും തിന്മകൾ വിരോധിക്കുകയും ചെയ്യണമെന്നാണ്. നന്മകൾ കൽപ്പിക്കുകയും തിന്മകൾ വിരോധിക്കുകയും ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ സമൂഹം മുഴുവനും ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കുന്ന വാദഗതികളുടെ പോയത്തം, അവരുടെ അബദ്ധ ജടിലമായ ഇത്തരം വാദങ്ങളെ നാം കൃത്യമായി വിചാരണക്കെടുക്കേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ മുന്നോട്ട് വെക്കുന്ന വാദഗതികൾ? അതിൽ ഒന്ന്, നമ്മുടെ കോമൺ സെൻസ് അഥവാ നമ്മുടെ എല്ലാം സാധാരണമായ ചിന്തകളും ബുദ്ധിയും വെച്ച് നമുക്ക് ശരീരത്തിൽ നിർണയിക്കാമെന്നാണ്. ഒരു പക്ഷേ അത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചാലുള്ള പ്രശ്നം നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ നാം ഉദാഹരണത്തിനെടുക്കുക. മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മദ്യം കുടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആശ്വാസത്തിനാണ്. അങ്ങനെ സ്വന്തം ആശ്വാസത്തിന് വേണ്ടി മദ്യം കുടിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്നത് ശരിയാണ്. അങ്ങനെ അവൻ ചെയ്യുന്ന ശരിയെ നമ്മൾ ന്യായീകരിക്കാൻ നിന്നു കഴിഞ്ഞാൽ മദ്യം എന്ന സാമൂഹിക വിപത്തിന് ഇവർക്ക് എങ്ങനെയാണ് എതിർക്കാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ ആ മദ്യം കൊണ്ട് ഉണ്ടാകുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ഇവർക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുക? ഓരോ വ്യക്തിക്കും അവരുടെ ചിന്തകൾ രൂപീകരിക്കാൻ ചില സാഹചര്യങ്ങളുണ്ട്. അവരുടെ അനുഭവങ്ങൾക്കും അവരുടെ അറിവിനും അവരുടെ സാഹചര്യത്തിനുമനുസരിച്ചാണ് അവരുടെ നിലപാടുകൾ രൂപീകരിക്കപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ 1000 ആളുകളുണ്ടെങ്കിൽ 1000 ആളുകൾക്കും 1000 യുക്തികളായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ എല്ലാവരുടെയും യുക്തി അനുസരിച്ച് ശരീരത്തിൽ നിർണ്ണയിക്കാൻ നിന്നാൽ 2 ആളുകൾ കൂടി ചേരുന്ന സ്ഥലത്ത് തന്നെ 2 അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു മോഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ മോഷ്ടിക്കുക എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിന് ഉപകാരമുണ്ടാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ മോഷ്ടിക്കപ്പെടുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനെ ജീവിതത്തിൽ വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ഒരു വ്യക്തിയുടേത് ശരിയും മറ്റൊരു വ്യക്തിയുടേത് തെറ്റുമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഒരിക്കലും നമുക്ക് സാധാരണമായ കോമൺ സെൻസ് വെച്ച് ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ പറ്റുമെന്ന വാദം വലിയ അബദ്ധജടിലമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായി ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കാറുള്ള വാദം, ശാസ്ത്രമതി ഞങ്ങൾക്ക് ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ എന്നതാണ്. ഇവർ എല്ലാ കാര്യങ്ങളെയും ശാസ്ത്രവുമായി കൂട്ടിക്കെട്ടുന്നവരാണ്. എന്താണ് യഥാർത്ഥത്തിൽ ശാസ്ത്രമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ശാസ്ത്രത്തെക്കുറിച്ച് ശാസ്ത്രം തന്നെ പറയുന്നത് അതൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് എ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭൗതികമായി പ്രപഞ്ചത്തെയും ആ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളെയും വിശദീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് ശാസ്ത്രത്തിന് യാതൊരു ഡ്യൂട്ടിയുമില്ല. അത് കേവലം വാട്ട് എന്ന ചോദ്യത്തിനാണ് യഥാർത്ഥത്തിൽ ഉത്തരം നൽകാറുള്ളത്. ഒരു കാര്യത്തെ വിശദീകരിക്കാൻ ശാസ്ത്രത്തിന് സാധിക്കും. നമുക്ക് മുന്നിൽ ലഭിക്കുന്ന ഒരു കെമിക്കൽ, നമുക്ക് മുന്നിൽ ലഭിക്കുന്ന ഒരു വസ്തുവിനെ വിശദീകരിക്കുവാൻ വാട്ട് എന്ന വിശദീകരണത്തിന് ശാസ്ത്രത്തിന് സാധിക്കും. എന്നാൽ ശാസ്ത്രത്തിന് ഒരിക്കലും വൈ എന്ന എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. വളരെ എളുപ്പത്തിലൊരു ചോദ്യം തന്നെ എടുക്കാം. ശാസ്ത്രത്തിന് ഈ ഭൗതിക പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളെയും വിശദീകരിക്കാൻ സാധിച്ചേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നും മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നും വൈ എന്ന ലൈഫ് എന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നത് ഒരിക്കലും ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് വളരെ ചെറിയൊരു ഉദാഹരണം മാത്രം എടുക്കാം. ശാസ്ത്രം വെച്ച് നമുക്ക് എങ്ങനെയാണ് മദ്യം തെറ്റാണെന്ന് പറയാൻ സാധിക്കുക? ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റിനെ വിശദീകരിക്കാൻ ശാസ്ത്രത്തിന് ഒരുപക്ഷെ സാധിച്ചേക്കാം. അതിൻ്റെ കെമിക്കൽ ഫോർമുല വിശദീകരിക്കാൻ ഒരുപക്ഷെ ശാസ്ത്രത്തിന് സാധിച്ചേക്കാം. എന്നാൽ ഒരിക്കലും മദ്യപിക്കരുത് എന്ന് ശാസ്ത്രത്തിന് പറയാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സയൻസ് എന്നുള്ളത് മോറലി ന്യൂട്രലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ധാർമ്മികത എന്നതൊരിക്കലും സയൻസ് നിർവചിക്കാൻ സാധിക്കുന്നതല്ല, അത് ശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഭൗതികമായ ഈ ലോകത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള വിശദീകരണങ്ങൾക്ക് മാത്രമേ ശാസ്ത്രത്തിന് സാധിക്കുകയുള്ളൂ എന്നത് നാം വ്യക്തമായി മനസ്സിലാക്കണം. മൂന്നാമതായി ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കാറുള്ള ഒരു വാദമാണ് യഥാർത്ഥത്തിൽ ഇൻഡിവിജ്വലിസം അഥവാ വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളത്. ഓരോ വ്യക്തിക്കും അവരുടേതായ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് തന്നെ ശരിതെറ്റുകൾ എന്ന് വ്യക്തികൾ അധിഷ്ഠിതമാണ് എന്നും അതുകൊണ്ട് സമൂഹം ഇമ്പോസ് ചെയ്യുന്ന, സമൂഹം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ശരിതെറ്റുകളെ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന ആളുകളാണ് ഇവർ. അതാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാനുള്ള ഒരു വാദഗതി. ഒരു പക്ഷേ നമ്മുടെ മക്കളെല്ലാം വ്യത്യസ്ത രീതിയിൽ ഈ വാദത്തിന് അടിമപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ ചെറിയ ഉപദേശങ്ങൾ കേൾക്കുമ്പോഴെല്ലാം അവർ പറയാറുള്ളത് ഇത് എൻ്റെ ജീവിതമല്ലേ, ഇത് എൻ്റെ ഇഷ്ടമല്ലേ, എനിക്കൊരു പ്രശ്നവുമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്നെല്ലാം ചോദിക്കുന്നത് ഈ വാദഗതിയുടെ ചില അലയൊലികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇത്തരം വാദഗതികൾ മുന്നോട്ട് വെച്ചാലുള്ള പ്രശ്നം? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞാൽ തന്നെയും അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിൽക്കുന്നതല്ല എന്നും അതിനപ്പുറത്തേക്ക് അതിന് സാമൂഹികമായ പ്രത്യാഘാതങ്ങളുണ്ട് എന്നതും നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു കാര്യവും ഈ സമൂഹത്തിൽ വ്യക്തിജീവിതത്തിൽ മാത്രം അധിഷ്ഠിതമല്ല. നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു സാമൂഹികമായ പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനെ നമ്മൾ സാമൂഹിക ജീവി എന്ന് വിശദീകരിക്കാറുള്ളത്. അതുകൊണ്ട് വ്യക്തിജീവിതത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളൊന്നും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് നമ്മുടെ പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് പുതിയ കാലത്ത് വരുന്ന LGBTQ എന്നെല്ലാം പറഞ്ഞ് വരുന്ന ആളുകൾക്കും ഈ വാദഗതിയിൽ കാര്യമായ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവർ പറയാറുള്ളത് ഞങ്ങൾ ലെസ്ബിയൻ ആയാലും ഞങ്ങൾ ഗേ ആയാലും എല്ലാം ഇതെല്ലാം ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, എന്തിനാണ് മതം അതിൽ ഇടപെടുന്നത്, എന്തിനാണ് ഇവിടെയുള്ള സദാചാരവാദികൾ അതിന് ഇടപെടുന്നത്, എന്തിനാണ് ഇവിടെ സംസ്കാരം എന്നെല്ലാം പറഞ്ഞ് ശരിതെറ്റുകൾ ഞങ്ങളുടെ മേൽ ഇമ്പോസ് ചെയ്യാൻ നിൽക്കുന്നതെന്നെല്ലാം ഇവർ ചോദിക്കാറുണ്ട്. എന്നാണ് ഇതിന്റെ പ്രത്യാഘാതം എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കൂട്ടർ വളരെ സ്വകാര്യമായി അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞ് ഇത്തരം അധാർമികത പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പോലും അതിന് സാമൂഹികമായ വലിയ വിപത്തുകളുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ മുൻപിൽ വന്നൊരു കണക്കാണ് യഥാർത്ഥത്തിൽ എയ്ഡ്സ് എന്ന രോഗം ലോകത്ത് മാരകമായ മരണകാരണമായ എയ്ഡ്സ് എന്ന രോഗം ബാധിക്കുന്ന 70% ആളുകളും ഈ കൂട്ടരാണ് എന്ന് നമുക്ക് കണക്കുകളിൽ കാണാൻ സാധിക്കും. കുറച്ച് കാലങ്ങൾക്ക് മുൻപ് മുന്നോട്ട് വന്ന ഒരു രോഗമായിരുന്നു മങ്കി പോക്സ് എന്നത്. മങ്കി പോക്സ് ബാധിച്ച സമയത്ത്, അത് പരക്കുന്ന സമയത്ത്, WHO എന്ന ആഗോള ആരോഗ്യ സംഘടന തന്നെ മുന്നോട്ട് വെച്ച് ഹോമോസെക്ഷലുകളായിട്ടുള്ള സ്വർഗലൈംഗികതയുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ തൽക്കാലം അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണമെന്നും അത് സാമൂഹികമായൊരു അപകടമാണ് എന്നും WHO മുന്നോട്ട് വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വതന്ത്രമല്ലേ എന്നും ഞങ്ങളുടെ വ്യക്തിജീവിതമല്ലേ എന്നെല്ലാം പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. എല്ലാ കാര്യങ്ങൾക്കും സാമൂഹികമായ വിപത്തുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെയുള്ള ആളുകൾ പിന്നീട് മുന്നോട്ട് വെക്കാറുള്ള മറ്റൊരു വാദമാണ് യഥാർത്ഥത്തിൽ ഹാം പ്രിൻസിപ്പിൾ എന്നുള്ളത്. മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്തുകൂടെ എന്നാണ്. അതുകൊണ്ട് തന്നെ എന്റെ സ്വാതന്ത്ര്യം നിന്റെ മൂക്കിൻ തുമ്പ് വരെ എന്നാണ് ഇവർ പറയാറുള്ളത്. അങ്ങനെ ഒരു വാദവുമായി മുന്നോട്ട് വന്നാൽ എന്താണ് അതിന്റെ പ്രശ്നമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. യഥാർത്ഥത്തിൽ ഉപദ്രവം എന്നത് ആരാണ് വിശദീകരിക്കുക? ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാവുന്ന കാര്യം മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഉപദ്രവം എന്നത് തന്നെ ഒരു പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഈ ഉപദ്രവം ഇല്ലായ്മ അല്ലെങ്കിൽ ഹാം പ്രിൻസിപ്പിൾ എന്ന വാദഗതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം എന്നുള്ളത്, ഉപദ്രവം എന്നത് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസായി വളരെ പെട്ടെന്ന് കാണാൻ സാധിക്കുന്ന ഒന്നാവണമെന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ കുട്ടികളെല്ലാം ഇന്ന് പുതിയ കാലത്ത് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് ആകാശം പൊളിഞ്ഞു വീഴുമോ, ഞങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ആകാശം ഇടിഞ്ഞു വീഴുമോ. ഇത്തരം കൂട്ടർ വിചാരിക്കുന്നത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനടി ആകാശം പൊളിഞ്ഞു വീഴുമെന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇത്തരത്തിൽ ഉപദ്രവവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലും ഒരു ഉപദ്രവം എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഉടനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാവണമെന്നില്ല. ഒരു പക്ഷേ അതിന് ഉടനെ ഒരു പ്രത്യാഘാതം ഉണ്ടായേക്കാം, അതല്ലെങ്കിൽ അതിന് കാലക്രമേണ വ്യത്യസ്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പല തിന്മകളും ഇത്തരത്തിൽ നിങ്ങൾക്ക് ഉപദ്രവം ഇല്ലല്ലോ, ഞങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്കെല്ലാം സാമൂഹികമായി ഒരു ദീർഘമായ ഒരു കാലഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം വാദഗതികളുമായി മുന്നോട്ട് വരുന്ന ആളുകളോട് നമ്മൾ പറയാറുള്ളത്, നിങ്ങൾ ഇത് നടപ്പിലാക്കപ്പെട്ട ഇത് നടന്നുകൊണ്ടിരുന്ന ലോകത്തേക്ക് ആ കാലഘട്ടത്തേക്ക് ഒന്ന് തിരിഞ്ഞു ചിന്തിക്കൂ എന്ന് നമ്മൾ പറയാറുള്ളത്. യൂറോപ്യൻ പശ്ചാത്തലത്തിൽ മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി, ഇന്ന് നമ്മുടെ കേരളത്തിലും നമ്മുടെ നാട്ടിലുമെല്ലാം ക്യാമ്പസ് പരിസരങ്ങളിലെല്ലാം ഇത്തരം ആളുകൾ ഉന്നയിക്കുന്ന പല വാദഗതികളും 50, 60, 70 വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്യൻ പാശ്ചാത്യൻ പശ്ചാത്തലങ്ങളിൽ നടന്നുപോയ ഒന്നാണ്. അത്തരം പാശ്ചാത്യ പശ്ചാത്തലങ്ങളിൽ എന്താണ് അതുണ്ടാക്കിയ പ്രത്യാഘാതം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ അപകടം നമുക്ക് ബോധ്യപ്പെടുക. ഒരു കാലത്ത് കുടുംബം വേണ്ട എന്നും സെക്ഷൽ റവല്യൂഷൻ എന്നും സെക്ഷൽ ലിബറേഷൻ എന്നും എന്നെല്ലാം പറഞ്ഞ് യൂറോപ്പിൽ ഒരു വലിയ മാസ് മൂവ്മെൻ്റ് മുന്നോട്ട് വരികയും അവസാനം ഒരു കാലത്ത് 1990 കാലഘട്ടത്തിൽ ഫാദർലെസ് അമേരിക്ക, അച്ഛനില്ലാത്ത അമേരിക്ക എന്ന് വിശദീകരിക്കുന്ന രൂപത്തിൽ പുസ്തകങ്ങൾ ഇറക്കേണ്ടി വന്ന ഗതികേട് വന്ന ഒരു തലമുറയാണ് അവിടെ ഇന്നുള്ളത്. അവർ ഇന്ന് കുടുംബത്തിന് വേണ്ടിയും കുടുംബജീവിതത്തിന് വേണ്ടിയും പരിശ്രമിക്കുമ്പോൾ അവർ ട്രാഡ് വൈഫ് എന്ന് പറഞ്ഞ് ട്രഡീഷണൽ വൈഫ് എന്നെല്ലാം പറഞ്ഞ് പഴയ കൾച്ചറിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോൾ, പഴയ കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോൾ, ഇവിടെ ആ ഒരു വാദഗതികളെ 50, 60, 70 വർഷങ്ങൾക്ക് ശേഷം ആ പഴകിയ വീഞ്ഞിനെ പുതിയ കുപ്പിയിലിട്ടുകൊണ്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ നാട്ടിൽ പലരും. അതുകൊണ്ട് ഇത്തരത്തിൽ ശരിതെറ്റുകളെ സംബന്ധിച്ചിടത്തോളം ആ ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ ഇത്തരത്തിലുള്ള വാദഗതികൾ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. പിന്നെ എങ്ങനെയാണ് ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ സാധിക്കുക? ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ആയത്ത് ഇവിടെ വ്യക്തമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് ഇന്നാ ഹദൈനാ ഹുസ്സബീല ഇമ്മാ ശാകിറം വ ഇമ്മാ കഫൂറം, തീർച്ചയായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു, എന്നിട്ട് ഒന്നുകിൽ അവന് നന്ദിയുള്ളവനാകുന്നു അല്ലെങ്കിൽ അവൻ നന്ദി കെട്ടവനാകുന്നു എന്നാണ്. അഥവാ ഇസ്ലാം ഇവിടെ കൃത്യമായി നമുക്ക് ശരിതെറ്റുകൾ വിശദീകരിച്ച് നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ മുഴുവനും മനുഷ്യ ജീവിതത്തിൻ്റെ ശരിതെറ്റുകൾ വിശദീകരിക്കുന്നതാണ്. ഇസ്ലാം മുഴുവനായി നമുക്ക് മുന്നിൽ കാണിക്കുന്നത് സുഗമമായ ജീവിതത്തിന്, സമ്പൂർണ്ണമായ ജീവിതത്തിന്, സമാധാനപൂർണ്ണമായ ജീവിതത്തിനുള്ള ശരിതെറ്റുകളെ കൃത്യമായി വിശദീകരിക്കുകയാണ്. അത്തരത്തിൽ ശരിതെറ്റുകളെ മനസ്സിലാക്കുകയും ശരികളെ സ്വീകരിക്കുകയും തെറ്റുകളെ ഒഴിവാക്കുകയും ഹലാലുകളെ സ്വീകരിക്കുകയും ഹറാമിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്നത് സമ്പൂർണ്ണമായ സമാധാനപരമായ ജീവിതമാണ്. നമുക്ക് ചരിത്രം മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം കാണാൻ സാധിക്കും. ഇസ്ലാം കടന്നു വന്നതോടുകൂടി ലോകത്തുണ്ടായ മാറ്റങ്ങളെ, വിപ്ലവങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അത്തരത്തിലൊന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന കാലഘട്ടത്തെ ചരിത്രം വിശേഷിപ്പിക്കാറുള്ളത് ജാഹിലിയത്ത് എന്നാണ്, അന്ധകാരം എന്നാണ്. അത്തരത്തിൽ അന്ധകാരത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു സമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിതെറ്റുകൾ പഠിപ്പിക്കുകയും അവർക്ക് മദ്യത്തിനെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും തിന്മകളെക്കുറിച്ചുമെല്ലാം വിശദീകരിച്ച് നൽകുകയും അതിനെല്ലാം കൃത്യമായ മാർഗരേഖ നൽകി നിങ്ങൾ തിന്മകളിൽ നിന്നും മാറി നിൽക്കണമെന്നും നന്മകളിൽ മുഴുകണമെന്നുമെല്ലാം പറഞ്ഞപ്പോൾ ആ സമുദായം, ആ സമൂഹം ലോകത്തിന് തന്നെ മാതൃകയാവുകയും പിന്നീട് ഇസ്ലാമിന്റെ ജൈത്രയാത്ര നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കും. ഇന്നും ലോകത്ത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്നെല്ലാം പറഞ്ഞ് ഇസ്ലാം അറിയപ്പെടുന്നത് അതിനുള്ള വ്യക്തമായ ഉദാഹരണമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇസ്ലാം പറയുന്ന ശരിതെറ്റുകളെ കൃത്യമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമാണ്. ദീനീപരമായി ഒരുപാട് ആഴങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന, ശരിതെറ്റുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇന്ന് നമ്മൾ ചർച്ചയിൽ കേട്ടത്. ശരിതെറ്റുകൾ പറയാൻ എന്തിനാണ് മതം? ഇത് സാധാരണ നമ്മൾ പൊതു ഇടങ്ങളിൽ കേൾക്കാറുള്ളതാണ്. അപ്പോൾ വളരെ മനോഹരമായ ആ ഒരു സംസാരം, ഷംജാസ് കെ അബ്ബാസിൻ്റെ സംസാരമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. മാഷാഅല്ലാ, വളരെ ഹൃദ്യമായിരുന്നു ആ ഒരു സംസാരം.
0: ഹസ്സൻ അൻസ്വാരി, നമുക്ക് നല്ലൊരു ഗാനം കേട്ടാൽ?
2: തീർച്ചയായും.
0: അടുത്തതായി നമ്മൾ കേൾക്കുന്ന സ്ലോട്ട് സ്വരം.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വാദ്യോപകരണങ്ങളുടെ, സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ അർത്ഥവത്തായ വരികൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഗാനങ്ങൾ നമ്മുടെ മനസ്സിന് ആനന്ദവും സന്തോഷവും പകർന്നു നൽകുന്നതാണ്. ഇനി ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ചില കാര്യങ്ങൾ കൂടി കൊണ്ടുവരട്ടെ. നമുക്ക് ഈണം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം അതിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഗാനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് തീർച്ചയായതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. അത് മാത്രമല്ല, നമ്മളുടെ ജമീൽ ആപ്പിനെ കുറിച്ച് അറിയാത്തവരായിട്ടുണ്ടാവില്ലല്ലോ. അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത്, നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി ജമീൽ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സോങ്സ് എന്ന് പറയുന്നൊരു വിൻഡോയുണ്ട്. അതിൽ ഇത്തരത്തിലുള്ള ധാരാള കണക്കിന് പാട്ടുകൾ നമുക്കതിൽ ലഭ്യമാണ്. ഡൗൺലോഡ് ചെയ്യാനും യാത്രാവേളകളിലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഒക്കെ അത് നമുക്ക് ഉപകരിക്കും എന്ന കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ.
1: പീസ് റേഡിയോ അടുത്തതായി അവതരിപ്പിക്കുന്നു ആരോഗ്യ വിചാരം. മാനസികാരോഗ്യം എന്ന പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചെയ്യുന്നത് ഡോക്ടർ ഡാനിഷ് സലീം ആൻഡ് ഡോക്ടർ ഷഹനാസ് ചാത്തോത്ത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരോഗ്യ വിചാരത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഡാനിഷ് സലീം, നമ്മൾ സംസാരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം ശാരീരിക ആരോഗ്യത്തെക്കാൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ഡോക്ടറെ, അത് എനിക്ക് ചോദിക്കാനുള്ളത്, കേട്ടിട്ടുണ്ട് നല്ല ഉറക്കം നല്ലൊരു മാനസിക നില ഉണ്ടാക്കും എന്നുള്ളത്. ഒരുപക്ഷെ കുറെ ആളുകൾ ഈ വിഷയത്തിൽ വളരെ വിഷമതകൾ അനുഭവിക്കുന്നുണ്ടാവാം, നല്ല ഉറക്കം ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ നല്ല ഉറക്കം ലഭിക്കുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? അതോടൊപ്പം തന്നെ അനുബന്ധമായിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഞാൻ നന്നായി ഉറങ്ങി, എനിക്ക് നല്ല ഉറക്കം ലഭിച്ചു എന്നൊക്കെ, ഇത് എങ്ങനെയാണ്, ഈ രണ്ട് കാര്യങ്ങളെ ഒന്ന് വിലയിരുത്താവോ?
3: നല്ലൊരു ചോദ്യമാണ്. വീണ്ടും ഉറക്കം വളരെ പ്രധാനമാണ്, നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല അത് ശാരീരിക ആരോഗ്യത്തിനും ഇമ്പോർട്ടൻ്റ് ആണ്. ഉറങ്ങാത്ത വ്യക്തിക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് കിട്ടുന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ എടുക്കുകയാണെങ്കിൽ, ഫോൺ നമ്മൾ ചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
2: തീർച്ചയായിട്ടും
3: ഉണ്ട്. എന്തിനാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്?
2: ചാർജ് പോകുന്നുണ്ട്,
3: പോയാൽ അത് ഓഫായി
2: പോകും.
3: അതുപോലെ തന്നെയാണ് നമ്മൾ 10% ആവുമ്പോൾ അല്ലെങ്കിൽ 5% ആവുമ്പോൾ ചാർജ് ചെയ്യുന്നതാണോ നല്ലത്, അതോ ഒരു 70%, 50% ആവുമ്പോൾ ചാർജ് ചെയ്യുന്നതാണോ നല്ലത്?
2: കാരണം
3: കംപ്ലീറ്റ്ലി ഡ്രെയിൻ ഔട്ടായി നമ്മൾ ചാർജ് ചെയ്യുവാണെങ്കിൽ ആ ഫോണിന്റെ ലൈഫ് സ്പാൻ കുറയും. നിങ്ങൾ നോക്കിയാൽ
2: അറിയാം.
3: അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിനും ചെയ്യേണ്ടത്. അത് നമ്മുടെ കംപ്ലീറ്റ് ഡ്രെയിൻ ഔട്ട് ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അതിനാണ് എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങാനായിട്ട് പറയുന്നത്. 7 മണിക്കൂർ മുതിർന്നവർക്ക് ഉറങ്ങണമെന്നും, കുട്ടികളാണെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങുകയും ചെയ്യണം. അതുപോലെ 60 വയസ്സ് കഴിഞ്ഞവരും 8 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. അപ്പൊ അതിന് എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ സിസ്റ്റം റീബൂട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒന്നുകൂടെ ഒന്ന് ഓൺ ആകുകയാണ്.
2: അപ്പൊ
3: നമ്മൾ ആ സമയത്ത് ആ ദിവസം മൊത്തം നമുക്ക് പലതരത്തിലുള്ള സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഓർഗൻസ് എല്ലാം വളരെ സ്ട്രെസ്സിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്, അല്ലെ? നമ്മുടെ വയറാണെങ്കിലും ബ്രെയിൻ ആണെങ്കിലും എല്ലാം. ആ ഒരു സമയത്ത് ഒന്ന് സ്റ്റോപ്പ് ആയതിനു ശേഷം ഒന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക, ആ ഒരു സമയത്ത് ഉറക്കത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ അത് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം നമുക്ക് എന്ത് പറ്റും? ഇത് BP ഉണ്ടാവാം, പലരുടെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാവാം, ഹാർട്ട് അറ്റാക്സ് ഉണ്ടാവാം. ഉറങ്ങാത്ത വ്യക്തികളിൽ ഹാർട്ട് അറ്റാക്ക് കൂടുതലാണ്, പ്രമേഹം കൂടുതലാണ് എന്നുള്ള ധാരാളം പഠനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്.
2: അപ്പൊ
3: അതുകൊണ്ട് തന്നെ ഉറക്കം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും അത് പ്രാക്ടീസ് ചെയ്യുക. ഉറങ്ങാൻ പറ്റാത്തവർ ധാരാളം പേർ നമ്മുടെ ഇടയിലുണ്ട്. ഇതും സൗദി അറേബ്യയിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഒരു സുഹൃത്തിന്റെ വൈഫ് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, 2 മണിക്കൂറേ ഉറങ്ങുന്നുള്ളൂ.
2: അപ്പൊ
3: കഴിഞ്ഞ 4 ദിവസമായിട്ട്, ഞാനിപ്പോ വന്നിട്ടിപ്പം 4 ദിവസമായി, 4 ദിവസമായിട്ട് പുള്ളിക്കാരി ഉറങ്ങുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു കുറച്ച് മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഒരു ടൈം ഫിക്സ് ചെയ്യുക, എല്ലാ ദിവസവും ഉറങ്ങുന്ന ഒരു സെയിം ടൈം ആവണമെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ബെഡ്റൂം എന്ന് പറയുന്നത് നമുക്ക് മറ്റ് ഉറങ്ങാനും അതുപോലുള്ള അല്ലാതെ നമ്മളോട് എന്റർടൈൻമെന്റ് ഒരു TV കാണുകയോ അല്ലെ അവിടെ ഇരുന്ന് പഠിക്കുക, കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, അത് ഒഴിവാക്കുക. കാരണം ബെഡ്റൂം എന്ന് പറയുന്നത് ബെഡ് കാണുമ്പോഴേ നമുക്ക് ഉറക്കം വരണം. ആ ഒരു രീതിയിലോട്ട്
2: ഞാൻ മനസ്സിലാക്കുന്നത് അറബിയിൽ ബെഡ്റൂമിന് പറയുന്നത് തന്നെ ഉർഫത്തുന്നൗം എന്നാണ്, ഉറങ്ങാനുള്ള റൂം.
3: അപ്പൊ അത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 30 മിനിറ്റ് വ്യായാമം ചെയ്യുന്നത്, വൈകുന്നേരം വ്യായാമം ചെയ്യുന്നത് നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ചെറിയ ഒരു വളരെ മൈൽഡ് ചൂടുവെള്ളത്തിൽ, ഇളം ചൂട് എന്ന് പറയാം, വലിയ ചൂട് പാടില്ല, സ്കിൻ നല്ലതല്ല, ചൂടുവെള്ളത്തിൽ രാത്രി കുളിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുമ്പം 6 മണിക്ക് 7 മണിക്കേ ചെയ്യണം, അല്ലാതെ 9 മണിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടി നിൽക്കും, ഉറങ്ങില്ല, തിരിച്ചാണ്. പക്ഷെ നമ്മളൊരു 5 മണി 6 മണിക്കൊക്കെ ഒരു നല്ലോണം വ്യായാമം ചെയ്താൽ ഉറങ്ങാൻ ഹെൽപ്പ് ചെയ്യും. അവർ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക, വളരെ ലൂസായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക, അതുപോലെ വളരെ നീറ്റായിട്ടുള്ള ബെഡ്റൂം ആയിരിക്കണം. പിന്നെ നമ്മളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും ചിന്ത കാരണമാണ് ഉറങ്ങാത്തത്. അത് നാളെ ഏതെങ്കിലും ഒരു അസൈൻമെന്റ് ചെയ്യാനായിട്ടുണ്ട് ഓഫീസിൽ, അല്ലെങ്കിൽ നാളെ വരുന്ന പേഷ്യൻസിനെ കുറിച്ചായിരിക്കും ഡോക്ടറിന്റെ ചിന്ത, അല്ലെങ്കിൽ നാളെ ഒരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കണം എന്നുള്ള ചിന്തയായിരിക്കും മിക്ക വീട്ടുകാർക്കും. ഒന്നും ഇല്ലെങ്കിൽ പോലും 4 വയസ്സുള്ള കുട്ടിയുടെ കല്യാണത്തിനെ കുറിച്ചായിരിക്കും ചിന്ത. അപ്പൊ ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മൾ ആദ്യം ഒഴിവാക്കണം. അപ്പൊ ഒഴിവാക്കാൻ പാടാണ്. ചിന്തയെ കടിഞ്ഞാണെങ്കിൽ ആദ്യം ഒന്ന് മെഡിറ്റേഷനാണ്. അതിനും പറ്റാത്തില്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഞാൻ പറയുന്നുണ്ട്, വളരെ സക്സസ്ഫുൾ ആണ്. എന്റെ ആ വീഡിയോ എനിക്ക് തോന്നുന്നു 6 മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട്. എന്റെ അടിയിലെ കമന്റ്സ് വായിച്ചു നോക്കിയാൽ അറിയാം എല്ലാവരും സക്സസ്ഫുൾ ആണ് ഈ മെത്തേഡ്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഭാഷണം, ഒരു 40 മിനിറ്റോ അല്ലെ 1 മണിക്കൂറോ ഉള്ള പ്രഭാഷണം കേട്ടുകൊണ്ട് കിടക്കുക. അതിപ്പോ യൂട്യൂബിൽ ഒരു വീഡിയോ ആകുമ്പോൾ സ്റ്റോപ്പ് ആവുന്ന രീതിയിൽ നമുക്ക് സ്റ്റോപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. അത് കട്ടിന്റെ അടി വയ്ക്കുക. ഒരു കാരണവശാലും കാണരുത്, അത് കേട്ടുകൊണ്ട് കിടക്കുക. അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നാളെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ചിന്ത വരില്ല. നമ്മുടെ ചിന്ത മൊത്തം അതിലായിരിക്കും. നമ്മൾ ഡൈവേർട്ടായി പോകും, നമ്മൾ ഉറങ്ങിപ്പോകും. ഇത് വളരെ ഫലപ്രദമാണ്. ചിലപ്പോൾ 40 മിനിറ്റ് എന്നുള്ളത് ചിലപ്പോൾ 1.5 മണിക്കൂർ വരെയൊക്കെ ചിലപ്പോൾ എടുക്കാം മാക്സിമം. പക്ഷെ എന്നാലും ഇത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഞാൻ ആ മെത്തേഡാണ് ഇപ്പം പറഞ്ഞ ഒരു സ്ത്രീ കൊടുത്തത്. ഈ എല്ലാ ഫോളോ ചെയ്ത് വരുന്നു, അതിൻ്റെ അത് പല ജിമ്മിലൊന്നും പോകാൻ പറ്റി കാണത്തില്ല. പക്ഷെ എന്നാലും ഇപ്പം കഴിഞ്ഞ 4 ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. വളരെ ഹൈ ഡോസ് മെഡിസിൻ എടുത്തെടുത്തോണ്ടിരുന്ന വ്യക്തിയാണെന്ന് ആലോചിക്കണം. അത് കുറച്ച് ഇപ്പം ഒന്നും ഇല്ലാതാക്കി. അപ്പം ഇത് പറ്റും. മനസ്സിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലെത്തിക്കണം.
4: അവർക്കൊരു വലിയ ഘടകം തന്നെയാണ്,
3: അനുഗ്രഹമാണ്
4: തീർച്ചയായിട്ടും. അതുപോലെ നമ്മൾ, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വിഷയം മാനസികാരോഗ്യം, ഇതൊരു പക്ഷേ വളരെ നല്ല മാനസികാരോഗ്യം മെച്ചപ്പെടുത്തേണ്ട ഒരു വിഭാഗമാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം. പ്രത്യേകിച്ച് ഇപ്പം ഈ കാലഘട്ടത്തിൽ ഈ ആത്മഹത്യാ പ്രവണതകളൊക്കെ കൂടുന്ന ഒരു കാലഘട്ടമല്ലോ. പ്രത്യേകിച്ച് പഠനത്തിലൊക്കെ ഏതെങ്കിലും രൂപത്തിലുള്ള പരാജയമോ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള പരാജയങ്ങൾ പോലും അവരെ ഇത്തരം ചിന്തകളിലേക്ക് എത്തിക്കുന്നു. അപ്പം ഒരുപക്ഷെ ഇതൊരു മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയായിരിക്കാം അല്ലേ? അപ്പം എങ്ങനെയാണ് വിദ്യാർത്ഥികളോട് എങ്ങനെയാണ് ഈ വിഷയത്തിൽ അവരുടെ മാനസികാരോഗ്യ നില നന്നായി നിലനിർത്താൻ എന്തൊക്കെയാണ് പറയേണ്ടത് അവരോട്?
3: ഇത് ചെറുപ്പക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് കുറച്ച് ദിവസം മുമ്പ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു പേഷ്യൻറ്റിനെ, ഞാൻ ഷിഫ്റ്റ് ക്യാപ്റ്റനാണ്. നമ്മൾ എല്ലാ പേഷ്യൻറ്റെയും കാണില്ല, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ മാത്രമേ കാണാറുള്ളൂ.
4: ഓക്കെ,
3: നമ്മൾ ജൂനിയേഴ്സ് ഉണ്ട്, അവരാണ് കാണുന്നത്. 100 ബെഡുള്ള വലിയ യുഎയിലെ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇരുന്ന സമയത്ത് ഒരു മലയാളിയായിട്ടുള്ള ഒരു ആളെ കൊണ്ടുവരികയുണ്ടായി. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിലും വയറിലും വലിയ മുറിവുണ്ട്.
4: അപ്പം
3: ഈ മുറിവ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കാരണമാണ് ഞാനിങ്ങനെ ഇൻവോൾവ് ആകാനുള്ള കാരണം. മകൻ വെട്ടിയതാണ്, അതായത് സ്വന്തം അച്ഛനെ മകൻ വെട്ടിയതാണ്. അപ്പോൾ ഇത് കൂടുതൽ അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ അറിയാൻ കഴിഞ്ഞത്, മകനൊരു ഒരു അഫെയർ ഉണ്ടായിരുന്നു. ആ അഫെയറിനെ കുറിച്ച് സംസാരിച്ച സമയത്തും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം അവനെ ഒരു റൂമിൽ അടച്ച് 2 ദിവസമായിട്ട് ഇരിക്കുകയായിരുന്നു. അവന് പെട്ടെന്നെന്തോ മനസ്സിനൊരു വിഭ്രാന്തി പോലെ വരികയും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു.
4: ഓക്കെ,
3: അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരിക്കും നമ്മുടെ കുട്ടികൾ പണ്ടത്തെ പോലെയല്ല, ചെറിയ വിഷമങ്ങളൊന്നും താങ്ങാനായിട്ട് അവർക്ക് കഴിയുന്നില്ല.
4: അപ്പം
3: നമ്മൾക്ക് പണ്ട് പല പ്രാവശ്യവും തോൽവി അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ പല പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുടുംബം കുറച്ചുകൂടെ വലുതായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഉള്ള പ്രോബ്ലംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളിൽ ഇവർ വിചാരിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് ജീവിതം എന്നാണ് അവർ വിചാരിക്കുന്നത്.
4: അപ്പം
3: സോഷ്യൽ മീഡിയയിൽ കാണുന്ന എന്താണ്? ഒരു ലംബോർഗിനി കാറും അതുപോലെ തന്നെ അത്രയും ഒരു ഹൈ എൻഡ് ലൈഫാണ് മിക്കതിലും കാണുന്നത്.
4: അപ്പം
3: അവർ ഒന്നാമത് ഡിപ്രഷനാണ്, കാരണം എനിക്കിതില്ല എന്നുള്ളൊരു ചിന്ത. പക്ഷെ അത് നമ്മൾ കാണുന്നത് ചിലപ്പം ലംബോർഗിനി വാടകയ്ക്ക് എടുത്തതോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കാറായിരിക്കും. അതിന് തൊട്ട് കഴിഞ്ഞതിന് ശേഷം ഇവൻ ഈ ലംബോർഗിനി ഓടിച്ച വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഹെലികോപ്റ്റർ ഓടിക്കാത്തത് കണ്ടിട്ട് വിഷമിച്ചിരിക്കുമായിരിക്കും. അപ്പം അത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ കാണുന്നതല്ല സത്യം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അത് ഇത് കാരണമാണ് മിക്ക ആളുകൾക്കും ഡിപ്രഷൻ, പ്രത്യേകിച്ച് സ്ത്രീകളിലും കാണാറുണ്ട്, കുട്ടികളിലും കാണാറുണ്ട്, പുരുഷന്മാരിലും കാണാം. പക്ഷെ പുരുഷന്മാർ കൂടുതലും ജോലിയും തിരക്കുമായിട്ട് പോകുന്നതുകൊണ്ടാവാം. ഈ ഒരു സോൺ കൂടുതലും കാണുന്ന ഈ 2 ആളുകളിലാണ്. സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം സത്യമാണ്, അല്ലെങ്കിൽ അതെനിക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു വിചാരം. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ, ഞാൻ പറഞ്ഞതുപോലെ പണ്ടത്തെ പോലെ കൂടുതൽ ഇൻവോൾവ്മെന്റ് ഇല്ലല്ലോ. ഇപ്പൊ പണ്ടാണെങ്കിൽ നമുക്ക് ഒരു 10 സുഹൃത്തുണ്ട് അല്ലെങ്കിൽ 20 സുഹൃത്തുണ്ടെന്ന് പറയാം.
4: ഇപ്പോഴുള്ള കുട്ടിക്കാർ നാട്ടിൻപുറങ്ങളിൽ കൂട്ടുകാര് എല്ലാവരുമായിട്ട് സ്കൂൾ വിട്ടു വരുന്ന സമയങ്ങളിലൊക്കെ കളിക്കാനും മതിക്കാനും, അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുന്ന സമയമാണെങ്കിൽ വന്ന് കൂട്ടുകാരൊക്കെ ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും.
3: ചില കളികൾ ഉണ്ടാവും, ആ കളികൾ നമ്മൾ തോൽക്കും.
4: അതെ, തീർച്ചയായിട്ടും. എത്രയോ
3: ഇപ്പതല്ല, ഇപ്പോൾ ഇപ്പൊ കളികളെല്ലാം ജയിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ജയമാണ് അവരുടെ വേണ്ടത്. അപ്പൊ ആ ഒരു സെറോട്ടോണിൻ ഡോപ്പമിൻ ഒരു കിക്ക് ആ സമയത്തുണ്ടാവും. ഇവരെല്ലാത്തിലും ജയിച്ചു.
4: ഇപ്പോഴുള്ള നമ്മുടെ അന്നത്തെ കളികൾ കുറച്ചുകൂടി ഫിസിക്കൽ ആയിട്ടുള്ള, ഇന്ന് വെർച്വൽ ആയിട്ടുള്ള ഇതിൽ മാത്രമാണ്.
3: അപ്പം ഒരാളൊക്കെ പിന്നെ ആ ഒരു ഡോപ്പമിൻ റിലീസ് ഈ കളികളിൽ നിന്നെല്ലാം കിട്ടും.
4: അപ്പൊ
3: അതൊരു കാര്യം. ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കുക, അതായത് കൂടുതൽ നമ്മൾ നമ്മുടെ ബന്ധുക്കളുടെ വീടുകളിലോട്ട് കൊണ്ടുപോവുക, അവരുമായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. തോൽവി എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു പാർട്ടാണ് എന്ന് മനസ്സിലാക്കിപ്പിക്കുക. അത് ഇല്ലാത്തത് കൊണ്ടാണ് ചെറിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ കുട്ടികളാകെ ഡൗൺ ആവുന്നതും, അതുപോലെ ഇപ്പോൾ ഒരു നമ്മുടെയൊക്കെ കാലഘട്ടത്തിലും അതുപോലെ ഈ ഒരു സമയത്തൊക്കെ ഒരു പ്രേമബന്ധം എന്നൊക്കെ പറയുന്നത് തകരുന്നതും ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതുപോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, സ്വന്തം അച്ഛനെ തന്നെ ദ്രോഹിക്കണമെന്നുള്ളൊരു ഒരു മാനസികാവസ്ഥ ആ കുട്ടിയിലോട്ട് വരണമെങ്കിൽ ആ കുട്ടി അനുഭവിച്ച ഒരു പ്രശ്നം കൂടെ ആലോചിക്കണം. രണ്ട് സൈഡിൽ നിന്നും ചിന്തിക്കണം. നമ്മളെപ്പോഴും കുട്ടിയെ കുറ്റപ്പെടുത്തിയാൽ മാത്രം പോരാ, കുട്ടി അനുഭവിച്ച ആ ഒരു മാനസിക സമ്മർദ്ദവും ആ രണ്ട് ദിവസം ആ റൂമിൽ അടഞ്ഞിരുന്നു എന്നുള്ളതൊക്കെ ഒരു തെറ്റ് തന്നെയാണ്.
4: പ്രത്യേകിച്ച് ഈ പ്രവാസ ലോകത്തൊക്കെ ആണെങ്കിൽ അതിനൊരു വലിയ ഇമ്പാക്ട് തന്നെ ഉണ്ടാകും. കാരണം പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പുറത്തെ ആളുകളുമായിട്ട് ഒരു ഇന്ററാക്ഷൻ.
3: ഇവിടെയാണ് ആ സൈക്കോളജിസ്റ്റ് ഇമ്പോർട്ടന്റ്. ഈ സമയത്ത് ഈ പ്രശ്നം തുടങ്ങുമ്പോൾ തന്നെ അവരൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഈ ഒരു മനസ്സിന്റെ ആ ഒരു ഭാരം, നേരത്തെ പറഞ്ഞ ആ കപ്പ് കംപ്ലീറ്റ് എടുത്ത് കളയാൻ പറ്റി, അല്ലെങ്കിൽ പകുതി എങ്ങനെയും കളയാൻ പറ്റിയിരുന്നെങ്കിൽ ഇവിടെ ആ പ്രശ്നമില്ല. അവിടെയാണ് ഈ പ്രോബ്ലം. അത് കളയാൻ പറ്റാത്തപ്പോൾ അതിങ്ങനെ ഇരുന്ന് പെരുകി പെരുകി വിങ്ങിപ്പൊട്ടുക എന്ന് പറയുന്നത്,
4: അപ്പം
3: മനസ്സിന്റെ താളം തെറ്റിപ്പോവുകയാണ്. അങ്ങനെയാണ് ആ ഒരു സംഭവം ഉണ്ടായത്. ഭയങ്കര വിഷമമായിട്ടുള്ളൊരു സംഭവമായിരുന്നു അത്.
4: അപ്പം പറഞ്ഞു വരുന്നത് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ഒരു വലിയ പങ്കും രക്ഷിതാക്കൾക്കാണ് അല്ലെങ്കിൽ പാരന്റ്സിനാണ് അതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ.
3: അത് ശരിയാണ്. അവർക്ക് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ കുറച്ചുകൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ അവരോട് ഈ പാരന്റിങ് എന്ന് പറയുമ്പോൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം പല ആളുകളും ഒന്നിനെയും ഓവർ ഫ്രണ്ട്ലിയാണ് അല്ലെങ്കിൽ ടോക്സിക് പാരന്റിങ് ആണ്. ടോക്സിക് പാരന്റിങ് ഭയങ്കര മൃഗീയമായിട്ടുള്ള മുറിവേൽപ്പിക്കുക, വേദനിപ്പിക്കുക, വളരെ സ്ട്രിക്റ്റ്, വളരെ ഓവർ ഫ്രണ്ട്ലി, രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുക, ഒരു ബാലൻസിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതായത് നമുക്ക് കുറച്ച് ഫാമിലി റൂൾസ് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഫാമിലി റൂൾ എന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കരുത് എന്ന് കുട്ടിയോട് പറഞ്ഞിട്ട് നമ്മൾ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. സിഗരറ്റ് വലിക്കരുതെന്ന് കുട്ടിയെടുത്ത് പറഞ്ഞിട്ട് സിഗരറ്റ് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ അത് കാര്യമില്ല. ഫ്രൂട്ട്സ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കഴിക്കാതിരിക്കുന്ന അച്ഛനും അമ്മയും കണ്ടു കഴിഞ്ഞാൽ കാര്യമില്ല. നമ്മൾ എന്താണോ അതാണ് നമ്മുടെ കുട്ടികളാവുന്നത്.
4: അപ്പൊ
3: അത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണോ അത് ആദ്യത്തെ ഒരു 10-15 വയസ്സ് വരെ നിങ്ങളെ ഫോളോ ചെയ്താണ് അവർ ജീവിക്കുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ട്രാക്കിൽ നോക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആകുക,
4: അതിനുശേഷം
3: മാത്രം എന്നിട്ട് ഫാമിലി റൂൾസ് സെറ്റ് ചെയ്യുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും തടയാനായിട്ട് കഴിയും. പറയുന്നത്ര എളുപ്പമല്ല, പക്ഷെ ഫാമിലി റൂൾസ് സെറ്റ് ചെയ്താൽ പലയിടത്തും ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എന്റെ തന്നെ എനിക്ക് അറിയാവുന്ന പല ആളുകളും പറയുന്നുണ്ട്.
4: അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കുട്ടികള് നമ്മോടൊപ്പം എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു നിശ്ചിത പ്രായപരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് അവരോട്.
3: നമ്മൾ പറഞ്ഞത് സാധാരണ ഒരു യുവത്വം എത്തിയ ആളുകൾ അവരുടെ ശരീരത്തിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ട്.
4: അപ്പൊ
3: ശരിക്കും അവരെ സ്വന്തമായിട്ട് അവർക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള കഴിവ് അവർക്ക് പ്രാപ്തരായി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഹോർമോൺസ് വരുമ്പോൾ തന്നെ ശരിക്കും ഒരു ജോലി ഇല്ലെങ്കിൽ പോലും അവരെങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള ഒരു പ്രാപ്തരായി.
4: അപ്പൊ
3: ആ സമയത്ത് നമ്മൾ ശരിക്കും കുട്ടികളെ നമ്മളെ കൂട്ടുകാരായിട്ട് കാണണമെന്നാണ് പറയുന്നത്. അപ്പോഴും ഫാമിലി റൂൾ ആദ്യമേ സെറ്റ് ചെയ്താൽ നമുക്ക് നമ്മളും അതേ ഫോളോ ചെയ്യുന്നു, കുട്ടിയും അതേ ഫോളോ ചെയ്യുന്നു. ഇപ്പൊ രാത്രി 12 മണിക്ക് ശേഷം വരുന്ന ഒരു അച്ഛനെ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തോ കാരണമായിക്കോട്ടെ, ചിലപ്പോൾ ക്ലബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന കുട്ടിയാണെങ്കിൽ കുട്ടിയും 12 മണിക്ക് ശേഷം വരും. ഇപ്പൊ കുട്ടിയോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നീ 12 മണിക്ക് ശേഷം വരും. ഫാമിലി റൂൾ ആദ്യമേ സെറ്റ് ചെയ്തിട്ടുണ്ട്, 9 മണിയാകുമ്പോൾ ഞാൻ എത്തും, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടെങ്കിലേ ഉണ്ടോ എന്നുള്ള രീതി വന്നാൽ കുട്ടിയും ആ സമയത്ത് എത്തും.
4: അപ്പൊ
3: അത് സെറ്റ് ചെയ്യുന്നതിനാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ടാണ് പോകാറുള്ളത്. മിക്ക കുട്ടികളും പാത്രം കഴുകാറില്ല, കാരണം എൻ്റെ ഉമ്മ പറയും പാത്രം കഴുകിയിട്ട് വരണം, കാരണം വീട്ടിലാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ആണെങ്കിൽ പോലും എനിക്ക് മെയ്ഡുണ്ട്, എനിക്ക് 2-3 മെയ്ഡ്സ് ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ ആണെങ്കിൽ എനിക്ക് കഴുകിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്.
4: ആക്ച്വലി
3: കഴിച്ചു കഴിഞ്ഞാൽ എത്ര തിരക്കുണ്ടെങ്കിലും ഒരു 2 മിനിറ്റ് എടുത്ത് പാത്രം ഒന്ന് കഴുകി, അത് ആ ശീലമാണ്. ശീലമാണ്, അല്ലാതെ ഞാൻ പറയുന്നത് ആ ശീലം പതുക്കെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഭാവിയിലും നമുക്കത്
4: കണ്ടുപോയിട്ട്. അതെ അതെ. ഒരുപക്ഷെ ഈ കുട്ടികൾ വളരുന്ന ആ പ്രായം അതാണ് നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തേണ്ടത്, ഇത്തരം വിഷയങ്ങളൊക്കെ അവരിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി അല്ലേ, സ്വഭാവ
3: രൂപീകരണം.
4: അതെ. അതുപോലെ ഡോക്ടറെ, ഇപ്പം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന എല്ലാ രക്ഷിതാക്കളും പാരന്റ്സും ഭയപ്പെടുന്ന ഒരു വിഷയം, ഭയത്തോടുകൂടി മാത്രം ചിന്തിക്കുന്ന ഒരു വിഷയമാണ് ഈ ലഹരി. വല്ലാതെ കൊച്ചുകുട്ടികളെ സ്കൂളുകളിൽ പോലും അവരെ കീഴ്പ്പെടുത്തുന്നു, അവരതിനടിമകളാകുന്നു, ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. നമ്മൾ രക്ഷിതാക്കൾ എന്ന നിലയിൽ എങ്ങനെ തയ്യാറെടുക്കണം കുട്ടികളെ അതിൽ നിന്നും രക്ഷിക്കാൻ, അല്ലെങ്കിൽ അത്തരം ഇതിലേക്കൊന്നും പോവാതിരിക്കാൻ?
3: നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഡ്രഗ്സ് എന്ന് പറയുന്ന ബിസിനസ്സാണ് ലോകത്തെ ഏറ്റവും പ്രോഫിറ്റബിൾ ബിസിനസ്. അതുകൊണ്ടാണ് നമ്മൾ എത്രയൊക്കെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും ഇത് വന്നുകൊണ്ടേയിരിക്കുന്നത്. ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഹാപ്പിനെസ് ഹോർമോൺ റിലീസാവും. അതായത് ഡോപ്പമിൻ എന്നുള്ള ഹോർമോൺ, ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോൺ റിലീസാവും. ഇപ്പൊ സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ മദ്യം കഴിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ലഹരി കഴിക്കുന്ന വ്യക്തിയോ എന്താണ് സാധാരണ സംഭവിക്കുന്നത് എന്നുള്ളത് പറയാം. അപ്പൊ ഞാൻ വളരെ ലോ മൂഡാണ്, ഞാൻ വളരെ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ലഹരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിഗരറ്റോ വരുന്ന സമയത്ത് എന്റെ ബ്രെയിൻ ഒരു ഡോപ്പമിൻ റിലീസ് വരികയാണ്. ഇമ്മീഡിയറ്റ്ലി ഞാൻ ഒരു ഹൈ ആവും. അപ്പൊ എനിക്ക് സന്തോഷം കിട്ടി. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ സാധനം കൊള്ളാലോ. അപ്പൊ ഇത് ഞാൻ എപ്പോഴൊക്കെ ലോ ആകുമ്പോഴും ഉപയോഗിക്കാന്ന് വിചാരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക്, ഒരു 5 ദിവസം കഴിയുന്ന സമയത്ത് ലോ ആവാത്തപ്പോ തന്നെ നമുക്ക് ഈ ഒരു ഹൈനെസ് കിട്ടിയല്ലോ, ഒരു ഹൈ കിട്ടിയല്ലോ. അപ്പൊ അത് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ഡിപ്രഷൻ ആകുമ്പോൾ വീണ്ടും ഉപയോഗിക്കാം. അപ്പൊ വീണ്ടും കിട്ടുക ഹൈ. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മാസത്തിൽ കുറച്ച് നാൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ത്രെഷോൾഡ് ലെവൽ മാറും. അതായത് നമ്മൾ നോർമൽ എന്ന് പറഞ്ഞ ഇവിടെ ആയിരുന്നു, ഹൈ എന്ന് പറഞ്ഞ ഇത്രയായിരുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ നോർമൽ താഴോട്ടാവും. അപ്പൊ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ലോ ആവും. ആ ഈ ഒരു ഹൈനെസ് പിന്നെ ഹൈ കിട്ടത്തില്ല, പിന്നെ കിട്ടുന്ന ഈ ഒരു ലെവലിൽ
4: നോർമലിന്
3: തൊട്ട് മോളിൽ കിട്ടും. പിന്നെ ഒരു മാസം കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ആവണമെങ്കിൽ തന്നെ മയക്കുമരുന്ന് കഴിക്കേണ്ട അവസ്ഥയാണ്.
4: അപ്പൊ
3: നമ്മൾ ധാരാളം ആളുകൾ ഇത് ഈ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ആളുകൾ ഈ ഡ്രഗ്സ് ഒരു ബിസിനസ്സായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ധാരാളം ഡ്രഗ്സ് വിൽക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം ഒരിക്കൽ ഉപയോഗിച്ച് തുടങ്ങിയാൽ ഈ കുട്ടി ഇതിന് അടിമപ്പെടും. കാരണം ഇതില്ലാതെ അവന് നോർമൽ ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇത്തരത്തിൽ ഡ്രഗ്സ് യുവത്വത്തിൽ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെ കൊടുപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു സ്കൂളിൽ കുറെ നാൾ മുമ്പ് ടോക്ക് കൊടുക്കാൻ പോയ സമയത്ത് ഞാൻ ഇതുപോലെ ഒരു ഞാൻ ആദ്യം ബ്രേക്ക് ദി ഐസ് എന്നാണ് എൻ്റെ സാധാരണ എല്ലാ ടോക്കിലും ചെയ്യുന്നത്. അതായത് ഓഡിയൻസിലോട്ട് ഇറങ്ങി അവരുടെ കൂടെ നിന്ന് സംസാരിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ട്രൈ ചെയ്യേണ്ടതെന്ന് ആഗ്രഹമില്ലെന്ന് ചോദിച്ചു. അവിടെ ഇരുന്ന 95% ആളുകളും പറഞ്ഞു ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ മയക്കുമരുന്നും ട്രൈ ചെയ്യേണ്ടതെന്ന് ആഗ്രഹമില്ലേ? അപ്പോഴും അതേ സൗണ്ട് യെസ് എന്നുള്ള ഉത്തരം കിട്ടി. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അത് കുട്ടികളുടെ മനസ്സിൽ ഓൾറെഡി ഒരു തീരുമാനം. നമുക്ക് എല്ലാ ജീവിതത്തിലെ സന്തോഷവും കിട്ടണം. അതായത് മയക്കുമരുന്ന് പറയുന്ന ഒരു സന്തോഷമാണ്, അത് ഞാൻ എപ്പോഴെങ്കിലും അനുഭവിക്കണമെന്ന് കൊച്ചു കുട്ടികൾ 8-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ വരെ, 8 തൊട്ടാണ് തുടങ്ങുന്ന ആ സ്കൂള്, ആ 8 തൊട്ടുള്ള സ്കൂൾ കുട്ടികൾ അവിടെ പറഞ്ഞു. അപ്പം അതിനർത്ഥം അത്രമാത്രം സോഷ്യൽ മീഡിയയും സിനിമകളും അവരെ എത്തിക്കുകയും അല്ലെങ്കിൽ ഇതുപോലുള്ള ഹാപ്പിനെസ് കുട്ടികൾ പറഞ്ഞു പറഞ്ഞുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു കാര്യമാണ്. നമ്മൾ നോർമൽ എന്നുള്ളത് താഴോട്ട് വരികയും നമ്മൾ നോർമൽ ആകണമെങ്കിൽ കുറേ നാൾ മരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് എത്തും. പിന്നെ മരുന്നില്ലാതെ നമുക്ക് നോർമൽ ആകാതെ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയാണ്, ഒരു കപ്പിൽ നമ്മൾ ശരിക്കും കുറച്ച് മണ്ണോ അല്ലെങ്കിൽ ചെളിയോ കലർന്നു കഴിഞ്ഞാൽ നമ്മളത് കോരിക്കളഞ്ഞാൽ കുറേയൊക്കെ പോവും. അതുപോലെ തന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കുറേ നേരം വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. പക്ഷേ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി എന്ന് പറഞ്ഞാൽ ഒരു കപ്പിലോട്ട് ഒരു 10 തുള്ളി മഷി ഒഴിക്കുന്ന പോലെയാണ്. അത് ഒരു കാരണവശാലും കോരിക്കളഞ്ഞാൽ മാറില്ല, അത് ഒരിക്കലും ക്ലിയർ ആവില്ല. ക്ലിയർ ആവണമെങ്കിൽ കംപ്ലീറ്റ് എംപ്റ്റി ആണ്. അതായത് പൂർണ്ണമായിട്ട് എംപ്റ്റി ചെയ്താൽ മാത്രമേ ആ ലഹരിയെ നമുക്ക് തുടത്താൻ പറ്റൂ. അതായത് ആ ഒരു ലൊക്കേഷനെ മാറ്റണം. അപ്പം ലഹരി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്നാണെങ്കിൽ, എക്സ് എന്നുള്ള സ്ഥലത്ത് നിന്നാണ്, ആ എക്സിൽ നിന്നേ അവനെ മാറ്റണം. ഒരു വേറൊരു സ്ഥലത്ത് കൊണ്ട് താമസിക്കും.
4: നമ്മൾ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ അറിയുകയാണെങ്കിൽ പിന്നെ ഒരു ചാൻസിന്
3: കൊടുക്കരുത്. വേറൊരു സ്ഥലത്ത് കൊണ്ട് കുട്ടിയെ മാറ്റുക, വേറൊരു സാഹചര്യം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക. ട്രിഗർ ഉണ്ടാവുന്ന ഒരു സാധനവും അടുത്തൊരു 6 മാസത്തേക്ക് കൊടുക്കാതിരിക്കുക. ഇത് വന്നു കഴിഞ്ഞാൽ ലഹരി മാറ്റാനായിട്ട് പറ്റും. അല്ലാതെ ഈ ലഹരി വളരെ പ്രയാസമാണ്. കാരണം അത്രമാത്രം വളരെ ഡീപ്പായിട്ട് സൊസൈറ്റിയിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലഹരി.
4: ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്തൊരു
3: കുടുംബ ബന്ധങ്ങളുടെ പ്രോബ്ലമാണ് ആക്ച്വലി. കാരണം നമ്മളിപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്നത് വ്യത്യാസമാണ്. അപ്പോൾ ശരിക്കും ഒരു പ്രൊഫസർ ഒരു കോളേജിൽ പഠിപ്പിച്ച ഒരു കഥ നിങ്ങളൊക്കെ കേട്ട് കാണും. ഞാനത് കുറച്ച് പേരെങ്കിലും കേൾക്കാത്തതുകൊണ്ടാണ് ആ ഒരു കഥ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു വലിയ ഒരു ജാർ എടുത്തതിന് ശേഷം ആ ജാറിൽ കുറച്ച് കല്ലുകൾ ഇടുകയാണ്, വലിയ ഉരുളം കല്ല് കല്ലുകൾ ഇടുകയാണ്, കുറെ നിറച്ച് കല്ലിട്ടു. അപ്പൊ കല്ലിട്ടതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ ഇരുന്ന ആ ഒരു സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിച്ചു, ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഇനിയൊന്നും ഇടാൻ പറ്റില്ല, ഓൾറെഡി ഫുള്ളായി എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ആ പ്രൊഫസർ കുറച്ച് കല്ല് ഉരുളം കല്ലുകൾ കൊച്ചു കൊച്ചു ചെറിയ കല്ലുകൾ എടുത്ത് അതിൻ്റെ അകത്ത് ഇടുകയും അതൊന്ന് ഒന്ന് ഷേക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ചെറിയ ചെറിയ ഗ്യാപ്പിലോട്ട് ഈ എന്ത് ചെയ്തു, ഈ ഈ കല്ലുകൾ ഇറങ്ങിപ്പോയി. അതിനുശേഷം വീണ്ടും ചോദിച്ചു, ഇതിനുശേഷവും ഇനിയും വീണ്ടും ഇതിനകത്ത് കയറാൻ സ്ഥലമുണ്ടോ എന്നുള്ള രീതി ചോദിച്ചു. അപ്പം അപ്പോഴും സ്റ്റുഡൻസ് പറഞ്ഞു, ഇതിൻ്റെ അകത്ത് ഇനി കയറാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് തന്നെ അവരെന്ത് ചെയ്തു, കുറച്ച് മണ്ണെടുത്തതിന് ശേഷം അതിനിട്ടതിന് ശേഷം വീണ്ടും ഒന്ന് ഷേക്ക് ചെയ്തു. അപ്പോഴും കറക്റ്റായിട്ട് ആ ചെറിയ ചെറിയ ഹോൾസിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇതിൽ നിന്ന് അവർ പറയുന്ന ആ ഒരു പ്രൊഫസർ അതിനകത്ത് പറയുന്നു പറഞ്ഞാൽ, ശരിക്കും ഈ കല്ല് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയും ഹെൽത്തുമാണ്. ഈ രണ്ട് കാര്യം മാത്രമേ ആ കല്ലാവൂ. അതായത് ഞാൻ തിരിച്ചു പറയാം, മണ്ണിട്ടതിന് ശേഷം നമ്മൾ കല്ലിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ചെറിയ കല്ല് പോലും ഇടാൻ പറ്റില്ല, പോട്ടെ വലിയ കല്ല് പോട്ട് വലിയ കല്ല് പോലും ഇടാൻ പറ്റില്ല. ഇനി ഈ ചെറിയ കല്ല് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജോലി, അതുപോലെ നമ്മുടെ വീട്, കാറ് അങ്ങനെയുള്ള നമ്മുടെ അടുത്ത് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ സന്തോഷം ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം, അതാണ് നമ്മുടെ ചെറിയ കല്ലെന്ന് പറയുന്നത്. ഇനി ഈ മണ്ണ് എന്ന് പറയുന്നതായിരിക്കണം നിങ്ങളുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പോവുക എന്നൊക്കെ ഉള്ളത് നിങ്ങളെ എന്തായിരിക്കണം, മണ്ണായിരിക്കണം.
4: അപ്പൊ
3: മണ്ണ് ഫുൾ ഇട്ടുകൊണ്ട് മണ്ണ് ഫുൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഫാമിലിക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല, നമ്മുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഞാൻ വീണ്ടും പറയാം, അബുദാബിയിൽ ഒരു പ്രോഗ്രാം നടക്കുകയുണ്ടായി. ഇതുപോലെ ഒത്തിരി എന്റെ ലീവ് ബ്ലോക്ക് ചെയ്തതിനു ശേഷമാണ് ലീവ് അന്ന് പ്രോഗ്രാം നടത്തിയത്. അന്ന് ഹെൽത്ത് ടോക്ക് മാത്രമേ അന്ന് ടോക്ക് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വന്നത് 150 പേരാണ് അന്ന് ആ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്ത്.
4: ഓക്കെ.
3: അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വേറൊരു രീതിയിൽ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഒരു പ്രോഗ്രാം വെച്ചതിന് ശേഷം അതിനുശേഷം ഒരു ഒരു പരിപാടി, ഒരു സോങ് എന്റർടൈൻമെന്റ് ഒരു പരിപാടിയും കൂടെ അതിനോട് മിക്സ് ചെയ്തു. അന്ന് വന്നത് 1000-ൽ കൂടുതൽ ആൾക്കാർ.
4: അപ്പൊ
3: നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ടോക്ക് കേൾക്കണം എന്നുള്ളതല്ല പറയാം,
4: മനസ്സിലായി.
3: നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ എന്റർടൈൻമെന്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് ഫസ്റ്റ് ഫാമിലി, രണ്ടാമത് ഹെൽത്ത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീടിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കാറിന് വേണ്ടിയുള്ള ജോലി സംബന്ധമായിട്ടാണ് പിന്നെ കൊടുക്കേണ്ടത്. ഇത് രണ്ടും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്റർടൈൻമെന്റ്. ഇത് രണ്ടും ചെയ്യാത്തത്രയും കാലം നിങ്ങൾക്ക് നിങ്ങൾ മറ്റേ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ സ്ട്രെസ് കൂടുകയും ചെയ്യും. ഈ പറഞ്ഞതുപോലെ
4: വീടുകളിലും മാത്രം വന്ന് നിറഞ്ഞു നിൽക്കും. ശരിക്കും നമ്മൾ പരിഗണിക്കേണ്ട വിഷയങ്ങളെ
3: പരിഗണിക്കാതെ പോകും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആക്ച്വലി എനിക്കിത് വളരെ മനസ്സിൽ കൊണ്ടൊരു കഥയായതുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് ഓർത്തത്.
4: ഒരുപക്ഷെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ആ വിഷയത്തിൽ കുറച്ചൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവരെ സഹായിച്ചേക്കും.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് പലതരത്തിലുള്ള സംശയങ്ങളും അതേപോലെ തന്നെ ആശങ്കകളുമൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ദൂരീകരിക്കുന്ന ഒരു സ്ലോട്ട് കൂടിയാണ് ആരോഗ്യ വിചാരം. വ്യത്യസ്തമായ വിഷയങ്ങൾ എടുത്തുകൊണ്ട് അതിൽ അവഗാഹമുള്ള ഡോക്ടർമാരെ, വിശ്വഗ്ധരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് നമ്മളിതിൽ നടത്താറുള്ളത്. ഇന്ന് നമ്മൾ നടത്തിയത് മാഷാല്ലാ വളരെ ഗംഭീരമായിരുന്നു. മാനസികാരോഗ്യം എന്ന ഒരു തലക്കെട്ടിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച നടത്തിയത്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ കേട്ടത്. ബഹുമാന്യന്മാരായ ഡോക്ടർ ദാനിഷ് സലീം, ഷഹനാസ് ചാത്തോത്തും ചേർന്ന് നടത്തിയ ഹൃദ്യമായ ഒരു സംഭാഷണമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
1: നമുക്കൊരു പ്രാർത്ഥന പഠിക്കാം. മനോഹരമായൊരു സ്ലോട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രാർത്ഥനാ പഠനം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ എന്നതിൻ്റെ ഏഴാമത്തെ ഭാഗമാണ്. സഫീർ അൽ ഹിക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഒരു തവണ ചൊല്ലേണ്ട ഒരു ചെറിയ പ്രാർത്ഥനയുടെ ആദ്യ രണ്ട് ഭാഗങ്ങളാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ ഇന്ന് ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗം ഞാൻ ആദ്യമൊന്ന് പറയാം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കേട്ട് പഠിച്ച ആളുകൾ എൻ്റെ കൂടെ ചൊല്ലി ഓർമ്മ പുതുക്കണം. ആദ്യമായി കേൾക്കുന്നവർ ഈ ഭാഗം കേട്ട് പഠിക്കുകയും വേണം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗങ്ങൾ ഇപ്രകാരമാണ്. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാത്തി വൽ അർദ് ആലിമൽ ഗൈബി വശ്ശഹാദ رب كل شيء ومليك اشهد ان لا اله الا انت. ഇനി ഇതിന്റെ അവസാന ഭാഗം ഞാൻ ആദ്യം ഒന്ന് പറയാം, പാരായണം ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. اعوذ بك من شر نفسي ومن شر الشيطان وشركه اعوذ بك من شر نفسي ومن شر الشيطان വശിർക്കി. ഇവിടെ ശ്രദ്ധിക്കണം, ചില അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ചുച്ചരിക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ ഉരുവിട്ടതിന് ശേഷം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങൾ പറഞ്ഞു തരാം. അഊദുബിക മിൻ ശദ്ദി നഫ്സി വമിൻ ശദ്ദി ശൈത്താനി വശിർക്കി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സാധാരണ നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള രണ്ടക്ഷരങ്ങളേ ഉള്ളൂ. ഒന്ന് അഊദു, അവിടെയുള്ള ഐനും ദാലുമാണ്. അത് രണ്ടും കൂടി രണ്ടക്ഷരമായി, പിന്നൊരക്ഷരവും കൂടി ഉണ്ട്, അങ്ങനെ മൂന്നക്ഷരം. അഴുതു, അത് ആദ്യം ഹംസയാണ് അ. രണ്ടാമത്തേത് അഴു, അയിനാണ് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടേണ്ട അക്ഷരമാണ്. അഴു ദാലാണ് പിന്നീടുള്ളത്. ദാൽ എന്നത് നാവ് പല്ലിൻ്റെ അറ്റത്ത് തൊട്ടു തൊട്ടില്ല എന്ന രൂപത്തിൽ വെച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് അഴുതു എന്നത്. അത് ചില ആളുകളെങ്കിലും ഉദു എന്ന് ദാലായി ഉച്ചരിക്കാറുണ്ട്, അത് തെറ്റാണ്. വേറെ ചില ആളുകൾ അഊദു എന്ന് ഐനിനെയും ഹംസയായി അഊദു എന്ന് പറയാറുണ്ട്, അതും തെറ്റാണ്. എന്നാൽ വേറെ ചില ആളുകൾ ദാലിനെ ദായായി ഉച്ചരിക്കും, അഊസു അല്ലെങ്കിൽ അഊസു എന്ന് പറയാറാണ്, അതും തെറ്റാണ്. അപ്പോൾ തെറ്റായതൊക്കെ നമ്മൾ മനസ്സിലാക്കി ശരിയായ രൂപത്തിൽ മാത്രം ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. അഊദു എന്നാണ് ശരിയായ ഉച്ചാരണം, ബാക്കിയെല്ലാം തെറ്റാണ്. അഊദു ബിക മിൻ ഷദ്ദി നഫ്സി വമിൻ ഷദ്ദി ശൈത്താനി. അവിടെയുള്ള ത എന്ന അക്ഷരം വായ നിറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ത്വാ എന്ന് തന്റെ കൂടെ വാവ് ചേർത്ത് മലയാളത്തിലുള്ള ത്വാ അല്ല ഉച്ചരിക്കേണ്ടത്, ഇത് ത, അത് മറ്റൊരു അക്ഷരമാണ്, വായ നിറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഒമിൻ ഷെഡ്ഡി ഷൈത്താനി വശിർക്കി. ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. അഊദു ബിക മിൻ ഷെഡ്ഡി നഫ്സി വമിൻ ഷെഡ്ഡി ഷൈത്താനി വശിർക്കി. ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ചൊല്ലണം. അഊദു ബിക മിൻ ഷെഡ്ഡി നഫ്സി വമിൻ ഷെഡ്ഡി ഷൈത്താനി വശിർക്കി. അഊദു ബിക മിൻ ഷെഡ്ഡി നഫ്സി വമിൻ ഷദ്ദി ശൈത്താനി വശിർക്കി. വശിർക്കിഹി എന്നാണ് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ വശിർക്കി എന്നാണ് നിർത്തുക. എന്താണ് അതിൻ്റെ അർത്ഥം? അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു അല്ലാ. മിൻ ഷദ്ദി നഫ്സി, എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഷർറിൽ നിന്നും, എല്ലാ ദോഷങ്ങളിൽ നിന്നും. വമിൻ ഷദ്ദി ശൈത്താൻ, ശൈത്താനിൻ്റെ, പിശാചിൻ്റെ എല്ലാ ഷർറുകളിൽ നിന്ന്, ദോഷങ്ങളിൽ നിന്നും. വശിർക്കിഹി, അവൻ എന്നെ എത്തിക്കുന്ന അല്ലെങ്കിൽ അവൻ ജനങ്ങളെ എത്തിക്കുന്ന ഷിർക്കിൽ നിന്നും അള്ളാഹുവെ നിന്നോട് ഞാൻ ശരണം തേടുന്നു എന്നാണ്. അപ്പോൾ ആകാശ ഭൂമികളുടെ രക്ഷിതാവായ അള്ളാഹുവിനോട്, ദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹുവിനോട്, ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളുടെയും അധിപനും രക്ഷിതാവുമായ അള്ളാഹുവോട് അവനല്ലാതെ മറ്റാരുമില്ല എന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത് സ്വന്തത്തിൻ്റെയും പിശാചിൻ്റെയും ഷർറിൽ നിന്നും, ഷിർക്കിൽ നിന്നും നമ്മുടെ രക്ഷാതേട്ടമാണ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഉറങ്ങേണ്ടത്. ഈ പ്രാർത്ഥന ശീലമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്ർ ഏഴാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്കേറെ സഹായകരമായത് അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തലാണ്. അതിന് പറ്റിയ ഒരു വഴി എന്ന് പറയുന്നത് പ്രാർത്ഥനകളാണ്, ദിക്റുകളാണ്. അത് നമ്മൾ എത്ര തവണ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുവോ അത്രയും അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സഫീർ അലി ഹിക്കമി ആയിരുന്നു. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്.
1: നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട മനോഹരമായ പ്രോഗ്രാമുകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കുട്ടികൾക്ക് അവർക്ക് മാനസികവുമായ ദീനീപരമായ ഒരു ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന പൂമരത്തണലിൽ അംജദ് മദനിയാണ് വിശ്വാസകാര്യങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് നമ്മോടൊപ്പം ചേരുന്നത്.
6: പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് മുഴുവൻ കുരുന്നുകൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. കൂട്ടുകാരെല്ലാവരും വളരെ സന്തോഷത്തിലായിരിക്കും അല്ലേ? കാരണം പീസ് റേഡിയോക്ക് മുന്നിലിരുന്ന് പൂമരത്തണലിലെ നിറയെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഒരുപാട് നല്ല കാര്യം കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ഓ കൂട്ടുകാർക്ക് എത്ര സന്തോഷമായിരിക്കും. മാഷാ അല്ലാ, അല്ലാഹു നമ്മുടെ ഈ സന്തോഷം എന്നും നിലനിർത്തി തെരുമാറാവട്ടെ അല്ലേ? നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാറില്ലേ കൂട്ടുകാരെ? പ്രാർത്ഥിക്കണേ, എല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കണം. ഇന്ന് ഈ പൂമരത്തണലിൻ്റെ ഈ എപ്പിസോഡിൽ കൂട്ടുകാരോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്താ എന്നൊന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. അതായത് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സൗഭാഗ്യത്തിൻ്റെ ലോകമില്ലേ? ഏതാണ് ആ ലോകം കൂട്ടുകാരെ? ഏതാ? ആ സ്വർഗം. ആ സ്വർഗത്തിലെത്തണമെങ്കിൽ, ആ സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? അറിയുമോ കൂട്ടുകാരെ നിങ്ങൾക്ക്? അതിൻ്റെ പേരാണ് ഈമാൻ. എന്താണ് ഈമാൻ? ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും അറിയോ? നല്ല കൂട്ടുകാർക്ക്. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, നല്ല കൂട്ടുകാരാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ വിശ്വാസം? വിശ്വാസ കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ? ആ വിശ്വാസം നമുക്കുണ്ടെങ്കിലേ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റുകയുള്ളൂ. വിശ്വാസമില്ലാതെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് സ്വർഗം കിട്ടുമോ കൂട്ടുകാരെ? ഒരിക്കലുമില്ല. സ്വർഗം കിട്ടണമെങ്കിൽ ആദ്യമായി നമ്മുടെ വിശ്വാസം അത് ശരിയാവണം. ആ വിശ്വാസത്തെപ്പറ്റി ഒരു രണ്ടു വരി പാട്ടുപാടട്ടെ, നിങ്ങളൊക്കെ കേൾക്കുമോ? മുമ്പെല്ലാം പഠിച്ചതുപോലെ പൂമരത്തണലിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകളൊക്കെ പഠിച്ചതുപോലെ ഈ പാട്ടും നിങ്ങൾ പഠിക്കുമോ? റെഡിയാണോ? പഠിക്കുമോ? ശരിയാ, നല്ല കൂട്ടുകാരാണ്, എല്ലാവരും പഠിക്കാൻ റെഡിയാണ്. എങ്കിൽ രണ്ടു വരി പാട്ട്, ആ പാട്ട് നിങ്ങളെല്ലാവരും പഠിക്കണേ. ആദ്യം ഞാനൊന്ന് പാടട്ടെ.

കൂട്ടുകാരെ, ഈ രണ്ടു വരി നിങ്ങളെല്ലാവരും പഠിക്കണം. എന്താ? എന്നേക്കും എന്നേക്കും നന്മ കൈ വന്നിടാൻ വിശ്വാസ കാര്യങ്ങളറിയേണം. എന്നേക്കും എന്നേക്കും നന്മ കിട്ടാൻ, രക്ഷ കിട്ടാൻ എന്തറിയണം? എന്തറിയണം കൂട്ടുകാരെ? വിശ്വാസ കാര്യങ്ങൾ അറിയണം. വിശ്വാസ കാര്യങ്ങൾ അറിഞ്ഞാൽ അവർക്ക് എന്നേക്കും എന്നേക്കും നന്മയാണ്. ഈ ലോകത്ത് മാത്രമാണോ? ഒരിക്കലുമല്ല. മരിക്കുന്ന സമയത്തും മരിച്ചതിനു ശേഷം നമ്മളൊക്കെ കിടക്കുന്ന ഖബറില്ലേ, അതിനുശേഷം പരലോകമില്ലേ, അവിടെയൊക്കെ നമുക്ക് രക്ഷ കിട്ടാൻ, സന്തോഷം കിട്ടാൻ എന്ത് വേണം? എന്നേക്കും എന്നേക്കും നന്മ കൈ വന്നിടാൻ വിശ്വാസ കാര്യങ്ങളറിയേണം. എന്നേക്കും എന്നേക്കും നന്മ കൈ വന്നിടാൻ വിശ്വാസ കാര്യങ്ങൾ അറിയണം. എന്നിട്ട്

ും അല്ലാഹുവിൽ വിശ്വസിക്കുന്നു അല്ലേ? ആ വിശ്വാസമാണ് സത്യവിശ്വാസികളുടെ വിശ്വാസം. നമ്മളൊക്കെ സത്യവിശ്വാസികളല്ലേ? അല്ലേ? ആണ്, നമ്മളാണ് സത്യവിശ്വാസികൾ. ആ വിശ്വാസത്തിലെ ഒന്നാമത്തെ കാര്യമെന്താ?

ആദ്യത്തെ വിശ്വാസം എവിടെയാണ് വേണ്ടത്? അല്ലാഹുവിൽ. കൂട്ടുകാരെ, ആരാണ് അല്ലാഹു? നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കുറേ ഉത്തരങ്ങളില്ലേ കൂട്ടുകാരെ? ഇന്നത്തെ പൂമരത്തണലിൽ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ എല്ലാ കൂട്ടുകാരും എല്ലാ കൂട്ടുകാരികളും ഒരു പേനയും ഒരു പേപ്പറും എടുത്ത് നിങ്ങൾക്ക് അല്ലാഹുവിനെ പറ്റി അറിയുന്ന കാര്യങ്ങൾ ഓരോ നമ്പറിട്ടിങ്ങനെ എഴുതണം. ഒരു പേജിൽ നല്ല വൃത്തിയായി, അല്ലേ? സ്കൂളിലേക്കൊക്കെ നമ്മൾ അസൈൻമെൻറ്റ് കൊണ്ടുപോവാറില്ലേ, അസൈൻമെൻ്റ് എഴുതുന്ന പോലെ എൻ്റെ അല്ലാഹു എന്നൊരു ടൈറ്റിലിട്ട് മൈ ഗോഡ് മൈ അല്ലാ എന്നൊക്കെ ടൈറ്റിലിട്ട് ഒരു അസൈൻമെൻ്റ് പോലെ ഒരു എ ഫോർ പേപ്പറിലോ നമ്മുടെ നോട്ട് പുസ്തകത്തിലെ ഒരു പേജിലോ നമ്മൾ അല്ലാഹുവിനെക്കുറിച്ച് നമുക്കറിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതണം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് ചോദിച്ചാൽ, കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം, സന്തോഷം എന്താണെന്നറിയോ? അല്ലാഹുവിന് നമ്മളെ ഇഷ്ടമുണ്ടാവലാണ്. അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഈ ലോകത്ത് നമുക്ക് നഷ്ടങ്ങളുണ്ടാവുമോ? ഒരിക്കലുമില്ല. സുഖവും സൗഭാഗ്യവും അങ്ങനെ അങ്ങനെ സ്വർഗത്തിലെത്തിച്ചേരാനുള്ള എല്ലാ അവസരവും നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് ആരോട് ഇഷ്ടം വേണം? അല്ലാഹുവിനോട് ഇഷ്ടം വേണം. അല്ലാഹുവിന് അപ്പോൾ നമ്മെയും ഇഷ്ടമാവും. ആ ഇഷ്ടം കിട്ടിയാൽ പിന്നെ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരാണ് അല്ലാഹു? ആരാണ് അല്ലാഹു? അല്ലാഹുവിനെക്കുറിച്ച് നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും പാട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അതുകൂടെ നേരത്തെ പറഞ്ഞ പേപ്പറിൽ എഴുതണേ, മറക്കരുതേ. വൃത്തിയായി എല്ലാവരും എഴുതി വെക്കണേ. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിനെക്കുറിച്ച് നമ്മൾ രണ്ട് വരി പാട്ട് പാടാം. നിങ്ങൾ കേൾക്കുമല്ലോ, അല്ലേ? കേട്ടോളൂ കേട്ടോ. എല്ലാം കാണുന്നോൻ അല്ലാ എന്നറിയണം, എല്ലാം കേൾക്കുന്നോൻ അല്ലാ എന്നറിയണം, എല്ലാം അറി

എല്ലാം കാണുന്നവൻ അതാരാ കൂട്ടുകാരെ? നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കാർക്കെങ്കിലും അറിയുമോ? നമ്മൾ എത്ര ഉയരത്തിൽ പോയി നോക്കിയാലും കാണുമോ കൂട്ടുകാരെ? ഇല്ല അല്ലേ? നമ്മുടെ രണ്ട് കണ്ണുകളും അടച്ചു പിടിച്ചാൽ പിന്നെ നമുക്ക് കണ്ണു കാണൂ, പിന്നെ കണ്ണു കാണാതെ നടക്കുന്ന പോലെ അയ്യോ കാണുന്നില്ലേ കാണുന്നില്ലേ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തട്ടിത്തടഞ്ഞ് വീഴാൻ പോവും അല്ലേ? എന്നാൽ അള്ളാഹുവിന് അങ്ങനെ പ്രയാസമുണ്ടോ? എല്ലാം കാണുന്നോനല്ലാ എന്നറിയണം. എന്താണ് അറിയേണ്ടത്? എല്ലാം കാണുന്ന അള്ളാഹു മാത്രാണോ? എല്ലാം കേൾക്കുന്നവനല്ലാ എന്നറിയണം. എല്ലാം കേൾക്കും. നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലുള്ളവർ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ ഫാമിലിയിലുള്ളവർ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ അയൽപ്പക്കത്തുള്ള വീടുകളിൽ നൈബേഴ്സ് ഇല്ലേ, അവരുടെ വീടുകളിൽ പറയുന്ന കാര്യങ്ങൾ, നാം ജീവിക്കുന്ന ആ നാട്ടിൽ അവിടെയുള്ള ആളുകൾ പറയുന്ന എല്ലാ കാര്യങ്ങളും, നാം ജീവിക്കുന്ന ജില്ല ഏതാണോ ആ ജില്ലയിലുള്ള മുഴുവൻ ആൾക്കാർ

0: അവര് പറയുന്നതും ഒരേ സമയത്ത് ഒന്നും തെറ്റാതെ കേൾക്കുന്നതാരാ?
1: അല്ലാഹു ഇനി മാത്രമാണോ?
0: ഒരിക്കലുമല്ല. എത്ര ജില്ലകളുണ്ട് കേരളത്തിൽ, ആ എല്ലാ ജില്ലയിൽ നിന്നും കേൾക്കുന്നു.
1: ഇനിയോ ജില്ലകളെല്ലാം കൂടിച്ചേർന്ന കേരളമെന്ന സംസ്ഥാനമില്ലേ, നമ്മുടെ സ്റ്റേറ്റില്ലേ, ഈ സ്റ്റേറ്റിലുള്ള മുഴുവൻ ആൾക്കാരുടെയും സംസാരം ആര് കേൾക്കുന്നു?
0: ആര് കേൾക്കുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട് അല്ലേ?
1: കേരളത്തിലുള്ള ആൾക്കാർ മാത്രമാണോ? അല്ല, തമിഴ്നാടുണ്ട്, കർണാടക ഉണ്ട്, കാശ്മീരുണ്ട്, അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യമില്ലേ, നമ്മുടെ സ്വന്തം രാജ്യം ഇന്ത്യ രാജ്യം, ആ ഇന്ത്യയിൽ എവിടെയൊക്കെ ആളുകളുണ്ടോ അവരെല്ലാവരും സംസാരിക്കുന്നത് മുഴുവൻ കേൾക്കുന്ന ആ ശക്തി ആരാണ്?
0: ആരാണ്?
1: അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നോക്കൂ, നിങ്ങൾ ഇന്ത്യക്കാർ പറയുന്നത് മാത്രമാണ് അല്ലാഹു കേൾക്കുന്നത്? ഒരിക്കലുമല്ല അല്ലേ. ഇന്ത്യയുടെ അപ്പുറത്തുള്ള ചൈനയിലുള്ളവർ, അതുപോലെ തന്നെ നേപ്പാളിലുള്ളവർ, പാകിസ്ഥാനിലുള്ളവർ, ബംഗ്ലാദേശിലുള്ളവർ, അമേരിക്കയിൽ, യൂറോപ്പിൽ, അങ്ങനെ ഈ ലോകത്ത് എവിടെയൊക്കെ ആളുകളുണ്ടോ അതെല്ലാം കേൾക്കുന്ന,
0: അപ്പോൾ എത്രമാത്രം വലിയ കഴിവാണ്
1: അള്ളാഹുവിൻ്റെ കഴിവ് അല്ലേ. ഒരു കേൾക്കുന്ന കാര്യം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, പക്ഷേ എത്ര വലുതാ. ഒരേ സമയം അഞ്ചാളുകൾ നമ്മളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവോ? ഒന്നും മനസ്സിലാവില്ല അല്ലേ. എന്നാൽ ഈ ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യരില്ലേ, അവർ സംസാരിക്കുന്ന എല്ലാ സംസാരങ്ങളും ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ കേൾക്കുന്ന കഴിവുള്ള ആ ശക്തി അതാരാ?
0: അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലേ.
1: എല്ലാം കേൾക്കുന്നവനല്ലാ എന്നറിയണം. എല്ലാം കേൾക്കുന്നവൻ ആരാണ്?
0: അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ നമ്മൾ അറിയണമെന്നാണ്. ഇനിയോ
1: ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും, ഈ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും സമയാസമയത്ത് കൃത്യമായി തെറ്റാതെ അങ്ങനെ അറിയാൻ കഴിവുള്ളത് ആർക്കാ?
0: ആർക്കാണ്?
1: അല്ലാഹുവിന് മാത്രം അല്ലേ. എല്ലാം അറിയുന്നോനല്ലാ എന്നറിയണം, എല്ലാം നൽകുന്നോനല്ലാ എന്നറിയണം. എല്ലാം അറിയും. ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ കാട്ടിൽ അല്ലേ, ആ ഫോറസ്റ്റിൽ ഏറ്റവും ഉയരത്തിലുള്ളൊരു മരങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ മരത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് നോക്കിയിട്ട് അവിടെ നിന്ന് ഒരു ഇല ഉണങ്ങിയിട്ട് താഴോട്ട് ഇങ്ങനെ ഉണ്ടോ, ഡാൻസ് കളിച്ചിങ്ങനെ വരുന്നില്ലേ, അങ്ങനെ താഴോട്ട് വന്ന് വന്ന് വന്ന് അതാ താഴെ വീണ് ആ കാട്ടിലെ ഇലകൾക്കിടയിലേക്കാണ് വീണ്. അതാരറിയും?
0: അല്ലാഹു അറിയും
1: അല്ലേ. അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാം എല്ലാം എല്ലാം അറിയുന്ന പടച്ച റബ്ബ്, ആ അല്ലാഹുവിലുള്ള തെറ്റാത്ത വിശ്വാസമാണ് കൂട്ടുകാരെ നമുക്കുണ്ടാകേണ്ടത്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കഴിവും ശക്തിയുമൊക്കെ അറിയണമെങ്കിൽ ഈ ലോകത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ പോരെ. നാം കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമുക്കൊരു മൂന്ന് ദിവസം ആരും ഒരു തുള്ളി വെള്ളം പോലും തന്നില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ദാഹിച്ച്, പിന്നെയും ദാഹിച്ച്, പിന്നെയും ദാഹിച്ച്, പിന്നെ ദാഹിച്ചു എന്ന് പറയാൻ പോലുമുള്ള വെള്ളം നമ്മുടെ നാവിലുണ്ടാവില്ല. ആകെ പ്രയാസപ്പെട്ട് കൊല്ലിയൊക്കെ ഉണങ്ങി നമ്മുടെ ഹൃദയമൊക്കെ ഇങ്ങനെ എടങ്ങേറായി, ചിലപ്പോൾ നമ്മൾ മരിച്ചു പോവും അല്ലേ. അല്ലാഹു ഒരുക്കി വെച്ച വെള്ളം ദാഹിച്ചു നിൽക്കുമ്പോൾ ഒരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളം കിട്ടിയാൽ നിങ്ങളൊക്കെ കുടിക്കാറില്ലേ? അത് കുടിക്കുമ്പോഴുണ്ടാകുന്ന ഒരു വല്ലാത്ത സുഖമില്ലേ, സന്തോഷമില്ലേ? ഇതൊക്കെ തന്നതാരാ കൂട്ടുകാരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനി നോക്കൂ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ആകാശത്തേക്ക്, ആ ആകാശം ആരാണ് താഴോട്ട് വീഴാതെ അവിടെ പിടിച്ചു വെച്ചത്? അതാരാ? നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടാകുമ്പോൾ പന്തലിടാറില്ലേ അല്ലേ, പന്തലിടൂല്ലേ നമ്മുടെ വീട്ടിൻ്റെയൊക്കെ മുറ്റത്ത്?
0: ആ പന്തൽ നിൽക്കണമെങ്കിൽ നല്ല തൂണുകൾ വേണ്ടേ? മുളകൾ കൊണ്ടുള്ള നല്ല തൂണുകൾ വെച്ചിട്ട് ആ തൂണിന്മേൽ ഇങ്ങനെ മുകളിൽ പിടിച്ചു വെക്കാണ് അല്ലേ? തൂണങ്ങട്ട് എടുത്താലോ? ആ അതൊക്കെ എടുക്കണെന്നും പറഞ്ഞ് പന്തൽ അതൊക്കെ എടുക്കണം, നേരെ താഴ്ത്ത് ഭം നിറഞ്ഞ് വീഴും അല്ലേ? വീഴൂലേ? വീഴും. എന്നാൽ ഈ ലോകം മുഴുവൻ എല്ലാവരും കാണുന്ന ആകാശമെന്ന് പറയുന്ന ആ പന്തലില്ലേ, ആകാശപ്പന്തൽ, ആകാശപ്പന്തൽ, ആ പന്തൽ ആരാണ്? തൂണില്ലാതെ, താങ്ങാൻ ആരുമില്ലാതെ, താഴോട്ട് വീഴാതെ പിടിച്ചു നിർത്തുന്നത് ആരാണ് കൂട്ടുകാരെ? അല്ലാഹു സുബ്ഹാനഹു വതആല. ഇനിയോ ആ ആകാശത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അല്ലേ? എപ്പോഴും എപ്പോഴും ലൈറ്റ് ഇങ്ങനെ തരുന്ന ഒരു സൂര്യനെന്ന് പറയുന്ന മഹാ അത്ഭുതം അല്ലേ? ആ സൂര്യന് എത്ര വലുപ്പുണ്ടെന്നറിയോ? നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വലുപ്പമൊന്നുമല്ല, അതിനേക്കാൾ എത്രയോ അധികം വലുപ്പമുണ്ട്. അതാണ് സൂര്യൻ. ആ സൂര്യൻ അവിടെ നിന്ന് എപ്പോഴെങ്കിലും താഴോട്ട് വീണോ? വീണോ? അതാരെങ്കിലും നല്ല ഇരുമ്പിൻ്റെ ചങ്ങലകൾ കൊണ്ടിങ്ങനെ കൊളുത്തി തൂക്കിയിട്ടതാണോ? അങ്ങനെയൊന്നുമല്ല, താഴോട്ട് വീഴാതെ അള്ളാഹു അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. രാത്രിയിൽ നമ്മൾ കാണുന്ന ചന്ദ്രനില്ലേ അല്ലേ, എത്ര മനോഹരമാണ് ചന്ദ്രനെ കാണാൻ. 14-ാം രാവിന്റെ അന്നൊക്കെ ചന്ദ്രനെ കണ്ടാൽ ഔ നമ്മുടെയൊക്കെ മനസ്സ് നിറഞ്ഞു വരും അല്ലേ? അങ്ങനെയുള്ള ആ ചന്ദ്രനെ രാത്രിയിൽ നമുക്ക് വെളിച്ചം തരാൻ ഒരു പ്രയാസവുമില്ലാതെ അവിടെ ഇങ്ങനെ നിർത്തിയതാരാ? ആരാ കൂട്ടുകാരെ? അല്ലാഹു സുബ്ഹാനഹു വതആല. ഇനിയോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആകാശത്തേക്ക് നോക്കുമ്പോൾ അതാ എത്ര നക്ഷത്രങ്ങളാണോ എണ്ണി എണ്ണി എണ്ണി നമ്മളൊക്കെ കുഴങ്ങും അല്ലേ? 1, 2, 3 അവിടെ അടുത്തത് അടുത്തത് അടുത്തത് അടുത്തത് അടുത്തത് ഇങ്ങനെ എണ്ണുകയാണ് നമ്മൾ. അപ്പോൾ നക്ഷത്രങ്ങൾ എത്രയാണ് എന്ന് നമുക്കറിയില്ല, അത്രയും നക്ഷത്രങ്ങളുണ്ട്. ഇതൊക്കെ ആകാശലോകത്ത് ഒരു പന്തൽ പോലെ ആകാശത്ത് നിർത്തി ആകാശത്ത് ഇത്ര മനോഹരമായി ഇതൊക്കെ ഒരുക്കി വെച്ചത് ആരാണ് കൂട്ടുകാരെ? അല്ലാഹു. അതെ, എല്ലാം അറിയുന്ന അല്ലാഹു, എല്ലാം കാണുന്ന അല്ലാഹു, എല്ലാം കേൾക്കുന്ന അല്ലാഹു, നമുക്ക് വേണ്ടതെല്ലാം നൽകുന്ന അല്ലാഹു അല്ലേ? ആ അല്ലാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ നമുക്ക് നൽകി അല്ലേ? ഇനി മാത്രമല്ല, നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമാണ് നമ്മൾ, എത്ര സുന്ദരന്മാരും സുന്ദരികളുമാണ് നമ്മൾ. ഔ മുടിയൊക്കെ വാർന്ന് നല്ലപോലെ മുഖമൊക്കെ കഴുകി നല്ല പാൻറ്റും ഷർട്ടും നല്ല ഉടുപ്പും നല്ല ചുരിദാറുമൊക്കെ ഇട്ട് നിങ്ങളെയൊക്കെ കാണാൻ എന്തൊരു ഭംഗിയുണ്ട്. ഇത്ര ഭംഗിയിൽ നമ്മളെ സൃഷ്ടിച്ചതാരാ? ആരാ? അല്ലാഹു അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മൂക്കില്ലേ, നമ്മുടെ മൂക്കൊന്ന് അളന്നു നോക്കൂ, നമ്മുടെ ചൂണ്ടുവിരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് അളന്നു നോക്കൂ, എത്ര വലുപ്പമുണ്ടെന്ന്. ഓ ഇത്ര വലുപ്പം അല്ലേ ആ ചെറിയ മൂക്ക്. അതെങ്ങാനും ആനയുടെ തുമ്പിക്കൈ പോലെയായിരുന്നെങ്കിലോ? ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ലല്ലേ. ആനയുടെ തുമ്പിക്കൈ പോലെയാണെങ്കിൽ നമ്മളെ കാണുമ്പോഴേക്ക് ബാക്കിയുള്ളവരൊക്കെ ഓടി രക്ഷപ്പെടും, ആന വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലേ? അല്ലാഹു അങ്ങനെ മോശമാക്കിയോ നമ്മളെ? ആക്കിയോ കൂട്ടുകാരെ? ഇല്ല അല്ലേ. ഇനി നമ്മുടെ ചെവി, നമ്മുടെ ചെവി എങ്ങാനും ആനയുടെ ചെവി പോലെയായിരുന്നെങ്കിൽ അല്ലോ, ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ. അത്രയും നമുക്ക് പേടി തോന്നണേ. പക്ഷെ അങ്ങനെയൊന്നും ആവാതെ നല്ല രൂപത്തിൽ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ സന്തോഷം കിട്ടുന്ന രൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ച് നല്ല രൂപത്തിൽ ഒരുക്കി നിർത്തിയ അല്ലാഹു സുബ്ഹാനഹു വതആല ഇല്ലേ കൂട്ടുകാരെ? ആ അല്ലാഹുവിനോടുള്ള ഇഷ്ടം, അല്ലാഹുവിനോടുള്ള സ്നേഹം അതെങ്ങനെയാണ് നമ്മളിനി പ്രകടിപ്പിക്കുക? ഇതൊക്കെ തന്ന, നമ്മ സൃഷ്ടിച്ച, ആകാശമൊരുക്കിയ, ഭൂമിയൊരുക്കിയ, കടലൊരുക്കിയ, അതുപോലെ തന്നെ കാടൊരുക്കിയ, നാടൊരുക്കിയ, എല്ലാം നമുക്കൊരുക്കി തന്ന അല്ലാഹുവിനെ ഇല്ലേ? ആ അല്ലാഹുവിനോട് ഇഷ്ടം കാണിക്കണ്ടേ, സ്നേഹം കാണിക്കണ്ടേ?
1: അതെങ്ങനെയാണ് കൂട്ടുകാരെ നമ്മൾ കാണിക്ക? എങ്ങനെ കാണിക്ക? എങ്ങനെയായിരിക്കും?
0: അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ആരാധനകൾ.
1: എന്താണ് ആരാധനകൾ?
0: ആരാധനകൾ അത് അല്ലാഹുവിന് മാത്രം കൊടുക്കുക, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്
1: അല്ലേ കൂട്ടുകാരെ? നമ്മളൊക്കെ അങ്ങനെയല്ലേ?
0: അല്ലേ
1: നമ്മളൊക്കെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന കൂട്ടുകാരല്ലേ?
0: നല്ല കൂട്ടുകാരികളല്ലേ?
1: അല്ലാഹുവിനെ മാത്രം നമ്മൾ ആരാധിക്കും,
0: അല്ലാഹുവിനോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കും.
1: അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത
0: അല്ലേ?
1: ആ രംഗത്ത്, ആ വിഷയത്തിൽ ഒരു തെറ്റും സംഭവിക്കാൻ നമ്മൾ ആരും സമ്മതിക്കില്ല
0: അല്ലേ?
1: അത്രയും ഗൗരവത്തിൽ നമ്മൾ ആ കാര്യം ചെയ്യാറുണ്ട്. നോക്കൂ, നിങ്ങൾ ഈ പ്രാർത്ഥനയില്ലേ, നമ്മളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കില്ല, പഠിച്ചോനേ എനിക്ക് സ്വർഗം തരണേ, റഹ്മാനായ റബ്ബേ എൻ്റെ ഉപ്പയെയും ഉമ്മയെയും സ്വർഗത്തിലാക്കണേ, പഠിച്ച റബ്ബേ എനിക്ക് പരീക്ഷയാണ്, പഠിച്ച റബ്ബേ എന്നെ നീ പരീക്ഷയിൽ വിജയിപ്പിക്കണേ, പഠിച്ചോനേ പ്രാർത്ഥിക്കലില്ലേ?
0: അള്ളാഹുവേ എനിക്ക് പനിയാണ്, എൻ്റെ പനി വേഗം സുഖമാക്കി തരണം പഠിച്ചോനെ,
1: ഇങ്ങനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കലില്ലേ?
0: ഈ പ്രാർത്ഥന ആരോട് നടത്തുമ്പോഴാണ്
1: ഏറ്റവും ഇഷ്ടം നമ്മോടുണ്ടാവുക അള്ളാഹുവിന്? ആരോട് മാത്രം നടത്തുമ്പോഴാ?
0: അള്ളാഹുവിനോട് മാത്രം.
1: നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിക്കുമ്പോൾ അവിടുത്തെ ശത്രുക്കളില്ലേ
0: മുഹമ്മദ് നബി അടിച്ചു, ഇടിച്ചു, ഉപദ്രവിച്ചു, കല്ലെറിഞ്ഞു, കഷ്ടപ്പെടുത്തി.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാ പ്രാർത്ഥിച്ചത്? ആരോടാ പ്രാർത്ഥിച്ചത്?
0: അള്ളാഹുവിനോട്
1: അല്ലേ? അല്ലേ കൂട്ടുകാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും ആരോടാ പ്രാർത്ഥിക്കുക?
0: ആരോടാ പ്രാർത്ഥിക്കുക?
1: അള്ളാഹുവിനോട് മാത്രം
0: അല്ലേ?
1: ഇനി നോക്കൂ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഥ കേട്ടിട്ടില്ലേ?
0: കേട്ടിട്ടില്ലേ?
1: ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടിലുള്ള ആൾക്കാരോട് പറഞ്ഞു, മനുഷ്യന്മാരെ നിങ്ങളെല്ലാവരും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം.
0: അതു കേട്ടപ്പോൾ ഇബ്രാഹിം നബിൻ്റെ ഉപ്പുണ്ടായിരുന്നേ,
1: ആ ഉപ്പാക്ക് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, വീട്ടിന്ന് പോകണം പറഞ്ഞു, ഇനി വീട്ടിലേക്ക് കയറാൻ പോലും പറ്റൂല എന്ന് പറഞ്ഞു.
0: എന്തു പറഞ്ഞതിന്?
1: വെള്ളം തന്ന, വെളിച്ചം തന്ന, സൃഷ്ടിച്ച അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞതിന്.
0: ഇബ്രാഹിം നബി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി,
1: പാപം അല്ലേ. അങ്ങനെ ആ നാട്ടിലെ രാജാവിനോട് പറഞ്ഞു, നാട്ടുകാരോട് പറഞ്ഞു. അവസാനം ഈ നാട്ടുകാരൊക്കെ കൂടെ എന്ത് ചെയ്തു അറിയോ?
0: വലിയ വിറകുകൾ കൊണ്ടുവന്നിട്ട് വലിയ തീ ഉണ്ടാക്കി, തീ കൊണ്ടുള്ള വലിയ ഒരു പാകം ഉണ്ടാക്കി. അതായത് ഒരുപാട് വിറക് അട്ടിക്ക് വെച്ച് അത് നല്ല തീ കൊടുത്ത് നല്ല ഒരു വലിയ അടുപ്പ് പോലെ ആക്കി.
1: എന്നിട്ടോ ഇബ്രാഹിം നബിനെ ആ തീയിലേക്ക് വലിച്ചെറിഞ്ഞു.
0: ആ സമയത്ത് ഇബ്രാഹിം നബി ആരോടാ പ്രാർത്ഥിച്ചത് അറിയോ?
1: അല്ലാഹുവേ എനിക്ക് റബ്ബേ നീ മാത്രം മതി, നിനക്ക് എന്നെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു.
0: അല്ലാഹു സംരക്ഷിച്ചില്ലേ?
1: അല്ലാഹു തീയിനോട് പറഞ്ഞത് എന്തറിയോ?
0: തീയെ
1: ഇബ്രാഹിം നബിൻ്റെ മേല് തണുപ്പായാൽ മതി എന്നറിഞ്ഞു,
0: തണുപ്പായാൽ മതിയെന്ന്.
1: അങ്ങനെ ഇബ്രാഹിം നബിക്ക് തണുപ്പായി മാറിയെന്നാണ്.
0: ആ ഇബ്രാഹിം നബി ആരോടാ കൂട്ടുകാരെ പ്രാർത്ഥിച്ചത്?
1: അള്ളാഹുവിനോട് മാത്രം.
0: ഇനി ഏത് നബിമാരും അങ്ങനെ തന്നെയാണ്
1: അല്ലേ? നോക്കൂ നിങ്ങൾ, യൂനുസ് നബി ഇല്ലേ,
0: യൂനുസ് നബി കടലിൽ, യൂനുസ് നബിനെ ഒരു വലിയ മത്സ്യം വിഴുങ്ങി,
1: ആ വിഴുങ്ങിയ മത്സ്യത്തിൻ്റെ വയറ്റിലിരുന്ന് യൂനുസ് നബി ആരോടാ കൂട്ടുകാരെ പ്രാർത്ഥിച്ചത് രക്ഷപ്പെടുത്താൻ?
0: ആരോടാ?
1: അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു
0: അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മളും ആരോടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്?
1: ആരോടായിരിക്കണം സഹായം തേടേണ്ടത്?
0: ആ അള്ളാഹുവിനോട് മാത്രം
1: അല്ലേ?

പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമായാൽ അള്ളാഹു എന്താ സമ്മാനം തരാ? നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ടതെന്താ? സ്വർഗല്ലേ? ഇഷ്ടമുള്ളത് സ്വർഗല്ലേ? ആ സ്വർഗത്തിലെ സുഖങ്ങളല്ലേ അത് അള്ളാഹു നൽകുന്നതാണ്. എങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലോ? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരെങ്കിലും ചെയ്താലോ? അത് ചെയ്താൽ വലിയ അപകടമാണ് അല്ലേ? ചെയ്യാൻ പാടുണ്ടോ? നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാർ അള്ളാഹു അല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേട്ടാൽ, അല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന എന്തെങ്കിലും കണ്ടാൽ നമ്മൾ എന്തു ചെയ്യണമെന്നറിയോ? അവരോട് പറയണം, അരുതേ, ചെയ്യരുതേ, അങ്ങനെ ചെയ്യരുതേ, നോ നോ എന്ന് നമ്മൾ പറയണം. അപ്പോഴല്ലേ നമ്മൾ നല്ല കൂട്ടുകാരാവുക, അപ്പോഴല്ലേ നമ്മൾ നല്ല കുട്ടികളാവുക. അതെ, അത് പറയണം. അതാണ് നമ്മുടെ ഡ്യൂട്ടി. അത് അള്ളാഹുവിനേറെ ഇഷ്ടമാണ്. അപ്പം നമ്മൾ പറയണം എന്ത്?

റബ്ബാവന്റെ ഇഷ്ട സ്വർഗം. ആര്? അള്ളാഹു എന്ത് നൽകും? സ്വർഗം നൽകും. അതേസമയം മറ്റു കൂട്ടുകാരോട്, അള്ളാഹു അല്ലാത്തവരോട് എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്യുന്ന കൂട്ടുകാരെ നിങ്ങൾ കണ്ടാൽ അവരോട് പറയണമെന്ത് അറിയോ?

0: മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ വിശ്വാസം ഒന്നാമതായി അള്ളാഹുവിലുള്ള വിശ്വാസമാണ് എങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടും. അള്ളാഹു നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് പൂമരത്തണലിൽ വന്നു ചേർന്നിരുന്ന മുഴുവൻ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ വിശ്വാസ കാര്യങ്ങൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ അംജദ് മദനി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: മനോഹരമായ ഒരു സ്ലോട്ടിലേക്കാണ് ഇനി പീസ് റേഡിയോ വൈബ്സിന്റെ ഈ നിമിഷങ്ങൾ സാക്ഷിയാകുന്നത്. നുറുങ്ങുകൾ, ചെറിയ ചെറിയ വാക്കുകളിൽ 1000 ആശയങ്ങൾ പകർന്നു തരുന്ന നുറുങ്ങുകൾ ഷമീർ മുണ്ടേരി രചിച്ച നിങ്ങൾ ധൃതി പിടിക്കുകയാണ് എന്ന രചനയ്ക്ക് ശബ്ദം നൽകുന്നു ബഷീർ വടകര.
3: നരകം ദേഹേച്ഛകൾ കൊണ്ട് പുതിയപ്പെട്ടിരിക്കുന്നു, സ്വർഗം അനിഷ്ടകരമായ കാര്യങ്ങൾ കൊണ്ടും പുതിയപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി പ്രയാസങ്ങൾ നിറഞ്ഞതാണ്. അള്ളാഹു എളുപ്പമാക്കി കൊടുത്തവർക്കൊഴിയെ ഈ മതത്തിന്റെ ആളുകൾ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അവരെ പ്രതിരോധിക്കാൻ അള്ളാഹു അശക്തനല്ല, എന്നാൽ അള്ളാഹു അക്രമികളെ അവരുടെ വഴിക്ക് വിട്ടിരിക്കുകയാണ്. പരീക്ഷണങ്ങളിലൂടെ വിശ്വാസികൾക്ക് പദവികൾ ഉയർത്തിക്കൊടുക്കുകയുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ലഭിച്ച് പരിഭ്രാന്തനായ അദ്ദേഹത്തെയും കൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ വറക്കത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്നെ നിന്റെ ജനത പുറത്താക്കുമ്പോൾ ഞാൻ ജീവനോടെയുണ്ടെങ്കിൽ തീർച്ചയായും നിന്നെ ഞാൻ സഹായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടെ ചോദിച്ചു, അവർ എന്നെ പുറത്താക്കുകയോ? അദ്ദേഹം പറഞ്ഞു, നീ കൊണ്ടുവന്ന കാര്യവുമായി വന്ന ഒരാൾക്കും ശത്രുക്കൾ ഉണ്ടാകാതിരുന്നിട്ടില്ല. നോക്കൂ, ഇബ്രാഹിം നബി അലിസ്സലാം തീയിലെറിയപ്പെട്ടു, യഹിയ അലിസ്സലാം ഈർച്ചവാളുകൊണ്ട് മുറിക്കപ്പെട്ടു, മൂസാ നബി അലിസ്സലാം നാടുവിട്ടോടിപ്പോകേണ്ടി വന്നു, ഈസാ നബി അലിസ്സലാമക്ക് കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. വിശ്വാസികൾ നേരിടുന്ന ഈ പരീക്ഷണങ്ങളെല്ലാം നീണ്ട ഒരു ചങ്ങലയിലെ കണ്ണികൾ മാത്രമാണ്. പലരുടെയും ത്യാഗങ്ങൾ നിറഞ്ഞ ജീവിതം കൊണ്ടാണ് ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടത്. ഉമയ്യത്ത് ബിൻ ഖലഫ് ബിലാൽ റളിയല്ലാഹുവിനോട് ചെയ്തത് അറിഞ്ഞവരാണ് നാം. ഖബാബ് റളിയല്ലാഹുവിന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ തണലിൽ ഒരു പുതപ്പ് തലയിണയാക്കി വെച്ച് കിടക്കുന്ന സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തോട് പരാതി പറഞ്ഞു, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവോട് സഹായം തേടുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഭൂമിയിലൊരു കുഴിയുണ്ടാക്കി അതിൽ അയാളെ ഇറക്കി ഈർച്ചവാൾ കൊണ്ട് രണ്ട് കഷ്ണങ്ങളാക്കി ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് എല്ലിൽ നിന്നും മാംസം വേർപെടുത്തിയിട്ടുണ്ട്. അതൊന്നും അവരെ മതത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല. അള്ളാഹു ഈ ദീനിനെ സഹായിക്കും. ഒരു യാത്രക്കാരനെ സ്വൻആ മുതൽ ഹദറമൗത്ത് വരെ നിർഭയനായി സഞ്ചരിക്കാനാകും. അള്ളാഹുവിനെയും പിന്നെ തൻ്റെ ആടുകളെയും ചെന്നായ പിടിക്കും എന്നതുമല്ലാതെ മറ്റൊന്നും അവർ ഭയപ്പെടേണ്ടി വരില്ല. എന്നാൽ നിങ്ങൾ ധൃതി പിടിക്കുകയാണ്. മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്താനും അക്രമിക്കാനും പലരും ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിക്കുന്നു. അധികാരമുള്ളവർ അധികാരം ഉപയോഗിച്ച്, ഭരണമില്ലാത്തവർ ഒളിഞ്ഞു നിന്നും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. നാം ധൃതി കാണിക്കരുത്. ഫിർഔനിനെയും കൂട്ടരെയും മുക്കി നശിപ്പിച്ച നാഥൻ, ഇബ്രാഹിം നബി അലി ഇസ്ലാമി അഗ്നിയിൽ നിന്ന് തണുപ്പേക്ക് രക്ഷപ്പെടുത്തിയ റബ്ബ്, സൗർ ഗുഹാമുഖം ചിലന്തി വല കൊണ്ട് അടച്ച ശത്രുക്കളിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തുരക്ഷിച്ച പടച്ചവൻ, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണ്. മരണമില്ലാത്തവൻ, എല്ലാറ്റിനും കഴിവുള്ളവൻ. പ്രതീക്ഷ കൈവിടാതെ ജീവിതം മുന്നോട്ട് നയിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. സമീർ മുണ്ടേരിയുടെ വരികൾക്ക് ബഷീർ വടകര നൽകിയ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: അൻസാരി, വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് ഈ ഒരു നുറുങ്ങുകൾ അനുഭവപ്പെട്ടത്. നമ്മളിപ്പോ ഈ റേഡിയോ വൈബ്സിൽ ഇപ്പോ ഇന്ന് 18-ാം തീയതി നമ്മളിത് നടത്തുമ്പോൾ ഇതുപോലെ ഓരോ ദിവസവും ഈ സമയത്ത് നുറുങ്ങുകൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ അതിനൊരുപാട് ശ്രോതാക്കളുണ്ട് എന്ന് നമ്മളിപ്പോൾ ഈ പ്രതികരണങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നുറുങ്ങുകളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതികരണങ്ങൾ അത്രയും ഏറെയാണ്. ഏതായിരുന്നാലും നമുക്ക് മറ്റൊരു മനോഹരമായ സ്ലോട്ടിലേക്ക് പ്രവേശിക്കാം. അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളെ പഠിപ്പിക്കപ്പെടുന്ന ഒരു മനോഹരമായ സ്ലോട്ടാണ്. അസ്മാ ഉൽ ഹുസ്ന അബ്ദുർ റഊഫ് അൽ ഹക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ പഠിക്കുക എന്നത് ഏറെ കരുണീയമായ പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള കാരണം കൂടിയാണ്. മാത്രമല്ല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും, സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രവാചകൻ പഠിപ്പിച്ചത് ഈ അല്ലാഹുവിൻ്റെ നാമങ്ങളെ ഹിഫദാക്കുകയും അതിൻ്റെ അർത്ഥവും തേട്ടവും അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗം ലഭിക്കും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയും ചെയ്ത ഈ മഹത്തായ പഠനത്തിലാണ് നാം ഉള്ളത് എന്നത് നമുക്ക് അൽഹംദുലില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ശ്രദ്ധിച്ച് ഈ വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കി അല്ലാഹുവിൻ്റെ നാമങ്ങൾ പഠിച്ച് അത് മുൻനിർത്തിക്കൊണ്ടുള്ള ജീവിതമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് എന്നത് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാ, അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ പഠിക്കുന്നത് അൽ ഖല്ലാഖ് എന്ന നാമത്തെക്കുറിച്ചാണ്. അൽ ഖാലിഖ് എന്ന നാമത്തെക്കുറിച്ച് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അൽ ഖാലിഖ് എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കുന്നവൻ എന്നതാണ്. എന്നാൽ അൽ ഖല്ലാഖ് എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കുന്നവൻ എന്ന് തന്നെയാണ് അതിൻ്റെ മറ്റൊരർത്ഥമെങ്കിലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ വിശുദ്ധ ഖുർആനിൽ രണ്ട് സ്ഥലങ്ങളിലാണ് അല്ലാഹു ഈ ഖല്ലാഖ് എന്ന നാമം പഠിപ്പിക്കുന്നത്. സൂറത്തു ഹിജറിൻ്റെ 86-ാമത്തെ ആയത്തിലും അതുപോലെ തന്നെ സൂറത്തു യാസീനിലെ ആയത്തിലുമാണ് അല്ലാഹു സുബ്ഹാനഹു വതാല അൽ ഖല്ലാഖ് എന്ന് പഠിപ്പിക്കുന്നത്. അല്ലാഹു അൽ ഖല്ലാഖ് എന്ന് പറയുന്നതോടൊപ്പം ഈ രണ്ട് സ്ഥലങ്ങളിലും അല്ലാഹു പറഞ്ഞത് വഹുവൽ ഖല്ലാഖുൽ അലീം, സൂറത്തു യാസീനിൽ അങ്ങനെ പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം, അല്ലാഹു അൽ ഖല്ലാഖാണ് അൽ അലീമാണ് എന്ന് കൃത്യമായി ആ രണ്ട് നാമങ്ങൾ ചേർത്താണ് അല്ലാഹു പഠിപ്പിച്ചത്. അൽ ഖല്ലാഖ് എന്ന് പറയുന്നതോടൊപ്പം അൽ അലീം എന്ന നാമം കൂടി ചേർത്ത് പറയുന്നുണ്ട്. കാരണം ഈ ആയത്തുകൾ പ്രതിപാദിക്കുന്ന സാഹചര്യവും അതിൻ്റെ തൊട്ടുമുമ്പുള്ള ആയത്തുകളെല്ലാം പരിശോധിച്ചു നോക്കുമ്പോൾ ഒരേ വിഷയമാണ് പ്രതിപാദിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ. അതായത് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ സൃഷ്ടിച്ചു, ഇതിനുശേഷം നമ്മെ മരിപ്പിക്കും, അതിനുശേഷം വീണ്ടും നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇങ്ങനെ മരണവും മരണാനന്തര ജീവിതവും പരലോകവും പരലോകത്തെ സംഭവ വികാസങ്ങളും അവിടെ നടക്കുന്ന യാഥാർത്ഥ്യമായ കാര്യങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചില തെളിവുകളും സംഭവ്യമായ കാര്യങ്ങളെക്കുറിച്ചുമാണ് അല്ലാഹു സുബ്ഹാനഹു വതാല അവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യരാകട്ടെ പലരും ആ വിഷയത്തിൽ നിഷേധികളായിക്കൊണ്ട് കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല അൽ ഖല്ലാഖുൽ അലീം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയത്. സൂറത്തുൽ ഹിജ്റിലെ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് നോക്കാം. വമാ ഖലഖ്ന സമാവാതി വൽ അർദ വമാ ബൈനഹുമ ഇല്ലാ ബിൽ ഹഖ് ഇന്നസ് സാഅത ലആതിയതുൻ ഫസ്ഫഹിൽ സഫ്ഹ ഫസ്ഫഹിൽ സഫ്ഹൽ ജമീൽ. അള്ളാഹു സുബ്ഹാനഹു വതാല പറയണേ വമാ ഖലഖ്ന സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ്. ആകാശഭൂമികളെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്, അത് സത്യമായി കൊണ്ടല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്നും വ ഇന്നസ് സാഅത ലആതിയതുൻ, അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവ്യം അതായത് അന്ത്യനാൾ സംഭവിക്കുക എന്നത് അത് തീർച്ചയായും സത്യമാണ്. ഈ ആകാശഭൂമികൾ എത്ര കണ്ട് നമ്മൾ സത്യമായി കണ്ട് മനസ്സിലാക്കുന്നുവോ അതുപോലെ സത്യമാണ് ആകാശ ഭൂമികൾ സൃഷ്ടിച്ചത് അല്ലാഹു ആണെങ്കിൽ ആ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഈ അന്ത്യനാൾ സംഭവിപ്പിക്കുക എന്നത് സാധ്യമായ വിഷയമാണ് എന്നതും അതുകൊണ്ട് തന്നെ അത്തരം ജൽപ്പനങ്ങൾക്ക് പിന്നാലെ പോകുന്ന അതായത് ഇനിയൊരു അന്ത്യനാൾ ഇല്ല എന്നും അല്ലെങ്കിൽ മരിച്ചാൽ മണ്ണോട് ചേർന്ന് പോകുമെന്നുമൊക്കെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ കുത്തുവാക്കുകൾ ഈ വിഷയത്തിൽ പറയുകയാണെങ്കിൽ ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ നിൽക്കുകയാണെങ്കിൽ നബിയെ താങ്കൾ ക്ഷമിക്കുക, ക്ഷമിച്ച് ക്ഷമ അവലംബിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല നബിയോട് പറയാണ് ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം, നബിയെ താങ്കളുടെ റബ്ബ് എന്നത് അൽ ഖല്ലാഖാണ് അൽ അലീമാണ്. ആളുകളെക്കുറിച്ച്, സൃഷ്ടികളെക്കുറിച്ച്, എല്ലാത്തിനെക്കുറിച്ചും അറിയുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ അവൻ ഖല്ലാഖാണ്. അവൻ നാളെ പാരത്രിക ലോകത്തും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഒരിക്ക സൃഷ്ടിച്ച അല്ലാഹുവിന്, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുന്ന അല്ലാഹുവിന് വീണ്ടും ഒരു പുനരുദ്ധാരണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അവിടെ സൃഷ്ടിക്കാൻ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ എന്ത് തടസ്സമാണ് എന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അൽ ഖല്ലാഖ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നിപുണനായ സൃഷ്ടിപ്പും അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും സൃഷ്ടിപ്പ് എണ്ണത്തിലും വണ്ണത്തിലും വലിപ്പത്തിലും സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ മികവ് പുലർത്തിയവൻ എന്ന അർത്ഥത്തിലാണ് അൽ ഖല്ലാഖ് എന്ന നാമം നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം അല്ലാഹു ആ നാമത്തിനോട് ചേർത്ത് പറഞ്ഞതാണ് അൽ അലീം എന്നുള്ളത്. അല്ലാഹു സൃഷ്ടിക്കുന്നു, അതിൻ്റെ എണ്ണം വലിപ്പം അതിൻ്റെ എല്ലാ നിലക്കുമുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയുന്നവൻ അൽ അലീമായ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അവിടെ അൽ ഖല്ലാഖുൽ അലീം എന്ന് അള്ളാഹു സൂചിപ്പിച്ചത്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുന്ന അള്ളാഹുവിന് രണ്ടാമതൊരു പുനർസൃഷ്ടി നടത്താൻ അള്ളാഹുവിനെ കൊണ്ട് പ്രയാസമൊന്നുമില്ല എന്നതാണ് അള്ളാഹു നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. അത് തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിരിൻ ആലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. സൂറത്ത് യാസീൻ അള്ളാഹു വീണ്ടും അത് ഓർമ്മപ്പെടുത്തുകയാണ്. അതാ അള്ളാഹു ചോദിക്കുകയാണ്, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിരിൻ. അള്ളാഹു സുബ്ഹാനഹു തആല, അള്ളാഹു അതിൻ്റെ കണക്കാക്കിയ രൂപത്തിൽ, അള്ളാഹു സുബ്ഹാനഹു തആല കഴിവുറ്റ രൂപത്തിൽ, അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചവനല്ലേ? അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു തആല സംബന്ധിച്ചിടത്തോളം അയ്യ ഖുലുഖ മിസ്ലഹും, അതിനെ വീണ്ടും അതുപോലെയുള്ളതിനെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണല്ലോ അള്ളാഹു. പിന്നെ എന്താണ് ഇനി ഈ സൃഷ്ടിച്ച സൃഷ്ടികൾ വീണ്ടും പുനർസൃഷ്ടിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ളതല്ല. ബല വഹുവൽ ഖല്ലാഖുൽ അലീം. അറിയണം, എന്താ അള്ളാഹു ഖല്ലാഖാണ്. ഖല്ലാഖ് എന്ന് പറയുമ്പോൾ ഖാലിക്കിൻ്റെ ഏറ്റവും സൂപ്പർലേറ്റീവായ ഒരു രൂപത്തിലാണ് അതിനെ സിയഅത്തു തഅജ്ജുബ് എന്നാണ് അറബിയിൽ പറയുക. സൂപ്പർലേറ്റീവ് വസിൻ ആയിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. ഖല്ലാഖാണ് അള്ളാഹു, ഖല്ലാഖാണ് ആ ഖല്ലാഖ്. അള്ളാഹു ഇങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിവുള്ള റബ്ബ് ഇനിയൊരു അന്ത്യനാളിന് ശേഷം ഒരു വിചാരണയും അതിനുവേണ്ടി എല്ലാ സൃഷ്ടികളെയും വീണ്ടും ജീവിപ്പിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആകാശഭൂമികൾ എടുത്തു പറയാനുള്ള കാരണമെന്തെന്നറിയോ? ആകാശഭൂമികൾ മനുഷ്യനേക്കാൾ എത്ര വലിയ സൃഷ്ടിയാണ്, എത്ര അത്ഭുതങ്ങൾ നിറഞ്ഞ സൃഷ്ടിയാണ്, എത്ര സംഭവ വികാസങ്ങളാണ് ആകാശഭൂമികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള വമ്പിച്ചതായ സൃഷ്ടിയെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ടെങ്കിൽ നിസാരന്മാരായ മനുഷ്യരെ, ജിന്നുകളെ, അല്ലെങ്കിൽ മറ്റു ഇതര ജീവികളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അള്ളാഹുവിന് എന്ത് തടസ്സമാണുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരായത്തിൽ അള്ളാഹു ചോദിക്കുകയാണ്, അൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമാ, നിങ്ങളാണോ ആകാശമാണോ ഏറ്റവും വലിയ സൃഷ്ടിപ്പ് എന്ന് സൃഷ്ടി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നുണ്ട്. മനുഷ്യനാണോ ആകാശമാണോ വലിയ സൃഷ്ടി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ആകാശത്തെ വീണ്ടും സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിയുമെന്ന് മറ്റൊരായത്തിൽ അള്ളാഹു ഖാദിറാണ്, അതിന് കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഖല്ലാഖാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ അതിൻ്റെ എത്ര വലിപ്പമാണെങ്കിലും എത്ര ഭാരമുള്ളതാണെങ്കിലും എത്ര വലിയ സൃഷ്ടിയാണെങ്കിലും ശരി, അള്ളാഹുവിന് സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. അതിൻ്റെ വലിപ്പമോ അതിൻ്റെ വണ്ണമോ അതിൻ്റെ നീളമോ അതിൻ്റെ വർണ്ണമോ ഒന്നും അള്ളാഹുവിന് പ്രശ്നമില്ല. അള്ളാഹു ഖല്ലാഖാണ്, സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. പുനഃസൃഷ്ടി നടത്താൻ അള്ളാഹുവിന് യാതൊരു നിലക്കുമുള്ള പ്രയാസവുമില്ല. അവന് എല്ലാത്തിനും കഴിവുറ്റവനാണ് എന്നാണ് അൽ ഖല്ലാഖ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ചരിത്രത്തിൽ ഉബയ്യ ബിൻ ഖലഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജാഹിലിയത്തിലായിരുന്നു. അയാൾ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു, കൊടിയ ദുഷ്ടനായിരുന്നു. അങ്ങനെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അയാൾ കുറച്ച് എല്ലെടുത്ത് അതിനെ പൊടിച്ച് അതിങ്ങനെ ഊതി പറത്തിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, മൈ യുഹയിൽ ഇലാമ വഹിയ റമീം, ഇങ്ങനെ പാറിപ്പറന്ന എറിയപ്പെട്ട ഈ ഒരു എല്ലിനെ ഈ ആരാണ് ഇനി തിരിച്ച് ജീവിപ്പിക്കുക, ജീവനിടുക എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നത്, ഇങ്ങനെ പൊടിച്ചു പാറിയ ഈ ഒരു എല്ലിനെ അള്ളാഹു ജീവിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, അള്ളാഹു ജീവിപ്പിക്കും. യബഅസുല്ലാഹ് ഹാദ, അള്ളാഹു ഇതിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. സുമ്മ യുമീതുക്, നിന്നെ മരിപ്പിക്കുകയും, സുമ്മ യുഹീക്, നിന്നെ ജീവിപ്പിക്കുകയും, സുമ്മ യുദ്ഖിലുക്കന്നാർ, നിന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്നാണ്. കാരണം ഈ മനുഷ്യൻ ഉബൈ ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ വന്ന് ഇനി മരണാനന്തരം ജീവിതമില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച മനുഷ്യനാണ്, അതിനെ കളിയാക്കിയ മനുഷ്യനാണ്. ഈ പാറിപ്പറന്ന എല്ലിൻ പൊടിയെ ഇനി ആര് തിരിച്ചു കൊണ്ടുവരും, ജീവിപ്പിക്കും എന്ന് ചോദിച്ച് കളിയാക്കിക്കൊണ്ട് പ്രവാചകനോട് മറുപടി പറഞ്ഞപ്പോൾ തിരിച്ച് ഉബയ്യനോട് പറയുകയാണ്, നിന്നെ അള്ളാഹു മരിപ്പിക്കും, എന്നിട്ട് വീണ്ടും ജീവിപ്പിക്കും, എന്നിട്ട് നിന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്ന് ആ മനുഷ്യനോട് പറയുകയാണ്. ഇത് പറയുമ്പോൾ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുകയാണ്, അവൻ ജാഹിലിയത്തിലായിക്കൊണ്ട് തന്നെ മരിക്കുകയുമാണ് ചെയ്തത്, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. ഉഹദ് യുദ്ധ രംഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളാൽ ആ മനുഷ്യൻ, പ്രവാചകൻ്റെ ഒരു ചെറിയൊരു പ്രഹരമേറ്റതോടുകൂടി ആ മനുഷ്യൻ മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ മനുഷ്യൻ്റെ പേരിലാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തിയത്, അവലം യറൽ ഇൻസാനു അന്ന ഖലഖനാഹു മിൻ നുത്ഫതിൻ ഫഇദാഹും ഖസീമും മുബീൻ വളറബലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹീൽ ഇലാമ വഹിയ റമീം ഖുൽ യുഹീഹ അല്ലദീ അൻശഅഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്, ഇങ്ങനെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, അതിനെ ഒന്നാമത് സൃഷ്ടിച്ചതുപോലെ തന്നെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് സൂറത്തു യാസീനിലെ 77, 78, 79 ആയത്തുകളിലൂടെ അല്ലാഹു ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. സമാനമായ സംഭവം, അതായത് ഈ മനുഷ്യനുണ്ടല്ലോ ഉബൈ ഇബ്നു ഖലഫ് എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ചെയ്ത അതേ പ്രവൃത്തി, സമാനമായ സംഭവം ചെയ്ത മറ്റൊരു വ്യക്തിയെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അൽ ആസ് ഇബ്നു വാഇൽ എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യനും ഇതുപോലെ എല്ല് പൊടിച്ച് ആകാശത്തിലേക്ക് പാറ്റിയപ്പോൾ, എടുത്തെറിഞ്ഞ് കാറ്റിൽ പറത്തിയപ്പോൾ ഇതേ ചോദ്യമാണ് ചോദിച്ചത്, ഇതിനെ ആരിനി ഒരുമിപ്പിക്കും, ഇതിനെ ആരിനി ജീവിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പരലോക നിഷേധം നടത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സംഭവം, ഈ ആയത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. അവിടെയാണ് അല്ലാഹു അൽ ഖല്ലാഖ് എന്ന് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയം, ഈ മരണം കഴിഞ്ഞ് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ബഹുദൈവ വിശ്വാസികൾ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുമ്പോൾ അത് സംഭവ്യമാണ് എന്ന് അറിയിക്കുന്ന രണ്ടായത്തുകളാണ് നേരത്തെ സൂറത്തുൽ ഹിജ്റിൻ്റെ 86-ാമത്തെ ആയത്തും അതുപോലെ തന്നെ സൂറത്ത് യാസീനിലെ ആയത്തും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പോൾ അൽ ഖല്ലാഖ് എന്ന് പറയുമ്പോൾ താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, ഉദ്ദേശിക്കുന്ന സമയത്ത്, ഉദ്ദേശിക്കുന്ന എണ്ണം, അതിൻ്റെ വണ്ണം, അതിൻ്റെ രൂപം, അതിൻ്റെ വർണ്ണം, ഇതെല്ലാം അനുസരിച്ചുകൊണ്ട് അല്ലാഹു സൃഷ്ടിക്കും, അത് വീണ്ടും സൃഷ്ടിക്കാൻ കഴിവുറ്റവനാണ് അല്ലാഹു എന്ന് വിശുദ്ധ ഖുർആനിലൂടെയും തിരുവചനങ്ങളിലൂടെയും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘടനയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കാൻ കുൻ എന്ന് പറഞ്ഞാൽ തന്നെ ഫയകൂനാണ്, അതുണ്ടാകും എന്നാണ്. ഒരു കവി പറഞ്ഞത്, കാഫിൻ്റെയും നൂനിൻ്റെയും ഇടയിലാണ് അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പ് എന്നത്, അതായത് കുൻ എന്ന് പറയുന്നതോടുകൂടി യക്കുൻ, അതാകുകയാണ് ചെയ്യുക എന്നാണ് അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ അല്ലാഹു ആദ്യമായി സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ യുക്തിയും അവൻ്റെ ജ്ഞാനവും അവൻ്റെ ഹിക്മത്തും ഇതെല്ലാം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യനെയും ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു എന്നാണ് ഒരു ഹദീസിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പ്രവാചകൻ പറയണ, യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ എന്ന് വിളിച്ചുകൊണ്ട്, ഇന്നല്ലാഹ ഖലഖസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഫീ സിത്തതി അയ്യാമിൻ സുമ്മസ്തവ അലൽ അർശ്, ആകാശഭൂമികളെ അതിലുള്ള സർവ്വചരാചരങ്ങളെയും 6 ദിവസങ്ങൾ കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘടനയും അതിൻ്റെ പിന്നെ രൂപവും അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ സൃഷ്ടിപ്പിൻ്റെ ശൈലിയെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ദിവസവും എന്തൊക്കെയാണ് സൃഷ്ടിച്ചത് എന്നും പ്രവാചകൻ വിശദീകരിച്ചു തരികയാണ്. എന്നിട്ട് പറയാണ്, വഖലഖ തുർബത യൗമ സബത്, മണ്ണിനെ സൃഷ്ടിച്ചത് ശനിയാഴ്ചയാകുന്നു. വൽ ജിബാല യൗമൽ അഹദ്, പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് അത് ഞായറാഴ്ചയാകുന്നു. വശ്ശജറ യൗമ ഇത്നൈൻ, ഈ വൃക്ഷങ്ങളെ സൃഷ്ടിച്ചത് തിങ്കളാഴ്ചയാകുന്നു. വശ്ശർറ യൗമ സുലസ, ഷർറായ കാര്യങ്ങൾ, മോശപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ, അതിനെയെല്ലാം സൃഷ്ടിച്ചത് ചൊവ്വാഴ്ചയാകുന്നു. വന്നൂറ യൗമൽ അർബിഅ, പ്രകാശത്തെ സൃഷ്ടിച്ചത് ബുധനാഴ്ചയാകുന്നു. വദ്ദവാബ് യൗമൽ ഖമീസ്, ജീവജാലങ്ങളെ സൃഷ്ടിച്ചത് അത് വ്യാഴാഴ്ചയാകുന്നു. വ ആദമ യൗമൽ ജുമഅ ഫി ആഖിരി സാഅതി മിൻ നഹാർ ബഅദൽ അസ്ർ, വെള്ളിയാഴ്ച അസറിന് ശേഷമാണ് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് എന്നും വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്നതിനെ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു സൃഷ്ടിക്കും. അവനാണ് ഖല്ലാഖ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൃഷ്ടിയും ഏതെങ്കിലും ഒരു വസ്തു അത് നശിച്ചതിന് ശേഷം അതിനെ തിരിച്ചു വീണ്ടും പുനർജീവിപ്പിക്കാൻ അള്ളാഹുവിന് യാതൊരു തടസ്സവുമില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന് കുന്നെന്ന് പറഞ്ഞാൽ തന്നെ മതി, പക്ഷേ എന്നിട്ടും 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. 6 ദിവസത്തിൽ 6 ദിവസവും ഓരോന്നും പല രൂപത്തിൽ പലതിനെയും വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു. ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചു എന്നതാണ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇനി അള്ളാഹു അൽ ഖല്ലാഖ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അള്ളാഹു സൃഷ്ടിക്കുന്നവനാണ്. ആ സൃഷ്ടിപ്പിൽ നിന്ന് അള്ളാഹു ചിലതിനെ തിരഞ്ഞെടുക്കും. വറബ്ബുക യഖ്ലുഖുമാ യശാഉ വയഖ്താർ, അള്ളാഹു സൃഷ്ടിക്കുകയും ആ സൃഷ്ടിപ്പിൽ നിന്ന് ചിലതിനെ അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുക്കും. അള്ളാഹു ചില സ്ഥലങ്ങളെ തിരഞ്ഞെടുത്തു, ചില സമയങ്ങളെ തിരഞ്ഞെടുത്തു, ചില മാസങ്ങളെ തിരഞ്ഞെടുത്തു, ചില ആളുകളെ തിരഞ്ഞെടുത്തു. ഇനി സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ കഅബ സ്ഥിതി ചെയ്യുന്ന ഹറം പ്രദേശം അള്ളാഹു പ്രത്യേകമായി പുണ്യം കൽപ്പിക്കപ്പെട്ട സ്ഥലങ്ങളാണ്. മദീന പള്ളി, അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസ്, ഇതിനൊക്കെ മറ്റു പള്ളികളെക്കാൾ പുണ്യമുള്ള പള്ളികളാണ്. അതുപോലെ തന്നെ മാസങ്ങളിൽ 4 മാസത്തെ അള്ളാഹു പവിത്രമാക്കി റമളാനിൽ പ്രത്യേകമായ ചില പുണ്യങ്ങൾ രേഖപ്പെടുത്തി, അതിൽ തന്നെയും ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ചില തിരഞ്ഞെടുപ്പുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നടത്തിയിട്ടുണ്ട്. മലക്കുകളിൽ വച്ച് ജിബ്രീൽ അലൈഹിസ്സലാം, സൃഷ്ടികളിൽ വെച്ച് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുത്തു. ഇനി അമ്പിയാക്കന്മാരിൽ അള്ളാഹു ഉലിൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു. ഇങ്ങനെ സ്ഥല സമയ മാസങ്ങൾ, അതുപോലെ തന്നെ ചില ദിവസങ്ങൾ, ചില രാത്രികൾ, ചില പകലുകൾ, ചില സൃഷ്ടിപ്പിനെ ചിലതിനെ അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തു. അത് അവൻ്റെ ഹിക്മത്താണ്. മാത്രമല്ല, സംഭവ്യമല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും സംഭവിപ്പിക്കാൻ കഴിവുറ്റവനാണ് അള്ളാഹു. ഖാലിഖാണ്, ഖല്ലാഖാണ് അള്ളാഹു. അതിൽ ചില ഉദാഹരണങ്ങൾ കൂടി പറയാം. ഹവ്വാ ബീവിയെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? ആദം അലൈഹിസ്സലാമിൻ്റെ വാരിയെല്ലിൽ നിന്നാണ്. ആദം അലൈഹിസ്സലാം കിടന്നുറങ്ങുമ്പോൾ അതിനുശേഷം ഉറങ്ങി എണീക്കുമ്പോഴേക്ക് ഹവ്വാ ബീവി തൻ്റെ ചാരത്തുണ്ട്. അപ്പോൾ ഹവ്വയെ സൃഷ്ടിച്ചത് ആദം അലൈഹിസ്സലാമിൻ്റെ മുതുകിൽ നിന്നാണ് എന്ന് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. തീർന്നില്ല, മറിയം ബീബിക്ക് കുട്ടിയുണ്ടായത് ഒരു പുരുഷ സ്പർശനം പോലും ഉണ്ടാകാതെയാണ്. മറിയം ബീബിക്ക് കുട്ടിയുണ്ടായത് ഒരു പുരുഷ സ്പർശനം പോലും ഉണ്ടാകാതെ അവർക്ക് കുട്ടിയുണ്ടാവുകയാണ്, ഈസാ അലൈഹിസ്സലാം എന്ന കുട്ടി. അതുപോലെ തന്നെ യഹ്യ എന്ന് പറയുന്ന അലൈഹിസ്സലാം മകന് സക്കരിയ അലൈഹിസ്സലാമിന് യഹ്യ എന്ന് പറയുന്ന മകനെ ലഭിക്കുന്നത് വാർദ്ധക്യത്തിലാണ്. നിനക്ക് കുട്ടിയുണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത മലക്കുകൾ വന്ന് അറിയിക്കുമ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാം തിരിച്ചു ചോദിക്കുകയാണ്, ഖാല റബ്ബി അന്ന യകൂനു ലി ഗുലാമുൻ വഖദ് ബലഗനിയൽ കിബറു വംറഅതി ആഖിർ. അല്ലാഹുവേ, എങ്ങനെയാണ് എനിക്കിനി കുട്ടിയുണ്ടാവുക? ഞാനാണെങ്കിൽ അങ്ങേയറ്റം വാർദ്ധക്യത്തിലാണ്, എൻ്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യത പിടിപെട്ടുകയും ചെയ്തു. ഇനി എങ്ങനെ ഞങ്ങൾക്ക് കുട്ടിയുണ്ടാകും? അതായത് കുട്ടിയുണ്ടാകാൻ യാതൊരു നിരക്കുമുള്ള സാധ്യതയും ഇല്ലാത്ത സാഹചര്യത്തിൽ കുട്ടിയുണ്ടാകുമെന്ന് അല്ലാഹു കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അറിയിച്ചു കൊടുക്കുന്നു, സന്തോഷ വാർത്ത അറിയിക്കുന്നു. അപ്പോൾ അല്ലാഹു പറയാണ്, ഖാല കദാലികല്ലാഹു യഫ്അലു മാ യശാ, അല്ലാഹു അപ്രകാരമാണ് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ മറുപടി പറയുകയാണ്. അപ്പം ഇങ്ങനെ സംഭവ്യമല്ല എന്ന് നമ്മൾ കരുതുന്നതും അല്ലാഹുവിന് എളുപ്പമായ കാര്യമാണ്, നിസാരമായ കാര്യമാണ്. അതുകൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുന്ന അല്ലാഹുവിന് നാം മരിച്ചു കഴിഞ്ഞാൽ ഒരു പുനർജീവനം നൽകാൻ, ഉയർത്തെഴുന്നേൽപ്പ് നൽകാൻ അല്ലാഹുവിന് സാധ്യമാണ്, അത് എളുപ്പമായ കാര്യമാണ് എന്നാണ് അല്ലാഹു ഖല്ലാഖ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ അവനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത് അൽ ഖല്ലാഖ് എന്ന് പറയുമ്പോൾ അല്ലാഹു സൃഷ്ടിക്കുന്നവനാണ്. ആ സൃഷ്ടിപ്പ് അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ്റെ യുക്തിക്കും ജ്ഞാനത്തിനും അനുസരിച്ചുകൊണ്ട് അവൻ എത്രയാണോ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത്, അതിൻ്റെ എണ്ണവും വലിപ്പവും വണ്ണവും അതിൻ്റെ എല്ലാം നിർണയിച്ചുകൊണ്ട് അല്ലാഹു സൃഷ്ടിക്കും. അത് അല്ലാഹുവിൻ്റെ കഴിവുറ്റതാണ്, അല്ലാഹുവിന് കഴിവുറ്റ കാര്യമാണ്. ഈ ഒരാൾ നശിച്ചു കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവൻ അൽ ഖല്ലാഖാണ്. അത് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ രണ്ടായത്തും വിശുദ്ധ ഖുർആനിൽ നമുക്ക് സൂചനയായിക്കൊണ്ട് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തരമൊരു ജീവിതമുണ്ട് എന്നും, ആ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നാളെ വിചാരണ നടത്തുമെന്നും, ആ വിചാരണയ്ക്കപ്പുറം ശേഷം സ്വർഗവും നരകവും വിധിക്കപ്പെട്ടിട്ടുണ്ട് എന്നും, ആ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ടതെന്നും, അതിനുവേണ്ട അധ്വാനങ്ങളാണ് ഈ ദുനിയാവിൽ നമ്മൾ എടുക്കേണ്ടതുമെന്നാണ് ഈ നാമം പഠിക്കുമ്പോൾ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ പഠിക്കുക, അതിനനുസരിച്ച് ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളെ ആഴത്തിൽ പഠിപ്പിക്കുന്ന സ്ലോട്ടിലൂടെയാണ് നമ്മൾ ഇതുവരെ കടന്നുപോയത്. പതിവ് പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുറൌഫ് അൽഹിക്കമി, തിരുവനന്തപുരം. അൽ ഖല്ലാഖ് എന്ന അള്ളാഹുവിൻ്റെ നാമം എല്ലാം സൃഷ്ടിക്കുന്നവൻ എന്നൊരു വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരമുണ്ടായിരുന്നത്. മാഷാല്ലാ, വളരെ ഹൃദ്യമായ ഒരു അവതരണത്തിനാണ് നമ്മൾ കാതോർത്തത്.
2: മനോഹരമായ ഒരു കഥയുമായി നമ്മോടൊപ്പം ഇനി ചേരുന്നത് അബ്ദുസ്സലാം വീറ്റിയാണ്. ഇഖ്ലാസ് മുറുകെ പിടിക്കാം. അർഷദ് അൽ ഹിക്കമിയുടെ രചനക്ക് ശബ്ദം നൽകുന്നു അബ്ദുസ്സലാം വീറ്റി. കഥ പറയാം, സ്ലോട്ട് കാതോർക്കാം.
5: പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേരെന്താ? ഇഖ്ലാസ് മുറുകെ പിടിക്കാം. ഇതാണ് ഇന്നത്തെ കഥ. ആദ്യം നരകത്തിലേക്ക് കൊണ്ടുവരിക മൂന്ന് പേരെയാണ്. ഒന്നാമൻ ഖുർആനിൽ അറിവുള്ളവനാണ്, രണ്ടാമനോ ധർമ്മിഷ്ഠനാണ്, മൂന്നാമത്തെ വ്യക്തി രക്തസാക്ഷിയാണ്. ഒന്നാമനോട് അല്ലാഹു ചോദിക്കും, എന്റെ റസൂലിന് ഞാൻ ഇറക്കിയ ഖുർആൻ നിനക്ക് നാം പഠിപ്പിച്ചു തന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും, അതേ റബ്ബേ, എങ്കിൽ നീ പഠിച്ചതുകൊണ്ട് എന്ത് പ്രവർത്തിച്ചു എന്ന് അല്ലാഹു ചോദിക്കും. അപ്പോൾ അവൻ പറയും, ഞാൻ രാത്രിയും പകലും ഖുർആനോതി നിസ്കരിച്ചു. അപ്പോൾ അല്ലാഹു അവന് കൊടുക്കുന്ന മറുപടി എന്താണെന്നോ, നീ പറയുന്നത് കളവാണ്, നീ ആഗ്രഹിച്ചത് നല്ല ഒരു ഖുർആൻ അറിയുന്നവനാകാനാണ്. അങ്ങനെ ഖുർആൻ അറിയുന്നവനെന്ന ജനങ്ങളുടെ പ്രശംസയും ആണ്. അതവർ പറയുകയും ചെയ്തു. ജനങ്ങളങ്ങനെ പറഞ്ഞു, ഇനി എൻ്റെ അരികിൽ നിന്ന് നിനക്കൊന്നുമില്ല എന്ന് പറയുമത്രേ. പിന്നീട് കൊണ്ടുവരിക ധർമ്മിഷ്ഠനായ വ്യക്തിയാണ്. അവരോട് ചോദിക്കും, ഞാൻ നൽകിയതുകൊണ്ട് നീ എന്തു പ്രവർത്തിച്ചു? അപ്പോൾ അയാൾ പറയും, റബ്ബേ, ഞാൻ ദാനധർമ്മം ചെയ്തു, കുടുംബബന്ധം ചേർത്തു. അപ്പോ അള്ളാഹു അവനോട് പറയും, നീ പറഞ്ഞത് കളവാണ്. അദ്ദേഹം ഒരൗദാര്യവാനാണ് എന്ന് ജനങ്ങളുടെ പ്രശംസയാണ് നീ കൊതിച്ചത്. ജനങ്ങളത് പറയുകയും ചെയ്തു. എന്റെ അരികിൽ അതുകൊണ്ട് നിനക്കൊന്നുമില്ല എന്ന് അള്ളാഹു പറയും. പിന്നീട് ആരുള്ളത്? മൂന്നാമത്തെ വ്യക്തി യുദ്ധത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷിയാണ്. അദ്ദേഹത്തെ കൊണ്ടുവരും. അള്ളാഹു ചോദിക്കും, എങ്ങനെയാണ് നീ കൊല്ലപ്പെട്ടത്? അപ്പ അദ്ദേഹം പറയും, അള്ളാഹുവേ, നിന്റെ മാർഗത്തിൽ ജിഹാദിൽ കൊല്ലപ്പെട്ടതാണ്. അപ്പ ആ യോദ്ധാവ് പറയാണ്. അപ്പോൾ അള്ളാഹു അവനോട് പറയും, കളവാണ് നീ പറയുന്നത്. ജനങ്ങൾ നിന്നെ പുകഴ്ത്തി, നീ ധീരനാണെന്ന് പറയണം, ഇതൊക്കെയായിരുന്നില്ലേ നിന്റെ ആഗ്രഹം? ജനങ്ങളത് പറയുകയും ചെയ്തു. ഇനി നിനക്കെന്റെ പക്കൽ നിന്നൊന്നുമില്ല. ഈ മൂന്ന് പേരെയും അവസാനം നരകത്തിലേക്കെറിയാൻ റബ്ബ് കൽപ്പിക്കും. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്ത് നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു തന്നത്. അപ്പോ ഈ മൂന്ന് പേരുടെയും അവസ്ഥയെക്കുറിച്ച് ഓർത്തു നോക്കൂ. നമ്മൾ അതിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇൻഷാ അല്ലാ അടുത്ത കഥ പറയാൻ പരിപാടിയിൽ നമുക്ക് മറ്റൊരു കഥയുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് കഥ പറയാം. അർഷദ് അൽഹിക്കമി താനൂർ എഴുതി വിസ്ഡം സ്റ്റുഡൻസ് പുറത്തിറക്കിയ മക്കളോട് പറയാനുള്ള കഥകൾ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി അബ്ദുസ്സലാം വീട്ടിൽ നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: ഹസൻ അൻസാരി, നമ്മുടെ ഈ കഥകൾ ഇപ്പൊ എല്ലാവർക്കും വളരെ മനോഹരമായി തോന്നുന്നതാണ്. അർഷദ് അൽഹിക്കമയുടെ ഈ ഒരു കഥാസംഹാരം, അതിലെ ഒരുപാട് കഥകൾ, അതിലെ ചില കഥകളൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. ഈ വെക്കേഷൻ സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കഥകൾ മോൻ പഠിക്കുന്ന ഒരു ഓൺലൈൻ കോഴ്സുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലൊക്കെ അത് ആദ്യം അതിൻ്റെ വീഡിയോ വേർഷൻ ലഭ്യമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ശബ്ദാവിഷ്കാരം കൂടിയാണ് നമ്മൾ കാതോർത്തത്. അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ജനക്ഷേമം, ഇന്നത്തെ ജനക്ഷേമത്തിൽ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട സംസാരം നിർവഹിക്കുന്നത് എ എം ഷംസുദ്ദീനും ഇബ്നു അലി എടത്തനാട്ടുകരയും.
6: ഇന്ന് നമ്മൾ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ അതിഥി എ എം ഷംസുദ്ദീൻ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ഇന്റലിജൻസ് പെരിന്തൽമണയാണ്. അദ്ദേഹം പീസ് റേഡിയോയുടെ ശ്രോതാക്കൾക്ക് പരിചിതനാണ്. പീസ് റേഡിയോ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. അതിൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട രണ്ട് എപ്പിസോഡുകളും ജി എസ് ടി പാനൽ ഡിസ്കഷനിലെ ഒരു പാനലിസ്റ്റുമായിരുന്നു നമ്മുടെ അതിഥി എ എം ഷംസുദ്ദീൻ. ഇന്ന് നമ്മൾ ഇ വേ ബിൽ എന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ അടുത്ത് നടന്ന ബസ് സമരവുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയിൽ കൂടുതൽ ആളുകൾ സഞ്ചരിച്ചിരുന്നു. ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സൈഡിൽ ചരക്ക് സേവന നികുതി വകുപ്പിൻ്റെ ഒരു പരസ്യം കണ്ടു. ബിൽ ചോദിച്ചു വാങ്ങൂ, ബിൽ നിങ്ങളുടെ അവകാശമാണ്. ചരക്ക് സേവനങ്ങൾ വാങ്ങുമ്പോൾ ജി എസ് ടി രേഖപ്പെടുത്തിയ ബില്ല് ചോദിച്ചു വാങ്ങുക. എന്താണ് ഈ ബില്ല് എന്നതിൽ നമുക്ക് തുടങ്ങാം. ഷംസുദ്ദീൻ, എന്താണ് ബില്ല്, എന്താണ് ജി എസ് ടി രേഖപ്പെടുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
7: ആദ്യമായി പീസ് റേഡിയോയിൽ ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി പറയുന്നു. ചോദ്യം എന്താണ് ബില്ല് എന്നുള്ളതാണ്. ബില്ല് എന്ന് പറയുന്നത് ചരക്കു സേവനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സാധനം വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു സേവനം ഉപയോഗപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രതിഫലത്തിന് നമുക്ക് ആ കച്ചവടക്കാരൻ തരുന്ന ഔദ്യോഗികമായ ഒരു രേഖയാണ് ബില്ല്. നമ്മൾ ആ സാധനം മേടിച്ചു എന്നുള്ളതിന് ഉപോത്ഭവമായ തെളിവായിട്ടുള്ള രേഖയാണ് ബില്ല്.
6: ഓക്കെ, അതിൽ ടാക്സ് രേഖപ്പെടുത്തിയത് ശ്രദ്ധിക്കണം എന്ന രൂപത്തിൽ ഒരു പരാമർശമുണ്ട്. അതെന്താണ്, എന്താണ് ടാക്സുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്?
7: നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ജി എസ് ടി എന്ന് പറയുന്നത്. ജി എസ് ടി നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്റം വാറ്റ് ആയിരുന്നു. ഇപ്പോൾ അത് ജി എസ് ടി ആണ്. ജി എസ് ടി എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ളതാണ്. ഈ ജി എസ് ടിയിൽ വരുന്ന ടാക്സ് എലമെൻ്റ് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യമായി വീതിക്കുന്നതാണ്. അപ്പോൾ ഒരു ബില്ലിൽ തന്നെ രണ്ട് നികുതി ഘടകങ്ങളുണ്ടാവും. ഒന്ന് സ്റ്റേറ്റ് നികുതിയും രണ്ട് സെൻട്രൽ നികുതിയും. ഈ രണ്ട് നികുതിയും വളരെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. സ്റ്റേറ്റ് നികുതി എസ് ജി എസ് ടി എന്നും സെൻട്രൽ നികുതി സി ജി എസ് ടി എന്നുമാണ് സാധാരണഗതിയിൽ ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. എസ് ജി എസ് ടി എന്നത് സംസ്ഥാന ഗവൺമെൻറ്റിന് ലഭിക്കേണ്ടതും സി ജി എസ് ടി എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിന് ലഭിക്കേണ്ടതുമായ നികുതി വിഹിതമാണ്. ഇത് കൂടാതെ സംസ്ഥാനത്തിന് പുറത്തേക്ക് വിൽപ്പന നടത്തുമ്പോൾ ഐ ജി എസ് ടി എന്നാണ് ഇതിനെ പറയുന്നത്. ഐ ജി എസ് ടി എന്ന് പറയുന്നത് സ്റ്റേറ്റിനും കേന്ദ്രത്തിനും അവകാശപ്പെട്ടതാണ്. അത് പിന്നീട് കേന്ദ്രം അതിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ച് അതത് ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് വിധിച്ചു കൊടുക്കുന്നതാണ്.
6: അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ചരക്കോ അല്ലെങ്കിൽ സേവനമോ ലഭിക്കുമ്പോൾ ഉപഭോക്താവിന് ലഭിക്കുന്ന ഒരു രേഖയാണ് ബില്ല്. ബില്ലിൽ സംസ്ഥാനത്തിനകത്തു നിന്നുള്ള ഒരു സേവനമാണ് ലഭിക്കുന്നതെങ്കിൽ, ചരക്കാണ് വാങ്ങുന്നതെങ്കിൽ രണ്ട് ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. എസ് ജി എസ് ടി സ്റ്റേറ്റിന് ലഭിക്കുന്ന ജി എസ് ടിയും സി ജി എസ് ടി കേന്ദ്രത്തിൽ ലഭിക്കുന്ന സി ജി എസ് ടി ടാക്സും.
7: അതെ അതെ.
6: ഈ വെബില് ഒരു മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത ഒരു പുതിയ സംവിധാനമാണ്. എന്താണ് ഇത് ഈ വെബിൽ?
7: ഈ വെബിൽ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല. എന്നിരുന്നാലും നേരത്തെ ഈ വെബിലിന് പകരം സംസ്ഥാനങ്ങൾ വേബിൽ അല്ലെങ്കിൽ ഡെലിവറി നോട്ട് തുടങ്ങിയ പദങ്ങളിൽ ഈ സംവിധാനം ഉപയോഗിച്ചിരുന്നു. ഈ വെബിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധനങ്ങളുടെ മൂവ്മെൻറ്റ് നടത്തുമ്പോൾ, ഇപ്പോൾ ഒരു വണ്ടിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഫ്ലൈറ്റിലോ ഷിപ്പിലോ ഏത് രീതിയിലാണെങ്കിലും സാധനങ്ങൾ മൂവ്മെൻറ്റ് നടത്തുമ്പോൾ, ഒരു ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോൾ ആവശ്യമായ ബില്ലിന്

0: അയാൾ ബി വൈ എന്നുള്ള ഒരാൾക്കാണ് അത് വിൽക്കുന്നതെങ്കിൽ അയാൾ ഇന്ന സാധനം ഇത്ര ക്വാണ്ടിറ്റി ഇത്ര രൂപയ്ക്ക് ഇത്ര ടാക്സ് എഫക്റ്റ് അതിലുണ്ട്, അത് ഇന്ന വണ്ടിയിൽ കൊണ്ടുപോകുന്നു എന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റിനെ മുൻകൂട്ടി അവരുടെ ഓൺലൈൻ പോർട്ടലിലൂടെ അറിയിക്കുന്ന സംവിധാനമാണ് ഈ വേ ബില്ല്.
1: അതായത് ബില്ല് നിർബന്ധമാണ്, അതിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റാണ് ഈ വേ ബില്ല്.
0: ഈ വേ ബില്ലും നിർബന്ധമാണ്. ഇപ്പോൾ താൽക്കാലികമായി ഈ ഫെബ്രുവരി 1 വരെ, 1-ാം തീയതി മുതൽ അത് നിർബന്ധമായി ഇൻ്റർസ്റ്റേറ്റ് അതായത് സംസ്ഥാനാനന്തര വിൽപ്പന ട്രാൻസാക്ഷൻസിന് അത് നിർബന്ധമാക്കിക്കൊണ്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു. എന്നാൽ ഈ വേ ബില്ലിലെ സെർവറിലെ ചില പ്രശ്നങ്ങൾ, സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് തൽക്കാലം അത് മാറ്റിവെച്ചിരിക്കുകയാണ്. പറഞ്ഞ് കേൾക്കുന്നത് വെച്ച് മോസ്റ്റ് പ്രോബബ്ലി ഈ മാസം അവസാനത്തോടുകൂടി അത് ഇംപ്ലിമെൻ്റ് ചെയ്യും എന്നുള്ളതാണ്.
1: ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പത്രത്തിൽ വായിച്ചത് ഓർമ്മ വരുന്നു, ഈ വേ ബില്ല് സംവിധാനം തകരാറിലായത് കാരണം നികുതി പിരിവിൽ കുറവ് വന്നിട്ടുണ്ടെന്ന്. എന്താണ് ഈ വേ ബില്ലിന് ആ ഒരു ആംഗിളുള്ള ഒരു പ്രത്യേകത?
0: അതായത് വ്യാപാരികൾ തമ്മിൽ, പ്രത്യേകിച്ച് സംസ്ഥാനാന്തര വ്യാപാരത്തിൽ ഈ വേ ബില്ലിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. പ്രത്യേകിച്ച് ചെക്ക് പോസ്റ്റുകളെല്ലാം ഈ ജി എസ് ടി കാലഘട്ടത്തിൽ ചെക്ക് പോസ്റ്റുകളെല്ലാം നിർത്തലാക്കി. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരാൾ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഒരു വ്യാപാരി ചരക്ക് കൊണ്ടുവരുന്ന സമയത്ത് ചെക്ക് പോസ്റ്റുകളിൽ അത് കാണിച്ച് രേഖപ്പെടുത്തുമായിരുന്നു. ഇപ്പോൾ ചെക്ക് പോസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് പല തരത്തിലുള്ള ഇതിനൊരു അക്കൗണ്ടബിലിറ്റി കുറഞ്ഞു. അത് കാരണം തന്നെ പല ആളുകളും ഈ ബില്ലുകൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ കൊണ്ടുവന്നതായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഗവൺമെൻറ്റിനെയും അറിയിക്കാത്ത ഒരു സംവിധാനം വരികയും അതുമൂലം വൻതോതിൽ നികുതി ചോർച്ച ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പം ഈ ഇത്തരത്തിലുള്ള നികുതി ചോർച്ച തടയുന്നതിനും കച്ചവടക്കാർക്ക് ഡീലർക്ക് സ്വമേധയാ നിയമം പാലിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ വേ ബില്ല്. എന്ന് വെച്ചാൽ ഈ വേ കർണാടകയിൽ നിന്നൊരു സാധനം അല്ലെങ്കിൽ ഒരു ചരക്ക് കൊണ്ടുവരുന്ന വ്യാപാരി അത് കൊണ്ടുവരുന്ന അവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇലക്ട്രോണിക് വഴി, ഈ വേ ബില്ല് വഴി അല്ലെങ്കിൽ ഇലക്ട്രോണിക് പോർട്ടൽ വഴി ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ടാക്സ് അതോറിറ്റിയോ അറിയിക്കുന്ന സംവിധാനമാണ് ഈ വേ ബില്ല്. ഈ വേ ബില്ല് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ട്രാൻസാക്ഷൻ അയാൾ അക്കൗണ്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്.
1: എല്ലാവർക്കും ഈ വേ ബില്ല് നിർബന്ധമാണ്. എന്തൊക്കെയാണ്, ആരെയൊക്കെയാണ് ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്?
0: ഈ വേ ബില്ല് 154 ചരക്കുകൾക്ക്, 154 ഇനം ചരക്കുകൾക്ക് ഈ വേ അതിൻ്റെ മൂവ്മെൻറ്റിന്, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷന് ഈ വേ ബിൽ വേണ്ട എന്നുള്ളതാണ്. ഈ 154 ചരക്കുകളിൽ ആൾമോസ്റ്റ് എല്ലാ നോൺ ടാക്സബിൾ സാധനവും, നികുതിരഹിതമായ എല്ലാ ചരക്കുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. വളരെ ചുരുക്കം ചില ചരക്കുകൾ ഒഴിച്ച്. പിന്നെ ഈ വേ ബിൽ നിർബന്ധമായിട്ടുള്ളത് ഇതൊരു മോട്ടോറൈസ്ഡ് വെഹിക്കിളിൽ കൊണ്ടുപോകുന്ന ചരക്കുകൾക്ക് മാത്രമേ ഈ വേ ബില്ല് വേണ്ടുള്ളൂ. ഉദാഹരണമായി ഒരു കാളവണ്ടിയിൽ കുറച്ച് ചരക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ വേ ബില്ല് നിർബന്ധമില്ല.
1: തലച്ചുമടായിട്ട്
0: കൊണ്ടുപോവുകയാണെങ്കിലും വേണ്ട. മോട്ടോറൈസ്ഡ് വെഹിക്കിളിൽ കൊണ്ടുപോകുന്ന മൂവ്മെൻ്റ് ഉള്ള ചരക്കുകൾക്ക് മാത്രമേ ഈ വേ ബില്ല് ആവശ്യമുള്ളൂ.
1: ആരാണ് ഈ വേ ബില്ല് എടുക്കാൻ ബാധ്യസ്ഥർ?
0: ഈ വേ ബില്ല് എടുക്കേണ്ടത് 4 കൂട്ടർക്ക് ഈ വേ ബില്ല് എടുക്കാം. 1, വിൽക്കുന്ന ആൾക്ക് അയാൾ രജിസ്റ്റേർഡ് ഡീലറാണെങ്കിൽ ഈ വേ ബില്ല് എടുക്കാം. 2, വാങ്ങുന്ന ആൾക്ക് അയാൾ രജിസ്റ്റേർഡ് ഡീലറാണെങ്കിൽ ഈ വേ ബില്ല് എടുക്കാം. 3, ഇത് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടർ, ഉദാഹരണം പാർസൽ ഏജൻസികൾ, പാർസൽ സർവീസുകാർ, ട്രാൻസ്പോർട്ടിംഗ് സർവീസ് ചെയ്യുന്ന ഫ്ലീറ്റ് ഓണേഴ്സ്, ഇവർക്ക് ഈ വേ ബില്ല് എടുക്കാം. 4, ഒരു സാധാരണ കോമൺ സിറ്റിസൺ, ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഒരു ഈ വേ ബില്ല് എടുക്കാം. ചില കണ്ടീഷനുകളുണ്ട് എങ്കിലും ഈ 4 കൂട്ടർക്കും ഈ വേ ബില്ല് എടുക്കാം.
1: ഈ വേ ബില്ലുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ ട്രെയിനിങ് ലഭിച്ച ഒരാളാണ് താങ്കൾ.
0: അതെ,
1: ഡിപ്പാർട്ട്മെൻറ്റിലെയും അതേപോലെ വ്യാപാരികൾക്കും ടാക്സ് പ്രാക്ടീഷണേഴ്സിനും താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട പരിശീലനവും ക്ലാസ്സും ഒക്കെ എടുത്തിട്ടുണ്ട്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ എങ്ങനെയാണ് ഈ വേ ബില്ല് ജനറേറ്റ് ചെയ്യുക എന്ന് ഒന്ന് പറയാമോ?
0: ഈ വേ ബില്ല് സാധാരണഗതിയിൽ ഒരു കസ്റ്റമർ, ഒരു സംസ്ഥാനത്തിനകത്ത് നിന്നൊരു സാധനം മേടിക്കുന്ന ഒരാൾക്ക് ഈ വേ ബില്ല് കസ്റ്റമർ എന്നുള്ള രൂപത്തിൽ അയാൾ എടുക്കേണ്ടതില്ല. ഈ വേ ബില്ല് എടുക്കാൻ നിർബന്ധിതരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്, 1,

0: ഇത് വിൽക്കുന്ന ആളാണ്, വിൽക്കുന്ന ആളാണ് ഈ വെബിൽ എടുക്കേണ്ടത്. അല്ലെങ്കിൽ വാങ്ങുന്ന ആൾ, വാങ്ങുന്ന ആൾ രജിസ്ട്രേഷനുള്ള ആളാണെങ്കിൽ, രജിസ്ട്രേഷൻ ഇല്ലാതെ സാധാരണ ഒരാൾ പോയിട്ട് ഒരു ഈ വെബിൽ എടുക്കേണ്ട കാര്യം വരുന്നില്ല, കാരണം അത് വിൽക്കുന്ന ആൾ രജിസ്ട്രേഷനുള്ളതുകൊണ്ട് അയാൾ എടുത്തു തരും. രണ്ടാമത്തത്, ഈ വെബിൽ എടുക്കുന്നത് എല്ലാ സാധനങ്ങൾക്കും ഈ വെബിൽ വേണ്ട. 50,000 രൂപയിൽ താഴെയുള്ള ചരക്കുകൾക്ക് ഈ വെബിൽ വേണ്ട. ചില കണ്ടീഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന്, ഒരാൾ ഒരു ലോറിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പെട്ടിയാട്ടയിൽ 40,000 രൂപയുടെ ഒരു കുറച്ച് റെഡിമെയ്ഡ് സാധനങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ അയാൾ ഇ വേ ബില്ല് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ അയാൾക്ക് ബില്ലുണ്ടായിരിക്കണം. ഇ വേ ബില്ല് വേണ്ട എന്നതിൻ്റെ അർത്ഥം ബില്ല് വേണ്ട എന്നുള്ളതല്ല, ബില്ലുണ്ടായിരിക്കണം അദ്ദേഹത്തിന് ഇ വേ ബില്ല് വേണ്ട. അതായത് 50,000 രൂപയിൽ കൂടുതലുള്ള സാധനങ്ങൾക്ക് മാത്രം ഇ വേ ബില്ല് എടുത്താൽ മതി.
1: ഓൺലൈൻ വഴി അല്ലാതെ ഇ വേ ബില്ല് എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ടോ?
0: ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇന്ന് എല്ലാവരും ആൻഡ്രോയിഡ് മൊബൈലുകൾ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ്. ആൻഡ്രോയിഡ് ആണെങ്കിലും മറ്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴിയുള്ള മൊബൈലുകളാണെങ്കിലും മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് അതിൽ തന്നെ ഇ വേ ബില്ല് ഏത് സമയത്തും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്, SMS ബേസ്ഡ് ഇ വേ ബില്ല് സംവിധാനമുണ്ട്, അതും ഉപയോഗിക്കാവുന്നതാണ്. കച്ചവടക്കാർക്കെല്ലാം രാത്രി അസമയങ്ങളിൽ ലോഡ് കയറ്റി പോകുമ്പോഴെല്ലാം SMS ബേസ്ഡ് ഇ വേ ബില്ല് സിസ്റ്റം ഉപയോഗിക്കാവുന്നതാണ്.
1: 50,000 രൂപയിൽ കൂടുതൽ വിലയുള്ള ചരക്കോ സേവനമോ
0: ആണെങ്കിൽ മാത്രം ഇ വേ ബില്ല്,
1: അതിൽ താഴെയാണെങ്കിൽ ഇ വേ ബില്ലിന് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഒരു രജിസ്റ്റർ ഡീലർ എങ്ങനെയാണ് ഈ വെബിൽ ജനറേറ്റ് ചെയ്യുക? എന്തൊക്കെയാണ് അതിന് ആവശ്യമായുള്ള ഡോക്യുമെന്റ്സ്, ഡാറ്റ ആവശ്യമുള്ളത്?
0: ഓക്കെ, ഈ വെബില്ല് എടുക്കേണ്ടത്, ഈ വെബിൽ എടുക്കുന്നതിന് ആദ്യമായി ഈ വെബില്ലിൻ്റെ ഒരു പോർട്ടലുണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. നമ്മുടെ NIC നാഷണൽ ഇൻഫോർമാറ്റിക് സെൻ്റർ ആണ് ഈ വെബ്സൈറ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ewebill.nic.in എന്നാണ് ആ സൈറ്റിൻ്റെ പേര്. ആദ്യം അതിൽ പോയി രജിസ്റ്റർ ചെയ്യണം. നമ്മൾക്ക് GST ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇ വേ ബില്ല് എടുക്കാം എന്നുള്ള ഒരു ധാരണ പാടില്ല. ആദ്യം ഈ ഇ വേ ബില്ലിൻ്റെ പോർട്ടലിൽ പോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്ന പ്രോസസ്സ് ഒന്നുമില്ല. നിങ്ങൾ രജിസ്റ്റർ ഇ വേ ബിൽ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ന്യൂ യൂസർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഏതൊരു സൈറ്റിലും പോയി ചെയ്യുന്ന പോലെ ന്യൂ യൂസർ കൊടുക്കുക. ന്യൂ യൂസർ കൊടുത്താൽ നിങ്ങളുടെ ടിൻ നമ്പർ, GST നമ്പർ ചോദിക്കും. ആ GST നമ്പർ അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കോളത്തിൽ എൻട്രി ചെയ്ത് കൊടുക്കുക. എൻട്രി ചെയ്ത് കൊടുത്താൽ സ്വാഭാവികമായും നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് സിസ്റ്റം തന്നെ നിങ്ങളുടെ GSTN പോർട്ടലിൽ നിന്ന് പോപ്പപ്പ് ചെയ്തോളും. നിങ്ങളുടെ രജിസ്റ്റേർഡ്, ആ സമയത്ത് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉണ്ടാവും. നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ GSTN രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിലും ഉണ്ടാവും. അതിലേക്ക് ഒരു 1-time OTP വരും. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ രജിസ്ട്രേഷനുള്ള ആളായി, ഇ വേ ബില്ലിൽ രജിസ്റ്റർ ചെയ്തതായി കണക്കാക്കപ്പെടും.
1: അതിനുശേഷമുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണ്?
0: ഒരു വ്യാപാരി പുതുതായിട്ട് ഇ വേ ബില്ലിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അയാളുടെ കയ്യിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ അയാളുടെ തൊട്ടടുത്ത് ടേബിളിൽ വേണ്ട ഒരു കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ GSTN നമ്പർ ഉണ്ടായിരിക്കണം.
1: അതായത് രജിസ്ട്രേഷൻ നമ്പർ,
0: GST രജിസ്ട്രേഷൻ നമ്പർ അയാൾക്ക് അറിഞ്ഞിരിക്കണം. കാരണം അതാണ് ഫസ്റ്റ് എൻട്രി ചെയ്യേണ്ടത്. പിന്നെ ഇദ്ദേഹത്തിന്റെ GSTN പോർട്ടലിൽ ഇയാൾ കൊടുത്തിട്ടുള്ള രജിസ്റ്റേർഡ് മൊബൈൽ അതുണ്ടായിരിക്കണം. രജിസ്റ്റേർഡ് ഇമെയിൽ ID അതുണ്ടായിരിക്കണം. പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂസർ ID, അതുപോലെ തന്നെ നമ്മൾ തന്നെ ഒരു പാസ്വേഡ്, പാസ്വേഡ് മിനിമം 8 അക്ഷരം ഉള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം. അതിൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം, ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള ഇങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ അടുത്ത് യൂസർ ID പാസ്വേഡും നിങ്ങൾക്ക് കിട്ടും. ഈ പാസ്വേഡും യൂസർ ID ഉപയോഗിച്ച് നിങ്ങൾക്ക് പിന്നീട് ഈ വെബിലിൻ്റെ സൈറ്റിൽ കയറിക്കൊണ്ട് ഈ വെബിൽ ജനറേറ്റ് ചെയ്യാവുന്നതാണ്.
1: ചരക്കിന്റെ മൂവ്മെന്റ് തുടങ്ങുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ ഈ വെബിൽ ജനറേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എത്ര എന്ന് വെച്ചാല് 10 കിലോമീറ്ററിനകത്ത് വേണം വേണ്ട അങ്ങനെയുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. എത്ര ഈ ദൂരവും ഈ വെബില്ലിന്റെ സമയവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വിശദീകരിക്കണം.
0: ഇതില് ഈ വെബില്ലെടുക്കേണ്ടത് സപ്ലൈ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. ഈ വെബിലിൻ്റെ ടൈം വാലിഡിറ്റി കണക്കാക്കുന്നത് 100 കിലോമീറ്ററിന് 24 മണിക്കൂർ എന്നുള്ളതാണ് വാലിഡിറ്റി. ഉദാഹരണമായി ഒരാൾ ഇ വെബിലെടുക്കുകയാണ്, അയാൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്തു, വണ്ടി പുറപ്പെടുന്ന സമയത്ത് ഇ വെബിലെടുക്കുന്ന സമയത്ത് പുറപ്പെടുന്ന ഇ വെബിലിന് 2 പാർട്ടുണ്ട്. ഒന്ന് പാർട്ട് എ, രണ്ടാമത്തേത് പാർട്ട് ബി. പാർട്ട് എ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫില്ല് ചെയ്ത് വെക്കാം. പാർട്ട് എയിൽ ഒന്നുമില്ല, കൺസൈനർ ആർക്കാണോ സാധനം കൊടുക്കുന്നത്, ആർക്കാണോ എത്രയാണോ ക്വാണ്ടിറ്റി, അതിൻ്റെ ടാക്സ് റേറ്റ്, അതിൻ്റെ വാല്യൂ, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് അതിലുള്ളത്. അത് അതിൽ എൻട്രി ചെയ്തതിന് ശേഷം നിങ്ങൾ വണ്ടി ലോറി നിങ്ങളുടെ ഗോഡൗണിലേക്കോ മറ്റോ ചരക്ക് കയറ്റുന്നതിന് വേണ്ടി പോകുന്നു. ചരക്കെല്ലാം കയറ്റിക്കഴിഞ്ഞ് വണ്ടി ഡ്രൈവർ വണ്ടിയിൽ കയറുന്ന ചരക്ക് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ അതിൻ്റെ പാർട്ട് ബി ഫില്ല് ചെയ്യേണ്ടത്. കാരണം പാർട്ട് ബി ഫില്ല് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉദാഹരണമായി രാവിലെ ഒരാൾ ചരക്ക് ഗോഡൗണിലേക്ക് കയറ്റാൻ കൊണ്ടുപോയി, അവിടെ അപ്പം തന്നെ പാർട്ട് ബിയും ഫില്ല് ചെയ്താൽ അയാളുടെ 24 മണിക്കൂർ ലാപ്സാവും. അപ്പോൾ പാർട്ട് എ മാത്രം ഫില്ല് ചെയ്യുക. പാർട്ട് ബി ഡ്രൈവർ ടാർപ്പായെല്ലാം കെട്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് പാർട്ട് ബി ഫില്ല് ചെയ്യേണ്ടത്. പാർട്ട് ബിയിൽ രണ്ട് ഭാഗമാണുള്ളത്. ഒന്ന്, ട്രാൻസ്പോർട്ടറെ സംബന്ധിച്ച ഡീറ്റെയിൽസ്,
1: വണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ,
0: ഇതെല്ലാം വണ്ടിയുമായി, പാർട്ട് ബിയിൽ വണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. അതിൽ ട്രാൻസ്പോർട്ടറെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഉദാഹരണമായി നമ്മൾ ചിലപ്പോൾ കുറച്ച് ഒരു ബണ്ടിൽ പാക്ക് ചെയ്തിട്ട് ഒരു പാർസൽ ഏജൻസിനെ ഏൽപ്പിക്കുകയായിരിക്കും. KRSO അല്ലെങ്കിൽ APSO അങ്ങനെയുള്ള ഏതെങ്കിലും പാർസൽ ഏജൻസിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ KRSO GST നമ്പർ പാർട്ട് ബിയിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതല്ല, ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം വെഹിക്കിളിൽ കൊണ്ടുപോകുമായിരിക്കും. അപ്പോൾ ആ വെഹിക്കിൾ നമ്പർ എൻട്രി ചെയ്ത് കൊടുത്താൽ മതി. പാർട്ട് ബിയിൽ രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, ട്രാൻസ്പോർട്ടറുടെ ഡീറ്റെയിൽസ്. രണ്ട്, വെഹിക്കിൾ നമ്പർ. നമ്മളുടെ സ്വന്തം വെഹിക്കിളിൽ കൊണ്ടുപോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ വാടകയ്ക്ക് എടുത്ത വെഹിക്കിളിൽ കൊണ്ടുപോവുകയാണ്, രണ്ടാണെങ്കിലും ആ വെഹിക്കിൾ നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടറുടെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് കൊടുക്കുക.
1: 100 കിലോമീറ്ററിന് 24 hours ആണ് അതിൻ്റെ സമയം.
0: ഓരോ 100 കിലോമീറ്ററിനോ അതിൻ്റെ പാർട്ടിനോ ഒരു ദിവസം കിട്ടും. ഉദാഹരണത്തിന് 110 കിലോമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 48 മണിക്കൂർ സമയം കിട്ടും. 220 കിലോമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ദിവസം സമയം കിട്ടും.
1: ഒരു സംശയം തോന്നുന്നത്, ഒരു ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങാൻ ഉദ്ദേശിച്ചു, പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എന്തോ കാരണങ്ങൾ കൊണ്ട് അത് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ചരക്കിൻ്റെ മൂവ്മെൻറ്റ് നടന്നില്ല.
0: ഓക്കെ,
1: എന്ത് ചെയ്യും? നിങ്ങൾ ഓൺലൈനിൽ കയറി കഴിഞ്ഞു, അത് അക്കൗണ്ടിൽ വരുമെന്നാണ് സംശയം.
0: ചോദ്യം മനസ്സിലായി. ഇവേ ബില്ലിൻ്റെ സബ്മിഷൻ പൂർത്തിയാവുന്നത് നിങ്ങൾ ഇതിൻ്റെ വെഹിക്കിൾ നമ്പറും പാർട്ട് ബി ഫില്ല് ചെയ്യുന്നതോടുകൂടി മാത്രമാണ്. പാർട്ട് ബി പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ട്രാൻസ്പോർട്ടറുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തു അല്ലെങ്കിൽ വെഹിക്കിൾ നമ്പർ ഫില്ല് ചെയ്തു. ഇതോടുകൂടി മാത്രമാണ് ഇതിൻ്റെ സമയം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ വെഹിക്കിൾ നമ്പർ ഫില്ല് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആ ട്രാൻസ്പോർട്ടർ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വേ ബില്ല് വാലിഡേറ്റ് ആയിട്ടില്ല, സബ്മിഷൻ ആയിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു ഡാറ്റ എൻട്രി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ. ഇനി വെഹിക്കിൾ നമ്പറും ഫില്ല് ചെയ്തു, നിങ്ങൾ വെഹിക്കിൾ നമ്പർ ഫില്ല് ചെയ്തു, വണ്ടിയെല്ലാം റെഡിയായി, നിങ്ങളുടെ ഗോഡൗണിൽ നിന്നും ഒരു 1 കിലോമീറ്ററോ അല്ലെങ്കിൽ 100 മീറ്ററോ അകലെ എത്തി വണ്ടി പഞ്ചറായി അല്ലെങ്കിൽ വണ്ടി എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി, നിങ്ങൾക്ക് ആ ബ്രേക്ക് ഡൗൺ ആയതിനു ശേഷം നിങ്ങൾക്ക് വീണ്ടും വെഹിക്കിൾ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് വേറൊരു വെഹിക്കിളിലേക്ക് ആ സാധനം മാറ്റി കയറ്റുകയാണെങ്കിൽ അതുവഴി കൊണ്ടുപോകാവുന്നതാണ്.
1: ഇ വേ ബില്ല് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസലേഷൻ ഉണ്ടോ എന്നാണ്?
0: ഇ വേ ബില്ലിൽ മറ്റു ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സംവിധാനത്തിൽ, വാറ്റ് സംവിധാനത്തിൽ ഇല്ലാത്ത ഒരു ഫെസിലിറ്റിയാണ് ഇ വേ ബില്ല് ക്യാൻസൽ ചെയ്യാനുള്ള ഫെസിലിറ്റി. നമ്മളൊരു ഇ വേ ബില്ല് ക്രിയേറ്റ് ചെയ്തു, ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ട്രാൻസ്പോർട്ടേഷൻ നടന്നില്ല അല്ലെങ്കിൽ വട്ട് എവർ ഇറ്റ് ഈസ് ഒരു ആ ഓർഡർ ക്യാൻസലായി അല്ലെങ്കിൽ ആ ഡീലർക്ക് ആ സാധനം വേണ്ടെന്ന് പറഞ്ഞു ഓർഡർ ക്യാൻസൽ ആയിക്കഴിഞ്ഞാൽ ഇ വേ ബില്ല് നിങ്ങൾക്ക് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത ആൾക്ക്, വേറെ ആർക്കും പറ്റില്ല, ആരാണോ ക്രിയേറ്റ് ചെയ്തത് അയാൾക്കത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 24 മണിക്കൂറാണ് സമയപരിധി, അതിൻ്റെ ഉള്ളിൽ അയാൾക്ക് ക്യാൻസൽ ചെയ്യാം. ഒരു കണ്ടീഷനുണ്ട് അതിന്. ഉദാഹരണമായി ഇവിടെ നിന്നും ഇ വേ ബില്ല് ക്രിയേറ്റ് ചെയ്തു, 5 കിലോമീറ്റർ അപ്പുറം വരെ എത്തി, അവിടെ നിന്നാണ് ഈ ഓർഡർ ക്യാൻസൽ ആകുന്നത് എങ്കിൽ നിങ്ങൾക്കത് ക്യാൻസൽ ചെയ്യാം. പക്ഷേ ഈ 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ GST ഓഫീസേഴ്സ് ആരും ഇത് പരിശോധിച്ച് വെരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. വൺസ് GST ഓഫീസർ ഈ ഇ വേ ബിൽ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല.
1: ഇ വേ ബില്ലൊരു പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പുതിയ സംവിധാനമാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിശോധനയും ആ ഒരു ലെവലിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് ഇ വേ ബില്ലിൻ്റെ പരിശോധന ഈ ദിവസം നടത്തുക?
0: ഇ വേ ബില്ല് പൂർണ്ണമായും IT ബേസ്ഡ് സംവിധാനമാണ്, ഇൻഫർമേഷൻ ടെക്നോളജി വളരെ നന്നായി യൂസ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇതിൽ ഇ വേ ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത് ആളുകളും അത് പരിശോധിക്കുന്ന ആളുകളും രണ്ട് വിഭാഗമാണുള്ളത്. ക്രിയേറ്റ് ചെയ്യുന്നത് അധികവും വ്യാപാരികളും പരിശോധിക്കുന്നത് ഉദ്യോഗസ്ഥരുമാണ്. ഉദ്യോഗസ്ഥർക്ക് ഇതിനു വേണ്ടി പ്രത്യേക അപ്ലിക്കേഷൻ ആപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവരുടെ മൊബൈലുകളിൽ. എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ആപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെറ്റിൽ ഇൻ്റർനെറ്റിൽ ആ സൈറ്റിൽ പോയാൽ അത് വെരിഫൈ ചെയ്യാൻ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് അവർക്ക് വണ്ടി വഴിയിൽ വാഹനങ്ങൾ പരിശോധിക്കുകയും ഇ വേ ബില്ല് വെരിഫൈ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇ വേ ബില്ല് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഇ വേ ബില്ല് നിങ്ങൾക്ക് അത് 24 മണിക്കൂറിൽ താഴെയാണെങ്കിൽ കൂടി അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല.
1: അതായത് ഒരു ഹാർഡ് കോപ്പി ഇല്ലാതെ തന്നെ ഇ വേ ബില്ലിന്റെ പ്രിന്റ് ഇല്ലാതെ തന്നെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ.
0: ഇതിൽ പൊതുജനങ്ങൾക്കും ഒരു ഇ വേ ബില്ല് ജെനുവിൻ ആയിട്ടുള്ള ഇ വേ ബില്ലാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഈ സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ആ ഇ വേ ബില്ലിന്റെ നമ്പർ എൻട്രി ചെയ്ത് കൊടുത്താൽ അതിന്റെ ജെനുവിനിറ്റി ശരിയായ ഇ വേ ബില്ലാണോ അല്ലയോ എന്നുള്ളത് സിസ്റ്റത്തിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നും ഇന്റർനെറ്റിൽ നിന്നും അറിയാവുന്നതാണ്.
1: ഇ വേ ബില്ലിന് പ്രത്യേകിച്ച് നമ്പറോ ബാർകോഡോ അങ്ങനെ എന്താണ് സംവിധാനം? അതിന്റെ
0: ഇ വേ ബില്ല് ഒരു നമ്പറാണ്, 18 or 13 ഒക്കെ നമ്പറുള്ള ഒരു സംവിധാനമാണ് ഇ വേ ബില്ല്. നമ്പറാണ് അത്. ആ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൽ ബാർകോഡും ഉണ്ട്. ഡിപ്പാർട്ട്മെന്റൽ ഓഫീസർക്ക് ജസ്റ്റ് മൊബൈൽ ഉപയോഗിച്ച് ആ ബാർകോഡ് സ്കാൻ ചെയ്താൽ, ബാർകോഡ് മീൻസ്
1: ക്യു ആർ കോഡ്
0: സ്കാൻ ചെയ്താൽ നമ്പർ ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. പൊതുജനങ്ങൾക്കും അവരുടെ മൊബൈലിൽ ക്യു ആർ കോഡ് സ്കാനർ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് ആ നമ്പർ വെരിഫൈ ചെയ്യാവുന്നതാണ്. വെരിഫൈ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് NIC സൈറ്റിൽ പോവും, അത് വെരിഫൈ ചെയ്യും.
1: ഒരു കച്ചവടക്കാരൻ സ്ഥിരമായി ഒരേ സാധനങ്ങളാണ് വിൽക്കുന്നത്, അതേപോലെ ഏതാണ്ട് മിക്കവാറും ഒരേ സ്ഥാപനങ്ങൾക്കാണ് വിൽക്കുന്നത്. ഇതൊരു നിരന്തരമായ പ്രോസസ്സാണ്. ഈ പ്രോസസ്സിന് അനുകൂലമായി ഒരുപാട് ഇ വേ ബില്ല് എടുക്കേണ്ടി വരില്ല? അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാവില്ല വ്യാപാരികൾക്ക്?
0: അതിനെ നമ്മളുടെ മുൻ വാറ്റ് സംവിധാനത്തിലുള്ള ഇല്ലാത്ത അല്ലെങ്കിൽ ഡെലിവറി നോട്ട് സംവിധാനത്തിൽ ഇല്ലാത്ത ഒരു വളരെ അധികം വ്യാപാരികൾക്ക് ഉപകാരപ്രദമായ ഒരു സംവിധാനം ഇ വേ ബില്ലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിക്കവാറും വ്യാപാരികൾ സ്ഥിരമായി ഒരു കൂട്ടം വ്യാപാരികളിൽ നിന്ന് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നവരാണ്. അതുപോലെ സ്ഥിരമായി ഒരേ തരം ചരക്ക് ട്രാൻസാക്ഷൻ കൈമാറ്റം നടത്തുന്നവരുമാണ്. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇ വേ ബില്ലിൽ തന്നെ ഒരു മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട്. നിങ്ങൾ ലോഗിൻ ചെയ്ത് ആ സൈറ്റിനുള്ളിൽ കയറി കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ മേടിക്കുന്ന ആളുകൾ, നിങ്ങളുടെ ക്ലയൻസ്, നിങ്ങളുടെ പർച്ചേസേഴ്സ്, നിങ്ങൾ വിൽക്കുന്ന ആൾ, നിങ്ങളുടെ ക്ലയൻസ്, ഇവരുടെ എല്ലാം സ്ഥിരമായി നിങ്ങൾ മേടിക്കുന്ന, ഉദാഹരണമായിട്ട് ഒരു എ എന്നുള്ള ഒരു ഡീലർ സ്ഥിരമായി ഒരു 5 or 10 ഡീലർമാരുടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവരുടെ പർച്ചേസിങ് ഈ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ ഈ ഒരു മാസ്റ്റർ ഡാറ്റാബേസിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. അതേപോലെ ചരക്കുകളുടെയും സ്ഥിരമായി നിങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചരക്കുകളുടെ ഡീറ്റെയിൽസും അതിൻ്റെ നികുതി നിരക്കുകളും അതിൻ്റെ വിലയൊഴികെയുള്ള റേറ്റ് നിങ്ങൾക്ക് അതിലടിക്കാം. ടോട്ടൽ വിലയല്ലാതെ റേറ്റ് അതിലടിച്ച് അതും അതിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പഴയ കാലങ്ങളിൽ ഈ ഡെലിവറി നോട്ടെല്ലാം എടുക്കുന്ന സമയത്ത് ടിൻ നമ്പർ മാറി, GST മാറി, കൺസൈനി മാറി, ഇത്തരം തെറ്റുകൾ ഒഴിവാക്കാം. നിങ്ങൾ ആൾറെഡി നിങ്ങൾ ഇത്തരം ഒരു ഡാറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇ വേ ബിൽ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ആ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡീലറുടെ ഡീറ്റെയിൽസ് അവിടെ വന്നുകൊള്ളും, ആ ചരക്കിൻ്റെ ഡീറ്റെയിൽസ് അവിടെ വന്നുകൊള്ളും. എല്ലാം നിങ്ങൾ ആ പ്രത്യേക ഡീലർക്ക് കൊടുക്കുന്ന ആ ട്രാൻസാക്ഷൻ നടത്തപ്പെടുന്ന ക്വാണ്ടിറ്റിയും എമൗണ്ടും മാത്രം രേഖപ്പെടുത്തിയാൽ മതി.
1: അതായത് സ്ഥിരമായി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഡീലറുടെ പേര് അതിൽ സേവ് ചെയ്യാൻ പറ്റും, ചരക്കുകൾ സേവ് ചെയ്യാൻ പറ്റും, ഒരു ക്ലിക്കിൽ ഇതെല്ലാം ഇ വേ ബില്ലിലേക്ക് വരും.
0: അതെ,
1: അങ്ങനെ ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് സംസാരിച്ചിൽ പൂർത്തിയാക്കാത്തൊരു ഒരു കാര്യമുണ്ട്. ഒരു 10 കിലോമീറ്ററുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ട്. 10 കിലോമീറ്ററിൽ ആ ഉള്ളിലാണെങ്കിൽ ഇ വേ ബിൽ വേണമോ വേണ്ടയോ എന്നുള്ള ഒരു സംശയം
0: വളരെ വളരെ അധികം തെറ്റിദ്ധരിക്കപ്പെട്ടതും പലപ്പോഴും പല ചാർട്ടേഡ് അക്കൗണ്ടൻസ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഒരു തെറ്റായ രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുമായിട്ടുള്ള ഒരു സംഭവമാണ്, 10 കിലോമീറ്ററിൽ താഴെ ഇ വേ ബില്ല് വേണ്ട എന്ന്. ഇത് തെറ്റായ ഒരു കാര്യമാണ് എന്നാണ് റൂള് വെച്ച് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം 10 കിലോമീറ്ററിൽ താഴെ എന്നുള്ള ഒരു പ്രൊവിഷൻ പറഞ്ഞിട്ടുള്ളത് ഒരു കച്ചവടക്കാരൻ അയാളുടെ ചരക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ട്രാൻസ്പോർട്ടർക്ക് എത്തിക്കുന്ന ദൂരമാണ്. അതേപോലെ ഒരു ട്രാൻസ്പോർട്ടർ തിരിച്ച് ഈ കച്ചവടക്കാരൻ്റെ ബിസിനസ് പ്ലേസിലേക്ക് എത്തിക്കുന്ന ദൂരമാണ് 10 കിലോമീറ്റർ. ആ 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഇ വേ ബില്ല് വേണ്ട എന്നാണ്. ഈ 10 കിലോമീറ്റർ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് അത് മുഴുവനായും ഒരു ട്രാൻസ്പോർട്ടറെയും ഡീലറെയും സംബന്ധിച്ചിട്ടുള്ളതാണ്, ഒരു ട്രാൻസാക്ഷനെ സംബന്ധിച്ചിട്ടുള്ളതല്ല. ഉദാഹരണമായി ഒരു ടൗണിലുള്ള ഡീലർ അയാളുടെ ഗോഡൗണിൽ നിന്ന് ചരക്കു കയറ്റി അത് പാർസൽ അയാളുടെ സ്ഥിരമായ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിക്ക് എത്തിക്കുന്ന സ്ഥലം, അതുവരെയുള്ള ആ ദൂരത്തിനാണ് ഈ വെബിൽ വേണ്ടാത്തത്. അല്ലാതെ ഒരു സെയിലിന് നിങ്ങളൊരു സെയിൽ ഒരു സപ്ലൈ നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു പർച്ചേസ് നടത്തുകയാണ്, നിങ്ങൾ വേറൊരു ഡീലറുടെ നിന്ന് നിങ്ങളുടെ ഡീലർ അല്ലെങ്കിൽ എക്സ് വൈ വൈ ടു എക്സ് വാട്ട് എവർ ഇറ്റ് ഈസ് അവർ തമ്മിലുള്ള ട്രാൻസാക്ഷന് അത് 10 കിലോമീറ്ററിൽ താഴെയാണെങ്കിലും ഈ വെബിൽ വേണം.
1: ഓക്കെ, മറ്റൊരു സംശയം, 50,000 കൂടുതൽ വിലയുള്ള ചരക്കുകളുടെ ഒരു ട്രാൻസ്പോർട്ടേഷന് ഈ വെബിൽ ആവശ്യമുള്ളൂ എന്ന് താങ്കൾ പറഞ്ഞു. എന്നാൽ ഒരു വാഹനത്തിൽ 3 ട്രാൻസാക്ഷൻ ഉണ്ട്, 20,001, 20,001, 20,001, അതായത് മൊത്തം നോക്കുമ്പോൾ 60,000 ഉണ്ട്, പക്ഷേ 50,000 കൂടുതലില്ലെങ്കിൽ വേണ്ടെന്ന് പറയുന്നു. ഇത് വേണ്ട, ഈ ഇങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻ വേണ്ട എന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
0: വളരെയധികം ഡിബേറ്റിന് വിധേയമായിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. കഴിഞ്ഞ ദിവസം സെൻട്രൽ എക്സൈസിൻ്റെ ഒരു ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നടന്ന ഒരു പ്രോഗ്രാമിൽ ഇത് സംബന്ധിച്ച ഒരു ചർച്ച ഉണ്ടായി. നമ്മളുടെ റൂൾ പറയുന്നത് 50,000 രൂപയിൽ കൂടുതൽ വാല്യൂ ഉള്ള സാധനങ്ങൾ ഒരു വണ്ടിയിലുണ്ടെങ്കിൽ ആ കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടർ ഈ 50,000 കൂടുതൽ 3 എണ്ണം ഉണ്ടെങ്കിൽ 3 എണ്ണത്തിനും ഈ വെബിൽ എടുക്കാൻ ബാധ്യസ്ഥനാണ്. എന്ന് വെച്ചാൽ 20,000 രൂപയുടെ 3 ഈ വെബിലുണ്ട്, വിൽക്കുന്ന ആൾ സ്വാഭാവികമായും നിയമപ്രകാരം അതിന് എടുക്കേണ്ട ആവശ്യമില്ല, വാങ്ങുന്ന ആളും എടുക്കേണ്ട ആവശ്യമില്ല.
1: 20,000 ഉണ്ടെങ്കിൽ
0: 60,000 ആയല്ലോ, സ്വാഭാവികമായും 3 20,000 ഈ വെബിൽ വേണ്ടല്ലോ എന്നുള്ള ഒരു ഇത് തോന്നാം. പക്ഷേ ഇത് വണ്ടിയിൽ മൊത്തം നോക്കുമ്പോൾ 60,000 സ്വാഭാവികമായും ഈ വണ്ടിയിൽ കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടർ, അതൊരു പക്ഷെ പാർസൽ ഏജൻസിക്കാരനാവാം അല്ലെങ്കിൽ വണ്ടിക്കാരനാവാം, അയാൾ അത് എടുക്കാൻ നിർബന്ധിതനാണ്.
1: നിലവിൽ ഈ വെബില് അന്തർ സംസ്ഥാന ചരക്ക് സേവന കൈമാറ്റത്തിന് മാത്രമേ ആവശ്യമുള്ളൂ, ശരിയാണോ?
0: നിലവിൽ അതും ആവശ്യമില്ല. എന്ന് വെച്ചാൽ മാൻഡേറ്ററി അല്ല, കാരണം നമ്മൾ 1st ഇത് നിർബന്ധമാക്കിയിട്ട് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നെങ്കിലും
1: 2018 ഫെബ്രുവരി 1,
0: അതെ അതെ 2018 ഫെബ്രുവരി 1 മുതൽ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി നിർബന്ധമാക്കിയിരുന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം തൽക്കാലം അത് നടപ്പാക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. ലഭ്യമായ വിവരം വെച്ച് ഫെബ്രുവരി അവസാനത്തോടുകൂടി വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
1: ജി എസ് ടിയുടെ പുതിയ ഒരു സംവിധാനമായ ഇ വെബിൽ, ഇലക്ട്രോണിക് വെബിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഓൺലൈനായി വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണിത്. ഇത് ബില്ലിനോട് കൂടെ ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റാണ്. ഈ വിഷയത്തിലെ ടെക്നിക്കലായി ട്രെയിനിങ് ലഭിച്ച ചരക്ക് സേവന നികുതി ഓഫീസർ ഇൻ്റലിജൻസ് AM ഷംസുദ്ദീനാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മോട് വിശദീകരിച്ചത്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ജനക്ഷേമം. ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ GST ഇ വേബിൽ എന്നതിനെ കുറിച്ച് AM ഷംസുദ്ദീനും പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി ഇടത്തനാട്ടുകരയും ചേർന്ന് നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: കുടുംബകങ്ങളിലെ സന്തോഷവും അതേപോലെ തന്നെ കൊച്ചു കൊച്ചു പിണങ്ങങ്ങളും, അതൊക്കെ ഏറ്റവും വലിയ സമാധാനത്തിനും ഏറ്റവും വലിയ ശാന്തിക്കും മാത്രമേ കാരണമാക്കാവൂ എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തി കുടുംബകങ്ങളിൽ സമാധാനം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന മനോഹരമായ പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ പ്രണയക്കുരുക്ക് രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഹാരിസ് ബിൻ സലീം, തജുദ്ദീൻ സ്വലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മുടെ ഹാരിസ് ബിൻ സലീം വീണ്ടും ചേരുകയാണ്. ഇന്നത്തെ ദിവസം ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. പലപ്പോഴും ജീവിതത്തിൽ ഒരു വൈകാരികതയുടെയും ലൈംഗിക ചിന്തകളുടെയും പ്രായത്തിലെത്തും മുമ്പേ തൻ്റെ എതിർലിംഗത്തോട് ആകർഷിക്കപ്പെടുക എന്ന പ്രവണതക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധങ്ങൾ ആരംഭിക്കുക എന്ന രീതിക്കും ഇന്ന് വലിയ രീതിയിൽ നമ്മുടെ സാമൂഹിക പരിസരം സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ അരികത്തും പരിസരത്തും എത്തുമ്പോൾ മുമ്പൊന്നും ഇല്ലാത്തത്ര ആൺപെൺ സൗഹൃദങ്ങളുടെ അതിർവരമ്പുകൾ മായ്ക്കപ്പെട്ട് അത് അരുതായ്മകളിലേക്കും അപകടങ്ങളിലേക്കും പോകുന്നത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രണയക്കൊലകളിലേക്കും പകപോക്കലുകളിലേക്കുമൊക്കെ എത്തിയതിൻ്റെ ബ്രേക്കിംഗ് ന്യൂസുകൾ പലപ്പോഴായി നമ്മുടെയൊക്കെ നോട്ടിഫിക്കേഷനുകളിൽ നാം കണ്ടിട്ടുണ്ട്. ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുകയാണ് നമ്മളിന്ന്. ഏറ്റവും ആദ്യം ഞാൻ അരിസ്മോലിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, പ്രണയത്തിന് മനുഷ്യൻ്റെ പ്രായമുണ്ട്. ഒരാണും ഒരു പെണ്ണും തമ്മിൽ പ്രണയിക്കുക എന്ന് പറയുന്നത് അത് തത്വത്തിൽ ഒരു ദൈവിക അനുഗ്രഹമാണ്. ആ ഒരു ആകർഷണം നിലനിൽക്കുക എന്ന് പറയുന്നത് അതിനെ ഏറ്റവും ശരി ദിശയിൽ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം ഇതിന്ന് കുറച്ചും കൂടിയും വ്യാപകമാണ്, സർവവ്യാപകമാണ്. ആ ഒരു മാറ്റത്തിൻ്റെ ഒരു കാരണം എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
5: വളരെ പ്രധാനമായിട്ട് നമ്മൾ തുടക്കം തുടങ്ങേണ്ടത് ഇവിടെ തന്നെയാണ്. അതായത് ആരും പറയാതെ തന്നെ ഈ എതിർലിംഗത്തോട് താല്പര്യം ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യൻ്റെ പ്രകൃതി അനുസരിച്ചുള്ളൊരു സംഗതിയാണത്. അതായത് കുറച്ച് സമയം സ്വകാര്യമായൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തെറ്റായ ഒരു മാനസികാവസ്ഥയിലേക്ക് പെട്ടെന്ന് മാറും. അതുകൊണ്ടാണല്ലോ ആണും പെണ്ണും ഒറ്റയ്ക്കാവണ്ടെന്ന് പറയുന്നതിൻ്റെ തത്വം. ഇവിടെ ഇതിന് പ്രോത്സാഹനം നൽകുന്ന ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് മീഡിയകളും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ എന്താ, ഇത് വളരെ എളുപ്പമാണ്. അതായത് സമൂഹത്തിലേക്ക് അരാജകത്വം കൊണ്ടുവരുവാൻ ഇത്രയും എളുപ്പമുള്ളൊരു വഴി വേറെ ഇല്ല.
1: അതായത്
5: നമ്മളെല്ലാവരും എന്ത് ചെയ്യും, ആണും പെണ്ണും നമ്മുടെ മര്യാദയും സംസ്കാരവും ഒക്കെ അനുസരിച്ചുകൊണ്ടുള്ള ഒരകലം ഏത് സമയത്തും എല്ലാ സ്ത്രീ പുരുഷന്മാരും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ അകലം നഷ്ടപ്പെടുന്നതോടുകൂടെ എന്ത് ചെയ്യും, അത് വലിയ ദുരന്തങ്ങളിലേക്ക് വഴിയെത്തിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പം ഇന്നിപ്പോൾ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി, അതായത് ആണും പെണ്ണും വ്യത്യാസമില്ല, അതൊന്നും ആരും അംഗീകരിക്കണ്ട. പക്ഷെ അതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യും, ഒരാണിനും പെണ്ണിനും അടുത്ത് പെരുമാറുമ്പോൾ ആണാണ് പെണ്ണാണ് എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടുകയും ഒരു പെണ്ണ് പെണ്ണിനോടും ഒരാണാണിനോടും പെരുമാറുന്നത് പോലെയുള്ള സർവ്വവിധ സ്വാതന്ത്ര്യത്തോടും കൂടെയുള്ള ഒരു പെരുമാറ്റത്തിലേക്ക് ആ ബോധവൽക്കരണങ്ങൾ മാനസികമായി ആളുകളെ എത്തിച്ചു എന്നുള്ളത് ഇപ്പോഴത്തെ ഈ പുതിയ ട്രെൻഡിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ പൊതുവെ പെൺകുട്ടികൾക്ക് എന്താ വെച്ചാൽ ആ അവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യും, ഞാൻ എല്ലാവരെ പോലെ ആവണ്ടേ എന്നൊരു ചിന്താഗതിയിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായും കുറച്ചും കൂടി സ്വാതന്ത്ര്യം എടുത്തിട്ട് എന്ത് ചെയ്യും, അവർക്ക് കൂടുതൽ മിങ്കിൾ ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങൾ ലഭിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി ഉണ്ട്. അതിലുപരി എന്താണെന്ന് വിചാരിച്ചാൽ ധാരാളക്കണക്കിന് വളരെ സ്വതന്ത്രമായി ഇടപെടുവാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, മുമ്പത്തേതിനേക്കാളും വർദ്ധിച്ചു വന്നു എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ മറ്റൊന്ന്, മുമ്പത്തെ പോലെയല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതായത് ഒരാണും പെണ്ണും നിന്ന് സംസാരിക്കുമ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നണ്ട എന്ന് വിചാരിച്ചിട്ട് ആളുകൾ ഇതിൽ നിന്ന് മാറി നിന്നിരുന്നു. ഇന്ന് അങ്ങനെയല്ലല്ലോ, നമുക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, മറ്റാരും അറിയാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് തുടങ്ങുന്ന ഒരു ബന്ധം പഴയ കാലത്ത് ഒരു വർഷം കൊണ്ടൊക്കെ രൂപപ്പെട്ടു വന്നിരുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും,
1: പറ്റുന്നുണ്ട്.
5: ആ പറ്റും സൗകര്യ പരസ്പരമുള്ള ഒരു വലിയ ബന്ധമുണ്ടാക്കി തീർക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് ഈ സാഹചര്യങ്ങളെ കൊണ്ടൊക്കെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ചെറിയ ക്ലാസ് മുതൽ, ഒരു പക്ഷേ ഇന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാം ക്ലാസ് പറയാം, ഒരു അഞ്ചോ ആറോ ക്ലാസ് മുതൽ എന്ത് ചെയ്യാണ് ഇത് ആരംഭിച്ചു വരുന്നതാണ്. ഇത് വളരെ വ്യാപകമാണ് ക്യാമ്പസുകളിലും പരിസരങ്ങളിലൊക്കെ. എന്താണ്, നമ്മൾ ഒരു നിലക്കും നമ്മൾ മുമ്പ് കാണാത്ത മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വസ്തുത.
4: അപ്പോൾ ഇതൊരു പിന്നെ ശരിക്ക് ഒരാണും ഒരു പെണ്ണും പ്രണയിക്കുകയാണ് വേണ്ടത്, അതൊരു സ്വാഭാവികതയാണ് എന്നൊരു ഒരു നോർമലൈസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്.
5: അതെ അതെ അതെ.
4: അപ്പോൾ ഇത് ഇതൊരു യൂറോപ്പിൻ്റെ ഒരു ഒരു 10 വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള അല്ലെങ്കിൽ 20-25 വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയെ നമ്മുടെ നാടിന്ന് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്.
5: അതെ, നമുക്കൊരു ഇതിലൊരു ചോദ്യം നമ്മുടെ മനസ്സിലുള്ള എന്താ വെച്ചാൽ, ഈ പിന്നെ ചെറുപ്രായത്തിലുള്ള ഈ ആൺകുട്ടികളും പെൺകുട്ടികളും സ്വതന്ത്രമായി ഇടപഴകുന്നത് കൊണ്ടുള്ള ദുരന്തം അറിയാത്തവരായി ആരും ഇവിടെയില്ല.
1: അതെ,
5: തരക്കടില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർ പറയുകയാണ് ഇതുകൊണ്ട് യാതൊരു അപകടങ്ങളും ഇല്ല എന്ന് ധൈര്യസമേതം പറയാൻ ആർക്കെ പറ്റുക. എന്തെല്ലാം അപകടം എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്ത അത്ര വലിയ പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഒന്നുമില്ല, ഈ ലിബറലിസവും കാര്യങ്ങളും ഒക്കെ പിന്തുണക്കുന്ന ഒരാളാന്ന് വിചാരിച്ചു.
1: അയാളുടെ
5: മകള് നാളെ വന്ന് പറയാണെന്ത്, അതെ ഇതിലിങ്ങനെ വെക്കുമ്പോൾ ഒരു പോളിലൊരു പയ്യ ഉണ്ടല്ലോ, എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണം, എൻ്റെ വിവാഹം ഇപ്പോൾ നടത്തണം, അവൾക്ക് എത്ര പറ, എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണം, എനിക്ക് അവൻ്റെ കൂടെ പോകണം. അപ്പോൾ നമ്മൾ അവരെ കുറിച്ച് ഈ രക്ഷിതാക്കൾക്ക് അറിയാം, അവിടെ ഇപ്പോൾ ഒരു ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം ആ മുസ്ലിം ഒന്നുമില്ല. തൻ്റെ മകൾ എന്ത് ചെയ്യരുത്, ഒരു അപകടത്തിലേക്ക് പോകരുതെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും രക്ഷം, അങ്ങനെ വാശി പിടിച്ചാൽ എന്ത് ചെയ്യും, അവളെ കൂടെ അവനെ പറഞ്ഞ അവൻ്റെ കൂടെ അവളെ പറഞ്ഞയക്കേണ്ടി വരും. അപ്പോൾ എന്താണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ കാരണം, സ്വതന്ത്രമായി ഇടപഴകാൻ അവസരം കൊടുത്തതാണ്. അപ്പോൾ ഇത് അപകടകരമല്ലാതെന്ന് പറയാൻ പറ്റും? നീ യഥാർത്ഥ സൂചിപ്പിച്ച മാതിരി എത്ര പ്രണയക്കൊലകൾ നടന്നു, എന്താ കാര്യം, ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും, ഈ പ്രണയം നിരസിക്കേണ്ടി വരും. അപ്പോൾ ഇത് നിരസിക്കേണ്ടി വന്നാൽ ഒരു കുട്ടിയുടെ ജീവൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടേക്കും എന്ന് ദശക്കണക്കിന് സംഭവങ്ങളിലൂടെ വ്യക്തമാകുമ്പോഴും ആണും പെണ്ണും ഇടപഴകിക്കോട്ടെ, നമ്മളെന്താ വെച്ചാൽ നമ്മൾ എല്ലാ അതിർവരമ്പുകളും മാറ്റി നിർത്തി ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ അപകടങ്ങൾ കാണുന്നില്ലേ? പലപ്പോഴും പ്രണയിച്ചു പോകുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകാനും വിവാഹം അനുവദിക്കാനും പറ്റാതെ വരും, പാരൻസിന് പറ്റാതെ വരും, അപ്പോൾ അവർ ആത്മഹത്യ ചെയ്യും.
1: ഇവർക്ക് തന്നെ പറ്റാതെ വരും.
5: ആ പറ്റും, അപ്പൊ ആത്മഹത്യ ചെയ്യും. ഇനി പ്രണയിച്ചു പോയി അവർ ജീവിതം ആരംഭിച്ചു, അവിടെ വലിയ ദുരന്തങ്ങളും കലാപങ്ങളും കൊലപാതകങ്ങളും, താൻ പ്രണയിക്കുന്ന സമയത്ത് വേറൊരു പ്രണയം ഉണ്ടാവുമ്പോൾ ഈ കാമുകനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ എല്ലാം നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആൺപെൺ ബന്ധങ്ങൾ ഒരു വ്യവസ്ഥകളും നിയമങ്ങളും ഇല്ലാതെ സ്വതന്ത്രമായി അനുവദിച്ചാൽ ഈ നാട്ടിൽ ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാനാവാത്ത ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് ആർക്കാണ് അറിയാത്തത്? ഞാനിതിൽ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ ഇവിടെ മൗനം ദീക്ഷിക്കുന്ന ഒരു വലിയ അപരാധമാണ് ചെയ്യുന്നത്. ഒരു പെൺകുട്ടിനെ പ്രേമം എന്ന നിലക്ക് എല്ലാ നിലക്കും നശിപ്പിക്കാനുള്ള ഒരവസരമാണ് എന്ത് ചെയ്യണത്, ഈ സ്വതന്ത്രമായ ഇടപെടലുകൾക്ക് അനുവാദം കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത്. അതായത് ആ പെൺകുട്ടിനെ എന്ത് ചെയ്യാണ്, ശാരീരികമായി ഉപയോഗിക്കുന്നു. ആര് ചുക്കാ കുട്ടിക്ക് പിന്നെ ഒരു ഭാവി ഉണ്ടോ എന്ന് പറഞ്ഞാൽ, അവൾ ഉപയോഗിക്കപ്പെട്ട ഒരാളായി മാറി. ഒരു സുരക്ഷിതമായൊരു വിവാഹത്തിൻ്റെ അവസരം ഒരു സന്ദർഭം കൊണ്ട് ആ പയ്യൻ നശിപ്പിച്ചു. ഒരു പക്ഷേ അവൾ അതുകൊണ്ട് പ്രഗ്നൻ്റായി, അബോർഷൻ ചെയ്തു, ആ കുട്ടിയുടെ ശരീരം എന്ത് ചെയ്തു, ഒരു ഡെലിവറി നടക്കുന്നതിനേക്കാളും വലിയ പ്രത്യാഘാതങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി കൊടുക്കുകയാണ് ചെയ്യേണ്ട
1: പരസരത്തും
5: ആൾക്കാരും. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ദുരുപയോഗപ്പെടുത്തുവാനുള്ള അവസരങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരെ എങ്ങനെയാണ് ആളുകൾക്ക് പിന്തുണക്കാൻ പറ്റുന്നത്? അപ്പോൾ സത്യത്തിൽ വലിയൊരു സാമൂഹിക ദുരന്തമാണ് ഈ പ്രണയങ്ങളുടെ ആധിക്യം നമുക്ക് തരുന്ന സന്ദേശം. തിരിച്ചറിയാൻ വൈകിയാൽ ഇതിനുവേണ്ടി വാദിക്കുന്നവരും ഇതിനുവേണ്ടി ചർച്ച നയിക്കുന്നവരും ഇതിനുവേണ്ടി മീഡിയകൾ ഉപയോഗപ്പെടുത്തുന്നവരുടെ ഒക്കെ വീട്ടിലിതെത്തും.
1: അതെ,
5: സംശയമില്ല. മക്കളുണ്ടെങ്കിൽ അതെത്തും,
1: അതിനെ
5: അംഗീകരിക്കുക. ഏതവസ്ഥയിലാണെങ്കിലും എൻ്റെ മക്കൾ എന്ത് ചെയ്താലും അംഗീകരിക്കും എന്നൊന്നും പറയാൻ ഒരു രക്ഷിതാവിനും എന്തല്ല സാധ്യമല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
1: തീർച്ചയായും. അപ്പോൾ ഇവിടെ നമ്മൾ പാരൻസിലേക്ക് പോവാണ്.
5: അതെ അതെ.
1: അപ്പോൾ നമ്മളൊരു സാധാരണഗതിയിൽ തന്നെ മനുഷ്യപ്രകൃതിയിൽ തന്നെ ഒരു എതിർ ലിംഗത്തോടുള്ള താല്പര്യമുണ്ട്. ആ താല്പര്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ശാരീരികമായും മാനസികമായും പ്രേരിപ്പിക്കുന്ന കാഴ്ചകളുണ്ട്. പിന്നെ ക്യാമ്പസിലെ സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ക്യാമ്പസിലൊക്കെ കൺസെൻറ്റ് ചോദിക്കുക എന്നാണ് പാരൻസിനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത്. ഒരു പെൺകുട്ടിനോട് ചെന്നിട്ട് നീ എനിക്കൊരു ബെസ്റ്റ് ഞാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എനിക്ക് സെക്സ് തരുമോ എന്ന് പേന തരുമോ എന്ന് ചോദിക്കുന്നത് പോലെ ബുക്ക് തരുമോ എന്ന് ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നൊരവസ്ഥ ഉണ്ട്. അങ്ങനെ ചോദിക്കുക എന്നത് പുരോഗതിയാണെന്നാണ് സിനിമകളും വെബ് സീരീസുകളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട് എന്ന് സ്നേഹക്കൂട് കേൾക്കുന്ന പാരൻസ് ആദ്യം മനസ്സിലാക്കണം. ഒരു കുട്ടി ചെറിയ കുട്ടിയായപ്പോൾ കോടിയും പടിമൊക്കെ കയറുമെന്ന് വിചാരിച്ചിട്ട് ബ്ലോക്ക് ഇടും, കിണറിൻ്റെ മതിൽ കെട്ടും, അല്ലേ, മുറ്റത്തേക്ക് ഇറങ്ങാതെ നോക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥ കുട്ടിക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇവിടെ ഒരു രണ്ടാമത്തെ ഒരു പോയിന്റിലേക്ക് പോകണത്, ഇങ്ങനത്തെ പ്രണയങ്ങളിൽ കുട്ടികൾ അകപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്, കാരണങ്ങൾ എന്താണെന്നുള്ളതാണ്.
5: അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഒന്ന്, സ്വതന്ത്രമായി ഇടപഴകുവാനുള്ള സാഹചര്യങ്ങളെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പുറത്തും അകത്തും എല്ലാം എന്ത് ചെയ്യുന്നു,
1: കുട്ടികൾക്ക്
5: സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എല്ലായിടത്തും മിക്സഡാണ്.
1: അതെ,
5: എല്ലായിടത്തും മിക്സഡാണ്. പരസ്പരമുള്ള എല്ലാ ബന്ധങ്ങൾക്കും സ്വതന്ത്രമായ അവസരങ്ങളുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ ആണും പെണ്ണുമാണ് സ്വാഭാവികമായിട്ടുണ്ടാവും. അതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്കറിയാം ഇപ്പോൾ ഇസ്ലാം ഹിജാബിനെ കുറിച്ച് പറഞ്ഞു. ഹിജാബിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടു നേട്ടങ്ങളാണ് ഖുർആൻ അതിൽ പ്രധാനമായി എടുത്തു പറയുന്നത്. ഒന്ന്, അവർ മനസ്സിലാക്കപ്പെടാനാണ്. മനസ്സിലാക്കപ്പെട ഒരാൾ മാന്യനാണോ അല്ലേ എന്ന് മനസ്സിലാകുന്നത് ഡ്രസ്സിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ശരീരഭാഗങ്ങളെ എന്താണ് വളരെ മോശമായ രൂപത്തിൽ എന്താണ് പുറത്തു കാണിക്കുന്ന ഒരു രൂപം കാണുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, അത് അവർക്കെന്തോ അവരൊരു ഒരു തെറ്റായ കാര്യങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ലഭിച്ചേക്കാം, ഉപയോഗപ്പെടുത്തിയേക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഞാൻ പറഞ്ഞത് അങ്ങനെ ഡ്രസ്സിടുന്നവരെ കുറിച്ചൊക്കെ അങ്ങനെ ചിന്തിക്കണമെന്നർത്ഥമില്ല. പക്ഷേ എല്ലാവരുടെയും മനസ്സൊന്നല്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും, സ്വാഭാവികമായും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവും. രണ്ടാമത്തത് എന്താ വെച്ചാൽ, മാന്യമായ ഒരു ഡ്രസ്സിങ്ങിലൂടെ മാത്രമാണ് അവർ മാന്യമായ ഒരു നിലപാടുള്ളവരാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ അല്ല യുഗതയെന്നാണ് ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ. ഉപദ്രവിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട എന്താ വെച്ചാൽ, ഇപ്പം നമ്മുടെ കുട്ടികൾ നമ്മുടെ പെർമിഷനൊന്നും ഇല്ലാതെ ഒരു പയ്യൻ്റെ കൂടെ എന്ത് ചെയ്യാണ്, കോളേജും സ്കൂളൊക്കെ കട്ട് ചെയ്തിട്ടാണ് പോവുകയാണ്. അവൻ മാത്രമായിരിക്കും അവൻ പോണ സ്ഥലത്ത്. എന്ത് ധൈര്യമാണുള്ളത്! അവൻ്റെ സുഹൃത്തുക്കളുണ്ടാവാം. എത്ര സ്ഥലത്ത് എല്ലാവരും പാടെ കൂടി ബലാത്സംഗം ചെയ്ത് കൊന്നു ഒരു പെൺകുട്ടിനെ അങ്ങനത്തെ ഒരു കേന്ദ്രത്തിലേക്ക് കിട്ടാൻ ഒരു പ്രേമിക്കുന്ന ഒരു പയ്യൻ എന്ത് ചെയ്യും, പെട്ടെന്ന് കഴിയും. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അവസ്ഥയിൽ എന്ത് ചെയ്യും, കുട്ടികളെ കാണുമ്പോൾ അവരാകർഷിക്കപ്പെടും. അങ്ങനെ ഒരു താല്പര്യം ഒരു പെൺകുട്ടിയോട് തോന്നിക്കഴിഞ്ഞാൽ അവൻ ആ കുട്ടിയെ ഫോളോ ചെയ്യും. പിന്നെ അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് അവളെ എത്തിക്കാൻ അവൻ എന്ത് ചെയ്യും, പരിശ്രമിക്കും. അതുകൊണ്ടാണ് ഇസ്ലാം ഹിജാബിനെ ഒരു പെൺകുട്ടി എന്ത് ചെയ്യണം, അവളുടെ ശരീരഭാഗങ്ങൾ മാന്യമായി മറച്ചിരിക്കണം എന്നുള്ള ഒരു കാര്യം നിർദ്ദേശിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഇസ്ലാമികമായ കാര്യങ്ങളും ഖുർആനും സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വേഷവിധാനങ്ങളിൽ ഇസ്ലാമികമായ ഒരു ചിട്ട പാലിക്കാത്തതിൻ്റെ പേരിൽ നമ്മുടെ മക്കൾ നഷ്ടപ്പെടുമ്പോൾ അതിൽ നല്ല ഉത്തരവാദിത്വം ആർക്കുണ്ട്? മാതാപിതാക്കൾ. നമ്മുടെ മതപരമായ ഒരു ചിട്ട അവരിലുണ്ടാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നേരത്തെ പറഞ്ഞമാർ എന്ത് ചെയ്യാണ്, അത് ഇന്നത് ഉപയോഗിക്കാത്തവരില്ല എന്ന് വേണമെങ്കിൽ നമ്മൾ പറയും. സാധാരണഗതിയിൽ തന്നെ ഒരു പെൺകുട്ടി ഒരു പുരുഷനിലേക്ക് ആകർഷിക്കപ്പെടാം. അതിലുപരി എന്താണ്, പലപ്പോഴും മാതാപിതാക്കളുടെ ഒരു സൈക്കോളജി നമ്മൾ തന്നെ ചിന്തിക്കും, ഈ ഇത്ര ഇങ്ങനത്തെ ഒരു സാമൂഹിക സ്ഥിതിയിലേക്ക് ഈ കുട്ടിനെ ഇത്രമാത്രം അണിച്ചൊരുക്കി പറഞ്ഞേക്കാനും ശരിയായ ഡ്രസ്സില്ലാതെ പറഞ്ഞേക്കാനും എങ്ങനെയാണ് ഒരു മാതാപിതാക്കൾക്ക് ധൈര്യം കിട്ടുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. അവിടെയൊക്കെ എന്തറിയോ, നമ്മുടെ കുട്ടികളെ ഏറ്റവും ഭംഗിയോടുകൂടെ കാണുക എന്നൊരാഗ്രഹം, മറ്റു പല കുട്ടികളെയും കാണുമ്പോൾ അവർക്ക് ഒത്ത ഒരു സൗന്ദര്യം എൻ്റെ മകൾക്കും ഉണ്ടാവട്ടെ എന്ന നിലക്ക് അവരത് ഉപയോഗിക്കുന്ന അതേ ഡ്രസ്സ് അതേ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നൊരു പ്രവണത. മറ്റൊന്ന്, മറ്റുള്ളവരെ കാണുമ്പോൾ അതുപോലെ അനുകരിക്കാനുള്ള ഡ്രസ്സ് കാണാനുള്ളൂ, വേറെയുള്ളവരെ കാണുമ്പോൾ അതേപോലെ അനുകരിക്കാം. മൊത്തങ്ങളിൽ വരുന്ന രൂപ വ്യത്യാസം. ഇപ്പോൾ നമ്മളെ മിക്കവാറും പെൺകുട്ടികളിപ്പോൾ കാണുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, കാല് എന്താണ് ഏകദേശം കണങ്കാലിൻ്റെ മധ്യത്തിലായിക്കൊണ്ട് പാൻസ് മുറിച്ച പോലെയാണ് കാണുക. ഈ കാല് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഫിക്ക് പ്രകാരം നമുക്ക് എന്താണ് മുൻകൈയും മുഖവും എല്ലാവർക്കും അറിയാം. ഒരു കാലാരും പറയണില്ലല്ലോ. പക്ഷേ കാല് ഓപ്പണായിട്ടിട്ട് പോകുന്നു, ഒരു സോക്സോ അല്ലെങ്കിൽ നല്ലൊരു കവർ ചെയ്യുന്ന ഷൂ ഒക്കെ ഇട്ടിട്ടല്ലേ പോകേണ്ടത്. അപ്പോൾ ആ നിലക്ക് എന്താണ്, ശരീരഭാഗങ്ങൾ ശരിയായ രൂപത്തിൽ മറച്ച് അതിൻ്റെ ചിട്ടയോടുകൂടെ ജീവിക്കുവാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കണം. നമ്മൾ ഓർക്കണം, അള്ളാഹു നമുക്ക് തന്ന വാണിങ്ങാണ് നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കണമെങ്കിൽ യുദ്ദീൻ അലൈഹിന്റെ മിൻ ജലാബിബിഹിന്ന, നിങ്ങൾ എന്ത് ചെയ്യണം, ശരിയായ ആ ഒരു ജിൽബാബുകളെ ധരിക്കണം എന്ന് പറയുമ്പോൾ അത് പാലിക്കാത്തതിൻ്റെ പേരിൽ നമ്മുടെ ഒരു മകള് അപകടത്തിൽ പെട്ടുപോയാൽ തീർച്ചയായും നമുക്ക് അതിന് ഉത്തരവാദിത്വം.
1: ഇവിടെ ഇതാണ് പുരോഗമനം, പ്രണയമാണ് പുരോഗമനം എന്നൊരു സാഹചര്യം നിലനിൽക്കെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അകമ്പടിയോടുകൂടെ ഒരു പുരുഷനെ ആകർഷിക്കും വിധം ഒരു പെൺകുട്ടി പുറത്ത് അണിഞ്ഞു പോവാണ്. ഇത് കുറച്ചും കൂടി ഒരു കടുത്ത ഭാഷയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് കുട്ടികൾക്കണിയിൽ പോയി പെട്ടിൻ്റെ ശേഷം പലപ്പോഴും നിലവിളിച്ച് ജീവിതവും കുടുംബവും ഒക്കെ തകരാറിലാവുന്ന എത്രയോ ആളുകളുണ്ട്. പലപ്പോഴും ഈ പാരൻസ് തന്നെയാണ് ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്, ഈ ഡ്രസ്സ്, ഈ എന്താ പറയുക, കോസ്മെറ്റിക്സ്, സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു ചർച്ച വരുമ്പോൾ പാരൻസ് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിടിച്ചാൽ കിട്ടണില്ല എന്നാണ്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ടും കുട്ടി എന്ത് ചെയ്യണില്ല, അങ്ങനെ ആവണില്ല എന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രണയത്തിൽ അകപ്പെടാതിരിക്കാൻ, ഹിജാബ് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ, ഇസ്ലാമികമായ ഒരു ജീവിതം നയിക്കാൻ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു പ്രധാന സ്റ്റെപ്പല്ലേ ഒരു കുട്ടി
4: ഒരു പ്രത്യേക പ്രായത്തിലെത്തുമ്പോൾ അവർക്കൊരു മുൻധാരണ കൊടുക്കുക എന്നത്?
5: തീർച്ചയായും വേണം. എനിക്കിതിൽ പിന്നെ ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന എന്താണെന്ന് വിചാരിച്ചാൽ, ഈ പെൺകുട്ടികളോട് നമ്മൾ ഇത്തരം പ്രണയ ചതികളിലും കുരുക്കുകളിലും പെട്ട പെൺകുട്ടികളോട് അവരുടെ ജീവിതത്തിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ദുരന്തങ്ങളെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ അവർ കൺവിൻസ്ഡ് ആവുന്നുണ്ട്. അവരെന്താന്ന് വിചാരിച്ചാൽ അത് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസത്തൊരനുഭവം, ഒരു പെൺകുട്ടി അവൾ ഫോണിലാണ് സംസാരിച്ച് അവൾക്കത് ബോധ്യപ്പെട്ട് അവൾ തന്നെ വിളിച്ചതാണ്, ബോധ്യപ്പെട്ട് അവളതിന് പിൻവാങ്ങി വളരെ നല്ലതായി ജീവിച്ചു. അവൾ അവനോട് ഓപ്പണായിട്ട് പറഞ്ഞു, ഇത്തരമൊരു വിവാഹം ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുമായുള്ള ബന്ധം ഞാൻ തുടരുന്നില്ല. പക്ഷേ എന്ത് ചെയ്തു അറിയോ, പൂർണ്ണമായി മനസ്സിൽ നിന്ന് അവൾ അത് ഒഴിവാക്കിയിട്ടു ഇവൻ ഇവളെ ഫോളോ ചെയ്തു. ഏത് കല്യാണങ്ങൾ വന്നാലും അവളെ അവൻ തടസ്സപ്പെടുത്തു. ഞാൻ ഇങ്ങനെ തടസ്സപ്പെടുത്തുമാറ് അവളുമായി ബന്ധമുണ്ടായിട്ടും അവനെ വേണ്ടെന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറയാൻ അവൾ തയ്യാറായത് എന്തുകൊണ്ടാണ്? അവളുടെ മതബോധവും ഈ പ്രണയത്തിൻ്റെ പ്രശ്നങ്ങളുമാണ്. രക്ഷിതാക്കളോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ പ്രണയമുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കണം. ഞാൻ പറയാം, നമ്മൾ മകൾക്ക് ഒരാൾ കല്യാണം അന്വേഷിച്ച് വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ നോക്കും? അവൻ്റെ ജോലി, അവൻ്റെ കുടുംബ പശ്ചാത്തലം, അവൻ്റെ സ്വഭാവം എന്തിനാ? ഇത് ജീവിതകാലം മുഴുവൻ പോവാനുള്ളൊരു സംഗതിയല്ലേ? നമ്മുടെ മകളുടെ ഭാവിയല്ലേ അവളുടെ ജീവിതമല്ലേ? നാളെ ഒരു കുഞ്ഞു പറന്ന് അവരൊത്തുപോകാത്തൊരവസ്ഥയിൽ അവൾ തിരിച്ചു വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെ ചിന്തിച്ച് വളരെ സീരിയസ് ആയിട്ടാണ് നമ്മളൊരു വിവാഹത്തിൽ ഇടപെടുന്നത്. എത്ര ജാഗ്രതയോടുകൂടിയാണ്! ഈ സന്ദർഭത്തിൽ നമുക്ക് ഉറപ്പാണ് പ്രണയവുമായി നടക്കുന്ന ഒരു പയ്യൻ സംസ്കാരമില്ലാത്തവരാണെന്ന് നമുക്കറിയാലോ.
1: തീർച്ചയായും.
5: മാത്രമല്ല ഇങ്ങനത്തെ ഒരു ലൈംഗിക രോഗിയാണ്. എന്തിനാണ് അവൻ്റെ കയ്യിൽ നമ്മുടെ മോൾ അകപ്പെട്ടു പോകുന്നതു കൂടെ? മരിച്ചു പോണ പോലെ അല്ലല്ലോ, വെള്ളത്തിൽ പോണ പോലെയല്ല, മറിച്ച് എന്താ ഒരു ദുരന്തം. നമ്മൾ ജീവിച്ചിരിക്കും കാലം ഈ ദുരന്തം നമ്മൾ എന്ത് ചെയ്യണം?
1: കാണേണ്ടി വരും.
5: അപ്പോൾ ഒരു നിലക്കും നമ്മുടെ മകൾക്ക് പറ്റാത്ത, ഒരു നിലക്കും അവളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടാത്ത ഒരാൾ അവളെ കല്യാണം കഴിക്കുന്നതോടുകൂടെ അവളുടെ ജീവിതം എന്നേക്കുമായി തീർന്നു. ഈ ഒരു ദുരന്തത്തിലേക്കാണ് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഈ സ്വതന്ത്രമായ ഇടപഴലുകളും ഈ എല്ലാ പരിപാടികളും നമ്മുടെ മകളെ എത്തിക്കുന്നത് എന്നാലോചിച്ചാൽ തീർച്ചയായും പിൻവാങ്ങാനും നമ്മുടെ കുട്ടികളെ ഇത് ബോധ്യപ്പെടുത്താനും പറ്റും. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, കുട്ടികളോട് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബോധം പോലും ചില രക്ഷിതാക്കൾക്ക് ഉണ്ടാവുന്നില്ലേ എന്നാണ് സത്യത്തിൽ സംഭവിക്കുന്നതാണ്. കാരണം അപ്പോൾ ഞാൻ പെൺകുട്ടിയോട് പറയും, നിങ്ങളുടെ വാപ്പയും ഉമ്മയും ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രേമുണ്ടെന്ന് പറഞ്ഞാൽ മോളെന്ന് ആരാ പറയാൻ, നമുക്ക് അന്വേഷിച്ച് നോക്കാമെന്ന് പറയും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വാപ്പയുമ്മയും ആ നിക്കാഹും കഴിഞ്ഞാൽ ഓലെ പണി കഴിഞ്ഞു, പിന്നെ അവർക്ക് ഉത്തരവാദിത്തമില്ല. മനസ്സിലായി? പിന്നെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് ആരാ ഉള്ളത്? ഇവന്. അവൻ ശരിയായില്ലെങ്കിൽ ഉണ്ടല്ലോ ലൈഫ് ലോങ് എന്ത് ചെയ്യും? അനുഭവിക്കും. അത് പറയാൻ വാപ്പയും ഉമ്മയും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ സമ്മതം, അതുകൊണ്ടല്ലേ ഒരു പെൺകുട്ടിൻ്റെ സമ്മതം വേണം തരണത്. അല്ലെങ്കിൽ വലിയ ആവണ രക്ഷിതാവ് തീരുമാനിച്ചാൽ പോരെ, എന്ത് ഇവളെ ഇവളെ എല്ലാം പറ്റും, ഞാൻ അന്വേഷിച്ചു, ശരി എന്നാൽ അവളെ കല്യാണം കഴിച്ചു കൊടുക്കാം. എന്തിനാ അവൾക്കൊരു സ്വാതന്ത്ര്യം കൊടുത്ത്? കാരണം നാളെ അവൾ പറയാൻ പാടില്ല എന്ത് ഇത് നിങ്ങൾ വാപ്പിയമ്മ എന്നെ പറ്റിച്ചതാണ്, അവനെനിക്ക് പറ്റാത്ത ബന്ധമുണ്ടാക്കി. അപ്പോൾ അവർക്ക് പറയാം, എന്നോട് ചോദിച്ചില്ലേ, നിനക്കറിയാനുള്ള കാര്യമൊക്കെ പറഞ്ഞില്ലേ, നീ പറഞ്ഞ രൂപത്തിലേക്ക് നമ്മൾ അന്വേഷിച്ചില്ലേ എന്ന് പറഞ്ഞാൽ അവളാണ് തീരുമാനിക്കുന്നത്, അവളാണ് തീരുമാനിക്കുന്നത്, അവൾക്ക് അതിനുള്ളൊരു അധികാരം അനുവദിച്ചിട്ടുണ്ട്. ഹദീസുകളൊക്കെ പരിശോധിക്കുമ്പോൾ ആ അവളുടെ ഈ സമ്മതമില്ലാതെ നടത്തുന്ന നിക്കാഹ് സാധുവാകുകയില്ല എന്ന് വരെ ചർച്ചകൾ നടക്കുന്നവർ പിന്നെ അവസ്ഥയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം തരൂ, ഞാൻ പറയണത് ഈ ഒരു പക്ഷേ പാരൻസിനോട് പറയുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നത്
1: കുട്ടികളോട്,
5: പ്രായത്തിലുള്ള പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയാണെന്നാണ് തോന്നുന്നത്. അവർക്ക് അതിൻ്റെ ഒരു സൂക്ഷ്മതാബോധം ശരിക്കും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്.
1: ഇത് ആരിസ്ക ഈ പോയിന്റ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിലെ ഈ പ്രണയം കടന്നു വരുന്ന വേറൊരു വഴി തോന്നിയത്. അതൊരു വീട്ടിൽ ഒരു കാര്യമായി ദീനീ രംഗത്തൊക്കെ ഇടപെടുന്ന ഒരാള് അയാളുടെ അടുത്ത് വേറൊരാൾ വരികയാണ് ഒരു സങ്കടം പറയാൻ. സങ്കടം എന്താണ്? എൻ്റെ മോനെ ഒരാളായിട്ട് പ്രണയത്തിലായിട്ടുണ്ട്, ഞാൻ എന്താണ് ചെയ്യുക? ഇയാൾ കരഞ്ഞ് നിലവിളിച്ച് ഇയാളെ മുമ്പിൽ വീഴുകയാണ്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഒരു ദിവസം സുബനസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ഒരു കാര്യം മോൻ വന്ന് പറയണം എനിക്ക് അവിടെ കെട്ടിച്ചേരണമെന്ന്. അതും കിലോമീറ്ററുകൾക്കപ്പുറത്താണ്, വേറൊരു സംസ്കാരമാണ്,
5: അതെ
1: ഒക്കെയാണ്. അപ്പം
4: ഉടനെ ഈ ദീനി ചിന്തയുള്ള പ്രബോധന മേഖലയിലൊക്കെ ഇടപെടുന്ന ഈ മനുഷ്യന്റെ ആൻസർ പിന്നെ ജാതി നമ്മളതല്ലേ, ഞാൻ കെട്ടിച്ചെടുത്തോളം അല്ലാതെ ചെയ്യാന്നാണ്. അപ്പൊ ഇത് കേൾക്കണ ഇയാളെ മോള് അതിൽ നിന്നൊരു റീഡിംഗ് എടുക്കാണ്. എന്ത് കുറച്ചൊരു ദീനൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ വാപ്പ എന്ത് ചെയ്യും, എന്റതും
5: അതെ നടത്തിത്തരും
4: നടത്തിത്തരും. അവള് സ്വാഭാവികമായി എന്ത് ചെയ്തു, ഒരു സംശയിച്ച് ഇങ്ങനെ നിക്കണ അവള് ഇപ്പുറത്ത് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് സെറ്റിൽഡായി. അപ്പോ ഇങ്ങനെ മാതാപിതാക്കളുടെ അടുത്തുനിന്ന് അനൗപചാരികമായി കിട്ടുന്ന അംഗീകാരങ്ങൾ ഒരു ഭാഗത്ത്, അതോടൊപ്പം ഈ പ്രായത്തിന് സ്വാഭാവികമായും ലൈംഗികമായ പ്രേരണ ഉണ്ടല്ലോ. വീട്ടില് സിനിമയും ഇതൊക്കെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണും. ആ ഒന്നിച്ചിരുന്ന് കാണുന്ന സിനിമയിലുള്ളതാണ് എന്ത്, ബാംഗ്ലൂരില് രണ്ടാള് പഠിക്കുന്നു, ആ പഠിക്കുന്ന സമയത്ത് അവര് വേറെ താമസിക്കുന്നു, ഒരു കളർഫുൾ ലൈഫ്. ഇത് നിങ്ങൾ പറഞ്ഞ പോലെ പാരന്റ്സിന്റെ അന്തല്ലായ്മ എത്തിയത് ഒരു ഘടകമാണല്ലോ.
5: ഇതിൽ ഒരു ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞൊരു കാര്യമാണ്, സത്യത്തിൽ ഈ പെൺകുട്ടികളുടെ കൂടെ നടക്കുക, അവരെങ്ങനെ നിരീക്ഷിച്ച് നടക്കുക, ഇപ്പം നമ്മളൊക്കെ കോളേജുകളിൽ കുട്ടികളെ കാണുമ്പോൾ കാര്യം അത് രോഗമാണ്, ശരിക്കും ഒരു രോഗമാണ്. ഫയ്യത്തുമാല ദീപി കൽബിഹി മറന്നു. ഈ രോഗം എന്നുള്ളത് എന്ത് ചെയ്തു, ഒരു പെൺകുട്ടിനെ പ്രേമിച്ച് അവളെ കല്യാണം കഴിച്ചാൽ തീരുന്നൊരു രോഗമല്ല. അപ്പൊ എന്തുണ്ടാവുമ്പോഴൊരു ഈ പെൺകുട്ടിനെ കല്യാണം കഴിച്ച് അത് വിവാഹമാകുന്നതോടുകൂടെ അവൻ വേറെ പ്രണയങ്ങൾ തുടങ്ങും, എന്തായിരിക്കും അവളെ കഷ്ടപ്പാട് ആലോചിച്ചത്. ഇതൊന്നും രക്ഷിതാക്കൾ ചിന്തിക്കണില്ല, പ്രേമിച്ചവന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റി അവന്റെ പശ്ചാത്തലങ്ങൾ അന്വേഷിച്ച് അവൻ നല്ലൊരു മാന്യമായൊരു കുടുംബവും നല്ലൊരു വാപ്പയും നല്ലൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പൊ എന്താ എന്ന് പറഞ്ഞ് കെട്ടിച്ചു കൊടുക്കുമ്പോൾ അവർ മനസ്സിലാക്കാത്തൊരു കാര്യം, ഈ 19 വയസ്സായ പെൺകുട്ടിയെ പിന്നാലെ നടന്ന് അവനെ വേറിടാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് അവളെ മാനസികാവസ്ഥ എത്തിച്ച ആള് ഇനി എത്ര ആളുകളെ എത്തിക്കാനിരിക്കുന്നു, എന്തെന്തുകൂടെ ചിന്തിക്കണേ. അപ്പൊ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ നമ്മളിത് പറഞ്ഞു കൊടുക്കാണ് പെൺകുട്ടികൾക്ക്, ഏ നാളെ നീ കാണാൻ പോകുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്താന്ന് വെച്ചാൽ അവൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ നിനക്ക് ചെയ്ത അതേ മെസ്സേജുകൾ അതേ ഭാഷയിൽ അതേ രൂപത്തിൽ അതേ ഫോട്ടോസ് മറ്റൊരു പെൺകുട്ടിക്ക്
4: കൊടുത്തിട്ടുണ്ട്
5: നിനക്ക് കാണാൻ പറ്റുന്നതാണ്. അതെങ്കിലും ചിന്തിച്ചാൽ സത്യത്തിൽ ഈ പ്രണയം പ്രണയിച്ച് വരുന്ന ഒരാളെ അല്ലാത്ത ആരെ വേണമെങ്കിലും വിവാഹം കഴിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല, ബാക്കിനൊക്കെ പരിഹാരമുണ്ട്.
4: അതെ,
5: പ്രണയമല്ലാത്ത തകരാറുകൾ ഒരു പയ്യനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും.
4: ഇത് ശരിക്കും ശുദ്ധമായ രോഗമാണ്. ഇതിപ്പോ ഇപ്പത് വെച്ചാല് കഴിഞ്ഞൊരു 10 കൊല്ലം മുമ്പ് ഇല്ലാത്തൊരു സാധനം എന്ന് പറയുന്നത് ഇപ്പൊ ഒരാളുടെ അടിസ്ഥാന വികാരമാണ് ലൈംഗികത. ആ ലൈംഗികത കൈമാറുന്നത് കൊണ്ട് മാത്രം എന്ത് ചെയ്യേണ്ടയില്ല, ജീവിതകാലം മുഴുവൻ ആ വ്യക്തിനെ ഏറ്റെടുക്കേണ്ടയില്ല എന്നാണ്. അതാണല്ലോ ഇപ്പൊ ലിവിങ് ടുഗദർ, ആവശ്യം കഴിയുമ്പോ പിരിഞ്ഞു പോകാന്നാണ്. അങ്ങനത്തെ ഒരു അന്തരീക്ഷം ക്യാമ്പസിലുണ്ട്, കുട്ടികളെ പഠിക്കാൻ പോകുന്നിടത്തുണ്ട് എന്നത് മനസ്സിലാക്കി ശരിക്കും ഇതിലിപ്പം കുട്ടികളെ വിടുന്ന ക്യാമ്പസ് സംബന്ധിച്ചൊക്കെ നല്ലൊരു ചിന്ത ആവശ്യമല്ലേ.
5: തീർച്ചയായിട്ടും, അതായത് നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായിട്ടുള്ള ക്യാമ്പസുകളിൽ പറഞ്ഞയക്കുക എന്നുള്ളതും ഒരു സുരക്ഷിതത്തിന്റെ ഭാഗം തന്നെയാണ്. ഇതെന്തായാലും ഇത് സത്യത്തിൽ ഇതിനെ പറ്റിയുള്ള ശരിക്കുള്ള ഒരു അവയർനെസ് ഇല്ലാതിരിക്കാൻ. നമ്മൾ കേൾക്കുമ്പോൾ ഒരു അന്യസ്ത്രീയുടെ ദേഹത്ത് തൊടുകയാണെങ്കിൽ ഒരാണി അടിച്ച് താത്തിന് തുല്യാണെന്നൊക്കെ പറയുമ്പോൾ
4: തലയിൽ
5: തലേ അപ്പോൾ പറയുമ്പോൾ ഒരു ഒരു അന്യ പുരുഷൻ ഒരു സ്ത്രീയുടെ ദേഹം ഉപയോഗിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതെന്തുമാത്രം കരുതലോടുകൂടെയും ശ്രദ്ധയോടുകൂടെയും ചെയ്യേണ്ട ഒരു സംഗതിയാണ് എന്ന് ഉള്ള ബോധമാണ്. കാരണം അവളുടെ ജീവിതം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇസ്ലാം വിവാഹത്തെ ഇത്രമാത്രം ഒരു കരാറല്ലേ, അതായത് ഇവൾക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുക്കുമ്പോൾ മാത്രമേ വസ്തഹലത്തും ഫുറൂജഹു നബി അമാനില്ല എന്ന് പറഞ്ഞു. അപ്പം മാത്രമല്ലേ അവളെ അവളുടെ നഗ്നതകളെ ദർശിക്കാനും അനുഭവിക്കാനുള്ളൊരു അവകാശം അവന് നൽകുന്നുള്ളൂ.
4: ഭയങ്കര സംഭവമാണ്.
5: അപ്പൊ അങ്ങനത്തെ ഒരു കരാർ അവനൊന്ന് വാങ്ങണല്ലോ. ഇത് എന്തല്ലെന്ന് അനുസരിച്ചൊക്കെ നിങ്ങൾ ഈ പ്രേമിച്ചവന്റെ കൂടെ ഇവളെ ഇറക്കി പറഞ്ഞയക്കുമ്പോൾ എന്തള്ളത്, കരാറില്ല എന്ന് മാത്രമല്ല അവിടുത്തെ ഒരു അപകടം എന്താ അറിയോ, നാളെ അവൻ ചോദിക്കും അവളുടെ ഒപ്പം പോന്നാലേ, അവളുടെ ഒപ്പം പോന്നാലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അവൾ ഒഴിവാകുകയാണെങ്കിൽ ഞാൻ ഒഴിവാകാൻ തയ്യാറാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ വിളിച്ചപ്പോ അവള് എന്നെ വേണ്ടാന്ന് അറിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല, അവളെന്നെ വിടാത്തത് കൊണ്ടാണ്. ഫുൾ ഉത്തരവാദിത്ത ആർക്കാണ്, അവൾക്കാണ്. നാളെ എന്തെങ്കിലും അവൾക്ക് അവനോട് പറയാൻ പറ്റൂ, പാരൻസിനോട് പറയാൻ പറ്റൂ, അവൻ്റെ പാരൻസിനോട് പറയാൻ പറ്റൂ, സമൂഹത്തോട് പറയാൻ പറ്റൂ. നല്ലൊരു കരാറിൻ്റെ ബലത്തിൽ ഇറങ്ങിപ്പോകേണ്ട, നാളെ എന്തെങ്കിലും അവൻ്റെ ഒരു വീഴ്ച പറ്റിയാൽ ചോദിക്കാൻ എത്ര ആളുണ്ട്, അതിന് സാക്ഷിയുണ്ട്. അങ്ങനത്തെ ഒരു സംഗതിയാണ് എന്ത് ചെയ്യണേ നിങ്ങൾ ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഇറങ്ങി കൊണ്ടുപോകണത്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ അവളെ എന്തും ചെയ്യാം, കൊന്നു തള്ളിയാൽ പോലും എന്തില്ല ചോദിക്കാൻ ആളില്ല. എൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നതല്ലേ എന്നാണ് ചോദിക്കുക. ഈ ആൺകുട്ടികളുടെ കാര്യത്തിൽ നല്ല ജാഗ്രത വേണം. കാരണം തരൂ, നമ്മൾ പൊതുവേ കാണുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇതേപോലെ ഒരു മോശമായ രൂപത്തിൽ നടന്നു, നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. ഞാൻ വെറുതെ സ്വകാര്യമായിട്ട് അവനെ വിളിച്ച് ചോദിച്ചു, ഇത് ശരിയാണോ? അപ്പോൾ എന്നോട് പറഞ്ഞാൽ തരൂ, ഒരു പെൺകുട്ടി നമ്മളെ പിന്നാലെ ഇങ്ങനെ നടക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം എന്ന് പറഞ്ഞാൽ പ്രതി ആരായി?
1: പെൺകുട്ടിയായി.
5: ഒരു പ്രേമം പിടിച്ചാൽ അവനെന്താ പറയാ? എനിക്ക് പ്രശ്നമില്ല കേട്ടോ, അവള് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മാറാൻ തയ്യാറാണ്. ഇത് അവള് ആയിട്ട് താല്പര്യം എടുത്ത് വന്നാണ്. നിങ്ങൾ ഫോൺ നോക്കി, അവളയച്ച മെസ്സേജാണ്, അവളയച്ച ഫോട്ടോ ആണ്. എപ്പോഴും ഈ പെൺകുട്ടിയാണ് പ്രതി.
1: ഇവരെ ആത്മാർത്ഥമാണ് പെൺകുട്ടികൾ.
5: അതെ, അവരെന്താ വിചാരിച്ചാൽ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരായിട്ട് നല്ലൊരു മാനസിക ബന്ധം ഉണ്ടാക്കിയിട്ട് കാലാകാലം ഈ സംരക്ഷകരായി മാറുന്നതാണ്. ഇതിപ്പോൾ എന്തായാലും നമുക്ക് തന്നെ അറിയാൻ പറ്റും, എല്ലാ അന്വേഷണങ്ങളും കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ള വിവാഹങ്ങൾ നടന്നാൽ തന്നെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതിൽ ഓരോ പ്രശ്നങ്ങൾ ഉടലെടുക്കും. ആ സ്ഥാനത്ത് ഒരു അന്വേഷണമില്ലാതെ ഏതോ ഒരുത്തിന് കൊടുത്തയച്ചാൽ ആ പെൺകുട്ടിക്ക് ഒരു ദിവസം പോലും എന്തില്ല, ജീവിതമില്ല എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊക്കെ രക്ഷിതാക്കൾ ശരിക്കും ബോധവാന്മാരാകണം. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ലൈസൻസ് ഇല്ലാത്ത, ഒരു നിയന്ത്രണമില്ലാത്ത ആൺ പെൺ ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം മതി ഇവിടുത്തെ കുടുംബസംവിധാനങ്ങൾ, ഇവിടുത്തെ സ്ത്രീകൾ അവയൊക്കെ നശിച്ചു പോകും. അപ്പോൾ ഈ പെൺ സഹോദരിമാർക്കെങ്കിലും ബോധം വേണം, ഞങ്ങളെ സമർത്ഥമായി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ത്, നമ്മൾ തിരുന്നാൽ എന്താ പ്രശ്നം, പിടിച്ചാൽ എന്താ പ്രശ്നം, തൊട്ടാൽ എന്താ പ്രശ്നം, ഒന്നിച്ചിരുന്നാൽ എന്താ പ്രശ്നം, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച്, ഇതൊക്കെ ചോദിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? പുരുഷന്മാർക്ക് വേണ്ടിയാണ്.
1: ആകാശം പൊളിഞ്ഞു
5: അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താണ്, അവരെ ഏത് ചതിയിലും കൊണ്ടുപോയി വീഴ്ത്താൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.
1: നമ്മൾ സ്നേഹക്കൂട് ഒരുപാട് ചർച്ച ചെയ്ത രണ്ട് പോയിന്റ് നമുക്ക് ഏറ്റവും ചുരുക്കി ഒന്ന് ചർച്ചക്ക് എടുക്കണം. അതായത് ഈ പ്രണയങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് നിങ്ങളിവിടെ പറഞ്ഞ പോലെ അവളുടെ വിഷമങ്ങൾ, അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാൻ ഇയാള് തയ്യാറാകുമ്പോഴാണ്. അതങ്ങനെ വരുന്നത് ഈ പാരന്റ്സിന്റെ അടുത്ത് അങ്ങനത്തെ ഒരു അവസ്ഥ കിട്ടാത്തതുകൊണ്ടാണല്ലോ. പലപ്പോഴും പാരന്റ്സിനോട് പറയാൻ പറ്റാത്ത ഏരിയ ഉണ്ടാകും, പക്ഷേ പറയാൻ പറ്റുന്ന ഏരിയകളും കുട്ടിക്ക് സംസാരിക്കാൻ കഴിയാത്ത അത്ര ഗ്യാപ്പ് ഈ കുട്ടികളെ നിയന്ത്രിക്കുന്നിടത്തും പറയുന്നിടത്തൊക്കെ വന്ന്, പ്രത്യേകിച്ച് ഉമ്മമാരും വാപ്പമാരും പൊതുവെ അങ്ങനെ ഉണ്ടാവില്ല. ഈ ഒരു വിഷയം കൂടി ഇവിടെ ഒന്ന് അഡ്രസ്.
5: നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, അതായത് എന്താന്ന് വിചാരിച്ചാൽ പിന്നെ പൊതുവെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാൾ വേണം. അത് എപ്പോഴും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഉമ്മ തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു ചെറിയ ഒരു കുഞ്ഞു മോനാണെങ്കിൽ പോലും അവനൊരു വിഷമം ഉണ്ടായാലും അവൻ ഓടിയാരത്ത് വരും ഉമ്മ. ഉമ്മ എന്ന് പറഞ്ഞാത്തിൻ്റെ ഒരു അഭയകേന്ദ്രമാണല്ലോ, അതായത് എന്തിനും ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമാണ്. അപ്പോൾ ഈ ഒരു ബന്ധം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ അവർ മറ്റൊരു ആളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് വരെ ഇത് തുടരും. അപ്പോൾ യഥാർത്ഥത്തിൽ വിവാഹം വരെ ആണായാലും പെണ്ണായാലും ഒക്കെ എന്ത് ചെയ്യും, അവരുടെ സ്വതന്ത്രമായ ഇടപെടലുകളും സ്വകാര്യതകളും ഉമ്മനോടാണ് പറയാം. ചില കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ പൊതുവേ ബന്ധങ്ങളിൽ വിവാഹം വരെ നമുക്ക് പറയാവുന്ന നമ്മുടെ സ്വകാര്യതകളും വിഷമങ്ങളും എന്തും കേട്ടാൽ അതിനെയൊന്നും നമുക്കെതിരെ മിസ്യൂസ് ചെയ്യാത്ത ആളാര് മാത്രമാണ്,
1: ഉമ്മ
5: മാത്രമാണ്. വേറെ ആരോട് പറഞ്ഞാലും അതിന് പല ദുരന്തങ്ങളും വരാം. എന്നാൽ അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞോടുകൂടെ അത് ആരോടാവും,
1: ഭർത്താവിനോടാവും.
5: അപ്പോൾ ഈ ഉമ്മനോട് കമ്മ്യൂണിക്കേഷൻ നടക്കാതെ വരുമ്പോൾ എന്തായാലും ഒരാൾക്ക് വിഷമം ഷെയർ ചെയ്തേ പറ്റും. അപ്പം സ്വാഭാവികമായി എന്ത് ചെയ്യും, ആരോട് പറയുന്നതിനേക്കാൾ റിലാക്സേഷൻ ഓപ്പോസിറ്റ് സെക്സിനോട് പറയുമ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യും, എത്രയും പെട്ടെന്ന് അതിലേക്ക് കടക്കും. അതിലേക്ക് കടക്കുമ്പോൾ ഈ കുട്ടിക്കുണ്ടാകുന്ന ഫീലിംഗ് എന്താ വെച്ചാൽ, ഒരു ഉമ്മയും വാപ്പയും തരാത്ത ഒരു പരിഗണനയും എന്നൊരു മനസ്സിലാക്കലൊക്കെ ഇയാൾ കൊണ്ടെന്ന് മനസ്സിലാക്കും. അതുകൊണ്ടാണ് പലപ്പോഴും വാപ്പയും ഉമ്മയും അവിടെ നിന്ന് നിലവിളിച്ച് കരഞ്ഞാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പ്രശ്നമില്ലാതെ
1: പോണത്.
5: കാരണം ഇവനോടുള്ള ബന്ധം കൊണ്ട് മാതാപിതാക്കൾ ശത്രുക്കളായിട്ടുണ്ടായിരിക്കും.
1: യെസ്. ഇതുപോലെ തന്നെ ഈ പ്രണയിക്കുന്ന കുട്ടികളുടെ മനസ്സിലുള്ള ഒരു ചിന്തയും കൂടി നമ്മൾ ചെറിയ രീതിയിൽ അഡ്രസ് ചെയ്യണം. അതായത് ഞാൻ കുറേ വർഷങ്ങൾ കൊണ്ട് പരിചയപ്പെട്ട ഒരാളാണ്, മറ്റേത് കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് ഞാൻ കണ്ടുമുട്ടിയ ഒരാളാണ്.
5: സാധാരണ പറയാറുണ്ട്, ഇപ്പം സാധാരണ നമ്മൾ ഈ പിന്നെ പ്രേമിച്ച പെൺകുട്ടികളോട് വെറുതെ ഈ പയ്യൻ്റെ പശ്ചാത്തലം അറിയാൻ വേണ്ടി നമ്മൾ ചോദിക്കും, എന്താണ് അവൻ്റെ വാപ്പക്ക് എന്താ ജോലി, അങ്ങനെ ഉണ്ടായിരിക്കും, ഗൾഫിലാന്ന് തോന്നുന്നു, അവൻ എത്ര ബ്രദേഴ്സ് ഉണ്ട്, ഒരു പെങ്ങളുണ്ട്, അതെനിക്കറിയാം, എത്രമാത്രം അജ്ഞരാണെന്ന് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ അന്വേഷിക്കുക പറയാന്നൊക്കെ പറയണ ഒരു വിവരം ഉണ്ടാവണില്ല. പിന്നെ ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ലോ ജീവിക്കണേ, ഫ്രണ്ട്സായിട്ടല്ലേ. ഈ പ്രേമത്തിൽ ഫ്രണ്ട്സ് എങ്ങനെ അറിയോ, സ്വാഭാവികമായിട്ട് എന്ത് അഡ്ജസ്റ്റ്മെന്റും തയ്യാറാവും. അവന് അവളെ അവൻ്റെ ഒപ്പം കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു മാനസികാവസ്ഥയിലല്ലോ വിവാഹത്തിലുണ്ടാകുക. അപ്പൊ സത്യത്തിൽ മനസ്സിലാകുന്നു എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്. യാതൊരു നിലക്കും മനസ്സിലാവണില്ല. അതെന്താ വെച്ചാൽ പ്രേമിക്കുന്ന ആളുകൾക്ക് കുറേ ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങളുടെ കൂട്ടത്തിൽ
1: ഒരു ന്യായം. ഇത് ഇനി നമ്മൾ ഒരു കോർ കണ്ടന്റിലേക്ക് വരികയാണെങ്കിൽ, ഇത് ഡീൽ ചെയ്യുന്നിടത്ത് വലിയ അപകടങ്ങൾ പാരന്റ്സ് കാണിച്ചു വെക്കുന്നുണ്ട്. ഇത് ഡീൽ ചെയ്യുന്നിടത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വരാവുന്ന അപകടങ്ങൾ എന്താണെന്നുള്ളതാണ്.
5: അതെന്താ വെച്ചാൽ ഇതിലേറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള പ്രേമം എന്ന് പറഞ്ഞാൽ ഒരു 10-15 വയസ്സിൻ്റെയൊക്കെ സമയത്ത് വരുന്ന പ്രേമങ്ങൾ. കാരണം ആ പ്രേമങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായിരിക്കും. അപ്പോൾ അതിനെ നമ്മളെന്താ വെച്ചാൽ, നമ്മൾ ഈ പ്രേമത്തിൻ്റെ ആ ഒരു രസതന്ത്രം ഉണ്ടല്ലോ, അത് നമ്മൾ പലപ്പോഴും രക്ഷിതാക്കൾ മനസ്സിലാക്കണില്ല. നമുക്ക് നമ്മളൊരു കുട്ടി ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ആ കുട്ടി ഇപ്പോൾ എത്തിപ്പെട്ട ഒരു സാഹചര്യം എന്താണെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ അത് എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മൾ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇനി ഒരിക്കലും എനിക്ക് അവനെ കിട്ടില്ല എന്ന് അവൾക്ക് ഒരു നിമിഷം കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയൂല. അപ്പോൾ തകർന്നു, ഡിപ്രഷനായി പോവും, പിന്നെ ഭക്ഷണം കഴിക്കൂല, മിണ്ടൂല, എല്ലാം പ്രശ്നങ്ങളായി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ആത്മഹത്യകളും ഡിപ്രഷനും ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രായത്തിലുള്ള പ്രേമങ്ങളെ ഡീൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നെന്താ വെച്ചാൽ, കുട്ടികളെ നമ്മൾ പൊട്ടിത്തെറിച്ച് ആകെ പ്രശ്നമാക്കി അവരാകെ അപമാനിച്ചിട്ട്
1: യാതൊരു കാര്യമില്ല.
5: നമ്മൾ വളരെ സമർത്ഥമായി എന്ത് ചെയ്യണം, അതിൽ കൈകാര്യം ചെയ്യണം. നമുക്കെപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ, ഇതൊരു തെറ്റാണ്. ഏത് തെറ്റും തെറ്റാണെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും. തെറ്റിനെന്തായാലും അയാൾക്ക് പരിക്കുണ്ടാക്കുന്ന കുറേ വശങ്ങൾ ഒരു തെറ്റിനുണ്ടാവും. ഒരു മദ്യപാനം എടുത്താൽ അയാൾക്ക് ദോഷമുള്ള കുറേ കാര്യങ്ങളില്ലേ, എന്ന പോലെ ഇതിൽ കുറേ ദോഷമുള്ള കാര്യങ്ങളുണ്ട്. അത് ഇവർക്ക് അറിയില്ലല്ലോ, കാരണം ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് വന്നാൽ. അപ്പം നമ്മളത് പറഞ്ഞു കൊടുത്താൽ അവർ മാറും. അപ്പം അതുകൊണ്ട് നമുക്ക് അവിടെ സംസാരിക്കാനും പറയാനുമൊക്കെയുള്ള ഒരു സാവകാശം ഉണ്ടാക്കാൻ, അവസരം ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അവൾ പറയണത്, എനിക്ക് കഴിയൂല, എനിക്കൊരിക്കലും വിടാൻ പറ്റില്ല. ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിന്റെ പ്രേമം എന്താണ്, അത് നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, അത് വിവാഹം നടത്തുകയാണോ വേണ്ടത്, വേർപെടുകയാണോ വേണ്ടത്, ഇതെങ്ങനെ പറ്റും എന്നൊക്കെ നമുക്ക് വിവരമുള്ളവരോട് ചോദിക്കാം എന്ന് പറഞ്ഞ്, നമ്മളല്ലാത്ത ഒരു കുടുംബത്തിലൊക്കെ പെട്ട ഒരു വ്യക്തി, ഇവൾ തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാൽ സ്വാഭാവികമായും എന്ത് ചെയ്യും, കുറേ കാര്യങ്ങൾ കിട്ടും. അങ്ങനെ എന്ത് ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കുറച്ച് സമയവും സാവകാശവും കൊടുത്ത് മെല്ലെ വേർപെടുത്തി കൊണ്ടുവരിക എന്നുള്ളൊരു രൂപമാണ് ഉണ്ടാവേണ്ടത്. കാരണം ഡീൽ ചെയ്യുന്നിടത്ത് തെറ്റിയാൽ ഭയങ്കര അപകടങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പെൺകുട്ടിനെ മാത്രം കൺവീൻസ് ചെയ്താൽ പറ്റൂല,
1: മറ്റേ വിളിക്കേണ്ട
5: കൺവീൻസ് ചെയ്യും. അത് കൺവീൻസ് ചെയ്യാൻ നമ്മൾ ഒരു സുരക്ഷിതമായ വഴികൾ സ്വീകരിക്കണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ബന്ധത്തെ സഹായിക്കലായി മാറും. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യണത്, അത് പരിഹരിക്കേണ്ടത്.
1: ഇതൊരു രോഗമാണ് എന്ന് നമ്മൾ പറയുന്നതോടുകൂടെ സ്വാഭാവികമായിട്ടും പിന്നെ അത് ചികിത്സിക്കാണ് വേണ്ടത്. ചികിത്സിക്കൽ അടി ഇടിയും ചവിട്ടൊന്നുമല്ലോ. അപ്പം നമുക്കിങ്ങനെ ഒരു കറക്റ്റ് ഒന്ന് ഏറ്റവും ചുരുക്കിയിട്ട്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ട ഒരു കുട്ടിയുടെ രക്ഷിതാവ് ചെയ്യേണ്ട കാര്യം ഒന്നും ബ്രീഫ് ചെയ്യാൻ പറ്റുമോ?
5: അതെ, ഈ വിവരം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റിൽ നമ്മൾ വിവരം കിട്ടില്ല, വിവരം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു ഞെട്ടലുണ്ടാവും, ഒരു അഭിമാന പ്രശ്നം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കൊക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാച്ചാൽ, എങ്ങനെയാണ് ഞാനിത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമ്മളൊരു വൈകാരികമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തുന്നതിന് മുമ്പ് ഒരു സമാധാനപരമായ ഒരു
1: ചിന്തിക്കണം,
5: ആലോചന നടത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാച്ചാൽ, നമ്മൾ ഒറ്റയ്ക്ക് ആവണ്ട, ഏ ഇപ്പോൾ വാപ്പിമ്മിമാരുടെ കൂടിയിട്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിലാരെ നമുക്ക് നമ്മുടെ അഭിമാനം നഷ്ടപ്പെടാത്ത രൂപത്തിൽ അറിയിക്കാൻ പറ്റിയ ഒരാളെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സംസാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് വാപ്പയും ഉമ്മയും ചോദിക്കുമ്പോൾ അത് വൈകാരികമായി പോകും. ഏ ഒന്ന് പറയുമ്പോൾ രണ്ടുമെങ്കിലും ദേഷ്യം വരും. അപ്പോൾ കുറച്ച് പക്വമായി സംസാരിക്കാൻ പറ്റിയ ഒരാളോട് എന്ത് ചെയ്യുക, സംസാരിച്ചിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കണം. എടുക്കുമ്പോൾ നമുക്ക് ആ പ്രണയത്തിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവും. എല്ലാ പ്രണയവും ഒരേപോലെ ആവില്ലല്ലോ. അപ്പോൾ ആ അവസ്ഥ മനസ്സിലാകുമ്പോൾ നമുക്കെങ്ങനെ അവളെ സുരക്ഷിതമായി അതിന് വേർപെടുത്താം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് പറഞ്ഞാൽ അവളുമായി തുറന്ന ഒരു സംസാരത്തിന് അവസരമുണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ബോധ്യപ്പെടുത്തുക എന്നുള്ളിലേക്ക് കവിഞ്ഞ് വേറൊരു നമ്മളിങ്ങനെ പിന്നെ പുറത്തിറങ്ങാൻ അയക്കാതിരിക്കുക, അല്ലെങ്കിൽ മൊബൈൽ നമ്മൾ പിടിച്ചു വാങ്ങി, കോളേജ് നമ്മൾ മുടക്കി, ഇതുകൊണ്ടൊന്നും ഒരു പ്രേമം എന്താവില്ല, ഇല്ലാതാവില്ല. അതുപോലെ പ്രത്യാഘാതങ്ങളിലേക്ക് പോകും. അതൊക്കെ അവരുടെ അനുവാദത്തോടെ പറ്റും. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എന്ത്

0: ഉണ്ടാവുക എന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വളരെ വേഗത്തിലാകാവുന്ന ഒന്നാണ്. പക്ഷെ ഒരു കുഞ്ഞിനെ വളർത്തി ലക്ഷ്യത്തിലെത്തിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികളെ വളർത്തുന്ന വിഷയത്തിലൊക്കെ വലിയ പുണ്യങ്ങൾ ഇസ്ലാം പറഞ്ഞതും ഇങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ ഇന്ന് കാര്യമായി ചർച്ച ചെയ്തത് പെൺകുട്ടികളെക്കുറിച്ചാണ്. ആൺകുട്ടികൾക്കും ഇത്തരം സാഹചര്യങ്ങളൊക്കെ വരാം. അവരുടേത് പക്ഷേ വേറൊരു മാനസികാവസ്ഥയിലും വേറൊരു തലത്തിലുമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ അവർക്ക് ഇത്തരം മുന്നറിവുകൾ കൊടുക്കുകയും ഇതിൻ്റെ അപകടങ്ങളും ചതിക്കുഴികളും ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തന്നെ വലിയൊരു അളവോളം രക്ഷപ്പെടാൻ സാധിക്കും. പിന്നെ നമ്മൾ ദീനീ പഠനത്തിലും പ്രബോധനത്തിലും ഒക്കെ നമ്മൾ മുഴുകുക, അവരെ കോഴ്സ്, അവരെ പഠനം എന്ന കുറേ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരെ ഇതിലേക്കൊന്ന് അടുപ്പിക്കാതിരിക്കുക, അതൊക്കെ വലിയ അപകടങ്ങളുണ്ടാക്കും എന്നത് തീർച്ചയായും മനസ്സിലാക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്ക് വഴി അറിയിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ ബഹുമാന്യനായ ഹാരിസ് മൗലവിയും താജുദ്ദീൻ സ്വലാഹിയും ചേർന്ന് നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. പ്രണയക്കുരുക്ക് രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടായിരുന്നു അവരുടെ സംസാരം.
2: ഈ പ്രണയം കൈകാര്യം ചെയ്യുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സംസാരത്തിൽ സൂചിപ്പിക്കപ്പെട്ടത്. പ്രണയത്തിൽ അകപ്പെടാനുള്ള സാധ്യത, അതിൻ്റെ സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ, ഇപ്പോൾ മക്കളുടെ പ്രണയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ സ്നേഹക്കൂടിൽ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടു.
1: പ്രിയപ്പെട്ടവരെ, ഇതോടുകൂടി നമ്മുടെ റേഡിയോ വൈബ്സിൻ്റെ ഒരു ഭാഗം നമ്മൾ പിന്നിടുകയാണ്. ഇൻഷാല്ലാ, ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. എല്ലാവർക്കും വീണ്ടും കാണാം എന്നൊരു പ്രതീക്ഷയോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൻ നഹ്ലിലെ 59-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിസ് ജഅഫർ സലഫി ഒപ്പം നജാഹ് ജാഫർ എന്നിവർ ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 59-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: بشر به
1: ما بشر به
0: ما بشر به
1: ما بشر به
0: ما بشر به

0: به.
1: أيمسكه
0: أيمسكه
1: أيمسكه
0: أيمسكه

أيمسكه على هون.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹൽ 59-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി, ഒപ്പം നജാഹ് ജാഫർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: يا من يرى ما في الضمير ويسمع انت المعد لكل
4: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: 9ാം ക്ലാസ്സിൽ വീണ്ടും സേ പരീക്ഷ. പൊതുവിദ്യാലയങ്ങളിലെ 9ാം ക്ലാസ് വാർഷിക പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും 30% മാർക്ക് നേടാനാകാത്ത വിദ്യാർത്ഥികൾക്ക് വീണ്ടും സേ പരീക്ഷ. സ്കൂൾ തലത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കി 20-ന് മുമ്പ് പരീക്ഷ നടത്താനാണ് നിർദ്ദേശം. ആദ്യമായിട്ടാണ് സ്കൂളിൽ ഇത്തരം ഒരു ഇരട്ട സേ പരീക്ഷ. 5 മുതൽ 9 വരെ ക്ലാസ്സുകൾ മാർച്ചിൽ നടന്ന വാർഷിക പരീക്ഷയിൽ 30% മാർക്ക് നേടാത്തവർക്ക് കഴിഞ്ഞ മാസം 8 ദിവസത്തെ സ്പെഷ്യൽ ക്ലാസ്സുകൾ നൽകിയ ശേഷം സേ പരീക്ഷ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 8ാം ക്ലാസ് വരെയുള്ളവർക്കെല്ലാം സ്ഥാനക്കയറ്റവും നൽകി. 8ാം ക്ലാസ് വരെയുള്ള സ്ഥാനക്കയറ്റം തടയാൻ പാടില്ല എന്നതുകൊണ്ടാണിത്. 9ാം ക്ലാസ്സിന് ഈ നിബന്ധന ബാധകമല്ലാത്തതിനാൽ ഏപ്രിലിലെ ആദ്യ സേ പരീക്ഷയിലൂടെ 30% മാർക്ക് നേടാത്തവരുടെ സ്ഥാനക്കയറ്റം തടഞ്ഞിരുന്നു.
2: قد كفاني علم ربي من سؤالي
3: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ.
4: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
1: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
4: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ. ഒരു ഭാര്യയുടെ സങ്കടങ്ങൾ. ബഷീർ വി പിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ഒരു ഭാര്യയുടെ സങ്കടങ്ങൾ. എഴുത്ത് വി വി ബഷീർ, വടകര. പ്രിയതമ, വർഷങ്ങളായി ചിലതൊക്കെ അറിയിക്കണമെന്ന് എൻ്റെ മനസ്സെന്നോട് പറയുന്നു. ഒന്നര പതിറ്റാണ്ട് കഴിഞ്ഞ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിനിടയിലെ ചില നഗ്ന സത്യങ്ങൾ പ്രിയൻ അറിയുന്നുണ്ടോ? അതല്ല അറിഞ്ഞുകൊണ്ട് മൗനം പാലിക്കുകയാണോ? പ്രവാസ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ ഒരു മെഴുകുതിരിയായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശിക്കുന്നവരാണല്ലോ പ്രവാസികൾ. സ്വയം ഉരുകുമ്പോഴും മറ്റുള്ളവർ ആസ്വദിക്കുന്ന പ്രകാശം തനിക്ക് നിർവൃതി നൽകുന്നു എന്നത് ശരിയാണ്. അതിനിടയിൽ ഓർക്കേണ്ടത് മറന്നുപോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. റബ്ബ് കനിഞ്ഞരുളിയ ദാമ്പത്യ ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും നാട്ടിലേക്ക് വന്നുപോകുന്ന പ്രിയതമൻ മതശാസനകൾ എത്ര കണ്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നു എന്ന് ചിന്തിക്കാറുണ്ടോ? കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന കുടുംബജീവിതത്തിൻ്റെ സത്ത ചോർന്നുപോകാതെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. കാരണം അല്ലാഹുവിൻ്റെ കരാറിലാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചത്. അല്ലാഹുവിൻ്റെ വചനം കൊണ്ടാണ് നിങ്ങൾക്ക് അവരുടെ ലൈംഗികാവയവങ്ങളെ അനുവദനീയമാക്കിയത് എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളിൽ ഉത്തമർ തങ്ങളുടെ ഭാര്യമാരോട് സ്വഭാവം കൊണ്ട് നന്നായവരാണ് എന്ന നബിവചനത്തിൻ്റെ പൊരുളറിയാത്തവരല്ല നിങ്ങൾ. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ യഥാവിധി മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവനല്ലേ വിശ്വാസി? അല്ലാഹുവിൻ്റെ കൽപ്പനകളെയും തിരുദൂതരുടെ ചര്യകളെയും മറന്ന് ജീവിക്കുമ്പോൾ കുടുംബജീവിതത്തിൽ എന്ത് സംതൃപ്തിയാണ് ലഭിക്കുക? പ്രിയനെ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കണമെന്ന അല്ലാഹുവിൻ്റെ കൽപ്പന മറന്നുപോകുന്നതെന്തേ? നമസ്കാരത്തിൽ കൃത്യനിഷ്ഠയില്ലാത്തവൻ വിശ്വാസികൾപ്പെട്ടവനല്ല എന്ന നബിവചനത്തിൻ്റെ ഗൗരവം ആലോചിക്കാറുണ്ടോ? നിങ്ങൾ ചോദിച്ചല്ലോ, ഉമ്മയും വാപ്പയും എൻ്റേത് മാത്രമല്ല, മറ്റു മക്കൾക്കും നോക്കിയാലെന്താ എന്ന്. ഒരു വിശ്വാസി എന്ന നിലയിൽ അങ്ങനെ പറഞ്ഞൊഴിഞ്ഞു മാറാൻ പറ്റുമോ? പ്രായമായ അവരുടെ തൊലിയുടെ ചുളിവല്ലേ ആരോഗ്യമുള്ള നിങ്ങളുടെ തൊലിയുടെ രഹസ്യം? നിങ്ങൾക്ക് വേണ്ടി ഉപ്പ ജീവിച്ചത്, ക്യാഷ് കടം വാങ്ങി നിങ്ങളെ വിദേശത്തേക്ക് അയച്ചത് എല്ലാം എത്ര പെട്ടെന്നാണ് മറന്നുപോയത്. എത്ര തവണയാ മാതാവുമായി നിങ്ങൾ പിണങ്ങി നിന്നത്. ഞാൻ അവരോടൊപ്പം വന്നതിന് നിങ്ങളെല്ലാം എനിക്കെതിരാണ് എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തിയില്ലേ? പ്രിയതമാ, സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ മറന്നുപോയി. നരകത്തിൻ്റെ കാഠിന്യം നിങ്ങളറിയാതെ പോയി. ഇസ്ലാമിക വിശ്വാസകാര്യങ്ങളിൽ അടികുറച്ച് നിൽക്കാൻ എൻ്റെ പ്രിയന് സാധിക്കുന്നില്ല എങ്കിൽ അതിലും വലിയ അപരാധം മറ്റെന്താണുള്ളത്? മണലാരണ്യത്തിലെ ചൂടും ചൂരും വിശ്വാസത്തിലെ അചഞ്ചലതയുമാകേണ്ട വിശ്വാസ ജീവിതത്തിൻ്റെ പൊരുൾ ജീവിതത്തെ മണലാരണ്യത്തിൽ ബലികഴിക്കുമ്പോഴും കാത്തിരിക്കുന്നവരുടെ വേദനയോ ആഗ്രഹങ്ങളോ മനസ്സിലാക്കാതെ പോകുന്നു. ഒപ്പം എല്ലാം നൽകി അനുഗ്രഹിച്ച റബ്ബിൻ്റെ നിയമങ്ങളെയും. പ്രിയതമാ, ഇനിയും പറയാനേറെയുണ്ട്, ഞാൻ നിർത്തുകയാണ്. നമ്മൾ കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കാൻ നിമിത്തമാകുന്നതിലേക്ക് താങ്കൾ മടങ്ങുക. ഈ ലോകം ശാശ്വതമല്ലെന്ന് തിരിച്ചറിയുക. ഇഹലോകത്തെ അല്പകാല ജീവിതത്തിൽ അഭിമാനത്തോടെ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
0: മാഷാല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. ബഷീർ വി പിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
2: ശ്രോതാക്കൾക്ക് സാങ്കേതിക ജ്ഞാനം പകർന്നു നൽകിക്കൊണ്ട് പീസ് റേഡിയോ ഐടി ജാലകത്തിൽ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് ഡോക്ടർ ഷാനിദ് മലയിൽ നമുക്ക് വേണ്ടി നൽകുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സെക്യൂരിറ്റി വളരെയധികം ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്, പ്രത്യേകിച്ച് നമ്മളെ ഫോൺ ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ. മുതിർന്നൊരു പൗരൻ, ഒരു വ്യക്തി ഇപ്പോൾ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റായിരുന്നു. അദ്ദേഹം ഒരു എയർപോർട്ടിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു വീഡിയോ കോൾ വരികയാണ് വാട്സപ്പിൽ. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്ത് വീഡിയോ കോൾ ചെയ്യുന്നു. സുഹൃത്തിൻ്റെയാണ് ഏകദേശം അദ്ദേഹത്തിന് മനസ്സിലായ രൂപം കണ്ടിട്ട്. അതുപോലെ അദ്ദേഹത്തിന് വോയിസ് വരുന്നു, ഞാൻ ഇങ്ങനെ ഒരു പിന്നെ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, സുഹൃത്താണ് വോയിസ് അയക്കുന്നത്, പിന്നെ എനിക്ക് പെട്ടെന്ന് കുറച്ച് ക്യാഷ് വേണം, ഒരു ഒരു നിശ്ചിത തുക വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ അയക്കാം, എന്താ പ്രശ്നം. അപ്പം അങ്ങനെ ക്യാഷ് ചോദിക്കാൻ സാധ്യമില്ലാത്ത ഒരാളാണ് എന്ന് ഇയാൾക്കറിയാം, പക്ഷെ എന്തോ അത്യാവശ്യത്തിനായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇത് അയക്കാമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മെസ്സേജ് വന്നു, പിന്നെ കുറച്ചും കൂടി ക്യാഷ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അതേ വോയിസിൽ വന്നു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ അദ്ദേഹം പിന്നെ സംശയം തന്നപ്പോൾ അദ്ദേഹം ഈ സുഹൃത്തിനെ അറിയുന്ന ഒരാളായതുകൊണ്ട് സുഹൃത്തിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷെ അപ്പോൾ സുഹൃത്ത് അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, ഒരു റിക്വസ്റ്റ് നടത്തിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഡീപ്പ് ഫേക്ക് എന്നുള്ളൊരു സംഗതിയാണ് അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ വേറൊരാളുടെ ഫേസ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ വീഡിയോ ഉണ്ടാക്കാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ അതേപോലെ വീഡിയോ എടുക്കാൻ പറ്റും, അതേപോലെ വോയിസ് ക്ലോൺ ചെയ്യാൻ പറ്റും. നിങ്ങളറിയുന്ന ഒരാളുടെ വോയിസ് എടുത്തിട്ട് അതേപോലെ പിന്നെ ടൂൾസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വോയിസ് അതേപോലെ എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ വേറൊരാൾ കൊടുക്കുന്ന ടെക്സ്റ്റ് എന്ത് ചെയ്യാം, ഈ വോയിസിലേക്ക് എന്ത് ചെയ്യാം, മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഫോണിലേക്ക് വീഡിയോ കോളായിട്ടോ അതല്ലെങ്കിൽ ഓഡിയോ ആയിട്ടോ നമ്മളറിയാത്ത നമ്പറിൽ നിന്ന് നമ്മളറിയുന്ന വ്യക്തികളാണെന്ന് പറഞ്ഞിട്ട് പോലും അവരുടെ കൃത്യമായ വീഡിയോയും ഈവൻ അവരുടെ ഓഡിയോ വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് 100% ഒറ്റയടിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം AI ടൂളുകൾ അതിന് പ്രാപ്തമാണ്, നല്ല പിന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഓഡിയോസും വീഡിയോസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ പിന്നെ നിയമപരമായ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, അതൊക്കെ അപ്ഡേറ്റായി വരുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഒരു സാധാരണക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ വിഷയങ്ങൾ പൊതുവെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അത് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്ക് വഴി അറിയിക്കുക.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ IT ജാലകം, ഡീപ്പ് ഫേക്ക്, സുഹൃത്തിൻ്റെ വീഡിയോ കോൾ വിശ്വസിക്കാമോ, ഈ വിഷയമാണ് ഇന്ന് ഡോക്ടർ ഷാനിദ് മലയിൽ നമ്മോട് ചർച്ച ചെയ്തത്.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
3: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കേണ്ടി വരാറുണ്ട്, ആവശ്യപ്പെടേണ്ടി വരാറുണ്ട്. പലപ്പോഴും നമ്മുടെ ആത്മാഭിമാനം സമ്മതിക്കാത്തൊരു കാര്യമാണ്. അയൽപക്കത്ത് നിന്നും ഒരു സംഗതി, നിസ്സാരമായൊരു കാര്യം വായ്പ വാങ്ങുകയാണെങ്കിൽ പോലും അത് വാങ്ങാതിരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പല പ്രാവശ്യം ചിന്തിക്കും. ഒരാളുടെ വാഹനം ഒരു അത്യാവശ്യഘട്ടത്തിൽ വാങ്ങേണ്ടി വന്നാൽ തന്നെ അത് പരമാവധി ചോദിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. ഒരു വേള ഇസ്ലാമും പ്രോത്സാഹിപ്പിക്കുന്ന അത് തന്നെയാണ്. ഇയാക്കൻ അബുദു ഇയാക്കൻ സ്ഥഴീൻ, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നതിനും ഇത് സ്ഥാനത്തവസ്ഥയൻപില്ല, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് ചോദിക്കൂ എന്നതിനൊക്കെ വിശാലമായി വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ മറ്റുള്ളവരോടുള്ള ചോദ്യം ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒട്ടകപ്പുറത്തിരിക്കുന്നവൻ തൻ്റെ ചാട്ടവാർ താഴെ വീണാൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവനോട് പറയാറുണ്ടായിരുന്നില്ല അത് എടുത്തു തരാൻ. അതാണ് സ്വഹാബത്തിൻ്റെ, പ്രവാചക അനുചരന്മാരുടെ മാർഗം. നമ്മൾ ചോദിക്കാൻ മടിക്കുന്നു എന്നതിലുപരി ചോദിക്കപ്പെടുന്ന ആള് അത്തരം ചോദ്യങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ എന്താവശ്യപ്പെട്ടാലും ആ ആവശ്യപ്പെടുന്നതിനെ ഒരു പൂർണ്ണ സംതൃപ്തിയോടുകൂടെ നൽകുന്നവർ കുറവായിരിക്കും. അതും അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ചോദ്യം നിരന്തരം നിരന്തരമാകുമ്പോഴോ അവർക്കേറെ പ്രയാസങ്ങളുണ്ടാവും. എന്നാൽ എത്ര ചോദിച്ചാലും കോപിക്കുന്നില്ലെന്ന് മാത്രമല്ല, വെറുപ്പുണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ചോദിക്കാതിരിക്കുമ്പോൾ അവൻ്റെ മേൽ കോപിക്കുന്നവൻ അവനാണ് അല്ലാഹു. മല്ലം യസ്അലില്ലാഹ യഗ്ലബ് അലൈഹി. ആരാണോ അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ലാത്തത് അവനോട് അള്ളാഹു കോപിക്കുമെന്ന്. നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ കാര്യങ്ങളുടെ പ്രസക്തിയോ വലുപ്പമോ കുറവോ നിസ്സാരതയോ ഒന്നും പ്രശ്നമല്ല. ഏത് ചെറിയ കാര്യങ്ങളിലും നമുക്ക് അവനോട് ചോദിക്കാം. അങ്ങനെ ചോദിക്കണമെന്ന് അവൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. വഖാല റബ്ബുക്കും ഉദൂനീ അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറയുന്നു, നിങ്ങൾ എന്നോട് ചോദിക്കൂ, എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഈ പ്രാർത്ഥനയാവട്ടെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, ഇഹലോകത്തും പരലോകത്തുമുള്ള നമ്മുടെ ഒട്ടനവധി കാര്യങ്ങളെ അവൻ നമുക്ക് പരിഹരിച്ചു തരുന്നു എന്നതിലുപരി ഈ ചോദ്യം തന്നെ പുണ്യകരമാണ്. കാരണം അദ്ദുആ ഉഹുവൽ ഇബാദ, പ്രാർത്ഥന ഒരു ആരാധനയാണ്. നമ്മൾ നമസ്കരിക്കുന്നു എന്തിനു വേണ്ടി? പരലോകത്തിൽ പ്രതിഫലം കിട്ടാൻ വേണ്ടി. നമ്മൾ നോമ്പ് നോൽക്കുന്നത് ഇബാദത്താണ്, ആരാധനയാണ്. പ്രതിഫലം കിട്ടാൻ വേണ്ടി ഹജ്ജ് ചെയ്യുന്നു, ആരാധനയാണ്. പ്രതിഫലം കിട്ടാൻ വേണ്ടി അതുപോലെ ഒരു ആരാധനയാണ് ദുആ, പ്രാർത്ഥന. എനിക്ക് പുറത്തു തരണേ, എന്നെ ഹിദായത്തിലാക്കണേ, സന്മാർഗത്തിലാക്കണേ, എൻ്റെ രോഗം മാറ്റണേ, എനിക്ക് അനുഗ്രഹം നൽകണേ. നമ്മൾ ചോദിക്കുന്ന ഓരോ വാക്കുകളും ആരാധനകളാണ്. ആരാധനയാകുമ്പോഴോ അത് നമുക്ക് വലിയ പ്രതിഫലം കിട്ടും. ഒരുപക്ഷേ ആരാധനകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായതാണ് പ്രാർത്ഥന. അഫ്ളലുൽ ഇബാദത്തി അദ്ദുആ. ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്ന ഒരു നബി വചനത്തിൽ, ഹാക്കിം റിപ്പോർട്ട് ചെയ്ത നബി വചനത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും, അഫ്ളലുൽ ഇബാദത്തി അദ്ദുആ, ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന പ്രാർത്ഥനയാണെന്ന്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കാറുണ്ട്, ചോദിക്കാറുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു കാര്യത്തിനും വിട്ടുകളയേണ്ടതില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് ഉറങ്ങുന്നത്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ മാർഗങ്ങളെ, പരിപൂർണമായുള്ള നിർദ്ദേശങ്ങളെ പിൻപറ്റിയ പ്രവാചകന്മാരെക്കുറിച്ച് വിശുദ്ധ ഖുർആനെ നമ്മൾ വായിക്കുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയെങ്കിലും നമുക്ക് ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. പ്രവാചകന്മാരുടെ ഒട്ടനവധി പ്രാർത്ഥന, സൂറത്ത് ഇബ്രാഹീമിൻ്റെ അവസാന ഭാഗത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനകൾ കൊടുത്തിട്ടുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച സന്ദർഭങ്ങളുണ്ട് ഖുർആനിൽ. പ്രാർത്ഥന ആ പ്രവാചകന്മാർ ശീലമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ അടുക്കൽ, ബദറിൽ കെട്ടിയുണ്ടാക്കിയ ചെറിയൊരു പന്തലിൽ എത്രയെത്ര സമയമാണ് ദീർഘദീർഘമായിരുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥനക്കൊക്കെയും ശക്തമായ പ്രതികരണങ്ങളും പ്രതിഫലനങ്ങളും ആ യുദ്ധത്തിൽ കാണാൻ നമുക്ക് സാധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥന എന്നത് ആരാധനയാണ്. ആരാധനയിൽ ശ്രേഷ്ഠമായ ഒന്നാണ് അത്. ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. പ്രാർത്ഥനയ്ക്ക് ഉള്ള മര്യാദകൾ അത് നമ്മൾ വിശദമായി പറയേണ്ടതാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹുവെ രക്ഷിക്കണേ എന്നതിന് പകരം മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമെന്ന് പുറത്തായി. കാരണം പ്രാർത്ഥന ആരാധനയാണ്. അത് അള്ളാഹു അല്ലാത്തവർക്കായാലോ? അത് ശിർക്കാണ്, അത് മഹാപാതകമാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവോട് മാത്രമായിരിക്കാം. അള്ളാഹുവോടല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് യാതൊരു പ്രയോജനവുമില്ല എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രാർത്ഥന ഒരു ആരാധന എന്ന് പറയാൻ കാരണം, നമ്മൾ നമ്മുടെ രക്ഷിതാവിങ്കിലേക്ക് അഭയം തേടുകയാണ്. നമ്മുടെ പ്രതീക്ഷകൾ അവനിലേക്ക് അർപ്പിക്കുകയാണ്. അവനെ നമ്മൾ അവലംബിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അവൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ മർമ്മം. അതുതന്നെയാണ് ആരാധനയുടെ മർമ്മവും. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ വിധികൾ നിർണയിക്കപ്പെട്ടതാണ്, കലാഹുകൾ. ഒരുപക്ഷേ നമ്മുടെ കലാഹുകളിൽ പോലും മാറ്റമുണ്ടാകാൻ പ്രാർത്ഥനകളെ കൊണ്ട് പറ്റുമെന്നാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു നബി വചനത്തിൽ ഇങ്ങനെ വായിക്കാം, ലാ യറുദ്ദുൽ ഖലാ ഇല്ലത്വ, പ്രാർത്ഥനയല്ലാതെ വിധികളെ മാറ്റുകയില്ല. വല യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറ്, ആയുസ്സിൽ പുണ്യമല്ലാതെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുകയില്ല. പുണ്യം പ്രവർത്തിക്കുമ്പോൾ ആയുസ് വർദ്ധിച്ചു. പ്രാർത്ഥന കൊണ്ട് ഖലാ പോലും തടുക്കപ്പെടും എന്ന് പറയുമ്പോൾ എത്ര ഉന്നതമാണ് പ്രാർത്ഥന. ഒരു ഘട്ടത്തിലും ഇനി എന്താണ് പ്രാർത്ഥിച്ചിട്ട് കാര്യം, ഇനി എന്താ പ്രാർത്ഥന കൊണ്ട് കാര്യം, നമ്മൾ ചോദിക്കരുത്. കാരണം അള്ളാഹു കുൻ ഫയക്കുനാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ മതി, ഉണ്ടാകും. അത്ര കഴിവുള്ള ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികർത്താവായ ഇന്നല്ലാഹാല കുല്ലുഷെയും കതിർ, എല്ലാറ്റിനും കഴിവുട്ടവനായ ഫഅലുല്ലിമായുരിദ്, ഉദ്ദേശിച്ചത് പൂർണ്ണമായും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആനിൽ വന്ന, നബി വചനങ്ങളിൽ വന്ന പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കണം. ഏത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഏത് വിഷയങ്ങളുമായി ഇടപെടുമ്പോഴും ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ വലിയ പ്രതിഫലങ്ങൾ നമുക്കുണ്ടാകും. അള്ളാഹു പറയുന്നു, വഇദാ സഅലക ഇബാദീ അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആൻ. വഇദാ സഅലക ഇബാദീ, എൻ്റെ അടിമകൾ ചോദിച്ചാൽ അന്നി എന്നെക്കുറിച്ച്, അല്ല പറയണേ, എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ പറയേണ്ടത് എന്താണ്? ഇന്നി കരീം, ഞാൻ ഏറ്റവും സമീപസ്ഥനാണ്. പ്രാർത്ഥനയ്ക്ക് യാതൊരു പ്രയാസമല്ല, എവിടുന്നും വിളിക്കാം, എങ്ങനെയും വിളിക്കാം, ഏതു ഭാഷയിലും വിളിക്കാം, സംസാരിക്കാൻ അറിയാത്തവനും വിളിക്കാം, ഭാഷ അറിയാത്തവനും വിളിക്കാം. ഉജീബു ദഅവത ദാഇദാ, വിളിക്കുന്നവൻ വിളിച്ചാൽ അവൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകും. ഇത്ര വലിയൊരു വാഗ്ദത്തം അള്ളാഹു നമുക്ക് തരുമ്പോൾ സഹോദരങ്ങളെ, ആത്മാർത്ഥതയോടെ, പ്രതീക്ഷയോടെ, ഉറപ്പോടുകൂടെ, ധൃതി കാണിക്കാതെ ഉത്തരം കിട്ടാവുന്ന ഏറ്റവും നല്ല സമയങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന ആരാധനയായിത്തീരുകയും അതിലൂടെ ആരാധനയുടെ മഹത്വവും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് ഇഹലോകത്തും പരലോകത്തും ധാരാളം നന്മകളും നേടാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശരിയായ ഉത്തരം തന്ന് ഇഹലോകത്തെയും പരലോകത്തെയും അള്ളാഹു നമുക്ക് അനുഗ്രഹപൂർണമാക്കി തരുമാറാവട്ടെ.
2: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
1: Peace Radio. Tune to reality.
4: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ, സുജൂദ്, ശ്രേഷ്ഠമായ ആരാധന. അവതരണം അബ്ദുള്ള സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വിശിഷ്യം പരിശുദ്ധ റമളാനിൽ കൊണ്ടുവരേണ്ടതായ, അനുവർത്തിക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ നിർവഹിക്കുന്ന ആരാധനകളിൽ ശ്രേഷ്ഠകരമായ ആരാധനയാണ് നമസ്കാരം. കാരണം പരലോകത്ത് ആദ്യമായി അവൻ്റെ കർമ്മങ്ങളെ വിചാരണ ചെയ്യുമ്പോൾ നമസ്കാരമായിരിക്കും ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നമസ്കാരത്തിലെ ഒരു ഭാഗങ്ങൾ ഖിയാം, റുക്കൂഉ്, ഇഅ്തിദാൽ, സുജൂദ്, തശഹ്ഹുദ്, ഇവയിൽ നിന്ന് ഇപ്പറഞ്ഞ നമസ്കാരത്തിലെ ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സുജൂദ് എന്നത്. ഒരടിമ തൻ്റെ രക്ഷിതാവിൻ്റെ മുമ്പിൽ അവൻ്റെ മൂക്കും നെറ്റിത്തടവും കമഴ്ത്തിക്കടത്തി സുജൂദിലായി സാഷ്ടാംഗം നമിച്ച്, എനിക്കൊരു കഴിവുമില്ല, എൻ്റെ കഴിവ് മുഴുവനും എൻ്റെ റബ്ബ് നൽകിയതാണ്, എൻ്റെ പദവികൾ, എൻ്റെ അറിവ്, എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ഉടമ അള്ളാഹുവാണ് എന്നംഗീകരിച്ച് ഒരു വിശ്വാസി വിനയാന്വിതനായി തൻ്റെ മൂക്കും നെറ്റിത്തടവും കമഴ്ത്തിക്കടത്തി അള്ളാഹുവിൻ്റെ മുമ്പിൽ നടത്തുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരാരാധനയാണ് സുജൂദ്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു റഅദിലെ 15-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സുജൂദ് എന്ന ആരാധന അത് കേവലം മനുഷ്യർ മാത്രമല്ല നിർവഹിക്കുന്നത് എന്ന സത്യം വിളിച്ചോതുകയാണ്. വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർളു, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാവരും എല്ലാം അള്ളാഹുവിന് സാഷ്ടാംഗം നമിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ സൂറത്തു റഹ്മാനിലെ ഒരായത്ത് വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സസ്യം അഥവാ വൃക്ഷങ്ങളിലെ ഇലകൾ, വൃക്ഷങ്ങൾ, മരങ്ങൾ, അതുപോലെ തന്നെ ആകാശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നക്ഷത്രങ്ങൾ, വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, അവ രണ്ടും അള്ളാഹുവിന് സുജൂദ് നിർവഹിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ, ഒരടിമ തന്റെ റബ്ബിനോട് ഏറ്റവും അടുത്തായി എത്തി നിൽക്കുന്ന സമയം. അവന്റെ മൂക്കും നെറ്റിത്തടവും കമഴ്ത്തിക്കടത്തി അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിലായി കിടക്കുമ്പോഴാണ് ഒരടിമ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅക്സിറു ഫീഹി ദുആ, അതുകൊണ്ട് ഫഅക്സിറു ദുആ, അതുകൊണ്ട് ആ സുജൂദിൽ നിങ്ങൾ ധാരാളമായി പ്രാർത്ഥിക്കണമെന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടിച്ചേർക്കുകയാണ്. സഹോദരങ്ങളെ, സുജൂദുമായും വലിയ ആത്മബന്ധമാണ് ഒരു വിശ്വാസിക്കുള്ളത്. ജീവിതത്തിലെ ഏതു ഘട്ടത്തിലും അവന് നിർവഹിക്കാവുന്ന ഒരു ഇബാദത്താണ് സുജൂദ് എന്ന ഇബാദത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ തൻ്റെ വേവലാതികളും ആവലാതികളും അള്ളാഹുവിൽ ബോധിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുത്ത മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട മാർഗമായിരുന്നു സുജൂദ് എന്നുള്ളത്. ബദറിൻ്റെ തലേനാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അക്രമിക്കാൻ തങ്ങളെക്കാൾ കൂടുതൽ മൂന്നിരട്ടി വരുന്ന ശത്രു സൈന്യത്തിൻ്റെ എണ്ണവും ആൾബലവും സൈന്യബലവും ആയുധബലവും തിരിച്ചറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാത്രി ബദറിൻ്റെ നനഞ്ഞുകുതിർന്ന മണൽപ്പരപ്പിൽ സുജൂദിലായി അള്ളാഹുവിനോട് നടത്തുന്ന ദുആയുണ്ട്. പടച്ചവനെയും നാളത്തെ പകലിൽ ഏറ്റുമുട്ടുകയാണ് സത്യവും അസത്യവും തമ്മിൽ. അതുകൊണ്ട് പടച്ചവനെയും ഈ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് പരാജയം സംഭവിച്ചാൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ഭൂമിയിൽ ആളുണ്ടാവുകയില്ല എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവെ സഹായിക്കണേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിലുണ്ടായിരുന്ന ഷാള് ഊർന്നു പോകുമാറും അവിടുന്ന് കുമ്പിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്യതനായി ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, പ്രയാസങ്ങളും വിഷമങ്ങളും ഏറ്റുപറയാൻ ഒരു വിശ്വാസി അവൻ്റെ സുജൂദിനെ ഉപയോഗപ്പെടുത്താം എന്ന മഹനീയമായ മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നൽകിയത്. ഇനി ആ വിശ്വാസിക്ക് അവൻ്റെ പ്രയാസങ്ങളിൽ നിന്നൊരു തുറവി അള്ളാഹു നൽകി, അവനൊരാശ്വാസം കിട്ടി, അവന് കണക്കല്ലാത്ത നിഅമത്തുകൾ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് സാമ്പത്തികമായും ശാരീരികമായും മക്കളായും ഒക്കെ അള്ളാഹു അവന് നൽകി. അപ്പോഴും ഒരു വിശ്വാസി നിർവഹിക്കേണ്ടതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ട്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ആതാഹു അംറൻ യസുറുഹു ഔ സുറ ബിഹി ഖർറ സാജിദൻ ശാക്കിറൻ ലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടത്തേക്ക് എപ്പോഴെങ്കിലും സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യമുണ്ടായാൽ അഥവാ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അനുഗ്രഹമുണ്ടാകുമ്പോഴാണല്ലോ ഒരു വിശ്വാസിക്ക് സന്തോഷമുണ്ടാവുക. അങ്ങനെ സന്തോഷപ്പെടുന്ന കാര്യങ്ങളുണ്ടാകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖർറ സാജിദൻ ശക്കിറൻ ലില്ലാ, അള്ളാഹുവിനു നന്ദി സൂചകമായി, അള്ളാഹുവിന് ശുക്ര ചെയ്യുന്നവനായി സുജൂദിലായി കിടക്കും അവിടുന്ന് എന്ന് അവിടുത്തെ പറ്റി സ്വഹാബത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എല്ലായ്പ്പോഴും ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ സുജൂദിനെ മുറുകെ പിടിക്കണം എന്നർത്ഥം. നമസ്കാരത്തിൽ എന്തെങ്കിലും മറന്നുപോയാൽ, അല്ലെങ്കിൽ മറന്ന് ഏതെങ്കിലും ഒരു റക്അത്തോ മറ്റോ നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ റക്അത്തോ കൂടുതലായി നിർവഹിച്ചാൽ, മറ്റു മറവിയോ പോരായ്മകളോ ഫർള് നമസ്കാരത്തിൽ നമസ്കാരങ്ങളിൽ സംഭവിച്ചാൽ അതിനെ പരിഹരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഒരു സുജൂദാണ്. നമസ്കാരത്തിൻ്റെ അവസാനം സഹുവിൻ്റെ സുജൂദ്, മറവിയുടെ സുജൂദ് ചെയ്താൽ മതി നമസ്കാരത്തിൽ സംഭവിച്ച പാകപ്പുഴവുകൾ, മറവികൾ പരിഹരിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രേഷ്ഠകരമായ ഇബാദത്തായ നിസ്കാരത്തിലെ പോരായ്മകൾ പരിഹരിക്കപ്പെടാനും നിർദ്ദേശിച്ച മാർഗമാണ് സുജൂദ് എന്നർത്ഥം. പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ തിലാവത്തു സുജൂദ് പാരായണത്തിൻ്റെ ഇടയിൽ സുജൂദുമായി ബന്ധപ്പെട്ട ആ സുജൂദ് നിർവഹിക്കേണ്ട ഭാഗത്തെത്തുമ്പോൾ പ്രത്യേകം സുജൂദ് നിർവഹിക്കാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഏതു ഘട്ടത്തിലും ഒരു വിശ്വാസി നിർവഹിക്കാൻ ആഗ്രഹിക്കേണ്ടത്, ചെയ്യാൻ കൊതിക്കേണ്ടത് സുജൂദായിരിക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഇന്നമാ യുഅ്മിനു ബിആയാതിന അല്ലദീന ഇദാ ദുക്കിറു ബിഹാ ഖറു സുജ്ജദൻ. സൂറത്തു സജദയിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ് വിശ്വാസികളുടെ സ്വഭാവത്തെപ്പറ്റി. അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, ദീനിനെ കുറിച്ച് സ്മരിക്കപ്പെട്ടാൽ, റബ്ബിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവർ സുജൂദിലായി വീഴും, സാഷ്ടാംഗം നമിക്കും, തൻ്റെ മൂക്കും നെറ്റിത്തടവും കമഴ്ത്തി വിനയാന്യതനായി അള്ളാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കും എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എല്ലാ ഘട്ടത്തിലും ഈ സുജൂദിനെ നമ്മൾ മുറുകെ പിടിക്കണം എന്നർത്ഥം. എത്രത്തോളം എന്നറിയുമോ? വിശ്വാസിക്ക് പരലോകത്തു പോലും ഒരു വിശ്വാസിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സുജൂദ് എന്നുള്ളത്. പരലോകത്ത് ഒരു ചാണ് തലക്ക് മുകളിൽ സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുമ്പോൾ, ആളുകളൊക്കെ പ്രയാസത്തോടുകൂടി മഹ്ഷറിൻ്റെ ലോകത്ത് നിൽക്കുന്ന സമയത്ത്, അവിടെ വിചാരണക്കെടുക്കാൻ എല്ലാവരും ആഗ്രഹിക്കുകയാണ്, അതിന് വിചാരണ നടന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഘട്ടത്തിൽ മനുഷ്യരെ മുഴുവനും വിചാരണയിലേക്ക് എത്തിക്കുന്നത് ഒരു സുജൂദാണ്. ആരുടെ സുജൂദ് എന്നറിയുമോ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മുമ്പിൽ നടത്തുന്ന സുദീർഘമായ സുജൂദ്. ആ സുജൂദ് സുദീർഘമായി എത്ര ദിവസം എത്ര കാലം എന്നറിയില്ല. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യാ മുഹമ്മദ് ഇർഫഉ റഅസക സൽതുഅതാ വശ്ഫഉ തുശഫഉ. മുഹമ്മദ് നബിയെ, താങ്കൾ താങ്കളുടെ ശിരസ്സുയർത്തു, ചോദിച്ചോളൂ, നൽകാം. താങ്കൾ ശുപാർശ പറഞ്ഞോളൂ, താങ്കളുടെ ശുപാർശ സ്വീകരിക്കാം. സഹോദരങ്ങളെ, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുകയാണ് ഷഫാഅത്തുൽ ഉലമ എന്ന പേരിലൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ അറിയപ്പെടുന്ന ആ പരമോന്നതമായ ഷഫാഅത്ത്. അതെന്താണെന്നറിയുമോ? അല്ലാഹുവേ, ഈ ജനങ്ങളെ നീ ഒന്ന് വിചാരണക്കെടുക്കണേ. സ്വർഗമെങ്കിൽ സ്വർഗം, നരകമെങ്കിൽ നരകം, ഈ മഹ്ഷറിൻ്റെ ലോകത്ത് എത്ര കാലമായി അവർ നിൽക്കുന്നു, അവരെ ഒന്ന് വിചാരണക്കെടുക്കണേ റബ്ബേ എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നവിടെ അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ജനങ്ങളെ മുഴുവനും വിചാരണയിലേക്ക് എത്തിക്കുന്നതും ഒരു സുജൂദാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കുന്ന സുജൂദ്. സഹോദരങ്ങളെ, പരലോകത്ത് ധാരാളം അടയാളങ്ങളുണ്ടാകും തിരിച്ചറിയപ്പെടാൻ. യഅറഫുൽ മുജ്രിമൂന ബിസീമാഹും. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുർ റഹ്മാനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, കുറ്റവാളികളായ ആളുകൾ അവരുടേതായ ദുനിയാവിൽ അവർ നിർവഹിച്ച ചെയ്ത പാപങ്ങളു കാരണത്താൽ അവർക്ക് പരലോകത്ത് തിരിച്ചറിയപ്പെടാനുള്ള അടയാളങ്ങളുണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആൻ. പല അടയാളങ്ങൾ അക്കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചല്ലോ, സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. പരലോകത്ത് അവർക്ക് അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് ദുനിയാവിൽ സുജൂദ് എന്ന ഇബാദത്തിനെ പതിവാക്കിയവർക്ക്, അവർക്ക് പരലോകത്ത് എത്തുമ്പോൾ അവർക്ക് ആഖിറത്തിൽ അവരുടെ മുഖങ്ങളിൽ സുജൂദിനാലുള്ള അടയാളമുണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആൻ. റബീഉ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ, അള്ളാഹുവിൻ്റെ റസൂലെ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ സഹവസിക്കണമെന്നാണ് ആഗ്രഹം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അദ്ദേഹത്തിന് നിർദ്ദേശിച്ചു കൊടുത്തത് എന്താണ്? റബീഅ താങ്കൾക്ക് നാളെ പരലോകത്ത് എന്റെ കൂടെയുള്ള സഹവാസം ലഭ്യമാകണമെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ സുജൂദുകൾ അധികരിപ്പിക്കണം, അഥവാ സുന്നത്ത് നമസ്കാരങ്ങൾ താങ്കൾ അധികരിപ്പിക്കണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ പരലോകത്തെത്തി അവൻ്റെ ദുശ്ചെയ്തികൾ കാരണത്താൽ

0: طه أمر الملائكة أن يخرجوا من كان يعبد الله അള്ളാഹനെ മാത്രം ആരാധിച്ചിരുന്നവർ, മറ്റു തിന്മകളോ കാരണത്താൽ നരകത്തിൽ പോകേണ്ടി വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മലക്കുകളോട് ആവശ്യപ്പെടും. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വയഅരിഫൂനഹും ബിആസാരി സുജൂദ്, അവർക്ക് ഈ നരകത്തിൽ കിടന്ന് വെന്തിരിയുന്ന ജനക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചവർ ആരാണെന്ന് തിരിച്ചറിയുന്നത് അവരുടെ സുജൂദിൻ്റെ അടയാളങ്ങൾ മുഖേനയായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടെ നിന്ന് പറയാണ്, വഹറമല്ലാഹു അലന്നാരി അൻ തഅ്കുല അസറ സുജൂദ്, അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിൻ്റെ മേൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്, സുജൂദിന്റെ അടയാളങ്ങളെ ആ തീയ് തിന്നുന്നതിനെ, നരകത്തിലെ തീയ് തിന്നുന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിന് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നരകത്തിന്റെ തീ ആ ഭാഗത്ത് സ്പർശിക്കുകയില്ല, സുജൂദിന്റെ അടയാളത്തിന്റെ ഭാഗത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൂടെ മലക്കുകൾക്ക്, അവർ മുവഹിദീങ്ങളാണ്, തൗഹീദുള്ളവരാണ്, മറ്റു തിന്മകൾ കാരണത്താൽ നരകശിക്ഷ അനുഭവിക്കുന്നവരാണ്, അവരെയാണ് പുറത്തെടുക്കേണ്ടത് എന്ന് തിരിച്ചറിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സുജൂദ് നമ്മൾ അധികരിപ്പിക്കുക. അള്ളാഹുവിനു മാത്രം സുജൂദ് ചെയ്യുന്ന മുവഹിദീങ്ങളാകാൻ നമ്മൾ പരിശ്രമിക്കുക. പരലോകത്ത് അള്ളാഹുവിൻ്റെ കണങ്കാല് വെളിവാക്കപ്പെടുന്ന സമയം, യുദഅഉന ഇല സുജൂദ്, ആളുകളെയൊക്കെ സുജൂദിനു വേണ്ടി വിളിക്കപ്പെടും. പക്ഷേ ഫലായസ്തത്തിഉൻ, ചില ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ല. ദുനിയാവിൽ കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും കാണാത്ത റബ്ബിൻ്റെ കാൽക്കൽ മുമ്പിൽ സുജൂദിലായി കിടന്ന ഒരുപാട് ആളുകൾക്ക് പരലോകത്തെത്തുമ്പോൾ, അള്ളാഹുവിനെ കാണുമ്പോൾ, അവൻ്റെ കണങ്കാല് വെളിവാകുമ്പോൾ അവിടെ സുജൂദിലായി കിടക്കാൻ കഴിയുന്നില്ല, അവൻ്റെ മുതുകല്ല് വളയുന്നില്ല. കാരണമെന്താ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അവൻ്റെ ദുനിയാവിലെ സുജൂദ് അള്ളാഹുവിനു മാത്രമായി നിർവഹിക്കേണ്ട സുജൂദ്, അവൻ മറ്റു പലരുടെയും, വ്യക്തികളുടെയും, അല്ലേ കടന്നതും നിർത്തിയതുമായ വിഗ്രഹങ്ങളുടെ, ബിംബങ്ങളുടെ, ഖബറുകളുടെ, മഖബറുകൾക്ക് മുമ്പിൽ അവൻ നിർവഹിച്ചു. അതുകൊണ്ട് അവന് പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് അവൻ ഒളിബ്യനായി, അവൻ്റെ കണ്ണുകളിൽ പരിഹാസം നിറഞ്ഞ അവസ്ഥയുണ്ടാകുമെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആനിലെ ആയത്തിന് വിശദീകരിച്ച്. സഹോദരങ്ങളെ, നമസ്കാരത്തിലും ജമാഅത്ത് നമസ്കാരം, അതിനുശേഷം സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമായി അധികരിപ്പിക്കുക. സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമായി അധികരിപ്പിക്കുക, അതാണ് സുജൂദ് അധികരിപ്പിക്കുന്നതിനുള്ള മാർഗം. മറ്റു ശുക്റിൻ്റെ സുജൂദുകൾ ധാരാളമാക്കുക. സുജൂദിൽ അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ് സുജൂദിൻ്റെ സമയം. ഫർള് നമസ്കാരങ്ങളിലല്ല, സുന്നത്ത് നമസ്കാരങ്ങളിൽ മനസ്സിൽ ശബ്ദങ്ങൾ നാവിലുച്ചരിക്കപ്പെടാതെ മനസ്സിൽ അവനവൻ്റെ ഭാഷയിൽ എത്രയും അള്ളാഹുവിനോട് ദുആ ചെയ്ത്, പ്രത്യേകിച്ചും ഈ റമളാനിൻ്റെ തറാവീഹിൻ്റെ വേളകളിലും രാത്രിയുടെ അന്ത്യയാമങ്ങളിലുമൊക്കെ സുജൂദിനെ അധികരിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സുജൂദ് ശ്രേഷ്ഠമായ ആരാധന എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം അബ്ദുള്ള സലഫി.

ഖുർആനാണ് കേൾക്കുന്നത്. നഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്ന ഓരോ ടൈറ്റിലോടുകൂടി സൂറത്തുൽ ആസറിന്റെ വചനങ്ങളാണ് നാം കാതോർക്കുന്നത്.

0: മാഷാല്ലാ, ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസിൻ്റെ ഖിറാഅത്താണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. വിശുദ്ധ ഖുർആനിൻ്റെ മധുരം നമ്മുടെ മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്ന ഒരു ഖിറാഅത്ത് കൂടിയാണ് അദ്ദേഹത്തിൻ്റേത് എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഏതു മനസ്സുകളും ഈറനണിയുകയും അതിൽ നന്മയുടെ പ്രവാഹങ്ങൾ ഉറപൊട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു മധുര അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിലുണ്ട്. നമുക്കറിയാം, സൗദി അറേബ്യയിലെ പ്രശസ്തനായ ഖാരിയാണ്, ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ളു പൂർത്തിയാക്കി പ്രഗത്ഭ പണ്ഡിതരുടെ കീഴിൽ ദീനീപരമായ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് അദ്ദേഹം നേടി. അതേപോലെ തന്നെ ഒരുപാട് അക്കാദമിക് യോഗ്യതകൾ അദ്ദേഹത്തിനുണ്ട്. നിലവിൽ അദ്ദേഹം മസ്ജിദുൽ ഹറമിലെ ഇമാം, ഖതീബ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹമുണ്ട്. മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് നമുക്ക് പറയേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഖുർആനിൻ്റെ മധുരം എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ചക്കെടുക്കുന്നത്.
1: സൂറത്തുൽ ആസറിൻ്റെ വചനങ്ങളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്. സൂറത്തുൽ ആസർ എല്ലാവർക്കും വളരെ ഹൃദ്യമായ ഒരു സൂറത്താണ്, ഹൃദയസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സൂറത്താണ്, ഏറെ ആശയസമ്പുഷ്ടി നിറഞ്ഞ ഒരു സൂറത്തു കൂടിയാണ് സൂറത്തുൽ ആസർ. സൂറത്തുൽ ആസറിൽ അദ്ദേഹം ഇന്ന് പാരായണം ചെയ്ത നമ്മുടെ മധുരം ഖുർആനിലെ ആ ഒരു വചനങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്: കാലം തന്നെയാണ് സത്യം, നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യഥാർത്ഥത്തെക്കുറിച്ച് അന്യോന്യം വസീയത്ത് ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യോന്യം വസീയത്ത് ചെയ്തവരൊഴികെയും ഇവർ മാത്രം നഷ്ടത്തിലല്ല എന്ന മനോഹരമായ ഒരു ആശയതലം ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ആസർ വിശ്വാസികളുടെ ജീവിതം അഖിലവും യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ്. മൂന്ന് വചനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിൽ ഒരുപക്ഷേ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ആ സൂറത്തിനെ വ്യാഖ്യാനിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ, ശ്രേഷ്ഠവാന്മാരായ മുഫസ്സറുകളും മറ്റുമൊക്കെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ് മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന ഒരു താക്കീത് നൽകുകയാണ്. മനുഷ്യരെല്ലാവരും തീരാ നഷ്ടത്തിലാണ്, ഖുസറിലാണ്. എന്താണ് അവർ നഷ്ടത്തിലാകാനുള്ള കാരണം, നഷ്ടത്തിലാകാതിരിക്കാനുള്ള കാരണവും എന്തൊക്കെയാണ് എന്നത് വിശദീകരിക്കുകയാണ് ഈ സൂറത്തിൻ്റെ ആയത്തുകളിലൂടെ. നാല് വിഭാഗത്തെ സംബന്ധിച്ച് പ്രത്യേകം മെൻഷൻ ചെയ്തതിനു ശേഷം പടച്ചോൻ പറഞ്ഞു, ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് വിശ്വസിച്ചവരൊഴികെ, ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ, ചെയ്ത സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തവരൊഴികെ, അത് പറഞ്ഞുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഷറുകളിൽ, പ്രയാസങ്ങളിൽ, പരീക്ഷണങ്ങളിൽ പതറാതെ ക്ഷമിക്കുന്നവരൊഴികെ, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും പകർന്നു നൽകുന്നിടത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് എന്ന മനോഹരമായ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി മക്കയുടെ തീരത്ത്.
4: ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വ നസ്തഈനുഹു വ നുഅ്മിനു ബിഹി വ നതവക്കലു അലൈഹി വ നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിന വ മിൻ സയ്യിആതി അഅമാലിന മൻ യഹ്ദിഹില്ലാഹു ഫല മുളില്ല ല വ മൻ യുളില ഫല ഹാദിയ ല വ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. يا ايها الذين امنوا اتقوا الله حق تقاته വരാത്തമൂത്തുന്ന ഇല്ലാവ അൻതും മുസ്ലിമോൻ. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രദ്ധാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അള്ളാഹു സുബ്ഹാനഹു തആല സത്യവിശ്വാസികൾക്ക് ഇടക്കിടക്ക് വലിയ വലിയ ഓഫറുകൾ നൽകുന്നത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എടുത്തു നോക്കി നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ ചില സമയങ്ങൾക്ക് പ്രാധാന്യം നൽകും. ആ സമയത്ത് നമ്മൾ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രതിഫലം കിട്ടും. വേറെ ചില സ്ഥലങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക. ആ സ്ഥലത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ, ആരാധനാ കർമ്മം ചെയ്താൽ വലിയ പ്രതിഫലം. ഇതുപോലെ ചില ആരാധനകൾ, ചില ദിക്റുകൾ, അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട വലിയ ഒരു കാര്യമാണ് നമ്മുടെ മുമ്പിൽ വരാനുള്ള ദുൽഹിജ്ജ മാസം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അതൊരിക്കലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള ഖൈറ് അവന് നഷ്ടപ്പെടരുത്. അതവൻ ശ്രദ്ധിക്കണം, ഓരോരുത്തരും ജാഗ്രത പുലർത്തണം. അത് പോയാൽ പിന്നെ അത് അടുത്ത വർഷം കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പം ഇതിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ വചനങ്ങളുണ്ട്. ഇതുപോലെ ഹദീസിലും കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൽ ഫജ്ർ വലയാലിൻ നഷ്ർ, പ്രഭാതം തന്നെ സത്യം, അതുപോലെ 10 രാത്രികൾ. അവിടെ 10 രാത്രി എന്നതുകൊണ്ട് 10 ദിവസങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇവിടെ വൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ റബ്ബ് ഒരു കാര്യം സത്യം ചെയ്യാൻ വേണ്ടി സ്വീകരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമായിരിക്കും. അപ്പോൾ ഫജ്ർ നടക്കുന്ന 2 കാര്യമുണ്ട്. 1, രാത്രി മായുകയും പകൽ വരികയും ചെയ്യുന്നൊരു സമയമാണ്. രാ പകലുകളുടെ മാറി മാറി വരൽ വലിയ അത്ഭുതമാണ് ചിന്തിക്കുന്നവർക്ക്. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഫിഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, ഇന്ന ഫി ഖൽഖി സമാവാത്തി വല്ലർ വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാത്രിയുടെ പകലിൻ്റെ മാറി മാറി വരൽ, ആകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പ്, ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഈ ഫജ്ർ നേരത്ത് നടക്കുന്ന ഒരു നമസ്കാരമുണ്ട്, വളരെ പ്രധാനപ്പെട്ടൊരു നമസ്കാരമാണ്. അതുകൊണ്ടാണ് അത് വെച്ചിട്ട് സത്യം ചെയ്യണം. പിന്നെ 10 ദിവസങ്ങളാണ്. ഈ 10 ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് എന്ന് സഹാബികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ പരിശുദ്ധ ഖുർആനിൽ അൽ അയ്യാമുൽ മഅ്ലൂമാത്ത് സൂറത്ത് ഹജ്ജിലെ 28-ാമത്തെ വചനത്തിൽ പറയുന്ന കാര്യം, അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ, യഷ്ഹദു മനാഫിയ ലഹും വയദ്കുറു സ്മല്ലാ ഫി അയ്യാമിൻ മഅ്ലൂമാത്ത്. ഹജ്ജിന് വരുന്നവരെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് റബ്ബ് പറഞ്ഞു, താങ്കൾ ഹജ്ജിന് വിളംബരം ചെയ്യുക, അറിയിക്കുക. എന്നാൽ ജനങ്ങൾ നടന്നു വരും, വാഹനത്തിൽ കയറി വരും, അതുപോലെ മെലിഞ്ഞ ഒട്ടകത്തിൻ്റെ പുറത്ത് വരും. അങ്ങകലെ ഇടുങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും വിദൂര ദിക്കുകളിൽ നിന്നുമൊക്കെ ജനങ്ങൾ ആ വിളിക്കുത്തരം നൽകി വന്നുകൊണ്ടിരിക്കും. എന്തിനാൽ? യഷ്ഹദു മനാഫിയ ലഹും, അവർക്ക് കുറേ പ്രയോജനമുണ്ട്, അതിനൊക്കെ സാക്ഷ്യം വഹിക്കാനാണ്. വയദ്കുറു സ്മല്ലാ, അള്ളാഹിൻ്റെ നാമത്തെ സ്മരിക്കാനും, ഫി അയ്യാമി മഅ്ലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ. ഈ ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് എന്ന് സഹാബികൾ വിശദീകരിച്ച് തന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം അങ്ങനെയുള്ള ആ ദിവസങ്ങളിൽ നമ്മൾ അമൽ ചെയ്താൽ അതിൻ്റെ കൂലി എത്രയാണ്? അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട്. അതിൽ ഒരു ഹദീസ് ഇങ്ങനെയാണ്, അഫ്ളലു അയ്യാമി ദുന്യ, ആ ദിവസങ്ങളെപ്പറ്റി പറയാം, ലോകത്തുള്ള ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ. ഇടപ്പള്ളാഹു ഒരു വർഷത്തിന് എത്ര ദിവസമാണ് നിശ്ചയിച്ചതെന്നൊക്കെ നമുക്കറിയാലോ. അറബി മാസമാണ് ഇത്ര, അതല്ലെങ്കിൽ ഇത്ര എന്നൊക്കെ. ഏതായാലും ഈ ദുനിയാവിൽ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയാണ് എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതുപോലുള്ള മറ്റു പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്തൊരു വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ലൈലത്തുൽ ഖദ്ർ അല്ലെങ്കിൽ റമദാനിലെ അവസാനത്തെ 10 ആണോ അതല്ല ദുൽഹിജ്ജയിലെ ആദ്യത്തെ പത്തോ? രണ്ടും വളരെ പ്രധാനമാണല്ലോ, സംശയമില്ലല്ലോ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി ഏതാന്ന് ചോദിച്ചാൽ ഖദറിൻ്റെ രാത്രി, ഒരു സംശയമില്ല. അതേസമയം രാത്രികൾ മൊത്തത്തിലെടുത്താൽ, ലൈലത്തുൽ ഖദർ മാറ്റിവെച്ചാൽ, രാത്രികൾ മൊത്തത്തിലെടുത്താൽ അതൊരു പകൽ മാറ്റിവെച്ചാൽ, ഏറ്റവും നല്ല രാത്രികൾ അത് റമദാനിലെ രാത്രികളാണെന്നും പത്ത് രാത്രി. എന്നാൽ പകൽ നോക്കിയാൽ ദുൽഹിജ്ജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള പകലുകളാണ് ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള പകലുകൾ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അഫ്ളലു അയ്യാമി ദുനിയാന്ന്, ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നാണ് ഇവിടെ നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അന്നത്തെ പ്രവർത്തനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ ജിഹാദിന് പോയാൽ ഈ ദിവസങ്ങളിലല്ലാത്ത ദിവസം ജിഹാദിന് പോകുന്ന വലിയ കൂലിയുള്ള കാര്യമാണല്ലോ, അത് ഈ സമയത്തെ പ്രവർത്തനത്തിൽ ഒക്കുകയില്ല എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല ഒക്കുകയില്ല, വല മിസ്ലുഹുന്ന ഫി സബീലില്ല ഇല്ല റജുൽ അഫറ വജീഹു ബിത്തുറാം, ഒരാളൊഴികെ അദ്ദേഹത്തിൻ്റെ മുഖം മണ്ണിൽ താഴ്ത്തി എന്നൊക്കെ പറഞ്ഞാൽ, അദ്ദേഹം മരിച്ചു പോയി, യുദ്ധത്തിന് പോയിട്ട് അദ്ദേഹം മരിച്ചു, അങ്ങനെയുള്ളവൻ ഒഴികെ എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ ദുൽഹിജ്ജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ അതിൽ അറഫയുണ്ട്. അറഫയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ റബ്ബ് സുബ്ഹാനഹു തആല നരകത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഹജ്ജിൽ പങ്കെടുക്കാത്ത മറ്റുള്ളവർക്ക് അറഫ നോമ്പുണ്ട്. ആ നോമ്പിനെ പറ്റി പറഞ്ഞത് രണ്ട് വർഷത്തെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആലയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതുപോലെ പിശാചിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അറഫയിൽ പിശാജ് അത്ര നിന്ദ്യനായിരിക്കും, പിശാജ് ഏറ്റവും നിരാശപ്പെട്ട ദിവസമായിരിക്കും അറഫ ദിനത്തിൻ്റെ അന്ന്. കാരണം ഒട്ടേറെ ആൾക്കാർക്ക് അള്ളാഹു മാപ്പ് കൊടുക്കുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ പുറത്തു കൊടുക്കുന്നുണ്ട്. ഇത് ഇയാൾക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് അയാൾ അഹ്ഖർ ഏറ്റവും നിന്ദ്യനായി, വല അസ്ഗർ വല അഗിയൽ, അതുപോലെ ഏറ്റവും കോപിഷ്ഠനായി ഏറ്റവും നിന്ദ്യനായി നിൽക്കുന്ന അവസ്ഥയാണ് പിശാചനുണ്ടാവുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ ഈ മാസത്തിലാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടുന്നത്. ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഈ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിലാണ് നടക്കുന്നത്. അങ്ങനെ ഹജ്ജ് നിർവഹിക്കുമ്പോൾ അതിൻ്റെ കൂലിയെപ്പറ്റിയൊക്കെ പ്രതിഫലത്തെപ്പറ്റിയൊക്കെ ഇസ്ലാം നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ദുൽഹജ്ജ് പത്തിനാണ് അറവിൻ്റെ ദിവസം എന്ന് പറയുന്നത്, യോമുൻ നഹർ എന്ന് പറയും. അന്ന് ഹജ്ജിൽ പങ്കെടുക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ദിവസം ഉലഹിയത്തുണ്ട്, റബ്ബിലേക്ക് അടുക്കാനുള്ള നല്ലൊരു വഴിയാണ് റബ്ബിന് വേണ്ടി ബലിയർക്കുക എന്നുള്ളത്. അതുകൊണ്ട് മനുഷ്യൻ്റെ ചരിത്രമെടുത്താൽ അവരുടെ ചരിത്രത്തോളം പഴക്കമുണ്ട് ബലിയറവിന്. ആദം അലൈഹി ഇസ്ലാമിൻ്റെ രണ്ട് മക്കൾ ഇത് ഖറബ ഖുർബാൻ ഫതുഖുബില മിൻ അഹദിഹിമ വലം യുതഖബ്ബൽ മിൻ അല്ലാഹർ എന്നൊക്കെ പറഞ്ഞ് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. രണ്ടുപേരും അവർ ബലിയർപ്പിക്കുകയാണ്, ഖുർബാൻ സമർപ്പിക്കുകയാണ്. പക്ഷെ ഒരാളത് സ്വീകരിച്ചു, രണ്ടാമത്തെ ആൾ സ്വീകരിച്ചില്ല. അതിന് കാരണമുണ്ട്. അയാൾ ബലിയറവിന് സ്വീകരിച്ച മൃഗം ഹലാലായ മാർഗത്തിലൂടെ ആവില്ല, അല്ലെങ്കിൽ അയാൾ വേറെ ചില താല്പര്യത്തിന് ചെയ്തതായിരിക്കും. അതുകൊണ്ടാണ് മുത്തഖീങ്ങളിൽ നിന്നേ അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളൂ. നല്ലവരിൽ നിന്നാണ് സൽക്കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കുക, നല്ല ഉദ്ദേശത്തോടു കൂടിയൊക്കെ ചെയ്താൽ. അപ്പം ഇങ്ങനെ തുടങ്ങി അനേകം കാര്യങ്ങൾ ഈ ദുൽഹിജ്ജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ദിവസങ്ങളൊക്കെ പ്രാധാന്യമുള്ളതായി, വലിയ വിലയുള്ളതായി റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് അനുഗ്രഹമായി തന്നിട്ടുള്ളത്. ഇതിന് ഇത്ര വലിയ പ്രാധാന്യം എന്തുകൊണ്ട് എന്ന് ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹം പറയുന്നത്, അതിങ്ങനെയായിരിക്കും. വല്ലതി യുഹർ അന്ന സബബ് ഫിംതിയാസി അഷ്രി ദുൽഹിജ്ജ, ഈ ദുൽഹിജ്ജ പത്തിന് ഇത്ര വലിയ വ്യതിരിക്തത ഉണ്ടല്ലോ, അതിൻ്റെ കാരണം ഇതായിരിക്കാം. ലി മക്കാൻ ഇജിത്യമായ ഉമ്മഹാത്തിൽ ഇബാദ, ആരാധനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ സമ്മേളിച്ച ദിവസങ്ങളാണിത്. ഫീഹി, അതിലുണ്ട് വഹ്യസ്വല, ഒന്ന് നമസ്കാരമുണ്ട്. നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇസ്ലാം കാര്യത്തിൻ്റെ തൂണാണല്ലോ, അഞ്ചെണ്ണത്തിൽ ഒന്നാണ്. അതെല്ലാറ്റിലുമുണ്ട്, ഈ സമയത്തുണ്ട്. പിന്നെ വസ്വതക്ക, സ്വതക്കയുണ്ട്. കാരണം ഇവിടെ സ്വതക്ക ചെയ്യുന്നില്ല ഒരു ഭാഗമാണ്. പിന്നെ റബ്ബിൻ്റെ മാർഗത്തിൽ അവന് വേണ്ടി ബലിയർക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഉരുവിന് പണം ചെലവഴിക്കണം. പിന്നെ അല്ലാത്ത സദഖകളും ചെയ്യാൻ പറ്റിയ നല്ല സമയമാണ്. പിന്നെ വൽ ഹജ്ജ്, വേറെ ഒരു മാസത്തിലില്ലാത്തൊരു കാര്യം ഇതിലുണ്ട് താനും, അതാണ് ഹജ്ജ് കർമ്മം ഈ മാസത്തിലാണ്. പിന്നെ നോമ്പ്, നോമ്പ് അറഫ നോമ്പ്, അത് വളരെ പ്രബലമായ സുന്നത്താണ്, വലിയ പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടത്. പിന്നെ അന്നത്തെ തിങ്കൾ, അതുപോലെ ആ പത്തിൻ്റെ ഇടയിൽ വരുന്ന വ്യാഴം, ഇതൊക്കെ ഒരാൾക്ക് എന്ത് ചെയ്യാം, സുന്നത്ത് സാധാരണഗതിയിൽ എല്ലാ മാസം എടുക്കുക, പക്ഷേ ഈ മാസം എടുക്കുമ്പോൾ അതിന് പ്രത്യേകത കൂടും. ഇനി ഒരാൾക്ക് ഇത് മുഴുവനും കാന യസൂമു തിസ്അതിൽ ഹിജ്ജ എന്നൊരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ ഒമ്പതെണ്ണം നോറ്റിരുന്നു എന്ന് പറയുന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നു, ഒന്ന് മുതൽ ഒമ്പത് വരെ തുടർച്ചയായി നോമ്പെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്താൽ എന്തൊരു വലിയ പ്രതിഫലമാണ്. സാധാരണ നോമ്പിൻ്റെ പ്രതിഫലം തന്നെ വളരെ കൂടുതലാണല്ലോ. എന്നാൽ ഈ സമയത്ത് അത് ഒത്തു വന്നാലോ, അതിന് അള്ളാഹു ഇരട്ടി ഇരട്ടിയായി നൽകും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരിക്കലും ഈ അവസരം പാഴാക്കാതെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത്, ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിൻ്റെയും മുമ്പിൽ കടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ റബ്ബിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിന് എന്തൊരു പ്രതിഫലമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഒരിക്കൽ പറഞ്ഞു, സ്വർഗത്തിന് 100 പദവികളുണ്ട്, ആ 100 അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക് അള്ളാഹു തയ്യാർ ചെയ്തതാണ്. ഇന്ന ഫിൽ ജന്നത്തി മി അത്ത ദറജ, സ്വർഗത്തിൽ 100 പദവികളുണ്ട്. അഅദ്ദ അല്ലാ ലിൽ മുജാഹിദീന ഫി സബീലില്ലാ, അള്ളാഹ് അത് തയ്യാർ ചെയ്തത് ആർക്കാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക്. മാ ബൈന ദറജത്തേനി, ഓരോ ദറജയുടെയും ഇടയിലുള്ള അകലം, കമാ ബൈന സമാവല്ലർ, ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ എത്ര അകലമുണ്ടോ. അപ്പോൾ ഓരോന്നും ഉന്നതമായ സ്ഥാനമാനങ്ങളാണ്, വലിയ വലിയ സ്ഥാനങ്ങൾ. ഒരു സ്ഥാനം കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം എത്ര ഉയർന്നതാണ്. ഫൈദാ സഅൽതുമുള്ള ഫസ് അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ നിങ്ങൾ ഫിർദൗസ് ചോദിച്ചോളൂ, അതാണ് സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായത്, സ്വർഗത്തിൽ ഏറ്റവും അത്യുത്തമമായത്. ഫൗക്കഹു അർശുർ റഹ്മാൻ, അതിൻ്റെ മുകളിലാണ് നമ്മുടെ റഹ്മാനായ റബ്ബിൻ്റെ അർശുള്ളത്. വമിനു തുഫജ്ജറു അൻഹാറുൽ ജന്ന, അതിൽ നിന്നാണ് സ്വർഗത്തിലെ അരുവികൾ പൊട്ടി വരുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആലയെ പറ്റി, അല്ലെങ്കിൽ സ്വർഗലോകം റസൂലിനെ അള്ളാഹ് വിവരിച്ചു കൊടുത്തതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്താൽ കിട്ടുന്ന കൂലിയാണ്. എന്നാൽ ഇത് മുജാഹിദുകൾക്ക് മാത്രമാണോ, റബ്ബിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർ? എന്നാൽ ഈ പദവി അങ്ങനെയൊന്നും ജിഹാദിന് പോകാതെ തന്നെ ലഭിക്കാൻ ചില സുവർണ അവസരങ്ങൾ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. റബ്ബിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാന്ന് പറഞ്ഞാൽ അതും മറ്റുള്ള പ്രവർത്തനം തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി പറയട്ടെ. മദീനത്തെ പള്ളിയിൽ ഒന്ന് രണ്ടാൾക്കാർ ഒരു വിഷയത്തിൽ തർക്കിച്ചു. ഒരു കൂട്ടർ പറഞ്ഞു, ഞാനിനി ഹറമിൽ പോവാണ് മക്കയിൽ, എന്നിട്ട് അവിടെ ആരാധനകളുമായി കഴിച്ചുകൂട്ടും, അതുപോലെ ഹറമിലെ പരിപാലനവുമായി കഴിച്ചുകൂട്ടും, അതുപോലെ ഹാജിമാർ വരുമ്പോൾ അവർക്ക് വെള്ളം കൊടുക്കും, സംസം വെള്ളം കൊടുക്കും, അങ്ങനെ നല്ല ആരാധനയുമായി. കാരണം ഹറമിലെ ആരാധനക്ക് വലിയ മഹത്വം ഉണ്ടല്ലോ. അടുത്തൊരു നേരത്തെ നമസ്കാരം എന്ന് പറയുന്നത് മറ്റു പള്ളികളിൽ വെച്ച് നിർവഹിക്കുന്നതിനേക്കാൾ 100,000 ഇരട്ടി കൂലിയുണ്ടല്ലോ. അപ്പോൾ അവിടെ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ വലിയ വലിയ കൂലിയാണ്. അപ്പോൾ എൻ്റെ പദ്ധതി അങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു സാഹബി പറഞ്ഞു, എനിക്കതിൽ യോജിപ്പില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കേട്ടപ്പോൾ ഉമർ ഖത്താബ് ഇടപെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വെച്ച് തർക്കിച്ചിട്ട് ഈ പള്ളിയിൽ ശബ്ദമുണ്ടാക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ ഈ വിഷയം ഞാൻ ചോദിക്കും, എന്നിട്ട് അതിൻ്റെ ഉത്തരം കിട്ടും. അങ്ങനെ റസൂൽ തിരുമേനി വന്നപ്പോൾ ഈ വിഷയം ചോദിച്ചു. അപ്പോൾ റസൂൽ തിരുമേനി ഒന്നും സംസാരിച്ചില്ല. അപ്പോൾ വഹി വന്നു, അജാൽത്തും സിഖായത്തൽ ഹാജി വൈമാറത്തൽ മസ്ജിദുൽ ഹറാം, ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നതും അതുപോലെ മസ്ജിദുൽ ഹറാമിനെ സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും, അത് കമൻ ആമന ബില്ലാഹി വല്യോമിൽ ആഖിരി വജാഹദ ഫി സബീലില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും അവൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്തവനെ പോലെയാക്കുകയാണോ? ലാ യസ്തവൂന ഇന്ദല്ലാഹ്, അള്ളാഹിൻ്റെ അടുത്ത് അത് സമമാവുകയില്ല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അള്ളാഹ് ളാലിമുകളായ ആൾക്കാരെ നെറുവഴിയിലാക്കുകയില്ല. പിന്നെ വീണ്ടും അല്ലദീന ആമനു വജാഹദു ഫി സബീലില്ലാഹ്, വിശ്വസിക്കുകയും റബ്ബിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്തവർ, ബി അംവാലിം വഅൻഫുസിഹിം, അവരുടെ ധനം കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും, ആളാമു ദറജത്തിൻ ഇന്ദല്ലാഹ്, അള്ളാഹിൻ്റെ അടുത്ത് ഏറ്റവും വലിയ പ്രതിഫലം, ഏറ്റവും വലിയ സ്ഥാനമാനങ്ങൾ അവർക്കാണുള്ളത്. അപ്പോൾ റബ്ബിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അവർ മക്കയിൽ ഹറമിൽ പോയി താമസിച്ച് ആരാധനകൾ ചെയ്താൽ അതിൻ്റെയും മുമ്പിൽ കിടക്കുന്നതാണ്. കാരണം ഇവർ വഴി മറ്റുള്ളവർ, ഇവർ വഴിയാണല്ലോ മറ്റുള്ളവർക്ക് ഹിദായത്ത് കിട്ടുക, ഇവരെയാണ് റബ്ബതിന് കാരണമാക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെ ഹിദായത്ത് വന്നിട്ടുണ്ടോ അവരുടെയൊക്കെ കൂലി ഇവർ കിട്ടും. അതുകൊണ്ട് ഒരു നേരത്തെ നിസ്കാരത്തിന് 100,000 ഇരട്ടി കൂലിണ്ടെങ്കിൽ അതിനെയും മറികടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ ദഅവാ രംഗത്ത് പ്രവർത്തിക്കുന്നത്. അതുപോലെ ജിഹാദ് പല രൂപത്തിലുണ്ട്, വാളെടുത്തുകൊണ്ടുള്ള ജിഹാദുണ്ട്, അതുപോലെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഈ ദഅവത്ത് എത്തിക്കാൻ വേണ്ടിയുള്ള ജിഹാദ്, അതൊക്കെ അത് തന്നെയാണ്. അപ്പോൾ അതിനുള്ള കൂലി, അപ്പോൾ റബ്ബിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് അത് വലിയ കൂലിയാണല്ലോ. ആ കൂലി കിട്ടാൻ അതിൻ്റെയും മുമ്പിൽ കടക്കുന്ന പ്രതിഫലം കിട്ടുന്ന ഒരു പ്രവർത്തനത്തിനുള്ള അവസരമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. അത് വളരെ കുറച്ച് സമയമുള്ളൂ, ദുൽഹിജ്ജ 1 മുതൽ 10 വരെ. അതുകൊണ്ടാണ് അതിനെപ്പറ്റി സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എന്നാൽ അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്, അതിൻ്റെ പ്രാധാന്യം അവർക്കറിയുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചത്. ആ ജിഹാദ് അത്ര കൂലി ദുൽഹജ്ജ മാസത്തിൽ 10 വരെ ദിവസം ചെയ്താൽ കിട്ടുമോ ചോദിച്ചപ്പോൾ, അതേ കിട്ടും, ഒരുത്തനൊഴികെ. അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ ധനം മുഴുവനുമായി യുദ്ധത്തിന് പോയി, പിന്നെ തൻ്റെ ശരീരവുമായി അദ്ദേഹം പോയി. സ്വത്ത് കൊടുത്തേക്ക് മാത്രമല്ല ചെയ്തത്, അദ്ദേഹം പോയി. സ്വത്ത് മുഴുവൻ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു, അദ്ദേഹം രക്തസാക്ഷിയായി, അവൻ ഒഴികെ. അപ്പോൾ ഒരാൾ യുദ്ധത്തിന് പോയി, അയാളുടെ സമ്പത്ത് എന്തായി? സമ്പത്ത് നഷ്ടപ്പെട്ടു, പക്ഷെ അദ്ദേഹം പിന്നെ മരിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ്. ഇനി വേറൊരുത്തൻ രക്തസാക്ഷിയായ പക്ഷേ സമ്പത്ത് നശിച്ചിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അദ്ദേഹവും എന്താണ്, ഈ അദ്ദേഹത്തിൻ്റെ മുകളിലാണ് ഈ 10 ദിവസങ്ങളിൽ അമൽ ചെയ്യുന്നവർ. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ജാഗ്രത പുലർത്തണം, ഓരോരുത്തരും തീരുമാനിക്കണം 5 നേരത്തെ കൃത്യമായ നമസ്കാരം ഞാൻ നിർവഹിക്കും. ആ 5 നേരം നിസ്കാരത്തിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കും. ഇതുപോലെ നോമ്പെടുക്കും, അറഫ നോമ്പ് മാത്രമല്ല അല്ലാത്തതും എടുത്താൽ അതിൻ്റെ കൂലി നമ്മൾ ഭാവനയിൽ കാണുന്നതിൻ്റെ ഇത്രയും മുകളിലാണ്. അതുപോലെ ദുആകൾ, ദിക്റുകൾ, ഫഅക്സിറു ഫീന അത്തക്ബീർ വത്തഹ്ലീൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് വർദ്ധിപ്പിക്കുക. ഇങ്ങനെ ദുആകളും ദിക്റുകളും സൽക്കർമ്മങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഉദഹിയത്ത് അറവ്, അങ്ങനെ പല കാര്യങ്ങളും, ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്തൊക്കെ ചെയ്താലും ഇരട്ടി ഇരട്ടിയായി കൂലി കിട്ടുന്ന, റബ്ബിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്താൽ അതിനെയും മുമ്പിൽ കടക്കാൻ പര്യാപ്തമായ വിലപ്പെട്ട സമയമാണ് മുമ്പിലൂടെ കടന്നു പോകുന്നത്. ആ ഓർമ്മ വേണം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
3: നാം ഇതുവരെ കേട്ടത് മക്കയുടെ തീരത്ത്
2: പീസ് റേഡിയോ. Tune to reality.
5: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് യമനിൽ നിന്ന് തജീബ് ഗോത്രത്തിൽപ്പെട്ട ഒരു 13 ആളുകൾ നബിയെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അവർ നബിയെ ഇസ്ലാം സ്വീകരിച്ച് നബിയിൽ നിന്ന് കൂടുതൽ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ആ ആളുകൾ വന്നപ്പോൾ നബി സ്വാഭാവികമായിട്ടും ളിയാഫത്ത് അല്ലെ ആതിഥ്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. നബി അവരെ സ്വീകരിക്കുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു പ്രത്യേകം അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നു. അങ്ങനെ അവർ നബിയുടെ കൂടെ നിന്ന് നബി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, കുറേ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ അവസാനം അവർ തിരിച്ചു പോകാൻ സമയമായി. പോകാൻ സമയമായപ്പോൾ നബി അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നബി ചോദിച്ചു, ഇനി ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ സമ്മാനം കിട്ടാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ അതുവരെ കൂട്ടത്തിലൊന്നും വരാതിരിക്കുന്നൊരു കുട്ടിയെക്കുറിച്ച് അവർ പറയുന്നു, ഞങ്ങളുടെ ഒട്ടകത്തെ നോക്കുന്നൊരു കുട്ടിയുണ്ട് കൂട്ടത്തിൽ. അപ്പം അവരത്ര മെയിൻറ്റെ ചെയ്തിട്ടില്ല കുട്ടീനെ. അപ്പം നബി പറഞ്ഞു അവനെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ വിളിച്ചു. അപ്പോൾ അവൻ പറയാണ്, ഞാൻ അബദി ഗോത്രത്തിൽപ്പെട്ട, വന്ന ആളുകളൊക്കെ തജീബ് ഗോത്രത്തിൽ നിന്നാണ്, ഈ കുട്ടി അബദി ഗോത്രത്തിൽപ്പെട്ട കുട്ടിയാണ്. അപ്പോൾ ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത് കാര്യമൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് നബിയോട് പറയാണ്, നബി അവർക്കൊക്കെ കൊടുത്തതുപോലെ സമ്മാനം എനിക്കും തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നബി പറഞ്ഞു, തീർച്ചയായിട്ടും നിനക്ക് സമ്മാനം തരും. ആ കൂട്ടത്തിൽ അവൻ പറയുന്നുണ്ട്, ഞാൻ മറ്റുള്ളവരൊക്കെ പല ഒരാവശ്യങ്ങൾക്ക് വന്നു, പക്ഷെ എൻ്റെ മനസ്സിലുള്ളൊരാവശ്യമുള്ളത് ഇവിടെ വന്നത് എൻ്റെ പാപങ്ങളൊക്കെ എനിക്ക് പുറത്ത് കിട്ടാനും അള്ളാഹുവിൻ്റെ കരുണ എന്നിലുണ്ടാകുവാനും എൻ്റെ മനസ്സിൽ അല്ലാ എപ്പോഴും എനിക്കൊരു സംതൃപ്തി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും വേണം. അപ്പം അതിനു വേണ്ടി കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് കുട്ടി പറയണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ അടുത്തിരുത്തിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹു ഈ കുട്ടിക്ക് നീ പുറത്തു കൊടുക്കുകയും കരുണ ചൊരിയുകയും അവൻ്റെ മനസ്സിൽ ഐശ്വര്യം ആ ഒരു കനാഴത്ത് അവനിൽ നീ കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ആ സംഘം തിരിച്ചുപോയി. വർഷങ്ങൾ കഴിഞ്ഞ് ഹിജറ 10-ാം വർഷത്തിലാണ്. 10 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറയുടെ 10-ാം വർഷത്തിൽ തന്നെയാണ് അവരെ മിനായിൽ വെച്ച് കണ്ടുമുട്ടണം. അപ്പം മിനയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ നബി ആദ്യം തന്നെ ചോദിക്കുന്നത് ആ കുട്ടി എവിടെയെന്നാണ്. റസൂലേ, അവനെപ്പോലെ വേറൊരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല. അള്ളാഹു നൽകിയതിൽ അത്രയധികം സംതൃപ്തിപ്പെടുന്നൊരു കുട്ടി, അവൻ വളർന്നു, പക്ഷെ അങ്ങനെ ഒരു ജീവിക്കുന്ന ഒരാളെ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആരുമില്ല. മാത്രമല്ല, പലരും കാലങ്ങൾക്ക് ശേഷം ഈ വിശ്വാസത്തിൽ നിന്ന് ബാക്കിയൊക്കെ വ്യതിചലിച്ച് പലരും പല രൂപത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ അവൻ ഉറച്ചു നിൽക്കുന്നു, അത്രയധികം അതേ ആ ഒരു വിശ്വാസത്തിലും കാര്യത്തിലും അവനാവട്ടെ അങ്ങേയറ്റം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അവൻ്റെ കാര്യങ്ങൾ വേറെ ആരും നോക്കണ്ട, അത്രയും പര്യാപ്തമാണ് അവനെന്ന് പറഞ്ഞു. അപ്പം നബി ഒരു കാര്യം പറഞ്ഞു, അൽഹംദുലില്ലാ, അവൻ ഒന്നായി മരിക്കട്ടെ എന്ന് നബി പ്രാർത്ഥിക്കാൻ, ഏകനായിട്ട് മരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതിനുവേണ്ടി ഞാൻ ആശിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ മരിക്കുമ്പോൾ അപ്പോൾ സഹാബികൾ അവർ ചോദിച്ചു, അല്ല റസൂലേ, മരിക്കുമ്പോൾ ഒന്നായി തന്നെയല്ലേ മരിക്കുക? അപ്പം നബി അവിടെ ഒരു പറയുന്ന ഒരു കാര്യം പറഞ്ഞു, അല്ല, ചിന്നിച്ചിതറി മരിക്കുന്ന ആളുകളുണ്ട്. അതെങ്ങനെയാണ്? ആളുകളുടെ മോഹങ്ങളും അഭിലാഷങ്ങളൊക്കെ ഭൂമിയിലെ ഒരു താഴ്വരകളിൽ ഇങ്ങനെ ശിഥിലമായി കിടക്കും. അത്തരം ഏതെങ്കിലും ഒരു ഇങ്ങനെ ശിഥിലമാകുന്ന താഴ്വരകളിൽ വെച്ച് മരിക്കും എന്ന് പറയുമ്പം ശരിക്കും ആർത്തി, അതെന്തിലേക്കാണ് നമ്മളിങ്ങനെ ആലോചിച്ചോക്കി, മനുഷ്യന് തീരാത്ത ആർത്തിയും ഇതിൻ്റെ പിന്നാലെയുള്ള പാച്ചിലുകൾക്കിടയിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ അതിൻ്റെ ഇടയിൽ പെട്ടെന്നാണ് മരിച്ചു. റസൂല് പറഞ്ഞ എത്ര ഭാവനാത്മകവും ഒരു ഒരു ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കാവുന്ന ഒരു രൂപത്തിലുള്ള വാക്കായിരിക്കുമല്ലോ. അപ്പൊ ഈ കുട്ടി അങ്ങനെയല്ല, അവന് ആ കനാത്ത് ആ ഒരു സംതൃപ്തിയോടുകൂടിയായിരിക്കും അവൻ മരണപ്പെടുക എന്ന്. പിന്നെ നബി പ്രാർത്ഥിച്ചതുപോലെ തന്നെ പറഞ്ഞ പോലെ പിന്നീട് ആ കുട്ടി യഹലോകവാസം വെടിയുന്ന സമയത്ത് യമൻകാരിലെ വലിയൊരു വിഭാഗം ഇസ്ലാമിൽ നിന്നൊക്കെ വ്യതിചലിച്ചു. കാരണം ഈ ഒരു വിശ്വാസത്തിൽ നിന്നും ആ ഒരു തഖ്വയിൽ നിന്നൊക്കെ മാറിപ്പോയപ്പോൾ ഈ കുട്ടി ഏറ്റവും നല്ല സത്യസന്ധനായിട്ട് നിലകൊള്ളുകയും നല്ലൊരു പ്രബോധകനായി തീരുകയും മഹാപണ്ഡിതനായി മാറുകയും ചെയ്തു എന്നാണ് പിന്നീട് ചരിത്രത്തിലുള്ളത്. അപ്പം ഇതിൽ എന്താ ശമയം സാറിന് ഇത് കേട്ടപ്പോൾ എന്തൊക്കെ തോന്നി?
7: തീർച്ചയായും നമ്മളൊക്കെ പലപ്പോഴും മനുഷ്യരുടെ ഒരവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞത് എന്താണ് അല്ലെ, റസൂലിനെ അവന്റെ വായിലേക്ക് മണ്ണ് നിറയുമ്പോൾ അല്ലാതെ ആഗ്രഹങ്ങൾ അവസാനിക്കുകയില്ലെന്നാണ്. ഒന്ന് കിട്ടിയാൽ അടുത്തത് തേടി പോകുന്ന ആളുകളാണ് ഇന്ന്. ഉഹുദ് പർവ്വതത്തോളം സ്വർണം ഉണ്ടായാലും മറ്റൊരു കൂമ്പാരം ലഭിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവിടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞ് ജീവിക്കുക എന്നത് ഏതൊരാളും ആഗ്രഹിക്കേണ്ട കാര്യമാണ്.
6: അതൊരു തൗഫീഖാണ് ശരിക്കും.
7: തീർച്ചയായും
6: ചിലപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കലുണ്ട്, മനുഷ്യനിങ്ങനെ ഒരുപാട് ചിന്തകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടിടക്കുകയാണ്, ഓരോന്ന് അതിൻ്റെ ഇടയിൽ പെട്ടെന്നങ്ങ് ഓരോ ദിവസം സംഭവിക്കുന്നുണ്ടല്ലോ, പെട്ടെന്നങ്ങ് മിടിപ്പ് നിന്നു പോകുന്ന മനുഷ്യന്മാർ,
7: പ്രായഭേദ വ്യത്യാസം തന്നെ, അതുപോലെ തന്നെ നാടുകൾ പല ആളുകളും. ഇപ്പോൾ നാട്ടിൽ നിന്നൊരു ചെറിയ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വിദേശത്ത് പോയ ആളുകളാവും, ചില ജോലി ചെയ്യാൻ വേണ്ടി പോയ ആളുകളാവും, പിന്നീട് തിരിച്ച് ഇവിടേക്ക് എത്താത്ത രൂപത്തിൽ എന്നേക്കുമായി ഈ ലോകത്ത് ഇവിടെ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എവിടെ വെച്ചും മരണം സംഭവിക്കാം, ആ മരണത്തിന് വേണ്ടി ഒരുങ്ങാനും അല്ലെ ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട് എനിക്കെൻ്റെ നാഥൻ നൽകിയ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ആ അനുഗ്രഹങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അതിൽ സംതൃപ്തി അടഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു അനുഗ്രഹം തന്നെയാണത്.
6: ശരിക്കും നമ്മൾ ആ പ്രാർത്ഥന വേണമല്ലേ നമുക്കെപ്പോഴും, പഠിച്ചോനെ എനിക്ക് ആ ഒരു സംതൃപ്തി കിട്ടുന്നൊരു മാനസികാവസ്ഥ ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന, അല്ലെങ്കിൽ നമുക്ക് ആ ഭയങ്കര അസ്വസ്ഥത തന്നെയാണ്.
7: അതാണല്ലോ എല്ലാ നമസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ ഐനിയാൽ അധികരിക്ക വശുക്കിരിക്ക വഹസ്നി ഇബാദത്തിക്, അതാ നന്ദി കാണിക്കാൻ അല്ലേ, ഈ നിന്നെക്കുറിച്ച് ഓർക്കാൻ, നിനക്ക് നന്ദി ചെയ്യാൻ, അതുപോലെ നല്ല ഇബാദത്തുകൾ നിർവഹിക്കാൻ ഒരു തൗഫീക്ക് തരണമെന്ന് എല്ലാ നമസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: മെഡിസെപ്പ് കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി നടപ്പിലാക്കിയിട്ടുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ, അവരുടെ ആശ്രിതർ എന്നിവർക്ക് പണമില്ലാതെ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയായ റിലയൻസ് ജനറൽ ഇൻഷുറൻസ് വഴിയാണ് നിലവിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ആർക്കൊക്കെ അപേക്ഷിക്കാം? ഇതിൻ്റെ ഗുണഭോക്താക്കൾ സംസ്ഥാന സർക്കാർ ജീവനക്കാർ, പാർട്ട് ടൈം കണ്ടിജൻറ്റ് ജീവനക്കാർ, പാർട്ട് ടൈം അധ്യാപകർ, എയ്ഡഡ് സ്കൂളുകളിലെയും കോളേജുകളിലെയും ജീവനക്കാർ, പെൻഷൻകാർ, ഫാമിലി പെൻഷൻകാർ, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, സ്പീക്കർ എന്നിവരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും പെൻഷൻകാരും, ഇവരുടെ പങ്കാളി, പ്രായപൂർത്തിയാകാത്ത മക്കൾ, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മക്കൾ, ആശ്രിതരായ മാതാപിതാക്കൾ എന്നിവർക്കും ഇതിൻ്റെ പരിരക്ഷ ലഭിക്കും. ആനുകൂല്യങ്ങൾ: പ്രതിവർഷം 300,000 രൂപ, ഒരു കുടുംബത്തിന് പ്രതിവർഷം 300,000 രൂപ വീതം 3 വർഷത്തെ ബ്ലോക്ക് പീരീഡിലായി ആകെ 900,000 രൂപയുടെ ചികിത്സാ പരിരക്ഷ ലഭിക്കും. മാരകമായ രോഗങ്ങൾ, ക്യാൻസർ, അവയവ മാറ്റിവയ്ക്കൽ തുടങ്ങിയ ഗുരുതരമായ രോഗമുള്ളവർക്ക് 300,000 പുറമേ നിശ്ചിത തുക പ്രത്യേകമായി അനുവദിക്കാറുണ്ട്. ക്യാഷ്ലെസ് ചികിത്സ: പദ്ധതിയിൽ അംഗങ്ങളായ സർക്കാർ, സ്വകാര്യ ആശുപത്രികളിൽ പണം നൽകാതെ തന്നെ ഈ ഇൻഷുറൻസ് ഉപയോഗിച്ച് ചികിത്സ തേടാം. അപേക്ഷാ നടപടികൾ: ജീവനക്കാർക്കും പെൻഷൻകാർക്കും പ്രത്യേകമായി അപേക്ഷ നൽകേണ്ടതില്ല. സർക്കാരിൻ്റെ ഡാറ്റാബേസിലുള്ള വിവരങ്ങൾ പ്രകാരം ഇവർ പദ്ധതിയിൽ തനിയെ ഉൾപ്പെടും. ഗുണഭോക്താക്കൾക്ക് മെഡിസെപ്പ് വെബ്സൈറ്റിൽ നിന്ന് തങ്ങളുടെ ID കാർഡ് അപ്ലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻഷുറൻസ് പ്രീമിയം തുക ശമ്പളത്തിൽ നിന്നോ പെൻഷനിൽ നിന്നോ ആണ് ഈടാക്കുന്നത്. ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാന കാര്യങ്ങൾ: കിടത്തി ചികിത്സ 24 മണിക്കൂറിലും ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സിക്കുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. എന്നാൽ ഡയാലിസിസ്, കീമോതെറാപ്പി തുടങ്ങിയ പ്രത്യേക ചികിത്സകൾക്ക് അഡ്മിറ്റാകണമെന്നില്ല. പഴയ രോഗങ്ങൾ: സർവീസിലിരിക്കെ നിലവിലുള്ള എല്ലാ അസുഖങ്ങൾക്കും ഈ പദ്ധതിയിലൂടെ പരിരക്ഷ ലഭിക്കും. OP ചികിത്സ: സാധാരണഗതിയിലുള്ള OP ഔട്ട് പേഷ്യൻറ്റ് ചികിത്സകൾക്ക് ഈ ഇൻഷുറൻസ് ലഭിക്കില്ല. ആശുപത്രി ലിസ്റ്റ് മെഡിസെപ്പ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള എംപാനൽ ചെയ്ത ആശുപത്രികളിൽ മാത്രമേ ഈ കാർഡ് ഉപയോഗിക്കാൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം അത്യാഹിത ഘട്ടങ്ങളിൽ മാത്രം റീഇംബേഴ്സ്മെൻ്റ് സൗകര്യം ലഭ്യമായേക്കും.
2: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
3: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
3: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
3: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
3: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
3: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ അധ്യായം സൂറത്തുൽ ഖാഫ് വചനം 7 ക്ലാസ് എടുക്കുന്നത് ബഹുമാനിയനായ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. 50 അധ്യായം സൂറത്തു ഖാഫിലെ 7 വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് പാരായണം ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ 6 ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് കടക്കാം.

0: ഇൻഷാല്ലാ എട്ടാമത്തെ ആയത്ത് മുതൽ പഠിക്കാൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: സൂറത്തുൽ ഖാഫ് വചനം 7. ഇന്നത്തെ ഇഫ്ലുൽ ഖുർആനിലൂടെ നമുക്കായി ക്ലാസ് എടുത്തത് ബഹുമാനനായ ജാഫർ സലഫി.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് തിരുനബിയോടൊപ്പം മക്കളെ വളർത്തുമ്പോൾ. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ അലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉമ്മമാരോട് അല്പം കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ മദ്രസയാണ് ഉമ്മ എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്. ലോകം പലപ്പോഴും വലിയ വലിയ പണ്ഡിതന്മാരെയൊക്കെ ഓർക്കാറുണ്ട്, വലിയ നേതാക്കളെയൊക്കെ എല്ലാവരും അറിയും. പക്ഷേ അവരെ ആ രൂപത്തിലേക്ക് പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ ഉമ്മമാരെ പലരും അറിയാറില്ല. പക്ഷെ അള്ളാഹ് അറിയും. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഉമ്മമാരെ ശരിക്കറിയും. അവർക്ക് അതിൻ്റെ പ്രതിഫലം ആഖിറത്തിൽ നിന്ന് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ മക്കളെ വളർത്തുന്ന ഓരോ ഉമ്മമാരോടും അവരെ പഠിപ്പിക്കുമ്പോൾ അവരുടെ കൂടെ പല കാര്യങ്ങളിലും ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികൾ എന്നുള്ളത് അള്ളാഹ് തന്ന ഒരു അമാനത്താണ്. ആ ഒരു തിരിച്ചറിവ് നമുക്കെപ്പോഴും ഉണ്ടാവുക എന്നതാണ് സ്വാഭാവികമായും മക്കളെ വളർത്തുമ്പോൾ ഒരു ഉമ്മക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യം. വിശുദ്ധ ഖുർആൻ സൂറത്ത് തെഹ്രീമിൻ്റെ 6-ാമത്തെ ആയത്തിൽ അമ്മ കൃത്യമായി പഠിപ്പിക്കുകയാണ്, യാ യുഹല്ലദീൻ ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ എന്നാണ്, അല്ലെങ്കിൽ ഈമാൻ ഉൾക്കൊണ്ട ആൾക്കാരായി, ഖൂ അൻഫുസക്കും വഹലിക്കും നാറ, നിങ്ങൾ നിങ്ങളെ സ്വന്തത്തെയും അതുപോലെ നിങ്ങളെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണേ എന്നാണ് നമ്മെ അറിയിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവർക്ക് തിന്നാൻ കൊടുക്കുക എന്നതോ അല്ലെങ്കിൽ അവരുടെ വസ്ത്രം കലക്കി ഇതൊക്കെ തേച്ച് മിനുക്കി മടക്കി വെച്ച് കൃത്യമായി അവർക്ക് സമയത്ത് എടുത്തിട്ട് ധരിപ്പിച്ച് പറഞ്ഞേക്കുക എന്നത് മാത്രമൊന്നല്ല ഒരു പിന്നെ രക്ഷിതാവ് എന്നുള്ള നിലക്ക്, ഒരു ഉമ്മ എന്നുള്ള നിലക്ക് കുട്ടിയോട് ചെയ്തു കൊടുക്കേണ്ടത്. അതൊക്കെ 2-ാമത്തെ സ്റ്റെപ്പായിട്ടേ വരുള്ളൂ. ഏറ്റവും പ്രഥമമായിട്ട് ഒരു ഉമ്മ ചെയ്യേണ്ടത് എന്താണ്? ആ കുട്ടിയിൽ നല്ല ഒരു സ്വഭാവവും അതുപോലെ തന്നെ ദീനും വളർത്തിയെടുക്കുക, ഒരു ഉത്തരവാദിത്വബോധമുള്ള രൂപത്തിലേക്ക് ആ കുട്ടിയെ പടിപടി ആയിക്കൊണ്ട് വളർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. ശരിക്കും തർബിയത്ത് ചെയ്യുക എന്നാണ്, തർബിയത്ത് ലൗലാത്ത് എന്നാണ് കുട്ടികളെ വളർത്തുന്നതിന് അറബിയിൽ പറയാറുള്ളത്. തർബിയത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും പടിപടിയായി ഘട്ടം ഘട്ടമായി ഇങ്ങനെ വളർത്തിയെടുക്കുക എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കാറുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കുട്ടികളെ ഓരോ സമയത്തും നൽകേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഉപദേശങ്ങളൊക്കെ നൽകി അവരെ ശീലിപ്പിക്കേണ്ട കാര്യങ്ങൾ ശീലിപ്പിച്ച് ചെയ്യിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ പടിപടിയായി ഘട്ടം ഘട്ടമായി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനാണ് ഓരോ ഉമ്മമാരും ശ്രദ്ധിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു ഔലാദക്കും ബിസ്സലാത്തി വഹും അബ്നാഉ സബഈ സിനീൻ. 7 വയസ്സുള്ള അവസ്ഥയിലേക്ക് കുട്ടികൾ എത്തുമ്പോൾ നിങ്ങൾ കുട്ടികളോട് നിസ്കാരം കൽപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അത് നിസ്കാരം ശീലിപ്പിക്കുക എന്നുള്ളത് ശരിക്കും ഒരു ഉമ്മ മക്കളിൽ വളർത്തിയെടുക്കേണ്ടത്. അത് 7 വയസ്സായിട്ട് കൽപ്പിക്കേണ്ടതുള്ളൂ. പക്ഷേ 7 വയസ്സിന് മുമ്പ് എന്ത് ചെയ്യണം? ഉമ്മ നിസ്കരിക്കുന്നതും അതുപോലെ തന്നെ നിസ്കരിക്കുന്നവരുടെ കൂടെയും ഒക്കെ മക്കൾ ഇടപഴകണം. നിസ്കരിക്കുന്നവരുടെ നിന്നൊക്കെ കുട്ടികളെ മാറ്റി നിർത്തുന്ന ഒരു ശീലമല്ല ഉണ്ടാവേണ്ടത്. അത് ആ സമയത്ത് പിന്നെ ഡയപ്പറും പാമ്പേഴ്സൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ കുട്ടികൾ മൂത്രമൊഴിക്കുന്നതൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മളുടെ മുസല്ലയിൽ മറ്റൊക്കെ കുട്ടികളെ നമുക്ക് വെക്കാമല്ലോ. ആ രൂപത്തിൽ കുട്ടികൾ ചെറുപ്പം മുതലേ എന്ത് ചെയ്യണം, നിസ്കാരം അറിഞ്ഞ് മനസ്സിലാക്കി നമ്മളുടെ കൂടെയൊക്കെ വന്ന് നിസ്കരിച്ച് അങ്ങനെ അവർ സ്വമേധ ശീലിക്കണം. അവരോട് നിർബന്ധപൂർവ്വം നമ്മൾ കൽപ്പിക്കേണ്ടത് എപ്പോഴാണ്, 7 വയസ്സായതിനു ശേഷമാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. മാത്രമല്ല 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ നമ്മൾ നിസ്കാരം കൽപ്പിച്ചുകൊണ്ടിരിക്കണം. 3 കൊല്ലം കൽപ്പിക്കണം എന്ന റസൂൽ പറഞ്ഞു. എന്നിട്ടൊരു കുട്ടി നിസ്കരിക്കണില്ല എങ്കിൽ മാത്രമാണ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മര്യാദയും ആ ഒരു തെർബിയത്തിൻ്റെ ഘട്ടങ്ങളൊന്നും നമ്മൾ വിട്ടുപോകരുത്. സ്വാഭാവികമായും എന്ത് കാര്യത്തിനും ശകാരിക്കുക, ദേഷ്യം പിടിക്കുക, അതുപോലെ അവരെ അടിക്കുക എന്നൊരു ശീലമൊന്നും തമ്മിൽ ഉണ്ടാകരുത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ഗൗരവപ്പെട്ട നിസ്കാരത്തെക്കുറിച്ച് പോലും പറഞ്ഞത് 7 വയസ്സ് മുതൽ 3 കൊല്ലം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ പറഞ്ഞിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിലാണ് 10-ാമത്തെ വയസ്സിൽ അടിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് കാര്യത്തിലും കുട്ടികളുമാണ് എന്നുള്ളത് തിരിച്ചറിവിൽ നിന്ന് നമ്മൾ ആ രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു കാരുണ്യത്തോടു കൂടി ആയിരിക്കാം അവരോട് പെരുമാറുന്നതൊക്കെ. റസൂലുള്ളാഹി അലൈഹി വസല്ലം തൻ്റെ മക്കളെ

0: മനസ്സ് അതിലൂടെ തളർന്നു പോകും. എന്നാൽ ചില കാര്യങ്ങൾ ശകാരിക്കേണ്ടി വരും, ചിലയിടത്ത് ഗൗരവത്തിൽ നമ്മുടെ മുഖം കനക്കേണ്ടി വരും, അങ്ങനെയുള്ള തെറ്റുകളൊക്കെ വരുന്ന ഇടങ്ങൾ ഉണ്ടാവും. അത് വിവേകപൂർവം നമ്മുടെ ദേഷ്യം തീർക്കാനാവില്ല. ആ കുട്ടിക്കതിൻ്റെ ഗൗരവം മനസ്സിലാകാൻ ആ രൂപത്തിൽ ചില ഇടങ്ങളിൽ ചില സന്ദർഭങ്ങൾ നമ്മൾ നിലപാടെടുക്കേണ്ടി വരും. അതല്ലാതെ കുട്ടി എന്തച്ചാ കാട്ടിക്കോട്ടെ, കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ അഴിച്ചു വിടാൻ പാടില്ല. എന്നാൽ ഏത് കാര്യത്തിനും ശാഠ്യം പിടിച്ച്, വാശി പിടിച്ച്, ദേഷ്യം പിടിച്ച് നമ്മൾ അടിച്ചും തൊഴിച്ചും അങ്ങനെയുള്ളൊരു ജയിൽ പോലെയുള്ളൊരവസ്ഥയാക്കി നമ്മുടെ വീടുകളെ മാറ്റാനും പാടില്ല എന്നുള്ളത് കൃത്യമായി എല്ലാം മാനേജ് ചെയ്ത് പോവുക, ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോവുക എന്നൊരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതോടൊപ്പം തന്നെ കുട്ടികളെ സ്വഭാവം പഠിപ്പിക്കുമ്പോൾ വിശ്വാസിയുടെ തുലാസിൽ ആഹ്റത്തിൽ ഏറ്റവും കനം തൂങ്ങുന്നത് സൽസ്വഭാവമാണെന്ന് നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ സൽസ്വഭാവികളായിക്കൊണ്ട് വളരാൻ വേണ്ട രീതിയിൽ നമ്മൾ അവരെ പഠിച്ചെടുക്കണം. പ്രത്യേകിച്ച് കുട്ടികളോട് ചില കാര്യങ്ങളൊക്കെ ശീലിപ്പിക്കും വേണം. ഇപ്പോൾ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ സോറി പറയാൻ, അത് ആ ഒരു ശീലം കുട്ടികളിൽ ഉണ്ടാക്കിയിരിക്കണം. അതുപോലെ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരോടൊക്കെ ചോദിക്കുമ്പോൾ അത് അവർ ഒരു എളിമയോടുകൂടെയൊക്കെ ചോദിക്കാൻ അവരെ ശീലിപ്പിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ചെയ്ത് കൊടുത്താൽ ജസാക്കല്ലാഹു ഖൈറ എന്നൊക്കെ പറയാൻ, ഒരു നന്ദി പറയുന്ന, താങ്ക്സ് പറയുന്ന ഒരവസ്ഥയൊക്കെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം. അത് ഒരു ശീലമാക്കി ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ കുട്ടികളോട് കളവ് പറയരുത്, നമ്മൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരോടും കളവ് പറയരുത്, കളവ് ചെയ്യുകയും ചെയ്യരുത്. കാരണം നമ്മൾ പറയുന്നതിലേറെ നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതാണ് കുട്ടികളൊക്കെ നോക്കുന്നതും പഠിക്കുന്നതും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ മക്കളെ ഖുർആനുമായി കൊണ്ട് ബന്ധിപ്പിക്കണം. നമ്മൾ പലതും പഠിപ്പിക്കും, പക്ഷേ നമ്മൾ അവരുടെ സ്കൂളിലേക്കുള്ളതും മറ്റുമൊക്കെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് ഖുർആനും അതുപോലെ തന്നെ മദ്രസയിലേക്കുള്ളതും ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത്. ഹൈറക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണ്? മൻ തഅല്ലമൽ ഖുർആനോ അല്ലമഹു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത്. പറ്റുമെങ്കിൽ കുട്ടികളെ ഖുർആൻ കേൾപ്പിക്കണം. ഉമ്മയുടെ ഖുർആനത്ത് മാത്രമല്ല കുട്ടി കേൾക്കേണ്ടത്. ഉമ്മ അത്രയ്ക്ക് ഉഷാറാണ്, തജീദൊക്കെ ഓക്കാണ്, വളരെ ഉഷാറായിട്ടാണ് ഉമ്മ ഓതുന്നതെങ്കിൽ കുഴപ്പമില്ല. അല്ല എങ്കിൽ കുട്ടികൾക്ക് നല്ല മൊബൈൽ ഫോണിൽ നമുക്ക് ഖുർആൻ്റെ ആപ്പുകളിലൊക്കെ ഇഷ്ടംപോലെ നല്ല കാര്യങ്ങളുടെ ഖിറാഅത്തുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കേൾപ്പിക്കാൻ പറ്റും. നമ്മുടെ മക്കളെ നല്ല നല്ല അടിപൊളി ഖിറാഅത്തുകൾ കേൾപ്പിക്കുക, എന്നിട്ട് അവരെക്കൊണ്ട് ബൈഹേർട്ടാക്കി പഠിപ്പിക്കുക. അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്യട്ടെ, ഖുർആൻ ശരിക്ക് പഠിക്കട്ടെ. അതുപോലെ തന്നെ വീട്ടിൽ കുട്ടികളുടെ ഖുർആൻ പാരായണത്തിൻ്റെ ശബ്ദം ഉയരട്ടെ. അവർ മറ്റു സിനിമ പാട്ടുകളും അവർ റീൽസിലും മറ്റുമൊക്കെ കണ്ട് ശീലിച്ച ഡയലോഗുകളും ഒക്കെ ശീലിക്കുന്നതിന് പകരമായിക്കൊണ്ട് ഖുർആൻ ആയത്തുകളും മറ്റും അവരുടെ നാവുകളിൽ നിന്ന് നിർഗളിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന ഉദുരിയാത്തിന് അക്കുറത്തെ അയ്യൻ വഞ്ചി അല്ല ലിൽ മുത്തഖീന ഇമാമ. റബ്ബെ മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും കൺകുളിർമ നൽകണമേ, മുത്തഖീങ്ങൾക്ക് ഇമാമായി നേതൃത്വം നൽകുന്നവരായി ഞങ്ങളെ നീ മാറ്റണമേ എന്നുള്ള ദുആഒക്കെ നമ്മൾ ശീലമാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കളെയും തന്നെ പ്രാർത്ഥനയും ദിക്റുകളും ഒക്കെ ശീലിപ്പിക്കുകയും അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ഒക്കെ ചെയ്യുക. ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഈ ഉള്ള പ്രാർത്ഥനയൊക്കെ മക്കളെ പഠിപ്പിക്കുക. അതുപോലെ നമ്മളുടെ മക്കളെ ഡോക്ടറാക്കണമെന്ന് ഉദ്ദേശിക്കുന്നു, എൻജിനീയർ ആക്കണമെന്ന് ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ വലിയ വലിയ കളക്ടറാക്കണമെന്ന് ഉദ്ദേശിക്കുന്നു, വലിയ നേട്ടം കൊഴിയണം, എൻ്റെ മക്കൾ A+ വാങ്ങണം, ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ നമുക്ക് വേണം, നല്ലതാണ്. പക്ഷേ അവർ ധീരമുള്ളവരായിരിക്കണം, കൈക്കൂലി വാങ്ങാത്തവരായിരിക്കണം. അവർ ഓരോരുത്തരും ആള ആഹ്റത്തിൽ സ്വർഗത്തിലേക്ക് നമ്മൾ വഴി നടത്തുന്നവരായി മാറണം എന്ന തിരിച്ചറിവിൽ നമ്മൾ മക്കളെ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നാളത്തെ ലോകത്ത് ചോദ്യം ചെയ്യും എന്ന് അള്ളാഹു പറഞ്ഞതാണ്. അപ്പോൾ മക്കളെക്കുറിച്ച് മാതാപിതാക്കളോട് ചോദ്യം ചെയ്യപ്പെടും, അവിടെ നമുക്ക് പറയാൻ നല്ല മറുപടികൾ ഉണ്ടായേ പറ്റൂ. ഒരുമ്മ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടീൻ്റെ ശരീരം വളരുന്നുണ്ട്, എന്നാൽ ദീന് പഠിക്കുമ്പോഴാണ് ആ കുട്ടിയുടെ ആത്മാവിന് ഏറ്റവും ദീനിയായ വളർച്ചയുണ്ടാകുന്നത് എന്ന തിരിച്ചറിവിൽ മക്കളെ ദീനിയായി വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല മക്കളെ വളർത്തുന്ന ഉമ്മമാർ, അവർ ഒരു മക്കളെ മാത്രമല്ല വളർത്തുന്നത്, ഈ ഒരു ഉമ്മത്തിനെ തന്നെയാണ് വളർത്തിയെടുക്കുന്ന തിരിച്ചറിവുണ്ടാകണം. റബ്ബ് നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മഷാല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം മക്കളെ വളർത്തുമ്പോൾ എന്ന വിഷയത്തിൽ ശ്രോതാക്കളോട് സംസാരിച്ചത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ വിചാരം. സ്ത്രീകളിലും മുതിർന്നവരിലും സാധാരണ കാണുന്ന വേദനകൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട്

0: ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ജസീൽ കെ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ടിക്കാട്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ആരോഗ്യ വിചാരം പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ ഇൻഷാല്ലാ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തതിൻ്റെ ഒരു ബാക്കി എന്നോണമാണ് ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കഷനായി വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ജസീൽ കെ ആണ് നമ്മളോടൊപ്പം ഇപ്പോഴും ഉള്ളത്. നമ്മുടെ ആളുകളിൽ ഏതൊക്കെ പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും എല്ലാവരും ഒരിക്കൽ പോലും അറിയാത്ത മനസ്സിലാക്കാത്തൊരു ഒരു ഫീലിങ്സാണ് വേദന. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും വേദനയുടെ വില. അതുകൊണ്ട് തന്നെ കുറച്ച് ഏജായി കുറച്ച് പ്രായമായ ആളുകളിൽ, അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകളിലൊക്കെ വേദന കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അവർ പറയാറുണ്ട്. എന്താണ് ഇതിന് പരിഹാരം? ഏതൊക്കെ വേദനകളാണ് സാധാരണ ഈ ആളുകൾക്ക് ഉണ്ടാവാറുള്ളത് എന്നതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഇൻഷാല്ലാ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഡോക്ടർ ജസീൽ കെ ആണുള്ളത്. ഇൻഷാല്ലാ ഡോക്ടറെ, അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി.
1: കഴിഞ്ഞ എപ്പിസോഡിൽ ഡോക്ടർ വേദനകളെക്കുറിച്ച് മൊത്തത്തിലൊരു ഐഡിയ, അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്നുണ്ടാണ് വേദനകൾക്കുള്ള ചെറിയ പരിഹാരങ്ങളും അതിനുള്ള കുറച്ച് ടിപ്പുകളൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഈ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ പ്രായ ആളുകളിൽ അവർ വേദന കാരണം ഉറങ്ങാൻ പോലും പറ്റാറില്ല, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, കാരണം പറയാറുള്ളത് വേദനയാണ്, ഇന്നലെ ഇപ്പോൾ എനിക്ക് ആരാധനകൾ ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം വേദന കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണിത്. പ്രായമുള്ള ആളുകളിൽ ഈ വേദന ഉണ്ടാവാനുള്ള കാരണം എന്താണ്? എന്താണ് അതിനുള്ള പരിഹാരം? സാധാരണ വേദന വരുമ്പോൾ ശരിക്ക് ചെറിയ കുട്ടികൾ കരയുന്നത് പോലെ കരയുന്നതാണല്ലോ നമ്മൾ കാണാം പ്രായമുള്ള ആൾക്കാർ. അപ്പോൾ അവർ വേഗം ഒരു മരുന്നിലേക്ക് ചാടുന്നതിന് മുമ്പ് ആ വേദനയും അതിൻ്റെ പരിഹാരങ്ങളും ഒന്ന് ഡോക്ടർ ഒന്ന് പറയാമോ?
2: എന്തായാലും വാർദ്ധക്യം നമുക്ക് തടയാൻ പറ്റുന്നൊരു സംഗതിയല്ല. അപ്പോൾ വാർദ്ധക്യത്തിൽ വേദനകൾ സ്വാഭാവികമാണ്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തടയാൻ പറ്റും, അതിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാർദ്ധക്യം വരുമ്പോൾ നമ്മളെ ഈ കൊളാജൻ കുറയും. അതായത് നമ്മളെ ഈ ലിഗമെൻ്റ് ടെൻഡൻ എന്നൊക്കെ പറയില്ലേ, പാടകൾ, ഈ മസിലിൻ്റെ അറ്റങ്ങളാണ് അത് വരിക. അവിടെ നമുക്ക് ഈ പറയുന്ന സംഗതികൾ സ്വാഭാവികമായിട്ടും കുറയും. അതാ കുറയും മാത്രമല്ല, കോശങ്ങൾ നശിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് തന്നെ തിരിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ തോത് കുറയും. അതാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ല, വെള്ളത്തിൻ്റെ അംശം കൂടി ഈ പ്രായമായ ആളുകളിൽ എല്ലാ ടിഷ്യൂലും കുറയും. അവരെ സ്കിന്നും ഒക്കെ നമുക്കറിയാമല്ലോ, സ്കിന്നൊക്കെ അവരങ്ങനെ ചുളിഞ്ഞു വരും. അപ്പം അത് എഗെയിൻ ഈ കൊളാജനും വെള്ളം കുറയുന്നതാണ്. അപ്പോൾ ഇതന്നെയാണ് അവരെ വേദനകളിലേക്കും നയിക്കുന്നത്. അപ്പം അതിൽ പ്രധാനമായിട്ട് അവർ പറയുന്നത് മുട്ടുവേദന ആയിരിക്കും പറയാം. അപ്പോൾ ഈ മുട്ടുവേദനയിൽ നമ്മൾ ഈ തേയ്മാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രശ്നം കൊണ്ട് മുട്ടിൻ്റെ ഉള്ളിൽ പാട്, മുട്ടിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയ്റ്റ് ബെയറിങ് ജോയിൻ്റ് ആണ്. അപ്പം നമ്മൾ ശരീരം എത്ര വെയിറ്റ് ഉണ്ടോ അത് കുറേ സമയം നിന്നാൽ നമ്മൾ അവിടെയാണ് അതിനെ വഹിക്കുന്നത്. നടുവിൻ്റെ അവസ്ഥ തന്നെയാണ്, നമ്മൾ നട്ടെല്ലിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ അധികം നിൽക്കുന്നത് ഒഴിവാക്കുക. നടത്തം ഒരു പ്രശ്നമായിട്ട് പറയുന്നില്ല, കാരണം നടക്കുന്ന സമയത്ത് നമ്മൾ ഡൈനാമിക്കാണ് ശരീരം, ആ വെയിറ്റ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ നൃത്തം ഇങ്ങനെ ഒഴിവാക്കുക, ഒരേ കുറേ സമയം നിൽക്കുന്നത് ഒഴിവാക്കിയാൽ നല്ലതാണ്, പ്രത്യേകിച്ച് വേദനിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. രണ്ടാമത്തെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടി കയറി ഇറങ്ങാം. ഒരു 70 കിലോ ഉള്ള ഒരാൾ പടി സ്പീഡിൽ കയറുകയാണെങ്കിൽ അയാളെ മുട്ടിൽ 70 കിലോ അല്ല, അത് ചിലപ്പോൾ 100 കിലോ അല്ലെങ്കിൽ 90 കിലോ ആണ് അവിടെ വരുന്ന ഇമ്പാക്റ്റ് ഫോഴ്സ്. ഒരു സമയത്ത് വരുന്ന സ്പീഡിൽ ഇറങ്ങിയാലും ഇതന്നെ സംഭവിക്കുന്നത്, ആ വെയിറ്റിനേക്കാളും കൂടുതൽ ഫോഴ്സ് വരികയാണ്. അപ്പം അത് മുട്ടിൻ്റെ വേദന ഉള്ളൊരു ഈ പരമാവധി പടികേറിൽ ഇറങ്ങലും ഒഴിവാക്കുക. ഇനി ചെയ്യുകയാണെങ്കിൽ പതുക്കെ ചെയ്യുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെയ്യേണ്ടി വരികയാണെങ്കിൽ. അത് ശ്രദ്ധിച്ചാൽ തന്നെ കുറേ കാര്യം, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, മസിൽസ് വീക്കായി തുടങ്ങും പ്രായമാകുമ്പോൾ. ഏകദേശം 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മസിൽ വീക്കായി തുടങ്ങുന്നതാണ് പറയുന്നത്. അപ്പോൾ ആ സമയം മുതൽ നമ്മൾ എന്ത് ചെയ്യുക, മസിൽ സ്ട്രെങ്തനിങ് ചെയ്യുക. ഇപ്പോൾ പ്രായമായ ആളുകളിൽ തന്നെ ഇപ്പോൾ നമ്മളുടെ അടുത്ത് വരുന്ന രോഗികളിൽ എക്സസൈസ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ടാവും, അവരിൽ ആ വ്യത്യാസം കാണാനുണ്ട്. അവരിൽ ഈ പറയുന്ന ഡീഹൈഡ്രേഷനും ഈ കൊളാജൻ നഷ്ടപ്പെടുന്നതും ഒക്കെ ഒരു പരിധി വരെ അവർക്ക് തടയാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ വാർദ്ധക്യം തടയാൻ പറ്റില്ലെങ്കിലും കുറച്ചും കൂടി നീട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് പറ്റുന്നുണ്ട്. മാത്രമല്ല അവർ കുറേ കൂടി ആക്റ്റീവ്, മെൻ്റലി അവർ ആക്റ്റീവായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്, അതിന് നമ്മൾ ഒരുപാട് ജിമ്മിൽ പോയി ഓടിക്കാട്ടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ ഓടാതിരിക്കണതാണ് നല്ലത്. കാരണം നമ്മൾ വെറും മസിൽ ആലോചിക്കരുത്, നമ്മൾ ഹാർട്ടും എല്ലാ നമ്മൾ ശരീരം മൊത്തം ആലോചിക്കണം. പിന്നെ ഉറക്കം, ഉറക്കം ഇല്ലെങ്കിൽ വേദന കൂടും, അതൊരു പ്രശ്നമാണ്. പിന്നെ ഈ അമിതമായിട്ട് നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നമ്മൾ ഈ സ്ട്രെസ് ഒഴിവാക്കുക, അത് ചെറുപ്പക്കാരും ചെയ്യേണ്ടതാണ്. പക്ഷെ പ്രായമായ ആളുകളിൽ ചിലപ്പം നമ്മൾ വിചാരിക്കാത്ത പ്രശ്നത്തിലൊക്കെ ആവുക ഒരു സ്ട്രെസ് വരിക. അപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഈ നമ്മളെ സി എൻ്റെ ഒക്കെ കാലത്ത് ഇവിടുന്ന് പോകേണ്ടി വരുമെന്ന് വിചാരിച്ച് പേടിച്ചിട്ട് മുട്ടുവേദന കൂടിയ ഒരാളൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം അത്തരം സംഗതികൾ നമ്മൾ ആവശ്യമില്ലെങ്കിൽ വെറുതെ അത് അതിൽ അങ്ങനെ. അപ്പം അവരൊന്നിക്കെ നമ്മൾ വീട്ടിലുള്ള ബാക്കിയുള്ളവരെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പം സ്ട്രെസ്സ്, ഉറക്കം ഇതെല്ലാം ബാധിക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പരിധി വരെ. പിന്നെ വീട്ടിൽ നിന്ന് നമുക്ക് ഓയിൻമെൻറ്റുകൾ ഉപയോഗിക്കാം, ചൂട് തണുപ്പ് പിടിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ. ചൂട് പിടിച്ചാലൊക്കെ വേദന കുറയും, റെസ്റ്റ് എടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയോ.
1: പ്രായമായ ആളുകൾക്ക് ഡോക്ടർ പറഞ്ഞതുപോലെ അവരുടെ ശരീരത്തിൽ ഇതിൻ്റെയൊക്കെ കുറവുകൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്നതാണ് വേദനകൾ. അപ്പോൾ അതിനെ റിക്കവർ ചെയ്യാൻ ഡോക്ടർ എക്സസൈസുകൾ പറഞ്ഞ കൂട്ടത്തിൽ, നമ്മളിപ്പോൾ ഒരു കിടക്കുന്ന ഒരാളാണെങ്കിൽ, കുറച്ച് കിടപ്പിലുള്ള ആളാണെങ്കിൽ, അവർക്ക് കിടന്ന സ്ഥലത്ത് നിന്ന് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും എക്സസൈസ് ഉണ്ടോ?
2: ഉണ്ട്. കിടക്കുന്ന ആളുകൾക്ക് പൊതുവേ ഈ പറഞ്ഞ മുട്ടുവേദന അങ്ങനത്തെ പ്രശ്നങ്ങൾ അവർ പറയലുള്ള സാധ്യത കുറവാണ്, നേരത്തെ ഉണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ കിടന്നുകൊണ്ട് ഇപ്പം കാലിൻ്റെ ഈ തൊടൻ്റെ മസിലുകളെ സ്ട്രെങ്തനിങ് ചെയ്യുക. അപ്പോൾ ഒരു ടർക്കി റോൾ ചെയ്തിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ അടിയിൽ വെച്ചിട്ട് അത് അമർത്തുക, അങ്ങനത്തെ എക്സസൈസുകൾ ചെയ്യുക. പിന്നെ അവരെ കയ്യ്, അവർക്ക് അവരേറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടവ കയ്യായിരിക്കും. അപ്പം ഈ സ്ട്രോക്ക് വന്ന അങ്ങനത്തെ കയ്യല്ല, അതിനും നമ്മൾ എന്ത് ചെയ്യുക, ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി എക്സസൈസ് ചെയ്താലേ പിന്നീട് ആ കൈയിൻ്റെ ബലം കുറച്ചെങ്കിലും ഉള്ളത് നിലനിർത്താനോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനോ കഴിയുള്ളൂ. അപ്പം കൈയിനെ ബലപ്പെടുത്താനുള്ള ചെറിയ ഡംബലുകൾ, പിന്നെ ഈ സോഫ്റ്റ് ബോൾ ഇങ്ങനെ അമർത്തിയിട്ട് ഫിംഗർ മസിൽസിൻ്റെ എക്സസൈസുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നതാണ്.
1: ഭക്ഷണത്തിൽ ഇവർ എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
2: ഭക്ഷണത്തിൽ ഇല്ല, അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറം അമിതമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കാൻ നോക്കണം, അതൊരു പ്രധാന ഘടകമാണ്. ഈ പ്രായമാകുമ്പോൾ നമ്മൾ നമ്മളെ ഒരു നാടിൻ്റെ ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇപ്പം ചെറുപ്പക്കാർ മാറി തുടങ്ങി, പക്ഷേ പ്രായമുള്ള ആളുകൾ ഒരു പക്ഷേ ഇപ്പോഴും ആ ഒരു കൂടുതൽ അരി ഭക്ഷണം അങ്ങനെയൊക്കെ പോകുന്നുണ്ടാവും. അപ്പം കൂടുതൽ പ്രോട്ടീൻ കഴിക്കാൻ നോക്കുക, അതും വല്ലാതാവാൻ അഡ്വൈസ് അല്ല. അപ്പോൾ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക, പക്ഷേ പ്രോട്ടീൻ കുറച്ചും കൂടി കൂട്ടുക. അതിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കൊളാജൻ കാര്യങ്ങളൊക്കെ കൂടുക. ഈ കൊളാജൻ മാത്രം സപ്ലിമെൻ്റായിട്ടൊക്കെ ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ ചില പ്രായമുള്ളവരിൽ ചിലപ്പോൾ ഡോക്ടർമാർ അത് സജസ്റ്റ് ചെയ്യാറുണ്ട്, പക്ഷെ എല്ലാവർക്കും ഒരുപോലെ നമുക്കത് പറയാൻ കഴിയില്ല. നോക്കിയിട്ട്
1: തുടർച്ചയായി ഉണ്ടാകുന്ന വേദനകൾ, അതിലിപ്പോൾ ഡോക്ടർ ഏജായ ആളുകൾക്ക് ഉണ്ടാകുന്ന വേദനയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇതുപോലെ തന്നെ പ്രായ ആളുകളിൽ കാണുന്നതാണ് ബാക്ക് പെയിന്. സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ചും കുറച്ചൊരു ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്ക് പെയിൻ പറയാറുണ്ട്. അതിനെന്താണ് ഡോക്ടർ, വരാതിരിക്കാൻ, ഇപ്പോൾ വരാതിരിക്കാൻ എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ? വന്ന ആളുകൾക്ക് എന്തെങ്കിലും റിക്കവറൻസിന് എന്തെങ്കിലും സൊല്യൂഷൻസ് കൊടുക്കാനുണ്ടോ?
2: ബാക്ക് പെയിൻ ഒരു 95% നമുക്ക് ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ എക്സസൈസുകളിലും മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ അവർക്ക് ചിലപ്പോൾ മരുന്ന് കൊടുക്കേണ്ടി വരും, അത് ഈ വേദന സംഹാരി മരുന്നുകൾ താൽക്കാലികമാണ്. ചിലപ്പം ബാക്ക് പെയിൻ നിലവിൽ ഉള്ള ഒരാൾ എക്സസൈസൊക്കെ ചെയ്ത് തുടങ്ങിയാലും അവർക്ക് ചിലപ്പോൾ വർഷത്തിൽ ഒന്നോ രണ്ടോ എപ്പിസോഡ് അത് കൂടുന്നൊരു സാഹചര്യം ഉണ്ടാവാം. ആ സമയത്ത് വേദന സംഹാരിയൊക്കെ കൊടുക്കുക എന്നല്ലാതെ അത് അല്ലാത്ത ഘട്ടത്തിൽ അവർ ഈ ബാക്ക് പെയിൻ കുറയാനുള്ള മറ്റ് ചില സപ്ലിമെൻസും മരുന്നുകളൊക്കെ കൊടുത്തുകൊണ്ട് എക്സസൈസിൽ ഇമ്പ്രൂവ് ചെയ്യാൻ തന്നെ പറ്റും. 5% സർജറിയിലേക്ക് പോകേണ്ടി വരും, അത് പ്രായരിൽ പൊതുവെ കുറവാണ്. അങ്ങനെ ഈ ചെറുപ്പം ഉള്ള ആളുകളിലാണ് കൂടുതലും അങ്ങനെ സർജറിയിലേക്ക് പോകുന്നത് കണ്ടുവരാറുള്ളത്. സ്ത്രീകളിലെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, സ്ത്രീകളിൽ ഈ ബാക്ക് പെയിൻ ഈ പ്രസവത്തിൻ്റെ സമയത്ത് അവരൊരു പോസ്ചറിൻ്റെ ഒരു വ്യത്യാസം വരും. അവരെ വയറ് ഇങ്ങനെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഒരു സമയത്ത് അവരെ ബാക്കിൽ ആ ഒരു വളവ് വരും, ആ സമയത്ത് അവിടെ ഒരു ഇത് വരും. പൊതുവേ ബാക്ക് പെയിനെ പൊതുവേ എല്ലാവരും ഒറ്റ സാധനമായിട്ടൊക്കെയാണ്, ഡിസ്കിൻ്റെ പ്രശ്നമായിട്ടൊക്കെയാണ്. ചിലപ്പോൾ അത് ഡിസ്കിൻ്റെ പ്രശ്നം ആവണമെന്നില്ല, ചിലപ്പോൾ അത് അവിടെയുള്ള ചെറിയ ഫേസറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ജോയിൻറ്റുകളുണ്ട് അതിലുള്ള പെയിനാവും. ഡിസ്കിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് ചിലപ്പോൾ കാലിലേക്കും മറ്റൊക്കെ പെയിനായിട്ട് വരും. അപ്പം അതിനും എക്സസൈസ് ചെയ്യുക. പിന്നെ ഈ പ്രസവം കഴിഞ്ഞ് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഈ വയറിൻ്റെ മസിൽ സ്ട്രെങ്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വേദനകൾ പരിഹരിക്കാൻ പറ്റും. സിസേറിയനാണ് വേറൊരു വലിയ പ്രശ്നം. പലപ്പോഴും ആളുകൾ അതിനെ കണക്ട് ചെയ്യല് ആ ഇഞ്ചക്ഷൻ വെച്ച സൂചിയുമായിട്ടാണ്. സൂചിയാണ് പ്രശ്നക്കാരെന്നുള്ള പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ പറയുന്നത് സൂചിയല്ല പ്രശ്നം, ഈ സിസേറിയൻ ചെയ്യുമ്പോൾ വയറ് കീറിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഈ മുന്നിലത്തെ വയറ് വലിയൊരു സപ്പോർട്ടാണ് ഈ ബാക്കിലെ ഈ സ്പൈൻ്റെ നട്ടലിൻ്റെ. അപ്പം അത് സ്ട്രെങ്തനിങ് ചെയ്യാണ് ശരിക്കും വേണ്ടത്. പക്ഷേ സിസേറിയൻ കഴിഞ്ഞ് ഉടനെ അതിനെ എക്സസൈസ് ചെയ്യരുത്, കാരണം ആ മസിൽ കൂടി യോജിക്കാനുള്ള സമയം എടുക്കും. പുറത്ത് തൊലി 7 ദിവസം കൊണ്ട് ഉണങ്ങും, പക്ഷെ ഉള്ളിലെ മസിൽ ഉണങ്ങാൻ സമയമെടുക്കും. അപ്പോൾ നേരത്തെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെർണിയ പോലത്തെ പ്രശ്നങ്ങൾ വരും. പിന്നെ അഗെയിൻ നമ്മൾ യൂട്രസ് കൺട്രാക്ട് ചെയ്ത് അതിനൊരു 38 ദിവസം ഒരു സമയമെടുക്കും. നമ്മൾ പഴയകാലത്ത് 40 എന്ന് പറയുന്നത് 38 ദിവസമാണ് അത് കാണുന്നത്, ആ ഒരു സമയം യൂട്രസ് തിരിച്ചാ സ്റ്റേജിലെത്താൻ. അത് ആ സമയത്തും വല്ലാണ്ട് എക്സസൈസും കാര്യങ്ങളിലേക്ക് പോകാതിരിക്കണം നല്ലതാണ്. പക്ഷേ ചില എക്സസൈസുകൾ ചെയ്യണം, ഇപ്പോൾ പെൽവിക് മസിൽസ് സ്ട്രെങ്തനിങ് ചെയ്യണം, അങ്ങനെ ഈ ഗുഹ്യഭാഗത്തുള്ള മസിൽസ് സ്ട്രെങ്തനിങ് ചെയ്യണം, അതൊക്കെ ചെയ്യാം. പക്ഷെ മറ്റ് എക്സസൈസുകളിലേക്ക് പോവാതെ, പക്ഷേ അതേസമയം റീഹാബിലിറ്റേഷൻ കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിലൊക്കെ പോകുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് നമുക്കൊരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് 6 മാസത്തിന് ശേഷം, അപ്പോൾ ഏകദേശം മസിൽ ഉണങ്ങിയിട്ടുണ്ടാവും, എന്നിട്ട് എക്സസൈസ് ചെയ്യുക. ഒരു 6 മാസം അടുപ്പിച്ച് ചെയ്താൽ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ പരിഹരിക്കപ്പെടാം.
1: ഓക്കെ ഡോക്ടർ, ഇപ്പം സ്ത്രീകൾക്കുണ്ടാകുന്ന വേദനകളെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ ഒ പി തന്നെ ഒരുപക്ഷെ സ്ത്രീകൾ കുത്തിച്ചുളർക്കുക, തരിപ്പ്, അങ്ങനത്തെ കുറേ ലക്ഷണങ്ങളായിട്ട് വരാറുണ്ടല്ലോ. ഇത് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതലുണ്ടാവുക എന്ന് ഒന്ന് പറഞ്ഞ്, സ്ത്രീകൾക്കാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്ന് പറയാം.
2: സ്ത്രീകൾക്ക് തന്നെ തീർച്ചയായിട്ടും സ്ത്രീകളിലാണ് കൂടുതൽ അങ്ങനെ. അത് ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ ഫൈബ്രോമയാളജി എന്നാണ് പണ്ട് അതിനെ ഇങ്ങനെ പറഞ്ഞിരുന്നത്. പിന്നെ അതൊരു വാദവുമായിട്ട് ഒരു കണക്ട് ചെയ്ത് പറയാറുണ്ട്, ഒരു സീറോ നെഗറ്റീവ് സ്പോണ്ടിലോർത്രോപതി എന്നൊക്കെയാണ് നമ്മളെ ഭാഷ. പക്ഷേ യഥാർത്ഥത്തിൽ അത് ശരീരം മൊത്തം വേദന, അവർക്ക് ചിലപ്പോൾ ഷോൾഡറിലാവും വേദന, കാലിൻ്റെ അടിയിൽ, തണുപ്പ് കാലം വരുമ്പോൾ അത് കൂടും, കാലിൻ്റെ അടിയിൽ വേദന വരും. പിന്നെ ഈ കയ്യിലേക്ക് ചിലവർക്ക് തരിപ്പ് വരും, പുറത്ത് വേദന വരും. അത് ഈ നട്ടലിനാവില്ല, ഈ ബാക്ക് സൈഡിൽ 2 സൈഡിലായിട്ട് വേദന വരുന്ന ആളുകളുണ്ട്, ഇങ്ങനെയൊക്കെ വരും, ചിലർക്ക് മുട്ടുവേദന അങ്ങനെയൊക്കെ വരും. അപ്പം ഈ ഒരു സംഗതി നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സ്ട്രെസ്സും എല്ലാം ഇതിന് കണക്റ്റഡ് ആണ്. പിന്നെ രണ്ടാമത് സ്ത്രീകളിൽ ആർത്തവകാലത്ത് അവർക്ക് ബ്ലഡ് ലോസ് ഉണ്ടാവും, അപ്പോൾ അവർ ഹീമോഗ്ലോബിൻ്റെ അളവ് രക്തത്തിൽ കുറയുമ്പം അത് തിരിച്ച് റീപ്ലെനിഷ് ചെയ്യാനുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും അവർ ശ്രദ്ധിക്കാത്ത ആളുകളിൽ അത് കൂടാം. തൈറോയിഡുമായി ബന്ധപ്പെട്ടിട്ടും ഇങ്ങനെ വേദന വരുന്നവരുണ്ട്. പിന്നെ ഈ വേദനകൾ കാരണം തലവേദന അതിൻ്റെ കൂടെ വരുന്ന ആളുകളുണ്ട്.
1: വേദന ഒരു തലവേദനയായി മാറും,
2: മസിൽസൊക്കെ പെയിൻ ആകുമ്പോൾ തലവേദനയായിട്ട് കാണിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സ് പരമാവധി കുറയ്ക്കുക, നല്ല ഉറക്കം ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സ്ത്രീകളിൽ കാണുന്നൊരു വലിയ പ്രശ്നം, അവർ കുറേ നിന്ന് ജോലി ചെയ്യും. അധ്യാപകരെക്കാളും കൂടുതൽ ഒരുപക്ഷെ നിൽക്കുന്നത് സ്ത്രീകളാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം ഞാനവരോട് പറയും, ആദ്യം അവർ ചിരിക്കും, ഇത് നിങ്ങൾ ഉള്ളി കട്ട് ചെയ്യുന്നതും തക്കാളി കട്ട് ചെയ്യുന്നതും ഇരുന്നിട്ടാക്കണം, പിന്നെ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം നിൽക്കുക, അതും തന്നെ നിങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് കുക്ക് ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ചിരിക്കും. പക്ഷേ അത് പിന്നെ അവർ ശ്രമിച്ചു നോക്കുന്നവരിൽ അവരെന്നെ വന്ന് പറയും അത് ഫലപ്രാപ്തി കാണുന്നുണ്ടെന്ന് പറഞ്ഞ കുറേ പേരുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കുറേ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലത് മരുന്ന് അത്യാവശ്യമാണ്, ഈ വേദന സഹിച്ചു കഴിഞ്ഞാൽ വേദന കൂടുക ചെയ്യുള്ളൂ, അങ്ങനെയുണ്ട്. പലരും വിചാരിക്കുക കുറച്ച് സഹിച്ചാൽ ഇനി ശരിയാവും എന്നുള്ളൊരു ധാരണയല്ലാണ്. അപ്പോൾ അത് ബ്രെയിന് കൂടുതലായിട്ട് അതിനെ സെൻസിറ്റൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം മരുന്ന് കൊടുക്കേണ്ട ഘട്ടത്തിൽ മരുന്ന് കൊടുത്ത് കുറച്ചിട്ട് പതുക്കെ കുറച്ച് കൊണ്ടുവരാനാണ് നോക്കുക.
1: നിന്ന് കുറേ സമയം ജോലി ചെയ്യുന്നത് മുട്ടിനാണോ അതോ ബാക്ക് പെയിൻ ആണോ കൂടുതൽ വരുന്നത്?
2: രണ്ടും പ്രശ്നം മുട്ടും പ്രശ്നമാണ്, ബാക്ക് പെയിനും പ്രശ്നമാണ്. മുട്ടായിരിക്കും കൂടുതൽ പ്രയാസമുണ്ടെങ്കിൽ, കാരണം നമ്മൾ വെയിറ്റാണല്ലോ അവിടെ വരുന്നത്. അപ്പോൾ ഈ ബാക്ക് പെയിനേക്കാളും മുട്ടിനെ പ്രശ്നം വരും. ബാക്ക് പെയിൻ രണ്ടിനും അഡ്വൈസബിൾ അല്ല നിർത്തം. ബാക്ക് പെയിൻ ഉള്ളവരോടും മുട്ടുവേദന ഉള്ളവരോടും നമ്മൾ പറയുന്നൊരു സംഗതിയാണ് നിൽക്കരുത് അധികം എന്നുള്ളത്. നടക്കലവർക്ക് ഒരു പ്രയാസമല്ല. അതുപോലെ കയറ്റം കയറുക ഇറങ്ങുക, പ്രത്യേകിച്ച് സ്റ്റെപ്പ് കയറുക ഇറങ്ങുക, ഇത് പരമാവധി അവർ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്.
1: ഈ സെയിൽസ്മാൻ്റെ ജോലി ചെയ്യുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവരൊക്കെ സംബന്ധിച്ചിടത്തോളം നിന്ന് സെയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അവരോട് ഡോക്ടർക്ക് പറയാനുള്ളത് എന്താണ്? ഒരേ പൊസിഷൻ തന്നെ നിന്ന് ചെയ്യുന്ന ആൾക്കാർ
2: നൃത്തം പരമാവധി ഒഴിവാക്കണം. അത് സെയിൽസ്മാൻ ആയാലും ഒരു 4 മണിക്കൂർ നിന്ന് സർജറി ചെയ്യുന്ന സർജനായാലും അധ്യാപകനായാലും നിങ്ങൾ ചിലത് നമുക്കിപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല. ഇരുന്ന് സർജറി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കണം, ഇരുന്ന് സെയിൽസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കണം, നടന്ന് അധ്യാപനം ചെയ്യാനുള്ള സൗകര്യം വേണം, നടന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം വേണം. നടക്കുകയാണെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാവില്ല, നടക്കൽ ഇതിനൊന്നും ഒരു ദോഷമായിട്ട് പറയുന്നില്ല. വേദനിക്കുന്നുണ്ടെങ്കിൽ വേദന ഒരു പക്ഷേ കൂടി തോന്നിയേക്കാം, പക്ഷേ ഈ പ്രശ്നത്തിന് വഷളാക്കില്ല. നൃത്തം പ്രശ്നം, പ്രത്യേകിച്ച് വെയിറ്റ് ഉള്ള ആളുകൾ, ഈ വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് അത്ര പ്രായോഗികമാവില്ല പലരെ പല ആളുകളെ കാര്യത്തിലും. അവർക്കതൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പം ഈ സ്ത്രീകളെ കാര്യത്തിൽ തന്നെ ഈ അവർ ചിലപ്പം വെയിറ്റ് കുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്കത് വലിയ പ്രയാസമായിട്ട് തോന്നാറുണ്ട്. പക്ഷെ അവരെ ബാക്കി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അവർ അപ്പുറത്ത് വെയിറ്റ് കുറക്കാൻ അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് വരും, അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്.
1: ചടഞ്ഞിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്കും നടന്ന് അവരൊക്കെ ഇടയ്ക്ക് ഞാൻ നടന്ന് പഠിക്കണതാണല്ലോ, അപ്പോൾ അതിന് പിന്നിലൊരു സയൻസ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ.
2: തീർച്ചയായിട്ടും അത് ചടഞ്ഞിരുന്ന് പഠിക്കലും ഒക്കെ അത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പം ഈ അങ്ങനെ പഠിത്തത്തിലെ സ്ട്രെസ്സും കൂടി കൂട്ടി കുഴക്കുകയാണെങ്കിൽ അവർക്കത് ഈ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത് അവരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയറ്റിന്ന് പോകാൻ തോന്നുക, അങ്ങനെ അത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. വയറുറക്കുക, കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.
1: ഇപ്പം മക്കളെ ഒരു ഒരു ടേബിളിൻ്റെ തൊട്ട് അടുത്തൊരു കസേര ഇട്ട് കസേരയിൽ തന്നെ ഇരുത്തി പഠിപ്പിക്കുന്ന രക്ഷിതാക്കളോട് നമുക്ക് പറയാനുള്ളത് ഇതാണ്, ശരിക്കും മക്കളെ ഇടയ്ക്കൊന്ന് നടക്കാനും നടന്ന് വായിക്കാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അത് കൂടുതൽ ഇതുപോലത്തെ ഒന്ന് റിലാക്സൊക്കെ ഡോക്ടർ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനൊക്കെ സാധ്യതകളുണ്ട്.
2: IT പ്രൊഫഷണൽസും
1: IT പ്രൊഫഷണൽസ്
2: കുറേ വരാറുണ്ട്. അവരെ പ്രശ്നം ഈ ഇങ്ങനെ ഇരുത്തം അവർക്ക് എണീക്കാൻ പറ്റില്ല, കാരണം അവരെ കോൺസെൻട്രേഷൻ അവരെ ജോലിയിലാണ്. അപ്പം അവർക്ക് ഈ ഒരു ബോധം ഇങ്ങനെ പോവും, ഇത് എണീറ്റ് നടക്കണം എന്നൊക്കെ ഉള്ളത്. മറ്റേത് പഠിക്കുന്നവർ പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു 40 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ അവർക്കൊരു ഇത് വരും. അവരെ പോസ്റ്റർ, ഇരിക്കുന്ന പോസ്റ്റർ കറക്റ്റ് ചെയ്യണം, ഇടയ്ക്കൊന്ന് നടക്കണം, അങ്ങനെയൊക്കെ അഡ്വൈസ് ചെയ്യാറുണ്ട് നമ്മൾ.
1: ഡോക്ടർ നേരത്തെ സ്ത്രീകളോട്, അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളോട് പറഞ്ഞു, ഒന്ന് ഇങ്ങനെ നമ്മൾ ചെയ്യാൻ സാധിക്കുന്ന ചില ജോലികളെങ്കിലും ഇരുന്ന് ചെയ്യാം, ബാക്കിയുള്ളത് നിന്ന് ചെയ്യാം, കുറച്ചൊക്കെ ഇടയ്ക്കൊരു നടത്തം അങ്ങനെ ശീലാക്കണത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പലരും എന്താ ചെയ്യച്ചാൽ ഈ നടക്കാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെറിയൊരു സ്പേസിൽ തന്നെ എല്ലാം കൂടി ഒതുക്കി വെക്കണൊരു സിസ്റ്റമാണ് ഇപ്പോൾ കാണാറുള്ളത്. അടുക്കളകളെ ചുരുക്കണൊരു സിസ്റ്റമാണ് കാണുക, എന്നാൽ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് വിശാലമായൊരു അടുക്കള വേറെ ഉണ്ടാവും. അപ്പോൾ ശരിക്കൊന്നിങ്ങനെ ഒരു ജോലിക്കിടയിൽ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നല്ലതാണെന്നാണ് ഡോക്ടറെ അഭിപ്രായം.
2: ആ മൂവ്മെൻറ്റ് നല്ലതാണ്, പക്ഷേ ഈ നൃത്തം ഒഴിവാക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മൂവ്മെൻറ്റിൽ കുഴപ്പമൊന്നുമില്ല, അവരെ ആരോഗ്യം വെച്ച് അവർക്ക് മൂവ് ചെയ്യുക, കുഴപ്പമില്ല. ഈ നൃത്തമാണ് ഒഴിവാക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ പരമാവധി ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. സ്ത്രീകൾ അടുക്കളയിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ഇപ്പം വീട്ടിലെ വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്, അവരായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഫുഡ് വേസ്റ്റേജ്. എല്ലാവരും പറയും ഭക്ഷണം കളയരുത്, ഭക്ഷണം കളയരുത്, ഒരുപാട് പേര് പട്ടിണി എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ബാക്കിയായ ഭക്ഷണം ആരാ കഴിക്കുന്നത്? അത് പിറ്റത്ത് രാവിലെ സ്ത്രീകളാണ് കഴിക്കുന്നത് അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീകളോട് എന്താ പറയുക, അവർ ആ വീടിൻ്റെ റാണിയാണെന്നോ എന്ത് പറഞ്ഞാലും ശരി, അവരാ ലീഡർഷിപ്പിലേക്ക് വരണം. അതായത് വീട്ടിൽ 10 പത്തിരി ബാക്കിയായാൽ ആ 10 പത്തിരി അവർ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ എൻ്റെ തടി കൂടിയെന്നോ അല്ലെങ്കിൽ എനിക്ക് ഷുഗർ വന്നൊന്നും പറയിട്ടില്ല കാര്യമില്ല. അപ്പം ആ അതൊക്കെ വലിയ സ്ട്രെസ്സാണ്. ഇപ്പോൾ വീട്ടിലൊരു ഫംഗ്ഷൻ വെച്ച് 10 ആളെ വിളിച്ചു, 5 പേരെ വന്നുള്ളൂ, ബാക്കി 5 പേരെ ഭക്ഷണം ബാക്കിയായി, ആരെ കഴിക്കുക? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അവസരങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കുറേ പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ അവരെ സ്ട്രെസ് ലെവലും കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർ രാത്രി ഉറങ്ങുന്നത് ഒക്കെ ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല ഉറക്കത്തിൻ്റെ, അങ്ങനെ കുറേ പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ട്. അതെല്ലാം ഈ സ്ത്രീകളെ വേദനകൾ ഒരുപാടായിട്ട് കൂട്ടുന്നുണ്ട്.
1: പുതുതലമുറ പൊതുവെ എപ്പോഴും ജോലി അതുപോലെ തന്നെ ബിസി ലൈഫാണ്. ജോലി അതേപോലെ തന്നെ അവരുടെ പിന്നെ നിത്യ കർമ്മങ്ങൾ ഇതിൻ്റെയൊക്കെ ഇടയിൽപ്പെട്ടിട്ട് ബിസി ആയിട്ടുള്ള ഓട്ടാണ്. അപ്പോൾ അവർക്ക് ഡോക്ടർക്ക് ഇത്തരം വേദനകൾ വരാതിരിക്കാൻ എന്ത് ഗൈഡ്ലൈൻസാണ് കൊടുക്കാനുള്ളത്?
2: പുതുതലമുറനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലും സ്ക്രീൻ ടൈം ആയിരിക്കും അവരെ ഏറ്റവും വലിയൊരു സംഗതിയായിട്ട് പറയാവുന്നത്. ഇപ്പോൾ ഈ മൈഗ്രെയിൻ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ അവരോട് രാത്രി നേരത്തെ ഉറങ്ങണം, സ്ക്രീൻ ടൈം കുറക്കണം, ഉറങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുന്നേ ഫോൺ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് എങ്കിലും ഒഴിവാക്കണം. ബ്ലൂ ലൈറ്റാണ് അതിലൊരു വലിയ വില്ലനായിട്ട്. അത് പറയുമ്പോൾ അവർക്ക് അത് പറ്റുന്നില്ല എന്നാ പറയാ. അപ്പോൾ എന്താ പറ്റാ, എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് അവരത് കേൾക്കാൻ. കാരണം അവരെ ഇൻഫർമേഷൻ ഗ്യാതറിങ് ഫുള്ള് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന റീൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു പക്ഷേ ആദ്യമൊക്കെ നമ്മൾ ചിരിക്കും, പക്ഷേ പിന്നെ നമുക്ക് മനസ്സിലാവില്ല ഇവർ ലോക വിവരം കിട്ടുന്നത് ഇവർക്ക് ഇതിൽ നിന്നാണ്. അപ്പോൾ അവർക്കത് ഒരു പക്ഷേ ലോകത്ത് വിപ്ലവം നടക്കുന്നവരെ ചിലപ്പോൾ റീൽസുമായിട്ടായിരിക്കാം. അപ്പം ചിലപ്പോൾ അത് നമ്മൾ നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്ക്രീൻ ടൈം അവർ അങ്ങനെ പ്രയാസം ഉണ്ടെങ്കിൽ അത് അവർ മനസ്സിലാക്കി കുറക്കണം. രണ്ടാമത് അവരെ പൊസിഷനിങ് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ സ്ക്രീൻ ടൈം ഇപ്പം നമ്മളാണെങ്കിലും ഫോൺ നോക്കാൻ നമുക്കൊരു പ്രത്യേക പൊസിഷനില്ല, നമ്മളിങ്ങനെ തല താഴ്ത്തിയിട്ട് ഇങ്ങനെ ഒരു അതിന് പുതിയ പദങ്ങൾ വരെ വന്നു തുടങ്ങി അങ്ങനെ കഴുത്ത് വെച്ചിട്ട് വേദന വരുന്നതിന്. അപ്പം അത് പൊസിഷനിങ് കറക്റ്റ് ആണ്, അതായത് ഇങ്ങനെ വല്ലാണ്ട് തല കുനിച്ചിട്ടോ തല പൊക്കി നോക്കിയിട്ടോ ഇങ്ങനെ തല നോർമൽ രീതിയിൽ നിലനിർത്തിയും കൊണ്ട് തന്നെ അവർ ഉപയോഗിക്കാൻ നോക്കുക എന്നുള്ളത്. ഐ ടി പ്രൊഫഷണൽസ് നേരത്തെ പറഞ്ഞ പോലെ അവരും ഈ ഒരു പ്രശ്നം വല്ലാതെ ഫേസ് ചെയ്യുന്നുണ്ട്. അവർ ഈ മോണിറ്റർ അവരെ ഈ കണ്ണിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലെവലിൽ നിലനിർത്താൻ ഒക്കെ നമ്മൾ പറയുമ്പോഴാണ് പലർക്കും അത് പറ്റുന്നില്ല. ലാപ്ടോപ്പൊക്കെ ഇങ്ങനെ ചിരിച്ചു വെച്ച് താഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ കുറേ സമയം കുനിഞ്ഞിരുന്ന് നോക്കുന്നൊക്കെ പ്രയാസങ്ങൾ അവർ അനുഭവപ്പെടുന്നുണ്ട്.
1: ഓക്കെ, ഏതായാലും നമ്മളിപ്പം വൃദ്ധരായ ആളുകളിൽ നിന്ന് തുടങ്ങി സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പുതുതലമുറയ്ക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള പരിഹാരങ്ങളാണ് നമ്മൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത്. ഏതായാലും കുറഞ്ഞ സമയമാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ പീസ് റേഡിയോ ശ്രോതാക്കളുമായി പങ്കുവച്ചു. ജസാക്കല്ലാഹു ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ജസീൽ കെ ആയിരുന്നു. അദ്ദേഹം കോഴിക്കോട് ബഡ്ഡീസ് ഹെൽത്ത് കെയർ ഹബ്ബിലെ ഇൻവെൻഷണൽ പെയിൻ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹം പീസ് റേഡിയോ ശ്രോതാക്കളോടൊപ്പം 2 എപ്പിസോഡുകളിലൂടെയായി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ജസാക്കല്ലാഹു ഖൈറ, ബാരക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ആരോഗ്യ വിചാരം, സ്ത്രീകളിലും മുതിർന്നവരിലും സാധാരണ കാണുന്ന വേദനകൾ എന്ന വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ ജസീൽ കെ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ടിക്കാട്.
3: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
0: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 125,000 കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈയുടെ ഒരു ക്ലിപ്പ് കേട്ടാലോ.
3: ഓക്കെ, ഇൻഷാ അല്ലാ.
4: മകളോടൊപ്പം പാർക്കിലെത്തിയതാണ് ഒരച്ഛൻ.
3: മകൾ പാർക്കിൽ ഓടി നടന്ന് കളിച്ചുല്ലസിക്കുകയാണ്. അവളുടെ സന്തോഷം കണ്ട് അച്ഛൻ്റെ മനസ്സ് നിറയുന്നുണ്ട്. നേരം ഒരുപാടായപ്പോൾ മോളെ മതി, നമുക്ക് വീട്ടിൽ പോകാമെന്ന് അച്ഛൻ പറഞ്ഞു. പലവട്ടം വിളിച്ചിട്ടും അവൾ കളി നിർത്തുന്നില്ല. പിന്നെയും പിന്നെയും ഇങ്ങനെ സമയം നീട്ടിക്കൊടുത്ത് ഒരു പരിഭവമില്ലാതെ അച്ഛൻ ഇങ്ങനെ അവളുടെ കൂടെ കൂട്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ഈ അച്ഛൻ്റെ അടുത്തിരുന്ന ഒരു ആൾ പറയുകയാണ്, അച്ഛനോട് പറയുകയാണ്, നിങ്ങൾ വല്ലാത്ത ക്ഷമയുള്ള അച്ഛനാണ് കേട്ടോ. പൊതുവേ നമ്മൾ ആണുങ്ങൾക്ക് ഇങ്ങനെയൊന്നും ക്ഷമിച്ചിരിക്കാൻ അതിനുള്ള ക്ഷമയൊന്നും ഇല്ലല്ലോ, അതിനുള്ള ഒരു കഴിവില്ലല്ലോ നമുക്ക്. ഇത് പറഞ്ഞത് കേട്ട് അച്ഛനൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അയാളോട് പറയുകയാണ്, ഞാനും അങ്ങനെ ആയിരുന്നു. ഇങ്ങനെ ക്ഷമിച്ചിരിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ മോനാണ്. തീരെ ക്ഷമയില്ലാതിരുന്ന എനിക്ക് പലതും പഠിപ്പിച്ചു തന്ന് അവൻ പോയി. പോയെന്നോ, എങ്ങോട്ട്? അടുത്തിരുന്നയാൾ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ്റെ പുഞ്ചിരിയൊക്കെ പതുക്കെ മാഞ്ഞ് മുഖം പെട്ടെന്ന് മങ്ങിത്തുടങ്ങി. പതിഞ്ഞ ശബ്ദത്തിൽ അച്ഛൻ മറുപടി പറയുകയാണ്, അവൻ മരിച്ചു. ഈ റോഡിലൂടെ സൈക്കിൾ ഓടിച്ചു പോവുകയായിരുന്നു. എതിരെ വന്ന ഒരു വാഹനമിടിച്ചാണ് മരിച്ചു പോയത്. 11 വയസ്സായിരുന്നു. അവൻ്റെ കൂടെയിരിക്കാൻ ഒട്ടും സമയം കാണാത്ത ഒരു അച്ഛനായിരുന്നു ഞാൻ. ഓരോ തിരക്കും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഓടി നടന്നു. എൻ്റെ കുട്ടിയുടെ സന്തോഷങ്ങൾക്ക് ഒന്നും ഞാൻ പ്രാധാന്യം കൊടുത്തില്ല. അവന് കൊടുക്കാതെ പിശുക്കി വച്ച സമയത്തെ ഓർത്ത് ദുഃഖിക്കുകയല്ലാതെ എന്ത് ചെയ്യാനായിപ്പോ. അയാൾ സങ്കടത്തോടെ വീണ്ടും തുടരുകയാണ്, ഞാനിപ്പോൾ അതെല്ലാം തിരുത്തുകയാണ്. 5 മിനിറ്റ് കൂടി കളിച്ചോട്ടെ എന്ന് എൻ്റെ മോള് ചോദിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് സന്തോഷമാണ്. അത്ര നേരം കൂടി കളിക്കാലോ എന്നാണ് അവള് ചിന്തിക്കുന്നത്. പക്ഷേ അത്രയും നേരം അവളുടെ കളി കണ്ടിരിക്കാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിൻ്റെ സന്തോഷമാണ് എനിക്ക്. തനിച്ചാക്കാതിരിക്കുക എന്നതാണ് പ്രിയപ്പെട്ട ഒരാളോട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ സമ്മാനം. തനിച്ചാക്കാതിരിക്കുക. കണ്ടും കേട്ടും കെട്ടിപ്പിടിച്ചും കൂടെയിരിക്കുന്ന നേരത്തേക്കാൾ വിലയുള്ളതല്ലോ ഈ ലോകത്തിലെ മറ്റൊന്നും.
2: ഇവിടെ ഇല്ലേ, എനിക്ക് പറയാൻ തോന്നിയത് ഒരുപാട് കാര്യങ്ങളതിൽ ഉണ്ടാവും, പല ആളുകൾക്കും പല നിലക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ജീവിതത്തിൽ. അപ്പോൾ അതിൽ പലപ്പോഴും മാതാപിതാക്കൾ എന്നുള്ള അർത്ഥത്തിൽ മക്കളുടെ കൂടെ കളിക്കുന്നതും മക്കളുടെ കൂടെ സമയം ചിലവഴിക്കുന്നതൊക്കെ നമ്മൾ പറയുമ്പോൾ, ആ നീ മക്കളുടെ കൂടെ കളിക്കണം അപ്പോൾ അതിന് സമയം ചിലവഴിക്കണം, അതിന് ഞാനൊരു പ്രത്യേക സമയം ചിലവഴിക്കുക, എന്നിട്ട് അങ്ങനെ ഒരു കുട്ടിയെ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സമയത്ത് വേറെ സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് മാറ്റി നോക്കും, ഇങ്ങോട്ട് കുട്ടി സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ സമയം ഇങ്ങനെ കൊടുക്കുക. അതല്ല ശരിക്ക്. ശരിക്ക് കുട്ടി സന്തോഷിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
4: യെസ്.
2: അപ്പോഴാണ് ആ സമയം ഏറ്റവും ഫലപ്രദമായി മാറുള്ളൂ. മറ്റെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ കുട്ടികളുടെ കൂടെ സമയം ചിലവഴിക്കാൻ നമ്മളിങ്ങനെ ചില പ്രത്യേക സമയം ഉണ്ടാക്കി കൊടുക്കുകയാണ്. കൊടുത്തിട്ട് ഇങ്ങനെ കുട്ടി ഇങ്ങനെ കളിക്കട്ടെ, അവൻ്റെ സന്തോഷം നമുക്ക് അതിൽ പ്രത്യേകിച്ച് സന്തോഷമൊന്നും ഇല്ല എങ്കിൽ ആ സമയം അത്രമാത്രം വാല്യബിൾ അല്ല നമുക്കും. കാരണം നമ്മൾ അപ്പോൾ അവിടെ എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ ഒരു 5 മിനിറ്റ് കൂടി എന്ന് പറയുമ്പോൾ ആ 5 മിനിറ്റ് കൂടി കുട്ടിക്ക് സന്തോഷം, നമുക്കും സന്തോഷം. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ തിരക്കുകൾക്കിടയിൽ നമുക്കതിന് സമയം കിട്ടാതെ വരുമ്പോൾ പിന്നീട് നമുക്ക് കുറേ മക്കൾ വലുതായി കഴിഞ്ഞിട്ട് ഞാനവന് സമയം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം ഉണ്ടാവും. പക്ഷെ അപ്പോൾ ഓരോന്നിനും ഓരോ സമയമുണ്ട്, ആ സമയത്തെ അത് കൊടുക്കാൻ പറ്റുള്ളൂ.
4: അതെ.
2: വേറെന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് പിന്നെയും ചിലപ്പോൾ ആയേക്കാം. പക്ഷെ കുട്ടികൾക്ക് അവരുടെ സമയം, റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം കുട്ടികൾക്ക് സമയം കൊടുത്തിട്ടുണ്ട്, റസൂൽ അവരുടെ കൂടെ കളിച്ചിട്ടുണ്ട്. അപ്പം അത് ആ സമയത്താണ് നബി അതിൻ്റെ അർത്ഥം ഹസനും ഹുസൈനും വലിയ ആളായിട്ട് നബി അവരുടെ കൂടെ കളിക്കാൻ നിന്നിട്ടില്ല. അവർ കുട്ടികളാകുമ്പോൾ
4: കൊടുക്കേണ്ടതായ സമയത്ത് പ്രത്യേകം കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആ വിഷയത്തിലൊരു അനുഭവം പറയാം. കഴിഞ്ഞ മാസം ഒരു രക്ഷിതാവ് അവരുടെ പിന്നെ കുട്ടീൻ്റെ വിഷയത്തിലെ കൂടെ കഴിയാത്തതിലുള്ളൊരു വിഷമം, ചെറുപ്പത്തിൽ കൂടെ ഉണ്ടായിരുന്നില്ല എന്നത് അത് പിന്നെ വലിയൊരു ഒരു സങ്കടം. കുട്ടി അധികം സംസാരം മറ്റു കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു പോയൊരു അതിൽ, അത് ശരിക്കും കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പാരൻറ്റിങ്ങിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും പറയാനുള്ളത്, പിന്നെ പലപ്പോഴും അത് പഠിക്കാനാരും നിൽക്കലില്ല. അതങ്ങനെയായിട്ട് പോകുന്ന ഒരു ഓളത്തിനിങ്ങനെ പോവുകയാണ്. പഠിക്കാൻ ശ്രമിക്കുക ആ വിഷയത്തിൽ. നമ്മൾ പുതിയ കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട സംഗതികൾ കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുത്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. നേരത്തെ
2: കുറച്ചുകൂടി നമ്മള് നമ്മളൊക്കെ ഉള്ളിലൊരു ഇന്നർ ചൈൽഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ ആലോചിക്കാനും, അപ്പോൾ കളിയാണ് കൂടുതൽ. അപ്പോൾ നമ്മളൊരു കുട്ടിയായെങ്കിൽ മാത്രമേ നമുക്ക് കുട്ടീൻ്റെ കൂടെ കളിക്കാൻ കഴിയുള്ളൂ. നമ്മൾ കുട്ടീൻ്റെ കൂടെ നോക്കുമ്പോൾ നമ്മളൊരു അപ്പയായിട്ടും അല്ലെങ്കിൽ ഉമ്മയായിട്ട് അങ്ങനെ കസാരി ഇരുന്നോട്ട് കാര്യമില്ല. നമ്മൾ കുട്ടിയുടെ കൂടെ കളിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ കുട്ടിയാണ്, അതാ റസൂൽ ചെയ്തത്.
4: നമ്മൾ
2: ആ ലെവൽ താവണം. അതുകൊണ്ടാണ് റസൂൽ കുട്ടിയായിട്ട് ഒട്ടക്കായിട്ട് ഇരുന്ന് കളിച്ചത്. അത് വലിയ അതുപോലെ നബി ഓതു കൊടുക്കുന്ന സമയത്ത് ഒരു കുട്ടി എന്ത് ചെയ്യുള്ളൂ, ഓതു കൊടുക്കുമ്പോൾ വായിൽ വെള്ളം വെച്ചിട്ട് മറ്റുള്ള ആളുകൾ മേത്തേക്ക് വായിലെ വെള്ളം കൊണ്ട് ഇങ്ങനെ തുപ്പും, ഇങ്ങനെ കളിക്കുമല്ല. കുട്ടികളാണ് കളിക്കുക. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം മാ ഓതു കൊടുത്ത സമയത്ത് കുട്ടികളെ കൊടുക്കുമ്പോൾ വായിൽ നിന്ന് വെള്ളം അങ്ങോട്ട് തെറിപ്പിച്ചിരുന്നു കുട്ടികളായിട്ട്. നബിയായിട്ട് നിൽക്കുമ്പോൾ സാധാരണക്കാരോട് ചെയ്യണം അല്ലല്ലോ അത്. അപ്പോൾ നബി അവിടെ കുട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കും കുട്ടികളുടെ കൂടെ നിൽക്കുമ്പോൾ കുട്ടിയാവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം നമുക്ക് സന്തോഷിക്കാൻ കഴിയും.
5: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേസ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ റിയാദുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാദുസ് സ്വാലിഹീനെ അടിസ്ഥാനമാക്കിയുള്ള പഠനം. ഇന്ന് നാം പഠിക്കുന്നത് വ്യഭിചാരിണിക്ക് മയ്യിത് നമസ്കാരമോ. ക്ലാസ് എടുക്കുന്നു മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان الا على الظالمين والصلاه والسلام اللتمان الاكملان على المبعوث رحمه للعالمين وعلى اله وصحبه اجمعين اما بعد فقال لهم عمر تصلي عليها يا رسول الله وقد زنت فقال لقد تابت توبه لو قسمت بين 70 من اهل المدينه لوسعتهم وهل وجدت افضل من ان جادت بنفسها لله عز وجل رواه مسلم. ജുഹൈന ഗോത്രത്തിൽപ്പെട്ട സ്ത്രീ വിഭജിക്കുകയും അവർക്കുള്ള ശിക്ഷ നടപ്പിലാക്കുകയും തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്തു. ആ സമയത്ത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അതുസല്ലി അതുസല്ലി എന്നാണ് ഉദ്ദേശം. ഹദീസിലുള്ളത് തുസല്ലി അലൈഹ, നബിയെ താങ്കൾ അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരം നിർവഹിക്കുകയോ. ഒക്കത് ജനത്സ്, അവർ വ്യഭിചരിച്ചിരിക്കെ എന്നാണ് ചോദിക്കുന്നത്. ഈ ചോദ്യം ഉമർ റളി അള്ളാഹു തആല അൻഹുവിന്റെ ഹിക്മത്ത് അറിയാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. അതല്ലാതെ ഇൻകാർ, ഇത് ശരിയല്ല, നിഷേധാർത്ഥത്തിലുള്ള ചോദ്യമല്ല, റസൂലുള്ളയുടെ കൽപ്പനയെ അവഗണിച്ചുകൊണ്ടുള്ള ചോദ്യമല്ല, ഇത് ഇസ്തിഷ്കാഫ് ഇസ്തിക്ഷാഫ് ലിഹിക്മതി സ്വലാതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി നമസ്കരിച്ചതിൻ്റെ ഹിക്മത്ത് എന്താണ് എന്നാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, കാരണം അവർ വലിയൊരു തിന്മയാണല്ലോ ചെയ്തത്, ആ തിന്മ ചെയ്തിട്ട് താങ്കൾ അതിനുള്ള ശിക്ഷ നടപ്പാക്കി, പിന്നെ അവർക്ക് വേണ്ടി നമസ്കരിക്കുന്നത് എങ്ങനെയാണ്, എന്താണതിലെ ഹിക്മത്ത്? ചുരുക്കത്തിൽ അതിലെ ഹിക്മത്ത് അറിയാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഖാൽ, ഉമർ റളിയല്ലാഹു ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, ലക്കത്താബത്, അല്ലാഹു തന്നെയാണ് സത്യം, തീർച്ചയായും അവർ തൗബ ചെയ്തിരിക്കുന്നു. ലക്കത്താബത്ത്, അവിടെ ലഖദ് എന്നതിലെ ലാമ് തൊട്ട് മുമ്പ് ഒരു വല്ലാഹ് എന്നൊരു കസം, ഒരു സത്യം ചെയ്യൽ അവിടെ കളഞ്ഞുപോയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവായിട്ടാണ് ലഖദ് എന്നതിലെ ലാമ്. അതുകൊണ്ടാണ് നമ്മൾ അല്ലാഹു തന്നെയാണ് സത്യം എന്നർത്ഥം പറയാൻ കാരണം. ലഖത്താബത്ത്, അല്ലാഹു തന്നെയാണ് സത്യം, അവർ തൗബ ചെയ്തിരിക്കുന്നു. തൗബത്തൻ, ശക്തമായ ഒരു തൗബ. ലൗ ഖുസിമത്ത്, ആ തൗബയെങ്ങാനും വിഭജിക്കപ്പെടുകയാണെങ്കിൽ, വീതം വെക്കുകയാണെങ്കിൽ ആർക്കിടയിൽ, ബൈന സബഈൻ, 70 ആളുകൾക്കിടയിൽ, പാപികളായ 70 ആളുകൾക്കിടയിൽ ഈ മഹദി ചെയ്ത നിഷ്കളങ്കമായ തൗബ വീതം വെച്ചു കൊടുത്താൽ, മിൻ അഹ്ലിൽ മദീന, മദീനക്കാരിൽപ്പെട്ട 70 പാപികൾ എന്നാണ്. അപ്പോൾ മദീനയിൽപ്പെട്ട 70 പാപികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അൽ മുനാഫിഖീൻ അല്ലദീന ബിഹിം, മദീനയിലുണ്ടായിരുന്ന കപടവിശ്വാസികളിൽപ്പെട്ട 70 ആളുകൾക്ക് അവരുടെ കാപ്പട്യവും കുഫറും പുറത്ത് കിട്ടാൻ ഇവർ ചെയ്ത ഈ തൗബയിലെ ഒരു പങ്ക് കിട്ടിയാൽ മതി, ഒരു ഭാഗം കിട്ടിയാൽ തന്നെ മതി. അത്ര വലിയ തൗബയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ തൗബ ഈ മുനാഫിക്കുകൾ ചെയ്താൽ അവരുടെ കുഫർ പോലും പൊറുക്കപ്പെടുവാനത് മതിയാകുമെങ്കിൽ അങ്ങനെയുള്ള അതിലും ശക്തമായ ഒരു തൗബ ചെയ്തിട്ടുള്ള ശിർക്ക് വരെ ഇവർ ചെയ്തിട്ടുള്ള തൗബയിലൊരു വിഹിതം കിട്ടിയാൽ ശിർക്ക് വരെ പൊറുക്കപ്പെടും. അപ്പം അത്ര ശക്തമായ തൗബയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത്രയും ശക്തമായ തൗബ ചെയ്തിട്ടുള്ള ഈ ഒരു സ്വഹാബി വനിതയുടെ മയ്യത്ത് നമസ്കരിക്കുന്നതിൽ എന്താണ് തെറ്റ് ഉമർ എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്. വഹൽ ഓ പറഞ്ഞല്ലോ കുസിമത് ബൈന സബഈന സബഈന മിൻ അഹ്ലിൽ മദീന, മദീനയിൽപ്പെട്ട 70 പാപികൾക്കിടയിൽ ഇവർ ചെയ്ത തൗബയുടെ തൗബ വീതിക്കപ്പെടുകയാണെങ്കിൽ ലവസിഅതുഹും, ആ തൗബ ലകഫതുഹും ഫീ റഫ്ഇ ആസാമിഹിം, അവരുടെ തെറ്റുകൾ ഉയർത്തപ്പെടുന്നതിൽ അഥവാ പൊറുക്കപ്പെടുന്നതിൽ അത് മതിയാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അത്രയും ശക്തമായ തൗബയാണ് അവർ നിർവഹിച്ചിട്ടുള്ളത്. നിഷ്കളങ്കമായ തൗബയാണ് അവർ നിർവഹിച്ചിട്ടുള്ളത്. നിഷ്കളങ്കമായ തൗബ ഒരാൾ നിർവഹിച്ചാൽ ആ വ്യക്തി ആ തെറ്റ് ചെയ്യാത്ത ആളെപ്പോലെയാണ്. അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബല, തെറ്റ് ചെയ്തവൻ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അവൻ ആ തെറ്റ് ചെയ്യാത്തവനെപ്പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ. തുടർന്ന് റസൂലുള്ളാഹി ഒന്നുകൂടെ വിശദീകരിച്ചു. വൽ വഹൽ വജത്ത, താങ്കൾ കണ്ടിട്ടുണ്ടോ, താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, എന്ത് അഫ്ളല, ഏറ്റവും ശ്രേഷ്ഠമായ ഒരാളെ, അളം ഏറ്റവും മഹത്വം ചെയ്ത ഒരാളെ, മിൻ അൻ ജാദത്സ് ബിനഫ്സിഹ, സ്വശരീരം ദാനം ചെയ്തവളെക്കാൾ ഉത്തമനായ ഒരാളെ, ലില്ലാഹ് അല്ലാഹുവിന് വേണ്ടി, അഥവാ അല്ലാഹു പാപം പുറത്തു കൊടുക്കാൻ വേണ്ടി സ്വന്തം ജീവൻ തന്നെ ധർമ്മം ചെയ്തവളെക്കാൾ ശ്രേഷ്ഠരായ ഒരാളെ താങ്കൾ കണ്ടിട്ടുണ്ടോ ഉമർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ അർത്ഥം അവർ ചെയ്ത തൗബ അത്ര കണ്ട് നിഷ്കളങ്കമാണെന്നും സകല പാപങ്ങളും പൊറുക്കപ്പെടുവാൻ മാത്രമുള്ള കരുത്തും ബലവും ആ തൗബക്ക് ഉണ്ടെന്നും, അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് ജനാസ നമസ്കരിക്കുന്നത് ശഫാഅത്ത് ചെയ്യുന്നത്, ജനാസ നമസ്കാരം എന്ന് പറയുന്നത് ശഫാഅത്താണല്ലോ, അങ്ങനെ ശഫാഅത്ത് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അത് പ്രശ്നമില്ലെന്ന് മാത്രമല്ല നിർവഹിക്കപ്പെടേണ്ടുന്ന കാര്യമാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ഉമർ റളിയല്ലാഹു തആലാ അൻഹുമയെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ വേറെ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്, അത്തൗബ തജുബ്ബുദ്ദംബ, തൗബ എല്ലാ പാപങ്ങളെയും തകർത്ത് കളയും, എല്ലാ പാപങ്ങളെയും തകർത്ത് കളയും, അഥവാ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടാൻ നിഷ്കളങ്കമായ തൗബ മതി. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹ് തൗബത്തൻ നസൂഹ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് നിഷ്കളങ്കമായി നിഷ്കപടമായി ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങണം എന്നും, നിങ്ങൾ തൗബ ചെയ്യുക നിങ്ങൾക്ക് വിജയം ലഭിക്കും എന്നും വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ പല ശൈലിയിലായി നമ്മെ പഠിപ്പിച്ചതായി നമുക്ക് കാണാം. അപ്പം ആ വിധത്തിലുള്ള തൗബയാണ് ഈ സ്വഹാബി വനിത നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പേരിൽ മയ്യത്ത് നമസ്കരിക്കുന്നത് മയ്യത്ത് നമസ്കാരമാകുന്ന ഷഫാഅത്ത് അവർക്ക് വേണ്ടി ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അറിയാനുള്ള ദാഹത്തെ പൂർണ്ണമായും ശമിപ്പിച്ചുകൊണ്ടുള്ള വളരെ സ്പഷ്ടവും സുവ്യക്തവുമായ ജാമിഉൽ മാനിഉമായ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സമഗ്രമായ ഒരു മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ നൽകുകയാണ്. തൗബയുടെ ഏറ്റവും വലിയൊരു പ്രാധാന്യവും അതിൻ്റെ ഫതിലുമൊക്കെ ഈ ഹദീസിൽ നിന്ന് കാണാം. ഈ സ്വഹാബി ഇവനത് നിർവഹിച്ചിട്ടുള്ള തൗബ എന്ന് പറയുന്നത് കേവലം വാചികമായ ഒരു തൗബയല്ല, തൻ്റെ ജീവൻ തന്നെ പാപം പൊറുക്കപ്പെടുവാൻ വേണ്ടി അവർ ദാനം ചെയ്തിരിക്കുകയാണ്. അത്ര കണ്ടവർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയമുണ്ടായിരുന്നു. ആ ഭയം ഉള്ളതുകൊണ്ടാണല്ലോ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരുന്നതും ആരാരും അറിയാതെ അവർ ചെയ്ത തെറ്റ് അവർ റസൂലുള്ളാഹിയോട് വന്ന് പറയുന്നതും അത് അതിനുള്ള ശിക്ഷ എന്തായാലും ഏറ്റുവാങ്ങി തൻ്റെ മനസ്സിനെ സംസ്കരിക്കുവാൻ അവർ തയ്യാറാകുന്നതും അതുകൊണ്ടാണല്ലോ. ഈ ഹദീസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന മറ്റൊരു പാഠം, അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പാഠമായിട്ട് അതിലുള്ളത്, ഒരാളൊരു തെറ്റ് ചെയ്താൽ, ഇതുപോലുള്ള ഒരു വ്യഭിചാരം പോലെയുള്ള ഒരു തെറ്റ് ചെയ്താൽ അത് ഭരണാധികാരിയുടെ മുമ്പിൽ വന്ന് പറഞ്ഞ് അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങുകയാണോ നല്ലത്, അതല്ല ആരോടും പറയാതെ രഹസ്യമായി തൗബ ചെയ്ത് നന്നായി തുടർ ജീവിതം, ശിഷ്ടകാല ജീവിതം നന്നാക്കുകയാണോ വേണ്ടത്, ഇതിലേതാണ് അഫ്ളൽ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു. ഭരണാധികാരിയുടെ മുമ്പിൽ വന്ന് ചെയ്ത തെറ്റ് പറഞ്ഞ് തെറ്റേറ്റുപറഞ്ഞ് ശിക്ഷ വാങ്ങുകയാണോ, അതല്ല ആരോടും പറയാതെ രഹസ്യമായി ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയാണോ വേണ്ടത്, ഇത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത് ഈ വിഷയത്തിൽ ഫീഹി തഫ്സീൽ, ഇത് വിശദമായി പറയേണ്ടതുണ്ട്. അഥവാ ഒരാൾക്ക് ഇങ്ങനെ തെറ്റ് ചെയ്ത ഒരാൾക്ക് തോന്നുകയാണ് ഞാനിത് പോയി ഇമാമിൻ്റെ അടുക്കൽ ഭരണാധികാരിയുടെ അടുക്കൽ പറഞ്ഞ് അതിന് ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടില്ല എങ്കിൽ ഞാൻ വീണ്ടും ഈ തെറ്റിലേക്ക് തന്നെ പോകുമെന്നതിനെക്കുറപ്പാണ്. ആ രീതിയിലുള്ളൊരവസ്ഥയിലുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇമാമിൻ്റെ അടുക്കൽ പോയി ഈ തെറ്റ് പറഞ്ഞ് അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങുകയാണ് നല്ലത്. അതല്ല ഒരാൾക്ക് ഉറപ്പാണ് ഇനി ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല, ഒരിക്കലും ഞാനതിലേക്ക് തിരിച്ചു പോകുകയില്ല എന്ന ഒരു ദൃഢനിശ്ചയവും ഉറച്ച തീരുമാനമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അയാളെ സംബന്ധിച്ച് നല്ലത് അയാൾ രഹസ്യമായി തൗബ ചെയ്ത് ശിഷ്ടകാല ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. ഇതാണ് ഇത് സംബന്ധമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഇതിനുമായി ശേഷിക്കുന്ന ഒരു വിഷയം, എല്ലാ കൊല്ലുകയാണെങ്കിൽ നല്ല രീതിയിൽ കൊല്ലണം, അറുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അറുക്കണം എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ റസൂലുള്ള തന്നെ എന്താണ് പിന്നെ എറിഞ്ഞു കൊല്ലാൻ പറയുന്നത്? അത് നല്ല രീതിയിലുള്ള കൊല്ലലാണോ എന്നൊക്കെ സംശയിക്കുന്നവരുണ്ട്. ഒറ്റവാക്കിൽ പറയാനുള്ളത് ശറഅ് പറഞ്ഞ കാര്യം എന്താണോ അത് നിർവഹിക്കലാണ് ആ ഓരോ വിഷയത്തിലെയും. എഹ്സാൻ എന്ന് പറയുന്നത് നന്മ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ദീനന്ത് പറഞ്ഞുപോ അത് ചെയ്യലാണ് ആ വിഷയത്തിലെ എഹ്സാൻ. ഇതാണ് ആ വിഷയകമായി നാം ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ, വ്യഭിചാരിണിക്ക് മയ്യത്ത് നമസ്കാരമോ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.

0: മാഷാ. ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് തോബയിലെ 71-ാമത്തെ വചനമാണ്. ഖാരിയായ, മരണപ്പെട്ടു പോയ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ളയുടെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. പ്രശസ്ത ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം, അല്ലേ?
1: അതെ, യെസ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അദ്ദേഹം സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയും മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് അയ്യൂബ്.
0: മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഇമാമായിട്ടുണ്ടല്ലേ. ഇന്നത്തെ ആയത്ത് 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 71-ാമത്തെ വചനമാണ് കേട്ടത്. വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ട സഹനത്തെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. അതായത് ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്സാരമെന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ശക്തിയെ, ആ മഹാശക്തിയെ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ ആളുകൾ, അത് എല്ലാവരും സൃഷ്ടികൾ തന്നെയാണ് എങ്കിലും മനുഷ്യരിൽ ആ സൃഷ്ടാവിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ആ സൃഷ്ടാവ് നമ്മിലേക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, അത് മുൻകഴിഞ്ഞു പോയവരാവട്ടെ, മരണപ്പെട്ടു പോയവരാവട്ടെ, ഇപ്പോൾ ജീവിച്ച് ഇരിക്കുന്നവരാവട്ടെ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാവട്ടെ, അതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായമാവട്ടെ, ആ സൃഷ്ടാവിൻ്റെ അടുത്ത് നിന്ന് വന്ന, ആ സമയത്ത് വന്ന വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരും തിരിച്ചറിയാതെ ജീവിക്കുന്നവരും തമ്മിൽ അഭേദ്യമായ വലിയ വ്യത്യാസമുണ്ട് എന്നും, ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ആ നിലക്കുള്ള മനുഷ്യരും ആ സൃഷ്ടാവിനോട് കാണിക്കുന്ന വല്ലാത്ത വണക്കവും കീഴ്വഴക്കവും, മാത്രമല്ല അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചറിവും സൂക്ഷ്മതയും ഭക്തിബോധവും അവരെ വേറിട്ട് നിർത്തുകയും ആ നിലയ്ക്ക് തിരിച്ചറിഞ്ഞ ആളുകൾ തമ്മിലുള്ള വല്ലാത്ത ഒരു ആത്മീയമായ ഒരു ആത്മബന്ധം, ഒരു മാനസികമായ ബന്ധം അവിടെ സൃഷ്ടിക്കപ്പെടുകയും, മാത്രമല്ല അവരെല്ലാവരും, അത് ഏത് രാജ്യത്തുള്ളവർ, ഏത് അടുത്തുള്ളവർ, അകലെയുള്ളവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രവർത്തിക്കുന്നത് നന്മക്ക് വേണ്ടിയാണ്. നന്മ ആളുകളോട് പറയാനും ആ നന്മ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനും ആ സൃഷ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വിലക്കുകൾ ഓരോന്നും, അഥവാ ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകളെ സംബന്ധിച്ച് കൃത്യമായി ആളുകളോട് പറഞ്ഞുകൊടുത്ത് സ്വന്തത്തെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ആ സൃഷ്ടാവിന് വേണ്ടി കൂടുതൽ ഓർക്കാനും കൂടുതൽ അടുക്കാനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആരാധനാക്രമങ്ങൾ, നമസ്കാരം, അതുപോലെ തന്നെ സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്താനുള്ള സക്കാത്ത് സിസ്റ്റം, ഇതിലൊക്കെ അവർ ഏകോപിച്ച് ഒരേപോലെ അതൊക്കെ കൃത്യമായി സമയോചിതമായി നിർവഹിക്കുകയും അങ്ങനെ ആ അള്ളാഹുവിനെയും ആ അള്ളാഹുവിൻ്റെ സന്ദേശത്തെ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും കൃത്യമായി അനുസരിക്കുകയും ചെയ്യുന്നവരാണവർ. ആ നിലക്ക് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരേ ഞാളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഈ നിലക്കുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ, ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹവും ബറക്കത്തും റഹ്മത്തും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ആ യുക്തിമാനായ, യുക്തിസമ്പൂർണനായ, പ്രതാപശാലിയായ ആ അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകുന്നത്.
2: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ. ചുടങ്ങ് ഇവ ശ്രദ്ധിക്കുക. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ചുണങ്ങ് കുട്ടികളിലും പ്രായമായ ആളുകളിലൊക്കെ കാണുന്നതാണല്ലോ ചുണങ്ങ്. ചുണങ്ങ് പ്രധാനമായിക്കൊണ്ടും കാണുന്നത് കൂടുതൽ വിയർപ്പുള്ള സ്ഥലങ്ങളിൽ, അമിതമായ വിയർപ്പ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലായിക്കൊണ്ടാണ് ഇത് കൂടുതലായിക്കൊണ്ടും കാണുന്നത്. അതുപോലെ കുറഞ്ഞ പ്രതിരോധ ശേഷിയുള്ള ആളുകളിൽ ഉണ്ടാകാം. ഇപ്പോൾ തൊക്കിലും മുഖത്തുണ്ടാകാം, അങ്ങനെ കഴുത്തിൻ്റെ ഭാഗങ്ങളിലും, അങ്ങനെ വിയർപ്പ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലാണ് അധികവും ചുണങ്ങുണ്ടാവാറുള്ളത്.

0: ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. മലസീസിയ ഗ്ലോബോസ, അതേപോലെ മലസീസിയ ഫർഫൂറ എന്നീ രണ്ട് തരത്തിലുള്ള ഫംഗലുകളാണ് പ്രധാനമായിക്കൊണ്ടും ഈ ഒരു ചുണങ്ങ് ഉണ്ടാക്കുന്നത്. ടീനിയ ആൽബ അല്ലെങ്കിൽ ടീനിയ വെസിക്കോളാർ അല്ലെങ്കിൽ പിറ്റീരിയാസിസ് വെസിക്കോളാർ എന്നൊക്കെയാണ് ഇതിനെ പറയാറുള്ളത്. ഇത് ചൊറിച്ചിലും നീറ്റലൊക്കെ ചില ആളുകളിൽ ഇവയുണ്ട് ഉണ്ടാകാറുണ്ട്. ചൊറിച്ചിലുണ്ടാകും, നീറ്റലുണ്ടാകും. ഇത് പകരുന്ന ഒരസുഖമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഈ ഒരു ചുണങ്ങുണ്ടെങ്കിൽ അവരുപയോഗിച്ച തോർത്തോ ടവലോ ഒക്കെ മറ്റുള്ളവർ ഉപയോഗിക്കുമ്പോൾ അവർക്കും ഇത് പകരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതത്തരത്തിലുള്ള സാധനങ്ങൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക, ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രീറ്റ്മെൻറ്റുകൾ ഡോക്ടർമാരുടെ അടുത്ത് പോയി പരിശോധനകൾ നടത്തി കൃത്യമായ ഇടവേളകളിൽ മരുന്ന് കഴിക്കേണ്ടതാണ്. ഈ ചുണങ്ങുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അത് ഫസ്റ്റ് ഒന്നോ രണ്ടോ ആഴ്ച കഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കുറഞ്ഞു വരികയോ അത് ചെയ്താൽ പിന്നെ നിർത്തും, പിന്നെ അത് വീണ്ടും വരുന്നതായിട്ട് കാണാം. അപ്പോൾ അത് കൃത്യമായ ഇടവേളകളിൽ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ നമ്മൾ മരുന്നുകൾ നിർത്താൻ പാടുള്ളൂ. നമ്മുടെ ഒരു സ്വന്തം ഇഷ്ടപ്രകാരത്തിന് ട്രീറ്റ്മെൻറ്റ് നിർത്തുന്നൊരവസ്ഥ ഇത്തരം കേസുകളിൽ ഉണ്ടാവരുത് എന്നതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക.
1: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. ക്ലാസ് എടുത്തത് ഡോക്ടർ സ്വാദിക് തിരൂർ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: വിശുദ്ധ ഖുറാനിൽ സൂറത്തു ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ മകനോ മരുമകനോ ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുകയെന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.
1: മനോഹരമായ ഒരു ഫീഡ്ബാക്കാണ് വായിക്കുന്നത്. പുലരിവട്ടം പകർന്നു തരുന്ന സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാം. അറിവിൻ്റെ ഉറവിടമായി പുലരിവട്ടം. പുലരിവട്ടം പ്രോഗ്രാമിലൂടെയുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാം. എന്നും ഈ പുലരിവട്ടം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ഖുർആൻ ക്ലാസ്സുകളെയും അദ്ഖാറിനെയും കുറിച്ചുള്ള 25 സന്ദേശങ്ങൾ മധുരം ഖുർആൻ പ്രോഗ്രാം ഹൃദയത്തിന് ശാന്തി നൽകുന്നു. ഖുർആനിനെ കൂടുതൽ സ്നേഹിക്കാൻ പീസ് റേഡിയോ സഹായിക്കുന്നു. ഓരോ ആയത്തുകളുടെയും അർത്ഥം ഇത്ര വ്യക്തമായി പറഞ്ഞു നൽകുന്ന ഒരു മനോഹരമായ പ്രോഗ്രാം കൂടിയാണ് മധുരം ഖുർആൻ. നമ്മുടെ വളരെ മധുരം ഖുർആൻ പുലരിവട്ടം പോലെയുള്ള മോർണിംഗ് ലൈവ് ഷോയിലെ തുടക്കത്തിൽ വരുന്ന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള ഹൃദ്യമായ വിശദീകരണം നൽകിയ നമ്മുടെ ഒരു ശ്രോതാവിൻ്റെ പ്രതികരണമാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമ്മൾ വായിച്ചത്.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
2: ചുരുണ്ട മുടി സ്ട്രെയിറ്റ് ആക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
3: അല്ലാഹു സുബ്ഹാനഹു വതആല ഭംഗിയുള്ളവനാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, ഭംഗിയെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. എന്നാൽ എന്താണ് ഭംഗി എന്ന് ഓരോരുത്തരും തീരുമാനിക്കേണ്ട, നിർണയിക്കേണ്ട വിഷയമല്ല. ഇസ്ലാം നിരോധിച്ചൊരു കാര്യം അത് ജനങ്ങൾക്ക് ഭംഗിയായി തോന്നുന്നുവെങ്കിൽ സത്യത്തിൽ ഭംഗിയല്ല. ഇന്ന് സ്ത്രീകൾ അവർ ധരിക്കുന്ന പല വസ്ത്രങ്ങളും അവർക്ക് ഭംഗിയായി തോന്നുന്നു, പക്ഷേ ഇസ്ലാം അത്തരത്തിലുള്ള പല വസ്ത്രങ്ങളും നിരോധിച്ചതാണ്. അതുകൊണ്ട് ഭംഗി ഏത് എന്ന് ഇസ്ലാം നിർണയിക്കണം. അങ്ങനെ നോക്കുമ്പോൾ നഗ്നത പ്രകടിപ്പിക്കുക, അത് വസ്ത്രധാരണത്തിൽ ഭംഗിയല്ല. സ്ത്രീകൾ വളരെ ടൈറ്റായ വസ്ത്രങ്ങൾ ധരിക്കുക, അത് ഭംഗിയല്ല. ഇതേപോലെ തന്നെ പുരുഷന്മാർ അവരുടെ തലമുടിയുടെ ചില ഭാഗങ്ങൾ വടിച്ചു കളയുകയും മറ്റു ഭാഗങ്ങൾ നിർത്തുകയും ചെയ്യുക, അത് ഭംഗിയായി ആളുകൾക്ക് തോന്നാറുണ്ട്. എന്നാൽ സത്യത്തിൽ അത് ഭംഗിയല്ല, കാരണം ഇസ്ലാം നിരോധിച്ചതാണ്. നഹ അനിൽ ഖസ്ഇ, ഖസ്ഇനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ചു. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഖസ് എന്ന് പറഞ്ഞാൽ മുടിയുടെ ചില ഭാഗങ്ങൾ വടിച്ചു കളയുകയോ നീക്കിക്കളയുകയോ ചെയ്യുക, ബാക്കി ഭാഗങ്ങൾ നിലനിർത്തുക, ഇതിനാണ് ഖസ്. അത് നിരോധിച്ചതാണ്. ഇവിടെ മുടി സ്ട്രൈറ്റ് ചെയ്യലാണല്ലോ. ഇവിടെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ട, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, ആരെ അനുഗമിച്ചാണ്, ആരെ അനുകരിച്ചാണ്, ആരുടെ ഇഷ്ടം സമ്പാദിക്കാനാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നാടിൻ്റെ സാഹചര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കയ്യിൽ ചില പുരുഷന്മാർ ഇരുമ്പിൻ്റെയോ സ്റ്റീലിൻ്റെയോ വള ധരിക്കാറുണ്ട്. ഇസ്ലാമിൽ അതിൻ്റെ വിധി എന്താണ്? ഒരാൾ കയ്യിൽ ഒരു വള ധരിച്ചു, സ്വർണത്തിൻ്റേതല്ലാത്തൊരു വള ധരിച്ചാൽ അത് ഹറാമല്ല. പക്ഷേ നാട്ടിൽ ആളുകൾ അത്തരത്തിൽ വള ധരിച്ച ഒരാളെക്കുറിച്ച് എന്ത് മനസ്സിലാക്കുന്നു? ഒരു റൗഡിയുടെയോ അല്ലെങ്കിൽ ഒരു നിഷ്ഠൂരനായ ക്രൂരനായ മനുഷ്യൻ്റെയോ ഭാഗമായിട്ട് പലപ്പോഴും കാണുന്നുണ്ട്. കയ്യിൽ ചിലപ്പോൾ ഒരു നൂല് ധരിക്കാറുണ്ട്, മന്ത്രിച്ചൂതിയ നൂലല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ദിവ്യശക്തിയുണ്ട് എന്ന ബോധ്യത്തിനു വേണ്ടി ധരിക്കുന്ന നൂലല്ല, ഭംഗിക്ക് വേണ്ടി നൂല് ധരിക്കാറുണ്ട്. ഒരാളങ്ങനെ നൂല്, ഈ ഒരു വിശ്വാസ പിഴച്ച വിശ്വാസമില്ലാതെ നൂല് കെട്ടുന്നത് അനുവദനീയമാണ്. പക്ഷേ അത് തന്നെയും ഒരു നല്ല ആളുകളുടെ ലക്ഷണമല്ല എന്നതുകൊണ്ടും ഇത്തരം നൂലുകൾ പിന്നീട് മാന്ത്രിക നൂലുകളിലേക്ക് നീങ്ങിപ്പോകും എന്നതുകൊണ്ടും അവിടെ അതിന് തടയിടുകയാണ് വേണ്ടത്. ഇതേപോലെ മുടി സ്ട്രൈറ്റാക്കുക, അത് ഇസ്ലാം പ്രത്യേകിച്ച് അതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം, അതിൻ്റെ പിന്നിലുള്ള നീയത്ത് പരിഗണിച്ച് അതിന് വിധി കൊടുക്കേണ്ടതാണ്. അഥവാ അവൻ ഏതെങ്കിലും ചില നടന്മാരെയോ നടിമാരെയോ കളിക്കാരെയോ മറ്റ് വിഭാഗങ്ങളെയോ അനുകരിക്കുന്നു എന്നത് പരിഗണിച്ചുകൊണ്ട് അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് വേണ്ടത്. അപ്രകാരം തന്നെ നല്ല ആളുകളുടെ ഒരു ലക്ഷണമായി ഒരിക്കലും അത് മനസ്സിലാക്കപ്പെടാവുന്നതല്ല. പള്ളിയിൽ നിൽക്കുന്ന ഒരു ഇമാം വിചാരിച്ചു നോക്കുക, അയാൾ മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്താണ് ഇമാമത്ത് നിൽക്കുന്നതെങ്കിൽ അത് ആളുകൾക്ക് ഹറാമാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വ്യക്തിത്വത്തിന് മുറുഅത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിശ്വാസികൾ ഒഴിവാകുകയാണ് വേണ്ടത്. ഇസ്ലാമികമായ വസ്ത്രധാരണം, ഇസ്ലാമികമായ ശാരീരിക പ്രകൃതി, ഇസ്ലാം ഉദ്ദേശിക്കുന്ന അനുവദിച്ച ഭംഗി, ഇതൊക്കെയാണ് ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടത്.
2: ലോഹാ നിസ്കാരം നാലു റക്കാത്ത് നിസ്കരിക്കുന്നവർ ഇഷ്റാഖ് രണ്ട് നിസ്കരിക്കുന്ന ദിവസങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്? നാലിന് പകരം രണ്ട് റക്കാത്ത് നിസ്കരിച്ചാൽ മതിയോ എന്നാണ്.
4: ഇഷ്റാഖ് നമസ്കാരം നിർവഹിക്കുന്ന ഒരു വ്യക്തി ലോഹാ നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ടോ? സ്വലാത്തുൽ അവ്വാബീൻ അടക്കം ഈ മൂന്ന് നമസ്കാരങ്ങളും ഒന്നാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? അതുപോലെ തന്നെ ചോദ്യകർത്താവ് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. യാഥാസ്ഥിതിക വിഭാഗം നടത്തുന്ന പള്ളികളിൽ ശിർക്ക് ബിദ്അത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഇമാമിനെ തുടർന്ന് നമസ്കരിക്കാമോ? എന്താണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് എന്നാണ് ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത്.
3: രാത്രി നമസ്കാരത്തിന് തറാവീഹ്, തഹജ്ജുദ്, ഖിയാമുല്ലൈൽ, വിത്ർ, ഖിയാമു റമദാൻ എന്നൊക്കെ വ്യത്യസ്ത പേരുകൾ പറയപ്പെടുന്ന ഒരൊറ്റ നമസ്കാരം പോലെ തന്നെയാണ് സ്വലാത്തുൽ ഇഷ്റാഖും ദുഹയും അവ്വാബീനും. ഒരാൾ സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് അതേ ഇരിപ്പിൽ സൂര്യൻ ഉദിച്ച് നമസ്കാരം വിരോധിക്കപ്പെട്ട സമയം കഴിയുന്നതുവരെ ദിക്റിലും പ്രാർത്ഥനയിലും ഒക്കെ ഇരുന്ന് ശേഷം രണ്ട് റക്അത്ത് നമസ്കരിക്കുമ്പോൾ, ഇഷ്റാഖ് എന്ന് പറഞ്ഞാൽ സൂര്യോദയം എന്നാണ്, ആ സമയത്ത് അഥവാ ദുഹാ നമസ്കാരത്തിൻ്റെ തുടക്ക സമയം ആ സമയത്ത് നിർവഹിക്കപ്പെടുമ്പോൾ അതിന് സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന് പറയും. പൊതുവെ ഈ സമയം മുതൽ ദുഹ്ർ നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പ് വരെയുള്ള സമയത്ത് നിർവഹിക്കുന്ന സ്വലാത്തിനാണ് സ്വലാത്തുൽ ദുഹ എന്ന് പറയുക. അപ്പോൾ ഈ ആദ്യ സമയത്ത് നിർവഹിക്കുമ്പോൾ സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന് പറയും. എന്നാൽ ചൂട് കഠിനമാവുന്ന വേളയിൽ ആ സമയത്ത് നിർവഹിക്കുമ്പോൾ സ്വലാത്തുൽ അവ്വാബീൻ എന്നും പറയും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ കൃത്യമായി പറയുന്നു, സ്വലാത്തുൽ ഇഷ്റാഖ് അത് തന്നെയാണ് സ്വലാത്തുൽ ദുഹ എന്ന്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ വളരെ കൃത്യമായി പറയുന്നു, ഈ മൂന്ന് നമസ്കാരങ്ങളും ഒന്ന് തന്നെയാണ് എന്ന്. രണ്ട് റക്അത്ത് മുതൽ എട്ട് റക്അത്ത് വരെ അത് നിർവഹിക്കാവുന്നതാണ്. അബൂദർദ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നിവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ നമസ്കാരം രണ്ട് റക്അത്ത് നമസ്കരിക്കുവാൻ വസിയത്ത് ചെയ്തിരുന്നു. യുസ്ബിഹു അലാ കുല്ലി സുലാമാ മിൻ അഹദികും സദഖ, നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ സന്ധികളിലും സദഖയുണ്ട്. ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ, ഓരോ സുബ്ഹാനല്ലാഹ് പറയലും സദഖയാണ്. തഹ്ലീൽ സദഖയാണ്. അൽഹംദുലില്ലാ പറയൽ സദഖയാണ്. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും സദഖയാണ്. വയക്ഫീ മിൻ ദാലിക, ഇതിനൊക്കെ പകരം മതിയാവുന്നതാണ് റക്അത്താനി തർക്കഉഹുമാ മിന ദുഹാ, ദുഹാ രണ്ട് റക്അത്ത് നമസ്കരിക്കൽ എന്നാണ്. ചില വേളകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എട്ട് റക്അത്ത് വരെ നമസ്കരിച്ചിട്ടുണ്ട്. മക്ക വിജയ ദിവസം നാലു സലാമിലായി എട്ട് റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുഹാ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന യുസല്ലിഹ അർബഅൻ, നബി പൊതുവെ നാല് റക്അത്താണ് നമസ്കരിക്കാറുള്ളത്, ചിലപ്പോൾ പ്രവാചകൻ അതിൽ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഏതായിരുന്നാലും ശരി, ഈ മൂന്ന് നമസ്കാരങ്ങളും ഒന്ന് തന്നെ. സ്വലാത്തുൽ ഔവാബീൻ എന്ന് പറയുന്നത് ചൂട് കഠിനമാണ് ദുഹറിൻ്റെ തൊട്ട് മുമ്പ് ആ വേളയിൽ അതിന് നമസ്കരിക്കുമ്പോൾ ഈ പേരാണ് അതിന് പൊതുവെ പറയുക. അതല്ലാതെ മൂന്നും മൂന്ന് നമസ്കാരങ്ങളല്ല എന്ന് മനസ്സിലാക്കുക.
2: നഷ്ടപ്പെട്ട നോമ്പ് ശവ്വാൽ മാസത്തിലെ ആറ് നോമ്പിൻ്റെ കൂടെ വീട്ടാൻ പറ്റുമോ എന്നാണ്
5: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളത്, മൻ സ്വാമ റമദാന സുമ്മ അത്ബഅഹു സിത്തു മിൻ ശവ്വാൽ ഫകഅന്നമ സ്വാമദ്ദഹർ എന്നാണ്. അഥവാ ആരെങ്കിലും റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കുകയും ശേഷം ഷവ്വാലിൽ നിന്നും 6 ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ ഒരു വർഷം നോമ്പ് നോറ്റവനെപ്പോലെയാണ് എന്നാണ്. ഇവിടെ റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കുകയും എന്നാണ് ആദ്യം പറഞ്ഞത്. സുമ്മ അത്ബഅഹു, ശേഷമെന്ന് പിന്നീട് പറയുമ്പോൾ ഇതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റമദാനിലെ 30 നോമ്പും നോറ്റുകഴിഞ്ഞ വ്യക്തിക്കാണ് ഷവ്വാലിലെ 6 നോമ്പ് സുന്നത്തായിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ മാത്രമാണ് ഒരു വർഷം നോമ്പ് നോറ്റ കൂലി ലഭിക്കുക. ഒന്നുകിൽ 35 നോമ്പ് മൊത്തത്തിലുണ്ടാകും, അതല്ലെങ്കിൽ 36 നോമ്പുകൾ ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും. അപ്പോൾ ആ രൂപത്തിൽ നോൽക്കേണ്ടതുണ്ട്. അതല്ലാതെ ഷവ്വാലിൽ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പും 6 നോമ്പിൻ്റെ സുന്നത്തും ഒന്നിച്ച് നിയ്യത്ത് വെച്ചുകൊണ്ട് നോമ്പ് നോൽക്കുന്ന രീതി അത് ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഷവ്വാൽ നോമ്പിൻ്റെ വിഷയത്തിൽ ആ രീതി പറ്റുന്നതുമല്ല എന്നതാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
2: അനന്തരാവകാശ സ്വത്ത് ഒരു സഹോദരൻ്റെ ഉപ്പ മരണപ്പെട്ടു. അവർക്ക് ഉള്ളത് 4 പെൺകുട്ടികളാണ്, 1 ആൺകുട്ടി, പിന്നെ മരിച്ച ആളുടെ ഭാര്യ, മക്കളുടെ അമ്മ. ഇതിൽ പെൺകുട്ടികൾക്ക് 1 ഓഹരി, ആൺകുട്ടിക്ക് 2 ഓഹരി, ഉമ്മക്ക് 1 ഓഹരി എന്നാണോ? ഇതിൽ ഉമ്മയുടെ ഓഹരി ശരിയാണോ അതോ വേറെ എന്തെങ്കിലും പരിഗണിക്കേണ്ടതുണ്ടോ എന്നാണ്. ഇതേ വിഷയത്തിൽ മറ്റൊരു ശ്രോതാവ് ചോദിച്ച ചോദ്യം കൂടി പറയാം. അതിപ്രകാരമാണ്. മരണപ്പെട്ട വ്യക്തി ഭാര്യയും 4 പെൺമക്കളും 1 മകനും നിലവിൽ ജീവിച്ചിരിപ്പുണ്ട്. 400,000 രൂപയും 75 സെൻറ് സ്ഥലവും വീടും നിലവിലുണ്ട്. അതിൻ്റെ അനന്തരാവകാശ സ്വത്ത് എങ്ങനെയാണ് വീതം വെക്കേണ്ടത് എന്നാണ്.
5: അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത്. നിലവിൽ ജീവിച്ചിരിക്കുന്നത് ഭാര്യയും 4 പെൺമക്കളും 1 മകനുമാണ്. മരിച്ച വ്യക്തിക്ക് മക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്നതുകൊണ്ട് തന്നെ ഭാര്യയ്ക്കുള്ള അവകാശം സ്വത്തിൽ നിന്നും 8/1. ബാക്കി വരുന്ന 7 അവകാശം ആൺമക്കളുടെയും പെൺമക്കളുടെയും ഇടയിൽ ലിദ്ദക്കരി മിസുലു ഹല്ലിൽ ഉൻസയൈൻ എന്ന അടിസ്ഥാനത്തിലാണ് വിഹിതം വെക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തം സ്വത്തിനെ 48 ഓഹരിയാക്കുകയാണ് വേണ്ടത്. നമ്മൾ 400,000 രൂപ എന്നാണല്ലോ പറഞ്ഞത് സംഖ്യയായിക്കൊണ്ട്. അങ്ങനെ വരുമ്പോൾ 400,000 x 48 കൊണ്ട് ഓഹരി വെക്കുന്ന സമയത്ത് 1 ഓഹരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 8,333 രൂപ 33 പൈസയാണ്. ഈ രൂപത്തിലുള്ള 6 ഓഹരിയാണ് ഭാര്യയുടെ ഓഹരി, അഥവാ ഭാര്യയ്ക്ക് ലഭിക്കുക 50,000 രൂപയാണ്. 4,00,000 x 8 അവകാശം എന്നുള്ള നിലക്ക് 50,000 രൂപ ഭാര്യയ്ക്കുണ്ടാകും. അതുപോലെ തന്നെ ഓരോ പെൺമക്കളുടെയും ഓഹരിയായി കൊണ്ടുവരുന്നത് 58,333 രൂപ 33 പൈസയാണ്. അതുപോലെ തന്നെ അതിൻ്റെ നേർ ഇരട്ടിയായിട്ടാണ് ആൺമക്കളുടെ, അഥവാ നിലവിൽ 1 മകൻ മാത്രമാണുള്ളത് എന്നതിനാൽ 116,666 രൂപ 66 പൈസയാണ് അനന്തരാവകാശമായിക്കൊണ്ട് ആ 400,000 നിന്നുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി 75 സെൻറ് ഭൂമിയുണ്ടെന്ന് പറഞ്ഞു. 75 സെൻറ് ഭൂമി എന്ന് പറയുമ്പോൾ ഒന്നിരിക്കൽ നിങ്ങൾക്ക് ആ 75 സെൻറ് ഭൂമിക്ക് മൊത്തത്തിൽ വില കാണാവുന്നതാണ്, വില നിശ്ചയിക്കാവുന്നതാണ്, വീടടക്കം നിൽക്കുന്നത് വെച്ചുകൊണ്ട്. ആ വിലയെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 48 കൊണ്ട് ഹരിച്ച് ഓരോരുത്തർക്കുമുള്ള അവകാശം 48 x 6 ഓഹരിയാണ് ഭാര്യയ്ക്ക് ലഭിക്കാനുള്ളത്. അതുപോലെ തന്നെ 7 ഓഹരികൾ വീതമാണ് പെൺമക്കൾക്കുള്ളത്, 14 ഓഹരിയാണ് മകനുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 75 സെൻറ്റിനെ നമ്മൾ അനന്തരമെടുക്കുന്ന സമയത്ത് സെൻറ്റായിക്കൊണ്ടാണ് നൽകുന്നത് എങ്കിൽ മകന് 21.875 സെൻറ്റായിക്കൊണ്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയത്ത് അത് പെൺമക്കൾക്ക് ഓരോ പെൺമക്കളുടെയും അവകാശമായിക്കൊണ്ട് 10.9375 അതുപോലെ തന്നെ ഭാര്യയുടെ അവകാശം എന്നുള്ള നിലക്ക് ഭാര്യയ്ക്കുള്ളത് 9.375 സെൻറ് വീതവുമാണ്. ഇത് സെൻറ്റിൽ കണക്കാക്കുമ്പോഴാണ് അങ്ങനെ പോയിൻ്റ് കണക്കുകൾ വരുന്നത്. അതേസമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊത്തത്തിൽ വില കണ്ട് ആ വിലക്കാണ് നമ്മൾ അവകാശം വെക്കുന്നത് എങ്കിൽ നിലവിലെ അവകാശം എന്താണെങ്കിലും അതിനെ 48 കൊണ്ട് ഹരിച്ച് 6 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരമായിരിക്കും ഭാര്യയുടെ ഓഹരി. 48 കൊണ്ട് ഹരിച്ച് 7 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഓഹരിയാണ് പെൺമക്കൾക്ക് ഓരോരുത്തർക്കുമുള്ള ഓഹരി. 48 കൊണ്ട് ഹരിച്ച് 14 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരമായിരിക്കും ഒരു ആൺകുട്ടിക്ക് ലഭിക്കുന്ന ഓഹരി എന്നാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
2: ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനെ വിവാഹം കഴിച്ചപ്പോൾ എത്ര വയസ്സായിരുന്നു? യു കെയിലെ ഷെയ്ഖ് ഉസ്മാൻ അത് 28 വയസ്സിന് താഴെയായി പരാമർശിച്ചതായി ഞാൻ അടുത്തിടെ കണ്ടു എന്നാണ്.
6: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സും ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് 40 വയസ്സുമായിരുന്നു എന്നുള്ളതാണ് പ്രസിദ്ധമായിട്ടുള്ള റിപ്പോർട്ട്. അതാണ് ആ വിഷയത്തിൽ പ്രസിദ്ധമായിട്ടുള്ള റിപ്പോർട്ട്. ആ പ്രസിദ്ധമായ റിപ്പോർട്ടിനെ സാധൂകരിക്കും വിധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സൃഷ്ടകാല ജീവിതവും അവരുടെ വഫാത്തും മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. ഖദീജ റളിയല്ലാഹു തആല അൻഹ അവരുടെ 65-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു എന്നുള്ളതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അവർ കഴിച്ച കൂട്ടിയ കാലം 25 വർഷം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 40-ാമത്തെ വയസ്സിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിവാഹം കഴിച്ചു എന്നുള്ള ആ പ്രസിദ്ധ റിപ്പോർട്ടാണ് ഈ ചരിത്രവുമായിട്ട് ഒത്തുവരുന്നതും. ഇതാണ് അതിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
2: അടുത്ത മാസം എൻ്റെ വിവാഹമാണ്. അപ്പോൾ അതിൻ്റെ ചർച്ചയിൽ നമ്മൾ ഫോട്ടോഗ്രാഫറെ വെക്കുമ്പോൾ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നാണ് ഉപ്പ പറയുന്നത്. ഫോട്ടോ താഴെന്ന് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, സ്റ്റേജിൽ കയറി ഫാമിലിയും ഒക്കെ ആയി ഫോട്ടോ എടുക്കണ്ട എന്നാണ് ഉപ്പയുടെ അഭിപ്രായം. അപ്പോൾ നിക്കാഹിൻ്റെ ഫോട്ടോസ് ഫാമിലിയൊക്കെ ആയി ഉള്ള ഫോട്ടോസ് ഒന്നും സ്റ്റേജിൽ കയറി എടുക്കാൻ പാടില്ലേ? അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
3: കല്യാണ വീട്ടിൽ വധുവിനും വരനും ഇരുന്നു കൂടെ ഇരിക്കുന്നതിന് എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യം ഒരു വിവാഹവും വിവാഹ തലേന്നും എന്നൊക്കെ പറയുമ്പോൾ അതിരുവിട്ട ആഘോഷങ്ങളുടെയും ധൂർത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും അമിത വ്യയത്തിൻ്റെയും വേദികളായിത്തീരുകയാണ്. കല്യാണത്തിൻ്റെ 2-3 ദിവസം മുതൽ തുടങ്ങുന്നു അത്തരം പ്രവർത്തനങ്ങളൊക്കെ. പണം ഒഴുക്കുന്ന ധൂർത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അടയാളങ്ങളായിത്തീരുന്നു പലരുടെയും വിവാഹ സദസ്സുകൾ. തീർച്ചയായും അതിന് കൃത്യമായ മറുപടി പറയേണ്ടി വരും. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്വീൻ, അമിത വ്യയം ചെയ്യുന്ന ആളുകൾ പിശാചിൻ്റെ കൂട്ടാളികളാണ് എന്നാണ്. ഹറാമായ ഒരു കാര്യത്തിന് വേണ്ടി അല്പം ചിലവഴിക്കുന്നത് പോലും തബ്ദീറാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അങ്ങനെയെങ്കിൽ വലിയ സംഖ്യകൾ മുടക്കി ഉണ്ടാക്കുന്ന സ്റ്റേജുകൾ അത് പലപ്പോഴും ദൂർത്തിൻ്റെ അടയാളമായി തീരുന്നില്ലേ എന്ന് നാം ചിന്തിക്കണം. അത്തരം സ്റ്റേജുകളിൽ ഒരു വരനും വധുവും ഇരുന്നു എന്നതിലപ്പുറം അവിടെ മറ്റു പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പലരെയും അണിനിരത്തി അന്യർ കടന്നു വന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോഗ്രാഫർമാർ ഫോട്ടോ എടുക്കുന്ന ആളുകൾ ആൺപെൺ വ്യത്യാസമില്ലാതെ സർവറിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഒരു കൃത്യമായ നിർദ്ദേശം പാലിക്കേണ്ടതുണ്ട്. ഒരു ഫോട്ടോ എടുക്കുക എന്നത് ആവശ്യത്തിനോ അത്യാവശ്യത്തിനോ ആകുമ്പോഴാണ് അനുവദനീയമായി തീരുക. അതല്ലാതെ യാതൊരു അത്യാവശ്യവുമില്ലാതെ നിരന്തരമായി ഫോട്ടോ എടുക്കുന്നു, അതിനുവേണ്ടി അണിഞ്ഞൊരുങ്ങുന്നു, അതിനുവേണ്ടി മേക്കപ്പുകൾ ചെയ്യുന്നു, അത് അന്യപുരുഷന്മാരുടെ മേൽ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു, അത് ഫിത്നത്തിന് കുഴപ്പ കളമൊരുക്കുന്നു എന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിന് നമ്മൾ മറുപടി കണ്ടെത്തേണ്ടത്. ദൂർത്തുകൾ ഒഴിവാക്കുക, പൊങ്ങച്ചങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക, ആളുകൾക്ക് ഫിത്തിനയ്ക്ക് കുഴപ്പത്തിന് വളം വയ്ക്കാതിരിക്കുക, അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ തൃപ്തിയും പ്രീതിയും ലഭിച്ചുകൊണ്ടായിരിക്കണം വിവാഹത്തിൻ്റെ ഒന്നാം ദിനം മുതൽ വധൂവരന്മാർ കുടുംബജീവിതത്തിലേക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് എന്നാണ് ഉണർത്താനുള്ളത്.
2: അക്കേക്ക് അറുക്കുമ്പോൾ അതിൻ്റെ ഭക്ഷണം ആ വീട്ടുകാർ കഴിക്കണമെന്നുണ്ടോ എന്നാണ്.
5: കുഞ്ഞു ജനിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടപ്പിലാക്കിയിരുന്ന സുന്നത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട കാര്യമാണ് അഖീഖ് അഥവാ ബലിയറുക്കുക എന്നത്. അഖീഖയുമായി സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അഖീഖ അറുക്കുവാനുള്ള കൽപ്പനയാണ് ഹദീസുകളിലൊക്കെ ലഭിക്കുന്നത്. ആൺകുട്ടികളാണെങ്കിൽ രണ്ടാടും, പെൺകുട്ടിയാണെങ്കിൽ ഒരാടുമാണ് അഖീഖ നൽകേണ്ടത്. അതിൻ്റെ മാംസവുമായി ബന്ധപ്പെട്ടത് വിതരണം ചെയ്യണമെന്നോ അതല്ലെങ്കിൽ അത് സ്വതക്ക ചെയ്യണമെന്നോ ഒന്നും പ്രത്യേകം നിർദ്ദേശം വരാത്തത് കാരണത്താൽ തന്നെ ഇനി അഖീഖ അറുത്ത മുഴുവൻ മാംസവും അറുത്ത വ്യക്തി തന്നെ ഉപയോഗിച്ചു എന്നതുകൊണ്ട് വിലക്കുള്ള കാര്യമല്ല. അതേസമയത്ത് പണ്ഡിതന്മാരിൽ ചില ആളുകൾ അഖീഖയെ ഉലൂഹിയത്തിലേക്ക് ഖിയാസ് ചെയ്തതായി കാണാൻ സാധിക്കും. ഷാഫി മദ്ഹബിലൊക്കെ അപ്രകാരമാണ് ചെയ്ത് കാണുന്നത്. അത്തരം ഘട്ടത്തിൽ ഉലൂഹിയത്തിന് ബാധിക്കുന്ന എല്ലാ നിയമങ്ങളും അഖീഖക്കും ബാധിക്കുമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫുഖഹാക്കൾ പറയുന്നത് കാണാൻ സാധിക്കും. എന്നാൽ അതിലെ ഏറ്റവും ശരിയായ നിലപാടായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഖീഖ അത് അഖീഖയായിക്കൊണ്ട് തന്നെയാണ് കാണേണ്ടത്. അതിനെ ഉലൂഹിയത്തുമായി ഖിയാസ് ചെയ്യേണ്ടതില്ല. കാരണം അഖീഖയുടെ നിബന്ധനകൾ നോക്കുന്ന സമയത്ത് അറുക്കുന്ന മൃഗത്തിന് ഇത്ര വയസ്സാകണമെന്നോ അതല്ലെങ്കിൽ അറുക്കാൻ മറ്റു മൃഗങ്ങളെ പറ്റുമെന്നോ ഒന്നുമുള്ള ചർച്ചകൾ ആ വിഷയത്തിലില്ല. ആൺകുട്ടിക്ക് രണ്ടാടും പെൺകുട്ടിക്ക് ഒരു ആടുമെന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അതേസമയത്ത് ഉലൂഹിയത്താണെങ്കിൽ ആടിന് പ്രത്യേകം വയസ്സ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്, ഒട്ടകമാണെങ്കിൽ അതിന് വയസ്സ് വേറെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്, പശുവർഗത്തിൽപ്പെട്ട ജീവികളാണെങ്കിൽ അതിനുള്ള വയസ്സുകൾ വേറെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോന്നിലും എത്ര പേർക്ക് വരെ ഷെയറു ചേരാമെന്നതുപോലും അതിൽ കൃത്യമായി എണ്ണം നിർവഹിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. അതേസമയം അഖീഖിൻ്റെ വിഷയത്തിൽ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നത് ആൺകുട്ടിക്ക് രണ്ടാടും പെൺകുട്ടിക്ക് ഒരാടുമാണ്. അതുകൊണ്ട് തന്നെ ആ അറുത്ത ആടിനെ തങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ പരിപൂർണമായും തങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാം, അതല്ല സ്വതക്ക ചെയ്യണമെങ്കിൽ പരിപൂർണമായും അത് സ്വതക്ക ചെയ്യലുമാകാം. ഇതിൽ ഏതാണോ നമുക്ക് ഏറ്റവും സൗകര്യമായിട്ടുള്ളത് ആ രീതിയെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അല്ലാഹു അലം.
2: ഖുർആൻ ഓതുന്നതിനിടയിലുള്ള തിലാവത്തിൻ്റെ സുജൂദ് എങ്ങനെ നിർവഹിക്കണം, അതിൻ്റെ രൂപം വിശദമാക്കുക.
7: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുജൂദ് എന്നത് എങ്ങനെയാണോ നമസ്കാരത്തിലെ സുജൂദ് ആ രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്യണം. അതിപ്പോൾ ബെഡിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെഡിൽ ശരിക്കും സുജൂദ് ചെയ്യാം, ആ ബെഡിൽ ചെയ്താൽ മതി. നിലത്ത് മുസല്ല വിരിച്ച് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ബെഡിലാണെന്നുണ്ടെങ്കിൽ ആ ബെഡിൽ ചെയ്താൽ മതി. അതിൽ സുജൂദ് ചെയ്യുന്ന രൂപത്തിൽ തന്നെ കൈകൾ നിലത്ത് കുത്തി, നെറ്റിത്തടവും മൂക്കും നിലത്ത് കുത്തി, കാൽമുട്ടുകളും കാൽ വിരലുകളുടെ പള്ളഭാഗവും കുത്തിക്കൊണ്ട് തന്നെ ചെയ്യണം. അതല്ലാതെ ഒരു മേശയിൽ ഇരിക്കുന്നിടത്തുനിന്ന് തല ഒന്ന് കുനിച്ച് മേശയിൽ മുട്ടിക്കുക എന്നത് സുജൂദാവില്ല. അപ്പം നിലത്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ, ബെഡിലാണെങ്കിൽ അങ്ങനെ. ഈ രൂപത്തിൽ, ശരിയായ രൂപത്തിൽ, സാധാരണ നമ്മൾ നമസ്കാരത്തിൽ എങ്ങനെയാണോ സുജൂദ് ചെയ്യുന്നത് ആ രൂപത്തിൽ തന്നെയായിരിക്കണം സുജൂദ് ചെയ്യേണ്ടത്. അപ്പോഴേ സുജൂദാകൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക.
0: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
8: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. Peace Radio.

പീസ് റേഡിയോ സ്വരം. സൃഷ്ടിപ്രപഞ്ചത്തിൻ്റെ, സൃഷ്ടാവിൻ്റെ, സൃഷ്ടി മാഹാത്മ്യത്തിൻ്റെ അനന്തമായ വരികൾ. ആലാപനം മിയാസ് മുഹ്സിൻ.

0: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൌരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
0: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് 2026 മെയ് 18 തിങ്കൾ. ഇവിടെ പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിഗീസിൻ്റെ പുതിയൊരു എപ്പിസോഡിന് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ ആങ്കറിംഗ് ഡെസ്കിൽ ഞാൻ അബ്ദുള്ള മുഹസിൻ.
1: ഞാൻ അഷ്മിൽ മുഹമ്മദ് കൈപ്പള്ളി.
0: അഷ്മിൽ, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ?
1: നല്ല വിശേഷം. അപ്പോൾ നമ്മൾ പുതിയൊരു ഡെലിഗേറ്റ്സ് ആണ്.
0: അതെ,
1: ഇന്ന് നമുക്ക് ജനറൽ വിഷയമാണ്.
0: അതെ, ഇന്നത്തെ ജനറൽ വിഷയം കേരള ഭൂമിശാസ്ത്രം, അതുപോലെ നദികളും കായലുകളും. കൂടുതലും നദികളെയും കായലുകളെയും കുറിച്ചാണ് അല്ലേ?
1: അതെ, നമ്മളന്നത്തെ വിഷയം ജനറൽ വിഷയമാണ്. നമ്മളെ സ്കൂളുകളുടെ ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ പൊതുവെ ഉണ്ടാവുന്ന ക്വസ്റ്റ്യനുകളാണ്. കൂട്ടുകാർക്ക് നല്ല അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയൊരു വിഷയമാണ്.
0: അതെ,
1: അറിയണ സംഭവങ്ങളൊക്കെ.
0: അതെ, ഒരുപാട് സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്രാവശ്യം ടെലിവിഷന് വന്നിട്ടുള്ളത്.
1: അപ്പം ഇന്നത്തെ കോളർമാർക്ക് ഒരു എന്താ ഒരു ഭാഗ്യമാണ്, ഇഷ്ടംപോലെ എന്താ ഗിഫ്റ്റ് കൊണ്ടുപോകാൻ
0: പറ്റും എല്ലാ, അത് വിളിച്ച എല്ലാ കോളർമാർക്കും.
1: അതെ, ഇൻഷാല്ലാ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 90 20 840 840 എന്നുള്ളതാണ്.
0: അതെ,
1: പിന്നെ നമുക്ക് ടെലിഗീസിലേക്ക് വിളിച്ചിട്ട് കിട്ടണില്ല എന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ട്.
0: വിളിച്ചിട്ട് കിട്ടണില്ല?
1: അപ്പം നമുക്ക് അവരോട് പറയാം.
0: ആ, അത് വിളിച്ചിട്ട് കിട്ടാത്ത ആളുകൾ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കുറേ പരാതികൾ പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ട് അല്ലേ?
1: യെസ്.
0: അപ്പോൾ അതിന് നമ്മുടെ പീസ് റേഡിയോയിൻ്റെ കീഴിൽ പുതിയൊരു സംരംഭം തുടങ്ങുന്നുണ്ട്.
1: അതെ,
0: ടെലിഗീസിൻ്റെ ഒരു മറ്റൊരു രൂപം,
1: വെർഷൻ 2.
0: അതെ, വെർഷൻ 2. അവിടെ കുറച്ചും കൂടി ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള, കുറച്ച് രസകരമായിട്ട്, ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന പോലെ ഒന്നും ആവൂല അല്ലേ?
1: ഒരു വെറൈറ്റിയാണ്.
0: അതെ,
1: ഫുൾ വെറൈറ്റി
0: ആയിട്ടുള്ള ഒരു പരിപാടി നമ്മൾ പീസ് റേഡിയോ ഈ കുറച്ച് അടുത്ത ദിവസങ്ങൾക്കകം അത് എന്ത് ചെയ്യും?
1: അനൗൺസ് ചെയ്യും.
0: അതെ, അനൗൺസ് ചെയ്യും.
1: അപ്പോളേ അതൊക്കെ നമുക്ക് ഇതേപോലെ വിളിക്കാൻ പറ്റുമോ?
0: ഇല്ല, ഇങ്ങനെ വിളിക്കാൻ പറ്റില്ല, ഇതുപോലെ ഇങ്ങനെ വിളിക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങോട്ട് വിളിക്കുക ചെയ്യാം.
1: അതെ, നമ്മൾ അങ്ങോട്ട് വിളിക്കുകയാണ്.
0: അതെ, അതിനു മുമ്പ് എന്ത് ചെയ്യണം?
1: ആദ്യം
0: രജിസ്റ്റർ
1: ചെയ്യണമെങ്കിൽ എന്താ, രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷന് 90 20 840 840 നമ്മൾ ടെലിഗീസിന്റെ നമ്പർ,
0: ആ
1: നമ്പറിലേക്ക് എന്ത് ചെയ്യാം, ടെലിഗീസ് നല്ല എന്താ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി.
0: അതെ,
1: അതല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഈ യൂട്യൂബിൽ ഈ വീഡിയോ സ്ട്രീം ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ ലൈവ് ഉണ്ട്. ആ ലൈവിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തുണ്ട് ലിങ്ക് ഉണ്ട്, ഒരു ഗൂഗിൾ ഫോമിൽ ലിങ്ക് ഉണ്ട്.
0: ആ
1: ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ പേര് വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എപ്പിസോഡ് എന്ത് ചെയ്യും, നമ്മളുമായി
0: ബന്ധപ്പെടും.
1: അപ്പോൾ കൂട്ടുകാർ, UP സെക്ഷനിലെ ആൾക്കാർക്ക് ഒരു പ്രത്യേക അവസരമാണ്. UP സെക്ഷനിലെ കുട്ടികൾക്കാണ് നമ്മൾ എന്ത് ചെയ്യണത്,
0: ഇത്
1: പ്രൊവൈഡ് ചെയ്യണത്. അതെ, അവർക്ക് ഭയങ്കര ഒരു ഇത്, ഇതേപോലത്തെ ടെലിഗീസ് ഒന്നും അവർ ഒരു സർപ്രൈസ് ആയിരിക്കും, ഫുൾ അടിപൊളി.
0: LP ഹൈസ്കൂളിനൊന്നും പറ്റില്ല.
1: ഇല്ല, അവർക്ക് നമുക്ക് വേറെ ഉണ്ടാവും
0: വരും.
1: അപ്പം നമ്മൾ UP സെക്ഷന് മാത്രമാണ്. അപ്പം ഈ ഒരു ടെലിഗീസിൻ്റെ മോഡലേ അല്ല നമ്മൾ കൂടെ ഇങ്ങനെ സംസാരിക്കുക, അങ്ങനത്തെതല്ല, ഒരു വെറൈറ്റി ടെലിഗീസ് ആണ് ഇൻഷാല്ല. അപ്പം അത് പീസ് റേഡിയോ എന്ത് ചെയ്യും, വരും ദിവസങ്ങളിൽ അത് എന്ത് ചെയ്യും, അനൗൺസ് ചെയ്യും.
0: അനൗൺസ് ചെയ്യും അല്ലേ? അപ്പോൾ ഓക്കെ, ഇൻഷാല്ല. നമുക്ക് എന്നാൽ നമ്മുടെ ഇന്നത്തെ കോളർമാരിലേക്ക് പോയാലോ?
1: അതെ, നമ്മൾ കുറേ പറഞ്ഞ് ലാഗ് ആയിപ്പിച്ചു. ഇൻഷാല്ല നമുക്ക് ഇന്നത്തെ കോളറിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
1: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്കിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഫൈഹ ഷുഹാദ്.
1: ഫൈഹ?
2: ആ
1: അതെ. എത്രാം ക്ലാസ്സിലാണ് വിളിക്കുന്നത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: ആറാം ക്ലാസ്സിലേക്കാണ്.
1: ഇനി ആറാം ക്ലാസ്സിലേക്കാണ് ഇൻഷാല്ല. എവിടുന്നാണ് വിളിക്കുന്നത്?
2: ബേപ്പൂർ.
0: കോഴിക്കോട് ബേപ്പൂർ.
1: അതെ,
0: എന്താണ് ബേപ്പൂരിന്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ? ബേപ്പൂരിന്റെ വിശേഷങ്ങൾ,
2: അവിടെ
0: മഴയൊക്കെ ആണോ ബേപ്പൂരിലെ? മഴയുണ്ടോ എന്നാണ് ചോദിച്ചത്. നല്ല മഴയാണോ അതോ ചെറുതായിട്ട് ഇങ്ങനെ എല്ലായിടത്തും പോലെ വെറുതെ ചാറി ഇങ്ങനെ പോവാണോ?
1: ചാറ്റൽ മഴയാണോ?
2: ചെറുതായിട്ട്.
0: പക്ഷെ കോഴിക്കോട് ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു എന്നാ പറഞ്ഞ കേട്ട്, കറക്റ്റ് അറിയില്ല.
1: അപ്പോ ഇതിനു മുമ്പ് ടെലിഗീസിലേക്ക് എന്താ പറഞ്ഞേ,
2: രാത്രി നല്ല
1: മഴ ഇൻഫർമേഷൻ കറക്റ്റ് ആണ്,
0: രാത്രി നല്ല മഴ ഉണ്ടായിരുന്നല്ലേ.
1: അപ്പോ ഇതിനു മുമ്പ് ടെലിഗീസിലേക്ക്
2: വിളിച്ചിട്ടുണ്ടോ?
1: എത്ര വട്ടം വിന്നർ ആയിട്ടുണ്ട്?
2: 4 വട്ടം.
1: 4 വട്ടം. അപ്പൊ അഞ്ചാമത്തെ വട്ടം വിന്നർ ആവാനുള്ള ഒരു ചാൻസ് ആണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കല്ലേ നമുക്കെന്നാ. ഒന്നാമത്തെ ചോദ്യം, നിള എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഒരു നദിയുടെ ഒരു നിക്നെയിം ആണ്, ഇരട്ട പേര് എന്നൊക്കെ നമ്മൾ പറയും.
2: അതെ,
1: ആ ഒരു നദിക്ക് നിള എന്ന്
2: വിളിക്കും.
3: ആ
1: അതെ, നിള.
2: ഹലോ
3: ഹലോ,
2: ക്ലിയർ അല്ലേ? ചോദ്യം ക്ലിയർ അല്ലേ?
1: നിള എന്നറിയപ്പെടുന്ന നദി,
2: അത് നിള എന്ന് ഒരു നദിയെ പറയാറുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള ഒരു നദിയാണ്. ആ നദി, അതിൻ്റെ ശരിക്കുള്ള പേരെന്താണ്? യഥാർത്ഥ പേര് എന്താണ്? വലിയൊരു നദിയാണല്ലേ.
1: അതെ,
2: ഏറ്റവും വലുതല്ല,
1: ഏറ്റവും വലുതല്ല, രണ്ടാമത്തെ. ഒരു ക്ലൂ നമ്മൾ പറഞ്ഞപ്പോൾ,
2: അതെ,
1: സെക്കൻഡ് ലോങ്സ്റ്റ് ആണ്, നീളം കൂടിയതിൽ രണ്ടാം സ്ഥാനത്താണ്. അപ്പം നമുക്ക് ടൈമർ കൊടുക്കാം.
2: അതെ, ടൈമർ ഉണ്ട്, ടൈമർ കൊടുക്കാം. വേഗം പറഞ്ഞോളൂ.
3: നീളം കൂടിയത്,
2: അല്ല നീളം കൂടിയത് എന്നല്ല
1: ചോദ്യം, അതല്ല.
2: അതെ, ചോദ്യം നിള എന്ന പേരുള്ള ഒരു നദി, അതിന്റെ യഥാർത്ഥ പേരെന്താണെന്ന്
1: ചോദിച്ചു. നമുക്ക് കിട്ടാത്തപ്പോ ഒരു ചെറിയൊരു ക്ലൂ പറഞ്ഞാ.
2: അതെ, ടൈമർ
3: അവസാനം.
2: എന്താണ് പറഞ്ഞത്?
1: ലാസ്റ്റ് അവസരമാണ്, ഒറ്റ ഉത്തരം പറയാൻ പറ്റുള്ളൂ, ലാസ്റ്റ് അവസരമാണ്.
2: വേമ്പനാട്ട് കായലാണോ അശ്മിലെ?
1: അല്ല
2: അല്ല,
1: ഉത്തരം ചെറുതായിട്ട് തെറ്റിപ്പോയി. ഭാരതപ്പുഴയാണ്.
2: അതെ, ഭാരതപ്പുഴയാണ് കേട്ടോ.
1: അപ്പൊ ഇതൊരു പുതിയ അറിവാണ്.
2: അതെ, ഭാരതപ്പുഴ ഏത് ജില്ലയിലാണ്?
3: പാലക്കാട്.
2: പാലക്കാട്. മലപ്പുറം ജില്ലയിലൂടെ ഒഴുകണുണ്ടോ ഭാരതപ്പുഴ? കോഴിക്കോട് ജില്ലയിലൂടെ ഉണ്ടോ? കോഴിക്കോട് ഒഴുകുണ്ട്. ഹലോ, ഏത് ഭാഗത്തൂടെ ഒഴുകണേ അതറിയോ? അതെനിക്കും അറിയില്ല,
1: നമ്മൾ ഓൾറെഡി അറിവ് ചോദിച്ചാണ്.
2: അതെ,
1: അപ്പൊ കുഴപ്പമില്ല. അതെന്താ അറിയോ, അവൾക്ക് നാല് വട്ടം ഓൾറെഡി ഗിഫ്റ്റ് കിട്ടിയേക്കണ.
2: അതെ, ഗിഫ്റ്റ് കിട്ടിയാണ്.
1: പക്ഷെ എന്താ വെച്ചാല് ഇതഞ്ഞ് എന്താ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്, അപ്പൊ കൊറേ ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടാവും.
2: അതെ,
1: അവിടേക്ക് ചോദ്യങ്ങൾ ചോദിക്കും, അപ്പോൾ സ്കോർ ചെയ്യും.
2: ഇപ്പൊ അറിവ് കഴിയില്ലേ, ഭാരതപ്പുഴയാണ് നിള എന്ന പേരുള്ളത് കേട്ടോ. അപ്പോ
1: അവള് നാളെ വിളിക്കും.
2: നാളെ
1: വിളിച്ചോണ്ട് ഗിഫ്റ്റ്, ഓള് ഗിഫ്റ്റ് വാങ്ങും.
2: അതെ, എല്ലാ ദിവസവും വിളിക്കലുണ്ടോ? ഹലോ
3: ഹലോ,
2: എല്ലാ ദിവസവും വിളിക്കാറുണ്ടോ?
3: ഹലോ
2: ഹലോ, കേൾക്കണില്ലേ? എല്ലാ ദിവസവും വിളിക്കാറുണ്ടോ ലീഗേജില്? എല്ലാ ദിവസവും. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ വിളിക്കട്ടോ.
1: ആറാം ക്ലാസ്സിലെന്നല്ലേ പറഞ്ഞേ?
2: അതെ, ആറാം ക്ലാസ്സിൽ നിന്നാ പറഞ്ഞു.
1: ഞമ്മളൊരു ഒരു കാര്യം പറഞ്ഞു.
2: അതെ, മോൾക്കറിയോ നമ്മുടെ ടെലിഗിസ് പുതിയ ഒരു പരിപാടി തുടങ്ങുന്നുണ്ട്, ടെലിഗിസിന്റെ മറ്റൊരു വേർഷ്യൻ. അപ്പൊ മോൾക്കൊക്കെ അതിൽ പങ്കെടുക്കാൻ പറ്റും. അതായത് 5 മുതൽ 7 വരെയുള്ള ക്ലാസ് അല്ലേ? 5, 6, 7 ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാനുള്ള ഒരു പുതിയൊരു പരിപാടി നമ്മൾ തുടങ്ങുന്നുണ്ട്. ടെലിഗിസ് തന്നെ ടെലിഗിസിന്റെ മറ്റൊരു രൂപമാണ് കേട്ടോ. അപ്പൊ അതിലേക്ക് രജിസ്റ്റർ ചെയ്യണം. എങ്ങനെ രജിസ്റ്റർ ചെയ്യാ? നമ്മുടെ ടെലിഗിസിന്റെ നമ്പർ ഇല്ലേ, ഫോൺ നമ്പർ,
1: ആ നമ്പർക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം.
2: അതെ,
1: വാട്സപ്പ് മെസ്സേജിൽ ടെലിക്യൂസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് അയച്ചാൽ എന്ത് ചെയ്യും, പീസ് റേഡിയോ നമുക്കൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യും.
2: അതെ,
1: ഇനി ഒറ്റയടിക്ക് ആ ലിങ്ക് കിട്ടാൻ ഒരു വഴിയുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, പീസ് റേഡിയോ യൂട്യൂബ് ചാനലിൽ ഈ ടെലിക്യൂസ് എന്ത് ചെയ്തിട്ടുണ്ട്, ലൈവ് വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തുണ്ട്, ഒരു ലിങ്ക് ഉണ്ട്, പീസ് റേഡിയോ ടെലിക്യൂസിന് പുതിയ വെർഷൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാം, നമുക്ക് ടെലിക്യൂസിലേക്ക്, പുതിയ ടെലിക്യൂസിലേക്ക് രജിസ്റ്റർ ചെയ്യാം.
2: അതെ
1: അതെ, അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ്.
2: ഹലോ
3: ഹലോ,
2: ആ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കണത്. ഉണ്ടോ? ഇല്ലല്ലേ. അപ്പോ ആ ഒരു പരിപാടിയിലേക്ക് മോൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും രജിസ്റ്റർ ചെയ്യണം കേട്ടോ. ഹലോ
3: ഹലോ,
2: ആ മോൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു പരിപാടിയിലേക്ക് രജിസ്റ്റർ ചെയ്യണം. ഈ നമ്പറിലോ അല്ലെങ്കിൽ യൂട്യൂബില്, യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്ക് ആ ലിങ്ക് ലഭിക്കും. നമ്മുടെ ഓരോ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. അപ്പോൾ ആ ലിങ്ക് വഴി ആ ഫോം പൂരിപ്പിച്ചാൽ മതി കേട്ടോ.
1: അപ്പൊ നമുക്ക് ഇവള് നാളെ വിളിച്ചിട്ട് ഗിഫ്റ്റ് വാങ്ങും. ഇൻഷാല്ലാഹ്. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
3: വഅലൈക്കും അസ്സലാം.
2: അപ്പോൾ ഒന്നാമത്തെ ഫാമിലി
1: ജസ്റ്റ് ഒന്ന് അത് ഒന്ന് കൺഫ്യൂഷൻ ആയതായിരിക്കും എനിക്ക് തോന്നുന്നത്. അവൾ ഒറ്റക്കാണ് ടെലിവിഷനിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണത്,
2: അതെ ആയിരിക്കും
1: ആയിരിക്കും, അതുകൊണ്ട് ആയിരിക്കും ചിലപ്പോൾ ഒന്ന് പെട്ടെന്ന് ആലോചിച്ചപ്പോൾ കിട്ടാത്തതുകൊണ്ട് അതായിരിക്കാം ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് പുതിയൊരു കോളർമാരെ വെയിറ്റ് ചെയ്യാം. ഇതിനു മുമ്പ് എന്താ ടെലിവിഷൻ കാര്യം ഒന്നുകൂടി പറഞ്ഞു, വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കണം, കാരണം ഇതൊരു വെറൈറ്റി ആയി കാരം. പിന്നെ തുടങ്ങി നമ്മളത് എന്താ അനൗൺസ് ചെയ്തിട്ട് പിന്നെ കാണുമ്പോൾ നമുക്ക് അയ്യോ
2: പങ്കെടുക്കാമായിരുന്നു
1: എന്ന് തോന്നരുത്. അപ്പോൾ അതിന് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. നമുക്ക് പുതിയൊരു കോളറുണ്ട്.
2: ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: വാലൈക്കും സലാം വറഹ്മത്തുള്ള.
2: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിഷൻ.

0: അപ്പൊ അശ്മിലെ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ആറില് പഠിക്കുകയാണോ അതോ ഇനി ആറിലേക്കാണോ? ഇനി ആറിലേക്കാണ്. ഓക്കെ, അപ്പോൾ വെക്കേഷനൊക്കെ തീരാനായി, വിരുന്നൊക്കെ പോയോ? ടൂറ് പോയോ, വിരുന്ന് പോയോ? എവിടേക്കാ പോയത്?
1: വയനാട്ടിലേക്ക്.
0: വയനാട്. എല്ലാവരും വയനാട്ടിലേക്കാണല്ലോ. എല്ലാവരും വയനാട്. വയനാട്, മൂന്നാർ. ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും അങ്ങോട്ട് തന്നെ.
2: അതെ.
0: എന്നിട്ട് വയനാടൊക്കെ എന്താണ്? വയനാട് തണുപ്പുണ്ടോ?
1: കുഴപ്പമില്ല.
0: കുഴപ്പമില്ല, കുഴപ്പമില്ല മാത്രമേ ഉള്ളൂ.
2: അല്ല, അനക്ക് സ്കൂള് തുറക്കണില് സന്തോഷ സങ്കട
1: സങ്കടം
2: സങ്കടാണ്.
0: സങ്കടാണ്.
2: അതെന്തേ,
1: കളിക്കാൻ
0: സ്കൂളിൽ കളിക്കാൻ പറ്റില്ലേ? സ്കൂളിൽ നിന്ന് കളിക്കാലോ, സ്കൂളിൽ നിന്ന് കളിക്കാം. അതേപോലെ സ്കൂൾ തുറന്നാലും കളിന്റെ സമയത്ത്, ആ കളിന്റെ സമയത്ത് കളിച്ചൂടെ.
2: നമ്മൾ ഈവനിങ് കളിക്കും, വൈകുന്നേരം കളിക്കാം നമുക്ക്.
0: അതെ.
1: അതെ.
0: ആ പിന്നെന്താ പ്രശ്നം?
2: എടാ, ഫ്രണ്ട്സിനൊക്കെ കാണാൻ പറ്റൂലേ.
0: ആ അപ്പോ ടെലിഗസിന്റെ വിഷയം അറിയോ? എന്താണ് വിഷയം? എങ്ങനെ? നദികളും കായലുകളും.
2: ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ ഡെലിഗസിലേക്ക്? എത്ര വട്ടം വിന്നർ ആയിട്ടുണ്ട്?
0: കുറെ വട്ടം വിന്നർ ആയിട്ടുണ്ട് ആള്. ഓൾറെഡി വിന്നറാണ്.
2: നമ്മൾ ജസ്റ്റ് ചോദ്യം ചോദിച്ചാൽ മതി.
0: അതെ.
2: ഇങ്ങനെ ഇങ്ങനെ പറയും.
0: അതെ.
2: എന്നിട്ട് പറയും.
0: അതെ. എന്നാലും ചോദിക്കട്ടെ. അപ്പോ ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി ഏതാണെന്ന ചോദ്യം.
2: ഞാൻ എന്തെങ്കിലോട് പറഞ്ഞേ? ഞാൻ പറഞ്ഞ്, ഞാനിവിടെ മൂസിനിക്കാനോട് പറഞ്ഞ്, എന്താ ഓന് പെട്ടെന്ന് ഉത്തരം പറയുന്ന.
0: അതേപോലെ തന്നെ പറഞ്ഞു ചെയ്ത്. അപ്പൊ അശ്മിലെ, നെയ്യാറാണ് കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി അല്ലേ? ശരിയാണോ അശ്മിൽ?
2: ഇന്നോടെ ഒരശ്മിൽ ഉത്തരം പറഞ്ഞു, ഒരശ്മിൽ ശരിയാണോ ചെക്ക് ചെയ്യാണ്. മഷാല്ല, ഉത്തരം ശരിയാണ്. അൽഹംദുലില്ലാ. തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണത്. അറബിക്കടലിലേക്ക് ചെന്ന് ചേരുന്ന നെയ്യാർ എന്ന നദി.
0: അതെ. അപ്പൊ നെയ്യാറാണ് കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി അല്ലേ? അപ്പൊ അശ്മിൽ ചോദിക്കേ.
2: ആയിക്കോട്ടെ.
0: ഞാനിലോനെ കൊടുക്കാൻ പറ്റുമോ നോക്കാം.
2: അപ്പൊ അടുത്ത ചോദ്യം, അഷ്ടമുടി കായലിൽ വന്നു ചേരുന്ന പ്രധാന നദി ഏത്?
0: ഓപ്ഷൻസ് ഉണ്ടല്ലോ, കൊട്ടക്കണക്കിന് ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻസ് വേണോ? ഇപ്പൊ തരാം. ഓപ്ഷൻ എ കല്ലടയാർ, ഓപ്ഷൻ ബി
2: പമ്പ, ഓപ്ഷൻ സി പറഞ്ഞോളൂ,
0: ഓപ്ഷൻ സി മീനച്ചിറാർ,
2: ഓപ്ഷൻ ഡി കരമന നായർ.
0: ഒന്നുകൂടി പറയണോ? എങ്ങനെ? ഓപ്ഷൻസ് ഒന്നുകൂടി പറയാം. ഓപ്ഷൻ എ കല്ലടയാർ, ഓപ്ഷൻ ബി പമ്പ, ഓപ്ഷൻ സി മീനച്ചിലാർ, ഓപ്ഷൻ ഡി കരമനയാർ. എന്തായി? കേട്ടില്ല. ഒന്നുകൂടി പറ, ഒന്നും കൂടി വ്യക്തമാക്കിയിട്ട് പറ. കല്ലടയാറാണോ?
2: ആണോ?
0: ആണോ അശ്മിലെ?
2: നിങ്ങൾ ഏതാ അശ്മിലാണ് ചോദിച്ചത്? ഓനാണ്. നിങ്ങൾ ഓനോട് എന്നോട് ചോദിച്ചത്?
0: അല്ല, ഞാൻ എന്നോട് ചോദിച്ചു.
2: ആ, അപ്പൊ ഉത്തരം ശരിയാണ്.
0: ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. അഷ്ടമുടിക്കായലിൽ വന്നു ചേരുന്ന പ്രധാനപ്പെട്ട നദി കല്ലടയാറാണ്. കല്ലടയാർ എവിടെയാണ്?
2: കൊല്ലം ജില്ല.
0: കൊല്ലം ജില്ലയിലാണ് അല്ലേ? കൊല്ലം ജില്ലയിൽ ഒഴുകുന്ന നദിയാണ് കല്ലടയാർ. മനസ്സിലായോ? അത് അറിയുന്നില്ലേ? അറിയണോണ്ടല്ലോ കല്ലടയാർ
2: പറഞ്ഞത്.
0: അതെ. അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിനും കറക്റ്റ് ആൻസർ
2: ചെയ്തിരിക്കുകയാണ്.
0: ഞാൻ നേരത്തെ നോക്കിയല്ലോ.
2: നിങ്ങളൊന്ന് ട്രൈ ചെയ്തു, ഞാനും ട്രൈ ചെയ്തു.
0: അതെ.
2: നിങ്ങൾക്ക് സെക്കൻഡ് ട്രൈ.
0: അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ചോദിക്കട്ടെ. അപ്പൊ അടുത്ത ചോദ്യം, മഞ്ഞ നദി എന്ന് വിളിക്കപ്പെടുന്ന കേരളത്തിലെ നദി ഏതെന്ന ചോദ്യം.
2: യെല്ലോ റിവർ.
0: അതെ, യെല്ലോ റിവർ. മഞ്ഞ നദി ഏതാണ് ആ നദി? പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ.

0: ആ അതിന് ഓപ്ഷൻസ് വേണം. ഓപ്ഷൻസ് ഉണ്ടേ, തരാ.
1: ആയിക്കോട്ടെ, ഞാൻ കൊടുക്കാം.
0: ആയിക്കോട്ടെ, അശ്മിയിൽ കൊടുത്തു.
1: ഓപ്ഷൻ എ കുറ്റിയാടിപ്പുഴ, ഓപ്ഷൻ ബി ചാലിയാർ, ഓപ്ഷൻ സി കല്ലാഴിപ്പുഴ, ഓപ്ഷൻ ഡി വളപട്ടണം പുഴ.
0: അതെ, കിട്ടിയോ ഓപ്ഷൻസ്? കിട്ടിയോ ഓപ്ഷൻ എ? ഓപ്ഷൻ എ കുറ്റിയാടിപ്പുഴ, ഓപ്ഷൻ ബി ചാലിയാർ പുഴ, ഓപ്ഷൻ സി കല്ലായിപ്പുഴ, ഓപ്ഷൻ ഡി വളപട്ടണം പുഴ. ഇതിൽ ഏത് പുഴയാണ്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഏതാണ്?
2: കുറ്റിയാടിപ്പുഴ.
0: കുറ്റിയാടിപ്പുഴ. കുറ്റിയാടിപ്പുഴ ആണോ അശ്മീരെ? ഉറപ്പാണോ? ഉറപ്പാണ്. എന്നാ ഈ അശ്മീല് പറയും ഉറപ്പ്. എന്താ കറക്റ്റാണോ?
1: വളരെ ശരിയാണ് ഉത്തരം.
0: ശരിയാണ്. അപ്പോൾ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി കുറ്റിയാടിപ്പുഴയാണ്.
1: കോഴിക്കോട് ജില്ലയിലൂടെ ഒഴുകുന്ന കുറ്റിയാടി.
0: അതെ, കുറ്റിയാടിപ്പുഴ. അപ്പോൾ പഠിച്ചിറങ്ങിയിരിക്കുക തന്നെയാണ് ലീഗ്സിന്.
1: ഞങ്ങൾ രണ്ടോട്ടും ട്രൈ ചെയ്ത്, ഞാനൊരുപാട് ട്രൈ ചെയ്ത്, ഞമ്മൾ തോറ്റ്,
0: നമ്മൾ തോറ്റ്,
1: അവൻ ജയിച്ച്.
0: അവൻ ജയിച്ച്.
1: അതൊന്ന് ഒന്നൊന്നര വിജയമാണ്. ഒന്നത്തെ ഫസ്റ്റ് വിന്നറാണ് അവന്.
0: അതെ, ആദ്യം വിളിച്ച ആള് ഫെയിലായി,
1: ജസ്റ്റ് ഒന്ന് ഫെയിലായി.
0: അതെ,
1: രണ്ടാമത് വിളിച്ചവന് അവനോടുന്ന് ആകുമ്പോൾ അവൻ ഫസ്റ്റ് കോളർ കേട്ടപ്പോൾ ഇവരെ എങ്ങനെ കിട്ടാൻ പറ്റില്ലല്ലോ, ഞാൻ വാങ്ങും ഓരോടുന്ന് ഗിഫ്റ്റ്.
0: അത് തന്നെ.
1: അപ്പോൾ ഓന് രണ്ടാമത്തെ കോളറായിരുന്നു, ഫസ്റ്റത്തെ വിന്നറാണ്. മഷാല്ല.
0: ഹലോ, കേൾക്കണില്ലേ?
1: റെസ്പോണ്ട് ചെയ്യേ ജി. അൽഹംദുലില്ലാന്നൊന്ന് പറഞ്ഞു, ഞാൻ കേട്ടില്ല.
2: അപ്പൊ
1: മനസ്സിൽ
0: പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ വിന്നറായിരിക്കാണ്, നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വിന്നറാണ് അല്ലേ? പറഞ്ഞു അല്ലേ?
1: ആറാം ക്ലാസ്സിലേക്കാണോ പോണതെന്നും പറഞ്ഞു.
0: ആ, ആറാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ ആറാം ക്ലാസ്സത്തെ കുട്ടികൾക്കുള്ള നമ്മുടെ ഒരു പരിപാടി ഉണ്ട്, അറിയോ? കേട്ടിട്ടുണ്ടോ ഇതിനെ പറ്റി?
1: ഉഷാറാണേ.
0: അത് തന്നെ.
1: അപ്പോ ഓ ഫോമിൽ എഴുതിക്കണ്, ഒനായാലും എന്ത് ചെയ്യും,
0: അയലും ഗിഫ്റ്റ് വാങ്ങും. അതെ, അപ്പോ ഉഷാറായിട്ട് പങ്കെടുക്കണം കേട്ടോ ആ പരിപാടിയിൽ. ഓക്കെ, അതിലും വിന്നർ ആവണം, ധാരാളം വിന്നർ ആവാൻ സാധിക്കട്ടെ. അള്ളാഹു വീണ്ടും വീണ്ടും നല്ല രീതിയിലൊക്കെ പഠിച്ച് മുന്നേറാനുള്ള തോഫീക്ക് നൽകട്ടെ. ആമീൻ.
1: ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വലൈക്കും സലാം വറഹ്മത്തുള്ള.
1: അശ്മിനാണ് വിളിച്ചത് ഫറൂഖിൽ നിന്നും.
0: അതെ, ഫറൂഖ്, കോഴിക്കോട ഫറൂഖ്, മലപ്പുറത്തെ ഫറൂഖ്.
1: എനിക്കറിയില്ല. അപ്പോൾ അവന് മൂന്ന് ചോദ്യത്തിനും അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞു. ഇന്നത്തെ ഫസ്റ്റ് വിന്നറായിട്ടുണ്ട് അവന്.
0: അതെ,
1: അവന് ഒരു കാര്യം കൂടി പറഞ്ഞു, അവൻ ആ ഫോമിൽ ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൻ ഭയങ്കര ഉഷാറാണ്. അപ്പൊ നമ്മള്
0: ഉഷാറായിട്ടാണ്.
1: ടെലിവിഷൻ ധാരാളം ശ്രോതാക്കളുണ്ട്, വിളിക്കാതെ തന്നെ, വിളിക്കൊന്നുമില്ല, പക്ഷെ അറിവ് കിട്ടാൻ വേണ്ടി കേൾക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ ഒക്കെ പരിചയത്തിൽ ആരെങ്കിലും യു പിയിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യിപ്പ് ചെയ്യുക. 90 20 840 850 നമ്പറിലേക്ക് ടെലീക്സ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ എന്ത് ചെയ്യും, അവർ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പം വേ രജിസ്റ്റർ ചെയ്യുക, എപ്പിസോഡ് നിങ്ങളുമായി ബന്ധപ്പെടും. അപ്പോൾ ആ ടെലീക്സിൽ എന്ത് ചെയ്യുക, വിന്നർ ആവുക. ഒരു അടിപൊളി ടെലീക്സാണ് ഇൻഷാല്ലാ. അത് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഒരു
0: അതെ അതിൻ്റെ ഒരു രസം നമുക്ക് കണ്ട് ബോധ്യപ്പെടുള്ളൂ.
1: ഇൻഷാല്ലാ നല്ല രസമുള്ള ഒരു പരിപാടി ആയിരിക്കും ഇൻഷാല്ലാ. അപ്പം നമുക്ക് അടുത്തൊരു കോളർ ഉണ്ട് എന്നാണ്. എന്തോ കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ട്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടില്ലേ?
0: പറഞ്ഞു
1: പറഞ്ഞു
0: അത് പറഞ്ഞു രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ പറഞ്ഞു. എന്നാലും വീണ്ടും ഒന്നുകൂടി പറയാം.
1: 90 20 840 840 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ഡൽഹി ക്വിസിൽ പങ്കെടുക്കാൻ എന്ത് ചെയ്യാം, വിളിക്കാം.
0: അതെല്ലാം.
1: അപ്പോൾ നദികൾ കായലുകൾ എന്ന ഈ ഒരു വിഷയത്തിൽ നമ്മളുമായി കോമ്പറ്റീഷൻ ആരാ വരുന്നത് നമുക്ക് നോക്കി വെക്കാം.
0: അതെ, ഇൻഷാല്ല.
1: അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നദി ഏതാ?
0: എനിക്കിഷ്ടപ്പെട്ട നദി ഭാരതപ്പുഴയാണ്.
1: ഭാരതപ്പുഴയാണ്.
0: ആ അതെ, ഭാരതപ്പുഴ നമ്മൾ എന്നും കാണാറ്, എന്നുമല്ല സാധാരണയായിട്ട് കൂടുതൽ കണ്ടിട്ടുള്ളൊരു നദിയാണ് ഭാരതപ്പുഴ.
1: ഓക്കെ, ഇഷ്ടപ്പെട്ട കടലോ?
0: ഇഷ്ടപ്പെട്ട കടല്,
1: അല്ല ഐ മീൻ ബീച്ച് ഏതാ?
0: ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ പോയിട്ടുള്ളതും അധികം കണ്ടത് കോഴിക്കോട് ബീച്ചാണ്. അതുകൊണ്ട് തന്നെ
1: നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തുള്ളത് കോഴിക്കോട് ബീച്ചാണ്. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ എടുത്തുള്ളത് കോഴിക്കോട് ബീച്ച് ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാമത്തെ ഏറ്റവും ഇഷ്ടം എന്താണ്?
0: കോഴിക്കോട് ബീച്ച് തന്നെയാണ്. പിന്നെ ബേപ്പൂര് ബീച്ച് അത്ര കുഴപ്പമൊന്നുമില്ല, നല്ല ബീച്ചാണ്. അവിടെ കൂടുതൽ ആളുകൾ വരാറുണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അവിടെ വന്നിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഒരു നല്ലൊരു വൈബാണ് അവിടെ.
1: അതെ, വൈകുന്നേരങ്ങളിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്ട്രെസ്സൊക്കെ നമുക്ക് ഇങ്ങനെ,
0: അതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ,
1: റിലാക്സ് ചെയ്യാൻ അവിടെ പോയിട്ട് ആ സൂര്യനെ അസ്തമനവും ഒക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്ത് പോരാൻ പറ്റും. ഒരു ചരണ്ടേസ് ഒക്കെ,
0: അതെ,
1: കടപ്പുറത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നതാണ് ചരണ്ടേസ്. ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് കൂടുതൽ പറയാൻ ടൈമില്ല, അടുത്ത കോളറുണ്ട്. ചാല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഫഹ്മി ഫറാസ്.
1: ഫഹ്മി ഫറാസ്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ?
2: ഇന്നാലിക്ക്.
1: അപ്പോ ഇതിനു മുമ്പ് ടെലികിസിലേക്ക് വിളിച്ചിട്ടുണ്ട് അല്ലേ? ഓ, ഞാൻ ഇരുന്നപ്പോ തന്നെ വിളിച്ചിട്ടുണ്ട്, അതാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്.
0: ഫഹ്മി ഫറാസ് അല്ലേ? ഫഹ്മി ഫറാസ് ഇപ്പൊ നാലിലേക്കാണ് ഇനി. അപ്പോ ഇതിനു മുമ്പ് കൊറേ
2: വിളിച്ചിട്ടുണ്ടോ?
0: ഉണ്ട്. അപ്പൊ ആള് നിസ്സാരക്കാരനല്ല.
1: എവിടുന്ന വിളിക്കണേ?
0: പാലക്കാട്. അവിടുന്ന് ഫഹ്മി ഫറാസ് അല്ലേ? എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ഞാനിരുന്ന സമയത്ത് ഇതിനു മുമ്പ്
1: വിളിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിച്ചിരുന്ന പുഴ ഏതാണ്? ഇംഗ്ലീഷുകാർ, അതായത് ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷുകാരുണ്ടല്ലോ, പണ്ടത്തെ പണ്ട് നമ്മളെ ഇന്ത്യ ഭരിച്ചിരുന്നവരാണല്ലോ. ആ, അപ്പൊ അവര് ഒരു നദിയെ നോക്കിയിട്ട് ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിച്ചിരുന്നു, ഒരു ഒരു പേര് കൊടുത്തതാണ് ആ എന്താ നദിക്ക്, ആ പുഴക്ക്. ആ പുഴ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ മുസ്ലിംഗ് പറയും.
0: ഓപ്ഷൻ തരട്ടെ? ഓപ്ഷൻ പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഓപ്ഷൻ എ അഞ്ചരക്കണ്ടി പുഴ, ഓപ്ഷൻ ബി മയ്യഴി പുഴ, ഓപ്ഷൻ സി കല്ലായി പുഴ, ഓപ്ഷൻ ഡി വളപട്ടണം പുഴ. ഇതിൽ ഏതാണ് ഓപ്ഷൻ?
2: ബി.
0: ഓപ്ഷൻ ബി ഏതാണ് ആ പുഴ? മയ്യഴി പുഴ. അങ്ങനെ പറ
1: പറയാൻ കുറച്ച് കൺഫ്യൂഷൻ.
0: അതെ, മയ്യഴി പുഴ എവിടെയാണ് സ്ഥിതി ചെയ്യണത്
1: അറിയോ?
0: മാഹിയിലാണ്.
1: ഈ ഉത്തരം ആരാണ് എനിക്ക് പറഞ്ഞു തന്നത്?
0: ഉമ്മ. ഉമ്മ മാത്രാണോ കൂടെ ഉള്ളത്, വേറെ ആരൊക്കെ ഉണ്ട്?
1: ഉപ്പയുണ്ട്. അപ്പോ അവൻ ഫുൾ ഫുൾ സെറ്റ് ആണ്.
0: അതെ,
1: നമ്മള് ചോദ്യം കൊടുത്താ മതി.
0: എന്തുകൊണ്ടാണ് ഈ പുഴക്ക് ഇംഗ്ലീഷ് ചാനൽ എന്നുള്ള പേര് വന്നതെന്ന് അറിയോ? അറിയില്ല. അത് നമ്മളെ അശ്മിൽക്ക പറഞ്ഞുതരും.
1: അതായത് തലശ്ശേരിയും മഴഴി, അതായത് പണ്ടത്തെ മാഹിയും, അപ്പോൾ ഈ രണ്ട് പുഴകൾക്കും, അതായത് ഈ തലശ്ശേരി അന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു, മഴഴി അതായത് മാഹി അത് ഫ്രഞ്ചുകാർ ഭരിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഈ രണ്ട് സ്ഥലത്തെയും എന്താ വേർതിരിക്കുന്ന പുഴ ആയിരുന്നു അത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചിരുന്നത് ഇംഗ്ലീഷുകാർ. അപ്പൊ രണ്ട് സ്ഥലത്തിന്റെ അതിർത്തി ആയിരുന്നു
0: അത്.
1: അന്ന് മഴഴി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇന്നത്തെ മാഹി.
0: അതെ, ഇപ്പോഴും മയ്യഴി എന്ന് കാണുന്നുണ്ട് അവിടെ എല്ലാ ബോർഡിലും ഒക്കെ, മയ്യഴി തന്നെയാണ് എഴുതി കാണിക്കാറ്. അപ്പോ ഒന്നാമത്തെ ചോദ്യം അല്ലേ ചോദിച്ചത്? ഇപ്പോ
1: നമ്മൾ ഉത്തരം ശരിയാണല്ലേ ഇതുവരെ പറഞ്ഞിട്ട്
0: പറഞ്ഞില്ല. അപ്പോ മയ്യഴി പുഴ ശരിയാണ് പറഞ്ഞില്ല.
1: ഇല്ല,
0: ഓനക്ക് കോൺഫിഡൻസ് ഉണ്ട്.
1: അപ്പൊ നമ്മക്ക് പിന്നെ നമ്മളെ കോൺഫിഡൻസ് നമ്മള് വേറെ പലതും പറഞ്ഞു.
0: അതെ,
1: ഉത്തരം ശരിയാന്ന് ഓനക്ക് മനസ്സിലാക്കണം.
0: ഉത്തരം ശരിയാണ് കേട്ടോ. ആ, അപ്പൊ ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്, ശരിക്കിരുന്ന് കേട്ടോ. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻ, എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി പമ്പ, ഓപ്ഷൻ സി ചാലക്കുടി പുഴ, ഓപ്ഷൻ ഡി ഇടുക്കി. ഏതാണ്? വേഗം പറഞ്ഞോളൂ. പെരിയാർ. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണെന്നാ ചോദ്യം, പെരിയാർ എന്നാണ് ഉത്തരം പറഞ്ഞത്. അശ്മിലെ ശരിയാണോ?
1: ഒന്നുകൂടി ആലോചിക്കണോ?
0: അതെ, ആലോചിക്കണോ? ഉറപ്പി.
2: ഓപ്ഷൻ
0: വീണ്ടും കേട്ടോ. ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി പമ്പ, ഓപ്ഷൻ സി ചാലക്കുടി പുഴ, ഓപ്ഷൻ സി ഇടുക്കി.
1: നമുക്ക് ടൈമർ കൊടുക്കാം. എനിക്ക്
0: ടൈമർ കൊടുക്കാം. എന്നാ വേഗം പറഞ്ഞ ഈ നാലെണ്ണത്തിൽ ഏതാണ്?
2: പമ്പ.
0: പമ്പ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, പമ്പ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
1: നമ്മുടെ ടൈമർ ഇനിയുണ്ട്, ആലോചിക്കണോ?
0: അവന് രണ്ടാമത് അത് മാറ്റി പറഞ്ഞാണ് പമ്പാന്ന്. ആദ്യം പെരിയാറ പറഞ്ഞത് പിന്നെ പമ്പയാക്കി. എന്തായാലും ടൈമർ
1: അവസാനിച്ചത്
0: അതെ പമ്പയാണെന്നാ പറഞ്ഞത് അല്ലേ. അപ്പൊ പമ്പയാണോ ശരിയാണോ അശ്മിലെ?
1: അതെ
0: പമ്പയാണ്
1: ഉത്തരം ശരിയാണ്.
0: അതെ അപ്പൊ എന്താ ആദ്യം പെരിയാർന്ന് പറഞ്ഞേ? വെറുതെ പറഞ്ഞതാ.
1: ഈ ഉത്തരം ആരാ പറഞ്ഞേ?
0: അതെ ഒന്നുപ്പ പറഞ്ഞെടുത്ത് ഒന്നുമ്മ പറഞ്ഞെടുത്ത്. അപ്പൊ പമ്പ എന്ന പമ്പ നദിയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി.
1: ഈ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, കേരളത്തിലേക്ക് രണ്ടാമത് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ്
0: ഈ പമ്പ നദി.
1: പമ്പ നദിയിൽ നിന്നാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. അതൊരു പവർ ഹൗസ് പ്ലാന്റ് ആണ് ഈ. അതിൽ നിന്നാണ് കേരളത്തിലേക്ക്
0: ഏറ്റവും കൂടുതൽ
1: ഇങ്ങനെ ഒരു ടാബ്ലെ എടുക്കുകയാണെങ്കിൽ രണ്ടാം സ്ഥാനത്താണ് എന്ത്
0: ഈ പമ്പാ നദി.
1: പമ്പാ നദിയിൽ ഉള്ള ശബരിഗിരി. അപ്പൊ അത് പത്തനംതിട്ടയിലാണ്.
0: അതെ പത്തനംതിട്ടയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് പമ്പ. ഓക്കെ ഹലോ കേൾക്കണില്ലേ? പേരെന്താണ്? ഫഹ്മി ഫറാസ് അല്ലേ? എന്താണ് ഫഹ്മി കേൾക്കണില്ലയേ? കേൾക്കുമ്പോ അതിനനുസരിച്ച് പറയേ. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെന്നാ. അപ്പൊ ഇനി ഇതിലും വിന്നർ ആവണോ വേണ്ട എന്നുള്ള തീരുമാനിക്കാണ് തീരുമാനിക്കാനുള്ള ചോദ്യമാണ്.
1: ഓക്കെ ഞാൻ ചോദിക്കാം.
0: ചോദിച്ചു.
1: കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ഏത് നദിക്ക് കുറുകയാണ്? നമ്മൾ നേരത്തെ ചോദിച്ചത് ശബരിഗിരി ആയിരുന്നു, ഇത് ഇടുക്കി. ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി പമ്പ, ഓപ്ഷൻ സി ഭാരതപ്പുഴ, ഓപ്ഷൻ ഡി മുതിരിപ്പുഴ.
0: പെരിയാറാണോ?
1: ഇനി മാറ്റോ? നേരത്തെ പെരിയാർ പറഞ്ഞിട്ട് മാറ്റിയതാണ്.
0: ഇനി മാറ്റൂല, അവൻ ഉറപ്പാണ്. അപ്പോ ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്, പെരിയാറാണ്. ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ഏത് നദിക്ക് കുറുകയാണ് ഒഴുകുന്നത്? അപ്പൊ പെരിയാറിലാണ് അല്ലേ?
1: മൂന്ന് അണക്കെട്ടുകൾ ഉണ്ട് അവിടെ. മൂന്ന് അണക്കെട്ടുകൾക്ക് കുറുകയാണ് ഈ പെരിയാർ എന്ന നദി. ഇത് ഭയങ്കര ഏറ്റവും കൂടുതൽ അതായത് വൈദ്യുതി, ജലത്തിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വൈദ്യുതി സപ്ലൈ ചെയ്യുന്നത് എന്താണ്? ഇതാണ്. അപ്പൊ ഈ അടുത്ത് നമ്മളൊന്ന് ചൂടൊന്ന് കൂടിയ സമയത്ത് നമ്മൾ കുറെ ന്യൂസ് കേട്ടിരുന്നു, വെള്ളം കുറവാണ്, വൈദ്യുതി നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ച് ഉപയോഗിക്കണം. അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദനം കൊടുക്കുന്നൊക്കെയാണ്.
0: അതെ
1: മഴ കുറഞ്ഞാൽ അത് പ്രശ്നമാകും.
0: അപ്പോ ഇപ്പൊ ഇവിടെ വിന്നറായിട്ടോ?
1: വിന്നറായി.
0: മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു, വിന്നറായി.
1: കൊറേ കൊറേ എന്നില്ല, ഇനി ഞാൻ കൊറേ കൊറേ എന്ന് പറയണ്ട.
0: അപ്പോ ഇനി സമ്മാനം വെക്കാൻ സ്ഥലമുണ്ടോ വീട്ടില്? ഉണ്ടല്ലേ. അപ്പൊ പിന്നെ സമ്മാനം കൊടുക്ക, പ്രശ്നമല്ല. ഇല്ലാത്തവരുണ്ട്,
1: സ്ഥലമില്ലാത്തവരുണ്ട്. അപ്പോ ഓന് എന്താ ഈ ഡെലീഗസിൽ പങ്കെടുത്തു, ഇനി പുതിയൊരു ഡെലീഗസ് വരുന്നുണ്ട്, അതില് നാലാം ക്ലാസ് എന്നല്ല പറഞ്ഞു.
0: അവൻ നാലാം ക്ലാസ്സിലാണ്. അപ്പൊ ഇനി ഒരു രണ്ടു വർഷം കഴിയട്ടെ.
1: അല്ല നമുക്ക് അതിനു മുമ്പ് വേറെ പുതിയൊരു ഡെലീഗസ് നമ്മള്
0: അല്ല ഇതില് ഈ ഒരു ഡെലീഗസിൽ ചേരാന്.
1: അപ്പോ എന്താ ഇന്നത്തെ വിന്നറായി.
0: അതെ
1: സന്തോഷമായി, എമ്മി ഇപ്പൊക്കെ സഹായിച്ചു അല്ലേ? അപ്പൊ നമ്മള് സമ്മാനം കിട്ടുമ്പോ ഉമ്മാന്റെ പേരാണോ ഇതേണ്ടത്, ഇപ്പാന്റെ പേരാണോ ഇതേണ്ടത്, അതോ എന്റെ പേരാ ഇതേണ്ടത്? എന്റെ പേരാണ് ഇത്. അപ്പൊ ഓക്കെ, ഇൻഷാല്ലാ സമ്മാനം പെട്ടെന്ന് എത്തും. ഓക്കെ
0: നാളത്തെ വിഷയം
1: നമ്മൾ അവസാനം പറയാം, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ.
0: അങ്ങനെ വെക്കണോ?
1: അങ്ങനെ വെക്കണോ? ഓന് ചോദിച്ചതാണ്. നമുക്ക് എന്ത് ചെയ്യാ അറിയോ? നമുക്ക് എന്ത് ചെയ്യാ, പെട്ടെന്ന് പറഞ്ഞുകൊടുക്കാം.
0: അതെ
1: നാളത്തെ വിഷയം പ്രശസ്ത മുസ്ലിം വനിതകൾ, പ്രവാചക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രശസ്ത മുസ്ലിം വനിതകൾ എന്നാണ് നാളത്തെ വിഷയം. അപ്പോൾ നാളേക്ക് ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്യാൻ
0: തുടങ്ങുകയാണ്. പൊതുവെ
1: നമ്മൾ അവസാനം പറയലുണ്ട്, പക്ഷെ അവന് പെട്ടെന്ന് ചോദിച്ചു എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. മാഷാല്ലാ. അപ്പോ ഈ എന്താ ഇതുപോലുള്ള ടെലിവിഷനിലൊക്കെ ഇങ്ങനത്തെ ക്യൂസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കട്ടെ, ധാരാളം അറിവ് കിട്ടുന്ന ഒരു നല്ലൊരു മോനായിട്ട് വളരട്ടെ ഇൻഷാല്ലാ. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി.
1: ഫഹ്മി ഫറാസ് എന്നാണ് അവരാണ് വിളിച്ചിരുന്നത്. ഒലോക്കോട്, പാലക്കാട് ജില്ലയിലെ ഒലോക്കോട് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ കുറേ കുറേ സമ്മാനം കിട്ടിയതായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു സമ്മാനമായിട്ട് അവൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ടെലിഗസിലേക്ക് നിരന്തരം വിളിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അവർ ഇപ്പോൾ ഇവൻ ചോദിച്ച അവസ്ഥ എന്താ നാളത്തെ വിഷയം എന്താ ചോദിച്ചു, അവനക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എന്താ പല കുട്ടികളും എന്താ നമ്മൾ ഇപ്പോൾ നമ്മൾ പണ്ടത്തെ ഒരിക്കലും ലൈബ്രറി റെഫർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ.
0: അതെ,
1: ധാരാളം ഫോണിലൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യണ്ട്, നല്ലോണം പഠിച്ച് ടെലിഗസിലേക്ക് പങ്കെടുക്കുന്ന കുട്ടി ധാരാളം കുട്ടികൾ എന്തുണ്ട്. അപ്പം നമുക്ക് ടെലിഗസിലേക്ക് വിളിക്കാനുള്ള നമ്പർ ഒന്നുകൂടിയും പറയാം, 90 840 840 എന്നുള്ള നമ്പറിലേക്ക് എന്ത് ചെയ്യാം, വേഗത്തിൽ വിളിക്കാം. നമ്മളെ ഇനി ചിലപ്പോൾ 2-3 കോൾ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, സമയം അവസാനിക്കാനായിരിക്കണം.
0: ഇൻഷാല്ലാഹ് വിളിക്കണവർക്ക് വേഗം വിളിച്ചോളി.
1: അതെ, വേഗം വിളിച്ചോളി. അപ്പോൾ നാളത്തെ വിഷയം നമ്മൾ പറഞ്ഞു അല്ലേ?
0: അതെ, നാളത്തെ വിഷയം പറഞ്ഞു, പ്രശസ്ത മുസ്ലിം വനിത,
1: പ്രവാചക കാലഘട്ടത്തിൽ പ്രശസ്ത മുസ്ലിം വനിത എന്നാണ് നാളത്തെ വിഷയം. അപ്പോൾ ഇപ്പോൾ ചിലപ്പോയി ഈ 3 മണിക്ക് ചിലപ്പോൾ 3:10 ശേഷം ചിലപ്പോൾ പുതിയ ശ്രോതാക്കളായിരുന്നെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അന്നുകൂടെ നമുക്ക് പറയുന്നത് പുതിയ ടെലിവിഷനെ പറ്റിയിട്ട്.
0: അതെ,
1: പുതിയ ടെലിവിഷൻ നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പം ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് പറയാം, UP സെക്ഷനിലെ കുട്ടികൾക്കാണ് പുതിയ ടെലിഗസ് വരുന്നത്. അപ്പോൾ അതിലേക്ക് പങ്കെടുക്കാൻ 90 20 840 840 നമ്പറിലേക്ക് വിളിച്ചാൽ പറ്റൂല. എന്ത് ചെയ്യണം, ആ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജിലേക്ക് ടെലിക്യൂസ് എന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ എന്ത് ചെയ്യും, ഒരു ലിങ്ക് ലിങ്ക് എന്ത് ചെയ്യും, PC റേഡിയോ നിങ്ങൾക്ക് അയച്ചു തരും. ആ ലിങ്കിൽ നിങ്ങളുടെ പേര് വിവരങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താൽ PC റേഡിയോങ്ങളുമായി ബന്ധപ്പെടും. ഈ ലിങ്ക് ഒറ്റയ്ക്ക് കിട്ടാൻ ഒരു വഴിയുണ്ട്, യൂട്യൂബ് ചാനലിൻ്റെ PC റേഡിയോ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഈ വീഡിയോ ടെലിക്യൂസ് ഇപ്പോൾ ലൈവ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ലൈവിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തുണ്ട് ലിങ്ക് ഉണ്ട്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ നേരത്തെ ഫേവറേറ്റ് ബീച്ചിലൊക്കെ പറഞ്ഞു.
0: അതെ,
1: ലാസ്റ്റ് എന്നാ പോയത് കോഴിക്കോട് ബീച്ചിലേക്ക്?
0: ലാസ്റ്റ് പോയത് ഒരു 2-3 മാസമായിട്ടുണ്ട് പോയിട്ട്.
1: യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള
0: യാത്ര ഫുള്ള് യാത്ര തന്നെയാണ് ഇപ്പോ.
1: ഇൻഷാല്ലാ നമുക്ക് കൂടുതൽ യാത്രാ വിശേഷം പിന്നെ പറയാം. ഇൻഷാല്ലാ. അടുത്തൊരു കോളർ ഉണ്ട്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിഗീസിലേക്ക് സ്വാഗതം. ആരാണ് നമ്മുടെ റേഡിയോയിൽ ടെലിഗീസിൽ ഇപ്പോ ചേർന്നിട്ടുള്ളത്? എന്താണ് കേട്ടില്ല.
1: മൻഹൽ.
2: മൻഹൽ.
0: മൻഹൽ. ഓക്കെ, മൻഹൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? വീട് എവിടെയാണ് പറയൂ.
2: മലപ്പുറം ജില്ലയിലെ
0: പുഴക്കാട്ടിരി. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത്.
1: സ്റ്റുഡിയോ അടുത്താണ്.
0: അതെ, അടുത്താണ്. പുഴക്കാട്ടിരി ചന്ദ്രമണ്ണ.
1: എൻ്റെ ഒരു സുഹൃത്തിന്റെ ഉമ്മയുടെ വീടുണ്ട് അവിടെ. അപ്പോ ഇതിനുമുമ്പ് ടെലിഗസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? എത്ര വട്ടം വിളിച്ചിട്ടുണ്ട്?
2: ഒരു വട്ടം.
1: അപ്പൊ രണ്ടാമത്തെ വട്ടാണ്. അങ്ങനെ ഇന്ന് ആരൊക്കെ ഉണ്ട് ടെലിവിഷൻ കൂടെ പങ്കെടുക്കാന്? ഉപ്പ മാത്രേ ഉള്ളൂ.
2: അനിയൻ, അനിയത്തി.
1: ആ, അനിയൻ അനിയത്തി ഉണ്ട്. അപ്പോ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? നിങ്ങൾ ചോദിച്ചോ.
0: ഇല്ല, ചോദിച്ചിട്ടില്ല.
1: എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ?
2: ഇനി
1: 6-ലേക്കാണ്. അപ്പോ എന്താ, പുതിയ സ്കൂളാണോ അതോ പഴയ സ്കൂളിൽ തന്നെയാണോ?
2: ഹിഫ്ലിനെ
1: പഠിക്കണം.
0: പഠിക്കണം അല്ലേ. അപ്പൊ ഹിഫ്ല് ഇപ്പൊ പഠിച്ച് കൊറേ ആയോ പഠിക്കാൻ തുടങ്ങിട്ട്? എത്ര വർഷമായി? ഒരു വർഷമായി. ഒരു വർഷത്തിൽ എത്ര ജുസു പഠിച്ചു?
2: 6.
0: മാഷാല്ലാ, 6 ജുസു പഠിച്ചല്ലേ.
2: 6 മാസം
0: തജ്വീദായിരുന്നു. അപ്പൊ 6 മാസം കൊണ്ടാണ് 6 ജുസു പഠിച്ചത്.
1: മാഷാല്ലാ.
0: ആ മാഷാല്ലാ. അപ്പൊ ഉഷാറായിട്ട് തജ്വീദൊക്കെ അനുസരിച്ച് തന്നെ ഓതണം കേട്ടോ.
1: കൊടുക്കട്ടെ.
0: അതെ, പെട്ടെന്ന് ഹാഫിലാവാനൊക്കെ കഴിയട്ടെ.
1: മാഷാല്ലാ. അപ്പൊ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്?
2: വേമ്പനാട് കായൽ.
1: വേമ്പനാട് കായൽ.
0: വേമ്പനാട് കായൽ.
1: നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ടില്ല, ടൈമർ കൊടുത്തിട്ടില്ല, ക്ലൂ കൊടുത്തിട്ടില്ല,
0: ഒന്നും കൊടുത്തിട്ടില്ല. ചോദ്യം മാത്രം
1: കൊടുത്തിട്ടുള്ളൂ, ഉത്തരം മാത്രം നമുക്ക് തന്നു.
0: അതെ, അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ എന്നാണ് മനഹൽ പറഞ്ഞത്. അപ്പോൾ ഉത്തരം ശരിയാണ് അഷ്മിലേ?
1: യെസ്, മാഷാല്ലാ, ഉത്തരം ശരിയാണ്.
0: ഉത്തരം ശരിയാണ്, വേമ്പനാട്ട് കായൽ തന്നെയാണ്.
1: ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 3 ജില്ലകളിലായിട്ടുള്ളതാണ് ഇങ്ങനെ വലിയൊരു കായലാണ്.
0: അതെ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിച്ചാലോ. രണ്ടാമത്തെ ചോദ്യം കേട്ടോ, കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ എത്ര നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്? കിഴക്ക് ഭാഗത്തേക്ക്, അതായത് കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ കുറേ ഉണ്ട്, അപ്പോൾ അതിൽ എത്ര നദികളാണ് തിരിച്ച് കിഴക്കോട്ട് ഒഴുകുന്നത് എന്നതാണ് ചോദ്യം. കിട്ടിയോ ചോദ്യം? ക്ലിയർ ആയോ? ആ, അപ്പൊ പറഞ്ഞോളൂ. കിഴക്ക് ഭാഗത്തേക്ക്. ഓ, ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ അശ്മിലെ ഓപ്ഷൻ കൊടുത്തോ.
1: ഓപ്ഷൻ എ 41, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 4. അനിയന്റെ ബാക്ക് ഉത്തരം പറയണ്ടല്ലോ.
0: എങ്ങനെ കേട്ടില്ല?
1: ഓപ്ഷൻ എ 41, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 4.
0: ഏതാണ്? വേഗം പറഞ്ഞോളൂ. 41, 3, 5, 4. ഇതിൽ എത്ര എണ്ണമാണ് ഒഴുകുന്നത്?
2: ഇപ്പൊ പറയാ.
1: ഞങ്ങൾ ടൈമർ കൊടുക്കാം.
0: അതെ, ടൈമർ കൊടുക്കാം.
1: ചെല്ലാം.
0: വേഗം പറഞ്ഞോളൂ, 15 സെക്കൻഡ് ഉള്ളു.
2: 3 എന്നാ
0: പറഞ്ഞിട്ടുള്ളത്. ഉറപ്പല്ലേ? 3 അല്ലേ? ഓക്കെ, അപ്പോ കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത് എന്നാണ് പറഞ്ഞത്. ഉത്തരം ശരിയാണോ അശ്മിലെ?
1: അതെ, ഉത്തരം ശരിയാണ്.
0: ഉത്തരം ശരിയാണ്, മാഷാല്ലാ. അപ്പോ ആ 3 എണ്ണം ഏതൊക്കെ നദികളാണെന്ന് അറിയോ? അറിയോ? എന്നാ ഒന്ന് പറ. ഏതാണ് നദി? കബനി. അപ്പൊ 1 കബനിയാണ്. അത് അത് ശരിയാണ്. അപ്പൊ ഇനി ബാക്കി 2 എണ്ണം അറിയില്ല അല്ലേ? ആ, അത് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഉത്തരം ശരിയായി. ഞാൻ ഇത് വെറുതെ ചോദിച്ചതാണ്, ഇത് ഏതൊക്കെയാണ് നദികൾ എന്ന്. അപ്പോ 1 കബനിയാണ്. ഭവാനി ആണോ അശ്മിലെ?
1: അതെ, രണ്ടാമത്തെ ഭവാനിയാണ്.
0: അതെ, ഭവാനിയാണ്.
1: മൂന്നാമത്തെ കൂടി ഞാൻ പറഞ്ഞ ഫിനിഷ്ഡ്.
0: അതെ. അറിയോ? പാമ്പാറ്. പാമ്പാർ. ഉത്തരം ശരിയാണ്.
1: ഉത്തരം പറഞ്ഞു.
0: അതെ, നമ്മൾ
1: പേരും പറഞ്ഞു.
0: അതെ, കബനി, ഭവാനി, പാമ്പാർ അല്ലേ. അപ്പോ രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം ആയിരുന്നത്. രണ്ടാമത്തെ ചോദ്യം ക്ലിയർ ചെയ്തിരിക്കാം. അപ്പൊ ഇനി വിന്നർ ആവാനുള്ള ലാസ്റ്റ് ചോദ്യമാണ്, ചോദിക്കട്ടെ? അപ്പോ അശ്മിലി ചോദിച്ചോ.
1: ഓക്കെ, കേരള പമ്പ നദി കേട്ടുക്കണോ? പമ്പ നദി കേട്ടുക്കണേ. പമ്പ നദി വന്നു ചേരുന്നത് ഏത് കായലിലാണ്? പമ്പ നദി വന്നു ചേരുന്നത് ഏത് കായലിലാണ്?
0: ആ കായലിന്റെ പേര് പറഞ്ഞാൽ മതി. ഏത് കായലിലേക്കാണ് ഈ പമ്പ നദി ഒഴുകിയെത്തുന്നത്?
2: വേമ്പനാട് കായൽ.
0: വേമ്പനാട്ട് കായൽ ആണോ? വേമ്പനാട്ട് കായൽ ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പൊ ഉത്തരം ശരിയാണ് അശ്മിലെ.
1: അവനക്ക് ഉറപ്പായതുകൊണ്ട് ഞമ്മള് തെറ്റാന്ന് പറഞ്ഞാലേ.
0: ലൈവ് കാണുന്നുണ്ട് കേട്ടോ. അതെ, ഓ ലൈവ് കാണുന്നുണ്ട്.
1: വേമ്പനാട് കായൽ
0: നേരത്തെ നമ്മള് പറഞ്ഞല്ലോ. അല്ല, ഓനോടനെ ചോദിച്ചതല്ലേ? ആ, വേമ്പനാട്ട് കായൽ എന്നുള്ള
1: ഓർമ്മയുണ്ട്.
0: അതെ,
1: വെറുതെ ഒരു രസത്തിന് ഇങ്ങനെ വിളിക്കല്ല. അപ്പൊ എനിക്ക് മനസ്സിലൊക്കെ നിക്കുന്നുണ്ട് മാഷാല്ലാ. അപ്പൊ
2: അൽഹംദുലില്ല.
1: അപ്പൊ ഇന്നത്തെ വിന്നറായി മാറിയിട്ടുണ്ട് മാഷാല്ലാ.
0: അപ്പൊ സന്തോഷായില്ലേ വിന്നറായതുകൊണ്ട്? അപ്പൊ ഇനി എല്ലാ ദിവസവും വിളിക്കണം കേട്ടോ. എല്ലാ ദിവസവും സ്കൂൾ തുടങ്ങുന്നത് വരെ എല്ലാ ദിവസവും വിളിക്കണം. ഇപ്പൊ വെക്കേഷനൊക്കെ ആയതുകൊണ്ട്, വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എന്താ പരിപാടി? ഇപ്പൊ വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുകയാണോ അതോ കളിക്കാനൊന്നും
2: പോകണോ?
0: ഖുർആൻ ഓതാണ്. ഹാഫിദാണ്. ഇപ്പൊ ലീവിലല്ലേ? ഹലോ, ലീവിലാണോ അതോ ഇപ്പോഴും?
2: ലീവാണ്.
0: ലീവാണ്. പക്ഷെ ലീവാണെങ്കിലും നല്ല ഉഷാറായിട്ട് ഖുറാന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക.
1: മാഷാ.
0: അപ്പോ എല്ലാ ദിവസവും വിളിക്കണം കേട്ടോ, കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ഇൻഷാല്ലാ വിളിക്കാൻ സാധിക്കട്ടെ. ഇനിയും ഖുറാന് ഫുള്ള് പഠിച്ച് തീർക്കാനും അതുപോലെ അതിനനുസരിച്ച് നല്ല ഉഷാറായിട്ട് ഓതാനൊക്കെ ഉള്ള കഴിവുള്ള തരട്ടെ. അതുപോലെ തന്നെ മറ്റുള്ള ഇൽമുകൾ അല്ല വർദ്ധിപ്പിച്ചു തരട്ടെ. അപ്പൊ ശരി, എന്നാല് നമ്മുടെ പീസ് റേഡിയോയിലേക്ക് വിളിച്ചതിന് നന്ദി. ജസാകുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: അപ്പോ മൻഹൽ ആയിരുന്നു വിളിച്ചിരുന്നത്.
0: അതെ.
1: അപ്പോ അവനോട് വേമ്പനാട്ടുകായലിനെ കുറിച്ചൊക്കെ ചോദിച്ചു. അവൻ ആലപ്പുഴ, നമ്മൾ ആദ്യം പറഞ്ഞുകൊടുത്തത് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലയിലാണ് വേമ്പനാട്ടുകായൽ. അപ്പൊ അവന് മൂന്നാമത്തെ തുറന്നാൽ നമ്മളോട് തിരിച്ചറിഞ്ഞു ആലപ്പുഴയിലല്ലേ.
0: നേരത്തെ പറഞ്ഞ അതന്നെയല്ലേ.
1: അതെ, അതന്നെയല്ലേ നമ്മളോട് പറഞ്ഞു.
0: അതെ.
1: അപ്പോ കേരളത്തിൽ എത്ര നദിയുണ്ട്?
0: കേരളത്തില് മൊത്തം എത്ര നദി?
1: 44
0: നദി.
1: അതില്
0: അതില് മൂന്നെണ്ണാണ് ഇങ്ങോട്ട് ഒഴുകുന്നത്,
1: മൂന്നെണ്ണം കിഴക്കോട്ട്, ബാക്കി 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ്. അപ്പോ എന്താ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ അന്നത്തെ പീസ് റേഡിയോ ഫാമിലിയിലായിട്ട് ലീഗ്സ് പോവുകയാണ്. കുറെ ആൾക്കാർ വിന്നറായി, ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് കോളറിന് മാത്രം ചെറിയൊരു ഇതായി. അപ്പൊ നമുക്ക് അടുത്തൊരു കോളർ ഉണ്ട്, നോക്കാം.
0: ഓക്കെ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: മുഹമ്മദ് ഹാമിദ്.
1: മുഹമ്മദ് ഹാമിദ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഒന്നാം ക്ലാസ്സിലാണ്. അപ്പോ എവിടുന്ന ഇനി രണ്ടക്ക്? അപ്പൊ നീ രണ്ടാം ക്ലാസ് എന്നല്ലേ പറയണ്ടേ? എന്താണ്?
0: അതെ, ഇനി രണ്ടാം ക്ലാസ്സിലേക്കാണെന്ന് പറയണം കേട്ടോ.
1: ഇൻഷാല്ലാ. അപ്പോ എന്താ, എവിടുന്ന വിളിക്കണത്?
0: ചുങ്കം ഫറോക്ക് എന്നാണ് പറഞ്ഞത്. ചുങ്കം ഫറോക്ക്. നേരത്തെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ചുങ്കം ഫറോക്ക് എന്ന് പറഞ്ഞിട്ട്. ഓന്റെ അനിയനാണ് അല്ലേ? ഓന്റെ അനിയനാണ്. അപ്പൊ ഏട്ടൻ വിളിച്ചപ്പോ അനിയൻ എന്ത് ചെയ്തു, അനിയനും വിളിക്കണം തോന്നി. അപ്പോ പേരെന്താ പറഞ്ഞത്? മുഹമ്മദ് ഹാമിദ്. അപ്പൊ ഹാമിദ് ഇനി രണ്ടാം ക്ലാസ്സിലേക്ക് കടക്കുകയാണ് അല്ലേ. ഹാമിദ് ഇതിന് മുമ്പ് ധാരാളം വിളിക്കാറുണ്ടോ? വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഒരു വട്ടം വിളിച്ചിട്ടുള്ളൂ. അപ്പോ രണ്ടാമത്തെ വട്ടാണ്
1: വിന്നറായിട്ടുണ്ടോ?
0: രണ്ടാമത്തെ പ്രാവശ്യം വിന്നർ ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ ഹാമിദ് അല്ലേ. അപ്പൊ ഹാമിദ ചോദിക്കട്ടെ. അപ്പോ ചോദിക്കുകയാണ്, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? സൈലന്റ് വാലി അറിയില്ലേ? സൈലന്റ് വാലി കേട്ടിട്ടില്ലേ? സൈലന്റ് വാലി. ആ, ഈ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന ചോദ്യം. പിന്നെന്താ ഓപ്ഷൻ ഇല്ലാതൊക്കെയോ? ഓപ്ഷൻ ഉണ്ടേ, ഓപ്ഷൻ നമ്മുടെ അഷ്മിലിക്ക് തരും.
1: ഓക്കെ. ഓപ്ഷൻ എ കുന്തിപ്പുഴ, ഓപ്ഷൻ ബി ഭവാനി, ഓപ്ഷൻ സി ഭാരതപ്പുഴ, ഓപ്ഷൻ ഡി തൂതപ്പുഴ.
0: അതെ.
1: ഓക്കെ, നമുക്ക് അറിയണ ഞങ്ങളെ നാട്ടിലുള്ളൊരു പുഴകളാണ്.
0: അതെ, ഈ നമ്മുടെ പാലക്കാട് മലപ്പുറം ജില്ലയിലൂടെ ഒക്കെ ഒഴുകുന്ന പുഴകളാണ്.
1: കുന്തിപ്പുഴന്നല്ലേ
0: പറഞ്ഞേ? ആ, കുന്തിപ്പുഴ ആണോന്നാ ചോദിച്ചത്. ഉറപ്പില്ല എനിക്ക്, കുന്തിപ്പുഴ ആണെന്ന് പറ. ആണില്ലേ? അപ്പൊ ഇന്ന ഉത്തരം ശരിയാണോ അല്ലേ നോക്കട്ടെ. ആണോ അശ്മിലേ? ആണ്. ഉത്തരം ശരിയാണ്, കുന്തിപ്പുഴയാണ്.
2: അപ്പൊ
0: അൽഹംദുലില്ലാ. അപ്പൊ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ക്ലിയർ ചെയ്തു. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ അശ്മില ഈസി ആയിട്ടുള്ള ചോദ്യം ചോദിച്ചോ.
1: ഈസിയാണ്. വയനാട് ജില്ലയിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഹലോ, ചോദ്യം ക്ലിയർ ആയോ? ഓപ്ഷൻ എ കബനി, ഓപ്ഷൻ ബി ഭവാനി, ഓപ്ഷൻ സി പാമ്പാർ, ഓപ്ഷൻ ഡി നെയ്യാർ. നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ടൈം കൊടുക്കാം.
0: അതെ, അല്ല മോനെ, കബനി എന്നാ പറഞ്ഞത്? കബനി വയനാട് ജില്ലയിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്കോട്ട് ഒഴുകുന്ന നദി കബനി ആണോ അശ്മിലെ?
1: ആണ്,
0: ആണ് അല്ലേ.
1: ഇതെന്താ അറിയോ, നമ്മൾ ഇതിൽ വയനാട് എന്നുള്ളതല്ലാത്തൊക്കെ നമ്മൾ നേരത്തെ ഒരു
0: പറഞ്ഞു പോയ സംഭവമാണ്. അതെ അതെ, കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ മൂന്നെണ്ണാണ്. അപ്പൊ അതില് എന്താ, മൂന്നെണ്ണത്തിൽ ഒന്നാണ് ഈ കബനി എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്.
1: പറഞ്ഞിരുന്നു.
0: അതെ, അപ്പോ കബനിയാണ് അല്ലേ? കബനി ഉത്തരം ശരിയാണ് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിരിക്കുകയാണ്.
2: അൽഹംദുലില്ലാഹ്
0: എന്ന് പറഞ്ഞതാണ്, മാഷല്ലാ. അപ്പോ രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഇനി ലാസ്റ്റ് ചോദ്യം ചോദിച്ചാലോ? ചോദിക്കട്ടെ. ഈസി തന്നെ വേണല്ലേ? ഓക്കെ, എന്നാ പിന്നെ നമുക്ക് ഈസി എങ്ങോട്ട് ചോദിക്കാം. എന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ട് ടെലിഗസില്?
2: ഉമ്മ.
0: ഉമ്മ പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉമ്മ മാത്രാണ്. അപ്പൊ ഉമ്മ ഉണ്ട്. അപ്പൊ ഈസി, ഇനിയിപ്പ നിനക്ക് ഈസി അല്ലെങ്കിൽ ഉമ്മാനോട് ചോദിക്കാട്ടോ. ആ അപ്പോ ചോദിക്കാണ്, മുല്ലപ്പെരിയാർ അണക്കെട്ട് ഏത് നദിയിലാണെന്ന ചോദ്യം. പെരിയാർ. ഇത്ര ഈസി ആയിക്കണ്ട് ഞാൻ ചോദിച്ചില്ലേ. അപ്പൊ ഈ ചോദിച്ചതിനനുസരിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ എന്നോട് പറഞ്ഞതിനനുസരിച്ച് ഞാൻ ചോദിച്ചു. ഈസി വേണമെന്ന് പറഞ്ഞു, ഈസി തന്നു. പെരിയാർ എന്ന ഉത്തരം പറഞ്ഞു. ഉത്തരം ശരിയാണ് അശ്മിലെ? ഉത്തരം ശരിയാണ്, മാഷാല്ലാ. അപ്പൊ പെരിയാറാണ്.
1: എടാ ഹാനിത, എനിക്ക് തോന്നുന്ന മൂസിൻ കാക്ക എന്റെ എന്താ മനസ്സ് വായിക്കാൻ ഒരു കഴിവുണ്ടെന്നാണ്. അണക്ക അറിയണ ചോദ്യം തന്നെ മൂപ്പര് ചോദിച്ചോട്. അല്ല എന്താ, ആറാം ക്ലാസ്സില്?
0: അല്ല, രണ്ടിലേക്ക്.
1: രണ്ടിലേക്ക് എന്ന് പറഞ്ഞേ കാക്കുവാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നത്.
0: അവന്റെ കാക്കുവാണ് ആറാം ക്ലാസ്സിലേക്ക് വരുന്നത് അല്ലേ? കാക്കു ആറാം ക്ലാസ്സിലേക്കല്ലേ? ഹലോ, പോയാ?
1: പോയോ?
0: അതെന്ത് പറ്റി?
1: ഓന് വിന്നറായി കണ്ടപ്പോ പോയതാ.
0: ഹലോ, ഇല്ല അത് കട്ടായി തോന്നുന്നു.
1: കളൻ കട്ടായിട്ടുണ്ട്.
0: അപ്പോ
1: എന്താ, ഇന്നത്തെ ടെലിവിഷനിലേക്ക് എന്തായാലും ധാരാളം കോളേഴ്സ് ഉണ്ട്, എല്ലാവരും വിന്നറാവുണ്ട്. പെട്ടെന്ന് സ്കോർ, ഞാൻ ആദ്യം തന്നെ ടെലിവിഷനിൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റിയ വിഷയമാണെന്ന് പറഞ്ഞു.
0: അതെ,
1: 44 നദികളുണ്ട് നമ്മൾ പറഞ്ഞു. അത് മൂന്നെണ്ണം വേറെ ഗുണമാണ് ബംഗാൾ ഉൾക്കടൽ ചെന്ന് ചേരുന്നുണ്ട്, അതേപോലെ അറബിക്കടലിൽ ചെന്ന് ചേരുന്ന നദികളുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താ ഇനി കാണണം എന്നാഗ്രഹമുള്ളൊരു ബീച്ച് ഏതാ?
0: കാണണം എന്നാഗ്രഹമുള്ള ബീച്ചുകൾ കുറെ ഉണ്ട്. ഏതെന്ന് വെച്ചാൽ ഞാൻ ശംഖുമുഖം ബീച്ചിൽ ഒരു വട്ടം പോയിട്ടുണ്ട്, പക്ഷെ കുറേ മുമ്പാണ്. എനിക്ക് അവിടെ ആ ഭാഗത്തുള്ള ബീച്ചുകളിലൊക്കെ ഒന്നുകൂടി പോകണം എന്നൊക്കെ ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് കാരണം അങ്ങനെ വല്ലാതൊന്നുമില്ല, പക്ഷെ അവിടെ വലിയ എന്താ തിരയാണ്, അതാണ് ഇതാണെന്നൊക്കെ കുറേ പറയണത് കേൾക്കാറുണ്ട്. പിന്നെ പോകണമെന്നൊക്കെ ഒരു പൂതി.
1: അതെ, നമുക്കെന്നും കോഴിക്കോട് തന്നെയാണ്. ഞാൻ കുറേ ആയി കോഴിക്കോട് ബീച്ച് പോയിട്ട്. കോഴിക്കോട് ബീച്ച് പോകണം എന്നൊരു ആഗ്രഹമുണ്ട്.
0: കോഴിക്കോട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോകുമ്പോൾ എന്തായാലും നമ്മൾ ബീച്ചിലൊക്കെ പോകും. ഞാനിപ്പോൾ സാധാരണ ഒറ്റക്കാണെങ്കിൽ അങ്ങനെ പോകാറില്ല. ഒറ്റക്കാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട്, ഞാൻ സാധാരണ കോഴിക്കോടിലേക്ക് പോവാറ് എവിടെയെങ്കിലൊക്കെ ദൂര സ്ഥലങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ പോകുമ്പോൾ കോഴിക്കോട് വണ്ടി നിർത്തിയിട്ട് ബൈക്ക് നിർത്തിയിട്ട് അവിടെ നിന്ന് ട്രെയിൻ കയറി പോകാറാണ്. അപ്പോൾ തിരിച്ച് വരുന്ന സമയത്തൊക്കെ ഇപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബീച്ചിലേക്കൊക്കെ പോയിട്ട്
1: പോരുള്ളൂ.
0: അതെ, വീട്ടിലേക്ക് പോരുള്ളൂ.
1: ഫ്രണ്ട്സിനൊപ്പം അങ്ങനെ ഞാൻ പോകാറില്ല, നമുക്ക് ഏജ് ആയിട്ടില്ലല്ലോ. അപ്പം നമ്മൾ വീട്ടുകാരപ്പം തന്നെയാണ് പോക്ക്.
0: ആ അങ്ങനെ അല്ല, നമ്മൾ ഫാമിലി ആയിട്ട് നമ്മൾ പോകാറുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ട് നമ്മൾ കൂടുതലും കോഴിക്കോട് ബീച്ച് അതേപോലെ ബേപ്പൂർ ബീച്ചിലൊക്കെ ഫാമിലി ആയിട്ട് കുറേ പോയിട്ടൊക്കെ ഉണ്ട്.
1: ഞാൻ എൻ്റെ ഉമ്മ അനിയത്തി അവരപ്പാണ് ഏറ്റവും കൂടുതൽ പോക്ക്. അപ്പോൾ നമ്മൾ ടെലിവിഷനിൽ അവസാന സമയം, അപ്പോൾ നാളത്തെ വിഷയം ഒന്നുകൂടി പറയാൻ തോന്നുന്നുണ്ട് അല്ലേ?
0: ഓക്കെ, നാളത്തെ വിഷയം എന്താണ്? പ്രശസ്ത മുസ്ലിം വനിതകൾ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന
1: പ്രശസ്ത മുസ്ലിം
0: സഹാബി വനിതകൾ.
1: അതെ,
0: സഹാബി
1: വനിതകളാണ് നാളത്തെ വിഷയം ഇൻഷാ അല്ലാഹ്. പിന്നെ വെക്കേഷൻ ഒക്കെ കയ്യാറായി.
0: വെക്കേഷൻ കയ്യാറായി.
1: ഒരു കോളർ വിളിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞു നമുക്ക് സങ്കടമാണ് വെക്കേഷൻ കഴിയണത് എന്നൊക്കെ.
0: വെക്കേഷൻ കഴിഞ്ഞുകൊണ്ട് ഇപ്പം എന്താ പ്രശ്നം? വെക്കേഷൻ കഴിഞ്ഞാലും കുട്ടികൾക്ക് കളിക്കാനുള്ള കളിക്കാം.
1: മാർച്ച് ഒരു എന്താ നവംബർ ഒക്കെ ആകുമ്പോൾ നമുക്ക് തോന്നുന്നു സ്കൂളൊന്ന് പൂട്ടില്ലെങ്കിൽ ചില ആൾക്കാർക്ക് പൊതുവേ. പിന്നെ ഒരു മാർച്ചൊക്കെ ഒന്ന് കഴിഞ്ഞ് പരീക്ഷയ്ക്ക് ഒന്ന് കഴിഞ്ഞൊരു ഒരാഴ്ച രണ്ടാഴ്ച ചിലപ്പോൾ എക്സാം കഴിഞ്ഞൊരു ത്രില്ല് ഉണ്ടാവും. അപ്പോൾ വെക്കേഷൻ ആയി കുറച്ച് കഴിയുമ്പോൾ ആ ത്രില്ലൊക്കെ അതൊക്കെ പോകും ബോറടിച്ച്.
0: അതെ, അത് ശരിയാണ്. അത് ആ ഒരു സമയത്ത് മാത്രമേ നമുക്കൊരു ആവേശം ഉണ്ടാവുള്ളൂ.
1: അതെ.
0: പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെയൊക്കെ ഈ ടെലിവിഷനിൽ വിളിക്കുന്ന കുട്ടികൾ അവര് വളരെ ആവേശത്തിലാണ്. അതായത് സ്കൂള് ഒന്ന് പൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്യാണ്, ഈ അവരുടെ ആ ഒരു അവർക്ക് എന്ത് എന്തൊരു ചിന്ത ഉണ്ടാവുക, ഈ ടെലിവിഷനിൽ വിളിക്കണം, ടെലിവിഷൻ ഉണ്ടാവുമല്ലോ.
1: പീസ് റേഡിയോ വ്യത്യസ്ത പ്രോഗ്രാമുകൾ വെക്കേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ സമ്മർ ക്വസ്റ്റ് ഉണ്ടായിരുന്നു.
0: അതെ ഉണ്ടായിരുന്നു.
1: അതേപോലെ ടെലിവിഷൻ ഉണ്ട്. ഇപ്പോൾ ഞായറാഴ്ചകളിൽ ഖുറാൻ ടെലിവിഷൻ ഉണ്ട് നമുക്ക്. അതേപോലെ വ്യത്യസ്ത പരിപാടികൾ നമ്മൾ എന്തുണ്ട് കുട്ടി, ഇപ്പോൾ സ്റ്റാർ ക്വസ്റ്റ്.
0: അതെ, ഇപ്പോൾ പ്രത്യേകിച്ച് പെരുന്നാളൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്കുള്ള രസകരമായിട്ടുള്ള കുറേ പരിപാടികളുണ്ട്.
1: ഭയങ്കര ഇഷ്ടകരം.
0: അതെ,
1: എന്താ നമ്മളൊരു വോയിസ്, നമ്മളൊരു ശബ്ദം പീസ് റേഡിയോ, കുറേ ആൾക്കാർ കേൾക്കണ പീസ് റേഡിയോയിൽ നമ്മളൊരു പാട്ട് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളെ എന്താ വീട്ടിലെ കുട്ടികൾക്ക് നമ്മൾ ഭയങ്കര ഒരു ത്രില്ലായിരിക്കും, ഭയങ്കര അവർക്കൊരു സന്തോഷമായിരിക്കും. അത് ചിലപ്പോൾ വലിയ ആൾക്കാർക്ക് അതിപ്പോൾ പീസ് റേഡിയോ ഒരു പാട്ട് വന്നു, പക്ഷേ കുട്ടികൾക്ക് അത് ഭയങ്കര
0: കാര്യമാണ്.
1: നമ്മളത് റെക്കോർഡ് ചെയ്ത് സ്റ്റാറ്റസ് ഇടും, അതേപോലെ ഫ്രണ്ട്സിനത് അയച്ചു കൊടുക്കും. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ ഒന്ന് സ്റ്റാറാവും, സ്റ്റാർ ക്വസ്റ്റിലെ സ്റ്റാറാവും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച്. അപ്പോൾ ടെലിവിഷനിലേക്ക് തന്നെ നമ്മൾ കുറേ മുമ്പ് തുടങ്ങിയതാണ്. ഇപ്പോൾ അവസാന ടെലിവിഷൻ്റെ അവസാന ദിവസങ്ങളാണ്. എന്താ മെയ് സ്കൂൾ തുറക്കുന്നതോടെ നമ്മളിത്
0: അവസാനിക്കും. ഇപ്പോൾ 18 ആയില്ലേ, ഒരു 12 ദിവസം കൂടെ ഉള്ളൂ ബാക്കി.
1: അതെ, നമ്മൾ പെരുന്നാളിന് ഒരു എന്ത് ചെയ്യും സ്പെഷ്യൽ ഇത് ടെലിവിഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതിനൊക്കെ വെയിറ്റിംഗ് ആണ്.
0: അതെ, പെരുന്നാളിൻ്റെ സമയത്ത്
1: ഇനിയിപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് പറഞ്ഞാൽ പെരുന്നാളിനാണ്. പെരുന്നാളിന് പുതിയ ഡ്രസ്സ് എടുക്കുക, പള്ളിയിൽ പോകുക, എന്താ വീട്ടിൽ വിരുന്ന് പോകുക. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റാണ് എല്ലാവരും. അപ്പോൾ നമ്മൾ ടെലിവിഷൻ ഉണ്ടാക്കാൻ ഒരു മെയിൻ അജണ്ട പറഞ്ഞാൽ അത് അറിവ് നേടുന്നതിലാണ്. നമ്മളൊരു ദിവസം ഇസ്ലാമിക് വിഷയമാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ജനറൽ വിഷയമായിരുന്നു. അപ്പോൾ ഇന്നലെ ഇസ്ലാമിക് വിഷയമായിരുന്നു, മലക്കുകൾ എന്നായിരുന്നു ഇന്നത്തെ വിഷയം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ഇന്ന് നമ്മൾ നദികളും കായലുകളും എന്ന വിഷയമായിരുന്നു. നാളെ നമ്മൾ പറഞ്ഞു പ്രശസ്ത മുസ്ലിം സഹാബ വനിതകളായിരുന്നു നാളെ. അപ്പോൾ രണ്ട് ഇതിലും, അതായത് ജനറൽ വിഷയത്തിലും ഇസ്ലാമിക് വിഷയത്തിലും എന്താണ്
0: നമ്മൾ കൂടുതൽ അറിവുകൾ നേടിയെടുക്കാനുള്ള ഒരു ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിത് തുടങ്ങിയിട്ടുള്ളത്.
1: അതെ.
0: അപ്പോൾ കുട്ടികൾ ധാരാളം ഉണ്ട് നമുക്ക് വിളിക്കാൻ, അതേപോലെ പഠിച്ചിട്ട് വിളിക്കുന്നവരുണ്ട്, പഠിക്കാതെ വിളിക്കുന്നവരുണ്ടാവാം. പക്ഷേ കൂടുതൽ കുട്ടികളും മെജോറിറ്റി കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, അവരിതിന് കറക്റ്റായിട്ട് പഠിച്ച് അതിനനുസരിച്ചുള്ള രീതിയിൽ പഠിച്ച് റെഡി ആയിട്ടാണ് വിളിക്കുന്നത്.
1: അതേപോലെ ധാരാളം എന്താ ആളുകൾ പീസ് റേഡിയോയിൽ ഇത് ലൈവ് ആയിട്ട് കേൾക്കുന്നുണ്ട്.
0: അതെ,
1: ഒരു അറിവ് കിട്ടുന്ന രീതിക്ക്. അപ്പോൾ ഒരു ഉച്ചക്ക് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഒരു അറിവ് കിട്ടുന്ന രീതിക്ക് ടെലിവിഷനിലേക്ക് വിളിക്കുന്ന ആളുകളും ടെലിവിഷനിലേക്ക് വിളിക്കാതെ തന്നെ അത് കേൾക്കുന്ന ആൾക്കാരും ഉണ്ട്.
0: അതെ, ഉണ്ട്.
1: അപ്പോൾ നമ്മൾ ടെലിവിഷനത്തെ അവസാന സമയങ്ങളൊക്കെ ആയിട്ടുണ്ട് അല്ലേ?
0: അതെ.
1: അപ്പോൾ നമ്മൾ എന്താ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് പറയാം. എന്താ ഇന്നത്തെ നമ്മളെ
0: ടെലിവിഷൻ്റെ
1: പുതിയ വെർഷൻ.
0: അതെ,
1: പുതിയ വെർഷൻ. അപ്പോൾ ധാരാളം ആളുകൾ നമ്മളോട് പറഞ്ഞിരുന്നു ഇത് ടെലിവിഷനിലേക്ക് എന്താ വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് പീസ് റേഡിയോ യു പി സെക്ഷൻ, അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പം ഇന്നത്തെ കോളറിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഏറ്റവും കൂടുതൽ എന്താണ് എന്താ ടെലിവിഷനിലേക്ക് വിളിക്കുന്നത് യു പി സെക്ഷനിലെ കുട്ടികളാണ്. അപ്പോൾ യു പി സെക്ഷനിലെ കുട്ടികൾക്ക് എന്ത് ചെയ്തു, നമ്മൾ പുതിയൊരു ടെലിവിഷൻ എന്താ പ്ലാൻ ചെയ്തു. അത് രജിസ്ട്രേഷൻ രൂപത്തിലാണ്, കാരണം കോൾ ബ്ലോക്ക് ആവുന്ന രീതി കൊണ്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ ഫോർമാറ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്യാൻ സിമ്പിളാണ്, നമ്മളെ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തുണ്ട് ഈ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പീസ് റേഡിയോക്ക് സാധാ ടെലിവിഷനിലേക്ക് വിളിക്കുന്ന നമ്പർ ഉണ്ട്, 90 20 840 840 എന്നുള്ള നമ്പറിലേക്ക് ടെലിവിഷൻ എന്ന മെസ്സേജ് അയച്ചാൽ എന്ത് ചെയ്യും, അവർ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും, വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം
0: അതിൽ കളക്ട് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടത് യു പി തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് ഈ ടെലിവിഷൻ. അതുകൊണ്ട് യു പിയിൽ പഠിക്കുന്ന കുട്ടികൾ ഇനി 6 ഇനി 5 അതേപോലെ 6 7 ക്ലാസ്സുകളിലേക്കൊക്കെ ചേരാനുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, അവർ മാത്രം ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുക, അവർ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.
1: അപ്പോൾ ധാരാളം അറിവുകളൊക്കെ ആയിട്ട് ടെലിവിഷൻ ഇങ്ങനെ മുന്നോട്ട് പോകണം.
0: അതെ, ശരിയാണ്.
1: അറിവിൻ്റെ പ്രാധാന്യം ഇത്ര നമുക്ക് കൃത്യമായിട്ട് അറിയാം.
0: അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അറിവ് നേടുക എന്നുള്ളത് ഓരോ മുസ്ലിമിനും ബാധ്യതയാണ്, നിർബന്ധ ബാധ്യതയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
1: അതെ, അത് ഏത് രീതിയിലാണെങ്കിലും ധാരാളം പുസ്തകങ്ങളൊക്കെ വായിച്ച് അറിവ് നേടുന്ന ആൾക്കാരുണ്ട്.
0: അതെ, നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന് ഉപകരിക്കുന്ന അതുപോലെ നമ്മുടെ സമൂഹത്തിന് ഉപകരിക്കുന്ന വീട്ടിൽ വീട്ടുകാർക്ക് ഉപകരിക്കുന്ന അറിവുകൾ എന്ത് ചെയ്യുക, നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ നിർബന്ധവാദിയാണ്. അത് കൃത്യമായിട്ട് ഓരോ വ്യക്തികളും പാലിക്കണം.
1: അതെ, ഇൻഷാല്ലാ. അപ്പോൾ ധാരാളം അറിവ് നേടാൻ പഠിച്ചവന് തോഫീക്ക് ആയിട്ട്.
0: അതെ,
1: ഐ മീൻ അപ്പോൾ നമ്മൾ അറിവ് എന്താ പുസ്തകം അറിവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം ഇന്ന് ചുമതലയേറ്റു. അദ്ദേഹം ധാരാളം ബുക്ക് വായിക്കുന്ന ഒരാളാണ്.
0: അതെ,
1: അദ്ദേഹം പുതിയൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്, പുതിയൊരു പുസ്തകം അദ്ദേഹം പ്രകാശനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിവ് എന്നുള്ള സംഭവം, നമ്മൾ ഇപ്പോൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും തിരക്കിട്ട സമയങ്ങളിലും അദ്ദേഹം വായിക്കാൻ അല്ലെങ്കിൽ എന്താ വായനയുള്ളിൽ കാണാൻ നമുക്ക് അറിവ് നേടാൻ പറ്റും. അതിന് അദ്ദേഹം ഒരു സമയം മാറ്റിവെക്കുന്നുണ്ട് എന്ന് നമ്മൾ വളരെ അത്ഭുതപ്പെടുന്ന കാര്യമാണ്. പ്രതിപക്ഷ നേതാവാണ്, ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവ്, ഒരു എം എൽ എ കഴിഞ്ഞാൽ എത്രത്തോളം തിരക്കുണ്ടാവും നമുക്കറിയാം. അപ്പോൾ ആ തിരക്കിലും അദ്ദേഹം വായിക്കാൻ അറിവ് നേടാൻ മാറ്റിവെക്കുന്നുണ്ട്, സമയം മാറ്റിവെക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. ചാലാ,
0: അതെ ശരിയാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഉപകരിക്കുന്ന രൂപത്തിലുള്ള അറിവുകൾ പല കുട്ടികളും ഇപ്പോഴത്തെ പൊതുവായിട്ട് പറയുകയാണ്, ചില കുട്ടികൾ അവർ അറിവ് നേടുന്നുണ്ട് പക്ഷേ അത് ആവശ്യമുള്ള കാര്യങ്ങളല്ല.
1: അതെ,
0: ചിലപ്പോൾ ഗെയിമിനെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലുള്ള ആ ഒരു രീതിയല്ല നമുക്ക് വേണ്ടത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മാന്യനായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് അവൻ്റെ ജീവിതത്തിൽ ഉപകരിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായി മര്യാദകളുമായി ബന്ധപ്പെട്ട അറിവുകളാണ് നേടിയെടുക്കേണ്ടത് എന്നുള്ളതാണ്.
1: അതെ, ഈ അറിവ് നേടുമ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ഇസ്ലാമികളുടെ നബിയുടെ സുന്നത്തുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കി അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊരു ചിട്ടയുണ്ടാക്കാൻ, ജീവിതത്തിൽ ഒരു ഓർഡർ ഉണ്ടാക്കാൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ ഓർഡർ ഉണ്ടാക്കാൻ എന്ത് ചെയ്യും, നബിയുടെ സുന്നത്തുകൾ നമുക്ക് സഹായിക്കും. നബിയുടെ ധാരാളം സുന്നത്തുകൾ എന്താ ആ ഒരു നമ്മൾ ആ ഒരു സുന്നത്തിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരു ഓർഡർ ഉണ്ടാവും. അപ്പോൾ അതൊരു അറിവാണ്.
0: അതെ,
1: ഇപ്പോൾ ഇസ്ലാമിക കാര്യത്തിൽ ധാരാളം മാതൃകകൾ നമുക്കുണ്ട് ഓരോ കാര്യം. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നബി ഇങ്ങനൊരു സിറ്റുവേഷൻ, ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ നബി എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്തത്, എങ്ങനെയാണ് നബി കുട്ടികളോട് പെരുമാറിയത്, ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറിയത്, അപ്പോൾ അതൊക്കെ ധാരാളം എന്ത് ചെയ്യും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
0: അവിടെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ നേടിയെടുത്ത അറിവുണ്ടല്ലോ, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്.
1: അതെ,
0: അത് ഒരു സ്വതക്കയാണത്, മനസ്സിലായോ? അതായത് നമ്മൾ ഇപ്പോൾ ആത്മീയപരമായിട്ട് പറയുകയാണെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് അതിന് അതിരില്ലാത്ത പ്രതിഫലം കിട്ടും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ചില മാർഗങ്ങൾ അതിലൊന്നാണ് സ്വതക്കത്തുൻ ജാരിയ, പള്ളിക്ക് വേണ്ടിയിട്ട് മദ്രസക്ക് വേണ്ടിയിട്ടൊക്കെ, അതായത് അള്ളാഹിൻ്റെ ദീന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ദീനിന് വേണ്ടിയിട്ട് പൈസ സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത് എന്താണ്, നമ്മൾ മരിച്ചാലും അതെ നമ്മൾ മരിച്ചാലും എന്ത് ചെയ്യും അതിൻ്റെ പ്രതിഫലം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് എന്ത് അറിവ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇപ്പം ഞാന് ഇപ്പം എനിക്ക് ഒരാൾ ഇപ്പം അശ്മിൽ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തന്നു, അതൊരു നന്മയാണ്. അതായത് ഇപ്പം എനിക്ക് നിസ്കരിക്കാൻ വേണ്ടി എനിക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നിസ്കരിക്കാൻ തുടങ്ങി, നിസ്കാരം തുടങ്ങി, ഞാൻ എന്ത് ചെയ്തു ഇതുപോലെ വേറൊരാളെ പഠിപ്പിച്ചു. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഞാൻ നിസ്കരിക്കുന്നതിനനുസരിച്ച് എൻ്റെ നിസ്കാരത്തിൻ്റെ പ്രതിഫലം അശ്മിലിന് കിട്ടും.
1: അതെ,
0: അപ്പം അത് എത്ര ആൾക്കാരാണെങ്കിലും അതിനനുസരിച്ച് ആരൊക്കെ നിസ്കരിക്കണ്ടോ അതിൻ്റെ ഒക്കെ അശ്മിലിന് കിട്ടും.
1: അതെ,
0: അപ്പം അതുപോലെ തന്നെയാണ്
1: ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടെലിവിഷൻ്റെ, നമ്മൾ സംസാരിച്ച് കുറേ സമയം, നമുക്ക് ഇന്നത്തെ ടെലിവിഷൻ്റെ സമയം ഇവിടെ അവസാനിക്കാനായി. അപ്പോൾ നാളത്തെ വിഷയം നമ്മൾ ഒന്നുകൂടി പറയുകയാണ്, പ്രശസ്ത മുസ്ലിം വനിതകൾ.
3: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽമിംബർ, പ്രമുഖരുടെ ജുമാ ഖുതുബകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ അബ്ദുൽ മാലിക് സലഫി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേൾക്കുന്നത്. ബലികർമ്മത്തിൽ പങ്കാളിയാവുക.
4: അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിൽ നിശ്ചയിച്ചിട്ടുള്ള മഹത്തായ ഒരു പുണ്യകർമ്മമാണ് ബലികർമ്മം അഥവാ ഉളഹിയത്ത് എന്നുള്ളത്. അതിന്റെ ചില വശങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നാം മനസ്സിലാക്കിയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖലീലായി തെരഞ്ഞെടുത്തിട്ടുള്ള മഹാന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ത്യാഗോജ്ജ്വലമായ ചരിത്രവുമായി ബന്ധമുള്ള ഒരു ആരാധന കൂടിയാണ് യഥാർത്ഥത്തിൽ ഉളഹിയത്ത് എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാഫാത്തിലെ 100 മുതൽ 107 വരെയുള്ള ആയത്തുകളിൽ അതിന്റെ വിശദമായ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ ചുരുക്കി നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. വളരെ പ്രായം ചെന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തനിക്കൊരു സന്താനമുണ്ടാകണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും ആ ആഗ്രഹം അള്ളാഹുവിന്റെ മുമ്പിൽ അദ്ദേഹം നിവർത്തുകയും ചെയ്യുന്നുണ്ട്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അള്ളാഹു ഒരു സ്വാലിഹായ സന്താനത്തെ നീ എനിക്കു തരണം. ഇവിടെ പണ്ഡിതന്മാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇവിടെ എന്ന് മാത്രമല്ല, ദുനിയാവിന്റെ ഏത് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും നിരുപാധികം മുത്തലക്കൻ അല്ല ചോദിക്കേണ്ടത്, അഥവാ കണ്ടീഷനുകൾ ഉണ്ടാവും. റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസന. ദുനിയാവിന്റെ ഏത് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും, അത് സമ്പത്താണെങ്കിലും അതുപോലെ തന്നെ സന്താനങ്ങളാണെങ്കിലും അധിക ഏത് വിഷയങ്ങളാണെങ്കിലും, അതെല്ലാം ഒരു നിർണിതമായ എന്ന് പറഞ്ഞാൽ അതിലേക്കൊരു നന്മ കൂട്ടിക്കൊണ്ടാണ് ചോദിക്കേണ്ടത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന. അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചത് എനിക്കൊരു സന്താനത്തെ തരണം എന്നല്ല, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ ഒരു സന്താനത്തെ എനിക്ക് നീ ഒരു പിൻഗാമിയായി കൊണ്ടു തരണം. അങ്ങനെ ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, നല്ല വിവേകമുള്ള ഒരു സന്താനം ഞാൻ താങ്കൾക്ക് നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കുകയാണ്. ഫലമ്മ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ, അങ്ങനെ ആ സന്താനം ജനിച്ചു വളർന്നു വലുതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ ഓടിച്ചാടി നടക്കാനും കൈപിടിച്ചൊക്കെ നടക്കാൻ പ്രായമായപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സന്താനത്തെ വിളിച്ചുകൊണ്ട് പറയാൻ, യാ ബുനയ്യ, അല്ല പൊന്നുമോനെ, ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക്ക്, നിന്നെ ഞാൻ അറവ് നടത്തുന്നതായിക്കൊണ്ട് എനിക്ക് സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് സ്വപ്നത്തിൽ ദർശനമുണ്ടായിരിക്കുന്നു, ഞാൻ നിന്നെ അറവ് നടത്തുന്നതായിക്കൊണ്ട്, അതുകൊണ്ട് ഫൻദുർ മാദാ തറ, എന്താണ് നിന്റെ വിഷയത്തിൽ അഭിപ്രായം, നീ ഒന്ന് ചിന്തിക്ക്. ആ തീരുമാനം മാറ്റാനല്ല, ആ അള്ളാഹുവിന്റെ തീരുമാനം തന്റെ പൊന്നുമകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അറിയിക്കുകയാണ്. കാല, ആ സന്ദർഭത്തിൽ ആ മകൻ പറയുക, യാ അബതി ഫഅൽ മാ തുഉമർ, അല്ല പിതാവെ, താങ്കളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അത് താങ്കൾ നിർവഹിച്ചു കൊള്ളുക, താങ്കൾ പ്രവർത്തിച്ചു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, ക്ഷമാലുക്കളിൽ ക്ഷമിക്കുന്ന ആളുകൾ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ട്, പക്ഷെ എന്നാലും ഞാൻ ക്ഷമിക്കുന്നവരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കൽ നിങ്ങൾക്കെന്നെ കണ്ടെത്താൻ സാധിച്ചേക്കും. അങ്ങനെ ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ അരുമ സന്താനവും ആ ഒരു വലിയ കർമ്മത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽജബീൻ, അദ്ദേഹത്തിന്റെ പാർശ്വം കണക്ക് അദ്ദേഹം കടത്തുകയാണ്, അഥവാ അറക്കാൻ വേണ്ടി റെഡിയായി. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അവർ രണ്ടുപേരും കീഴൊതുങ്ങി അറുക്കാൻ റെഡിയായി നിന്നപ്പോഴാണ് വനാദൈനഹു അയ്യാ ഇബ്രാഹിം, ഇബ്രാഹിം എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും, ഖദ് സദ്ദഖ്ത റുയ, താങ്കളുടെ സ്വപ്നത്തെ താങ്കൾ സാക്ഷാത്കരിക്കുകയും ചെയ്തിരിക്കുന്നു. അറുക്കുന്നതായിക്കൊണ്ടാണ് സ്വപ്നം കണ്ടത്, പക്ഷെ അറുക്കാൻ വേണ്ടി മാനസികമായിക്കൊണ്ടും ശാരീരികമായിക്കൊണ്ടും ഇബ്രാഹിം നബിയും അദ്ദേഹത്തിന്റെ മകനും തയ്യാറായതോടുകൂടി തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വപ്നം അവിടെ സാക്ഷാത്കരിക്കപ്പെട്ടു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരമാണ് നാം മുഹ്സിനുകളായ, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ അവന്റെ കൽപ്പനകളെ ഒരു നേരക്കും ലംഘിക്കാത്ത മുഹ്സിനുകളായ ആളുകൾക്ക് അങ്ങനെയാണ് നാം പ്രതിഫലം കൊടുക്കുന്നത്. ഇന്നഹാദാ ലഹുൽ ബലാഉൽ മുബീൻ, യഥാർത്ഥത്തിൽ ഇത് തന്റെ സ്വന്തം മകനെ, അവസാന കാലഘട്ടത്തിൽ കിട്ടിയ സ്വന്തം മകനെ കത്തിക്കിരയാക്കാൻ വേണ്ടി നടത്തിയതല്ല. ഇന്നഹാദാ ലഹുൽ ബലാഉൽ മുബീൻ, ഇത് വളരെ വ്യക്തമായൊരു പരീക്ഷണമാകുന്നു. ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിജയിക്കുകയും വഫദൈനാഹു ബിദബ്ഹിൻ അലീം, നാം അദ്ദേഹത്തിന് ഒരു ബലിമൃഗത്തെ പകരമായി കൊണ്ടു നൽകുകയും ചെയ്തു. ഈ ഒരു ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ഹയ്യത്ത് കർമ്മത്തിലൂടെ സഹോദരന്മാരെ നിർണയിക്കുന്നത്. എല്ലാ ഉമ്മത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഉദ്ഹയ്യത്തിന്റെ കർമ്മം സുന്നത്താക്കിയിരുന്നു, അല്ലെങ്കിൽ അതിൽ ഒരു മത നിയമമാക്കിക്കൊണ്ട് നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ പൊതുവെ പലപ്പോഴും ആളുകൾ ബലിമൃഗങ്ങളെ അഥവാ മൃഗങ്ങളെ അറുക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയും അത് എന്തൊരു ആരാധനയാണ്, ഒരു മൃഗത്തിന്റെ ചോര ചിന്തിയിട്ട് വേണോ, ഒരു ഒന്നും തിരിയാത്ത ബുദ്ധിയില്ലാത്ത ഒരു മൃഗത്തെ അറുത്തുകൊണ്ടാണോ ഇസ്ലാമിൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നത്? അള്ളാഹുവിന്റെ ഒരു മനുഷ്യന് തഖ്വയുണ്ടാകണമെങ്കിൽ ഒരു ജീവിയുടെ ജീവൻ കളയേണ്ടതുണ്ടോ, ചോര ചിന്തേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ, വസ്വാസിലാക്കുന്ന ചില ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരു കാര്യം പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൽപ്പിച്ചതിന്റെ പിന്നിൽ നമുക്കറിയാത്ത ഒരുപാട് ഹിക്മത്തുകളും ഒരുപാട് യുക്തികളും കാരണങ്ങളും അള്ളാഹുവിന്റെ അടുക്കലുണ്ടാകും. എല്ലാ വസ്തുവിന്റെയും എല്ലാ ഇബാദത്തുകളുടെയും കാര്യകാരണങ്ങൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടുള്ളതല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഭൂമിയിലുള്ള സകലമാന വസ്തുക്കളും, അത് ജീവികളാണെങ്കിലും അതുപോലെ തന്നെ അജീവികളാണെങ്കിലും ജീവനുള്ളതാണെങ്കിലും ജീവനില്ലാത്തവയാണെങ്കിലും ഏത് വസ്തുക്കളാണെങ്കിലും അതിന്റെ മൂലകാരണം, സൃഷ്ടിപ്പിന്റെ മൂലകാരണം എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർദി ജമീഅൻ, ഈ ഭൂമിയിലുള്ള സകലമാന വസ്തുക്കളും മനുഷ്യർക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെയുള്ള തൽക്കാലികളും അതുപോലെ തന്നെ കന്നുകാലികളും ജീവജാലങ്ങളും മരങ്ങളും പഴങ്ങളും എല്ലാ വസ്തുവിന്റെയും അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് മനുഷ്യനാണ്. ഈ മനുഷ്യന് വേണ്ടിയാണ് ഇവിടെയുള്ള നാൽക്കാലികളെയും ജീവജാലങ്ങളെയും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി ഒരു മനുഷ്യൻ ബലികർമ്മം നടത്തിക്കഴിഞ്ഞാൽ ആ ബലിമൃഗത്തിന്റെ മാംസത്തെ ആ മനുഷ്യൻ ഭക്ഷിക്കണമെന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്ന കൽപ്പന. അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളെ മാത്രമേ ബലിയെറുക്കാൻ പാടുള്ളൂ എന്നുകൂടി ഇസ്ലാമിന്റെ നിർദ്ദേശമുണ്ട്. നമുക്ക് തിന്നാൻ പാടില്ലാത്ത മൃഗങ്ങൾ വെറുതെ ചോര ചിന്തി അതിനെ കൊല്ലുക എന്ന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല ഹറാമാക്കിയ കാര്യമാണ്. നമുക്ക് തിന്നാൻ പാടില്ലാത്ത മൃഗങ്ങൾ അറുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കണിശമായ നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ ഫക്കുരു മിൻഹ, നിങ്ങൾ അതിൽ ഭക്ഷിക്കണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഭക്ഷണമായി കൊണ്ടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ബലിയെ അള്ളാഹു സുബ്ഹാനഹു നിശ്ചയിച്ചിട്ടുള്ളത്. ഇതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് തിന്നാൻ പാടില്ലാത്ത മൃഗങ്ങൾ അറുക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ദീൻ നിർദ്ദേശിക്കാൻ കാരണം. മാത്രവുമല്ല, ഇവിടെയുള്ള ജീവജാലങ്ങളെ നമുക്ക് അറുക്കാൻ പാകത്തിൽ, നമുക്ക് ഭക്ഷിക്കാൻ പാകത്തിൽ നമുക്ക് കീഴ്പ്പെടുത്തി തന്നു പഠിച്ചവനാണ്. കാരണം എല്ലാ ജീവജാലങ്ങളും നമുക്ക് അറുക്കാൻ കിട്ടൂല. നമുക്ക് മനുഷ്യന്മാർക്ക് പ്രാപിക്കാൻ കഴിയാത്ത ഒരുപാട് ജീവജാലങ്ങളും ഒരുപാട് പിന്നെ വർഗ്ഗങ്ങളും മനുഷ്യലോകത്തുണ്ട്, അല്ലെങ്കിൽ ഈ ഭൂമിയിലുണ്ട്, വന്യജീവികളുണ്ട്. ആ വന്യജീവികളെ പിടിച്ച് അറുക്കാനല്ല അള്ളാഹു കൽപ്പിച്ചത്. കദാലിക്ക സഹർനഹ ലക്കും, ആ മൃഗങ്ങളെ അള്ളാഹു അറുക്കാൻ വേണ്ടി കൽപ്പിച്ച ആട് മാട് ഒട്ടകങ്ങൾ എന്ന് പറയുന്ന മൃഗങ്ങളെ നിങ്ങൾക്ക് അള്ളാഹു അറുക്കാൻ പാകത്തിൽ കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്ക് പ്രാപിക്കാൻ കഴിയാത്ത ആനയെയോ അതുപോലെ തന്നെ കടുവയോ പൂപ്പനോ മറ്റുള്ള ജീവജാലങ്ങളെയോ ഇതൊന്നും അല്ലല്ലോ അള്ളാഹു നമ്മുടെ അറുക്കാൻ പറഞ്ഞ. കദാലിക്ക സഹർനഹ ലക്കും, നിങ്ങൾക്ക് നാം കീഴ്പ്പെടുത്തി തിന്നിട്ടുള്ള മൃഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അറുക്കാൻ കഴിയുന്ന മൃഗങ്ങളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് അറുക്കാൻ പറഞ്ഞത്. അതൊരിക്കലും ക്രൂരതയല്ല. കാരണം എന്താ, ഈ അറിവ് നടത്താതിരുന്നാൽ എന്താണ് മൃഗങ്ങൾക്ക് സംഭവിക്കുക എന്നുള്ളത് ഉത്തരേന്ത്യയിലേക്ക് പോയി നോക്കിയ ആളുകൾക്ക് മനസ്സിലാകും. അഥവാ അവിടെ പശുവിനറക്കാൻ പാടില്ല, അതുപോലെ തന്നെ കാളനറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ തന്നെ മറ്റുള്ള ജീവജാലങ്ങൾ അറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ആ ജീവജാലങ്ങൾക്കുള്ള അവരുടെ ആ ജീവജാലങ്ങളുടെ അവസാനത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് റോഡ് സൈഡുകളോടെ ഒന്ന് ഉത്തരേന്ത്യയിലൂടെ യാത്ര ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുവദിച്ചു തന്ന, അള്ളാഹു അറുക്കാൻ പറഞ്ഞ് ജീവജാലങ്ങൾ അറുക്കാതിരുന്നാൽ അവർക്ക് അവർ പെറ്റുവരുകയും അവസാനം അത് സ്വയമേവ ചത്തൊടുങ്ങുന്നൊരവസ്ഥയായിരിക്കും പഴപ്പുണ്ടാകാം. അതേസമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ, എങ്ങനെയെങ്കിലും പിടിച്ചറുക്കാനല്ല, നല്ല രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ അതിനറുക്കണമെന്നും അതിന്റെ കത്തി മുറിച്ചു കൂട്ടി അറുക്കണം, അതിന് റാഹത്ത് കൊടുക്കണം, അതിന് വെള്ളം കൊടുക്കണം, അതിന് എല്ലാ ആശ്വാസം കൊടുത്തുകൊണ്ടാണ് അതിനറുക്കണമെന്ന് നല്ല ഒരു എഹ്സാനോടുകൂടിയാണ് അതിന് അറിവ് നടത്തേണ്ടത് എന്ന കൽപ്പന പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മൃഗങ്ങൾ അറുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ അതൊരിക്കലും ഒരു ക്രൂരതയായിക്കൊണ്ട് ആരും മനസ്സിലാക്കാൻ പാടില്ല. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ ഒരു മരിമൃഗത്തെ അറുക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ആ ബലിമൃഗത്തിന്റെ മാംസവും രക്തവുമല്ല പടച്ചറപ്പിന് ആവശ്യമുള്ളത്. ഒലാക്കി യനാലുഹു തഖ്‌വാ മിൻകും, നിങ്ങൾ തഖ്‌വയാണ്. ഈ ആയത്തിറങ്ങാൻ ഒരു പശ്ചാത്തലം എന്താണ്, പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽപ്പെട്ട ആളുകൾ ഉലഹിയത്ത് അറുത്തിരുന്നു, അവരും ഹജ്ജുമായി കൊണ്ട് ബന്ധപ്പെട്ട കാലങ്ങളിൽ ബലിമൃഗത്തെ അറുത്തിരുന്നു. ആ ബലിമൃഗത്തെ അറുക്കുകയും അതിന്റെ മാംസം അവർ ഭക്ഷിക്കാതെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി വെക്കും, വിഗ്രഹങ്ങൾക്ക് തിന്നാൻ കൊടുക്കും. അതിന്റെ രക്തമെടുത്ത് കാബാലയത്തിലും അതുപോലെ തന്നെ അതിന്റെ ചുമരുകളിലൊക്കെ അവർ തളിച്ചിരുന്നു. അപ്പൊ ഇത് വിഗ്രഹങ്ങൾക്കും അവിടെ പിന്നെ അവർ പ്രധാനമായി കണ്ടിരുന്ന കഅബാലയത്തിനും അവിടെ അതിന്റെ രക്തവും അതുപോലെ തന്നെ മാംസവും ഒക്കെ കൊടുക്കുമ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടാണല്ലോ ആയത്തിറക്കി. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് നിങ്ങളുടെ ബലിമൃഗത്തിന് രക്തം ആവശ്യമില്ല, രക്തം നിങ്ങൾക്ക് ഹറാം, അത് തിന്നാൻ പാടില്ല, അത് കുടിക്കാൻ പാടില്ല. എന്നാൽ മാംസം നിങ്ങൾക്ക് തിന്നാം, ഫക്കുലുമിന്ന. അതേസമയത്ത് നിങ്ങൾക്ക് തിന്നുന്ന മാംസത്തിന്റെ അതെല്ലാം അല്ലാഹുവിന് ആവശ്യം വലാക്കിയാലും തഖ്വ മിൻകും. ഇതെങ്ങനെയാണ് ഇത് തഖ്വ ഉണ്ടാകുക? ഒരു ബലിമൃഗം

ഒരു പ്രത്യേകമായ ദിവസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ ആ ബലിമൃഗത്തെ അറുക്കണം എന്ന രീതിയിൽ എല്ലാ ഉമ്മത്തുകൾക്കും നാം ഒരു ആരാധനാ കർമ്മം നിശ്ചയിച്ചു കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ആ തഖ്വയുടെ ഉദ്ദേശം. അഥവാ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ, അള്ളാഹു പറഞ്ഞ സമയത്ത്, അള്ളാഹു പറഞ്ഞ രീതിയിൽ ആ അള്ളാഹു പറഞ്ഞ മൃഗങ്ങളെ അറുക്കുമ്പോൾ അതാണ് തഖ്വ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായിക്കൊണ്ട് കിഴിയൊതുങ്ങി ആ പറഞ്ഞ സമയങ്ങളിൽ അത് നിർവഹിക്കുമ്പോഴാണ് അതിലൂടെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോത്തും തഖ്വ ഉണ്ടാകുന്നത്. മാത്രമല്ല ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കണം. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും ഒഴിവാക്കാൻ കഴിയാത്തൊരു കാര്യം. നമുക്കറിയാം ഹജ്ജ് കർമ്മം, ഇസ്ലാമിന്റെ അഞ്ചാമത്തെ പഞ്ചകർമ്മമായ ഹജ്ജ് കർമ്മത്തിൽ അത് അതിന് കഴിവുള്ള ആളുകൾ ചെയ്താൽ മതി. സക്കാത്ത് ആണെങ്കിൽ കഴിവുള്ള ആളുകൾ ചെയ്താൽ മതി. നോമ്പാണെങ്കിൽ രോഗികളായ ആളുകൾക്കുള്ള വിളവ് കൊടുത്തിട്ടുണ്ട്, അത് മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊന്നെങ്കിലും മുദ്ദു കൊടുക്കാം. അതേസമയത്ത് ഇതൊന്നും ഇളവില്ലാത്തൊരു കാര്യം നിസ്കാരമാണ്. ആ നമസ്കാരത്തിന്റെ കൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ബലികർമ്മത്തെ സൂചിപ്പിക്കുന്നത്. നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കണം, അതുപോലെ നിന്റെ റബ്ബിന് വേണ്ടി നീ ബലികർമ്മം അറുക്കുകയും ചെയ്യണം, ബലികർമ്മം നിർവഹിക്കണം. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, വൽബുദന ജഅൽനാഹാ മിൻ ശഅഇറി, അള്ളാഹു സുബ്ഹാനഹു വതാല വേണ്ടി അറുക്കപ്പെടുന്ന ബലിമൃഗങ്ങൾ അഥവാ ഉലഹിയത്തിന് വേണ്ടിയുള്ള ബലിമൃഗങ്ങളെ അത് അള്ളാഹു സുബ്ഹാനഹു വതാല ദീനിന്റെ ചിഹ്നമാക്കി നിശ്ചയിച്ചിരിക്കുന്നു എന്ന, ദീനിന്റെ ചിഹ്നമാണ്. വമൻ യുഅല്ലിം ശഅഇറല്ലാഹ്, ആ ചിഹ്നങ്ങൾ ആരെങ്കിലും ആദരിച്ചു കഴിഞ്ഞാൽ, അതിനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ തഖ്വയുടെ ഭാഗമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്ത് ഹജ്ജിൽ കാണാം, ലിയശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമി മഅലൂമാതിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. ബഹീമത്തുൽ അൻആം എന്ന് അള്ളാഹു നിശ്ചയിച്ച ചില മൃഗങ്ങളിൽ നിന്ന് അള്ളാഹു നിശ്ചയിച്ച ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ അതിന് അറിവ് നടത്തുക എന്നുള്ളത് അള്ളാഹു നിങ്ങൾക്കൊരു മതമായി നിശ്ചയിച്ചിരിക്കുന്നു എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. മാത്രമല്ല സഹോദരന്മാരെ, ഇതിന് ഉലഹിയത്ത് എന്നതാണ് നമുക്ക് സാധാരണയായിക്കൊണ്ട് പേര് പറയാം. അപ്പോ പിന്നെ ഒരു കുട്ടി ജനിച്ചതിന് നമ്മൾ അറിവ് നടത്താൻ അതിനെ അഖീഖ എന്ന് പറയും. അപ്പോൾ തന്നെ സാധാരണയായിക്കൊണ്ട് നടത്തുന്നതിനും വേറെ ചില പേരുകൾ പറയും സദഖ എന്ന് പറയും. എന്നാൽ ഉലഹിയത്ത് എന്ന് പേര് പറയാൻ എന്തുകൊണ്ടാണ് കാരണം? വഹാദ യകൂൻ ദുഹയ്യൗമ നഹരി, അഥവാ ബലികർമ്മത്തിന്റെ അന്ന്, അഥവാ ദുൽഹിജ്ജ 10 അന്ന് ദുഹാ സമയത്താണ് ഇതിന്റെ അറിവ് തുടങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതിന് ശേഷം തന്റെ നമസ്കാരത്തിന്റെ മുസല്ലിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ ഉലഹിയത്ത് നിർവഹിച്ചത്. ഉലഹിയത്ത് സ്വാഭാവികമായിട്ട് പറയുമ്പോൾ ദുഹാ സമയത്താണ് പെരുന്നാൾ നിസ്കാരം തുടങ്ങുക. ആ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ പ്രവാചകൻ നിസ്കരിച്ച ആ ദുഹാ എന്ന പദത്തിൽ നിന്നാണ് ഉലഹിയത്ത് എന്ന പദം ഉണ്ടായിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഹുക്മിനെ സംബന്ധിച്ച്, എന്താണ് ഉലഹിയത്തിന്റെ വിധിയെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്ക് ഖിലാഫ് ഉണ്ടെങ്കിലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് അത് കഴിവുള്ള ആളുകൾ അത് നിർബന്ധമായി കൊണ്ടും കൊടുക്കണം എന്ന് തന്നെയാണ്. ഷെയ്ഖ് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അവിടേക്കാണ് ചാഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, സാമ്പത്തികമായി കൊണ്ടൊരു ഉരുവിനെ അറുക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യൻ അയാൾ ഉലഹിയത്തിൽ പങ്കാളിയാകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ രീതിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം വലിയ സമ്പന്നനൊന്നുമല്ല, പ്രവാചകൻ മിസ്കീനായ, അള്ളാഹു മഹീനി മിസ്കീനൻ, നീ എന്നൊരു മിസ്കീനായിക്കൊണ്ട് ജീവിപ്പിക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ തന്നെ ജീവിക്കുകയും അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വർഷവും ഉലഹിയത്ത് നടത്താറുണ്ട്. അലി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന, അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, കഅന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുലഹി ബികബശൈൻ അം ലഹൈനി അഖറനൈനി, നല്ല കൊമ്പുള്ള, നല്ല വെളുത്ത, വെളുപ്പും കറുപ്പുമുള്ള രണ്ട് ആടുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലിയർത്തിരുന്നു. അലി റളിയല്ലാഹുവിനെ പ്രവാചകൻ ചിലപ്പോൾ ഏൽപ്പിക്കും, അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ വദബഹുമാ ബിയദിഹി, തന്റെ സ്വന്തം കൈകൾ കൊണ്ട് പ്രവാചകൻ അതിനെ ബലിയർത്തിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജീവിതം നമുക്ക് പ്രാക്ടിക്കലാക്കി ചെയ്ത് കാണിച്ചതെന്ന ഒരു ഇബാദത്ത് കൂടിയാണ് ഉഹയ്യത്ത് എന്നുള്ളത്. പ്രവാചകൻ നല്ല ആടിനെയാണ് അർത്ഥത്, ബിക്കബിഷീൻ അംലഹൈൻ അഖറനൈൻ. അതിന് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയും നല്ല ആട് എന്ന് പറഞ്ഞാൽ നല്ല കൊമ്പുള്ള, വെളുപ്പും കറുപ്പുമുള്ള ആട് എന്ന് പറഞ്ഞാൽ അറബികളെ സംബന്ധിച്ചിടത്തോളം അതൊരു സൗന്ദര്യമുള്ള ആടായിരുന്നു, നല്ല പിന്നെ മുന്തിയ തരം ഇനമാണ് പ്രവാചകൻ അറുത്തത്. മാത്രവുമല്ല അറുക്കുമ്പോൾ വൈസമി വൈഖബർ, പ്രവാചകൻ ബിസ്മില്ല അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അറുക്കുകയും ചെയ്തിട്ടുള്ളത്. വൈലഉരി ജിലഹു അലാ സിഫാഹിമ പ്രവാചകൻ ആടിനെ പിന്നെ കിടത്തിയിട്ടാണ് പ്രവാചകൻ അറുത്തത്. ആ കിടത്തി തന്റെ ഇടതുകാലും ആ ആടിന്റെ കഴുത്തിന്റെ ഭാഗത്ത് പ്രവാചകൻ കയറ്റി വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു മറക്കുകയും ചെയ്തു. വദബഹഹുമാ ബിയദിഹി, പ്രവാചകൻ തന്റെ സ്വന്തം കൈകൾ കൊണ്ടാണ് ആ ആടിനെ അറുത്തത്.
ഇതിന് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു സൈമ റഹ്മത്തുള്ളാഹി

0: അഹലി പറയാണ്, സ്വന്തം കൈകൊണ്ട് അർത്ഥം എന്ന് പറഞ്ഞാൽ അന്നഹു യംബഗീ മുദഹി അയ്യത് ബഹബിയദിഹി, സ്വന്തം മുദഹിയത്തിനെ സ്വന്തം കൈകൾ കൊണ്ട് ഇറക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, അതാണ് ചെയ്യേണ്ടത്. സ്വന്തമായിക്കൊണ്ട് ഏഴാളുകൾ ഷെയർ ഓടുന്ന ആളുകളാണെങ്കിൽ അതിലേതെങ്കിലും ഒരാൾക്ക് ഇറക്കാം, എല്ലാവർക്കും കൂടി ഇറക്കാൻ കഴിയില്ല. അതേസമയത്ത് ആ അതിന്റെ ഉടമസ്ഥന്മാരിൽ ആരെങ്കിലും ഇറക്കലാണ് ഏറ്റവും നല്ലത് എന്നൊരു അദ്ദേഹം പറയുന്ന ഒരു വാചകം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അദ്ദേഹം പറയാം, വനാഖുദു മിൻ ഹാദാ, ഈ ഹദീസ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, അന്ന മസ്തഹ്സനഹു ബഅദു നാസ് ഫി ഹാദിൽ അയ്യാം മിൻ ഇർസാലി പിന്നെ അദ്ദബാഹി ഇലാ ജിഹത്തിൻ ബഈദ, ഇപ്പൊ ചില ആളുകൾ, അദ്ദേഹം പറയാണ്, ഈ ഇപ്പൊ ചില ആളുകൾ ഒരു പിന്നെ ഒരു നല്ല കാര്യമായിക്കൊണ്ട് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ, അഥവാ ഉദ്ഹയ്യത്തിന്റെ പൈസ വേറെ സ്ഥലങ്ങളിലേക്ക് കൊടുത്തയക്കുക. ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് ചില ആളുകൾ ഉത്തരേന്ത്യയിലൊക്കെ അവിടെ ഉദ്ഹയ്യത്തിറക്കാൻ വേണ്ടി ഒരു ഉരുവിന്റെ പണം കൊടുത്തയക്കും. ലിതുദ്ഹബ വയതസദ്ദഖ ബിഹ അൽ ഫുഖറാഇ വൽ മസാകീൻ, അവിടെയുള്ള മിസ്കീനന്മാർക്കും അവിടെയുള്ള ഫക്കീറന്മാർക്കും അതിന്റെ ഇറച്ചി മാംസം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഉദ്ഹയ്യത്തിന്റെ പണം ആ അന്യനാടുകളിലേക്ക് മറ്റു നാടുകളിലേക്ക് കൊടുത്തയക്കുക, അതൊരു നല്ല കാര്യമായി ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം പറയും അതൊരു അബദ്ധജടിലമായ നല്ല നല്ലതായി മനസ്സിലാക്കൽ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം എന്തുകൊണ്ടാണ്? ലിഅന്നഹു ലൈസൽ മഖ്സൂദു മിൻ ഉദ്ഹയ്യ, ഉദ്ഹയ്യത്തിറക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അൽ ഇൻതിഫാഉ ബിൽ ലഹ്മി, ഇറച്ചി തിന്നൽ മാത്രമല്ല, ആ ഒരു വലിമൃഗത്തിന്റെ ഇറച്ചി കിട്ടൽ മാത്രമല്ല ഉദ്ഹയ്യത്തിന്റെ ലക്ഷ്യം. ലിഖൗലിഹി തആല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു തആല അതിന്റെ മാംസവും രക്തവുമല്ല ആവശ്യം, ഒരു ഉദ്ഹയ്യത്തിന്റെ മാംസം തിന്ന എന്നുള്ളതല്ല ഉദ്ഹയ്യത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. ബലിൽ മഖ്സൂദു അത്തഖറുബ് ഇലല്ലാഹി ബിദ്ദബ്ഹി, സ്വന്തമായി അറവ് നടത്തി സ്വന്തമായി ഉരുവിനെ പോറ്റി വളർത്തി അതിനറവ് നടത്തുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കലാണ്. മാത്രമല്ല ഫദബഹു ഹുവ നഫ്സുഹു ഇബാദ, ആ അറവും ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് പൈസ അയക്കുന്ന ആളുകൾക്ക് കിട്ടൂല, കാരണം ഒരു ബലിമൃഗത്തെ അറുക്കുക എന്നത് ഒരു ഇബാദത്താണ്, അറവും ഒരു ഇബാദത്തായതുകൊണ്ട് തന്നെ ആ ഇബാദത്ത് ഉദ്ഹയ്യത്തിന്റെ പണം മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുന്ന മറ്റു നാടുകളിലേക്ക് അയക്കുന്ന ആളുകൾ കിട്ടുകയില്ല. മാത്രമല്ല ഇബാദത്ത് മഹബൂബത്തുൻ ഇലല്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹുവിലേക്ക് വലിയ പുണ്യമുള്ള അള്ളാഹുവിലേക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ഇബാദത്ത് കൂടിയാണ്. മാത്രമല്ല മഖസൂദത്തും ബിദ്ദാത്, യഥാർത്ഥത്തിൽ ഉദ്ഹയ്യത്തിന്റെ അടിസ്ഥാനമായ ലക്ഷ്യവും അത് തന്നെയാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ നമ്മുടെ നാടുകളെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും പല ഉത്തരേന്ത്യയിലേക്ക് കയറ്റി അയക്കുന്ന ആളുകളുണ്ടാവും. ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മളെക്കാൾ കൂടുതൽ മുസ്ലിമുകളൊക്കെ വസിക്കുന്ന നാടാണ് അവിടെ ഒക്കെ പലതുള്ളത്. പക്ഷെ അവിടെയുള്ള പല ആളുകളും എന്താ വെച്ചാൽ ഇബാദത്തിലൊന്നും ഇവർ കൃത്യമായ നമ്മുടെ നാടിനെ പോലെ കണിശതയില്ലാത്ത, പ്രത്യേകിച്ച് നമസ്കാരം പോലും കൃത്യമായി കൊണ്ട് നിർവഹിക്കാത്ത ആളുകളാണ്. അവിടെയുള്ള മഹാഭൂരിപക്ഷം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന അഗ്നമായ ഒരു ദുഃഖ സത്യമാണ്. അതിന്റെ അർത്ഥം അവർക്ക് കൊടുക്കാൻ ഹറാമാണെന്നല്ല, പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉദ്ഹയ്യത്ത് അയാളുടെ കൈകൾ കൊണ്ട് അറുത്ത് അതിൽ നിന്ന് അയാൾ ഭക്ഷിക്കാൻ കഴിയുമെങ്കിൽ, ഫക്കുലു മിൻഹ എന്നുള്ള പറഞ്ഞതുപോലെ ആ ഒരു സുന്നത്ത് നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ അതാ തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സഹോദരന്മാർ, ഉദ്ഹയ്യത്ത് അറക്കുമ്പോൾ അതിൽ ഏറ്റവും മുന്തിയ തരം ഒരുവിനെയാണ് നമ്മൾ അറക്കേണ്ടത്. പ്രവാചകൻ നാല് തരം ഗൈബുകൾ, നാല് തരം പിന്നെ ന്യൂനതകൾ ഉദ്ഹയ്യത്ത് മൃഗത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അർബഉൻ ലാ തജൂസു ഫിൽ ലഹായ, നാല് തരം മൃഗങ്ങളെ ഉദ്ഹയ്യത്ത് അറക്കാൻ പാടില്ല. ഒന്ന് അൽ ഔറ ഉൽബയ്യുന ഔറുഹ, കണ്ണിന്റെ രോഗമുള്ള, കണ്ണിന് കോങ്കണ്ണുള്ള, അതല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും അസുഖമുള്ള മൃഗമാണെങ്കിൽ അതിനറക്കാൻ പാടില്ല. അതൊരു ഒരു ഐബാണ്, ഒരു ന്യൂനതയാണ്. ന്യൂനതകളിൽ നിന്ന് പൂർണ്ണമായും മുക്തമായിട്ടുള്ള മൃഗത്തെയാണ് അറക്കേണ്ടത്. അതുപോലെ തന്നെ പ്രവാചകൻ പറയും, വല്ല മരീദത്തുൽ ബയ്യിനു മർദുഹ, രോഗമുള്ള മൃഗങ്ങൾ, മൃഗത്തിന്റെ അങ്ങനെ രോഗമുണ്ടെന്ന് അറിയാം, ഒന്നുകിൽ അതിന് ശക്തമായ ചൂടുണ്ടാവും, അതല്ലെങ്കിൽ ക്ഷീണമുള്ള മൃഗങ്ങൾ, അതുപോലെ തന്നെ പിന്നെ ഉന്മേഷക്കുറവുണ്ടാവും, ഇങ്ങനെ അതിൽ ഭക്ഷണം കഴിക്കുന്നത് കുറവുണ്ടാവും, തീറ്റ പറ്റിയ കുറവാണ്, അപ്പൊ അതിന് മനസ്സിലാക്കാൻ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ അയബുള്ള ന്യൂനതകളുള്ള മൃഗങ്ങൾ ഒരിക്കലും ഉദ്ഹയ്യത്തിന് പറ്റുകയില്ല. അതുപോലെ തന്നെ അർജ ഉൽബയ്യുന എല്ലുന്തിയ, മാംസം തീരെ ഇല്ലാത്ത ഒരു എല്ലുങ്കൂലിയായ ചാവാലിയായ മൃഗത്തെ ഇറക്കാൻ പാടില്ല. വൽ കബീറത്തുല്ലത്തീ താതംഖി, അതുപോലെ തന്നെ ആ എല്ലുകൾക്കുള്ളിൽ മജ്ജയില്ലാത്ത, അങ്ങേയറ്റം പ്രായം ചെന്ന, വലിയ പ്രായം ചെന്ന, നല്ല മൂത്ത് നിറച്ച മൃഗങ്ങൾ ഇറക്കാൻ പാടില്ല. നല്ല പിന്നെ ശാബായ യുവത്വമുള്ള എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ ആകർഷകത്വം തോന്നുന്ന രീതിയിലുള്ള മൃഗങ്ങളെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. കാരണം അള്ളാഹ് പറഞ്ഞെന്താ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന, കണ്ടാത്തതിന് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ബിർറ് കിട്ടുന്നത്. അതല്ലാതെ നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് തന്നെ ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് കണ്ടാതെ ഒരു ഭംഗിയും തോന്നാത്ത ആ മൃഗങ്ങൾ ഒരിക്കലും ഉലഹിയത്തിന് പിന്നെ അറുക്കാൻ പാടില്ല. അതുകൊണ്ട് പിന്നെ ഉരുവിനെ വാങ്ങുന്ന ആളുകൾ ആ കാര്യം പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഉലഹയ്യത്തിന് മൃഗങ്ങൾക്ക് ആവശ്യമായ പ്രായം തികയണം. പ്രവാചകൻ പറഞ്ഞു, ഇല്ലാത്ത ദൂഹം ഇല്ല മുസിന്ന, മുസിന്നത്തിനല്ലാതെ നിങ്ങൾ അറുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പ്രായം തികഞ്ഞതിനല്ലാതെ. എന്താ അതിന്റെ പ്രായം? ആട് വർഗത്തിനാണെങ്കിൽ ഒരു വയസ്സ് തികയണം. ഒരാൾ ഒറ്റക്ക് ആടിനറുക്കുകയാണെങ്കിൽ ഒരു വയസ്സ് തികഞ്ഞേ അറുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മാട് വർഗങ്ങളിൽപ്പെട്ടതാണെങ്കിൽ, അഥവാ പോത്ത്, അതുപോലെ തന്നെ പശു, കാള പോലുള്ളതാണെങ്കിൽ അത് രണ്ട് വയസ്സ് തികയുകയും, ഒട്ടകമാണെങ്കിൽ അഞ്ച് വയസ്സ് തികയുകയും വേണം. ഇത് പ്രായം തികയുകയും അതുപോലെ തന്നെ എന്നാൽ അങ്ങേയറ്റം പ്രായം എത്തുകയും ചെയ്യാത്ത ഒരു മധ്യവയസ്കരുള്ളതാണ് അറുക്കേണ്ടത്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, അമർന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നസ്തശ്രിഫൽ ഐന വൽ ഉദ്ന. ഒരു ബലിമൃഗത്ത് വാങ്ങുമ്പോൾ പ്രവാചകൻ ഞങ്ങളുടെ പ്രത്യേകമായി കൊണ്ട് കൽപ്പിക്കാറുണ്ട്, അതിന്റെ ചെവിയും അതിന്റെ കണ്ണും അതിന്റെ പല്ലുകളുമൊക്കെ ശരിക്ക് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഉലഹിയത്തിന്റെ മൃഗത്തെ വാങ്ങാൻ പോകുള്ളൂ. അതേസമയത്ത് നമുക്ക് സാധാരണ കൊണ്ട് അറിവിനാണെങ്കിൽ, നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടിയുള്ള അറിവിനാണെങ്കിൽ ഇത് പറയുന്ന നിബന്ധനകളൊന്നുമില്ല. പക്ഷെ അള്ളാഹുവിന്റെ ഇബാദത്ത് നിർവഹിക്കുമ്പോൾ അതിന് പ്രത്യേകമായ കൽപ്പനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സംബന്ധിച്ച് സൂറത്ത് ഹജ്ജിൽ പറഞ്ഞാണ്, വൽബുദന ജഅൽനാഹ മിൻ ശഅഇറില്ല. ഈ ബലിമൃഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു അള്ളാഹുവിന്റെ ചിഹ്നമായി നിശ്ചയിച്ചിരിക്കുന്നു. فيها خير അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഖൈറുണ്ട്. ഫദ്കുറു സ്മല്ലാഹി അലൈഹ സവാഫ, നിങ്ങൾ അതിനെ സവാഫ ആയിക്കൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കണം. ഈ സവാഫ എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങളെ സാധാരണയായിക്കൊണ്ട് നമുക്ക് അറിയാം, ഒട്ടകങ്ങൾ അറുക്കുന്നത് കിടത്തിക്കൊണ്ടല്ല, ഒട്ടകത്തെ കിടത്തി അറുക്കാൻ കഴിയില്ല. അപ്പൊ സവാഫ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടത് കാല് വലത് കാലുമായി കൊണ്ട് കൂട്ടിക്കെട്ടിയിട്ടാണ് നിങ്ങൾ അറിവ് നടത്തേണ്ടത്. അതാണ് സവാഫ് എന്ന് പറയുന്നതിന്റെ ഒരു അർത്ഥം. ഫദ്കുറു സ്മല്ലാഹി അലൈഹ സവാഫ, സവാഫ എന്ന് പറഞ്ഞാൽ ഒട്ടകം നിൽക്കുമ്പോൾ ആ ഒരു ഇടത്തെ കാലിനെ വലത്തെ കാലുമായി കൊണ്ട് കൂട്ടിക്കെട്ടി മൂന്ന് കാലിൽ നിർത്തുക എന്നാണ് തഫ്സീറിൽ കാണാൻ കഴിയുന്നത്. ബാക്കിൽ രണ്ട് കാലുണ്ടാവും, മൂന്നിൽ മുന്നത്തെ രണ്ട് കാലുകളും ഒന്നാക്കി അത് കൂട്ടിക്കെട്ടിയിട്ടാണ് അതിനെ അറക്കേണ്ടത്. പ്രവാചകൻ അങ്ങനെയാണ് അർത്ഥത്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ 90-ലധികം ഒട്ടകങ്ങൾ അറുത്തുന്ന ഹദീസിൽ കാണാം. ഇതിങ്ങനെയാണ്, സഹാബത്ത് കെട്ടി നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തി കൊണ്ട് അതിന്റെ ആ കഴുത്തി ഇങ്ങനെ കുത്തി കുത്തി പോവുക, അങ്ങനെയാണ് അറിവ് നടത്താറുള്ളത് ഒട്ടകങ്ങൾ. അതേസമയത്ത് മറ്റു മൃഗങ്ങളാണെങ്കിൽ അതിനെ കിടത്തിയിട്ടാണ് അറക്കണം, പക്ഷെ ഒട്ടകത്ത് കിടത്തി അറക്കാൻ കഴിയില്ല. അതല്ല പറഞ്ഞു ഫദ്കുറു സ്മല്ലാഹി അലൈഹ സവാഫ. എന്നാൽ ഫൈദ വജബത് ജുനൂബുഹ, നിങ്ങൾ അതിൽ നിന്ന് അത് പാർശ്വഭാഗങ്ങൾക്ക് വീണ് കഴിഞ്ഞാൽ ഫക്കുലു മിൻഹ, നിങ്ങൾക്കതിൽ ഭക്ഷിക്കാം. വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തറ, ആവശ്യമുള്ള ചോദിച്ചു വരുന്ന ആളുകൾക്ക് നിങ്ങൾക്കതിൽ ഭക്ഷണം കൊടുക്കാം. അപ്പൊ ചോദിച്ചു വരിക എന്ന് പറഞ്ഞാൽ അവിടെ മതം ജാതിയൊന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല. ഒരു ഉലഹിയത്തിന്റെ മൃഗം ആരാവശ്യപ്പെട്ടു വന്നാലും അതിൽ നിന്ന് കൊടുക്കാം. അതിൽ അമുസ്ലിങ്ങൾക്ക് കൊടുക്കാം, മുസ്ലിമായവർക്ക് കൊടുക്കാം, മുസ്ലിം അല്ലാത്തവർക്ക് കൊടുക്കാം, ആർക്കും കൊടുക്കാം എന്നതാണ് ഈ ഹദീസ് ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു. വഅത്ഇമു അൽ ഖാനിഅ വൽ മുഅ്തറ കദാലിക സഖർനാഹ ലകും ലഅല്ലകും തസ്കുറൂൻ, നിങ്ങൾക്ക് നന്ദി കാണിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് ഇപ്രകാരം ഇത് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുള്ളത്. ഈ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഉലഹിയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ തന്നെ മാനസികമായും അതുപോലെ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിനുള്ള ഒരുക്കങ്ങൾ നമ്മളെല്ലാവരും നടത്തണം. അള്ളാഹു സുബ്ഹാനഹു എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാ അല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ തോട്ടശ്ശേരി അറ സലഫി മസ്ജിദിൽ അബ്ദുൽ മാലിക് സലഫി നിർവഹിച്ച ജുമാ ഖുത്തുബയാണ് നാം ഇതുവരെ കേട്ടത്. ബലികർമ്മത്തിൽ പങ്കാളിയാവുക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലഹു വമൻ യുളിലിഹു ഫലാ ഹാദിയലഹു. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള ശ്രോതാക്കളെ, അല്ലാഹു അനുവദിച്ച രൂപത്തിൽ പണം സമ്പാദിക്കുവാനും ഹലാലായ രൂപത്തിൽ അത് വിനിയോഗിക്കുവാനും അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കച്ചവട കാര്യങ്ങളെ സംബന്ധിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ജനങ്ങൾക്കിടയിൽ അനുവദനീയമാണോ അല്ലയോ എന്ന് സംശയമുള്ള ചില കച്ചവടങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയും അവ അനുവദനീയമാണ്, ഇസ്ലാമിക ദൃഷ്ട്യാ അവക്ക് തെറ്റൊന്നുമില്ല എന്നാണ് കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. പ്രസ്തുത വിഷയത്തിൻ്റെ തുടർച്ച തന്നെയാണ്, അഥവാ അനുവദനീയമായ ചില കച്ചവടങ്ങളെ സംബന്ധിച്ച് തന്നെയാണ് ഇന്നും ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. അതിലൊന്നാണ് ബൈഉ തവർറുഖ്. അറബിയിൽ ബൈഉ തവർറുഖ് എന്ന് പറയും. ബൈഉൽ ഈനയുമായി ബന്ധമുള്ള ഒരു കച്ചവടമാണ്. ബൈഉൽ ഈനയെക്കുറിച്ച് നമ്മൾ മുമ്പൊരിക്കൽ സംസാരിച്ചതാണ്. ബൈഉൽ ഈന എന്ന് പറയുമ്പോൾ അയ്യശ്ശരിയ സിൽഅതം ബിസമനിൻ മുഅജ്ജൽ, അവധി നിശ്ചയിച്ചുകൊണ്ട് ഒരു വസ്തു വാങ്ങുന്നു, തുടർന്ന് ആ വാങ്ങിയ ആൾക്ക് തന്നെ റൊക്കം സംഖ്യയ്ക്ക് അത് വിൽക്കുകയും ചെയ്യുന്നു. ഇതിനാണ് ബൈഉൽ ഈന എന്ന് പറയുക. ഇത് ഇസ്ലാം കർശനമായി നിരോധിച്ച ഒരു കച്ചവടവും അതിൽ മൈസിർ അഥവാ ചൂതാട്ടം, എളുപ്പത്തിൽ പണം സമ്പാദിക്കണം എന്ന ഒരു ലാക്ക് അതിൽ ഉണ്ട്, അതേപോലെ തന്നെ പലിശയുടെ ഒരു ഭാഗം അതിലുണ്ട് എന്നതുകൊണ്ടാണ് ബൈഉൽ ഈന ഇസ്ലാം നിരോധിച്ചത്. ഉദാഹരണമായി ഒരാളുടെ കയ്യിൽ ഒരു കാറ് ഉണ്ട് എന്ന് വിചാരിക്കുക. എനിക്കാണെങ്കിൽ സത്യത്തിൽ കാറല്ല അവിടെ ഉദ്ദേശം, എനിക്ക് കുറച്ച് പണം വേണം. അതുകൊണ്ട് ഞാൻ അയാളോട് പറയും, നിങ്ങളുടെ കാറ് വിൽക്കണോ, 1.5 ലക്ഷം തരാം, നിങ്ങളുടെ കാറ് ഞാൻ വാങ്ങിയിരിക്കുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശില്ല, 6 മാസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ നിങ്ങൾക്ക് കാശ് തരിക. ഗഡുക്കളായിട്ടല്ല, ആഴ്ചയും മാസവുമായിട്ടല്ല, മറിച്ച് 6 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് 1.5 ലക്ഷം കാശ് തരാം, കാർ എനിക്ക് ഇപ്പോൾ വേണം എന്ന് പറയും. കാറ് വാങ്ങിയതിന് ശേഷം പിന്നീട് ഇതേ വ്യക്തിയോട് തന്നെ ചോദിക്കുന്നു, അല്ല നിങ്ങൾക്കൊരു കാറ് വേണോ, ഞാൻ 1 ലക്ഷത്തിന് തരാം ഈ കാറ് തന്നെ. ഇവിടെ ഒരു രിബ, ഒരു മൈസിർ, പലിശയും ചൂതാട്ടവും ഒത്തുവന്ന ഒരു കച്ചവടം ഇതിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ബൈഉൽ ഈനയുമായി മുസ്ലിം സമൂഹം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ശത്രുക്കൾ അവരുടെ മേൽ ആധിപത്യം ചെലുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇനി മനസ്സിലാക്കി എന്താണ് ബൈഉ തവറുഖ്. ബൈഉ തവറുഖ് പണ്ഡിതന്മാർ 100% അല്ലെങ്കിൽ മുഴുവൻ പണ്ഡിതന്മാരും അത് അനുവദനീയമാണ് എന്ന് പറയുന്നില്ല. അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. ബൈഉൽ ഈനയും ബൈഉ തവറുഖും തമ്മിലുള്ള വ്യത്യാസം, ഒരാൾക്ക് കാശ് ആവശ്യമുണ്ട്, അയാൾ ഒരാളുടെ അടുക്കൽ പോയി ഇതാ നിങ്ങളുടെ ഈ വസ്തു ഞാൻ വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നീട് വില തരാം, അജല് നിശ്ചയിച്ച് അവധി നിശ്ചയിച്ച് അയാൾ എന്ന വസ്തു വാങ്ങുന്നു, തുടർന്ന് മറ്റൊരാൾക്ക് ബൈഉൽ ഈനയിൽ ആണെങ്കിൽ അതേ വ്യക്തിക്ക് തന്നെ വില കുറച്ച് കൊടുക്കലാണ്, എന്നാൽ ബൈഉ തവറുഖ് മറ്റൊരു വ്യക്തിക്ക് അയാൾ ഇത് വില കുറച്ച് കൊടുക്കുന്നു. ഇതാണ് ബൈഉ തവറുഖ് എന്ന് പറയുക. ഇതിൽ 2 തരം അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കുള്ളത്. ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാർ, അതേപോലെ തന്നെ ഹംബലി മദ്ഹബിൽ മഷ്ഹൂറായ അഭിപ്രായം, അത് അനുവദനീയമാണ് എന്നതാണ്. എന്താണ് അവർ അതിന് ന്യായമായി പറയുന്നത്? കച്ചവടത്തിന്റെ അസ്ല് അടിസ്ഥാനം അനുവദനീയമാണ്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അള്ളാഹു പലിശ നിരോധിച്ചിരിക്കുന്നു, കച്ചവടം അനുവദനീയമാക്കിയിരിക്കുന്നു എന്നാണല്ലോ. അപ്പോൾ ബൈഉ തവറുഖ് ഒരു കച്ചവടമാണ്. കച്ചവടങ്ങൾ അനുവദനീയമാണ്. ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഒരു വിരോധിക്കപ്പെട്ട തെളിവുകളൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് അനുവദനീയമാണ് എന്ന് പറയും. രണ്ടാമത്തെ അഭിപ്രായം, രണ്ടാമത്തെ വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം, അത് നിഷിദ്ധമാണ്. അതും ബൈഉൽ ഈനയും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ബൈഉൽ ഈനയിൽ അതേ വ്യക്തിക്ക് വസ്തു വിൽക്കുമ്പോൾ ബൈഉ തവറുഖ് മറ്റൊരാൾക്ക് വിൽക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. രണ്ടിലും അവിടെ പണം ഉദ്ദേശിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ ഒരു കച്ചവടം നടക്കുക എന്ന ലക്ഷ്യം അവിടെ അവർക്കില്ല എന്ന് പറയുന്നു. ആ അഭിപ്രായമാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു അഭിപ്രായം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അഭിപ്രായം അത് തന്നെയാണ്. അതിൽ പലിശയുടെ ഭാഗങ്ങൾ വരുന്നുണ്ട് എന്നാണ്. ഇപ്പം രണ്ട് അഭിപ്രായങ്ങളും സൂചിപ്പിക്കാൻ കാരണം ബൈഉ തവറുഖ് 100% ശരിയാണ് എന്ന് പണ്ഡിതന്മാരുടെ ഏകോപിച്ച ഒരു അഭിപ്രായം ഇല്ല, മറിച്ച് അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസാണ്, അൽ ഹറാമു ബയ്യിനുൻ വൽ ഹലാലു ബയ്യിനുൻ വബൈനഹുമ ഉമൂറുൻ മുസ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറു മിനന്നാസ്. ഹറാം എന്ത് എന്ന് വ്യക്തമാണ്, ഹലാലും അപ്രകാരം തന്നെയാണ് വ്യക്തമാണ്. അവക്കിടയിൽ പരസ്പരം കൂടിക്കുഴഞ്ഞു നിൽക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അവയെ സംബന്ധിച്ച് അധിക ആളുകൾക്കും അറിയുകയില്ല. ഒരു ആട്ടിടയനെ പോലെ അയാൾ അയാളുടെ ഹിമയിൽ, അതിർത്തിയിൽ നിന്ന് ആണ് അയാൾ ആടിനെ മേയ്ക്കേണ്ടത്. എന്നാൽ ബൗണ്ടറികളിൽ അഥവാ ഹുദൂദുകളിൽ, അതിർത്തി മേഖലകളിൽ വെച്ച് അയാൾ ആടിനെ തീറ്റിപ്പോറ്റിയാൽ, അതിനെ പരിചരിച്ചാൽ, ഒരു പക്ഷേ മറ്റൊരാളുടെ സ്ഥലത്തിലേക്കും തോട്ടത്തിലേക്കും പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട്, നിഷിദ്ധങ്ങൾ ഏർപ്പെടാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ ഹറാമെന്ത് ഹലാലെന്ത് എന്ന് വ്യക്തമായ ഒരു പ്രശ്നമല്ല, ഒരു മസ്അലയല്ല ബൈഉ തവറുഖ്. ഏതായിരുന്നാലും ശരി, ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. മറ്റൊരു തരം കച്ചവടമാണ് ബൈഉൽ അർബൂൻ. മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ച വിഷയം കൂടിയാണ് ബൈഉൽ അർബൂൻ എന്ന് പറയുമ്പോൾ, അതിൻ്റെ ഉദ്ദേശം അഡ്വാൻസ് കൊടുത്ത കാശ്, അത് കച്ചവടം നടന്നിട്ടില്ല എങ്കിൽ സ്വീകരിക്കാൻ പാടുണ്ടോ എടുക്കാൻ പാടുണ്ടോ. അർബൂൻ എന്ന് പറഞ്ഞാൽ അത് അഡ്വാൻസ് കൊടുത്ത മുതൽ എന്നാണ് പറയുന്നത്. അതും പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാർ അത് പാടില്ല എന്ന് പറയുന്നു. മാത്രമല്ല അവർക്ക് ആ വിഷയത്തിലുള്ള ഒരു രേഖ, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ ബൈഉൽ അർബാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർബാൻ അഥവാ അർബൂൻ അഡ്വാൻസ് കൊടുത്ത തുക എടുക്കൽ അത് വിരോധിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ അവരുടെ മറ്റൊരു ന്യായം, അത് അന്യരുടെ കാശ് ഭക്ഷിക്കലാകുന്നു, അത് ഇസ്ലാം നിരോധിച്ച കാര്യവുമാകുന്നു എന്നാണ്. എന്നാൽ രണ്ടാമത്തെ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു അത് അനുവദനീയമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലഹിയുടെ അഭിപ്രായം അപ്രകാരമാണ്. മാത്രമല്ല ആ വിഷയത്തിൽ ഉള്ള ഒരു രേഖ മഹാനായ നാഫിഉ ബിന് ഹാരിസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഒരു വീട് വാങ്ങി, സഫ്വാൻ ബിന് ഉമയ്യയിൽ നിന്നാണ് വാങ്ങിയത്. എന്നിട്ട് വാങ്ങിയ ശേഷം നാഫിഉ ബിന് ഹാരിസ് സഫ്വാൻ ബിന് ഉമയ്യയോട് പറഞ്ഞു, ഉമർ ഇത് തൃപ്തിപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ വാങ്ങി, അതല്ല എങ്കിൽ ഫഇല്ല ഫലഹു കദ, താങ്കൾക്ക് ഈ ഒരു സംഖ്യ, ഇത്ര ഒരു സംഖ്യ തരാം എന്ന് പറഞ്ഞു. മഹാനായ അസ്റം പറയുന്നു, ഞാൻ അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, നിങ്ങളും ഈ അഭിപ്രായക്കാരനാണോ, അഥവാ ഈ പറഞ്ഞ അസറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അഭിപ്രായം സ്വീകരിക്കുന്ന വ്യക്തിയാണോ? അപ്പൊ അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അയ്യു ഷൈഇൻ അഖൂൽ, ഞാൻ ഇതിലപ്പുറം എന്ത് പറയാനാണ്? നേരത്തെ പറഞ്ഞ അംറുബ്നു ശുഐബിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ് അഥവാ നഹ അൻ ബൈഉൽ അർബാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർബൂൻ കച്ചവടം, അഡ്വാൻസ് കൊടുത്ത കാശ് വാങ്ങൽ നിരോധിച്ചു എന്ന് പറയുന്ന സംഭവം, ആ ഹദീസ് അത് ളഈഫുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഹദീസ് ളഈഫാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം അത് അനുവദനീയമാണ്, അഡ്വാൻസ് കൊടുത്ത കാശ് തിരിച്ചു വാങ്ങാം. ഉദാഹരണമായിട്ട് 10 സെന്റ് സ്ഥലം വാങ്ങണം, 10 ലക്ഷം രൂപയാണ് വിചാരിക്കുക, കച്ചവടം ഉറപ്പിക്കാൻ വേണ്ടി 2000 രൂപ അഡ്വാൻസ് ആയി കൊടുക്കും, അഡ്വാൻസ് കൊടുത്തു. പിന്നീട് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് വാങ്ങിയ ആൾക്ക് തോന്നുന്നു വേണ്ട, എന്റെ കയ്യിൽ ഇപ്പോൾ കാശില്ല, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ കൊണ്ട് കച്ചവടം നടത്താൻ കഴിയില്ല, അല്ലെങ്കിൽ ആ വസ്തു എനിക്ക് വേണ്ട, എന്തെങ്കിലും കാരണത്താൽ അയാൾ കച്ചവടത്തിൽ ഒഴിവാകുകയാണെങ്കിൽ 2000 രൂപ അത് വാങ്ങിയ ആൾക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നാണ് ആ വിഷയത്തിലുള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ശരി. മാത്രമല്ല നേരത്തെ പറഞ്ഞത് അന്യന്റെ മുതൽ ഭക്ഷിക്കലാണ് എന്നൊരു വാദമുണ്ടല്ലോ, അതും ശരിയല്ല. കാരണം അയാൾ ഇയാളെ വിചാരിച്ച് മറ്റൊരാൾക്കും ഈ സ്വത്ത് വിൽക്കാതെ, മുതൽ വിൽക്കാതെ, ഇയാളെ മാത്രം പ്രതീക്ഷിച്ച് മറ്റു കച്ചവടങ്ങളെല്ലാം ഉപേക്ഷിച്ചു എന്നുള്ള നിലക്ക് ഇയാൾക്ക് ഈ അഡ്വാൻസ് തുക എടുക്കുന്നതിനും കുഴപ്പമില്ല. അതാണ് ബൈഉൽ അർബൂൻ അല്ലെങ്കിൽ ബൈഉൽ അർബാൻ, അഡ്വാൻസ് കൊടുത്ത കാശ് കച്ചവടം മുടങ്ങിയാൽ കച്ചവടം നടത്തിയ ആളിന് സ്വീകരിക്കാമോ ഇല്ലയോ എന്ന വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ചില ആധുനിക കച്ചവടങ്ങൾ അല്ലെങ്കിൽ ആധുനിക സംവിധാനങ്ങളുമായി ഒരു മുസ്ലിം ഏത് രൂപത്തിലാണ് അനുവർത്തിക്കേണ്ടത്, അതിലേതൊക്കെയാണ് അനുവദനീയവും ശരിയായതും എന്ന് നമ്മൾ അറിയണം. അതിലൊന്നാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിലവിലുള്ള ATM കാർഡുകൾ. പുതിയ സംവിധാനം, അടുത്ത കാലങ്ങളിലായി വന്ന ഒരു പുതിയ സംവിധാനമാണ്. അൽഹംദുലില്ലാ, അത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ട് ലോകത്ത് വലിയ പ്രയോജനങ്ങളുണ്ട്. ഉദാഹരണമായി ഇപ്പോൾ ബാങ്കിങ്, ഞാൻ ഉദ്ദേശിക്കുന്നത് പലിശ ബാങ്കിങ് എന്ന അർത്ഥത്തിലല്ല, ബാങ്കിങ് സമ്പ്രദായം വലിയ ഉപകാരങ്ങളുണ്ട്. ഒരു വലിയ മുതലാളിക്ക് അന്യരാജ്യത്തുനിന്നും വസ്തു വാങ്ങുവാൻ പഴയ കാലത്ത് ഒന്നുകിൽ എന്തൊരു വസ്തുവാണോ അയാൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വസ്തുക്കളുമായി അങ്ങോട്ട് പോകേണ്ടിയിരുന്നു. പഴയ കാലത്ത് അറബികൾ അവർക്ക് കേരളത്തിൽ നിന്നും മുളക്, ഇഞ്ചി പോലുള്ള സുഗന്ധ വസ്തുക്കൾ വാങ്ങുവാൻ വേണ്ടി അവർ വന്നിരുന്നത് കാശുകൊണ്ടല്ലായിരുന്നു, മറിച്ച് അറേബ്യയിൽ കിട്ടുന്ന, ജസീറത്തുൽ അറബ്, അറേബ്യൻ ഉപദ്വീപിൽ കിട്ടുന്ന വസ്തുക്കൾ, ആ വസ്തുക്കളുമായി അവർ കടൽ മാർഗം കേരളക്കരയിൽ വരികയും അതിവിടെ കൊടുത്ത് അതിന് സമാനമായ കുരുമുളകും ഇഞ്ചിയും ചുക്കും മറ്റ് സുഗന്ധ വസ്തുക്കളും സുഗന്ധദ്രവ്യ വസ്തുക്കളും വാങ്ങിപ്പോകലായിരുന്നു. അപ്പോൾ വാരിച്ച ഒരു ഉത്തരവാദിത്വവും വാരിച്ച ഒരു പ്രയാസവും അന്ന് കാലത്തുണ്ടായിരുന്നു. പിന്നീട് കാലങ്ങൾ മാറി വസ്തു കൊടുക്കുന്നതിന് പകരം കടലാസ്, നാണയങ്ങൾ, രൂപ, കറൻസി ഇത് കൊടുക്കുക, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്താണ് ചെക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. കറൻസിയാണെങ്കിലും വലിയ കച്ചവടങ്ങളാകുമ്പോൾ ഭീമമായ സംഖ്യ, അതൊരാൾ പോക്കറ്റിൽ കൊണ്ടുപോവുക അല്ലെങ്കിൽ കീശയിലും സഞ്ചിയിലും നിക്ഷേപിച്ച് കൊണ്ടുപോവുക, അതിനും ചില തടസ്സങ്ങളും പ്രയാസങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് സുരക്ഷിതമല്ലാത്ത ഒരു രാജ്യത്തേക്ക്, അമ്നില്ലാത്ത, നിർഭേദമില്ലാത്ത ഒരു നാട്ടിലേക്ക്, ആഭ്യന്തര യുദ്ധം നിലനിൽക്കുന്ന ഒരു നാട്ടിലേക്ക്, കൊള്ളക്കാരും കള്ളന്മാരും അധികമായി ഉള്ള ഒരു രാജ്യത്തേക്ക് വലിയ സംഖ്യയുമായി കച്ചവടത്തിന് പോകുമ്പോൾ ഒരുപക്ഷെ തന്റെ കാശ് മാത്രമല്ല ജീവൻ പോലും പോകാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നുള്ളൊരു മാറ്റമാണ് ഇന്റർനെറ്റ് കറൻസി എക്സ്ചേഞ്ചും ATM കാർഡുകൾ. അതിൽ വിസ കാർഡുണ്ട്, മാസ്ട്രോ എന്ന് പറയുന്ന കാർഡുകളുണ്ട്, മാസ്റ്റർ കാർഡുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ATM കാർഡുകളുണ്ട്. ഈ കാർഡുകൾ ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്താണ്, അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ATM കാർഡുകൾക്കും അല്ലെങ്കിൽ അതുകൊണ്ട് ATM കാർഡുകൾ കൊണ്ട് നടത്തുന്ന എല്ലാ ഏർപ്പാടുകളും, അത് ക്രെഡിറ്റ് കാർഡായിരിക്കാം അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡായിരിക്കാം, എന്ത് തന്നെയായിരുന്നാലും അതിൻ്റെ ഓരോതിൻ്റെയും ഹുക്കുമുകൾ വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെ കയ്യിലും ഇന്ന് അത്തരത്തിലുള്ള കാർഡുകൾ ഉണ്ടാവും. ഒന്ന്, അതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു കടയിൽ പോയി ആവശ്യമായ വസ്തുക്കൾ വാങ്ങും, നമ്മുടെ കയ്യിലാണെങ്കിൽ ഇങ്ങനെയുള്ള ATM കാർഡുണ്ട്. ഇന്ന് വലിയ വലിയ ഷോപ്പിംഗ് ഹാളുകളിലും വലിയ ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലുമൊക്കെ പണം കൊടുക്കാത്തതിന് ATM കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ട് വില നൽകുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ വിഭാഗം, നമ്മുടെ കയ്യിൽ കാർഡുമുണ്ടാവും, ആ കാർഡിൽ ആവശ്യമായ പണവും ഉണ്ടായിരിക്കും, അഥവാ ബാങ്കിൽ ആവശ്യമായ അക്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു ആവശ്യമായ വസ്തുക്കൾ കടയിൽ നിന്ന് വാങ്ങി, പണം കൊടുക്കുന്നതിന് പകരം ATM കാർഡ് കൊടുക്കുന്നു. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ കാശിൽ നിന്നും ആവശ്യമായവ മാത്രം അവർ എടുക്കുന്നു. ഇതാണ് ATM കാർഡ് കൊണ്ട് അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള എക്സ്ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അനുവദനീയമാണ്, കുഴപ്പമൊന്നുമില്ല, ഹലാലായ ഒരു ഏർപ്പാടാണ് എന്ന് മനസ്സിലാക്കണം. എന്നാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചില രൂപങ്ങൾ, രണ്ടാമത്തെ രൂപം അത് അനുവദനീയമായ മാർഗമല്ല. എന്താണ് രണ്ടാമത്തെ രൂപം? നമ്മുടെ കാർഡിൽ കാശ് ഒന്നും തന്നെ ഇല്ല, ബ്ലാങ്ക് ആണ്, സീറോ ആണ്, വട്ടപൂജ്യമാണ്. അക്കൗണ്ടിൽ നിന്നുള്ള കാശെല്ലാം നമ്മൾ വലിച്ചിരിക്കുന്നു. എങ്കിലും ഈ കാർഡിന്റെ മസ്റ്റർ, ഈ കാർഡ് ആരാണോ ഉണ്ടാക്കിയത്, ആ ഏതൊരു ബാങ്കിന്റെ കീഴിലാണോ, അവരൊരു നിബന്ധന വെച്ചിരിക്കുന്നു, നിങ്ങളുടെ അക്കൗണ്ടിൽ കാശില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ട വസ്തുക്കൾ വാങ്ങാവുന്നതാണ്, അതിന് ഞങ്ങൾ പണം കൊടുത്തുകൊള്ളാം. ഒരു നിശ്ചിത ദിവസത്തിന്റെ ഉള്ളിൽ എത്രയാണോ നിങ്ങൾ കാശ് വരിച്ചത് എടുത്തത് അത്രയും സംഖ്യ നിക്ഷേപിക്കണം. അതിലപ്പുറം പറഞ്ഞ ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ നിക്ഷേപിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളിൽ നിന്നും പലിശ ഈടാക്കും. ഇതാണ് രണ്ടാമത്തെ ഇനത്തിലുള്ള ATM കാർഡ് കൊണ്ട് ഉപയോഗിക്കുന്ന ഏർപ്പാടുകൾ, കച്ചവടങ്ങൾ. ഇതിൽ രണ്ട് വഴികൾ നമ്മൾ മനസ്സിലാക്കണം ഈ വിഷയത്തിൽ. ഒന്ന്, നമ്മുടെ കയ്യിൽ അക്കൗണ്ടിൽ ഒന്നുമില്ലെങ്കിൽ തന്നെയും ബാങ്ക് നമ്മൾക്ക് വേണ്ട കാശ് കൊടുക്കുന്നു, പറഞ്ഞ ദിവസത്തിന് മുമ്പായി നമ്മൾ പണം അടക്കുകയാണെങ്കിൽ നമ്മളിൽ നിന്നും പലിശ സ്വീകരിക്കുന്നില്ല, അനുവദനീയമാണ്. പക്ഷേ മുൻകൂട്ടി തന്നെ ബാങ്കുകാരുമായി ഇവിടെ ഒരു ഇത്തിഫാഖിൽ യോജിപ്പുണ്ട്, ഒരു പലിശയുമായി യോജിപ്പുണ്ട്. എന്താ പലിശയുമായുള്ള യോജിപ്പ്? നിശ്ചിത ദിവസം കഴിഞ്ഞും കാശ് അടച്ചു തീർന്നിട്ടില്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പണം സ്വീകരിക്കാം എന്ന് ഇരു കൂട്ടരും സമ്മതിക്കുകയും അത് എഴുതി കരാറായി ഒപ്പിട്ട് പരസ്പരം കൈമാറുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ മുൻകൂട്ടി തന്നെ പലിശക്ക് കുഴപ്പമില്ല, നിങ്ങൾ എന്നിൽ നിന്നും പലിശ സ്വീകരിച്ചു കൊള്ളുക എന്ന ഒരു ഇത്തിഫാക്ക് ഗുണഭോക്താവിൽ നിന്നും ഉണ്ട് എന്നതുകൊണ്ട് ഈ ഏർപ്പാട് ശരിയല്ല, രണ്ടാമത്തെ ഏർപ്പാട് തെറ്റാണ്. മൂന്നാമത്തെ വിഭാഗം ATM ഉപയോഗിക്കുന്നത് രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിനോട് ഏകദേശം സമാനമാണ്. എന്താണ് അവിടെ ചെയ്യുന്നത്? ATM നമ്മുടെ കാർഡിൽ, അക്കൗണ്ടിൽ വരുമാനം ഒന്നുമില്ല, കാശ് ഒന്നും തന്നെ ഇല്ല. ബാങ്കുകാർ പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ വാങ്ങിക്കൊള്ളുക, ഇത്ര സംഖ്യ വരെയുള്ള ഏത് വസ്തു വാങ്ങുന്നതിനും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ നിശ്ചിതമായ ദിവസത്തിന്റെ ഉള്ളിൽ അടച്ചാലും ശരി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിശ്ചിതമായ ഒരു ദിവസം എന്നുള്ളത് ഇല്ല. ഏത് സമയത്ത് നിക്ഷേപിച്ചാലും ശരി, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് ഈ പണം സ്വീകരിച്ചു എന്നത് കാരണത്താൽ അതിന് പകരമായി നിങ്ങളിൽ നിന്ന് ഒരു ഫായിദ, ഒരു സംഖ്യ ഫായിദയായി അഥവാ പിന്നെ പലിശയായി നിങ്ങൾ ഈടാക്കും. ഇത് സത്യത്തിൽ തനിച്ച പലിശയാണ്, ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന പലിശയുടെ ഒരു ഇനവുമാണ്. കാലം എത്ര പുരോഗമിച്ചാലും ശരി, ആ കാലഘട്ടത്തിൽ നടക്കുന്ന ക്രയവിക്രയ വിനിമയങ്ങൾക്ക് ഇസ്ലാമിൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട്. ഇതിൽ ഒന്നാമത് പറഞ്ഞ ഒരു ഐറ്റം മാത്രമാണ് അനുവദനീയമായിട്ടുള്ളത്. അവിടെയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാങ്കുകൾ പലിശമുക്ത ബാങ്കുകളായിരിക്കണം. ഒരിക്കലും പലിശയെ ഇസ്ലാം അനുകൂലിക്കുന്നില്ല. അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് മുമ്പ് ഒരു ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഖുർആൻ പറഞ്ഞു, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക, പാപത്തിലും ശത്രുതയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുവാൻ പാടില്ല എന്ന്. നമ്മുടെ കാശൊക്കെ വലിയ ബാങ്കുകൾ കൊണ്ടുപോയി നിക്ഷേപിച്ച് അത് അവർക്ക് പലിശക്ക് കൊടുക്കുവാനുള്ള ഒരു ഉപാധി, ഒരു മാർഗം ആകാതിരിക്കുവാനുള്ള ശ്രദ്ധയും ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതാണ്. ഇതാണ് ഇത് ഇത്തരത്തിലുള്ള വിസ കാർഡ്, മാസ്റ്റർ കാർഡ് എന്നുള്ള ക്രെഡിറ്റ് കാർഡുകൾ, ഡെബിറ്റ് കാർഡുകളൊക്കെയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഇനി അനുവദനീയമായ കച്ചവടത്തിൻ്റെ ഒരു ഭാഗം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അതിന് ബൈ ഉസ്സലം എന്നാണ് പറയുക. ബൈ ഉസ്സലം എന്ന് പറയുമ്പോൾ നിലവിലില്ലാത്ത ഒരു വസ്തു വിൽക്കുന്നതിനാണ് പറയുക. അഥവാ നിശ്ചിതമായ ഒരു അവധി നിശ്ചയിച്ച് ആ സമയത്ത് ഞാൻ ഇന്ന ഇന്ന വിശേഷണങ്ങളുള്ള വസ്തു നിങ്ങൾക്ക് വിൽക്കാം, കാശ് എനിക്ക് ഇപ്പോൾ വേണം എന്ന് പറയുക. ഇത് അനുവദനീയമായ കച്ചവടങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യുവാനുള്ള കാരണം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹകീം ബിൻ ഹിസാം റളിയല്ലാഹുവിനോട് പറഞ്ഞ പോലെ, ലാ തബിഉ മാ ലൈസ ഇൻദക, നിന്റെ പക്കൽ ഇല്ലാത്തത് നീ കച്ചവടം ചെയ്യരുത്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിലവിലില്ലാത്ത ഒരു വസ്തു, ഉടമസ്ഥതയിൽ ഇല്ലാത്ത ഒരു വസ്തു വിൽക്കാൻ പാടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ പിന്നെ എങ്ങനെയാണ് ബൈ ഉസ്സലം, നിലവിലില്ലാത്ത, കയ്യിലില്ലാത്ത ഒരു വസ്തു അതെങ്ങനെയാണ് ഇപ്പോൾ കച്ചവടം ചെയ്യാൻ കഴിയുക? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ദീൻ, ശരീഅത്ത് ഈ വിഷയത്തിൽ നൽകിയ ഒരു ഇളവാണ്, പ്രത്യേകിച്ചും കർഷകർ. അപ്പോൾ ഈത്തപ്പന കൃഷി ചെയ്യുന്ന വ്യക്തി, ഈത്തപ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കച്ചവടക്കാരൻ, അല്ലെങ്കിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കച്ചവടക്കാരൻ, അല്ലെങ്കിൽ നാളികേരം കൃഷി ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് ആ വർഷത്തെ കൃഷി ഇറക്കുവാൻ ആവശ്യമായ പണം വളമിടുവാനും കള ഒഴിവാക്കുവാനും അതിനെ പരിചരിക്കുവാനുമൊക്കെയുള്ള കാശ് കയ്യിലില്ല. അയാൾക്കാണെങ്കിൽ കൃഷി നടത്തിയാലേ അയാളുടെ ഉപജീവനം മുന്നോട്ട് പോവുകയുമുള്ളൂ. അപ്പോൾ കൃഷിക്കാരനുള്ള ഒരു ആനുകൂല്യവും ഇളവും എന്നുള്ള നിലയിൽ ഇസ്ലാം ബൈ ഉസ്സലം അനുവദനീയമാക്കി. എന്തു ചെയ്യണം? കൃഷിക്കാരൻ ആർക്കാണോ വിൽക്കുന്നത് അയാളുടെ അടുക്കൽ പോയി പറയണം, ഇതാ എന്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും നിലവിലില്ല, എനിക്ക് നെല്ല് പാടത്ത് ഇറക്കാനുണ്ട്, എന്റെ കയ്യിൽ ഒരു കാശുമില്ല, അതുകൊണ്ട് മുതലാളി എനിക്ക് നിങ്ങൾ അല്പം പണം, ഇതാ ഇത്ര പണം നിങ്ങൾ എനിക്ക് കടമായി തരണം, ഞാൻ നിങ്ങൾക്ക് നെല്ല്, അത് ഇന്ന ഐറ്റംസ് ഉള്ള നെല്ല്, ഇന്ന മാസത്തിൽ ഇന്ന ഡേറ്റിന് ഞാൻ നിങ്ങൾക്ക് നൽകാം, ആ നെല്ലിന്റെ ഗുണങ്ങളും ഗുണഗണങ്ങൾ ഇന്ന രൂപത്തിലായിരിക്കും എന്ന് പറയുക. അങ്ങനെ വളരെ വ്യക്തമായി ക്ലിയറായി വിൽക്കുന്ന വസ്തുവിന്റെ മുവാസഫാത്തുകൾ, ഗുണഗണങ്ങൾ അറിയിച്ചു കൊടുക്കുക, ഇതിനാണ് ബൈ ഉസ്സലം എന്ന് പറയുന്നത്. അതൊരു ഇളവ് ആനുകൂല്യമാണ്. നിലവിലില്ലാത്ത വസ്തു വിൽക്കാൻ പാടില്ല എന്ന വ്യക്തമായ ഹദീസ് ഉണ്ടെങ്കിലും ഈ ഒരു ബൈ ഉസ്സലം അനുവദനീയമായ വിഷയമാണ്. പ്രസ്തുത വിഷയത്തിലുള്ള രേഖകൾ നമ്മൾ മനസ്സിലാക്കണം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബ്ദുല്ലാഹിബിൻ ഷദ്ദാദ് റളിയല്ലാഹു അൻഹും അബൂ ബുർദ റളിയല്ലാഹു അൻഹും ബൈ ഉസ്സലഫിന്റെ കാര്യത്തിൽ തർക്കത്തിലായി. അങ്ങനെ അവര് ഇബ്നു അബി ഔഫ എന്ന് പറയുന്ന പ്രസിദ്ധനായ സഹാബിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു, ഒരാളെ പറഞ്ഞയച്ചു, ഇതിന്റെ ഇസ്ലാമികമായ ഹുക്കം എന്താണ്, ബൈ ഉസ്സലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് പഠിച്ചു തരാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ചു. അങ്ങനെ അദ്ദേഹം ചെന്ന് ഇബ്നു അബി ഔഫ റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അയാൾക്ക് കൊടുക്കുന്ന മറുപടി, ഇന്നാ കുന്നാ നുസ്ലിഫു അലാ അഹദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅബി ബക്കരിൻ വഉമറ ഫിൽ ഹിംതതി വശ്ശഈരി വസ്സബീബി വത്തംർ, കാരക്ക, ഉണക്കമുന്തിരി, ബാർലി, ഗോതമ്പ് എന്നിത്യാദി വസ്തുക്കൾ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലും ഞങ്ങൾ സലഫായി കച്ചവടം ചെയ്തിരുന്നു. അപ്പോ മദീനയിലുള്ള അൻസാരികളായ കർഷകർ പോയി അവര് അവിടെയുള്ള കാശുള്ള ആളുകളോട് പറയും, നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച്, എനിക്ക് കുറച്ച് കാശ് തരണം, ഈത്തപ്പഴം മൂക്കുന്ന കാലമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ അതിന് പകരമായി ഇത്ര വസ്തു, ഇത്ര സാ, ഇത്ര മുദ്ദ് നിങ്ങൾക്ക് ഈത്തപ്പഴം തരാം അല്ലെങ്കിൽ കാരക്ക തരാം എന്ന് പറയുക. അപ്പൊ നബിയുടെ കാലത്തുണ്ട്, അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ കാലഘട്ടത്തിലൊക്കെ ഉണ്ട്. ഇന്ന് പൊതുവെ നാട്ടിൽ അടക്ക, അതേപോലത്തെ റബ്ബർ, ഇതൊക്കെ ചില ആളുകളെങ്കിലും ഇത്തരത്തിൽ കച്ചവടം ചെയ്യുന്നുണ്ട്. ഉദാഹരണമായി അടക്ക ഇപ്പോൾ അത് പൂവിട്ടിട്ടില്ല, കായ്ച്ചിട്ടില്ല, മൂത്ത് പഴുത്തിട്ടില്ല. ഇവർക്കാണെങ്കിൽ കൃഷി ഇറക്കുകയും വേണം. അപ്പോൾ മലഞ്ചരക്ക് കച്ചവടം ചെയ്യുന്ന ആളുകളുടെ അടുക്കൽ പോയി പറയുന്നു, ഇതാ നിങ്ങൾ ഒരു വില ഇപ്പോൾ തന്നെ നിശ്ചയിച്ച് നിങ്ങൾ ഒരു സംഖ്യ എനിക്ക് തരണം, 100,000 രൂപ എനിക്ക് തരണം. ഇന്ന മാസമാകുമ്പോൾ സ്വാഭാവികമായും ആ മാസത്തിലാണ് അടക്ക മൂത്ത് പഴുക്കുക, ആ മാസത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇത്ര കിൻഡൽ അടക്ക തരാം, ഇത്ര കിൻഡൽ നാളികേരം തരാം, ഇത്ര കിൻഡൽ റബ്ബർ തരാം എന്ന് പറയുക. അതാണ് ബൈഉ സലഫ്. ആ വിഷയത്തിൽ ഇമാം ബുഖാരി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് കൂടെ നമ്മൾ മനസ്സിലാക്കണം. قادم رسول الله صلى الله عليه وسلم المدينة وهم يسرفون في التمر السنتين وثلاث فنهاهم نبي صلى الله عليه وسلم മദീനയിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കാരക്കയുടെ വിഷയത്തിൽ, കാരക്കയിൽ സലഫ് കച്ചവടം നടത്തിയിരുന്നു, അത് ഒന്നും രണ്ടും വർഷത്തിന്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. കാരണം ബൈഉ സിനീൻ, ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷങ്ങൾ തുടർച്ചയായി ഇങ്ങനെ വൃക്ഷങ്ങളിലുള്ള ഫലത്തിനു വേണ്ടി കച്ചവടം ചെയ്യൽ ബൈഉ സിനീൻ നിരോധിച്ചതാണ്. എന്നാൽ ഒരു വർഷത്തിനു വേണ്ടി കച്ചവടം ചെയ്യൽ അത് അനുവദനീയമാണ്. വഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഉ സലഫിൽ ഒരു നിബന്ധന വെച്ചു. മൻ അസ്ലഫ സലഫൻ ഫലിയുസ്ലിഫ് ഫീ കൈലിൻ മഅലൂമിൻ വവസ്നിൻ മഅലൂമിൻ ഇലാ അജലിൻ മഅലൂം. ആരെങ്കിലും ഒരു വർഷത്തേക്കുള്ള കച്ചവടം ബൈഉ സലഫ് നടത്തുകയാണ്, മുൻകൂട്ടി പണം വാങ്ങി വസ്തു പിന്നീട് തരാം എന്ന് പറഞ്ഞ് കച്ചവടം നടത്തുകയാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായ തോത് പറഞ്ഞുകൊണ്ടായിരിക്കണം, തൂക്കം പറഞ്ഞുകൊണ്ടായിരിക്കണം, കൃത്യമായ അവധി നിശ്ചയിച്ചുകൊണ്ടായിരിക്കണം കച്ചവടം ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ബൈഉ സലഫ് അനുവദനീയമാണ്. അത് തന്നെയും നേരത്തെ ആവർത്തിച്ച് നമ്മൾ പറയാറുള്ള അസ്നാഫു സിത്ത, സ്വർണം അതേപോലെ തന്നെ വെള്ളി, ഈ വസ്തുക്കളൊന്നും അത്തരത്തിൽ പരസ്പരം ആ രൂപത്തിൽ കൈമാറി ചെയ്യാൻ പാടില്ല. ഒരു കാര്യം കൂടെ നമ്മൾ സൂചിപ്പിക്കുകയാണ്, അഹ്റസ് അഥവാ മിണ്ടാൻ കഴിയാത്ത ഒരാളുടെ കച്ചവടം. നമ്മൾ പറഞ്ഞു അൽ അർക്കാൻ ബൈ കച്ചവടത്തിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. മുത്തആഖിദാനി, വാങ്ങുന്നവനും വിൽക്കുന്നവനും ചില നിബന്ധനകളുണ്ടായിരിക്കണം, തൃപ്തിപ്പെടണം എന്നുള്ളത്. എന്നാൽ അഹ്റസ് മൂകനായ മൂമയായ ഒരാൾ അയാളുടെ ആംഗ്യ ഭാഷയിൽ നിന്നും കച്ചവടം ചെയ്തതായി വിവരം ലഭിച്ചാൽ, അതേപോലെ അന്ധനായ ഒരാള്, ചെവി കേൾക്കാത്ത ഒരാള്, അവരൊക്കെ തന്നെയും അവരുടെ ആംഗ്യത്തിലൂടെ അവർ ആശയവിനിമയം നടത്താറുണ്ട്. അത്തരത്തിൽ ആശയവിനിമയം നടത്തി കച്ചവടം അവർക്ക് ഉറപ്പിക്കാവുന്നതാണ്, അനുവദനീയമാണ്. ഇതൊക്കെ ഇസ്ലാം അനുവദിച്ച കച്ചവടങ്ങളെ കൂട്ടത്തിനാണ് ഉൾപ്പെടുക. അതിൽ ചിലതൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. അഭിപ്രായ വ്യത്യാസങ്ങൾ വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. ഹലാലായ സമ്പാദ്യവുമായി ജീവിക്കുവാനും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുവാനും റബ്ബ് സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വആലിഹി വസഹ്ബി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാ ഖൈർ. ഇന്നത്തെ പ്രകാശതീരം ഇവിടെ സമാപിക്കുന്നു. അവതരിപ്പിച്ചത് സ്വാദിഖ് മദീനി.
2: Peace Radio. Tune to reality.
3: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് എത്തിക്കാനായി പീസ് റേഡിയോ ഒരുക്കിയ ഹൃദയവസന്തം പ്രോഗ്രാമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്. ശ്രോതാക്കൾക്കറിയാവുന്നതുപോലെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സൂറത്ത് ഇബ്രാഹിം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 49, 50, 51 ഈ മൂന്ന് ആയത്തുകളാണ് ഇൻഷാ അള്ളാ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ബഹുമാന്യനായ ഹസൻ അൻസാരിയാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമാബാദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പതിവ് പോലെ ഹൃദയവസന്തം പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കേൾവിയും ദീനിനോടുള്ള താല്പര്യവും ഉഹ്റവിയായ ലോകത്തേറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 14 അധ്യായം സൂറ ഇബ്രാഹീമിലെ 49 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. പഠിക്കാനുള്ള ആയത്ത് നമുക്ക് ആദ്യമായിട്ടൊന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം വതറൽ മുജ്രിമീന യൗമയിദിൻ മുഖറനീന ഫിൽ അസ്ഫാദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതെന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു തആല യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്തു. ഭൂമി ഭൂമിയല്ലാത്തതായും ആകാശങ്ങൾ ആകാശങ്ങളല്ലാത്തതായും മാറ്റപ്പെടുന്ന ദിവസം. വ ബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഏകനായ സർവാധികാരിയായ അള്ളാഹുവിങ്കലേക്ക് ഖബറുകളിൽ നിന്ന് അവർ പ്രത്യക്ഷപ്പെട്ടു വരികയും ചെയ്യുമെന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി അതിൻ്റെ തുടർച്ചയെന്നോണം നമുക്ക് എന്താണ് അള്ളാഹു പറയുന്നത്? വ തറൽ മുജിരിമീന. മുജിരിമീൻ എന്ന് പറഞ്ഞാൽ കുറ്റവാളികൾ. അപ്പോൾ വ തറൽ മുജിരിമീന, കുറ്റവാളികളെ നിനക്ക് കാണാം. യൗമ ഇതിൻ, അന്നേ ദിവസം, അന്നേ ദിവസം കുറ്റവാളികളെ നിനക്ക് കാണാം. എങ്ങനെ കാണാം? മുഖറനീന, കൂട്ടിച്ചേർക്കപ്പെട്ടവരായിട്ട്, കൂട്ടിച്ചേർക്കപ്പെട്ടവരായിട്ട് നിനക്ക് കാണാം. എന്തില്? ഫിൽ അസ്ഫാദ്. അസ്ഫാദ് എന്ന് പറഞ്ഞാൽ കുടുക്കുകൾ, ആമങ്ങൾ, ചങ്ങലകളിൽ. അപ്പോൾ അന്നത്തെ ദിവസം മുജിരിമീങ്ങളായ ആളുകളെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരായി നിനക്ക് കാണാവുന്നതാണ്. വത്തറൽ മുജിരിമീന, കുറ്റവാളികളെ നീ കാണും. യൗമയിദിൻ, അന്നേ ദിവസം. മുഖറനീന, ബന്ധിക്കപ്പെട്ടവരായിട്ട്. ഫിൽ അസ്ഫാദ്, ചങ്ങലകളിൽ. അപ്പോൾ അന്നത്തെ ദിവസം കുറ്റവാളികളെ ചങ്ങലകളിൽ കൂട്ടി ബന്ധിക്കപ്പെട്ടവരായി നിനക്ക് കാണാവുന്നതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറയുന്നത്. അപ്പോൾ ചങ്ങലകളിൽ കൂട്ടി ബന്ധിക്കപ്പെട്ടവരായിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? അവർ പരസ്പരം ചങ്ങല കൊണ്ട് കൂട്ടി ബന്ധിക്കപ്പെടുമെന്നും അവരുടെ അവയവങ്ങൾ തമ്മിൽ കൂട്ടി ബന്ധിപ്പിക്കപ്പെടുമെന്നും ഒക്കെ അതിന് അർത്ഥം വരാവുന്നതാണ്. അപ്പോൾ അന്നത്തെ ദിവസമുള്ള കുറ്റവാളികളുടെ ഒരവസ്ഥയെക്കുറിച്ചാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. ഇനി അടുത്ത ആയത്ത് നോക്കൂ. സറാബീലുഹും മിൻ ഖത്റാനിൻ വതഗ്ഷ വുജൂഹഹുമുന്നാർ. സറാബീലുഹും, സിർബാൽ, സറാബീൽ എന്ന് പറഞ്ഞാൽ അവരുടെ കുപ്പായങ്ങൾ. അവരുടെ കുപ്പായങ്ങൾ അതെന്തിനാലായിരിക്കും? മിൻ ഖത്റാനിൻ. ഖത്റാൻ എന്ന് പറഞ്ഞാൽ പന്തം കൊണ്ടുള്ളതായിരിക്കും, ടാറ് കൊണ്ടുള്ളതായിരിക്കും. വ തഗ്ഷ, അതേപോലെ തന്നെ മൂടുകയും ചെയ്യും, പൊതിയുകയും ചെയ്യും. എന്തിനെ? വുജൂഹഹും, അവരുടെ മുഖങ്ങളെ മൂടുകയും ചെയ്യും. അന്നാറു, നരകം അവരുടെ മുഖങ്ങളെ മൂടുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതെന്താണ്? സറാബീലുഹും, അവരുടെ കുപ്പായങ്ങൾ മിൻ ഖത്റാനിൻ. എന്തുകൊണ്ടായിരിക്കും? പന്തം കൊണ്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ടാറു കൊണ്ടുള്ളതായിരിക്കും. വതഗ്ഷ, മൂടുകയും ചെയ്യും. വുജൂഹഹും, അവരുടെ മുഖങ്ങളെ. അന്നാറു, അഗ്നി മൂടുകയും ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. ഖത്റാൻ എന്ന വാക്കിനാണ് നമ്മൾ കീൽ അല്ലെങ്കിൽ ടാറ് എന്ന അർത്ഥം നമ്മൾ പറയുന്നത്. വേഗം തീ പിടിച്ചാളി കത്തുന്നതും അതേപോലെ തന്നെ ഉഷ്ണം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതുമായ ഒരു ദ്രാവകമായിരിക്കും, ഒരു പദാർത്ഥമായിരിക്കും അവരുടെ കുപ്പായമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് എന്താണ്? സറാബീലുഹും, അവരുടെ സിർബാലുകൾ, അവരുടെ കുപ്പായങ്ങൾ, മിൻ ഖത്റാനിൻ, എന്തിനാലുള്ളതായിരിക്കും? പന്തം കൊണ്ടുള്ളതായിരിക്കും, തീപ്പന്തം കൊണ്ടുള്ളതായിരിക്കും. വതഗ്ഷ, അതേപോലെ തന്നെ മൂടുകയും ചെയ്യും. വുജൂഹഹും, അവരുടെ മുഖങ്ങൾ, അന്നാർ, നരകം അവരുടെ മുഖങ്ങളെ മൂടുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന കാര്യം എന്താണ്? അടുത്ത ആയത്ത് നോക്കൂ. ലിയജ്സി അല്ലാഹു കുല്ല നഫ്സിം മാ കസബത്ത് ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. ലിയജ്സിയ, പ്രതിഫലം നൽകാൻ വേണ്ടി. ലിയജ്സിയ മാന പ്രതിഫലം നൽകാൻ വേണ്ടി. ആര്? അല്ലാഹു. അല്ലാഹു പ്രതിഫലം നൽകുന്നതിന് വേണ്ടി ആർക്ക്? കുല്ല നഫ്സിൻ, എല്ലാ നഫ്സുകൾക്കും. മാ കസബത്ത്, അത് സമ്പാദിച്ചതിന്. അപ്പോൾ ഓരോ വ്യക്തിക്കും അത് പ്രവർത്തിച്ചതിന് അല്ലാഹു പ്രതിഫലം നൽകാൻ വേണ്ടി അത്രേ അത്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, സരീഉൽ ഹിസാബ്, വേഗത്തിൽ വിചാരണ ചെയ്യുന്നവനാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത് എന്താണ് ശ്രോതാക്കളെ? അല്ലാഹു ലി യജ്സി അല്ലാഹു കുല്ല നഫ്സിമ്മാ കസബത്ത്, ഓരോ വ്യക്തിക്കും അവർ സമ്പാദിച്ചതിന് അല്ലാഹു പ്രതിഫലം നൽകാൻ വേണ്ടിയാണ് ഇത് നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിചാരണ ചെയ്യുക എന്നുള്ളത് അല്ലാഹു ശരിയാണ്, അവൻ അങ്ങേയറ്റത്തെ വേഗത്തിൽ ചെയ്യുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നേരത്തെ വിശദീകരിച്ച ആ കാര്യം എന്താണ്? അക്രമികളായ ആളുകളെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരായിട്ട് നിനക്ക് കാണാൻ കഴിയുമെന്നാണ്. അവയവങ്ങൾ ബന്ധിക്കപ്പെട്ട രൂപത്തിൽ, അതല്ല അവരെ കൂട്ടി ബന്ധിക്കപ്പെട്ട രൂപത്തിൽ, അങ്ങനെയും അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചങ്ങലകളിൽ അവരെ ബന്ധിക്കപ്പെട്ടവരായിട്ടാണ് അവരെ കൊണ്ടുവരിക. മാത്രമല്ല, അവർക്ക് ധരിക്കാൻ കൊടുക്കുന്ന വസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതെന്താണ്? സറാബീലുഹും മിൻ ഖത്റാനിൻ, പന്തം കൊണ്ടുള്ള, തീപ്പന്തം കൊണ്ടുള്ള, ചൂട് അധികരിപ്പിക്കുവാനും പെട്ടെന്ന് തീ പിടിക്കാൻ തക്ക രൂപത്തിലുള്ള ഒരു വസ്ത്രമാണ് അവർക്ക് കൊടുക്കുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുമാത്രമല്ല, വതഖ്ഷാ വുജൂഹഹുമുന്നാർ, അവരുടെ മുഖങ്ങളെ നരകം മൂടിക്കളയും. അപ്പോൾ എന്തായിരിക്കും പ്രിയപ്പെട്ട ശ്രോതാക്കളെ അന്നത്തെ ഒരവസ്ഥ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് സൂറത്തു ഹജ്ജിൽ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. കുത്തിയാക്കും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പോഴത്തെ അവസ്ഥ? അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ തീർത്തുന്നില്ല. യുസ്ഹറു ബിഹി മാഫി ബുതൂനിഹിം വൽ ജുലൂദ്, അവരുടെ ആമാശയങ്ങളിലുള്ളതും അവരുടെ തൊലികളുമൊക്കെ തിളച്ചു പൊന്തും എന്ന് അള്ളാഹു വിശദീകരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി നമ്മൾ പരിഗണിക്കേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹു താക്കീത് നൽകുന്നത്. എന്നിട്ട് ഇതിൻ്റെ കാരണമായിട്ട് അള്ളാഹു പറഞ്ഞ എന്താണ്? ലിയജ്സി അല്ലാഹു കുല്ല നഫ്സിം മാ കസബ്, ഓരോ മനുഷ്യനും അവരവർ അധ്വാനിച്ചതിന് അല്ലാഹു കൂലി കൊടുക്കുകയാണ്. ഇന്നല്ലാഹ സരിയോ ലിഹിസാബ്, അല്ലാഹു ആകട്ടെ ഏറ്റവും വേഗത്തിൽ കൂലി കൊടുക്കുന്നവനാണ്. സരിയോ ലിഹിസാബ്, കൂലി കൊടുക്കുന്നവനാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അപ്പോൾ ലിയജ്സി അല്ലാഹു കുല്ല നഫ്സിം മാ കസബത്ത് ഇന്നല്ലാഹ സരിയോ ലിഹിസാബ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ക്ലാസ്സോടുകൂടി സൂറ അവസാനിക്കുകയാണ്. ഈ സൂറയിലെ അവസാനത്തെ ആയത്താണ് പഠിക്കുന്നത്. ഏതാണത്? ഹദാ ബലാഗുൽ ലിന്നാസി വലിയുൻദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹും വാഹിദ വലിയദ്ദക്കറുൽ അൽബാബ്. ഹദാ ബലാഗുൽ ലിന്നാസ്, ഹദാ ബലാഗുൽ ലിന്നാസ്. ബലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ പറയാറില്ലേ ബലാഗ്, ബലാഗുമായന സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നർത്ഥം. അപ്പോൾ ഹദാ ബലാഗുല്ലിന്നാസ്, ഇത് ആർക്കുള്ള ബലാഗാണ്? നാസിനുള്ള, മനുഷ്യർക്കുള്ള എത്തിച്ചു കൊടുക്കലാണ്, സന്ദേശമാണ്. തീർന്നില്ല. വലിയുന്ദറു ബിഹി, പിന്നെയോ? ഇതുമൂലം അവർക്ക് നദറ യുൻദറു എന്ന് പറഞ്ഞാൽ താക്കീത് നൽകപ്പെടുക, മുന്നറിയിപ്പ് നൽകപ്പെടുക. അപ്പോൾ ഇതുകൊണ്ട് മുന്നറിയിപ്പ് നൽകപ്പെടുവാനും വേണ്ടിയാണ്. വലിയ അലമു, അവർ മനസ്സിലാക്കുവാനും. എന്ത്? അന്നമാഹുവ ഇലാഹും വാഹി, നിശ്ചയമായും കാര്യമെന്ന് പറയുന്നത് ഇലാഹ് അവൻ ഏകനാകുന്നു, ആരാധ്യൻ ഏകനാകുന്നു. വലിയ എദ്ദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ, ഉലുൽ അൽബാബ് അവർ ഉറ്റാലോചിക്കാൻ വേണ്ടി, വലിയ എദ്ദക്കറമാന ഉറ്റാലോചിക്കാൻ വേണ്ടിയും.

0: അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഉറ്റാലോചിച്ച് കാര്യം ഗ്രഹിക്കുന്ന ബുദ്ധിമാന്മാരിൽ വളരെ കൃത്യമായി ഉണ്ടാകേണ്ടുന്നൊരു സ്വഭാവം എന്താണ്? ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ മനുഷ്യർക്ക് എത്തിക്കാനുള്ള ഒരു ബലാഗാണ്. അതേപോലെ തന്നെ ഇതവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. എന്താണ് മുന്നറിയിപ്പ്? ഒരേ ഒരു ആരാധ്യൻ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് മനുഷ്യർക്ക് കിട്ടുക എന്നുള്ളതാണ്. അത് കിട്ടുന്നത് ആരാണ്? ബുദ്ധിമാന്മാർക്ക് മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു. അപ്പോൾ ഹാദാ ബലാഗുൽ ലിന്നാസ്, അത് ജനങ്ങൾക്കുള്ള ഒരു സന്ദേശമാണ്. വലിയുന്ത റൂബിഹി, അതുകൊണ്ട് താക്കീത് നൽകപ്പെടാൻ വേണ്ടി, വലിയ അലമു, മനസ്സിലാക്കാനും മന്നമാകുക, തീർച്ചയായും ഇതാണ് കാര്യം. ഇലാഹും വാഹിദ്, ആരാധ്യൻ ഏകനാണ്. വലിയ ദക്കറൗലുൽ അൽബാബ്, ബുദ്ധിമാന്മാരായ ആളുകൾ ഉറ്റാലോചിക്കുന്നതിന് വേണ്ടി എന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ സൂചിപ്പിക്കുകയാണ്. അപ്പം ചുരുക്കത്തിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി എന്ന് പറയുന്നതിൻ്റെ ലക്ഷണം എന്താണ്? അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ അംഗീകരിക്കുകയും അതേപോലെ തന്നെ അതിനെ പ്രാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിമാന്മാരുടെ ലക്ഷണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കാര്യം നമ്മൾ വളരെ പരമപ്രധാനമായി ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിരുത്തേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ വിഷയത്തിൽ നമുക്ക് ചാഞ്ചല്യം ഉണ്ടാകാൻ പാടില്ല, നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു ഏകനാണ് എന്ന വിഷയത്തിൽ നമുക്ക് സംശയലേതുമില്ലാതെ മുന്നോട്ടു പോകാൻ റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: ജസാകല്ലാഹു ഖൈറാ, ബറകല്ലാഹു ഫീക്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഹൃദയവസന്തത്തിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. കുറ്റവാളികളുടെ ശിക്ഷയെക്കുറിച്ച് സൂറത്ത് ഇബ്രാഹീമിലെ 49, 50, 51 വചനങ്ങളിൽ ഉണ്ടായിരുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആശയമാണ് ഇവിടെ ബഹുമാനനായ ഹസൻ അൻസാരി നമ്മളോട് പങ്കുവച്ചത്. ഇതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡുകളിലൂടെയായി ശ്രോതാക്കൾക്ക് കേൾക്കാവുന്നതാണ്. ഹൃദയവസന്തം പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها رب أعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാക്കുന്നതും മരിക്കുന്നതും

0: യും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വഅഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, നീയല്ലാതെ ആരാധ്യനില്ല.
1: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമു സ്വാലിഹാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ട്, അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് അദ്കാറുൽ മസാ കൃത്യമായി ചൊല്ലി നമ്മൾ ഈ സമയത്തെ മുന്നോട്ട് നയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഇന്ന് ഇവിടെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ അമീൻ അഹമ്മദ് മങ്കട, അതുപോലെ തന്നെ എന്നോടൊപ്പം
1: ഞാൻ അഷ്മിൽ മുഹമ്മദ് കൈപ്പള്ളി.
0: ഇൻഷാ അല്ലാ, ഏതായാലും നമ്മുടെ എന്താ
1: ഈവനിംഗ് ലൈവിലും എല്ലാവരും

0: തോടിയിട്ടുണ്ട്. ധാരാളം ഫീഡ്ബാക്കുകൾ നമുക്ക് വരുന്നുണ്ട്.
1: ഓക്കെ, എല്ലാവരേ കയറുമ്പോൾ, എല്ലാവരും കയറുമ്പോൾ അവർക്കുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ സലാം പറഞ്ഞിട്ടാണ് അവർ കയറാറുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് സലാം അടക്കാം ആദ്യം. അപ്പോൾ വലൈക്കും സലാം വബർക്കാത്തു. ആദ്യമായി സലാം പറഞ്ഞത് അമീർട്ടി അടുത്തനാട്ട് കര അറ്റ് റിയാദ്, പിന്നെ നഫീസ പി എ താമരശ്ശേരി, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, സഫി അടപ്പാൾ, ഇങ്ങനെയുള്ള ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സലാം പറഞ്ഞ് വന്നിട്ടുള്ളത്. ഇനിയും ആളുകൾ സലാം പറയാനുണ്ട്. ഏതായാലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ, കുസൃതി ചോദ്യം ആകട്ടെ, അതുപോലെ തന്നെ ഇസ്ലാമിക ക്വസ്റ്റ്യൻ ആകട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ടാൽ, ഫീഡ്ബാക്ക് വഴി അയച്ചിട്ടാൽ അത് വല്ലാത്തൊരു ഹയറാവും. നമുക്കൊരു ആവേശത്തിന് അതൊരു നല്ലതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഒരു നമ്മൾ ബുധനാഴ്ച ഇരുന്നപ്പോൾ അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കയ്യാൻ സമയത്ത്, അവസാനിക്കുന്ന സമയത്ത് ഒരുപാട് വന്നു. അപ്പോൾ അത് ഒരുപാട് ആ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. സുഹൈബ എം വളപട്ടണം, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആ ചോദ്യങ്ങളേ, ഇന്ന് രണ്ട് കുസൃതി ചോദ്യമാണ്. ജമീല സലാം അയച്ചിട്ടുള്ളതാണ്, ഇത് പുതിയ ഒരാളാണ് തോന്നുന്നു, ഞാൻ കേട്ടിട്ടില്ല ഈ പേര്. ഏതായാലും മർഹബൻ, വന്നവരെല്ലാവരും സ്വാഗതം ചെയ്യണം എന്നാണ്.
0: പുതിയ ആൾക്കാരാണ്,
1: പുതിയ ആൾക്കാരാണ്. അപ്പൊ ഏതായാലും ചോദ്യം ഇതാണ്, ആരും ഇഷ്ടപ്പെടാത്ത സുഖം, ആരും ഇഷ്ടപ്പെടാത്ത സുഖം, ഒരു കുസൃതി ചോദ്യമാണ്.
0: അപ്പൊ ഇതിന്
1: ഇതിന് ഉത്തരം എന്ത് ചെയ്യാ, നിങ്ങള് ഫീഡ്ബാക്ക് വഴി അയക്കുക. ഇത് കഴിഞ്ഞാല് വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജമീല സലാം, അദ്ദേഹം ഒരു സലാം കൂടി അയച്ചിട്ടുണ്ട്, മാഷാല്ലാ. അപ്പൊ ആരും ഇഷ്ടപ്പെടാത്ത സുഖം ഏതാണ് എന്നുള്ളത് ഉത്തരം പറയാ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ, ഭയങ്കര നമുക്ക് ചിന്തിച്ചാല് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ക്വസ്റ്റ്യനാണ്. എൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ അല്ലേ,
0: അതെ,
1: അതിന് ഉത്തരമുണ്ട്. ഓ മാഷാല്ലാ, പെട്ടെന്ന് ഉത്തരങ്ങൾ വരുന്നുണ്ട്.
0: ഫീഡ്ബാക്കിൽ മൊത്തം ഉത്തരങ്ങൾ കൊണ്ട് നിറയാണ്.
1: ശരിയാണ്. ഏതായാലും നമ്മൾ ഓരോ ഈവനിംഗ് ലൈവിലും നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്, ചരിത്രങ്ങളും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഈ ഒരു സന്ദർഭത്തിലും ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ നമ്മളെ അമീർട്ടി എടത്തനാട്ടുകാരൻ്റെ എഴുത്ത് വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്ത്
0: വരാറുണ്ട്,
1: വന്നിട്ടില്ല, ഇൻഷാല്ലാ വരും.
0: ഞാൻ ഇൻഷാല്ലാ, ഞാൻ ലാസ്റ്റ് ഒരു ഈവനിംഗ് ലൈവ് ഇരുന്ന സമയത്തും അദ്ദേഹം വളരെ യാത്രയിലായിരുന്നാണ് നമ്മളോട് പറഞ്ഞത്. ഞാനും അനൂസ് മഞ്ചേരിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത് എന്താ, നമ്മളെ ഫീഡ്ബാക്കിലും തന്നെ വളരെ വേഗം അദ്ദേഹം അയച്ചത്, യാത്രയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അയച്ചു, കുറേ ആൾക്കാർ ഫീഡ്ബാക്കിൽ വെച്ചിരുന്നു, അമീർട്ടി അടുത്തനായിട്ട് എഴുത്ത് കണ്ടില്ലല്ലോ എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. ഇൻഷാല്ലാ ഇന്ന് അദ്ദേഹം ആദ്യം മുതൽ തന്നെ നമ്മളിപ്പം ഈവനിങ് ലൈവിലുണ്ട്.
1: അധികം ഉണ്ടാവാറുണ്ട്, അധികം ഈവനിങ് നമ്മൾ കൂടെ അധികം ഉണ്ടാവാറുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സലീന, സ്ഥലം ഒന്നും അറിയില്ല, സലീന എന്നുള്ള പേരിലാണ് വന്നിട്ടുള്ളത്. റയ്ഹാന ബാനു തോട്ടശ്ശേരി ആറ, എല്ലാവർക്കും ഒന്നിച്ചല്ല സലാം പറഞ്ഞിട്ടുള്ളത്. സലാം മടക്കി, സലാം മടക്കാതിരിക്കൂല അവിടെ. അപ്പോൾ ഏതായാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്യാറുണ്ട്. ഏതായാലും നമ്മുടെ ഇപ്പോൾ നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് കടന്നു നിൽക്കുകയാണ്. ഇപ്പോൾ ദുൽഹിജ്ജൻ്റെ നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇന്നലെ മാസം കാണാത്തതുകൊണ്ട് തന്നെ ഇന്ന് ദുൽഖാദ 30 പൂർത്തിയായി ആക്കി നമ്മൾ നാളെ മുതൽ ദുൽഹിജ്ജ 1 പ്രവേശിക്കണം. ഇന്ന് മഗ്‌രിബിന് ശേഷം മുതൽ നമ്മൾ ദുൽഹിജ്ജ 1 പ്രവേശിക്കുകയാണ്. ദുൽഹിജ്ജ 1 രാവാണ് ഇന്നുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ രാവും ഇതിലെ പകലുകളും മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിരുന്നു, ഇത് കേൾക്കാത്ത ആൾക്കാർക്ക് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണെന്ന് വെച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതിന് ഭയങ്കര മഹത്വം ഉണ്ട് എന്നുള്ളതാണ്. പണ്ഡിതന്മാർ, ഇപ്പോൾ ഷേഖ് ഇബ്നു തൈമിയ റഹിമഹുള്ള, ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞൊരിതുണ്ട്. എന്താണെന്ന് വെച്ചാൽ, റമദാനിലെ രാത്രി, ആ രാത്രിയേക്കാൾ ഉത്തമമായ മറ്റൊരു രാത്രിയില്ല. അപ്പോൾ ദുൽഹിജ്ജ രാത്രിക്ക്, അല്ല, റമദാൻ മാസത്തിലെ രാത്രിക്ക് ദുൽഹിജ്ജ 10 ദിവസത്തെ രാത്രിയേക്കാൾ പ്രാധാന്യമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്ക് എന്താണെന്ന് വെച്ചാൽ, റമദാനിലെ പകലിനേക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹിജ്ജ പത്തിലെ, അഥവാ ആദ്യത്തെ 10 ദിവസത്തെ പകലുകൾ എന്നദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചില ഇബാദത്തുകൾ ചെയ്യാൻ, നമുക്ക് കൂടുതൽ പ്രതിഫലം നൽകാൻ നമുക്ക് തരുന്ന ഓഫറാണെന്ന് മനസ്സിലാക്കണം. ഓഫറാണെന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ ഇത് പല ആളുകളും സ്വീകരിക്കൂല. കാരണം എന്താ വെച്ചാലേ, കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അങ്ങാടികളിലൊക്കെ ഇപ്പോൾ ഒരു ഓഫർ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫാമിലിനെ കൂട്ടി കാറിൽ കയറി നമ്മളിപ്പോൾ കയറിപ്പോകും. പക്ഷേ അള്ളാഹ് തരുന്ന ഓഫറുകൾ സ്വീകരിക്കാൻ പലരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും അമീറുട്ടി അടുത്തനാട്ടുകാരൻ്റെ ഒരു എഴുത്ത് വന്നിട്ടുണ്ട്, അദ്ദേഹം എപ്പോഴും എഴുതാറുള്ളതാണ്. ഏതായാലും ഒന്ന് വായിക്കാം ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളെ ദീനീ ചിട്ടയിൽ വളർത്തിയെടുക്കുക എന്നത് ഓരോ മാതാപിതാക്കളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നത് തികച്ചും നിർമ്മലമായ പ്രകൃതിയോടെയാണ്. അഥവാ ഇപ്പോൾ ഈ ഒരു അദ്ദേഹം പറഞ്ഞ ഈ ഒരു കോട്ടിങ്, ഈ ഒരു വാക്ക് ഇതിനെക്കുറിച്ച് ഹദീസ് പറയുന്നുണ്ട്. എന്താ ഫിത്രത്ത്, അഥവാ അവർ നല്ല ഫിത്രത്തിലൂടെയാണ് ജനിക്കുന്നത്, അഥവാ നല്ലൊരു ഇതിലൂടെയാണ് അവർ ജനിക്കുന്നത്. പിന്നെ അതിൽ പറയുന്നുണ്ട്, പിന്നെ അവരെ വാപ്പ മുഖേനയാണ് ഈ കുട്ടി മജൂസിയാകുന്നത്, നസറാനിയാകുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഹദീസ് ഉണ്ട്. ഓക്കെ,
0: അദ്ദേഹത്തിന് എഴുത്ത് തുടരാം.
1: അപ്പോൾ നമുക്ക് വായിക്കാം. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ഒരു കുഞ്ഞ് ജനിക്കുന്നത് തികച്ചും നിർമ്മലമായ പ്രകൃതിയോടെയാണ്. അതിനെ നല്ലൊരു വ്യക്തിത്വമായി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ മാതാപിതാക്കളുടെ പങ്ക് വലുതാണ്. ചെറുപ്പം മുതലേ അള്ളാഹുവിലുള്ള വിശ്വാസവും നിസ്കാരം പോലുള്ള നിർബന്ധ കർമ്മങ്ങളും പരസ്പര ബഹുമാനവും കാരുണ്യവും പോലുള്ള ഉത്തമ സ്വഭാവവും കുട്ടികളിൽ വളർത്തിയെടുക്കണം. വെറും
0: ഉപദേശങ്ങൾ
1: നൽകുന്നതിനേക്കാൾ മാതാപിതാക്കൾ സ്വന്തം ജീവിതത്തിലൂടെ നല്ലൊരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. വീടുകളിൽ ദീനി കാഴ്ചപ്പാടുകളും സൽസ്വഭാവങ്ങളും ശീലമാക്കുമ്പോൾ കുട്ടികൾ അത് എളുപ്പത്തിൽ ഉൾക്കൊള്ളുന്നു. ദുർമാർഗങ്ങളിൽ നിന്നും വഴിതെറ്റുകളിൽ നിന്നും വരും തലമുറയെ സംരക്ഷിക്കാനും ഇഹലോകത്തും പരലോകത്തും അവർ നമുക്ക് പ്രയോജനപ്പെടുത്തുന്ന സന്താനങ്ങളായി മാറാനും ഇത്തരത്തിലുള്ള ദീനി ശിക്ഷണം വളരെയധികം അനിവാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ ദീനീ ചിട്ടയോടുകൂടി വളർത്തണം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളെ വളർത്തുന്ന വിഷയം. പലപ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധ കൊടുക്കാത്തൊരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ വർദ്ധിച്ചു കാണുന്നൊരു കാര്യമാണ് മക്കളെ കാര്യത്തിൽ ആളുകൾ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഏതായാലും നമുക്കേ ഇന്ന് നമ്മളെ സാരോപദേശത്തിൻ്റെ സമയം അധികരിച്ചിട്ടുണ്ട്, നമുക്കതിലേക്ക് പോകാം ഇൻഷാല്ലാ.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹബി അജ്മഈന. മബദ്, നമ്മളൊക്കെ യഥേഷ്ടം ഓടി നടക്കാൻ കഴിയുന്ന ആളുകളാണ് ഓൾമോസ്റ്റ്. അള്ളാഹു പ്രയാസം നേരിടുന്ന ആളുകൾക്കൊക്കെ എളുപ്പം പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, എപ്പോഴാണ് നമ്മൾ ഓടി നടക്കാൻ പ്രാപ്തി നേടിയെടുത്തത്? കുഞ്ഞുനാളിൽ നമുക്ക് പതിയെ പതിയെ മറന്നു കിടന്ന് കരഞ്ഞിരുന്ന് നമ്മൾ കമിഴ്ന്നു കിടന്ന് പിന്നീട് മുട്ടുകുത്തിയിരുന്ന് പിന്നീട് പതിയെ ചുമര് പിടിച്ച് മറ്റുള്ളവരുടെ കൈ പിടിച്ച് പതിയെ പതിയെ നടന്ന് ഒരുപാട് വീണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ നടത്തം പഠിച്ചത്. നമ്മളൊക്കെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഉമ്മയൊക്കെ എത്ര അധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. വായി വച്ചത് തുപ്പിയിട്ടും കയ്യിലുള്ളത് വാരി വിതറിയിട്ടും ഒക്കെ. അപ്പോഴൊക്കെ അവരെന്താണ് ചെയ്തത്? അവർ ക്ഷമയോടെ കാത്തിരുന്നു അല്ലേ. നന്നായിട്ട് കുട്ടി വലുതായി വളർന്ന് അവൻ ആരോഗ്യവും സൗന്ദര്യവും കഴിവും അറിവുമൊക്കെ ഉണ്ടായി വരാൻ വേണ്ടിയുള്ള പ്രതീക്ഷയിൽ പ്രാർത്ഥനയിൽ അവർ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് നമ്മുടെ വായിൽ ഭക്ഷണം വെച്ച് തന്ന് അവർ ക്ഷമയോടുകൂടെ നമ്മുടെ ഓരോ നമ്മെക്കൊണ്ടുണ്ടാവുന്ന ഓരോ പ്രയാസങ്ങളും ക്ഷമിച്ച് നേരിട്ടു. നമ്മളും തന്നെ വീണടത്ത് നിന്ന് വീണ്ടും എണീറ്റ് ഒരുപാട് വേദനയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും എഴുന്നേറ്റ് വീണ്ടും നടന്ന് അങ്ങനെയൊക്കെയാണ് അല്ലേ നടത്തം പഠിച്ചത്. ഇതുപോലെ തന്നെ സൈക്ലിംഗ് പഠിച്ചവരുണ്ടാകാം, ഒരുപാട് തവണ വീണ് മുറിവുകളൊക്കെ വന്ന് ക്ഷമിച്ച് വീണ്ടും അതിന്മേൽ തന്നെ കയറി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിത്തരുന്നൊരു സംഭവമാണ് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ ടീം തോറ്റു, പരീക്ഷക്കല്പം മാർക്ക് കുറഞ്ഞു, നമ്മളൊരു വസ്തു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ വസ്തു അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ വെച്ചിട്ട് ആകെ കേടുപാടുകൾ സംഭവിച്ചു, അപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ ഒരുമിച്ച് ഇരച്ചു കയറി വരുന്ന സാഹചര്യം ഉണ്ടാവും. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധു മരിച്ച ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനോട് അവർ കരയുന്നത് കണ്ടപ്പോൾ റസൂലുള്ള ക്ഷമിക്കാൻ വേണ്ടി പറയുണ്ടായി. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് അല്ലല്ലോ ഈ പ്രയാസം ബാധിച്ചത്, എനിക്കല്ലേ, അപ്പം ഞാൻ കരയും പറഞ്ഞു. പിന്നെയാണ് ആ സ്ത്രീക്ക് മനസ്സിലായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഖേദമുണ്ടായി, അവർ നബീരടുക്ക് വന്ന് മാപ്പ് വെച്ചു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നമ സബ്ര ഇൻദ സദമത്തിൽ ഊല, ക്ഷമ അതിൻ്റെ ആദ്യ ഘട്ടത്തിലാണ് വേണ്ടത്. ദേഷ്യം പിടിച്ച് എല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് തകർത്ത് പൊട്ടിച്ച് നശിപ്പിച്ച് തുമ്പില്ലാതെയാക്കിയതിന് ശേഷം അയ്യേ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നതിൽ ഒരു അർത്ഥവുമില്ല. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടമില്ലാത്തതും നമ്മൾ വിചാരിക്കാത്തതും ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. ഈ ക്ഷമയുള്ള ആൾക്കാരെ പഠിച്ചവന് നല്ല ഇഷ്ടമാണ്. മാത്രവുമല്ല ക്ഷമിക്കുമ്പോൾ അയാളെ ബാധിച്ച പ്രയാസങ്ങളൊക്കെ അയാൾക്ക് പിന്നീട് എളുപ്പമായിട്ട് മാറും. എവിടെ ക്ഷമാലിക്കൾ അവർ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകട്ടെ എന്ന് പരലോകത്ത് വിളിച്ചു പറയും. അപ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ, പുനസ്കരിക്കാൻ, നോമ്പ് നോൽക്കാൻ, ഖുർആൻ ഓതാൻ, ഖുർആൻ ഹിഫ്ലാക്കാൻ, ഇതിലൊക്കെ നല്ല ക്ഷമ വേണം. അവിടെ നമ്മൾ അക്ഷമ കാണിക്കരുത്, ക്ഷമയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് മനസ്സ് ആഗ്രഹിക്കും, നമ്മുടെ കൂട്ടുകാർ അതിനെ നമ്മളെ പ്രേരിപ്പിക്കും, ആ ഗെയിം കളിച്ചോ, ഇന്നത് കണ്ടോ, അത് ചെയ്തോ, ഇത് ചെയ്തോ എന്നൊക്കെ പറയാൻ ആൾക്കാരുണ്ടാവും ഇഷ്ടംപോലെ. അവിടെയൊക്കെ അതിലൊന്നും വീഴാതെ നിൽക്കണമെങ്കിൽ നമുക്ക് നല്ല ക്ഷമ വേണം. അപ്പം ആ രംഗത്ത് നമ്മൾ നല്ലോണം ക്ഷമിക്കണം. പിന്നെ നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, വേദനകൾ, നഷ്ടങ്ങൾ, കുടുംബത്തിലുള്ള മരണങ്ങൾ, ഇവിടെയൊക്കെ നല്ലോണം നമ്മൾ എന്ത് ചെയ്യുക, ക്ഷമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കുറ്റബോധമോ പ്രയാസമോ ഇല്ലാത്ത വിധം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമുക്കുണ്ടാകും. നല്ല ക്ഷമയുള്ള ആളുകൾക്കാണ് നല്ല സക്സസ്ഫുൾ ലൈഫ് ഇരു ലോകത്തും ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഒരു പുസ്തകം വായിക്കാൻ അതിന് അതിൻ്റേതായൊരു സമയം വേണ്ടി വരും. പുസ്തകങ്ങൾ നോക്കിയിട്ട് ഹൗ ഇതല്ല കട്ടിലെ ബുക്കാട്ടോ, ഇത് വായിക്കലോ നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വായിക്കൂല. വായിക്കാതിരിക്കുമ്പോൾ അവൻ അതിലുള്ള എന്താണെന്ന് മനസ്സിലാവില്ല, ആ നോളജ് അവന് മിസ്സാവും അല്ലേ. ഒരു 30 മിനിറ്റ് ഒരു ക്ലാസ് വന്നാൽ 30 മിനിറ്റോ, 1 മിനിറ്റ് ഷോർട്സ് തന്നെ ഇവിടെ കാണാൻ വയ്യ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പം 30 മിനിറ്റ് ക്ലാസ് കേൾക്കാൻ പറ്റില്ലെങ്കിൽ ആ ക്ലാസ്സിനകത്തുള്ളത് അവന് അറിയില്ല. അപ്പം ആ നോളജ് കിട്ടണമെങ്കിൽ അവൻ 30 മിനിറ്റ് എന്ത് ചെയ്യണം, സമയം ചിലവാക്കണം അല്ലെ. ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള സമയം ചിലവാക്കണം, ഒരുപാട് റിപ്പീറ്റ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അധ്വാനം തന്നെയാണ് ലൈഫ്, അധ്വാനമാണ്. അധ്വാനിക്കാൻ ക്ഷമയില്ലാത്ത ആൾ ഒരിക്കലും വിജയിക്കില്ല. അതുകൊണ്ട് ക്ഷമ എന്നൊരു ക്വാളിറ്റി എല്ലാ ഘട്ടത്തിലും നമുക്കുണ്ടായിരിക്കണം. വേറെ മറ്റുള്ള ആൾക്കാർ നമ്മൾ വെറുപ്പിക്കും, നമുക്ക് തന്നെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരും. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ക്ഷമയോടുകൂടെ കാര്യങ്ങളെ നോക്കിക്കാണുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്, നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ കളിക്കുന്നു, തോൽക്കുന്നു, നമ്മൾ പിന്നെ അക്ഷമ കാണിക്കാതെ ക്ഷമയോടുകൂടെ അടുത്ത ദിവസം കളിയുണ്ടല്ലോ, അന്ന് നമുക്ക് ജയിക്കാം എന്ന പ്രതീക്ഷയിൽ പോകുന്നു. പിന്നെ ഹോംവർക്ക് ചെയ്യാൻ നല്ല കഷ്ടപ്പാടുണ്ടാവും. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നു, കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞ് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ വെരി ഗുഡ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാണ് സന്തോഷം. പിന്നെ ആ അത് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പ്രാക്ടീസ്, ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ നോളജ്, അതിലൂടെ നമുക്കുണ്ടാകുന്ന വളർച്ച, അപ്പോഴുണ്ടാകുന്നൊരു സന്തോഷം, അതിലൊക്കെ നമ്മൾ ആശ്വാസം കണ്ടെത്തിയിട്ട് നല്ല ക്ഷമയോടുകൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ലൈഫിലെ ഓരോ സിറ്റുവേഷനിലും ക്ഷമിക്കേണ്ട ഘട്ടങ്ങളിൽ ദേഷ്യം പിടിക്കാതെ നമ്മൾ ക്ഷമിച്ച് ശീലിക്കുക. മനസ്സിലായല്ലേ, ദേഷ്യം പിടിക്കാതെ ക്ഷമിച്ച് ശീലിക്കുക. ഇപ്പം ഞാൻ ക്ഷമിക്കേണ്ട സമയമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ക്ഷമിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ശീലം ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, നല്ലൊരു കാര്യം തന്നെയാണ് മുനവസ്സലായി സൂചിപ്പിച്ചിട്ടുള്ളത്.
0: അതെ,
1: ക്ഷമ കാണിക്കുന്നതിനെ കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ഇത് കേൾക്കുക എന്നുള്ളതപ്പുറം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. എന്നാലും നമ്മളെ നേരത്തെ നമ്മളെ ജമീല സലാം
0: എന്നുള്ള ചോദ്യം
1: സഹോദരനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പുതിയതാണ് എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ പുതിയ ആളല്ല, ഇതിന് മുമ്പും കുസുദ് ചോദ്യം ചോദിച്ചിരുന്നു, വൈകിട്ട് അധികവും ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഞങ്ങൾ ആഴ്ചയിലപ്പോൾ രണ്ട് ദിവസമൊക്കെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും നിങ്ങളെ കാണാത്തത്. ഏതായാലും ഏതായാലും വളരെ സന്തോഷം നിങ്ങളിതിൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ, എല്ലാവരും ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ വളരെയൊരു സന്തോഷം തന്നെയാണ്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഫൗസിയ മമ്മുകാരുണ്യം കൊല്ലം കൊയിലാണ്ടി ഷംനാദ് ഖാൻ നാസിഹ മാറ്റൂൾ ആയിഷ അങ്ങാടിപ്പുറം, ഇങ്ങനെ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. അതായത് നേരത്തെ നമ്മൾ ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ,
0: ജമീല സലാം അയച്ചു തന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു.
1: അതിൻ്റെ എന്താണ് ആർക്കും ഇഷ്ടപ്പെടാത്ത സുഖം ഏതാണെന്നായിരുന്നു
0: ചോദ്യം. എന്തായിരുന്നു
1: ചോദ്യം? ഉത്തരം അസുഖം എന്നുള്ളതാണ് ഉത്തരം. അപ്പോ അഷ്മീൽ ആദ്യം ആരാണ് ഉത്തരം പറഞ്ഞത്?
0: ഷുഹൈബായം വളപട്ടണം.
1: ഷുഹൈബായം വളപട്ടണം ആണ് ഉത്തരം പറഞ്ഞത്. പിന്നെ അമീറിട്ട് ഇടത്തിനാട്ടുകര, സഫിയ എടപ്പാൾ, താഹിറ ടി കെ കാസർഗോഡ്, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, ഷാഹിദ
0: നഫീസ പി എ താമരശ്ശേരി, അതേപോലെ. അപ്പോൾ ആദ്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഷുഹൈബായം വളപട്ടണമാണ് ആദ്യമായി ഉത്തരം അയച്ചത്. ഇൻഷാല്ലാ ധാരാളം ആളുകൾ വീണ്ടും സലാം കൊണ്ട് ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാവർക്കും സലാം പറഞ്ഞു.
1: ഷാഹിദ സുഹാറ മഞ്ചേരിയാണ് കേട്ടോ നമ്മൾ നേരത്തെ വായിച്ചത്. ഫുൾ പേര് വായിച്ചാൽ ആളെ മനസ്സിലാവുള്ളൂ.
0: ഓക്കെ.
1: സഫിയ കെ തിരുരങ്ങാടി, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് ആരെല്ലാമാണ് കൂട്ടുകാർ? ഇന്ന് നിങ്ങളോടൊപ്പം ഞങ്ങൾ തന്നെ കൂട്ടുകാരായിട്ടുള്ളത്. പുതിയ അതിഥികളൊന്നും നമ്മുടെ കൂടെ ഇല്ല. നമ്മൾ പെരിന്തമണ്ണ സ്റ്റുഡിയോയിലാണ് നമ്മൾ അതിഥികളെ ഒപ്പം കൂട്ടിയിട്ടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാറിയോ, നിങ്ങളെ മക്കളുടെ വോയിസുകൾ നിങ്ങളെ മക്കളെ കൂട്ടുകാരാക്കാം നമുക്ക്.
0: അതെ,
1: നിങ്ങളെ മക്കളുടെ വോയിസ് പി എസ് സിയിലൂടെയൊക്കെ അയച്ചു തരിക. നമ്പർ അയച്ചു തരുന്ന നമ്പർ 85 90 745 845 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ കുട്ടികളുടെ പ്രോഗ്രാം അയക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്ലേ ചെയ്യാം. അതിഥികൾ, ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മളെ ജമീല സലാം ചോദിച്ച രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ആരും ഇഷ്ടപ്പെടാത്ത ദേശം, ആരും ഇഷ്ടപ്പെടാത്ത ദേശം അത് ഏതാണ് എന്നുള്ളതാണ്
0: അടിപൊളി ക്വസ്റ്റ്യനാണ്.
1: ഏതായാലും ഭയങ്കര ഉഷാറായി. നമ്മളെ കുട്ടികളുണ്ട് എന്തറിയോ, ഒരു പാട്ട് കേൾക്കാനാണ് ചില ആൾക്കാർ ഇരിക്കുക. പക്ഷെ പാട്ടും കേൾക്കും, എല്ലാ നസീഹത്തും കേൾക്കലുണ്ട്. പക്ഷെ പാട്ട് വരുമ്പോൾ എന്തറിയോ, ഈ പാട്ട് വൈകുന്നേരമൊക്കെ പാട്ട് കേൾക്കുമ്പോൾ വേറെ വൈബാണ്. അതും ഈ മ്യൂസിക്കൊന്നും ഇല്ലാതെ, മ്യൂസിക്കിൻ്റെ അകത്തളങ്ങളോട് ഒന്നുമില്ലാതെ നമ്മൾ പാടുക എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ വരുമ്പോൾ വല്ലാത്തൊരു, ഇപ്പോൾ നമ്മുടെ ഈണം ചാനൽ എടുത്തു നോക്കുമ്പോൾ അതിൽ ഓരോ പാട്ടുകളും കേൾക്കുമ്പോൾ മ്യൂസിക് ഇല്ലാതെ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ്.
0: അതെ,
1: അപ്പോൾ അത് നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ ശ്രോതാക്കൾ എന്ത് ചെയ്യണത്. അത് വേറെയാണ്, അത് വേറൊരു
0: തന്നെയാണ്.
1: ഖുർആൻ വേറെ വൈബാന്ന് തന്നെ പറയാം. ഈ ഖുർആൻ കേൾക്കുമ്പോഴും ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും എന്ത് ചെയ്യും, മനസ്സിനൊരു സമാധാനം ലഭിക്കുന്നുണ്ട്, മനസ്സിന് വിശാലത ലഭിക്കും. ഏതായാലും ഇന്ന് നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ നമ്പർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒരു വോയിസ് വന്നിട്ട് നമ്മുടെ അതിഥികളിൽ നിന്ന്, നമ്മുടെ ശ്രോതാക്കളിൽ നിന്ന് അല്ലേ, ശ്രോതാക്കളിൽ നിന്ന് ഒരു അതിഥി വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അതിലേക്ക് കടക്കാം. ഇൻഷാല്ലാ

0: എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്
1: അല്ലേ? ആ അത് റെഡി ആവും, ഇപ്പൊ റെഡി ആവും.
2: അസ്സലാമലൈക്കും.
0: ആരാണിത് പാടിയ ആരാളാണെന്ന്?
1: കെൻസ മുബഷീർ എന്നാണ് വോയിസ് പറഞ്ഞിട്ടുള്ളത്. മാഷല്ല, നല്ലൊരു പാട്ട് മാഷല്ല. ചെറിയ കുട്ടിയാണെങ്കിലും
0: പഠിക്കാണതോ വയസ്സോടെയും അറിഞ്ഞാൽ നന്നായിരിക്കും. മാഷല്ല, നല്ല അടിപൊളിയായിരുന്നു.
1: അടിപൊളിയായി മാഷല്ല, അടിപൊളിയായിരുന്നു, അടിപൊളിയായി മാഷല്ല. ഈ പ്രായത്തിലൊക്കെ ആ രക്ഷിതാവിന്റെ പ്രോത്സാഹനം കൊണ്ടാണ് കുട്ടി പാടിയത്.
0: ഈ പ്രോത്സാഹനം വലിയൊരു കാര്യമാണ്. ഐ തിങ്ക് സഫിയ അടപ്പാൾ വോയിസ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതാണോ എന്ന് എനിക്കറിയില്ല.
1: അതന്നെ ആയിരിക്കും പ്ലേ ചെയ്തിട്ടുണ്ടാവുക.
0: മറ്റൊരു കാര്യം, നമ്മളെ ചോദ്യത്തിന് ഉത്തരങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സുലൈക തിരുവാലി, യെസ്. നമ്മൾ ഒരു വോയിസ് പെട്ടു, ഇനി രണ്ടാമത്തെ വോയിസ് വന്നിട്ടുണ്ടോന്ന് അറിയില്ല. അത് വരും ഇൻഷാല്ലാ,
0: വരുമ്പോ നമുക്ക് ഇടാം.
1: വരുമ്പോ നമ്മൾ ഇടാം, നിങ്ങൾ അറിയിച്ചാ മതി.
0: അതെ,
1: ഓക്കെ. ഏതായാലും ഒരുപാട് സന്തോഷം. ആ കുട്ടിന്റെ വോയിസ് നമ്മൾ ഒരു ആ കുട്ടിത്വത്തിന്റെ ഒരു ഇതിലേക്ക് പോയി.
0: അതെ,
1: മാഷാല്ല. ഒരു പാട്ട് ആ രൂപത്തിൽ പാടിയുമ്പോൾ കുട്ടിൻ്റെ കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന അവസരത്തിൽ ഓർമ്മപ്പെടുത്തണം. ഏതായാലേ നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കല്ലേ. ഞാൻ ഉത്തരം അയക്കേണ്ടാവില്ല. ആരും ഇഷ്ടപ്പെടാത്ത ദേശം നമുക്ക് എല്ലാവർക്കും ഒരു ഉപദേശമാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു ഉപദേശം ഉണ്ട്, ഈ എന്താ പോയി ചെങ്ങ ഇങ്ങനെ തള്ള വൈബ് നന്ദ വൈബാണ് എല്ലാവർക്കും. ഒരു ഉപദേശം കൊടുത്താൽ നമുക്ക് തള്ള വൈബ് നന്ദ വൈബാണ്.
0: അത് ആരും ഇഷ്ടപ്പെടില്ല. അടുത്തൊരു
1: അതിന്റെ മുന്നേ ആരാണ് ഈ ഉപദേശം എന്നുള്ള ഉത്തരം ആദ്യമായിട്ട് പറഞ്ഞ് നമുക്ക് നോക്കാം. അമീർ ടി എടത്തനാട്ടുകര റിയാദ്, അദ്ദേഹമാണ് അയച്ചിട്ടുള്ളത്. പിന്നെ ഷുഹൈബ എം വളപട്ടണം, ഷംനാദ് ഖാൻ, സലീന തോട്ടശ്ശേരിയറ, ഷഫിയ എടപ്പാൾ, ഫൗസിയ മമ്മുകാരുണ്യം കൊല്ലം കൊയിലാണ്ടി, ഷാഹിദ സുഹുറ മഞ്ചേരി, താഹിറ ടി കെ കാസർഗോഡ്, ആയിഷ കരുമ്പിൽ. ഓ, ഷാഹിദ
0: കണ്ടിട്ട്
1: അയച്ചിട്ടുണ്ട് മാഷാല്ല. ഏതായാലും ഇന്ന് എല്ലാവരും സജീവമായിട്ട് തന്നെ അയച്ചിട്ട് നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട്. സഫിയ അടപ്പള പറയാണ്, കെൻസ ഹാഷിം ആണ് എൻ്റെ പേരക്കുട്ടിയാണ്, മോൾക്ക് 2 വയസ്സാണ്. അല്ലാ,
0: മാഷാല്ലാ,
1: 2 വയസ്സായ കുട്ടിയാണ് പാട്ട് പാടിയത്. ഭയങ്കര സന്തോഷമായി മാഷാല്ലാ. വലിയ സംഭവം തന്നെയാണ്. കെൻസ ഹാഷിം അല്ലേ? കെൻസ ഒരു കെൻസ തന്നെയാണ്, വല്ലാത്തൊരു നിധി തന്നെയാണ്. അപ്പോൾ കെൻസ പാട്ട് പാടും, അതിൻ്റെ ഇപ്പോൾ ഖുർആൻ പഠിക്കും വേണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കുട്ടി ശ്രദ്ധിക്കുക.
0: അടുത്തൊരു ചോദ്യം
1: വന്നിട്ടുണ്ട്. അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാ. സഫിയ കെ തിരുരങ്ങാടി, ഇതൊരു ഇസ്ലാമിക ക്വസ്റ്റ്യൻ ആട്ടോ. മൂസാ നബിയുടെ ഭാര്യാ പിതാവിൻ്റെ പേരെന്താണ്? അഥവാ മൂസാ നബിയുടെ ഇപ്പോഴത്തെ നമ്മളെ നാട്ടിൽ നിന്ന് പറയുകയാണെങ്കിൽ അമ്മോശം കാക്കാൻ്റെ പേരെന്താണ്? മൂസാ നബിയുടെ എന്താ ഭാര്യയുടെ പിതാവിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് ഉത്തരം നിങ്ങൾ അയക്കുക. ഭയങ്കര സിമ്പിളായ ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ അമീരട്ടി എടത്തനാട്ടുകാര വേറൊരു ജി കെ ക്വസ്റ്റ്യനുമായിട്ട് എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യാമോ, ഇതിന്റെ ഉത്തരം പറയട്ടെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് അതിലേക്ക് അടക്കാം.
0: അപ്പോൾ
1: കുട്ടികളെ വോയിസ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാണ്, 85 90 745 845 എന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, കുട്ടികളെ വോയിസുകൾ നിങ്ങൾ അയക്കുക. കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് നമ്മൾ കൊണ്ടുവരണം.
0: അതെ,
1: അപ്പോഴാണ് അവർക്ക് അതിൻ്റെ എൻ്റെ അമ്മ എന്നെ നല്ല പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ, അപ്പം ഞാൻ എല്ലാ പരിപാടിയും അവതരിപ്പിക്കും എന്ന് നമ്മൾ പറയും. എന്ന് കുട്ടികളെ മനസ്സിലുണ്ടാകുമ്പോൾ വല്ലാത്തൊരു തന്നെയാണ്.
0: അത് നല്ല കഴിവുകളാണെങ്കിൽ ആ പ്രോത്സാഹനം അതൊരു ഭയങ്കര സപ്പോർട്ട് തന്നെയാണ്. ആ പ്രോത്സാഹനത്തിൽ നല്ല കാര്യങ്ങളുണ്ട്.
1: ആ ഓക്കെ, നമ്മുടെ അമീർ ടി എടത്തനാട്ടുകാർ, അദ്ദേഹം ഒരു എഴുത്ത് വീണ്ടും എഴുതിയിട്ടുണ്ട്. ഏതൊരു പുതിയ കാര്യത്തിലേക്ക് നാം ചുവട് വെക്കുമ്പോഴും അതിൽ വിജയം വരിക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത് നല്ലൊരു മനസ്സും ഉറച്ച ആത്മവിശ്വാസവുമാണ്. അതുപോലെ തന്നെ ഒരു കാര്യത്തെ പോസിറ്റീവായി സമീപിക്കുന്ന നല്ലൊരു മനസ്സ് നമ്മുടെ ചിന്തകൾക്ക് വ്യക്തത നൽകുന്നതും വഴിയിലുണ്ടാകാനിടയുള്ള തടസ്സങ്ങളെ ഭയമില്ലാതെ നേരിടാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യും. ഭയവും ആശങ്കകളും നിറഞ്ഞ മനസ്സോടെ ഒരു കാര്യത്തിന് തുടക്കമിട്ടാൽ ഉദ്ദേശിച്ച ഫലം ലഭിക്കണമെന്നില്ല. എന്നാൽ എനിക്ക് ഇതിന് സാധിക്കുമെന്ന കഴിവിന്മേലുള്ള ശക്തമായ വിശ്വാസം അഥവാ ആത്മവിശ്വാസമാണ് നമ്മുടെ വിജയത്തിൻ്റെ യഥാർത്ഥ ഇന്ധനമായി മാറുന്നത് എന്നത് അമീർ ടി അടത്തനാട്ടുകര എഴുതിയതാണ്. മാഷാല്ല, നല്ലൊരു എഴുതി തന്നെയാണ്. വെച്ചാൽ ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കുക മാത്രമല്ല, അപ്പം ഞാൻ ഇന്ന് സുബൈക്ക് വായിച്ചൊരു ഹദീസുണ്ട്. അതെന്താ വെച്ചാൽ, നമ്മൾ പലപ്പോഴും ഒരു വിശ്വാസി ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്, അവൻ്റെ ജോലിയിലാകട്ടെ കുടുംബത്തിലാകട്ടെ ഇതിലൊക്കെ എന്താണ് ബർക്കത്ത് ലഭിക്കണം എന്ന് പലപ്പോഴും പല ആളുകൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ചില ആളുകൾ, ഞാൻ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും എൻ്റെ കയ്യിൽ നിൽക്കണില്ല എന്ന് പരാതി പറയും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ബറക്കത്തില്ലാത്തതുകൊണ്ട്, ബറക്കത്ത് എന്താ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ തിന്മകൾ നമ്മൾ പാടെ ഒഴിവാക്കണം. ജീവിതത്തിലെ തിന്മകൾ ഒഴിവാക്കുമ്പോഴാണ് നമുക്ക് ബറക്കത്ത് ഉണ്ടാവുള്ളൂ. മാത്രമല്ല, ഇപ്പം നമ്മൾ ജോലി ചെയ്യുക, അപ്പോൾ ഒരു പക്ഷി, ആ ഹദീസിൽ തന്നെ പറയുന്ന കാര്യമാട്ടോ, ഒരു പക്ഷി ഇപ്പോൾ രാവിലെ ഉണങ്ങി ഒട്ടിയ വയറുമായിട്ടാണ് പുറത്തിറങ്ങണത്.
0: അതെ.
1: എന്നിട്ട് വൈകുന്നേരമാകുമ്പോഴേക്കും തിരിച്ച് കൂട്ടിലേക്ക് ആ വീടണയുമ്പോൾ വയറ് നിറച്ചിട്ടേ വരിക. അതെന്താണ്, ആ ഒരു പക്ഷിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട്, എനിക്ക് ഇന്നത് നേടണം എന്നൊരു ലക്ഷ്യബോധമുണ്ട്. പക്ഷേ മനുഷ്യർക്ക് പലപ്പോഴും ഈ ലക്ഷ്യബോധമില്ലാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയം. നമ്മളെ ലക്ഷ്യബോധം എന്ന് പറയുമ്പോൾ ഇതിൽ ഇത് എൻ്റെ റബ്ബിൽ നിന്ന് എനിക്ക് കിട്ടും എന്നുള്ളൊരു തവക്കുൽ, ഇതിൻ്റെ കൂടെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം, ഇപ്പം സമ്പാദിക്കണം എന്നുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് പുറമെ നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് തവക്കുൽ. എന്തൊരു കാര്യത്തിലും തവക്കുൽ ചെയ്യുക, നമ്മുടെ ജോലികളിൽ അത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. എന്നാലെന്തിയും, നമ്മൾ വിചാരിച്ചതിലേറെ റബ്ബ് നമുക്ക് നൽകും എന്നുള്ളത് ഇത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു വോയിസ് വിട്ടിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാഹ് എത്തിയിട്ടില്ല തോന്നുന്നല്ലേ, ഒന്നുകൂടിയും ഒന്ന് റീസെൻ്റ് ചെയ്ത് കൊടുത്തോളേ. ഓക്കെ, സഫിയാക്കിയ തിരുരങ്ങാടി, ഒന്നുകൂടി റീസെൻ്റ് ചെയ്ത് കൊടുത്തോളീം നമ്മളെ നമ്പർ.
0: ടെക്നിക്കൽ ടീം അത് ഇൻഫോം ചെയ്യും,
1: പരിശോധിക്കുന്നുണ്ട്. ഇൻഷാല്ലാഹ് റെഡി ആവും. ഏതായാലേ നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. അപ്പം എല്ലാവർക്കും ഉത്തരം അറിയാം. എന്താണ്, ഷുഐബ് റളിയല്ലാഹു, ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നുള്ളതാണ് ഉത്തരം അല്ലേ. അപ്പോൾ ആരാ ഫസ്റ്റ് ഉത്തരം പറഞ്ഞത്?
0: ഐ തിങ്ക് സഫിയ എടപ്പാൾ.
1: സഫിയ എടപ്പാളാണ് ആദ്യത്തെ ഉത്തരം പറഞ്ഞത്. ആരിഫ കാക്കയങ്ങാട് രണ്ടാമത്തെ ഉത്തരം പറഞ്ഞു. പിന്നെ അമീർ ടി അടത്തനാട്ടുകര അലൈഹിസ്സലാത്തു വസ്സലാം,
0: ഫൗസിയ മമ്മു,
1: മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി, പിന്നെ ഫറോവ എന്നുള്ള ഉത്തരം ശരിയല്ല,
0: അല്ലല്ല.
1: ഷാഹിദ സുഹറ മഞ്ചേരി,
0: നഫീസ പി എ താമരശ്ശേരി,
1: രണ്ടുവട്ടം അയക്കുന്നുണ്ട് നമ്മളെ ഷാഹിദ താത്ത, രണ്ടുവട്ടം അയക്കുന്നുണ്ട്. നഫീസ പി എ താമരശ്ശേരി,
0: താഹിറ ടി കെ കാസർഗോഡ്,
1: ആയിഷ തോട്ടശ്ശേരിയാറ,
0: സലീന തോട്ടശ്ശേരിയാറ.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൽമാൻ, നമ്മൾ ഈ സൽമാൻ എന്നുള്ള സഹോദരൻ നമ്മൾ ഇടക്കിടക്ക് എപ്പോഴും കാണലുണ്ട്, മാഷാല്ലാ. ഏതായാലും നമ്മൾ വളരെ ഇതിലൂടെയാണ്, നല്ല സമയങ്ങളിലൂടെയാണ് കഴിഞ്ഞു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലേ,
0: രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു,
1: ഉത്തരം പറഞ്ഞു. നമുക്കേ നമ്മുടെ ഒരു പാഠക്കുറിപ്പുണ്ട്. ആ പാഠക്കുറിപ്പിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അമീർ ടി അടത്തനാട്ടുകാരെ ചോദിച്ചിട്ടൊരു ജി കെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ്? ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ്? അത് ഏത് വർഷമാണ് നടന്നത്? കുറച്ച് കൊടുങ്ങു ശ്രോതാക്കൾ, അത് ഉത്തരം പറയണങ്ങൾ. എന്നാലേ നമുക്ക് പാഠക്കുറിപ്പിലേക്ക് കടക്കണേ മുന്നേ ഒരു
0: വോയിസ്
1: പറഞ്ഞിരുന്നു, ആ വോയിസ് കൂടെ എത്തിയിട്ടുണ്ട്.
0: ടെക്നിക്കൽ ടീം അത് പ്ലേ ചെയ്യും
1: ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ പേര് ആയിഷ മെഹറു. ഇഷ്ടമാണ്.

0: മഷാല്ലാ നേരത്തെ പാടിയ പോലെ തന്നെ ഒരു ചെറിയ കുഞ്ഞു കുരുന്നാണ് നമുക്ക് പാടി തന്നിട്ടുള്ളത്.
1: പാട്ട് പാടിയ ആളുടെ പേരും ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു.
0: ഇൻഷാല്ലാ പേര് നമ്മുടെ ഫീഡ്ബാക്ക് വഴി അയച്ചാ മതി. നമ്മുടെ ഷെഫിയ കെ തിരുരങ്ങാടി
1: ആണ് തോന്നുന്നുണ്ട്.
0: ഷെഫിയാത്താന്റെ ആരാണ് പേരക്കുട്ടി ആയിരിക്കും എന്നാ മനസ്സിലാക്കുന്നത്.
1: അതെ, അവരാണ് അസ്സലാമു അലൈക്കും ഒരു വോയിസ് അയച്ചിട്ടുണ്ട്, അവരാണ് പറഞ്ഞത് നമ്മളോട്.
0: എനിക്ക് തോന്നുന്നത് നേരത്തെ ചോദിച്ച ചോദ്യത്തിനേ ഉത്തരം ആർക്കും അറിയണില്ല.
1: ഫീഡ്ബാക്ക് ഭയങ്കര എന്താണ്
0: നിശ്ചലമായി
1: പോയി പെട്ടെന്ന്.
0: സുലൈക്ക തിരുവാലി കുട്ടിന്റെ പാട്ടിനെ അടിപൊളി ആയിട്ടുണ്ട്. അതല്ലേ നമുക്ക് ഇന്ന് നമുക്ക് നമ്മുടെ പാഠക്കുറിപ്പിലേക്ക് പോവാം, അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം ഇൻഷാല്ലാ.
2: السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه. സ്നേഹ നിറഞ്ഞ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമൻ പ്രദേശത്തേക്ക് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പറഞ്ഞയക്കുന്നൊരു സംഭവം മഹാനായ സുഹാബി ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅഥ മുആദൻ ഇലൽ യമൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയച്ചു, നിയോഗിച്ചു. ഫഖാല, ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനോട് സംസാരിക്കുന്നുണ്ട്, ഇത്തഖി ദഅവത്തൽ മദ്ലൂം ഫഇന്നഹ ലൈസ ബൈനഹ വബൈനല്ലാഹി ഹിജാബ്. ഒരുപാട് കാര്യങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ശ്രദ്ധിക്കേണ്ടതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് ഉണർത്തുന്നതായി ഹദീസുകളിൽ കാണാം. അതിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട, പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട ഗൗരവപരമായൊരു കാര്യം പ്രവാചകൻ ഓർമ്മപ്പെടുത്തി. ഇത്തഖി ദഅവത്തൽ മദ്ലൂം, മുആദ് നീ മദ്ലൂമിൻ്റെ ദുആഇനെ സൂക്ഷിക്കണം എന്നതാണ്. മദ്ലൂം എന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെട്ടവൻ എന്നാണ്. ആക്രമിക്കപ്പെട്ടവൻ ആരാലാണോ ആക്രമിക്കപ്പെടുന്നത് അവർക്കെതിരെ അവൻ പ്രാർത്ഥിച്ചാൽ, ഫഇന്നഹ ലൈസ ബൈനഹ വബൈനല്ലാഹി ഹിജാബുൻ, നിശ്ചയം അതിനും അള്ളാഹുവിനും ഇടയിൽ മറയില്ല എന്നതാണ്. പ്രാർത്ഥിക്കപ്പെട്ട കാര്യത്തിനും അള്ളാഹുവിനും ഇടയിൽ മറയില്ല എന്നതാണ്. വളരെയധികം ഗൗരവത്തോടെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് കൂട്ടുകാരെ. ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്, തൻ്റെ സഹോദരനെ നമ്മൾ സാരമായി പരിക്കേൽപ്പിച്ച് അവനെ മുറിപ്പെടുത്തി അവനെ ബുദ്ധിമുട്ടാക്കി ഉപദ്രവമായി ഏൽപ്പിച്ച് നമ്മൾ കടന്നു പോകുമ്പോൾ അവൻ്റെ നമുക്കെതിരെയുള്ള പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു തആല ഒരു മറയുമില്ലാതെ സ്വീകരിക്കുമെന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു നാട്ടിലേക്ക് പോകുന്ന അവിടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ട മുആദ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉപദേശം. എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണേ. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമുക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മെ വാദിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് അവരവരുടെ ആ മാനസിക പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയത് എങ്കിൽ എത്ര വലിയ അപകടമായിരിക്കും നമുക്കതുകൊണ്ടുണ്ടാവുക എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിലൊന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം. അതുകൊണ്ട് അനാവശ്യമായി തർക്കങ്ങൾ ഉണ്ടാക്കിയെടുത്ത് സഹോദരങ്ങളെ കൂട്ടുകാരെ അടിക്കുന്ന ഉപദ്രവിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന മുറിവേൽപ്പിക്കുന്ന സ്വഭാവം ഒരിക്കലും നമ്മിൽ ഉണ്ടാവരുത് എന്നതാണ് ഈ ഒരു ഹദീസ് ഒന്നാമതായി നൽകുന്ന ഉപദേശം. രണ്ടാമതായി പറയാനുള്ളത്, ആക്രമിക്കപ്പെടുന്ന വ്യക്തി നമ്മളാണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു പോയതായിരിക്കാം ആക്രമിക്കുന്നവൻ. അക്രമി ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു പോകുന്നതായിരിക്കും. നമ്മൾ അതിൻ്റെ പേരിൽ അവനെ ശപിച്ച് അവനക്കെതിരെ ആക്ഷേപങ്ങൾ തൊടുത്തുവിട്ട് അവനക്കെതിരെ പ്രാർത്ഥിച്ചാൽ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് എന്നതാണ്. നമ്മളത് സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും എപ്പോഴും ഒരു നല്ലൊരു അവസ്ഥയിൽ നിലനിർത്താനും അതിനെ നല്ലപോലെ കൊണ്ടുപോകാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ആക്രമിക്കപ്പെടുന്നവൻ്റെ പ്രാർത്ഥന നമുക്കെതിരെ വരുന്നുണ്ടോ എന്നൊരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു കാര്യം തൻ്റെ കൂട്ടുകാർക്കിടയിലും തൻ്റെ സഹോദരങ്ങൾക്കിടയിലും ശ്രദ്ധിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
0: അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. കൂട്ടുകാരുടെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഏതായാലും നമ്മൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ അതിന് ഒരാൾ മാത്രമേ ഇപ്പോൾ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ.
1: അതെ, നമ്മൾ ആ ചോദ്യത്തോട് ചോദിച്ചപ്പോൾ ആകപ്പാടെ ഫീഡ്ബാക്കിൽ സ്റ്റോപ്പായി, സ്തംഭിച്ചു പോയി.
0: ഏതായാലും ഉത്തരം
1: പ്ലാസി യുദ്ധമാണ്. പ്ലാസി യുദ്ധമാണ് ഉത്തരം.
0: ബാറ്റിൽ ഓഫ്
1: പ്ലാസി,
0: പ്ലാസി
1: പ്ലാസി യുദ്ധം 1757 നടന്ന ഒരു യുദ്ധമാണ് അത്.
0: താഹിറ ടി കെ
1: കാസർഗോഡാണ് അതിന്
0: ഉത്തരം. അപ്പൊ നല്ലൊരു നല്ല വായിക്കണ ഒരാളാണെന്ന് തോന്നുന്നു, നല്ല ഈ വിഷയങ്ങളൊക്കെ പഠിച്ച ഒരാളാണെന്ന് മനസ്സിലാക്കുന്നു. എന്നാലേ എന്താ ആ സഫിയ കെ തിരുങ്ങാട് പറഞ്ഞു അസ്സലാം വലൈക്കും. അലൈഹി സ്വലാം പേരക്കുട്ടിയാണ്, ആയിഷ മഹ്റൂനാണ്, അൽഫിത്രയിലാണ് പഠിക്കുന്നത്, അവളാണ് പാടിയത്. മാഷാല്ലാ. അപ്പോ അള്ളാഹു സുബ്ഹാന തആല കുട്ടിയെ ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ ഇൻഷാല്ലാ. എന്നാലേ അടുത്തൊരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടല്ല നമുക്ക് ചോദ്യം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചിലവുകൾ ഏറ്റെടുത്ത സ്വഹാബിയുടെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. വളരെ സിമ്പിളായ ക്വസ്റ്റ്യനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന രംഗം പറയുമ്പോൾ ആ ഒരു ഇതിലൊക്കെ ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ക്ലൂ എന്താണ്, ക്ലൂ ക്ലൂ കൊണ്ട് എന്താണ് സൽമാൻ എന്നാളുടെ ഉദ്ദേശം?
1: അത് മിക്കവാറും
0: പ്ലാസി
1: യുദ്ധത്തിനെ കുറിച്ചുള്ള ഞങ്ങൾ ചോദിച്ചില്ലേ, അതിനായിരിക്കും ക്ലൂ. ക്ലൂ ചോദിച്ചത് അതിനായിരിക്കും.
0: പറഞ്ഞു, ഉത്തരം പറഞ്ഞില്ലേ? ഏതായാലും ഷുഹൈബ എന്നുള്ളപ്പെട്ടണം നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മൂസ നബിയുടെ ഭാര്യ പിതാവ് ഷുഹൈബ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാനേ പെട്ടെന്ന് പേരാ വായിച്ചത്. ഓക്കെ, ഏതായാലും മാഷാല്ലാ നല്ല സജീവമായിട്ട് നമ്മളെ ശ്രോതാക്കൾ നമ്മളെ കൂടെ ഉണ്ട്. നമ്മളെ കുട്ടികളെ പാട്ടുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ അമീർട്ടി അടുത്ത നാട്ടുകാരെ തുടക്കത്തിൽ എഴുതി വെച്ചൊരു കാര്യം, ഇപ്പോൾ കുട്ടികളുടെ വിഷയം. ഇപ്പോൾ കുട്ടികളിനി ഏതായാലും നമ്മുടെ സ്കൂളൊക്കെ തുറക്കാൻ പോകണതിൻ്റെ മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെ ബലിപെരുന്നാൾ വരികയാണ്. നമ്മുടെ ബലിപെരുന്നാൾ ദുൽഹിജ്ജ 10 നടക്കുന്ന അല്ലേ ബലിപെരുന്നാൾ സുദിനം. നമ്മൾ ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളാണ്, ഒന്ന് ഈദുൽ ഫിത്തറും ഈദുൽ അള്ളഹയുമാണ്. ഈ ഈദുൽ അള്ളഹക്കൊരു പ്രത്യേകത ഉണ്ട്, എന്താ അറിയോ? ഈദുൽ അള്ള എങ്ങനെ ഉണ്ടായത്?
1: ചരിത്രം.
0: ഓക്കെ, അതിലൊരു മാപ്പിളപ്പാട്ട് ഉണ്ടാവാറുണ്ട്. ഇബ്രാഹിം നബിയറയോനിൽ ഇടതടവില്ലാതില പകലൊരു പോൽ ഇരു കൈകളുമേന്തിക്കൊണ്ടൊരു കുഞ്ഞിനു പ്രാർത്ഥിച്ചു ഫലമ ഇസ്മായിൽ നബിയുടെ ജനനം ഹജറയിൽ നൽകി ഓരോ മന കുഞ്ഞിന് നിർമ്മണമുള്ളൊരു പൂവിനു തുല്യം നല്ലവർ നബി മുത്തിമണർത്തി വളർത്തി വരും നാളിൽ കണ്ടൊരു സ്വപ്നത്തിൻ കിടുകിടഞ്ഞെട്ടി വിറച്ചു ഖലീലുള്ളാഹ് ഇബ്രാഹിം നബിയുടെ കരളിലൊരായിരം കടന്നൽ ഒന്നായി കുത്തിയ പോലുള്ള വേദനയം കൽബിൽ പൊട്ടി പൊട്ടി കരഞ്ഞു വിളിച്ചവർ മോനെ ഇസ്മായിൽ. ബാക്കി പാടാൻ ബാക്കി വരികൾ ശരിക്കണ അറിയില്ല. എന്നാലും നമ്മൾ പാടിയ
1: ട്യൂണുണ്ടാവില്ല, എനിക്കറിയില്ലായിരുന്നു.
0: നമുക്ക് പാടിയാൽ എന്താ, നമുക്ക് ട്യൂണുണ്ടാവില്ല. നമ്മളെ ശ്രോതാക്കളെ ഇതിൽ നിന്ന്
1: ഈണം
0: ശ്രോതാക്കളെ അവിടുന്ന് ഈ പാട്ട് അറിയുന്ന ആൾക്കാരുണ്ട്, എന്ത് ചെയ്യാ, അവർക്ക് പാടി വിടാം. ഇതിലെന്താ വെച്ചാൽ ഇബ്രാഹിം നബീൻ്റെ ചരിത്രം പറയാണ്. ഇബ്രാഹിം നബീനെ കടന്നിറങ്ങിയപ്പോൾ ഷംനാദ് ഖാൻ മാഷാല്ലാ സൂപ്പർ സോങ് അള്ളാഹുവിനെ കേൾക്കട്ടെ, അള്ളാഹുമ്മീൻ റബ്ബുൽ ആലമീൻ. നമ്മൾ വലിയ പാട്ടുകാരൊന്നുമല്ല, നമുക്ക് പ്രസംഗിക്കാനേ വെക്കുള്ളൂ. അപ്പോൾ മുന്നേ ഒരു ദിവസം ഇപ്പോൾ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്തേ ഇപ്പോൾ ആർട്സ് മത്സരം ഉണ്ടാവലുണ്ട്. അതിലൊരു നമ്മളൊപ്പം പഠിക്കുന്ന സുഹൃത്ത് പാടിയതാ. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ച് പഠിച്ച ഒരു പാട്ടാണ്, അപ്പം നമുക്ക് ഉപകാരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതായാലും
1: പാട്ടിന് നല്ല കമന്റുകൾ ഉണ്ടോ?
0: അപ്പോ
1: നല്ല സൂപ്പർ ഗാനം, അതേപോലെ ഇന്ന് ഗസ്റ്റിന്റെ ആവശ്യമില്ല, നിങ്ങളെ പാട്ടിനെ നിങ്ങളെ പാട്ട് എന്തായാലും ശ്രോതാക്കൾക്ക് ഇഷ്ടമായിരിക്കണം. അസ്സലാമു അലൈക്കും. പാട്ട് അടിപൊളിയായിട്ടുണ്ട്, അൽഹംദുലില്ലാ. ലൈവ് വൈകുന്നേരത്തെ ഇന്ന് പൊളിച്ചു ഫുൾ. നിങ്ങളെ പാട്ടിന് നല്ല റെസ്പോൺസ് ഉണ്ടല്ലോ, മാഷാല്ല. നല്ല സൂപ്പർ ഗാനം,
0: മാഷാല്ലാ. നല്ല സൂപ്പർ ഗാനം പാടാൻ അറിയാമല്ലേ.
1: ഷുഹൈബ എം വളപട്ടണം, അതേപോലെ ഷംനാദ് ഖാൻ, അതേപോലെ സഫിയ കെ തിരുരങ്ങാടി. ഷംനാദ് ഖാൻ അതിനു മുമ്പ് മാഷാല്ല നല്ല സൂപ്പർ സോങ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ഈവനിങ് ലൈവിൽ എന്താ അമീനിക്ക് ഉണ്ടാവും എന്ത് അറിയോ, ശ്രോതാക്കൾ എന്ത് കമന്റ് ചെയ്യാം. മൂപ്പർ ഒരു പാട്ട് പഠിച്ചു നിങ്ങൾ ഇവിടെ നിന്ന് വിട്ടാതി. ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഞാൻ ഈവനിങ് ലൈവിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ മൂപ്പർ അധികം ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാവണം അല്ലേ? ഞങ്ങൾ
0: അധികം ബുധനാഴ്ചകൾ ഉണ്ടാവും,
1: തിങ്കളാഴ്ചകളുണ്ടാവാറുണ്ട്. ആ അപ്പോ രണ്ട് ദിവസം എന്ത് ചെയ്യാം, ശ്രോതാക്കൾ കമന്റ് മൂപ്പറെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചിട്ട് നിങ്ങൾ വിട്ടാ.
0: പാട്ടുകാരനല്ല,
1: നിങ്ങൾ പാട്ടുകാരനല്ലാത്തോണ്ടാണ് ഇത്രയും മെസ്സേജ് വന്നിരിക്കുന്നത്.
0: ഇല്ല ഇല്ല, ഏതായാലേ നമുക്ക് വേറെ, ആ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അല്ലേ?
1: അതെ.
0: അപ്പോ ആ ചോദ്യത്തിന് ഉത്തരങ്ങൾ,
1: ഉത്തരം എന്താണ്?
0: അതെ, ഉത്തരം പറയാനില്ല, ഒരിക്കലും കൂടി ചോദിക്ക. നമ്മളെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചെലവുകളെ, നബിയുടെ വഫാത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചെലവുകൾ ഏറ്റെടുത്തിരുന്ന സ്വഹാബി ആരാണ് എന്നുള്ളതാണ്
1: ചോദ്യം.
0: അബ്ദുൽ ഹമീദ് സി കെ അഴിയാണ്. അസ്സലാമു അലൈക്കും. മാഷാല്ലാ, സൂപ്പർ. താങ്കൾ ഇത്ര നന്നായി പാടുമെന്ന് മനസ്സിലായി. പാട്ടേ ഇതിന്റെ ട്യൂൺ ഇങ്ങനെ ഒന്നുമല്ല, ആ ട്യൂണ് വേറെ ട്യൂണാണ്. അത് ശരിയായ ട്യൂണ് വേറെ ഉണ്ട്, ട്യൂണ് വേറെയുള്ള മാപ്പിളപ്പാട്ടാണ് ശരിക്കും അത്.
1: പക്ഷെ
0: നമുക്ക് അതിന് ട്യൂണ് അറിയാത്ത നമ്മള് നമ്മളെ നമ്മള് ട്യൂണ് മാറ്റി പാടുക അറിയാലേ, വേറെ ട്യൂണ് നമുക്ക്
1: കൊടുക്കാം.
0: പാടാൻ അറിയുന്നില്ല, ആകെ രണ്ടു മൂന്ന് പാട്ട് അറിയുള്ളൂ, അതിൽ പാടിയ പാട്ടുള്ളൂ. പാട്ട് പാടിയ അറിയണ പാട്ടാണ് ഇത് പാടിയത്, കുറച്ചേ അറിയുള്ളൂ. ഇതെന്തറിയോ, ഇത് പാടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി പ്രസംഗമായി മാറും. അത് ഭയങ്കര വിഷയമാണ്. മുഹമ്മദ് അജ്മൽ എന്താണ് ബർസഖിൽ ഉള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അതിന്റെ രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? അതായത് കിടന്ന അവസ്ഥയിലാണോ,
1: ഇരുന്ന അവസ്ഥയിലാണോ, മലക്കുകൾ ഇരുവശത്തും ആണോ?
0: ഈ ഒരു ചോദ്യത്തിനെ ഇത് നമുക്കേ മറ്റുള്ള ഒരു ഇതിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇതിന്റെ ചോദ്യങ്ങൾ ഉത്തരം നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല, നമ്മളെ പണ്ഡിതന്മാരെ ഇതിലേക്ക് മാറ്റി വെക്കുകയാണ് ഇൻഷാല്ലാ. അത് അവര് അതിനുള്ള മറുപടി തരും ഇൻഷാല്ലാ. നിങ്ങൾ എന്ത് ചെയ്യാം, ഈ അലിജാബ പോലെ മറ്റുള്ള ഈ സംശയ നിവാരണം
1: അതിലേക്ക്, അലിജാബ അത് എന്താ സംശയം,
0: ചിലപ്പോ ഇത് അതിലേക്ക് അയച്ചതായിരിക്കും നമ്മൾ ഇതിൽ
1: വന്നതാവാനാണ് സാധ്യത. അതേപോലെ അമീർ ടി അടുത്ത നാട്ടുകാരാ, പാട്ട് പാടുമ്പോൾ തന്നെയല്ലേ ഒരു പാട്ടുകാരനാവുക.
0: ഇടക്കിടക്ക് ഇങ്ങനെ ശ്രമിക്കാറുണ്ട്, പക്ഷെ അത് നമുക്കൊരു ഇത് കിട്ടൂല, നമുക്ക് എത്തൂല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ മക്കളെ പാട്ടടിയാണ്ട്
1: ഇതിലയക്കെ തിരുരങ്ങാടി മാത്രാണ് അല്ലേ? അവർ മാത്രമാണ് രണ്ട് വോയിസ് അയച്ചിട്ടുണ്ട്. ഞാൻ അവരന്നല്ലേ
0: എന്ത്
1: വോയിസ് അയച്ചിട്ടുണ്ട്, രണ്ട് കുട്ടികൾ എന്താ പാട്ട്, മനോഹരമായ പാട്ടായിരുന്നത്.
0: ആ ചിലപ്പോ ഈ പാട്ടേ നമ്മളെ കുട്ടികളെ പാട്ടിനെ കുറിച്ച് പറഞ്ഞതാ.
1: അല്ലല്ല, ഈ പാട്ട് നിങ്ങളെ പറ്റി തന്നെ.
0: ഓക്കെ, ഏതായാലേ എന്താ ഏതായാലും എന്താ നമ്മൾ വളരെ സന്തോഷമുള്ള സമയങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ലേറ്റായി വന്ന ആളുകളോട് ഞാൻ സൂചിപ്പിക്കട്ടെ, അദ്ക്കാറുൽ മസാ ചൊല്ലാൻ മറന്നു പോകരുത്. സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം മഗ്രിബിൻ്റെ സമയം നല്ല ഒരു
1: 6:40
0: ശേഷം, അപ്പോൾ ഇഷ്ടം പോലെ സമയം. ഇപ്പോൾ ഈ ലൈവ് എന്ന് അറിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാനുണ്ട്. എന്നാലും ഇപ്പോൾ നമ്മളതിൽ പറഞ്ഞു, നമ്മൾ അയിമെന്നാ പോയത്, നമ്മളെ അമീർ ടി അടുത്തനാട്ടുകാർ ആദ്യം പറഞ്ഞത് കുട്ടികളെ വിഷയം. ഇപ്പോൾ വെക്കേഷനാണ്, നമ്മുടെ നാടുകളിൽ സമ്മർ റേസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ബ്ലിസ് ബട്ടർഫ്ലൈസ്
1: കഴിഞ്ഞു
0: തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ
1: ഇതൊക്കെ ക്യാമ്പുകൾ പങ്കെടുക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാനൊരു ക്യാമ്പ് കഴിഞ്ഞിട്ട് വരികയാണ്, ഞാനൊരു സമ്മർ റൈസ് ക്യാമ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഞായറാഴ്ച വരെ ക്യാമ്പ് ഉണ്ടായിരുന്നു, ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ. അത് ആ ഒരു സ്റ്റേ അല്ലായിരുന്നു, നിൽക്കലല്ലായിരുന്നു. പക്ഷേ ആ ക്യാമ്പിൽ ലഭിക്കുന്ന അറിവുകളുണ്ട്, ധാരാളം കുട്ടികൾ പങ്കെടുക്കുന്ന ക്യാമ്പാണ്. നല്ല വിദഗ്ധരായ ആളുകളാണ് സംസാരിക്കുകയും ചെയ്യുന്നത്.
0: ഇതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒന്നെന്താ അറിയോ, ഇങ്ങനെയുള്ള ക്യാമ്പിന് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടും അവിടെ, നല്ലൊരു കൂട്ടുകാരന്, അഥവാ ഒരു ദീനി ചുറ്റയുള്ള ആദർശ ബന്ധത്തിലുള്ള ഒരു കൂട്ടുകാരൻ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യും, കിട്ടും,
1: ലഭിക്കും.
0: അതിൻ്റെ വിഷയത്തിൽ നമ്മൾ ഖേദിക്കേണ്ടി വരില്ല. മറിച്ച് നമ്മളിപ്പോൾ സ്കൂളിൽ നമ്മളൊരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുകയാണ്, നമ്മളവരെ നല്ലവനാണോ ചീത്തവനാണോ എന്ന് നമ്മൾ നോക്കുന്നില്ല. ഈ വിഷയത്തിൽ പരലോകത്ത് മനുഷ്യൻ ഖേദിക്കുന്ന ഒരു രംഗമുണ്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ രണ്ട് കൂട്ടുകാർ, അവർ രണ്ടുപേരും കട്ട ഫ്രണ്ട്സാണ്, അതിൽ ഒരുവൻ മറ്റവനെ തിന്മയിലേക്ക് നയിക്കുകയാണ്.
1: അതെ.
0: ഇപ്പോൾ രണ്ടാളുകൾ ഇപ്പോൾ ഇപ്പം പറയാണ് നമുക്ക് ഇന്ന തിന്മ ചെയ്ത് പോകാം, എന്താ ഇപ്പോൾ ചെയ്യണേന് പ്രശ്നവുമില്ല,
1: ഒരു നോർമലൈസിങ് ആണ് പൊതുവെ,
0: ഒരു എന്താ ഒരു എന്താ പറയുക പറയാ ഒരു നിസാരവൽക്കരിക്കുക, അങ്ങനെ കൊണ്ടുപോവാ. അങ്ങനെ ഇതിൽ ഈ നമ്മൾ മറ്റുള്ള കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ തിന്മയിലൂടെ നടന്ന് പോവാന്ന് കരുതുക, അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ഇടയിൽ മരിച്ചു പോയി, നമ്മളതിൻ്റെ ഇടയിൽ മരിച്ചു പോയി. ആ സന്ദർഭത്തിൽ അങ്ങനെ കഴിഞ്ഞ് നമ്മളെല്ലാവരും മരിച്ചു പോയി പരലോകത്തിൽ നരകത്തേക്കും സ്വർഗത്തേക്കും പറഞ്ഞേക്കണ ആ സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ നമ്മെ കേടുവരുത്തിയ, നമ്മെ തിന്മയിലേക്ക് നയിച്ച കൂട്ടുകാരൻ, അവൻ ചിലപ്പോൾ സ്വർഗത്തിലേക്കും, അവൻ കാരണം തിന്മയിലൂടെ സഞ്ചരിച്ച നമ്മൾ നരകത്തിലേക്കും പോകുമ്പോൾ നമ്മൾ ഖേദിക്കുന്ന ഒരു വിലാപമുണ്ട്, നമ്മൾ വിലപിക്കുന്ന ഒരു വിലാപമുണ്ട്, പടച്ചോനെ എന്നെ തിന്മയിലേക്ക് നയിച്ചത് ഇന്നവനാണ്, അവനെ എന്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുന്നെന്ന് ചോദിക്കുമ്പോൾ പടച്ചോൻ പറയും, ഒക്കെ ശരിയാ, പക്ഷേ നീ മരിച്ചത് എങ്ങനെയാ, നീ മരിച്ചത് തിന്മകൾ ചെയ്തുകൊണ്ടാണ്, നിന്റെ മരണത്തിന് ശേഷം നിന്നെ കേടുവരുത്തിയ, നിന്നെ തിന്മയിലൂടെ സഞ്ചരിപ്പിച്ച നിന്റെ കൂട്ടുകാരൻ എന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആരാ
1: വഷളാവുക, നമ്മള്
0: വഷളായില്ലേ. ഇതേ അവസ്ഥയാണ് പിശാചിന്റെ വിഷയത്തിലും. കണ്ണൂരിൽ ജാലകവും ബ്ലിസ്സും ബട്ടർഫ്ലൈസും കഴിഞ്ഞു, അൽഹംദുലില്ലാ, മാഷാല്ലാ, ബറക്കല്ലാ ഫീക്കും. എന്നാൽ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതേ വിഷയമാണ് പിശാചിന്റെ വിഷയം. ഇപ്പൊ പിശാജ് നമ്മളോട് ഇങ്ങനെ മന്ത്രിക്കുകയാണ്, ഇന്ന ചെയ്യ്, ഇന്ന ചെയ്യ്, ഇന്ന തിന്മ ചെയ്യ്, ഇങ്ങനെ പറയും. പക്ഷെ പിശാജ് നമ്മളെ ചെയ്യിപ്പിക്കല്ല, പറയുകയാണ്, നമ്മളത് എന്നിട്ട് ചെയ്യുക, പക്ഷേയോ. അപ്പൊ ഈ സന്ദർഭത്തിൽ മനുഷ്യൻ ഖേദിക്കും, പിശാജാണ് എന്നെ പേപ്പിച്ചത് എന്ന് പറയുമ്പോൾ പിശാജ് പറയും, ഞാനല്ല വേപ്പിച്ചത്, ഞാനെ ചെയ്യിപ്പിച്ചിട്ടില്ല, ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ, ഓരോന്നാണ് ചെയ്യാൻ പറഞ്ഞത്, പരാശാവുക.
1: നമ്മൾ കൊള്ളേണ്ടത് കൊള്ളണം, ഒഴിവാക്കേണ്ടത് എന്ത് ചെയ്യണം, ഒഴിവാക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ ഒരു സെൻട്രിൽ നിൽക്കുകയാണെങ്കിൽ ഒരു വട്ടം വരച്ചു കഴിഞ്ഞാൽ ആ വട്ടത്തിന് ചുറ്റോറം നമ്മളെ തെറ്റിലേക്ക് നയിക്കാൻ എല്ലാതും ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ കൂട്ടുകാരുടെ ഇടയിലുണ്ടാവും, അതുപോലെ പല സാഹചര്യത്തിലും, അങ്ങനെ പല അവസ്ഥ നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് ജീവിക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തെറ്റിലേക്ക് പോവാൻ വളരെ ദൂരമൊന്നുമില്ല, വളരെ ദൂരമൊന്നതിലില്ല. അപ്പോൾ അങ്ങനത്തെ തെറ്റുകളിലേക്ക് പോവാതിരിക്കുക, പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനൊരു മടക്കം, ആ തെറ്റിൽ നമ്മൾ ജീവിക്കുന്ന രീതി, നമ്മൾ നാളെ നമുക്ക് തൗബ ചെയ്യാം, ചിലപ്പോൾ അതിന് മുമ്പ് നമ്മൾ മരിച്ചെന്ത് ചെയ്യുക, ചിലപ്പോൾ നമ്മളെ നയിച്ചവൻ, നമ്മളതിലേക്ക് നയിച്ചവൻ എന്തിട്ടുണ്ടാവും, ചിലപ്പോൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാവും.
0: ഹുസൈൻ വി എം എടത്തനാട്ടുകാര ഉപ്പുകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഫുള്ള് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലൈവിൽ കയറാൻ ഒരുപാട് വൈകിപ്പോയി. ആ മാഷാല്ലാ, കുഴപ്പമില്ല, അദ്ദേഹം തിരക്കപ്പെട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ജോലി കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഞങ്ങൾ പരിചയമുള്ള ആളുകളാണ്. കുഴപ്പമില്ല, ഏതായാലും അദ്ദേഹത്തിന് തിരക്കുണ്ടാവും. ഏതായാലും അദ്ദേഹം തിരക്ക് കഴിഞ്ഞ് എത്തിയാലോ,
1: നമുക്ക് പീസ് റേഡിയോ ഒരു പുതിയൊരു സംഭവം പറഞ്ഞെടുത്താലോ.
0: എന്താണ്
1: പീസ് റേഡിയോ? എന്താ, യു പി സെക്ഷൻ കുട്ടികൾക്കൊരു പ്രത്യേക ടെലീക്യൂസ് മോഡൽ കൊണ്ടുവരുന്നുണ്ട്. അത് എന്താ, അതെന്താ, നമ്മൾ എന്തുകൊണ്ട് ഇത് ഇവിടെ പറയുന്ന വെച്ചാൽ, നമ്മൾ ധാരാളം ശ്രോതാക്കൾ ഇതിലുണ്ട്. അപ്പോൾ അവർക്ക് പരിചയത്തിലുള്ള യു പി എന്താ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരോട് എന്ത് പറയണം, അതായത് പുതിയ രൂപത്തിലൊരു ടെലീക്യൂസ് ആണ്, വളരെ വെറൈറ്റി, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ടെലീക്യൂസ് എന്താ പീസ് റേഡിയോ ഉടനെ ലോഞ്ച് ചെയ്യും. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ പോലെ സാധാ ടെലീക്യൂസിലേക്ക് നമ്മൾ പൊതുവേ കോള് ചെയ്യാനാണ് പതിവ്. അതായത് ആ സമയത്ത് തന്നെ എന്താ നിശ്ചയിച്ച സമയത്ത് കോള് ചെയ്യാനാണ് പതിവ്. പക്ഷേ ഈ ടെലീഗസിലേക്ക് പങ്കെടുക്കാനത് പറ്റില്ല. അതിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്താണ്, നമ്മൾ സീറ്റ് റിസർവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ സീറ്റ് റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് 90 20 840 840 എന്നുള്ള നമ്പറിലേക്ക് എന്ത് ചെയ്യണം, നമ്മളെ കുട്ടികൾ മെസ്സേജ് ടെലിക്യൂസ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ പിസിയുടെ ടീം നിങ്ങളുമായി ബന്ധപ്പെടും, നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് റിസർവ് ചെയ്യാനുള്ള ലിങ്ക് അയച്ചു തരും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സീറ്റ് റിസർവ് ചെയ്യാം, അതിൽ നിങ്ങളുടെ പേര് വിവരങ്ങളൊക്കെ ഫില്ല് ചെയ്യാം. ഇനി നേരിട്ട് ലിങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പിസിയുടെ യൂട്യൂബ് ചാനലിൽ ഇന്ന് ലാസ്റ്റ് നടന്ന ലൈവ്, അതായത് പിസിയുടെ ഫാമിലി ലൈവ് ടെലിക്യൂസ് ഇന്ന് നടന്ന ഫാമിലി ലൈവ് ടെലിക്യൂസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തിട്ടുണ്ട്, ഞങ്ങളതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് നമ്മളതിലുണ്ട്. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യാൻ എല്ലാവരോടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നല്ലൊരു അവസരമാണ് അല്ലേ യു പി കുട്ടികൾക്ക്,
0: നല്ലൊരു അവസരമാണ് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക.
1: ധാരാളം കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അതൊരു അടിപൊളി അല്ലേ, നമ്മൾ അല്ലേ അമീനിക്ക, നമ്മളിത് പ്ലാൻ ചെയ്ത അടിപൊളി പ്രോഗ്രാമായിട്ടാണ് നമ്മൾ അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്.
0: കാണുമ്പോൾ കാണാൻ പോണത് കേട്ടറി കാണാൻ പോണെന്താ ചൊല്ലണ്ടല്ലോ,
1: കാണാൻ പോണത് പറഞ്ഞറിയണോ,
0: പറഞ്ഞറിയിക്കണ്ടല്ലോ.
1: ആ അപ്പോ അങ്ങനത്തെ രീതിക്കുള്ള ഒരു സംഭവമാണ്
0: ചൊല്ലുകളൊക്കെ മറന്നു പോകും. നമ്മള് പണ്ടത്തെ ആൾക്കാരല്ലാത്തോണ്ട് പണ്ടത്തെ ആൾക്കാർക്ക് ചൊല്ലുകളൊക്കെ.
1: നിങ്ങൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതിന് ഉത്തരം കൊറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശരിയായ ഉത്തരങ്ങളൊന്നും പറഞ്ഞിരിക്കേ.
0: അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു
1: എന്നാണ് അതിന്റെ ഉത്തരം. അപ്പൊ അതിന് ഉത്തരം രണ്ടു മൂന്ന് നാലഞ്ച് പേര് അയച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാന്
0: മുപ്പരാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്.
1: അല്ല, അമീർ ടി അടുത്തനാട്ടുകര അയച്ചിട്ടുണ്ട് അതിനു മുമ്പ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അല്ലേ.
0: അമീർ ടി അടുത്തനാട്ടുകരാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്,
1: അയച്ചിട്ടുണ്ട് അദ്ദേഹം. അതേപോലെ
0: ഈ രണ്ടാൾക്കാരാണ് ചോദ്യത്തിന് ഉത്തരം അയച്ചിട്ടുള്ളത്, ആരും അയച്ചതായിട്ട് കാണുന്നില്ല. ഏതായാലും ഹുസൈൻ വി എം അടുത്തനാട്ടുകര ഉപ്പുകുളം, കാണാൻ പോണ പൂരം ചോദിച്ചറിയണോ,
1: നിങ്ങളെ ചൊല്ലിനൊന്ന് കറക്റ്റ് ചെയ്താണ് മൂപ്പര്. അത്
0: പല രൂപത്തിലുണ്ട്, കുഴപ്പമില്ല. ഏതായാലും നമ്മളെ ഈവണി ലൈവ് അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ശ്രവിച്ച ആളുകൾ ഒരുപാട് സന്തോഷമുണ്ട് മഷാല്ല. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു.
1: ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അമീരട്ടി അടുത്തനാട്ടുകാരെ പോലുള്ള ആളുകളുടെ എഴുത്ത് അത് ശ്രോതാക്കളും ആദ്യമായിട്ട് കേൾക്കുകയാണ്, നമ്മളും ആദ്യമായിട്ട് കേൾക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അതൊന്ന് ആഡ് ചെയ്ത് നമ്മുടെ ജീവിതം ഒന്ന് ക്രമീകരിക്കാനുള്ളൊരു അവസരം കിട്ടിയാണ് ഇതുപോലുള്ള ഈവനിങ് ലൈവുകൾ. ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്ന ആൾക്കാർക്ക്
0: അമീരട്ടി അടുത്തനാട്ടുകാരെ മാത്രം എഴുതിയാൽ പോരാ,
1: അതെ
0: ബാക്കിയുള്ള ഓരോ ആളുകളും എഴുതി ശീലിക്കണം.
1: നമ്മൾ ശ്രോതാക്കളുമായി എന്താ ഒന്ന് ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമ്മൾ ഈവനിങ് ലൈവിന്റെ ഉദ്ദേശം തന്നെ അതാണ്. അപ്പൊ ശ്രോതാക്കൾ എന്ത് ചെയ്യണം, എഴുതണം. അമീർട്ടി
0: എന്തറിയോ, നമ്മുടെ സമൂഹത്തിലെ ആളുകളെ വായനാശീലം കുറഞ്ഞു വരികയാണ്.
1: അതെ,
0: എന്താച്ചാല് ഈ വായിക്കാൻ ഭയങ്കര മടി. എന്താച്ചാല് ഈ മൊബൈൽ ഇങ്ങനെ കേൾക്കുക, പക്ഷെ വായിക്കണില്ല.
1: അതെ,
0: കേൾക്കണേക്കാട്ടിലും ഫീൽ ചെയ്യാം നമ്മളെപ്പോഴാണ് അത് വായിക്കുമ്പോഴാണ്. അപ്പൊ ഞാന് വായനാശീലം ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം ഒരു ചെറിയ ബുക്ക് വായിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം വായനാശീലം സ്റ്റാർട്ട് ചെയ്യണത് ഒരു റിയാൻ്റെ കിണർ എന്ന് പറഞ്ഞ ഒരു ചെറിയ ബുക്കുണ്ട്, 60 പേജാണ്. ആ 60 പേജ് ഒറ്റ ദിവസം കൊണ്ട് ഇരുന്ന് വായിച്ചു.
1: ഒറ്റ ദിവസം കൊണ്ട് ഇരുന്ന് വായിച്ചു.
0: എനിക്ക് സമയം ഞാൻ അതിനൊരു മാറ്റി വായിച്ചു. എന്താ വെച്ചാല് അതൊരു സംഭവമാണ്.
1: സമയമില്ല എന്ന് പറയുന്നത് അതൊരു ഒരു സമയം ഉണ്ടാക്കലാണ്. ഇപ്പോൾ നമ്മൾ പുസ്തകം അറിവ് പ്രസംഗം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ആളുണ്ട്, ഇപ്പൊ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അദ്ദേഹം ധാരാളം തിരക്കുള്ള ഒരു പൊളിറ്റീഷ്യനാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തനാണ്, എന്താ പ്രതിപക്ഷ നേതാവാണ്, MLA ആണ്, കുറെ വർഷങ്ങളായിട്ട് ഇപ്പൊ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ എന്റെ വായനക്ക് വേണ്ടിയിട്ട് ഒരു സമയം മാറ്റി വെക്കാറുണ്ട്. അദ്ദേഹം ഒരു പുസ്തകം എഴുതി ഇപ്പൊ ഇത് പ്രകാശനം ചെയ്തു. അപ്പൊ സമയമില്ല എന്ന് നമ്മൾ വെറുതെ പറയാണ്, നമ്മൾ
0: സമയമില്ല പറയുന്ന ആൾക്കാർക്ക് സമയം കൂടുതലുണ്ടാവും.
1: നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മളെ ജീവിതം ഒരു നമ്മൾ കഴിഞ്ഞ ഞാൻ ലാസ്റ്റ് ഇരുന്ന ഈവനിങ് ലൈവിൽ അതന്നെ നമ്മളെ പ്രധാന വിഷയം എടുത്തിരുന്നത് സമയം ഉണ്ടാക്കുന്നുള്ളത്. കൃത്യമായി രാവിലെ മുതൽ ചെയ്ത് വൈകുന്നേരം വരെ എന്തൊക്കെ ചെയ്യാണ്ട് അതൊക്കെ ഒന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ സമയം ഉണ്ടാകും എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്.
0: പിന്നെ സജസ്റ്റ് ചെയ്യാണ് ഈ മക്കയിൽ വിരിഞ്ഞ പൂവ്, അതുപോലെ തന്നെ ഇങ്ങനെ ചില ഈ എന്താണ് ജീവിതം ആസ്വദിക്കാം എന്നുള്ള നമ്മുടെ പണ്ഡിതൻ്റെ അത് അടുത്ത ലൈവിൽ ഇൻഷാല്ലാ നമുക്ക് ഓർമ്മിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് കിട്ടുള്ള പ്രശസ്തനായ അരീഫിൻ്റെ ബുക്കാണ്, എന്താ ജീവിതം ആസ്വദിക്കാം എന്നുള്ള ബുക്ക്. അത് വായിക്കുക, ഒരുപാട് ഉൾക്കൊള്ളാൻ അതിലുണ്ട്. പിന്നെ വായിക്കാനുള്ളത് നമ്മുടെ സ്വഹാബികളെ സഹചാരികൾ എന്ന ജബ്ബാർ മദീനിൻ്റെ രണ്ട് വാളിയുള്ള ബുക്ക്. ഇത് ഒരുപാട് അറിവുകൾ കിട്ടാൻ ഒരു കാരണമാണ്. ഇതൊക്കെ വായിക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാ ഇന്ന് ഇവിടെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പല രൂപത്തിലുള്ള പരിക്കുകളും ഇസ്ലാമിന് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാന പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് അവസാനമായി വരുന്നത്. പ്രവാചകന് ശേഷം മറ്റൊരു പ്രവാചക

0: ഇല്ല എന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചതാണ്. എങ്കിലും ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും പ്രവാചകന്റെ പിന്മുറക്കാർ അല്ലെങ്കിൽ പ്രവാചകന് ശേഷമുള്ള മറ്റൊരു പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും തലപൊക്കിയിട്ടുണ്ട്.
1: കള്ളപ്രവാചകന്മാർ.
0: അതിൽപ്പെട്ട ഒരു പ്രവാചകൻ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട്. പഞ്ചാബിൽ ഗുരുദാസ്പൂർ ജില്ലയിൽ മിർസ ഗുലാം അഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ ഖാദിയാനിൽ ഈ രൂപത്തിലൊരു പ്രവാചകനായി രംഗപ്രവേശനം വന്നു. പല ആളുകളും അതിലേക്ക് കടന്നു വന്നു. ആ ഖാദിയാനികളുമായി നമ്മുടെ കേരളത്തിലെ നടന്നിട്ടുള്ള ഒരു അതിമഹത്തായൊരു സംഭവമാണ് മുബാഹല. പരസ്പരം കുടുംബത്തോടൊപ്പം ഒത്തുചേർന്നുകൊണ്ട് ശാപപ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അടുത്തതായി നമ്മുടെ മുമ്പിൽ കൊടിയത്തൂർ മുബാഹല, അതിൻ്റെ 5-ാം ഭാഗമാണ്.
1: 4 ഭാഗങ്ങൾ മുമ്പ് ശ്രോതാക്കൾ കേട്ടു. ഇന്ന് കൊടിയത്തൂർ മുബാഹലയുടെ 5 കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ഖാദിയാനികളുടെ തുടക്കകാലം മുതലേ ഉള്ള ഒരു പ്രവർത്തന രീതിയായിരുന്നു മുബാഹലയ്ക്ക് വെല്ലുവിളിക്കുന്നത്. എല്ലാ ഖലീഫമാരും ആ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. അത് എന്താണ് ആ മുബാഹല വെല്ലുവിളികളുടെ ചരിത്രം? എങ്ങനെയാണ് അതൊരു മുബാഹലയായിട്ട് പ്രായോഗിക രൂപത്തിൽ അത് കർമ്മബോധത്തിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയെന്നതിൻ്റെ കഥയുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. മുബാഹലയുമായി ബന്ധപ്പെട്ട ചർച്ചകളും ആ ചർച്ചകളിൽ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളും അതിൻ്റെ രീതികളും അത് ഉന്നയിച്ച രീതികളുമൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടർന്ന് കേൾക്കാൻ സാധിക്കുന്നത്.

0: അപ്പൊ ഞങ്ങള് അങ്ങനെ അങ്ങനെ ഇത് തന്നു. അത് തന്നപ്പോ നമ്മളതിന് പിന്നെ പ്രതികരിച്ചത് എന്താണ്, അദ്ദേഹത്തിന് മറുപടി എഴുതാനും പോയില്ല, നമുക്ക് അച്ചില്ലല്ലോ. ഇവർക്ക് നമ്മൾ മറുപടി കൊടുത്തു, ഞങ്ങളിതിന് തയ്യാറാണ്. അങ്ങനെ മലയാളത്തിലെ ലഘുലേഖകൾക്കും ഞങ്ങൾ മറുപടി കൃത്യമായിട്ട് അക്കമിട്ട് പ്രസിദ്ധീകരിച്ച് ഞങ്ങൾ പറഞ്ഞു. നമ്മളുടെ വാദം തന്നെയാണ്, മിർസ ഗുലാമദ് ഖാദിയാനിയുടെ പറ്റി നിങ്ങളുടെ വിശ്വാസം എന്താണോ, ആ അടിസ്ഥാന വിശ്വാസത്തിന് എതിരിൽ ഞങ്ങൾ അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയതനുസരിച്ച് അദ്ദേഹം വ്യാജനാണ് എന്ന കാര്യത്തിൽ മുബാല നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് എഴുതി കൊടുത്തതിന് ശേഷം നമ്മൾ ചർച്ച ചെയ്ത് ആലോചിച്ചു, നമ്മളിങ്ങനെ ഈ കുറച്ച് ആളുകൾ മാത്രം തീരുമാനിച്ചാൽ പോരാ.
1: തീരുമാനിച്ച സമയത്ത് പിന്നെ എന്തായിരുന്നു മറ്റു മുസ്ലിം അന്നത്തെ
0: പണ്ഡിതന്മാരുമായിട്ട്? എല്ലാ പണ്ഡിതന്മാരെയും, കേരളത്തിൽ ലഭ്യമായ എല്ലാ പണ്ഡിതന്മാരെയും ഞങ്ങൾ സമീപിച്ചു,
1: സംഘടന
0: നേരിട്ട് സംസാരിച്ചു. ഇന്ത്യയിൽ ലഭ്യമായ അലീമിയാൻ മുതൽ അബ്ദുൽ ഹസൻ അലി നദ്വി, അബ്ദുൽ ഇസ്ലായി നദ്വി, ഇങ്ങനെയുള്ള പ്രമുഖരായ പിന്നെ ആളുകളെ തബ്ലീഗ് ജമാഅത്തിൻ്റെ നമ്മൾ അബുൽ ഖൈർ മൗലവിയിലൂടെ അവരുടെ നേതാക്കന്മാരെ ഒക്കെ അറിയിച്ചുകൊണ്ട് അവരിൽ നിന്നൊക്കെ കിട്ടിയ പിന്നെ എന്താണ് സമ്മതവും അനുഗ്രഹാശിസ്സുകളും ആയിട്ടാണ് നമ്മൾ ഈ ഇതിന് മറുപടി
1: കൊടുക്കുന്നത്.
0: അവർ പറയും ഈസാന മേർച്ചുപോയി അല്ല, അതിനൊന്നും മുബാലക്ക് പോയരുത്, അതിപ്പോ എല്ലാ ആൾക്കാരും പറയും.
2: പിന്നെ നമ്മളത് ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ അത് ചെയ്യരുതെന്ന് ഈ പണ്ഡിതന്മാരൊക്കെ പറയും.
0: പിന്നെ ഈ പിന്നെ ജമിയത്തുൽ ഉലമയുടെ പിന്നെ അല്ല എന്താ സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ നജീബ് മൗലവി, അദ്ദേഹത്തിന് ഞാൻ കത്തെഴുതിയിരുന്നു. അങ്ങനെ പുറത്തുള്ളവർ നമ്മൾക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഖത്തറിൽ നമുക്ക് അന്ന് കുറേ സുഹൃത്തുക്കളുണ്ട്, അതിലൊരാൾ നമ്മുടെ മെമ്പറാണ് അന്നേ. അദ്ദേഹം എന്ത് ചെയ്തു, ഷെയ്ഖ് ഖർലാവിയെയും യൂസുഫുൽ ഖർലാവിയെയും അതുപോലെ അബ്ദുൽ സത്താർ അങ്ങനെയുള്ള പണ്ഡിതന്മാരെ അവർ നേരിട്ട് കണ്ടു. അന്ന് ഖർലാവി 4 ഖുത്തുബകളിലായിട്ട് ഈ മുബാരയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ഖുത്തുബയിൽ പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ പിന്നെ അഹമ്മദ് ഇദാത്തിന് അവർ കത്തയച്ചിരുന്നു, ഷെയ്ഖ് ഇബ്നു ബാസിന് കത്തയച്ചിരുന്നു. അങ്ങനെ ലോകത്ത് അറിയപ്പെടുന്ന പ്രബോധകരും പണ്ഡിതന്മാരുമായിട്ടുള്ള ആളുകളും ഒക്കെ ചർച്ച നടത്തിയപ്പോൾ അവരൊക്കെ ഏക
1: തടസ്സം പറഞ്ഞിട്ടില്ല,
0: തടസ്സം പറഞ്ഞില്ല എന്ന് മാത്രമല്ല അവർ ഇത് അതിന് നമ്മുടെ സാഹചര്യമുണ്ട്, നമ്മളത് ഏറ്റെടുത്തില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതുവരെ നമ്മൾ നടത്തിയുള്ള പ്രവർത്തനങ്ങളിൽ ഇവരൊരു നല്ല നിർണായക ഘട്ടത്തിൽ അവർ നടത്തിയ ഒരു വെല്ലുവിളി ആഹ്വാനം നമ്മൾ സ്വീകരിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു ന്യായം പറയാനുണ്ടാവില്ല. അല്ലാതെ നമ്മളൊരു എടുത്തുചാട്ടം
1: നടത്തിയിട്ടുണ്ടായും അത് കുറഞ്ഞ ഒരു സമയത്തിൻ്റെ ഒരു പിന്നെ പ്രവൃത്തിയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അവിടേക്ക് എത്തിയ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരൊറ്റടിക്കുണ്ടായ ഒരു വിഷയമല്ലല്ലോ. കുറേ ഒരുപാട് കാലമായിട്ട് ഖാദിയാനികളുമായിട്ടുണ്ടായ ഏകദേശം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 10 കാലത്തെ ശക്തമായ പ്രവർത്തനം എന്ന് പറയുന്നത്
2: ഞങ്ങളുടെ യുവ കാലഘട്ടം തൊട്ട് വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാണ് ഈ കാര്യം.
1: അന്ന് ഖാദിയാനികൾ സത്യം പറഞ്ഞാൽ അന്നത്തെ ആ ഒരു പിന്നെ എന്ത് പറഞ്ഞാലും അന്നത്തെ ആ ഒരു പ്രതിരോധ പ്രവർത്തനം ശരിക്കും കേരളത്തിലോലെ പിന്നെ അവരുടെ അവരുടെ ഒരു പിന്നെ എന്താ പറയുക പ്രബോധന ഒരു ആദർശം പ്രചരിപ്പിക്കാനുള്ള ഒരു ആത്മധൈര്യം വരെ
3: വേണമെങ്കിൽ
1: അടപ്പൂര ആത്മധൈര്യം നഷ്ടപ്പെട്ടു, അവർക്ക് തന്നെ ആത്മധൈര്യം നഷ്ടപ്പെട്ടു. മാഷ് പിന്നെ അബ്ദുള്ള മാഷ പ്രസംഗങ്ങള്
0: പിന്നെ
4: ഇതിൻ്റെ കൂടെ കുഴിത്തൂർ ഉത്ബുദ്ധരായ ജനങ്ങൾ സഹയാത്രികരാണ് ഞങ്ങൾക്കുള്ളത്. ഈ ഓരോ വിഷയവും സംഭവിക്കുമ്പോൾ അവരും കൂടി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ ഒടുങ്ങിയത്. അല്ല, ഞങ്ങളെ വിഷയം അവതരിപ്പിക്കുകയല്ലേ ചെയ്യണത്, അതിൻ്റെ കൂടെ അവരുമുണ്ട്.
1: അതെ, കണ്ണാ സ്ഥലത്തൊരു ഓഫീസ് ഓർമ്മ ഉണ്ടാ, പഴയത്തുന്റെ ഹൃദയഭാഗത്തായിരുന്നല്ലേ ഓഫീസ് കാര്യങ്ങൾ.
3: അതുകൊണ്ടുണ്ടാ നേട്ടം എന്താ പറഞ്ഞാൽ ഈ മുബാല വെല്ലുവിളി അവർ അതോടുകൂടി നിർത്തി.
0: പിന്നെ സംഭവിക്കുന്നത് ഇവരുമായിട്ട് എഴുത്തുകുത്തുകളാണ്. അപ്പോൾ നമ്മൾ പിന്നെ അവരത് തയ്യാറായി വരും എന്നുള്ളത് നമുക്ക് ആദ്യത്തിൽ ധാരണയല്ല. പിന്നെ തയ്യാറായി വന്നു, ഇങ്ങനെ പിന്നെ നമുക്ക് നടത്താൻ തീരുമാനിച്ചു. അവർ ഒരു ഡേറ്റ് പറഞ്ഞു, സ്ഥലം പറഞ്ഞു, നമ്മളത് നമ്മളുടേതായ അഭിപ്രായം പറഞ്ഞു. അതിന് കൂടി ഇരുന്ന് കേട്ട് ഒരു 6-7 പ്രാവശ്യം നമ്മൾ ചർച്ച നടത്തി. അതിൽ കൊടിയത്തൂരിൽ വെച്ച് നടത്തിയിട്ടുണ്ട്, കോഴിക്കോട് വെച്ച് നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കോഴിക്കോട് അവരുടെ പള്ളിയിൽ വെച്ച് നടത്തിയ ഒരു ചർച്ചയിൽ ഒരു പ്രശ്നം മുന്നോട്ട് വന്നു. അതായത് ഇതിന് എത്ര കാലാവധി? അപ്പോൾ നമ്മുടെ കാക്കിരി അബ്ദുൽ സാഹിബ്, കാക്കിരി അബ്ദുൽ സാഹിബാണെന്ന് നമ്മുടെ അഞ്ചുമൻ ഷാത്തെ ഇസ്ലാമിൻ്റെ പ്രസിഡൻ്റ്, അദ്ദേഹം പറഞ്ഞു പിന്നെ നമുക്ക് 6 മാസം കാലാവധി വെക്കാം. മെയ് 28 തീരുമാനിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും പിറ്റേ 90 പിന്നെ മെയ് 28 27 അവരുടെ അവർ കണ്ട ഡേറ്റ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു നമ്മള് 6 മാസം കാലാവധി വെച്ചാൽ മതി. അപ്പോൾ അവർ പറഞ്ഞത് പറ്റില്ല, 1 കൊല്ലമാണ്. 1 കൊല്ലം ആരാന്നു പറഞ്ഞ് മസീഹ് മൗഊദ് പറഞ്ഞാണ്. അങ്ങക്കല്ലേ സ്വീകാര്യമുള്ളൂ, ഞങ്ങൾ മസീഹ് മൗഊദ് പറഞ്ഞു അല്ല. അങ്ങനെ ഹദീസ് ഉണ്ട് തന്നെ. എന്നാൽ പിന്നെ ഒരു തീരുമാനം എടുത്തു, അടുത്ത സിറ്റിങ്ങിൽ
1: ചർച്ചകളിലോ
0: അങ്ങനെ എന്ത് ചെയ്തു ഇവര്, അവർക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അങ്ങനെ 6 മാസം എന്ന്
2: പറഞ്ഞാൽ
0: നവംബർ 27 തീരുന്ന 6 മാസ കാലാവധി. അതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി. എം എ മുഹമ്മദ് സാഹിബ് ഇതിന് സാക്ഷിയായ സന്നിഹിതനാണ്. അദ്ദേഹം 6 മാസം ആയിക്കോട്ടെ,
4: അയാൾ ആദ്യം പറഞ്ഞു ഹരി നമ്മൾ അംഗീകരിച്ച
0: എന്തായാലും അല്ല, കാക്കിരി സാഹിബ് പറഞ്ഞിട്ട് മറ്റേ ആൾ പിന്നെ സപ്പോർട്ട് ചെയ്താ. പക്ഷെ അത് അവർക്ക് ഇഷ്ടമായില്ല, അവരുടെ കൂട്ടത്തിൽ സമ്മതിച്ച്. കാരണം പിന്നെ ഒരു ഇഷ്യൂ വന്നു അതിൽ, 6 മാസം അതായത് ഈ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഈ 6 മാസ കാലാവധി ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവർച്ചാണ്
1: കാലാവധി.
0: അങ്ങനെയല്ല, 1 മാസം കാത്തുക്കണം, 6 മാസം കൂടി കാത്തുക്കണം എന്ന് ആ കുട്ടികളോട് പറഞ്ഞത് ഞാൻ പറയാതെ. അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്. 1989 മെയ് 28 വൈകുന്നേരം അസറിൻ്റെ ശേഷമുള്ള ആ സമയത്ത് നമ്മളെ കൊടിയത്തൂരിൽ നിന്ന് സൗത്ത് കൊടിയത്തൂരിലേക്ക് പോകുന്ന അവിടെ ഒരു തെങ്ങും തോപ്പുണ്ട്, വടുവൻകുറ്റി എന്ന് പറഞ്ഞു. അവിടെ
1: മുബാഹല നടക്കുന്ന രംഗമാണ്,
0: അവിടെ വെച്ചാണ് ഇത് നടക്കുന്നത്.
1: 1989 മെയ് 28 വൈകുന്നേരല്ലേ,
2: അസറിനേഷം
1: കഴിഞ്ഞിട്ട്. സത്യത്തിൽ അവർ മുബാഹലക്ക് വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഇതുപോലൊരു മുബാഹല അവർ ആഗ്രഹിച്ചിട്ടില്ല.
0: അതെ, അവർ എഴുത്തു മുഖേനുള്ള കാര്യങ്ങളാണ്
1: പരമാവധി ഒഴിഞ്ഞു മാറുന്ന ശ്രമങ്ങൾ.
2: അവരുടെ മുബാഹലന്റെ സ്ഥിതി ഇതാണല്ലോ, ഈ വെല്ലുവിളിക്കുക എന്നിട്ട് പിന്നെ എഴുതി ഒപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഒരുത്തരാരാന്റെ ബൈക്ക് പോവുക എന്നുള്ളതാണല്ലോ. കൂടി ചേർന്നിട്ട് ഒരു ഒരു ഒരു ഒരുമിച്ച്
1: ഒപ്പിട്ടിട്ടില്ലല്ലോ,
2: മാത്രമല്ല ഒക്കെ ഇത് കിട്ടണമൊക്കെ അതിൽ വരവ് വെക്കുക, മറ്റേ പുറത്താക്കുക എന്നുള്ളത്.
1: ആഹ്വാനം വന്നതിന് ശേഷം ഇവര് മരിക്കണം എന്ന് ആഗ്രഹിച്ച ആളുകൾ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ ഉപാഹരണമല്ലാണെന്ന് അവകാശവാദം ഉന്നയിക്കുക. അപ്പൊ ഇതിപ്പോ അതിനൊന്നും ഒരു ഇടയല്ല. ഇതിപ്പോ കാരണം 40 ആളുകൾ അവിടുന്ന് 40 ആളുകൾ ഇവിടുന്ന് നേരെ വന്ന് പ്രത്യക്ഷത്തിൽ എല്ലാ തെളിവുകളും കൂടി ഹാജരായിട്ടുള്ള ഒരു പ്രാർത്ഥന സംഭവമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് അവർ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. നമ്മളിപ്പോ ഈ സംഭവത്തിൽ ഇതിലേക്ക് വഹലിലേക്ക് എത്താൻ വേണ്ടിയുള്ള ചർച്ചകളിൽ നിന്ന് ഒരുക്കങ്ങളിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് അവര് സത്യത്തിൽ നടക്കണമെന്ന് അവര് ആഗ്രഹിച്ചിട്ടില്ല. അവർ ആഗ്രഹിച്ച പോലെ അല്ല
4: അതേ സമൂഹം കൂടി ജനങ്ങളും കൂടി അതിന്റെ പിന്നാലെ നടന്നത് കൊണ്ടാവില്ല.
1: അപ്പൊ കൊടിയത്തൂർ പ്രദേശത്ത് നിന്ന് അവർക്ക് അവര് ശക്തി കേന്ദ്രങ്ങളിൽ 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ കൊടിയത്തൂർ വരല്ലേ, അല്ലെ? പയങ്ങാടി കഴിഞ്ഞാൽ
3: പ്രചരണത്തിന്റെ തന്ത്രമാണ്. അപ്പൊ ഇവിടെ അത് കാര്യാനികൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി അതിന് ഒരു പിന്നെ അടക്കം കിട്ടാനുള്ളതാണ്. ഇത്
1: അത് ഉപയോഗപ്പെടുത്തി പിന്നെ ഉപയോഗപ്പെടുത്തി വന്നിട്ട് അവർ അവസാനം ഈ അവരെ കുഴിച്ചെങ്കിൽ അവർ വീണെന്ന് പറഞ്ഞ പോലെ കൊടിത്തര ഉപാഹലിലേക്ക് അവർ വന്ന് വരണ്ടി വന്ന്
0: അതിന് ആദ്യത്തെ ഒരു നമ്മൾ 1989 ജനുവരി 1 അവർ പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ നമ്മൾ ഏറെക്കുറെ തീരുമാനിച്ചതിന് ശേഷമാണ് പത്രസമ്മേളനത്തിൽ സിദ്ദീഖ് അമീർ അലി എന്ന് പറഞ്ഞ അവരുടെ സംസ്ഥാന അമീർ, അദ്ദേഹമാണ് പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് ഈ ആഹ്വാനത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്, എന്താണ് മുബാല എന്നൊക്കെ വിശദീകരിച്ച്. അങ്ങനെയാണ് നോട്ടീസുകളായിട്ടും ഈ ലഘുലേഖകളായിട്ടും ഇവരിതിൻ്റെ പ്രചരണം നടത്തുന്നത്. 10-ാം തീയതി 10 ദിവസം കഴിഞ്ഞപ്പം അദ്ദേഹം മരിച്ചു. മരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. നമ്മൾ കൊടിയത്തൂർ അങ്ങാടിയിൽ ചെല്ലുമ്പം ഇവരെല്ലാം കൂടെ ഇങ്ങനെ പരസ്പരം സ്വകാര്യമായിട്ട് പറഞ്ഞിട്ടാണ്, കണ്ണൂർ മട്ടന്നൂർ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട്, അപ്പോൾ കാസർഗോഡ് ആ ഭാഗത്താണ് വീട്, കണ്ണൂരാണ് അയാൾ ഓഫീസിലുണ്ടാവുക. ഏതായാലും അദ്ദേഹം മരിച്ചു എന്നുള്ള വിവരം ഇവർ പരസ്പരം പങ്കുവെക്കുന്നത് വളരെ സ്വകാര്യമായിട്ടാണ്. ഇന്നത്തെമാതിരിയുള്ള സോഷ്യൽ മീഡിയയും ഇതൊന്നുമില്ലല്ലോ. അപ്പോൾ അത് അവർ പോയി ആ കാര്യത്തിലൊക്കെ പങ്കെടുത്തു. പക്ഷേ നമ്മൾ അന്ന് എന്ത് ചെയ്തു, നമ്മൾ കാദ്യാനികൾക്ക് ഇതാ ഒരു ഗുണപാഠം എന്നും പറഞ്ഞിട്ട് നമ്മളന്നൊരു ലഘുലേഖ ഇറക്കിയും അതോടൊപ്പം പത്രങ്ങളിലൊക്കെ കൊടുത്തു, ചില പത്രങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു. ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, മുബാഹലയിൽക്ക് വെല്ലുവിളിച്ച ആൾ തന്നെ ഇതാ, അവരുടെ പാദപ്രകാരം മണ്ണടിഞ്ഞിരിക്കുന്നു. ഇനി ആ ഒരു കാര്യം പിന്നെ ഒന്നാമത്തെ ഫലമായിട്ട് ഞങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നീട് സംഭവിക്കുന്നത്, കൃത്യമായ ഈ ഡേറ്റിൽ ആളുകൾ എല്ലാവരും ഒരുമിച്ച് കൂടി അവർ, നമ്മൾ കൊടിയത്തൂരിലും പരിസ്ഥിതി നമ്മുടെ ഇഷായത്തുമായിട്ട് ബന്ധപ്പെട്ട 40 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി, ഇവരുടെ ലിസ്റ്റ് അവരുണ്ടാക്കി, അത് പരസ്പരം അംഗീകരിച്ചു. പിന്നീട് പ്രാർത്ഥനകളെക്കുറിച്ച് സംസാരിച്ചു, അവരെന്ത്
1: പ്രാർത്ഥിക്കുമെന്നും.
0: അങ്ങനെ രണ്ട് കൂട്ടരും കൂടിയുള്ള ഇതും. ഇനി അത് നമുക്ക് അതിൻ്റെ വീഡിയോ, പഴയ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്താണ് പ്രാർത്ഥിച്ചതെന്ന്.
1: സത്യത്തിൽ ഇങ്ങനെ ഈ മുബാഹലയ്ക്ക് വരെ തയ്യാറാക്കി എടുക്കണേൽ ആ പ്രാദേശികമായിട്ടുള്ള ജനങ്ങളുടെ ഒരു സമ്മർദ്ദം കൂടി
0: പറഞ്ഞാൽ, ഞങ്ങളിത് സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളതിന് ഒരു കാലതാമസം സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകൾ പലരും അവർ ഈ കൊടിയത്തൂരിലുള്ള ഇത് ഈ ഖണ്ഡന മണ്ഡന പ്രസംഗങ്ങളെ കൂടി കേട്ടും മനസ്സിലാക്കിയ ആളുകളുടെ മനസ്സിൽ കാദ്യാനിസ്ഥത്തെ കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു ധാരണ ഉണ്ടാവും. ചിലർ അതിലെന്തുണ്ടാവും, അവരുടെ ഭാഗത്തും കുറച്ചൊരു അനുകൂലമായിട്ട്, അപ്പോൾ അവരുടെ അനുഭാവികൾ എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ അവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ ചോദിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ഈ വെല്ലുവിളി സ്വീകരിക്കുന്നില്ല? അങ്ങനെ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ
1: ആളുകൾ
0: ചോദ്യങ്ങൾ വന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ ഇതിന് ഷർത്തും പുറത്തു നിന്ന് നമുക്ക് എവിടെയും
1: നടക്കാത്ത
0: കാര്യമല്ലേ. അങ്ങനെ ഞങ്ങൾ ഇവരുമായിട്ട് കൂടി ഇരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ പ്രാർത്ഥിക്കണം, അങ്ങനെ അവരുടെ പ്രാർത്ഥന അവരെഴുത്തുന്നു. അത് ഏറെക്കുറെ വെച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന നമ്മളും പിന്നെ കൂട്ടായിട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത്.
1: അതായത് പ്രാർത്ഥനകളിൽ അവരുടെ അവരും നമ്മൾ നമ്മളാണ് ഡ്രാഫ്റ്റ് ചെയ്ത്, നമ്മളെ പ്രാർത്ഥന നമ്മൾ തീരുമാനിച്ച്, അവരുടെ പ്രാർത്ഥന അവർ തീരുമാനിച്ചു. പക്ഷെ നമ്മൾ ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചു നിങ്ങളെ പ്രാർത്ഥന.
2: മൗലികമായിട്ട് ഈ ഒരു പോയിന്റ് മാത്രം, അതായത് മീർസ സാഹിബ് കള്ളപ്രവാചകനാണ്, അത് അദ്ദേഹം നബിയോ റസൂലോ ഉമ്മത്തി നബിയോ ഒന്നും അല്ല എന്ന് മുസ്ലിങ്ങളും അതാണ് എന്ന് അവരും, അതാണ് മൗലികമായ ഇത്. ബാക്കി മറ്റുള്ള കാര്യങ്ങളുണ്ടല്ലോ, പിന്നെ അവിടെ അത്ര ആളുണ്ട്, പിന്നെ ഈ ഇത് ഇത്ര ആളുണ്ട്, പിന്നെ അവിടെ അങ്ങനെ ഒരു അത് പറഞ്ഞ് ഇത് പറഞ്ഞ് അതൊന്നും, അതൊക്കെ ഈ ഒന്നും രണ്ടും മൂന്നും എന്ന് പറഞ്ഞാൽ ആ വ്യവസ്ഥകളിൽ അതൊക്കെ കാണാൻ സാധിക്കും. ആ മുബാഹല ആഹ്വാനത്തിൻ്റെ അതൊന്നും നമ്മൾ സ്വീകരിക്കുന്നില്ല, അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല. 6000 ഉണ്ടായാലും 10,000 സൈനികർ ഇസ്രായേലിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്കൊന്നുമില്ല. പിന്നെ അതുപോലെ അവർ അത് അങ്ങനെ ആക്കി അങ്ങനെ ആക്കി അതൊന്നുമില്ല. ഇത് മാത്രം
0: ഇതിലേ ഇത് അവരുടെ പ്രാർത്ഥന വായിച്ചാൽ മനസ്സിലാക്കാം. നിസാഗുൽ അഹമ്മദുൽ ഖാദിയാനി മുസ്ലിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ഇമാം മഹ്ദിയും മസീഹ് ബിനു മറിയമുമാണ്.
1: വായിക്കുമ്പോൾ മുബാഹലിൻ്റെ സ്റ്റേജ് ആയിക്കോട്ടെ, അതിൻ്റെ സ്റ്റേജ് വന്ന് വായിക്കണം, പിന്നെ രണ്ടാമത് ആവർത്തിക്കണ്ടല്ലോ. അപ്പോൾ അവർ 40 ആളുകൾ സ്റ്റേജ് ഇങ്ങനെ പിന്നെ എന്താ ബടുവൻകുറ്റി അല്ലേ, നമ്മൾ ബടുവൻകുറ്റിയാണെങ്കിൽ നമ്മൾ ബടുവൻകുറ്റി എന്നാ പറയാം. ആ കുട്ടിൽ പന്തളിച്ചിട്ട് തെങ്ങുമ്പോൾ കൂട്ടിമുട്ടുന്ന സ്ഥലീനിയത് അങ്ങനെന്താ പറയുക, നിറച്ച് തെങ്ങും അതിനിടയിൽ ഗ്രൗണ്ടും. അപ്പോൾ കളിച്ചു പോയിട്ട് കുട്ടിലിങ്ങനെ തെങ്ങും കുറ്റി കഴിഞ്ഞ സ്ഥലം അതെ. അപ്പോൾ അവിടുന്ന് ഈ പിന്നെ ബടുവൻകുറ്റിയിൽ ഇപ്പോൾ നമ്മൾ സ്റ്റേജ് കെട്ടി, എനിക്ക് വേണ്ടത് നമ്മളിങ്ങനെ അഭിമുഖമായി നിൽക്കുമ്പോൾ വലത്തെ ഭാഗത്തല്ലേ കഥയാണുള്ളത്,
2: അതായത് പിന്നെ റോഡിന് അഭിമുഖമായിട്ട്.
1: അതായത് ഇപ്പം വേദിക്ക് ഒരാൾ വേദിക്ക് അഭിമുഖമായിട്ട് നിൽക്കുകയാണെങ്കിൽ വലത്തെ ഭാഗത്ത് അവരും ഇടത്തെ ഭാഗത്ത് നമ്മളും. അപ്പോൾ അത് വേദി ഒരുങ്ങി അവരെ ഈ 40 ആളുകൾ അവർ തിരഞ്ഞെടുത്തത്, ഈ 40 ആളുകൾ നമ്മൾ തീരുമാനിച്ചു. പക്ഷെ ഈ 40 ആളുകൾ തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞൊരു പ്രക്രിയ അല്ലേ അല്ലേ. കാരണം ഒരാള് എന്തോ ആയിക്കോട്ടെ എന്റെ മേൽ അള്ളാഹുവിന്റെ ലയനത്തുണ്ടാകട്ടെ എന്ന് ഇങ്ങോട്ട്
3: പ്രാർത്ഥിക്കാനുള്ളൂ.
2: ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഇങ്ങനെ എനിക്ക് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ള ആള്, ഇത് വെറും വിശ്വാസമല്ലല്ലോ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ലല്ലോ, അത് ഒരു പിന്നെ മനസ്സിൽ അങ്ങനെ ഉണ്ടല്ലോ, മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് തുറന്നു പറയുക എന്നുള്ള അത് പ്രായോഗികമാക്കിയ ആൾക്കാർക്കല്ലേ അത് കഴിയുള്ളൂ. പിന്നെ
1: കുടുംബത്തെ
0: ഇഷായത്തിലെ മെമ്പർമാർ
3: ഇഷായത്തിലെ മെമ്പർമാരെ മാത്രം
4: അവരെ ഭാര്യമാരും ഓരോ കുട്ടികളും
1: ഓരോ കുട്ടികളും ഭാര്യമാർ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിയാത്തതുണ്ട് കുറച്ചല്ലേ
0: അല്ല ഇഷാത്ത്
1: മെമ്പർമാർ അപ്പൊ ഈ 40 ഈ 40 ആയി ഇനി അപ്പൊ എന്നിട്ട് പിന്നെ സദസ്സും
2: അവര് പിന്നെ കേരള അടിസ്ഥാനത്തിൽ
1: അവർ കേരള അടിസ്ഥാനത്തിൽ
2: കൊടിയത്തൂരിന്ന് രണ്ട് കുടുംബം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒന്ന് പിന്നെ ചെറിയ മതാക്കന്റെ ആ
1: കുടുംബം
2: പിന്നൊന്ന് വിശാലത്യാക്കന്റെ പിന്നെ മകളശ്ശേരി കുടുംബത്തിൽ
1: നിന്നും
2: മകളും അല്ല വിശാലത്യാക്കിയും പെണ്ണും മകനും ഈ പിന്നെ
1: മജീദ
2: അല്ല അയമൂട്ടി ഇപ്പൊള്ള അവിടുത്തെ
1: ഈ മൂത്ത മോനല്ലേ
2: അല്ല അഹമ്മദൂട്ടി എന്ന് പറഞ്ഞത് ഇപ്പോ അവിടുത്തെ ജമാഅത്തിന്റെ പ്രസിഡന്റ്
4: ഈ സജീവമായി നമ്മളെ എതിർത്ത് അവദായി മാഷ് പോലെയുള്ളവരൊക്കെ
0: പുറത്തുള്ളവരല്ലേ
1: ഞാൻ ശ്രദ്ധിച്ചു അബ്ദുള്ളാഹി മാഷ് അവരെ ഞാൻ എനിക്ക് തോന്നുന്നു അന്ന് മുബാഹ നടക്കുന്ന സമയത്ത് അവരെ സംസ്ഥാന പ്രചാരണ സമിതി ചുമതല ആളാണ് അബ്ദുള്ളാഹി മാഷ് അല്ലേ പക്ഷെ അബ്ദുള്ളാഹി മാഷ പേരായില്ല ഇല്ല
2: എം എക്കാരൻ്റെ ഇല്ല
1: ഇല്ല അപ്പൊ അവര് കേരള അടിസ്ഥാനത്തിലെടുത്ത് നമ്മളെടുത്ത് അപ്പൊ അങ്ങനെ ഞാനിപ്പോ നമ്മളെ
0: അതിനെപ്പറ്റി അവർക്ക് ഒരു പിന്നെ ഒരു അഭിപ്രായ ഭിന്നത അവരിലുണ്ടായിരുന്നു അവർ തിരിച്ചു വന്നവരാണ് നമ്മളോടേക്ക് പിന്നെ അവരുടെ രഹസ്യങ്ങൾ പറയുന്നത് പിന്നെ അവരുടെ ഒരു ചർച്ചയിൽ വളരെ ഇതുണ്ടായത് ഈ രണ്ട് കുടുംബം മാത്രമേ ഇവിടെ ആത്മാർത്ഥമുള്ളവരുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ പിന്നെ മുനാഫിക്കാണോ എന്നൊക്കെ ചോദിച്ചുള്ള തർക്കങ്ങളൊക്കെ അവർ തമ്മിൽ നടന്നിരുന്നു അത് എന്താ വെച്ചാൽ അവർ ഈ സെലക്ഷനുള്ള മാനദണ്ഡം എന്താണെന്നുള്ളത് ആണ്
1: പറയേണ്ടി വരുന്നു
0: ഭക്തിയും ആത്മാർത്ഥതയുമാണ് എന്ന് പറയേണ്ടി വന്നു അപ്പോഴാണ് അത് അബുലഫ ആണ് പ്രഖ്യാപിച്ചത് ഈ തർക്കം വന്നപ്പോൾ അത് പിന്നെ അവരിൽ നിന്ന് പോകുന്ന ആളുകളാണ് ഈ പറയുന്നത് ഇതിലെ ഒരു സംഗതി എന്താ വെച്ചാൽ അവരുടെ പ്രാർത്ഥന ആദ്യം വായിക്കാം മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി മുസ്ലിങ്ങൾക്ക് വാഗ്ദത്ത് ചെയ്യപ്പെട്ട ഇമാം മഹ്ദിയും മസീബിനും മറിയമുമാണ് അദ്ദേഹം മുഹമ്മദ് നബി തിരുമേനിയെ പിന്തുടരുന്ന ശരീഅത്തില്ലാത്ത ഉമ്മത്തി നബിയും റസൂലുമാണെന്ന് ഞങ്ങൾ പരിപൂർണ ഹൃദയത്തോടെ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അത് പറയുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ അവരോട് നമ്മൾ പറഞ്ഞത് നിങ്ങൾ കൃത്യമായിട്ട് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാൻ നബിയാണ് എന്ന് പറയണമെന്നാണ് അപ്പോൾ അവർ നമ്മൾ തർക്കിക്കുകയാണ് അവർ കൂടിയിരുന്നവര് അപ്പം നബിയാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ അവർ അവർക്ക് ഒരിക്കലും പൂർണ്ണമായ
1: ഹൃദയത്തോടെ
0: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ ദൂതനാണ് റസൂലാണ് നബിയാണ് അന്ത്യപ്രവാചകനാണ് ഖാത്തമുൻ നബിയൻ എന്ത് പറയുന്നത് നമുക്കതിൽ എന്തുണ്ട് കൃത്യമായൊരു നിലപാടുണ്ട് ഇവരെ സംബന്ധിച്ചോളം നബിയാണോ എന്ന് ചോദിച്ചാൽ നബിയാണോ ഒരു ചെറിയ സംശയം അപ്പൊ പിന്നെ അതിൽ വിശദീകരിക്കുകയാണ് ഇവിടെ നോക്കൂ തിരുനബിയെ പിന്തുടരുന്ന ശരീഅത്തില്ലാത്ത രണ്ടായി പിന്തുടരുന്ന ശരീഅത്തില്ലാത്ത ഉമ്മത്തി നബിയും റസൂലുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു
1: ഇതിപ്പോ ഈ ഉമ്മാഹലക്ക് മുമ്പും ഇവർ ഈ ഖണ്ഡനമണ്ഡലങ്ങൾ കുറെ കഴിഞ്ഞില്ലേ അതിൽ ഇവർ ഉന്നയിച്ചിരുന്ന വാദം ഇതന്നെയാണോ
0: അന്നൊക്കെ കൃത്യമായിട്ട് പറയായിരുന്നു
1: നബിയാണ്
0: പക്ഷെ ഇത് എത്തിയപ്പം ഇത് പ്രാർത്ഥനയാണല്ലോ അപ്പൊ അവർക്ക് ചെറിയ ബേജാറ് അങ്ങനെ അപ്പൊ ഇയാള് പ്രവാചകത്വത്തെ നിഷേധിച്ചിട്ടുണ്ടല്ലോ ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് റസൂലാണെന്ന് പറയുന്നതിലും എന്തുണ്ട് ചെറിയ ചെറിയ ഈ സംശയങ്ങൾ അതുകൊണ്ടാണ് ലാഹോരി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടായത്
4: അടിവരട്ടു നമ്മള് റസൂലും ആണ് അവിടെ നമ്മൾ അടിവരട്ടത് കാരണം ബാക്കിയുള്ള പോയിക്കോട്ടെ
2: ഈ പ്രാർത്ഥനയിൽ
0: ഇനി അടുത്ത് നോക്കൂ
2: പിന്തുടരുന്ന പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്ന ആള് പിന്തുടരുന്ന ആൾ തന്നെയല്ലേ നമ്മളൊക്കെ അപ്പൊ നമ്മളൊന്നും നബിയായിട്ടില്ലല്ലോ അപ്പൊ പിന്തുടരുന്ന ആളാണ് എന്ന് പറയുമ്പോ ഈ പിന്നെ ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും പിന്തുടരുന്ന ആൾക്കാരൊക്കെ മീർസനെ പോലെയാണെന്നുണ്ടെങ്കിൽ മീർസ നബിയാണ്ട് ബാക്കിയുള്ള ഒരു നബിയാവണ്ടേ അങ്ങനല്ലല്ലോ അപ്പൊ പിന്തുടരുന്ന ആള് എന്ന് പറഞ്ഞിട്ട് മതിയാക്കാൻ അത് എന്തെങ്കിലും ഒരു പ്രത്യേകത പറയണ്ടേ ഉമ്മത്തി നബി ചർച്ചയില് ഈ പിന്നെ മുബാലിന്റെ ഈ ചർച്ചയില് ഉമ്മത്തി നബി എന്ന് പറഞ്ഞു പിന്നെ ആരാണ് എന്താണ് ഏതാണ് എന്നിങ്ങനെ കൃത്യമായി ചോദിച്ചപ്പോൾ ഉമ്മത്തി നബി അപ്പോൾ കാക്കിരി സാഹിബാണ് ചോദിച്ചത് ഉമ്മത്തി നബി എന്ന് പറഞ്ഞ ഒരു നബി വേറെ ഏതെങ്കിലും ഒരു നബിമാരുടെ കൂട്ടത്തിൽ ഒരു പേര്
1: പറയാൻ
2: ഒരു പോസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല ഉമ്മത്തി നബി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുണ്ടോ
1: മുബാഹലയെ കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്
5: കൊടിയത്തൂർ മുബാഹല കേരള ഇസ്ലാമിക ചരിത്രത്തിൽ ഇടം നേടിയ ഒരു വലിയ സംഭവമായിരുന്നു
6: ഇത് ലോകത്താദ്യമായി നടന്ന മുബാഹല എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്
5: ഓ ഓ അത് ശരി കേരളത്തിന് അപ്പുറത്ത് ലോകത്ത് മൊത്തം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണിത്
6: അങ്ങനെയാണ് പറയപ്പെടുന്നത്
5: തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പടച്ചവൻ ശിക്ഷിക്കട്ടെ, പടച്ചവൻ്റെ ശാപം ഞങ്ങളിൽ വന്നു പവിക്കട്ടെ എന്ന് പറയുകയും പ്രാർത്ഥിക്കുകയും ഇരുകൂട്ടിനും ആമീൻ പറയുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് അവിടെ നടന്നത്. ഇതിൻ്റെ ചരിത്രത്തിലൂടെയുള്ള ഒരു വഴി നടത്തമായിരുന്നു കൊടിയത്തൂർ മുബാഹല ഭാഗം 5 ശ്രോതാക്കൾ കേട്ടത്.
6: പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് നമ്മൾ കേട്ട ഓർമ്മയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും പീസ് റേഡിയോയുമായി പങ്കുവെക്കാവുന്നതാണ്. പീസ് റേഡിയോ സ്ക്രീനിൻ്റെ ഏറ്റവും താഴെയായി കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് കടന്നുപോയാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഭാഗം വിൻഡോ അവിടെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പീസ് റേഡിയോയുമായി പങ്കുവെക്കുക.
5: പ്രത്യേകം ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഈ പ്രോഗ്രാം റീവൈൻഡ് ഓപ്ഷനിൽ അടുത്ത 24 മണിക്കൂർ കൂടി കേൾക്കാനുള്ള അവസരമുണ്ട്.
6: പീസ് റേഡിയോയുടെ മുഴുവൻ പ്രോഗ്രാമുകളും ഈ രൂപത്തിൽ 24 മണിക്കൂറുകൾക്ക് അകം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്.
5: തീർച്ചയായും ഒരുപാട് ഓർമ്മകളുണ്ടാവും, പ്രത്യേകിച്ച് പഴയ തലമുറയ്ക്ക്. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ അറിയിക്കുക. അത് കേൾക്കാൻ ടീം പീസ് റേഡിയോയ്ക്ക് മാത്രമല്ല ശ്രോതാക്കൾക്കും ഒരുപാട് താല്പര്യമുണ്ട്.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ആരോഗ്യചിന്തകൾ, ഇരുമ്പ് കുറവിന്റെ ലക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ സാദിഖ് തിരൂർ.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ശരീരത്തിലെ ഇരുമ്പിൻ്റെ കുറവ് അല്ലെങ്കിൽ അയേണിൻ്റെ കുറവ് നമുക്കെങ്ങനെ തിരിച്ചറിയാം? ഒന്ന്, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. ചെറിയ കായികാധ്വാനം ചെയ്യുമ്പോൾ തന്നെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇത് ഇരുമ്പിൻ്റെ കുറവുള്ളവരിൽ കാണുന്ന ഒരു ലക്ഷണമാണ്. അത് കുറച്ച് നടക്കുമ്പോഴൊക്കെ തന്നെ കിതക്കുക, സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ പെട്ടെന്ന് കിതക്കുന്ന ഒരവസ്ഥ. മറ്റൊന്ന്, അമിതമായ ക്ഷീണം, ഒരു കാരണവുമില്ലാതെ അനുഭവപ്പെടുന്ന അമിത ക്ഷീണം, തളർച്ച, ഉന്മേഷക്കുറവ്, ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ തുടങ്ങിയവ ചിലപ്പോൾ ഇരുമ്പിൻ്റെ കുറവ് മൂലമാകാം. മറ്റൊന്ന്, വിളറിയ ചർമ്മം. വിളറിയ ചർമ്മം ഇരുമ്പിൻ്റെ കുറവിനെ സൂചിപ്പിക്കുന്ന പ്രധാന ലക്ഷണമാണ്. നഖങ്ങൾ പെട്ടെന്ന് പൊട്ടുക, പെട്ടെന്ന് പൊട്ടുന്നതോ ആകൃതി തെറ്റിയതോ ആയ നഖങ്ങൾ ഇരുമ്പിൻ്റെ കുറവ് കൊണ്ട് കാണാം. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള തലവേദന, ഇടയ്ക്കിടയ്ക്കുള്ള തലവേദന, തലകറക്കം എന്നിവയും ഒരു അയണിൻ്റെ കുറവ് കൊണ്ട് കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന്, പിക്ക അഥവാ ദഹിക്കാൻ കഴിയാത്ത ചില ഭക്ഷണങ്ങളോടുള്ള ആഗ്രഹം, അരി വെറുതെ തിന്നാൻ തോന്നുക, അല്ലെങ്കിൽ മറ്റു ചില സാധനങ്ങൾ, പെൻസിൽ കഴിക്കാൻ തോന്നുക, ചുമരിലെ പെയിൻ്റ് അങ്ങനത്തെ കടത്തി കഴിക്കാൻ തോന്നുക, ചായപ്പൊടി കഴിക്കാൻ തോന്നുക, ഒരു ലക്ഷണങ്ങൾ കൂടി ഈ ഇരുമ്പിൻ്റെ കുറവുള്ള ആളുകളിൽ കാണാം. പിന്നെ തണുത്ത കൈകൾ, എപ്പോഴും കൈകാലുകൾ തണുത്തിരിക്കുന്നത് അയണിൻ്റെ കുറവ് കൊണ്ട് കാണാം. ഇതാണ് ഇരുമ്പ് സത്തിൻ്റെ അല്ലെങ്കിൽ അയണിൻ്റെ കുറവ് കൊണ്ട് കാണാവുന്ന പ്രധാന ലക്ഷണങ്ങൾ. ഇവയിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അയൺ ചെക്ക് ചെയ്യുകയും ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യുകയും രക്തക്കുറവുണ്ടോ എന്ന് ഉറപ്പുവരുത്തി നമ്മുടെ ഭക്ഷണ രീതികളും മറ്റു കാര്യങ്ങളും കൃത്യമായ പരിശോധനകൾ ഡോക്ടറുടെ അടുത്ത് പോയി എന്തുകൊണ്ടാണ് ഈ അയൺ കുറവ് വന്നത് എന്നുള്ളത് കണ്ടെത്തി അതിനു വേണ്ട ശരിയായ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും അങ്ങനെ അതുവഴി അത് ക്രമപ്പെടുത്താൻ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്.
5: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ആരോഗ്യചിന്തകൾ, ഇരുമ്പ് കുറവിൻ്റെ ലക്ഷണങ്ങൾ, അവതരിപ്പിച്ചത് ഡോക്ടർ സാദിഖ് തിരൂർ.
9: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ് ഇൻസൈറ്റ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിയായ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഒക്കെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഒരു വിഷയമാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ വിശ്വാസികൾക്കേറെ ദുരന്തങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ച ഫിറൗനുമായി ബന്ധപ്പെട്ട ചരിത്രം. അത് പറയുമ്പോൾ ഫിറൗനിൻ്റെ ക്രൂരതയും ഫിറൗനിൻ്റെ ധിക്കാരവുമൊക്കെ വിശദമായി ഖുർആൻ ആവർത്തിച്ച് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ സന്തതികളെ ഏറെ കഷ്ടപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത അധികാരത്തിൻ്റെ ആ മർക്കടമുഷ്ടിയിൽ വിശ്വാസികളെ ഏറെ ഉപദ്രവിച്ച ഫറോവയുടെ ചരിത്രം. അതിന് ഒടുക്കം ഫിർഔൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും വിശ്വാസികളെയും പിടികൂടുവാൻ വേണ്ടി പിന്നാലെ കൂടുകയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നാടുവിട്ടുപോകുന്ന ഹിജറ പോകുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഇസ്രായേൽ സന്തതികളെയും വകവരുത്താൻ ഫിറൌനും പട്ടാളവും പിന്നാലെ കൂടി. എന്നാൽ ചെങ്കടൽ പിളർന്ന് അതിലൂടെ ഒരു സുഗമമായ ഉണങ്ങിയ വഴി രൂപപ്പെടുകയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും വിശ്വാസികളും ആ വഴിയിലൂടെ നടന്ന് കടലിൻ്റെ മറുകര എത്താൻ അത് നിമിത്തമാവുകയും ചെയ്തപ്പോൾ ഫിറൌനും പട്ടാളവും അവരെ പിന്തുടർന്ന് കടലിൻ്റെ ഒത്ത നടുവിലെത്തിയപ്പോൾ ആ കടലിനെ പൂർവ്വസ്ഥിതിയിലേക്ക് അല്ലാഹു ആക്കുകയും അങ്ങനെ ഫിറൌനും കൂട്ടരും മുങ്ങി നശിക്കുകയും ചെയ്ത ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. അതിനുശേഷം അൽ യൗമ നുനജ്ജീക ബിബദനിക്, ഇന്നേ ദിവസം നിന്റെ ജഡത്തെ നാം സംരക്ഷിക്കും എന്നു പറഞ്ഞ ആ ഒരു പ്രയോഗം, അത് പലരും പല രൂപത്തിലാണ് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്തത്. ഖുർആനിൻ്റെ ദൈവീകത വിളിച്ചോതുന്ന നിരവധി അനവധി പരാമർശങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഖുർആനിക വചനങ്ങൾക്ക് സ്വന്തം അഭിപ്രായപ്രകാരം വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നൽകി ഒപ്പിച്ച് ഖുർആനിന് ഇല്ലാത്ത അല്ലെങ്കിൽ ഖുർആനിന് ആവശ്യമില്ലാത്ത അമാനുഷികതയുണ്ടാക്കുവാൻ ഉള്ള ശ്രമം ചിലരിലെങ്കിലും നമ്മൾ കാണാറുണ്ട്. ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ധാരാളമുണ്ട്. എമ്പാടും ആരുടെയും മുന്നിൽ നമുക്ക് അവതരിപ്പിക്കുവാനും ഖുർആനിൻ്റെ അജയ്യത ബോധ്യപ്പെടുത്തുവാനും പറ്റിയ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും പരാമർശങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഓരോരുത്തരുടേതുമായ ചിന്തകളും അതേപോലെ തന്നെ ഭാവനകളും അനുസരിച്ച് ഖുർആനിന് ചില ദൈവീകതകളും അതേപോലെ തന്നെ അമാനുഷികതകളും ഒക്കെ സമ്മാനിക്കാൻ വേണ്ടി ഗവേഷണം നടത്തുന്ന ആളുകൾ, അത് ഖുർആനിന് ഗുണകരമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഗുണകരമല്ല എന്ന് മാത്രമല്ല, ദോഷമാണ് പലപ്പോഴും അതുണ്ടാക്കുക. ഇസ്ലാമിക പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണിത്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഖുർആൻ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി തന്നെ നമ്മൾ അവതരിപ്പിക്കണമെന്നതിൽ സംശയമില്ല. അതിൽ നാം ഒട്ടും മടി കാണിക്കേണ്ടതുമില്ല, ആരെയും ഭയപ്പെടേണ്ടതുമില്ല. എന്നാൽ ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞിട്ടില്ലാത്തതും നമ്മുടെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ മാത്രം ശരിയായി തോന്നിയതും നമ്മുടേതായ അഭിപ്രായമായി അത് പറയാമെന്നല്ലാതെ, ഖുർആനിൻ്റെ വചനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമായി അള്ളാഹു പറഞ്ഞൊരു സംഗതിയായി അതിനെ അവതരിപ്പിക്കാൻ പാടുള്ളതല്ല. എന്തു പറ്റുമെന്ന് ചോദിച്ചാൽ, ആ പ്രസ്തുത പരാമർശത്തിലെ ബാലിശത അത് ശരിയല്ല എന്ന് ആരെങ്കിലും പിന്നീട് വ്യക്തമാക്കിയാൽ വിമർശിക്കപ്പെടുന്നത് അജയ്യമായ ഖുർആനിക വചനങ്ങളായിരിക്കുമെന്നത് നമ്മൾ തിരിച്ചറിയണം. ഖുർആനിൻ്റെ ദൈവീകതക്ക്, ഇസ്ലാമിൻ്റെ അജയ്യതക്ക്, പടച്ചവൻ്റെ വാക്കുകൾക്ക് വിലയില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കെത്തും. അതുകൊണ്ട് ഒരാൾ വ്യക്തിപരമായി പറയുന്നൊരു വീക്ഷണമാണെങ്കിൽ അത് ഖുർആനിൻ്റെ വചനമായി, അള്ളാഹുവിൻ്റെ ആശയമായി, പ്രവാചകൻ്റെ അധ്യാപനമായി ഒന്നും പറയാൻ നിൽക്കരുത്. അവരുടെ അഭിപ്രായം എന്ന നിലയിൽ തന്നെ നിഗമനങ്ങളായി മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. വളരെയധികം ആളുകൾ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സൂക്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10-ാം അധ്യായം സൂറത്ത് യൂനസിലെ 92-ാമത്തെ വചനം. ഫിർഔനിൻ്റെ ജഡം ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായി സംരക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞതായിട്ടാണ് പലരും ഈ സൂക്തമുദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുന്നത്. വാസ്തവത്തിൽ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആ ആയത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരാമർശം അള്ളാഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. സൂറത്ത് യൂനസിലെ 92-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? എന്നാൽ നിന്റെ പിറകെ വരുന്നവർക്ക് വേണ്ടി, നീ ഒരു ദൃഷ്ടാന്തമായിരിക്കുന്നതിന് വേണ്ടി ഇന്ന് നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തുന്നതാണ്. അൽ യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിന്നാലെ വരുന്ന ആളുകൾക്ക് നീ ഒരു ദൃഷ്ടാന്തമാകാൻ വേണ്ടി എന്നാണ് പറഞ്ഞത്. ഇന്നേ ദിവസം നിന്റെ ശരീരത്തെ നാം സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. തീർച്ചയായും മനുഷ്യരിൽ വളരെയധികം ആളുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അശ്രദ്ധരാകുന്നു. ഇങ്ങനെയാണ് ഈ ആയത്തിൻ്റെ പരിഭാഷ, അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്താണ് ആ ആയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്? സ്വയം ദൈവമാണ് എന്ന് വാദിച്ച ധിക്കാരിയായ ഫറോവ 79-ാം അധ്യായം സൂറത്തു നാസിആത്തിൽ 24-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ ഇലാഹ് റബ്ബ്, വേറൊരു ആരാധ്യൻ നിങ്ങൾക്കുള്ളതായി എനിക്കറിയുകയില്ല എന്നൊക്കെ അയാൾ പറഞ്ഞല്ലോ. അപ്പോൾ സത്യദൈവമായ അള്ളാഹു ആ ഫറോവയെ ആ ആളുകൾക്ക് ജനതയ്ക്ക് മുമ്പിൽ തന്നെ അവൻ്റെ മോശമായ പര്യവസാനം കാണിച്ചു കൊടുക്കുകയായിരുന്നു ഫിറൗനിനെ, ഫറോവയെ ചെങ്കടലിൽ മുക്കിക്കൊല്ലുന്നതിലൂടെ. ധിക്കാരികളുടെ അന്ത്യം അപ്രകാരമായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി സർവ മുഫസ്സിരീങ്ങളും വ്യാഖ്യാനിച്ചതിൻ്റെ ഏകദേശ രൂപവും ഇപ്രകാരം തന്നെയാണ്. ഖുർആനിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, തഫ്സീറുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ആയത്തിൽ പറഞ്ഞ ദൃഷ്ടാന്തം അതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെയും അനുയായികളെയും പിടികൂടുവാൻ പുറപ്പെട്ട ഫറോവ എന്നാൽ സമുദ്രത്തിൽ മുങ്ങിച്ചാവുകയും കരക്കടിയുകയും ചെയ്തു എന്നതാണ് ആ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഈജിപ്തിലെ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ജഡത്തെക്കുറിച്ചാണ് നിന്റെ ശരീരം നാം സംരക്ഷിക്കും രക്ഷപ്പെടുത്തുമെന്ന് ഖുർആൻ പറഞ്ഞത് എന്ന് പറയാൻ വാസ്തവത്തിൽ നമുക്ക് സാധിക്കുകയില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പ്രസ്തുത ജഡം ആ ഫറോവയുടേത് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റിയ രേഖകളും തെളിവുകളുമില്ല. അത് നിഗമനങ്ങളാണ്, അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ഫറോവയുടെ ജഡമാകട്ടെ അല്ലാതിരിക്കട്ടെ, ആ ജഡത്തെ എല്ലാവർക്കും ദൃഷ്ടാന്തത്തിനായി കാലാകാലം ഖിയാമത്ത് നാൾ വരെയും നിലനിർത്തുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു പറഞ്ഞത് എന്താണ് എന്ന് ആ വചനത്തിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. ഇന്നേ ദിവസം സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്, ആളുകൾക്ക് ദൃഷ്ടാന്തമായി, ചരിത്രത്തിലൊരു പാഠമായി. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് മാത്രം കിട്ടിയ, അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയും അതിനുശേഷം വന്ന ജനതയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും ഒന്നും കണ്ടിട്ടില്ലാത്ത ആ ഫറോവയുടെ ബോഡി, അത് കാണുന്നതിലും അത് സൂക്ഷിക്കുന്നതിലുമാണ് അത്ഭുതവും ദൃഷ്ടാന്തവും. എങ്കിൽ അവർക്കൊന്നും ആ ദൃഷ്ടാന്തം കിട്ടിയില്ല എന്നല്ല വരിക. അപ്പോൾ സ്വാഭാവികമായും ആ ജഡം കിട്ടലും അത് സംരക്ഷിക്കലുമല്ല അവിടുത്തെ ഗുണപാഠങ്ങളുള്ളത്. ഇനി ആ ജഡം മ്യൂസിയത്തിൽ ഇരിക്കുന്ന ആ ശവശരീരത്തിന് ഏതാനും വർഷങ്ങളെ അതിൻ്റെ പഴക്കമുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ഖുർആൻ പറഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ദിവസത്തെക്കുറിച്ചാണ് ഇന്നേ ദിവസം നാം നിന്റെ ശരീരത്തെ അൽ യൗമ നുനജ്ജീക ബിബദനിക എന്ന് പറഞ്ഞത്, നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞത്. അങ്ങനെ എല്ലായിരുന്നെങ്കിൽ ധിക്കാരിയായ ഫറോവയുടെ സ്വയം പ്രഖ്യാപിത ദിവ്യത്വത്തിൻ്റെ ദൈവിക വാദം അയാൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പൊള്ളത്തരം ആ ജനതയുടെ മുമ്പിൽ എങ്ങനെയാണ് തുറന്നു കാണിക്കപ്പെടുക? ദൈവമായ ഫറോവ അദൃശ്യനായി നിലകൊള്ളുന്നു എന്നായിരിക്കും അവരിൽ പലരും തെറ്റിദ്ധരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുവാനുള്ള സാധ്യത. അതുകൊണ്ട് ആ ദിവസം തന്നെ അവരുടെ മുന്നിലേക്ക് ജീർണിച്ച അവസ്ഥയിൽ ദുർബലനായ ആ ഫറോവയുടെ ജഡം അവർക്ക് തിരിച്ചു കിട്ടിയെന്നാണ്. ഇനി ആ ഒരു ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളോ തകരാറുകളോ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ ആരുടെയെങ്കിലും ഇടപെടലുകൾ കൊണ്ടോ ഒക്കെ സംഭവിച്ചേക്കാം. ഒരു ബോംബ് സ്ഫോടനത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതി ദുരന്തത്തിലൂടെ ഒക്കെ അത് സംഭവിച്ചാൽ ഫറോവയുടെ ജഡം ലോകാവസാനം വരെ സംരക്ഷിക്കുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് ആ ജഡം നശിച്ചു പോയില്ലേ എന്നാരെങ്കിലും വിമർശനമോ ആക്ഷേപമോ ഉന്നയിച്ചാൽ ഖുർആനിൻ്റെ വചനത്തിനല്ല അവിടെ പരിക്കേൽക്കുന്നത്, മറിച്ച് ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ നിഗമനത്തിന് മാത്രമായിരിക്കും, ആളുകളുടെ അഭിപ്രായത്തിന് മാത്രമായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഫറോവയുടെ ജഡത്തെക്കുറിച്ച് ഖുർആൻ എന്തു പറഞ്ഞു എന്നത് ഖുർആനിൽ നിന്നാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഖുർആനിനെ വിശദീകരിച്ച മുഫസ്സിരീങ്ങളിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നിന്ന്, സ്വഹാബത്തിൻ്റെ വാക്കുകളിൽ നിന്ന്, മുൻഗാമികളായ പണ്ഡിതന്മാരുടെ വിവരണങ്ങളിൽ നിന്ന് ഒക്കെ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ആ ജഡം കിട്ടിയതല്ലല്ല അത്ഭുതമുള്ളത്. അല്ലെങ്കിൽ ഈ മ്യൂസിയത്തിൽ കാണുന്ന ജഡം അത് ഫറോവയുടെ ജഡമാണ്, അത് ലോകാവസാനം വരെ സംരക്ഷിക്കും എന്ന് പറയുന്നതിലല്ല അതിലെ അത്ഭുതമുള്ളത്. മറിച്ച് ആ ജഡം കാണുകയും കിട്ടുകയും ചെയ്യുന്നതിന് മുമ്പ് വിശ്വാസികൾ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്, ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, അവർ ആ ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ അവർക്ക് പാഠങ്ങളാണ്. അതേപോലെ ഇങ്ങനെ ഒരു സാധ്യത, അതിനെക്കൂടി നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്, അഥവാ ആ ജഡത്തിന് എന്തെങ്കിലും തകരാറുകളോ നാശനഷ്ടങ്ങളോ സംഭവിച്ചാൽ ഖുർആനിൻ്റെ പ്രഖ്യാപനത്തിന് അതൊരിക്കലും പോറലേൽപ്പിക്കുകയില്ല. ഖുർആൻ ആ ജഡം കാലാകാലം സംരക്ഷിക്കും എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണുകയും പഠിക്കുകയും ചെയ്യണം. അതാരുടെയെങ്കിലും തോന്നലുകൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്തുകൊണ്ട് ഖുർആൻ പറയാത്ത കാര്യത്തെ, അള്ളാഹു പറയാത്ത കാര്യത്തെ ഖുർആൻ പറഞ്ഞതായി, അള്ളാഹു പറഞ്ഞതായി അവതരിപ്പിക്കുന്നത് വലിയ അപകടവും ദുരന്തവുമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മേഖലയിലും തികഞ്ഞ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മക്കളെ ഒരിക്കലും അവർക്കിഷ്ടമല്ലാത്തൊരു ജോലി ചെയ്യുന്നതിനായി നിർബന്ധിച്ച് പഠിപ്പിക്കരുത്. മനസ്സിന് സന്തോഷം തരുന്നൊരു ജോലി നേടുന്നതിനേക്കാൾ വലിയ നേട്ടങ്ങളൊന്നും ജീവിതത്തിൽ ആർക്കും കിട്ടാനില്ല. ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയ ശിക്ഷയും ഒരാൾക്ക് ലഭിക്കാനില്ല. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യേണ്ടി വരുന്നത് അയാൾക്കു മാത്രമല്ല, സമൂഹത്തിനും അത് ഗുണകരമാവില്ല. പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്തൊരാൾ അധ്യാപകനായാൽ എത്ര കുട്ടികളുടെ ഭാവിയെയായിരിക്കും അത് ദോഷകരമായി ബാധിക്കുകയെന്നറിയാമോ? ഒരു ഡോക്ടർക്ക് അയാളുടെ ജോലിയോട് ആത്മാർത്ഥതയില്ലെങ്കിൽ എത്ര ആളുകളുടെ ജീവന് അത് ഭീഷണിയാകുമെന്നറിയാമോ?
3: കുറഞ്ഞ വാക്കുകൾ, കുറഞ്ഞ വാക്കുകളാണ് പറയുകയാണെങ്കിൽ കുറേ പറയണ്ടാവും.
4: അതാണ് ചിന്ത.
3: അതാണ് ചിന്ത. അല്ല, ഒരു കമൻറ്റ് പറയണ വെച്ചാൽ, ഈ പിന്നെ ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇഷ്ടമല്ലാത്ത പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് അതെന്നൊരു പയരായിരിക്കും, അവർക്ക് ഭാരമായിരിക്കും തീരില്ല. അപ്പൊ ഒന്നും വേണ്ട, അടുക്കളയിൽ പോലും നമ്മൾ ഇഷ്ടമല്ലാതെയാണ് ഭക്ഷണം വെക്കുന്നത്, വിളമ്പുന്നത്. അത് ഒരു നിലക്കും അത് ആ സമയവും ആ സന്ദർഭവും ആ ഭക്ഷണവും ആ വസ്തുവും ഒക്കെ ഒരു നഷ്ടമാണ്. പിന്നെ ഒരു നമുക്ക് അസ്വസ്ഥത തന്നുകൊണ്ടേയിരിക്കുന്ന പണിയാണ് ജോലി. അധ്യാപകനെ കുറിച്ച് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് ആളുകൾ വെറുതെ ഒരു ജോലിക്ക് വേണ്ടി പോയിട്ട് പിന്നെ അധ്യാപനം കുട്ടികളെ പഠിക്കുന്നു, ഒരു ജാതി എല്ലാം നെഗറ്റീവേ കാണുള്ളൂ. അതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഒക്കെ
4: നെഗറ്റീവ് ആയിരിക്കും.
3: ഇഷ്ടമല്ലെങ്കിൽ അതിലുള്ള എല്ലാ വിഷയം ഓരോന്നിനെ നെഗറ്റീവ് ഇങ്ങനെ മാതികൊണ്ടേയിരിക്കും. ഇഷ്ടമുണ്ടെങ്കിലോ അങ്ങനെയൊന്നും പ്രശ്നം കണ്ടില്ലല്ലോ, അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ എന്ന് തോന്നും.
4: അതൊരു അധ്യാപകൻ എന്നുള്ള നിലക്ക് മാത്രമല്ല, ഏതൊരു ജോലിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ? ജോലി ഇപ്പം ഈ ചിന്തയിലെ ജോലി എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിതത്തിൻ്റെ വേറെ ഒരു വ്യത്യസ്ത ഘട്ടങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ആലോചിച്ച് നോക്കി, നമ്മുടേതായിട്ടുള്ള ചില നമ്മൾക്ക് ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. അവിടെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു മേഖലയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതെങ്കിൽ ഒരു യാത്രയാണെങ്കിൽ പോലും അല്ലേ ഭയങ്കര പ്രശ്നമാവും.
3: പിന്നെ
4: ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ പറഞ്ഞു
3: ഇല്ലാത്ത സ്ഥലത്ത് പോയാൽ, അതേപോലെ ഇഷ്ടമില്ലാത്ത ഭാര്യ ഉണ്ടെങ്കിൽ, ഇഷ്ടമില്ലാത്ത ഭർത്താവ് ഉണ്ടെങ്കിൽ, ഭർത്താവിന് ഇഷ്ടമല്ല ഭാര്യന് ഇഷ്ടമല്ല പിന്നെ ഓള് ചെയ്യുന്നതെല്ലാം കുറ്റമാണ്, എല്ലാം കുറ്റേ കാണുള്ളൂ. അതേപോലെ സുഹൃത്തിന് ഇഷ്ടമല്ല, ഓൻ്റെ ഒപ്പം പോവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
4: രക്ഷയില്ല.
3: ഇഷ്ടമില്ലാത്തൊരു സുഹൃത്തിൻ്റെ കൂടെ യാത്ര പോവാണ് പിന്നെ കുറ്റം തന്നെ ആയിരിക്കണ്ട. മറ്റേതെന്താന്നോ, നമ്മൾ വേഗം ഫോർഗീവ് ചെയ്യും, കുഴപ്പമില്ല, നമ്മളവിടെ പ്ലസ് പോയിന്റ് കാണുള്ളൂ.
4: ഫോർഗീവ് ചെയ്ത് മാത്രമല്ല മറ്റൊന്നിലേക്ക് എൻഗേജ് ആവുകയും ചെയ്യും. ഇത് വിടുകയല്ല, മറ്റേതിലേക്ക് എത്തുകയല്ല എന്ന പോലത്തിലായിരിക്കും.
0: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്.
5: കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
6: വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഒരു സൂഫിയുടെ വാക്കുകൾ നമുക്കിങ്ങനെ വായിക്കാം: തസവ്വുഫ് എന്ന ആത്മസംസ്കരണം ഒരു കൽപ്പവൃക്ഷമാണെങ്കിൽ അതിൻ്റെ പഴമാണ് മഅരിഫത്ത് എന്ന ആത്മജ്ഞാനം. അതുണ്ടായാൽ ദൃശ്യവും അദൃശ്യവുമായ പ്രപഞ്ചങ്ങൾ കൊണ്ട് ചതുരംഗം കളിക്കുന്ന കർമ്മങ്ങളും ഗുണങ്ങളും സത്തകളും അന്യമല്ലെന്ന് ബോധ്യമാകും. രണ്ടില്ല, ഒന്നേയുള്ളൂ എന്ന് ഉറപ്പ് കിട്ടും. അൽ ഇൻസാനുൽ കാമിൽ 1:28. ഒരാൾ പുണ്യകർമ്മങ്ങളിൽ തൻ്റെ ആത്മാവിനെ പരിശീലിപ്പിക്കുകയും ദേഹേച്ഛകളിലും സുഖസൗകര്യങ്ങളിലും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്താൽ അയാൾ ദൈവസാമീപ്യം സിദ്ധിച്ചവരിലേക്ക് ഉയർത്തപ്പെടുന്നു. അനന്തരം ശുദ്ധീകരണ പദവിയിലേക്ക് ഓരോ പടിയായി മേൽപോട്ട് ഉയരുകയും പൂർണ്ണ ശുചിത്വം കൈവരിക്കുകയും ചെയ്യുന്നു. അവസാനം മനുഷ്യത്വത്തിൽ നിന്നു തന്നെ പൂർണ്ണമായി അവൻ ശുദ്ധിയാവുന്നു. ദിവ്യാത്മാവ് ഒരാളിൽ അവതരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഉദ്ദേശിക്കുന്നതൊക്കെ സംഭവിക്കുന്നു. അവന്റെ എല്ലാ പ്രവർത്തനവും അള്ളാഹുവിന്റെ പ്രവർത്തനമായി മാറുകയും ചെയ്യുന്നു. സുഹ്റവർദി പറയുന്നു: മുറബിയായ ഷെയ്ഖിന് ഉറക്കത്തിലും ഉണർച്ചയിലും അള്ളാഹുമായുള്ള മുനാജാത്തിന്റെ വാതിൽ മരക്കെ തുറക്കപ്പെട്ടതായിരിക്കും. അവാരിഫുൽ മഅരിഫ് പരിഭാഷയിൽ നിന്നും എടുത്തത്. വീണ്ടും എഴുതുന്നു: മുത്തക്കിയായ മനുഷ്യൻ ഭൗതിക സുഖങ്ങൾ ത്യജിക്കുകയും അയാളുടെ ഹൃദയത്തിന്റെ അഴുക്കുകളെല്ലാം നീക്കിക്കളയുകയും ചെയ്യുമ്പോൾ ഹൃദയം ഒരു ദർപ്പണമായി മാറുന്നു. ലൗഹിലെ ജ്ഞാനം അവിടെ പ്രതിഫലിക്കുന്നു. അങ്ങനെ അവൻ ജ്ഞാനത്തിന്റെ വേരുകൾ നേരിൽ കണ്ടു മനസ്സിലാക്കുന്നു. ശകലങ്ങൾ മാത്രം പഠിക്കാൻ ആയുഷ്കാലം മുഴുവൻ വിനിയോഗിച്ചവരാണ് സാധാരണ പണ്ഡിതർ. അവർ ജ്ഞാനത്തിന്റെ സ്രോതസ് കണ്ടിട്ടില്ല. മറ്റവരാകട്ടെ ഷറഇൽ അടിസ്ഥാനപരമായ അത്യാവശ്യ കാര്യങ്ങൾ പഠിച്ച ശേഷം തഖ്‌വ കൊണ്ടും സുഹുദ് കൊണ്ടും അള്ളാഹുവിലേക്ക് മറിഞ്ഞുവിഴുകയും അവന്റെ സാമീപ്യം സമ്പാദിക്കുകയും ചെയ്തവരാണ്. അപ്പോൾ അവരുടെ ആത്മാവുകൾ തിളങ്ങി. ആ തിളക്കം ഹൃദയത്തിന് ലഭിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ ആ ഹൃദയത്തിൽ ലൗഹുൽ മഹ്ഫൂളു പ്രതിബിംബിച്ചു. ഹൃദയം സർവജ്ഞനെ പ്രാപിച്ചു. ആകയാൽ ആത്മാവ് അത്യുന്നതാവസ്ഥ പ്രാപിക്കുമ്പോൾ ഹൃദയം ലൗഹിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കുന്നു. അതേ പുസ്തകം. മറ്റൊരു സൂഫി പറയുന്നു: സൂഫിയുടെ ജ്ഞാനം പുറത്തുനിന്ന് തെളിവുകളിലൂടെയും ആർജിച്ചെടുക്കുന്ന വസ്തുതാപരമായ വിവരങ്ങളിലൂടെയും സാധിക്കുന്ന ഒന്നല്ല. ഭൗതികമായ മറകൾ നീക്കപ്പെടുമ്പോൾ ഹൃത്തിൽ തെളിയുന്ന പ്രകാശമാണ് അവരുടെ അറിവ്. അൽ ഇർഫാദ് മാസിക 2003. ജ്ഞാനം ഒന്നു മാത്രമേ ഉള്ളൂ, മറ്റെല്ലാം വിജ്ഞാനങ്ങളാണ്. പരമയാഥാർത്ഥ്യം എന്താണോ അതിനെ സംബന്ധിക്കുന്നത് ജ്ഞാനവും അതിനപ്പുറമുള്ളതെല്ലാം വിജ്ഞാനങ്ങളുമാണ്. പരമസത്യത്തിന്റെ ഭണ്ഡാഗാരത്തിൽ സൂക്ഷിക്കപ്പെട്ടതും അതിവിശിഷ്ടമായ വ്യക്തികൾക്കു മാത്രം ആദാനം ചെയ്യപ്പെടുന്നതുമായ വിജ്ഞാനമെത്ര ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. സൂഫിസത്തിനൊരു മുഖപുര, 12. വീണ്ടും എഴുതുന്നു: ഞാൻ, നീ എന്നു രണ്ടു പദങ്ങൾ സമ്മേളിക്കുമ്പോൾ ജ്ഞാനി എന്ന പദം ഉത്ഭവിക്കുന്നു. അതിന്റെ പരിഷ്കൃത പദമെത്ര ജ്ഞാനി. ജ്ഞാനമുള്ളവന് ഞാനും നീയുമില്ല, രണ്ടും ഒന്നു തന്നെ. ഈ സമ്മേളനത്തിൽ നിന്നാണ് ജ്ഞാനം ഉത്ഭൂതമാകുന്നത്. ഞാനും നീയും ഒന്നെന്നറിയുമ്പോൾ ജ്ഞാനത്തിന്റെ മഹത്വവും ആനന്ദവും അവർ അനുഭവിക്കുന്നു. ജ്ഞാനം പരിധിയില്ലാത്തതായതുപോലെ ജ്ഞാനിയും പരിധിയില്ലാത്തവനായിത്തീരുന്നു. ജ്ഞാനി പരിധിക്കപ്പുറവും വിജ്ഞാനി പരിധികൾക്കപ്പുറവും നിൽക്കുന്നു. ജ്ഞാനം വിളയാടുന്നിടത്ത് വിജ്ഞാനത്തിന് സ്ഥാനമില്ല. അതേ പുസ്തകം. മറ്റൊരു സൂഫി പറയുന്നത് നമുക്കിങ്ങനെ വായിക്കുവാൻ സാധിക്കും: മറ്റു ചിലർക്ക് അള്ളാഹു തജല്ലി നൽകാറുള്ളത് തന്റെ ജ്ഞാനമെന്ന ഗുണം കൊണ്ടത്രേ. അതോടെ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനെയും അയാൾ അറിഞ്ഞു. തുടക്കം മുതൽ ഒടുക്കം വരെ ശാഖോപശാഖകളായി പന്തലിച്ചു നിൽക്കുന്നതും തന്നിൽ തന്നെയുള്ളതുമായ എല്ലാ പ്രപഞ്ചാണുക്കളെയും അയാൾ അറിഞ്ഞു. ഓരോ വസ്തുവും ഉണ്ടായതെങ്ങനെയെന്നും എങ്ങനെ ഉണ്ടാകുന്നുവെന്നും അയാൾ അറിഞ്ഞു. ഉണ്ടാവാത്ത അസംഭവ്യ വസ്തുക്കൾ ഉണ്ടാവാതിരിക്കാൻ കാരണവും അസംഭവ്യമായത് സംഭവിച്ചാൽ എന്തുണ്ടാകുമെന്നതിൻ്റെ പൊരുളും അയാൾക്കറിയാം. അസംഭവ്യ കാര്യം സംഭവിച്ചാൽ അതെങ്ങനെയുണ്ടായിരിക്കുമെന്നും അയാൾക്കറിയാം. ഈ അറിവുകളെല്ലാം അടിസ്ഥാനപരമായും നിയമപരമായും ദർശനപരമായും പരമസത്തയിൽ നിന്നുള്ളതും ആസ്വാദനപരവുമായിരിക്കും. കാരണം എല്ലാ നിർജീവ വസ്തുക്കളിലും സത്തയുടെ ചൈതന്യമൊഴുകുന്നുണ്ട്. മൊത്തത്തിലും വിശദരൂപത്തിലും സമഗ്രമായും ഭാഗികമായും ആ ജ്ഞാനമൊഴുകുന്നു. ചിലർക്ക് അള്ളാഹു വെളിപ്പെടാറ് തന്റെ കേൾവിയെന്ന ഗുണം കൊണ്ടാണ്. അപ്പോൾ ആ ദാസൻ നിർജീവ വസ്തുക്കളുടെയും സസ്യലതാദികളുടെയും ജന്തുക്കളുടെയും സംസാരം കേട്ട് ഗ്രഹിക്കുന്നു. മലക്കുകളുടെ സംസാരം മാത്രമല്ല, വിവിധ ഭാഷകളും അയാൾ ഗ്രഹിക്കുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം എത്ര ദൂരസ്ഥനും സമീപസ്ഥനായിരിക്കും. അതേ പുസ്തകം.
7: ഇന്ന് മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായി കാണുന്ന മുഴുവൻ പുത്തൻവാദങ്ങളുടെയും അടിവേര് സൂഫിസത്തിൽ നിന്നാണെന്ന് മുകളിൽ പറഞ്ഞ ഉദ്ധരണികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂഫി ഷെയ്ഖന്മാർക്ക് ലൗഹൽ മഹ്ഫൂദിൽ ഉള്ളത് അറിയാൻ കഴിയും, അവർ ത്രികാലജ്ഞാനികളാണ് എന്ന വിശ്വാസം തന്നെയായിരിക്കാം മാലപ്പാട്ടുകൾ ഭക്തിപൂർവ്വം അവരെ ചൊല്ലാൻ പ്രേരിപ്പിക്കുന്നതും. കുപ്പിക്കകത്തുള്ള വസ്തുവിനെപ്പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗം എന്നോ അവർ ജിയലി ആത്മസാക്ഷാത്കാരം പ്രാപിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ. പക്ഷേ അള്ളാഹുവിൽ നിന്നും മാധ്യമമൊന്നും കൂടാതെ അദൃശ്യജ്ഞാനം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അൽ ഇൻസാനുൽ കാമിൽ പേജ് 3-ാമത്തെ വോളിയം 288. ഷെയ്ഖന്മാർക്കും ഔലിയാക്കന്മാർക്കും ലോകത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നും നിയന്ത്രണം വിട്ട കപ്പലുകളെ നിയന്ത്രിക്കാനും വിമാനങ്ങളെ നിയന്ത്രിക്കാനും കേരളത്തിൽ നിന്ന് ജർമ്മനിയിൽ പോയി ഓപ്പറേഷൻ നടത്തി ഉടനെ തന്നെ നാട്ടിൽ തിരിച്ചെത്താൻ കഴിയുമെന്ന വിശ്വാസങ്ങളും ജ്ഞാനത്തിന്റെ ബലത്തിലായിരിക്കാം അവർ വിശ്വസിക്കുന്നത്. ലൗഹുൽ മഹ്ഫൂദിൽ വായിക്കാനും അതിൽ മാറ്റം വരുത്താനും സൂഫികൾക്ക് സാധിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. സൂഫി ഷെയ്ഖായ അബ്ദുല്ലാഹിബ്നു അലവി അൽ ഹദ്ദാദിനെപ്പറ്റി വിശദീകരിക്കവേ അയാളുടെ കറാമത്തായി അന്നുബഹാനി എഴുതി. അദ്ദേഹത്തിന് ഒട്ടനവധി കറാമത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് കേൾക്കുക. ഒരിക്കൽ ഷെയ്ഖ് അവർ ഹജ്ജ് നിർവഹിക്കാനായി യാത്ര തിരിച്ചു. അദ്ദേഹത്തോടൊപ്പം തന്റെ ശിഷ്യനായ ഷെയ്ഖ് ഹുസൈൻ ബിനു മുഹമ്മദ് വഫ്ലയും ഉണ്ടായിരുന്നു. മദീനയിലെത്തിയപ്പോൾ യാദൃശികമായി ഷെയ്ഖ് ഹുസൈൻ രോഗബാധിതനായി. രോഗകാഠിന്യം അദ്ദേഹത്തെ മരണവക്രത്തിലെത്തിച്ചു. അദ്ദേഹത്തിന്റെ ആയുസ് അവസാനിച്ചിരിക്കുന്നു എന്ന കാര്യം ഷെയ്ഖ് അബ്ദുല്ലാഹിബ്നു അലവിക്ക് ബോധ്യപ്പെട്ടു. ഉടനെ അദ്ദേഹം തന്റെ അനുയായികളെ വിളിച്ചുകൂട്ടി. ഓരോരുത്തരും തന്റെ ആയുസ്സിൽ നിന്ന് അല്പം മരണാസന്നനായ ഷെയ്ഖ് ഹുസൈന് സംഭാവന നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആദ്യം സയ്യിദ് ഉമർ അമീൻ എന്നയാൾ തന്റെ ആയുസ്സിൽ നിന്നും 18 ദിവസങ്ങൾ സംഭാവന നൽകി. പിന്നീട് മറ്റുള്ളവരും തങ്ങളുടെ ആയുസ്സിൽ നിന്നും കൊടുത്തു തുടങ്ങി. അവസാനം ഷെയ്ഖ് ഹബറുകളും തന്റെ ആയുസ്സിൽ നിന്നും സംഭാവന ചെയ്തു. അങ്ങനെ സംഭാവന ലഭിച്ച ആയുസ് മുഴുവനും അദ്ദേഹം ഒരു കടലാസിൽ രേഖപ്പെടുത്തി നബി തങ്ങളുടെ ഖബറിനരികിൽ സമർപ്പിക്കുകയും അവിടുത്തെ ശഫാഅത്തിനെ തേടുകയും ചെയ്തു. മഹാസംഭവമാണ് അദ്ദേഹത്തിലൂടെ ഉണ്ടായത്. പ്രവാചകന്റെ ഖബറിടത്തിൽ നിന്നും സന്തോഷവാനായി തിരിച്ചുവന്ന് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ആവശ്യം നിറവേറ്റിയിരിക്കുന്നു. അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. അവനുദ്ദേശിക്കുന്ന വിധിയെ അവൻ മായ്ച്ചു കളയുന്നു. അവനുദ്ദേശിക്കുന്നതിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. അവൻ്റെ അടുക്കലാണ് ഉമ്മുൽ കിതാബുള്ളത്. അങ്ങനെ ഷെയ്ഖ് ഹുസൈൻ രോഗമുക്തനാവുകയും തനിക്ക് സംഭാവനയായി കിട്ടിയ ആയുസ്സിന്റെ കാലാവധി ജീവിച്ചു തീർക്കുകയും ചെയ്തു. ഷെയ്ഖ് ലൗഹുൽ മഹ്ഫൂദിൽ നോക്കി തന്റെ മരണം അറിയുന്നു. അവധി നീട്ടിക്കിട്ടുവാൻ വേണ്ടി മറ്റുള്ളവരോട് യാചിക്കുന്നു. അങ്ങനെ അവരൊക്കെ തങ്ങളുടെ ജീവിതത്തിന്റെ ദിവസങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്നു. അങ്ങനെ ഷെയ്ഖ് തന്റെ മരണാവധി അറിയുന്നു. തനിക്ക് അവധി നീട്ടിക്കിട്ടുന്നതിന് വേണ്ടി തന്റെ ശിഷ്യന്മാരോട് അവരുടെ ദിനങ്ങൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർ അവരുടെ പല ദിനങ്ങളും പല ആളുകളും എണ്ണപ്പെട്ട ദിവസങ്ങൾ അദ്ദേഹത്തിന് സംഭാവന നൽകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ കഴിയും. എന്നാൽ ഡേറ്റ് ഓഫ് ഡെത്ത് നമുക്ക് ആർക്കും അറിയാൻ കഴിയില്ല. എന്നാൽ ഈ ഷെയ്ഖിന് അറിയാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അള്ളാഹു ഓരോരുത്തർക്കും ഓരോ അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധിക്ക് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറാൻ കഴിയില്ല എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു പറയുന്നത് കാണൂ, വലൻ യുഅഖിർ അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരാൾക്കും അയാളുടെ അവധി വന്നെത്തിയാൽ അള്ളാഹു നീട്ടിക്കൊടുക്കുകയേയില്ല. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഖുർആനിലെ 63-ാമത്തെ അധ്യായം സൂറത്തുൽ മുനാഫിക്കൂനിലെ 11-ാമത്തെ ആയത്ത്. സുഹൃത്തുക്കളെ, ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് അദ്വൈതവാദവും അവതാര സങ്കല്പവും ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയ സൂഫികൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ വികൃതമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സൂഫിസത്വത്തെ സംബന്ധിച്ച് നമ്മൾ ശരിക്ക് പഠിക്കുക, യഥാർത്ഥ ഇസ്ലാമിലെ തൗഹീദ് പഠിപ്പിക്കുക, ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന തൗഹീദ് മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.

0: നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് വുളു പാപമോചനത്തിന് കാരണമാണ്. ക്ലാസ് എടുത്തുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന കിതാബിൽ ബാബു ഫദ്ലിൽ വുദു, വുദൂഇൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്നിടത്ത് 126-ാമത്തെ ഹദീസ്. വഅൻ ഉസ്മാന ബിനി അഫ്ഫാന റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തവദ്ദഅ ഫഅഹ്സന അൽവുദൂഅ ഖറജത് ഖത്വായാഹു മിൻ ജസദിഹി ഹത്താ തഖ്റുജ മിൻ തഹ്തി അദ്ഫാരിഹി. റവാഹു മുസ്ലിം. മഹാനായ സ്വഹാബി, മൂന്നാം ഖലീഫ, ദുന്നൂറൈൻ എന്ന പേരിൽ അറിയപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവള്ളഅ ഫഅഹ്സന അൽവുദൂഅ, ആരെങ്കിലും വുദൂ ചെയ്തു, ഏറ്റവും നന്നായി നല്ല രൂപത്തിൽ വുദൂ ചെയ്തു, ഖറജത് ഖത്വായാഹു, അവൻ്റെ പാപങ്ങൾ പുറത്തു പോകുന്നതാണ്, മിൻ ജസദിഹി, അവൻ്റെ ശരീരത്തിൽ നിന്നും, ഹറ്റാ തഖ്റുജ മിൻ തഹ്തി അദ്ഫാരിഹി, എത്രത്തോളം അവൻ്റെ നഖങ്ങൾക്കിടയിൽ നിന്ന് പോലും, നഖങ്ങൾക്കടിയിൽ നിന്ന് പോലും പാപങ്ങൾ പുറത്തു പോകുന്നതാണ് എന്ന്. ഇമാം മുസ്ലിം റഹമഹുല്ലാ അവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവന്നതാണ് ഈ ഒരു ഹദീസ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിമകളുടെ മേൽ അവർ ചെയ്യുന്ന ഇബാദത്തുകൾ അതവർക്കുള്ള പാപമോചനത്തിൻ്റെ കാരണമാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും അവർക്കിഷ്ടമുണ്ടാക്കുകയും ചെയ്തു. അള്ളാഹുവിന് വിധേയരായി, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവന് ഇബാദത്തുകൾ നിർവഹിക്കുക എന്നതിന് വലിയ സവാബാണ്, അജറാണ്, പ്രതിഫലമാണുള്ളത് എന്ന് ഉണർത്തുകയും ചെയ്തു. ഇവിടെ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്, ഏതൊരാൾ മൻ തവദ്ദഅ ഫഅഹ്സന അൽവുദൂഅ, ഒരാൾ വുദു ചെയ്തു, വുദു നിർവഹിച്ചു, ഏറ്റവും നല്ല രൂപത്തിൽ ഉള്ള വുദു, അജാദഹു മഅ മുറാഅത്തി സുനനിഹി വ ആദാബിഹി, അയാൾ ആ വുദു നന്നാക്കിയത് വുദുവിൻ്റെ സുന്നത്തുകളും ആദാബുകളും എല്ലാം പാലിച്ചുകൊണ്ട് പൂർണ്ണമായ രൂപത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ വുദു ചെയ്ത് കാണിച്ചത് അതേപോലെ കൃത്യമായ പൂർണ്ണമായ അർത്ഥത്തിൽ രൂപത്തിൽ അത് നിർവഹിക്കുന്നുവെങ്കിൽ, ഖറജത്ത് ഖത്വായാഹു, അവൻ്റെ ഖത്വീഅത്തിൻ്റെ ജംആണ്, ബഹുവചനമാണ് ഖത്വായ. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായ വബൈന ഖത്വായായ, എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ, എൻ്റെ തെറ്റുകൾ തിന്മകൾ മായ്ച്ചു കളയണേ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ദുആഉൽ ഇസ്തിഫ്താഹിലൊക്കെ കാണാം, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായായ, എനിക്കും എൻ്റെ പാപങ്ങൾക്കുമിടയിൽ ദൂരമാക്കണേ എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, പൂർണ്ണമായി ഒരാൾ വുദു ചെയ്യുന്നതോടുകൂടി അയാൾക്ക് ലഭിക്കുന്നത് ഖറജത്ത് ഖത്തായാഹു, അയാളുടെ പാപങ്ങൾ, തെറ്റുകൾ, തിന്മകൾ, ഖതീഅത്തുകൾ പുറത്തു പോകുന്നതാണ്, മിൻ ജസദിഹി, അയാളുടെ ശരീരത്തിൽ നിന്ന്. ഇവ മുഴുവൻ പാപങ്ങളിൽ നിന്നും വിശുദ്ധരാവാൻ, ചെറിയ തെറ്റുകളെല്ലാം പൊറുക്കപ്പെടാൻ കാരണമാകും. ഹത്താ തഖ്റുജ, എത്രത്തോളം എല്ലാ പാപങ്ങളും, അവൻ ചെയ്തതായ പാപങ്ങളൊക്കെ തന്നെയും, അവൻ്റെ ദുഫർ അദ്ഫാർ, വിരൽ നഖങ്ങൾ, നഖങ്ങൾക്കിടയിൽ അടിയിൽ നിന്ന് പോലും, കൈകാലുകൾക്കിടയെ കൈകാലുകളിലുള്ളതായ നഖങ്ങളുണ്ടല്ലോ, നെയിൽ, ദുഫർ എന്നാണതിന് അറബിയിൽ പറയുന്നത്, അദ്ഫാർ, അതിനടിയിൽ കൂടി പോലും പ്രത്യേകമായി ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്ന്. വലിയ പാപങ്ങൾ ചെയ്യാൻ എന്തായിരുന്നാലും തൗബ ചെയ്യേണ്ടതുണ്ട്, അതിന് തൗബ നിർബന്ധമാണ്. എന്നാൽ ചെറിയ പാപങ്ങൾ സഗായിർ ചെറിയ പാപങ്ങൾ ഈ വുദൂ കൊണ്ട്

0: വുളു ചെയ്യുന്ന സന്ദർഭത്തിൽ അവൻ്റെ പാപങ്ങൾ കഴുകിക്കളയുന്നതാണ്. മാത്രമല്ല, ഈ ഹദീസിൽ പ്രത്യേകമായി പറയപ്പെട്ടത് അൽഹസ്സു അലാ മുറാഅത്തി ആദാബി വസുനനിൽ വുളു, സുനനിൽ വുളു, വുളുവിൻ്റെ സുന്നത്തുകളും ആദാബുകളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം വുളു നിർവഹിക്കേണ്ടത് എന്ന്. വുളു എന്നത് അള്ളാഹുവിനുള്ള ഒരു ഇബാദത്താണ്. ഇബാദത്തുകളിൽപ്പെട്ട ഒരു മഹത്തായ ഇബാദത്ത്. റബ്ബിലേക്ക് അടുക്കാൻ, ആ നമസ്കാരം സ്വീകരിക്കപ്പെടാൻ അത് നിർബന്ധമായിക്കൊണ്ടും വേണം. സുന്നത്തായ ഫറളായ നമസ്കാരങ്ങൾ ഏതായിരുന്നാലും ശരി, വുളു നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു മഹത്തായ ഫളില് ഒരു മനുഷ്യന് വുളു ചെയ്യുന്ന ആൾക്ക് ലഭിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിച്ചതുപോലെ പാപങ്ങൾ, തിന്മകൾ മായ്ക്കപ്പെടാൻ കാരണമാകുന്ന രൂപത്തിൽ അവൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയും. മഗ്ഫിറത്തു ദുനൂബ്, സത്റു ദുനൂബ്, അവൻ്റെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല അത് മായ്ച്ചു കളയും, മറച്ചു കളയുന്നതാണ്. സൃഷ്ടികളിൽ നിന്ന് പരലോകത്ത് വിചാരണ ചെയ്യുന്ന സമയത്ത് അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല തൻ്റെ അടിമകളോട് കാണിക്കുന്ന വലിയൊരു കാരുണ്യമാണ് സത്റു ദുനൂബ്. അതാണ് മഗ്ഫിറത്തു ദുനൂബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെല്ലാം ഇസ്ബാഹുൽ വുളു, അഹ്സനുൽ വുളു, ഏറ്റവും നല്ല രൂപത്തിലുള്ള, പൂർണ്ണമായ രൂപത്തിലുള്ള വുളു നിർവഹിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നത് ഇവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുള്ള ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, തഖ്റുജു ഖതായാഹു മഅ ഹാദൽ വുളു, ഇങ്ങനെ ഒരാൾ വുളു ചെയ്യുന്നു, അയാളുടെ കൂടെ അയാൾ ചെയ്യുന്ന വുളുവിനോടൊപ്പം പുറത്തു പോകുന്നതാണ് നഖങ്ങൾക്കടിയിൽ നിന്നുപോലും. വഅല ഹാദാ ഫൽ വുളു യകൂനു സബലുൽ സബബൻ ലികഫാറത്തിൽ ഖതായ ഹത്ത മിൻ അദഖ് മക്കാൻ, ഏറ്റവും സൂക്ഷ്മമായ സ്ഥലങ്ങളിൽ നിന്നുപോലും പാപങ്ങൾ അത് പൊറുക്കപ്പെടാൻ അള്ളാഹു കാരണമാക്കിയിരിക്കുന്നു വുളുവിനെ. വഹുവ മാ തഹ്തൽ അദ്ഫാർ, ആ ഒരു വളരെ ചെറിയ സ്ഥലങ്ങളിൽ നിന്നുപോലും, നഖങ്ങൾക്കടിയിൽ നിന്ന്. അപ്പോൾ ഈ ഹദീസ് നമ്മളെ അറിയിക്കുന്നത് ഇതേപോലെയുള്ള ഹദീസുകളൊക്കെ ഇബാദത്തിൻ്റെ ശ്രേഷ്ഠതകളാണ്. നിശ്ചയമായും ഒരു മനുഷ്യൻ അവൻ നിർബന്ധമായും ഇബാദത്തുകൾ നിർവഹിക്കുമ്പോൾ റബ്ബിലേക്ക് അടുക്കുക, ഇതിൻ്റെ സവാബ് പ്രതിഫലം ലഭിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം. വുളു ആയിരുന്നാലും നമസ്കാരമായിരുന്നാലും ഏതൊരു ഇബാദത്തും അയ്യസ്തഹ്ദിറ മനസ്സാന്നിധ്യത്തോടു കൂടിയായിരിക്കണം നിർവഹിക്കേണ്ടത്. എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തു പോവുക എന്നുള്ളതല്ല. വഹുവ യതവല്ലഹു വഹുവ യതവല്ലഉ അന്നഹു യതഖറബു ഇലല്ലാ, താൻ നിർവഹിക്കുന്ന ഈ വുളു തന്നെ റബ്ബിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഇബാദത്താണ്. കമ അന്നഹു ഇദാ സല്ല യസ്തശ്ഇറു ബി അന്നഹു യതഖറബു ഇലല്ലാ, ഏതുപോലെ നമസ്കാരം നിർവഹിക്കുന്ന ഒരാൾ അയാൾ അനുഭവിക്കുന്നു താൻ റബ്ബിലേക്ക് അടുക്കുന്ന ഒരു ഇബാദത്താണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് വുളു ചെയ്യുന്ന സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇദാ ഖുംതും ഇല സ്വലാ, നിങ്ങൾ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി നിന്നാൽ, ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്, നിങ്ങളുടെ മുഖങ്ങൾ കഴുകണം, കൈമുട്ടുകൾ കഴുകണം. തലതടവാനും കാലുകഴുകാനുമൊക്കെ കൽപ്പിച്ചുകൊണ്ടുള്ള അള്ളാഹുവിനുള്ള ഒരു ഇബാദത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. മാത്രമല്ല, അത് നിർവഹിക്കേണ്ടത് ആ വുളുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണ് വുളു ചെയ്ത് കാണിച്ചു തന്നത് അതേപോലെ തന്നെയായിരിക്കണം. അതേപോലെ തന്നെ സഹോദരങ്ങളെ, യസ്തഹദിറു അന്നഹു യുരീദു സവാബ്, ഇതുകൊണ്ട് ലഭിക്കുന്നതായ പ്രതിഫലങ്ങൾ, അജിർ, സവാബ് ലഭിക്കണം. ഈ ഒരു അമലിന് അത് വളരെ പെർഫെക്റ്റായി നല്ല രൂപത്തിൽ നിർവഹിച്ചാൽ കിട്ടുന്നതായ പ്രതിഫലമെല്ലാം അതിന് എനിക്ക് ലഭിക്കണം എന്ന ആ ഒരു നീയത്തുകൂടി ഉണ്ടായിരിക്കണം എന്നതാണ്. ഇതേ ആശയത്തിൽ വന്ന മറ്റു ഹദീസ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. തുടർന്ന് ഇമാം നവവി റഹിമഹുല്ലാ ഈ ഒരു അധ്യായത്തിൽ 1027-ാമത്തെ ഹദീസായി നൽകി. വഅൻഹു ഖാല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, നോക്കിക്കണ്ടു. തവല്ലഅ മിസ്ല വുളുഇ ഹാദാ, ഉസ്മാൻ റളിയല്ലാഹു വുളു ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ വുളു ചെയ്ത് തന്നതുപോലെ വുളു ചെയ്ത് കാണിച്ചു തന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ചെയ്യുന്നത് ഞാൻ കണ്ടു. സുമ്മ ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവദ്ദഅ ഹാകദ, ആരെങ്കിലും ഇപ്രകാരം വുളു നിർവഹിക്കുന്നു, ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. വകാനത്തു സ്വലാത്തുഹു വമശിഹുഹു ഇലൽ മസ്ജിദി നാഫില, മാത്രമല്ല അവൻ്റെ നമസ്കാരവും മസ്ജിദിലേക്കുള്ള നടത്തവും അവന് പുണ്യമാണ്, കൂടുതൽ പുണ്യമാണ് എന്ന് ഇമാം മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വുളു ചെയ്ത് കാണിച്ചു, കൈകൾ രണ്ടും 3 പ്രാവശ്യം കഴുകി, വായിൽ വെള്ളം കൊപ്പിളിച്ചു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി, മൂന്ന് പ്രാവശ്യം മൂന്ന് കോരലുകൾ കൊണ്ട് മൂന്ന് പ്രാവശ്യം മുഖം കഴുകി, കൈമുട്ടുകൾ രണ്ടും മൂന്ന് പ്രാവശ്യം കഴുകി, വമസഹ റഅ്സുഹു ബിയദൈഹി ഫഅഖ്ബല ബിഹിമാ വഅദ്ബറ, തല തടവി മുന്നിലേക്കും പിന്നിലേക്കും കൊണ്ടുപോയി, വമസഹുദനൈഹി രണ്ട് ചെവികളും തടവി, വഖസല റിജ്ലൈഹി ഇലൽ കഅബൈൻ, കാലുകൾ രണ്ടും നെരിയാണി ഉൾപ്പെടെ മൂന്ന് പ്രാവശ്യം കഴുകി. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തവള്ളഅ നഹ്വ വുളൂഇ ഹാദാ, ഇപ്രകാരം ഞാൻ നിർവഹിച്ച പ്രകാരം ആരെങ്കിലും വുളു ചെയ്താൽ, സുമ്മ സല്ല റകഅതൈനി ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സഹു, എന്നിട്ട് രണ്ട് റക്അത്ത് നമസ്കരിക്കുന്നു, അതിനിടയിൽ അവൻ സംസാരിക്കുന്നില്ല. ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ പാപങ്ങളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നത് അവനെ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, വഹാദ ഷൈഉൻ യസീർ, ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. വല്ലാഹുൽ ഹംദ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ള വിശദീകരിക്കുന്നു, അന്നൽ ഇൻസാന യഅമലു ഹാദൽ അമല ഥുമ്മ യുഗ്ഫറു മാ തഖദ്ദമ മിൻ ദംബിഹി, ഒരു മനുഷ്യൻ ഇപ്രകാരം ഈ ഒരു അമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് പോലെയുള്ള ഒരു വുദു നിർവഹിച്ചാൽ അവൻ്റെ പാപങ്ങൾ മുൻകഴിഞ്ഞത് പൊറുക്കപ്പെടുകയാണ്. വാഖദൽ ഉലമാ ഉമിൻ ദാലിക അന്നഹു യുസ്തഹബ്ബു ലിമൻ അസ്ബഗൽ വുദു അൻ യുസല്ലി റകഅത്തൈൻ, പണ്ഡിതന്മാർ ഈ ഒരു ഹദീസിൽ നിന്ന് എടുത്തിട്ടുണ്ട്, വുദു ചെയ്താൽ രണ്ട് റകഅത്ത് നമസ്കരിക്കുക എന്നത് മുസ്തഹബ്ബായ കാര്യമാണ്. വതുസമ്മ സുന്നത്തൽ വുദു, വുദുവിൻ്റെ സുന്നത്ത് എന്നത്. അതുവ സവാഅൻ ഫി സബാഹി ഔ ഫിൽ മസായി ഔ ഫിൽ ലൈലി വൽ നഹാർ, പകലിലോ രാത്രിയിലോ സുബൈക്കോ വൈകുന്നേരമോ ഫജറിന് ശേഷമോ അസറിന് ശേഷമോ, ലിഅന്നഹ സുന്നത്തുൽ ലഹ സബബ്, അതൊരു സുന്നത്താണ്, അതിനൊരു കാരണമുണ്ട്. വുദു ചെയ്താൽ രണ്ട് റക്അത്ത് സുന്നത്ത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലടി ശബ്ദം കേട്ടത് സ്വർഗത്തിൽ തനിക്ക് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കാനിടയായി, അതിൻ്റെ കാരണമായി പറഞ്ഞത് വുദു എടുത്തപ്പോഴൊക്കെ രണ്ട് റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ സഹോദരങ്ങളെ, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു ചെയ്യുന്നത് പോലെ വുദു ചെയ്ത് രണ്ട് റക്അത്ത് നമസ്കരിച്ചാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഈ ഹദീസിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു എന്ന്, അതുകൊണ്ട് ഉദ്ദേശിച്ചത് ചെറിയ പാപങ്ങളാണ്, വൻപാപങ്ങളല്ല. വൻപാപങ്ങൾ പൊറുക്കപ്പെടാൻ നിശ്ചയമായും അതിന് തൗബ ചെയ്യേണ്ടതുണ്ട്. മഗ്ഫിറത്തു ദുനൂബ് എന്നുള്ളത് സത്റു ദുനൂബ്, പാപങ്ങൾ മായ്ച്ചു കളയുക, മറച്ചു വെക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഹദീസിൽ നിന്ന് പുതു ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതുപോലെ നിർവഹിച്ചാൽ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നത് മാത്രമല്ല, വക്കാനത്ത് സ്വലാത്തുഹു വ മഷീഹു ഇലൽ മസ്ജിദി നാഫില, പിന്നെ അവൻ നിസ്കരിക്കുന്നതും നമസ്കാരം നിർവഹിക്കുന്നതും പള്ളിയിലേക്ക് നടക്കുന്നതൊക്കെ അവന് കൂടുതൽ നന്മയാണ്. വക്കാനത്ത് സ്വലാത്തുഹു വ മഷീഹു ഇലൽ മസ്ജിദി നാഫില, ഇവിടെ നാഫിലത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സാഇദൻ അലാ മഗ്ഫിറത്തി ദുനൂബ്, പാപങ്ങൾ പൊറുക്കപ്പെടുക എന്ന ആ ഒരു സവാബും പുണ്യവും കിട്ടുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ പ്രതിഫലമാണ്, അതവന് പുണ്യമാണ്. ഇവിടെ നാഫിലത്ത് എന്ന് പറഞ്ഞാൽ സ്വലാത്തു തത്വവ് സുന്നത്തിസ്കാരം എന്നുള്ള അർത്ഥമല്ല, അത് ഫർദ്സ്കാരം നിർവഹിച്ചാലും സുന്നത്തിസ്കാരം നിർവഹിച്ചാലും വുദു ചെയ്താൽ വുദുവിനുള്ള പാപമോചനം മഗ്ഫിറത്തു ദുനൂബുണ്ട്. അതേപോലെ തന്നെ കൂടുതൽ മഗ്ഫിറത്തു ദുനൂബിന് പുറമെ കൂടുതൽ പുണ്യവുമാണ് എന്ന്. ലിഅന്ന ദുനൂബഹു ഗുഫിറത്ത് ബി വുദൂഇഹി, അവൻ്റെ പാപങ്ങൾ വുദു കൊണ്ട് പൊറുക്കപ്പെടും. പിന്നെ ആദ്യം നമസ്കരിക്കുന്നു, പിന്നെ പള്ളിയിലേക്ക് നടക്കുന്നു, അത് സുന്നത്തിനാണെങ്കിലും ഫർദിനാണെങ്കിലും ഏതായിരുന്നാലും അത് മഗ്ഫിറത്തു ദുനൂബിന് പുറമേ അതിനേക്കാൾ കൂടുതലായി, അതിൽ കൂടുതലായിക്കൊണ്ട് ലഭിക്കുന്ന പുണ്യമാണ് എന്നാണ്. ഈ നഫൽ എന്നുള്ള വാക്ക് അറബി ഭാഷയിൽ സിയാദത്ത് എന്നുള്ള മാനയിൽ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വമിനല്ലൈൽ ഫതഹജ്ജദ് ബിഹി നാഫിലത്തല്ലക്, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ, വമിനല്ലൈൽ ഫതഹജ്ജദ് ബിഹി നാഫിലത്തല്ലക അസാ യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തി, രാത്രിയിൽ നിന്ന് അല്പസമയം നിങ്ങൾ ഉറക്കമറന്ന് ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കുക, അത് നബിയെ നിങ്ങൾക്ക് കൂടുതലായുള്ള ഒരു പുണ്യകർമ്മമാകുന്നു. നാഫില ചെല്ലക്ക് എന്ന് പറഞ്ഞാൽ സിയാദ ചെല്ലക്ക, നിങ്ങൾക്ക് കൂടുതലുള്ള ഒരു പുണ്യമാണ്, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് നിയോഗിച്ചേക്കാം. ഇങ്ങനെ കൂടുതൽ നന്മകൾ ലഭിക്കുന്നു ഈയൊരു ഇബാദത്ത് കൊണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വുദു എന്നുള്ളത് പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. എങ്ങനെയുള്ള ഒരു വുദു ആണെങ്കിലേ പാപമോചനം അതല്ലെങ്കിൽ പാപങ്ങൾ പൊറുക്കപ്പെടുമോ എന്ന് പറഞ്ഞത്, ഇല്ലാ അങ്കാന മുവാഫിഖ അലി സിഫത്തി വുദു ഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദുവിനോട് യോജിച്ചു വന്നതായിരിക്കണം. അങ്ങനെയുള്ള വുദൂഇനാണ് ആ പാപമോചനം ലഭിക്കുന്നത്. അതുപോലെ തന്നെ തഹ്സീലുൽ ഹസനാത്തിൽ കസീറ ബിൽ മഷീലൽ മസ്ജിദ് വസ്സലാത്ത് ഫീഹി, മസ്ജിദിലേക്ക് നടക്കുന്നതിനും മസ്ജിദിൽ വെച്ച് നമസ്കാരം നിർവഹിക്കുന്നതിനുമെല്ലാം വലിയ പുണ്യം കരസ്ഥമാക്കാൻ സാധിക്കും എന്നുകൂടി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഏറെ പ്രതിഫലമാണ് വുദൂഇനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ പുണ്യമെല്ലാം നേടിയെടുക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് വുളു പാപമോചനത്തിന് കാരണമാണ്. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് ഇതുവരെ നമുക്കൊപ്പം ചേർന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ശനിവാരണം ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. നമ്മോടൊപ്പം ചേരുന്നത് പ്രമുഖരായ പണ്ഡിതന്മാരാണ്.
3: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ, രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം.
4: ബർത്ത്ഡേ ഹാമ്പർ, ആനിവേഴ്സറി ഹാമ്പർ, ഫോട്ടോ ഫ്രെയിം, എൻഗേജ്മെൻ്റ് ഹാമ്പർ എന്നിവയൊക്കെ വിൽക്കാൻ പറ്റുമോ? ക്രാഫ്റ്റ് ബിസിനസ് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് ആവശ്യക്കാർക്ക് വേണ്ടി വരിക. ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
5: നിഷിദ്ധമല്ലാത്ത ഒരു കച്ചവടം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമായ കച്ചവടമാണ്, പ്രൊഡക്റ്റ് അനുവദനീയമാണ്. അത് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അടുക്കൽ വരുന്ന ഓരോരുത്തരോടും ഈ വസ്തു നിങ്ങൾ എന്തിനു വേണ്ടി വാങ്ങുന്നു എന്ന് ചൂഴ്ന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പൂർണ്ണമായ ബോധ്യമുണ്ട്, ഇത് മുഖേന അയാൾ തിന്മയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അപ്പോൾ കച്ചവടം പാടില്ലാത്തതാണ്. ഫുഖഹാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വച്ച പോലെ മുന്തിരി ഒരാൾ വാങ്ങുന്നത് അതുകൊണ്ട് മദ്യമുണ്ടാക്കാനാണ് എങ്കിൽ ആ കച്ചവടം അനുവദനീയമല്ല. മുന്തിരി കച്ചവടം അനുവദനീയമാണ്, പക്ഷേ ഇവിടെ സാഹചര്യം അത് മുഖേന അയാൾ മദ്യമുണ്ടാക്കുന്നു എന്നാണ്, അപ്പോൾ അത് പാടില്ലാത്ത കാര്യമാണ്. ഇതുപോലെ ഇസ്ലാമിക ചര്യയിൽ പെടാത്ത ഒന്നാണ് ബർത്ത്ഡേ ആഘോഷിക്കുക എന്നത്. ആ ഒരു ആവശ്യവുമായിട്ടാണ് തന്നെ ഒരാൾ സമീപിക്കുന്നതെങ്കിൽ തൻ്റെ നിലപാട് അവരെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്.
4: തറാവി നിസ്കാരത്തിൽ വിത്ർ നിസ്കരിച്ചാൽ പിന്നെ തഹജ്ജുദ് നിസ്കരിക്കേണ്ടതുണ്ടോ എന്നാണ്.
6: ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തമല്ലാത്തതൊന്നുകൂടി വ്യക്തമാകലാണ്. ഖിയാമുല്ലൈൽ എന്ന് പറയുന്ന നമസ്കാരവും തറാവിഹ് എന്ന് പറയുന്ന നമസ്കാരവും തഹജ്ജുദ് എന്ന് പറയുന്ന നമസ്കാരവും ഖിയാമു റമദാൻ എന്ന നമസ്കാരവും ഒരു നമസ്കാരത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നടത്തുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന പേരു വ്യത്യാസങ്ങളാണ്. ഒരു നിസ്കാരത്തിന് വ്യത്യസ്ത പേരുകൾ, ഒരു നമസ്കാരത്തിന് വ്യത്യസ്ത പേരുകൾ. എങ്ങനെയാണത്? ഖിയാമുല്ലൈൽ എന്നതാണ് അടിസ്ഥാനപരമായ പേര്. രാത്രി നമസ്കാരം, 5 വഖത്ത് നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ രാത്രിയിൽ ഇഷാ നമസ്കാരത്തിൻ്റെ ശേഷവും സുബഹിക്ക് മുമ്പുമായിട്ട് ഒരാൾ ഐച്ഛികമായി ഒറ്റയായിക്കൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരമാണ് ഖിയാമുല്ലൈൽ. നിർബന്ധമല്ല, ഐച്ഛികമാണ്. 3 റക്അത്തോ 5 റക്അത്തോ തുടങ്ങി 11 റക്അത്ത് വരെ നമസ്കരിക്കാവുന്ന നമസ്കാരം, ഇതിൻ്റെ പേരാണ് ഖിയാമുല്ലൈൽ. ഈ നമസ്കാരം തന്നെ ഇഷാ നമസ്കാരം കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിയ ശേഷമാണ് ഒരാൾ നമസ്കരിക്കാൻ തീരുമാനിക്കുന്നത് എങ്കിൽ ആ നമസ്കാരത്തിന് തഹജ്ജുദ് എന്ന് പറയുന്നു. ഇനി ആ നമസ്കാരം റമദാനിൽ പള്ളിയിൽ ഇമാമിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒറ്റക്കോ ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ച് കുറച്ച് ആശ്വാസമൊക്കെ എടുത്ത് പിന്നെ വീണ്ടും എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ച് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും അങ്ങനെ ഒരു ആശ്വാസമൊക്കെ എടുത്ത് നമസ്കരിക്കുന്ന നമസ്കാരമായതുകൊണ്ട് അതിൻ്റെ പേര് തറാവീഹ് എന്ന് വന്നു. അത് പണ്ഡിതന്മാരിട്ട പേരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പേരല്ല. അങ്ങനൊരവസ്ഥ നമസ്കാരത്തിനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. അടുത്തത്, ആ നമസ്കാരത്തിൻ്റെ രൂപം എന്താണ്? ആ രൂപം പരിഗണിച്ചുകൊണ്ടാണ് അടുത്ത പേര്. അത് 2 റക്അത്തുകളായിട്ട് നമസ്കരിച്ച് അവസാനത്തിൽ ഒറ്റ ആയിട്ട് നമസ്കരിക്കുന്നു. അപ്പോൾ 3, 5, 7, 9, 11 ഇങ്ങനെ ഒറ്റയാണ് ആ നമസ്കാരം. അതുകൊണ്ട് ഒറ്റയായി നമസ്കരിക്കുന്നു എന്നതുകൊണ്ട് അതിന് വിത്ർ എന്ന് പേര് പറയുന്നു. അതിന് വിത്ർ എന്ന ആ നമസ്കാരത്തിൻ്റെ മൊത്തത്തിലുള്ള പേരാണ്. നമ്മൾ പറയും നമസ്കാരത്തിൽ 8 റക്അത്ത് കഴിഞ്ഞു അല്ലെങ്കിൽ 10 റക്അത്ത് കഴിഞ്ഞു, ഇനി വിത്രല്ലേ എന്ന് ചോദിച്ചാൽ ഇനി ഒറ്റ 1 റക്അത്തും കൂടിയല്ലേ ഉള്ളൂ എന്നാണ് ഇപ്പം ചോദിച്ചതിൻ്റെ അർത്ഥം. അതല്ലാതെ അതുവരെ നിസ്കരിച്ചത് വേറൊരു നിസ്കാരവും അവസാനത്തിൽ നിസ്കരിക്കുന്ന ആ 1 റക്അത്തിൻ്റെ വേറൊരു നിസ്കാരവും അല്ല, ഒരു നിസ്കാരത്തിൻ്റെ ബാക്കിയാണത്. ഈ തിരിച്ചറിവ് നമുക്കില്ലാത്തതുകൊണ്ടാണ് നമുക്ക് അവ്യക്തതയുണ്ടാകുന്നത്. ഇത് ഒരേ നമസ്കാരമാണ് എന്നതിന് നമുക്ക് കൂടുതൽ പരതേണ്ടതില്ല. പണ്ഡിതന്മാരൊക്കെ ഖിയാമുല്ലൈലിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും ഖിയാമു റമദാനിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും തറാവീഹിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും തഹജ്ജുദിനെ സംബന്ധിച്ച് പറയുമ്പോഴുമൊക്കെ ഒരേ ആ ഹദീസുകൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആവർത്തിച്ചു കൊടുക്കുകയും വ്യത്യസ്ത അധ്യായങ്ങളിൽ ഒരേ ഹദീസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു അധ്യായത്തിൽ വ്യത്യസ്ത ഹദീസുകൾ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ആ ആശയക്കുഴപ്പം മാറിയിട്ടുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അഥവാ തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് വിത്രും അതിൻ്റെ അവസാനത്തിൽ ഒറ്റയായിട്ട് തന്നെ നിസ്കരിച്ചു എങ്കിൽ പിന്നെ ഖിയാമുല്ലൈലില്ല, തഹജ്ജുദില്ല. ഖിയാമുല്ലൈലിയോ തഹജ്ജുദോ ഖിയാമു റമദാനോ ഒന്നുമില്ല. പിന്നീട് അയാൾക്ക് നമസ്കരിക്കാൻ പറ്റുമോ എന്നാണ്. ഇത് ഇഷാ നമസ്കാരം കഴിഞ്ഞ് 1 മണിക്കൂറോ 2 മണിക്കൂറോ അതിൻ്റെ ഉള്ളിൽ നിസ്കരിക്കുന്നതാണല്ലോ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വീട്ടിൽ വന്ന് നമസ്കരിക്കുന്ന ഉറങ്ങുകയോ അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയോ ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത്താഴത്തിൻ്റെ കുറച്ച് മുമ്പായിട്ടൊക്കെ എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിന് നിസ്കരിക്കാൻ പാടുണ്ടോ? വിത്ര നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നിസ്കാരവും പറ്റൂലേ? അത് പറ്റും. ആ സമയത്ത് ഉണർന്നെഴുന്നേറ്റാൽ അദ്ദേഹത്തിന് വുളു എടുത്ത് 2 റക്അത്തോ 4 റക്അത്തോ 6 റക്അത്തോ ഇരട്ടയായിട്ട് എത്രയും നിസ്കരിക്കാം. കാരണം മുത്തലഖായ സുന്നത്താണ് വുളു എടുത്ത് 2 റക്അത്തോ 4 റക്അത്തോ ഒക്കെ നമസ്കരിക്കാവുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകമായി തഹജ്ജുദ് എന്നല്ല, സുന്നത്ത്, മുത്തലഖായ സുന്നത്ത് നമസ്കാരമാണ്. ആ സമയത്തിൻ്റെ മഹത്വം നമുക്ക് ലഭിക്കാൻ, അതിൻ്റെ പുണ്യവും പ്രതിഫലവും നമുക്ക് ലഭിക്കാൻ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതല്ലാതെ ഒരു ദിവസം തന്നെ, ഒരു രാത്രിയിൽ തന്നെ 2 വിത്രുകൾ പറ്റൂല. തറാവീഹ് നിസ്കരിച്ചു, വിത്തറാക്കി പിന്നീട് ഉണർന്നെഴുന്നേറ്റ് തഹജ്ജുദിൻ്റെ സമയത്ത് വീണ്ടും ഒരു 5 റക്അത്തോ 11 റക്അത്തോ 7 റക്അത്തോ ഒക്കെ നിസ്കരിക്കാൻ പാടില്ല. പിന്നീട് നിസ്കരിക്കുകയാണെങ്കിൽ മുത്തലക്കായ സുന്നത്ത് എന്ന നിയ്യത്തോടുകൂടി അഥവാ നിരുപാധികമായ സുന്നത്ത്, മുത്തലക്കായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി വിത്ര നമസ്കാരമെന്നോ അതല്ലെങ്കിൽ റവാത്തിബ് നമസ്കാരമെന്നോ എന്ന് തുടങ്ങിയിട്ടുള്ള പ്രത്യേക സുന്നത്തിൻ്റെ പേരുകളില്ലാത്ത നമസ്കാരം, ആ ഒരു നമസ്കാരം നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ഇതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
4: നിസ്കാരത്തിന് പള്ളിയിൽ പോയാൽ സ്ത്രീകളുടെ ഭാഗത്ത് സ്ത്രീകൾക്ക് ഏറ്റവും മുന്നിൽ സഫിൽ നിൽക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നാണ്.
7: സ്ത്രീകൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് സഫ് നിൽക്കേണ്ടത് എന്ന വിഷയത്തിൽ രണ്ടു തരത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. സ്ത്രീകൾ മാത്രം ഒരു ഭാഗത്ത് നിസ്കരിക്കുന്നുവെങ്കിൽ അവിടെ ഒന്നാമത്തെ സഫ് തന്നെയാണ് അവർക്കും ശ്രേഷ്ഠമായിട്ടുള്ളത്. പിന്നെ അടുത്ത സഫ്, പിന്നെ അടുത്ത സഫ്, അങ്ങനെയാണ്. പള്ളിയുടെ മുകളിലോ പിറകിൽ പ്രത്യേകിച്ച് റൂമിലോ ഒക്കെയാണെങ്കിൽ അവിടെ ഒന്നാം സഫിനാണ് പ്രാധാന്യമുള്ളത്. പുരുഷന്മാരുടെ സഫിന് നേരെ മുകളിലാണെങ്കിലും അവർക്ക് വിരോധമില്ല എന്നാണ് പണ്ഡിതന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം പുരുഷന്മാർ, പിന്നെ കുട്ടികൾ, പിന്നെ സ്ത്രീകൾ, ആ രീതിയിലാണ് പ്രവാചകൻ്റെ പള്ളിയിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നിസ്കരിക്കാൻ നിൽക്കുമായിരുന്നത്. അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സ്വഫ് ഏറ്റവും പിറകിലെ സ്വഫായിരിക്കും. ഏറ്റവും മോശപ്പെട്ട സ്വഫ് മുമ്പിലെ സ്വഫുമാണ്. പുരുഷന്മാർക്ക് ഒന്നാം സ്വഫ് ശ്രേഷ്ഠവും അവസാന സ്വഫ് ഏറ്റവും ശർറായതുമായി മാറുകയും ചെയ്യും അങ്ങനെ നിൽക്കുമ്പോൾ. അതല്ല സ്ത്രീകൾ തീർത്തും മറ്റൊരു ഭാഗത്ത് പുരുഷന്മാരുമായി കാണുവാനോ പുരുഷന്മാരുടെ ചലനങ്ങൾ അറിയുവാനോ ഒന്നും ഇടവരാത്ത വിധം അവർ തീർത്തും വ്യത്യസ്തമായ മറ്റൊരു രീതി, മറ്റൊരു സ്ഥലത്ത് അവർക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു ഏരിയയിൽ നിൽക്കുന്നുവെങ്കിൽ പുരുഷന്മാരെപ്പോലെ തന്നെ അവരും മുമ്പിൽ നിന്ന് സ്വഫ് കെട്ടി വരികയും ഒന്നാം സ്വഫിന് സ്ഥാനം വർദ്ധിക്കുകയും ചെയ്യും. ഹദീസിൽ വന്ന പ്രയോഗങ്ങളെ ഇമാം നബി റഹ്മതയെപ്പോലുള്ള പണ്ഡിതന്മാർ തങ്ങളുടെ ശറഹ് മുസ്ലിമിലൊക്കെ ഈ രൂപത്തിൽ വിശദീകരിച്ചതായി കാണുന്നു. അല്ലാഹു അഅലം.
4: ളുഹ നിസ്കരിച്ചതിന് ശേഷം 11 മണിക്ക് അവ്വാബിൻ സുന്നത്ത് നിസ്കരിച്ചുകൂടെ എന്നാണ്.
5: രാത്രി നമസ്കാരത്തിന് തറാവീഹ്, തഹജ്ജുദ്, ഖിയാമുൽ ലൈൽ, വിത്ർ, ഖിയാമു റമദാൻ എന്നൊക്കെ വ്യത്യസ്ത പേരുകൾ പറയപ്പെടുന്ന ഒരൊറ്റ നമസ്കാരം പോലെ തന്നെയാണ് സൊലാത്തുൽ ഇഷ്റാഖും ളുഹയും അവ്വാബീനും. ഒരാൾ സുബഹ് നമസ്കാരം കഴിഞ്ഞ് അതേ ഇരിപ്പിൽ സൂര്യൻ ഉദിച്ച് നമസ്കാരം വിരോധിക്കപ്പെട്ട സമയം കഴിയുന്നതുവരെ ദിക്റിലും പ്രാർത്ഥനയിലും ഒക്കെ ഇരുന്ന് ശേഷം 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ, ഇഷ്റാഖ് എന്ന് പറഞ്ഞാൽ സൂര്യോദയമെന്നാണ്, ആ സമയത്ത് അഥവാ ളുഹ നമസ്കാരത്തിൻ്റെ തുടക്ക സമയം, ആ സമയത്ത് നിർവഹിക്കപ്പെടുമ്പോൾ അതിന് സൊലാത്തുൽ ഇഷ്റാഖ് എന്ന് പറയും. പൊതുവെ ഈ സമയം മുതൽ ളുഹർ നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പ് വരെയുള്ള സമയത്ത് നിർവഹിക്കുന്ന സൊലാത്തിനാണ് സൊലാത്തുൽ ളുഹ എന്ന് പറയുക. അപ്പോൾ ഈ ആദ്യ സമയത്ത് നിർവഹിക്കുമ്പോൾ സൊലാത്തുൽ ഇഷ്റാഖ് എന്ന് പറയും. എന്നാൽ ചൂട് കഠിനമാവുന്ന വേളയിൽ ആ സമയത്ത് നിർവഹിക്കുമ്പോൾ സൊലാത്തുൽ അവ്വാബീൻ എന്നും പറയും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ കൃത്യമായി പറയുന്നു, സൊലാത്തുൽ ഇഷ്റാഖ് അത് തന്നെയാണ് സൊലാത്തുൽ ദുഹ എന്ന്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള വളരെ കൃത്യമായി പറയുന്നു, ഈ മൂന്ന് നമസ്കാരങ്ങളും ഒന്ന് തന്നെയാണ് എന്ന്. 2 റക്അത്ത് മുതൽ 8 റക്അത്ത് വരെ അത് നിർവഹിക്കാവുന്നതാണ്. അബൂ ദർദ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നിവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹ നമസ്കാരം 2 റക്അത്ത് നമസ്കരിക്കുവാൻ വസിയത്ത് ചെയ്തിരുന്നു. യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദികും സദഖ, നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ സന്ധികളിലും സദഖയുണ്ട്. ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ, ഓരോ സുബ്ഹാനല്ലാ പറയലും സദഖയാണ്. തഹ്ലീൽ സദഖയാണ്. അൽഹംദുലില്ലാ പറയൽ സദഖയാണ്. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും സദഖയാണ്. വയക്ഫീമിൻ ദാലിക, ഇതിനൊക്കെ പകരം മതിയാവുന്നതാണ് റക്അത്താനി തർക്കഉഹുമ മിനൽ ദുഹാ, ദുഹാ രണ്ട് റക്അത്ത് നമസ്കരിക്കൽ എന്നാണ്. ചില വേളകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എട്ട് റക്അത്ത് വരെ നമസ്കരിച്ചിട്ടുണ്ട്. മക്ക വിജയ ദിവസം നാലു സലാമിലായി എട്ട് റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുഹാ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന യുസല്ലിഹ അർബഅൻ, നബി പൊതുവെ നാല് റക്അത്താണ് നമസ്കരിക്കാറുള്ളത്, ചിലപ്പോൾ പ്രവാചകൻ അതിൽ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഏതായിരുന്നാലും ശരി, ഈ മൂന്ന് നമസ്കാരങ്ങളും ഒന്ന് തന്നെ. സൊലാത്തുൽ ഔവാബീൻ എന്ന് പറയുന്നത് ചൂട് കഠിനമാണ്, ദുഹറിൻ്റെ തൊട്ട് മുമ്പ് ആ വേളയിൽ അതിന് നമസ്കരിക്കുമ്പോൾ ഈ പേരാണ് അതിന് പൊതുവെ പറയുക. അതല്ലാതെ മൂന്നും മൂന്ന് നമസ്കാരങ്ങളല്ല എന്ന് മനസ്സിലാക്കുക.
4: ജമാഅത്ത് നിസ്കാരത്തിൽ വൈകി വന്ന ആളുകൾ ഇമാം സലാം വീട്ടുമ്പോൾ ആദ്യ സലാമിന് കുറച്ച് പേർ എഴുന്നേൽക്കുന്നു, രണ്ടാം സലാം വീട്ടലിന് ബാക്കിയുള്ളവർ എഴുന്നേൽക്കുന്നു. ശരിയായ രീതി ഇമാം രണ്ടു സലാം വീട്ടിയിട്ട് എഴുന്നേൽക്കലാണോ അതോ ഒന്നാമത്തെ സലാം വീട്ടുമ്പോൾ തന്നെ എഴുന്നേൽക്കലാണോ എന്നാണ്?
8: ഇമാം തൻ്റെ നിസ്കാരത്തിൽ നിന്നും പരിപൂർണമായി വിരമിച്ചതിന് ശേഷമാണ് നഷ്ടപ്പെട്ട റക്കാത്തുകൾ വീണ്ടെടുക്കുവാൻ വേണ്ടി മഅ്മൂമികൾ എണീക്കേണ്ടത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
4: നോമ്പ് സമയത്ത് നിസ്കാരത്തിനിടയിൽ കഫം വന്നാൽ എന്ത് ചെയ്യുമെന്നാണ്?
5: നോമ്പുകാരൻ ഉമിനീർ അല്ലെങ്കിൽ തുപ്പൽ ഇറക്കിയാൽ അത് നോമ്പ് മുറിയുന്നതല്ല എന്നത് പണ്ഡിതന്മാർക്കിടയിൽ ഏക അഭിപ്രായമാണ്. എന്നാൽ കഫം അത് നോമ്പ് ഇല്ലാത്ത വേളയിൽ തന്നെയും ഉള്ളിലേക്ക് ഇറക്കാതെ തുപ്പുകയാണ് വേണ്ടത്. കാരണം അതൊരു മുസ്തഖ്ദിർ, മനസ്സിനൊരു പ്രയാസമുണ്ടാവുന്ന കാര്യമാണ് കഫം ഉള്ളിലേക്ക് ഇറക്കുക എന്നത്. അതുകൊണ്ട് അധിക പണ്ഡിതന്മാരും നോമ്പ് ഇല്ലാത്ത വേളയിൽ തന്നെ കഫം ഇറക്കുന്നത് ഒരു കറാഹത്തായ രൂപത്തിലാണ് കണ്ടിരിക്കുന്നത്. നോമ്പുകാരൻ കഫം ഉള്ളിലേക്ക് ഇറക്കിയാൽ നോമ്പ് മുറിയുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം, അന്നപാനീയങ്ങളെപ്പോലെ ഉള്ള ഒന്നാണ് എന്നതുകൊണ്ട് അത് ഉള്ളിലേക്ക് ഇറക്കിയാൽ നോമ്പ് മുറിയും എന്ന പക്ഷമാണ്. രണ്ടാമത്തെ അഭിപ്രായം, അത് ഉമിനീര് പോലെയാണ്, ഉമിനീര് ഇറക്കിയാൽ നോമ്പ് മുറിയാത്തത് പോലെ കഫവും ഉള്ളിലേക്ക് ഇറക്കിയാൽ നോമ്പ് മുറിയുകയില്ല എന്ന വാദമാണ് രണ്ടാമത്തെ വാദം. ഇവിടെ ഏറ്റവും സ്വീകാര്യയോഗ്യമായി കാണുന്നത്, തോന്നുന്നത്, അല്ലാഹു ആലം, അത്തരം ഒരവസ്ഥയുണ്ടാകുമ്പോൾ ദീനിൽ എന്താണ് ആ വിഷയത്തെ സംബന്ധിച്ച് വന്നിരിക്കുന്നത് എന്നാണ്. ഖുർആനിലോ സുന്നത്തിലോ ആ വിഷയത്തിൽ പ്രത്യേകമായൊരു നിർദ്ദേശം വരാത്തതിനാൽ കഫം ഇറക്കിയാൽ നോമ്പ് മുറിയും എന്ന് പറയുവാനുള്ള രേഖ നമ്മൾക്ക് ഇല്ല. എന്നിരുന്നാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോമ്പുകാരനല്ലാത്ത വേളയിലും നമസ്കാരത്തിലാകട്ടെ അല്ലാത്ത വേളയിലാകട്ടെ അത് ഉള്ളിലേക്ക് ഇറക്കാതിരിക്കലാണ് ഉത്തമം. അതുകൊണ്ട് നോമ്പുകാരൻ ഇത്തരം ഒരു സാഹചര്യം വന്നാൽ കയ്യിൽ ഉള്ള ടിഷ്യൂ പേപ്പറോ മറ്റോ അല്ലെങ്കിൽ കർച്ചീഫ് തൂവാല അതിലേക്ക് ഒഴിവാക്കി അതിന് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം പുറത്തേക്ക് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്.
4: ചോദ്യം ഇതാണ്, പള്ളിയിൽ ഇത്തിക്കാഫിന് പോകുന്ന ഒരാൾക്ക് ഇഷാക്ക് ശേഷം ഇമാമിൻ്റെ കൂടെ തറാവി നിസ്കരിച്ചാൽ പിന്നെ ഖിയാമുല്ലൈലിൽ നിസ്കരിക്കാൻ സാധിക്കില്ലല്ലോ. ഉത്തമമായ സമയം ഖിയാമുല്ലൈലിൻ്റെ ആയതിനാൽ ഇഷാക്ക് ശേഷം തറാവി നിസ്കരിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ അവിടെ ഇരിക്കുകയാണോ വേണ്ടത് എന്നാണ്.
6: ഖിയാമുല്ലൈൽ എന്ന് പറയുന്ന നമസ്കാരവും തറാവിഹ് എന്ന് പറയുന്ന നമസ്കാരവും തഹജ്ജുദ് എന്ന് പറയുന്ന നമസ്കാരവും ഖിയാമു റമദാൻ എന്ന നമസ്കാരവും ഒരു നമസ്കാരത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നടത്തുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന പേരുവ്യത്യാസങ്ങളാണ്. ഒരു നിസ്കാരത്തിന് വ്യത്യസ്ത പേരുകൾ. ഒരു നമസ്കാരത്തിന് വ്യത്യസ്ത പേരുകൾ. എങ്ങനെയാണത്? ഖിയാമുല്ലയിൽ എന്നതാണ് അടിസ്ഥാനപരമായ പേര്. രാത്രി നമസ്കാരം, 5 വഖത്ത് നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമേ രാത്രിയിൽ ഇഷാ നമസ്കാരത്തിൻ്റെ ശേഷവും സുബഹിക്ക് മുമ്പുമായിട്ട് ഒരാൾ ഐച്ഛികമായി ഒറ്റയായി കൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരമാണ് ഖിയാമുല്ലയിൽ. നിർബന്ധമല്ല, ഐച്ഛികമാണ്. 3 റക്അത്തോ 5 റക്അത്തോ തുടങ്ങി 11 റക്അത്ത് വരെ നമസ്കരിക്കാവുന്ന നമസ്കാരം, ഇതിൻ്റെ പേരാണ് ഖിയാമുല്ലയിൽ. ഈ നമസ്കാരം തന്നെ ഇഷാ നമസ്കാരം കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിയ ശേഷമാണ് ഒരാൾ നമസ്കരിക്കാൻ തീരുമാനിക്കുന്നത് എങ്കിൽ ആ നമസ്കാരത്തിന് തഹജ്ജുദ് എന്ന് പറയുന്നു. ഇനി ആ നമസ്കാരം റമദാനിൽ പള്ളിയിൽ ഇമാമിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒറ്റക്കോ ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ച് കുറച്ച് ആശ്വാസക്കെടുത്ത് പിന്നെ വീണ്ടും എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ച് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും അങ്ങനെ ഒരു ആശ്വാസമൊക്കെ എടുത്ത് നമസ്കരിക്കുന്ന നമസ്കാരമായതുകൊണ്ട് അതിൻ്റെ പേര് തറാവീഹ് എന്ന് വന്നു. അത് പണ്ഡിതന്മാരിട്ട പേരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പേരല്ല. അങ്ങനൊരവസ്ഥ നമസ്കാരത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. അടുത്തത്, ആ നമസ്കാരത്തിൻ്റെ രൂപം എന്താണ്? ആ രൂപം പരിഗണിച്ചുകൊണ്ടാണ് അടുത്ത പേര്. അത് 2 റക്അത്തുകളായിട്ട് നമസ്കരിച്ച് അവസാനത്തിൽ ഒറ്റ ആയിട്ട് നമസ്കരിക്കുന്നു. അപ്പോൾ 3, 5, 7, 9, 11 ഇങ്ങനെ ഒറ്റയാണ് ആ നമസ്കാരം. അതുകൊണ്ട് ഒറ്റയായി നമസ്കരിക്കുന്നു എന്നതുകൊണ്ട് അതിന് വിത്ർ എന്ന് പേര് പറയുന്നു. അതിന് വിത്ർ എന്നാ നമസ്കാരത്തിൻ്റെ മൊത്തത്തിലുള്ള പേരാണ്. നമ്മൾ പറയും നമസ്കാരത്തിൽ 8 റക്അത്ത് കഴിഞ്ഞു അല്ലെങ്കിൽ 10 റക്അത്ത് കഴിഞ്ഞു, ഇനി വിത്രല്ലേ എന്ന് ചോദിച്ചാൽ ഇനി ഒറ്റ 1 റക്അത്തും കൂടിയല്ലേ ഉള്ളൂ എന്നാണ് ഇപ്പം ചോദിച്ചതിൻ്റെ അർത്ഥം. അതല്ലാതെ അതുവരെ നിസ്കരിച്ചത് വേറൊരു നിസ്കാരവും അവസാനത്തിൽ നിസ്കരിക്കുന്ന ആ 1 റക്അത്തിൻ്റെ വേറൊരു നിസ്കാരവുമല്ല, ഒരു നിസ്കാരത്തിൻ്റെ ബാക്കിയാണത്. ഈ തിരിച്ചറിവ് നമുക്കില്ലാത്തതുകൊണ്ടാണ് നമുക്ക് അവ്യക്തതയുണ്ടാകുന്നത്. ഇത് ഒരേ നമസ്കാരമാണ് എന്നതിന് നമുക്ക് കൂടുതൽ പരതേണ്ടതില്ല. പണ്ഡിതന്മാരൊക്കെ ഖിയാമുല്ലൈലിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും ഖിയാമു റമദാനിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും തറാവീഹിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും തഹജ്ജുദിനെ സംബന്ധിച്ച് പറയുമ്പോഴുമൊക്കെ ഒരേ ആ ഹദീസുകൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആവർത്തിച്ചു കൊടുക്കുകയും വ്യത്യസ്ത അധ്യായങ്ങളിൽ ഒരേ ഹദീസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു അധ്യായത്തിൽ വ്യത്യസ്ത ഹദീസുകൾ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ആ ആശയക്കുഴപ്പം മാറിയിട്ടുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അഥവാ തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് വിത്രും അതിൻ്റെ അവസാനത്തിൽ ഒറ്റയായിട്ട് തന്നെ നിസ്കരിച്ചു എങ്കിൽ പിന്നെ ഖിയാമുല്ലൈലില്ല, തഹജ്ജുദില്ല. ഖിയാമുല്ലൈലിയോ തഹജ്ജുദോ ഖിയാമു റമദാനോ ഒന്നുമില്ല. പിന്നീട് അയാൾക്ക് നമസ്കരിക്കാൻ പറ്റുമോന്നാണ്. ഇത് ഇഷാ നമസ്കാരം കഴിഞ്ഞ് 1 മണിക്കൂറോ 2 മണിക്കൂറോ അതിൻ്റെ ഉള്ളിൽ നിസ്കരിക്കുന്നതാണല്ലോ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വീട്ടിൽ വന്ന് നമസ്കരിക്കുന്ന ഉറങ്ങുകയോ അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയോ ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത്താഴത്തിൻ്റെ കുറച്ച് മുമ്പായിട്ടൊക്കെ എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിന് നിസ്കരിക്കാൻ പാടുണ്ടോ? വിത്ര നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നിസ്കാരവും പറ്റൂലേ? അത് പറ്റും. ആ സമയത്ത് ഉണർന്നെഴുന്നേറ്റാൽ അദ്ദേഹത്തിന് വുളു എടുത്ത് 2 റക്അത്തോ 4 റക്അത്തോ 6 റക്അത്തോ ഇരട്ടയായിട്ട് എത്രയും നിസ്കരിക്കാം. കാരണം മുത്തലഖായ സുന്നത്താണ്, വുളു എടുത്ത് 2 റക്അത്തോ 4 റക്അത്തോ ഒക്കെ നമസ്കരിക്കാവുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകമായി തഹജ്ജുദ് എന്നല്ല, സുന്നത്ത്, മുത്തലഖായ സുന്നത്ത് നമസ്കാരമാണ്. ആ സമയത്തിൻ്റെ മഹത്വം നമുക്ക് ലഭിക്കാൻ, അതിൻ്റെ പുണ്യവും പ്രതിഫലവും നമുക്ക് ലഭിക്കാൻ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതല്ലാതെ ഒരു ദിവസം തന്നെ ഒരു രാത്രിയിൽ തന്നെ രണ്ട് വിത്തറുകൾ പറ്റൂല. തറാവീഹ് നിസ്കരിച്ചു, വിത്തറാക്കി, പിന്നീട് ഉണർന്നെഴുന്നേറ്റ് തഹജ്ജുദിൻ്റെ സമയത്ത് വീണ്ടും ഒരു അഞ്ച് റക്കായത്തോ പതിനൊന്ന് റക്കായത്തോ ഏഴ് റക്കായത്തോ ഒക്കെ നിസ്കരിക്കാൻ പാടില്ല. പിന്നീട് നിസ്കരിക്കുകയാണെങ്കിൽ മുത്തലക്കായ സുന്നത്ത് എന്ന നിയ്യത്തോടുകൂടി അഥവാ നിരുപാധികമായ സുന്നത്ത്, മുത്തലക്കായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതാ, പ്രത്യേകമായി വിത്ര നമസ്കാരമെന്നോ അതല്ലെങ്കിൽ റവാത്തിബ് നമസ്കാരമെന്നോ എന്ന് തുടങ്ങിയിട്ടുള്ള പ്രത്യേക സുന്നത്തിൻ്റെ പേരുകളില്ലാത്ത നമസ്കാരം, ആ ഒരു നമസ്കാരം നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ഇതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകുകയായിരുന്നു ഇന്നത്തെ ഈ പ്രോഗ്രാമിലൂടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് മക്കയുടെ തീരത്ത്. മക്കയുടെ ശ്രേഷ്ഠതയും ചരിത്രവും അവതരിപ്പിക്കുന്നത് സഫീർ അൽ ഹൈക്കമി.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അലിംതു അന്നകി خير أرض الله وأحب الأرض إلى الله عز وجل ولولا أن أهلك أخرجوني منك ما خرجت. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ മക്കയുടെ ബോർഡറിലുള്ള ഹസ്വറ എന്ന് പറയുന്ന ഒരു ഉയർന്ന സ്ഥലത്തേക്ക് എത്തിയ ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണിത്. അലിംതു അന്നക്കി ഖൈറു അർലില്ല. എനിക്കറിയാം നീ ഈ ഭൂമിയിൽ, അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണാണ്, ഭൂമിയാണ് നീ. വഹബ്ബുൽ അർലി ഇലല്ലാഹി അസ്സബജൽ. മാത്രവുമല്ല അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവും മണ്ണും നീയാണ്. വലൗല അന്ന അഹ്ലക്കി അഖ്റജൂനീ മിൻകി മാ ഖറജ്ത്. നിൻ്റെ നാട്ടുകാർ, നിൻ്റെ അഹലുകാർ എന്നെ ഈ നാട്ടിൽ നിന്നും പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടേച്ച് പോകുമായിരുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മദീന എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടിയാണ് മദീനത്തുർ റസൂൽ എന്ന് പേര് വിളിക്കപ്പെട്ടത്. ആ നാട് പിന്നീട് ഒരുപാട് ശ്രേഷ്ഠതകൾക്ക് കാരണമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് പ്രാർത്ഥനകൾ ആ നാടിന് വന്നിട്ടുണ്ട്. ആ നാട് ശ്രേഷ്ഠമാകാനുണ്ടായ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ടവിടേക്ക് പോയി സ്ഥിരതാമസമാക്കിയത് കൊണ്ടാണ്. എന്നാൽ മക്കയുടെ അഹലുകാർ, അന്നത്തെ ഖുറൈശികൾ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിന് തടസ്സം നിന്നില്ലായിരുന്നെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ തന്നെ നിലനിൽക്കുമായിരുന്നു. അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അവിടെ നടന്നത്. മക്കയെ ശ്രേഷ്ഠത നേരത്തെയുള്ളതാണ്. മദീനയ്ക്ക് പിന്നീട് അള്ളാഹു ശ്രേഷ്ഠത നൽകാനും വേണ്ടി കൂടി തന്നെയാണ് അള്ളാഹു ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടുണ്ടാവുക. അള്ളാഹുവിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുവാൻ നമ്മൾ ആരും ആളല്ല. എന്നാൽ ഈ സംഭവത്തിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? അന്നക്കി ഖൈറു അർലില്ല. നിശ്ചയമായി മക്ക എന്നുള്ളത് ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ്. വഅഹബ്ബുൽ ഇലല്ലാഹി അസ്സവജൽ, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവുമാണ് എന്നുള്ളതാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ആ മക്കയുടെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. മക്ക എന്ന് പറഞ്ഞാൽ കേവലം നിസാരമായ ഒരു നാടല്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഹജ്ജിനും ഉംറക്കും വേണ്ടി ഒരുമിച്ച് ചേരുന്ന പുണ്യഭൂമിയാണ് മക്ക എന്നുള്ളത്. ആ മക്കയ്ക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല 6 പേരുകളിൽ മക്കയെ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. കേവലം ഒരു പേരിൽ മാത്രമല്ല, ആറു പേരുകളിൽ, അത് ആറു സ്ഥലങ്ങളിലല്ല, ആറു പേരുകൾ മക്കയെക്കുറിച്ച് വന്നു. അത് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പലതവണ ആവർത്തിച്ചിട്ടുമുണ്ട്. ഒന്നാമത്തേത്, നമ്മൾക്കെല്ലാം അറിയാവുന്നതുപോലെ മക്കയുടെ ഖുർആനിൽ അല്ലാഹു പരാമർശിച്ച പേര് മക്ക എന്ന് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫത്ഹിന്റെ 24-ാമത്തെ വചനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മക്കയെ മക്ക എന്ന് തന്നെ വിശേഷിപ്പിച്ചത്. وهو الذي كف ايديكم عنكم وايديكم عنهم ببطن مكه ان الله سبحانه وتعالى سوره الفتح ന്റെ 24-ാമത്തെ വചനത്തെ സൂചിപ്പിച്ചു. രണ്ടാമതായി സൂറത്തു ആലി ഇംറാനിന്റെ 96-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ നാടിനെ വിശേഷിപ്പിച്ചത് ബക്ക എന്നാണ്. ഇന്ന അവല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദി ബിബക്കത്ത മുബാറകൻ വഹുദൽ ലിൽആലമീൻ എന്ന് ബക്ക എന്ന അല്ലാഹു സുബ്ഹാനഹു വതആല ആ നാടിനെ പേര് വിളിക്കുകയുണ്ടായി. മൂന്നാമത്തേത് സൂറത്തു അൻആമിൻ്റെ 92-ാമത്തെ വചനത്തിലും സൂറത്തു ശൂറയുടെ 7-ാമത്തെ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല ആ നാടിനെ വിശേഷിപ്പിച്ചത് ഉമ്മുൽ ഖുറ എന്നാണ്. وهذا كتاب انزلناه مبارك مصدق الذي بين يديه ولتنذر ام القرى ومن حولها ام القريلين അതിനെ ചുറ്റുഭാഗമുള്ള ആളുകളെയും അവർക്ക് നിർദ്ദേശം കൊടുക്കാനായി, അവർക്ക് അവർ നേരിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, അവർക്ക് താക്കീര് നൽകാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത് എന്ന് അള്ളാഹു അവിടെയും സൂറത്തു ശൂറയുടെ 7-ാമത്തെ വചനത്തിലും സമാനമായ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, സൂറത്തു തീനിൻ്റെ 3-ാമത്തെ വചനത്തിൽ നമുക്കെല്ലാം മനഃപ്പാടമുള്ളതായ സൂറത്തു തീൻ വത്തീൻ വസ്സൈത്തൂൻ എന്ന സൂറത്തിൻ്റെ 3-ാമത്തെ വചനത്തിൽ വഹാദൽ ബലദിൽ അമീൻ, ഈ നിർഭയത്വമുള്ള നാടിനെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്യുന്നുവെന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു നാടാണ് അൽ ബലദുൽ അമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മക്ക എന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു ഒന്നിനെ കൊണ്ട് സത്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിസാരമായ ഒരു കാര്യമായിരിക്കുകയില്ല. ഭൂമിയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിൽ ഒരു നാടിനെക്കുറിച്ച് സത്യം ചെയ്യാൻ വേണ്ടി മക്കയെ തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് പ്രത്യേകമായ വിഷയമാണ്. 5-ാമത്തേത് അൽ മസ്ജിദുൽ ഹറാം എന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മക്കയെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ മസ്ജിദുൽ ഹറാം എന്നുള്ളത് ആ പള്ളിയുടെ പേരായിക്കൊണ്ട് ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും സൂറത്തു ഇസ്റാഇന്റെ 1-ാമത്തെ വചനത്തിൽ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ എന്ന് പറഞ്ഞിടച്ച് അൽ മസ്ജിദുൽ ഹറാം എന്നത് പള്ളിയുടെ പേരും അതേപോലെ തന്നെ ആ നാടിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ പേര് പറഞ്ഞത് എന്ന് മുഫസ്സിറുകളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ 6-ാമത്തെ പേര് എന്നുള്ളത് മക്കയെ അള്ളാഹു വിശേഷിപ്പിച്ചത് ഖറിയച്ച് ഗ്രാമം എന്നാണ്. അള്ളാഹു സൂറത്തു നഹലിൻ്റെ 112-ാമത്തെ വചനത്തിൽ വദറബല്ലാഹു മസലൻ ഖറിയച്ചൻ കാനച്ച ആമിനച്ചൻ മുത്തുമഇന്ന, അള്ളാഹു സുബ്ഹാനഹു വതആല നിർഭയത്വമുള്ള ഒരു നാടിനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ ഉപമയായിക്കൊണ്ട് പറയുക. അവിടെ ഖറിയ എന്ന് വിശേഷിപ്പിച്ചത് മക്കയെക്കുറിച്ചാണ് എന്ന് മുഫസ്സിറുകൾ പഠിപ്പിക്കുന്നത്. വേറെയും സ്ഥലങ്ങളിൽ അള്ളാഹു സമാനമായത് ഉപമിച്ചിട്ടുണ്ട്, സമാനമായ പ്രയോഗം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, 6 പേരുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നാടിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ അള്ളാഹു ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള വളരെ പുണ്യമുള്ള ഒരു നാടാണ് മക്ക എന്നുള്ളത്. ആ മക്ക എന്ന നാടിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ശ്രേഷ്ഠതയും നമ്മൾ മനസ്സിലാക്കുകയും ആ നാടിനെ നമ്മൾ പവിത്രത കൽപ്പിക്കുകയും വേണം. മറ്റു നാടുകളെ പോലെയല്ല ഒരിക്കലും മക്ക എന്നുള്ള നാട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാട്ടിൽ പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നാട്ടിൽ എങ്ങനെ നടക്കണമെന്ന്, എന്ത് ചെയ്യണമെന്ന്, എന്തു ചെയ്യാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമുമെല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ ആശയമായി നമുക്ക് കാണാൻ സാധ്യമാകുന്നത് മക്കയിൽ വെച്ച് ഒരിക്കലും ഒരാളുടെ രക്തം ചിന്തുവാൻ പാടില്ല. ഒരുവനെ ഉപദ്രവിച്ചുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് ഒരാളുടെ രക്തം ചിന്തുവാൻ പാടില്ല. അതേപോലെ തന്നെ മക്കയിലുള്ള ഒരു മരവും വെട്ടാനോ പറിക്കാനോ പാടില്ല. അതേപോലെ തന്നെ മക്കയിൽ വെച്ച് ഒരിക്കലും വേട്ട നടത്തുവാൻ പാടില്ല. അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും മക്കയിൽ നടത്താനും പാടില്ല. മറ്റൊന്ന്, മക്കയിൽ നിന്ന് ഒരു കാര്യവും നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല. അതേപോലെ തന്നെ കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ അതിൻ്റെ ഉടമസ്ഥന് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടോ അല്ലാതെ കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ എടുക്കാൻ പാടില്ല എന്നത് മക്കയെക്കുറിച്ചുള്ള പ്രത്യേകതയാണ്. ഇഹ്റാമിലേക്ക് പ്രവേശിച്ചവരാകട്ടെ അല്ലാത്തവരാകട്ടെ, മക്ക എന്ന നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ നാട്ടിൽ പറയപ്പെട്ട കാര്യങ്ങൾ ഈ പറഞ്ഞതൊക്കെ അവിടെ വേട്ടയാ പാടില്ല, ആളുകൾ ഉപദ്രവിക്കാൻ പാടില്ല, രക്തം ചിന്താൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ എടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ഒരു നാടിൻ്റെ പവിത്രതയെ ആ നാടിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ള നാടുകളിലൊക്കെ വേട്ട എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതും അനുവദിച്ചതുമായ വിഷയമാണ്. വേട്ട നടത്താനും വേട്ട മൃഗത്തെ ഭക്ഷിക്കാനുമെല്ലാം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. സാധ്യമാകുന്ന ആളുകൾക്ക്, അതിന് കഴിവുള്ളവർക്ക് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളുകൾക്ക് അത് ചെയ്യൽ ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. എന്നാൽ മക്ക എന്ന് പറയുന്ന നാട്ടിൽ വെച്ച്, മക്കയുടെ ബൗണ്ടറികൾക്കുള്ളിൽ എവിടെ വെച്ചും അങ്ങനെ ഒരു വേട്ട നടത്താൻ പാടില്ല എന്ന്. മരത്തെ പറിച്ചെടുക്കാനും പാടില്ല, ചെടി പറിച്ചെടുക്കാനും വേണ്ടി പാടില്ല. മറ്റു നാടുകളിലൊക്കെ അനുവദിക്കപ്പെട്ടതായ കാര്യങ്ങളാണ്. എന്നാൽ മക്കയിൽ അന്യൻ്റെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ചെടികൾ പറിച്ചെടുക്കാനോ അത്തരം കാര്യങ്ങളെ പൊട്ടിക്കാനോ ഒന്നും പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിർദ്ദേശം നൽകുന്നു. ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ നാടിനെ പവിത്രമാക്കിയിട്ടുണ്ട്. സഹോദരന്മാരെ, ആ നാടിനെ ഒരിക്കലും നമ്മൾ മോശമാക്കി ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ മോശം ചിന്തകൾ ഉണ്ടാകുവാനോ പാടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ആളുകൾ, മുസ്ലിം പേരുള്ള ആളുകൾ പോലും മക്കയെ അവമതിപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്താറുണ്ട്. മക്കയിൽ പോയിട്ട് ഉംറ ചെയ്യുന്നത്, ഹജ്ജ് ചെയ്യുന്നത് അതൊരു കേവലം യാത്ര മാത്രമായിക്കൊണ്ട്, ടൂറ് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ നാടിന് പ്രത്യേകതയില്ല എന്ന് പറയുന്നവരൊക്കെ കാണാൻ സാധ്യമാകും. ആധുനിക കാലഘട്ടങ്ങളിൽ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമെല്ലാം യൂട്യൂബിലുമെല്ലാം വ്ളോഗുകൾ ചെയ്യാൻ വേണ്ടി, ആ നാടിനെ തങ്ങളുടെ കേവല താല്പര്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ കേവല ലാഭങ്ങൾക്ക് വേണ്ടി ആ വ്ളോഗ് ചെയ്യാൻ അവിടെയുള്ള ഹോട്ടലുകളെ, അവിടെയുള്ള ഭക്ഷണങ്ങളെ, അല്ലെങ്കിൽ അവിടെ മറ്റു കാര്യങ്ങളെയൊക്കെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഏതെങ്കിലുമൊക്കെ രൂപത്തിലും കോലത്തിലുമൊക്കെ അവിടെ പോയിട്ട് മക്ക എന്ന നാടിനെ മോശമാക്കി ചിത്രീകരിക്കുന്ന ഒരവസ്ഥാവിശേഷം ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലായി കണ്ടുവരുന്നു. ഒരിക്കലും നമ്മളുടെ കേവല ലാഭത്തിന് വേണ്ടിയോ നമ്മുടെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഒരിക്കലും അത്തരം പ്രവണതകൾ നമുക്ക് ഉണ്ടായിക്കൂടാ എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല ആദ്യമായി ആരാധനയ്ക്ക് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ച നാടാണ് മക്ക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു ആലി ഇംറാനിൻ്റെ 96-ാമത്തെ വചനത്തിൽ നാം നേരത്തെ സൂചിപ്പിച്ച മക്കയെ ബക്ക എന്ന് സൂചിപ്പിച്ച ആ വചനത്തിൽ ഇന്ന ഔവല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകൻ വഹുദല്ലിൽ ആലമീൻ, ജനങ്ങൾക്ക് മുഴുവൻ, ലോകത്തിന് മുഴുവൻ മാർഗദർശനമായിക്കൊണ്ടും അതേപോലെ തന്നെ പവിത്രമായ അനുഗ്രഹീതമായ ഒരു കാര്യമായിക്കൊണ്ടും മക്കയെ ലോകത്താദ്യമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വീടും അള്ളാഹുവിനെ ആരാധിക്കാനും വേണ്ടി ഒരു ഭവനം ഉണ്ടാക്കപ്പെട്ട നാടാണ് മക്ക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ഒന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ അൻ ഔവലി മസ്ജിദിൻ വുദിഅ ഫിൽ അർളി, ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി ഏതാണ് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൽ മസ്ജിദുൽ ഹറാം, അത് മസ്ജിദുൽ ഹറാമാണ് എന്ന്. പണ്ഡിത ലോകത്ത് മസ്ജിദുൽ ഹറാം നിർമ്മിച്ചത് ആരാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് മലക്കുകളാണ് മസ്ജിദുൽ ഹറാം ആദ്യമായി നിർമ്മിച്ചത് എന്നാണ്. മറ്റൊരു വിഭാഗം ആദം അലൈഹി സ്വലാത്തു വസ്സലാമയാണ് നിർമ്മിച്ചത് എന്നും പറയുന്നുണ്ട്. ഹദീസിൻ്റെ ബാക്കിയിൽ രണ്ടാമത് നിർമ്മിക്കപ്പെട്ടത് മസ്ജിദുൽ അഖ്സയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അവ രണ്ടിനുമിടയിൽ 40 വർഷത്തെ അന്തരമാണ് ഉള്ളത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇസ്ലാമിലെ ഏറ്റവും ആദ്യമായി, ലോകത്തേറ്റവും ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു പള്ളി എന്നത് അത് മസ്ജിദുൽ ഹറമാണ്. അത് മലക്കുകളുടെ കരങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് പണ്ഡിത ലോകത്തെ ഒരഭിപ്രായം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ എത്ര മഹത്വമായ ഒരു പ്രത്യേകത ആ പള്ളിക്കുള്ളത്. ആ പള്ളി സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. മാത്രവുമല്ല, ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് തീർത്ഥാടനം ഉദ്ദേശിച്ചുകൊണ്ട്, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര പോകൽ അനുവദനീയമായ 3 സ്ഥലങ്ങൾ മാത്രമാണുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലോകത്ത് എവിടെ വേണമെങ്കിലും അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അവന് യാത്ര ചെയ്യാം. അത് വിനോദയാത്രക്കാകട്ടെ, ചികിത്സക്കാകട്ടെ, എന്തുമാകട്ടെ, അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്കെല്ലാം അവന് യാത്ര പോകാം. എന്നാൽ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് 3 സ്ഥലങ്ങളിലേക്ക് മാത്രമേ പാടുള്ളൂ. ഏതെങ്കിലും ദർഗയിലേക്കോ ആരെങ്കിലും ജനിച്ചതോ ആരെങ്കിലും മരിച്ചതോ ആയ സ്ഥലങ്ങളിലേക്കോ ഒന്നും പുണ്യമാഗ്രഹിച്ചുകൊണ്ട് ഒരു തീർത്ഥയാത്ര നമുക്ക് അനുവദനീയമല്ല. മറിച്ച് തീർത്ഥയാത്ര അനുവദിക്കപ്പെടുന്നത് 3 സ്ഥലങ്ങളിൽ മാത്രമാണ്. അതിൽ ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് മസ്ജിദുൽ ഹറം അഥവാ മക്കയിൽ സ്ഥിതി ചെയ്യുന്ന ആ പള്ളിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്രയാണ് റസൂലെ ആ പള്ളിയിൽ നിസ്കരിച്ചാലുള്ള കൂലി എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് 100,000 കൂലി എന്നാണ്. ആ സ്ഥലത്ത് വെച്ച് 100,000 കൂലി ലഭിക്കുന്നത്. മസ്ജിദ് ഹറം എന്നുള്ളത് നമ്മൾ ഇന്ന് കാണുന്ന ഒരു വലിയ കെട്ടിടമാകുന്ന ആ പള്ളി മാത്രമല്ല, മറിച്ച് വലിയ ഒരു ഹറമിൻ്റെ ബൗണ്ടറിയും പണ്ഡിതന്മാർ നിശ്ചയിച്ചിട്ടുണ്ട്. മക്ക എന്ന പ്രവിശാലമായ സ്ഥലത്ത് ഹറമിൻ്റെ ബൗണ്ടറി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം ഈ കൂലി അവർക്ക് ലഭിക്കും. അത് മക്കയുടെ മാത്രം പ്രത്യേകതയാണ്. മസ്ജിദ് നബവി എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി. ഇന്ന് നമ്മൾ കാണുന്നതായ ആ പള്ളിക്കകത്ത് നമസ്കരിച്ചാലാണ് മസ്ജിദ് നബവിയിലുള്ള നിസ്കരിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഭിക്കുമെന്ന് നമ്മളോട് പഠിപ്പിച്ച 1000 ഇരട്ടി കൂലി ലഭിക്കുന്നത്. എന്നാൽ മസ്ജിദ് ഹറമെന്ന് പറഞ്ഞാൽ മക്കയിലെ വിശാലമായ ഹറം ബൗണ്ടറിയിൽ എവിടെ നമസ്കരിച്ചാലും ആ പുണ്യം ലഭിക്കും. അത് മക്കയുടെ മാത്രം പ്രത്യേകതയാണ്. ആ ഹറമിലേക്ക്, മക്കയിലേക്ക് അതിൻ്റെ പ്രത്യേകത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സഹോദരന്മാരെ, നമ്മൾ അത് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനും നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്ന, വിശുദ്ധ ഖുർആൻ നമ്മളെ സൂചിപ്പിക്കുന്ന മക്കയുടെ വേറെയും ധാരാളക്കണക്കിന് പ്രത്യേകതകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഈ നാട് എന്നുള്ളത് ഒരു നിർഭയത്വത്തിൻ്റെ നാടാണ് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മച്ചിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു, വമൻ ദഖലഹു കാന ആമിനൻ. സൂറത്തു ആലി ഇംറാനിൻ്റെ 97-ാമത്തെ, നാം നേരത്തെ സൂചിപ്പിച്ച അതേ വചനത്തിൽ മക്ക എന്ന് പറയുന്ന, ബക്ക എന്ന് പേര് വിളിക്കപ്പെട്ട ആ നാടിലേക്ക് ആര് പ്രവേശിച്ചുവോ, കാന ആമിനൻ, അവൻ ആരാണ്? അവൻ നിർഭയനാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് റബ്ബി ജ്അൽ ഹാദൽ ബലദ ആമിന, അള്ളാഹുവേ ഈ നാടിനെ നീ ഒരു സമാധാനപൂർണമായ ഒരു നാടാക്കി മാറ്റണേ എന്ന്. വളരെ സമാധാനമാണ് ആ നാട്ടിൽ ലഭിക്കുന്നത്. മുസ്ലിങ്ങളായ ആളുകൾ മാത്രമാണ് ആ നാടിനകത്തുണ്ടാകുന്നത്, വേറെ ആരും ഉണ്ടാകുന്നില്ല. അവിടെ ഒരാൾക്ക് ഏത് സമയത്തും എപ്പോഴും നടന്നു നീങ്ങാനും മാത്രം നിർഭയത്വം ഇന്നും അവിടെ ഉണ്ട്. ഒരു മുസ്ലിം, ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് അവിടെ ഇറങ്ങി പള്ളിയിലേക്ക് നടന്നു പോകാനും തങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനും അവിടെ സാധ്യമാണ്. കാരണം ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളത്, ഒരാളെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നത് ആ നാടിൻ്റെ പ്രത്യേകതയായിക്കൊണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒരാൾ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അവന് വലിയ കുറ്റമാണ് ലഭിക്കുന്നത്. കാരണം പവിത്രമാക്കപ്പെട്ട ഒരു നാട്ടിലും പവിത്രമാക്കപ്പെട്ട ഒരു സമയത്തും പവിത്രമാക്കപ്പെട്ട ഒരു സ്ഥലത്തുമെല്ലാം ഒരാൾ ഒരു പുണ്യം ചെയ്താൽ അയാൾക്ക് എത്രത്തോളം കൂലി കിട്ടുമോ അത്ര തന്നെ ഗൗരവമുണ്ട്. ഒരു പവിത്രമായ നാടിലും സ്ഥലത്തും സമയത്തും ഒരാൾ തിന്മ ചെയ്താലും ലഭിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്കും അവിടെ പ്രയാസമുണ്ടാവുകയില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വ്യത്യസ്തമായ പ്രാർത്ഥനകൾ ഈ നാടിന് വേണ്ടി മാത്രം സൂറത്തു ഇബ്രാഹിമിൻ്റെ വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധ്യമാകും. ആ നാടിനെ നിർഭയത്വമാക്കുവാൻ, ആ നാടിനെ വിഭവസമൃദ്ധമാക്കുവാൻ, ആളുകളുടെ ഹൃദയങ്ങൾ ആ നാട്ടിലേക്ക് അടുപ്പിക്കുവാൻ, ആ നാടിനോട് സ്നേഹമുണ്ടാകുവാൻ എല്ലാം ആ പ്രവാചകൻ ആ നാടിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ ധാരാളം കിട്ടിയ നാടിന് ഒരു വലിയ പ്രത്യേകതയും ശ്രേഷ്ഠതയും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ നാടിനെ ഒരിക്കലും നമ്മൾ മോശമാക്കുവാനോ പ്രയാസപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ആ നാടിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം നഷ്ടപ്പെടുത്തുന്ന, പവിത്ര നഷ്ടപ്പെടുന്ന പ്രവർത്തനം നമ്മൾ ചെയ്യുവാനും വേണ്ടി പാടില്ല. ആ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിൻ്റെ 25-ാമത്തെ വചനത്തിൽ മക്കയെക്കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല മസ്ജിദുൽ ഹറമിനെക്കുറിച്ച് പറഞ്ഞിടത്ത് പറയുന്നു, വമയ്യുരിദു ഫീഹി ബിഇൽഹാദിൻ ബിദുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. ആരെങ്കിലും അക്രമം പ്രവർത്തിച്ചുകൊണ്ടോ കൃത്യവിലോപം ചെയ്തുകൊണ്ടോ ആ പള്ളിയെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അവിടെ മോശതരം ചെയ്യുന്നുണ്ടെങ്കിൽ, നുദിഖുഹുമിന് അദാബിൻ അലീം, ആ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വേദനയേറെ ശിക്ഷ നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ നാസർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഫമുജറദുൽ ഇറാദത്തിൽ ളുൽമി വൽ ഇൽഹാദി മൂജിബുൽ അദാബി വഇൻ കാന ഗൈറുഹു ലാ യുആഖിബുൽ അബ്ദു അലൈഹി ഇല്ലാ ബിഅമലി ളുൽമി വഫിൽ ആയത്തിൽ കരീമ وجوب احترام الحرم وشده تعظيمه والتحذير من اراده المعاصي فيه وفعلها എന്ന അഥവാ ഈ നാടിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു, ഈ നാടിനെ അക്രമം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ ആ വാക്കുകൾ കൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുമെന്ന് അല്ലാഹുവിടെ ഉറപ്പിച്ച് പറയുകയാണ്. ആ പ്രവർത്തനം കൊണ്ട് തന്നെ, ളുൽമാകുന്ന, അക്രമമാകുന്ന ആ പ്രവർത്തനം കൊണ്ട് തന്നെ അവൻ അല്ലാഹുവിൻ്റെ ശിക്ഷ നിർബന്ധമാകുന്നു എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ ആയത്തിൽ ഹറമിനെ അതിനെ എഹ്തിറാം ചെയ്യണമെന്ന്, അതിനെ ബഹുമാനിക്കണമെന്നത് നിർബന്ധമാണ് എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ അതിൻ്റെ പവിത്രത എത്രത്തോളം ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നു. അവിടെ തിന്മകൾ ചെയ്യാൻ പാടില്ല എന്ന വിഷയത്തിൽ ജനങ്ങൾക്കുള്ള താക്കീതും ഈ ആയത്തിലുണ്ട് എന്ന്. അപ്പോൾ മക്കയിൽ വെച്ച്, ഹറമിൽ വെച്ച് അതിനെ മോശമാക്കുന്ന പ്രവൃത്തികൾ ഒരാളും ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ട് തന്നെ മക്കയുടെ ശ്രേഷ്ഠത എന്നുള്ളത് ഒരിക്കലും പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യമില്ല. ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെ ഹദീസിലൂടെ അള്ളാഹു ഖുർആനും ഇത് പഠിപ്പിച്ചിരിക്കിയിട്ടുണ്ട്. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ മാത്രം പ്രത്യേകം ഗ്രന്ഥങ്ങൾ പോലും രചിച്ചിട്ടുണ്ട്. അത്രയധികം പ്രാധാന്യം ഈ നാടിനുണ്ട്. കാരണം

0: العالمين، والسلام عليكم ورحمة الله وبركاته.
1: മാഷാല്ലാ, പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് മക്കയുടെ തീരത്ത്, മക്കയുടെ ശ്രേഷ്ഠതയും ചരിത്രവും അവതരിപ്പിച്ചത് സഫീർ അൽഹേക്കമി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
3: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. പ്രബോധനം നമ്മുടെ ബാധ്യത. ക്ലാസ് എടുത്തുകൊണ്ട് അനൂസ് മഞ്ചേരി നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുലേക്കുള്ള പ്രബോധനം നിർബന്ധമാണെന്നും നിർബന്ധ ബാധ്യതകളിൽ പെട്ടതാണെന്നും ഖുർആനിലൂടെയും സുന്നത്തിലെയും തെളിവുകൾ വ്യക്തമാക്കുന്നു. അതിന് ധാരാളം തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കട്ടെ, അവരത്ര വിജയികൾ. മറ്റൊരായത്തിൽ കാണാൻ പറ്റും, ഇദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളതിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. യുക്തി കൊണ്ടും നല്ല സദുപദേശം കൊണ്ടും നിന്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക. ഏറ്റവും നല്ല രീതിയിൽ അവരുമായിട്ടുള്ള സംവാദം നടത്തുകയും ചെയ്യുക. വിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം 125-ാമത്തെ വചനം. മറ്റൊരായത്തിൽ കാണാൻ പറ്റും, വദുഉ ഇലാ റബ്ബിക വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ. നിന്റെ രക്ഷിതാവിങ്കലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക, നീ ബഹുദൈവ വിശ്വാസികളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായം 87-ാമത്തെ വചനം. മറ്റൊരായത്ത് കാണാൻ പറ്റും, ഖുൽ ഹാദിഹി സബീലി അദുഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഅനീ. പറയുക, ഇതാണ് എൻ്റെ മാർഗം, ദൃഢബോധ്യത്തോടുകൂടി അള്ളാഹുവിങ്കലേക്ക് ഞാൻ ക്ഷണിക്കുന്നു, ഞാനും എന്നെ പിൻപറ്റിയവരും. വിശുദ്ധ ഖുർആനിലെ 12-ാമത്തെ അധ്യായം 108-ാമത്തെ വചനം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവർ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരും ഉൾക്കാഴ്ചയുള്ളവരുമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പിൻപറ്റലും അവിടുത്തെ മാർഗത്തിലെ സഞ്ചരിക്കലുമാണ് നിർബന്ധമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നു. അല്ലാഹു പറയുന്നു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമല ആഖിർ വദക്കറല്ലാഹ കസീറാ. തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായിട്ടുള്ള മാതൃകയുണ്ട്, അതായത് അല്ലാഹുവേയും അന്ത്യദിനത്തെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയും അല്ലാഹുവെ ധാരാളമായിട്ട് ഓർക്കുകയും ചെയ്യുന്നവർക്ക് എന്ന്. അപ്പോൾ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ളത്, അള്ളാഹുവിങ്കലേക്ക് പ്രബോധനം ചെയ്യുക എന്ന് പറയുന്നത് ഫർള് കിഫായ, സാമൂഹിക ബാധ്യതയാണെന്നാണ്. അതായത് ഒരു പ്രദേശത്ത് ആവശ്യത്തിന് പ്രബോധനം ഉണ്ടെങ്കിൽ അത് ഫർള് കിഫായ ആണ്. ഓരോ നാടിനും പ്രബോധനവും അതിലെ പ്രവർത്തനങ്ങളും ആവശ്യമാണ്. ആവശ്യത്തിന് ആളുകൾ അത് നിർവഹിച്ചാൽ ബാക്കിയുള്ളവരിൽ നിന്ന് ആ ബാധ്യത ഒഴിവാകും. അപ്പോൾ പ്രബോധനം ബാക്കിയുള്ളവരുടെ മേൽ ശക്തമായിട്ടുള്ള സുന്നത്തും മഹത്തായിട്ടുള്ള ഒരു സൽക്രമവുമായിട്ട് മാറും എന്നുള്ളതാണ്. എന്നാൽ ഒരു നാട്ടിലെ ആളുകൾ പ്രബോധന ദൗത്യം പൂർണ്ണമായിട്ടും നിർവഹിച്ചിട്ടില്ലെങ്കിൽ കുറ്റം എല്ലാവർക്കുമായിരിക്കും. ഓരോരുത്തരും തങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രബോധനം നിർവഹിക്കാൻ എന്താണ് നിർബന്ധമാണ്. ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും പരിഗണിക്കുമ്പോൾ ഭൂമിയുടെ എല്ലാ ഭാഗത്തും അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിക്കാനും അവൻ്റെ കൽപ്പനകൾ വ്യക്തമാക്കാനും വേണ്ടി ഒരു വിഭാഗം ആളുകൾ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധകരെ അയക്കുകയും ജനങ്ങളിലേക്കും രാജാക്കന്മാരിലേക്കും കത്തുകൾ അയക്കുകയും അവരെ അള്ളാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാലഘട്ടത്തിൽ മുൻകാലക്കാർക്ക് ലഭ്യമല്ലാത്ത പല മാർഗങ്ങളിലൂടെയും അള്ളാഹു പ്രബോധനം എളുപ്പമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ റേഡിയോ, ടെലിവിഷൻ, പത്രമാധ്യമങ്ങൾ, മറ്റു പല വഴികളിലൂടെയും ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ ന്യായം സ്ഥാപിക്കാൻ സാധിക്കും. അതുകൊണ്ട് വിജ്ഞാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആളുകൾക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികൾക്കും ഈ ബാധ്യത നിർവഹിക്കൽ, അതായത് പ്രബോധനം ചെയ്യൽ എന്താണ് നിർബന്ധമാണ് എന്നുള്ളതാണ്. അവർ അതിൽ ഒരുമിക്കുകയും അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അവൻ്റെ സന്ദേശം എത്തിക്കുകയും വേണം എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒരാളുടെയും ആക്ഷേപത്തെ ഭയക്കാൻ പാടില്ല. വലുപ്പ ചെറുപ്പമോ ധനിക ദാരിദ്ര്യ വ്യത്യാസമോ പരിഗണിക്കാതെ അള്ളാഹു അവതരിപ്പിച്ചതുപോലെയും നിയമമാക്കിയതുപോലെയും അവൻ്റെ കൽപ്പനകൾ എത്തിക്കണം എന്നുള്ളതാണ്. അപ്പം

0: പ്രബോധനം എന്ന് പറയുന്നത്, ദഅ്‌വത്ത് എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിൻ്റെയും നിർബന്ധ ബാധ്യതയാണെന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ടും പ്രവാചക തിരുസുന്നത്ത് കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പല ആളുകളുടെയും ധാരണ എന്ന് പറയുന്നത്, ചില ആളുകൾക്ക് മാത്രം സമൂഹത്തിൽ അതിന് ചില ആളുകളെ ഡ്യൂട്ടിയായിട്ട് കൊടുത്തിട്ടുണ്ട്, അവർ മാത്രം ചെയ്താൽ മതി നമ്മളൊന്നും ചെയ്യേണ്ട എന്നുള്ളതാണ്. ശരിക്കും മനസ്സിലാക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് എന്ത്? പ്രബോധനം ചെയ്യുക, ദീന് ദഅവത്ത് ചെയ്യുക എന്നുള്ളത്. ഒരിടത്ത് നിങ്ങളല്ലാതെ മറ്റാരും ആ ദൗത്യം നിർവഹിക്കാനില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഫർള് ഐൻ, വ്യക്തിപരമായിട്ടുള്ള നിർബന്ധമായിത്തീരും. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും പോലെയാണത്. അപ്പം പ്രബോധനം എന്ന് പറയുന്ന ഈ ഒരു സംഗതി എന്താണ്, പല സ്ഥലത്തും ഫർളു ഐനും ഫർളു കിഫായയായി മാറാറുണ്ട്. ഫർളു കിഫായക്ക് ഉദാഹരണം നമുക്ക് കാണാൻ പറ്റും, വൽ തക്കും മിൻകും ഉമ്മത്തുന യദുഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇമാം ഇബ്നു ഖസീർ റഹ്മഹുള്ള അടക്കമുള്ള പണ്ഡിതന്മാർ ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഈ മഹത്തായിട്ടുള്ള ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അവർ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും അവൻ്റെ ദീനിനെ പ്രചരിപ്പിക്കുകയും അവൻ്റെ കൽപ്പനകൾ എത്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തൻ്റെ കഴിവിനനുസരിച്ചിട്ടുള്ള പ്രബോധനം നിർവഹിച്ചുവെന്നും സ്വഹാബികൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെ കഴിവിനനുസരിച്ച് അത് ചെയ്തെന്നും നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഹിജ്റയ്ക്ക് ശേഷം അവർ കൂടുതൽ ശക്തമായിട്ട് പ്രബോധനം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. റസൂലിൻ്റെ വഫാത്തിന് ശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിപ്പിച്ചപ്പോഴും അവർ തങ്ങളുടെ കഴിവും അറിവും അനുസരിച്ച് ആ പ്രബോധനം എന്നുള്ള ദൗത്യം നിർവഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പ്രബോധനം കുറയുകയും തിന്മകൾ വർദ്ധിക്കുകയും അജ്ഞത വ്യാപിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഓരോരുത്തർക്കും തൻ്റെ കഴിവിനനുസരിച്ച് പ്രബോധനം നിർവഹിക്കൽ ഫർള് ഐനാണ്, വ്യക്തിപരമായിട്ട് നിർബന്ധമായി തീരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഗ്രാമത്തിലോ അല്ലെങ്കിൽ ഒരു ടൗണിലോ പോലെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് മതിയാകും. അപ്പോൾ മറ്റുള്ളവർക്ക് അതിൻ്റെ പ്രബോധനം എന്ന് പറയുന്നത് സുന്നത്തായി മാറും എന്നുള്ളതാണ്. ചില സമയത്ത് ഫർളു ഐനും ഫർളു കിഫായയും ആകുന്നതാണ് ഈ പ്രബോധനം എന്ന് പറയുന്നത്. പ്രബോധനത്തിൻ്റെയും പ്രബോധകരുടെയും ശ്രേഷ്ഠത വ്യക്തമാക്കുന്ന ധാരാളം ആയത്തുകൾ ഹദീസുകളും വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധകരെ അയച്ചതിനെക്കുറിച്ചുള്ള ഹദീസുകൾ പണ്ഡിതന്മാർക്ക് അറിയാം. അതിൽ പെട്ടതാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിമുകളുടെ കൂട്ടത്തിലാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായിട്ടുള്ള വാക്ക് പറയുന്ന മറ്റാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രബോധനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു ബാധ്യതയായിട്ട് നമ്മൾ നിർവഹിക്കേണ്ട വിഷയമാണ്. അത്രയും പ്രാധാന്യമുള്ള ഒരു നല്ലൊരു സൽക്കർമ്മമാണ് ദഅവത്ത്, അള്ളാഹുവിൻ്റെ ദീന് ബാക്കിയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിനൊരുപാട് മാർഗങ്ങൾ ഇന്ന് ആധുനിക കാലഘട്ടത്തിലുണ്ട്. സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ അല്ലാതെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് പ്രബോധന മേഖലയിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. പരമാവധി അങ്ങനെ പ്രബോധനം ചെയ്യാനും ദീനെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, പ്രബോധനം നമ്മുടെ ബാധ്യത. ക്ലാസ് എടുത്തത് അനൂസ് മഞ്ചേരി.
2: ഇന്നത്തെ ലോകം വേഗത്തിൽ മാറുന്നു, ചോദ്യങ്ങൾ കൂടുന്നു, പക്ഷേ മറുപടികൾ പലപ്പോഴും മങ്ങിയതാണ്. വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്നത് തെറ്റാണോ? സംശയങ്ങൾ ഉണ്ടാകുന്നത് വിശ്വാസക്കുറവാണോ? അല്ലെങ്കിൽ അത് സത്യം അന്വേഷിക്കുന്ന മനസ്സിന്റെ അടയാളമാണോ? ഇവിടെ തുടങ്ങുന്നു ഫേസ് ടു ഫെയ്ത്ത്. ഫേസ് ടു ഫെയ്ത്ത് എന്നത് വിസ്ഡം യൂത്ത് അവതരിപ്പിക്കുന്ന ഒരു സാധാരണ പ്രഭാഷണമല്ല, ഒരു ഉപദേശവേദിയുമല്ല. ഇത് യുവമനസ്സുകളുടെ സംശയങ്ങളെ നേരിട്ടഭിമുഖീകരിക്കുന്ന ഒരു സംവാദവേദിയാണ്. ഇന്നത്തെ യുവാക്കൾ ചോദിക്കുന്നു, ദൈവമുണ്ടോ? ഇസ്ലാം ഇന്നത്തെ ലോകത്തോട് പൊരുത്തപ്പെടുമോ? സ്വാതന്ത്ര്യവും വിശ്വാസവും തമ്മിൽ സംഘർഷമുണ്ടോ? സോഷ്യൽ മീഡിയ, ബന്ധങ്ങൾ, ജീവിത ലക്ഷ്യം, എവിടെയാണ് സത്യം? ഫേസ് ടു ഫെയ്ത്ത് ഈ ചോദ്യങ്ങളെ ഒന്നും ഒളിപ്പിക്കുന്നില്ല, അവയെ മുഖാമുഖം സധൈര്യം പ്രമാണബലത്തിൽ നേരിടുന്നു. ഫേസ് ടു ഫെയ്ത്ത്, ഇത് വികാരത്തിന്റെ ചൂടല്ല, ബോധത്തിന്റെ വെളിച്ചമാണ്. ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരാളെയും തള്ളിപ്പറയുന്നില്ല, പകരം തിരിച്ചുപിടിക്കുന്നു, ബന്ധിപ്പിക്കുന്നു, വിശ്വാസത്തിലേക്ക് നയിക്കുന്നു, നന്മയുടെ വഴി കാണിക്കുന്നു. ചോദ്യങ്ങളിൽ നിന്ന് ഉറപ്പിലേക്കുള്ള ഒരു യാത്ര. സംശയം അവസാനമല്ല, അത് തുടക്കമാണ്. ഫേസ് യുവർ ക്വസ്റ്റ്യൻസ്, ഫൈൻഡ് യുവർ ഫെയ്ത്ത്. ഫേസ് ടു ഫെയ്ത്ത് എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക് കേൾക്കാം വിസ്ഡം ഡയലോഗ് ടിവിയിൽ.
1: Peace Radio. Tuned to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടി സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ പ്രാർത്ഥനാ പഠനത്തിന്റെ സമയമാണ്. തിലാവത്തിന്റെ സുജൂദിലെ പ്രാർത്ഥനയാണ് ഇന്ന് നാം പഠിക്കുന്നത്. ഇബ്രാഹിം ഇബിൻ റഷീദ് നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രാർത്ഥനാ പഠനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന ഖുർആൻ പാരായണ സുജൂദിലെ പ്രാർത്ഥനയാണ്. ദുആ ഉ സുജൂദി തിലാവ. പ്രാർത്ഥന എന്നുള്ളത് സജദ വജിഹിയ ലില്ലദി ഖലഖഹു വശഖസ്സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. സജദ വജിഹിയ ലില്ലദി ഖലഖഹു സജദ വജിഹിയ ലില്ലദി ഖലഖഹു സജദ വജിഹിയ ലില്ലദി ഖലഖഹു സജദ വജിഹിയ ലില്ലദി ഖലഖഹു വശഖസ്സംഅഹു വബസറഹു വശഖസ്സംഅഹു വബസറഹു സജദ വജിഹിയ ലില്ലദി ഖലഖഹു വശഖസ്സംഅഹു വബസറഹു വശഖസ്സംഅഹു വബസറഹു വശഖസ്സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ബിഹൗലിഹി വഖുവ്വതിഹി സജദ വജിഹിയ ലില്ലദി ഖലഖഹു വശഖസ്സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി വശഖസ്സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി സജദ വജിഹിയ ലില്ലദി ഖലഖഹു വശഖസ്സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി. സജദ വജിഹിയ ലില്ലദി ഖലഖഹു വശഖസ്സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. പ്രാർത്ഥന ഒരാവർത്തി കൂടെ. സജദ വജിഹിയ ലില്ലദി ഖലഖഹു വശഖസ്സംഅഹു وبصره بحوله وقوته فتبارك الله احسن الخالقين. ഒന്നും കൂടെ. سجد وجهي للذي خلقه وشق سمعه وبصره بحوله وقوته فتبارك الله احسن الخالقين. പ്രാർത്ഥനയുടെ സാരം എന്നുള്ളത് സജദ വജിഹിയ, എൻ്റെ മുഖം സുജൂദ് ചെയ്തിരിക്കുന്നു, ലില്ലദി ഖലഖഹു അതിനെ സൃഷ്ടിക്കുകയും ചെയ്ത, വശഖസ്സം അഹു വബസറഹു കാഴ്ചയും കേൾവിയും അതിൽ സജ്ജീകരിക്കുകയും ചെയ്ത, വശഖസ്സം അഹു വബസറഹു തൻ്റെ മുഖത്ത് കണ്ണും ചെവിയും സൃഷ്ടിക്കപ്പെട്ട അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്തിരിക്കുന്നു. ബിഹൗലിഹി വകുവ്വതിഹി, നീ അള്ളാഹുവിന്റെ കൈവിനെയാണ് ഇവിടെ പറയുന്നത്. ഏതൊരുവന്റെ ശക്തിയും കഴിവും കൊണ്ടാണോ കാഴ്ചയും കേൾവിയും അതിൽ സജ്ജീകരിക്കുകയും ചെയ്ത എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് സൂറത്തുൽ മുഅ്മിനൂനിലെ 14-ാമത്തെ ആയത്താണ് നാം ഓതുന്നത്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടിക്കുന്നതിൽ അത്യുത്തമനായ അല്ലാഹു അനുഗ്രഹസമ്പൂർണനാകുന്നു എന്നും കൂടെ നമ്മൾ ഈ സുജൂദ് തിലാവയുടെ അവസാനത്തിൽ പ്രാർത്ഥിച്ച് നിർത്തുകയാണ്. പ്രാർത്ഥന ഒരാവർത്തി കൂടെ. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വകുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എന്റെ മുഖത്തെ സൃഷ്ടിക്കുകയും കാഴ്ചയും കേൾവിയും അതിൽ സജ്ജീകരിക്കുകയും ചെയ്ത് ഏതൊരുവന്റെ ശക്തിയും കഴിവും കൊണ്ടാണോ അവന് എന്റെ മുഖം ഞാൻ സുജൂദിൽ സാഷ്ടാംഗം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ ശ്രോതാക്കളെ, നാം ഖുർആൻ ഓതുമ്പോൾ അതിൽ പാരായണത്തിൻ്റെ സുജൂദ് എത്തുന്ന സമയത്ത് നാം ഏവരും ഈ ഒരു പ്രാർത്ഥന സുജൂദിൽ ചെല്ലാൻ മറക്കരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു മര്യാദയിൽ പെട്ടതാണ്. അതുകൊണ്ട് നാം ഏവരും ഈ ഒരു സുന്നത്തിനെ മുറുകെ പിടിക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം, തിലാവത്തിന്റെ സുജൂദിലെ പ്രാർത്ഥനയാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം ബിൻ റഷീദ്.
4: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ തുടർന്ന് കേൾക്കുക സമകാലികം. ഹബീബ് റഹ്മാൻ കരുവൻപോയിലിന്റെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോട് ശബ്ദം നൽകുന്നു.
4: പുസ്തകങ്ങളെ പ്രണയിക്കൂ. എഴുത്ത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. വായനയാണ് ഒരാളെ പൂർണ്ണനാക്കുന്നത്. ഫ്രാൻസിസ് ബേക്കൺ. പുസ്തകങ്ങളില്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. മാർക്കസ് ജൂലിയസ് സിസറോ. പുസ്തകത്തെപ്പോലെ വിശ്വസ്തനായ സുഹൃത്തില്ല. ഏണസ്റ്റ് ഹെമിംഗ്വേ. പുസ്തകദിനം കഴിഞ്ഞു. ഓരോ പുസ്തകങ്ങളും ഓരോ വായനയും വായനക്കാരന് നൽകുന്നത് വ്യത്യസ്തമായ അറിവുകളും അനുഭവങ്ങളുമാണ്. വായനയില്ലാത്ത തലച്ചോർ മരങ്ങളില്ലാത്ത മരുഭൂമി പോലെയാണ്. വിപ്ലവം വായനയിലൂടെ എന്ന മുദ്രാവാക്യത്തിന്റെ പൊരുളറിയിക്കുന്ന ദിനമാണ് ലോക പുസ്തകദിനം. വായനയ്ക്ക് പല മാർഗങ്ങൾ ഉണ്ടെങ്കിലും അറിവിനായി ഇപ്പോഴും മനുഷ്യർ കൂടുതലായും ആശ്രയിക്കുന്നത് പുസ്തകങ്ങളെ തന്നെയാണ്. പുസ്തകങ്ങളെയും സാഹിത്യകാരന്മാരെയും ആദരിക്കാനുള്ള അവസരമാണ് പുസ്തകദിനം. പുസ്തകങ്ങൾ വായനക്കാരെ രസിപ്പിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്നു. പുസ്തകങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതുപോലെ എഴുത്തുകാരുടെ അവകാശങ്ങളും സംരക്ഷിക്കേണ്ടത് പ്രധാനമാണ്. അതിനാലാണ് ലോക പുസ്തക ദിനവും ലോക പുസ്തക പകർപ്പവകാശ ദിനവും എല്ലാ വർഷവും ഒരുപോലെ ആഘോഷിക്കുന്നത്. സ്പെയിനിലെ വിഖ്യാത എഴുത്തുകാരൻ മിഷേൽ ഡി ഡെവാൻഡസ്, വിശ്വസാഹിത്യകാരൻ വില്യം ഷേക്സ്പിയർ, ഇൻക ഗാർസിലോസ് ഡി ലാവേഗ തുടങ്ങിയ എഴുത്തുകാരുടെ ചരമവാർഷിക ദിനവും, മൗറിസ് ഡ്രൗൺ, മാനുവൽ മെജിയ വലേദ, ഹാൽഡർ ലാക്നസ് എന്നീ സാഹിത്യകാരന്മാരുടെ ജന്മദിനവും ഈ ദിവസമാണ്. അതിനാൽ 1995 ഏപ്രിൽ 23 ലോകപുസ്തക ദിനമായി ആചരിക്കാൻ യുനെസ്കോ തീരുമാനിക്കുകയായിരുന്നു. ഈ ദിവസം ജനിച്ചതോ മരിച്ചതോ ആയ എഴുത്തുകാരെ ആദരിക്കുന്നതിനും കൂടിയാണ് പുസ്തക പകർപ്പവകാശ ദിനമായി യുനെസ്കോ ഇങ്ങനെ ഒരു ദിവസത്തെ തിരഞ്ഞെടുത്തത്. ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞതുപോലെ വായനയാണ് ഒരാളെ പൂർണ്ണനാക്കുന്നത്. അത് മാനുഷിക മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. വായന മരിച്ചില്ലെന്ന തെളിവുകൂടിയാണ് ഓരോ പുസ്തകദിനവും. പുസ്തകദിനാചരണത്തിലൂടെ എവിടെയും സാംസ്കാരികമായ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ്. ചരിത്രപരമായ വിജ്ഞാനം, സാംസ്കാരിക പാരമ്പര്യത്തെപ്പറ്റിയുള്ള അവബോധം തുടങ്ങിയവ ലോകമാകെ പരത്താനും മാറിവരുന്ന പുതിയ ടെക്നോളജിയും അറിവും വരും തലമുറയ്ക്കായി രേഖയാക്കി വയ്ക്കാനും പുസ്തകങ്ങളിലൂടെ സാധിക്കുന്നു. ലൈബ്രറി, പുസ്തകങ്ങൾ എന്നിവ ഏത് കാലഘട്ടത്തിലും ഒഴിച്ചുകൂടാനാവാത്തതായി തന്നെ നിലനിൽക്കുന്നു. ഈ പുസ്തകദിനത്തിൽ കേരളത്തിൽ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വായനയുടെ പ്രചാരകനായ പി എൻ പണിക്കരെ നമുക്ക് കൃതജ്ഞതയോടെ സ്മരിക്കാം. അറിവിൻ്റെ ഖനികളാണ് നല്ല പുസ്തകങ്ങൾ. അതുകൊണ്ടാണ് നല്ല പുസ്തകം ഒരു വഴികാട്ടിയും ഒരു സുഹൃത്തുമാണെന്ന് പറയുന്നത്. വായന ഓരോ വ്യക്തിയുടെയും ബുദ്ധിയിലും ചിന്തയിലും കാര്യമായ മാറ്റമുണ്ടാക്കുന്നു. നമ്മുടെ വീക്ഷണത്തെ തെളിവും വെളിച്ചവുമുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നു. ശരീരത്തിൻ്റെ പൂർണ്ണമായ ആരോഗ്യത്തിന് വ്യായാമം എന്ന പോലെ മനസ്സിനും വ്യായാമം ആവശ്യമാണ്. അത് വായനയിലൂടെ നേടാനാവുന്നു. വായനയിലൂടെ നേടുന്ന ജ്ഞാനം ലോകത്തിൻ്റെ വിശാലത ഉൾക്കൊള്ളാൻ പാകത്തിൽ ഹൃദയവും വിശാലമാക്കുമ്പോൾ പിരിമുറുക്കങ്ങളും അന്തസംഘർഷങ്ങളും ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നു. വേദനകൾ, നഷ്ടങ്ങൾ എല്ലാം സഹിക്കാൻ മനസ്സിന് കരുത്തു നൽകുന്നു. ധ്യാനപൂർണമായ ഗ്രന്ഥപാരായണത്തിലൂടെ വായനയുടെ വാതായനങ്ങൾ തുറന്നുകൊണ്ട് പുസ്തകങ്ങളുടെ ലോകത്തേക്കുള്ള യാത്ര അതീവ ഹൃദ്യവും മനോഹരവുമാണ്. ഭാവനയും സ്വപ്നങ്ങളും പഠനങ്ങളും കൊണ്ട് മാസ്മരികത നിറയ്ക്കുന്ന എഴുത്തുകാർ, ആ താളുകൾ മറിച്ച് കഥകളും കവിതകളും ചരിത്രവും ലേഖനവുമൊക്കെ സ്വായത്തമാക്കുന്ന വായനക്കാർ. പുസ്തകങ്ങളിൽ വായിക്കാൻ വരികൾ മാത്രമല്ല ഉണ്ടാവുക, വരികൾക്കിടയിലും വരികൾക്ക് നടുവിലും വരികൾക്ക് മുകളിലും വരികൾക്ക് താഴെയുമൊക്കെ വായിക്കാനുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഗ്രന്ഥകാരനെക്കുറിച്ചും ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും ഗ്രന്ഥരചനയുടെ കാലഘട്ടത്തെക്കുറിച്ചും ഗ്രന്ഥകാരൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ചുമൊക്കെ അറിവ് ലഭിക്കും. ചില പുസ്തകങ്ങൾ ഗഹനങ്ങളായിരിക്കും, ചിലത് ലളിതവും. ഏത് പുസ്തകങ്ങളിൽ നിന്നും നമുക്ക് അറിവും വെളിച്ചവും തെളിച്ചവും ലഭിക്കും. ഒരാൾ ഒരു ഗ്രന്ഥകാരനാവുന്നതോടെ അനശ്വരനായി മാറും. ഒരു പുസ്തകം ഒപ്പമുള്ള ആളാകട്ടെ ഒരിക്കലും ഒറ്റയ്ക്കാകാനും പോകുന്നില്ല. മൂല്യമുള്ള പുസ്തകങ്ങൾ സമ്മാനിക്കുക വഴി ആശയവിനിമയത്തിൻ്റെ ഉറവിടവും വിജ്ഞാനത്തിലേക്കുള്ള പാതയും സൃഷ്ടിച്ചെടുക്കാനാകുന്നു. അതുകൊണ്ട് മൂല്യമുള്ള പുസ്തകങ്ങൾ വായിക്കാൻ അവസരമുണ്ടാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. വായന മരിക്കുന്നു എന്ന് വിലപിക്കുമ്പോഴും ലോകമെങ്ങും പുസ്തകം വാങ്ങുന്നവരുടെ എണ്ണം കൂടുകുന്നു. അക്കാര്യം സന്തോഷം പകരുന്നതാണ്. അതുപോലെ ധാരാളം പേർ ഇന്ന് നവമാധ്യമങ്ങളിൽ എഴുതുന്നു, വായിക്കുന്നു, പുസ്തക പ്രകാശനം നടത്തുന്നു. കോവിഡ് കാലഘട്ടത്തിൽ പോലും എല്ലാ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ടും വെർച്വൽ പ്ലാറ്റ്ഫോം വഴിയും മറ്റും വായനയും പുസ്തക പ്രകാശനവും നടക്കുന്നു. ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് വായന മരിക്കില്ല എന്ന നിത്യസത്യമാണ്. ടെക്നോളജി എത്ര പുരോഗമിച്ചാലും ലോകമുള്ളിടത്തോളം പുസ്തകങ്ങൾക്കും പ്രാധാന്യമുണ്ടാകും. അപ്പോൾ ഒരു പുസ്തകവും കൂടി കുട്ടികൾക്ക് സന്തോഷമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്നതോടൊപ്പം മൂല്യമുള്ള ഒരു പുസ്തകവും കൂടി നൽകുക. അവരും വായിച്ചു വളരട്ടെ, ചിന്തിച്ച് വിവേകം നേടട്ടെ.
5: പീസ് റേഡിയോയിൽ നിങ്ങൾ ഇതുവരെ കാതോർത്തത് സമകാലികം. രചന ഹബീബ് റഹ്മാൻ കരുവൻപൊയിൽ, ശബ്ദം അബ്ദുസമദ് കല്ലടിക്കോട്.
6: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിസ്ഡം സ്പോട്ട് ലൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ പുതിയൊരു മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. 10 വർഷത്തിന് ശേഷമാണ് മറ്റൊരു മുന്നണി അധികാരത്തിലേക്ക് വരുന്നത്. ഈയൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലും അതിനുശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഘട്ടങ്ങളിലും സത്യപ്രതിജ്ഞാ സമയത്തുമൊക്കെ വലിയൊരു ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പ്രോസസ്സും എല്ലാം തീർന്നത് എന്ന് നമ്മൾ മീഡിയകളിലൂടെ കണ്ടതാണ്. ഇന്നത്തെ നമ്മുടെ ഒരു ആദ്യത്തെ ഒരു വിഷയമായി ഇതാണ് നമ്മളിന്ന് എടുക്കുന്നത്. ഈയൊരു സർക്കാരിൽ നിന്ന്, പുതിയൊരു മുന്നണി സർക്കാരിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്?
1: യെസ്, ഷമീൽ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ 10 വർഷത്തിന് ശേഷം ഒരു മുന്നണി മാറ്റം, ഭരണമാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് ആളുകൾക്ക് നല്ല ഉയർന്ന പ്രതീക്ഷയും, പൊതുവിൽ നമ്മൾ ഈ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ചില ആശങ്കകളുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ പ്രതീക്ഷയുടെ അളവ് സാധാരണത്തെ ഒരു ഗവൺമെൻറ് വരുമ്പോഴുള്ളതിനേക്കാൾ ഒരുപാട് അധികമാണ് എന്നാണ് പൊതുവിൽ മാധ്യമങ്ങളെയും സമൂഹത്തെയും ഒക്കെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാനിപ്പോൾ നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്കുള്ള യാത്രക്കിടയിൽ തന്നെ ഒരാളൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ സൗണ്ട് ഇങ്ങനെ കുറഞ്ഞു പോയപ്പോൾ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അതിൽ പങ്കെടുക്കാൻ പോയി. സജീവമായ രാഷ്ട്രീയത്തിലുള്ള ആൾ തന്നെയാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരികയാണ് പറയണ്ടായി. അത് ഇങ്ങനെ എൻ്റെ ഒരു സറൗണ്ടിങ്സിലുള്ള ഒരു കുറച്ചധികം ആളുകൾ ഇത്തവണ അങ്ങനെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ പോയതായി മനസ്സിലാക്കി. വാർത്തകൾ നമ്മൾ കാണുമ്പോഴും വലിയ ജനബാഹുല്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെയാണ് മാധ്യമങ്ങൾ ഇതിനെ വലിയ രൂപത്തിലുള്ള ആഘോഷമാക്കി എടുക്കുന്നത്. സാധാരണ സത്യപ്രതിജ്ഞാ ചടങ്ങുകളും അധികാരമേൽക്കലുകളുമൊക്കെ ആളുകൾ വളരെ കാര്യമായി തന്നെ റിപ്പോർട്ട് ചെയ്യുകയും വാർത്താ പ്രാധാന്യം നൽകുകയും ചെയ്യാറുണ്ടെങ്കിലും കുറച്ചുകൂടി അധികം ഇത് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ്, അതിന് വലിയ, സാധാരണത്തേക്കാൾ വലിയ കവറേജ് നൽകപ്പെടുന്നു എന്നാണ് എനിക്കത് നോക്കിയപ്പോൾ ഫീൽ ചെയ്തത്. നമ്മൾ മന്ത്രിസഭയെ ജസ്റ്റ് ഒന്ന് നിരീക്ഷിക്കുമ്പോൾ ഞാനതിനെ വളരെ ഡെപ്തിൽ പോയി വിലയിരുത്തല്ല, കുറേ വ്യത്യസ്തതകൾ ഈ മന്ത്രിസഭയ്ക്ക് കാണുന്നുണ്ട്. ഒന്നിപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു വെൽ ബാലൻസ്ഡ് ആണ്. സാമൂഹികമായി, പ്രാദേശികമായി ചില ജില്ലകൾക്കൊക്കെ പരാതികളുണ്ട് എന്ന് നമ്മൾ അക്കമഡേറ്റ് ചെയ്താൽ പോലും വലിയ രൂപത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും പരിഗണിച്ചിട്ടുണ്ട്. സാമൂഹികമായും എല്ലാ വിഭാഗം ആളുകളെയും പരിഗണിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ അവകാശപ്പെട്ടത് അനുസരിച്ച് രണ്ട് എസ് സി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർ സഭക്കകത്തുണ്ട്. അതുപോലെ തന്നെ 2 വനിതകളുണ്ട്. പിന്നെ ഈ ഇവരുടെ പ്രൊഫൈലുകൾ നമ്മളിങ്ങനെ നോക്കുമ്പം ശരിക്കും വളരെ പാവപ്പെട്ട പശ്ചാത്തലങ്ങളിൽ നിന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങി ആ സജീവ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന് ഈ പൊസിഷനിലെത്തിയ ആളുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി ഒ ജെ ജനീഷിനെ കുറിച്ച്, അദ്ദേഹം വളരെ ചെറുപ്പകാലത്ത് പിതാവ് മരണപ്പെട്ട് മാതാവ് ഒരു തൊഴിലുറപ്പ് ജോലിക്ക് പോയിരുന്ന ഒരാളാണ്. അവിടെ നിന്നാണ് അദ്ദേഹം തന്നെ തൻ്റെ പഠന കാലഘട്ടത്തിൽ സെക്യൂരിറ്റിയായും മറ്റൊക്കെ ജോലി ചെയ്ത് അങ്ങനെ വളർന്നു വന്ന ഒരാളാണ്. ഇപ്പോൾ ബിന്ദു കൃഷ്ണയെക്കുറിച്ച് ഞാൻ ഒരു ചാനലിലൊരു ചർച്ച ഇങ്ങനെ കണ്ടപ്പോൾ പറയണ്ടായി, അവരുടെ പിതാവ് ഒരു ചായക്കടക്കാരനായിരുന്നു. ഇത് മറ്റേ ചായക്കടക്കാരനല്ല, ശരിക്കും ചായക്കടക്കാരനായിരുന്നു. അവിടെ നിന്ന് വളർന്നു വന്ന രാഷ്ട്രീയത്തിൽ, പിതാവ് രാഷ്ട്രീയക്കാരനായിരുന്നു, അതിൽ സ്വാധീനിക്കപ്പെട്ട് രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട രണ്ടാളുകളെ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ അത്ര സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്ന ആളുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു മന്ത്രിസഭ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊന്ന് വിദ്യാഭ്യാസമാണ്. മിക്കവാറും എല്ലാവരും നല്ല വിദ്യാസമ്പന്നരായ ആളുകളാണ്. ഒരുപാട് അഡ്വക്കേറ്റുമാർ, ലോ പഠിച്ച ഒരുപാട് ആളുകളുണ്ട്. മുഖ്യമന്ത്രി തന്നെ സോഷ്യൽ വർക്കിലും നിയമരംഗത്തും ഡിഗ്രിയും PGയുമുള്ള ആളാണ് മിക്കവാറും ആളുകളൊക്കെ എടുത്തു നോക്കിയാൽ. പക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ഡിഗ്രികളുള്ള മുഖ്യമന്ത്രി അധികാരത്തിൽ വരുന്നതെന്നില്ല ഏതോ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതായി കാണണ്ടായി. അപ്പോൾ വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം ആളുകൾ എന്ന് നമുക്കിവരെ കുറിച്ച് പറയാൻ പറ്റും. വേറൊന്ന്, 21-ൽ 14 ആളുകൾ പുതുമുഖമാണ്. പുതുമുഖങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഒരു തലമുറയുടെ മാറ്റം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അത് ശരിക്ക് ഒരു നാട്ടിൽ ആവശ്യമുള്ള സംഗതിയാണല്ലോ. കുറേ കാലമായി ഭരണരംഗത്തുള്ള പഴയ രീതികളോടൊപ്പം കൺവെൻഷനുകൾ മെത്തേഡുകളോട് കൺവെൻഷണൽ മെത്തേഡുകളോടൊപ്പം സഞ്ചരിച്ചു വരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ഒരു തലമുറയിൽ നിന്നുള്ളൊരു മാറ്റം ഈ മന്ത്രിസഭക്കുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള, ഉണ്ടാകേണ്ട, സ്വാഭാവികമായും ഉണ്ടായി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില സംഗതികൾ, ഒന്നെന്ന് പറയുന്നത് 10 വർഷമായി ഇവർ വിമർശകരാണ്. ഒരു സർക്കാരിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിൻ്റെ എല്ലാ മേഖലകളെയും നിരന്തരമായി വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന നിലക്ക് ഒരു ഗവൺമെൻറ് കൈകാര്യം ചെയ്യുമ്പോൾ, വകുപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏതൊക്കെ മേഖലകളിൽ എന്തെല്ലാം പിഴവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചുള്ളൊരു ഒരു ബോധം ഈ നിലവിലുള്ള പ്രതിപക്ഷ ദൗത്യം നിർവഹിച്ച ആളുകൾ എന്ന നിലക്ക് ഇവർക്ക് അത് സ്വാഭാവികമായി ഉണ്ടായി വരേണ്ടതാണ്, ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അത് കുറേ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ, ഇപ്പോൾ ഏറ്റവും അധികം കഴിഞ്ഞ ഗവൺമെൻറ്റിനെ വിമർശിച്ചതൊന്നും സാമൂഹികമായ ഒരുപാട് കാര്യങ്ങളിൽ, അതിലിപ്പോൾ ഈ ഭരണമാറ്റത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്ന ചില സാമുദായിക നേതാക്കളുടെ വർഗീയ പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ്റുകൾ എടുത്ത സ്റ്റാൻഡുകൾ, ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള രൂക്ഷമായ ഭാഷയും വിമർശനവും പിന്നെ തീവ്രവാദ ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് എടുത്ത നിലപാടുകൾ ശരിയായിരുന്നില്ല എന്ന് വിമർശിച്ചിരുന്ന ആളുകളാണിവർ. അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് വലിയ കടം ഗവൺമെൻറ്റിന് സംസ്ഥാനത്തിന് വരുത്തി വെച്ചു എന്ന് പറഞ്ഞിരുന്നു. ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻ്റാണ് ഇവിടെ നടക്കുന്നത് എന്ന് നിരന്തരമായി ഇവർ പറഞ്ഞിരുന്നു. നികുതി വർദ്ധിപ്പിക്കാനുള്ള, ആളുകൾക്ക് ഭാരമാകാതെ നികുതി വർദ്ധിപ്പിക്കാനുള്ള വഴികൾ സ്വീകരിക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞിരുന്നു. നികുതി മുഴുവൻ പിരിച്ചെടുക്കുന്നില്ല എന്ന അലഗേഷൻ ഇവർക്കെതിരെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നില്ല എന്ന ആരോപണം ഈ ഗവൺമെൻറ്റിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. കിഫ്ബി പോലെയുള്ള സംവിധാനങ്ങൾക്കെതിരായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ധൂർത്തിനെ സംബന്ധിച്ച് മന്ത്രിമാരുടെ വാഹനങ്ങളും പിന്നെ വീടും ഓടികൂട്ടലും ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലുള്ള ധൂർത്ത് സംബന്ധിച്ചുള്ള വളരെ വലിയ ആരോപണങ്ങൾ, വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നവരാണ് ഇന്ന് പിന്നെ ഭരണപക്ഷത്തെത്തിയിട്ടുള്ളത്. ആരോഗ്യരംഗത്തും അതെ, ആരോഗ്യം വെന്റിലേറ്ററിൽ എന്ന ക്യാമ്പയിൻ നടത്തിയിരുന്ന ആളുകളാണ് ഇപ്പോൾ ഭരണരംഗത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് പിൻവാതിൽ നിയമനങ്ങൾ എന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം യൂത്തിൻ്റെ ഒരു മൈഗ്രേഷൻ കേരളത്തിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു. പോലീസിംഗ് രംഗത്തുള്ള കുറേയധികം കാര്യങ്ങൾ, അതിൻ്റെ സംഘീയവൽക്കരണത്തെക്കുറിച്ച്, പോലീസിൻ്റെ മാഫിയ ബന്ധത്തെക്കുറിച്ച്, പിന്നെ ആഭ്യന്തര വകുപ്പ് പരാജയമായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ചിരുന്ന ആളുകളാണിവർ. കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഡീലിങ്ങുകളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ സംഘപരിവാർ നയങ്ങൾക്ക് വിധേയപ്പെട്ടു കൊടുക്കുകയാണ് ഈ സർക്കാർ എന്ന ആരോപണം കഴിഞ്ഞ 10 കൊല്ലമായി പറഞ്ഞിരുന്നവരാണ് ഇപ്പോൾ അധികാരത്തിലെത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. ജനങ്ങൾ അതിനുവേണ്ടിയാണ് 102 സീറ്റ് ഈ ഗവൺമെൻറ്റിന് നൽകിയിട്ടുള്ളത്. ആ പ്രതീക്ഷക്കൊത്ത് ഈ സർക്കാർ ഉയരുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നു, അത് ശ്രദ്ധയിലുണ്ടാകണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അതോടൊപ്പം ചില ആശങ്കകളും നമുക്കുണ്ട്. ഇപ്പോൾ പുതുമുഖങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നേരത്തെ പരിചയമില്ലാത്ത ആളുകൾ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നൊരാശങ്കയുണ്ട്. അത് പരിചയമില്ലാത്തവരും എന്ന് പറഞ്ഞാൽ നേരിട്ട് ആദ്യമായി MLA ആകുന്ന ആളുകൾ നേരിട്ട് മന്ത്രിയാകുന്ന പലരുണ്ട്. എനിക്കൊന്ന് ലിജു, MLA അങ്ങനെയാണ്, ബിന്ദുകൃഷ്ണ അങ്ങനെയാണ്, OJ ജനീഷ് അങ്ങനെയാണ്, അങ്ങനെ കുറച്ചധികം ആളുകൾ, VE ഗഫൂർ അങ്ങനെയാണ്, കുറച്ചധികം ആളുകൾ നേർക്ക് നേരെ ആദ്യ ടൈമിൽ തന്നെ മന്ത്രിയാകുന്നു എന്ന അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ചില ആശങ്കകളും ഇവിടെ നിലനിൽക്കുന്നു. ഇപ്പോൾ 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരുന്നു. ആ ഇന്ദിരാ ഗ്യാരണ്ടികൾ അധികാരത്തിലെത്തിയ ഉടനെ അതിൽ 2 എണ്ണം നടപ്പിലാക്കുന്നു എന്നതും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. കേരളത്തിൽ ഏറ്റവും അധികം ഉയർന്നു വന്നിരുന്ന ആളുകളുടെ ആവശ്യമായിരുന്നു ആശാവർക്കർമാരുടെ സമരം, അംഗനവാടി പിന്നെ തൊഴിലാളികളുടെ അവരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട പാചക തൊഴിലാളികളുടെ, അവിടെയെല്ലാം സർക്കാർ പ്രതീക്ഷ നൽകുന്ന രൂപത്തിലുള്ള ചെറിയൊരു വർധനവ് മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നതും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. എന്നാൽ ആദ്യത്തെ ദിവസം തന്നെ ഈ സർക്കാരിൻ്റെ എല്ലാവിധ ആഘോഷങ്ങളോടൊപ്പവും ആദ്യ ദിവസത്തെ ഒരു കല്ലുകടി എന്ന് പറയാവുന്ന ഒരു സംഗതി വന്ദേ മാതരം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഴങ്ങിക്കേട്ടു. അത് അതിൻ്റെ ഫുൾ ഭാഗവും ചൊല്ലുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെതിരെ ഇപ്പോൾ CPIM വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത് വിമർശനം ഉന്നയിക്കപ്പെടേണ്ട സംഗതിയാണ്. പൊതുവിൽ ചാനലുകളിൽ കേട്ടത് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ആരുടെയും വിശദീകരണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ലോക് ഭവനാണ് ഗവർണറുടെ ഭാഗത്തു നിന്നാണ്, ഓഫീസിൻ്റെ ഭാഗത്തു നിന്നാണ് അതിൻ്റെ പ്രോട്ടോക്കോൾ നൽകുക എന്നാണ് പൊതുവിൽ ചാനലുകൾ, അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും അതെന്താണ് എന്ന് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനുമുണ്ട്. അതവർ വിശദീകരിച്ചേ മതിയാവൂ. ജനങ്ങളെ കൺവിൻസ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഇതുവരെ നേരത്തെ നമ്മൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട അഭിപ്രായ കാര്യങ്ങളിലെല്ലാം അവർക്ക് വിധേയപ്പെട്ടു കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. നട്ടെല്ലു നിവർത്തി നോ പറയാൻ കഴിയാത്തവരാണുള്ളത് ഇവിടെ ഉള്ളവർ എന്ന് വിമർശിച്ച് അവസാനം അവർ പറയുന്ന ഒരാശയത്തിന് വിധേയപ്പെട്ടു കൊടുക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചത് എന്ന് കേരളീയ സമൂഹത്തോട് ഗവൺമെൻറ് തുറന്നു പറയണം.
0: തീർച്ചയായിട്ടും കഴിഞ്ഞൊരു 10 വർഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോഷ്യൽ മീഡിയ ആളുകൾ വളരെയധികം ഉപയോഗിച്ച് ശീലിച്ചൊരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഇവിടെ എണ്ണിപ്പറഞ്ഞതുപോലുള്ള വിമർശനങ്ങൾ അവിടെയൊക്കെ ഡോക്യുമെൻ്റഡ് ആണ്.
1: അതെ,
0: ഇനി ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായും ആ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വരും. നിങ്ങൾ പറഞ്ഞത് എന്തായി എന്ന്
1: ഒരു ഡോട്ടിട്ടാണ്
0: ഒരു ഡോട്ടിട്ടാൽ കാര്യങ്ങൾ വരും. മാത്രവുമല്ല സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾ വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ അന്ന് ഉന്നയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് യൂത്തിൻ്റെ ഒക്കെ മനസ്സിൽ പതിഞ്ഞ് കിടക്കുന്നുണ്ട്. യൂത്ത് വോട്ടർമാരുടെ 102 സീറ്റിൽ നമ്മൾ അതും കൂടി എണ്ണണമല്ലോ. അപ്പോൾ ഈ ഒരു പ്രതീക്ഷക്കൊത്ത് സർക്കാരിന് എന്താണ് തിരിച്ച് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു കരുതൽ ഏത് തരത്തിലാണ് ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് അമിത് മാഷ് ഒന്ന്.
2: അല്ല, മറ്റ് ഒരു പക്ഷേ ഇപ്പം 3 പ്രതിപക്ഷമുണ്ട് എന്നുള്ളതാണ്. ഇത് CPM നയിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുണ്ട്, BJP മോശമല്ലാത്ത 3 പേരുണ്ട്, പിന്നെ സതീശൻ മുഖ്യമന്ത്രി ആവരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ശക്തമായി നിലനിന്ന ചിലരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 3 പ്രതിപക്ഷത്തിനെയും ഒരേ സമയം നേരിടേണ്ടി വരുമെന്നുള്ളത് കൃത്യമായ ബോധ്യത ഉണ്ടാകണം. പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു ഇൻകുംബൻസിയിൽ നിന്ന് എന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരം വളരെ വ്യക്തമായി പ്രതിഫലിപ്പിക്കപ്പെട്ട ഒരു ഇലക്ഷനാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഒരു സർക്കാർ വരുന്നത്. അപ്പോൾ ആ ജനങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ ഉണ്ടാകും. അപ്പോൾ അവിടെ എന്തായാലും സർക്കാർ ആദ്യമേ വെച്ചാൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തിനെതിരെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്? അവർ കൃത്യമായിട്ടും അവർക്ക് മടുപ്പുണ്ടാക്കിയ, വെറുപ്പുണ്ടാക്കിയ, എതിർപ്പുണ്ടാക്കിയ ചില കാര്യങ്ങളുണ്ട്. അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് സംഭവിക്കാതിരിക്കുകയും അതിൽ വേണ്ട റെക്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണോ ഇത് വരുത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നാൽ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആരാണോ ഈ നിലവിലുണ്ടായിരുന്ന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ടാക്കിയത്, ഏതുതരം ശക്തികളാണോ അതിന് സർക്കാരിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചത്, അത്തരക്കാരെ പൂർണ്ണമായി മാറ്റി നിർത്താൻ, അത്തരം പ്രവണതകളെ പൂർണ്ണമായിട്ട് മാറ്റാൻ സർക്കാരിന് കഴിയണം. അപ്പോൾ വെച്ചാൽ പൊതുവെ നമുക്കറിയാപ്പോൾ ഒരിക്കലും തെറ്റുപറ്റാത്തവരാണ് ഭരണാധികാരികൾ എന്ന രൂപത്തിലുള്ള ഒരു തരം ധാർഷ്ട്യം പലപ്പോഴും സർക്കാരുകൾക്ക് സംഭവിക്കും. അപ്പോൾ ജനങ്ങൾ എന്തു പറഞ്ഞാലും അത് കേൾക്കാൻ തയ്യാറല്ലാത്ത ഒരവസ്ഥ. അപ്പം എനിക്ക് ഒന്നാമത് പറയുന്നത് വെച്ചാൽ ഇവിടെ വേണ്ടത് എന്ന് തന്നെയാണ്, തിരുത്താൻ തയ്യാറുള്ളൊരു സർക്കാർ ഉണ്ടാവുക എന്നുള്ളതാണ്. കേൾക്കാൻ തയ്യാറുള്ള ഒരു സർക്കാർ ഉണ്ടാവുക, അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു സർക്കാർ ഉണ്ടാവുക, ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ ജനങ്ങളിലൊരു ശബ്ദം ശ്രവിക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പഴയ മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു നവകേരള യാത്ര നടത്തിയിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? ജനങ്ങളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ പേപ്പറുകൾ കയ്യിൽ കിട്ടിയിരുന്നു. അവർക്ക് എന്ത് സംഭവിച്ചു വെച്ചാൽ, അപ്പോൾ ആ രീതിയിൽ ആളുകളെ കളിയാക്കുന്നൊരു നാടകമാകാൻ പാടില്ല. കൃത്യമായിട്ടും അവരെ കേൾക്കുകയും അവരോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണോ ആ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യാൻ പറ്റണം. അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനൊന്നും എന്ത് നിൽക്കരുത്. പലപ്പോഴും ഇപ്പോൾ ജനങ്ങൾക്ക് ചിലപ്പോൾ സമരം ചെയ്യേണ്ടി വരും, പ്രാദേശികമായ സമരങ്ങളുണ്ടപ്പോൾ. കോഴിക്കോട് ഇപ്പോൾ ഞെളിയൻ പറമ്പിലെ ആളുകൾ സഹി കിട്ടരുത് ചെയ്യുന്നു, അവർക്ക് മൂക്ക് പൊത്താതെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ വരുമ്പോഴാണൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് വരുന്നത്. ഇത്തരത്തിലൊരു സമരത്തിലേക്ക് വരുമ്പോഴേക്ക് അത് സർക്കാർ വിരുദ്ധമാണ്, അവർ വർഗീയവാദികളാണ്, അല്ലെങ്കിൽ ഭീകരന്മാരാണ് എന്ന രൂപത്തിലൊന്നും ജനങ്ങളെ കാണാൻ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം ഏതൊരു ഭരണകൂടത്തിൻ്റെ കീഴിലാണെങ്കിലും ജനങ്ങൾക്ക് ചില സമയങ്ങളിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചിലപ്പോൾ സമരമാർഗം ഉപയോഗിക്കേണ്ടി വരും. അതിന് അതിൻ്റേതായ ഒരു എന്താണ് അനുധാവന ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സർക്കാർ ചെയ്യേണ്ടത്. മറ്റൊന്നു വെച്ചാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായ ഒന്നാണ് പോലീസ് സേന. പോലീസ് സേനയ്ക്കകത്ത് ചിലത് സംഭവിക്കുന്നു എന്നുള്ള വളരെ എന്താ പറയുക, സാധാരണ ജനങ്ങളല്ല എം എൽ എമാരും ഒക്കെ പബ്ലിക്കായി തന്നെ തെളിവുകളടക്കം ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഈ ഒരു സേനയിൽ തിരുത്തലുകൾ വരേണ്ടി വരും. അപ്പോൾ ജനകീയത ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ പോലീസിൽ നിന്ന് നീതി ലഭിക്കുമെന്നുള്ള തോന്നലുണ്ടാക്കുക, ഒപ്പം ഒരു കടന്നു ചെല്ലാവുന്ന ആളുകൾക്ക് അവരുടെ പരാതിയുമായിട്ട് ചെല്ലാവുന്ന ഒന്നായിട്ട് സ്റ്റേഷനും തീരം മാറണം. ഇപ്പോൾ സ്ത്രീ സുരക്ഷയുടെ വിഷയം വലിയ വാചകത്തിലാണ് കേന്ദ്രവും സംസ്ഥാനമൊക്കെ അത് പറയാറില്ലേ, പക്ഷെ നമുക്കറിയാം അതിൽ ഫലത്തിൽ സംഭവിച്ചത് എന്താണ്. ഇത് വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ചിലവർക്ക് മാത്രമായിട്ട് അത് കൊടുക്കുക, മറ്റു ചിലരുടെ കണ്ണീരിന് വിലയില്ലാതെയാവുന്നൊരവസ്ഥ, അത് സംഭവിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ സർക്കാരിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിൽ വലിയൊരു വിഭാഗം അത്തരത്തിൽ സ്ത്രീകൾ തന്നെ ആയിരിക്കും. അപ്പോൾ അവരുടെ വോയിസിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം കിട്ടണം. പിന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എന്തായാലും കുറേയധികം കേസുകൾ, അതായത് പിന്നെ ഇല്ലാത്ത കേസുകൾ, ഇപ്പം എൻ ആർ സിക്ക് നമുക്ക് അടക്കം അറിയാം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം കേസുകൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം, പിൻവലിക്കാൻ കഴിയുന്നത് പിൻവലിക്കണം, അല്ലെങ്കിൽ സർക്കാർ കോടതിയിൽ വെച്ച് എന്ത് ചെയ്യണം, അത് ആ രീതിയിൽ പ്രോസിക്യൂഷൻ നമുക്കറിയാലോ സെറ്റിൽ ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ ഇപ്പോൾ ഡാൻസ് ഓഫ് പോലുള്ള ഈ സംവിധാനങ്ങൾ, അതൊക്കെ എന്തിനു വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളത് വിമർശകരായ അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കാൻ അർഹതയില്ലാത്തതാണെങ്കിൽ അത് പിരിച്ചുവിടണം. മാത്രമല്ല അതിൻ്റെ ഒരു പ്രീ ഹിസ്റ്ററി പരിശോധിച്ച് അതിൽ ശിക്ഷിക്കപ്പെടേണ്ടവരുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. മറ്റും നമുക്കറിയാം വിദ്യാഭ്യാസത്തിലാണ്. വിദ്യാഭ്യാസത്തിനകത്ത് രണ്ട് കാര്യം പ്രധാനമായിട്ട് പറയാറുള്ളത്. ഒന്നെന്താ വെച്ചാൽ ആവശ്യമില്ലാത്ത പരീക്ഷണങ്ങൾ നടത്തരുത്. അതായത് ഒരു ഒരു ഗുണവുമില്ലാത്ത വിദ്യാഭ്യാസത്തിനോ കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ അധ്യാപകർക്കോ ഒന്നും ഒരു ഗുണവും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല ചിലപ്പം അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന, ഇപ്പം നമുക്ക് പറയാം ജെൻഡർ എന്ന് പറയുന്നത് ഇവിടെ എന്തോ ഇതുകൊണ്ടാണ് ലോകം മാറാൻ പോകുന്നതെന്നുള്ള പോലെ അതിൽ മാത്രമായിരുന്നു ട്രെയിനിങ്ങുകൾ വരെ തീരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പരീക്ഷണങ്ങളല്ല ആവശ്യം. ജെന്യൂനായ നിലക്ക് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ ഔന്നത്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന, നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വളരെ ആസ്പിറേഷൻസ് ഉള്ള കുട്ടികൾ ഉള്ളൊരു രാജ്യമാണ്. അവരുടെ ഫൗണ്ടേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ രീതിയിൽ സമ്പന്നമായ സ്ട്രോങ് ആയ ഒന്നാക്കി മാറ്റാൻ പറ്റണം. അതിന് മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ ഇപ്പോൾ എന്താണ് വിദ്യാഭ്യാസ വകുപ്പ് വരികയും ചെയ്യുന്ന വലിയ ഉത്തരവാദിത്വം അവർക്ക് ഉണ്ടാകും. അത് ആ രീതിയിൽ നിർവഹിക്കാൻ കഴിയണം. മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ കേരളത്തിലൊരു ചെറിയ ഡിവൈഡുണ്ട്, തെക്കും വടക്കും നമ്മൾ ഡിവൈഡുണ്ട്. ആ ഡിവൈഡ് സീറ്റുകളുടെ മാത്രമല്ല ടീച്ചേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷന് ഒക്കെ എന്താണ് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ, ഇത് പരിഹാരത്തിന് വിധേയമാകണം. ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതൊരു അനീതിയല്ല എന്നും ഇതൊരു നീതിയാണ് എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് വിശദീകരിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ പരിഹാരത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഒരുപാട് സംവരണ അട്ടിമറികൾ നടന്നിട്ടുണ്ട്, ധാരാളം അപ്പോയിൻമെൻറ്റ്സിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മളെന്ത് എടുത്തു കൊടുക്കാൻ റെഡിയാണ്. അത് പരിഹരിക്കൽ നിർബന്ധമാണ്. അത്തരത്തിലെന്താ വെച്ചാൽ അനീതിപൂർവ്വം ജോലി നേടിയവരുണ്ടെങ്കിൽ അത്തരക്കാർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പറ്റുക, ആ നടപടികൾ സ്വീകരിക്കണം. കാരണം ഇതൊക്കെ തിരുത്തപ്പെടേണ്ടത് തിരുത്തിയിട്ടില്ലെങ്കിൽ ഒരു സാമൂഹ്യക്രമത്തിൻ്റെ ആരോഗ്യത്തെ അത് കാലാകാലത്തേക്ക് ബാധിക്കുക തന്നെ ചെയ്യും. മറ്റൊന്ന് വെച്ചാൽ ഈ തൊഴിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്, ഇപ്പം നിങ്ങൾ പറഞ്ഞത് അതൊക്കെ എന്ത് ചെയ്യണം. ഞാൻ കേട്ടെന്ന് വെച്ചാൽ ഈ സർക്കാർ പുറത്തു പോകുന്നതിൻ്റെ ഒരു ഒരു ഒന്നോ രണ്ടോ ആഴ്ച മുൻപ് നമുക്കറിയാവുന്ന ഒരു ഒരു സ്ത്രീയോട്, അടുത്തുള്ള ഒരു പ്രദേശത്തെയാണ്, അവരോട് ചോദിച്ചപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് പിന്നെ അവിടെ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജോലിയുടെ ഈ പിന്നെ ടേം എന്താ വെച്ചാൽ പൂന്തോട്ട ഇതെന്നുള്ളതാണ് നോക്കുക, ഗാർഡനറാണ്. അപ്പോഴൊരു ചോദിച്ചപ്പോൾ എനിക്ക് ആ പരിപാടി എന്നറിയില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞാൽ അതൊന്നുമില്ല, അവിടെ വെച്ചാൽ ഈ മറ്റേ മുഖ്യമന്ത്രിയുടെ ടേബിളിൽ കൊണ്ടുപോയിട്ട് പൂവ് കൊണ്ടുപോയിട്ട് വെക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതുകളുള്ളൂ. പക്ഷെ അതൊക്കെ വളരെ നിഗൂഢമായി ഇത്തരം അപ്പോയിൻമെൻറ്റ്സ് നടന്നിട്ടുണ്ട്. അതൊക്കെ ആവശ്യമില്ലാത്ത, അതായത് വഴിവിട്ട് നടത്തിയ നിയമനങ്ങൾ തിരുത്തപ്പെടേണ്ടത് തന്നെ ഉണ്ട്. പി എസ് സി എന്താച്ചാൽ പലപ്പോഴും എക്സാം നടത്തുന്നു, ലിസ്റ്റ് ഉണ്ടാക്കുന്നു, ഒരുപാട് തൊഴിൽ അന്വേഷകരായ യുവാക്കളെ നിരാശയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ എങ്ങനെയാണോ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ എനിക്ക് തോന്നിച്ചാൽ ഈ പാലിക്കാൻ കഴിയാത്ത ചില വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി വേണ്ടാതൊക്കെയാണെന്ന് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ വികസനം എന്നത് പലപ്പോഴും അഴിമതിക്കുള്ളൊരു മറയാക്കി ഇവിടെ മാറുന്നുണ്ട്. പറയാം, പല പദ്ധതികളുടെയും തുക നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊന്നും പൊട്ടന്മാരൊന്നുമല്ലല്ലോ. ഒരു റോഡിന് എത്രയാണ് ചിലവ് വരിക, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്വയർ മീറ്റർ അളന്നു കഴിഞ്ഞാൽ
0: ബസ് സ്റ്റോപ്പ്
2: അത്തരത്തിലൊക്കെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന, അവരുടെ നികുതിപ്പണം ആ രീതിയിൽ വിനിയോഗിക്കുന്ന ഒരു രീതികൾ മാറ്റേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ചില ഫണ്ടുകൾ പലതും വക മാറി ചിലവഴിച്ചത്, SC ST അടക്കമുള്ള ഫണ്ടുകൾ എനിക്ക് ഒന്നും രണ്ടല്ലോ 10-80% ഫണ്ടുകൾ ഈ രീതിയിൽ വക മാറ്റി ചിലവഴിച്ചിട്ടുണ്ട്. അത് തിരിച്ചു ചെയ്യാൻ പറ്റിച്ചാൽ അത് ചെയ്യണം, അല്ലെങ്കിൽ ഇനിയൊരിക്കലും അത് സംഭവിക്കില്ല എന്നുള്ള സർക്കാർ പിന്നെ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തണം. പല കരാറുകളും, വഴിവിട്ട കരാറുകൾ പലതും നൽകിയത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും നമുക്കറിയാവുന്നൊരു കാര്യം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വന്ദേ മാതരം ചൊല്ലുന്നതല്ല പ്രശ്നം, മറിച്ച് കേരളത്തിൽ കൂടെ ഇത്തരത്തിലുള്ള ഒരു ചുവയുള്ള ഒരു രാഷ്ട്രീയം, അത്തരമൊരു അന്തരീക്ഷം കൊണ്ടുവരാനുള്ള ബോധപൂർവമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനെതിരെ ഉള്ളൊരു പ്രതിരോധം ഇവിടെ ആവശ്യമുണ്ട്. കാരണം ഇവിടെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത് ഞങ്ങൾക്കത് വേണ്ട എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒന്ന് രണ്ട് കമൻസ്, അവിടെ നമുക്കറിയപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പേരെടുത്ത് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ത് ചെയ്യണം, അത് ശ്രദ്ധിക്കുന്നേ വേണല്ലോ. അദ്ദേഹം വലിയ ഉയർന്ന പദവിയിലാണ് ഇപ്പം എന്ത് ഇരിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്താ വെച്ചാൽ, NSS എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റേ എന്താ നമ്മളെ നേതാവിനെ വരുന്ന
1: സുകുമാരൻ
2: നായർ എന്തെങ്കിലും തെറ്റായി ഒന്നും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ്. പക്ഷെ അങ്ങനെ അത്രമാത്രം ബ്ലൈൻഡായി പത്രം വായിക്കാത്ത ഒരാളാണ് അദ്ദേഹം എന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ ചാനലൊന്നും കാണാത്ത. പക്ഷെ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു മാന്യമായ രൂപത്തിലായിരിക്കണം ഏത് സമുദായ നേതാക്കളുടെയും ഈ പ്രസ്താവനകളും പ്രതികരണങ്ങളൊക്കെ. അല്ലാത്ത പക്ഷം അതിലിടപെടേണ്ടത് അത്യാവശ്യമായിട്ട് വരും. ഇപ്പം നമുക്കറിയാം, ഈ നമ്മുടെയൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്തുണ്ട് ചില കുട്ടികൾ ഇങ്ങനെ തോണ്ടും, എന്നാണ് ഞാൻ ടച്ചോക്കടാ ഉണ്ട്. അങ്ങനെ നമ്മളെങ്ങാനും കഷ്ടകാലത്തിന് ഒന്ന് കൊടുത്താൽ ഓൻ ആ അപ്പം കരഞ്ഞ് വിളിച്ചെന്ത് ചെയ്യും, മാഷെടുത്ത് കൂടും, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ മറ്റേ ഹെഡ് മാഷെടുത്ത് കൂടും, എന്നിട്ടെന്ത് പറയും, ഇന്ന മറ്റോൻ ടച്ച് പറയും. അപ്പോൾ തച്ചോൻ എന്ത് ചെയ്യും, കുറ്റക്കാരനായിട്ട് മാറും, ഓൻ നല്ല അടിയും കിട്ടും. ഇപ്പോൾ നമ്മുടെ മഹാനായ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം എന്ത് ചെയ്യുക, എങ്ങനെയെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാക്കി അദ്ദേഹത്തെ ഒന്ന് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയോ ഒന്ന് ചെയ്താൽ പ്രതിപക്ഷം എല്ലാം കൂടെ 86 വയസ്സ് ആലോചിക്കണം. അപ്പോൾ ആ വയോവൃദ്ധനെ എന്താണ് അറസ്റ്റ് ചെയ്യിപ്പിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമുണ്ട്. ഞാൻ ഭയപ്പെടുന്നത് എന്താ വെച്ചാൽ, അദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റ് സാമ്പത്തിക ഈ വിവാദങ്ങളൊക്കെ ഇവിടെ പൊങ്ങി വരാനിടയുണ്ടെന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു മുൻകൂർ മറ അദ്ദേഹം ഉണ്ടാക്കുകയായിരിക്കും. എന്തായാലും അതൊക്കെ കൃത്യമായിട്ടൊരു ധാരണ വേണം. ഏറ്റവും എനിക്ക് സർക്കാരിൻ്റെ ഇവിടെ പറയാനുള്ള കാര്യം വെച്ചാൽ, ഇവിടെ ഉദ്യോഗസ്ഥർ മാറുന്നില്ല, ഉദ്യോഗസ്ഥർ അവിടെ അതേപോലെയൊക്കെ തന്നെ ഉണ്ട്. ഇവരാണ് പൊതുവെ ഭരണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. നേരത്തെ നിഷാദ് സലഫി പറഞ്ഞ പോലെ ഇതിലിപ്പോൾ നമ്മളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പോലും എന്താണ് ആദ്യമായിട്ടാണ് മന്ത്രിയായിട്ട് മാറുന്നത്. സ്വാഭാവികമായും അതൊരു ഭരണ പരിചയത്തിലെ കുറവ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഇൻട്രിക്കസീസ് ഉണ്ടാവും, ഒരുപാട് ആഴത്തിലുള്ള നൂലാമാലകളുണ്ട്. അത്തരം കാര്യങ്ങൾ ഒരു പക്ഷേ പരിചയിക്കാത്ത പലർക്കും തെറ്റുപറ്റാൻ വളരെ എളുപ്പമാണ്. ഇന്നതാണെന്ന് പറയുമ്പോൾ അറിയാതെ എളുപ്പപ്പെടും. അത്തരത്തിലുള്ള ഈ അപകടങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് ആദ്യം വാണിംഗ് കൊടുക്കണം, ഏതെങ്കിലും നിലയിൽ ഈ വഴി തെറ്റിക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നു. കാരണം വെച്ചാൽ ഉദ്യോഗസ്ഥ ദുർഭരണം സംഭവിക്കുക പലപ്പോഴും ഈ മറ്റേ മന്ത്രിമാരുടെ ഭരണ പരിചയത്തിൽ നിന്ന് ആയിരിക്കും. അതിനൊരിക്കലും അവസരമുണ്ടാകരുതെന്നുള്ളതാണ്. പിന്നെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇവിടെ പ്രവാസികൾ ഒക്കെ വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിപ്പോൾ. തിരിച്ചുവരവുകളും പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു പോളിസി ആ വിഷയത്തിൽ ഉണ്ടാക്കുകയും എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അത് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റി, വഖഫ് ബോർഡ്, ഇത്തരത്തിലുള്ള കുറേ ബോഡികളുണ്ട്. ഇതിലൊക്കെ എന്താ വെച്ചാൽ മാന്യമായ നിലയിൽ എല്ലാവർക്കുമുള്ള പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ അതിനിപ്പോൾ ദേവസ്വം ബോർഡാണെങ്കിലും എന്തോ ആയിക്കോട്ടെ, ഏതൊരു ഇതിനെയും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വിഭാഗീയമായിട്ടോ അല്ലെങ്കിൽ പരിമിതമായ അർത്ഥത്തിൽ ചിലരെ മാത്രം പ്രീണിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഇതുകളുണ്ടാകരുത് എന്നുള്ളതാണ്. പിന്നെ ഈ മാർക്കറ്റിൽ ഇടപെടുക എന്നുള്ളത്, സർക്കാർ മാർക്കറ്റിൽ ഇടപെടുക എന്നുള്ളത് പ്രധാനമാണ്. അതിനേത് രീതിയിലാണോ കഴിയുക എന്നുള്ളത് ചെയ്യണം. പിന്നെന്തായാലും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകാവുന്ന ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടാകും, അതിനെ അതിജീവിക്കേണ്ട എങ്ങനെയാണെന്നുള്ളൊരു മുൻകൂർ ധാരണ ഈ സർക്കാരിന് ഉണ്ടാകണം. എന്തായാലും എനിക്ക് തോന്നിച്ചാൽ നന്നായിട്ട് ഹോംവർക്ക് ചെയ്യേണ്ട ഒരവസ്ഥയിലാണ്. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളാണ് അവർ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത്. പി ആർ വർക്കല്ല പ്രധാനം, സോഷ്യൽ സർവേയാണ്. സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടാവും എന്നുള്ളൊരു ധാരണ ഉണ്ടാവുക. ഒപ്പം എന്താ വെച്ചുകഴിഞ്ഞാൽ മാധ്യമങ്ങളിൽ ട്രാപ്പുകൾ ഉണ്ടാവും, ആ ട്രാപ്പുകളിൽ വീഴാതിരിക്കലും വളരെ പ്രധാനമാണ്. എന്തായാലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭരണകൂടം കൊണ്ട് ദുരുപയോഗങ്ങൾ ഉണ്ടാകരുത്. അത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ട ഒരു ഒരു വിജിലൻസ് ഉണ്ടല്ലോ, ആ വിജിലൻസോടെ നിലകൊള്ളണം എന്ന് നമുക്ക് പറയാനുള്ളത്.
0: തീർച്ചയായിട്ടും ഇപ്പോൾ പറയപ്പെട്ട കാര്യങ്ങൾ സർക്കാരിൻ്റെ ഒരു സജീവ ശ്രദ്ധയിലുണ്ടാവേണ്ട വിഷയങ്ങളാണ്, ജനങ്ങളുടെ അഭിലാഷങ്ങളാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ ജനാഭിലാഷങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പുതിയ സർക്കാരിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മൾ അടുത്തൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ 3 May നടത്തിയ നീറ്റ് എക്സാം കഴിഞ്ഞ ദിവസം ക്യാൻസൽ ചെയ്യുകയുണ്ടായി. ഏകദേശം 2,300,000 വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ. മാത്രമല്ല നമുക്കത് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഇത്രയധികം വിദ്യാർത്ഥികൾ, അത് ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം, അത് വളരെ നിസ്സാരമായിട്ടാണ് സർക്കാർ കാണുന്നത് എന്നാണ് തുടർച്ചയായി വരുന്ന ഈ പരീക്ഷാ ഫെയിലിയറുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഈ പിന്നെ പരീക്ഷകൾ ക്യാൻസൽ ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു പോകുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിത്യ സംഭവമായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നമുക്കതിൽ പറയാനുള്ളത്?
2: അല്ല, നമ്മൾ ഈ എൻട്രൻസ് എക്സാമുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ടെസ്റ്റുകൾ ഇതൊക്കെ ഇന്ത്യയിൽ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ 2017 ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന അത് രൂപീകരിക്കുന്നത്. 2018 അത് ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിലാണ് ഇതുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എൻട്രൻസ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് NTA ശരിക്കും പറഞ്ഞാൽ രൂപീകരിക്കപ്പെട്ടത്. എന്നാൽ പിന്നെ നമ്മളിപ്പോൾ നമ്മളൊന്ന് വായിച്ചു നോക്കി നമുക്കറിയാം അതിനകത്താണ് CUT, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റുകൾ നടക്കുന്നത്. UGC നീറ്റ് അതിൻ്റെ കീഴിലാണ് നടക്കുന്നത്. JEE മെയിൻ നടക്കുന്നത് അതിൻ്റെ കീഴിലാണ്. അതുപോലെ CSIR നടക്കുന്നത് അതിൻ്റെ കീഴിലാണ്. JRF നടക്കുന്നത് അതിൻ്റെ കീഴിലാണ്. അതുപോലെ ഓൺലൈൻ ഒരുപാട് സർട്ടിഫിക്കേഷൻ്റെ കീഴിൽ

0: അങ്ങനെ NCHM അഗ്രികൾച്ചറൽ ICAR പിന്നെ ആയുഷിൻ്റെ, അപ്പോൾ ഇങ്ങനെ ഇത് തുടങ്ങി ഒരു 5-6 വർഷമാകുമ്പോഴേക്ക് ഇതിൻ്റെ അണ്ടറിലേക്ക് ഒരു താങ്ങാൻ പറ്റാത്ത അത്രയും വ്യത്യസ്തമായിട്ടുള്ള ടെസ്റ്റുകൾ ഇപ്പം ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഒന്നാമത്തൊരു ചോദ്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ ബോഡിയാകട്ടെ സുതാര്യമല്ല. ഞാൻ പറയുന്നൊരിതല്ല, ഇതിനെക്കുറിച്ച് അതിനകത്ത് ഒഫീഷ്യൽസ്, അതിൻ്റെ സ്ട്രക്ചറ്, അത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണത് ഉണ്ടാക്കുന്നത്, ഇത്തരം പല കാര്യങ്ങളിലും നേരത്തെ തന്നെ ദുരൂഹ എന്ന വാക്യം ഉപയോഗിക്കുന്നില്ല, പക്ഷെ സുതാര്യതയില്ല അല്ലെങ്കിൽ അതിൽ വ്യക്തത കുറവുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ആരോപണ വിധേയമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ഈ ധർമ്മേന്ദ്ര പ്രധാൻ ഇദ്ദേഹം ഇപ്പോൾ ഈ ഇതുണ്ടായ സമയത്ത് അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സർക്കാരിന് ഇത്തരം കാര്യങ്ങളുടെ സമീപനം നമുക്ക് മനസ്സിലാവും. ഒന്നെന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഈ ഫുൾ മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം OMR ഷീറ്റാണെന്നാണ്. അതിന് പകരം അതുകൊണ്ട് തന്നെ എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് പോവുകയാണെന്ന്. ഇവിടെ OMR ഷീറ്റിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണ്, OMR ഷീറ്റ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ കയ്യിൽ ഈ ബുക്ക്ലെറ്റ് കിട്ടുന്നു, ടെസ്റ്റ് ബുക്ക്ലെറ്റ് കിട്ടുന്നു, അത് വെച്ചിട്ട് അവരെന്ത് ചെയ്യും, നേരത്തെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ പ്രിൻറ്റിങ് നടക്കുന്നതുകൊണ്ടാണ് എന്ന് പറയുമായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ എങ്ങനെയാണെങ്കിലും ശരി, ഇത് ലീക്കാവി എന്നുള്ളതിന് എന്ത് കുറ്റമല്ല, OMR ഷീറ്റ്
1: കുറ്റമല്ലോ.
0: അതെ, അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഇതിനെ സമർത്ഥമായിട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതാണ്. രണ്ട്, ഇപ്പോൾ പറഞ്ഞത് കമ്പ്യൂട്ടർ ബേസിലേക്ക് പോകുമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 2024 ലീക്ക് ഉണ്ടായ സമയത്ത് പിന്നെ അന്ന് നമ്മുടെ ISROയുടെ ചെയർമാനാ റിട്ടയർ ചെയ്ത രാധാകൃഷ്ണൻ സാറ്, അദ്ദേഹത്തെ കമ്മീഷനെ നിശ്ചയിച്ചിരുന്നു, അദ്ദേഹം റെക്കമെൻഡേഷൻസ് കൊടുത്തു, എന്നാൽ ആ റെക്കമെൻഡേഷൻസ് നടപ്പാക്കിയിട്ടില്ല. ആ റെക്കമെൻഡേഷനിൽ പെട്ടതാണിത് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആക്കണം എന്ന് പറഞ്ഞത്. ഇപ്പം അത് പൊടിയെട്ടെടുത്തിട്ട് എന്ത് ചെയ്യുക, വീണ്ടും പറയാണ്. ഇനി മൂന്നാമത്തൊരു കാര്യം, ഇവിടെ ജോയിൻറ്റ് മറ്റേ പാർലമെൻ്ററി കമ്മിറ്റി ഫോർ എഡ്യൂക്കേഷൻ റിഫോംസ് ഉണ്ട്. ഈ കമ്മിറ്റി എന്ത് ചെയ്തു, കഴിഞ്ഞ ഡിസംബറിൽ അവരുടെ റിപ്പോർട്ട് പാർലമെൻറ്റിൻ്റെ മേശയിൽ വെച്ചിരുന്നു, ഇത് ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട്. അന്നും ഇപ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ആ കമ്പനിൻ്റെ റിപ്പോർട്ട് എടുക്കുമല്ലോ, ഞാൻ രാധാകൃഷ്ണനുമായിട്ട് റിപ്പോർട്ട് എടുക്കുള്ളൂ എന്നാണ് പറഞ്ഞ. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്കറിയാമല്ലോ അതിൽ പ്രതിപക്ഷ അംഗങ്ങളുണ്ട്, പ്രതിപക്ഷ അംഗങ്ങളുള്ളത് കൊണ്ട് തന്നെ ഓരേത് രീതിയിലായിരിക്കും ഇത് പഠിക്കുകയും എന്ത് സജഷൻസാണ് നൽകുക എന്ന് നമുക്കറിയാമല്ലോ. യഥാർത്ഥത്തിൽ മോസ്റ്റ് അൺപാർലമെൻ്ററി ആയിട്ടുള്ള ഇതാണ് ഈ പാർലമെൻ്ററി കമ്മിറ്റി എന്ന് പറയുമ്പോൾ. പാർലമെൻ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും അത് ഒരു സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒന്നാണ്, അല്ലെങ്കിൽ സർക്കാരിനെ വിലയിരുത്താനും സർക്കാരിന് നിർദ്ദേശങ്ങൾ നൽകാനുള്ളത്. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ മാത്രമല്ലോ, മറ്റു പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ഹെൽത്ത് എല്ലാത്തിലുണ്ട്, ഫിനാൻസിൽ എല്ലാത്തിലും കമ്മിറ്റികളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളെ പരിഗണിക്കുകയേ ചെയ്യില്ല എന്ന് പറയുന്നതോടെ എന്തിനവൻ അങ്ങനത്തെ കമ്മിറ്റികൾ, ആവശ്യമില്ലല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റേത് ഇതിനെ ഗുണപരമായി നവീകരിക്കണമെന്ന താല്പര്യത്തോടെ ഉള്ള ഒരു സമീപനമല്ല എന്നുള്ളതാണ് ഇത് നിരന്തരമായി ആവർത്തിക്കപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് ഇതിലെന്താ വെച്ചാൽ, കുട്ടികൾ 22.7 ലക്ഷം കുട്ടികളാണിത് എഴുതിയത്. അവരുടെ ഒരു സഹനം നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, അത്രയും അതിൻ്റെ ഇരട്ടി രക്ഷിതാക്കളെടുക്കുന്ന എഫർട്ട്, ഫിനാൻഷ്യലായിട്ട് അവരുണ്ടായിരുന്ന നഷ്ടം എന്ന് പറയുന്നത്, അവരുടെ ജീവിതത്തിൽ വിലപ്പെട്ടൊരു വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ അങ്ങോട്ട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് കുട്ടികൾ ഇതിനു വേണ്ടി നീന്ന്. എന്തായാലും ഇത് വലിയ സൈക്കോളജിക്കലായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത്. വെച്ചാൽ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ടായാൽ, ഒരു സർക്കാരിൻ്റെ കീഴിലാണെങ്കിലും ശരി, ഒരു സംവിധാനത്തോടാണെങ്കിലും ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാകും. അപ്പോൾ ഇവിടെ ശരിക്കും സംഭവിച്ചത് ആ ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ടായെന്നുള്ള, ഒരു തവണയൊക്കെ നമുക്ക് തെറ്റുപറ്റും, രണ്ട് തവണയും പറ്റാമെന്നൊക്കെ, പക്ഷേ കഴിഞ്ഞ ഈ 10 വർഷത്തിനിടെ ഈ 1-2 എക്സാമുകളല്ല, ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ടുണ്ട്. ആ 24 ഇപ്പോൾ ഇത്തവണ എന്ത് ചെയ്തു, റീടെസ്റ്റ് ഇത് ചെയ്തു, പക്ഷേ കഴിഞ്ഞ തവണ സംഭവിച്ചപ്പോൾ അതിന് സർക്കാർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ ഒരുപാട് തവണ ഇത് ആവർത്തിക്കപ്പെട്ടിട്ടും ഇതിൻ്റെ ഒരു സുതാര്യതയെ ഉറപ്പുവരുത്താൻ വേണ്ട കാര്യങ്ങൾ ഈ

0: ബോഡിയുടെ തന്നെ ഒരു സുതാര്യത. ഞാൻ ആലോചിച്ച് നോക്കും, 24 ഈ ആരോപണം ഉണ്ടായി. അപ്പോൾ അന്നത്തെ അതിൻ്റെ ഈ ചെയർമാൻ ഉണ്ടായിരുന്നു, അതിൻ്റെ പേരെന്താണ്, അല്ല ചെയർമാൻ അതിൻ്റെ ഡയറക്ടർ IAS കാരനാണ്. അദ്ദേഹം ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ പിരിച്ചുവിട്ടാൽ പിന്നെ അടുത്ത എന്താണ്, അദ്ദേഹത്തേക്കാൾ പ്രാപ്തനായ കൂടുതൽ കഴിവുള്ള ഒരാൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, അവിടെ നിയമിക്കല്ലോ വേണ്ടത്. ഒരു വർഷം ആ പോസ്റ്റ് വെറുതെ കിടന്ന്, ഇപ്പം ഈ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ കഴിഞ്ഞ മാർച്ചിലോ മറ്റോ ആണ് പുതിയതായിട്ട് പിന്നെ ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അപ്പർ മോസ്റ്റ് ബോഡിയിൽ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ട, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്, ഒരു വർഷത്തിലധികമായിട്ട്. അപ്പോൾ ഇത്രമാത്രം നിരുത്തരവാദപരമായിട്ടാണ് ഈ സാധനം കൊണ്ടുവരുന്നത്. ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റാഫിനെ കുറിച്ച്, ഇതിൻ്റെ ഫിനാൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ ഈ വെൻഡേഴ്സുമായിട്ടത് ആരൊക്കെയാണോ അതിനകത്ത് പിന്നെ ഈ ഉദ്യോഗാർത്ഥികൾ മറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച്, ഈ നേരത്തെ പറഞ്ഞ പേപ്പർ സെറ്റിങ്ങിൻ്റെ പ്രോസസ്സ്, ഇതിനെക്കുറിച്ചൊക്കെ പല ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇപ്പോൾ പ്രധാനമന്ത്രിൻ്റെ ഫണ്ടിനെ കുറിച്ച് ഇതും ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെ ചോദ്യം ചോദിക്കാനും പാടില്ല, ചോദിച്ചാൽ ഉത്തരം എന്ത് ചെയ്യില്ല, കിട്ടുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത് ഒരൊറ്റപ്പെട്ടതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥ ഘടന വളരെ പ്രധാനമായിട്ടും പഠിക്കപ്പെടേണ്ടതുണ്ട്. ഇനി ആലോചിച്ച് നോക്കൂ, ഇവിടെ ഇത്രയും ഈ സംവിധാനം ഫെയിലിയർ ആവുകയാണെങ്കിൽ ഈ രാജ്യത്ത് നടക്കുന്ന മറ്റ് ധാരാളം എക്സാമുകളിൽ കുറച്ചും സംശയങ്ങൾക്കിടെ വരില്ലേ? UPSCയെ കുറിച്ച് വരില്ലേ? അല്ലെങ്കിൽ നാഷണൽ ഡിഫൻസ് അക്കാഡമിയെ കുറിച്ച് വരില്ലേ? അല്ലെങ്കിൽ ആ രീതിയിൽ ഇവിടെയുള്ള ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന പല രീതിയിലുള്ള എക്സാമുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരാധികാരികത ചോദ്യം ചെയ്യപ്പെടാനാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ നേരത്തെ തന്നെ വെച്ചാൽ ഇതിൻ്റെ ഈ സൈബർ സെക്യൂരിറ്റി അത്തരം കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ട ഒരുപാട് നിർദ്ദേശങ്ങളുന്നു. പക്ഷെ സർക്കാർ എന്താണ് അപ്പോഴും ചെയ്തതെന്ന് വെച്ചാൽ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ ലോജിസ്റ്റിക്സ് അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് മറ്റേ പോലീസിൻ്റെ അകമ്പടിയോടെ എന്ത് ചെയ്യുക, പോയാൽ മതി. അതുപോലെ ഈ സെൻട്രൽ ലെവലിലുള്ള ഹാൻഡ്ലിങ് അതും പ്രശ്നമാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് എങ്ങോട്ടാണ്, ഒറ്റ സെൻറ്ററിലേക്കാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ പരിഹരിക്കാൻ വേണ്ട ഒരു സുതാര്യമായൊരവസ്ഥയാണ് ഇവിടെ ഇല്ലാതെ പോയത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ IMAയുടെ ഓൾ ഇന്ത്യ ബോഡി എന്താണ് സുപ്രീം കോടതിയെ സമീപിക്കുകയാണെന്ന് പറയുന്നത്. ചെറിയ ഇത് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ത് ചെയ്യണം, മാറ്റണം, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ എന്ത് ചെയ്യാൻ രൂപം വേണം എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നമ്മളൊരു ഈ ഇതിൻ്റെ കൂടെ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ കഴിഞ്ഞ തവണ ഈ ഇത് ലീക്കായി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ 67 പേര് ഫുൾ മാർക്ക് വാങ്ങി. അവിടെയാണ് ഒരു സംശയത്തിന് എന്ത് ചെയ്യുന്നത്, എടാ വരുന്നത്, പിന്നെ അതിൻ്റെ പിറകെ കൂടുന്നു. കാരണം അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം 23 എന്നുള്ളൂ ആകെ 2 പേര് ഫുൾ മാർക്ക് വാങ്ങിയിട്ടുള്ളൂ. അതിൻ്റെ മുൻപ് ആരും എന്ത് ചെയ്തിട്ടില്ല, വാങ്ങിയിട്ടില്ല. അപ്പോൾ അതെന്നാണ് ഇന്ന് ഇത്തവണ. പക്ഷേ നമ്മൾ ഇതിനേക്കാൾ ഭീകരമായ കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ, ഏതാണ്ട് ഒരു മാസമായിട്ട് ഗസ് പേപ്പർ എന്ന രീതിയിലൊരു സംഭവം ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സാം കഴിഞ്ഞ സമയത്ത് തന്നെ സർക്കാരിന് അല്ലെങ്കിൽ ഇതിൻ്റെ ഏജൻസിക്ക് ചെറിയ സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സൂചന കിട്ടിക്കഴിഞ്ഞ് പിന്നെ അന്വേഷണം നടത്തുകയാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ പ്രതീക്ഷയോടെ കാത്തു നിന്നിരുന്ന കുട്ടികൾക്ക് ഒന്നുകൂടെ പഠിക്കാൻ അവസരങ്ങളുണ്ടാവുമായിരുന്നു നേരത്തെ പറഞ്ഞത്. അതിനുപോലും അവസരം കൊടുക്കാതെ ഇത് അതിൻ്റെ ആ മുനമ്പിൽ കൊണ്ടുപോയിട്ട് പൊട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ധാർമ്മികതയുടെ പേരിലൊന്നും പെയ്താലും ഈ കാലത്ത് ഒരു മന്ത്രി രാജിവെക്കുന്ന നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് ധാർമ്മികതയ്ക്കപ്പുറം സമ്പൂർണമായ ഭരണ പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇത് തിരുത്തുക എന്നതിനേക്കാൾ പ്രധാനമാണ് ഈ സംവിധാനത്തെ സമ്പൂർണമായ ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ടതുണ്ട്. മാത്രമല്ല അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാകാവുന്ന രൂപത്തിൽ ഒരു എന്താണ് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയെ പോലുള്ള ഒരു അന്വേഷണം നടത്തുകയും അതിനെങ്ങനെയാണോ നവീകരിക്കേണ്ടതെന്നുള്ളത് അവർ തന്നെ നിർദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലൊരു മാറ്റം വന്നാൽ മാത്രമേ ഇതിലെന്തെങ്കിലും സംഭവിക്കുള്ളൂ, അല്ലെങ്കിൽ ഈ ട്രാജഡികൾ ഇനിയും ആവർത്തിക്കപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഇത് ഈ ഈ ഇതിപ്പം ഈ ഇപ്പം ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. ഇപ്പം ജെ ഇ നടക്കുന്നുണ്ട് ആ രീതിയിൽ, പക്ഷെ അതിൽ പോലും വെച്ചാൽ 4-5 ദിവസം കൊണ്ടാണ് നടക്കുന്നത്. കാരണം വെച്ചാൽ ഇത്രയും സിസ്റ്റംസ് ഒരേ സമയത്ത് ഇവിടെ ലഭ്യമല്ല. അപ്പോൾ ഇവർ പോലും പറഞ്ഞ മാക്സിമം 15 ലക്ഷം കുട്ടികൾക്ക് അങ്ങനെ നടത്താൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ വെറുതെ വ്യാമോഹം പറഞ്ഞിട്ട് കാര്യമില്ല. മന്ത്രി, കാരണം ഇത് വളരെ നേരത്തെ ഇത് നിർദ്ദേശിക്കപ്പെട്ടിട്ടും ഒരു സംവിധാനവും ഇവിടെ ഉണ്ടായിട്ടില്ല. പലപ്പോഴും പ്രൈവറ്റായിട്ടുള്ള പല ഈ കോളേജുകളോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ സിസ്റ്റംസ് ഉപയോഗിച്ചാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അതിനകത്തുള്ള ലൂപ്പ് ഹോൾസും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇനിയും ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ സർക്കാർ ഈ ഒരു ഒരു തുറന്ന സമീപനത്തിലേക്ക് വന്നേ മതിയാകും.
1: തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ രാജ്യം പലപ്പോഴും ലോകത്ത് തന്നെ ഏറ്റവും ടഫസ്റ്റ് എക്സാമുകൾ നടത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന, ഇതേപോലുള്ള എൻട്രൻസ് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്ന എണ്ണത്തിൽ നമ്മളൊക്കെ മുമ്പ് പറയാറുണ്ടായിരുന്നു നമ്മുടെ രാജ്യം മുമ്പിലാണ് എന്നുള്ളത്. ആ സ്ഥലത്താണ് കഴിഞ്ഞ ഒരു കുറേ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ തുടർക്കഥയായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യം പല കാര്യങ്ങളിലും ബെസ്റ്റാണെന്നൊക്കെയാണല്ലോ നമ്മുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും ദുർബലമായൊരു സിസ്റ്റമാണോ നമുക്കുള്ളത്? ഇത്രയധികം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ കുടുംബങ്ങളെ പ്രതീക്ഷകളെ കാറ്റി പറത്തിക്കൊണ്ടാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സിസ്റ്റം? ഇതൊരു വലിയൊരു സിസ്റ്റം ഫെയിലിയർ അല്ലേ ശരിക്കും പറഞ്ഞാൽ?
2: അതായത് ഭയങ്കര വിരോധാഭാസം എന്താണെന്നറിയോ, പരീക്ഷാ ഹാളിലേക്ക് കുട്ടികൾ കയറുമ്പോൾ അവർ വിധേയമാകുന്ന ഒരു പരിശോധനയുണ്ട്. അതായത് ഫുൾ സ്ലീവ് ഉള്ള ആളുടെ
0: തുണി അഴിച്ചിട്ടൊരു പരിശോധന,
2: ഹാഫ് സ്ലീവ് ധരിക്കാൻ പാടുള്ളൂ, ലൈറ്റ് വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ, വാച്ച് ധരിക്കാൻ പാടില്ല, കാതിൽ കമ്മലിടാൻ പാടില്ല, കയ്യിൽ മോതിരിടാൻ പാടില്ല. എന്തുമാത്രം വലിയ പരിശോധനയ്ക്കാണ് ഒരു മനുഷ്യൻ വിധേയമാകുന്നത്. എന്നിട്ട് ഇത് ഇതിൻ്റെ മുകളിലേക്ക് എത്തിയാലോ എല്ലാ നിലക്കും ഇതിനെ തകർത്ത് കളയുന്ന സിസ്റ്റം. ഏറ്റവും അവസാനം എത്തിയത് എൻ ടി എയിൽ നിന്ന് തന്നെയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത് എന്ന ഒരു നിഗമനത്തിലേക്കാണ് സി ബി ഐ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ പിന്നെ രാജസ്ഥാനിലെ സിക്കാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടുത്തെ ഒരു ഹോസ്റ്റലിലെ ഹോസ്റ്റൽ നടത്തുന്ന ഒരാളാണ് അയാളുടെ കയ്യിൽ ഒരു മലയാളി വിദ്യാർത്ഥി അയാളുടെ മകൻ അയച്ചു കൊടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചപ്പോൾ ബയോളജിയിൽ 90 മാർക്ക് ക്വസ്റ്റ്യൻസും ഇവനക്ക് നേരത്തെ കിട്ടി. കെമിസ്ട്രിയിൽ 45 ക്വസ്റ്റ്യൻസും ഏകദേശം 180 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ കയ്യിൽ കണ്ടപ്പോഴാണ് ഇയാൾ ഇതൊന്ന് അന്വേഷണ വിധേയമാക്കണമെന്ന് ചിന്തിച്ചതും പോലീസ് സ്റ്റേഷനിൽ പോയതും പോലീസ് അദ്ദേഹത്തെ തിരിച്ചയച്ചതും അവസാനം എൻ ടി എനെ തന്നെ ബന്ധപ്പെടുന്നതും ഇത് ഇഷ്യൂ ആയി മാറുന്നത് ശരിക്കും അങ്ങനെയാണ്. നമ്മുടെ ഷമീല നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മനുഷ്യരുടെ സ്വപ്നമാണിത്, ഒരുപാട് കുട്ടികളുടെ സ്വപ്നം. ഞാൻ ഒരിക്കലും എൻ്റെ അടുത്ത് ഒരു രക്ഷിതാവ് സംസാരിക്കണ്ടായി. അയാളുടെ കുട്ടിക്ക് മോൾക്ക് ഭയങ്കര പിന്നെ ഒരു തരം സ്ട്രെസ്. അപ്പോൾ ആ കുട്ടിയെ അന്വേഷിച്ചപ്പോൾ എന്താ സംഭവിച്ചാൽ കുട്ടിക്കാലം മുതലേ ഈ കുട്ടിയുടെ ഒരു സ്വപ്നമാണ് എന്ത് മെഡിക്കൽ എന്നുള്ളത്, എം ബി ബി എസ് നേടുക, ഒരു ഡോക്ടറാവുക എന്ന സ്വപ്നം വളരെ കുഞ്ഞുനാൾ മുതലേ ഈ കുട്ടി കൊണ്ടുനടക്കുന്നതാണ്. പക്ഷേ ഈ എൻട്രൻസ് പരീക്ഷയ്ക്ക് അതിന് അതിൻ്റെ പ്ലസ് ടു കാലഘട്ടത്തിൽ അതിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ സമയത്ത് അത് എത്തിപ്പിടിക്കാൻ കഴിയാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം ആ കുട്ടി നേരിടുന്നു. ഇവിടെ 22.7 ലക്ഷം കുട്ടികളും യഥാർത്ഥത്തിൽ അതിൽ മഹാഭൂരിഭാഗവും അത്തരം ഒരു സ്വപ്നങ്ങളുമായി വളർന്നു വന്ന കുട്ടികളായിരിക്കും. എത്രയോ വർഷമായി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ഇതാണ്. ഇപ്പോൾ പരീക്ഷ ക്യാൻസൽ ചെയ്തു എന്ന് പറയാൻ എളുപ്പമാണ്, അടുത്ത പരീക്ഷ നടത്താമെന്ന് തീരുമാനിക്കാൻ എളുപ്പമാണ്. പക്ഷേ കഴിഞ്ഞ ഇത്രയും വർഷമായി ഇവർ നടത്തിയ ഇവരുടെ അധ്വാനം, ഇവരുടെ സമയം, അതാര് തിരിച്ചു കൊടുക്കുമെന്ന ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് പറയാൻ സാധിക്കുക? മാത്രവുമല്ല ഒരു പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചൊരു കുട്ടിക്ക് തൊട്ടടുത്ത ദിവസം നടത്തുന്ന അതേ പരീക്ഷയിൽ അതേ പെർഫോമൻസിന് സാധിക്കുമോ? നേരത്തെ ഇവിടെ പറഞ്ഞ എല്ലാവിധ മാനസിക സമ്മർദ്ദങ്ങൾക്കും അടിമപ്പെട്ടൊരു ഒരു കുട്ടി പരീക്ഷയിലേക്ക് പോകുമ്പോൾ അതേ നിലവാരത്തിൽ ഒരിക്കലും ഒരു പക്ഷേ ആ കുട്ടിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതൊരു ഒരു ഭയങ്കര ക്രൂരമായ സ്കാമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിട്ടുള്ളതെന്ന് പറയാതെ നിവൃത്തിയില്ല. പിന്നെ അവൾ പറഞ്ഞ പോലെ ഇത് ആദ്യത്തേതല്ല, 2024 ഇതിന് സമാനമായ പ്രശ്നം ഉണ്ടായി, അന്ന് പരീക്ഷ നടത്തേണ്ട എന്നാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. ഇപ്പോൾ നമ്മൾ പൊതുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെല്ലാം 24 ശേഷം 26 ഉണ്ടായി എന്നാണ്. എന്നാൽ ഏറ്റവും അവസാനപ്പോൾ പൊതുവിൽ ഇതിലൊക്കെ ഒരു പൊളിറ്റിക്കൽ പാറ്റേൺ ഉണ്ടാവും, ഒരു രാഷ്ട്രീയമായ ഇതിൻ്റെ ഒരു ഒരു ഒരു ഒരു പിൻബലമില്ലാതെ ഇതൊന്നും നടക്കില്ല. ഒരു പി വി കുൽക്കർണിയും ഒരു മനീഷയും ഒക്കെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അവസാനം രണ്ട് സഹോദരങ്ങളിലേക്ക് ഇത് പേരെത്തിയിട്ടുണ്ട്. ഒരു എന്താണ് ഒരു ദിനേശ് വാൾ അങ്ങനെ എന്തോ പേരായിട്ടുള്ള ഒരാളെ പേരിലേക്കെത്തി. അയാളുടെ കുടുംബത്തിൽ നിന്ന് 2025 5 എൻട്രൻസ് എഴുതി അവർക്ക് മെഡിക്കൽ സീറ്റ് കിട്ടി എന്നാണ്. ഈ 5 രണ്ട് കുട്ടികൾ ശരാശരി അവരുടെ പ്ലസ് ടുവിൽ ശരാശരി നിലവാരത്തിന് താഴെ മാർക്ക് വാങ്ങിയവരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല് പിടിച്ചു പോയാൽ 2025 നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നതിലേക്കാണ് എത്തിച്ചേരുക. അഥവാ തുടർച്ചയായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. 2013 മുതലാണ് ഈ നീറ്റ് സംവിധാനം കൊണ്ടുവന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ഇത് ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി, എന്താണ് ഇതിൻ്റെ ഗുണം എന്നൊക്കെ പരിശോധിക്കുമ്പോൾ കുറേ അധികം അഭിപ്രായങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നീറ്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഇപ്പോൾ രാജസ്ഥാനിലെ സിക്കാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ സിക്കാറിൽ മാത്രം 100 പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളുണ്ട് എന്ന് പറയാം. നമ്മളിപ്പോൾ കൊല്ലത്ത് പോയാലാണ് ഒരുപക്ഷെ ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ബാങ്കിങ് പരിശീലന PSC അതെ അല്ലെ, PSC പ്രത്യേകിച്ച് ബാങ്കിങ്. മിക്കവാറും ഞാൻ 3 കൊല്ലം ജില്ലയിൽ ജോലി ചെയ്താണ്. അപ്പോൾ പിന്നെ എല്ലാ വീടുകളുടെയും അപ്സ്റ്റെയർ എന്ന് പറയുന്നത് അവിടെ പേയിങ് ഗസ്റ്റുകളായിരിക്കും. അവർ മലബാറിൽ നിന്നൊക്കെ വന്ന് പലയിടത്തുനിന്നും പല ജില്ലകളിൽ നിന്ന് കൊല്ലം ജില്ലക്കാരൊക്കെ ആയിട്ടുള്ള ആളുകൾ പരീക്ഷാ പരിശീലനത്തിന് വേണ്ടി വർഷങ്ങളോടെ അവിടെ താമസിക്കണം. എന്നതുപോലെ ഒരുപാട് ഹോസ്റ്റലുകളും ഒരുപാട് സ്ഥാപനങ്ങളും ആ സ്ഥാപനങ്ങളിൽ തന്നെ ജയിലറകളെപ്പോലെ തടവറകളെപ്പോലെ കുട്ടികളുടെ എല്ലാ ബാലാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും ഒക്കെ ലംഘിച്ച് ആ നിലക്ക് പരിശീലനങ്ങൾ നടത്തുകയും അവിടെ മൊത്തത്തിൽ ഒരു 5,000-6,000 രൂപയുടെ വലിയ സാമ്പത്തിക ക്രയവിക്രയം നടക്കുന്ന വലിയൊരു വ്യവസായമാണിത്, ഈ മത്സര പരീക്ഷകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോച്ചിങ് സെൻ്ററുകളും അവിടെ ഒഴുക്കപ്പെടുന്ന പണവും ഇങ്ങനെയുള്ള ഒരു ഒരു ഒരു വലിയ സംവിധാനത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു പരീക്ഷയായി നീറ്റ് പരീക്ഷ മാറുന്നു എന്നാണ്. ഞാനിപ്പോൾ എടുത്തൊരു വാർത്ത കേൾക്കേണ്ട, ഇവിടെ തമിഴ്നാട്ടിൽ നേരത്തെ ഇത് ശരിക്കും UPA ഗവൺമെൻറ്റാണ് നീറ്റ് കൊണ്ടുവന്ന ആ സമയത്ത് എതിർത്തിരുന്ന കുറേ സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്തിയെന്നാണ്. ആ പഠനം നടത്തിയപ്പോൾ നീറ്റ് പരീക്ഷ നടക്കുന്നതിന് മുമ്പും തുടങ്ങുന്നതിന് മുമ്പ് അതിന് ശേഷവും
1: മുഖ്യമന്ത്രിയും എതിർത്തിട്ടുണ്ട്,
2: വിജയ് എതിർത്തിട്ടുണ്ട്, ഓക്കെ, സ്റ്റാലിനും എതിർത്തിരുന്നു. സ്റ്റാലിനാണ് ഈ പഠനം നടത്തിയെന്ന് മനസ്സിലാക്കുന്നത്. അതായത് അതിൽ പറയുന്നത് നീറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികളുടെ MBBS അഡ്മിഷനും അതിനുശേഷമുള്ള അഡ്മിഷനും, ഗ്രാമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടേത് കുറഞ്ഞു, നഗരങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ അഡ്മിഷൻ കൂടി, സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവരുടെ അഡ്മിഷൻ കുറഞ്ഞു, സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവരുടെ അഡ്മിഷൻ കൂടി. അതായത് ഇത് ഭയങ്കര സാമൂഹിക അസമത്വം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നീറ്റ് എന്ന സിസ്റ്റത്തിനു തന്നെ പ്രശ്നമുണ്ട്. അതിനു പുറമെയാണ് അതിൻ്റെ ഈ തരത്തിൽ നടക്കുന്ന ക്രമക്കേടുകൾ എന്നതുകൂടി നമ്മളിതിലേക്ക് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ടോട്ടലി നമ്മളെടുക്കുമ്പോൾ ഇത് നിരന്തരമായി ഈ ക്രമക്കേട് ആവർത്തിക്കുന്നു. എന്നാൽ അതേസമയം ഇതിലിടപെടാതെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാതെ ഈ സിസ്റ്റം ശരിയാക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് അവിടെ നോക്കുകൃത്തിയായി നോക്കി നിൽക്കുകയുമാണ് ചെയ്യുന്നത്.
1: ഓക്കെ, കുട്ടികളുടെ ഒരു ഭാവി വെച്ച് സർക്കാർ കളിക്കരുത്, ഭാവി കൊല്ലരുത് എന്നാണ് ഇതിൻ്റെ ഒരു ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളത്. അടുത്തൊരു വിഷയം നമ്മൾ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് തന്നെയാണ്. അടുത്ത കാലത്തായി CBSEയിൽ നിന്ന് വരുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് ചില സമയങ്ങളിൽ നമുക്ക് അപ്രായോഗികമാണ്, വലിയൊരു ഡിസ്കഷൻ ഇല്ലാതെ വരുന്നതാണ്, ഒരു ലോജിക്കിന് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വലിയ തോതിൽ ബാധിക്കുന്നൊരു കാര്യമാണെന്നുള്ളൊരു സംശയമില്ല, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും സ്ഥാപനം നടക്കുന്നവർക്കും പിന്നെ അതേപോലെ തന്നെ അധ്യാപകർക്കും. എന്തൊക്കെ രൂപത്തിലുള്ള പിന്നെ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് നമ്മളെ ബാധിക്കാൻ പോകുന്നത്?
0: അല്ല, നമ്മളവിടെ 25 കോടിയോളം വിദ്യാർത്ഥികളുണ്ട്, 15 ലക്ഷത്തോളം സ്കൂളുകൾ, 1 കോടിയോളം അധ്യാപകർ. ഇത് കേരളം തൊട്ട് കാശ്മീർ വരെയും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും, ഇതിനെല്ലാം ഒരുപോലെ ബാധിക്കുന്നൊരു വിഷയമാണ് വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സർക്കാർ ആ രംഗത്ത് എന്ത് കൊണ്ടുവരുമ്പോഴും ഇതെങ്ങനെയാണ് ഈ പറയുന്ന വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിലുള്ള വ്യത്യസ്ത നിലവാരങ്ങളിലുള്ള സാമ്പത്തികാവസ്ഥയിലുള്ള സാമൂഹികാവസ്ഥയിലുള്ള ആളുകളെ ഇമ്പാക്റ്റ് ചെയ്യുക എന്ന് ആദ്യമേ ഒരു കണ്ണ് ഉണ്ടാകണം. അതാണ് പലപ്പോഴും ഇവിടെ ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലവിലുള്ളൊരു ചില ഡിവൈഡുകളുണ്ട്, സിറ്റികളും വില്ലേജുകളും തമ്മിലുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രാന്തപ്രദേശങ്ങളും നഗരങ്ങളും തമ്മിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള ചില ഡിവൈഡുകൾ. ഈ ഡിവൈഡുകൾ മൂർച്ഛിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഓൾറെഡി ഇപ്പോൾ നമുക്കറിയാം, നീതി ആയോഗിൻ്റെ ഇപ്പോൾ ഈ പുതിയ റിപ്പോർട്ട് അനുസരിച്ചും ഭയാനകമായ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. കൂട്ടപ്പെടുന്ന സ്കൂളുകളെക്കുറിച്ചുള്ള കണക്കുകൾ വന്നിട്ടുണ്ട്. യു പി, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ പൂട്ടപ്പെടുന്നത്. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളും സർക്കാരിൻ്റെ ബാധ്യത എന്താണ് എന്നുള്ളിടത്തേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണു തുറക്കേണ്ടത്. അപ്പം ഞാൻ, എനിക്ക് തോന്നിച്ചാൽ ഇപ്പോൾ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ വളരെ വിഗറസ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷനിലാണ് സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഞാൻ കരുതുന്ന ചിലതിൽ മൂന്ന് തരത്തിലുള്ള ഈ പരിഷ്കാരങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താ വെച്ചുകഴിഞ്ഞാൽ, വളരെ ക്രിയാത്മകമായ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെന്ന് വെച്ചാൽ വളരെ പ്രതിലോമകരമായ അപകടകരമായ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മൂന്നാമത്തത് അപ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒന്നാമത്തേന് ചിലപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ നടത്തി, ഇന്ത്യ ഒട്ടുക്കുമുള്ള വിദ്യാർത്ഥികളുടെ നിലവാരം പരിശോധിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടൊരു കാര്യമാണ്. കാരണം 10-75 വർഷമായി മറ്റേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയുടെ ഗുണപരമായൊരു വിലയിരുത്തൽ ആവശ്യമായിരുന്നു. പക്ഷേ അവിടെ ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയതിന് ശേഷം എന്തിനാണ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്? ഇതിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അതിന് വേണ്ട പദ്ധതികളോ പകലേ, പിന്നെ അതൊന്നില്ല. ഇല്ല, ഇനിയിപ്പോൾ ഈ കൊല്ലം നടത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ പ്രത്യേകിച്ചും അതിൽ ചില അസന്തുലിതത്വങ്ങളുണ്ട്. വ്യത്യസ്തമായ സംസ്ഥാനങ്ങൾ തമ്മിൽ, പ്രദേശങ്ങൾ തമ്മിലൊക്കെ ഉള്ള അസന്തുലിത്വമുണ്ട്. ആ അസന്തുലിത്വങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട പ്രായോഗികമായ പദ്ധതികളോ നിർദ്ദേശങ്ങളിലേക്കോ പിന്നെന്ത് ചെയ്തിട്ടുള്ളത്? കൃത്യമായിട്ടും പോയിട്ടില്ല. ഇതുപോലെ തന്നെ ഇപ്പോൾ സിലബസിൻ്റെ പരിഷ്കരണം, സിലബസിൻ്റെ പരിഷ്കരണത്തിന് എന്ത് ചെയ്തു? വളരെ അപകടകരമായ പലതും നമുക്കറിയാം, ചരിത്രത്തേക്ക് വളരെ കഠിനമായ തോതിൽ മാറ്റിമറിക്കാൻ ശ്രമിച്ചു. അതുമാത്രമല്ല, ഒരാവശ്യമില്ലാത്തൊരു ഭാരതീയവൽക്കരണമുണ്ട് എല്ലാത്തിലും. എന്താണ്, നമ്മളൊരു പാരമ്പര്യത്തെ കുട്ടികൾ പഠിക്കണമെന്നുള്ളൊരു ദുർവാശയിലേക്കാണ്. പഠിക്കണം, ഒരു സംശയവുമില്ല. പക്ഷേ ആ ദുർവാശ എവിടത്തോളം വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്വിസ് പ്രോഗ്രാം പ്രഖ്യാപിച്ചിട്ടുണ്ട്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൽ മൂന്ന് കോമ്പണൻസ് ഉണ്ട്. ഒരു കോമ്പണൻ്റ് എന്താണ്, ഇന്ത്യയിലെ ശാസ്ത്ര പ്രതിഭകളുടെ ചരിത്ര 40 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ, ഇത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ പിന്നെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ് CBT എന്ന് പറയുന്നത്, അത് ശരിക്കും പറഞ്ഞു വെച്ചാൽ 50 മണിക്കൂർ നേരത്തെ പിന്നെ ഈ CBT എന്തിനാണ് എല്ലാ ടീച്ചേഴ്സും CBSE ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൂടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗുണപരമായൊരു മാറ്റം ടീച്ചേഴ്സിനുണ്ടാകും എന്നുള്ള സംശയമൊന്നും ഇല്ല. പക്ഷേ അവിടെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇതിനു വേണ്ടി പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. വെറുതെ സർക്കാർ എന്തായാലും നടത്തുന്നതല്ല. അപ്പോൾ ഒരു ടീച്ചർ ഒരു ഇതിന് 1,500 എന്ത് ചെയ്യണം, പേ ചെയ്യണം. സ്വാഭാവികമായിട്ട് ടീച്ചർ അല്ലെങ്കിൽ പിന്നെ സ്കൂളാണ് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കുക. അപ്പോൾ സ്ഥാപനത്തെ സംബന്ധിച്ചപ്പോൾ 25 മണിക്കൂർ നേരത്തെ ഒരു ടീച്ചറുടെ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ ഏറ്റവും ചുരുങ്ങിയത് എന്ത് ചെയ്യണം, ഒരു 10,000-6,000 രൂപ ഒരു ടീച്ചറുടെ മേലും സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതൊന്നുകിൽ അത് നടക്കില്ല, ടീച്ചേഴ്സ് എന്നെ കൊടുക്കേണ്ടി വരും, അതല്ലെങ്കിലോ ഇതിൻ്റെ ഒരു ബേർഡൻ പാരൻസിൻ്റെ മുകളിലേക്ക് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അതിനു വേണ്ടി മറ്റേ റീസ്ട്രക്ചർ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങൾ പലതും ഈ സർക്കാർ സാമ്പത്തികമായും ഒരുപാട് ഇവിടെ ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ റിന്യൂവലിൻ്റെ ഫീ കൂട്ടിയിട്ടുണ്ട്. CBSEയുടെ സ്പോർട്സിൻ്റെ പറഞ്ഞിട്ട് ഫീ ഉണ്ട്, അത് 5,000-20,000 രൂപയ്ക്ക് ആയിട്ട് എന്താണ് മാറ്റിയിട്ടുണ്ട്, ഒക്കെ കൂട്ടിയിട്ടുണ്ട്. എന്തിനേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ ഇൻക്രീസിന്, ഡിവിഷൻ ഒരു ഡിവിഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് 75,000 രൂപ എന്ത് ചെയ്യണം, സ്കൂളിൽ അടക്കണമെന്നുള്ള ഉത്തരവ് വന്നു. പക്ഷെ അത് പിന്നെ കോടതിയിൽ പോയിട്ട് എന്ത് ചെയ്തു, അത് പിന്നെ കോടതി എന്ത് ചെയ്തത്, നിർദ്ദേശപ്രകാരം അതൊന്ന് മാറ്റിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പല മേഖലകളിലും അമിതമായ സാമ്പത്തിക ഈ നേട്ടം പ്രതീക്ഷിച്ചു കൊണ്ടുള്ളതാണ് പലതെന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തിനാ പറയുന്നത് വെച്ചാൽ, ഇനി നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം വെച്ചാൽ, ഒരു ഭാഗത്ത് ഈ വർഗീയവൽക്കരണം പോലെ തന്നെ ഒരു വരേണ്യവൽക്കരണത്തിലേക്കും ഇത് കൊണ്ടുപോകുമെന്നുള്ളതാണ്. കാരണം ഇത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇനി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വർഷം വന്നുള്ള നിർദ്ദേശം എന്താ വെച്ചാൽ, സ്കിൽ ലാബുകൾ വേണമെന്നാണ്. സ്കിൽ ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു ക്ലാസ് റൂമിൻ്റെ വലുപ്പമല്ല, കുറച്ചെന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 14x9 അങ്ങനെ എത്ര വലുപ്പത്തിൽ എന്ത് ചെയ്യണം, ഉള്ള മുറിയാകണം. അപ്പോൾ ഇത്രയും പെട്ടെന്നൊരു ഒരു ഇത് ഒരു ഓർഡർ വരുമ്പോൾ സാധാരണ ഒരു സ്കൂളിനെ സംബന്ധിച്ചോളത്തിന് കഴിയില്ല. അപ്പോൾ അത് സാധ്യമാകാർക്കായിരിക്കും, വലിയ സ്കൂളുകൾക്ക് കണ്ടമാനം പൈസ കയ്യിലുള്ളവർക്കായിരിക്കും എന്ത് ചെയ്യുക, ഇത് സാധിക്കുന്നത്. എന്തായാലും ഈ ഇപ്പോൾ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ആൻഡ് AI എന്ത് ചെയ്യണം, നടപ്പാക്കണം 3 മുതൽ 8 വരെ. ഇതൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പടപടാന്ന് എന്ത് ചെയ്യണം വന്നുകൊണ്ട് ഇരിക്കുകയാണ്. ആർട്ട് ഇൻ്റഗ്രേഷൻ നടത്താൻ വേണ്ടി കഴിഞ്ഞ വർഷം പറഞ്ഞു, ഈ വർഷം എന്ത് ചെയ്യുന്നു, സ്പോർട്സ് ഇൻ്റഗ്രേഷൻ നടത്തണം എന്ത് ചെയ്യുന്നു പറയുന്നു. അതുപോലെ എക്സാമുകൾ ആദ്യം എന്ത് ചെയ്യുന്നു, മാത്തമാറ്റിക്സിൽ 2 പിന്നെ പേപ്പർ എന്ത് ചെയ്യുന്നു, അത് പിന്നെ സയൻസിലേക്കും സോഷ്യൽ സയൻസിലേക്കും കൊണ്ടുവരുന്നു. ഈ കഴിഞ്ഞ വർഷത്തോടെ എന്ത് ചെയ്യുന്നു, 2 എക്സാം മറ്റേ പ്രഖ്യാപിക്കുന്നു. അതായത് ഒന്ന് ഫെബ്രുവരിയിൽ നടന്നു, അടുത്തത് മെയ്യിൽ എന്ത് ചെയ്യുന്നു ചെയ്യുന്നു. പിന്നെന്താ വെച്ചാൽ ഇതിന് ഫീ വേണമല്ലോ, 2-ാമത്തെ എക്സാമിന് എന്ത് ചെയ്യണം, ഫീ കൊടുക്കുന്നേ വേണം. 10 പേപ്പറാക്കാൻ പോകുന്നതാണ്, മൊത്തത്തിൽ എന്ത് ചെയ്യും, 30 ആകുമ്പോഴേക്ക് 10 പേപ്പറാകും. എല്ലാ പേപ്പേഴ്സും എന്തല്ല, ബോർഡ് ചെയ്യുന്നതല്ല, പക്ഷേ എങ്കിൽ പോലും അത് എഴുതണം, അതിൻ്റെ മാർക്ക് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ ഇപ്പോൾ എല്ലാവരും വെച്ചാൽ അവരുടെ മാനസികാവസ്ഥ, അവരുടെ സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം ഇതൊക്കെ പരിഗണിക്കണമെന്നാണല്ലോ. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ ഈ പരിഷ്കരണം എന്ന് പറയുന്നതാണ് ഈ 3-ലാംഗ്വേജ് സിസ്റ്റം. ഈ 3-ലാംഗ്വേജ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ സംസ്ഥാനങ്ങളൊക്കെ എതിർത്തതാണ്. കാരണം അതിനകത്ത് പറയുന്നത് വെച്ചാൽ 2 നാഷണൽ ലാംഗ്വേജസ് ആവണം, 1 ഫോറിൻ ലാംഗ്വേജ്, അത് ഇംഗ്ലീഷ് ആയിരിക്കും സ്വാഭാവികമായിട്ടും. 2 നാഷണൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഏതാണ് വരിക, ഇപ്പോൾ തമിഴ്നാട്ടിൽ തമിഴും മലയാളം എടുക്കുമോ, ഇല്ലല്ലോ. അപ്പോൾ ഒന്ന് ഹിന്ദി ആയിട്ട് എന്ത് ചെയ്യും മാറും, മറ്റൊന്ന് അവിടുത്തെ ഭാഷയായിട്ട് മാറും. അപ്പോൾ ഫലത്തിൽ ഈ കുട്ടി ഹിന്ദി പഠിക്കണം, പിന്നെ മലയാളം പഠിക്കണം, ഇംഗ്ലീഷും പഠിക്കണം, ഈ മൂന്നും പരീക്ഷ എഴുതുകയും വേണം. ഇവിടെ എന്താ വെച്ചാൽ പിന്നെ ഒന്നാമത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണെന്നുള്ളത് ഒരു സംശയം അതിനകത്ത് ഇല്ല. പക്ഷെ അതിന് പുറമേ ഒരു ഭാഷ തന്നെ പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികളുണ്ട്. ആ കുട്ടികളെ സംബന്ധിച്ചോളമാണ് ഈ 2-3 ഭാഷ പഠിക്കാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥ. അപ്പോൾ അതൊക്കെ ഇപ്പം വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ചെയ്ത് എന്താ വെച്ചാൽ ഇത് നേരത്തെ നിർദ്ദേശമായി വന്നു, പിന്നെ ഒടുവിലത് 6-ാം ക്ലാസ് തൊട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുള്ളത് വന്നു. അപ്പോൾ അത് 30 ആകുമ്പോഴേക്ക് 2030 ആകുമ്പോഴേക്കും എന്തേ ഉള്ളൂ, ഇത് പ്രാബല്യത്തിൽ വരുള്ളൂ എന്ന് പറഞ്ഞു. പെട്ടെന്നൊരു ദിവസം എന്ത് ചെയ്യുന്നു, സർക്കിൾ വരികയാണ്, ഇത്തവണ അത് 9-ാം ക്ലാസ്സിൽ നടപ്പാക്കണമെന്ന്. അപ്പോൾ 9-ാം ക്ലാസ്സിൽ നടപ്പാക്കണം എന്ന് പറയുമ്പോൾ അതിന് പുസ്തകമുണ്ടോ, പുസ്തകമില്ല. അപ്പോൾ എന്താ പറയുന്നത്, 6-ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഒരു എന്ത് ചെയ്യാം, മെയ് എന്ത് ചെയ്യുക, അല്ല ജൂണ് പകുതിയൊക്കെ ആകുമ്പോഴേക്ക് ഇതിന് വേണ്ട സാധനം വരുമെന്നാണ്. അതിനു പുറമെ എന്താ വെച്ചാൽ ഈ കുട്ടികളെ സംബന്ധിച്ചോളം ഇത് 9-ാം ക്ലാസ്സിൽ പുസ്തകങ്ങൾ പരിഷ്കരിച്ചു, ആ പുസ്തകങ്ങൾ തന്നെ കിട്ടിയിട്ടില്ല. അതിൽ വന്നപ്പോൾ ഇംഗ്ലീഷിൻ്റെ പുസ്തകം നെറ്റിലുണ്ട്, സയൻസിൻ്റെ പുസ്തകം നെറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങൾ തന്നെയും വരണമെങ്കിൽ ചിലപ്പോൾ സെപ്റ്റംബറോ ഒക്ടോബറോ ഒക്കെ ആകുന്നതാണ്. ഇത് തന്നെ കുട്ടികളാകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് പുതിയ ഈ നിർദ്ദേശം തീയുന്നത് വരുന്നത്. അപ്പം ഇവിടെ പിന്നെ എന്താണ് നമ്മുടെ വേറൊന്ന് സംഭവിച്ചെന്താ വെച്ചാൽ, അതായത് ഓൺലൈൻ സ്ക്രീൻ മാർക്കിംഗ് സിസ്റ്റം കൊണ്ടുവന്നു 2 എന്ന് വെച്ചാൽ 2 കുട്ടികൾ എഴുതുന്ന പേപ്പർ നേരെ സ്കാൻ ചെയ്ത് നേരെ എന്ത് ചെയ്യും, പിന്നെ സെൻറ്ററിലേക്ക് പോകുന്നു, അവിടുന്ന് ഇത് ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, വാല്യൂ ചെയ്യുന്നു. അപ്പോൾ അതിനൊരു മാർക്കിംഗ് സ്കീം ഓൾറെഡി ഉണ്ട്, അത് വെച്ചുകൊണ്ടാണ് ഇത് മാർക്ക് ഇടുന്നത്. പക്ഷേ ഒരു അർത്ഥത്തിലൊരു ഡിജിറ്റൽ മറ്റേ ഇവാലുവേഷനാണെന്ന് നമുക്ക് പറയാം. ഇതിൽ സംഭവിച്ചെന്ന് വെച്ചാൽ നാളിതുവരെ ഇന്ത്യയിൽ മുന്നിൽ നിന്നിരുന്ന കേരള
3: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ദുൽ ജലാലി വൽ ഇക്രാം എന്ന അള്ളാഹുവിൻ്റെ വിശേഷണം വിശദീകരിച്ചുകൊണ്ട് അബ്ദുറൌഫ് അൽഹിക്കമി തിരുവനന്തപുരമാണ് നമുക്കൊപ്പം ചേരുന്നത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ومن ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അത് മഹത്വമേറിയതും പുണ്യമേറിയതുമാണ്. അത് പഠിക്കുക, മനസ്സിലാക്കുക, അത് ഹിഫ്ള് ചെയ്യുക, അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക, ഇതെല്ലാം സ്വർഗപ്രവേശനത്തിനുതകുന്ന നന്മകളാണ് എന്ന തിരിച്ചറിവോടുകൂടി ഈ നാമങ്ങളെ പഠിക്കാൻ, ഇത് മനസ്സിലാക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ, അതും അള്ളാഹുവിനേറെ ഇഷ്ടമുള്ളതും ഇമ്പമാർന്നതുമായ നാമങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. ദുൽ ജലാലി വൽ ഇക്രാം എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചാണ് ഈ നാമം എടുത്തു പറയുന്നത്. ദു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉള്ളത് എന്നാണ്. ദു എന്ന് പറഞ്ഞാൽ ഉള്ളത്, ഉടയവൻ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഉള്ളത്, എന്തുള്ളത്? അൽ ജലാൽ, മഹത്വമുള്ളത്, വലിപ്പമുള്ളത് എന്ന അർത്ഥം. അപ്പോൾ അള്ളാഹു മഹത്വമുള്ളവനാണ്, മഹത്വമുടയവനുമാണ്. അതോടൊപ്പം വീണ്ടും പറഞ്ഞു, അൽ ഇക്രാം, ഇക്രാം എന്ന് പറഞ്ഞാൽ ആദരവും സ്നേഹവുമാണ്. അപ്പോൾ അള്ളാഹു ദുൽ ജലാലി വൽ ഇക്രാം എന്ന് പറയുമ്പോൾ അള്ളാഹു മഹത്വമുടയവനും ആദരവുള്ളവനും സ്നേഹബഹുമാനമുള്ളവനും ഉടയവനുമാണ് എന്നാണ് നമുക്ക് അതിൻ്റെ അർത്ഥമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട വിശേഷണങ്ങളെ കൂടി ഇതിലെടുത്തു പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഈ നാമം നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു ദുൽ ജലാലി വൽ ഇക്രാം, അള്ളാഹു മഹത്വമുടയവനാണ്, അതോടൊപ്പം അങ്ങേയറ്റം സ്നേഹവും ആദരവുമുള്ളവനാണ് എന്നതാണ് ഈ നാമം നമുക്ക് അറിയിച്ചു തരുന്നത്. അള്ളാഹുവിൻ്റെ ഈ നാമങ്ങൾ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്, തിരുവചനങ്ങളിൽ വന്നിട്ടുണ്ട്, പ്രാർത്ഥനകളിൽ വന്നിട്ടുണ്ട്, പ്രാർത്ഥനകളിൽ പ്രത്യേകം അതിന് സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടിയാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനേറെ ഇഷ്ടമുള്ളതും അള്ളാഹുവിനേറെ ഇമ്പമുള്ളതുമായ നാമമാണ് ദുൽ ജലാലി വൽ ഇക്രാം. അതുകൊണ്ട് തന്നെ ഈ നാമം പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇടം പിടിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചാൽ, ആ നാമങ്ങൾ മുന്നിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരമേകുമെന്ന് കളവ് പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അലിദു ബിയാദൽ ജലാലി വൽ ഇക്രാം, നിങ്ങൾ ആവർത്തിച്ച് തേടിക്കോളൂ, വീണ്ടും വീണ്ടും നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, അലട്ടി അലട്ടി അള്ളാഹുവിനോട് ചോദിച്ചുകൊള്ളൂ. എന്തുകൊണ്ടാണ് ചോദിക്കേണ്ടത്? ബിയാദൽ ജലാലി വൽ ഇക്രാം, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദുൽ ജലാലി വൽ ഇക്രാം എന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളൂ. അതെങ്ങനെ പ്രാർത്ഥിക്കണം? ആവർത്തിച്ച് അലട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കണം എന്നാണ്. ചെറിയ കുട്ടി തൻ്റെ മാതാപിതാക്കളോട് ആ വാശി പിടിച്ച് ഒരു കാര്യം നേടാൻ വേണ്ടി എത്ര കണ്ട് ആവർത്തിച്ച് അലട്ടി ചോദിക്കുന്നുവോ, അതുപോലെ ഒരു ചെറിയ കുട്ടി മാതാപിതാക്കളോട് കാര്യം നേടാൻ വേണ്ടി ആവർത്തിച്ച് ആവർത്തിച്ച് ഇരട്ടിച്ച് അതുപോലെ തന്നെ അലട്ടി ചോദിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ റബ്ബിനോട് ദുൽ ജലാലി വൽ ഇക്രാം എന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊള്ളൂ എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ അള്ളാഹു തട്ടിക്കളയുകയില്ല, അള്ളാഹു തിരസ്കരിക്കുകയില്ല, അതിന് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ആവർത്തിച്ചൊരു കാര്യം ആവശ്യപ്പെടുക, തേടുക, പ്രാർത്ഥിക്കുക എന്നത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നതും അള്ളാഹു മാന്യനാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതാല ദുൽ ജലാലി വൽ ഇക്റാം, അള്ളാഹു ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള ആദരിക്കുന്നവനാണല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാലയോട് കൂടുതൽ പ്രാർത്ഥിക്കുക എന്നത്, തേടുക എന്നത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വ്യക്തിയോട് പല പ്രാവശ്യം ഒരു കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ വ്യക്തി ആദ്യമൊക്കെ തന്നെന്ന് വരാം, പിന്നീട് അത് തരാതെ വരും, അത് പിന്നെ പ്രയാസമാകും, പിന്നെ ബന്ധങ്ങൾക്ക് വിള്ളൽ വരും, പിന്നെ ഫോൺ വിളിച്ചാൽ എടുക്കാത്ത അവസ്ഥ ഉണ്ടാകും അല്ലേ. ഒരാൾ ഒരു കടം ചോദിച്ചു, ആദ്യം കൊടുത്തു എന്ന് വരും, അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നു, ആവർത്തിച്ചു ചോദിക്കുന്നു, പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ തിരിച്ചു കൊടുക്കാനൊന്ന് വൈകി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ മടിക്കും. ഒരാളോട് തന്നെ പലയാവർത്തി ചോദിക്കുമ്പോൾ പിന്നീട് ആദ്യം കൊടുത്തൊരാവേശമോ ഒരു താല്പര്യമോ പിന്നീട് കൊടുക്കാൻ ഉണ്ടാവുകയില്ല. പിന്നീട് അതൊരു ശല്യമായി വർത്തിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന മനോഗതിയാണ് മനുഷ്യന്മാർക്കുള്ളത്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയില്ല. അള്ളാഹു സ്നേഹമുള്ളവനാണ്, കൊടുക്കാൻ കഴിവുറ്റവനാണ്, അവൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അടിമകൾ എത്ര കണ്ട് റബ്ബിനോട് തേടുന്നുവോ, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുവോ, അത്ര കണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല തിരിച്ചു നൽകാൻ അള്ളാഹു തയ്യാറാണ്. അതുകൊണ്ട് ദുൽ ജലാലി വൽ ഇക്റാം, അള്ളാഹു അങ്ങേയറ്റം അവൻ്റെ കരുണയും കൃപയും കടാക്ഷവുമുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ അങ്ങേയറ്റം മഹത്വമുടയവനും ആദരണീയനുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ തേടുന്നതിനനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു വതാല നമുക്ക് വർദ്ധിപ്പിച്ച് നൽകും എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും മനുഷ്യന്മാരെ പോലെയല്ല. മനുഷ്യരോട് ഒരു കാര്യം ആവർത്തിച്ചു ചോദിക്കുമ്പോൾ അവർക്ക് വിരസത വരുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ആവർത്തിച്ച് ചോദിക്കുന്നതിനനുസരിച്ച് റബ്ബിന് ഇഷ്ടം കൂടുകയാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അതും പ്രാർത്ഥിക്കുമ്പോൾ ദുൽ ജലാലി വൽ ഇക്റാം എന്ന പ്രാർത്ഥന മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാലോ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഈ നാമം പഠിക്കുമ്പോൾ പ്രധാനമായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഇടം കൊള്ളണം. എന്ത്? ദുൽ ജലാലി വൽ ഇക്റാം എന്ന നാമത്തെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഇടം കൊടുക്കണം എന്നാണ്. എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേഗം ഉത്തരം ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ നിസ്കാരശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുകയാണ്, നിസ്കാരത്തിനു ശേഷം പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ കാണാം, അസ്തഗ്ഫിറുല്ലാ എന്ന് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം, അവിടെയും അല്ലാഹുവിൻ്റെ ദുൽ ജലാലി വൽ ഇക്റാം എന്ന പ്രാർത്ഥനയെ, ആ നാമത്തെ എടുത്തു മുൻനിർത്തിക്കൊണ്ടാണ് നിസ്കാരശേഷം ഒരു നന്മ ചെയ്തതിന് ശേഷം വീണ്ടും എടുത്തു പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ നിസ്കാരം സ്വീകരിക്കപ്പെടണം, അതിനുശേഷം ഇനി ചെയ്യാൻ പോകുന്ന നന്മകൾ സ്വീകരിക്കപ്പെടണം. അങ്ങനെ തുടങ്ങി എൻ്റെ നന്മകൾ റബ്ബിലേക്ക് ഉയരണമെങ്കിൽ ഈ പ്രാർത്ഥന അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന പ്രത്യേകം നിസ്കാരത്തിനു ശേഷം പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിസ്കാരത്തിനു ശേഷം അസ്തഗ്ഫിറുല്ലാ എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവെ നിന്നിൽ നിന്നാണ് സമാധാനമുള്ളത്, നിന്നിൽ നിന്നാണ് രക്ഷയുള്ളത്, വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം, അല്ലാഹുവെ നിന്നിൽ നിന്നാണ് ബറക്കത്തുള്ളത്, യാദൽ ജലാലി വൽ ഇക്റാം, മഹത്വമുടയവനെ ആദരണീയനായവനെ അള്ളാഹുവെ എന്ന് പറഞ്ഞ് റബ്ബിലേക്കെല്ലാം സമർപ്പിച്ച് അള്ളാഹുവാണ് എല്ലാത്തിനും ഉടമസ്ഥൻ എന്ന ഒരു സമർപ്പണ ബോധത്തോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കുന്നതാണ്. മറ്റൊരു പ്രാർത്ഥനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, പഠിപ്പിച്ചു തന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദ ലാ ഇലാഹ ഇല്ല അൻതൽ ഹന്നാൻ അൽ മന്നാൻ ബദീഉ സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. ഈ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വതാല തട്ടിക്കളയുകയില്ല എന്നാണ്. ചോദിച്ചാൽ ഉത്തരമേകുന്ന പ്രാർത്ഥന എന്നാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. കാരണമെന്ത്? ദുൽ ജലാലി വൽ ഇക്റാം എന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല മഹത്വമുടയവനാണ്, ആദരണീയനാണ്, അവനെ ആദരിക്കണം, അവനെ ബഹുമാനിക്കണം, അവൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കണം. ആ രൂപത്തിൽ റബ്ബിനെ പ്രകീർത്തിച്ച് മഹത്വവൽക്കരിച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ആ റബ്ബ് നമുക്ക് ഉത്തരമേകും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. വിശുദ്ധ ഖുർആനിൽ ദുൽ ജലാലി വൽ ഇക്രാം എന്ന ആയത്ത് വന്നത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. വയബ്ഖ വജുഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്രാം, അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വജുഹു മാത്രം, മുഖം മാത്രം അവശേഷിക്കുന്ന, കുല്ലുഹും അലൈഹ ഫാൻ, എല്ലാം നശിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്, അന്ത്യനാൾ സംഭവിക്കാനുണ്ട്. അന്ന് അള്ളാഹു മാത്രം ബാക്കിയാകുന്ന ഒരവസ്ഥയുണ്ട്. സ്വർഗനിവാസികളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ഒരു അധ്യാപനമുണ്ട്. സ്വർഗനിവാസികളെല്ലാം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം എല്ലാവിധ ആസ്വാദനങ്ങളും ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇനി അവിടെ പ്രയാസമില്ല, പ്രശ്നമില്ല, മരണമില്ല, നരയില്ല, ഒരു ബുദ്ധിമുട്ടില്ല, നഷ്ടപ്പെടുന്നൊരു സാഹചര്യമില്ല. എല്ലാ നിലയ്ക്കും അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹങ്ങൾ നിറച്ച ആ സ്വർഗം, എന്താണോ മനസ്സാഗ്രഹിക്കുന്നത് അതെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന സ്വർഗം, ആ സ്വർഗത്തിൽ സ്വർഗനിവാസികൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തൃപ്തിയടഞ്ഞിട്ടുണ്ടോ? എല്ലാവരും ഒന്നടങ്കം പറയുന്നതാണ് റളിയത്തു റബ്ബി, റബ്ബെ ഞങ്ങൾ തൃപ്തരൻ. ഇനി എന്തെങ്കിലും അധികരിച്ചു വേണമോ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുമ്പോൾ, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച് ഞങ്ങൾക്ക് വിജയം നൽകിയില്ലേ റബ്ബേ, ഇത്ര വലിയ അനുഗ്രഹങ്ങൾ നൽകിയില്ലേ റബ്ബേ. ഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമം മുൽക്കൻ കബീറ, ഒരിക്ക കണ്ണടച്ചിട്ട് തുറക്കുമ്പോഴേക്ക് ആദ്യം കണ്ടതിനേക്കാൾ വമ്പിച്ചതായ സാമ്രാജ്യമായി മാറിയ ആ പ്രവിശാലമായ സ്വർഗത്തെയാണ് നമുക്ക് ആസ്വദിക്കാനുള്ളത്. ആ ആസ്വാദനത്തിനിടയിൽ അള്ളാഹു ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും അധികരിച്ചു വേണോ? ഇവരൊക്കെ ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ അടിമകളും ആ സ്വർഗനിവാസികളും തമ്മിലുള്ള മറയായ ആ മറയെ ഫയക്ഷിഫുൽ ഹിജാബ് അതിനെ നീക്കും, ആ മറയെ നീക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയെ, അവൻ്റെ തിരുമുഖത്തെ വിശ്വാസികൾ ദർശിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ വെച്ച് പറഞ്ഞു പോയല്ലോ, വിശ്വാസികൾക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കും. ഈ പൂർണ്ണ ചന്ദ്രനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ അള്ളാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അവിടെ ഈ ആയത്ത് നമുക്ക് പ്രസക്തമാണ്. വയബ്ഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്രാം, റബ്ബിൻ്റെ വജ്ഹു മാത്രം അവശേഷിക്കുന്ന ഒരു കാലഘട്ടം. അന്ന് ആ വജ്ഹ്, അതിൻ്റെ വിശേഷണം എന്താണ്? ദുൽ ജലാലി വൽ ഇക്രാം, അത് ഏറ്റവും പ്രൗഢിയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹത്വമേറിയ മുഖവുമായിക്കൊണ്ട്, അതുപോലെ തന്നെ ആദരണീയമായ മുഖവുമായിക്കൊണ്ടായിരിക്കും അള്ളാഹു അവശേഷിക്കുക എന്ന് വിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുമുഖം അത് ആദരണീയവും മഹനീയവുമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ വിശേഷണമായി ഉൾക്കൊള്ളുന്ന ഈ രണ്ട് നാമം, അത് നമ്മൾ തിരിച്ചറിയണം. ദുൽ ജലാലി വൽ ഇക്രാം, അതോടൊപ്പം ഈ നാമത്തെ പഠിക്കുമ്പോൾ ആ നാമത്തിൻ്റെ തേട്ടം അള്ളാഹുവിനെ ആദരിക്കാനും ബഹുമാനിക്കുവാനും അള്ളാഹുവിന് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും നൽകാനും ഒരു വിശ്വാസികളെന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കണം. അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ദിക്റിലൂടെ, പ്രകീർത്തനങ്ങളിലൂടെ റബ്ബിനെ മഹത്വപ്പെടുത്താൻ, മഹത്വവൽക്കരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രാർത്ഥന വേളകളിൽ അള്ളാഹുവിൻ്റെ മഹത്വങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, റബ്ബിനെ മഹത്വപ്പെടുത്തി പ്രകീർത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ഉരുവിടാൻ, നമ്മുടെ ദിക്റുകൾ പ്രാർത്ഥിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ നിലക്കുമുള്ള ആവശ്യങ്ങൾ റബ്ബിനോട് തേടാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ മഹത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ അലമത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബിൻ്റെ പ്രൗഢിയെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനെ പ്രകീർത്തിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബിനെ വകവച്ചു കൊടുക്കേണ്ട എല്ലാവിധ അള്ളാഹുവിനു മാത്രമായതിനെയും അള്ളാഹുവിന് വകവച്ചു കൊടുത്ത് അവനെ മഹത്വവൽക്കരിക്കുവാനും, അവനെ പ്രകീർത്തിക്കുവാനും, അവനെ ആ രൂപത്തിൽ മഹത്വപ്പെടുത്തുവാനും, നമുക്ക് ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെയും അള്ളാഹുവിൻ്റെ സ്നേഹത്തെയും കാരുണ്യത്തെയും അതുപോലെ തന്നെ ഇക്രാമും എല്ലാം നമ്മൾ വകച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസരംഗത്തെയും നമ്മുടെ കർമ്മ മേഖലകളെയും ആ രൂപത്തിൽ റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ദുൽ ജലാലി വൽ ഇക്രാം എന്ന് പറയുമ്പോൾ എല്ലാ നിലയ്ക്കും അല്ലാഹു സുബ്ഹാനഹു വതആല മഹത്വമുടയവനാൻ, ആദരവുള്ളവനാൻ, ആദരവ് നൽകപ്പെടേണ്ടവനുമാവനാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ആദരിക്കപ്പെടേണ്ടതാണ്. അല്ലാഹുവിനെ ആദരിക്കണം, ബഹുമാനിക്കണം, മഹത്വവൽക്കരിക്കണം. അവൻ അങ്ങനെയെങ്കിൽ സൃഷ്ടികളെയും ആദരിക്കും, ബഹുമാനിക്കുന്നതാണ്. വലക്കത് കർറംന ബനി ആദം, അള്ളാഹു സുബ്ഹാനഹു വതആല ആദം സന്തതികളെ ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. ആ ആദരവും ബഹുമാനവും വിശ്വാസികളായ നമുക്ക് പ്രത്യേകമായി ലഭിക്കണമെങ്കിൽ റബ്ബിനെ ആദരിക്കാനും ബഹുമാനിക്കാനും വകവെച്ചു കൊടുക്കേണ്ടതെല്ലാം വകവെച്ചു കൊടുക്കുവാനും റബ്ബിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ അള്ളാഹുവിനെ മഹത്വവൽക്കരിച്ച് പ്രകീർത്തിച്ച് അവന് കൊടുക്കേണ്ട ഹക്കുകൾ ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കേവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന അസ്മാഉൽ ഹുസ്നയിൽ ഇന്ന് ദുൽ ജലാലി വൽ ഇക്രാം എന്ന അള്ളാഹുവിന്റെ വിശേഷണം, മഹത്തമുടയവനും ആദരവുള്ളവനും എന്ന വിശേഷണം വിശദീകരിച്ചത് അബ്ദുറൌഫ് അൽ ഹിക്കമി, തിരുവനന്തപുരം.
5: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിൻ്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
6: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ
5: രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്രയും വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ യുഗചരിതം. ഫലുൽ ഹഖ് ഉമരിയാമയോ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രം എന്ന കൃതിയിൽ നിന്നും സ്വഭാവമര്യാദകൾ ഭാഗമൊന്ന് നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
6: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്വഭാവ മര്യാദകൾ എന്നുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഒന്ന്, സൽസ്വഭാവം. നബിയുടെ സ്വഭാവത്തെ അള്ളാഹു പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിലാകുന്നു. സൂറത്തുൽ ഖലം വചനം 4. അബ്ദുല്ലാഹിബിനു അമ്ർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയുന്നു, നബി മ്ലേച്ഛം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആളായിരുന്നില്ല. നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ് എന്ന് നബി പറയാറുണ്ടായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, 10 വർഷത്തോളം ഞാൻ നബിക്ക് സേവനം ചെയ്തിട്ടുണ്ട്. എന്നെ ആക്ഷേപിച്ചുകൊണ്ട് ഒരിക്കലും എന്നോട് പെരുമാറിയിട്ടില്ല. എന്തിന് നീ അങ്ങനെ ചെയ്തു എന്നോ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നോ എന്നെ ചോദ്യം ചെയ്തിട്ടില്ല. 2. ഉദാര്യത. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയുന്നു, ചോദിച്ചു വന്ന ഒരാളോടും ഇല്ല എന്ന് നബി പറഞ്ഞിട്ടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, ജനങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠനായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ. റമദാനിൽ ജിബ്രീൽ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിലായിരുന്നു നബി ഏറ്റവും കൂടുതൽ ധർമ്മം നൽകിയിരുന്നത്. റമദാനിലാകട്ടെ എല്ലാ രാത്രിയിലും ജിബ്രീൽ കണ്ടുമുട്ടുകയും ഖുർആൻ ഓതിക്കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗത്തിലായിരുന്നു നബിയുടെ ധർമ്മിഷ്ഠത. 2. മലകൾക്കിടയിൽ വെച്ചുകൊണ്ട് ഒരു വ്യക്തി വന്ന് പ്രവാചകനോട് ചോദിക്കുകയും ഒരു ആടിനെ നൽകുകയും ചെയ്തപ്പോൾ ആ വ്യക്തി തന്റെ സമൂഹത്തിലേക്ക് മടങ്ങിച്ചെന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, എന്റെ സമൂഹമേ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊള്ളുക. നിശ്ചയമായി മുഹമ്മദ് ദാരിദ്ര്യത്തെ ഭയക്കാത്ത വിധത്തിൽ ദാനം നൽകുന്നു എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും. 3. ലജ്ജ. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയുന്നു, അറയിലിരിക്കുന്ന കന്യകയേക്കാൾ ലജ്ജ ഉള്ള ആളായിരുന്നു നബി. വെറുപ്പുളവാക്കുന്ന എന്തെങ്കിലും കണ്ടാൽ പ്രവാചകന്റെ മുഖത്ത് ഞങ്ങളത് മനസ്സിലാക്കുമായിരുന്നു. 4. വിനയം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, നബി പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മറിയമിന്റെ പുത്രൻ ഈസയുടെ കാര്യത്തിൽ നസാറാക്കൾ അതിര് കവിഞ്ഞതുപോലെ നിങ്ങൾ എന്റെ കാര്യത്തിൽ അതിര് കവിയരുത്. ഞാൻ അള്ളാഹുവിന്റെ ഒരു അടിമ മാത്രമാകുന്നു, അതുകൊണ്ട് അള്ളാഹുവിന്റെ അടിമ എന്നും അവന്റെ റസൂൽ എന്നും നിങ്ങൾ പറഞ്ഞുകൊള്ളുക. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഒരു സ്ത്രീ വന്നുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് നിങ്ങളെ കാണേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏതാണോ അത് നോക്കിക്കൊള്ളുക, അവിടെ വന്ന് ഞാൻ നിങ്ങളുടെ ആവശ്യം നിർവഹിച്ചു തരാം. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞ സ്ഥലത്ത് വെച്ച് നബി അവരെ കണ്ടുമുട്ടുകയും അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും ചെയ്തു. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി പറഞ്ഞു, കാലിന്റെ എല്ലാണെങ്കിലും കയ്യിന്റെ എല്ലാണെങ്കിലും ഭക്ഷണമുണ്ടാക്കി എന്നെ ക്ഷണിച്ചാൽ ആ ക്ഷണം ഞാൻ സ്വീകരിക്കും. അവകൾ എനിക്ക് സമ്മാനമായി തന്നാൽ ഞാനത് സ്വീകരിക്കുകയും ചെയ്യും. 5. ധീരത. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, നബി ജനങ്ങളിൽ ഏറ്റവും നല്ലവനായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു, ധീരനായിരുന്നു. മദീനാവാസികൾ ഒരു ദിവസം രാത്രിയിൽ ഭയങ്കരമായ ശബ്ദം കേട്ട് ഭയപ്പെട്ടു. ജനങ്ങൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നും മടങ്ങിവരുന്നതായിട്ടാണ് അവർ കണ്ടത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവർക്ക് മുമ്പേ നബി എത്തിക്കഴിഞ്ഞിരുന്നു. ജീനി പോലും അണിയിക്കപ്പെടാത്ത അബൂ തൽഹയുടെ കുതിരപ്പുറത്തായിരുന്നു നബി ഉണ്ടായിരുന്നത്. നബിയുടെ കഴുത്തിൽ വാളുണ്ടായിരുന്നു. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, ബദറിന്റെ ദിവസം ശത്രുക്കളിലേക്ക് ഏറ്റവും അടുത്തു ചെന്ന രൂപത്തിലാണ് ഞങ്ങൾ പ്രവാചകനെ കണ്ടത്. അന്നത്തെ ദിവസം ജനങ്ങളെക്കാളെല്ലാം ശക്തമായ നിലക്ക് യുദ്ധം ചെയ്തത് അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നു. 6. മൃദുല സമീപനം. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഒരു അഅ്റാബി വന്നുകൊണ്ട് പള്ളിയിൽ മൂത്രമൊഴിക്കുകയുണ്ടായി. ജനങ്ങളെല്ലാവരും കൂടി അദ്ദേഹത്തിന് നേരെ ചാടി. അപ്പോൾ നബി അവരോട് പറഞ്ഞു, അദ്ദേഹത്തെ വിട്ടേക്കൂ. അദ്ദേഹം മൂത്രമൊഴിച്ചെടുത്ത് അല്പം വെള്ളമൊഴിക്കുക, അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളമൊഴിക്കുക. എളുപ്പം ഉണ്ടാക്കുന്നവരായിക്കൊണ്ടാണ് നിങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, പ്രയാസം ഉണ്ടാക്കുന്നവരായിക്കൊണ്ടല്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, നബി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എളുപ്പമുണ്ടാക്കുക, പ്രയാസമുണ്ടാക്കരുത്. നിങ്ങൾ സമാധാനം നൽകുക, വെറുപ്പിക്കരുത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ, നിശ്ചയമായും അള്ളാഹു മൃദുല സമീപനം സ്വീകരിക്കുന്നവനാണ്. മൃദുലതയെ അവൻ ഇഷ്ടപ്പെടുന്നു. പരുക്കൻ സ്വഭാവത്തിലൂടെയും മറ്റു സമീപനങ്ങളിലൂടെയും ലഭിക്കാത്ത പലതും മൃദുല സ്വഭാവത്തിലൂടെ ലഭിക്കുന്നു. 7. മാപ്പ്. നബിയോട് അള്ളാഹു പറയുന്നു, അങ്ങനെ അവർ കരാർ ലംഘിച്ചതിന്റെ ഫലമായി നാം അവരെ ശപിക്കുകയും അവരുടെ മനസ്സുകളെ നാം കടുത്തതാക്കി തീർക്കുകയും ചെയ്തു. വേദവാക്യങ്ങളെ അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് അവർ തെറ്റിക്കുന്നു. അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടതിൽ ഒരു ഭാഗം അവർ മറന്നുകളയുകയും ചെയ്തു. അവർ അല്പം ചിലരൊഴികെ നടത്തിക്കൊണ്ടിരിക്കുന്ന വഞ്ചന മേലിലും നീ കണ്ടുകൊണ്ടിരിക്കും. എന്നാൽ അവർക്ക് നീ മാപ്പു നൽകുകയും അവരോട് വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യുക. നല്ല നിലയിൽ വർത്തിക്കുന്നവരെ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടും. സൂറത്തുൽ മാഇദ വചനം 13. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. അവർ പറയുന്നു, രണ്ടു കാര്യങ്ങളിൽ ഒന്ന് തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നബിക്ക് നൽകപ്പെട്ടാൽ ഏറ്റവും ലളിതമായതിനെ തെരഞ്ഞെടുക്കും. അതൊരു കുറ്റകരമായ കാര്യമാണെങ്കിൽ ജനങ്ങളെക്കാളെല്ലാം ഏറ്റവും അകലത്തിൽ നബിയായിരിക്കും. സ്വന്തം കാര്യത്തിൽ നബി പ്രതികാര നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അള്ളാഹു പവിത്രമാക്കിയതിനെ നശിപ്പിച്ചാലല്ലാതെ അപ്പോൾ ആ വിഷയത്തിൽ അള്ളാഹുവിനു വേണ്ടി പ്രതികാര നടപടി സ്വീകരിക്കും. പ്രവാചകന്റെ സ്വഭാവമര്യാദകളിൽ 7 എണ്ണമാണ് നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ വരുന്ന എപ്പിസോഡുകളിൽ അതിന്റെ തുടർച്ച കേൾക്കാം.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഫളുൽ ഹഖ് ഉമരിയാമയോ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രമെന്ന കൃതിയിൽ നിന്നും സ്വഭാവമര്യാദകൾ ഭാഗം 1 നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
7: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

ഹക്ക ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 184-ാം വചനത്തിൽ നോമ്പിൻ്റെ ആയത്തുകളിൽ കഴിഞ്ഞ എപ്പിസോഡിൽ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയതുൻ തആമു മിസ്കീൻ എന്ന ഭാഗം വിശദീകരിക്കവേ, ഈ ആയത്തിൻ്റെ ഈ ഭാഗത്തിൻ്റെ വിധി മൻസൂഖ് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയാണ് വിശദീകരിച്ചത്, അവരുടെ വീക്ഷണവും ആ വീക്ഷണത്തിൻ്റെ തെളിവുകളും. ഇനി നമ്മൾ ഇന്ന് ഇൻഷാല്ലാ തുടർന്ന് പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഈ ആയത്തിൻ്റെ വിധി ദുർബലപ്പെട്ടിട്ടില്ല, ഈ ആയത്ത് മൻസൂഖത്ത് അല്ല, ഇത് മുഹ്കമത്താണ്, വിധി പ്രാബല്യത്തിലുള്ള വചനമാണ്. ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ അതിൽ സുപ്രധാനി അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആണ്. അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ പാരായണത്തിൽ അത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാരായണം, വഅലല്ലദീന യുതീഖൂനഹു ഫിദിയതുൻ തആമു മിസ്കീൻ എന്നതിൽ വഅലല്ലദീന യുതവഖൂനഹു ഫലാ യുതീഖൂനഹു ഫിദിയതുൻ തആമു മിസ്കീൻ എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരുന്നത്, പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞാൽ വഅലല്ലദീന യുതവഖൂനഹു ക്ലേശപ്പെട്ട് പ്രയാസം പേറി നോമ്പെടുക്കാൻ സാധ്യമാകുന്നവർ, ഫലാ യുതീഖൂനഹു അങ്ങനെയായാൽ അവർക്ക് പ്രയാസമില്ലാതെ നോമ്പെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഒരു മിസ്കീൻ്റെ തആം ഫിദിയയായി നൽകിയാൽ മതിയാകും. ഇങ്ങനെ ഓദി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ലൈസത്ത് ബിമൻസൂഖത്തിൻ, ഈ ആയത്തൊരിക്കലും മൻസൂഖത്തല്ല, വിധി ദുർബലപ്പെടുത്തപ്പെട്ട വചനമല്ല. പിന്നെ ഈ ആയത്തിൽ പറയുന്ന വഅലല്ലദീന യുതീഖൂനഹു, അവർ ഹുവ ശൈഖുൽ കബീർ വൽ മർഅത്തുൽ കബീറത്തു, വൃദ്ധരായ സ്ത്രീ പുരുഷന്മാരാണ്, വയോധികന്മാരാണ്. ലാ യസ്തതിയാനി അൻ യസൂമ, അവർക്ക് നോമ്പെടുക്കുവാൻ സാധിക്കുകയില്ല. ഫയുത്വഇമാനി മകാന കുല്ലി യൗമിൻ മിസ്കീനൻ, അതിനാൽ തന്നെ അവർ ഓരോ നോമ്പിൻ്റെ സ്ഥാനത്തും ഒരു സാധുവിന് മിസ്കീനിന് ഭക്ഷിപ്പിക്കുകയാണ് വേണ്ടത്. മിസ്കീനൻ വാഹിദൻ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഒരു നോമ്പിൻ്റെ സ്ഥാനത്ത്. അദ്ദേഹം ആയത്തിൻ്റെ ബാക്കി ഭാഗം മോദി ഫമൻ തത്തവ്വ അഖൈറൻ, ഇനി മറ്റൊരു മിസ്കീനിന് താമു മിസ്കീൻ ആഹർ, മറ്റൊരു മിസ്കീനിന് കൂടി ഭക്ഷണം നൽകുകയാണ് എങ്കിൽ, അതാണ് ഇവിടെ ഫമൻ തത്തവ ഖൈറൻ എന്നതിൻ്റെ വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞത്, ഫഹുവ ഖൈറുൽ ലഹു, അതാണ് അത്തരക്കാർക്ക് ഉത്തമം. വ അൻ തസൂമു ഖൈറുൽ ലക്കും, നിങ്ങൾ നോമ്പെടുക്കലാകുന്നു നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്. ഫല യുറഖസു ഫീ ഹാദാ ഇല്ലാ ലില്ലദീ ലാ യുതീഖു സിയാമ ഔ മരീദിൻ ലാ യുഷ്ഫ, നോമ്പിൻ്റെ വിഷയത്തിൽ ഇളവ് നൽകപ്പെടാത്തത് നോമ്പിന് സാധിക്കാത്തവർ, അല്ലെങ്കിൽ രോഗം ഭേദപ്പെടുമെന്ന പ്രതീക്ഷയില്ലാത്ത രോഗികൾ, ഇങ്ങനെ അദ്ദേഹം പറയുമായിരുന്നു എന്നാണ് ഇമാം ബുഖാരിയും മറ്റും നിവേദനം ചെയ്യുന്ന ഒരു നിവേദനമാണിത്. അപ്പോൾ ഞാനിത് പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാനും അതുപോലെ മറ്റു ചില പണ്ഡിതന്മാരും പറഞ്ഞത് ഈ ആയത്തിൻ്റെ വിധി മൻസൂഖല്ല, മുഹ്കമാണ്, ആയത്ത് മൻസൂഖത്തല്ല, പിന്നെയോ ആയത്ത് മുഹ്കമത്താണ്. അപ്പോൾ വഅലല്ലദീന യുതീഖൂനഹു എന്ന് പറഞ്ഞെങ്കിൽ വൃദ്ധജനങ്ങളാണ് ഉദ്ദേശം, വൃദ്ധരായ പുരുഷന്മാർ, സ്ത്രീകൾ, അവർക്ക് ക്ലേശപ്പെട്ടല്ലാതെ നോമ്പെടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് അവർ നോമ്പെടുക്കേണ്ട, അവർ ഫിദിയത്തുൻ താം മിസ്കീൻ, ഒരു മിസ്കീൻ്റെ താം ഫിദിയയായി നൽകിയാൽ മതി. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പക്ഷം. ആദ്യത്തെ അഭിപ്രായത്തിന് നേരെ വിപരീതം, ആയത്തെ അഭിപ്രായം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ ആയത്ത് റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ആ തുടക്കത്തിൽ ആളുകൾക്ക് നോമ്പെടുക്കാൻ ക്ലേശപൂർണമായിരുന്നു, നോമ്പ് ശീലമല്ല എത്തത് കാരണത്താൽ. അതുകൊണ്ട് നോമ്പെടുക്കാനും നോമ്പ് ഒഴിവാക്കാനും ഇളവുള്ള നിലക്കായിരുന്നു ഇതിൻ്റെ വിധി. പിന്നീട് ആ വിധി ദുർബലപ്പെടുത്തി, ഫമൻ ഷഹിദ മിൻകും മുഷഹറ ഫല്യസും, റമദാനിന് ഷാഹിദാകുന്നവർ സാക്ഷിയാകുന്നവർ എല്ലാവരും നോമ്പെടുക്കണം എന്നുള്ള വിധി നിർബന്ധമാക്കിയത് നമ്മൾ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഒന്നാമത്തെ അഭിപ്രായവും രണ്ടാമത്തെ അഭിപ്രായവും നേരെ വിപരീതം ആയിട്ടാണ് ഉള്ളത്, പക്ഷേ വ്യത്യസ്ത ആശയങ്ങളെയാണത് പ്രദാനം ചെയ്യുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയതുൻ തആമു മിസ്കീൻ എന്ന് പറഞ്ഞെങ്കിൽ ആയത്ത് അതിൻ്റെ മൻതൂഖ് നേർ വായന തേടുന്നത് എന്താ, വഅലല്ലദീന യുതീഖൂനഹു പ്രയാസപ്പെട്ട് നോമ്പിന് സാധിക്കുന്നവർ, ഫിദിയത്തുൻ തആമു മിസ്കീൻ, അവർ നോമ്പെടുക്കേണ്ടതില്ല, അവർ ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയായി നൽകിയാൽ മതി എന്നാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ അഭിപ്രായക്കാർ അവിടെ ഇബ്നു അബ്ബാസിനെ പോലെ വൃദ്ധരായ, അഷൈഖുൽ കബീർ വൽ മർഅത്തുൽ കബീറ, വൃദ്ധരായ സ്ത്രീ പുരുഷന്മാർ എന്നിവരിൽ പരിമിതപ്പെടുത്തിയില്ല. പിന്നെ ആർക്കൊക്കെ നോമ്പെടുക്കാൻ പ്രയാസമുണ്ടോ അവർക്കൊക്കെ അവർ ഈ വഅലല്ലദീന യുതീഖൂനഹു എന്നതിനെ ബാധകമാക്കി അവർ ഫിദിയ നൽകിയാൽ മതി എന്നതാണ് മൂന്നാമത് ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. ചില പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് പിൽക്കാലക്കാർ, ഈ വഅലല്ലദീന യുതീഖൂനഹു എന്ന ഹു എന്നുള്ള ദമീറിനെ, സർവനാമത്തെ പിന്നിലേക്ക് ഫിദിയത്തുൻ തആമു മിസ്കീൻ, തആമിലേക്ക് മടക്കിക്കൊണ്ട് പറഞ്ഞത് വഅലല്ലദീന യുതീഖൂനഹു അഗതിക്ക് അന്നം നൽകാൻ സാധിക്കുന്നവർ,
അവർ ഫിദിയത്തുൻ താ മിസ്കിൻ മിസ്കിൻ അന്നൽ

0: കൊടുക്കണം പ്രായശ്ചിത്തമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരെ കുറിച്ചാണ് ഇത് പറഞ്ഞത്? ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങളിൽ നിന്ന് വല്ലവരും രോഗിയാണ് അല്ലെങ്കിൽ യാത്രയിലാണ് എങ്കിൽ അവർ നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഹർ, മറ്റു ദിനങ്ങളിൽ നിന്ന് ആ നോമ്പ് ഒഴിവാക്കിയ എണ്ണം അവർ നോമ്പെടുക്കൽ ബാധ്യതയാണ്, അവർ വീട്ടണം. അവരെ സംബന്ധിച്ചിടത്തോളം വാലല്ലദീന യുതീഖൂനഹു, ഒരു അഗതിക്ക് അന്നം നൽകാൻ സാധിക്കുന്നുവെങ്കിൽ, സാധിക്കുന്നവരാണ് എങ്കിൽ ഫിദിയത്തുൻ താ മിസ്കീൻ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം അവർ ഫിദിയ നൽകണം. ഇങ്ങനെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചവരും ഉണ്ട്. സാധാരണ ഈ സർവനാമ സ്വരം ദമീർ അത് മുമ്പിലേക്കാണ് മടങ്ങുക, പക്ഷെ ഭാഷയിൽ അത് പിന്നിലേക്ക് മടങ്ങുന്ന വിഷയമുണ്ട്, അതും അനുവദനീയമാണ് ചില സന്ദർഭങ്ങളിൽ. അപ്പൊ ഇവിടെ ആ നിലക്ക് ഇതിനെ വ്യാഖ്യാനിച്ചവരുമുണ്ട്. രോഗം കാരണത്താൽ യാത്രയിലായിരിക്കെ നോമ്പ് നോൽക്കാതെ പിന്നീട് നോറ്റി വീട്ടുന്ന ആ ആളുകൾ അവർ മിസ്കീൻ്റെ ഭക്ഷണം സാധിക്കുമെങ്കിൽ നൽകണം എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തുന്നത് എന്ന് ഇങ്ങനെ വ്യാഖ്യാനിച്ചവരുണ്ട്. അതൊരു പ്രബലപ്പെട്ടൊരു അഭിപ്രായമല്ല, പക്ഷെ അങ്ങനെ വ്യാഖ്യാനം വന്നത് ഞാൻ തഫ്സീറുകൾ വായിച്ചത് ഉണർത്തി എന്ന് മാത്രം. ഏതായാലും ഇവിടെ നമ്മൾ ഈ വചനവുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളാണ് മനസ്സിലാക്കിയത്. ഈ ഫിദിയത്തുൻ എന്ന് പറഞ്ഞതിൽ പറഞ്ഞു ഫിദിയത്ത് പ്രായശ്ചിത്തം, കെഫാറത്ത് എന്നാണ്. കെഫാറത്ത് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നമുക്കറിയാം സിത്തിറിനെയാണ് അറിയിക്കുന്നത്, മറക്കുക മൂടുക എന്നുള്ളത്. മാ യുഗത്തി അൽ ഇസ്മ്, തെറ്റിനെ മറക്കുന്നത് പൊതിയുന്നത് എന്നതാണ് കെഫാറത്തിൻ്റെ വിവക്ഷ. ആ അർത്ഥമാണ് നമ്മളിവിടെ നൽകിയത് പ്രായശ്ചിത്തം എന്ന്. ഫിദിയ, ഇപ്പോൾ ഒരു ബന്ദി ഉണ്ട് എങ്കിൽ ശത്രുക്കളുടെ കയ്യിൽ, ആ ബന്ദിയെ മോചിപ്പിക്കാൻ ഫിദിയ നൽകും, മോചന ദ്രവ്യം. വ ഫദൈനാഹു ബിദ്ബിഹിൻ അദീം എന്ന് പറഞ്ഞില്ലേ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ ബലി അറുക്കുന്നതിന് പകരം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കബ്ഷിനെ, ആടിനെ അവതരിപ്പിച്ചു, എന്നിട്ട് അതിനെ ഫിദിയയാക്കി, ആടിനെ അറുക്കൽ ഫിദിയയാക്കി, അതിനാണ് വഫദൈന എന്നാണ്, അതിലാണ് ഈ ഫിദിയ. സാങ്കേതികമായി ചില പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ബദലുല്ലദീ യതഖല്ലസു ബിഹിൽ മുകല്ലഫു മിൻ മക്റൂഹിൻ തവജ്ജഹിലൈ, ഒരു ദാസൻ താൻ നേരിട്ട, താൻ അഭിമുഖീകരിച്ച ഒരു അനിഷ്ടം അതിൽ നിന്ന് രക്ഷപ്പെടാൻ പകരം നൽകുന്നതാണ് ഫിദിയ. ഒരു ദാസൻ താൻ അനിഷ്ടത്തിലേക്ക് തിരിഞ്ഞു, അതിൽ നിന്ന് തൻ്റെ തടി സലാമത്താക്കാൻ, രക്ഷപ്പെടാൻ പകരം നൽകുന്നതെന്തോ അതൊക്കെ ഫിദിയയാണ്. അതാണ് അതിൻ്റെ സാങ്കേതികമായ ഭാഷ. ഇവിടെ ഫിദിയ നോമ്പ് ഒഴിവാക്കേണ്ടി വന്നതിനാൽ അതിന് കൊടുക്കേണ്ട ബദലാണ്, പകരമാണ്. ഖതാദ ഇബ്നു ദഅമാ സുദൂസി അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ദഉഫ അനസ് ഇബ്നു മാലിക്കിൻ അനിസൌ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വാർദ്ധക്യ സാഹചര്യത്തിൽ നോമ്പെടുക്കാൻ ക്ഷീണിതനായി, പ്രയാസപ്പെട്ട അവസ്ഥ വന്നു ശാരീരികമായി. അത് ഖബല മൗതിഹി ആമൻ എന്നാണ്, അദ്ദേഹം മരണപ്പെടുന്നതിൻ്റെ ഒരു വർഷം മുമ്പ്. അനസ് റളിയല്ലാഹു അൻഹു കുറേ പ്രായം ജീവിച്ചല്ലോ. ആ വർഷം ഫഅഫ്തർ അനസ് റളിയല്ലാഹു തആല അൻഹു നോമ്പ് ഒഴിവാക്കി. അങ്ങനെ ഫസന ജഫ്നത്തൻ മിൻ സരീദിൻ, അദ്ദേഹം ഒരു ജഫ്ന, ജഫ്ന എന്ന് പറഞ്ഞെങ്കിൽ വലിയ ഒരു പാത്രം, വലിയ ഒരു തളിക, സരീദ് ഉണ്ടാക്കി. സരീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാംസവും റൊട്ടിയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രധാന ഭക്ഷണമാണ്, അറബികൾ പണ്ടേ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം. അനസ് റളിയല്ലാഹു തആല ഒരു വലിയ ജഫ്നയിൽ ഈ സരീദ് ഉണ്ടാക്കിയിട്ട് വദഅ സലാസീന മിസ്കീനൻ, 30 മിസ്കീന്മാരെ അദ്ദേഹം ക്ഷണിച്ചു വരുത്തി, എന്നിട്ട് ഫഅഷ്ബഅഹും, അവർക്ക് വയറ് നിറയെ അദ്ദേഹം ഭക്ഷണം ഊട്ടിയെന്നാണ്, തീറ്റിയെന്നാണ്. അപ്പോൾ ഒരു വർഷത്തെ അനസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ റമദാൻ മാസത്തിലെ 30 നോമ്പുകൾ അദ്ദേഹം നോൽക്കാൻ ശാരീരികമായി ക്ഷീണിച്ചു. അപ്പോൾ അദ്ദേഹം നോമ്പ് ഒഴിവാക്കി വാർദ്ധക്യ സാഹചര്യത്താൽ, പിന്നെ അദ്ദേഹം ഒരു വർഷമേ ജീവിച്ചുള്ളൂ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ 30 മിസ്കീന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഭക്ഷണം നൽകിയെന്നാണ്. അതാണ് ഫിദിയ. ഫുഖഹാക്കൾ ഈ ഫിദിയയുടെ മിഖ്ദാറിൽ, അതിൻ്റെ തോത് എത്രയാണ്, ഒരു മിസ്കീൻ്റെ ഭക്ഷണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. അത് ഒരു മുദ്ദ് എന്ന് പറഞ്ഞവരുണ്ട്, താവൂസ് ഇബിന് കൈസാനെ പോലെ, സയ്യിദ് ഇബിന് ജുബൈറിനെ പോലെ, സുഫിയാൻ സൗരിയെ പോലെ, അബ്ദുറഹ്മാൻ അല്ല ഉസാഹിയെ പോലുള്ളതായ പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്. സാഉമ്മിൻ തമ്ർ, ഒരു സായ് കാരക്ക, സാഉമ്മിൻ ഷഈർ, ഒരു സായ് ബാർലി, നിസ്ഫ് സാ മിൻ ഹിന്ത, അര സായ് ഗോതമ്പ്, മുന്തിയ തരം ഗോതമ്പ്, ഇതൊക്കെ അതിൻ്റെ തോതായി പറഞ്ഞവരുണ്ട്. ഒരു ദിവസത്തെ നോമ്പ് അതിന് പകരം ഇങ്ങനെ നൽകിയാൽ മതി എന്ന് പറഞ്ഞവരുണ്ട്. ഒരു മുദ്ദ് ബുർറ് ഗോതമ്പ്, അല്ലെങ്കിൽ നിസ്ഫ് സായ് മിൻ തമ്ർ, അരസായ് കാരക്ക, അല്ലെങ്കിൽ ബാർലി അരസായ്, ഇതാണ് ഈ ഫിദിയയുടെ മിഖ്ദാർ, തോതെന്ന് പറഞ്ഞവരുണ്ട്. ഫുഖാക്കൾക്കിടയിൽ ഇത് ഫിദിയ ഒരു നോമ്പിന് പകരം അത് എത്ര എന്ന് നിർണ്ണയിക്കുന്നതിനുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അതൊക്കെ ഫിഖ് കിതാബുകളിൽ വളരെ വിശദമായി ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ എന്ന് പറഞ്ഞു, ഒരു മിസ്കീൻ്റെ ഭക്ഷണം. അനസ് റളിയല്ലാഹു തആല അൻഹു അത് പ്രയോഗവൽക്കരിച്ചത് നമ്മൾ ഇവിടെ ശ്രവിക്കുകയുണ്ടായി. ഈ ആയത്തിൻ്റെ തുടർച്ചയിൽ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വതആല തുടർച്ചയിൽ പറയുന്നത് ഫമൻ തതവ്വ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹ് വഅൻ തസൂമു ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഫമൻ തതവ്വ ഖൈറൻ, ഈ ഫ എന്നുള്ളതിനെ പണ്ഡിതന്മാർ പറയും തദീലിൻ്റെ ഫ, തദീലിൻ്റെ ഫ എന്ന് പറയും. അതുകൊണ്ട് നമ്മളതിന് എന്നാൽ എന്ന് പറഞ്ഞത്, അഥവാ ഫിദിയത്തുൻ തഅാമു മിസ്കീൻ, ഒരു സാധുവിൻ്റെ അന്നം ഫിദിയായി നൽകണം എന്ന് പറഞ്ഞല്ലോ. എന്നാൽ മൻ തതവ്വ ഖൈറൻ, വല്ലവരും തതവ്വുആയി എന്ന് പറഞ്ഞാൽ സ്വയം സന്നദ്ധനായി, തത്വവു എന്ന് പറഞ്ഞെങ്കിൽ അസഅയു ഫി അയ്യക്കൂൻ തഅയൻ ഗൈറ മുക്രഹ എന്ന് പറയും, മറ്റൊരാളുടെ നിർബന്ധിക്കലില്ലാതെ, ബലപ്രയോഗമോ സമ്മർദ്ദമോ ഇല്ലാതെ സ്വയം സന്നദ്ധനായി വഴിപ്പെടുന്നവനായി പരിശ്രമിക്കുക. ഒരു നന്മ ചെയ്യാനുള്ള പ്രേരകം സ്വന്തത്തിൽ നിന്ന് ഉത്ഭവിച്ച് നന്മ ചെയ്യുക, അതാണ് തത്വവ്. നമ്മളത് മുമ്പ് പഠിച്ചു പോയിട്ടുണ്ട്. ഇന്ന സഫ വൽ മർവ തമീൻ ഷായിരില്ല എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ. ഏതായാലും എന്നാൽ മൻ തത്തവ, വല്ലവനും സ്വയം സന്നദ്ധനായി ഖൈറൻ, വല്ല ഖൈറിനെയും ചെയ്യുകയായാൽ, മൻ എന്നുള്ളത് അപ്പം ഷർത്തിയ ചെയ്യുകയായാൽ, ഖൈറൻ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്, ഖാറ എന്നതിൽ നിന്നാണത് വ്യുൽപ്പന്നമാകുന്നത്. ഖാറ എന്ന് പറഞ്ഞാൽ ഹസുന, ഷെറുഫ എന്ന അർത്ഥത്തിൽ ഹസുന നന്നായി, ഷെറുഫ ഉത്തമമായി, പോരിശയായി എന്നൊക്കെ അർത്ഥത്തിലാണല്ലോ അത് പ്രയോഗിക്കുക. ഏതായാലും അതിൽ നിന്നാണ്, അതാണ് ഖൈർ എന്ന് പറഞ്ഞാൽ മൻ തതവ്വ ഖൈറൻ, വല്ലവരും സ്വയം സന്നദ്ധനായി, സ്വയമേവ തൽപരനായി ഖൈറിനെ ചെയ്യുകയായാൽ, ഖൈറിനെ കൊണ്ടെത്തിക്കുകയായാൽ. ഖൈറൻ എന്നത് സിഫത്തായിട്ട് തതവ്വാൻ ഖൈറൻ, നല്ല സന്നദ്ധ പ്രവർത്തനം, നല്ല ഉത്കൃഷ്ട പ്രവൃത്തി എന്ന അർത്ഥത്തിൽ. ഫഹുവ ഖൈറുൽ ലഹു, ഫ എന്നുള്ളത് ഈ മൻ എന്ന ഷർത്തിൻ്റെ ജവാബിൽ വന്ന ഫ, അപ്പോൾ ഹുവ അത് ഖൈറുൽ ലഹു, അവന് ഏറ്റവും ഖൈറാകുന്നു. അവിടെ ഖൈർ എന്നുള്ളത് ഇസ്മു തഫ്ദീലിൻ്റെ മാനയിൽ അഖിയർ എന്ന അർത്ഥത്തിൽ, ഏറ്റവും ഉത്കൃഷ്ടം എന്ന അർത്ഥത്തിൽ. ഫഹുവ ഖൈറുൽ ലഹു, അവൻ ഏറ്റവും ഉത്കൃഷ്ടമാകുന്നു. എന്ത് മൻ തതവ്വ ഖൈറൻ, എന്താ ഇവിടെ ഉദ്ദേശം? നമ്മൾ ഇതിനു മുമ്പ് ഇബ്ന അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ വിധി മൻസൂഖല്ല, മുഹ്കമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, വൃദ്ധരെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്, വാലല്ലദീന യുതീഖൂനഹു, വൃദ്ധരായ സ്ത്രീ പുരുഷന്മാർ, ക്ലേശപ്പെട്ടവർക്ക് നോമ്പെടുക്കാൻ പറ്റും, പക്ഷേ അവർ നോമ്പെടുക്കാതെ ഒരു മിസ്കീൻ്റെ ഭക്ഷണം നൽകുകയാണ് എങ്കിൽ, ഫഹുവ ഖൈറുൽ ലഹു, അവരുടെ വിഷയത്തിലാണ് ഫിദിയത്തുൻ താം മിസ്കീൻ, ഒരു മിസ്കീൻ്റെ താം ഭക്ഷണം ഫിദിയായി നൽകുക എന്നുള്ളത് പറഞ്ഞത്. ഇബ്നു അബ്ബാസ് അപ്പോൾ പറഞ്ഞത് ഫമൻ തതവ്വ ഖൈറൻ, ഇനി വല്ലവരും ഒന്നിലധികം മിസ്കീന്മാരുടെ ഭക്ഷണം നൽകുകയായാൽ, ഒരു മിസ്കീൻ്റെ ഭക്ഷണമല്ല, പിന്നെയോ ഒന്നിലധികം മിസ്കീന്മാരുടെ ഭക്ഷണം നൽകുകയായാൽ, അതാണ് ഇവിടെ ഉദ്ദേശം. ഫമൻ തതവ്വ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെയാണ് ഇവിടെ അർത്ഥം പറഞ്ഞത്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഫമൻ തതവ്വ ഖൈറൻ എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുന്നതോടൊപ്പം ഭക്ഷണവും നൽകുക, അതാണ് ഇവിടെ ഉദ്ദേശം. മൻ തതവ്വ ഖൈറൻ, നോമ്പെടുക്കുന്നുണ്ട് റമദാനിൽ, ഒപ്പം അഗതികൾക്ക്, അശരണർക്ക്, നിർധനർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. അത് നിർബന്ധമല്ല, പക്ഷെ എന്നാലും ഒരാൾ സ്വയം സന്നദ്ധനായി, അതാണ് മൻ തതവ്വ, ഒരാൾ സ്വയം സന്നദ്ധനായി, നന്മയിൽ പ്രേരിതനായി, മറ്റൊരാളുടെ സമ്മർദ്ദമോ സ്വാധീനമോ ഇല്ലാതെ അയാൾ നോമ്പെടുക്കുന്നതോടൊപ്പം ഭക്ഷണവും നൽകുകയായാൽ, അതാണ് മൻ തതവ്വ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു, അതാണ് അവൻ ഏറ്റവും ഉത്തമമായത്, ശ്രേഷ്ഠമായത്. ഇങ്ങനെ ആയതിനെ വ്യാഖ്യാനിച്ചവരുണ്ട്. ചിലർ പറഞ്ഞത് ഭക്ഷണം എന്താ ഫിദിയത്തുൻ താമു മിസ്കീൻ, ഒരു മിസ്കീൻ്റെ താമാണ് ഭക്ഷണമാണ്. ഒരു മിസ്കീൻ്റെ ഭക്ഷണം എത്ര ഉണ്ടാവും? ഒരു മുദ്ദ്, ചിലർ പറഞ്ഞു അര സാഴ്, ചിലർ പറഞ്ഞു ഒരു സാഴ് കാരക്ക, ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഒരു സാഴ് ബാർലി എന്നൊക്കെ പറഞ്ഞു. ഈ അളവിൽ നിർബന്ധം എത്രയേ ഉള്ളൂ? താമു മിസ്കീൻ. പക്ഷേ ആ അളവിൽ ഒരാൾ ഏറ്റുകയായാൽ അത് തത്വവുമായിട്ട്, സ്വയം സന്നദ്ധനായിട്ട്, അല്ലെങ്കിൽ പ്രതിഫലത്തിൽ മോഹിച്ച് സ്വന്തം പ്രേരണയാൽ ഒരാൾ ഈ അളവ് കൂട്ടുകയായാൽ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം ആ ഭക്ഷണത്തിൻ്റെ തോത് കൂട്ടുകയായാൽ, അതാണ് ഫമൻ തതവ്വ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു, അതാണ് അവൻ ഏറ്റവും ഉത്തമം. ഇങ്ങനെ ഈ ആയത്തിനെ പറഞ്ഞവരുമുണ്ട്, വ്യാഖ്യാനിച്ചവരുമുണ്ട്. ഇവിടെ ഈ ഫഹുവ ഖൈറുൽ ലഹു, രണ്ട് ഖൈർ വന്നു, ഖൈറൻ എന്ന് വന്നു, ഇവിടെ ഖൈറുൻ എന്ന് വന്നു. ഈ ഖൈർ എന്താ? ഇവിടെ തതവ്വ ഖൈറൻ എന്ന് പറഞ്ഞാൽ തതവ്വ തതവ്വാൻ ഖൈറൻ, ഒന്നിൽ ഖൈറിനെ അല്ലെങ്കിൽ ഖൈറായ സ്വയം സന്നദ്ധ പ്രവർത്തനം ഒരാൾ നിർവഹിച്ചാൽ, ഫഹുവ അപ്പോൾ അത് ഖൈറുൽ ലഹു, അവന് ഖൈറാകുന്നു എന്ന് പറഞ്ഞെങ്കിൽ, ഈ തത്വ ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്കൃഷ്ടമാകുന്നു, ഉത്തമമാകുന്നു എന്നർത്ഥം പറഞ്ഞവരുണ്ട്. അതല്ല, അതവന് ഖൈറാകുന്നു എന്ന് പറഞ്ഞാൽ, ഈ ആദ്യം പറഞ്ഞ ഖൈറല്ല ഈ പറഞ്ഞ ഖൈർ, പിന്നെയോ ഇത് മറ്റൊരു മഹനീയ ഖൈറാണ്. ആ ഖൈർ ഏതാ? ആ ഖൈർ ചില പണ്ഡിതന്മാർ പറഞ്ഞത് പാരത്രിക ലോകത്തുള്ള ഖൈറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ഇന്നഹു ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫൻസുരിൽ അൻസാറ വൽ മുഹാജിറ എന്ന്. അല്ലാഹുമ്മ അല്ലാഹുവേ, ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ, ഒരു ഖൈറുമില്ല ആഖിറത്തിലെ ഖൈറല്ലാതെ. ഫൻസുറുൽ അൻസാറ വൽ മുഹാജിറ, അതുകൊണ്ട് അൻസാരികളെയും മുഹാജിറുകളെയും നീ സഹായിക്കണമേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് മസ്ജിദ് നബവി സ്ഥിതി ചെയ്യുന്ന ആ പരിസരത്തേക്കെത്തി. ബനു നജ്ജാർ ഗോത്രക്കാർ അവിടെയായിരുന്നു പാർത്തിയിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയുള്ളൊരു തോട്ടം വിലക്ക് വാങ്ങിയിട്ട് അവിടെ മസ്ജിദ് നബവി നിർമ്മിച്ച ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, ആ നിർമ്മാണത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നിർമ്മിക്കുവാനുള്ള കല്ലുകൾ ആളുകളിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടാണ് ആ നിർമ്മാണത്തിൽ പങ്കാളിയായത്. കല്ല് ഏറ്റുവാങ്ങുമ്പോഴേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലാ ഇന്നൽ ഐഷ ഐഷുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ ഇങ്ങനെ ചൊല്ലി ചില നിവേദനങ്ങളിൽ, അല്ലാഹുമ്മ ഇന്നഹു ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫൻസുറിൽ അൻസാറ വൽ മുഹാജിറ, അല്ലാഹുവേ ആഖിറത്തിലെ ഖൈറല്ലാത്ത യാതൊരു ഖൈറുമില്ല, അതുകൊണ്ട് അൻസാരികളെയും മുഹാജിറുകളെയും നീ സഹായിക്കണമേ. ആ ഖൈർ, പരലോകത്തെ നന്മ, ഉത്തമമായ കൂലി, പ്രതിഫലം, സ്വർഗം, അതാണ് ഫമൻ തതവ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു എന്ന് പറഞ്ഞെടുത്ത് ഖൈർ എന്നത് ചിലർ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും സ്വയം സന്നദ്ധനായിട്ട് നന്മ ചെയ്യുന്നവൻ അതവന് ഖൈറാകുന്നു, ഏറ്റവും ഉത്കൃഷ്ടമാകുന്നു അത് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അവന് പാരത്രിക ലോകത്തെ ഖൈറാകുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഈ ആയത്തിൻ്റെ അവസാന ഭാഗം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വ അൻതസൂമു ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ നോമ്പെടുക്കുകയായാൽ, വ അൻതസൂമു അതാണ് ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത്. വ അൻതസൂമു എന്ന് പറഞ്ഞാൽ സൗമുക്കും എന്ന അർത്ഥത്തിൽ, അന്നും സൗമും. അപ്പോൾ ഫമൻ തതവ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു എന്ന് പറഞ്ഞാൽ, വല്ലവരും ഖൈറായ തതവ, മറ്റുള്ളവരുടെ നിർബന്ധമോ സ്വാധീനമോ ഇല്ലാതെ ഒരാൾ അള്ളാഹുവിൻ്റെ പ്രീതിയിൽ, അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിൽ തൽപരനായി പ്രവർത്തിക്കുകയായാൽ അതാകുന്നു അവൻ ഏറ്റവും ഉത്തമമായത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഇവിടെ ഖൈറൻ എന്നതിന് ഖൈറിന് വേണ്ടി സ്വയം സന്നദ്ധനായി പ്രവർത്തിക്കുകയായാൽ അതാണ് അവൻ ഉത്തമം എന്നും തഫ്സീർ ചെയ്തവരുണ്ട്. ഏകദേശം ഉദ്ദേശം ഒക്കെ ഒരുപോലെയാണ്. ഈ ആയത്തിൻ്റെ തുടർച്ചയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വ അൻതസൂമു ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. വ അൻതസൂമു, നിങ്ങൾ നോമ്പെടുക്കൽ ആകുന്നു. അൻതസൂമു എന്ന് പറഞ്ഞാൽ ഇവിടെ അന്നും ക്രിയയും വന്നു. അപ്പോൾ ക്രിയാധാതുവിൻ്റെ മാനയിൽ അഥവാ സൗമുക്കും, നിങ്ങളുടെ നോമ്പാകുന്നു ഖൈറുൻ, ഏറ്റവും ഉത്തമമായത്. ലക്കും, നിങ്ങൾക്ക്. ഏതിനേക്കാൾ? അപ്പോൾ മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയ നൽകി നോമ്പൊഴിവാക്കുക എന്നുള്ള ഇളവ് ആദ്യമുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമായത് നിങ്ങൾ നോമ്പെടുക്കലാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഇൻകുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. ഇവിടെ ഇൻകുൻതും തഅലമൂൻ എന്നുള്ളത് ഷർത്തിയയാണ്, ജുംല ഷർത്തിയ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ എന്ന്. എങ്കിൽ എന്താ അറിയുന്നവരാണെങ്കിൽ? നോമ്പിൻ്റെ മഹത്വം അറിയുന്നവരാണെങ്കിൽ, നോമ്പാണ് ഏറ്റവും ഉത്കൃഷ്ടം എന്നത് നിങ്ങൾക്ക് ബോധ്യവും അറിവുമുണ്ടെങ്കിൽ നോമ്പെടുക്കലാകുന്നു ഏറ്റവും ഉത്തമം എന്നുള്ളതാണ്. ഇവിടെ ജവാബ് പറയപ്പെട്ടില്ല ഇൻകുൻതും തഅലമൂൻ എന്നതിൻ്റെ, കാരണം അതിവിടെ വ്യക്തമാണ്. നോമ്പിൻ്റെ മഹത്വം എത്രയാണ്, അതിൻ്റെ പുണ്യം എത്രയാണ്, അതിനുള്ള ധർമ്മം എത്രയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, കുല്ലു അമലിബിനി ആദമ ലഹു, എല്ലാ മനുഷ്യരുടെ പ്രവൃത്തിയും അവർക്കുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, യുദാഫുൽ ഹസനത്തു അശ്റു അംസാലിഹ ഇലാ സബ്ഇമിയത്തി ദുഅഫിൻ ഇലാ മാഷാ അല്ലാഹ്. ഒരു ഹസനത്ത് അതിന് പതിന്മടങ്ങാണ്, 700 ഇരട്ടി വരെ അള്ളാഹു ഉദ്ദേശിക്കുന്നതിലേക്ക്. എന്നിട്ട് ഇല്ല സൗം നോമ്പൊഴികെ ഫൈനഹു ലി വ അന അജ്സീബി എന്നാണ്, നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ അതിന് പ്രതിഫലം നൽകും എന്ന് പറഞ്ഞാൽ അതിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത, പറഞ്ഞാൽ തീരാത്ത വലിയ പ്രതിഫലം അള്ളാഹു പറഞ്ഞ പുണ്യമാണ് നോമ്പ്. യദഉ താമഹു വ ശറാബഹു വ ശഹവതഹു മിൻ അജലി, ഞാൻ കാരണത്താൽ തൻ്റെ ഭക്ഷണ പാനീയങ്ങൾ വികാരങ്ങൾ ഒരാൾ വിഗണിക്കുകയാണ്. തറക്ക ശഹ്വത്തഹു വ തആമഹു വ ശറാബഹു ഇബ്തിഗാ മർദാതി, എൻ്റെ പ്രീതി കാംക്ഷിച്ച് അന്നപാനീയങ്ങളും വികാരവും വെടിയുന്നവനാണ്. അള്ളാഹു സൗമിനെ ഏറ്റെടുത്തു, എല്ലാ കർമ്മങ്ങളും അള്ളാഹു ഏറ്റെടുക്കുന്നവനാണ്. പക്ഷേ ഇവിടെ ഇമാം നബവി പറഞ്ഞതുപോലെ, ലി അന്നൽ കരീം ഇദാ അഖ്ബറ ബി അന്നഹു യതവല്ല ബി നഫ്സിഹിൽ ജസാ, അത്യുദാരൻ പ്രതിഫലം ഞാൻ നൽകുമെന്നത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ഇഖ്തദ ഇദമ ഖദറിൽ ജസാ വസഅത്തിൽ അതാ, പ്രതിഫലത്തിൻ്റെ മഹാത്മ്യം, ഔദാര്യത്തിൻ്റെ വൈപുല്യവും വിശാലതയും അതാണ് അത് അറിയിക്കുന്നത്. അപ്പോൾ അത്രമേൽ പുണ്യമാണ് നോമ്പ്. അത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ, അബൂമാം അൽബാഹിലി തീര് സവിധത്തിൽ വന്നിട്ട് ഒരേ കർമ്മം എന്നോട് കൽപ്പിച്ചാലും അതെടുത്താൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ, അബ്ബിൻ ഇസ്ലാസൽ മാത്തങ്ങൾ പറഞ്ഞത് അലൈക ബിസ്സൗമി ഫൈനഹു ലാ മിസ്ലഹു, നോമ്പെടുത്തോ അതിന് തുല്യമായി ഒന്നുമില്ല എന്നാണ്. ലാ ഇദില ലഹു, അങ്ങനെയൊക്കെ പ്രയോഗം കാണാം. നിസ്രാശ്രമ തങ്ങളത് പറഞ്ഞതിൽ പിന്നെ അബൂ ഉമാമയുടെ വീട്ടിൽ അദ്ദേഹമാകട്ടെ, ഭാര്യയാകട്ടെ, വീട്ടിലെ ജോലിക്കാരനാകട്ടെ, അവർ നോമ്പുകാരായിട്ടല്ലാതെ കാണപ്പെട്ടിട്ടില്ല എന്നാണ്. ഏതെങ്കിലും ഒരു പകലിൽ ആ വീട്ടിൽ നിന്നൊരു പുക ഉയർന്നിട്ടുണ്ട് എങ്കിൽ ആളുകൾ പറയുമായിരുന്നു ഇന്ന് അവിടെ ഒരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട് എന്ന്. അബൂമാമ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നോമ്പെടുക്കാൻ കാരണം, നിസ്രാശ്രമ തങ്ങൾ അദ്ദേഹത്തോട് ഇങ്ങനെ പറയാൻ കാരണം നോമ്പിൻ്റെ മഹത്വം, അതിൻ്റെ പ്രാധാന്യം എത്ര എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. അസൗമു ജുന്നത്തു മിനന്നാർ, നരകത്തീയിൽ നിന്നുള്ള പരിചയമാണ്, നരകത്തീനെ ചെറുക്കാൻ പരിചയമാണ് നോമ്പ്. ഹിസ്നുൻ ഹസീനും മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷയ്ക്കുള്ള ഉറച്ച കോട്ടയാണ് നോമ്പ് എന്നൊക്കെ നിസ്ലാസ്ലമാ തങ്ങൾ പറഞ്ഞില്ലേ. ഉസ്മാൻ ബിൻ അബിൽ ആസ് ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പ്രവേശിപ്പിച്ചപ്പോഴാണ് നിസ്ലാസ്ലമാ തങ്ങൾ അത് പറയുകയുണ്ടായത്. അപ്പോൾ ഈ ഒരു വിഷയം അതാണ് ഇവിടെ. ഇൻകുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ മഹത്വവും പുണ്യവും പ്രതിഫലവും അതിൻ്റെ ധർമ്മവും ഒക്കെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ എന്നാണ്. അൻ തസൂമു ഖൈറുല്ലക്കും, നിങ്ങൾ നോമ്പെടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം ഫിദിയ നൽകുന്നതിനേക്കാൾ. ഇതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ഇൻഷാല്ലാ ഇനി നമുക്ക് അടുത്തത് റമദാൻ മാസം, അതിൽ നോമ്പ്, അതിലെ മറ്റു കർമ്മങ്ങൾ വിശദീകരിക്കപ്പെടുന്ന വചനം 185-ാം വചനം തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ 500 ഖുർആൻ പഠന പദ്ധതി. 500 ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16-ാമത്തെ ക്ലാസ്സാണ് നാം കേട്ടത്, ഖുർആനിൻ്റെ അവതരണം എന്ന്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്. ഇനി ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: ചോദ്യമൊന്ന്, വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യതുൻ തുആമു മിസ്കീൻ, സൂറത്ത് ബഖറയിലെ 184-ാമത്തെ ആയത്ത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തിൽ ഈ ആയത്തിൽ ഉദ്ദേശിക്കപ്പെട്ടത് ആരെയാണ്? ഓപ്ഷൻ എ കുട്ടികളെ, ബി വൃദ്ധരെ, സി ബുദ്ധിയില്ലാത്തവരെ. ചോദ്യം രണ്ട്, വാർദ്ധക്യം മൂലമോ മാറാ രോഗം മൂലമോ നോമ്പെടുക്കാൻ സാധിക്കാത്തവർ പകരം നൽകേണ്ടതിനെ എന്തു വിളിക്കുന്നു? ഓപ്ഷൻ എ കഫാറത്ത്, ബി ഫിദിയ, സി ഫിത്ർ സക്കാത്ത്. ചോദ്യം മൂന്ന്, ഫിദിയയുടെ ഭാഷാർത്ഥം എന്താണ്? ഓപ്ഷൻ എ പകരം നൽകൽ, ഓപ്ഷൻ ബി നോറ്റു വീട്ടൽ, സി കടം വീട്ടൽ.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് സ്വരം. അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ എന്ന ഗാനവുമായി മിസ് അബ്.

0: പീസ് റേഡിയോ പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്വരം. അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ എന്ന ഗാനം ആലപിച്ചത് മിസ് അബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കുകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: പീസ് റേഡിയോയിൽ അടുത്തതായി തിരുനബിയോടൊപ്പം സംസാരിക്കുന്നത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. യാത്ര ചെയ്യുന്നവരുമാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും. പക്ഷേ സ്വന്തം വണ്ടിയിൽ സ്വന്തം ഡ്രൈവ് ചെയ്ത് യാത്ര പോകുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളൊന്നിങ്ങനെ മനസ്സിലാക്കി നോക്കാം. ഒരു സ്റ്റിയറിങ് കയ്യിൽ എടുക്കുമ്പോൾ അവിടെ നമ്മൾ നമ്മുടെയും മറ്റനേകം ആളുകളുടെയും ജീവൻ്റെ ഉത്തരവാദിത്തമാണ് കയ്യിലെടുക്കുന്നത് എന്ന തിരിച്ചറിവിലായിരിക്കണം ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത്. യാത്ര തുടങ്ങുമ്പോൾ ബിസ്മില്ല എന്ന് പറയാൻ, വണ്ടിയിൽ കയറുമ്പോൾ തന്നെ ബിസ്മില്ല എന്ന് പറയാൻ, എന്നിട്ട് അൽഹംദുലില്ല എന്ന് വാഹനത്തിലിരുന്ന് ഒക്കെ സെറ്റായി കഴിഞ്ഞ് അൽഹംദുലില്ല പറഞ്ഞ് പിന്നെ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്ന ലഹു മുഖനിനീൻ വ ഇന്ന ഇലാ റബ്ബിന ലമുൻഖലിബൂൻ. അഥവാ ഈയൊരു വാഹനത്തെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നവൻ, അങ്ങനെയുള്ള അള്ളാഹു എത്ര പരിശുദ്ധനാണ്, നമുക്കിതിനെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല, നാം നമ്മുടെ രക്ഷിതാവിങ്കിലേക്കാണ് മടങ്ങിപ്പോകുന്നത് എന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന എല്ലാവരും അറിയുന്നവരായിരിക്കുമെങ്കിലും പലർക്കും ആ വണ്ടിയിൽ കയറി ഇരുന്ന് വണ്ടി മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഇത് ചൊല്ലി ഇതിൻ്റെയൊക്കെ നിയന്ത്രണം പൂർണ്ണമായി അള്ളാഹുവിൻ്റെ അടുക്കലാണ്, റബ്ബാണിത് എനിക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുള്ളത് എന്നൊരു ചിന്തയിൽ ഇത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും നമ്മുടെ ഡ്രൈവിംഗ് എന്നുള്ളത്, നമ്മുടെ യാത്ര എന്നുള്ളത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. നമ്മളുടെ യാത്രകൾ ശരിയാവണം, ബാക്കിയുള്ളവരെന്തോ ആവട്ടെ, അവരും ഇനി നമ്മൾ കാരണം ഒരുപാട് ബ്ലോക്ക് ഉണ്ടാകുന്ന അവസ്ഥയോ നമ്മൾ കാരണം അപകടത്തിൽപ്പെടുന്ന അവസ്ഥയൊന്നും മറ്റുള്ളവർക്ക് ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി നമ്മോട് അറിയിച്ച കാര്യമാണ് മുസ്ലിമു എന്ന് പറഞ്ഞ ആരാണ്, മൻസലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വൈദിഹി. ഒരുത്തൻ്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷിതരാകുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ഒരുത്തൻ മുസ്ലിമാകുന്നത് എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാഹനം ഓടിക്കുമ്പോൾ അപകടകരമായ രീതിയിലുള്ള ഓവർടേക്കുകൾ, ഹോൺ അടിച്ചിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കൽ, പിന്നെ ഇതിൻ്റെ വണ്ടിയാണ് ഞാൻ എങ്ങനെയും പോകും എന്നൊക്കെയുള്ള ഒരു അഹങ്കാരത്തിലുള്ള രൂപത്തിൽ മുന്നോട്ട് പോകുന്ന അത്തരം രീതികളൊന്നും ശരിയല്ല. മറിച്ച് എല്ലാവർക്കുമുള്ള റോഡാണ്. ചിലപ്പോൾ റോഡ് ബ്ലോക്ക് ഉണ്ടാവും, തിരക്കുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അർജൻറ്റായിട്ട് യാത്ര ചെയ്യുമായിരിക്കും. അപ്പോൾ തിരയെ അർജൻറ്റ് എന്നില്ലാതെ മുന്നിൽ പതിയെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും, പതിയെ പോകുന്ന വണ്ടികളുണ്ടാവും, അവരെയൊക്കെ പഴിച്ച് ആക്ഷേപിച്ച് അങ്ങനെയുള്ള ആ ഒരു രീതിയിലേക്ക് ഒരിക്കലും നമ്മൾ മാറരുത്. കാരണം ഇത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഹക്കുത്തൊരി വഴിയുടെ അവകാശം എന്നത് എല്ലാവർക്കും അവനവൻ്റേതായ അവകാശങ്ങളുണ്ടല്ലോ. അതിൽ നമ്മൾ കൃത്യമായിക്കൊണ്ട് നമ്മുടേതായൊരു മാന്യതയും മര്യാദയും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വേണ്ടത്. ഒരിടത്തേക്ക് ഇറങ്ങുമ്പോൾ പരമാവധി പറ്റുമെങ്കിൽ പരമാവധി നമ്മൾ നേരത്തെ ഇറങ്ങാനും എന്നിട്ട് പ്രാർത്ഥനകളൊക്കെ ചൊല്ലി വളരെ ആരോഗ്യകരമായ രൂപത്തിലുള്ളൊരു ഡ്രൈവിങ് ശീലിക്കാനും ഒക്കെയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. സ്വാഭാവികമായും നേരം വൈകി ഇറങ്ങുമ്പോൾ അത്തരത്തിൽ അർജൻറ്റായി പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് മര്യാദകൾ പാലിക്കാൻ കഴിയുള്ള ട്രാഫിക് റൂൾസ് ലംഘിക്കേണ്ടി വരും, അപകടകരമായ രൂപത്തിൽ ഓവർടേക്ക് ചെയ്യേണ്ടി വരും, മറ്റ് വാഹനങ്ങളെ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്നവരെയൊക്കെ ഭയപ്പെടുത്തുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകും, നടന്നു പോകുന്ന ആളുകളുണ്ടാകും, അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലുണ്ടാകും. അതുപോലെ ചിലപ്പോൾ ചെളിയും മറ്റുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന റോഡുകളായിരിക്കും, റോഡ് സൈഡിലൂടെ നടന്നു പോകുന്നവരുണ്ടാകും, മറ്റു വാഹനങ്ങളുണ്ടാകും. അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മളൊരു ഗട്ടറിലേക്കാണ് ചാടിച്ച് മറ്റ് ചളിയൊക്കെ തെറിപ്പിച്ച് അങ്ങനെ പോകുന്നൊരവസ്ഥ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവൻ സംരക്ഷിക്കുക എന്നത് തന്നെയാണ്. അത് സ്വന്തം ജീവനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനും സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മളൊരു മൂന്നോ നാലോ ആളുകളെ വലിയ ഒരു ഇരുമ്പിൻ്റെ ദണ്ട് കൊണ്ടൊക്കെ പോയി അടിച്ച് കൊന്നാൽ അവനെക്കുറിച്ച് നമ്മളെന്താ പറയുക, വലിയ പരാക്രമി എന്ന് പറയും. എന്നാൽ ഇത് തന്നെയാണ് നമ്മളുടെ ഒരു അലക്ഷ്യമായ ഒരു ഡ്രൈവിങ്ങിലൂടെ മറ്റ് പലരുടെയും ജീവൻ അപഹരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ സ്വാഭാവികമായി അവിടെ സംഭവിക്കുന്ന ഒരു കൊലപാതകം തന്നെയാണല്ലോ. ചിലപ്പോൾ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല, നമ്മളൊരു ആവേശപൂർവ്വം ആക്സിലേറ്റർ അമർത്തി മുന്നോട്ടെടുത്തതായിരിക്കും, പക്ഷേ അത് മറ്റുള്ളവരുടെ ജീവൻ അപഹരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളത് നമുക്കൊരിക്കലും അത് തിരിച്ചു കൊടുക്കാൻ പോലും കഴിയില്ലല്ലോ. നഷ്ടപരിഹാരം കൊടുത്താൽ പോലും ഒരിക്കലും ജീവൻ നഷ്ടപ്പെട്ട ഒരാൾക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് സ്വന്തത്തെ നമ്മൾ കൊല്ലാൻ പാടില്ല. ഒരുത്തൻ കയറിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്നതും ഓവർ സ്പീഡിൽ ബൈക്കെടുത്ത് പോയി ട്രക്കിനടിയിൽ പെട്ട് ചതഞ്ഞറിഞ്ഞ് മരിക്കുന്നതും ആത്മഹത്യ തന്നെയാണ്. അത് ബോധപൂർവ്വം ഇങ്ങനെ യാത്ര ചെയ്താൽ ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കാൻ ഒരുപാട് സാധ്യതകളും മറ്റും ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ ആ പോകുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒരു കരുതൽ ആവശ്യമായ രംഗമാണ് എന്ന് തിരിച്ചറിയുക. വല തഖ്തുലു അംഫുസക്കും ഇന്നല്ലാഹക്കാ നബിക്കും റഹീമ, സൂറത്തു നിസാഇൻ്റെ 29-ാമത്തെ ആയത്താണ്. നിങ്ങൾ സ്വന്തത്തെ നശിപ്പിക്കരുത്, സ്വന്തം കൊല്ലരുത്. അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനാണെന്ന് കൃത്യമായി നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് അമിത വേഗം അത് ജീവിതം അപകടത്തിലാക്കും. അതുപോലെ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നവർ ഹെൽമെറ്റ് ധരിക്കാനും കാറിൽ പോകുന്നവർ സീറ്റ് ബെൽറ്റ് ധരിക്കാനും സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എപ്പോഴെങ്കിലും ഒരു പോലീസ് ചെക്കിങ്ങോ മറ്റോ അല്ലെങ്കിൽ ഒരു AI ക്യാമറ വരുന്നിടത്ത് മാത്രം ശ്രദ്ധിക്കേണ്ട, ബോധ്യപ്പെടുത്താനും ഫൈൻ ഒഴിവാക്കാനും ചെയ്യേണ്ട കാര്യമല്ല, സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും ദീനിയായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്ന, നിസ്കരിക്കുന്ന, നല്ല ദേവ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളിൽ പോലും കാണാത്തൊരു കാര്യമാണ് ഒരു ട്രാഫിക് മര്യാദ പാലിക്കുന്നില്ല എന്നുള്ളത്. അതൊരിക്കലും ശരിയല്ലല്ലോ. നമ്മൾ എവിടെയും നമ്മൾ മുസ്ലിമായിരിക്കണം. ഒരു മുസ്ലിമായിക്കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃക കാണിക്കുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. റസൂൽ പറഞ്ഞല്ലോ, പിന്നെ ഗുസ്തിയിൽ മറ്റുള്ളവനെ കീഴടക്കുന്നവനല്ല ശക്തൻ, ലൈസ ശദീദ് ബിസ്റ ഇന്നമ ശദീദുല്ലത് യംലിക്കു നഫ്സഹു ഇൻദ ഖളബ്, ദേഷ്യം വരുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നവനാണ് ശക്തൻ എന്നുള്ളത്. പലപ്പോഴും ചില ചെറിയ ഒരു ജംഗ്ഷനിൽ ഒരു ട്രാഫിക് ജാം ഉണ്ടാവുമ്പോൾ, അതുപോലെ നമ്മളൊരു അർജൻറ്റായ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ഒരു ഓട്ടോറിക്ഷ നമ്മളുടെ മുന്നിൽ പോകുന്നുണ്ട്, അതിനുള്ള ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇടുങ്ങിയ റോഡാണ്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും കോപത്തിലേക്ക് ഒളബിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവിടെ സ്വയം നിയന്ത്രിക്കാനും സംയമനം പാലിക്കാനും വേണ്ട രീതിയിൽ കാര്യങ്ങൾ ക്രിയാത്മകമായി ബോധപൂർവ്വം ഏറ്റവും നല്ല രീതിയിൽ ഇടപെട്ട് ചെയ്യുക എന്നതല്ലാതെ വൈകാരികമായി ഒരുപാട് ഹോണടിച്ച് അപ്പുറത്തുപ്പുറത്തുള്ള വണ്ടികളൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളൊരു ഡ്രൈവിംഗ്, അങ്ങനത്തെ ഒരു ഹാർഡ് ഡ്രൈവിങ്ങിലേക്ക് ഒരിക്കലും നമ്മൾ മാറരുത്. റോഡ് എന്നുള്ളത് ഒരിക്കലും ഒരു റേസല്ല, അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. റോഡ് എന്നുള്ളത് യാത്രക്കുള്ളൊരു ഇടമാണ്. അവിടെ രോഗികൾ യാത്ര ചെയ്യുന്നുണ്ടാകും, കുട്ടികളുമായി യാത്ര ചെയ്യുന്നവരുണ്ടാകും, അതുപോലെ തന്നെ മയ്യത്തുമായി പോകുന്ന ആംബുലൻസുകളുണ്ടാകും, പ്രൈവറ്റ് ബസ്സുകളുണ്ടാകും, KSRTC ഉണ്ടാകും, ലോഡുമായി പോകുന്ന ചരക്ക് വാഹനങ്ങളുണ്ടാകും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങാൻ. അതല്ലാതെ ഇത് നമ്മൾ എൻ്റെ വണ്ടിയാണ്, ഞാൻ എനിക്കങ്ങോട്ട് പോകണം, ബാക്കിയുള്ളവരൊക്കെ മാറിത്തരണം എന്നൊക്കെ നമുക്ക് സ്വപ്നം കാണാമെന്നല്ലാതെ അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമാണ്. ഒരു വിവേകത്തോടുകൂടെ റോട്ടിൽ ഇടപഴകാൻ സത്യവിശ്വാസികൾക്ക് സാധിക്കുമ്പോഴേ നമ്മളൊരു യഥാർത്ഥ മുസ്ലിമായി മാറുകയുള്ളൂ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില കാര്യങ്ങൾ, നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, പ്രത്യേകിച്ച് വഴിയിലൊരു തടസ്സം നമ്മൾ കാരണം, നമ്മളൊന്ന് ലൈന് തെറ്റിച്ച് മുന്നിലേക്ക് കയറിയതിൻ്റെ പേരിൽ റോട്ടിൽ ബ്ലോക്ക് ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. കാരണം റസൂൽ പറഞ്ഞു, ഇമാത്തത്തുൽ ആദാനി തുരീഖ് സദഖ, വഴിയിൽ നിന്ന് ഉപദ്രവകരമായ കാര്യം നീക്കുന്നത്, വഴിയിലൊരു ബ്ലോക്ക് നീക്കുന്നത് സദഖയാണെന്ന് പറഞ്ഞ റസൂലിൻ്റെ അനുയായികൾ പോയിട്ട് ലൈന് തെറ്റിച്ചിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുന്നൊരു കാര്യം അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നമ്മളൊക്കെ പല കാര്യങ്ങൾ, ഭക്ഷണമൊക്കെ കഴിക്കും, വണ്ടിയിൽ നിന്ന് സ്നാക്സ് കഴിക്കും, മിഠായികൾ കഴിക്കും കുട്ടികൾ, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, കവറുകൾ, മറ്റ് പേപ്പറുകളൊക്കെ റോട്ടിൽ റോഡ് സൈഡിലേക്ക് അങ്ങോട്ട് എറിഞ്ഞ് നമ്മളങ്ങോട്ട് പോവുക എന്നൊരു ശീലം അതൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ മുസ്ലിമാണ്. ഒരു മുസ്ലിമിൽ നിന്ന് അത്തരം കാര്യങ്ങൾ ഉണ്ടാവരുത് എന്ന് നമ്മൾ തീരുമാനമെടുക്കണം. അതുപോലെ യാത്രക്കാരോടും നടന്നു പോകുന്ന ആളുകളോടൊക്കെ ഒരു കരുണ നമുക്ക് കാണിക്കണം. നമ്മൾ വലിയ വണ്ടിയിൽ പോവുകയാണ്, മറ്റുള്ളവരൊക്കെ എന്തോ ആവട്ടെ, അവരൊക്കെ ഒരു ലോക്കൽസ് എന്ന രീതിയിലുള്ളൊരു പെരുമാറ്റം നമ്മളിൽ നിന്ന് ഉണ്ടാവരുത്. റഹിമൂൻ ഇർഹമുഹും റഹ്മാൻ, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരോടാണ് പരമകാരുണ്യനായ അള്ളാഹു നമ്മോട്, അപ്പോഴേ നമുക്ക് റബ്ബിൻ്റെ കാരുണ്യം കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അശ്രദ്ധ ഒരു ജീവിതം മാത്രമല്ല, ഒരുപാട് ജീവിതങ്ങളായിരിക്കും അവസാനിപ്പിക്കുക എന്ന തിരിച്ചറിവുണ്ടായിരിക്കണം. റോഡിൽ നിങ്ങൾ കാണിക്കുന്നത് ഡ്രൈവിംഗ് സ്കില്ലല്ല, മറിച്ച് നമ്മുടെ സ്വഭാവമായിരിക്കും. അതിനനുസരിച്ചുള്ള രൂപത്തിൽ നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം. നമ്മോട് സംസാരിച്ചത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തു അന്നഹലിലെ 57-58 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി ഒപ്പം നജാഹ് ജാഫർ എന്നിവർ ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 57-58 എന്നീ രണ്ട് ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ. ഡോക്ടർ മറിയാമു രചിച്ച ഹൈപ്പർ ടെൻഷൻ ഒരു നിശബ്ദ ഘാതകൻ എന്ന രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോട് ശബ്ദം നൽകുന്നു.
1: ഹൈപ്പർ ടെൻഷൻ ഒരു നിശബ്ദ ഘാതകൻ. എഴുത്ത് ഡോക്ടർ മറിയാമു. മെയ് 17 ലോകമെമ്പാടും ലോക ഹൈപ്പർ ടെൻഷൻ ദിനമായി ആചരിക്കുന്നു. ലക്ഷണങ്ങളൊന്നുമില്ലാതെ മനുഷ്യന്റെ ശരീരത്തെ പതുക്കെ ബാധിക്കുന്നതിനാൽ ഹൈപ്പർ ടെൻഷൻ സൈലന്റ് കില്ലർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്നത്തെ ജീവിതശൈലി കാരണം വലിയൊരു ശതമാനം ആളുകൾക്കും ഈ അവസ്ഥയുണ്ടെങ്കിലും പലരിലും അത് അറിയപ്പെടാതെ പോകുന്നു. അതിനാൽ തന്നെ സമയബന്ധിതമായി തിരിച്ചറിയലും നിയന്ത്രണവും വളരെ പ്രധാനമാണ്. എന്താണ് ബ്ലഡ് പ്രഷർ? നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളിലൂടെ രക്തമൊഴുകുമ്പോൾ അത് ആ കുഴലുകളുടെ ഭിത്തിയിൽ ചെലുത്തുന്ന മർദ്ദത്തെയാണ് ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം എന്ന് വിളിക്കുന്നത്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം. നമ്മൾ മോട്ടോർ ഉപയോഗിച്ച് കിണറ്റിൽ നിന്നും വെള്ളമടിക്കാറുണ്ടല്ലോ. മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ പൈപ്പിനുള്ളിലൂടെ വരുന്ന വെള്ളത്തിന് ഒരു നിശ്ചിത വേഗവും മർദ്ദവുമുണ്ടാകും. ഈ മർദ്ദം കൂടിയാൽ പൈപ്പ് പൊട്ടിപ്പോകാനോ മോട്ടോറിന് കേടുപാടുകൾ സംഭവിക്കാനോ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകളിൽ അനുഭവപ്പെടുന്ന സമ്മർദ്ദം കൃത്യമായ അളവിലായിരിക്കണം. ഉയർന്ന രക്തസമ്മർദ്ദം എന്നത് രക്തം രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന സമ്മർദ്ദം സ്ഥിരമായി ഉയർന്ന നിലയിൽ നിൽക്കുന്ന അവസ്ഥയാണ്. സാധാരണയായി 120-180 വരെയുള്ളതിനെ നോർമലായി കണക്കാക്കുമ്പോൾ 140/90 വരെ അല്ലെങ്കിൽ കൂടുതലുള്ളതിനെ ഹൈപ്പർ ടെൻഷനായി കണക്കാക്കുന്നു. ഇപ്പോഴത്തെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം 130-180 കഴിഞ്ഞാൽ തന്നെ ജാഗ്രത പാലിക്കുന്നതാണ് നല്ലത്. അപ്പോൾ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്താനും നിയന്ത്രിക്കാനും സഹായിക്കുന്നു. 2026 ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിന്റെ പ്രമേയം: രക്തസമ്മർദ്ദം കൃത്യമായി പരിശോധിക്കുക, നിയന്ത്രണത്തിൽ വയ്ക്കുക, ദീർഘായുസ് നേടുക എന്നതാണ്. ഇത് ശരിയായ രീതിയിൽ രക്തസമ്മർദ്ദം അളക്കുന്നതിൻ്റെയും അതിന് നിയന്ത്രണത്തിൽ നിർത്തുന്നതിൻ്റെയും പ്രാധാന്യമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ശരിയായ അളക്കൽ വളരെ പ്രധാനമാണ്. വിശ്രമാവസ്ഥയിൽ ഇരുന്ന് ശരിയായ രീതിയിൽ ഒന്നിലധികം തവണ അളക്കുന്നതിലൂടെ മാത്രമേ ശരിയായ വിലയിരുത്തൽ സാധ്യമാകൂ. ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കാതെ പോകുമ്പോൾ അത് ശരീരത്തിലെ പ്രധാന അവയവങ്ങളെ ഗുരുതരമായി ബാധിക്കും. ഹൃദയാഘാതം, സ്ട്രോക്ക്, വൃക്കകളുടെ പ്രവർത്തനക്കുറവ്, കണ്ണിലെ റെറ്റിനോപ്പതി എന്നിവയ്ക്ക് പ്രധാന കാരണം ഇതാണ്. പ്രത്യേകിച്ച് ദീർഘകാലമായി നിയന്ത്രിക്കാത്ത ഹൈപ്പർ ടെൻഷൻ കാരണം രക്തക്കുഴലുകളുടെ ഭിത്തികൾ കട്ടിയാവുകയും അവയുടെ ഇളക്കം കുറയുകയും ചെയ്യുന്നു. ഇതുതന്നെ പിന്നീട് ഹൃദ്രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഈ രോഗത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും വ്യക്തമായ ലക്ഷണങ്ങളില്ലാത്തതാണ്. ചിലപ്പോൾ തലവേദന, തലചുറ്റൽ, ഹൃദയമിടിപ്പ് വർദ്ധിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാമെങ്കിലും അവ സ്ഥിരമായി കാണപ്പെടണമെന്നില്ല. അതുകൊണ്ടുതന്നെ ചെക്ക് യുവർ BP റെഗുലർലി എന്ന സന്ദേശം അത്യന്തം പ്രാധാന്യമർഹിക്കുന്നു. അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ അമിത ഉപ്പ് ഉപയോഗം, അമിതവണ്ണം, വ്യായാമക്കുറവ്, മാനസിക സമ്മർദ്ദം, പുകവലി, പ്രമേഹം, പാരമ്പര്യം എന്നിവ ഉൾപ്പെടുന്നു. ഇന്ന് നഗരജീവിതവും പ്രോസസ്ഡ് ഫുഡുകളുടെ ഉപയോഗവും വർദ്ധിച്ചതോടെ ഹൈപ്പർ ടെൻഷൻ ചെറുപ്പക്കാരിലും കൂടുതലായി കാണപ്പെടുന്നു എന്നതും ശ്രദ്ധേയമാണ്. BP നിയന്ത്രണത്തിനായി ജീവിതശൈലി മാറ്റങ്ങൾ ഏറെ ഫലപ്രദമാണ്. ദിവസേന കുറഞ്ഞത് 30 മിനിറ്റ് ശാരീരിക വ്യായാമം, പഴം പച്ചക്കറി സമൃദ്ധമായ ഭക്ഷണം, ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കൽ, ഭാരം നിയന്ത്രിക്കൽ, മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ എന്നിവ നിർബന്ധമാണ്. രക്തസമ്മർദ്ദം പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നതും അത്യാവശ്യമാണ്. മരുന്ന് തുടങ്ങിയതുകൊണ്ട് രോഗം ശാശ്വതമായി മാറി എന്ന ധാരണ തെറ്റാണ്. ഇത് നിയന്ത്രണത്തിലാക്കേണ്ട ഒരു ദീർഘകാല അവസ്ഥയാണ്. ഇസ്ലാം നമ്മെ ആരോഗ്യകരമായ മിതമായ ജീവിതശൈലിയിലേക്ക് നയിക്കുന്നു. ഖുർആനിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, എന്നാൽ അതിരുവിടരുത്. ഈ മാർഗനിർദ്ദേശം ഇന്ന് മെഡിക്കൽ ശാസ്ത്രം പറയുന്ന ബാലൻസ്ഡ് ഡയറ്റ്, പോർഷൻ കൺട്രോൾ എന്നിവയുമായി ചേർന്നു നിൽക്കുന്നതാണ്. ഹൈപ്പർ ടെൻഷൻ ഒരു നിശബ്ദ രോഗമാണെങ്കിലും അത് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ആരോഗ്യകരമായ ജീവിതശൈലി, സമയബന്ധിത പരിശോധന, ആത്മീയ ശാന്തി എന്നിവയുടെ സംയോജനം നമ്മെ ദീർഘായുസ്സിലേക്കും ആരോഗ്യകരമായ ജീവിതത്തിലേക്കും നയിക്കും.
0: നാം ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ പ്രവേശിക്കുന്ന ഹൃദയ വസന്തത്തിലേക്കാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആശയവിവരണത്തിൻ്റെ ഈ പ്രോഗ്രാമിൽ ജാസിൽ ജഅഫർ അലി ഹിക്കമിയാണ് നമ്മുടെ കൂടെ ചേരുന്നത്. സൂറത്ത് യൂണുസിലെ 17-18 വചനങ്ങളുടെ വിവരണം കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതൻ

0: بسم الله الرحمن الرحيم فمن أظلم ممن افترى على الله كذبا أو كذب بآياته إنه لا يفلح المجرمون فمن أظلم ممن افترى على الله كذبا أو كذب بآياته إنه لا يفلح المجرمون. പതിനാറാമത്തെ ആയത്തിൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വഹിയാണെന്നും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ലെന്നുമൊക്കെ പറഞ്ഞു വെക്കുകയുണ്ടായി. ശേഷം അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്ന ആളുകൾ വിശുദ്ധ ഖുർആൻ അത് റസൂലുണ്ടാക്കിയതാണ് എന്ന ആരോപണം പറയുന്ന ആളുകൾ അവരെക്കുറിച്ചാണ് പറയുന്നത് ഫമൻ അദ്ലമു, ആരാണ് ഏറ്റവും വലിയ അക്രമകാരിയായിട്ടുള്ളത്. മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദീബൻ, മിമ്മൻ ചില ആളുകളുടെ കൂട്ടത്തിൽ, എങ്ങനെയുള്ള ആളുകൾ, ഇഫ്തറ അലല്ലാഹി കദീബൻ, അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ചു. ഔ കദബ ബി ആയാതി, അല്ലെങ്കിൽ അവൻ്റെ ആയത്തുകളെ കളവാക്കി, അതിലെന്തൊരു ആശയമാണോ ഉള്ളത് അത് സ്വീകരിക്കാതെ അത് നിരാകരിച്ചു, അത് നിഷേധിച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമക്കുക, ഇത്തരം ആളുകളെക്കാളും അക്രമകാരികളായ മറ്റു ആരാണുള്ളത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതായത് അവരാണ് ഏറ്റവും വലിയ അക്രമം ചെയ്തവർ എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിക്കുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായ സ്പഷ്ടമായ ആയത്തുകളാണ് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് ജനങ്ങൾ കോതി കേൾപ്പിച്ചു കൊടുത്തത്. പക്ഷെ അവരുടെ ഹൃദയത്തിലുള്ള അസൂയയും പകയും കാരണത്താൽ കളവാക്കുകയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു. ആ പ്രവർത്തനത്തെയാണ്, ആ പ്രതികരണത്തെയാണ് അള്ളാഹു പറഞ്ഞത് ഏറ്റവും വലിയ അക്രമമെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഏതെങ്കിലും ഒരാളെ കളവാക്കുന്നത് പോലെയല്ല അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെയും കളവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ വിശ്വാസത്തിൽ നിന്ന് തന്നെ, നമ്മുടെ ആദർശത്തിൽ നിന്ന് തന്നെ നമ്മെ പുറത്താക്കുന്ന വളരെ അപകടകരമായ കാര്യമാണ് അള്ളാഹുവിനെയും റസൂലിനെയും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെയുമെല്ലാം കളവാക്കുക എന്ന് പറഞ്ഞാൽ. അതിനുശേഷം, തൊട്ട് ശേഷം അള്ളാഹു പറയുന്നത് ഇന്നഹു ലാ യുഫ്ലിഹുൽ മുജ്രിമൂൻ, കുറ്റവാളികളായ ആളുകൾ, തെറ്റ് ചെയ്തവരായ ആളുകൾ അവർ വിജയിക്കുകയില്ല എന്നാണ്, അവർക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. കാരണം വളരെ ഭയാനകരമായ തെറ്റാണ് അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമക്കുന്ന ആളുകൾ ചെയ്തു വെക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തൊരു നിലപാട് സ്വീകരിക്കുമ്പോഴും ആ നിലപാടൊരിക്കലും അള്ളാഹുവിനോടോ റസൂലിനോടോ എതിരാകുന്ന, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ താല്പര്യത്തിനെതിരെ നിൽക്കുന്ന, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ, ആദർശത്തെ തച്ചുടക്കുന്ന, അതിനെ നിഷേധിക്കുന്ന, അതിൻ്റെ പ്രധാനപ്പെട്ട സത്തയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിൽ ഒരു നിലപാടെടുക്കുവാനോ ഒരു തീരുമാനത്തിലേക്ക് മുതിരുവാനോ പാടുള്ളതല്ല. അങ്ങനെ നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളാണ് ഏറ്റവും വലിയ അക്രമകാരിയായി തീരുക എന്നാണ്. എന്നിട്ട് അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്
1: أعوذ بالله من الشيطان الرجيم ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله قُلْ أَتُنَبِّئُونَ اللَّهَ بِمَا لَا يَعْلَمُ فِي السَّمَاوَاتِ وَلَا فِي الْأَرْضِ

0: ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله قل أتنبئون الله بما لا يعلم في السماوات ولا في الأرض سبحانه وتعالى عما يشركون. കഴിഞ്ഞ ആയത്തും ഈ ആയത്തും തമ്മിലുള്ള മുനാസബ, ഈ ആയത്തും തമ്മിലുള്ള ബന്ധം, കഴിഞ്ഞ ആയത്തുകളിലായിട്ട് അവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത് ഈ വിശുദ്ധ ഖുർആനിനെ മാറ്റത്തിന് വിധേയമാക്കണമെന്നാണ്. ഇതിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയുന്നു. എന്താണ് ആ മാറ്റമെന്ന് നമ്മളവിടെ സൂചിപ്പിച്ചിരുന്നു. അവരുടെ ആരാധ്യന്മാർ, അവർ ഒന്നിനും സാധിക്കാത്ത ആളുകളാണ്. അവർക്ക് സ്വന്തത്തിനോ മറ്റുള്ളവർക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മറിച്ച് അവരെക്കൊണ്ട് ഉപകാരത്തെക്കാളും കൂടുതൽ ഉപദ്രവമാണ് ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു വച്ചു. അതിനെ മാറ്റണം, അതിൽ മാറ്റം വരുത്തണം. അവരുടെ ആരാധ്യന്മാരെ ഒന്നും പറയരുത്, അവരുടെ ആരാധ്യന്മാരെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അതിനുള്ളൊരു മറുപടിയാണ് ഈ ആയത്തിലുള്ളത്. ഈ ആയത്തിൽ അത്തരം ആരാധ്യന്മാരുടെ ദുർബലത, അവരുടെ അവശതയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുകയാണ്. വയഅബുദൂന, അവർ ആരാധിക്കുന്നു, മിന്ദൂനില്ല, അല്ലാഹുവിന് പുറമേയുള്ളവരെ. അവരെങ്ങനെയുള്ള ആളുകളാണ്? മാലാ യദുർഹും വലാ യൻഫഉഹും, അവർക്ക് യാതൊരു ഉപദ്രവവും വരുത്താൻ സാധിക്കാത്ത ആളുകൾ, അവർക്ക് യാതൊരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെയാണ് ആരാധിക്കുന്നത്. എന്നിട്ട് ഈ ആരാധിക്കുന്ന ആളുകൾ പറയുന്നത് വയഖൂലൂന, അവർ പറയും, ഹാ ഉലായി, ഈ കൂട്ടം ആളുകൾ, ഷുഫഊന ഇൻദല്ലാ, അല്ലാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ ശുപാർശകരാണ്, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും, നമ്മെ അവർ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നാണ് അവർ പറയുന്നത്. ആ സമയത്ത് അല്ലാഹു റസൂലിനോട് പറയാൻ വേണ്ടി കൽപ്പിക്കുന്നത് കുൽ നബിയെ, താങ്കൾ പറയണം, അതുനബ്ബിഊനല്ലാ, അതുനബ്ബിഊന, ഹംസ ഹംസത്തുൽ ഇസ്തിഫാമാണ്, ചോദ്യത്തിന് വേണ്ടി വരുന്ന ഹംസയാണ്. നബ്ബ യുനബ്ബിഊ എന്നതാണ് ക്രിയ. തുനബ്ബിഊന, നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണോ? ആർക്ക്? അല്ലാഹുവിന്. ബിമാ ലാ യഅലമു ഫിസ്സമാവാതി വലാ ഫിൽ അർദ്, ആകാശത്തോ ഭൂമിയിലോ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അല്ലാഹുവിനെ അറിയിച്ചു കൊടുക്കുകയാണോ? സുബ്ഹാന, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. വതആല അമ്മാ യുശ്രികൂൻ, അവൻ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് ഉന്നതനും പരിശുദ്ധനുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് അവസാനിപ്പിക്കുകയാണ്. തൗഹീദുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ആയത്തുകളിൽ ഒന്നാണ് സൂറത്ത് യൂനുസിലെ 15-ാമത്തെ ആയത്ത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതും കാണാതെ പഠിച്ചു വെക്കേണ്ടതുമായ ആയത്താണ്. സൂറത്തു നഹലിൽ അല്ലാഹു പറയുന്നത് 73-ാമത്തെ വചനത്തിൽ, വയഅബുദൂന മിൻദൂനില്ല, അവർ അല്ലാഹുവിന് പുറമേ ഉള്ളവരെ ആരാധിക്കുന്നു, മാ ലാ യംലിക്കു ലഹും റിസ്ഖൻ മിനസ് സമാവാതി വൽ അർദി ശൈഅം വലാ യസ്തതീഊൻ, അവർ അല്ലാഹുവിന് പുറമേ ഉള്ളവരെ ആരാധിക്കുന്നു, അവരാകട്ടെ ഈ പറയുന്ന ആരാധിക്കുന്ന ആളുകൾക്ക് ആകാശത്തു നിന്നോ ഭൂമിയിൽ നിന്നോ ഒരു റിസ്ഖും ഉടമപ്പെടുത്താത്ത ആളുകളാണ്, ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. വലാ യസ്തതീഊൻ, അവർക്കത് സാധിക്കുകയുമില്ല. അങ്ങനെയുള്ള ആളുകളെയാണ് ഇത്തരം മക്കയിലെ മുശ്രിക്കുകളൊക്കെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. എന്നാൽ നമ്മുടെ നാട്ടിലും അതേ അവസ്ഥയാണ്. ഒന്നും ഉടമപ്പെടുത്താത്ത വളരെ ദുർബലരായ മനുഷ്യരിലേക്ക് കൈനീട്ടുന്ന അവസ്ഥയാണ്. എന്നാൽ അതേ സമയത്ത് എല്ലാത്തിനും കഴിവുള്ള, ഏതൊരു കാര്യത്തെയും മാറ്റിമറിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ശക്തവാനായ റബ്ബിലേക്ക് അവർ തിരിയുന്നുമില്ല എന്നതാണ് ഖേദകരം. യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആശയത്തിൽ നിന്ന് തെറ്റി അവിശ്വാസത്തിൻ്റെ കുഫ്രിൻ്റെ ആശയമാണ് ഇത്തരം ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരായത്തിൽ സൂറത്തുൽ അഹ്ഖാഫിൽ ആറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഒമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം കിട്ടാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ മോശപ്പെട്ട നികൃഷ്ടരായ ആരാണുള്ളത് എന്ന്. അതുകൊണ്ട് ഏറ്റവും വലിയ മോശക്കാർ, ഏറ്റവും അധപ്പതിച്ചവൻ ആരെന്ന് ചോദിച്ചാൽ അവൻ അല്ലാഹുവെയല്ലാതെ മറ്റു ഇതര സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനാണ്, അവർക്ക് ഇബാദത്ത് ചെയ്യുന്നവനാണ്, അവർക്ക് വേണ്ടി എന്തും അവരുടെ സാന്നിധ്യത്തിന് വേണ്ടി ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും നികൃഷ്ടരായ ആളുകളെന്നാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നത് വൈദാ ഹുഷിറന്നാ സുഖാനു ലഹും അഅദാ വകാനു ബിഇബാദതിഹിം കാഫിരീൻ. ഇവരൊരിക്കലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത ആളുകളെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ഇവരാരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെ തൊട്ട് അശ്രദ്ധരാണെന്നാണ്. ഇവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വെക്കുന്നത് നാളെ ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവർ ഈ ചെയ്ത പ്രവർത്തനത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന അംഗീകരിക്കുകയില്ല എന്ന്. ഇവരാരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത് അവർ പറയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല റബ്ബേ, ഞങ്ങൾ ഇവരോട് ഞങ്ങളെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് നേർച്ച നേരണമെന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് അവരവരുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്തതാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തിരിച്ചറിയേണ്ടത് മനസ്സിലാക്കേണ്ടത് തൗഹീദാണ് അതിപ്രധാനം, ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ്. തൗഹീദില്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. എന്നാൽ തൗഹീദുണ്ടെങ്കിൽ എന്ത് നഷ്ടപ്പെട്ടാലും പ്രശ്നമല്ല എന്ന തിരിച്ചറിവും സമാധാനവും സന്തോഷവുമാണ് ഓരോ മുവഹ്ഹിദിനും ഓരോ തൗഹീദുള്ള വ്യക്തിക്കും തൗഹീദ് നൽകുന്ന സംരക്ഷണവും സുരക്ഷിതയും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ആയത്ത് നിർബന്ധമായും നമ്മൾ കാണാതെ പഠിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം. ويقولون هؤلاء شفعاؤنا عند الله. പ്രധാനപ്പെട്ട ഭാഗമാണ് ആയത്തിൻ്റെ ഇപ്പോൾ ഞാൻ ഓതി വെച്ച ഭാഗം. അല്ലാഹുവല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ പലപ്പോഴായി പറയാറുള്ള ന്യായം, നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്ത ആളുകളാണ്, ഒരുപാട് പാപങ്ങളുണ്ട്, ഒരുപാട് വീഴ്ചകളുണ്ട്, ഒരുപാട് പോരായ്മകളുണ്ട്, ഞങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക എന്നാണ്. ഞങ്ങളൊരു ഇടയാളനാക്കി സ്വീകരിക്കുകയാണ്, അങ്ങനെ ഈ ഇടയാളനോട് ഇബാദത്ത് ചെയ്ത് ഈ ഇടയാളൻ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ നേടിത്തരും എന്ന പിഴച്ച വിശ്വാസമാണ്. ഈ ആയത്തിലും അള്ളാഹു പറയുന്നത് മക്കാ മുശ്രിക്കുകൾക്കും അത്തരം വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ്. വയക്കൂലുൻ, അവർ പറയും ഹാ ഉലായി, ഈ പറയുന്ന കൂട്ടം ആളുകൾ, ഷുഫഉന, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും, എന്തല്ല അള്ളാഹിൻ്റെ അടുക്കൽ. ശുപാർശക്ക് ഷർത്താണ്, ആർക്ക് വേണ്ടിയിട്ടാണോ ശുപാർശ ചെയ്യുന്നത് ആ വ്യക്തി തൗഹീദുള്ള ആളാകണം. ആരാണോ ശുപാർശ ചെയ്യുന്നത് ആ വ്യക്തിയും തൗഹീദുള്ള ആളാകണം. അല്ല എങ്കിൽ ഒരിക്കലും ശുപാർശ സ്വീകരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായും റബ്ബിലേക്ക് മടങ്ങുകയാണ് ചെയ്യേണ്ടത്. മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നു ഞങ്ങൾക്ക് ശുപാർശകരെ വേണം, ഇത് ഞങ്ങളുടെ ശുപാർശകരാണ് എന്ന് പറയുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള അള്ളാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളും പറയുന്നത് ഈ മൺമറഞ്ഞു പോയ അവർ ഔലിയാക്കളാണ് എന്ന് ധരിച്ചു വെക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ ശുപാർശകരാണ്, ഇവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ആ വിശ്വാസം തികച്ചും തെറ്റാണ്. ഒരിക്കലും അത്തരം ആളുകൾക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ്. എല്ലാവരും അവരുടെ നഫ്സിനെക്കുറിച്ച് പേടിക്കുകയും ഭയപ്പെടുകയും വേവലാതിപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷമാണ് അന്നുണ്ടാവുക. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് കുൽ നബിയെ, താങ്കൾ പറയണം അതുനബ്ബിയൂന അല്ലാഹ ബിമാലായ അലമു ഫിസ്സമാവാത്തി വലാ ഫിൽ അർ. അള്ളാഹുവിന് അറിയാത്ത കാര്യങ്ങളാണോ നിങ്ങൾ അള്ളാഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന്. അതിങ്ങനെ ഒരു കാര്യമില്ല, അള്ളാഹുവിന് ശുപാർശകനില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല സ്ഥിരപ്പെടുത്തുകയാണ്. അത്ഭുതത്തിൽ അള്ളാഹു ചോദിക്കാൻ, നിങ്ങളീ പറയുന്നത്, നിങ്ങളീ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അള്ളാഹുവിന് ശുപാർശകരുണ്ട് എന്ന് പറയുന്നത് അള്ളാഹുവിന് അറിയാത്ത കാര്യമാണെന്നാണ്. അള്ളാഹു അങ്ങനെയൊന്നും നിശ്ചയിച്ചിട്ടില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. എത്ര വ്യക്തമാണ്, എത്ര സ്പഷ്ടമാണ് ആയത്തിലെ ആശയം. അള്ളാഹുവെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ദുർബലരായ മനുഷ്യന്മാരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അതിനുവേണ്ടി ന്യായമായി പ്രാർത്ഥിക്കുന്ന ആളുകൾ പറയുന്നത് ശുപാർശ എന്ന വാക്കാണ്. അതൊന്നും ശരിയല്ല. പൂർണ്ണമായും റബ്ബിലേക്ക് മടങ്ങണം എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയും വിശുദ്ധ ഖുർആനിൻ്റെ അന്തസത്തയും. അതാണ് നിന്നോട് എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ നീ പറയേണ്ടത് ഞാൻ സമീപസ്ഥനാണ്, ഞാൻ അടിമയോട് ഏറ്റവും അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നോട് ആരാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വാഗ്ദാനം നൽകുമ്പോൾ പിന്നെന്തിനാണ് നമ്മൾ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ കൈനീട്ടി നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കണം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. എല്ലാം ഉള്ള റബ്ബ്, അവൻ്റെ ഖജനാവിൽ ഒന്നിനും ഒരു അവസാനവുമില്ല. അങ്ങനെയുള്ള റബ്ബ് നമുക്കുണ്ടായിരിക്കെ എന്തിന് ദുർബലരായ ഇത്തരം മനുഷ്യന്മാരുടെ അടുക്കൽ പോയി നമ്മൾ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറയണം? അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുക, പൂർണ്ണമായും റബ്ബിൻ്റെ അടിമയായി ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ ധന്യത നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. എത്ര കണ്ട് നമ്മൾ സൃഷ്ടികളിലേക്ക് അടുക്കുന്നുവോ അത്ര കണ്ട് ജീവിതത്തിൽ ദാരിദ്ര്യവും ധന്യതയും കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ എത്ര കണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നുവോ അത്ര കണ്ട് നമ്മുടെ ധന്യത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തൗഹീദ് ഉൾക്കൊള്ളുക, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഉൾക്കൊണ്ട തൗഹീദ് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുക. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഏറ്റവും വലിയ അക്രമകാരി എന്ന വിഷയത്തിൽ സൂറത്ത് യൂനുസിലെ 17-18 വചനങ്ങളുടെ വിവരണമാണ് ഇപ്പോൾ ഹൃദയവസന്തത്തിൽ നാം കേട്ടത്. ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽഹിക്കം.
2: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എൻ്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി ഇന്ന സമിഅന.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹയായ പ്രവാചകൻ കടന്നു വരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഇല്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്താടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്താടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
1: വിശുദ്ധ ഖുർആനിൻ്റെ മധുരമാർന്ന ഒരു പാരായണം, അത് ഇമ്പമാർന്ന നല്ലൊരു ഖാരിയുടെ ശബ്ദത്തിനാണ് നമ്മൾ കേൾക്കാറുള്ളത്. ഇന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു ആലു ഇംറാനിൽ നിന്നുള്ള മധുരമാർന്ന ഇമ്പമാർന്ന ഖുർആൻ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. മധുരം ഖുർആനിലൂടെ.

0: മാഷാല്ലാ. സോ നമുക്ക് നല്ലൊരു പ്രാർത്ഥനയാണ് ഇന്നത്തെ മധുരം ഖുർആനിലല്ലേ?
1: ശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ നമ്മൾ പലപ്പോഴും ആ പ്രാർത്ഥനകൾ മാത്രം എടുത്തിട്ടുള്ള യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ഖുർആനിലെ പ്രാർത്ഥനകൾ മാത്രം വരുന്നൊരു അതിങ്ങനെ കേട്ടിരിക്കുമ്പോൾ
0: യൂട്യൂബിലും മാത്രമല്ല
1: റേഡിയോയിലും ഉണ്ട്. അല്ല നമുക്ക് ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു. പക്ഷേ ജമീലില് ഖുർആനിലെ പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനകൾ പഠിക്കുന്നിടത്ത് പൊതുവെ ഖുർആനിലെ പ്രാർത്ഥനകൾ എല്ലായിടത്തും വരുന്നുണ്ട്. ഓക്കെ, ഞാൻ വ്യത്യസ്ത കാര്യങ്ങളുടേതൊക്കെ ഇങ്ങനെ മാറി മാറി കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെ. അപ്പൊ ഇവിടെ നമ്മള് ഇപ്പോ മുഹമ്മദ് അയ്യൂബിന്റെ ശബ്ദമാണ് ഖിറാത്താണ് കേട്ടത് അല്ലേ?
0: അതെ അതെ, ആയത്തിന്റെ അർത്ഥതലങ്ങളിലൂടെ ഒന്ന് പോകണം.
1: അതായത് അല്ലദീന യഖൂലൂന റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലന ദുനൂബന വഖിന അദാബന്നാർ. ഞങ്ങളുടെ റബ്ബെ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ആകയാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. ക്ഷമാലുക്കളും സത്യവാന്മാരും ഭക്തന്മാരും ചിലവഴിക്കുന്നവരും നിശാന്തിവേളകളിൽ പാപമോചനം തേടുന്നവരും അവരാണ് സൂക്ഷ്മത പാലിക്കുന്നവർ എന്നതാണ് വിശുദ്ധ ഖുർആനിലെ ഈ വചനത്തിന്റെ ആശയത്തിലൂടെ നമുക്കിങ്ങനെ വായിക്കാൻ പറ്റും.
0: പലപ്പോഴായി നമ്മൾ കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണല്ലേ, പല സ്ഥലത്തും നമ്മൾ കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഉണ്ട്, എല്ലാവർക്കും സുപരിചിതമാണ് ആയത്ത്.
1: 1952 സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലെ ഗ്രാമത്തിലാണ് നമ്മുടെ ഇപ്പം നമ്മൾ കേട്ട മുഹമ്മദ് അയ്യൂബിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാല്യകാലം മുതൽ തന്നെ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാത്ത് എന്നിവയിലൊക്കെ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തി മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അതുവഴി ലോകത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തെ പ്രശസ്തനാക്കി.
0: അദ്ദേഹം തന്നെ മസ്ജിദുൽ ഹറമിലാവട്ടെ, മസ്ജിദ് നബവിയിലാവട്ടെ, അവിടെയൊക്കെ അദ്ദേഹം ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ് അല്ലേ?
1: യെസ്.
0: ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളിൽ മനസ്സിൽ സ്ഥാനം നേടിയ ആള് തന്നെയാണ് അദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഒരു പാരായണം എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടട്ടോ.
1: അല്ല, ഒരു കാലത്ത് എണ്ണപ്പെട്ട കാരികൾ അല്ലെങ്കിൽ ഖിറാത്തില് നമ്മള് നമ്മുടെ നാട്ടില് കാസറ്റുകളുടെ ഒരു കാലം, അത് നമ്മള് നമുക്ക് ആകെ കേൾക്കാനുണ്ടെന്ന് ഒന്ന് അയ്യൂബി, മറ്റൊന്ന് സുദേശി
0: അല്ലേ?
1: പിന്നീടാണല്ലോ അതിന്റെ ഒരു വലിയ തലത്തിലൂടെ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിന്റെ സംസാരത്തിലേക്ക്.
5: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കേണ്ടി വരാറുണ്ട്, ആവശ്യപ്പെടേണ്ടി വരാറുണ്ട്. പലപ്പോഴും നമ്മുടെ ആത്മാഭിമാനം സമ്മതിക്കാത്തൊരു കാര്യമാണ്. അയൽപക്കത്തു നിന്നും ഒരു സംഗതി, നിസ്സാരമായൊരു കാര്യം, വായ്പ വാങ്ങുകയാണെങ്കിൽ പോലും അത് വാങ്ങാതിരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പല പ്രാവശ്യം ചിന്തിക്കും. ഒരാളുടെ വാഹനം ഒരത്യാവശ്യഘട്ടത്തിൽ വാങ്ങേണ്ടി വന്നാൽ തന്നെ അത് പരമാവധി ചോദിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. ഒരു വേള ഇസ്ലാമും പ്രോത്സാഹിപ്പിക്കുന്ന അത് തന്നെയാണ്, ഇയാക്കനാബുദു ഇയാക്കനസ്തഴീൻ, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നതിനും ഇതസ്ഥാനത്തവസ്ഥയൻപില്ല, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് ചോദിക്കൂ എന്നതിനൊക്കെ വിശാലമായി വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ മറ്റുള്ളവരോടുള്ള ചോദ്യം ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒട്ടകപ്പുറത്തിരിക്കുന്നവൻ തൻ്റെ ചാട്ടവാർ താഴെ വീണാൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവനോട് പറയാറുണ്ടായിരുന്നില്ല അത് എടുത്തു തരാൻ. അതാണ് സ്വഹാബത്തിൻ്റെ, പ്രവാചക അനുചരന്മാരുടെ മാർഗം. നമ്മൾ ചോദിക്കാൻ മടിക്കുന്നു എന്നതിലുപരി ചോദിക്കപ്പെടുന്ന ആള് അത്തരം ചോദ്യങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ എന്താവശ്യപ്പെട്ടാലും ആ ആവശ്യപ്പെടുന്നതിനെ ഒരു പൂർണ്ണ സംതൃപ്തിയോടുകൂടെ നൽകുന്നവർ കുറവായിരിക്കും. അതും അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ചോദ്യം നിരന്തരം നിരന്തരമാകുമ്പോഴോ അവർക്കേറെ പ്രയാസങ്ങളുണ്ടാവും. എന്നാൽ എത്ര ചോദിച്ചാലും കോപിക്കുന്നില്ലെന്ന് മാത്രമല്ല, വെറുപ്പുണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ചോദിക്കാതിരിക്കുമ്പോൾ അവൻ്റെ മേൽ കോപിക്കുന്നവൻ അവനാണ് അള്ളാഹു. മല്ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി, ആരാണോ അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ലാത്തത് അവനോട് അള്ളാഹു കോപിക്കുമെന്ന്. നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ കാര്യങ്ങളുടെ പ്രസക്തിയോ വലുപ്പമോ കുറവോ നിസ്സാരതയോ ഒന്നും പ്രശ്നമല്ല. ഏത് ചെറിയ കാര്യങ്ങളിലും നമുക്ക് അവനോട് ചോദിക്കാം. അങ്ങനെ ചോദിക്കണമെന്ന് അവൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. വഖാല റബ്ബുക്കും ഉദൂനീ അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോട് ചോദിക്കൂ, എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഈ പ്രാർത്ഥനയാവട്ടെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, ഇഹലോകത്തും പരലോകത്തുമുള്ള നമ്മുടെ ഒട്ടനവധി കാര്യങ്ങളെ അവൻ നമുക്ക് പരിഹരിച്ചു തരുന്നു എന്നതിലുപരി ഈ ചോദ്യം തന്നെ പുണ്യകരമാണ്. കാരണം അദ്ദുആ ഉഹുവൽ ഇബാദ, പ്രാർത്ഥന ഒരു ആരാധനയാണ്. നമ്മൾ നമസ്കരിക്കുന്നു എന്തിനു വേണ്ടി? പരലോകത്തൊരു പ്രതിഫലം കിട്ടാൻ വേണ്ടി. നമ്മൾ നോമ്പ് നോൽക്കുന്നത് ഇബാദത്താണ്, ആരാധനയാണ്, പ്രതിഫലം കിട്ടാൻ വേണ്ടി. ഹജ്ജ് ചെയ്യുന്നു, ആരാധനയാണ്, പ്രതിഫലം കിട്ടാൻ വേണ്ടി. അതുപോലെ ഒരു ആരാധനയാണ് ദുആ, പ്രാർത്ഥന. എനിക്ക് പുറത്തു തരണേ, എന്നെ ഹിദായത്തിലാക്കണേ, സന്മാർഗത്തിലാക്കണേ, എൻ്റെ രോഗം മാറ്റണേ, എനിക്ക് അനുഗ്രഹം നൽകണേ. നമ്മൾ ചോദിക്കുന്ന ഓരോ വാക്കുകളും ആരാധനകളാണ്. ആരാധനയാകുമ്പോഴോ അത് നമുക്ക് വലിയ പ്രതിഫലം കിട്ടും. ഒരുപക്ഷേ ആരാധനകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായതാണ് പ്രാർത്ഥന. അഫ്ളലുൽ ഇബാദത്തി അദ്ദുആ. ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്ന ഒരു നബിവചനത്തിൽ, ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഒരു നബിവചനത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും. അഫ്ളലുൽ ഇബാദത്തി അദ്ദുആ, ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന പ്രാർത്ഥനയാണെന്ന്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കാറുണ്ട്, ചോദിക്കാറുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഒരു കാര്യത്തിനും വിട്ടുകളയേണ്ടതില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് ഉറങ്ങുന്നത്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ മാർഗങ്ങളെ, പരിപൂർണമായ എല്ലാ നിർദ്ദേശങ്ങളെ പിൻപറ്റിയ പ്രവാചകന്മാരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിക്കുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയെങ്കിലും നമുക്ക് ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. പ്രവാചകന്മാരുടെ ഒട്ടനവധി പ്രാർത്ഥന, സൂറത്ത് ഇബ്രാഹീമിൻ്റെ അവസാന ഭാഗത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനകൾ കൊടുത്തിട്ടുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച സന്ദർഭങ്ങളുണ്ട് ഖുർആനിൽ. പ്രാർത്ഥന ആ പ്രവാചകന്മാർ ശീലമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ അടുക്കൽ, ബദറിൽ കെട്ടിയുണ്ടാക്കിയ ചെറിയൊരു പന്തലിൽ എത്രയെത്ര സമയമാണ് ദീർഘദീർഘമായിരുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥനക്കൊക്കെ ശക്തമായ പ്രതികരണങ്ങളും പ്രതിഫലനങ്ങളും ആ യുദ്ധത്തിൽ കാണാൻ നമുക്ക് സാധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥന എന്നത് ആരാധനയാണ്, ആരാധനയിൽ ശ്രേഷ്ഠമായ ഒന്നാണ്. അത് ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് അള്ളാഹുവിനിഷ്ടം. പ്രാർത്ഥനയ്ക്ക് ഉള്ള മര്യാദകൾ അത് നമ്മൾ വിശദമായി പറയേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹുവെ രക്ഷിക്കണേ എന്നതിന് പകരം മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാം എന്ന് പുറത്തായി. കാരണം പ്രാർത്ഥന ആരാധനയാണ്, അത് അള്ളാഹു അല്ലാത്തവർക്കായാലോ? അത് ശിർക്കാണ്, അത് മഹാപാതകമാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവോട് മാത്രമായിരിക്കാം. അള്ളാഹുവോടല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് യാതൊരു പ്രയോജനവുമില്ല എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രാർത്ഥന ഒരു ആരാധന എന്ന് പറയാൻ കാരണം നമ്മൾ നമ്മുടെ രക്ഷിതാവിങ്കലേക്ക് അഭയം തേടുകയാണ്, നമ്മുടെ പ്രതീക്ഷകൾ അവനിലേക്ക് അർപ്പിക്കുകയാണ്, അവനെ നമ്മൾ അവലംബിക്കുകയാണ്, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അവൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ മർമ്മം, അതുതന്നെയാണ് ആരാധനയുടെ മർമ്മവും. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ വിധികൾ നിർണയിക്കപ്പെട്ടതാണ്, കലാഹുകൾ. ഒരുപക്ഷെ നമ്മുടെ കലാഹുകളിൽ പോലും മാറ്റമുണ്ടാകാൻ പ്രാർത്ഥനകളെ കൊണ്ട് പറ്റുമെന്നാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു നബി വചനത്തിൽ ഇങ്ങനെ വായിക്കാം: ലാ യറുദ്ദുൽ ഖലാ ഇല്ലത്തുഅ, പ്രാർത്ഥനയല്ലാതെ വിധികളെ മാറ്റുകയില്ല. വല യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറ്, ആയുസ്സിൽ പുണ്യമല്ലാതെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുകയില്ല. പുണ്യം പ്രവർത്തിക്കുമ്പോൾ ആയുസ് വർദ്ധിച്ചു. പ്രാർത്ഥന കൊണ്ട് ഖലാഉ പോലും തടുക്കപ്പെടും എന്ന് പറയുമ്പോൾ എത്ര ഉന്നതമാണ് പ്രാർത്ഥന. ഒരു ഘട്ടത്തിലും ഇനി എന്താണ് പ്രാർത്ഥിച്ചിട്ടു കാര്യം, ഇനി എന്താ പ്രാർത്ഥന കൊണ്ട് കാര്യം നമ്മൾ ചോദിക്കരുത്. കാരണം അള്ളാഹു കുൻ ഫയക്കുനാണ്, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ മതി, ഉണ്ടാകും. അത്ര കഴിവുള്ള ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികർത്താവായ ഇന്നല്ലാഹാല കുല്ലുഷെയും കതിർ, എല്ലാറ്റിനും കഴിവുറ്റവനായ ഫഅലുല്ലിമായുരിദ്, ഉദ്ദേശിച്ചത് പൂർണ്ണമായും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആനിൽ വന്ന, നബിവചനങ്ങളിൽ വന്ന പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കണം. ഏത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഏത് വിഷയങ്ങളുമായി ഇടപെടുമ്പോഴും ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ വലിയ പ്രതിഫലങ്ങൾ നമുക്കുണ്ടാകും. അല്ലാഹു പറയുന്നു: വഇദാ സഅലക ഇബാദീ അന്നി ഫഇന്നീ ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആൻ. വഇദാ സഅലക ഇബാദീ, എൻ്റെ അടിമകൾ ചോദിച്ചാൽ അന്നി, എന്നെക്കുറിച്ച്. അല്ലാഹു പറയാണ്, എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ പറയേണ്ടത് എന്താണ്? ഫഇന്നീ ഖരീബ്, ഞാൻ ഏറ്റവും സമീപസ്ഥനാണ്. പ്രാർത്ഥനയ്ക്ക് യാതൊരു പ്രയാസമല്ല, എവിടുന്നും വിളിക്കാം, എങ്ങനെയും വിളിക്കാം, ഏതു ഭാഷയിലും വിളിക്കാം, സംസാരിക്കാൻ അറിയാത്തവനും വിളിക്കാം, ഭാഷ അറിയാത്തവനും വിളിക്കാം. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആൻ, വിളിക്കുന്നവൻ വിളിച്ചാൽ അവൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകും. ഇത്ര വലിയൊരു വാഗ്ദത്തം അള്ളാഹു നമുക്ക് തരുമ്പോൾ സഹോദരങ്ങളെ, ആത്മാർത്ഥതയോടെ, പ്രതീക്ഷയോടെ, ഉറപ്പോടുകൂടെ, ധൃതി കാണിക്കാതെ ഉത്തരം കിട്ടാവുന്ന ഏറ്റവും നല്ല സമയങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന ആരാധനയായിത്തീരുകയും അതിലൂടെ ആരാധനയുടെ മഹത്വവും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് ഇഹലോകത്തും പരലോകത്തും ധാരാളം നന്മകളും നേടാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശരിയായ ഉത്തരം തന്ന് ഇഹലോകത്തെയും പരലോകത്തെയും അള്ളാഹു നമുക്ക് അനുഗ്രഹപൂർണമാക്കി തരുമാറാവട്ടെ.
4: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
3: പീസ് റേഡിയോ, tuned to reality, to reality, to reality, to reality, to reality. Email hello@peaceradio.com, phone 9020840840.
4: പീസ് റേഡിയോ കവർ സ്റ്റോറിയിലേക്ക് പ്രവേശിക്കുന്നു. റൈഹാൻ ഷഹീദ് രചിച്ച മരണത്തോടെ അവസാനിക്കുകയാണെങ്കിൽ നാം എന്തിന് ഇവിടെ. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: മരണത്തോടെ അവസാനിക്കുമെങ്കിൽ നാം എന്തിന് ഇവിടെ. എഴുത്ത് റൈഹാൻ ഷഹീദ്. മനുഷ്യൻ ജനിച്ച നിമിഷം മുതൽ അവന് ഉറപ്പായും കാത്തിരിക്കുന്ന സത്യമാണ് മരണം. എന്നാൽ ഏറ്റവും ഉറപ്പുള്ള ഈ സത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒഴിവാക്കാനാണ് മനുഷ്യൻ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും ആഴമേറിയ ചോദ്യങ്ങൾ ഉണർത്തുന്ന മരണം എന്ന സത്യത്തെ പലരും മറക്കുന്നു. അതുകൊണ്ട് തന്നെ മരണത്തോടെ അവസാനിക്കുമെങ്കിൽ നാം എന്തിന് ഇവിടെ എന്ന ചോദ്യം മനുഷ്യ നിലനിൽപ്പിനതിൻ്റെ അടിസ്ഥാന ചോദ്യമാണ്. നാസ്തിക ചിന്ത പലപ്പോഴും ജീവിതത്തെ
6: വസ്തുശാസ്ത്രത്തിൻ്റെ കണ്ടുകൊണ്ട് മാത്രം വായിക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യൻ രാസപ്രവർത്തനങ്ങളുടെ ഒരു സങ്കീർണ കൂട്ടായ്മ മാത്രമാണെന്നും മരണം ആ പ്രവർത്തനങ്ങളുടെ അവസാനമാണെന്നാണ് പൊതുവായ വാദം. എന്നാൽ ഇവിടെ ഒരു അടിസ്ഥാന പ്രശ്നമുണ്ട്. മരണം വെറും ജൈവ പ്രവർത്തനങ്ങളുടെ സ്വാഭാവിക നിലച്ചുപോക്കാണെങ്കിൽ ജീവൻ എന്ന അത്ഭുതം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് അതുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല. മരണത്തെ നിർവചിക്കുമ്പോൾ ശാസ്ത്രം മരണത്തെ നിർവചിക്കുന്നത് ഹൃദയമിടിപ്പ് നിലയ്ക്കൽ, മസ്തിഷ്ക പ്രവർത്തനം അവസാനിക്കൽ, ശരീരതാപനില താഴൽ, കോശങ്ങളുടെ ചിതറൽ എന്നിങ്ങനെയൊക്കെയാണ്. എന്നാൽ ഇവ മരണത്തിൻ്റെ ലക്ഷണങ്ങൾ മാത്രമാണ്, മരണത്തിൻ്റെ സാരമല്ല. ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ ശരീരത്തിലെ ഘടകങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട്, പക്ഷേ എന്തോ ഒന്ന് ഇല്ലാതായിരിക്കുന്നു. അതിനെയാണ് മനുഷ്യർ ജീവൻ എന്നും മതങ്ങൾ ആത്മാവ് എന്നും വിശേഷിപ്പിക്കുന്നത്. ഇവിടെയാണ് മതം ഒരു നിർണായക ചോദ്യമുയർത്തുന്നത്. മനുഷ്യൻ ശരീരം മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ ഒരു മൃതദേഹത്തിൻ്റെയും ജീവനുള്ള മനുഷ്യൻ്റെയും ഇടയിലുള്ള വ്യത്യാസമെന്ത്? ഒരാൾ മരിക്കുമ്പോൾ നാം അവൻ പോയി എന്ന് പറയുന്നു. ശരീരം ഇവിടെ തന്നെയൊക്കെ പോയ അവൻ ആരാണ്? ഈ സാധാരണ ഭാഷാപ്രയോഗം പോലും മനുഷ്യൻ ശരീരത്തിനപ്പുറമുള്ള ഏതോ ഒരു സത്തയെ സ്വാഭാവികമായി തിരിച്ചറിയുന്നു എന്നതിന് സാക്ഷിയാണ്. ആത്മാവിനെക്കുറിച്ചുള്ള ചർച്ചയെ ചിലർ അശാസ്ത്രീയമെന്ന് പറഞ്ഞ് തള്ളാറുണ്ട്. എന്നാൽ ബോധം, മനസ്സാക്ഷി, സ്വപ്നം, സ്നേഹം, സൗന്ദര്യാനുഭവം, ധാർമ്മിക ബോധം എന്നിവയിലെല്ലാം വെറും ന്യൂറോണുകളുടെ രാസപ്രവർത്തനങ്ങളായി ചുരുക്കുന്നത് വിശദീകരണം എന്ന പേരിലുള്ള ചുരുക്കലാണ്. സംഗീതത്തെ സ്പീക്കറിൻ്റെ വിറയലായി മാത്രം നിർവചിക്കുന്നതുപോലെ ഇവിടെയാണ് നാസ്തികതയ്ക്ക് മറുപടി പറയേണ്ടി വരുന്നത്. മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു എന്നത് ഒരു പ്രസ്താവന മാത്രമാണ്. ജീവിതത്തിൻ്റെ അർത്ഥത്തിന് അതൊന്നും മറുപടിയാകുന്നില്ല. ഒടുവിലെല്ലാം ശൂന്യതയിൽ ലയിക്കുന്നു എന്നതാണെങ്കിൽ സ്നേഹത്തിനർത്ഥമെന്ത്? നീതിക്ക് വേണ്ടി പോരാടേണ്ടത് എന്തിന്? സത്യത്തിനു വേണ്ടി ജീവന് സമർപ്പിക്കുന്നത് എന്തിന് മഹിതമായി കണക്കാക്കണം? മരണത്തോടെയെല്ലാം തീരുമെങ്കിൽ ത്യാഗവും ധാർമ്മികതയും വീര്യവും വെറും ജൈവഭ്രമങ്ങളായി ചുരുങ്ങുകയല്ലേ? മരണത്തെ വെറും സ്വാഭാവിക പ്രക്രിയ എന്ന് വിളിക്കുന്നത് പലപ്പോഴും ചോദ്യത്തെ അവഗണിക്കലാണ്. സ്വാഭാവികം എന്നത് അർത്ഥശൂന്യം എന്നല്ല. വിത്ത് മണ്ണിൽ വീണ് മുളച്ച് വൃക്ഷമാകുന്നത് സ്വാഭാവികമാണ്, എന്നാൽ അതിന് ലക്ഷ്യമില്ലെന്നല്ല. ഉറക്കത്തെ ചെറുമരണമായി വിശുദ്ധ ഖുർആനിൽ പറയുന്നു. വരണ്ട ഭൂമിയുടെ പുനർജീവനത്തെ പുനരുദ്ധാനത്തിൻ്റെ ഉപമയായി ഖുർആൻ അധ്യായം 50:11 പറയുന്നു. വിത്തിൻ്റെ ചിതറലിനെ മരണാനന്തര ജീവിതത്തിൻ്റെ സൂചനയായി ഖുർആൻ 6:95 അവതരിപ്പിക്കുന്നു. ഇവിടെ മറ്റൊരു ചോദ്യമുയരുന്നു. ജീവിതം യാദൃശ്ചിക പ്രക്രിയകളുടെ ഫലമാണോ അതോ ഉദ്ദേശത്തോടെ രൂപപ്പെട്ടതോ? ഒരു പുസ്തകം കണ്ടാൽ അതിന് ഒരു രചയിതാവുണ്ടെന്ന് നാം ഉറപ്പിക്കുന്നു. ഒരു ശില്പം കണ്ടാൽ ശില്പിയെയും. എന്നാൽ അതിനേക്കാൾ അത്യത്ഭുതകരമായ ബ്രഹ്മാണ്ഡത്തെയും മനുഷ്യബോധത്തെയും കണ്ടിട്ടും ചിലർ സൃഷ്ടാവില്ലെന്നും ലക്ഷ്യമില്ലെന്നും പറയുന്നത് ശ്രദ്ധേയമായ വൈരുദ്ധ്യവും ബുദ്ധിശൂന്യതയുമാണ്. മരണത്തെക്കുറിച്ചുള്ള ചർച്ച വെറുമൊരു മതവിഷയമല്ല, അത് നീതിയുടെയും ജീവിത ലക്ഷ്യത്തിൻ്റെയും ചോദ്യമാണ്. അനീതിക്കിരയായി കരഞ്ഞുപോയവരുടെ ചരിത്രം, ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെട്ട അക്രമികൾ, സത്യത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച മഹാത്മാക്കൾ, ഇതെല്ലാം ഒരു അന്തിമ കണക്കെടുപ്പിൻ്റെ സാധ്യതയിലേക്കും അനിവാര്യതയിലേക്കും വിരൽ ചൂണ്ടുന്നു. മരണത്തോടെ എല്ലാം അവസാനിക്കുമെങ്കിൽ നീതിയുടെ അന്തിമ വിജയം എവിടെയാണ്? പരലോകം നിഷേധികളോടൊരു ചോദ്യം. മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവരോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. മരണത്തോടെ എല്ലാം അവസാനിക്കുന്നതാണെങ്കിൽ മനുഷ്യൻ എന്തുകൊണ്ടും മരണത്തെ സ്വാഭാവികമായി ആഗ്രഹിക്കുന്നില്ല? ജീവിതം വേദനയുടെയും നഷ്ടത്തിൻ്റെയും രോഗത്തിൻ്റെയും അനീതിയുടെയും ഭാരമാണെന്ന് പറയുന്നവരാണ് പലപ്പോഴും മരണം ഒരു അന്തിമ നിശബ്ദതയാണ് എന്ന് വാദിക്കുന്നത്. എന്നാൽ അതേ മനുഷ്യൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജീവൻ നിലനിർത്താൻ അവൻ പൊരുതുന്നു. ഒരു ശ്വാസം കൂടി കിട്ടാൻ ആശുപത്രികളിൽ പോരാടുന്നു. അപകടത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ജീവൻ രക്ഷിക്കാനുള്ള സഹജപ്രേരണ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ട്? എല്ലാം ശൂന്യതയിൽ അവസാനിക്കുന്നതാണെങ്കിൽ ഈ ജീവൻ പിടിച്ചു നിർത്താനുള്ള മോഹം എവിടെ നിന്നാണ് വരുന്നത്? ഇതൊരു സാധാരണ മനഃശാസ്ത്ര പ്രവണതയല്ല, മനുഷ്യന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പതിഞ്ഞ ഒരു ആഴത്തിലുള്ള സാക്ഷ്യമാണ്. ഇത് ഇന്നും ഭൗതികവാദികളെ അലട്ടുന്ന ചോദ്യമാണ്. കാരണം മരണാനന്തര ജീവിതമില്ലെന്ന വിശ്വാസം പൂർണ്ണ സത്യമാണെങ്കിൽ മരണത്തെ ഭയപ്പെടേണ്ടതില്ല, അതൊരു മോചനമാകണം. എന്നാൽ മനുഷ്യൻ എന്തുകൊണ്ട് അതിനെ സ്വാഭാവികമായി സ്വാഗതം ചെയ്യുന്നില്ല? ചിലർ അതിനെക്കുറിച്ച് പറയുന്നത് ജീവിക്കാനുള്ള പരിണാമപരമായ സഹജാവബോധമാണ് എന്നാണ്. പക്ഷേ അതൊരു തൃപ്തികരമായ മറുപടിയല്ല. ആ സഹജാവബോധം തന്നെ എന്തുകൊണ്ടുണ്ടായി? ജീവൻ നിലനിർത്താനുള്ള ഈ അടങ്ങാത്ത പ്രേരണ ജീവന് വെറും ജൈവമൂല്യം മാത്രമല്ല, ഒരു ആഴമുള്ള അർത്ഥമുണ്ടെന്ന സൂചനയല്ലേ? ഇവിടെ മറ്റൊരു വൈരുദ്ധ്യവും ശ്രദ്ധിക്കണം. ജീവിതത്തിന് അന്തിമ അർത്ഥമില്ല എന്ന് പറയുന്നവരും ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് അസാധാരണമായ ആകാംക്ഷ പുലർത്തുന്നു. അവർ സ്നേഹിക്കുന്നു, നീതിക്കു വേണ്ടി സംസാരിക്കുന്നു, അവകാശങ്ങൾ ആവശ്യപ്പെടുന്നു, മരണത്തെ ഭയക്കുന്നു. അർത്ഥമില്ലെന്ന് പ്രഖ്യാപിക്കുന്നവരും അർത്ഥമുള്ളവരെപ്പോലെ ജീവിക്കുന്നു. ഇതും വെറും വൈരുദ്ധ്യമല്ല, മനുഷ്യപ്രകൃതിയുടെ സാക്ഷ്യമാണ്. മരണഭയം വെറും അജ്ഞാതത്തെക്കുറിച്ചുള്ള ഭയം മാത്രമല്ല, ഒരു അന്തിമ കണക്കെടുപ്പിന്റെ സാധ്യത മനുഷ്യൻ ഉൾക്കരളിൽ തിരിച്ചറിയുന്നതിന്റെ സൂചനയുമാകാം. മനുഷ്യൻ സ്വയം വഞ്ചിച്ചേക്കാം, പക്ഷേ ഫിത്രത്തിനെ, ശുദ്ധപ്രകൃതിയെ പൂർണ്ണമായി നിശബ്ദമാക്കാൻ കഴിയില്ല. മരണം വന്നാൽ നിങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകും. ഓർമ്മയില്ല, ബോധമില്ല, കണക്കെടുപ്പില്ല, വെറും ശൂന്യം എന്നാണ് വാദമെങ്കിൽ മനുഷ്യൻ മരണത്തെ ഇത്രയും ഭയക്കുന്നത് എന്തുകൊണ്ട്? ശൂന്യതയിൽ ലയിക്കുന്നതിനെ എന്തിന് ഭയക്കണം? ഇസ്ലാം മരണത്തെ കൊതിക്കാൻ പഠിപ്പിക്കുന്നില്ല, കാരണം അത് പരീക്ഷണത്തിൽ നിന്ന് ഒഴിഞ്ഞ ഓടലാണ്. എന്നാൽ മരണം ഒരു അനിവാര്യതയാണെന്ന് ഇസ്ലാം വ്യക്തമായും പഠിപ്പിക്കുന്നു. പരലോകത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ, പരലോകവിശ്വാസത്തിനെതിരായ വിമർശനങ്ങൾ പുതിയതല്ല. പ്രവാചകന്മാരുടെ കാലം മുതൽ തന്നെ മനുഷ്യൻ അദൃശ്യ യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ നാസ്തിക സെക്യുലർ വിമർശനങ്ങൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അവ പലപ്പോഴും പരലോകത്തെ ഒരു ഗൗരവമുള്ള ദാർശനിക ആശയമായി സമീപിക്കുന്നില്ല, മറിച്ച് അതിനെ ലളിതവൽക്കരിച്ച് പരിഹാസത്തിന്റെ വിഷയമാക്കുകയാണ് പതിവ്. പാലൊഴുകുന്ന പുഴകൾ, ഹോറിമാർ, നിത്യനരകം, ഭൂമിയിൽ ഹറാം അവിടെ ഹലാൽ എന്നിങ്ങനെ ചില കാര്യങ്ങളിൽ ചുരുക്കപ്പെടുന്ന വിമർശനങ്ങളായിട്ടാണ് ആവർത്തിക്കപ്പെടുന്നത്. പരിഹസിക്കൽ മാത്രമാണ് ലക്ഷ്യം, വിഷയത്തിന്റെ ആഴത്തെയും സങ്കീർണതയെയും സ്പർശിക്കാൻ തയ്യാറാകുന്നില്ല. സ്വർഗത്തെക്കുറിച്ചുള്ള വിമർശനത്തെ പരിഗണിക്കാം. പാലൊഴുകുന്ന പുഴകളല്ല വേണ്ടത്, ഉപ്പിയിലാണ് വേണ്ടത് പോലുള്ള പരിഹാസങ്ങൾ കേൾക്കാറുണ്ട്. ഖുർആൻ ഉപയോഗിക്കുന്ന ഭാഷയുടെ സ്വഭാവം മനസ്സിലാക്കാത്തതിൽ നിന്നാണ് ഈ പരിഹാസങ്ങൾ ഉയരുന്നത്. മനുഷ്യന് പൂർണ്ണമായി ഉൾക്കൊള്ളാനാകാത്ത യാഥാർത്ഥ്യങ്ങളെ അവൻ അറിയുന്ന അനുഭവങ്ങളുടെ ഉപമകളിലൂടെ വിവരിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. സ്വർഗം ഭൂമിയിലെ ഒരു ആഡംബര വിനോദകേന്ദ്രമല്ല, മനുഷ്യബോധത്തിന് സമീപിക്കാവുന്ന ഭാഷയിൽ അവന്റെ അറിവിനതീതമായ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്ന വിവരണങ്ങളാണ്. ഹൂറിമാരെക്കുറിച്ചുള്ള വിമർശനവും ഇതേ തെറ്റിദ്ധാരണയിൽ നിന്നാണ് വളരുന്നത്. ചില വിമർശകർ അതിനെ പുരുഷകാമനയുടെ മതപരമായ പാക്കേജായി ചിത്രീകരിക്കുന്നു. എന്നാൽ അത് വിമർശകന്റെ വായനയാണ്, മതത്തിന്റേതല്ല. ഖുർആൻ സ്വർഗത്തെ സമാധാനം, ദുഃഖമില്ലായ്മ, നഷ്ടമില്ലാത്ത അവസ്ഥ, ദൈവസാന്നിധ്യം, ഹൃദയശാന്തി, പൂർണ്ണത എന്നീ ഉയർന്ന ആത്മീയ പ്രതിഫലങ്ങളിലൂടെയും അവതരിപ്പിക്കുന്നുണ്ട്. ഹൂറിമാരെ കേന്ദ്രീകരിച്ച് സ്വർഗത്തെ മുഴുവനായി വായിക്കുന്നത് ചില യാഥാർത്ഥ്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കലാണ്. സ്വർഗത്തിൽ പുരുഷന്മാർക്ക് മാത്രമാണ് ഇണകളുള്ളത് എന്ന് ഖുർആൻ പറയുന്നില്ല. മറ്റൊരു വിമർശനം, ഭൂമിയിലെ ആസ്വാദനങ്ങൾ തടഞ്ഞുവച്ച് പരലോകത്ത് അവ നൽകുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഇതും ഒരു തെറ്റായ മുൻധാരണയിലുള്ള ചോദ്യമാണ്. ഇസ്ലാം ആസ്വാദന വിരുദ്ധ മതമല്ല, നിയന്ത്രണമില്ലാത്ത ആസ്വാദനത്തിനെതിരായ മതമാണ്. ചില കാര്യങ്ങൾ ഹറാമാക്കിയിരിക്കുന്നത് ആസ്വാദനങ്ങൾ തടയാനല്ല, അവയുടെ ദോഷങ്ങൾ ബാധിക്കാതിരിക്കാനാണ്. ധാർമ്മികവും ആത്മീയവുമായ ലക്ഷ്യങ്ങളാലാണ് പരീക്ഷണത്തിന്റെ ലോകത്തെ നിയന്ത്രിതമായ ജീവിതം പ്രതിഫലത്തിന്റെ ലോകത്ത് പരിമിതികളില്ലാത്ത അനുഭവമായി മാറുന്നു. നരകശിക്ഷ നൽകുന്ന സൃഷ്ടാവ് ക്രൂരനല്ലേ എന്നാണ് മറ്റൊരു വിമർശന ചോദ്യം. എന്നാൽ ഇവിടെ പലപ്പോഴും നീതിയും കരുണയും പരസ്പര വിരുദ്ധങ്ങളായി ചിത്രീകരിക്കപ്പെടുന്നു. ശിക്ഷ എന്ന ആശയം തന്നെ ക്രൂരതയാണെങ്കിൽ മനുഷ്യ സമൂഹത്തിലെ നീതിന്യായ സംവിധാനങ്ങളെ എന്തു വിളിക്കണം? അനീതിക്കൊരിക്കലും കണക്കെടുപ്പില്ലാത്ത ലോകമോ കൂടുതൽ ക്രൂരമായത് അതോ ഉത്തരവാദിത്വമുള്ള ലോകമോ? നരകത്തെ മനസ്സിലാക്കേണ്ടത് പ്രതികാരത്തിൻ്റെ സാഡിസ്റ്റിക് രൂപമായിട്ടല്ല, നീതിയുടെ ലോകമായിട്ടാണ്. അതേസമയം ഇസ്ലാമിൽ കരുണയ്ക്കും പശ്ചാത്താപത്തിനും മാപ്പിനും മാന്യമായ ഇടപെടലിനുമുള്ള സ്ഥാനം വിമർശകർ അവഗണിക്കുന്നു. ഖുർആനിൽ ശിക്ഷയുടെ ഭാഷയേക്കാൾ കരുണയുടെ ഭാഷയുമുണ്ട്. മരിച്ചവർ എപ്പോൾ ഉയർത്തെഴുന്നേൽക്കും, അവിടെ സമയമെങ്ങനെ പ്രവർത്തിക്കും എന്നും ചോദിക്കുന്ന വിമർശകരുണ്ട്. ഇവിടെ പ്രശ്നം മനുഷ്യൻ സമയത്തെ ഭൂമിയിലെ അനുഭവങ്ങളുടെ മാനദണ്ഡത്തിൽ മാത്രം ചിന്തിക്കുന്നു എന്നതിലാണ്. മതം പറയുന്ന പരലോകം ഈ ലോകത്തിൻ്റെ സമയഘടനയുള്ള ഒന്നല്ല. ചിലർ ചോദിക്കുന്നു, മനുഷ്യന് ഉൾക്കൊള്ളാനാവാത്തത്ര ശിക്ഷകളും പ്രതിഫലങ്ങളും പറഞ്ഞാൽ അതെങ്ങനെ അർത്ഥവത്താകും? പരിമിതമായ മനസ്സിനതീതമായ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാനാവാത്തത് ആ യാഥാർത്ഥ്യം അസംബന്ധമാണെന്ന് തെളിയിക്കുന്നില്ല. ഗർഭസ്ഥ ശിശുവിന് പുറം ലോകത്തെ അറിയാനാകാത്തതുപോലെ യഥാർത്ഥത്തിൽ ഈ വിമർശനങ്ങളിൽ പലതും പരലോകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ളതല്ല, മനുഷ്യൻ്റെ അസ്വസ്ഥതകളെക്കുറിച്ചുള്ളതാണ്. അനന്തതയെക്കുറിച്ചുള്ള അസ്വസ്ഥത, ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള അസ്വസ്ഥത, വിധിയെക്കുറിച്ചുള്ള അസ്വസ്ഥത. അതിനാൽ യഥാർത്ഥ ചോദ്യം ഇതാണ്: പരലോകവിശ്വാസം യുക്തിരഹിതമാണോ? നമുക്ക് പരിചിതമായ അനുഭവങ്ങളുടെ പരിധി കടന്നതിനാൽ അത് നമ്മെ അസ്വസ്ഥരാക്കുകയാണോ? എല്ലാം സൃഷ്ടാവിനറിയുമെങ്കിൽ പരീക്ഷണമെന്തിന്? പരലോകവിശ്വാസത്തിനെതിരായ വിമർശനങ്ങളിൽ ഒന്നാണിത്: ആരാണ് സ്വർഗത്തിൽ പോവുക, ആരാണ് നരകത്തിൽ പോവുക എന്ന് അള്ളാഹുവിനു മുമ്പേ അറിയാമെങ്കിൽ പിന്നെ ഇഹലോക ജീവിതം എന്ന പരീക്ഷണം എന്തിനാണ്? മുൻകൂട്ടി അറിവ് നിർബന്ധിപ്പിക്കലാണ് എന്ന ധാരണയിലാണ് ഈ ചോദ്യം. അള്ളാഹുവിൻ്റെ അറിവ് ഒരാളെ നിർബന്ധിപ്പിക്കുന്നില്ല. അവൻ അറിയുന്നു എന്നത് അവൻ നിർബന്ധിച്ചു എന്നല്ല. ഇത് മനസ്സിലാക്കാൻ ലളിതമായ ഒരു ഉപമോ മാത്രം മതി. ഒരു പരിചയസമ്പന്നനായ അധ്യാപകന് തൻ്റെ വിദ്യാർത്ഥികളിൽ ആരൊക്കെ വിജയിക്കാനും ആരൊക്കെ പരാജയപ്പെടാനും സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി അറിയാം. പക്ഷേ ആ അറിവ് വിദ്യാർത്ഥിയെ പരാജയപ്പെടുത്തുന്നില്ല. വിദ്യാർത്ഥി സ്വന്തം തിരഞ്ഞെടുപ്പിലൂടെയാണ് അതിലേക്ക് എത്തുന്നത്. അറിവും നിർബന്ധവും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യൻ പലപ്പോഴും ഈ രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കുന്നു. ദൈവത്തിൻ്റെ സർവജ്ഞത മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് അതിനെ ഉൾക്കൊള്ളുന്നു. മനുഷ്യൻ പ്രസ്താവ്യമായ ഒരു വസ്തുവേ ആയിരുന്നില്ലാത്തൊരു കാലഘട്ടം അവൻ്റെ മേൽ കടിഞ്ഞുപോയിട്ടുണ്ടോ? കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജത്തിൽ നിന്ന് തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. നാം അവനെ പരീക്ഷിക്കുവാനായിട്ട് അങ്ങനെ അവനെ നാം കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കിയിരിക്കുന്നു. തീർച്ചയായും നാം അവന് വഴികാണിച്ചു കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനാകുന്നു, അല്ലെങ്കിൽ നന്ദി കെട്ടവനാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 76 വചനം 1-3 വരെ. ഖുർആൻ ജീവിതത്തെ പരീക്ഷണം എന്ന് വിളിക്കുമ്പോൾ അള്ളാഹു തനിക്ക് അറിവ് നേടാൻ പരീക്ഷിക്കുന്നുവെന്നല്ല അർത്ഥം. അവൻ അറിയാത്തത് അറിയാനല്ല പരീക്ഷണം, മറിച്ച് പരീക്ഷണം മനുഷ്യർക്കാണ്. അതിനാണ് അള്ളാഹു മനുഷ്യന് ഇച്ഛാസ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. നന്മയുടെ വഴിയും തിന്മയുടെ വഴിയും അവന് തിരഞ്ഞെടുക്കാം. അള്ളാഹു മനുഷ്യന് തിരഞ്ഞെടുപ്പിന് അവസരം നൽകാതെ ഇന്ന ഇന്നയാൾ നരകത്തിലാണ് എന്ന് വിധിച്ചാൽ മനുഷ്യൻ പറയുക, എനിക്ക് തിരഞ്ഞെടുക്കാൻ അവസരം നൽകിയിരുന്നെങ്കിൽ ഞാൻ സ്വർഗാവകാശിയായിരുന്നേനെ, ഇത് അനീതിയാണ് എന്നായിരിക്കില്ലേ? ഒരു എഴുത്തുകാരന് നോവലിൻ്റെ അവസാനം അറിയാം എന്നതുകൊണ്ട് കഥ അനാവശ്യമാകുന്നില്ല. കഥയിലെ കഥാപാത്രങ്ങൾ അവരുടെ യാത്രയിലൂടെ തന്നെയാണ് രൂപം കൊള്ളുന്നത്. മനുഷ്യൻ ഈ ലോകത്തിൽ വെറും വിധിക്കായി കാത്തിരിക്കുകയല്ല, രൂപപ്പെടുകയാണ്. ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു, സ്വഭാവം നിർമ്മിക്കപ്പെടുന്നു. വിശ്വാസം, ക്ഷമ, നീതി, ത്യാഗം, സ്നേഹം ഇവ പരീക്ഷണമില്ലാതെ സാർത്ഥകമാകില്ല. ചിലർ വിധി എന്നത് മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പുകളെ അപ്രസക്തമാക്കുന്നു എന്ന് കരുതുന്നു. എല്ലാം എഴുതപ്പെട്ടതാണെങ്കിൽ ഞാൻ എന്തിന് ശ്രമിക്കണം എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ജനിച്ചത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പല്ല, മരണം നിങ്ങളുടെ തിരഞ്ഞെടുപ്പല്ല. പക്ഷേ ആ രണ്ടതിരുകൾക്കിടയിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. സത്യം നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ളതാകുന്നു. അതിനാൽ ഉദ്ദേശിക്കുന്നവർ വിശ്വസിക്കട്ടെ, ഉദ്ദേശിക്കുന്നവർ അവിശ്വസിക്കട്ടെ. വിശുദ്ധ ഖുർആൻ അധ്യായം 18:29. അള്ളാഹുവിനെ അറിയാമെങ്കിൽ നരകത്തിൽ പോകുന്നവരെ സൃഷ്ടിച്ചതെന്തിന് എന്ന ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യൻ നിർബന്ധിത ശിക്ഷയുടെ ഇരയല്ല, തിരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിയാണ് എന്ന യാഥാർത്ഥ്യമാണ് പലരും അറിയാതെ പോകുന്നത്, മരണത്തിനപ്പുറം വിളിക്കുന്ന സത്യം. ഈ ലേഖനത്തിന്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരാം. മരണത്തോടെയെല്ലാം അവസാനിക്കുമെങ്കിൽ നാം എന്തിനിവിടെ? മനുഷ്യ മനസ്സിനെ വേട്ടയാടുന്ന ചോദ്യമാണത്. നാം എവിടെ നിന്ന് വന്നു? എന്തിനാണ് ജീവിക്കുന്നത്? എവിടേക്കാണ് മടങ്ങുന്നത്? എന്നീ മൂന്ന് ചോദ്യങ്ങളെയും ഒരുമിച്ചുണർത്തുന്ന ചോദ്യം. ഒരു കാര്യം വ്യക്തമാണ്, മരണത്തെ വെറും ജൈവസംഭവമായി മാത്രം വായിച്ചാൽ ജീവിതത്തിന്റെ അർത്ഥം തകർന്നുപോകുന്നു. എന്നാൽ മരണത്തെ ഒരു കവാടമായി വായിക്കുമ്പോൾ ജീവിതം പുതിയ അർത്ഥം പ്രാപിക്കുന്നു. കാരണം മനുഷ്യൻ മരിക്കാനായി മാത്രം ജീവിക്കുന്നില്ല, അവൻ അർത്ഥം തേടിയാണ് ജീവിക്കുന്നത്. ഈ ലോകം പരീക്ഷണമാണെന്ന് ഖുർആൻ പറയുമ്പോൾ അതൊരു കേവലം ദൈവശാസ്ത്ര പ്രസ്താവനയല്ല, മനുഷ്യജീവിതത്തെ വ്യാഖ്യാനിക്കുന്ന താക്കോലാണ്. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നവൻ എന്ന് പരീക്ഷിക്കാനായി മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാകുന്നു അവൻ. ഖുർആൻ അധ്യായം 67 വചനം 2. ജീവിതം മാത്രമല്ല മരണവും സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിന് ലക്ഷ്യമുണ്ട്, അർത്ഥമുണ്ട്. അത് യാദൃശ്ചികമല്ല. ഈ ലോകം മാത്രമാണ് എല്ലാമെങ്കിൽ മനസ്സാക്ഷി എന്തിന്? അനീതി കണ്ടാൽ ഉള്ളിൽ കത്തുന്ന നീതിബോധം എന്തിന്? എന്തുകൊണ്ട് മനുഷ്യൻ ശാശ്വതയെ കൊതിക്കുന്നു? ഈ ചോദ്യങ്ങൾ തന്നെ ഒരിടത്തേക്ക് വിരൽ ചൂണ്ടുന്നില്ലേ? മനുഷ്യൻ ഈ ലോകത്തിനു വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവനല്ലെന്നതിലേക്ക്. ഖുർആൻ ചോദിക്കുന്നു, അപ്പോൾ നാം നിങ്ങളെ വൃഥാ സൃഷ്ടിച്ചതാണെന്നും നമ്മുടെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ലെന്നും നിങ്ങൾ കണക്കാക്കിയിരിക്കുകയാണോ? വിശുദ്ധ ഖുർആൻ അധ്യായം 23 വചനം 115. അത്യത്ഭുതകരമായ ബോധവും ബുദ്ധിയും സ്നേഹവും ധാർമ്മികതയും സുഖദുഃഖങ്ങളും ത്യാഗവുമൊക്കെ നിറഞ്ഞ ജീവിതം ഒടുവിൽ ശൂന്യതയിൽ വീണ് അവസാനിക്കുമെന്ന് കരുതുകയാണെങ്കിൽ ജീവിതം അർത്ഥശൂന്യമല്ലേ? ഖുർആൻ പറയുന്നു, ആകാശത്തെയും ഭൂമിയെയും അവ രണ്ടിനുമിടയിലുള്ളതിനെയും നാം കളിയാക്കിക്കൊണ്ട് സൃഷ്ടിച്ചതല്ല. ഖുർആൻ അധ്യായം 21 വചനം 16. അതായത് ഈ ജീവിതത്തിന് അർത്ഥമുണ്ട്, ലക്ഷ്യമുണ്ട്, മടക്കമുണ്ട്, കണക്കെടുപ്പുണ്ട്, പ്രതിഫലമുണ്ട്. അതുകൊണ്ട് തന്നെ മരണം നീതിയിലേക്കുള്ള കവാടമാണ്. അനീതിയിൽ കൊല്ലപ്പെട്ട കുട്ടിയുടെ കരച്ചിൽ വെറുതെയല്ലെന്ന് പറയുന്ന സാക്ഷ്യം, അന്യായം ചെയ്ത അക്രമി രക്ഷപ്പെടില്ലെന്ന് പറയുന്ന ഉറപ്പ്, നന്മ പാഴാവില്ലെന്ന് പറയുന്ന വാഗ്ദാനം, അണുവോളം നന്മ ചെയ്തവൻ അതവൻ കാണും, അണുവോളം തിന്മ ചെയ്തവനും അത് കാണും. വിശുദ്ധ ഖുർആൻ അധ്യായം 99 വചനം 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുഖങ്ങളെ മുറിച്ചുകളയുന്ന മരണത്തെ കൂടുതലായി ഓർക്കുക. തിർമതി. മരണസ്മരണ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നു, അഹങ്കാരത്തെ കുറയ്ക്കുന്നു, പാപത്തെ ഗൗരവത്തോടെ കാണാൻ പ്രേരിപ്പിക്കുന്നു. അള്ളാഹു സത്യനിഷേധികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അന്ന് സത്യനിഷേധിയോട് പറയപ്പെടും, തീർച്ചയായും നീ ഇതിനെപ്പറ്റി അശ്രദ്ധയിലായിരുന്നു, എന്നാലിപ്പോൾ നിന്നിൽ നിന്ന് നിന്റെ ആ മൂടി നാം നീക്കം ചെയ്തിരിക്കുന്നു, അങ്ങനെ നിന്റെ ദൃഷ്ടി ഇന്ന് മൂർച്ചയുള്ളതാകുന്നു. ഖുർആൻ അധ്യായം 50 വചനം 22. ഒരു ദിവസം ഈ മറ നീങ്ങും, അന്ന് സംശയങ്ങൾ അവസാനിക്കും.
4: ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് റൈഹാൻ ഷഹീദിന്റെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോടിന്റെ ശബ്ദത്തോടെ കവർ സ്റ്റോറിയാണ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോയുടെ ഇന്നത്തെ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 18-ാം തീയതി റേഡിയോ വൈബ്സിന്റെ ആദ്യത്തെ നിമിഷങ്ങളിൽ നമ്മൾ പ്രവേശിക്കുന്നത് ഇൻസൈറ്റിലേക്കാണ്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷംജാസ് കെ അബ്ബാസ്. ശരി തെറ്റുകൾ പറയാൻ മതം വേണോ എന്ന വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ സംസാരം കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിസ്ഥാനപരമായ ക്വാളിറ്റിയാണ് യഥാർത്ഥത്തിൽ ലജ്ജ എന്നത്. ലജ്ജയുള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹം കൃത്യമായി മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യനെന്ന നിലക്ക് നാം എല്ലാ കാലത്തും നിയമങ്ങൾക്കും വിധിനിവിലക്കുകൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. ഇന്ത്യൻ

യഥാർത്ഥത്തിൽ മനുഷ്യൻ ഏതെങ്കിലും കാലത്ത് അത്തരത്തിൽ സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല എന്നതാണ് ഉത്തരം. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെയും അവന് ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും അവകാശങ്ങളും എല്ലാമുണ്ട്. ഒരു കുടുംബജീവിതം മുന്നോട്ട് വെക്കുമ്പോൾ ആ കുടുംബത്തിലെ എല്ലാവരുടെയും ബാധ്യതകളെ നിറവേറ്റുക എന്നതും അവിടെയുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെ പൂർത്തീകരിക്കുക എന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ അവകാശങ്ങളുമായി മുന്നോട്ട് പോവുക എന്നതുമാണ് നാം ചെയ്യാറുള്ളത്. ഇത്തരത്തിൽ എല്ലാ മേഖലയിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും അടിസ്ഥാനത്തിലാണ് നാം മുന്നോട്ട് പോകാറുള്ളത്. അങ്ങനെ മുന്നോട്ട് പോയില്ലെങ്കിൽ, അത്തരത്തിൽ ശരിതെറ്റുകളെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? എല്ലാ വ്യക്തികളും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ശരിതെറ്റുകളെ വിശദീകരിക്കാൻ നിന്നാൽ എല്ലാ ആളുകൾക്കും വ്യത്യസ്തമായ യുക്തിയാണുള്ളത്. 1000 ആളുകളുണ്ടെങ്കിൽ 1000 ചിന്തകളും 1000 ശരിതെറ്റുകളും ഉണ്ടാവും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ 2 വ്യക്തികൾ കൂടിച്ചേരുന്ന സ്ഥലത്ത് തന്നെ 2 അഭിപ്രായങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. അത്തരത്തിൽ എല്ലാ മനുഷ്യരും സ്വന്തമായി ശരിയും തെറ്റും നിർണ്ണയിക്കാൻ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം തന്നെ തകരാറിലാവും എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നമുക്കിവിടെ ചില ഉദാഹരണങ്ങളിലൂടെ കടന്നു പോകാം. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം വ്യാപകമായ ഒന്നാണ് ലഹരി എന്നുള്ളത്. ലഹരിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഭരണകൂടവും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള പുതിയ ലഹരികൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ചെറുപ്പക്കാരെല്ലാം അതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, നമുക്ക് ലഹരി ഒരു ഉദാഹരണമായി എടുത്ത് എങ്ങനെയാണ് ലഹരി തെറ്റാണ് എന്ന് പറയാൻ സാധിക്കുക എന്നും, ഇത്തരം ആളുകൾ പറയുന്നത് പോലെ ഞങ്ങളെല്ലാം സർവതന്ത്ര സ്വതന്ത്രരാണ് എന്നും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോട് ജീവിക്കുവാനും ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുവാനും സാധിക്കണമെന്ന് പറയുമ്പോൾ അവിടെ ഇത്തരം ശരിതെറ്റുകളെ എങ്ങനെയാണ് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുക എന്ന് നമുക്കൊന്ന് വിശദീകരിക്കാം. ഒരു പക്ഷേ ഇത്തരം വിശദീകരണങ്ങളെല്ലാം നാം മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെയാണ്. മതങ്ങൾക്കും ചിന്തകൾക്കുമെല്ലാം അപ്പുറത്തേക്ക് ഇത്തരം സ്വാതന്ത്ര്യവാദികൾ സമൂഹത്തിന് തന്നെ ഭീഷണിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് വ്യക്തമാക്കി തരുന്നുണ്ട്. ഒരു കപ്പൽ മുങ്ങിപ്പോകാൻ മുങ്ങിത്താഴാൻ നിൽക്കുന്ന ഒരു അവസരത്തിൽ, ഒരു കപ്പലിൽ 2 തട്ടുകൾ, താഴെ തട്ടിലും മേലെ തട്ടിലും വ്യത്യസ്തമായ ആളുകളുണ്ട്. താഴെ തട്ടിലുള്ള ആളുകൾ, അവർക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മുകളിലെ തട്ടിലേക്ക് വന്ന് വെള്ളം കോരേണ്ടതുണ്ട്. അവിടെയുള്ള അവരുടെ അത്തരത്തിൽ മുകളിൽ വന്ന് വെള്ളം കോരാനുള്ള മടി മൂലം ഇവർ കപ്പലിൽ താഴെ തട്ടിൽ തന്നെ ഒരു ദ്വാരം നിർമ്മിച്ച് അതിലൂടെ വെള്ളമെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മുകളിലെ തട്ടിലുള്ളവർ അത് താഴെ തട്ടിലുള്ളവരല്ലേ എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആ കപ്പൽ അപ്പാടെ മുങ്ങിപ്പോകും. ഈ ഒരു ഉദാഹരണം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളൊരിക്കലും തിന്മകൾ കാണുമ്പോൾ മിണ്ടാതിരിക്കരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസ സമൂഹം എന്ന നിലക്ക് കുന്തും ഖൈറു ഉമ്മ എന്ന് പറഞ്ഞ് ഖുർആൻ വിശദീകരിച്ചത് നിങ്ങളൊരു ഉത്തമ സമുദായമാണ്. ഉഖ്രിജത്തിൽ ഇന്നാസ്, നിങ്ങളെ ജനങ്ങളിൽ നിന്നും മുന്നോട്ട് കൊണ്ടുവരുന്നത് യഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മകൾ കൽപ്പിക്കുകയും തിന്മകൾ വിരോധിക്കുകയും ചെയ്യണമെന്നാണ്. നന്മകൾ കൽപ്പിക്കുകയും തിന്മകൾ വിരോധിക്കുകയും ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ സമൂഹം മുഴുവനും ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കുന്ന വാദഗതികളുടെ പോയത്തം, അവരുടെ അബദ്ധ ജഡിലമായ ഇത്തരം വാദങ്ങളെ നാം കൃത്യമായി വിചാരണക്കെടുക്കേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ മുന്നോട്ട് വെക്കുന്ന വാദഗതികൾ? അതിൽ ഒന്ന്, നമ്മുടെ കോമൺ സെൻസ് അഥവാ നമ്മുടെ എല്ലാം സാധാരണമായ ചിന്തകളും ബുദ്ധിയും വെച്ച് നമുക്ക് ശരിതെറ്റുകൾ നിർണ്ണയിക്കാമെന്നാണ്. ഒരുപക്ഷേ അത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചാലുള്ള പ്രശ്നം നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ നാം ഉദാഹരണത്തിനെടുക്കുക. മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മദ്യം കുടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആശ്വാസത്തിനാണ്. അങ്ങനെ സ്വന്തം ആശ്വാസത്തിന് വേണ്ടി മദ്യം കുടിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്നത് ശരിയാണ്. അങ്ങനെ അവൻ ചെയ്യുന്ന ശരിയെ നമ്മൾ ന്യായീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മദ്യം എന്ന സാമൂഹിക വിപത്തിന് ഇവർക്ക് എങ്ങനെയാണ് എതിർക്കാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ ആ മദ്യം കൊണ്ട് ഉണ്ടാകുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ഇവർക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുക? ഓരോ വ്യക്തിക്കും അവരുടെ ചിന്തകൾ രൂപീകരിക്കാൻ ചില സാഹചര്യങ്ങളുണ്ട്. അവരുടെ അനുഭവങ്ങൾക്കും അവരുടെ അറിവിനും അവരുടെ സാഹചര്യത്തിനുമനുസരിച്ചാണ് അവരുടെ നിലപാടുകൾ രൂപീകരിക്കപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ 1000 ആളുകളുണ്ടെങ്കിൽ 1000 ആളുകൾക്കും 1000 യുക്തികളായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ എല്ലാവരുടെയും യുക്തി അനുസരിച്ച് ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ നിന്നാൽ 2 ആളുകൾ കൂടിച്ചേരുന്ന സ്ഥലത്ത് തന്നെ 2 അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു മോഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ മോഷ്ടിക്കുക എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിന് ഉപകാരമുണ്ടാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ മോഷ്ടിക്കപ്പെടുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനെ ജീവിതത്തിൽ വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ഒരു വ്യക്തിയുടേത് ശരിയും മറ്റൊരു വ്യക്തിയുടേത് തെറ്റുമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഒരിക്കലും നമുക്ക് സാധാരണമായ കോമൺ സെൻസ് വെച്ച് ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ പറ്റുമെന്ന വാദം വലിയ അബദ്ധജഡിലമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 2ാമതായി ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കാറുള്ള വാദം, ശാസ്ത്രമതി ഞങ്ങൾക്ക് ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ എന്നതാണ്. ഇവർ എല്ലാ കാര്യങ്ങളെയും ശാസ്ത്രവുമായി കൂട്ടിക്കെട്ടുന്നവരാണ്. എന്താണ് യഥാർത്ഥത്തിൽ ശാസ്ത്രമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ശാസ്ത്രത്തെക്കുറിച്ച് ശാസ്ത്രം തന്നെ പറയുന്നത് അതൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് എ ഫിസിക്കൽ

0: നാച്ചുറൽ വേൾഡ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭൗതികമായി പ്രപഞ്ചത്തെയും ആ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളെയും വിശദീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് ശാസ്ത്രത്തിന് യാതൊരു ഡ്യൂട്ടിയുമില്ല. അത് കേവലം വാട്ട് എന്ന ചോദ്യത്തിനാണ് യഥാർത്ഥത്തിൽ ഉത്തരം നൽകാറുള്ളത്. ഒരു കാര്യത്തെ വിശദീകരിക്കാൻ ശാസ്ത്രത്തിന് സാധിക്കും. നമുക്ക് മുന്നിൽ ലഭിക്കുന്ന ഒരു കെമിക്കൽ, നമുക്ക് മുന്നിൽ ലഭിക്കുന്ന ഒരു വസ്തുവിനെ വിശദീകരിക്കുവാൻ വാട്ട് എന്ന വിശദീകരണത്തിന് ശാസ്ത്രത്തിന് സാധിക്കും. എന്നാൽ ശാസ്ത്രത്തിനൊതിരി ഒരിക്കലും വൈ എന്ന എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. വളരെ എളുപ്പത്തിലൊരു ചോദ്യം തന്നെ എടുക്കാം. ശാസ്ത്രത്തിന് ഈ ഭൗതിക പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളെയും വിശദീകരിക്കാൻ സാധിച്ചേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നും മനുഷ്യ ജീവിതത്തിന് ലക്ഷ്യം എന്താണ് എന്നും വൈ എന്ന ലൈഫ് എന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നത് ഒരിക്കലും ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് വളരെ ചെറിയൊരു ഉദാഹരണം മാത്രം എടുക്കാം. ശാസ്ത്രം വെച്ച് നമുക്ക് എങ്ങനെയാണ് മദ്യം തെറ്റാണെന്ന് പറയാൻ സാധിക്കുക? ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റിനെ വിശദീകരിക്കാൻ ശാസ്ത്രത്തിന് ഒരുപക്ഷെ സാധിച്ചേക്കാം. അതിൻ്റെ കെമിക്കൽ ഫോർമുല വിശദീകരിക്കാൻ ഒരുപക്ഷെ ശാസ്ത്രത്തിന് സാധിച്ചേക്കാം. എന്നാൽ ഒരിക്കലും മദ്യപിക്കരുത് എന്ന് ശാസ്ത്രത്തിന് പറയാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സയൻസ് എന്നുള്ളത് മോറലി ന്യൂട്രലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ധാർമ്മികത എന്നത് ഒരിക്കലും സയൻസ് നിർവചിക്കാൻ സാധിക്കുന്നതല്ല, അത് ശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഭൗതികമായ ഈ ലോകത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള വിശദീകരണങ്ങൾക്ക് മാത്രമേ ശാസ്ത്രത്തിന് സാധിക്കുകയുള്ളൂ എന്നത് നാം വ്യക്തമായി മനസ്സിലാക്കണം. മൂന്നാമതായി, ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കാറുള്ള ഒരു വാദമാണ് യഥാർത്ഥത്തിൽ ഇൻഡിവിജ്വലിസം അഥവാ വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളത്. ഓരോ വ്യക്തിക്കും അവരുടേതായ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് തന്നെ ശരിതെറ്റുകൾ എന്ന് വ്യക്തികൾ അധിഷ്ഠിതമാണ് എന്നും അതുകൊണ്ട് സമൂഹം ഇമ്പോസ് ചെയ്യുന്ന, സമൂഹം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ശരിതെറ്റുകളെ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന ആളുകളാണ് ഇവർ. അതാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാനുള്ള ഒരു വാദഗതി. ഒരുപക്ഷെ നമ്മുടെ മക്കളെല്ലാം വ്യത്യസ്ത രീതിയിൽ ഈ വാദത്തിന് അടിമപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ ചെറിയ ഉപദേശങ്ങൾ കേൾക്കുമ്പോഴെല്ലാം അവർ പറയാറുള്ളത് ഇത് എൻ്റെ ജീവിതമല്ലേ, ഇത് എൻ്റെ ഇഷ്ടമല്ലേ, എനിക്കൊരു പ്രശ്നവുമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്നെല്ലാം ചോദിക്കുന്നത് ഈ വാദഗതിയുടെ ചില അലയൊലികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇത്തരം വാദഗതികൾ മുന്നോട്ട് വെച്ചാലുള്ള പ്രശ്നം? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞാൽ തന്നെയും അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതല്ല എന്നും അതിനപ്പുറത്തേക്ക് അതിന് സാമൂഹികമായ പ്രത്യാഘാതങ്ങൾ ഉണ്ട് എന്നതും നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു കാര്യവും ഈ സമൂഹത്തിൽ വ്യക്തി ജീവിതത്തിൽ മാത്രം അധിഷ്ഠിതമല്ല. നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു സാമൂഹികമായ പശ്ചാത്തലം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനെ നമ്മൾ സാമൂഹിക ജീവി എന്ന് വിശദീകരിക്കാറുള്ളത്. അതുകൊണ്ട് വ്യക്തി ജീവിതത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളൊന്നും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് നമ്മുടെ പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് പുതിയ കാലത്ത് വരുന്ന LGBTQ എന്നെല്ലാം പറഞ്ഞു വരുന്ന ആളുകൾക്കും ഈ വാദഗതിയിൽ കാര്യമായ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവർ പറയാറുള്ളത് ഞങ്ങൾ ലെസ്ബിയൻ ആയാലും ഞങ്ങൾ ഗേ ആയാലും എല്ലാം ഇതെല്ലാം ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, എന്തിനാണ് മതം അതിൽ ഇടപെടുന്നത്, എന്തിനാണ് ഇവിടെയുള്ള സദാചാരവാദികൾ അതിന് ഇടപെടുന്നത്, എന്തിനാണ് ഇവിടെ സംസ്കാരം എന്നെല്ലാം പറഞ്ഞ് ശരിതെറ്റുകൾ ഞങ്ങളുടെ മേൽ ഇമ്പോസ് ചെയ്യാൻ നിൽക്കുന്നതെന്നെല്ലാം ഇവർ ചോദിക്കാറുണ്ട്. എന്നാണ് ഇതിന്റെ പ്രത്യാഘാതം എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കൂട്ടർ വളരെ സ്വകാര്യമായി അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞ് ഇത്തരം അധാർമികത പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പോലും അതിന് സാമൂഹികമായ വലിയ വിപത്തുകളുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ മുൻപിൽ വന്നൊരു കണക്കാണ് യഥാർത്ഥത്തിൽ എയ്ഡ്സ് എന്ന രോഗം, ലോകത്ത് മാരകമായ മരണകാരണമായ എയ്ഡ്സ് എന്ന രോഗം ബാധിക്കുന്ന 70% ആളുകളും ഈ കൂട്ടരാണ് എന്ന് നമുക്ക് കണക്കുകളിൽ കാണാൻ സാധിക്കും. കുറച്ച് കാലങ്ങൾക്ക് മുൻപ് മുന്നോട്ട് വന്ന ഒരു രോഗമായിരുന്നു മങ്കിപോക്സ് എന്നത്. മങ്കിപോക്സ് ബാധിച്ച സമയത്ത്, അത് പരക്കുന്ന സമയത്ത് WHO എന്ന ആഗോള ആരോഗ്യ സംഘടന തന്നെ മുന്നോട്ട് വെച്ച് ഹോമോസെക്ഷലുകളായിട്ടുള്ള സ്വർഗലൈംഗികതയുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ തൽക്കാലം അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ വലിച്ചു ചെലുത്തണമെന്നും അത് സാമൂഹികമായൊരു അപകടമാണ് എന്നും WHO മുന്നോട്ട് വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വതന്ത്രമല്ലേ എന്നും ഞങ്ങളുടെ വ്യക്തി ജീവിതമല്ലേ എന്നെല്ലാം പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. എല്ലാ കാര്യങ്ങൾക്കും സാമൂഹികമായ വിപത്തുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെയുള്ള ആളുകൾ പിന്നീട് മുന്നോട്ട് വെക്കാറുള്ള മറ്റൊരു വാദമാണ് യഥാർത്ഥത്തിൽ ഹാം പ്രിൻസിപ്പിൾ എന്നുള്ളത്. മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്തുകൂടെ എന്നാണ്. അതുകൊണ്ട് തന്നെ എന്റെ സ്വാതന്ത്ര്യം നിന്റെ മൂക്കിൻ തുമ്പ് വരെ എന്നാണ് ഇവർ പറയാറുള്ളത്. അങ്ങനെ ഒരു വാദവുമായി മുന്നോട്ട് വന്നാൽ എന്താണ് അതിന്റെ പ്രശ്നമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. യഥാർത്ഥത്തിൽ ഉപദ്രവം എന്നത് ആരാണ് വിശദീകരിക്കുക? ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാവുന്ന കാര്യം മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഉപദ്രവം എന്നത് തന്നെ ഒരു പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഈ ഉപദ്രവം ഇല്ലായ്മ അല്ലെങ്കിൽ ഹാം പ്രിൻസിപ്പിൾ എന്ന വാദഗതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം എന്നുള്ളത്, ഉപദ്രവം എന്നത് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആയി വളരെ പെട്ടെന്ന് കാണാൻ സാധിക്കുന്ന ഒന്നാവണമെന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ കുട്ടികളെല്ലാം ഇന്ന് പുതിയ കാലത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ആകാശം പൊളിഞ്ഞു വീഴുമോ, ഞങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ആകാശം ഇടിഞ്ഞു വീഴുമോ. ഇത്തരം കൂട്ടർ വിചാരിക്കുന്നത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനടി ആകാശം പൊളിഞ്ഞു വീഴുമെന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇത്തരത്തിൽ ഉപദ്രവമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലും ഒരു ഉപദ്രവം എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഉടനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാവണമെന്നില്ല. ഒരുപക്ഷെ അതിന് ഉടനെ ഒരു പ്രത്യാഘാതം ഉണ്ടായേക്കാം, അതല്ലെങ്കിൽ അതിന് കാലക്രമേണ വ്യത്യസ്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പല തിന്മകളും ഇത്തരത്തിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഉപദ്രവം ഇല്ലല്ലോ, ഞങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്കെല്ലാം സാമൂഹികമായി ഒരു ദീർഘമായ ഒരു കാലഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം വാദഗതികളുമായി മുന്നോട്ട് വരുന്ന ആളുകളോട് നമ്മൾ പറയാറുള്ളത്, നിങ്ങൾ ഇത് നടപ്പിലാക്കപ്പെട്ട ഇത് നടന്നുകൊണ്ടിരുന്നിരുന്ന ലോകത്തേക്ക് ആ കാലഘട്ടത്തേക്ക് ഒന്ന് തിരിഞ്ഞു ചിന്തിക്കൂ എന്ന് നമ്മൾ പറയാറുള്ളത്. യൂറോപ്യൻ പശ്ചാത്തലത്തിൽ മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി, ഇന്ന് നമ്മുടെ കേരളത്തിലും നമ്മുടെ നാട്ടിലുമെല്ലാം ക്യാമ്പസ് പരിസരങ്ങളിലെല്ലാം ഇത്തരം ആളുകൾ ഉന്നയിക്കുന്ന പല വാദഗതികളും 50, 60, 70 വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്യൻ പാശ്ചാത്യൻ പശ്ചാത്തലങ്ങളിൽ നടന്നുപോയ ഒന്നാണ്. അത്തരം പാശ്ചാത്യ പശ്ചാത്തലങ്ങളിൽ എന്താണ് അതുണ്ടാക്കിയ പ്രത്യാഘാതം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ അപകടം നമുക്ക് ബോധ്യപ്പെടുക. ഒരു കാലത്ത് കുടുംബം വേണ്ട എന്നും സെക്ഷൽ റവല്യൂഷൻ എന്നും സെക്ഷൽ ലിബറേഷൻ എന്നും എന്നെല്ലാം പറഞ്ഞ് യൂറോപ്പിൽ ഒരു വലിയ മാസ് മൂവ്മെന്റ് മുന്നോട്ട് വരികയും അവസാനം ഒരു കാലത്ത് 1990 കാലഘട്ടത്തിൽ ഫാദർലെസ് അമേരിക്ക, അച്ഛനില്ലാത്ത അമേരിക്ക എന്ന് വിശദീകരിക്കുന്ന രൂപത്തിൽ പുസ്തകങ്ങൾ ഇറക്കേണ്ടി വന്ന ഗതികേട് വന്ന ഒരു തലമുറയാണ് അവിടെ ഇന്നുള്ളത്. അവർ ഇന്ന് കുടുംബത്തിന് വേണ്ടിയും കുടുംബജീവിതത്തിന് വേണ്ടിയും പരിശ്രമിക്കുമ്പോൾ അവർ ട്രാഡ് വൈഫ് എന്ന് പറഞ്ഞ് ട്രഡീഷണൽ വൈഫ് എന്നെല്ലാം പറഞ്ഞ് പഴയ കൾച്ചറിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോൾ, പഴയ കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ആ ഒരു വാദഗതികളെ 50, 60, 70 വർഷങ്ങൾക്ക് ശേഷം ആ പഴകിയ വീഞ്ഞിനെ പുതിയ കുപ്പിയിലിട്ടുകൊണ്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ നാട്ടിൽ പലരും. അതുകൊണ്ട് ഇത്തരത്തിൽ ശരിതെറ്റുകളെ സംബന്ധിച്ചിടത്തോളം ആ ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ ഇത്തരത്തിലുള്ള വാദഗതികൾ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. പിന്നെ എങ്ങനെയാണ് ശരിതെറ്റുകൾ നിർണ്ണയിക്കാൻ സാധിക്കുക? ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് ഇവിടെ വ്യക്തമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് ഇന്നാ ഹദൈനാ ഹുസ്സബീല ഇമ്മാ ശാകിറം വ ഇമ്മാ കഫൂറാ, തീർച്ചയായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു, എന്നിട്ട് ഒന്നുകിൽ അവന് നന്ദിയുള്ളവനാകുന്നു അല്ലെങ്കിൽ അവൻ നന്ദി കെട്ടവനാകുന്നു എന്നാണ്. അഥവാ ഇസ്ലാം ഇവിടെ കൃത്യമായി നമുക്ക് ശരിതെറ്റുകൾ വിശദീകരിച്ച് നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ മുഴുവനും മനുഷ്യ ജീവിതത്തിൻ്റെ ശരിതെറ്റുകൾ വിശദീകരിക്കുന്നതാണ്. ഇസ്ലാം മുഴുവനായി നമുക്ക് മുന്നിൽ കാണിക്കുന്നത് സുഗമമായ ജീവിതത്തിന്, സമ്പൂർണമായ ജീവിതത്തിന്, സമാധാനപൂർണമായ ജീവിതത്തിനുള്ള ശരിതെറ്റുകളെ കൃത്യമായി വിശദീകരിക്കുകയാണ്. അത്തരത്തിൽ ശരിതെറ്റുകളെ മനസ്സിലാക്കുകയും ശരികളെ സ്വീകരിക്കുകയും തെറ്റുകളെ ഒഴിവാക്കുകയും ഹലാലുകളെ സ്വീകരിക്കുകയും ഹറാമിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്നത് സമ്പൂർണമായ സമാധാനപരമായ ജീവിതമാണ്. നമുക്ക് ചരിത്രം മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം കാണാൻ സാധിക്കും. ഇസ്ലാം കടന്നു വന്നതോടുകൂടി ലോകത്തുണ്ടായ മാറ്റങ്ങളെ, വിപ്ലവങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അത്തരത്തിലൊന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന കാലഘട്ടത്തെ ചരിത്രം വിശേഷിപ്പിക്കാറുള്ളത് ജാഹിലിയത്ത് എന്നാണ്, അന്ധകാരം എന്നാണ്. അത്തരത്തിൽ അന്ധകാരത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന സമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിതെറ്റുകൾ പഠിപ്പിക്കുകയും അവർക്ക് മദ്യത്തിനെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും തിന്മകളെക്കുറിച്ചുമെല്ലാം വിശദീകരിച്ച് നൽകുകയും അതിനെല്ലാം കൃത്യമായ മാർഗരേഖ നൽകി നിങ്ങൾ തിന്മകളിൽ നിന്നും മാറി നിൽക്കണമെന്നും നന്മകളിൽ മുഴുകണമെന്നുമെല്ലാം പറഞ്ഞപ്പോൾ ആ സമുദായം, ആ സമൂഹം ലോകത്തിന് തന്നെ മാതൃകയാവുകയും പിന്നീട് ഇസ്ലാമിൻ്റെ ജൈത്രയാത്ര നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കും. ഇന്നും ലോകത്ത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്നെല്ലാം പറഞ്ഞ് ഇസ്ലാം അറിയപ്പെടുന്നത് അതിനുള്ള വ്യക്തമായ ഉദാഹരണമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇസ്ലാം പറയുന്ന ശരിതെറ്റുകളെ കൃത്യമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമാണ്. ദീനിപരമായി ഒരുപാട് ആഴങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന, ശരിതെറ്റുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇന്ന് നമ്മൾ ചർച്ചയിൽ കേട്ടത്. ശരിതെറ്റുകൾ പറയാൻ എന്തിനാണ് മതം? ഇത് സാധാരണ നമ്മൾ പൊതു ഇടങ്ങളിൽ കേൾക്കാറുള്ളതാണ്. അപ്പോൾ വളരെ മനോഹരമായ ആ ഒരു സംസാരം, ഷംജാസ് കെ അബ്ബാസിൻ്റെ സംസാരമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. മാഷാഅല്ലാ, വളരെ ഹൃദ്യമായിരുന്നു ആ ഒരു സംസാരം.
2: ഹസ്സനൻ സ്വാരി, നമുക്ക് നല്ലൊരു ഗാനം കേട്ടാലോ?
1: തീർച്ചയായും.
2: അടുത്തതായി നമ്മൾ കേൾക്കുന്ന സ്ലോട്ട് സ്വരം.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വാദ്യോപകരണങ്ങളുടെ, സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ അർത്ഥവത്തായ വരികൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഗാനങ്ങൾ നമ്മുടെ മനസ്സിന് ആനന്ദവും സന്തോഷവും പകർന്നു നൽകുന്നതാണ്. ഇനി ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ചില കാര്യങ്ങൾ കൂടി കൊണ്ടുവരട്ടെ. നമുക്ക് ഈണം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഗാനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് തീർച്ചയായതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. അത് മാത്രമല്ല, നമ്മളുടെ ജമീൽ ആപ്പിനെ കുറിച്ച് അറിയാത്തവരായിട്ടുണ്ടാവില്ലല്ലോ. അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത്, നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി ജമീൽ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സോങ്സ് എന്ന് പറയുന്നൊരു വിൻഡോയുണ്ട്. അതിൽ ഇത്തരത്തിലുള്ള ധാരാളം കണക്കിന് പാട്ടുകൾ നമുക്കതിൽ ലഭ്യമാണ്. ഡൗൺലോഡ് ചെയ്യാനും യാത്രാവേളകളിലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഒക്കെ അത് നമുക്ക് ഉപകരിക്കും എന്ന കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ.
1: പീസ് റേഡിയോ അടുത്തതായി അവതരിപ്പിക്കുന്നു ആരോഗ്യ വിചാരം. മാനസികാരോഗ്യം എന്ന പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചെയ്യുന്നത് ഡോക്ടർ ഡാനിഷ് സലീം ആൻഡ് ഡോക്ടർ ഷഹനാസ് ചത്തോത്ത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരോഗ്യ വിചാരത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഡാനിഷ് സലീം, നമ്മൾ സംസാരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം ശാരീരിക ആരോഗ്യത്തെക്കാൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ഡോക്ടറെ, എനിക്ക് ചോദിക്കാനുള്ളത്, കേട്ടിട്ടുണ്ട് നല്ല ഉറക്കം നല്ലൊരു മാനസിക നില ഉണ്ടാക്കുമെന്നുള്ളത്. ഒരുപക്ഷെ കുറേ ആളുകൾ ഈ വിഷയത്തിൽ വളരെ വിഷമതകൾ അനുഭവിക്കുന്നുണ്ടാവാം, നല്ല ഉറക്കം ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ നല്ല ഉറക്കം ലഭിക്കുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? അതോടൊപ്പം തന്നെ അനുബന്ധമായിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഞാൻ നന്നായി ഉറങ്ങി, എനിക്ക് നല്ല ഉറക്കം ലഭിച്ചു എന്നൊക്കെ, ഇത് എങ്ങനെയാണ്, ഈ രണ്ട് കാര്യങ്ങളെ ഒന്ന് വിലയിരുത്താവോ?
3: നല്ലൊരു ചോദ്യമാണ്. വീണ്ടും ഉറക്കം വളരെ പ്രധാനമാണ്. നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല, അത് ശാരീരിക ആരോഗ്യത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഉറങ്ങാത്ത വ്യക്തിക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് കിട്ടുന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ എടുക്കുകയാണെങ്കിൽ, ഫോൺ നമ്മൾ ചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
2: തീർച്ചയായിട്ടും.
3: എന്തിനാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്?
2: ചാർജ് പോകുന്നുണ്ട്,
3: പോയാലത് ഓഫായി പോകും.
2: ഓഫായി പോകും.
3: അതുപോലെ തന്നെയാണ് നമ്മൾ 10% ആവുമ്പോൾ അല്ലെങ്കിൽ 5% ആവുമ്പോൾ ചാർജ് ചെയ്യുന്നതാണോ നല്ലത്, അതോ ഒരു 70%, 50% ആവുമ്പോൾ ചാർജ് ചെയ്യുന്നതാണോ
2: നല്ലത്? 50 ആവുമ്പോഴേക്കും,
3: കാരണം കംപ്ലീറ്റ്ലി ഡ്രെയിൻ ഔട്ടായി നമ്മൾ ചാർജ് ചെയ്യുവാണെങ്കിൽ ആ ഫോണിന്റെ ലൈഫ് സ്പാൻ കുറയുമെന്ന് നിങ്ങൾ നോക്കിയാൽ
2: അറിയാം.
3: അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിനും ചെയ്യേണ്ടത്. അത് നമ്മുടെ കംപ്ലീറ്റ് ഡ്രെയിൻ ഔട്ട് ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അതിനാണ് എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങാനായിട്ട് പറയുന്നത്. 7 മണിക്കൂർ മുതിർന്നവർക്ക് ഉറങ്ങണമെന്നും, കുട്ടികളാണെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങുകയും ചെയ്യണം. അതുപോലെ 60 വയസ്സ് കഴിഞ്ഞവരും 8 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. അപ്പൊ അതിന് എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ സിസ്റ്റം റീബൂട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒന്നുകൂടെ ഒന്ന് ഓൺ ആകുകയാണ്.
2: അപ്പൊ
3: നമ്മൾ ആ സമയത്ത്, ആ ദിവസം മൊത്തം നമുക്ക് പലതരത്തിലുള്ള സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഓർഗൻസ് എല്ലാം വളരെ സ്ട്രെസ്സിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വയറാണെങ്കിലും ബ്രെയിൻ ആണെങ്കിലും എല്ലാം. ആ ഒരു സമയത്ത് ഒന്ന് സ്റ്റോപ്പ് ആയതിനു ശേഷം ഒന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക, ആ ഒരു സമയത്ത് ഉറക്കത്തിൽ സംഭവിക്കുന്നതാണ്.
2: അപ്പൊ
3: അത് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം നമുക്ക് എന്ത് പറ്റും? ഇത് BP ഉണ്ടാവാം, പലരുടെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാവാം, ഹാർട്ട് അറ്റാക്സ് ഉണ്ടാവാം. ഉറങ്ങാത്ത വ്യക്തികളിൽ ഹാർട്ട് അറ്റാക്ക് കൂടുതലാണ്, പ്രമേഹം കൂടുതലാണ് എന്നുള്ള ധാരാളം പഠനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്.
2: അപ്പൊ
3: അതുകൊണ്ട് തന്നെ ഉറക്കം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും അത് പ്രാക്ടീസ് ചെയ്യുക. ഉറങ്ങാൻ പറ്റാത്തവർ ധാരാളം പേര് നമ്മുടെ ഇടയിലുണ്ട്. ഇതും സൗദി അറേബ്യയിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഒരു സുഹൃത്തിന്റെ വൈഫ് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, 2 മണിക്കൂറേ ഉറങ്ങുന്നുള്ളൂ.
2: അപ്പൊ
3: കഴിഞ്ഞ 4 ദിവസമായിട്ട്, ഞാനിപ്പോ വന്നിട്ടിപ്പം 4 ദിവസമായി, 4 ദിവസമായിട്ട് പുള്ളിക്കാരി ഉറങ്ങുന്നുണ്ട്.
2: അപ്പൊ
3: അതിൻ്റെ ഒരു കുറച്ച് മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഒരു ടൈം ഫിക്സ് ചെയ്യുക, എല്ലാ ദിവസവും ഉറങ്ങുന്ന ഒരു സെയിം ടൈം ആവാൻ വളരെ നല്ലതാണ്. പിന്നെ ബെഡ്റൂം എന്ന് പറയുന്നത് നമുക്ക് മറ്റ് ഉറങ്ങാനും അതുപോലുള്ള അല്ലാതെ നമ്മളോട് എന്റർടൈൻമെന്റ് ഒരു TV കാണുകയോ
2: അല്ലെ
3: അവിടെ ഇരുന്ന് പഠിക്കുക, കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, അത് ഒഴിവാക്കുക. കാരണം ബെഡ്റൂം എന്ന് പറയുന്നത് ബെഡ് കാണുമ്പോഴേ നമുക്ക് ഉറക്കം വരണം, ആ ഒരു രീതിയിലോട്ട്.
2: ഞാൻ മനസ്സിലാക്കുന്നത് അറബിയിൽ ബെഡ്റൂമിന് പറയുന്നത് തന്നെ ഉർഫത്തു നൗം എന്നാണ്, ഉറങ്ങാനുള്ള റൂം.
3: അപ്പൊ അത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു 30 മിനിറ്റ് വ്യായാമം ചെയ്യുന്നത്, വൈകുന്നേരം വ്യായാമം ചെയ്യുന്നത് നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ചെറിയ ഒരു വളരെ മൈൽഡ് ചൂടുവെള്ളത്തിൽ, ഇളം ചൂടെന്ന് പറയാം, വലിയ ചൂട് പാടില്ല, സ്കിൻ നല്ലതല്ല, ചൂടുവെള്ളത്തിൽ രാത്രി കുളിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുമ്പം 6 മണിക്ക് 7 മണിക്കേ ചെയ്യണം, അല്ലാതെ 9 മണിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടി നിൽക്കും, ഉറങ്ങില്ല, തിരിച്ചാണ്. പക്ഷെ നമ്മളൊരു 5 മണി 6 മണിക്കൊക്കെ ഒരു നല്ലോണം വ്യായാമം ചെയ്താൽ ഉറങ്ങാൻ ഹെൽപ്പ് ചെയ്യും. അവർ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക, വളരെ ലൂസായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക, അതുപോലെ വളരെ നീറ്റായിട്ടുള്ള ബെഡ്റൂം ആയിരിക്കണം. പിന്നെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും ചിന്ത കാരണമാണ് ഉറങ്ങാത്തത്. അത് നാളെ ഏതെങ്കിലും ഒരു അസൈൻമെന്റ് ചെയ്യാനായിട്ടുണ്ടോ ഓഫീസിൽ, അല്ലെങ്കിൽ നാളെ വരുന്ന പേഷ്യൻസിനെ കുറിച്ചായിരിക്കും ഡോക്ടറിന്റെ ചിന്ത, അല്ലെങ്കിൽ നാളെ ഒരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കണം എന്നുള്ള ചിന്തയായിരിക്കും മിക്ക വീട്ടുകാർക്ക്. ഒന്നും ഇല്ലെങ്കിൽ പോലും 4 വയസ്സുള്ള കുട്ടിയുടെ കല്യാണത്തിനെ കുറിച്ചായിരിക്കും ചിന്ത. അപ്പൊ ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മൾ ആദ്യം ഒഴിവാക്കണം. അപ്പൊ ഒഴിവാക്കാൻ പാടാണ്. ചിന്തയെ കടിഞ്ഞാണെങ്കിൽ ആദ്യം ഒന്ന് മെഡിറ്റേഷനാണ്. അതിനും പറ്റാത്തെങ്കിൽ വേറൊരു മെത്തേഡ് ഞാൻ പറയുന്നുണ്ട്, വളരെ സക്സസ്ഫുൾ ആണ്. എന്റെ ആ വീഡിയോ എനിക്ക് തോന്നുന്നു 6 മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട്. എന്റെ അടിയിലെ കമന്റ്സ് വായിച്ചു നോക്കി അറിയാം എല്ലാവരും സക്സസ്ഫുൾ ആണ് ഈ മെത്തേഡ്.
2: അപ്പൊ
3: ഞാൻ പറയുന്നത്, നിങ്ങൾ ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം കിട്ടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഭാഷണം, ഒരു 40 മിനിറ്റോ അല്ലെ 1 മണിക്കൂറോ ഉള്ള പ്രഭാഷണം കേട്ടുകൊണ്ട് കിടക്കുക. അതിപ്പോ യൂട്യൂബിൽ ഒരു വീഡിയോ ആകുമ്പോൾ സ്റ്റോപ്പ് ആവുന്ന രീതിയിൽ നമുക്ക് സ്റ്റോപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. അത് കട്ടിന്റെ അടി വെക്കുക, ഒരു കാരണവശാലും കാണരുത്, അത് കേട്ടുകൊണ്ട് കിടക്കുക. അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നാളെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ചിന്ത വരില്ല. നമ്മുടെ ചിന്ത മൊത്തം അതിലായിരിക്കും. നമ്മൾ ഡൈവേർട്ടായി പോകും, നമ്മൾ ഉറങ്ങിപ്പോകും. ഇത് വളരെ ഫലപ്രദമാണ്. ചിലപ്പോൾ 40 മിനിറ്റ് എന്നുള്ളത് ചിലപ്പോൾ 1.5 മണിക്കൂർ വരെയൊക്കെ ചിലപ്പോൾ എടുക്കാം മാക്സിമം. പക്ഷെ എന്നാലും ഇത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഞാൻ ആ മെത്തേഡാണ് ഇപ്പൊ പറഞ്ഞ ഒരു സ്ത്രീ കൊടുത്തത്. ഈ എല്ലാം ഫോളോ ചെയ്ത് വരുന്നു. എന്റെ പല ജിമ്മിലൊന്നും പോകാൻ പറ്റി കാണത്തില്ല.
2: പക്ഷെ
3: എന്നാലും ഇപ്പൊ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. വളരെ ഹൈ ഡോസ് മെഡിസിൻ എടുത്തെടുത്തോണ്ടിരുന്ന വ്യക്തിയാണെന്ന് ആലോചിക്കണം. അത് കുറച്ച് ഇപ്പൊ ഒന്നും ഇല്ലാതാക്കി. അപ്പൊ ഇത് പറ്റും. മനസ്സിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലെത്തിക്കണം.
2: അവർക്കൊരു വലിയ ഘടകം തന്നെയാണ്,
3: അനുഗ്രഹമാണ്
2: തീർച്ചയായിട്ടും. അതുപോലെ നമ്മൾ, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വിഷയം മാനസികാരോഗ്യം, ഇതൊരു പക്ഷേ വളരെ നല്ല മാനസികാരോഗ്യം മെച്ചപ്പെടുത്തേണ്ട ഒരു വിഭാഗമാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം. പ്രത്യേകിച്ച് ഇപ്പം ഈ കാലഘട്ടത്തിൽ ഈ ആത്മഹത്യാ പ്രവണതകളൊക്കെ കൂടുന്ന ഒരു കാലഘട്ടമല്ലോ. പ്രത്യേകിച്ച് പഠനത്തിലൊക്കെ ഏതെങ്കിലും രൂപത്തിലുള്ള പരാജയമോ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള പരാജയങ്ങൾ പോലും അവരെ ഇത്തരം ചിന്തകളിലേക്ക് എത്തിക്കുന്നു. അപ്പം ഒരുപക്ഷെ ഇതൊരു മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയായിരിക്കാം അല്ലേ? അപ്പം എങ്ങനെയാണ് വിദ്യാർത്ഥികളോട് എങ്ങനെയാണ് ഈ വിഷയത്തിൽ അവരുടെ മാനസികാരോഗ്യ നില നന്നായി നിലനിർത്താൻ എന്തൊക്കെയാണ് പറയേണ്ടത് അവരോട്?
3: ഇത് ചെറുപ്പക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് കുറച്ച് ദിവസം മുമ്പ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു പേഷ്യൻറ്റിനെ, ഞാൻ ഷിഫ്റ്റ് ക്യാപ്റ്റനാണ്. നമ്മൾ എല്ലാ പേഷ്യൻറ്റിനെയും കാണില്ല, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസിനെ മാത്രമേ കാണാറുള്ളൂ.
2: ഓക്കെ.
3: നമ്മൾ ജൂനിയേഴ്സ് ഉണ്ട്, അവരാണ് കാണുന്നത്. 100 ബെഡുള്ള വലിയ യു എൽ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന സമയത്ത് ഒരു മലയാളിയായിട്ടുള്ള ഒരു ആളെ കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലും വയറിലും വലിയ മുറിവുണ്ട്.
2: അപ്പോൾ
3: ഈ മുറിവ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഇൻവോൾവ് ആകാനുള്ള കാരണം. മകൻ വെട്ടിയതാണ്. അതായത് സ്വന്തം അച്ഛനെ മകൻ വെട്ടിയതാണ്. അപ്പോൾ ഇത് കൂടുതൽ അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ അറിയാൻ കഴിഞ്ഞത്, മകൻ ഒരു അഫെയർ ഉണ്ടായിരുന്നു. ആ അഫെയറിനെ കുറിച്ച് സംസാരിച്ച സമയത്തും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം അവനെ ഒരു റൂമിൽ അടച്ച് 2 ദിവസമായിട്ട് ഇരിക്കുകയായിരുന്നു. അവന് പെട്ടെന്ന് എന്തോ മനസ്സിനൊരു വിഭ്രാന്തി പോലെ വരികയും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു.
2: ഓക്കെ.
3: അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരിക്കും നമ്മുടെ കുട്ടികൾ പണ്ടത്തെ പോലെ അല്ല, ചെറിയ വിഷമങ്ങളൊന്നും താങ്ങാനായിട്ട് അവർക്ക് കഴിയുന്നില്ല.
2: അപ്പം
3: നമ്മൾക്ക് പണ്ട് പല പ്രാവശ്യവും തോൽവി അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ പല പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുടുംബം കുറച്ചുകൂടെ വലുതായിരുന്നു.
2: അപ്പം
3: അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഉള്ള പ്രോബ്ലംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളിൽ ഇവർ വിചാരിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ് ജീവിതം എന്നാണ് അവർ വിചാരിക്കുന്നത്.
2: അപ്പം
3: സോഷ്യൽ മീഡിയയിൽ കാണുന്ന എന്താണ്? ഒരു ലംബോർഗിനി കാറും അതുപോലെ തന്നെ അത്രയും ഒരു ഹൈ എൻഡ് ലൈഫാണ് മിക്കതിലും കാണുന്നത്.
2: അപ്പം
3: അവർ ഒന്നാമത് ഡിപ്രഷനാണ്, കാരണം എനിക്കിതില്ല എന്നുള്ളൊരു ചിന്ത. പക്ഷെ അത് നമ്മൾ കാണുന്നത് ചിലപ്പം ലംബോർഗിനി വാടകയ്ക്ക് എടുത്തതോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കാറായിരിക്കും. അതിന് തൊട്ട് കഴിഞ്ഞതിന് ശേഷം ഇവൻ ഈ ലംബോർഗിനി ഓടിച്ച വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഹെലികോപ്റ്റർ ഓടിക്കാത്തത് കണ്ടിട്ട് വിഷമിച്ചിരിക്കുമായിരിക്കും. അപ്പം അത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ കാണുന്നതല്ല സത്യം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അത് ഇത് കാരണമാണ് മിക്ക ആളുകൾക്കും ഡിപ്രഷൻ. പ്രത്യേകിച്ച് സ്ത്രീകളിലും കാണാറുണ്ട്, കുട്ടികളിലും കാണാറുണ്ട്, പുരുഷന്മാരിലും കാണാം. പക്ഷെ പുരുഷന്മാർ കൂടുതലും ജോലിയും തിരക്കുമായിട്ട് പോകുന്നതുകൊണ്ടാവാം ഈ ഒരു സോൺ കൂടുതലും കാണുന്ന ഈ 2 ആളുകളിലാണ്. സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം സത്യമാണ് അല്ലെങ്കിൽ അതെനിക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു വിചാരം. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ, ഞാൻ പറഞ്ഞതുപോലെ പണ്ടത്തെ പോലെ കൂടുതൽ ഇൻവോൾവ്മെന്റ് ഇല്ലല്ലോ.
2: ഇപ്പൊ
3: പണ്ടാണെങ്കിൽ നമുക്ക് ഒരു 10 സുഹൃത്തുണ്ട് അല്ലെങ്കിൽ 20 സുഹൃത്തുണ്ടെന്ന് പറയാം.
2: ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാല നാട്ടിൻപുറങ്ങളിൽ കൂട്ടുകാർ എല്ലാവരുമായിട്ട് സ്കൂൾ വിട്ടു വരുന്ന സമയങ്ങളിലൊക്കെ കളിക്കാനും മതിക്കാനും, അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുന്ന സമയമാണെങ്കിൽ വന്ന് കൂട്ടുകാരൊക്കെ ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും.
3: ചില കളികൾ ഉണ്ടാവും, ആ കളികൾ നമ്മൾ തോൽക്കും.
2: അതെ, തീർച്ചയായിട്ടും. എത്രയോ
3: ഇപ്പതല്ല, ഇപ്പൊ കളികളെല്ലാം ജയിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ജയമാണ് അവരുടെ വേണ്ടത്. അപ്പൊ ആ ഒരു സെറട്ടോണിൻ ഡോപ്പമിൻ ഒരു കിക്ക് ആ സമയത്തുണ്ട്. ഇവരെല്ലാത്തിലും ജയിച്ചു.
2: ഇപ്പോഴുള്ള നമ്മുടെ അന്നത്തെ കളികൾ കുറച്ചുകൂടി ഫിസിക്കൽ ആയിട്ടുള്ള, ഇന്ന് വെർച്വൽ ആയിട്ടുള്ള ഇതിൽ മാത്രമാണ്. അതാ
3: അപ്പം ഒരാളൊക്കെ പിന്നെ ആ ഒരു ഡോപ്പമിൻ റിലീസ് ഈ കളികളിൽ നിന്നെല്ലാം കിട്ടും. അപ്പൊ അതൊരു കാര്യം. ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കുക, അതായത് കൂടുതൽ നമ്മൾ നമ്മുടെ ബന്ധുക്കളുടെ വീടുകളിലോട്ട് കൊണ്ടുപോവുക, അവരുമായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. തോൽവി എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു പാർട്ടാണ് എന്ന് മനസ്സിലാക്കിപ്പിക്കുക. അത് ഇല്ലാത്തത് കൊണ്ടാണ് ചെറിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ കുട്ടികളാകെ ഡൗൺ ആവുന്നതും, അതുപോലെ ഇപ്പോൾ ഒരു നമ്മുടെയൊക്കെ കാലഘട്ടത്തിലും അതുപോലെ ഈ ഒരു സമയത്തൊക്കെ ഒരു പ്രേമബന്ധം എന്നൊക്കെ പറയുന്നത് തകരുന്നതും ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതുപോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, സ്വന്തം അച്ഛനെ തന്നെ ദ്രോഹിക്കണമെന്നുള്ളൊരു ഒരു മാനസികാവസ്ഥ ആ കുട്ടിയിലോട്ട് വരണമെങ്കിൽ ആ കുട്ടി അനുഭവിച്ച ഒരു പ്രശ്നം കൂടെ ആലോചിക്കണം, രണ്ട് സൈഡിൽ നിന്നും ചിന്തിക്കണം. നമ്മളെപ്പോഴും കുട്ടിയെ കുറ്റപ്പെടുത്തിയാൽ മാത്രം പോരാ, കുട്ടി അനുഭവിച്ച ആ ഒരു മാനസിക സമ്മർദ്ദവും ആ രണ്ട് ദിവസം ആ റൂമിൽ അടഞ്ഞിരുന്നു എന്നുള്ളതൊക്കെ ഒരു തെറ്റ് തന്നെയാണ്.
2: പ്രത്യേകിച്ച് ഈ പ്രവാസ ലോകത്തൊക്കെ ആണെങ്കിൽ അതിനൊരു വലിയ ഇമ്പാക്ട് തന്നെ ഉണ്ടാവും, കാരണം പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പുറത്തെ ആളുകളുമായിട്ട് ഒരു ഇന്ററാക്ഷൻ.
3: ഇവിടെയാണ് ആ സൈക്കോളജിസ്റ്റ് ഇമ്പോർട്ടന്റ്. ഈ സമയത്ത് ഈ പ്രശ്നം തുടങ്ങുമ്പോൾ തന്നെ അവരൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഈ ഒരു മനസ്സിന്റെ ആ ഒരു ഭാരം, നേരത്തെ പറഞ്ഞ ആ കപ്പ് കംപ്ലീറ്റ് എടുത്ത് കളയാൻ പറ്റി, അല്ലെങ്കിൽ പകുതി എങ്ങനെയും കളയാൻ പറ്റിയിരുന്നെങ്കിൽ ഇവിടെ ആ പ്രശ്നമില്ല. അവിടെയാണ് ഈ പ്രോബ്ലം. അത് കളയാൻ പറ്റാത്തപ്പോൾ അതിങ്ങനെ ഇരുന്ന് പെരുകി പെരുകി വിങ്ങിപ്പൊട്ടുക എന്ന് പറയുന്നത്
2: അപ്പം
3: മനസ്സിന്റെ താളം തെറ്റിപ്പോവുകയാണ്. അങ്ങനെയാണ് ആ ഒരു സംഭവം ഉണ്ടായത്. ഭയങ്കര വിഷമമായിട്ടുള്ളൊരു സംഭവമായിരുന്നു അത്.
2: അപ്പം പറഞ്ഞു വരുന്നത് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ഒരു വലിയ പങ്കും രക്ഷിതാക്കൾക്കാണ് അല്ലെങ്കിൽ പാരന്റ്സിനാണ് അതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ.
3: അത് ശരിയാണ്. അവർക്ക് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ കുറച്ചുകൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ അവരോട് ഈ പാരന്റിങ് എന്ന് പറയുമ്പോൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം പല ആളുകളും ഒന്നിനെയും ഓവർ ഫ്രണ്ട്ലി ആണ്, അല്ലെങ്കിൽ ടോക്സിക് പാരന്റിങ് ആണ്. ടോക്സിക് പാരന്റിങ് ഭയങ്കര മൃഗീയമായിട്ടുള്ള മുറിവേൽപ്പിക്കുക, വേദനിപ്പിക്കുക, വളരെ സ്ട്രിക്റ്റ്, വളരെ ഓവർ ഫ്രണ്ട്ലി, രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുക, ഒരു ബാലൻസിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതായത് നമുക്ക് കുറച്ച് ഫാമിലി റൂൾസ് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഫാമിലി റൂൾ എന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കരുത് എന്ന് കുട്ടിയോട് പറഞ്ഞിട്ട് നമ്മൾ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. സിഗരറ്റ് വലിക്കരുത് എന്ന് കുട്ടിയെടുത്ത് പറഞ്ഞിട്ട് സിഗരറ്റ് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ അത് കാര്യമില്ല. ഫ്രൂട്ട്സ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കഴിക്കാതിരിക്കുന്ന അച്ഛനും അമ്മയും കണ്ടു കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പം നമ്മൾ എന്താണോ അതാണ് നമ്മുടെ കുട്ടികളാവുന്നത്.
2: അപ്പം
3: അത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണോ അത് ആദ്യത്തെ ഒരു 10 വയസ്സ് 15 വയസ്സ് വരെ നിങ്ങളെ ഫോളോ ചെയ്താണ് അവർ ജീവിക്കുന്നത്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ട്രാക്കിൽ നോക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആകുക,
2: അതിനുശേഷം
3: മാത്രം അതിന് ഫാമിലി റൂൾസ് സെറ്റ് ചെയ്യുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും തടയാനായിട്ട് കഴിയും. പറയുന്നത്ര എളുപ്പമല്ല, പക്ഷെ ഫാമിലി റൂൾസ് സെറ്റ് ചെയ്താൽ പലയിടത്തും ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എന്റെ തന്നെ എനിക്ക് അറിയാവുന്ന പല ആളുകളും പറയുന്നുണ്ട്.
2: അതെ അതെ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കുട്ടികൾ നമ്മോടൊപ്പം എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു നിശ്ചിത പ്രായപരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് അവരോട്.
3: നമ്മൾ പറഞ്ഞത് സാധാരണ ഒരു യുവത്വം എത്തിയ ആളുകൾ അവരുടെ ശരീരത്തിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ട്. അപ്പൊ ശരിക്കും അവരെ സ്വന്തമായിട്ട് അവർക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള കഴിവ് അവർക്ക് പ്രാപ്തരായി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഹോർമോൺസ് വരുമ്പോൾ തന്നെ ശരിക്കും ഒരു ജോലി ഇല്ലെങ്കിൽ പോലും അവരെങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള ഒരു പ്രാപ്തരായി. ആ സമയത്ത് നമ്മൾ ശരിക്കും കുട്ടികളെ നമ്മളെ കൂട്ടുകാരായിട്ട് കാണണമെന്നാണ് പറയുന്നത്. അപ്പോഴും ഫാമിലി റൂൾ ആദ്യമേ സെറ്റ് ചെയ്താൽ നമുക്ക് നമ്മളും അതേ ഫോളോ ചെയ്യുന്നു, ആ കുട്ടിയും അതേ ഫോളോ ചെയ്യുന്നു. ഇപ്പൊ രാത്രി 12 മണിക്ക് ശേഷം വരുന്ന ഒരു അച്ഛനെ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തോ കാരണമായിക്കോട്ടെ, ചിലപ്പോൾ ക്ലബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന കുട്ടിയാണെങ്കിൽ കുട്ടിയും 12 മണിക്ക് ശേഷം വരും. ഇപ്പൊ കുട്ടിയോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നീ 12 മണിക്ക് ശേഷം വരാം. ഫാമിലി റൂൾ ആദ്യമേ സെറ്റ് ചെയ്തിട്ടുണ്ട്, 9 മണിയാകുമ്പോൾ ഞാൻ എത്തും, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടെങ്കിലേ ഉണ്ടോ എന്നുള്ള രീതി വന്നാൽ കുട്ടിയും ആ സമയത്ത് എത്തും.
2: അപ്പൊ
3: അത് സെറ്റ് ചെയ്യുന്നതിനാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ടാണ് പോകാറുള്ളത്. മിക്ക കുട്ടികളും പാത്രം കഴുകാറില്ല, കാരണം എൻ്റെ ഉമ്മ പറയും പാത്രം കഴുകിയിട്ട് വരണം, കാരണം വീട്ടിലാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ആണെങ്കിൽ പോലും എനിക്ക് മെയ്ഡുണ്ട്, എനിക്ക് 2-3 മെയ്ഡ്സ് ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ ആണെങ്കിൽ എനിക്ക് കഴുകിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. കഴിച്ചു കഴിഞ്ഞാൽ എത്ര തിരക്കുണ്ടെങ്കിലും ഒരു 2 മിനിറ്റ് എടുത്ത് പാത്രം ഒന്ന് കഴുകി, അത് ആ ശീലമാണ്. ശീലമാണ്, അല്ലാതെ ഞാൻ പറയുന്നത് ആ ശീലം പതുക്കെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഭാവിയിലും നമുക്കത്
2: കണ്ടുപോയിട്ട്. അതെ അതെ, ഒരുപക്ഷെ ഈ കുട്ടികൾ വളരുന്ന ആ പ്രായം അതാണ് നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തേണ്ടത്, ഇത്തരം വിഷയങ്ങളൊക്കെ അവരിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി അല്ലേ, സ്വഭാവ രൂപീകരണം. അതെ അതെ. അതുപോലെ തന്നെ ഡോക്ടറെ, ഇപ്പം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന എല്ലാ രക്ഷിതാക്കളും പാരന്റ്സും ഭയപ്പെടുന്ന ഒരു വിഷയം, ഭയത്തോടുകൂടി മാത്രം ചിന്തിക്കുന്ന ഒരു വിഷയമാണ് ഈ ലഹരി. വല്ലാതെ കൊച്ചു കുട്ടികളെ സ്കൂളുകളിൽ പോലും അവരെ കീഴ്പ്പെടുത്തുന്നു, അവരതിന് അടിമകളാകുന്നു, ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. നമ്മൾ രക്ഷിതാക്കൾ എന്ന നിലയിൽ എങ്ങനെ തയ്യാറെടുക്കണം കുട്ടികളെ അതിൽ നിന്നും രക്ഷിക്കാൻ, അല്ലെങ്കിൽ അത്തരം ഇതിലേക്കൊന്നും പോവാതിരിക്കാൻ?
3: നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഡ്രഗ്സ് എന്ന് പറയുന്ന ബിസിനസ്സാണ് ലോകത്തെ ഏറ്റവും പ്രോഫിറ്റബിൾ ബിസിനസ്. അതുകൊണ്ടാണ് നമ്മൾ എത്രയൊക്കെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും ഇത് വന്നുകൊണ്ടേയിരിക്കും. ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഹാപ്പിനെസ് ഹോർമോൺ റിലീസ് ആവും, അതായത് ഡോപ്പമിൻ എന്നുള്ള ഹോർമോൺ ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോൺ റിലീസ് ആവും. ഇപ്പൊ സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ മദ്യം കഴിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ലഹരി കഴിക്കുന്ന വ്യക്തിയോ എന്താണ് സാധാരണ സംഭവിക്കുന്നത് എന്നുള്ളത് പറയാം. അപ്പം ഞാൻ വളരെ ലോ മൂഡാണ്, ഞാൻ വളരെ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ലഹരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിഗരറ്റോ വരുന്ന സമയത്ത് എൻ്റെ ബ്രെയിൻ ഒരു ഡോപ്പമൈൻ റിലീസ് വരികയാണ്, ഇമ്മീഡിയറ്റ്ലി ഞാനൊരു ഹൈ ആവും. അപ്പം എനിക്ക് സന്തോഷം കിട്ടി. അപ്പം നമ്മൾ വിചാരിക്കും ഈ സാധനം കൊള്ളാമല്ലോ, അപ്പം ഇത് ഞാൻ എപ്പോഴൊക്കെ ലോ ആകുമ്പോഴും ഉപയോഗിക്കാമെന്ന് വിചാരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു 5 ദിവസം കഴിയുന്ന സമയത്ത് ലോ ആവാത്തപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഹൈനസ് കിട്ടിയല്ലോ, ഒരു ഹൈ കിട്ടിയല്ലോ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ഡിപ്രഷൻ ആകുമ്പോൾ വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ വീണ്ടും കിട്ടുമോ ഹൈ. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു മാസമല്ലേ കുറച്ച് നാൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ത്രെഷോൾഡ് ലെവൽ മാറും. അതായത് നമ്മൾ നോർമൽ എന്ന് പറഞ്ഞ് ഇവിടെ ആയിരുന്നു, ഹൈ എന്ന് പറഞ്ഞ് ഇത്രയായിരുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ നോർമൽ താഴോട്ടാവും. അപ്പൊ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ലോ ആവും, ആ ഈ ഒരു ഹൈനസ് പിന്നെ ഹൈ കിട്ടത്തില്ല, പിന്നെ കിട്ടുന്ന ഈ ഒരു ലെവലിൽ നോർമൽ തൊട്ട് മോളി കിട്ടും. പിന്നെ ഒരു മാസം കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ആവണമെങ്കിൽ തന്നെ മയക്കുമരുന്ന് കഴിക്കേണ്ട
2: അവസ്ഥയാണ്.
3: അപ്പൊ നമ്മൾ ധാരാളം ആളുകൾ ഇത് ഈ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ആളുകൾ ഈ ഡ്രഗ്സ് ഒരു ബിസിനസ്സായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ധാരാളം ഡ്രഗ്സ് വിൽക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം ഒരിക്കൽ ഉപയോഗിച്ച് തുടങ്ങിയാൽ ഈ കുട്ടി ഇതിന് അടിമപ്പെടും. കാരണം ഇതില്ലാതെ അവന് നോർമലായിട്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇത്തരത്തിൽ ഡ്രഗ്സ് യുവത്വത്തിൽ അതായത് കൊച്ചു കുട്ടികളെ കൊടുപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സ്കൂളിൽ കുറേ നാൾ മുമ്പ് ടോക്ക് കൊടുക്കാൻ പോയ സമയത്ത് ഞാൻ ആദ്യം ബ്രേക്ക് ദി ഐസ് എന്നാണ് എൻ്റെ സാധാരണ എല്ലാ ടോക്കിലും ചെയ്യുന്നത്. അതായത് ഓഡിയൻസിലോട്ട് ഇറങ്ങി അവരുടെ കൂടെ നിന്ന് സംസാരിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ചോദിച്ചു, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ട്രൈ ചെയ്യേണ്ടതെന്ന് ആഗ്രഹമില്ലെന്ന് ചോദിച്ചു. അവിടെ ഇരുന്ന 95% ആളുകളും പറഞ്ഞു ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ മയക്കുമരുന്നും ട്രൈ ചെയ്യേണ്ടതെന്ന് ആഗ്രഹമില്ലേ. അപ്പോഴും അതേ സൗണ്ട് യെസ് എന്നുള്ള ഉത്തരം കിട്ടി. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത് കുട്ടികളുടെ മനസ്സിൽ ഓൾറെഡി ഒരു തീരുമാനമാണ്. നമുക്ക് എല്ലാ ജീവിതത്തിലെ സന്തോഷവും കിട്ടണം. അതായത് മയക്കുമരുന്ന് പറയുന്ന ഒരു സന്തോഷമാണ്, അത് ഞാൻ എപ്പോഴെങ്കിലും അനുഭവിക്കണമെന്ന് കൊച്ചു കുട്ടികൾ 8-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ വരെ, 8 തൊട്ടാണ് തുടങ്ങുന്ന ആ സ്കൂള്, ആ 8 തൊട്ടുള്ള സ്കൂള് കുട്ടികൾ അവിടെ പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം അത്രമാത്രം സോഷ്യൽ മീഡിയയും സിനിമകളും അവരെ എത്തിക്കുകയും അല്ലെങ്കിൽ ഇതുപോലുള്ള ഹാപ്പിനെസ് കുട്ടികൾ പറഞ്ഞു പറഞ്ഞുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു കാര്യമാണ്. നമ്മൾ നോർമൽ എന്നുള്ളത് താഴോട്ട് വരികയും നമ്മൾ നോർമൽ ആകണമെങ്കിൽ കുറേ നാൾ മരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് എത്തും. പിന്നെ മരുന്നില്ലാതെ നമുക്ക് നോർമൽ ആകാതെ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയാണ്, ഒരു കപ്പിൽ നമ്മൾ ശരിക്കും കുറച്ച് മണ്ണോ അല്ലെങ്കിൽ ചെളിയോ കലർന്നു കഴിഞ്ഞാൽ നമ്മളത് കോരിക്കളഞ്ഞാൽ കുറേയൊക്കെ പോകും. അതുപോലെ തന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കുറേ നേരം വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയറാവും. പക്ഷേ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി എന്ന് പറഞ്ഞാൽ ഒരു കപ്പിലോട്ട് ഒരു 10 തുള്ളി മഷി ഒഴിക്കുന്ന പോലെയാണ്. അത് ഒരു കാരണവശാലും കോരിക്കളഞ്ഞാൽ മാറില്ല, അത് ഒരിക്കലും ക്ലിയർ ആവില്ല. ക്ലിയർ ആവണമെങ്കിൽ കംപ്ലീറ്റ് എംപ്റ്റി ആണ്. അതായത് പൂർണ്ണമായിട്ട് എംപ്റ്റി ചെയ്താൽ മാത്രമേ ആ ലഹരിയെ നമുക്ക് തുടർത്താൻ പറ്റൂ. അതായത് ആ ഒരു ലൊക്കേഷനെ മാറ്റണം. അപ്പം ലഹരി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്നാണെങ്കിൽ, എക്സ് എന്നുള്ള സ്ഥലത്ത് നിന്നാണെങ്കിൽ, ആ എക്സിൽ നിന്നേ അവനെ മാറ്റണം, ഒരു വേറൊരു സ്ഥലത്ത് കൊണ്ട് താമസിക്കും.
2: നമ്മൾ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ അറിയുകയാണെങ്കിൽ
3: പിന്നെ ഒരു ചാൻസ് കൊടുക്കരുത്. വേറൊരു സ്ഥലത്ത് കൊണ്ട് കുട്ടിയെ മാറ്റുക, വേറൊരു സാഹചര്യം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക. ട്രിഗർ ഉണ്ടാവുന്ന ഒരു സാധനവും അടുത്തൊരു 6 മാസത്തേക്ക് കൊടുക്കാതിരിക്കുക. ഇത് വന്നു കഴിഞ്ഞാൽ ലഹരി മാറ്റാനായിട്ട് പറ്റും. അല്ലാതെ ഈ ലഹരി വളരെ പ്രയാസമാണ്. കാരണം അത്രമാത്രം വളരെ ഡീപ്പായിട്ട് സൊസൈറ്റിയിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലഹരി.
2: ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്തൊരു ചെയ്യാൻ പാടില്ലാത്തൊരു
3: കുടുംബ ബന്ധങ്ങളുടെ പ്രോബ്ലമാണ് ആക്ച്വലി. കാരണം നമ്മളിപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്നത് വ്യത്യാസമാണ്. അപ്പം ശരിക്കും ഒരു പ്രൊഫസർ ഒരു കോളേജിൽ പഠിപ്പിച്ച ഒരു കഥ നിങ്ങളൊക്കെ കേട്ട് കാണും. ഞാനത് കുറച്ച് പേരെങ്കിലും കേൾക്കാത്തതുകൊണ്ടാണ് ആ ഒരു കഥ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു വലിയ ഒരു ജാർ എടുത്തതിന് ശേഷം ആ ജാറിൽ കുറച്ച് കല്ലുകളിടുകയാണ്, വലിയ ഉരുളൻ കല്ല് കല്ലുകളിടുകയാണ്. കുറേ നിറച്ച് കല്ലിട്ടു. അപ്പോൾ കല്ലിട്ടതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ ഇരുന്ന ആ ഒരു സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിച്ചു, ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഇനിയൊന്നും ഇടാൻ പറ്റില്ല, ഓൾറെഡി ഫുള്ളായി എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ആ പ്രൊഫസർ കുറച്ച് കല്ല് ഉരുളൻ കല്ലുകൾ കൊച്ചു ചെറിയ കല്ലുകൾ എടുത്ത് അതിൻ്റെ അകത്ത് ഇടുകയും അതൊന്ന് ഒന്ന് ഷേക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് ആ ഒരു ചെറിയ ചെറിയ ഗ്യാപ്പിലോട്ട് ഈ എന്ത് ചെയ്തു ഈ ഈ ഒരു കല്ലുകൾ ഇറങ്ങിപ്പോയി. അതിനുശേഷം വീണ്ടും ചോദിച്ചു, ഇതിനുശേഷവും ഇനിയും വീണ്ടും ഇതിൻ്റെ അകത്ത് കയറാൻ സ്ഥലമുണ്ടോ എന്നുള്ള രീതി ചോദിച്ചു. അപ്പം അപ്പോഴും സ്റ്റുഡൻസ് പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഇനി കയറാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് തന്നെ അവരെന്ത് ചെയ്തു, കുറച്ച് മണ്ണെടുത്തതിന് ശേഷം അതിനിട്ടതിന് ശേഷം വീണ്ടും ഒന്ന് ഷേക്ക് ചെയ്തു. അപ്പോഴും കറക്റ്റായിട്ട് ആ ചെറിയ ചെറിയ ഹോൾസിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇതിൽ നിന്ന് അവർ പറയുന്ന ആ ഒരു പ്രൊഫസർ അതിനകത്ത് പറയുന്നു പറഞ്ഞാൽ, ശരിക്കും ഈ കല്ല് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയും ഹെൽത്തുമാണ്. ഈ രണ്ട് കാര്യം മാത്രമേ ആ കല്ലാവൂ. അതായത് ഞാൻ തിരിച്ചു പറയാം, മണ്ണിട്ടതിന് ശേഷം നമ്മൾ കല്ലിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ചെറിയ കല്ല് പോലും ഇടാൻ പറ്റില്ല, പോട്ടെ വലിയ കല്ല് പോട്ട് വലിയ കല്ല് പോലും ഇടാൻ പറ്റില്ല. ഇനി ഈ ചെറിയ കല്ല് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജോലി, അതുപോലെ നമ്മുടെ വീട്, കാറ് അങ്ങനെയുള്ള നമ്മുടെ അടുത്ത് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ സന്തോഷം ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം, അതാണ് നമ്മുടെ ചെറിയ കല്ലെന്ന് പറയുന്നത്. ഇനി ഈ മണ്ണ് എന്ന് പറയുന്നതായിരിക്കണം നിങ്ങളുടെ സോഷ്യൽ മീഡിയ, ഒരു എന്റർടൈൻമെന്റ് പോവുക എന്നൊക്കെ ഉള്ളത് നിങ്ങളെ എന്തായിരിക്കണം, മണ്ണായിരിക്കണം.
4: അപ്പൊ
3: മണ്ണ് ഫുൾ ഇട്ടോണ്ട്, മണ്ണ് ഫുൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഫാമിലിക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല, നമ്മുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഞാൻ വീണ്ടും പറയാം, അബുദാബിയിൽ ഒരു പ്രോഗ്രാം നടക്കുകയുണ്ടായി. ഇതുപോലെ ഒത്തിരി എന്റെ ലീവ് ബ്ലോക്ക് ചെയ്തതിന് ശേഷമാണ് ലീവ് അന്ന് പ്രോഗ്രാം നടത്തിയത്. അന്ന് ഹെൽത്ത് ടോക്ക് മാത്രമേ അന്ന് ടോക്ക് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വന്നത് 150 പേരാണ് അന്ന് ആ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്ത്.
4: ഓക്കെ.
3: അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വേറൊരു രീതിയിൽ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഒരു പ്രോഗ്രാം വെച്ചതിന് ശേഷം അതിനുശേഷം ഒരു ഒരു പരിപാടി, ഒരു സോങ് എന്റർടൈൻമെന്റ് ഒരു പരിപാടിയും കൂടെ അതിനോട് മിക്സ് ചെയ്തു. അന്ന് വന്നത് 1000-ൽ കൂടുതൽ ആൾക്കാർ.
4: അപ്പൊ
3: നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ടോക്ക് കേൾക്കണമെന്നുള്ളതല്ല പറയാം,
4: മനസ്സിലായി.
3: നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ എന്റർടൈൻമെന്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് ഫസ്റ്റ് ഫാമിലി, രണ്ടാമത് ഹെൽത്ത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീടിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കാറിന് വേണ്ടിയുള്ള ജോലി സംബന്ധമായിട്ടാണ് പിന്നെ കൊടുക്കേണ്ടത്. ഇത് രണ്ടും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്റർടൈൻമെന്റ്. ഇത് രണ്ടും ചെയ്യാത്തത്രയും കാലം നിങ്ങൾക്ക് നിങ്ങൾ മറ്റേ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ സ്ട്രെസ് കൂടുകയും ചെയ്യും. ഈ പറഞ്ഞതുപോലെ വീടുകളിൽ
4: നമ്മുടെ എല്ലാ ഗ്യാപ്പുകളിലും
3: എല്ലാ ഗ്യാപ്പിലും
4: എന്റർടൈൻമെന്റ്സ് മാത്രം വന്ന് നിറഞ്ഞു നിൽക്കും. ശരിക്കും നമ്മൾ പരിഗണിക്കേണ്ട വിഷയങ്ങളെ
3: പരിഗണിക്കാതെ പോകും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആക്ച്വലി എനിക്കിത് വളരെ മനസ്സിൽ കൊണ്ടൊരു കഥയായതുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് ഓർത്തത്.
4: ഒരുപക്ഷെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ആ വിഷയത്തിൽ കുറച്ചൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവരെ സഹായിച്ചേക്കും.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് പലതരത്തിലുള്ള സംശയങ്ങളും അതേപോലെ തന്നെ ആശങ്കകളുമൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ദൂരീകരിക്കുന്ന ഒരു സ്ലോട്ട് കൂടിയാണ് ആരോഗ്യ വിചാരം. വ്യത്യസ്തമായ വിഷയങ്ങൾ എടുത്തുകൊണ്ട് അതിൽ അവഗാഹമുള്ള ഡോക്ടർമാരെ, വിശ്വഗ്ധരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് നമ്മളിതിൽ നടത്താറുള്ളത്. ഇന്ന് നമ്മൾ നടത്തിയത് മാഷാല്ലാ വളരെ ഗംഭീരമായിരുന്നു. മാനസികാരോഗ്യം എന്ന ഒരു തലക്കെട്ടിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച നടത്തിയത്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ കേട്ടത്. ബഹുമാന്യന്മാരായ ഡോക്ടർ ദാനിഷ് സലീം, ഷഹനാസ് ചാത്തോത്തും ചേർന്ന് നടത്തിയ ഹൃദ്യമായ ഒരു സംഭാഷണമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
1: നമുക്കൊരു പ്രാർത്ഥന പഠിക്കാം. മനോഹരമായൊരു സ്ലോട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രാർത്ഥനാ പഠനം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ എന്നതിൻ്റെ 7-ാമത്തെ ഭാഗമാണ്. സഫീർ അൽ ഹിക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സ്നേഹം നിറഞ്ഞ പിസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഒരു തവണ ചൊല്ലേണ്ട ഒരു ചെറിയ പ്രാർത്ഥനയുടെ ആദ്യ രണ്ടു ഭാഗങ്ങളാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ ഇന്ന് ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗം ഞാൻ ആദ്യമൊന്ന് പറയാം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കേട്ട് പഠിച്ച ആളുകൾ എൻ്റെ കൂടെ ചൊല്ലി ഓർമ്മ പുതുക്കണം. ആദ്യമായി കേൾക്കുന്നവർ ഈ ഭാഗം കേട്ട് പഠിക്കുകയും വേണം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗങ്ങൾ ഇപ്രകാരമാണ്. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാത്തി വൽ അർദ്, ആലിമൽ ഗൈബി വശ്ശഹാദ, റബ്ബ കുല്ലി ശൈഇൻ വമലീക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത. ഇനി ഇതിൻ്റെ അവസാന ഭാഗം ഞാൻ ആദ്യം ഒന്ന് പറയാം, പാരായണം ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അഊദു ബിക മിൻ ഷദ്ദി നഫ്സി വമിൻ ഷദ്ദി ശൈത്താനി വശിർക്കി. അഊദു ബിക മിൻ ഷദ്ദി നഫ്സി വമിൻ ഷദ്ദി ശൈത്താനി വശിർക്കി. ഇവിടെ ശ്രദ്ധിക്കണം, ചില അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ചുച്ചരിക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ ഉരുവിട്ടതിന് ശേഷം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങൾ പറഞ്ഞു തരാം. അഊദു ബിക മിൻ ഷദ്ദി നഫ്സി വമിൻ ഷദ്ദി ശൈത്താനി വശിർക്കി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സാധാരണ നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള രണ്ട് അക്ഷരങ്ങളേ ഉള്ളൂ. ഒന്ന് അഊദു, അവിടെയുള്ള ഐനും ദാലുമാണ്. അത് രണ്ടും കൂടി രണ്ടക്ഷരമായി, പിന്നൊരു അക്ഷരവും കൂടി ഇവിടെ, അങ്ങനെ മൂന്നക്ഷരം. അഴുതു, അത് ആദ്യം ഹംസയാണ് ആ. രണ്ടാമത്തേത് അഴു, അഴീനാണ് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് പുറപ്പെടേണ്ട അക്ഷരമാണ്. അഴു ദാലാണ് പിന്നീടുള്ളത്. ദാൽ എന്നത് നാവ് പല്ലിൻ്റെ അറ്റത്ത് തൊട്ടു തൊട്ടില്ല എന്ന രൂപത്തിൽ വെച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് അഴുതു എന്നത്. അത് ചില ആളുകളെങ്കിലും അ ഉദു എന്ന് ദാലായി ഉച്ചരിക്കാറുണ്ട്, അത് തെറ്റാണ്. വേറെ ചില ആളുകൾ അ ഊദു എന്ന് ഐനിനെയും ഹംസയായി അ ഊ അ ഊദു എന്ന് പറയാറുണ്ട്, അതും തെറ്റാണ്. എന്നാൽ വേറെ ചില ആളുകൾ ദാലിനെ ദായായി ഉച്ചരിക്കും, അ ഊസു അല്ലെങ്കിൽ അ ഊസു എന്ന് പറയാറുണ്ട്, അതും തെറ്റാണ്. അപ്പോൾ തെറ്റായതൊക്കെ നമ്മൾ മനസ്സിലാക്കി ശരിയായ രൂപത്തിൽ മാത്രം ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. അ ഊദു എന്നാണ് ശരിയായ ഉച്ചാരണം, ബാക്കിയെല്ലാം തെറ്റാണ്. അഊദു ബിക മിൻ ശദ്ദി നഫ്സി വമിൻ ശദ്ദി ശൈത്താനി. അവിടെയുള്ള ത എന്ന അക്ഷരം വായ നിറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ത്വാ എന്ന് താഇൻ്റെ കൂടെ വാവ് ചേർത്ത് മലയാളത്തിലുള്ള ത്വാ അല്ല ഉച്ചരിക്കേണ്ടത്, ഇത് ത, അത് മറ്റൊരക്ഷരമാണ്, വായ നിറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. വമിൻ ശദ്ദി ശൈത്താനി വശിർക്കി. ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. അഊദു ബിക മിൻ ശദ്ദി നഫ്സി വമിൻ ശദ്ദി ശൈത്താനി വശിർക്കി. ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ചൊല്ലണം. അഊദു ബിക മിൻ ശദ്ദി നഫ്സി വമിൻ ശദ്ദി ശൈത്താനി വശിർക്കി. അഊദു ബിക മിൻ ശദ്ദി നഫ്സി വമിൻ ശദ്ദി ശൈത്താനി വശിർക്കി. വശിർക്കിഹി എന്നാണ് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ വശിർക്കി എന്നാണ് നിർത്ത്, എന്നാണ് അതിൻ്റെ അർത്ഥം. അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു അല്ലാഹ്. മിൻ ശദ്ദി നഫ്സി, എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ശർറിൽ നിന്നും, എല്ലാ ദോഷങ്ങളിൽ നിന്നും. വമിൻ ശദ്ദി ശൈത്താൻ, ശൈത്താനിൻ്റെ പിശാചിൻ്റെ എല്ലാ ശർറുകളിൽ നിന്ന്, ദോഷങ്ങളിൽ നിന്നും. വശിർക്കിഹി, അവൻ എന്നെ എത്തിക്കുന്ന അല്ലെങ്കിൽ അവൻ ജനങ്ങളെ എത്തിക്കുന്ന ശിർക്കിൽ നിന്നും അള്ളാഹുവെ നിന്നോട് ഞാൻ ശരണം തേടുന്നു എന്നാണ്. അപ്പോൾ ആകാശ ഭൂമികളുടെ രക്ഷിതാവായ അള്ളാഹുവിനോട്, ദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹുവിനോട്, ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളുടെയും മധിപനും രക്ഷിതാവുമായ അള്ളാഹുവോട് അവനല്ലാതെ മറ്റാരുമില്ല എന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത് സ്വന്തത്തിൻ്റെയും പിശാചിൻ്റെയും ഷർറിൽ നിന്നും, ഷിർക്കിൽ നിന്നും നമ്മുടെ രക്ഷാതേട്ടമാണ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഉറങ്ങേണ്ടത്. ഈ പ്രാർത്ഥന ശീലമാക്കുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്ർ ഏഴാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്കേറെ സഹായകരമായത് അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തലാണ്. അതിന് പറ്റിയ ഒരു വഴി എന്ന് പറയുന്നത്
1: പ്രാർത്ഥനകളാണ്,
0: ദിക്കറുകളാണ്. അത് നമ്മൾ എത്ര തവണ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുവോ അത്രയും അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സഫീർ അൽ ഹിക്കമിയായിരുന്നു. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്.
1: നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട മനോഹരമായ പ്രോഗ്രാമുകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കുട്ടികൾക്ക് അവർക്ക് മാനസികവുമായ ദീനീയപരമായ ഒരു ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന പൂമരത്തണലിൽ അംജദ് മദനിയാണ് വിശ്വാസ കാര്യങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് നമ്മോടൊപ്പം ചേരുന്നത്.
6: പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് മുഴുവൻ കുരുന്നുകൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. കൂട്ടുകാരെല്ലാവരും വളരെ സന്തോഷത്തിലായിരിക്കും അല്ലേ? കാരണം പീസ് റേഡിയോക്ക് മുന്നിലിരുന്ന് പൂമരത്തണലിലെ നിറയെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഒരുപാട് നല്ല കാര്യം കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ഓ കൂട്ടുകാർക്ക് എത്ര സന്തോഷമായിരിക്കും. മാഷാ അല്ലാ, അല്ലാഹു നമ്മുടെ ഈ സന്തോഷം എന്നും നിലനിർത്തി തെരുമാറാവട്ടെ അല്ലേ? നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാറില്ലേ കൂട്ടുകാരെ? പ്രാർത്ഥിക്കണേ, എല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കണം. ഇന്ന് ഈ പൂമരത്തണലിൻ്റെ ഈ എപ്പിസോഡിൽ കൂട്ടുകാരോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്താ എന്നൊന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. അതായത് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സൗഭാഗ്യത്തിൻ്റെ ലോകമില്ലേ? ഏതാണ് ആ ലോകം കൂട്ടുകാരെ? ഏതാ? ആ സ്വർഗം. ആ സ്വർഗത്തിലെത്തണമെങ്കിൽ, ആ സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? അറിയുമോ കൂട്ടുകാരെ നിങ്ങൾക്ക്? അതിൻ്റെ പേരാണ് ഈമാൻ. എന്താണ് ഈമാൻ? ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും അറിയോ? നല്ല കൂട്ടുകാർക്ക്. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, നല്ല കൂട്ടുകാരാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ വിശ്വാസം? വിശ്വാസ കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ? ആ വിശ്വാസം നമുക്കുണ്ടെങ്കിലേ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റുകയുള്ളൂ. വിശ്വാസമില്ലാതെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് സ്വർഗം കിട്ടുമോ കൂട്ടുകാരെ? ഒരിക്കലുമില്ല. സ്വർഗം കിട്ടണമെങ്കിൽ ആദ്യമായി നമ്മുടെ വിശ്വാസം അത് ശരിയാവണം. ആ വിശ്വാസത്തെപ്പറ്റി ഒരു രണ്ടു വരി പാട്ടുപാടട്ടെ, നിങ്ങളൊക്കെ കേൾക്കുമോ? മുമ്പെല്ലാം പഠിച്ചതുപോലെ പൂമരത്തണലിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകളൊക്കെ പഠിച്ചതുപോലെ ഈ പാട്ടും നിങ്ങൾ പഠിക്കുമോ? റെഡിയാണോ? പഠിക്കുമോ? ശരിയാ, നല്ല കൂട്ടുകാരാണ്, എല്ലാവരും പഠിക്കാൻ റെഡിയാണ്. എങ്കിൽ രണ്ടു വരി പാട്ട്, ആ പാട്ട് നിങ്ങളെല്ലാവരും പഠിക്കണേ. ആദ്യം ഞാനൊന്ന് പാടട്ടെ.

0: ഏണം.
1: കൂട്ടുകാരെ, ഈ രണ്ടു വരി നിങ്ങളെല്ലാവരും പഠിക്കണം. എന്താ?
0: എന്നേക്കും എന്നേക്കും നന്മ കൈ വന്നിടാൻ വിശ്വാസ കാര്യങ്ങളറിയേണം.
1: എന്നേക്കും എന്നേക്കും നന്മ കിട്ടാൻ, രക്ഷ കിട്ടാൻ എന്തറിയണം? എന്തറിയണം കൂട്ടുകാരെ? വിശ്വാസകാര്യങ്ങൾ അറിയണം. വിശ്വാസകാര്യങ്ങൾ അറിഞ്ഞാൽ അവർക്ക് എന്നേക്കും എന്നേക്കും നന്മയാണ്. ഈ ലോകത്ത് മാത്രമാണോ? ഒരിക്കലുമല്ല. മരിക്കുന്ന സമയത്തും മരിച്ചതിനു ശേഷം നമ്മളൊക്കെ കിടക്കുന്ന ഖബറില്ലേ, അതിനുശേഷം പരലോകമില്ലേ, അവിടെയൊക്കെ നമുക്ക് രക്ഷ കിട്ടാൻ, സന്തോഷം കിട്ടാൻ എന്ത് വേണം?
0: എന്നേക്കും എന്നേക്കും നന്മ കൈ വന്നിടാൻ വിശ്വാസകാര്യങ്ങളറിയേണം.
1: എന്നേക്കും എന്നേക്കും നന്മ കൈവന്നിടാൻ വിശ്വാസകാര്യങ്ങൾ അറിയണം. എന്നിട്ട് ആ വിശ്വാസകാര്യങ്ങളിൽ ഒന്നാമതായി അറിയേണ്ട കാര്യം എന്താണെന്നറിയോ? എന്താ കൂട്ടുകാരെ? എല്ലാവരുടെയും മനസ്സിൽ ഉത്തരം തെളിഞ്ഞു വന്നു അല്ലേ? എന്താ?
0: അതേ, അല്ലാഹുവിലുള്ള വിശ്വാസം, പടച്ച റബ്ബിലുള്ള വിശ്വാസം
1: അല്ലേ. നമ്മൾ ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടിട്ടുണ്ടോ? പടച്ചോനെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ പടച്ചോനെ? കണ്ടോ? ആരും കണ്ടിട്ടില്ല.
0: എന്നിട്ടും നമ്മളെല്ലാവരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നു
1: അല്ലേ. ആ വിശ്വാസമാണ് സത്യവിശ്വാസികളുടെ വിശ്വാസം. നമ്മളൊക്കെ സത്യവിശ്വാസികളല്ലേ? അല്ലേ? ആണ്, നമ്മളാണ് സത്യവിശ്വാസികൾ. ആ വിശ്വാസത്തിലെ ഒന്നാമത്തെ കാര്യമെന്താ?

ആദ്യത്തെ വിശ്വാസം എവിടെയാണ് വേണ്ടത്? അല്ലാഹുവിൽ. കൂട്ടുകാരെ, ആരാണ് അല്ലാഹു? നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കുറേ ഉത്തരങ്ങളില്ലേ കൂട്ടുകാരെ? ഇന്നത്തെ പൂമരത്തണലിൽ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ എല്ലാ കൂട്ടുകാരും എല്ലാ കൂട്ടുകാരികളും ഒരു പേനയും ഒരു പേപ്പറും എടുത്ത് നിങ്ങൾക്ക് അല്ലാഹുവിനെ പറ്റി അറിയുന്ന കാര്യങ്ങൾ ഓരോ നമ്പറിട്ടിങ്ങനെ എഴുതണം. ഒരു പേജിൽ നല്ല വൃത്തിയായി, അല്ലേ? സ്കൂളിലേക്കൊക്കെ നമ്മൾ അസൈൻമെൻ്റ് കൊണ്ടുപോവാറില്ലേ, അസൈൻമെൻ്റ് എഴുതുന്ന പോലെ എൻ്റെ അല്ലാഹു എന്നൊരു ടൈറ്റിലിട്ട് മൈ ഗോഡ് മൈ അല്ലാ എന്നൊക്കെ ടൈറ്റിലിട്ട് ഒരു അസൈൻമെൻ്റ് പോലെ ഒരു A4 പേപ്പറിലോ നമ്മുടെ നോട്ട് പുസ്തകത്തിലെ ഒരു പേജിലോ നമ്മൾ അല്ലാഹുവിനെക്കുറിച്ച് നമുക്കറിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതണം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് ചോദിച്ചാൽ, കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം സന്തോഷം എന്താണെന്നറിയോ? അല്ലാഹുവിന് നമ്മളെ ഇഷ്ടമുണ്ടാവലാണ്. അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഈ ലോകത്ത് നമുക്ക് നഷ്ടങ്ങളുണ്ടാവുമോ? ഒരിക്കലുമില്ല. സുഖവും സൗഭാഗ്യവും അങ്ങനെ അങ്ങനെ സ്വർഗത്തിലെത്തിച്ചേരാനുള്ള എല്ലാ അവസരവും നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് ആരോട് ഇഷ്ടം വേണം? അല്ലാഹുവിനോട് ഇഷ്ടം വേണം. അല്ലാഹുവിന് അപ്പോൾ നമ്മെയും ഇഷ്ടമാവും. ആ ഇഷ്ടം കിട്ടിയാൽ പിന്നെ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരാണ് അല്ലാഹു? ആരാണ് അല്ലാഹു? അല്ലാഹുവിനെക്കുറിച്ച് നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും പാട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അതുകൂടെ നേരത്തെ പറഞ്ഞ പേപ്പറിൽ എഴുതണേ, മറക്കരുതേ. വൃത്തിയായി എല്ലാവരും എഴുതി വെക്കണേ. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിനെക്കുറിച്ച് നമ്മൾ രണ്ട് വരി പാട്ട് പാടാം. നിങ്ങൾ കേൾക്കുമല്ലോ, അല്ലേ? കേട്ടോളൂട്ടോ. എല്ലാം കാണും.

എല്ലാം കാണുന്നവൻ അതാരാ കൂട്ടുകാരെ? നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കാർക്കെങ്കിലും അറിയുമോ? നമ്മൾ എത്ര ഉയരത്തിൽ പോയി നോക്കിയാലും കാണുമോ കൂട്ടുകാരെ? ഇല്ല അല്ലേ? നമ്മുടെ രണ്ട് കണ്ണുകളും അടച്ചു പിടിച്ചാൽ പിന്നെ നമുക്ക് കണ്ണ് കാണൂ? പിന്നെ കണ്ണ് കാണാതെ നടക്കുന്ന പോലെ അയ്യോ കാണുന്നില്ലേ കാണുന്നില്ലേ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തട്ടിത്തടഞ്ഞ് വീഴാൻ പോവും അല്ലേ? എന്നാൽ അള്ളാഹുവിന് അങ്ങനെ പ്രയാസമുണ്ടോ? എല്ലാം കാണുന്നോനല്ല എന്നറിയണം. എന്താണ് അറിയേണ്ടത്? എല്ലാം കാണുന്ന അള്ളാഹു മാത്രാണോ? എല്ലാം കേൾക്കുന്നോനല്ല എന്നറിയണം. എല്ലാം കേൾക്കും. നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലുള്ളവർ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ ഫാമിലിയിലുള്ളവർ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ അയൽപ്പക്കത്തുള്ള വീടുകളിൽ നൈബേഴ്സ് ഇല്ലേ, അവരുടെ വീടുകളിൽ പറയുന്ന കാര്യങ്ങൾ, നാം ജീവിക്കുന്ന ആ നാട്ടിൽ അവിടെയുള്ള ആളുകൾ പറയുന്ന എല്ലാ കാര്യങ്ങളും, നാം ജീവിക്കുന്ന ജില്ല ഏതാണോ ആ ജില്ലയിലുള്ള മുഴുവൻ ആൾക്കാർ പറയുന്നതും ഒരേ സമയത്ത് ഒന്നും തെറ്റാതെ കേൾക്കുന്നതാരാ? അല്ലാഹു. ഇനി മാത്രമാണോ? ഒരിക്കലുമല്ല. എത്ര ജില്ലകളുണ്ട് കേരളത്തിൽ, ആ എല്ലാ ജില്ലയിൽ നിന്നും കേൾക്കുന്നു. ഇനിയോ ജില്ലകളെല്ലാം കൂടി ചേർന്ന കേരളമെന്ന സംസ്ഥാനമില്ലേ, നമ്മുടെ സ്റ്റേറ്റില്ലേ, ഈ സ്റ്റേറ്റിലുള്ള മുഴുവൻ ആൾക്കാരുടെയും സംസാരം ആര് കേൾക്കുന്നു? ആര് കേൾക്കുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട് അല്ലേ? കേരളത്തിലുള്ള ആൾക്കാർക്ക് മാത്രമാണോ? അല്ല, തമിഴ്നാടുണ്ട്, കർണാടക ഉണ്ട്, കാശ്മീരുണ്ട്, അങ്ങനെ ഇന്ത്യ എന്നു പറയുന്ന ഈ രാജ്യമില്ലേ, നമ്മുടെ സ്വന്തം രാജ്യം ഇന്ത്യ രാജ്യം, ആ ഇന്ത്യയിൽ എവിടെയൊക്കെ ആളുകളുണ്ടോ അവരെല്ലാവരും സംസാരിക്കുന്നത് മുഴുവൻ കേൾക്കുന്ന ആ ശക്തി ആരാണ്? ആരാണ്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നോക്കൂ നിങ്ങൾ, ഇന്ത്യക്കാർ പറയുന്നത് മാത്രമാണ് അല്ലാഹു കേൾക്കുന്നത്? ഒരിക്കലുമല്ല അല്ലേ? ഇന്ത്യയുടെ അപ്പുറത്തുള്ള ചൈനയിലുള്ളവർ, അതുപോലെ തന്നെ നേപ്പാളിലുള്ളവർ, പാകിസ്ഥാനിലുള്ളവർ, ബംഗ്ലാദേശിലുള്ളവർ, അമേരിക്കയിൽ, യൂറോപ്പിൽ, അങ്ങനെ ഈ ലോകത്ത് എവിടെയൊക്കെ ആളുകളുണ്ടോ അതെല്ലാം കേൾക്കുന്ന, അപ്പോൾ എത്രമാത്രം വലിയ കഴിവാണ് അള്ളാഹുവിൻ്റെ കഴിവ് അല്ലേ? ഒരു കേൾക്കുന്ന കാര്യം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, പക്ഷേ എത്ര വലുതാ. ഒരേ സമയം അഞ്ചാളുകൾ നമ്മളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവോ? ഒന്നും മനസ്സിലാവില്ല അല്ലേ? എന്നാൽ ഈ ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യരില്ലേ, അവർ സംസാരിക്കുന്ന എല്ലാ സംസാരങ്ങളും ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ കേൾക്കുന്ന കഴിവുള്ള ആ ശക്തി അതാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലേ? എല്ലാം കേൾക്കുന്നോനല്ല എന്നറിയണം. എല്ലാം കേൾക്കുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ നമ്മൾ അറിയണമെന്നാണ്. ഇനിയോ, ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും, ഈ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും സമയാസമയത്ത് കൃത്യമായി തെറ്റാതെ അങ്ങനെ അറിയാൻ കഴിവുള്ളത് ആർക്കാ? ആർക്കാണ്? അല്ലാഹുവിന് മാത്രം അല്ലേ? എല്ലാം അറിയുന്നോനല്ല എന്നറിയണം, എല്ലാം നൽകുന്നോനല്ല എന്നറിയണം. എല്ലാം അറിയും. ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ കാട്ടിൽ അല്ലേ, ആ ഫോറസ്റ്റിൽ ഏറ്റവും ഉയരത്തിലുള്ളൊരു മരങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ മരത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് നോക്കിയിട്ട് അവിടെ നിന്ന് ഒരു ഇല ഉണങ്ങിയിട്ട് താഴോട്ട് ഇങ്ങനെ ഉണ്ടോ, ഡാൻസ് കളിച്ച് ഇങ്ങനെ വരുന്നില്ലേ, അങ്ങനെ താഴോട്ട് വന്ന് വന്ന് വന്ന് അതാ താഴെ വീണ് ആ കാട്ടിലെ ഇലകൾക്കിടയിലേക്കാണ് വീണ്. അതാരറിയും? അല്ലാഹു അറിയും അല്ലേ?
അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാം എല്ലാം എല്ലാം അറിയുന്ന പടച്ച റബ്ബ്, ആ അള്ളാഹുവിലുള്ള തെറ്റാത്ത വിശ്വാസമാണ് കൂട്ടുകാരെ നമുക്കുണ്ടാകേണ്ടത്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കഴിവും ശക്തിയുമൊക്കെ അറിയണമെങ്കിൽ ഈ ലോകത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ പോരെ? നാം കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമുക്കൊരു 3 ദിവസം ആരും ഒരു തുള്ളി വെള്ളം പോലും തന്നില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ദാഹിച്ച്, പിന്നെയും ദാഹിച്ച്, പിന്നെയും ദാഹിച്ച്, പിന്നെ ദാഹിച്ചു എന്ന് പറയാൻ പോലുമുള്ള വെള്ളം നമ്മുടെ നാവിലുണ്ടാവില്ല. ആ

ആരാണ് താഴോട്ട് വീഴാതെ അവിടെ പിടിച്ചു വെച്ചത്? അതാരാ? നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടാകുമ്പോൾ പന്തലിടാറില്ലേ, അല്ലേ? പന്തലിടൂലേ നമ്മുടെ വീട്ടിൻ്റെയൊക്കെ മുറ്റത്ത്? ആ പന്തൽ നിൽക്കണമെങ്കിൽ നല്ല തൂണുകൾ വേണ്ടേ? മുളകൾ കൊണ്ടുള്ള നല്ല തൂണുകൾ വെച്ചിട്ട് ആ തൂണിന്മേൽ ഇങ്ങനെ മുകളിൽ പിടിച്ചു വെക്കുകയാണ് അല്ലേ? തൂണങ്ങട്ട് എടുത്താലോ? ആ, അത കിടക്കണെന്നും പറഞ്ഞ് പന്തല് അത കിടക്കണ നേരെ താഴ്ത്ത് ഭം നിറഞ്ഞ് വീഴും അല്ലേ? വീഴൂലേ? വീഴും. എന്നാൽ ഈ ലോകം മുഴുവൻ എല്ലാവരും കാണുന്ന ആകാശമെന്ന് പറയുന്ന ആ പന്തലില്ലേ, ആകാശപ്പന്തൽ, ആകാശപ്പന്തൽ, ആ പന്തൽ ആരാണ് തൂണില്ലാതെ താങ്ങാൻ ആരുമില്ലാതെ താഴോട്ട് വീഴാതെ പിടിച്ചു നിർത്തുന്നത് ആരാണ് കൂട്ടുകാരെ? അല്ലാഹു സുബ്ഹാനഹു വതആല. ഇനിയോ ആ ആകാശത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അല്ലേ? എപ്പോഴും എപ്പോഴും ലൈറ്റ് ഇങ്ങനെ തരുന്ന ഒരു സൂര്യനെന്ന് പറയുന്ന മഹാ അത്ഭുതം അല്ലേ? ആ സൂര്യന് എത്ര വലുപ്പുണ്ടെന്നറിയോ? നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വലുപ്പമൊന്നുമല്ല, അതിനേക്കാൾ എത്രയോ അധികം വലുപ്പമുണ്ട്. അതാണ് സൂര്യൻ. ആ സൂര്യൻ അവിടെ നിന്ന് എപ്പോഴെങ്കിലും താഴോട്ട് വീണോ? വീണോ? അതാരെങ്കിലും നല്ല ഇരുമ്പിൻ്റെ ചങ്ങലകൾ കൊണ്ടിങ്ങനെ കൊളുത്തി തൂക്കിയിട്ടതാണോ? അങ്ങനെയൊന്നുമല്ല, താഴോട്ട് വീഴാതെ അള്ളാഹു അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. രാത്രിയിൽ നമ്മൾ കാണുന്ന ചന്ദ്രനില്ലേ അല്ലേ, എത്ര മനോഹരമാണ് ചന്ദ്രനെ കാണാൻ. 14-ാം രാവിൻ്റെ അന്നൊക്കെ ചന്ദ്രനെ കണ്ടാൽ ഔ, നമ്മുടെയൊക്കെ മനസ്സ് നിറഞ്ഞു വരും അല്ലേ? അങ്ങനെയുള്ള ആ ചന്ദ്രനെ രാത്രിയിൽ നമുക്ക് വെളിച്ചം തരാൻ ഒരു പ്രയാസവുമില്ലാതെ അവിടെ ഇങ്ങനെ നിർത്തിയത് ആരാ? ആരാ കൂട്ടുകാരെ? അള്ളാഹു സുബ്ഹാനഹു വതആല. ഇനിയോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആകാശത്തേക്ക് നോക്കുമ്പോൾ അതാ എത്ര എത്ര എത്ര എത്ര നക്ഷത്രങ്ങളാണോ എണ്ണി എണ്ണി എണ്ണി നമ്മളൊക്കെ കുഴങ്ങും അല്ലേ? 1, 2, 3 അവിടെ അടുത്തത് അടുത്തത് അടുത്തത് അടുത്തത് അടുത്തത് ഇങ്ങനെ എണ്ണുകയാണ് നമ്മൾ. അപ്പോൾ നക്ഷത്രങ്ങൾ എത്രയാണ് എന്ന് നമുക്കറിയില്ല, അത്രയും നക്ഷത്രങ്ങളുണ്ട്. ഇതൊക്കെ ആകാശലോകത്ത് ഒരു പന്തൽ പോലെ ആകാശത്ത് നിർത്തി ആകാശത്ത് ഇത്ര മനോഹരമായി ഇതൊക്കെ ഒരുക്കി വെച്ചത് ആരാണ് കൂട്ടുകാരെ? അല്ലാഹു. അതെ, എല്ലാം അറിയുന്ന അല്ലാഹു, എല്ലാം കാണുന്ന അല്ലാഹു, എല്ലാം കേൾക്കുന്ന അല്ലാഹു, നമുക്ക് വേണ്ടതെല്ലാം നൽകുന്ന അല്ലാഹു അല്ലേ? ആ അല്ലാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ നമുക്ക് നൽകി അല്ലേ? ഇനി മാത്രമല്ല, നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമാണ് നമ്മൾ, എത്ര സുന്ദരന്മാരും സുന്ദരികളുമാണ് നമ്മൾ. ഔ, മുടിയൊക്കെ വാർന്ന് നല്ലപോലെ മുഖമൊക്കെ കഴുകി നല്ല പാൻറ്റും ഷർട്ടും നല്ല ഉടുപ്പും നല്ല ചുരിദാറുമൊക്കെ ഇട്ട് നിങ്ങളെയൊക്കെ കാണാൻ എന്തൊരു ഭംഗിയുണ്ട്. ഇത്ര ഭംഗിയിൽ നമ്മളെ സൃഷ്ടിച്ചത് ആരാ? ആരാ? അല്ലാഹു അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മൂക്കില്ലേ, നമ്മുടെ മൂക്കൊന്ന് അളന്നു നോക്കൂ, നമ്മുടെ ചൂണ്ടുവിരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് അളന്നു നോക്കൂ, എത്ര വലുപ്പമുണ്ടെന്ന്. ഓ, ഇത്ര വലുപ്പം അല്ലേ ആ ചെറിയ മൂക്ക്. അതെങ്ങാനും ആനയുടെ തുമ്പിക്കൈ പോലെയായിരുന്നെങ്കിലോ? ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ലല്ലേ. ആനയുടെ തുമ്പിക്കൈ പോലെയാണെങ്കിൽ നമ്മളെ കാണുമ്പോഴേക്ക് ബാക്കിയുള്ളവരൊക്കെ ഓടി രക്ഷപ്പെടും, ആന വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലേ? അല്ലാഹു അങ്ങനെ മോശമാക്കിയോ നമ്മളെ? ആക്കിയോ കൂട്ടുകാരെ? ഇല്ല അല്ലേ. ഇനി നമ്മുടെ ചെവി, നമ്മുടെ ചെവി എങ്ങാനും ആനയുടെ ചെവി പോലെയായിരുന്നെങ്കിൽ? അല്ലോ, ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ. അത്രയും നമുക്ക് പേടി തോന്നുകയാണ്. പക്ഷെ അങ്ങനെയൊന്നും ആവാതെ നല്ല രൂപത്തിൽ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ സന്തോഷം കിട്ടുന്ന രൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ച് നല്ല രൂപത്തിൽ ഒരുക്കി നിർത്തിയ അല്ലാഹു സുബ്ഹാനഹു വതആല ഇല്ലേ കൂട്ടുകാരെ? ആ അല്ലാഹുവിനോടുള്ള ഇഷ്ടം, അല്ലാഹുവിനോടുള്ള സ്നേഹം, അതെങ്ങനെയാണ് നമ്മളിനി പ്രകടിപ്പിക്കുക? ഇതൊക്കെ തന്ന, നമ്മെ സൃഷ്ടിച്ച, ആകാശമൊരുക്കിയ, ഭൂമിയൊരുക്കിയ, കടലൊരുക്കിയ, അതുപോലെ തന്നെ

കാടൊരുക്കിയ, നാടൊരുക്കിയ, എല്ലാം നമുക്കൊരുക്കി തന്ന അള്ളാഹുവിനെ ഇല്ലേ? ആ അള്ളാഹുവിനോട് ഇഷ്ടം കാണിക്കണ്ടേ? സ്നേഹം കാണിക്കണ്ടേ? അതെങ്ങനെയാണ് കൂട്ടുകാരെ നമ്മൾ കാണിക്കുക? എങ്ങനെ കാണിക്കുക? എങ്ങനെയായിരിക്കും? അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ആരാധനകൾ. എന്താണ് ആരാധനകൾ? ആരാധനകൾ അത് അല്ലാഹുവിന് മാത്രം കൊടുക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലേ കൂട്ടുകാരെ? നമ്മളൊക്കെ അങ്ങനെയല്ലേ? അല്ലേ, നമ്മളൊക്കെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന കൂട്ടുകാരല്ലേ? നല്ല കൂട്ടുകാരികളല്ലേ? അല്ലാഹുവിനെ മാത്രം നമ്മൾ ആരാധിക്കും, അല്ലാഹുവിനോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ? ആ രംഗത്ത്, ആ വിഷയത്തിൽ ഒരു തെറ്റും സംഭവിക്കാൻ നമ്മൾ ആരും സമ്മതിക്കില്ല അല്ലേ? അത്രയും ഗൗരവത്തിൽ നമ്മൾ ആ കാര്യം ചെയ്യാറുണ്ട്. നോക്കൂ, നിങ്ങൾ ഈ പ്രാർത്ഥനയില്ലേ, നമ്മളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കല്ല, പഠിച്ചോനേ, എനിക്ക് സ്വർഗം തരണേ, റഹ്മാനായ റബ്ബേ, എൻ്റെ ഉപ്പയെയും ഉമ്മയെയും സ്വർഗത്തിലാക്കണേ, പഠിച്ച റബ്ബേ, എനിക്ക് പരീക്ഷയാണ്, പഠിച്ച റബ്ബേ, എന്നെ നീ പരീക്ഷയിൽ വിജയിപ്പിക്കണേ, പഠിച്ചോനേ, പ്രാർത്ഥിക്കലില്ലേ? അള്ളാഹുവേ, എനിക്ക് പനിയാണ്, എൻ്റെ പനി വേഗം സുഖമാക്കി തരണം, പഠിച്ചോനെ. ഇങ്ങനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കലില്ലേ? ഈ പ്രാർത്ഥന ആരോട് നടത്തുമ്പോഴാണ് ഏറ്റവും ഇഷ്ടം നമ്മോടുണ്ടാവുക? അള്ളാഹുവിന് ആരോട് മാത്രം നടത്തുമ്പോഴാ? അള്ളാഹുവിനോട് മാത്രം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിക്കുമ്പോൾ അവിടുത്തെ ശത്രുക്കളില്ലേ, മുഹമ്മദ് നബി അടിച്ചു, ഇടിച്ചു, ഉപദ്രവിച്ചു, കല്ലെറിഞ്ഞു, കഷ്ടപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോടാ പ്രാർത്ഥിച്ചത്? ആരോടാ പ്രാർത്ഥിച്ചത്? അള്ളാഹുവിനോട് അല്ലേ? അല്ലേ കൂട്ടുകാരെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും ആരോടാ പ്രാർത്ഥിക്കുക? ആരോടാ പ്രാർത്ഥിക്കുക? അള്ളാഹുവിനോട് മാത്രം അല്ലേ? ഇനി നോക്കൂ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഥ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടിലുള്ള ആൾക്കാരോട് പറഞ്ഞു, മനുഷ്യന്മാരെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. അതു കേട്ടപ്പോൾ ഇബ്രാഹിം നബിൻ്റെ ഉപ്പുണ്ടായിരുന്നേ, ആ ഉപ്പാക്ക് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, വീട്ടിന്ന് പോകണം പറഞ്ഞു, ഇനി വീട്ടിലേക്ക് കയറാൻ പോലും പറ്റൂല എന്ന് പറഞ്ഞു. എന്തു പറഞ്ഞതിന്? വെള്ളം തന്ന, വെളിച്ചം തന്ന, സൃഷ്ടിച്ച അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞതിന്. ഇബ്രാഹിം നബി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, പാപം അല്ലേ. അങ്ങനെ ആ നാട്ടിലെ രാജാവിനോട് പറഞ്ഞു, നാട്ടുകാരോട് പറഞ്ഞു. അവസാനം ഈ നാട്ടുകാരൊക്കെ കൂടെ എന്ത് ചെയ്തു അറിയോ? വലിയ വിറകുകൾ കൊണ്ടുവന്നിട്ട് വലിയ തീ ഉണ്ടാക്കി, തീ കൊണ്ടുള്ള വലിയ ഒരു പാകം ഉണ്ടാക്കി. അതായത് ഒരുപാട് വിറക് അട്ടിക്ക് വെച്ച് അട്ടിക്ക് വെച്ച് അട്ടിക്ക് വെച്ച് അത് നല്ല തീ കൊടുത്ത് നല്ല ഒരു വലിയ അടുപ്പ് പോലെ ആക്കി. എന്നിട്ടോ ഇബ്രാഹിം നബിനെ ആ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ സമയത്ത് ഇബ്രാഹിം നബി ആരോടാ പ്രാർത്ഥിച്ചത് അറിയോ? അല്ലാഹുവേ, എനിക്ക് റബ്ബേ, നീ മാത്രം മതി, നിനക്ക് എന്നെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അല്ലാഹു സംരക്ഷിച്ചില്ലേ? അല്ലാഹു തീയിനോട് പറഞ്ഞതെന്തറിയോ? തീയെ ഇബ്രാഹിം നബിൻ്റെ മേല് തണുപ്പായാൽ മതി എന്നർ, തണുപ്പായാൽ മതി എന്ന്. അങ്ങനെ ഇബ്രാഹിം നബിക്ക് തണുപ്പായി മാറിയെന്നാണ്. ആ ഇബ്രാഹിം നബി ആരോടാ കൂട്ടുകാരെ പ്രാർത്ഥിച്ചത്? അല്ലാഹുവിനോട് മാത്രം. ഇനി ഏത് നബിമാരും അങ്ങനെ തന്നെയാണ് അല്ലേ? നോക്കൂ നിങ്ങൾ, യൂനുസ് നബി ഇല്ലേ, യൂനുസ് നബി കടലിൽ, യൂനുസ് നബിനെ ഒരു വലിയ മത്സ്യം വിഴുങ്ങി, ആ വിഴുങ്ങിയ മത്സ്യത്തിൻ്റെ വയറ്റിലിരുന്ന് യൂനുസ് നബി ആരോടാ കൂട്ടുകാരെ പ്രാർത്ഥിച്ചത് രക്ഷപ്പെടുത്താൻ? ആരോടാ? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മളും ആരോടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്? ആരോടായിരിക്കണം സഹായം തേടേണ്ടത്? ആ അള്ളാഹുവിനോട് മാത്രം അല്ലേ?

പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമായാൽ അള്ളാഹു എന്താ സമ്മാനം തരാ? നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ടതെന്താ? സ്വർഗല്ലേ? ഇഷ്ടമുള്ളത് സ്വർഗല്ലേ? ആ സ്വർഗത്തിലെ സുഖങ്ങളല്ലേ അത് അള്ളാഹു നൽകുന്നതാണ്. എങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലോ? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരെങ്കിലും ചെയ്താലോ? അത് ചെയ്താൽ വലിയ അപകടമാണ് അല്ലേ? ചെയ്യാൻ പാടുണ്ടോ? നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാർ അള്ളാഹു അല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേട്ടാൽ, അല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന എന്തെങ്കിലും കണ്ടാൽ നമ്മൾ എന്തു ചെയ്യണമെന്നറിയോ? അവരോട് പറയണം, അരുതേ, ചെയ്യരുതേ, അങ്ങനെ ചെയ്യരുതേ, നോ നോ എന്ന് നമ്മൾ പറയണം. അപ്പോഴല്ലേ നമ്മൾ നല്ല കൂട്ടുകാരാവുക, അപ്പോഴല്ലേ നമ്മൾ നല്ല കുട്ടികളാവുക. അതെ, അത് പറയണം. അതാണ് നമ്മുടെ ഡ്യൂട്ടി. അത് അള്ളാഹുവിനേറെ ഇഷ്ടമാണ്. അപ്പം നമ്മൾ പറയണം എന്ത്?

റബ്ബാവന്റെ ഇഷ്ട സ്വർഗം. ആര്? അള്ളാഹു എന്ത് നൽകും? സ്വർഗം നൽകും. അതേസമയം മറ്റു കൂട്ടുകാരോട്, അള്ളാഹു അല്ലാത്തവരോട് എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്യുന്ന കൂട്ടുകാരെ നിങ്ങൾ കണ്ടാൽ അവരോട് പറയണമെന്ന് തരോ,

0: മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ വിശ്വാസം ഒന്നാമതായി അള്ളാഹുവിലുള്ള വിശ്വാസമാണ് എങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടും. അള്ളാഹു നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് പൂമരത്തണലിൽ വന്നു ചേർന്നിരുന്ന മുഴുവൻ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ വിശ്വാസ കാര്യങ്ങൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ അംജദ് മദനി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: മനോഹരമായ ഒരു സ്ലോട്ടിലേക്കാണ് ഇനി പീസ് റേഡിയോ വൈബ്സിന്റെ ഈ നിമിഷങ്ങൾ സാക്ഷിയാകുന്നത്. നുറുങ്ങുകൾ, ചെറിയ ചെറിയ വാക്കുകളിൽ 1000 ആശയങ്ങൾ പകർന്നു തരുന്ന നുറുങ്ങുകൾ ഷമീർ മുണ്ടേരി രചിച്ച നിങ്ങൾ ധൃതി പിടിക്കുകയാണ് എന്ന രചനയ്ക്ക് ശബ്ദം നൽകുന്നു ബഷീർ വടകര.
3: നരകം ദേഹേച്ഛകൾ കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്നു. സ്വർഗം അനിഷ്ടകരമായ കാര്യങ്ങൾ കൊണ്ടും പൊതിയപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി പ്രയാസങ്ങൾ നിറഞ്ഞതാണ്. അള്ളാഹു എളുപ്പമാക്കി കൊടുത്തവർക്കൊഴിയെ ഈ മതത്തിന്റെ ആളുകൾ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അവരെ പ്രതിരോധിക്കാൻ അള്ളാഹു അശക്തനല്ല. എന്നാൽ അള്ളാഹു അക്രമികളെ അവരുടെ വഴിക്ക് വിട്ടിരിക്കുകയാണ്. പരീക്ഷണങ്ങളിലൂടെ വിശ്വാസികൾക്ക് പദവികൾ ഉയർത്തിക്കൊടുക്കുകയുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ലഭിച്ച് പരിഭ്രാന്തനായ അദ്ദേഹത്തെയും കൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ വറക്കത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്നെ നിന്റെ ജനത പുറത്താക്കുമ്പോൾ ഞാൻ ജീവനോടെയുണ്ടെങ്കിൽ തീർച്ചയായും നിന്നെ ഞാൻ സഹായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടെ ചോദിച്ചു, അവർ എന്നെ പുറത്താക്കുകയോ? അദ്ദേഹം പറഞ്ഞു, നീ കൊണ്ടുവന്ന കാര്യവുമായി വന്ന ഒരാൾക്കും ശത്രുക്കൾ ഉണ്ടാകാതിരുന്നിട്ടില്ല. നോക്കൂ, ഇബ്രാഹിം നബി അലിസ്സലാം തീയിലെറിയപ്പെട്ടു. യഹിയ അലിസ്സലാം ഈർച്ചവാളുകൊണ്ട് മുറിക്കപ്പെട്ടു. മൂസാ നബി അലിസ്സലാം നാടുവിട്ടോടിപ്പോകേണ്ടി വന്നു. ഈസാ നബി അലിസ്സലാമക്ക് കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. വിശ്വാസികൾ നേരിടുന്ന ഈ പരീക്ഷണങ്ങളെല്ലാം നീണ്ട ഒരു ചങ്ങലയിലെ കണ്ണികൾ മാത്രമാണ്. പലരുടെയും ത്യാഗങ്ങൾ നിറഞ്ഞ ജീവിതം കൊണ്ടാണ് ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടത്. ഉമയ്യത്ത് ബിൻ ഖലഫ് ബിലാൽ റളിയല്ലാഹുവിനോട് ചെയ്തത് അറിഞ്ഞവരാണ് നാം. ഖബാബ് റളിയല്ലാഹുവിന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ തണലിൽ ഒരു പുതപ്പ് തലയിണയാക്കി വെച്ച് കിടക്കുന്ന സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തോട് പരാതി പറഞ്ഞു, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവോട് സഹായം തേടുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഭൂമിയിലൊരു കുഴിയുണ്ടാക്കി അതിൽ അയാളെ ഇറക്കി ഈർച്ചവാൾ കൊണ്ട് രണ്ട് കഷ്ണങ്ങളാക്കി ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് എല്ലിൽ നിന്നും മാംസം വേർപെടുത്തിയിട്ടുണ്ട്. അതൊന്നും അവരെ മതത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല. അള്ളാഹു ഈ ദീനിനെ സഹായിക്കും. ഒരു യാത്രക്കാരനെ സ്വനാ മുതൽ ഹദറമൗത്ത് വരെ നിർഭയനായി സഞ്ചരിക്കാനാകും. അള്ളാഹുവിനെയും പിന്നെ തൻ്റെ ആടുകളെയും ചെന്നായ പിടിക്കും എന്നതുമല്ലാതെ മറ്റൊന്നും അവർ ഭയപ്പെടേണ്ടി വരില്ല. എന്നാൽ നിങ്ങൾ ധൃതി പിടിക്കുകയാണ്. മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്താനും അക്രമിക്കാനും പലരും ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിക്കുന്നു. അധികാരമുള്ളവർ അധികാരം ഉപയോഗിച്ച്, ഭരണമില്ലാത്തവർ ഒളിഞ്ഞു നിന്നും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. നാം ധൃതി കാണിക്കരുത്. ഫിർഔനിനെയും കൂട്ടരെയും മുക്കി നശിപ്പിച്ച നാഥൻ, ഇബ്രാഹിം നബി അലി ഇസ്ലാമി അഗ്നിയിൽ നിന്ന് തണുപ്പേക്ക് രക്ഷപ്പെടുത്തിയ റബ്ബ്, സൗർ ഗുഹാമുഖം ചിലന്തി വല കൊണ്ട് അടച്ച ശത്രുക്കളിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തുരക്ഷിച്ച പടച്ചവൻ, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണ്. മരണമില്ലാത്തവൻ, എല്ലാറ്റിനും കഴിവുള്ളവൻ. പ്രതീക്ഷ കൈവിടാതെ ജീവിതം മുന്നോട്ട് നയിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. സമീർ മുണ്ടേരിയുടെ വരികൾക്ക് ബഷീർ വടകര നൽകിയ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: അൻസാരി, വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് ഈ ഒരു നുറുങ്ങുകൾ അനുഭവപ്പെട്ടത്. നമ്മളിപ്പോ ഈ റേഡിയോ വൈബ്സിൽ ഇപ്പോ ഇന്ന് 18-ാം തീയതി നമ്മളിത് നടത്തുമ്പോൾ ഇതുപോലെ ഓരോ ദിവസവും ഈ സമയത്ത് നുറുങ്ങുകൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ അതിനൊരുപാട് ശ്രോതാക്കളുണ്ട് എന്ന് നമ്മളിപ്പോൾ ഈ പ്രതികരണങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നുറുങ്ങുകളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതികരണങ്ങൾ അത്രയും ഏറെയാണ്. ഏതായിരുന്നാലും നമുക്ക് മറ്റൊരു മനോഹരമായ സ്ലോട്ടിലേക്ക് പ്രവേശിക്കാം. അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളെ പഠിപ്പിക്കപ്പെടുന്ന ഒരു മനോഹരമായ സ്ലോട്ടാണ്. അസ്മാ ഉൽ ഹുസ്ന അബ്ദുർ റഊഫ് അൽ ഹക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ പഠിക്കുക എന്നത് ഏറെ കരുണീയമായ പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള കാരണം കൂടിയാണ്. മാത്രമല്ല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും, സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രവാചകൻ പഠിപ്പിച്ചത് ഈ അല്ലാഹുവിൻ്റെ നാമങ്ങളെ ഹിഫദാക്കുകയും അതിൻ്റെ അർത്ഥവും തേട്ടവും അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗം ലഭിക്കും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയും ചെയ്ത ഈ മഹത്തായ പഠനത്തിലാണ് നാം ഉള്ളത് എന്നത് നമുക്ക് അൽഹംദുലില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ശ്രദ്ധിച്ച് ഈ വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിച്ച് അത് മുൻനിർത്തിക്കൊണ്ടുള്ള ജീവിതമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് എന്നത് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പഠിക്കുന്നത് അൽ ഖല്ലാഖ് എന്ന നാമത്തെക്കുറിച്ചാണ്. അൽ ഖാലിഖ് എന്ന നാമത്തെക്കുറിച്ച് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അൽ ഖാലിഖ് എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കുന്നവൻ എന്നതാണ്. എന്നാൽ അൽ ഖല്ലാഖ് എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കുന്നവൻ എന്ന് തന്നെയാണ് അതിൻ്റെ മറ്റൊരർത്ഥമെങ്കിലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ വിശുദ്ധ ഖുർആനിൽ രണ്ട് സ്ഥലങ്ങളിലാണ് അല്ലാഹു ഈ ഖല്ലാഖ് എന്ന നാമം പഠിപ്പിക്കുന്നത്. സൂറത്തു ഹിജറിൻ്റെ 86-ാമത്തെ ആയത്തിലും അതുപോലെ തന്നെ സൂറത്തു യാസീനിലെ ആയത്തിലുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അൽ ഖല്ലാഖ് എന്ന് പഠിപ്പിക്കുന്നത്. അല്ലാഹു അൽ ഖല്ലാഖ് എന്ന് പറയുന്നതോടൊപ്പം ഈ രണ്ട് സ്ഥലങ്ങളിലും അല്ലാഹു പറഞ്ഞത് വഹുവൽ ഖല്ലാഖുൽ അലീം. സൂറത്തു യാസീനിൽ അങ്ങനെ പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം, അല്ലാഹു അൽ ഖല്ലാഖാണ് അൽ അലീമാണ് എന്ന് കൃത്യമായി ആ രണ്ട് നാമങ്ങൾ ചേർത്താണ് അല്ലാഹു പഠിപ്പിച്ചത്. അൽ ഖല്ലാഖ് എന്ന് പറയുന്നതോടൊപ്പം അൽ അലീം എന്ന നാമം കൂടി ചേർത്ത് പറയുന്നുണ്ട്. കാരണം ഈ ആയത്തുകൾ പ്രതിപാദിക്കുന്ന സാഹചര്യവും അതിൻ്റെ തൊട്ടുമുമ്പുള്ള ആയത്തുകളെല്ലാം പരിശോധിച്ചു നോക്കുമ്പോൾ ഒരേ വിഷയമാണ് പ്രതിപാദിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ. അതായത് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചു, ഇതിനുശേഷം നമ്മെ മരിപ്പിക്കും, അതിനുശേഷം വീണ്ടും നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇങ്ങനെ മരണവും മരണാനന്തര ജീവിതവും പരലോകവും പരലോകത്തെ സംഭവ വികാസങ്ങളും അവിടെ നടക്കുന്ന യാഥാർത്ഥ്യമായ കാര്യങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചില തെളിവുകളും സംഭവ്യമായ കാര്യങ്ങളെക്കുറിച്ചുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യരാകട്ടെ പലരും ആ വിഷയത്തിൽ നിഷേധികളായിക്കൊണ്ട് കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അൽ ഖല്ലാഖുൽ അലീം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയത്. സൂറത്തുൽ ഹിജ്റിലെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നോക്കാം. വമാ ഖലഖ്ന സമാവാതി വൽ അർദ വമാ ബൈനഹുമ ഇല്ലാ ബിൽ ഹഖ് ഇന്നസ് സാഅത ലആതിയതുൻ ഫസ്ഫഹിൽ സഫ്ഹ ഫസ്ഫഹിൽ സഫ്ഹൽ ജമീൽ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയണ വമാ ഖലഖ്ന സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ്. ആകാശഭൂമികളെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്, അത് സത്യമായി കൊണ്ടല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്നും വ ഇന്ന സാഅത ലആതിയതുൻ, അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവ്യം അതായത് അന്ത്യനാൾ സംഭവിക്കുക എന്നത് അത് തീർച്ചയായും സത്യമാണ്. ഈ ആകാശഭൂമികൾ എത്ര കണ്ട് നമ്മൾ സത്യമായി കണ്ട് മനസ്സിലാക്കുന്നുവോ അതുപോലെ സത്യമാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചത് അല്ലാഹു ആണെങ്കിൽ ആ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഈ അന്ത്യനാൾ സംഭവിപ്പിക്കുക എന്നത് സാധ്യമായ വിഷയമാണ് എന്നതും അതുകൊണ്ട് തന്നെ അത്തരം ജൽപ്പനങ്ങൾക്ക് പിന്നാലെ പോകുന്ന അതായത് ഇനിയൊരു അന്ത്യനാൾ ഇല്ല എന്നും അല്ലെങ്കിൽ മരിച്ചാൽ മണ്ണോട് ചേർന്ന് പോകുമെന്നുമൊക്കെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ കുത്തുവാക്കുകൾ ഈ വിഷയത്തിൽ പറയുകയാണെങ്കിൽ ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ നിൽക്കുകയാണെങ്കിൽ നബിയെ താങ്കൾ ക്ഷമിക്കുക, ക്ഷമിച്ച് ക്ഷമ അവലംബിച്ചു കൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നബിയോട് പറയാണ് ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം. നബിയെ താങ്കളുടെ റബ്ബ് എന്നത് അൽ ഖല്ലാഖാണ്, അൽ അലീമാണ്. ആളുകളെക്കുറിച്ച്, സൃഷ്ടികളെക്കുറിച്ച്, എല്ലാത്തിനെക്കുറിച്ചും അറിയുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ അവൻ ഖല്ലാഖാണ്, അവൻ നാളെ പാരത്രിക ലോകത്തും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഒരുക്ക സൃഷ്ടിച്ച അള്ളാഹുവിന്, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുന്ന അള്ളാഹുവിന് വീണ്ടും ഒരു പുനരുദ്ധാരണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അവിടെ സൃഷ്ടിക്കാൻ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ എന്ത് തടസ്സമാണ് എന്ന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അൽ ഖല്ലാഖ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നിപുണനായ സൃഷ്ടിപ്പും അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും സൃഷ്ടിപ്പ് എണ്ണത്തിലും വണ്ണത്തിലും വലിപ്പത്തിലും സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ മികവ് പുലർത്തിയവൻ എന്ന അർത്ഥത്തിലാണ് അൽ ഖല്ലാഖ് എന്ന നാമം നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം അള്ളാഹു ആ നാമത്തിനോട് ചേർത്ത് പറഞ്ഞതാണ് അൽ അലീം എന്നുള്ളത്. അള്ളാഹു സൃഷ്ടിക്കുന്നു, അതിൻ്റെ എണ്ണം വലിപ്പം അതിൻ്റെ എല്ലാ നിലക്കുമുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയുന്നവൻ അൽ അലീമായ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അവിടെ അൽ ഖല്ലാഖുൽ അലീം എന്ന് അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുന്ന അള്ളാഹുവിന് രണ്ടാമതൊരു പുനർസൃഷ്ടി നടത്താൻ അള്ളാഹുവിനെ കൊണ്ട് പ്രയാസമൊന്നുമില്ല എന്നതാണ് അള്ളാഹു നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. അത് തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. സൂറത്ത് യാസീൻ അള്ളാഹു വീണ്ടും അത് ഓർമ്മപ്പെടുത്തുകയാണ്. അതാ അള്ളാഹു ചോദിക്കുകയാണ്, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിരിൻ. അള്ളാഹു സുബ്ഹാനഹു തആല, അള്ളാഹു അതിൻ്റെ കണക്കാക്കിയ രൂപത്തിൽ, അള്ളാഹു സുബ്ഹാനഹു തആല കഴിവുറ്റ രൂപത്തിൽ, അള്ളാഹു ആകാശ ഭൂമികളെ സൃഷ്ടിച്ചവനല്ലേ? അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു തആല സംബന്ധിച്ചിടത്തോളം അയ്യ ഖുലുഖ മിസ്ലഹും, അതിനെ വീണ്ടും അതുപോലെയുള്ളതിനെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണല്ലോ അള്ളാഹു. പിന്നെ എന്താണ് ഇനി ഈ സൃഷ്ടിച്ച സൃഷ്ടികൾ വീണ്ടും പുനർസൃഷ്ടിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ളതല്ല. ബല വഹുവൽ ഖല്ലാഖുൽ അലീം. അറിയണം എന്താ, അള്ളാഹു ഖല്ലാഖാണ്. ഖല്ലാഖ് എന്ന് പറയുമ്പോൾ ഖാലിക്കിൻ്റെ ഏറ്റവും സൂപ്പർലേറ്റീവായ ഒരു രൂപത്തിലാണ് അതിനെ സിയഅത്തു തഅജ്ജുബ് എന്നാണ് അറബിയിൽ പറയുക. സൂപ്പർലേറ്റീവ് വസിൻ ആയിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. ഖല്ലാഖാണ് അള്ളാഹു, ഖല്ലാഖാണ് ആ ഖല്ലാഖ്. അള്ളാഹു ഇങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിവുള്ള റബ്ബ് ഇനിയൊരു അന്ത്യനാളിന് ശേഷം ഒരു വിചാരണയും അതിനുവേണ്ടി എല്ലാ സൃഷ്ടികളെയും വീണ്ടും ജീവിപ്പിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആകാശഭൂമികളെ എടുത്തു പറയാനുള്ള കാരണമെന്തെന്നറിയോ? ആകാശഭൂമികൾ മനുഷ്യനേക്കാൾ എത്ര വലിയ സൃഷ്ടിയാണ്, എത്ര അത്ഭുതങ്ങൾ നിറഞ്ഞ സൃഷ്ടിയാണ്, എത്ര സംഭവ വികാസങ്ങളാണ് ആകാശഭൂമികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള വമ്പിച്ചതായ സൃഷ്ടിയെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ടെങ്കിൽ നിസാരന്മാരായ മനുഷ്യരെ, ജിന്നുകളെ, അല്ലെങ്കിൽ മറ്റു ഇതര ജീവികളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അള്ളാഹുവിന് എന്ത് തടസ്സമാണുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരായത്തിൽ അള്ളാഹു ചോദിക്കുകയാണ്, അൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമ, നിങ്ങളാണോ ആകാശമാണോ ഏറ്റവും വലിയ സൃഷ്ടിപ്പ് എന്ന് സൃഷ്ടി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നുണ്ട്. മനുഷ്യനാണോ ആകാശമാണോ വലിയ സൃഷ്ടി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ആകാശത്തെ വീണ്ടും സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിയുമെന്ന് മറ്റൊരായത്തിൽ അള്ളാഹു ഖാദിറാണ്, അതിന് കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഖല്ലാഖാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ അതിൻ്റെ എത്ര വലിപ്പമാണെങ്കിലും എത്ര ഭാരമുള്ളതാണെങ്കിലും എത്ര വലിയ സൃഷ്ടിയാണെങ്കിലും ശരി, അള്ളാഹുവിന് സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. അതിൻ്റെ വലിപ്പമോ അതിൻ്റെ വണ്ണമോ അതിൻ്റെ നീളമോ അതിൻ്റെ വർണ്ണമോ ഒന്നും അള്ളാഹുവിന് പ്രശ്നമില്ല. അള്ളാഹു ഖല്ലാഖാണ്, സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. പുനഃസൃഷ്ടി നടത്താൻ അള്ളാഹുവിന് യാതൊരു നിലക്കുമുള്ള പ്രയാസവുമില്ല. അവന് എല്ലാത്തിനും കഴിവുറ്റവനാണ് എന്നാണ് അൽ ഖല്ലാഖ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ചരിത്രത്തിൽ ഉബയ്യ ബിൻ ഖലഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജാഹിലിയത്തിലായിരുന്നു. അയാൾ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു, കൊടിയ ദുഷ്ടനായിരുന്നു. അങ്ങനെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അയാൾ കുറച്ച് എല്ലെടുത്ത് അതിനെ പൊടിച്ച് അതിങ്ങനെ ഊതി പറത്തിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, മൈ യുഹയിൽ ഇളാമ വഹിയ റമീം, ഇങ്ങനെ പാറിപ്പറന്ന എറിയപ്പെട്ട ഈയൊരു എല്ലിനെ ഈ ആരാണ് ഇനി തിരിച്ച് ജീവിപ്പിക്കുക, ജീവനിടുക എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നത്, ഇങ്ങനെ പൊടിച്ചു പാറിയ ഈയൊരു എല്ലിനെ അള്ളാഹു ജീവിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, അള്ളാഹു ജീവിപ്പിക്കും. യബഅസുല്ലാഹ് ഹാദ, അള്ളാഹു ഇതിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. സുമ്മ യുമീതുക്, നിന്നെ മരിപ്പിക്കുകയും, സുമ്മ യുഹീക്, നിന്നെ ജീവിപ്പിക്കുകയും, സുമ്മ യുദ്ഖിലുക്കുന്നാർ, നിന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്നാണ്. കാരണം ഈ മനുഷ്യൻ ഉബൈ ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ വന്ന് ഇനി മരണാനന്തരം ജീവിതമില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച മനുഷ്യനാണ്, അതിനെ കളിയാക്കിയ മനുഷ്യനാണ്. ഈ പാറിപ്പറന്ന എല്ലിൻ പൊടിയെ ഇനി ആര് തിരിച്ചു കൊണ്ടുവരും, ജീവിപ്പിക്കും എന്ന് ചോദിച്ച് കളിയാക്കിക്കൊണ്ട് പ്രവാചകനോട് മറുപടി പറഞ്ഞപ്പോൾ തിരിച്ച് ഉബൈയിനോട് പറയുകയാണ്, നിന്നെ അള്ളാഹു മരിപ്പിക്കും, എന്നിട്ട് വീണ്ടും ജീവിപ്പിക്കും, എന്നിട്ട് നിന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്ന് ആ മനുഷ്യനോട് പറയുകയാണ്. ഇത് പറയുമ്പോൾ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുകയാണ്, അവൻ ജാഹിലിയത്തിലായിക്കൊണ്ട് തന്നെ മരിക്കുകയുമാണ് ചെയ്തത്, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. ഉഹദ് യുദ്ധ രംഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളാൽ ആ മനുഷ്യൻ, പ്രവാചകൻ്റെ ഒരു ചെറിയൊരു പ്രഹരമേറ്റതോടുകൂടി ആ മനുഷ്യൻ മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ മനുഷ്യൻ്റെ പേരിലാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തിയത്, അവലം യറൽ ഇൻസാനു അന്ന ഖലഖനാഹു മിൻ നുത്ഫതിൻ ഫഇദാഹും ഖസീമുൻ മുബീൻ വളറബലന മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹീൽ ഇലാമ വഹിയ റമീം ഖുൽ യുഹീഹ അല്ലദീ അൻശഅഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്, ഇങ്ങനെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, അതിനെ ഒന്നാമത് സൃഷ്ടിച്ചതുപോലെ തന്നെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് സൂറത്തു യാസീനിലെ 77, 78, 79 ആയത്തുകളിലൂടെ അല്ലാഹു ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. സമാനമായ സംഭവം, അതായത് ഈ മനുഷ്യനുണ്ടല്ലോ ഉബൈ ഇബ്നു ഖലഫ് എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ചെയ്ത അതേ പ്രവൃത്തി, സമാനമായ സംഭവം ചെയ്ത മറ്റൊരു വ്യക്തിയെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അൽ ആസ് ഇബ്നു വാഇൽ എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യനും ഇതുപോലെ എല്ല് പൊടിച്ച് ആകാശത്തിലേക്ക് പാറ്റിയപ്പോൾ, എടുത്തെറിഞ്ഞ് കാറ്റിൽ പറത്തിയപ്പോൾ ഇതേ ചോദ്യമാണ് ചോദിച്ചത്, ഇതിനെ ആരിനി ഒരുമിപ്പിക്കും, ഇതിനെ ആരിനി ജീവിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പരലോക നിഷേധം നടത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സംഭവം, ഈ ആയത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. അവിടെയാണ് അല്ലാഹു അൽ ഖല്ലാഖ് എന്ന് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയം, ഈ മരണം കഴിഞ്ഞ് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ബഹുദൈവ വിശ്വാസികൾ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുമ്പോൾ അത് സംഭവ്യമാണ് എന്ന് അറിയിക്കുന്ന രണ്ടായത്തുകളാണ് നേരത്തെ സൂറത്തുൽ ഹിജ്റിൻ്റെ 86-ാമത്തെ ആയത്തും അതുപോലെ തന്നെ സൂറത്ത് യാസീനിലെ ആയത്തും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പോൾ അൽ ഖല്ലാഖ് എന്ന് പറയുമ്പോൾ താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, ഉദ്ദേശിക്കുന്ന സമയത്ത്, ഉദ്ദേശിക്കുന്ന എണ്ണം, അതിൻ്റെ വണ്ണം, അതിൻ്റെ രൂപം, അതിൻ്റെ വർണ്ണം, ഇതെല്ലാം അനുസരിച്ചുകൊണ്ട് അല്ലാഹു സൃഷ്ടിക്കും, അത് വീണ്ടും സൃഷ്ടിക്കാൻ കഴിവുറ്റവനാണ് അല്ലാഹു എന്ന് വിശുദ്ധ ഖുർആനിലൂടെയും തിരുവചനങ്ങളിലൂടെയും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘടനയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കാൻ കുൻ എന്ന് പറഞ്ഞാൽ തന്നെ ഫയകൂനാണ്, അതുണ്ടാകും എന്നാണ്. ഒരു കവി പറഞ്ഞത്, കാഫിൻ്റെയും നൂനിൻ്റെയും ഇടയിലാണ് അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പ് എന്നത്, അതായത് കുൻ എന്ന് പറയുന്നതോടുകൂടി യക്കുൻ, അതാകുകയാണ് ചെയ്യുക എന്നാണ് അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ അല്ലാഹു ആദ്യമായി സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ യുക്തിയും അവൻ്റെ ജ്ഞാനവും അവൻ്റെ ഹിക്മത്തും ഇതെല്ലാം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനെയും ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു എന്നാണ് ഒരു ഹദീസിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ എന്ന് വിളിച്ചുകൊണ്ട് ഇന്നല്ലാഹ ഖലഖ സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഫീ സിത്തതി അയ്യാമിൻ സുമ്മസ്തവ അലൽ അർശ്, ആകാശഭൂമികളെ അതിലുള്ള സർവ്വചരാചരങ്ങളെയും 6 ദിവസങ്ങൾ കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘടനയും അതിൻ്റെ പിന്നെ രൂപവും അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ സൃഷ്ടിപ്പിൻ്റെ ശൈലിയെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ദിവസവും എന്തൊക്കെയാണ് സൃഷ്ടിച്ചത് എന്നും പ്രവാചകൻ വിശദീകരിച്ചു തരികയാണ്. എന്നിട്ട് പറയാണ് വഖലഖ തുർബത യൗമ സബത്, മണ്ണിനെ സൃഷ്ടിച്ചത് ശനിയാഴ്ചയാകുന്നു. വൽ ജിബാല യൗമൽ അഹദ്, പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് അത് ഞായറാഴ്ചയാകുന്നു. വശ്ശജറ യൗമ സ്നെയിൻ, ഈ വൃക്ഷങ്ങളെ സൃഷ്ടിച്ചത് തിങ്കളാഴ്ചയാകുന്നു. വശ്ശർറ യൗമ സുലസ, ഷറായ കാര്യങ്ങൾ, മോശപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ, അതിനെയെല്ലാം സൃഷ്ടിച്ചത് ചൊവ്വാഴ്ചയാകുന്നു. വന്നൂറ യൗമൽ അർബിഅ, പ്രകാശത്തെ സൃഷ്ടിച്ചത് ബുധനാഴ്ചയാകുന്നു. വദ്ദവാബ് യൗമൽ ഖമീസ്, ജീവജാലങ്ങളെ സൃഷ്ടിച്ചത് അത് വ്യാഴാഴ്ചയാകുന്നു. വ ആദമ യൗമൽ ജുമഅ ഫി ആഖിരി സാഅതി മിൻ നഹാർ ബഅദൽ അസ്ർ, വെള്ളിയാഴ്ച അസറിന് ശേഷമാണ് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് എന്നും വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്നതിനെ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു സൃഷ്ടിക്കും. അവനാണ് ഖല്ലാഖ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൃഷ്ടിയും ഏതെങ്കിലും ഒരു വസ്തു അത് നശിച്ചതിന് ശേഷം അതിനെ തിരിച്ചു വീണ്ടും പുനർജീവിപ്പിക്കാൻ അള്ളാഹുവിന് യാതൊരു തടസ്സവുമില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന് കുന്നെന്ന് പറഞ്ഞാൽ തന്നെ മതി, പക്ഷെ എന്നിട്ടും 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. 6 ദിവസത്തിൽ 6 ദിവസവും ഓരോന്നും പല രൂപത്തിൽ പലതിനെയും വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു. ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചു എന്നതാണ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇനി അള്ളാഹു അൽ ഖല്ലാഖ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അള്ളാഹു സൃഷ്ടിക്കുന്നവനാണ്. ആ സൃഷ്ടിപ്പിൽ നിന്ന് അള്ളാഹു ചിലതിനെ തിരഞ്ഞെടുക്കും. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ, അള്ളാഹു സൃഷ്ടിക്കുകയും ആ സൃഷ്ടിപ്പിൽ നിന്ന് ചിലതിനെ അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുക്കും. അള്ളാഹു ചില സ്ഥലങ്ങളെ തിരഞ്ഞെടുത്തു, ചില സമയങ്ങളെ തിരഞ്ഞെടുത്തു, ചില മാസങ്ങളെ തിരഞ്ഞെടുത്തു, ചില ആളുകളെ തിരഞ്ഞെടുത്തു. ഇനി സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ കഅബ സ്ഥിതി ചെയ്യുന്ന ഹറം പ്രദേശം അള്ളാഹു പ്രത്യേകമായി പുണ്യം കൽപ്പിക്കപ്പെട്ട അള്ളാഹു പ്രത്യേകമായി പുണ്യം കൽപ്പിച്ച സ്ഥലങ്ങളാണ്. മദീന പള്ളി, അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസ്, ഇതിനൊക്കെ മറ്റു പള്ളികളെക്കാൾ പുണ്യമുള്ള പള്ളികളാണ്. അതുപോലെ തന്നെ മാസങ്ങളിൽ 4 മാസത്തെ അള്ളാഹു പവിത്രമാക്കി റമളാനിൽ പ്രത്യേകമായ ചില പുണ്യങ്ങൾ രേഖപ്പെടുത്തി, അതിൽ തന്നെയും ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ചില തിരഞ്ഞെടുപ്പുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നടത്തിയിട്ടുണ്ട്. മലക്കുകളിൽ വച്ച് ജിബ്രീൽ അലൈഹിസ്സലാം, സൃഷ്ടികളിൽ വെച്ച് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുത്തു. ഇനി അമ്പിയാക്കന്മാരിൽ അള്ളാഹു ഉലിൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു. ഇങ്ങനെ സ്ഥല സമയ മാസങ്ങൾ, അതുപോലെ തന്നെ ചില ദിവസങ്ങൾ, ചില രാത്രികൾ, ചില പകലുകൾ, ചില സൃഷ്ടിപ്പിനെ ചിലതിനെ അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തു. അതവൻ്റെ ഹിക്മത്താണ്. മാത്രമല്ല, സംഭവ്യമല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും സംഭവിപ്പിക്കാൻ കഴിവുറ്റവനാണ് അള്ളാഹു. ഖാലിക്കാണ്, ഖല്ലാക്കാണ് അള്ളാഹു. അതിൽ ചില ഉദാഹരണങ്ങൾ കൂടി പറയാം. ഹവ്വാ ബീവിയെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? ആദം അലൈഹിസ്സലാമിൻ്റെ വാരിയെല്ലിൽ നിന്നാണ്. ആദം അലൈഹിസ്സലാം കിടന്നുറങ്ങുമ്പോൾ അതിനുശേഷം ഉറങ്ങി എണീക്കുമ്പോഴേക്ക് ഹവ്വാ ബീവി തൻ്റെ ചാരത്തുണ്ട്. അപ്പോൾ ഹവ്വയെ സൃഷ്ടിച്ചത് ആദം അലൈഹിസ്സലാമിൻ്റെ മുതുകിൽ നിന്നാണ് എന്ന് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. തീർന്നില്ല, മറിയം ബീബിക്ക് കുട്ടിയുണ്ടായത് ഒരു പുരുഷ സ്പർശനം പോലും ഉണ്ടാകാതെയാണ്. മറിയം ബീബിക്ക് കുട്ടിയുണ്ടായത് ഒരു പുരുഷ സ്പർശനം പോലും ഉണ്ടാകാതെ അവർക്ക് കുട്ടിയുണ്ടാവുകയാണ്, ഈസ അലൈഹിസ്സലാം എന്ന കുട്ടി. അതുപോലെ തന്നെ യഹ്യ എന്ന് പറയുന്ന അലൈഹിസ്സലാം മകന്, സക്കരിയ അലൈഹിസ്സലാമിന് യഹ്യ എന്ന് പറയുന്ന മകനെ ലഭിക്കുന്നത് വാർദ്ധക്യത്തിലാണ്. നിനക്ക് കുട്ടിയുണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷവാർത്ത മലക്കുകൾ വന്ന് അറിയിക്കുമ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാം തിരിച്ചു ചോദിക്കുകയാണ്, قال ربي أنى يكون لي غلام وقد بلغني الكبر وامرأتي عاقر. അള്ളാഹുവേ, എങ്ങനെയാണ് എനിക്കിനി കുട്ടിയുണ്ടാവുക? ഞാനാണെങ്കിൽ അങ്ങേയറ്റം വാർദ്ധക്യത്തിലാണ്. എൻ്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യത പിടിപെട്ടുകയും ചെയ്തു. ഇനി എങ്ങനെ ഞങ്ങൾക്ക് കുട്ടിയുണ്ടാകും? അതായത്, കുട്ടിയുണ്ടാകാൻ യാതൊരു നിരക്കുമുള്ള സാധ്യതയും ഇല്ലാത്ത സാഹചര്യത്തിൽ കുട്ടിയുണ്ടാകുമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അറിയിച്ചു കൊടുക്കുന്നു, സന്തോഷ വാർത്ത അറിയിക്കുന്നു. അപ്പോൾ അള്ളാഹു പറയാണ്, ഖാല കദാലിക അല്ലാഹു യഫ്അലു മാ യശാ, അള്ളാഹു അപ്രകാരമാണ് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ മറുപടി പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ സംഭവ്യമല്ല എന്ന് നമ്മൾ കരുതുന്നതും അള്ളാഹുവിന് എളുപ്പമായ കാര്യമാണ്, നിസാരമായ കാര്യമാണ്. അതുകൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുന്ന അള്ളാഹുവിന് നാം മരിച്ചു കഴിഞ്ഞാൽ ഒരു പുനർജീവനം നൽകാൻ, ഉയർത്തെഴുന്നേൽപ്പ് നൽകാൻ അള്ളാഹുവിന് സാധ്യമാണ്. അത് എളുപ്പമായ കാര്യമാണ് എന്നാണ് അള്ളാഹു ഖല്ലാഖ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ അവനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അൽ ഖല്ലാഖ് എന്ന് പറയുമ്പോൾ അള്ളാഹു സൃഷ്ടിക്കുന്നവനാണ്. ആ സൃഷ്ടിപ്പ് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ്റെ യുക്തിക്കും ജ്ഞാനത്തിനും അനുസരിച്ചുകൊണ്ട് അവൻ എത്രയാണോ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത്, അതിൻ്റെ എണ്ണവും വലിപ്പവും വണ്ണവും അതിൻ്റെ എല്ലാം നിർണയിച്ചുകൊണ്ട് അള്ളാഹു സൃഷ്ടിക്കും. അത് അള്ളാഹുവിൻ്റെ കഴിവുറ്റതാണ്, അള്ളാഹുവിന് കഴിവുറ്റ കാര്യമാണ്. ഈ ഒരാൾ നശിച്ചു കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവൻ അൽ ഖല്ലാഖാണ്. അത് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ രണ്ടായത്തും വിശുദ്ധ ഖുർആനിൽ നമുക്ക് സൂചനയായിക്കൊണ്ട് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തരമൊരു ജീവിതമുണ്ട് എന്നും ആ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നാളെ വിചാരണ നടത്തുമെന്നും ആ വിചാരണയ്ക്കപ്പുറം ശേഷം സ്വർഗവും നരകവും വിധിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ആ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ടതെന്നും അതിനുവേണ്ട അധ്വാനങ്ങളാണ് ഈ ദുനിയാവിൽ നമ്മൾ എടുക്കേണ്ടതുമെന്നാണ് ഈ നാമം പഠിക്കുമ്പോൾ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ പഠിക്കുക, അതിനനുസരിച്ച് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളെ ആഴത്തിൽ പഠിപ്പിക്കുന്ന സ്ലോട്ടിലൂടെയാണ് നമ്മൾ ഇതുവരെ കടന്നുപോയത്. പതിവ് പോലെ നമ്മോട് കൂടെ ഉണ്ടായിരുന്നത് അബ്ദുർ റൌഫ് അൽഹിക്കമി, തിരുവനന്തപുരം. അൽ ഖല്ലാഖ് എന്ന അള്ളാഹുവിൻ്റെ നാമം എല്ലാം സൃഷ്ടിക്കുന്നവൻ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരമുണ്ടായിരുന്നത്. മാഷാല്ലാ, വളരെ ഹൃദ്യമായ ഒരു അവതരണത്തിനാണ് നമ്മൾ കാതോർത്തത്.
2: മനോഹരമായ ഒരു കഥയുമായി നമ്മോടൊപ്പം ഇനി ചേരുന്നത് അബ്ദുസ്സലാം വീറ്റിയാണ്. ഇഖ്ലാസ് മുറുകെ പിടിക്കാം. അർഷദ് അൽ ഹിക്കമിയുടെ രചനക്ക് ശബ്ദം നൽകുന്നു അബ്ദുസ്സലാം വീറ്റി. കഥ പറയാം, സ്ലോട്ട് കാതോർക്കാം.
5: പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേരെന്താ? ഇഖ്ലാസ് മുറുകെ പിടിക്കാം. ഇതാണ് ഇന്നത്തെ കഥ. ആദ്യം നരകത്തിലേക്ക് കൊണ്ടുവരിക മൂന്ന് പേരെയാണ്. ഒന്നാമൻ ഖുർആനിൽ അറിവുള്ളവനാണ്, രണ്ടാമനോ ധർമ്മിഷ്ഠനാണ്, മൂന്നാമത്തെ വ്യക്തി രക്തസാക്ഷിയാണ്. ഒന്നാമനോട് അള്ളാഹു ചോദിക്കും, എന്റെ റസൂലിനെ ഞാൻ ഇറക്കിയ ഖുർആൻ നിനക്ക് നാം പഠിപ്പിച്ചു തന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും, അതേ റബ്ബേ, എങ്കിൽ നീ പഠിച്ചതുകൊണ്ട് എന്ത് പ്രവർത്തിച്ചോ എന്ന് അള്ളാഹു ചോദിക്കും. അപ്പോൾ അവൻ പറയും, ഞാൻ രാത്രിയും പകലും ഖുർആൻ ഓതി നിസ്കരിച്ചു. അപ്പോൾ അള്ളാഹു അവന് കൊടുക്കുന്ന മറുപടി എന്താണെന്നോ, നീ പറയുന്നത് കളവാണ്, നീ ആഗ്രഹിച്ചത് നല്ല ഒരു ഖുർആൻ അറിയുന്നവനാകാനാണ്. അങ്ങനെ ഖുർആൻ അറിയുന്നവനെന്ന ജനങ്ങളുടെ പ്രശംസയും ആണ്. അതവർ പറയുകയും ചെയ്തു. ജനങ്ങളങ്ങനെ പറഞ്ഞു, ഇനി എൻ്റെ അരികിൽ നിന്ന് നിനക്കൊന്നുമില്ല എന്ന് പറയുമത്രേ. പിന്നീട് കൊണ്ടുവരിക ധർമ്മിഷ്ഠനായ വ്യക്തിയാണ്. അവരോട് ചോദിക്കും, ഞാൻ നൽകിയതുകൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചു? അപ്പോൾ അയാൾ പറയും, റബ്ബേ, ഞാൻ ദാനധർമ്മം ചെയ്തു, കുടുംബബന്ധം ചേർത്തു. അപ്പോ അള്ളാഹുവിനോട് പറയും, നീ പറഞ്ഞത് കളവാണ്, അദ്ദേഹം ഒരൗദാര്യവാനാണ് എന്ന് ജനങ്ങളുടെ പ്രശംസയാണ് നീ കൊതിച്ചത്. ജനങ്ങളത് പറയുകയും ചെയ്തു. എൻ്റെ അരികിൽ അതുകൊണ്ട് നിനക്കൊന്നുമില്ല എന്ന് അള്ളാഹു പറയും. പിന്നീട് ആരാളുള്ളത്? മൂന്നാമത്തെ വ്യക്തി യുദ്ധത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷിയാണ്. അദ്ദേഹത്തെ കൊണ്ടുവരും. അള്ളാഹു ചോദിക്കും, എങ്ങനെയാണ് നീ കൊല്ലപ്പെട്ടത്? അപ്പം അദ്ദേഹം പറയും, അള്ളാഹുവെ, നിന്റെ മാർഗത്തിൽ ജിഹാദിൽ കൊല്ലപ്പെട്ടതാണ്. അപ്പം ആ യോദ്ധാവ് പറയാണ്. അപ്പോൾ അള്ളാഹു അവനോട് പറയും, കളവാണ് നീ പറയുന്നത്. ജനങ്ങൾ നിന്നെ പുകഴ്ത്തി, നീ ധീരനാണെന്ന് പറയണം, ഇതൊക്കെയായിരുന്നില്ലേ നിന്റെ ആഗ്രഹം? ജനങ്ങളത് പറയുകയും ചെയ്തു. ഇനി നിനക്കെന്റെ പക്കൽ നിന്നൊന്നുമില്ല. ഈ മൂന്ന് പേരെയും അവസാനം നരകത്തിലേക്കെറിയാൻ റബ്ബ് കൽപ്പിക്കും. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്ത് നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു തന്നത്. അപ്പോ ഈ മൂന്ന് പേരുടെയും അവസ്ഥയെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. നമ്മൾ അതിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇൻഷാല്ലാ. അടുത്ത കഥ പറയാൻ പരിപാടിയിൽ നമുക്ക് മറ്റൊരു കഥയുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാതുഹു.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് കഥ പറയാം. അർഷദ് അൽഹിക്കമി താനൂർ എഴുതി വിസ്ഡം സ്റ്റുഡൻസ് പുറത്തിറക്കിയ മക്കളോട് പറയാനുള്ള കഥകൾ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി അബ്ദുസ്സലാം വീട്ടിൽ നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: ഹസൻ അൻസാരി, നമ്മുടെ ഈ കഥകൾ ഇപ്പൊ എല്ലാവർക്കും വളരെ മനോഹരമായി തോന്നുന്നതാണ്. അർഷദ് അൽഹിക്കമയുടെ ഈ ഒരു കഥാസംഹാരം, അതിലെ ഒരുപാട് കഥകൾ, അതിലെ ചില കഥകളൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. ഈ വെക്കേഷൻ സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കഥകൾ മോൻ പഠിക്കുന്ന ഒരു ഓൺലൈൻ കോഴ്സുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലൊക്കെ അത് ആദ്യം അതിൻ്റെ വീഡിയോ വേർഷൻ ലഭ്യമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ശബ്ദാവിഷ്കാരം കൂടിയാണ് നമ്മൾ കാതോർത്തത്. അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ജനക്ഷേമം, ഇന്നത്തെ ജനക്ഷേമത്തിൽ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട സംസാരം നിർവഹിക്കുന്നത് എ എം ഷംസുദ്ദീനും ഇബ്നു അലി എടത്തനാട്ടുകരയും.
6: ഇന്ന് നമ്മൾ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ അതിഥി എ എം ഷംസുദ്ദീൻ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ഇന്റലിജൻസ് പെരിന്തൽമണയാണ്. അദ്ദേഹം പീസ് റേഡിയോയുടെ ശ്രോതാക്കൾക്ക് പരിചിതനാണ്. പീസ് റേഡിയോ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. അതിൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട രണ്ട് എപ്പിസോഡുകളും ജി എസ് ടി പാനൽ ഡിസ്കഷനിലെ ഒരു പാനലിസ്റ്റുമായിരുന്നു നമ്മുടെ അതിഥി എ എം ഷംസുദ്ദീൻ. ഇന്ന് നമ്മൾ ഈ വേ ബിൽ എന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ അടുത്ത് നടന്ന ബസ് സമരവുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയിൽ കൂടുതൽ ആളുകൾ സഞ്ചരിച്ചിരുന്നു. ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സൈഡിൽ ചരക്ക് സേവന നികുതി വകുപ്പിൻ്റെ ഒരു പരസ്യം കണ്ടു. ബിൽ ചോദിച്ചു വാങ്ങൂ, ബിൽ നിങ്ങളുടെ അവകാശമാണ്. ചരക്ക് സേവനങ്ങൾ വാങ്ങുമ്പോൾ ജി എസ് ടി രേഖപ്പെടുത്തിയ ബില്ല് ചോദിച്ചു വാങ്ങുക. എന്താണ് ഈ ബില്ല് എന്നതിൽ നമുക്ക് തുടങ്ങാം. ഷംസുദ്ദീൻ, എന്താണ് ബില്ല്, എന്താണ് ജി എസ് ടി രേഖപ്പെടുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
7: ആദ്യമായി പീസ് റേഡിയോയിൽ ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി പറയുന്നു. ചോദ്യം എന്താണ് ബില്ല് എന്നുള്ളതാണ്. ബില്ല് എന്ന് പറയുന്നത് ചരക്കു സേവനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സാധനം വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു സേവനം ഉപയോഗപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രതിഫലത്തിന് നമുക്ക് ആ കച്ചവടക്കാരൻ തരുന്ന ഔദ്യോഗികമായ ഒരു രേഖയാണ് ബില്ല്. നമ്മൾ ആ സാധനം മേടിച്ചു എന്നുള്ളതിന് ഉപോത്ഭവമായ തെളിവായിട്ടുള്ള രേഖയാണ് ബില്ല്.
6: ഓക്കെ, അതിൽ ടാക്സ് രേഖപ്പെടുത്തിയത് ശ്രദ്ധിക്കണം എന്ന രൂപത്തിൽ ഒരു പരാമർശമുണ്ട്. അതെന്താണ്, എന്താണ് ടാക്സുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്?
7: നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ജി എസ് ടി എന്ന് പറയുന്നത്. ജി എസ് ടി നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്റം വാറ്റായിരുന്നു, ഇപ്പോഴത് ജി എസ് ടി ആണ്. ജി എസ് ടി എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ളതാണ്. ഈ ജി എസ് ടിയിൽ വരുന്ന ടാക്സ് എലമെൻ്റ് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യമായി വീതിക്കുന്നതാണ്. അപ്പോൾ ഒരു ബില്ലിൽ തന്നെ രണ്ട് നികുതി ഘടകങ്ങളുണ്ടാവും. ഒന്ന് സ്റ്റേറ്റ് നികുതിയും രണ്ട് സെൻട്രൽ നികുതിയും. ഈ രണ്ട് നികുതിയും വളരെ സെപ്പറേറ്റായിട്ട് തന്നെ ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. സ്റ്റേറ്റ് നികുതി എസ് ജി എസ് ടി എന്നും സെൻട്രൽ നികുതി സി ജി എസ് ടി എന്നുമാണ് സാധാരണഗതിയിൽ ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. SGST എന്നത് സംസ്ഥാന ഗവൺമെൻറ്റിന് ലഭിക്കേണ്ടതും CGST എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിന് ലഭിക്കേണ്ടതുമായ നികുതി വിഹിതമാണ്. ഇതുകൂടാതെ സംസ്ഥാനത്തിന് പുറത്തേക്ക് വിൽപ്പന നടത്തുമ്പോൾ IGST എന്നാണ് ഇതിനെ പറയുന്നത്. IGST എന്ന് പറയുന്നത് സ്റ്റേറ്റിനും കേന്ദ്രത്തിനും അവകാശപ്പെട്ടതാണ്. അത് പിന്നീട് കേന്ദ്രം അതിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ച് അതത് ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് വിധിച്ചു കൊടുക്കുന്നതാണ്.
6: അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ചരക്കോ അല്ലെങ്കിൽ സേവനമോ ലഭിക്കുമ്പോൾ ഉപഭോക്താവിന് ലഭിക്കുന്ന ഒരു രേഖയാണ് ബില്ല്. ബില്ലിൽ സംസ്ഥാനത്തിനകത്തു നിന്നുള്ള ഒരു സേവനമാണ് ലഭിക്കുന്നതെങ്കിൽ, ചരക്കാണ് വാങ്ങുന്നതെങ്കിൽ രണ്ട് ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. SGST സ്റ്റേറ്റിന് ലഭിക്കുന്ന GST, CGST കേന്ദ്രത്തിന് ലഭിക്കുന്ന CGST ടാക്സും.
7: അതെ അതെ.
6: ഈ വെബില് ഒരു മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത ഒരു പുതിയ സംവിധാനമാണ്. എന്താണ് ഇത് ഇ-വേബിൽ?
7: ഇ-വേബിൽ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല. എന്നിരുന്നാലും നേരത്തെ ഇ-വേബിലിന് പകരം സംസ്ഥാനങ്ങൾ വേബിൽ അല്ലെങ്കിൽ ഡെലിവറി നോട്ട് തുടങ്ങിയ പദങ്ങളിൽ ഈ സംവിധാനം ഉപയോഗിച്ചിരുന്നു. ഇ-വേബിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധനങ്ങളുടെ മൂവ്മെൻറ്റ് നടത്തുമ്പോൾ, ഒരു വണ്ടിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ, ഫ്ലൈറ്റിലോ ഷിപ്പിലോ ഏത് രീതിയിലാണെങ്കിലും സാധനങ്ങൾ മൂവ്മെൻറ്റ് നടത്തുമ്പോൾ, ഒരു ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോൾ ആവശ്യമായ ബില്ലിന് പുറമെ, ബില്ലിന് പകരമുള്ളതല്ല ഇ-വേബില്ല്. ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ബില്ലിന് പകരമുള്ളതല്ല ഇ-വേബില്ല്, ബില്ലിനോടൊപ്പം തന്നെ ആവശ്യമായ ഒന്നാണ് ഇ-വേബില്ല്. വളരെ സിമ്പിളായി എന്ന് പറഞ്ഞാൽ, സിമ്പിളായി അത് പറയുകയാണെങ്കിൽ, ബില്ലിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് അതോറിറ്റിയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഈ വെബില്ല്. അതായത് ഞാൻ ഒരു എക്സ് എന്നുള്ള ഒരാൾ ഒരു സാധനം വിൽക്കുകയാണെങ്കിൽ, അയാൾ Y എന്നുള്ള ഒരാൾക്കാണ് അത് വിൽക്കുന്നതെങ്കിൽ, അയാൾ ഇന്ന സാധനം ഇത്ര ക്വാണ്ടിറ്റി ഇത്ര രൂപയ്ക്ക് ഇത്ര ടാക്സ് എഫക്റ്റ് അതിലുണ്ട്, അത് ഇന്ന വണ്ടിയിൽ കൊണ്ടുപോകുന്നു എന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റിനെ മുൻകൂട്ടി അവരുടെ ഓൺലൈൻ പോർട്ടലിലൂടെ അറിയിക്കുന്ന സംവിധാനമാണ് ഈ വെബില്ല്.
6: അതായത് ബില്ല് നിർബന്ധമാണ്, അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റാണ് ഇ-വേബില്ല്.
7: ഇ-വേബില്ലും നിർബന്ധമാണ്. ഇപ്പോൾ താൽക്കാലികമായി ഈ February 1 വരെ, 1st മുതൽ അത് നിർബന്ധമായി ഇൻ്റർസ്റ്റേറ്റ്, അതായത് സംസ്ഥാനാനന്തര വിൽപ്പന ട്രാൻസാക്ഷൻസിന് അത് നിർബന്ധമാക്കിക്കൊണ്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു. എന്നാൽ ഇ-വേബില്ലിലെ സെർവറിലെ ചില പ്രശ്നങ്ങൾ, സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് തൽക്കാലം അത് മാറ്റിവെച്ചിരിക്കുകയാണ്. പറഞ്ഞ് കേൾക്കുന്നത് വെച്ച് മോസ്റ്റ് പ്രോബബ്ലി ഈ മാസം അവസാനത്തോടുകൂടി അത് ഇംപ്ലിമെൻ്റ് ചെയ്യും എന്നുള്ളതാണ്.
6: ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പത്രത്തിൽ വായിച്ചത് ഓർമ്മ വരുന്നു, ഇ-വേബില്ല് സംവിധാനം തകരാറിലായത് കാരണം നികുതി പിരിവിൽ കുറവ് വന്നിട്ടുണ്ടെന്ന്. എന്താണ് ഇ-വേബിലിന് ആ ഒരു ആംഗിളുള്ള ഒരു പ്രത്യേകത?
7: അതായത് വ്യാപാരികൾ തമ്മിൽ, പ്രത്യേകിച്ച് സംസ്ഥാനാന്തര വ്യാപാരത്തിൽ ഇ-വേബില്ലിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. പ്രത്യേകിച്ച് ചെക്ക് പോസ്റ്റുകളെല്ലാം ഈ GST കാലഘട്ടത്തിൽ ചെക്ക് പോസ്റ്റുകളെല്ലാം നിർത്തലാക്കി. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരാൾ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഒരു വ്യാപാരി ചരക്ക് കൊണ്ടുവരുന്ന സമയത്ത് ചെക്ക് പോസ്റ്റുകളിൽ അത് കാണിച്ച് രേഖപ്പെടുത്തുമായിരുന്നു. ഇപ്പോൾ ചെക്ക് പോസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് പല തരത്തിലുള്ള ഇതിനൊരു അക്കൗണ്ടബിലിറ്റി കുറഞ്ഞു. അത് കാരണം തന്നെ പല ആളുകളും ഈ ബില്ലുകൾ, കൊണ്ടുവരുന്ന സാധനങ്ങൾ കൊണ്ടുവന്നതായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഗവൺമെൻറ്റിനെയും അറിയിക്കാത്ത ഒരു സംവിധാനം വരികയും അതുമൂലം വൻതോതിൽ നികുതി ചോർച്ച ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പം ഈ ഇത്തരത്തിലുള്ള നികുതി ചോർച്ച തടയുന്നതിനും കച്ചവടക്കാർക്ക്, ഡീലർക്ക് സ്വമേധയാ നിയമം പാലിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇ-വേബില്ല്. എന്ന് വെച്ചാൽ ഇ-വേബ് കർണാടകയിൽ നിന്നൊരു സാധനം അല്ലെങ്കിൽ ഒരു ചരക്ക് കൊണ്ടുവരുന്ന വ്യാപാരി അത് കൊണ്ടുവരുന്ന, അവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇലക്ട്രോണിക് വഴി, ഇ-വേബില്ല് വഴി അല്ലെങ്കിൽ ഇലക്ട്രോണിക് പോർട്ടൽ വഴി ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ടാക്സ് അതോറിറ്റിയോ അറിയിക്കുന്ന സംവിധാനമാണ് ഇ-വേബില്ല്. ഇ-വേബില്ല് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ട്രാൻസാക്ഷൻ അയാൾ അക്കൗണ്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്.
6: എല്ലാവർക്കും ഈ വേ ബില്ല് നിർബന്ധമാണ്? എന്തൊക്കെയാണ്, ആരെയൊക്കെയാണ് ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്?
7: ഈ വേ ബില്ല് 154 ചരക്കുകൾക്ക്, 154 ഇനം ചരക്കുകൾക്ക് ഈ വേ അതിൻ്റെ മൂവ്മെൻറ്റിന്, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷന് ഈ വേ ബിൽ വേണ്ട എന്നുള്ളതാണ്. ഈ 154 ചരക്കുകളിൽ ആൾമോസ്റ്റ് എല്ലാ നോൺ ടാക്സബിൾ സാധനവും, നികുതിരഹിതമായ എല്ലാ ചരക്കുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. വളരെ ചുരുക്കം ചില ചരക്കുകൾ ഒഴിച്ച്. പിന്നെ ഈ വേ ബിൽ നിർബന്ധമായിട്ടുള്ളത് ഇതൊരു മോട്ടോറൈസ്ഡ് വെഹിക്കിളിൽ കൊണ്ടുപോകുന്ന ചരക്കുകൾക്ക് മാത്രമേ ഈ വേ ബില്ല് വേണ്ടുള്ളൂ. ഉദാഹരണമായി ഒരു കാളവണ്ടിയിൽ കുറച്ച് ചരക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ വേ ബില്ല് നിർബന്ധമില്ല.
6: തലച്ചുമടായിട്ട്
7: കൊണ്ടുപോകുകയാണെങ്കിലും വേണ്ട. മോട്ടോറൈസ്ഡ് വെഹിക്കിളിൽ കൊണ്ടുപോകുന്ന മൂവ്മെന്റ് ഉള്ള ചരക്കുകൾക്ക് മാത്രമേ ഈ വേ ബില്ല് ആവശ്യമുള്ളൂ.
6: ആരാണ് ഈ വേ ബില്ല് എടുക്കാൻ ബാധ്യസ്ഥർ?
7: ഈ വേ ബില്ല് എടുക്കേണ്ടത് 4 കൂട്ടർക്ക് ഈ വേ ബില്ല് എടുക്കാം. ഒന്ന്, വിൽക്കുന്ന ആൾക്ക് അയാൾ രജിസ്റ്റേർഡ് ഡീലറാണെങ്കിൽ ഈ വേ ബില്ല് എടുക്കാം. വാങ്ങുന്ന ആൾക്ക് അയാൾ രജിസ്റ്റേർഡ് ഡീലറാണെങ്കിൽ ഈ വേ ബില്ല് എടുക്കാം. ഇത് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടർ, ഉദാഹരണം പാർസൽ ഏജൻസികൾ, പാർസൽ സർവീസുകാർ, ട്രാൻസ്പോർട്ടിംഗ് സർവീസ് ചെയ്യുന്ന ഫ്ലീറ്റ് ഓണേഴ്സ്, ഇവർക്ക് ഈ വേ ബില്ല് എടുക്കാം. നാലാമത്, ഒരു സാധാരണ കോമൺ സിറ്റിസൺ, അപ്പം എനിക്ക് വേണമെങ്കിൽ ഒരു ഈ വേ ബില്ല് എടുക്കാം. ചില കണ്ടീഷനുകളുണ്ട് എങ്കിലും ഈ 4 കൂട്ടർക്കും ഈ വേ ബില്ല് എടുക്കാം.
6: ഈ വേ ബില്ലുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ ട്രെയിനിങ് ലഭിച്ച ഒരാളാണ് താങ്കൾ.
7: അതെ,
6: ഡിപ്പാർട്ട്മെന്റിലെയും അതേപോലെ വ്യാപാരികൾക്കും ടാക്സ് പ്രാക്ടീഷണേഴ്സിനും താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട പരിശീലനവും ക്ലാസ്സും ഒക്കെ എടുത്തിട്ടുണ്ട്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ എങ്ങനെയാണ് ഈ വേ ബില്ല് ജനറേറ്റ് ചെയ്യുക എന്ന് ഒന്ന് പറയാമോ?
7: ഈ വേ ബില്ല് സാധാരണഗതിയിൽ ഒരു കസ്റ്റമർ, ഒരു സംസ്ഥാനത്തിനകത്ത് നിന്നൊരു സാധനം മേടിക്കുന്ന ഒരാൾക്ക് ഈ വേ ബില്ല് കസ്റ്റമർ എന്നുള്ള രൂപത്തിൽ അയാൾ എടുക്കേണ്ടതില്ല. ഈ വേ ബില്ല് എടുക്കാൻ നിർബന്ധിതരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇത് വിൽക്കുന്ന ആളാണ്. വിൽക്കുന്ന ആളാണ് ഈ വേ ബില്ല് എടുക്കേണ്ടത്. അല്ലെങ്കിൽ വാങ്ങുന്ന ആൾ, വാങ്ങുന്ന ആൾ രജിസ്ട്രേഷനുള്ള ആളാണെങ്കിൽ. രജിസ്ട്രേഷൻ ഇല്ലാതെ സാധാരണ ഒരാൾ പോയിട്ട് ഒരു ഈ വേ ബില്ല് എടുക്കേണ്ട കാര്യം വരുന്നില്ല, കാരണം അത് വിൽക്കുന്ന ആൾ രജിസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് അയാൾ എടുത്തു തരും. രണ്ടാമത്തേത്, ഈ വേ ബില്ല് എടുക്കുന്നത് എല്ലാ സാധനങ്ങൾക്കും ഈ വേ ബില്ല് വേണ്ട. 50,000 രൂപയിൽ താഴെയുള്ള ചരക്കുകൾക്ക് ഈ വേ ബില്ല് വേണ്ട. ചില കണ്ടീഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന്, ഒരാൾ ഒരു ലോറിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പെട്ടിയാട്ടയിൽ 40,000 രൂപയുടെ ഒരു കുറച്ച് റെഡിമെയ്ഡ് സാധനങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ അയാൾ ഈ വേ ബില്ല് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ അയാൾക്ക് ബില്ലുണ്ടായിരിക്കണം. ഈ വേ ബില്ല് വേണ്ട എന്നതിൻ്റെ അർത്ഥം ബില്ല് വേണ്ട എന്നുള്ളതല്ല, ബില്ലുണ്ടായിരിക്കണം, അദ്ദേഹത്തിന് ഈ വേ ബില്ല് വേണ്ട. അതായത് 50,000 രൂപയിൽ കൂടുതലുള്ള സാധനങ്ങൾക്ക് മാത്രം ഈ വേ ബില്ല് എടുത്താൽ മതി.
6: ഓൺലൈൻ വഴി അല്ലാതെ ഈ വേ ബില്ല് എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ടോ?
7: ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇന്ന് എല്ലാവരും ആൻഡ്രോയിഡ് മൊബൈലുകൾ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ്. ആൻഡ്രോയിഡ് ആണെങ്കിലും മറ്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴിയുള്ള മൊബൈലുകളാണെങ്കിലും മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് അതിൽ തന്നെ ഈ വേ ബില്ല് ഏത് സമയത്തും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്, SMS ബേസ്ഡ് ഈ വേ ബില്ല് സംവിധാനമുണ്ട്, അതും ഉപയോഗിക്കാവുന്നതാണ്. കച്ചവടക്കാർക്കെല്ലാം രാത്രി അസമയങ്ങളിൽ ലോഡ് കയറ്റി പോകുമ്പോഴെല്ലാം SMS ബേസ്ഡ് ഈ വേ ബില്ല് സിസ്റ്റം ഉപയോഗിക്കാവുന്നതാണ്.
6: 50,000 രൂപയിൽ കൂടുതൽ വിലയുള്ള ചരക്കോ സേവനമോ
7: ആണെങ്കിൽ മാത്രം ഈ വേ ബില്ല്,
6: അതിൽ താഴെയാണെങ്കിൽ ഈ വേ ബില്ലിന് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഒരു രജിസ്റ്റർ ഡീലർ എങ്ങനെയാണ് ഈ വേ ബില്ല് ജനറേറ്റ് ചെയ്യുക? എന്തൊക്കെയാണ് അതിന് ആവശ്യമായുള്ള ഡോക്യുമെന്റ്സ്, ഡാറ്റ ആവശ്യമുള്ളത്?
7: ഓക്കെ, ഈ വേ ബില്ല് എടുക്കേണ്ടത്, ഈ വേ ബില്ല് എടുക്കുന്നതിന് ആദ്യമായി ഈ വേ ബില്ലിൻ്റെ ഒരു പോർട്ടലുണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. നമ്മുടെ NIC നാഷണൽ ഇൻഫോർമാറ്റിക് സെൻ്റർ ആണ് ഈ വെബ്സൈറ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ewebill.nic.in എന്നാണ് ആ സൈറ്റിൻ്റെ പേര്. ആദ്യം അതിൽ പോയി രജിസ്റ്റർ ചെയ്യണം. നമ്മൾക്ക് GSTN ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഈ വേ ബില്ല് എടുക്കാം എന്നുള്ള ഒരു ധാരണ പാടില്ല. ആദ്യം ഈ വേ ബില്ലിൻ്റെ പോർട്ടലിൽ പോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്ന പ്രോസസ്സ് ഒന്നുമില്ല. നിങ്ങൾ രജിസ്റ്റർ ഇ വേ ബിൽ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ന്യൂ യൂസർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഏതൊരു സൈറ്റിലും പോയി ചെയ്യുന്ന പോലെ ന്യൂ യൂസർ കൊടുക്കുക. ന്യൂ യൂസർ കൊടുത്താൽ നിങ്ങളുടെ ടിൻ നമ്പർ, GST നമ്പർ ചോദിക്കും. ആ GST നമ്പർ അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കോളത്തിൽ എൻട്രി ചെയ്ത് കൊടുക്കുക. എൻട്രി ചെയ്ത് കൊടുത്താൽ സ്വാഭാവികമായും നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് സിസ്റ്റം തന്നെ നിങ്ങളുടെ ജി എസ് ടി എൻ പോർട്ടലിൽ നിന്ന് പോപ്പപ്പ് ചെയ്തോളും. നിങ്ങളുടെ രജിസ്റ്റേർഡ് ആ സമയത്ത് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉണ്ടാവും. നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ജി എസ് ടി എന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിലും ഉണ്ടാവും. അതിലേക്ക് ഒരു വൺ ടൈം ഒ ടി പി വരും. ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ രജിസ്ട്രേഷനുള്ള ആളായി, ഇ വേ ബില്ലിൽ രജിസ്റ്റർ ചെയ്തതായി കണക്കാക്കപ്പെടും.
6: അതിനുശേഷമുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണ്?
7: ഒരു വ്യാപാരി പുതുതായിട്ട് ഇ വേ ബില്ലിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അയാളുടെ കയ്യിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ അയാളുടെ തൊട്ടടുത്ത് ടേബിളിൽ വേണ്ട ഒരു കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ ജി എസ് ടി എൻ നമ്പർ ഉണ്ടായിരിക്കണം,
6: അതായത് രജിസ്ട്രേഷൻ നമ്പർ, ജി എസ് ടി രജിസ്ട്രേഷൻ നമ്പർ
7: അയാൾക്ക് അറിഞ്ഞിരിക്കണം. കാരണം അതാണ് ഫസ്റ്റ് എൻട്രി ചെയ്യേണ്ടത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ജി എസ് ടി എൻ പോർട്ടലിൽ ഇയാൾ കൊടുത്തിട്ടുള്ള രജിസ്റ്റേർഡ് മൊബൈൽ അതുണ്ടായിരിക്കണം, രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി അതുണ്ടായിരിക്കണം, പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂസർ ഐ ഡി, അതുപോലെ തന്നെ നമ്മൾ തന്നെ ഒരു പാസ്വേഡ്, പാസ്വേഡ് മിനിമം 8 അക്ഷരം ഉള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം, അതിൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം, ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള ഇങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ അടുത്ത് യൂസർ ഐ ഡിയും പാസ്വേഡും നിങ്ങൾക്ക് കിട്ടും. ഈ പാസ്വേഡും യൂസർ ഐ ഡിയും ഉപയോഗിച്ച് നിങ്ങൾക്ക് പിന്നീട് ഈ വേ ബില്ലിന്റെ സൈറ്റിൽ കയറിക്കൊണ്ട് ഈ വേ ബിൽ ജനറേറ്റ് ചെയ്യാവുന്നതാണ്.
6: ചരക്കിന്റെ മൂവ്മെന്റ് തുടങ്ങുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ ഈ വേ ബില്ല് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എത്ര എന്ന് വെച്ചാല് 10 കിലോമീറ്ററിനകത്ത് വേണം വേണ്ട അങ്ങനെയുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. എത്ര ഈ ദൂരം

0: കൺസൈനർ ആർക്കാണോ സാധനം കൊടുക്കുന്നത്, ആർക്കാണോ എത്രയാണോ ക്വാണ്ടിറ്റി, അതിൻ്റെ ടാക്സ് റേറ്റ്, അതിൻ്റെ വാല്യൂ, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് അതിലുള്ളത്. അതിൽ എൻട്രി ചെയ്തതിന് ശേഷം നിങ്ങൾ വണ്ടി, ലോറി നിങ്ങളുടെ ഗോഡൗണിലേക്കോ മറ്റോ ചരക്ക് കയറ്റുന്നതിന് വേണ്ടി പോകുന്നു. ചരക്കെല്ലാം കയറ്റിക്കഴിഞ്ഞ് വണ്ടി ഡ്രൈവർ വണ്ടിയിൽ കയറുന്ന ചരക്ക് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ അതിൻ്റെ പാർട്ട് ബി ഫില്ല് ചെയ്യേണ്ടത്. കാരണം പാർട്ട് ബി ഫില്ല് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉദാഹരണമായി രാവിലെ ഒരാൾ ചരക്ക് ഗോഡൗണിലേക്ക് കയറ്റാൻ കൊണ്ടുപോയി, അവിടെ അപ്പം തന്നെ പാർട്ട് ബിയും ഫില്ല് ചെയ്താൽ അയാളുടെ 24 മണിക്കൂർ ലാപ്സാവും. അപ്പോൾ പാർട്ട് എ മാത്രം ഫില്ല് ചെയ്യുക. പാർട്ട് ബി ഡ്രൈവർ ടാർപ്പായെല്ലാം കെട്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് പാർട്ട് ബി ഫില്ല് ചെയ്യേണ്ടത്. പാർട്ട് ബിയിൽ രണ്ട് ഭാഗമാണുള്ളത്. ഒന്ന്, ട്രാൻസ്പോർട്ടറെ സംബന്ധിച്ച ഡീറ്റെയിൽസ്,
1: വണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ.
0: ഇതെല്ലാം വണ്ടിയുമായി, പാർട്ട് ബിയിൽ വണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. അതിൽ ട്രാൻസ്പോർട്ടറെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഉദാഹരണമായി നമ്മൾ ചിലപ്പോൾ കുറച്ച് ഒരു ബണ്ടിൽ പാക്ക് ചെയ്തിട്ട് ഒരു പാർസൽ ഏജൻസിനെ ഏൽപ്പിക്കുകയായിരിക്കും. KRSO അല്ലെങ്കിൽ APSO അങ്ങനെയുള്ള ഏതെങ്കിലും പാർസൽ ഏജൻസിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ KRSO GST നമ്പർ പാർട്ട് ബിയിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതല്ല, ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം വെഹിക്കിളിൽ കൊണ്ടുപോകുമായിരിക്കും. അപ്പോൾ ആ വെഹിക്കിൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. പാർട്ട് ബിയിൽ രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, ട്രാൻസ്പോർട്ടറുടെ ഡീറ്റെയിൽസ്. രണ്ട്, വെഹിക്കിൾ നമ്പർ. നമ്മളുടെ സ്വന്തം വെഹിക്കിളിൽ കൊണ്ടുപോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ വാടകയ്ക്ക് എടുത്ത വെഹിക്കിളിൽ കൊണ്ടുപോവുകയാണ്, രണ്ടാണെങ്കിലും ആ വെഹിക്കിൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടറുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക.
1: 100 കിലോമീറ്ററിന് 24 hours ആണ് അതിൻ്റെ സമയം.
0: ഓരോ 100 കിലോമീറ്ററിനോ അതിൻ്റെ പാർട്ടിനോ ഒരു ദിവസം കിട്ടും. ഉദാഹരണത്തിന് 110 കിലോമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 48 മണിക്കൂർ സമയം കിട്ടും. 220 കിലോമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ദിവസം സമയം കിട്ടും.
1: ഒരു സംശയം തോന്നുന്നത്, ഒരു ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങാൻ ഉദ്ദേശിച്ചു, പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എന്തോ കാരണങ്ങൾ കൊണ്ട് അത് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ചരക്കിന്റെ മൂവ്മെന്റ് നടന്നില്ല.
0: ഓക്കെ,
1: എന്ത് ചെയ്യും? നിങ്ങൾ ഓൺലൈനിൽ കയറി കഴിഞ്ഞു, അത് അക്കൗണ്ടിൽ വരുമെന്നാണ് സംശയം.
0: ചോദ്യം മനസ്സിലായി. ഇ വേ ബില്ലിന്റെ സബ്മിഷൻ പൂർത്തിയാവുന്നത് നിങ്ങൾ ഇതിന്റെ വെഹിക്കിൾ നമ്പറും പാർട്ട് ബി ഫില്ല് ചെയ്യുന്നതോടുകൂടി മാത്രമാണ്. പാർട്ട് ബി പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ട്രാൻസ്പോർട്ടറുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തു, അല്ലെങ്കിൽ വെഹിക്കിൾ നമ്പർ ഫില്ല് ചെയ്തു. ഇതോടുകൂടി മാത്രമാണ് ഇതിൻ്റെ സമയം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ വെഹിക്കിൾ നമ്പർ ഫില്ല് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ ട്രാൻസ്പോർട്ടർ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ ഇ വേ ബില്ല് വാലിഡേറ്റ് ആയിട്ടില്ല, സബ്മിഷൻ ആയിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു ഡാറ്റ എൻ്റർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ. ഇനി വെഹിക്കിൾ നമ്പറും ഫില്ല് ചെയ്തു, നിങ്ങൾ വെഹിക്കിൾ നമ്പർ ഫില്ല് ചെയ്തു, വണ്ടിയെല്ലാം റെഡിയായി, നിങ്ങളുടെ ഗോഡൗണിൽ നിന്നും ഒരു 1 കിലോമീറ്ററോ അല്ലെങ്കിൽ 100 മീറ്ററോ അകലെ എത്തി, വണ്ടി പഞ്ചറായി അല്ലെങ്കിൽ വണ്ടി എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി, നിങ്ങൾക്ക് ആ ബ്രേക്ക് ഡൗൺ ആയതിനു ശേഷം നിങ്ങൾക്ക് വീണ്ടും വെഹിക്കിൾ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് വേറൊരു വെഹിക്കിളിലേക്ക് ആ സാധനം മാറ്റിക്കയറ്റുകയാണെങ്കിൽ അതുവഴി കൊണ്ടുപോകാവുന്നതാണ്.
1: ഇ വേ ബില്ല് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാൻസലേഷൻ ഉണ്ടോ എന്നാണ്?
0: ഇ വേ ബില്ലിൽ മറ്റ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സംവിധാനത്തിൽ, വാറ്റ് സംവിധാനത്തിൽ ഇല്ലാത്ത ഒരു ഫെസിലിറ്റിയാണ് ഇ വേ ബില്ല് ക്യാൻസൽ ചെയ്യാനുള്ള ഫെസിലിറ്റി. നമ്മളൊരു ഇ വേ ബില്ല് ക്രിയേറ്റ് ചെയ്തു, ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ട്രാൻസ്പോർട്ടേഷൻ നടന്നില്ല, അല്ലെങ്കിൽ വട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ആ ഓർഡർ ക്യാൻസലായി, അല്ലെങ്കിൽ ആ ഡീലർക്ക് ആ സാധനം വേണ്ടെന്ന് പറഞ്ഞു, ഓർഡർ ക്യാൻസൽ ആയിക്കഴിഞ്ഞാൽ ഇ വേ ബില്ല് നിങ്ങൾക്ക് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത ആൾക്ക്, വേറെ ആർക്കും പറ്റില്ല, ആരാണോ ക്രിയേറ്റ് ചെയ്തത് അയാൾക്കത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 24 മണിക്കൂറാണ് സമയപരിധി, അതിൻ്റെ ഉള്ളിൽ അയാൾക്ക് ക്യാൻസൽ ചെയ്യാം. ഒരു കണ്ടീഷനുണ്ട് അതിന്. ഉദാഹരണമായി ഇവിടെ നിന്നും ഇ വേ ബില്ല് ക്രിയേറ്റ് ചെയ്തു, 5 കിലോമീറ്റർ അപ്പുറം വരെ എത്തി, അവിടെ നിന്നാണ് ഈ ഓർഡർ ക്യാൻസൽ ആവുന്നത് എങ്കിൽ നിങ്ങൾക്കത് ക്യാൻസൽ ചെയ്യാം. പക്ഷേ ഈ 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ GST ഓഫീസേഴ്സ് ആരും ഇത് പരിശോധിച്ച് വെരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. വൺസ് GST ഓഫീസർ ഈ ഇ വേ ബിൽ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല.
1: ഇ വേ ബിൽ ഒരു പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള പുതിയ സംവിധാനമാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ പരിശോധനയും ആ ഒരു ലെവലിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് ഇ വേ ബില്ലിന്റെ പരിശോധന നടത്തുക?
0: ഇ വേ ബില്ല് പൂർണ്ണമായും IT ബേസ്ഡ് സംവിധാനമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി വളരെ നന്നായി യൂസ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇതിൽ ഇ വേ ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത് ആളുകളും അത് പരിശോധിക്കുന്ന ആളുകളും രണ്ട് വിഭാഗമാണുള്ളത്. ക്രിയേറ്റ് ചെയ്യുന്നത് അധികവും വ്യാപാരികളും പരിശോധിക്കുന്നത് ഉദ്യോഗസ്ഥരുമാണ്. ഉദ്യോഗസ്ഥർക്ക് ഇതിനുവേണ്ടി പ്രത്യേക ആപ്ലിക്കേഷൻ ആപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവരുടെ മൊബൈലുകളിൽ.

0: എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ആപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെറ്റിൽ ഇന്റർനെറ്റിൽ ആ സൈറ്റിൽ പോയാൽ അത് വെരിഫൈ ചെയ്യാൻ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് അവർക്ക് വണ്ടി വഴിയിൽ വാഹനങ്ങൾ പരിശോധിക്കുകയും ഇ വേ ബില്ല് വെരിഫൈ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇ വേ ബില്ല് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഇ വേ ബില്ല് നിങ്ങൾക്ക് അത് 24 മണിക്കൂറിൽ താഴെയാണെങ്കിൽ കൂടി അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല.
1: അതായത് ഒരു ഹാർഡ് കോപ്പി ഇല്ലാതെ തന്നെ, ഇ വേ ബില്ലിന്റെ ഒരു പ്രിന്റ് ഇല്ലാതെ തന്നെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ.
0: ഇതിൽ പൊതുജനങ്ങൾക്കും ഒരു ഇ വേ ബില്ല് ജെനുവിൻ ആയിട്ടുള്ള ഇ വേ ബില്ലാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഈ സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ആ ഇ വേ ബില്ലിന്റെ നമ്പർ എൻട്രി ചെയ്ത് കൊടുത്താൽ അതിന്റെ ജെനുവിനിറ്റി, ശരിയായ ഇ വേ ബില്ലാണോ അല്ലയോ എന്നുള്ളത് സിസ്റ്റത്തിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നും ഇന്റർനെറ്റിൽ നിന്നും അറിയാവുന്നതാണ്.
1: ഇ വേ ബില്ലിന് പ്രത്യേകിച്ച് നമ്പറോ ബാർകോഡോ അങ്ങനെ എന്താണ് സംവിധാനം? അതിന്റെ
0: ഇ വേ ബില്ല് ഒരു നമ്പറാണ്, 18 or 13 നമ്പറുള്ള ഒരു സംവിധാനമാണ് ഇ വേ ബില്ല്. നമ്പറാണത്. ആ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൽ ബാർകോഡും ഉണ്ട്. ഡിപ്പാർട്ട്മെന്റൽ ഓഫീസർക്ക് ജസ്റ്റ് മൊബൈൽ ഉപയോഗിച്ച് ആ ബാർകോഡ് സ്കാൻ ചെയ്താൽ, ബാർകോഡ് മീൻസ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നമ്പർ ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. പൊതുജനങ്ങൾക്കും അവരുടെ മൊബൈലിൽ ക്യു ആർ കോഡ് സ്കാനർ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് ആ നമ്പർ വെരിഫൈ ചെയ്യാവുന്നതാണ്. വെരിഫൈ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് NIC സൈറ്റിൽ പോവും, അത് വെരിഫൈ ചെയ്യും.
1: ഒരു കച്ചവടക്കാരൻ സ്ഥിരമായി ഒരേ ഏതാണ്ട് ഒരേ സാധനങ്ങളാണ് വിൽക്കുന്നത്, അതേപോലെ ഏതാണ്ട് മിക്കവാറും ഒരേ സ്ഥാപനങ്ങൾക്കാണ് വിൽക്കുന്നത്. ഈ ഇതൊരു നിരന്തരമായ പ്രോസസ്സാണ്. ഈ പ്രോസസ്സിന് അനുകൂലമായി ഒരുപാട് ഇ വേ ബില്ല് എടുക്കേണ്ടി വരില്ല? അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ വ്യാപാരികൾക്ക്?
0: അതിന് നമ്മളുടെ മുൻ വാറ്റ് സംവിധാനത്തിലുള്ള ഇല്ലാത്ത, അല്ലെങ്കിൽ ഡെലിവറി നോട്ട് സംവിധാനത്തിൽ ഇല്ലാത്ത ഒരു വളരെ അധികം വ്യാപാരികൾക്ക് ഉപകാരപ്രദമായ ഒരു സംവിധാനം ഇ വേ ബില്ലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിക്കവാറും വ്യാപാരികൾ സ്ഥിരമായി ഒരു കൂട്ടം വ്യാപാരികളിൽ നിന്ന് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നവരാണ്. അതുപോലെ സ്ഥിരമായി ഒരേ തരം ചരക്ക് ട്രാൻസാക്ഷൻ കൈമാറ്റം നടത്തുന്നവരുമാണ്. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇ വേ ബില്ലിൽ തന്നെ ഒരു മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട്. നിങ്ങൾ ലോഗിൻ ചെയ്ത് ആ സൈറ്റിനുള്ളിൽ കയറി കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ മേടിക്കുന്ന ആളുകൾ, നിങ്ങളുടെ ക്ലയൻസ്, നിങ്ങളുടെ പർച്ചേസേഴ്സ്, നിങ്ങൾ വിൽക്കുന്ന ആൾ, നിങ്ങളുടെ ക്ലയൻസ്, ഇവരുടെ എല്ലാം സ്ഥിരമായി നിങ്ങൾ മേടിക്കുന്ന, ഉദാഹരണമായിട്ട് ഒരു എ എന്നുള്ള ഒരു ഡീലർ സ്ഥിരമായി ഒരു 5 or 10 ഡീലർമാരുടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവരുടെ പർച്ചേസിങ് ഈ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ ഈ ഒരു മാസ്റ്റർ ഡാറ്റാബേസിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. അതേപോലെ ചരക്കുകളുടെയും, സ്ഥിരമായി നിങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചരക്കുകളുടെ ഡീറ്റെയിൽസും അതിൻ്റെ നികുതി നിരക്കുകളും അതിൻ്റെ വിലയൊഴികെയുള്ള റേറ്റ് നിങ്ങൾക്ക് അതിലടിക്കാം. ടോട്ടൽ വിലയല്ലാതെ റേറ്റ് അതിലടിച്ച് അതും അതിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പഴയ കാലങ്ങളിൽ ഈ ഡെലിവറി നോട്ടെല്ലാം എടുക്കുന്ന സമയത്ത് ടിൻ നമ്പർ മാറി, GST മാറി, കൺസെയ്നി മാറി, ഇത്തരം തെറ്റുകൾ ഒഴിവാക്കാം. നിങ്ങൾ ആൾറെഡി നിങ്ങൾ ഇത്തരം ഒരു ഡാറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇ വേ ബില്ല് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ആ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡീലറുടെ ഡീറ്റെയിൽസ് അവിടെ വന്നുകൊള്ളും, ആ ചരക്കിൻ്റെ ഡീറ്റെയിൽസ് അവിടെ വന്നുകൊള്ളും. എല്ലാം നിങ്ങൾ ആ പ്രത്യേക ഡീലർക്ക് കൊടുക്കുന്ന ആ ട്രാൻസാക്ഷൻ നടത്തപ്പെടുന്ന ക്വാണ്ടിറ്റിയും എമൗണ്ടും മാത്രം രേഖപ്പെടുത്തിയാൽ മതി.
1: അതായത് സ്ഥിരമായി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഡീലറുടെ പേര് അതിൽ സേവ് ചെയ്യാൻ പറ്റും, ചരക്കൾ സേവ് ചെയ്യാൻ പറ്റും, ഒരു ക്ലിക്കിൽ ഇതെല്ലാം ഇ വേ ബില്ലിലേക്ക് വരും.
0: അതെ,
1: അങ്ങനെ ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് സംസാരിച്ചാൽ പൂർത്തിയാക്കാത്തൊരു ഒരു കാര്യമുണ്ട്. ഒരു 10 km ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ട്. 10 km ആ ഉള്ളിലാണെങ്കിൽ ഇ വേ ബിൽ വേണമോ വേണ്ടയോ എന്നുള്ള ഒരു സംശയം.
0: വളരെ വളരെ അധികം തെറ്റിദ്ധരിക്കപ്പെട്ടതും പലപ്പോഴും പല ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഒരു തെറ്റായ രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുമായിട്ടുള്ള ഒരു സംഭവമാണ്, 10 km താഴെ ഇ വേ ബില്ല് വേണ്ട എന്ന്. ഇത് തെറ്റായ ഒരു കാര്യമാണ് എന്നാണ് റൂള് വെച്ച് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം 10 km താഴെ എന്നുള്ള ഒരു പ്രൊവിഷൻ പറഞ്ഞിട്ടുള്ളത് ഒരു കച്ചവടക്കാരൻ അയാളുടെ ചരക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ട്രാൻസ്പോർട്ടർക്ക് എത്തിക്കുന്ന ദൂരമാണ്. അതേപോലെ ഒരു ട്രാൻസ്പോർട്ടർ തിരിച്ച് ഈ കച്ചവടക്കാരൻ്റെ ബിസിനസ് പ്ലേസിലേക്ക് എത്തിക്കുന്ന ദൂരമാണ് 10 km. ആ 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഇ വേ ബില്ല് വേണ്ടെന്നാണ്. ഈ 10 കിലോമീറ്റർ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് അത് മുഴുവനായും ഒരു ട്രാൻസ്പോർട്ടറെയും ഡീലറെയും സംബന്ധിച്ചിട്ടുള്ളതാണ്, ഒരു ട്രാൻസാക്ഷനെ സംബന്ധിച്ചിട്ടുള്ളതല്ല. ഉദാഹരണമായി ഒരു ടൗണിലുള്ള ഡീലർ അയാളുടെ ഗോഡൗണിൽ നിന്ന് ചരക്കു കയറ്റി അത് പാർസൽ അയാളുടെ സ്ഥിരമായ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിക്ക് എത്തിക്കുന്ന സ്ഥലം അതുവരെയുള്ള ആ ദൂരത്തിനാണ് ഇ വേ ബില്ല് വേണ്ടാത്തത്. അല്ലാതെ ഒരു സെയിലിന് നിങ്ങളൊരു സെയിൽ ഒരു സപ്ലൈ നടത്തുകയാണ് അല്ലെങ്കിൽ ഒരു പർച്ചേസ് നടത്തുകയാണ്, നിങ്ങൾ വേറൊരു ഡീലറുടെ നിന്ന് നിങ്ങളുടെ ഡീലർ അല്ലെങ്കിൽ എക്സ് വൈ വൈ ടു എക്സ് വാട്ട് എവർ ഇറ്റ് ഈസ് അവർ തമ്മിലുള്ള ട്രാൻസാക്ഷന് അത് 10 കിലോമീറ്ററിൽ താഴെയാണെങ്കിലും ഇ വേ ബില്ല് വേണം.
1: ഓക്കെ, മറ്റൊരു സംശയം, 50,000 കൂടുതൽ വിലയുള്ള ചരക്കുകളുടെ ഒരു ട്രാൻസ്പോർട്ടേഷന് ഇ വേ ബില്ല് ആവശ്യമുള്ളൂ എന്ന് താങ്കൾ പറഞ്ഞു. എന്നാൽ ഒരു വാഹനത്തിൽ 3 ട്രാൻസാക്ഷൻ ഉണ്ട്, 20,001, 20,001, 20,001, അതായത് മൊത്തം നോക്കുമ്പോൾ 60,000 ഉണ്ട്, പക്ഷേ 50,000 കൂടുതലില്ലെങ്കിൽ വേണ്ടെന്ന് പറയുന്നു. ഇത് വേണ്ട, ഈ ഇങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻ വേണ്ട എന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
0: വളരെയധികം ഡിബേറ്റിന് വിധേയമായിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. കഴിഞ്ഞ ദിവസം സെൻട്രൽ എക്സൈസിൻ്റെ ഒരു ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നടന്ന ഒരു പ്രോഗ്രാമിൽ ഇത് സംബന്ധിച്ച ഒരു ചർച്ച ഉണ്ടായി. നമ്മളുടെ റൂൾ പറയുന്നത് 50,000 രൂപയിൽ കൂടുതൽ വാല്യൂ ഉള്ള സാധനങ്ങൾ ഒരു വണ്ടിയിലുണ്ടെങ്കിൽ ആ കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടർ ഈ 50,000 കൂടുതൽ 3 എണ്ണം ഉണ്ടെങ്കിൽ 3 എണ്ണത്തിനും ഇ വേ ബില്ല് എടുക്കാൻ ബാധ്യസ്ഥനാണ്. എന്ന് വെച്ചാൽ 20,000 രൂപയുടെ 3 ഇ വേ ബില്ലുണ്ട്, വിൽക്കുന്ന ആൾ സ്വാഭാവികമായും നിയമപ്രകാരം അതിന് എടുക്കേണ്ട ആവശ്യമില്ല, വാങ്ങുന്ന ആളും എടുക്കേണ്ട ആവശ്യമില്ല.
1: 20,000 ഉണ്ടെങ്കിൽ
0: 60,000 ആയല്ലോ, സ്വാഭാവികമായും 3 20,000 ഇ വേ ബില്ല് വേണ്ടല്ലോ എന്നുള്ള ഒരു ഇത് തോന്നാം. പക്ഷേ ഇത് വണ്ടിയിൽ മൊത്തം നോക്കുമ്പോൾ 60,000 വാല്യൂ 60,000 ആയി. സ്വാഭാവികമായും ഈ വണ്ടിയിൽ കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടർ, അതൊരുപക്ഷെ പാർസൽ ഏജൻസിക്കാരനാവാം അല്ലെങ്കിൽ വണ്ടിക്കാരനാവാം, അയാൾ അത് എടുക്കാൻ നിർബന്ധിതനാണ്.
1: നിലവിൽ ഇ വേ ബില്ല് അന്തർ സംസ്ഥാന ചരക്ക് സേവന കൈമാറ്റത്തിന് മാത്രമേ ആവശ്യമുള്ളൂ, ശരിയാണോ?
0: നിലവിൽ അതും ആവശ്യമില്ല. എന്ന് വെച്ചാൽ മാൻഡേറ്ററി അല്ല, കാരണം നമ്മൾ 1st ഇത് നിർബന്ധമാക്കിയിട്ട് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നെങ്കിലും
1: 2018 ഫെബ്രുവരി 1,
0: അതെ 2018 ഫെബ്രുവരി 1 മുതൽ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി നിർബന്ധമാക്കിയിരുന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം തൽക്കാലം അത് നടപ്പാക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. ലഭ്യമായ വിവരം വെച്ച് ഫെബ്രുവരി അവസാനത്തോടുകൂടി വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
1: GST പുതിയ ഒരു സംവിധാനമായ ഇ വേ ബില്ല്, ഇലക്ട്രോണിക് വേ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഓൺലൈനായി വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണിത്. ഇത് ബില്ലിനോട് കൂടെ ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റാണ്. ഈ വിഷയത്തിലെ ടെക്നിക്കലായി ട്രെയിനിങ് ലഭിച്ച ചരക്ക് സേവന നികുതി ഓഫീസർ ഇൻ്റലിജൻസ് AM ശംസുദ്ദീനാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മോട് വിശദീകരിച്ചത്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ജനക്ഷേമം. ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ GST ഇ വേ ബിൽ എന്നതിനെ കുറിച്ച് AM ശംസുദ്ദീനും പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി എടത്തനാട്ടുകരയും ചേർന്ന് നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത് വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന് നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.

0: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കുടുംബങ്ങളിലെ സന്തോഷവും അതേപോലെ തന്നെ കൊച്ചു കൊച്ചു പിണങ്ങങ്ങളും, അതൊക്കെ ഏറ്റവും വലിയ സമാധാനത്തിനും ഏറ്റവും വലിയ ശാന്തിക്കും മാത്രമേ കാരണമാക്കാവൂ എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തി കുടുംബങ്ങളിൽ സമാധാനം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന മനോഹരമായ പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ പ്രണയക്കുരുക്ക് രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഹാരിസ് ബിൻ സലീം തജുദ്ദീൻ സലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മുടെ ഹാരിസ് ബിൻ സലീം വീണ്ടും ചേരുകയാണ്. ഇന്നത്തെ ദിവസം ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. പലപ്പോഴും ജീവിതത്തിൽ ഒരു വൈകാരികതയുടെയും ലൈംഗിക ചിന്തകളുടെയും പ്രായത്തിലെത്തും മുമ്പേ തൻ്റെ എതിർലിംഗത്തോട് ആകർഷിക്കപ്പെടുക എന്ന പ്രവണതക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധങ്ങൾ ആരംഭിക്കുക എന്ന രീതിക്കും ഇന്ന് വലിയ രീതിയിൽ നമ്മുടെ സാമൂഹിക പരിസരം സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ അരികത്തും പരിസരത്തും എത്തുമ്പോൾ മുമ്പൊന്നും ഇല്ലാത്തത്ര ആൺപെൺ സൗഹൃദങ്ങളുടെ അതിർവരമ്പുകൾ മായ്ക്കപ്പെട്ട് അത് അരുതായ്മകളിലേക്കും അപകടങ്ങളിലേക്കും പോകുന്നത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രണയക്കൊലകളിലേക്കും പകപോക്കലുകളിലേക്കുമൊക്കെ എത്തിയതിൻ്റെ ബ്രേക്കിംഗ് ന്യൂസുകൾ പലപ്പോഴായി നമ്മുടെയൊക്കെ നോട്ടിഫിക്കേഷനുകളിൽ നാം കണ്ടിട്ടുണ്ട്. ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുകയാണ് നമ്മളിന്ന്. ഏറ്റവും ആദ്യം ഞാൻ ഹാരിസ്മോലിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, പ്രണയത്തിന് മനുഷ്യൻ്റെ പ്രായമുണ്ട്, ഒരാണും ഒരു പെണ്ണും തമ്മിൽ പ്രണയിക്കുക എന്ന് പറയുന്നത്. അത് തത്വത്തിൽ ഒരു ദൈവിക അനുഗ്രഹമാണ്, ആ ഒരു ആകർഷണം നിലനിൽക്കുക എന്ന് പറയുന്നത്. അതിനെ ഏറ്റവും ശരി ദിശയിൽ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം ഇതിന്ന് കുറച്ചും കൂടിയും വ്യാപകമാണ്, സർവവ്യാപകമാണ്. ആ ഒരു മാറ്റത്തിൻ്റെ ഒരു കാരണം എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
4: വളരെ പ്രധാനമായിട്ട് നമ്മൾ തുടക്കം തുടങ്ങേണ്ടത് ഇവിടെ നിന്ന് തന്നെയാണ്. അതായത്, ആരും പറയാതെ തന്നെ ഈ എതിർലിംഗത്തോട് താല്പര്യം ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യൻ്റെ പ്രകൃതി അനുസരിച്ചുള്ളൊരു സംഗതിയാണത്. അതായത്, കുറച്ച് സമയം സ്വകാര്യമായൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും, തെറ്റായ ഒരു മാനസികാവസ്ഥയിലേക്ക് പെട്ടെന്ന് മാറും. അതുകൊണ്ടാണല്ലോ ആണും പെണ്ണും ഒറ്റയ്ക്കാവണ്ട എന്ന് പറയുന്നതിൻ്റെ തത്വം. ഇവിടെ ഇതിന് പ്രോത്സാഹനം നൽകുന്ന ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് മീഡിയകളും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ എന്താ, ഇത് വളരെ എളുപ്പമാണ്. അതായത്, സമൂഹത്തിലേക്ക് അരാജകത്വം കൊണ്ടുവരുവാൻ ഇത്രയും എളുപ്പമുള്ളൊരു വഴി വേറെ ഇല്ല. അതായത്, നമ്മളെല്ലാവരും എന്തു ചെയ്യും, ആണും പെണ്ണും നമ്മുടെ മര്യാദയും സംസ്കാരമൊക്കെ അനുസരിച്ചുകൊണ്ടുള്ള ഒരകലം ഏത് സമയത്തും എല്ലാ സ്ത്രീ പുരുഷന്മാരും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ അകലം നഷ്ടപ്പെടുന്നതോടുകൂടെ എന്ത് ചെയ്യും? അത് വലിയ ദുരന്തങ്ങളിലേക്ക് വഴിയെത്തിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഇന്നിപ്പോൾ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി, അതായത് ആണും പെണ്ണും വ്യത്യാസമില്ല, അതൊന്നും ഇപ്പോൾ ആരും അംഗീകരിക്കേണ്ട. പക്ഷെ അതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യും? ഒരാണിനും പെണ്ണിനും അടുത്ത് പെരുമാറുമ്പോൾ ആണാണ് പെണ്ണാണ് എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടുകയും ഒരു പെണ്ണ് പെണ്ണിനോടും ഒരാണാണിനോടും പെരുമാറുന്നത് പോലെയുള്ള സർവ്വവിധ സ്വാതന്ത്ര്യത്തോടും കൂടെയുള്ള ഒരു പെരുമാറ്റത്തിലേക്ക് ആ ബോധവൽക്കരണങ്ങൾ മാനസികമായി ആളുകളെ എത്തിച്ചു എന്നുള്ളത് ഇപ്പോഴത്തെ ഈ പുതിയ ട്രെൻഡിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ പൊതുവെ പെൺകുട്ടികൾക്ക് എന്താ വെച്ചാൽ ആ അവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യും, ഞാൻ എല്ലാവരെപ്പോലെയും ആവണ്ടേ എന്നൊരു ചിന്താഗതിയിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായും കുറച്ചും കൂടി സ്വാതന്ത്ര്യമെടുത്തിട്ട് എന്ത് ചെയ്യും, അവർക്ക് കൂടുതൽ മിങ്കിൾ ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങൾ ലഭിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി ഉണ്ട്. അതിലുപരി എന്താണെന്ന് വിചാരിച്ചാൽ ധാരാളക്കണക്കിന് വളരെ സ്വതന്ത്രമായി ഇടപെടുവാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, മുമ്പത്തേതിനേക്കാളും വർദ്ധിച്ചു വന്നു എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ മറ്റൊന്ന്, മുമ്പത്തെ പോലെയല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതായത് ഒരാണും പെണ്ണും നിന്ന് സംസാരിക്കുമ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നണ്ട എന്ന് വിചാരിച്ചിട്ട് ആളുകൾ ഇതിൽ നിന്ന് മാറി നിന്നിരുന്നു. ഇന്ന് അങ്ങനെയല്ലല്ലോ, നമുക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, മറ്റാരും അറിയാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് തുടങ്ങുന്ന ഒരു ബന്ധം പഴയ കാലത്ത് ഒരു വർഷം കൊണ്ടൊക്കെ രൂപപ്പെട്ടു വന്നിരുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും,
3: പറ്റുന്നുണ്ട്.
4: ആ പറ്റും സൗകര്യ പരസ്പരമുള്ള ഒരു വലിയ ബന്ധമുണ്ടാക്കി തീർക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് ഈ സാഹചര്യങ്ങളെ കൊണ്ടൊക്കെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ചെറിയ ക്ലാസ് മുതൽ, ഒരു പക്ഷേ ഇന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാം ക്ലാസ് പറയാം, ഒരു അഞ്ചോ ആറോ ക്ലാസ് മുതൽ എന്ത് ചെയ്യാണ് ഇത് ആരംഭിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇത് വളരെ വ്യാപകമാണ്, ക്യാമ്പസുകളിലും പരിസരങ്ങളിലുമൊക്കെ എന്താണ് നമ്മൾ ഒരു നിലക്കും നമ്മൾ മുമ്പ് കാണാത്ത മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വസ്തുത.
3: അപ്പോൾ ഇതൊരു പിന്നെ ശരിക്ക് ഒരാണും ഒരു പെണ്ണും പ്രണയിക്കുകയാണ് വേണ്ടത്, അതൊരു സ്വാഭാവികതയാണ് എന്നൊരു ഒരു നോർമലൈസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്.
4: അതെ അതെ അതെ.
3: അപ്പോൾ ഇതൊരു യൂറോപ്പിൻ്റെ ഒരു ഒരു 10 വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള അല്ലെങ്കിൽ 20-25 വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയെ നമ്മുടെ നാടിന്ന് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്.
4: അതെ. എന്നാൽ നമുക്കൊരു ഇതിലൊരു ചോദ്യം നമ്മുടെ മനസ്സിലുള്ള എന്താ വെച്ചാൽ, ഈ പിന്നെ ചെറുപ്രായത്തിലുള്ള ഈ ആൺകുട്ടികളും പെൺകുട്ടികളും സ്വതന്ത്രമായി ഇടപഴകുന്നത് കൊണ്ടുള്ള ദുരന്തം അറിയാത്തവരായി ആരും ഇവിടെയില്ല.
3: അതെ.
4: തരക്കടില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർ പറയുകയാണ് ഇതുകൊണ്ട് യാതൊരു അപകടങ്ങളും ഇല്ല എന്ന് ധൈര്യസമേതം പറയാൻ ആർക്കാ പറ്റുക. എന്തെല്ലാം അപകടം എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്ത അത്ര വലിയ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഒന്നുമില്ല, ഈ ലിബറലിസവും കാര്യങ്ങളും ഒക്കെ പിന്തുണക്കുന്ന ഒരാളാന്ന് വിചാരിച്ചു, അയാളുടെ മകള് നാളെ വന്ന് പറയുകയാണെന്ത്, അതേ ഇതിലിങ്ങനെ വെക്കുമ്പോൾ ഒരു പോളൊരു പയ്യണ്ടല്ലോ, എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണം, എൻ്റെ വിവാഹം ഇപ്പോൾ നടത്തണം, അവൻക്ക് എത്ര പറ, എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണം, എനിക്ക് അവൻ്റെ കൂടെ പോകണം. അപ്പോൾ നമ്മൾ അവരെ കുറിച്ച് ഈ രക്ഷിതാക്കൾക്ക് അറിയാം അവിടെ ഇപ്പോൾ ഒരു ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം, ആ മുസ്ലിം ഒന്നുമില്ല. തൻ്റെ മകൾ എന്ത് ചെയ്യരുത്, ഒരു അപകടത്തിലേക്ക് പോകരുതെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ലക്ഷ്യം, അങ്ങനെ വാശി പിടിച്ചാൽ എന്ത് ചെയ്യും, അവളെ കൂടെ അവനെ പറഞ്ഞ അവൻ്റെ കൂടെ അവളെ പറഞ്ഞയക്കേണ്ടി വരും. അപ്പോൾ എന്താണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ കാരണം, സ്വതന്ത്രമായി ഇടപഴകാൻ അവസരം കൊടുത്തതാണ്. അപ്പോൾ ഇത് അപകടകരമല്ലാതെന്ത് പറയാൻ പറ്റും? നീ യഥാർത്ഥ സൂചിപ്പിച്ചമാരി എത്ര പ്രണയക്കൊലകൾ നടന്നു, എന്താ കാര്യം, ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും, ഈ പ്രണയം നിരസിക്കേണ്ടി വരും. അപ്പോൾ ഇത് നിരസിക്കേണ്ടി വന്നാൽ ഒരു കുട്ടിയുടെ ജീവൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടേക്കും എന്ന് ദശക്കണക്കിന് സംഭവങ്ങളിലൂടെ വ്യക്തമാകുമ്പോഴും ആണും പെണ്ണും ഇടപഴകിക്കോട്ടെ, നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ എല്ലാ അതിർവരമ്പുകളും മാറ്റി നിർത്തി ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ അപകടങ്ങൾ കാണുന്നില്ലേ? പലപ്പോഴും പ്രണയിച്ചു പോകുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകാനും വിവാഹം അനുവദിക്കാനും പറ്റാതെ വരും, പാരൻസിന് പറ്റാതെ വരും, അപ്പോൾ അവർ ആത്മഹത്യ ചെയ്യും.
3: ഇവർക്ക് തന്നെ പറ്റാതെ വരും.
4: ആ പറ്റും, അപ്പോൾ ആത്മഹത്യ ചെയ്യും. ഇനി പ്രണയിച്ചു പോയി അവർ ജീവിതം ആരംഭിച്ചു, അവിടെ വലിയ ദുരന്തങ്ങളും കലാപങ്ങളും കൊലപാതകങ്ങളും, താൻ പ്രണയിക്കുന്ന സമയത്ത് വേറൊരു പ്രണയം ഉണ്ടാകുമ്പോൾ ഈ കാമുകനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ എല്ലാം നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആൺപെൺ ബന്ധങ്ങൾ ഒരു വ്യവസ്ഥകളും നിയമങ്ങളും ഇല്ലാതെ സ്വതന്ത്രമായി അനുവദിച്ചാൽ ഈ നാട്ടിൽ ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാനാവാത്ത ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് ആർക്കാണ് അറിയാത്തത്? ഞാൻ ഇതിൽ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ ഇവിടെ മൗനം ദീക്ഷിക്കുന്നവർ വലിയ അപരാധമാണ് ചെയ്യുന്നത്. ഒരു പെൺകുട്ടിനെ ഒരു പെൺകുട്ടിൻ്റെ പ്രേമം എന്ന നിലക്ക് എല്ലാ നിലക്കും നശിപ്പിക്കാനുള്ള ഒരവസരമാണ് എന്ത് ചെയ്യണത്, ഈ സ്വതന്ത്രമായ ഇടപെടലുകൾക്ക് അനുവാദം കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത്. അതായത് ആ പെൺകുട്ടിനെ എന്ത് ചെയ്യാണ്, ശാരീരികമായി ഉപയോഗിക്കുന്നു. ആരും ചുക്കാ കുട്ടിക്ക് പിന്നൊരു ഭാവി ഉണ്ടോ എന്ന് പറഞ്ഞാൽ അവൾ ഉപയോഗിക്കപ്പെട്ട ഒരാളായി മാറി. ഒരു സുരക്ഷിതമായൊരു വിവാഹത്തിൻ്റെ അവസരം ഒരു സന്ദർഭം കൊണ്ട് ആ പയ്യൻ നശിപ്പിച്ചു. ഒരു പക്ഷേ അവൾ അതുകൊണ്ട് പ്രഗ്നൻ്റായി, അബോർഷൻ ചെയ്തു, ആ കുട്ടിയുടെ ശരീരം എന്ത് ചെയ്തു, ഒരു ഡെലിവറി നടക്കുന്നതിനേക്കാളും വലിയ പ്രത്യാഘാതങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പല സ്ഥലത്തും ആൾക്കാരെയും. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ദുരുപയോഗപ്പെടുത്തുവാനുള്ള അവസരങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരെ എങ്ങനെയാണ് ആളുകൾക്ക് പിന്തുണക്കാൻ പറ്റുന്നത്? അപ്പോൾ സത്യത്തിൽ വലിയൊരു സാമൂഹിക ദുരന്തമാണ് ഈ പ്രണയങ്ങളുടെ ആധിക്യം നമുക്ക് തരുന്ന സന്ദേശം. തിരിച്ചറിയാൻ വൈകിയാൽ ഇതിനുവേണ്ടി വാദിക്കുന്നവരും ഇതിനുവേണ്ടി ചർച്ച നയിക്കുന്നവരും ഇതിനുവേണ്ടി മീഡിയകൾ ഉപയോഗപ്പെടുത്തുന്നവരുടെ ഒക്കെ വീട്ടിലിതെത്തും.
3: അതെ,
4: സംശയമില്ല. മക്കളുണ്ടെങ്കിൽ അതെത്തും,
3: അതിനെ
4: അംഗീകരിക്കുക. ഏതവസ്ഥയിലാണെങ്കിലും എൻ്റെ മക്കൾ എന്ത് ചെയ്താലും അംഗീകരിക്കും എന്നൊന്നും പറയാൻ ഒരു രക്ഷിതാവിനും എന്തല്ല സാധ്യമല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
3: തീർച്ചയായും. അപ്പോൾ ഇവിടെ നമ്മൾ പാരൻസിലേക്ക് പോവാണ്.
4: അതെ അതെ.
3: അപ്പോൾ നമ്മളൊരു സാധാരണഗതിയിൽ തന്നെ മനുഷ്യപ്രകൃതിയിൽ തന്നെ ഒരു എതിർ ലിംഗത്തോടുള്ള താല്പര്യമുണ്ട്. ആ താല്പര്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ശാരീരികമായും മാനസികമായും പ്രേരിപ്പിക്കുന്ന കാഴ്ചകളുണ്ട്. പിന്നെ ക്യാമ്പസിലെ സാഹചര്യങ്ങളുണ്ട്. ക്യാമ്പസിലൊക്കെ കൺസെൻറ്റ് ചോദിക്കുക എന്നാണ് പാരൻസിനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത്. ഒരു പെൺകുട്ടിനോട് ചെന്നിട്ട് നീ എനിക്കൊരു ബെസ്റ്റ്, ഞാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എനിക്ക് സെക്സ് തരുമോ എന്ന് പേന തരുമോ എന്ന് ചോദിക്കുന്നത് പോലെ, ബുക്ക് തരുമോ എന്ന് ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നൊരവസ്ഥ ഉണ്ട്. അങ്ങനെ ചോദിക്കുക എന്നത് പുരോഗതിയാണെന്നാണ് സിനിമകളും വെബ് സീരീസുകളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട് എന്ന് സ്നേഹക്കൂട് കേൾക്കുന്ന പാരൻസ് ആദ്യം മനസ്സിലാക്കണം. ഒരു കുട്ടി, ചെറിയ കുട്ടിയായപ്പോൾ കോടിയും പടിയുമൊക്കെ കയറുമെന്ന് വിചാരിച്ചിട്ട് ബ്ലോക്ക് ഇടും, കിണറിൻ്റെ മതിൽ കെട്ടും, അല്ലേ, മുറ്റത്തേക്ക് ഇറങ്ങാതെ നോക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥ കുട്ടിക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇവിടെ ഒരു രണ്ടാമത്തെ ഒരു പോയിന്റിലേക്ക് പോകണത്, ഇങ്ങനത്തെ പ്രണയങ്ങളിൽ കുട്ടികൾ അകപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്, കാരണങ്ങൾ എന്താണെന്നുള്ളതാണ്.
4: അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഒന്ന്, സ്വതന്ത്രമായി ഇടപഴകുവാനുള്ള സാഹചര്യങ്ങളെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പുറത്തും അകത്തും എല്ലാം എന്ത് ചെയ്യുന്നു,
3: കുട്ടികൾക്ക്
4: സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എല്ലായിടത്തും മിക്സഡ് ആണ്, എല്ലായിടത്തും മിക്സഡ് ആണ്. പരസ്പരമുള്ള എല്ലാ ബന്ധങ്ങൾക്കും സ്വതന്ത്രമായ അവസരങ്ങളുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ ആണും പെണ്ണുമാണ്, സ്വാഭാവികമായിട്ടുണ്ടാവും. അതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്കറിയാം ഇപ്പോൾ ഇസ്ലാം ഹിജാബിനെ കുറിച്ച് പറഞ്ഞു. ഹിജാബിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടു നേട്ടങ്ങളാണ് ഖുർആൻ അതിൽ പ്രധാനമായി എടുത്തു പറയുന്നത്. ഒന്ന്, അവർ മനസ്സിലാക്കപ്പെടാനാണ്. ഒരാൾ മാന്യനാണോ അല്ലേ എന്ന് മനസ്സിലാകുന്നത് ഡ്രസ്സിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ശരീരഭാഗങ്ങളെ എന്താണ് വളരെ മോശമായ രൂപത്തിൽ എന്താണ് പുറത്ത് കാണിക്കുന്ന ഒരു രൂപം കാണുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, അത് അവർക്കെന്തോ അവരൊരു ഒരു തെറ്റായ കാര്യങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ലഭിച്ചേക്കാം, ഉപയോഗപ്പെടുത്തിയേക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും.
3: അതെ,
4: ഞാൻ പറഞ്ഞത് അങ്ങനെ ഡ്രസ്സിടുന്നവരെ കുറിച്ചൊക്കെ അങ്ങനെ ചിന്തിക്കണമെന്ന അർത്ഥമില്ല. പക്ഷേ എല്ലാവരുടെയും മനസ്സൊന്നല്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും, സ്വാഭാവികമായും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവും. രണ്ടാമത്തത് എന്താ വെച്ചാൽ, മാന്യമായ ഒരു ഡ്രസ്സിങ്ങിലൂടെ മാത്രമാണ് അവർ മാന്യമായ ഒരു നിലപാടുള്ളവരാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ അല്ല, യുവതയിൽ നിന്നാണ് ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ. ഉപദ്രവിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട എന്താ വെച്ചാൽ, ഇപ്പം നമ്മുടെ കുട്ടികൾ നമ്മുടെ പെർമിഷനൊന്നും ഇല്ലാതെ ഒരു പയ്യൻ്റെ കൂടെ എന്ത് ചെയ്യാണ്, കോളേജും സ്കൂളൊക്കെ കട്ട് ചെയ്തിട്ടാണ് പോവുകയാണ്. അവൻ മാത്രമായിരിക്കും അവൻ പോണ സ്ഥലത്ത്. എന്ത് ധൈര്യമാണുള്ളത്! അവൻ്റെ സുഹൃത്തുക്കളുണ്ടാവാം. എത്ര സ്ഥലത്ത് എല്ലാവരും പാടെ കൂടി ബലാത്സംഗം ചെയ്ത് കൊന്നു ഒരു പെൺകുട്ടിനെ അങ്ങനത്തെ ഒരു കേന്ദ്രത്തിലേക്ക് കിട്ടാൻ ഒരു പ്രേമിക്കുന്ന ഒരു പയ്യൻ എന്ത് ചെയ്യും, പെട്ടെന്ന് കഴിയും. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അവസ്ഥയിൽ എന്ത് ചെയ്യും, കുട്ടികളെ കാണുമ്പോൾ അവരാകർഷിക്കപ്പെടും. അങ്ങനെ ഒരു താല്പര്യം ഒരു പെൺകുട്ടിയോട് തോന്നിക്കഴിഞ്ഞാൽ അവൻ ആ കുട്ടിയെ ഫോളോ ചെയ്യും. പിന്നെ അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് അവളെ എത്തിക്കാൻ അവൻ എന്ത് ചെയ്യും, പരിശ്രമിക്കും. അതുകൊണ്ടാണ് ഇസ്ലാം ഹിജാബിനെ ഒരു പെൺകുട്ടി എന്ത് ചെയ്യണം, അവളുടെ ശരീരഭാഗങ്ങൾ മാന്യമായി മറച്ചിരിക്കണം എന്നുള്ള ഒരു കാര്യം നിർദ്ദേശിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഇസ്ലാമികമായ കാര്യങ്ങളും ഖുർആനും സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വേഷവിധാനങ്ങളിൽ ഇസ്ലാമികമായ ഒരു ചിട്ട പാലിക്കാത്തതിൻ്റെ പേരിൽ നമ്മുടെ മക്കൾ നഷ്ടപ്പെടുമ്പോൾ അതിൽ നല്ല ഉത്തരവാദിത്വം ആർക്കുണ്ട്? മാതാപിതാക്കൾ. നമ്മൾ മതപരമായ ഒരു ഒരു ചിട്ട അവരിലുണ്ടാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നേരത്തെ പറഞ്ഞമാര് എന്ത് ചെയ്യാണ്, അത് ഇന്നത് ഉപയോഗിക്കാത്തവരില്ല എന്ന് വേണമെങ്കിൽ നമ്മൾ പറയും. സാധാരണഗതിയിൽ തന്നെ ഒരു പെൺകുട്ടി ഒരു പുരുഷനിലേക്ക് ആകർഷിക്കപ്പെടാം. അതിലുപരി എന്താണ്, പലപ്പോഴും മാതാപിതാക്കളുടെ ഒരു സൈക്കോളജി നമ്മൾ തന്നെ ചിന്തിക്കും, ഈ ഇത്ര ഇങ്ങനത്തെ ഒരു സാമൂഹിക സ്ഥിതിയിലേക്ക് ഈ കുട്ടിനെ ഇത്രമാത്രം അണിച്ചൊരുക്കി പറഞ്ഞയക്കാനും ശരിയായ ഡ്രസ്സില്ലാതെ പറഞ്ഞയക്കാനും എങ്ങനെയാണ് ഒരു മാതാപിതാക്കൾക്ക് ധൈര്യം കിട്ടുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. അവിടെ എന്തറിയോ, നമ്മുടെ കുട്ടികളെ ഏറ്റവും ഭംഗിയോടുകൂടെ കാണുക എന്ന ഒരാഗ്രഹം, മറ്റു പല കുട്ടികളെയും കാണുമ്പോൾ അവർക്ക് ഒത്ത ഒരു സൗന്ദര്യം എൻ്റെ മകൾക്കും ഉണ്ടാവട്ടെ എന്ന നിലക്ക് അവരത് ഉപയോഗിക്കുന്ന അതേ ഡ്രസ്സ് അതേ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നൊരു പ്രവണത. മറ്റൊന്ന്, മറ്റുള്ളവരെ കാണുമ്പോൾ അതുപോലെ അനുകരിക്കാനുള്ള ഡ്രസ്സ് കാണാനുള്ള, വേറെയുള്ളവരെ കാണുമ്പോൾ അതേപോലെ അനുകരിക്കാം. മൊത്തങ്ങളിൽ വരുന്ന രൂപ വ്യത്യാസം. ഇപ്പോൾ നമ്മൾ മിക്കവാറും പെൺകുട്ടികളെ ഇപ്പോൾ കാണുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ കാല് എന്താണ് ഏകദേശം കണങ്കാലിൻ്റെ മധ്യത്തിലായിക്കൊണ്ട് പാൻസ് മുറിച്ച പോലെയാണ് കാണുക. ഈ കാല് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഫിക്ക് പ്രകാരം നമുക്ക് എന്താണ് മുൻകൈയും മുഖവും എല്ലാവർക്കും അറിയാം, ഇത് കാലാരും പറയണില്ലല്ലോ. പക്ഷേ കാല് ഓപ്പണായിട്ട് ഇട്ട് പോകുന്നു, ഒരു സോക്സോ അല്ലെങ്കിൽ നല്ലൊരു കവർ ചെയ്യുന്ന ഷൂ ഒക്കെ ഇട്ടിട്ടല്ലേ പോകേണ്ടത്. അപ്പം ആ നിലക്ക് എന്താണ്, ശരീരഭാഗങ്ങൾ ശരിയായ രൂപത്തിൽ മറച്ച് അതിൻ്റെ ചിട്ടയോടുകൂടെ ജീവിക്കുവാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കണം. നമ്മൾ ഓർക്കണം, അള്ളാഹു നമുക്ക് തന്ന വാണിങ്ങാണ് നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കണമെങ്കിൽ യുദ്ധീനാലിഹിൻ്റെ മിൻ ജലാബിബിഹിന്ന, നിങ്ങൾ എന്ത് ചെയ്യണം, ശരിയായ ആ ഒരു ജിൽബാബുകളെ ധരിക്കണം എന്ന് പറയുമ്പോൾ അത് പാലിക്കാത്തതിൻ്റെ പേരിൽ നമ്മുടെ ഒരു മകള് അപകടത്തിൽ പെട്ടുപോയാൽ തീർച്ചയായും നമുക്കതിന് ഉത്തരവാദിത്വം.
5: ഇവിടെ ഇതാണ് പുരോഗമനം, പ്രണയമാണ് പുരോഗമനം എന്നൊരു സാഹചര്യം നിലനിൽക്കെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അകമ്പടിയോടുകൂടെ ഒരു പുരുഷനെ ആകർഷിക്കും വിധം ഒരു പെൺകുട്ടി പുറത്ത് അണിഞ്ഞു പോവാണ്. ഇത് കുറച്ചും കൂടി ഒരു കടുത്ത ഭാഷയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് കുട്ടികൾക്കണിയിൽ പോയി പെട്ടിൻ്റെ ശേഷം പലപ്പോഴും നിലവിളിച്ച് ജീവിതവും കുടുംബവും ഒക്കെ തകരാറിലാവുന്ന എത്ര ആളുകളുണ്ട്. പലപ്പോഴും ഈ പാരൻസ് തന്നെയാണ് ഇതൊക്കെ വാങ്ങി കൊടുക്കുന്നത്, ഈ ഡ്രസ്സ്, ഈ എന്താ പറയുക, കോസ്മെറ്റിക്സ്, സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ വാങ്ങി കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു ചർച്ച വരുമ്പോൾ പാരൻസ് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിടിച്ചാൽ കിട്ടണില്ല എന്നാണ്. നമ്മൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും കുട്ടി എന്ത് ചെയ്യണില്ല, അങ്ങനെ ആവണില്ല എന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രണയത്തിൽ അകപ്പെടാതിരിക്കാൻ, ഹിജാബ് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ, ഇസ്ലാമികമായ ഒരു ജീവിതം നയിക്കാൻ പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ഒരു പ്രധാന സ്റ്റെപ്പല്ലേ? ഒരു കുട്ടി ഒരു പ്രത്യേക പ്രായത്തിലെത്തുമ്പോൾ അവർക്കൊരു മുൻധാരണ കൊടുക്കുക എന്നത്
4: തീർച്ചയായും വേണം. എനിക്കിതിൽ പിന്നെ ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടികളോട് നമ്മൾ ഇത്തരം പ്രണയ ചതികളിലും കുരുക്കുകളിലും പെട്ട പെൺകുട്ടികളോട് അവരുടെ ജീവിതത്തിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ദുരന്തങ്ങളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർ കൺവിൻസ്ഡ് ആവുന്നുണ്ട്. അവരെന്താന്ന് വിചാരിച്ചാൽ അത് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തൊരനുഭവം, ഒരു പെൺകുട്ടി അവൾ ഫോണിലാണ് സംസാരിച്ച് അവൾക്കത് ബോധ്യപ്പെട്ട്, അവൾ തന്നെ വിളിച്ചതാണ്, ബോധ്യപ്പെട്ട് അവളതിന് പിൻവാങ്ങി വളരെ നല്ലതായി ജീവിച്ചു. അവൾ അവനോട് ഓപ്പണായിട്ട് പറഞ്ഞു, ഇത്തരമൊരു വിവാഹം ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുമായുള്ള ബന്ധം ഞാൻ തുടരുന്നില്ല. പക്ഷെ എന്ത് ചെയ്തു അറിയോ, പൂർണ്ണമായി മനസ്സിൽ നിന്ന് അവൾ അത് ഒഴിവാക്കിയിട്ടു. ഇവൻ ഇവളെ ഫോളോ ചെയ്തു, ഏത് കല്യാണങ്ങൾ വന്നാലും അവളെ അവൻ തടസ്സപ്പെടുത്തു. ഞാൻ ഇങ്ങനെ തടസ്സപ്പെടുത്തുമാറ് അവളുമായി ബന്ധമുണ്ടായിട്ടും അവനെ വേണ്ടെന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറയാൻ അവൾ തയ്യാറായത് എന്തുകൊണ്ടാണ്? അവളുടെ മതബോധവും ഈ പ്രണയത്തിൻ്റെ പ്രശ്നങ്ങളുമാണ്. രക്ഷിതാക്കളോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ പ്രണയമുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കണം. ഞാൻ പറയാം, നമ്മൾ മകൾക്ക് ഒരാൾ കല്യാണം അന്വേഷിച്ച് വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ നോക്കും, അവൻ്റെ ജോലി, അവൻ്റെ കുടുംബ പശ്ചാത്തലം, അവൻ്റെ സ്വഭാവം, എന്തിനാ ഇത് ജീവിതകാലം മുഴുവൻ പോവാനുള്ളൊരു സംഗതിയല്ലേ? നമ്മുടെ മകളുടെ ഭാവിയല്ലേ അവളുടെ ജീവിതമല്ലേ? നാളെ ഒരു കുഞ്ഞു പറന്ന് അവരൊത്തുപോകാത്തൊരവസ്ഥയിൽ അവൾ തിരിച്ചു വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെ ചിന്തിച്ച് വളരെ സീരിയസ് ആയിട്ടാണ് നമ്മളൊരു വിവാഹത്തിൽ ഇടപെടുന്നത്. എത്ര ജാഗ്രതയോടുകൂടിയാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ഉറപ്പാണ് പ്രണയവുമായി നടക്കുന്ന ഒരു പയ്യൻ സംസ്കാരമില്ലാത്തവരാണെന്ന് നമുക്കറിയാലോ. മാത്രമല്ല ഇങ്ങനത്തെ ഒരു ലൈംഗിക രോഗിയാണ്. എന്തിനാണ് അവൻ്റെ കയ്യിൽ നമ്മുടെ മോൾ അകപ്പെട്ടു പോകുന്നത്? കൂടെ മരിച്ചു പോണ പോലെയല്ലോ, വെള്ളത്തിൽ പോണ പോലെയല്ല മരിച്ച. എന്താ ഒരു ദുരന്തം, നമ്മൾ ജീവിച്ചിരിക്കും കാലം ഈ ദുരന്തം നമ്മൾ എന്ത് ചെയ്യണം?
5: കാണേണ്ടി വരും,
4: കാണേണ്ടി വരും. അപ്പോൾ ഒരു നിലക്കും നമ്മുടെ മകൾക്ക് പറ്റാത്ത, ഒരു നിലക്കും അവളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടാത്ത ഒരാൾ അവളെ കല്യാണം കഴിക്കുന്നതോടു കൂടെ അവളുടെ ജീവിതം എന്നേക്കുമായി തീർന്നു. ഈ ഒരു ദുരന്തത്തിലേക്കാണ് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഈ സ്വതന്ത്രമായ ഇടപഴലുകളും ഈ എല്ലാ പരിപാടികളും നമ്മുടെ മകളെ എത്തിക്കുന്നത് എന്നാലോചിച്ചാൽ തീർച്ചയായും പിൻവാങ്ങാനും നമ്മുടെ കുട്ടികളെ ഇത് ബോധ്യപ്പെടുത്താനും പറ്റും. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, കുട്ടികളോട് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബോധം പോലും ചില രക്ഷിതാക്കൾക്ക് ഉണ്ടാവുന്നില്ലേ എന്നാണ് സത്യത്തിൽ സംഭവിക്കുന്നതാണ്. കാരണം അപ്പോൾ ഞാൻ പെൺകുട്ടിയോട് പറയും, നിങ്ങളുടെ വാപ്പയും ഉമ്മയും ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രേമുണ്ടെന്ന് പറഞ്ഞാൽ മോളെന്ന് ആരാ പറയാം, നമുക്ക് അന്വേഷിച്ച് നോക്കാമെന്ന് പറയും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വാപ്പയുമ്മയും ആ നിക്കാഹും കഴിഞ്ഞാൽ ഓലെ പണി കഴിഞ്ഞു, പിന്നെ അവർക്ക് ഉത്തരവാദിത്തമില്ല. മനസ്സിലായി? പിന്നെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് ആരാ ഉള്ളത്? ഇവന്. അവൻ ശരിയായില്ലെങ്കിൽ ഉണ്ടല്ലോ ലൈഫ് ലോങ് എന്ത്
5: ചെയ്യും,
4: അനുഭവിക്കും. അത് പറയാൻ വാപ്പയും ഉമ്മയും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ സമ്മതം, അതുകൊണ്ടല്ലേ ഒരു പെൺകുട്ടിന്റെ സമ്മതം വേണമെന്ന് പറയണത്. അല്ലെങ്കിൽ വലിയ ആവണ രക്ഷിതാവ് തീരുമാനിച്ചാ പോരെ, എന്ത് ഇവളെ ഇവളെ എല്ലാം പറ്റും, ഞാൻ അന്വേഷിച്ചു, ശരി എന്നാ അവളെ കല്യാണം കഴിച്ചു കൊടുക്കാം. എന്തിനാ അവൾക്കൊരു സ്വാതന്ത്ര്യം കൊടുത്ത്? കാരണം നാളെ അവൾ പറയാൻ പാടില്ല എന്ത് ഇത് നിങ്ങൾ വാപ്പിയമ്മ എന്നെ പറ്റിച്ചതാണ്, അവനെനിക്ക് പറ്റാത്ത ബന്ധമുണ്ടാക്കി. അപ്പോൾ അവർക്ക് പറയാം, എന്നോട് ചോദിച്ചില്ലേ, നിനക്കറിയാനുള്ള കാര്യമൊക്കെ പറഞ്ഞില്ലേ, നീ പറഞ്ഞ രൂപത്തിലേക്ക് നമ്മൾ അന്വേഷിച്ചില്ലേ എന്ന് പറഞ്ഞാൽ അവളാണ് തീരുമാനിക്കുന്നത്, അവളാണ് തീരുമാനിക്കുന്നത്, അവൾക്ക് അതിനുള്ളൊരു അധികാരം അനുവദിച്ചിട്ടുണ്ട്. ഹദീസുകളൊക്കെ പരിശോധിക്കുമ്പോൾ ആ അവളുടെ ഈ സമ്മതമില്ലാതെ നടത്തുന്ന നിക്കാഹ് സാധുവാകുകയില്ല എന്ന് വരെ ചർച്ചകൾ നടക്കുന്നവർ പിന്നെ അവസ്ഥയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം തരൂ, ഞാൻ പറയണത് ഒരു പക്ഷേ പാരൻസിനോട് പറയുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നത്
5: കുട്ടികളോട്,
4: പ്രായത്തിലെ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കലേക്കാരെന്നാണ് തോന്നുന്നത്. അവർക്ക് അതിൻ്റെ ഒരു സൂക്ഷ്മതാബോധം ശരിക്കും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്.
5: ഇത് ആരിസ്ക ഈ പോയിന്റ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിലെ ഈ പ്രണയം കടന്നു വരുന്ന വേറൊരു വഴി തോന്നിയത്. അതൊരു വീട്ടിൽ ഒരു കാര്യമായി ദീനീ രംഗത്തൊക്കെ ഇടപെടുന്ന ഒരാള് അയാളെടുത്ത് വേറൊരാൾ വരികയാണ് ഒരു സങ്കടം പറയാൻ. സങ്കടം എന്താണ്? എൻ്റെ മോന് ഒരാളായിട്ട് പ്രണയത്തിലായിട്ടുണ്ട്, ഞാനെന്താണ് ചെയ്യുക? ഇയാൾ കരഞ്ഞ് നിലവിളിച്ച് ഇയാളെ മുമ്പിൽ വീഴുകയാണ്. കാരണം അപ്രതീക്ഷിതമായിട്ട് ഒരു ദിവസം സുബനിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനത്തെ ഒരു കാര്യം മോൻ വന്ന് പറയണ എനിക്കവിടെ കെട്ടിച്ചേരണമെന്ന്. അതും കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ്, വേറൊരു സംസ്കാരമാണ്, ഒക്കെയാണ്. അപ്പം ഉടനെ ഈ ദീനി ചിന്തയുള്ള പ്രബോധന മേഖലയിലൊക്കെ ഇടപെടുന്ന ഈ മനുഷ്യൻ്റെ ആൻസർ, ദീ പിന്നെ ജാതി നമ്മളതല്ലേ, ഞാൻ കെട്ടിച്ചെടുത്തോളം, അല്ലാതെന്താ ചെയ്യാന്നാണ്. അപ്പം ഇത് കേൾക്കണ ഇയാളെ മോള് അതിൽ നിന്നൊരു റീഡിംഗ് എടുക്കുകയാണ്. എന്ത് കുറച്ചൊരു ദീനൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ വാപ്പ എന്ത് ചെയ്യും? എൻ്റെതും
4: അതെ നടത്തിത്തരും,
5: നടത്തിത്തരും. അവള് സ്വാഭാവികമായി എന്ത് ചെയ്തു, ഒരു സംശയിച്ചിങ്ങനെ നിൽക്കണ അവള്, ഇപ്പുറത്ത് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് സെറ്റിൽഡായി. അപ്പോ ഇങ്ങനെ മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് അനൗപചാരികമായി കിട്ടുന്ന അംഗീകാരങ്ങൾ ഒരു ഭാഗത്ത്, അതോടൊപ്പം ഈ പ്രായത്തിന് സ്വാഭാവികമായും ലൈംഗികമായ പ്രേരണ ഉണ്ടല്ലോ. വീട്ടില് സിനിമയും ഇതൊക്കെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണും. ആ ഒന്നിച്ചിരുന്ന് കാണുന്ന സിനിമയിലുള്ളതാണ് എന്ത്, ബാംഗ്ലൂരില് രണ്ടാള് പഠിക്കുന്നു, ആ പഠിക്കുന്ന സമയത്ത് അവർ വേറെ താമസിക്കുന്നു, ഒരു കളർഫുൾ ലൈഫ്. ഇത് നിങ്ങൾ പറഞ്ഞ പോലെ പാരന്റ്സിന്റെ അന്തല്ലായ്മ എത്തിയത് ഒരു ഘടകമാണല്ലോ.
4: ഇതിൽ ഒരു ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞൊരു കാര്യമാണ്, സത്യത്തിൽ ഈ പെൺകുട്ടികളുടെ കൂടെ നടക്കുക, അവരെങ്ങനെ നിരീക്ഷിച്ച് നടക്കുക, ഇപ്പോൾ നമ്മളൊക്കെ കോളേജുകളിൽ കുട്ടികളെ കാണുമ്പോൾ കാര്യം, അത് രോഗമാണ്, ശരിക്കും ഒരു രോഗമാണ്. ഫയത്തുമാലദീഫി കൽബിഹി മറന്നു
5: രോഗമാണ്.
4: അപ്പം ഈ രോഗം എന്നുള്ളത് എന്ത് ചെയ്തു, ഒരു പെൺകുട്ടീനെ പ്രേമിച്ച് അവളെ കല്യാണം കഴിച്ചാൽ തീരുന്നൊരു രോഗമല്ല. അപ്പം എന്തുണ്ടാവും ഉള്ളൊരു, ഈ പെൺകുട്ടീനെ കല്യാണം കഴിച്ച് അത് വിവാഹമാകുന്നതോടുകൂടെ അവൻ വേറെ പ്രണയങ്ങൾ തുടങ്ങും. എന്തായിരിക്കും അവളെ കഷ്ടപ്പാടുന്ന ആലോചിച്ചു. ഇതൊന്നും രക്ഷിതാക്കൾ ചിന്തിക്കണില്ല. പ്രേമിച്ചവന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റി അവൻ്റെ പശ്ചാത്തലങ്ങൾ അന്വേഷിച്ച് അവൻ നല്ലൊരു മാന്യമായൊരു കുടുംബവും നല്ലൊരു വാപ്പയും നല്ലൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പം എന്താ എന്ന് പറഞ്ഞ് കെട്ടിച്ചു കൊടുക്കുമ്പോൾ അവർ മനസ്സിലാക്കാത്തൊരു കാര്യം, ഈ 19 വയസ്സായ പെൺകുട്ടിയെ പിന്നാലെ നടന്ന് അവനെ വേറിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയിലേക്ക് അവളെ മാനസികാവസ്ഥ എത്തിച്ച ആള് ഇനി എത്ര ആളുകളെ എത്തിക്കാനിരിക്കുന്നു എന്തെന്തുകൂടെ ചിന്തിക്കണേ. അപ്പൊ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ നമ്മളിത് പറഞ്ഞു കൊടുക്കാണ് പെൺകുട്ടികൾക്ക്, ഏ നാളെ നീ കാണാൻ പോകുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്താന്ന് ചോദിച്ചാൽ അവൻ്റെ ഫോൺ തൂക്കുമ്പോൾ നിനക്ക് ചെയ്ത അതേ മെസ്സേജുകൾ അതേ ഭാഷയിൽ അതേ രൂപത്തിൽ അതേ ഫോട്ടോസ് മറ്റൊരു പെൺകുട്ടിക്ക്
5: കൊടുത്തിട്ടുണ്ട്
4: നിനക്ക് കാണാൻ പറ്റുന്നതാണ്. അതെങ്കിലും ചിന്തിച്ചാൽ സത്യത്തിൽ ഈ പ്രണയം പ്രണയിച്ച് വരുന്ന ഒരാളെ അല്ലാത്ത ആര് വേണമെങ്കിലും വിവാഹം കഴിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ബാക്കിനൊക്കെ പരിഹാരമുണ്ട്.
5: അതെ,
4: പ്രണയമല്ലാത്ത തകരാറുകൾ ഒരു പയ്യനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും.
5: ഇത് ശരിക്കും ശുദ്ധമായ രോഗമാണ്. ഇതിപ്പോ ഇപ്പത് വെച്ചാല് കഴിഞ്ഞൊരു 10 കൊല്ലം മുമ്പ് ഇല്ലാത്തൊരു സാധനം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാളുടെ അടിസ്ഥാന വികാരമാണ് ലൈംഗികത. ആ ലൈംഗികത കൈമാറുന്നത് കൊണ്ട് മാത്രം എന്ത് ചെയ്യേണ്ടതില്ല, ജീവിതകാലം മുഴുവൻ ആ വ്യക്തിനെ ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ്. അതാണല്ലോ ഇപ്പൊ ലിവിങ് ടുഗദർ. ആവശ്യം കഴിയുമ്പോൾ പിരിഞ്ഞു പോകാന്നാണ്. അങ്ങനത്തെ ഒരു അന്തരീക്ഷം ക്യാമ്പസിലുണ്ട്, കുട്ടികളെ പഠിക്കാൻ പോകുന്നിടത്തുണ്ട് എന്നത് മനസ്സിലാക്കി ശരിക്കും ഇതിലിപ്പം കുട്ടികളെ വിടുന്ന ക്യാമ്പസ് സംബന്ധിച്ചൊക്കെ നല്ലൊരു ചിന്ത ആവശ്യമല്ലേ?
4: തീർച്ചയായിട്ടും. അതായത് നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായിട്ടുള്ള ക്യാമ്പസുകളിൽ പറഞ്ഞയക്കുക എന്നുള്ളതും ഒരു സുരക്ഷിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇതെന്തായാലും സത്യത്തിൽ ഇതിനെ പറ്റിയുള്ള ശരിക്കുള്ള ഒരു അവയർനെസ് ഇല്ലാതിരിക്കാൻ. നമ്മൾ കേൾക്കുമ്പോൾ ഒരു അന്യസ്ത്രീയുടെ ദേഹത്ത് തൊടുകയാണെങ്കിൽ ഒരാണി അടിച്ച് താത്തിന് തുല്യമാണെന്നൊക്കെ പറയുമ്പോൾ
5: തലയിൽ
4: തലേ അപ്പോൾ പറയുമ്പോൾ ഒരു ഒരു അന്യപുരുഷൻ ഒരു സ്ത്രീയുടെ ദേഹം ഉപയോഗിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതെന്തുമാത്രം കരുതലോടുകൂടെയും ശ്രദ്ധയോടുകൂടെയും ചെയ്യേണ്ട ഒരു സംഗതിയാണ് എന്ന് ഉള്ള ബോധമാണ്. കാരണം അവളുടെ ജീവിതം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇസ്ലാം വിവാഹത്തെ ഇത്രമാത്രം ഒരു കരാറല്ലേ, അതായത് ഇവൾക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുക്കുമ്പോൾ മാത്രമേ വസ്തഹലത്തും ഫുറൂജഹു നബി അമാനില്ല എന്ന് പറഞ്ഞു. അപ്പം മാത്രമല്ലേ അവളെ അവളുടെ നഗ്നതകളെ ദർശിക്കാനും അനുഭവിക്കാനുള്ള ഒരു അവകാശം അവന് നൽകുന്നുള്ളൂ.
5: ഭയങ്കര സംഭവമാണ്.
4: അപ്പൊ അങ്ങനത്തെ ഒരു കരാർ അവനൊന്ന് വാങ്ങണല്ലോ. ഇത് എന്തല്ലേ നനച്ചൊക്കെ നിങ്ങൾ ഈ പ്രേമിച്ചവന്റെ കൂടെ ഇവളെ ഇറക്കി പറഞ്ഞയക്കുമ്പോൾ എന്തള്ളത്? കരാറില്ല എന്ന് മാത്രല്ല അവിടുത്തെ ഒരു അപകടം എന്താ അറിയോ, നാളെ അവൻ ചോദിക്കും അവളുടെ ഒപ്പം പോന്നാലേ, അവളുടെ ഒപ്പം പോന്നാലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അവൾ ഒഴിവാകുകയാണെങ്കിൽ ഞാൻ ഒഴിവാകാൻ തയ്യാറാണെന്ന്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ വിളിച്ചപ്പോ അവൾ എന്നെ വേണ്ടാന്ന് അറിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല, അവൾ എന്നെ വിടാത്തതുകൊണ്ടാണ്. ഫുൾ ഉത്തരവാദിത്തം ആർക്കാണ്? അവൾക്കാണ്. നാളെ എന്തെങ്കിലും അവൾക്ക് അവനോട് പറയാൻ പറ്റൂ, പാരൻസിനോട് പറയാൻ പറ്റൂ, അവൻ്റെ പാരൻസിനോട് പറയാൻ പറ്റൂ, സമൂഹത്തോട് പറയാൻ പറ്റൂ. ഏ നല്ലൊരു കരാറിൻ്റെ ബലത്തിൽ ഇറങ്ങിപ്പോകേണ്ട. നാളെ എന്തെങ്കിലും അവൻ്റെ അടുത്ത് വീഴ്ച പറ്റിയാൽ ചോദിക്കാൻ എത്ര ആളുണ്ട്, അതിന് സാക്ഷിയുണ്ട്. അങ്ങനത്തെ ഒരു സംഗതിയാണ് എന്തിനാണ് നിങ്ങൾ ഒരു ഉത്തരവാദിത്തമില്ലാതെ ഇറങ്ങി കൊണ്ടുപോകണത്? അപ്പോൾ അവിടെ എന്താ വെച്ചാൽ അവളെ എന്തും ചെയ്യാം, കൊന്നു തള്ളിയാൽ പോലും എന്തില്ല, ചോദിക്കാൻ ആളിൽ എൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നതല്ലേ എന്നാണ് ചോദിക്കുക. ഈ ആൺകുട്ടികളെ കാര്യത്തിൽ നല്ല ജാഗ്രത വേണം. കാരണം തരൂ, നമ്മൾ പൊതുവേ കാണുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇതേപോലെ ഒരു മോശമായ രൂപത്തിൽ നടന്നു, നമുക്ക് പരിചയമുള്ള ആൾക്കാർ. ഞാൻ വെറുതെ സ്വകാര്യമായിട്ട് അവനെ വിളിച്ച് ചോദിച്ചു ഇത് ശരിയാണോ. അപ്പോൾ എന്നോട് പറഞ്ഞാൽ തരൂ, ഒരു പെൺകുട്ടി നമ്മളെ പിന്നാലെ ഇങ്ങനെ നടക്കണമെങ്കിൽ നമ്മളെന്താ ചെയ്യാം എന്ന് പറഞ്ഞാൽ പ്രതി ആരായി? ഒരു പ്രേമം പിടിച്ചാൽ അവനെന്താ പറയാ? എനിക്ക് പ്രശ്നമില്ല കേട്ടോ, അവള് വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ മാറാൻ തയ്യാറാണ്. ഇത് അവള് ആയിട്ട് താല്പര്യം എടുത്ത് വന്നാണ്. നിങ്ങൾ ഫോൺ നോക്കി, അവളയച്ച മെസ്സേജാണ്, അവളയച്ച ഫോട്ടോ ആണ്. എപ്പോഴും ഈ പെൺകുട്ടിയാണ് പ്രതി.
5: ഇവരെ ആത്മാർത്ഥമാണ് പെൺകുട്ടികൾ.
4: അതെ അല്ലേ? അതെ. അവരെന്താ വിചാരിച്ചാൽ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരായിട്ട് നല്ലൊരു മാനസിക ബന്ധം ഉണ്ടാക്കിയിട്ട് കാലാകാലം ഈ സംരക്ഷകരായി മാറുന്നതാണ്. ഇതിപ്പോൾ എന്തായാലും നമുക്ക് തന്നെ അറിയാൻ പറ്റും, എല്ലാ അന്വേഷണങ്ങളും കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ള വിവാഹങ്ങൾ നടന്നാൽ തന്നെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതിൽ ഓരോ പ്രശ്നങ്ങൾ ഉടലെടുക്കും. ആ സ്ഥാനത്ത് ഒരു അന്വേഷണം ഇല്ലാതെ ഏതോ ഒരുത്തിന് കൊടുത്തയച്ചാൽ ആ പെൺകുട്ടിക്ക് ഒരു ദിവസം പോലും എന്തില്ല, ജീവിതമില്ല എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊക്കെ രക്ഷിതാക്കൾ ശരിക്ക് ബോധവാന്മാരാകണം. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ലൈസൻസ് ഇല്ലാത്ത ഒരു നിയന്ത്രണമില്ലാത്ത ആൺ പെൺ ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം മതി ഇവിടുത്തെ കുടുംബ സംവിധാനങ്ങൾ, ഇവിടുത്തെ സ്ത്രീകൾ അവയൊക്കെ നശിച്ചു പോകും. അപ്പോൾ ഈ പെൺ സഹോദരിമാർക്കെങ്കിലും ഒരു ബോധം വേണം, ഞങ്ങളെ സമർത്ഥമായി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്, നമ്മൾ തിരുന്നാൽ എന്താ പ്രശ്നം, പിടിച്ചാൽ എന്താ പ്രശ്നം, തൊട്ടാൽ എന്താ പ്രശ്നം, ഒന്നിച്ചിരുന്നാൽ എന്താ പ്രശ്നം, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച്, ഇതൊക്കെ ചോദിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? പുരുഷന്മാർക്ക് വേണ്ടിയാണ്.
5: ആകാശം പൊളിഞ്ഞു
4: അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താണ്, അവരെ ഏത് ചതിയിലും കൊണ്ടുപോയി വീഴ്ത്താൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.
5: നമ്മൾ സ്നേഹക്കൂട് ഒരുപാട് ചർച്ച ചെയ്ത രണ്ട് പോയിന്റും ഒക്കെ ഏറ്റവും ചുരുക്കി ഒന്ന് ചർച്ചക്ക് എടുക്കണം. അതായത് ഈ പ്രണയങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് നിങ്ങളിവിടെ പറഞ്ഞ പോലെ അവരുടെ വിഷമങ്ങൾ, അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാൻ ഇയാൾ തയ്യാറാകുമ്പോഴാണ്. അത് അങ്ങനെ വരുന്നത് ഈ പാരന്റ്സിന്റെ അടുത്ത് അങ്ങനത്തെ ഒരു അവസ്ഥ കിട്ടാത്തതുകൊണ്ടാണല്ലോ. പലപ്പോഴും പാരന്റ്സിനോട് പറയാൻ പറ്റാത്ത ഏരിയ ഉണ്ടാകും, പക്ഷെ പറയാൻ പറ്റുന്ന ഏരിയകളും കുട്ടിക്ക് സംസാരിക്കാൻ കഴിയാത്ത അത്ര ഗ്യാപ്പ് ഈ കുട്ടികളെ നിയന്ത്രിക്കുന്നിടത്തും പറയുന്നിടത്തൊക്കെ വന്ന്, പ്രത്യേകിച്ച് ഉമ്മമാരും വാപ്പമാരും പൊതുവെ അങ്ങനെ ഉണ്ടാവില്ല. ഈ ഒരു വിഷയം കൂടി ഇവിടെ ഒന്ന് അഡ്രസ്.
4: നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, അതായത് എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ പൊതുവേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാൾ വേണം. അത് എപ്പോഴും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഉമ്മ തന്നെയാണ്. കാരണം ഒരു ചെറിയ ഒരു കുഞ്ഞു മോനാണെങ്കിൽ പോലും അവനൊരു വിഷമം ഉണ്ടായാൽ അവൻ ഓടിയാരത്ത് വരും ഉമ്മ. ഉമ്മ എന്ന് പറഞ്ഞാത്തിൻ്റെ ഒരു അഭയകേന്ദ്രമാണല്ലോ, അതായത് എന്തിനും ഓടിച്ചെല്ലാനുള്ള കേന്ദ്രം. അപ്പം ഈ ഒരു ബന്ധം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, അവർ മറ്റൊരു ആളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് വരെ ഇത് തുടരും. അപ്പം യഥാർത്ഥത്തിൽ വിവാഹം വരെ ആണായാലും പെണ്ണായാലും ഒക്കെ എന്ത് ചെയ്യും, അവരുടെ സ്വതന്ത്രമായ ഇടപെടലുകളും സ്വകാര്യതകളും ഉമ്മനോടാണ് പറയാം. ചില കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ പൊതുവെ ബന്ധങ്ങളിൽ വിവാഹം വരെ നമുക്ക് പറയാവുന്ന നമ്മുടെ സ്വകാര്യതകളും വിഷമങ്ങളും എന്തും കേട്ടാൽ അതിനെയൊന്നും നമുക്കെതിരെ മിസ്യൂസ് ചെയ്യാത്ത ആളാര് മാത്രമാണ്, ഉമ്മ മാത്രമാണ്. വേറെ ആരോട് പറഞ്ഞാലും അതിന് പല ദുരന്തങ്ങളും വരാം. എന്നാൽ അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞോടുകൂടെ അത് ആരോടാവും,
5: ഭർത്താവിനോടാവും.
4: അപ്പം ഈ ഉമ്മനോട് കമ്മ്യൂണിക്കേഷൻ നടക്കാതെ വരുമ്പോൾ എന്തായാലും ഒരാൾക്ക് വിഷമം ഷെയർ ചെയ്തേ പറ്റൂ. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, ആരോട് പറയുന്നതിനേക്കാൾ റിലാക്സേഷൻ ഓപ്പോസിറ്റ് സെക്സിനോട് പറയുമ്പോണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യും, എത്രയും പെട്ടെന്ന് അതിലേക്ക് അടക്കും. അതിലേക്ക് അടക്കുമ്പോൾ ഈ കുട്ടിക്കുണ്ടാണ് ഫീലിംഗ് എന്താ വെച്ചാൽ, ഒരു ഉമ്മയും വാപ്പയും തരാത്ത ഒരു പരിഗണനയും എന്നൊരു മനസ്സിലാക്കലൊക്കെ ഇയാൾക്കുണ്ട് എന്ന് മനസ്സിലാക്കും. അതുകൊണ്ടാണ് പലപ്പോഴും വാപ്പയും ഉമ്മയും അവിടെ നിന്ന് നിലവിളിച്ച് കരഞ്ഞാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പ്രശ്നമില്ലാതെ
5: പോണത്.
4: കാരണം ഇവനോടുള്ള ബന്ധം കൊണ്ട് മാതാപിതാക്കൾ ശത്രുക്കളായിട്ടുണ്ടായിരിക്കും.
5: ഇതുപോലെ തന്നെ ഈ പ്രണയിക്കുന്ന കുട്ടികളുടെ മനസ്സിലുള്ള ഒരു ചിന്തയും കൂടി നമ്മൾ ചെറിയ രീതിയിൽ അഡ്രസ്സ് ചെയ്യണം. അതായത് ഞാൻ കുറേ വർഷങ്ങൾ കൊണ്ട് പരിചയപ്പെട്ട ഒരാളാണ്, മറ്റേത് കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് ഞാൻ കണ്ടുമുട്ടിയ ഒരാളാണ്.
4: സാധാരണ പറയാറുണ്ട്, ഇപ്പം സാധാരണ നമ്മൾ ഈ പിന്നെ പ്രേമിച്ച പെൺകുട്ടികളോട് വെറുതെ ഈ പയ്യൻ്റെ പശ്ചാത്തലം അറിയാൻ വേണ്ടി നമ്മൾ ചോദിക്കും, എന്താണ് അവൻ്റെ വാപ്പക്ക് എന്താ ജോലി, അങ്ങനെ ഉണ്ടായിരിക്കും, ഗൾഫിലാന്ന് തോന്നുന്നുണ്ട്, അവൻ എത്ര ബ്രദേഴ്സ് ഉണ്ട്, ഒരു പെങ്ങളുണ്ട്, അതെനിക്കറിയാം, എത്രമാത്രം അജ്ഞരാണെന്ന് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ അന്വേഷിക്കുക പറയാന്നൊക്കെ പറയണ ഒരു വിവരം ഉണ്ടാവണില്ല. പിന്നെ ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ലോ ജീവിക്കണത്, ഫ്രണ്ട്സായിട്ടല്ലേ. ഈ പ്രേമത്തിലെ ഫ്രണ്ട്സ് എങ്ങനെ അറിയോ, സ്വാഭാവികമായിട്ട് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റും തയ്യാറാവും. അവന് അവളെ അവൻ്റെ ഒപ്പം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു മാനസികാവസ്ഥയിലല്ലോ വിവാഹത്തിലുണ്ടാകാം. അപ്പം സത്യത്തിൽ മനസ്സിലാകുന്നു എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്, യാതൊരു നിലക്കും മനസ്സിലാവണില്ല. അതെന്താ വെച്ചാൽ പ്രേമിക്കുന്ന ആളുകൾക്ക് കുറേ ന്യായങ്ങളുണ്ട്, ആ ന്യായങ്ങളുടെ കൂട്ടത്തിൽ
5: ഒരു ന്യായം. ഇത് ഇനി നമ്മൾ ഒരു കോർ കണ്ടന്റിലേക്ക് വരികയാണെങ്കിൽ, ഇത് ഡീൽ ചെയ്യുന്നിടത്ത് വലിയ അപകടങ്ങൾ പാരന്റ്സ് കാണിച്ചു വെക്കുന്നുണ്ട്. ഇത് ഡീൽ ചെയ്യുന്നിടത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വരാവുന്ന അപകടങ്ങൾ എന്താണെന്നുള്ളതാണ്.
4: അതെന്താ വെച്ചാൽ, ഇതിലേറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള പ്രേമം എന്ന് പറഞ്ഞാൽ ഒരു 10-15 വയസ്സിൻ്റെയൊക്കെ സമയത്ത് വരുന്ന പ്രേമങ്ങൾ. കാരണം ആ പ്രേമങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായിരിക്കും. അപ്പോൾ അതിനെ നമ്മളെന്താ വെച്ചാൽ, നമ്മൾ ഈ പ്രേമത്തിൻ്റെ ആ ഒരു രസതന്ത്രം ഉണ്ടല്ലോ, അത് നമ്മൾ പലപ്പോഴും രക്ഷിതാക്കൾ മനസ്സിലാക്കണില്ല. നമുക്ക് നമ്മളൊരു കുട്ടിയൊരു തെറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, ആ കുട്ടി ഇപ്പോൾ എത്തിപ്പെട്ട ഒരു സാഹചര്യം എന്താണെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ അത് എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മൾ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇനി ഒരിക്കലും എനിക്ക് അവനെ കിട്ടില്ല എന്ന് അവൾക്ക് ഒരു നിമിഷം കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയൂല. അപ്പോൾ തകർന്നു, ഡിപ്രഷനായി പോകും, പിന്നെ ഭക്ഷണം കഴിക്കൂല, മിണ്ടൂല, എല്ലാം പ്രശ്നങ്ങളായി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ആത്മഹത്യകളും ഡിപ്രഷനും ഒക്കെ വരുന്നത്. അതുകൊണ്ട് എന്താണ്, അത്തരം പ്രായത്തിലുള്ള പ്രേമങ്ങളെ ഡീൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നെന്താ വെച്ചാൽ, കുട്ടികളോട് നമ്മൾ പൊട്ടിത്തെറിച്ച് ആകെ പ്രശ്നമാക്കി അവരാകെ അപമാനിച്ചിട്ട്
5: യാതൊരു കാര്യമില്ല.
4: നമ്മൾ വളരെ സമർത്ഥമായി എന്ത് ചെയ്യണം, അതിൽ കൈകാര്യം ചെയ്യണം. നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഇതൊരു തെറ്റാണ്. ഏത് തെറ്റും തെറ്റാണെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും. തെറ്റിനെന്തായാലും അയാൾക്ക് പരിക്കുണ്ടാക്കുന്ന കുറേ വശങ്ങൾ ഒരു തെറ്റിനുണ്ടാവും. ഇപ്പോൾ ഒരു മദ്യപാനം എടുത്താൽ അയാൾക്ക് ദോഷമുള്ള കുറേ കാര്യങ്ങളില്ലേ, എന്ന പോലെ ഇതിൽ കുറേ ദോഷമുള്ള കാര്യങ്ങളുണ്ട്. അത് ഇവർക്ക് അറിയില്ലല്ലോ, കാരണം ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് വന്നാൽ. അപ്പോൾ നമ്മളത് പറഞ്ഞു കൊടുത്താൽ അവർ മാറും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ സംസാരിക്കാനും പറയാനും ഒക്കെയുള്ള ഒരു സാവകാശം ഉണ്ടാക്കാൻ, അവസരമുണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അവൾ പറയണത്, എനിക്ക് കഴിയൂല, എനിക്കൊരിക്കലും വിടാൻ പറ്റില്ല. ആയിക്കോട്ടെ, നിന്റെ പ്രേമം എന്താണ്, അത് നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, അത് വിവാഹം നടത്തുകയാണോ വേണ്ടത്, വേർപെടുകയാണോ വേണ്ടത്, ഇതെങ്ങനെ പറ്റും എന്നൊക്കെ നമുക്ക് വിവരങ്ങളോട് ചോദിക്കാം എന്ന് പറഞ്ഞ് നമ്മളല്ലാത്ത ഒരു കുടുംബത്തിലൊക്കെ പെട്ട ഒരു വ്യക്തി, ഇവൾ തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാൽ സ്വാഭാവികമായും എന്തു ചെയ്യും, കുറേ കാര്യങ്ങൾ കിട്ടും. അങ്ങനെ എന്തു ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കുറച്ച് സമയവും സാവകാശവും കൊടുത്ത് മെല്ലെ വേർപെടുത്തി കൊണ്ടുവരിക എന്നുള്ളൊരു രൂപമാണ് ഉണ്ടാവേണ്ടത്. കാരണം ഡീലിങ്ങിനോടത്ത് തെറ്റിയാൽ ഭയങ്കര അപകടങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പെൺകുട്ടിനെ മാത്രം കൺവിൻസ് ചെയ്താൽ പറ്റൂല,
5: മറ്റേ വിളിക്കേണ്ട
4: കൺവീൻസിനും. അത് കൺവീൻസ് ചെയ്യാൻ നമ്മൾ ഒരു സുരക്ഷിതമായ വഴികൾ സ്വീകരിക്കണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ബന്ധത്തെ സഹായിക്കലായി മാറും. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് പരിഹരിക്കേണ്ടത്.
5: ഇതൊരു രോഗമാണ് എന്ന് നമ്മൾ പറയുന്നതോടുകൂടെ സ്വാഭാവികമായിട്ടും പിന്നെ അത് ചികിത്സിക്കാണ് വേണ്ടത്. ചികിത്സിക്കൽ അടി ഇടിയും ചവിട്ടൊന്നുമല്ലോ. അപ്പം നമുക്കിങ്ങനെ ഒരു കറക്റ്റ് ഒന്ന് ഒറ്റം ചുരുക്കിയിട്ട്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ട ഒരു കുട്ടിയുടെ രക്ഷിതാവ് ചെയ്യേണ്ട കാര്യം ഒന്നും ബ്രീഫ് ചെയ്യാൻ പറ്റുമോ?
4: അതെ, ഈ വിവരം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റിൽ നമ്മൾ വിവരം കിട്ടില്ല, വിവരം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു ഞെട്ടലുണ്ടാവും, ഒരു അഭിമാന പ്രശ്നം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കൊക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാച്ചാൽ എങ്ങനെയാണ് ഞാനിത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമ്മളൊരു വൈകാരികമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തുന്നതിന് മുമ്പ് ഒരു സമാധാനപരമായ ഒരു
5: ചിന്തിക്കണം,
4: ആലോചന നടത്തണം. അപ്പം നമ്മൾ എന്ത് ചെയ്യാച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ആവണ്ട, ഇപ്പോൾ വാപ്പിമ്മിമാടെ കൂടിയിട്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിലാരെ നമുക്ക് നമ്മുടെ അഭിമാനം നഷ്ടപ്പെടാത്ത രൂപത്തിൽ അറിയിക്കാൻ പറ്റിയ ഒരാളെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ സംസാരിക്കുക. സ്വാഭാവികമായിട്ട് വാപ്പയും ഉമ്മയും ചോദിക്കുമ്പോൾ അത് വൈകാരികമായി
5: പോകും.
4: ഒന്ന് പറയുമ്പോൾ രണ്ടാമത് ദേഷ്യം വരുമ്പോൾ, അപ്പോൾ കുറച്ച് പക്വമായി സംസാരിക്കാൻ പറ്റിയ ഒരാളോട് എന്ത് ചെയ്യാൻ സംസാരിച്ചിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കണം. എടുക്കുമ്പോൾ നമുക്ക് ആ പ്രണയത്തിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവും. എല്ലാ പ്രണയവും ഒരേപോലെ ആവില്ലല്ലോ. അപ്പോൾ ആ അവസ്ഥ മനസ്സിലാകുമ്പോൾ നമുക്ക് എങ്ങനെ അവളെ സുരക്ഷിതമായി അതിന്ന് വേർപെടുത്താം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് പറഞ്ഞാൽ അവളുമായി തുറന്ന ഒരു സംസാരത്തിന് അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ബോധ്യപ്പെടുത്തുക എന്നുള്ളിലേക്ക് അവിഞ്ഞ് വേറൊരു നമ്മളിങ്ങനെ പിന്നെ പുറത്തിറങ്ങാൻ അയക്കാതിരിക്കുക, അല്ലെങ്കിൽ മൊബൈൽ നമ്മൾ പിടിച്ചു വാങ്ങി, കോളേജ് നമ്മൾ മുടക്കി, ഇതുകൊണ്ടൊന്നും ഒരു പ്രേമം എന്താവില്ല, ഇല്ലാതാവില്ല. അതുപോലെ പ്രത്യാഘാതങ്ങളിലേക്ക് പോകും. അതൊക്കെ അവരുടെ അനുവാദത്തോടെ പറ്റും. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വേറൊരു കോളേജിലേക്ക് അവളെ ഷിഫ്റ്റ് ചെയ്യാം, മൊബൈലിൻ്റെ കാര്യത്തിൽ നിയന്ത്രണങ്ങൾ വരുത്താം, നെറ്റുള്ള മൊബൈൽ ഒഴിവാക്കി സദാ മൊബൈൽ കൊടുക്കാം, ഇതൊക്കെ അവരെ കൺവീൻസ് ചെയ്തുകൊണ്ടാവണം. അതല്ലാത്ത രൂപത്തിലാകുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പം ഞാൻ പറയാം, ഇവർക്ക് ഇതിൻ്റെ അവസരങ്ങളൊക്കെ മുടക്കുമ്പോൾ എന്ത് ചെയ്യാണ്, പാരൻസ് എന്തായാലും വഴങ്ങൂല എന്നുള്ള ഒരു ഉറപ്പ് ഡീലിങ്സിൽ അവർക്ക് മനസ്സിലായാൽ എന്നാൽ പിന്നെ ഞാൻ അവരോട് വരാൻ വേണ്ടി പറയാം, അത് നമുക്ക് അതിലേറെ വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ തന്ത്രപരമായി എന്ത് ചെയ്യണം, അവരെ കൺവീൻസ് ചെയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്ത് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കലാണ് ഏറ്റവും നല്ലത്.
5: തീർച്ചയായും ഒരു കുഞ്ഞുണ്ടാവുക എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വളരെ വേഗത്തിലാകാവുന്ന ഒന്നാണ്. പക്ഷേ ഒരു കുഞ്ഞിനെ വളർത്തി ലക്ഷ്യത്തിലെത്തിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികളെ വളർത്തുന്ന വിഷയത്തിലൊക്കെ വലിയ പുണ്യങ്ങൾ ഇസ്ലാം പറഞ്ഞതും ഇങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ ഇന്ന് കാര്യമായി ചർച്ച ചെയ്തത് പെൺകുട്ടികളെക്കുറിച്ചാണ്. ആൺകുട്ടികൾക്കും ഇത്തരം സാഹചര്യങ്ങളൊക്കെ വരാം. അവരുടേത് പക്ഷേ വേറൊരു മാനസികാവസ്ഥയിലും വേറൊരു തലത്തിലുമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ അവർക്ക് ഇത്തരം മുന്നറിവുകൾ കൊടുക്കുകയും ഇതിൻ്റെ അപകടങ്ങളും ചതിക്കുഴികളും ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തന്നെ വലിയൊരു അളവോളം രക്ഷപ്പെടാൻ സാധിക്കും. പിന്നെ നമ്മൾ ദീനീ പഠനത്തിലും പ്രബോധനത്തിലും ഒക്കെ നമ്മൾ മുഴുകുക, അവരെ കോഴ്സ് അവരെ പഠനം എന്ന കുറേ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരെ ഇതിലേക്കൊന്നും അടുപ്പിക്കാതിരിക്കുക, അതൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്നത് തീർച്ചയായും മനസ്സിലാക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്ക് വഴി അറിയിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: മാഷാ അല്ലാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ ബഹുമാന്യനായ ഹാരിസ് മൗലവിയും താജുദ്ദീൻ സ്വലാഹിയും ചേർന്ന് നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. പ്രണയക്കുരുക്ക് രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടായിരുന്നു അവരുടെ സംസാരം.
2: ഈ പ്രണയം കൈകാര്യം ചെയ്യുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സംസാരത്തിൽ സൂചിപ്പിക്കപ്പെട്ടത്. പ്രണയത്തിൽ അകപ്പെടാനുള്ള സാധ്യത, അതിൻ്റെ സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ, ഇപ്പോൾ മക്കളുടെ പ്രണയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ സ്നേഹക്കൂടിൽ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടു. നമുക്ക് റേഡിയോ വൈബ്സിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അൽ ഉസൂൽ എന്നൊരു സ്ലോട്ടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അൽ മസ്വാലിഹു തഹ്സീനിയ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു അബ്ദുൽ മാലിക് സലഫി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد പ്രിയ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഫിഖ്ഹിൻ്റെ അടിസ്ഥാന പാഠങ്ങളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശദീകരിച്ചത് മസാലിഹുകളെക്കുറിച്ചാണ്. അൽ മസാലിഹ് അൽ ളറൂറിയ, അൽ മസാലിഹ് അൽ ഹാജിയ എന്ന രണ്ട് മസ്ലഹത്തുകളെ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അൽ മസാലിഹ് അത്തഹ്സീനിയ എന്നുള്ളതാണ്. അഥവാ മനുഷ്യരുടെ നന്മകൾ അവൻ്റെ ജീവിതത്തെ കുറച്ചുകൂടി ഭംഗിയുള്ളതാക്കാൻ, ഇമ്പമാർന്നതാക്കാൻ ശരീഅത്തിൻ്റെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവൻ്റെ ആദാത്തുകൾ, അവൻ്റെ സ്വഭാവങ്ങൾ, അവൻ്റെ വസ്ത്രം, അവൻ്റെ ഇടപാടുകൾ, അവൻ്റെ ഇബാദത്തുകൾ, അവനുമായി ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന അവൻ്റെ അവസ്ഥകൾ, ശാരീരികമായ അവൻ്റെ വിശേഷണങ്ങൾ എന്നിങ്ങനെ വേണ്ട ഒരു മനുഷ്യനുമായി ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം ഒരു തഹ്സീൻ, ഒരു ഭംഗി വരുത്തുക, ഒരു നന്മയുണ്ടാക്കുക, ഒരു നല്ലത് കാഴ്ചവെക്കുക, ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ചില നിയമങ്ങൾ ശരീഅത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് നമുക്ക് അൽ മസാലിഹ് അത്തഹ്സീനിയ എന്ന് നമുക്ക് വിളിക്കാം. അൽ മസാലിഹ് തഹ്സീനിയ എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ അതിന് നൽകിയ വിശദീകരണം ഫഹിയ അല്ലാഹുദു

അവൻ്റെ ഇടപാടുകളിലും അവൻ്റെ മറ്റുള്ള ആളുകളുമായി കൊണ്ടുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളിലും വൽ അൻകിഹ കല്യാണത്തിലും വൽ ജിനായാത്ത് വൽ അഖ്ലാഖ് എന്നിങ്ങനെ എല്ലാ മേഖലയിലും ഒരു മനുഷ്യനെ ഭംഗിയുള്ളവനാക്കുക, അവൻ്റെ സ്വഭാവം, അവൻ്റെ വസ്ത്രം, അവൻ്റെ പെരുമാറ്റം, അവൻ്റെ ശരീരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ദീനിൽ ഒരു ആവശ്യമായി പരിഗണിച്ച കാര്യമാണ്. ഇത് യഥാർത്ഥത്തിൽ മഖാസിദുൽ ളുറൂറിയ അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ഒരു മനുഷ്യന് കിട്ടേണ്ട അവകാശം അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ഒന്നല്ല. ഇത് മനുഷ്യൻ്റെ ഒരു ഹാജത്ത് പരിഗണിച്ചുകൊണ്ട് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടുണ്ടാക്കിയ ചില മസ്ലഹത്തുകൾ അതുമല്ല. നേരെ മറിച്ച് ഒരു മനുഷ്യന് ഈ കാര്യം എടുക്കുന്നതിലൂടെ അവൻ്റെ ജീവിതം ഭംഗിയുള്ളതാകുന്നു, അവൻ്റെ ജീവിതം ഒരു ഇമ്പമാർന്ന ജീവിതമായി മാറുന്നു. ഇതിൻ്റെ അസുൽ വിശുദ്ധ ഖുറാൻ നമ്മൾ പഠിപ്പിച്ചു, യ അബനി ആദം ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, സൂറത്തുൽ അഅ്റാഫിലെ 31-ാമത്തെ ആയത്ത്. يا ايها الذي يا يا بني ادم يا بني ادم او ആദമിന്റെ മക്കളെ, ഖുദു സീനതകും നിങ്ങൾ നിങ്ങളുടെ സീനത്തിനെ സ്വീകരിക്കണം, ഇൻദ കുല്ലി മസ്ജിദിൻ നിങ്ങളുടെ ഓരോ പള്ളിയുടെ അടുക്കൽ വെച്ചുകൊണ്ടും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരത്തെ സ്വീകരിക്കണം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സീനത്തിന് അലങ്കാരത്തെ സ്വീകരിക്കുവാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അലങ്കാരം സ്വീകരിക്കുക, സീനത്ത്, നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ തഹ്സീനുമായി ബന്ധപ്പെട്ടതാണ്. ഒരു മോശം ഔറത്ത് മറയുന്ന വസ്ത്രം ധരിച്ചാലും അവന് മതിയാകും. നേരെ മറിച്ച് ഔറത്ത് മറയുക എന്നതിനേക്കാൾ കൂടുതലായി അവൻ്റെ അലങ്കാരം അവൻ ആ വസ്ത്രത്തിലൂടെ പുറത്തു കാണിക്കാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, അതൊരു തഹ്സീനിയായ അൽ മസാലിഹു തഹ്സീനിയ എന്നതിൻ്റെ ഭാഗമാണ്. ഒരു മനുഷ്യൻ അങ്ങനെ അലങ്കാരമുള്ള വസ്ത്രം ധരിച്ചില്ല, അല്ലെങ്കിൽ കുറച്ച് നല്ല വസ്ത്രം ധരിച്ചില്ല എങ്കിൽ അതവൻ്റെ അടിസ്ഥാന ആവശ്യത്തെ നിരാകരിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു അലങ്കാരമുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതൊരു മനുഷ്യൻ്റെ ആവശ്യമല്ല, അല്ലെങ്കിൽ അത്യാവശ്യമായ സംഗതിയല്ല. മനുഷ്യന് നിർവഹിക്കാവുന്ന, കുറച്ചുകൂടി ഭംഗിയുണ്ടാകാവുന്ന കാര്യമാണ്. അതിൽപ്പെട്ട ഒന്നാണ് മനുഷ്യൻ്റെ തഖ്ലീമുൽ അൽഫാർ, നഖം മുറിക്കുക. അതേപോലെ തന്നെ വഖസ്സുശ്ശാരിബ്, മീശ വെട്ടുക. വനത്തുഫുൽ ഇബ്തി, അവൻ്റെ കക്ഷത്തിലുള്ള രോമങ്ങൾ ഒഴിവാക്കുക. വഹൽഖുൽ ആന, അവൻ്റെ ഗുഹ്യ ഭാഗത്തെ രോമങ്ങൾ ഒഴിവാക്കുക. വൽ ഖിതാൻ, അവൻ ഖിതാൻ കഴിക്കുക. അതുപോലെ തന്നെ തൻലീഫ്, അവൻ വൃത്തിയുള്ളവനാവുക. തത്വയ്യുബ്, അവൻ സുഗന്ധം പൂശിയവനാവുക. വസ്സിവാക്, അവൻ മിസ്വാക്ക് ഉപയോഗിക്കുന്നവനാവുക. ഇങ്ങനെ വത്തജമ്മുൽ, ഭംഗി, അത് മുടിയിലാണെങ്കിലും താടിയിലാണെങ്കിലും ഒക്കെ ഒരു നല്ല രീതിയിൽ, ഒരു തഹ്സീനായ രീതിയിൽ ഒരു മനുഷ്യൻ ജീവിക്കേണ്ടതിന് ആവശ്യമായിട്ടുള്ള സംഗതികൾ ഇസ്ലാമിക ശരീഅത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും പള്ളികളിലേക്ക് പോകുമ്പോൾ, പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പോകുമ്പോൾ, ഇതൊക്കെ തന്നെയും ഒരു മനുഷ്യർ മറ്റുള്ള മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അവനെ ഭംഗിയുള്ളവനാക്കി, ഒരു തഹ്സീൻ, ഒരു നന്മയുള്ളവനാക്കി മാറ്റുന്ന പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ചും പള്ളിയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽപ്പെട്ടതാണ് ഭംഗിയുള്ള ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. നിങ്ങൾ പള്ളിയുടെ അടുക്കൽ വച്ച് നിങ്ങളുടെ സീനത്ത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ, പള്ളിയിലേക്ക് പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കുക, പള്ളി ജുമാക്ക് പോകുമ്പോൾ അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. സാന്ദർഭികം

0: മായി സൂചിപ്പിക്കട്ടെ, പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ അവർ പള്ളികളിലേക്ക് കടന്നു വരാറുള്ളത് ഏതെങ്കിലും ഫുട്ബോൾ താരങ്ങളുടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ് മാൻമാരുടെയോ മറ്റുമൊക്കെ പേരെഴുതിയ കുപ്പായങ്ങളും അതുപോലെ തന്നെ വളരെ ഇറുകിയ തരത്തിലുള്ള വസ്ത്രങ്ങളും നിഴലടിക്കുന്ന വസ്ത്രങ്ങളും ഒക്കെ പലപ്പോഴും ഇതെല്ലാം ധരിച്ചുകൊണ്ടാണ് പല ആളുകളും സഹോദരന്മാർ പള്ളിയിലേക്ക് എത്താറുള്ളത്. ഇതൊന്നും ഒരു ശരിയായ രീതിയല്ല. ഇതൊക്കെ മനുഷ്യൻ്റെ അൽ മഖാസിദു തഹ്സീനിയ അൽ മസാലിഹു തഹ്സീനിയക്ക് എതിരാകുന്ന പ്രവർത്തനമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതാല എപ്പോഴും ഒരു മനുഷ്യൻ അവൻ്റെ ആ പൂർണ്ണ രീതിയിൽ അവന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ, ആ നിഅമത്തുകൾ അവൻ്റെ ശരീരത്തിലും അവൻ്റെ വസ്ത്രത്തിലും അവൻ്റെ ജീവിതത്തിലും കാണണമെന്നാണ് അള്ളാഹുവിൻ്റെ ആഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ അബദിൽ അവൻ്റെ അടിമയിൽ യുഹിബ്ബു അൻ യറ നിഅമത്തഹു അവൻ്റെ നിഅമത്തിൻ്റെ അടയാളങ്ങൾ കാണുവാൻ അള്ളാഹുവിന് ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നൊരു സഹാബി ചോദിച്ചല്ലോ, പ്രവാചകരെ നല്ല വസ്ത്രം ധരിക്കുക, നല്ല ചെരുപ്പ് ധരിക്കുക, ഇത് അഹങ്കാരമാണോ റസൂലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അഹങ്കാരമല്ല. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ബത്തുറുൽ ഹഖി വഖംതുന്നാസ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സത്യം അറിഞ്ഞുകൊണ്ട് തിരസ്കരിക്കലും ആളുകളെ കൊച്ചാക്കലുമാണ് അഹങ്കാരം. ഏതൊരു പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹു ജമീൽ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗിയാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള അൽ മസാലിഹു തഹ്സീനിയ അള്ളാഹുവിൻ്റെ ദീനിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല, സ്വഭാവരംഗത്ത് നല്ല പെരുമാറ്റം, യാ അയ്യുഹൽ ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, നല്ല വാക്കുകൾ സംസാരിക്കുക, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞു, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നീ അത്യുത്തമമായ സ്വഭാവത്തിൻ്റെ സ്വഭാവവൈശിഷ്ട്യങ്ങളുടെ ഉടമയാകുന്നു പ്രവാചകരെ നിങ്ങൾ. സഹാബത്തും അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇക്രാമുൽ ലൈഫ്, ഒരു അതിഥിയെ മാന്യമായ രീതിയിൽ സ്വീകരിക്കുക, ഇതൊക്കെ തന്നെയും അൽ മസാലിഹ് അത് തഹ്സീനിയ എന്നതിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ്. സിലത്തുർ റഹീം, ബിറുൽ വാലിദൈൻ, ഇക്രാമുൽ ജാർ, അയൽവാസിയെ സഹായിക്കുക, മാതാപിതാക്കൾക്കുള്ള നന്മ, അതേപോലെ തന്നെ കുടുംബ ബന്ധത്തോടുള്ള നന്മകൾ, കുടുംബങ്ങളോടുള്ള നന്മകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ദീനിൽ നിയമമാക്കിയത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് ഇബാദത്തിൽ മാത്രമല്ല, നിക്കാഹിൽ നമുക്ക് കാണാം. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വിവാഹത്തെ ലഘൂകരിക്കണം. വിവാഹത്തെ ലഘൂകരിക്കണമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം മറ്റുള്ള ആളുകൾക്ക് അതിൻ്റെ പ്രയാസമില്ലാതിരിക്കാനും ഈ വ്യക്തിക്കും അതുമൂലമുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കുവാനുമാണ്. ലളിതമായ നിക്കാഹുകൾ, ഖൈറു നിക്കാഹി ഐസറുഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഏറ്റവും നല്ല നിക്കാഹ് ഏറ്റവും ലളിതമായ നിക്കാഹ്, കാരണം അതിൽ ആളുകൾക്കൊരു തഹ്സീൻ, ഒരു നന്മ അതിലുണ്ട്. അതുപോലെ തന്നെ ഫർദ് നമസ്കാരാനന്തരമുള്ള സർവാത്തിമ നമസ്കാരങ്ങൾ, അങ്ങനെയുള്ള അതല്ലാത്തതുമായ സുന്നത്ത് നമസ്കാരങ്ങൾ, ഇതെല്ലാം യഥാർത്ഥത്തിൽ അൽ മസാലിഹ് അത് തഹ്സീനിയ എന്നതിൻ്റെ ഭാഗമാണ്. സുന്നത്ത് നമസ്കാരങ്ങൾ അതിൽ വരും. അതേപോലെ തന്നെയാണ് നജസുകൾ മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാകാതിരിക്കുക എന്നുള്ള കാര്യം. ഇങ്ങനെയുള്ള നജസ്സുകൾ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞത് കഴുകിക്കളയുക, അത്തരത്തിലുള്ള നജസ്സുകളുമായി കൊണ്ട് ബന്ധപ്പെടാതിരിക്കുക, ഇസ്റാഫ് അമിതമായ ഉപയോഗം അള്ളാഹു സുബ്ഹാനഹു വതാല പാടില്ല എന്ന് പറഞ്ഞു. അത് നിരോധിച്ചതിൻ്റെ ഒരു ഹിക്മത്ത് കൂടി ഇതാകുന്നു. അതേപോലെ തന്നെയാണ് വസ്ത്രത്തിലും ഭക്ഷണത്തിലും, അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അവൻ്റെ പ്രാഥമികമായ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴും ഉറക്കിലും എന്നുവേണ്ട ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും അവൻ പാലിക്കേണ്ട അദബുകൾ, മര്യാദകൾ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഔറത്തുകൾ ശരിയാവണ്ണം മറക്കുക, ഏത് സമയത്തും വുളു ഉള്ളവനായി തീരുക, ശുദ്ധിയുടെ വിഷയത്തിൽ കണിശതയുണ്ടാക്കുക, കണിശത കാണിക്കുക, നജസ്സുകളെ ശരീരത്തിൽ നിന്ന് ഒന്നു കഴിഞ്ഞാൽ നീക്കം ചെയ്യുക, ഇതെല്ലാം ഒരു മസാലഹു തഹ്സീനിയ, അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ സംഗതികളാണ്. ഇതിൻ്റെ മുആമലാത്തുകളുമായി, ഒരു മനുഷ്യൻ്റെ ഇടപാടുകളുമായി കൊണ്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്ന കാര്യമാണ്, ഒരു കടം വാങ്ങി പ്രയാസപ്പെടുന്ന മനുഷ്യനാണെങ്കിൽ ആ കടം അയാൾക്ക് കുറച്ച് നീട്ടിക്കൊടുക്കുക. അതുപോലെ തന്നെ കച്ചവടത്തിൽ മനുഷ്യന്മാർക്ക് എളുപ്പമുള്ളതാക്കി കൊടുക്കുക, പ്രയാസകരമായി ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള കച്ചവടങ്ങളും ഇടപാടുകളും ആളുകൾക്കൊരു പ്രയാസമില്ലാത്ത രീതിയിൽ നിർവഹിക്കാൻ സാധിക്കണം. ഇങ്ങനെ ശരീഅത്തിൻ്റെ നിയമങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും അതിലൊക്കെ ഒരു തഹ്സീൻ പ്രവാചകൻ്റെ ഹദീസിൽ കാണാം, ഇദാ ഖതൽതും ഫഅഹ്സിനു അൽ ഖിതല, നിങ്ങൾ ഒരു മൃഗത്തെ വധിക്കുകയാണെങ്കിൽ പോലും, അറുക്കുകയാണെങ്കിൽ പോലും അവിടെ നിങ്ങൾ നല്ല രീതിയിലാണ് അറുക്കേണ്ടത്. ഫഇദാ ദബഹ്തും ഫഅഹ്സിനു ദബഹ, നിങ്ങൾ അറുക്കുമ്പോൾ നല്ല രീതിയിൽ അറുക്കണം. വലഹദ് അഹദുക്കും ഷഫറത്തഹു, അവൻ്റെ കത്തിക്ക് മൂർച്ച കൂട്ടണം. അവൻ്റെ വലിയൊരു ഹദബീഹത്തഹു, അവൻ്റെ മൃഗത്തിനവൻ ഒരു റാഹത്ത് കൊടുക്കണം, ഒരു ആശ്വാസം കൊടുക്കണം. ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ ശരീഅത്തിൻ്റെ നിയമങ്ങളുമെല്ലാം ഈ ഒരു തഹ്സീനിയുടെ വശം എല്ലാ കാര്യങ്ങളിലും എടുത്ത് പറയുന്നതും എടുത്തുദ്ധരിക്കും നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ, മനുഷ്യൻ്റെ ജീവിതത്തെ ഭംഗിയുള്ളതും മനുഷ്യൻ്റെ ജീവിതത്തെ വൃത്തിയുള്ളതും വൃത്തിയും വെടുപ്പുമുള്ളതുമാക്കി തീർക്കുന്ന ചില നിയമങ്ങൾ ശരീഅത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് നമ്മൾ നേരത്തെ പരാമർശിച്ച പല ഉദാഹരണങ്ങളും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള നിയമങ്ങൾക്ക് ഉസൂൽ ഫിഖ്ഹിൻ്റെ ഭാഷയിൽ പറയുന്ന പേരാണ് അൽ മസാലിഹ് അത്തഹ്സീനിയ എന്നുള്ളത്. ഈ ഒരു കാര്യം, ഇതോടുകൂടി നമ്മൾ മൂന്ന് മസ്ലഹത്തുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അൽ മസാലിഹ് അദ്ദറൂറിയ, അൽ മസാലിഹ് അൽ ഹാജിയ, അൽ മസാലിഹ് അത്തഹ്സീനിയ. ഈ മൂന്ന് കാര്യങ്ങളും ഇസ്ലാമിൻ്റെ അസലുമായി, ഇസ്ലാമിൻ്റെ ഏത് നിയമങ്ങളുമായി കൊണ്ടും നേർക്കുനേരെ അല്ലെങ്കിൽ പരോക്ഷമായി ബന്ധപ്പെടുന്ന സംഗതികളാണ്. ഇതിൻ്റെ തെളിവുകൾ ഖുർആനിലും ഹദീസിലും പരന്നുകിടക്കുന്നു. ചില കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. ഇൻഷാല്ലാ വിശദമായ കാര്യങ്ങൾ പിന്നീട് നമുക്ക് അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ. പതിവ് പോലെ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അൽ മസാലിഹു തഹ്സീനിയ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടായിരുന്നു അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇതോടുകൂടി നമ്മുടെ റേഡിയോ വൈബ്സിൻ്റെ ഒരു ഭാഗം നമ്മൾ പിന്നിടുകയാണ്. ഇൻഷാല്ലാ ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. എല്ലാവർക്കും വീണ്ടും കാണാം എന്നൊരു പ്രതീക്ഷയോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജാതി മതം വിവേചനം, രചന മുസാഫിർ. നിയമസമത്വം എന്ന് മാത്രം പറയുമ്പോൾ അത് സാമാന്യമായ ഒരാശയം മാത്രമേ ആകുന്നുള്ളൂ. അതോടൊപ്പം വിവേചനത്തിന് വിലക്ക് കൽപ്പിക്കുകയും വേണം. എല്ലാവരും നിയമത്തിൻ്റെ മുൻപിൽ തുല്യരാണ്, നിയമത്തിൻ്റെ തുല്യ സംരക്ഷണത്തിന് അർഹരുമാണ്. ഇങ്ങനെയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ വാക്കുകൾ. നമ്മുടെ ഭരണഘടനയിൽ വിവേചനം അരുതെന്ന് പറയുന്നതോടൊപ്പം മതം, ജാതി, വർഗം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ പേരിൽ വിവേചനം അരുതെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. അനുച്ഛേദം 15(1). മതേതരത്വം. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ആധാരശിലയാണ് മതേതരത്വം. നാനാമതങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. നാനാതരം ജീവിതരീതികൾ, നാനാതരം സംസ്കാരങ്ങൾ, നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് നമ്മുടെ മാർഗവും ലക്ഷ്യവും. മതേതരത്വം ഭരണഘടനയുടെ ആധാരശിലയാണെന്നതിന് ആമുഖം തന്നെ തെളിവ്. 1976 ഭേദഗതിയിലൂടെയാണ് ആമുഖത്തിൽ മതേതരത്വം കൂടി ചേർത്തത്. മതപരമായ സ്വാതന്ത്ര്യങ്ങൾ എല്ലാവർക്കുമുണ്ട്. മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മതത്തിൻ്റെ പേരിൽ ആരും ആരെയും പീഡിപ്പിക്കപ്പെടരുത്, വിവേചനം കാട്ടരുത്, വിദ്വേഷം സൃഷ്ടിക്കരുത്. മതേതരത്വം കേവലമൊരു ചിന്താഗതി മാത്രമല്ല, ഇന്ത്യയുടെ നയവും നിയമവുമാണത്. നമുക്ക് ഔദ്യോഗിക മതമില്ല. വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും സ്വാതന്ത്ര്യമാണ് നാം ആഘോഷിക്കുന്നത്. ഭരണഘടനയുടെ 25 മുതൽ 28 അനുച്ഛേദങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നു. രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക മതങ്ങൾ ഇന്നിന്നവയാണെന്ന് പറയുന്ന ഭരണഘടനയാണ് പല രാജ്യങ്ങളിലും ഉള്ളത്. നാം അവരെക്കാൾ മുന്നോട്ടു പോയവരാണ്. മതേതരത്വം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ തന്നെ ഉൾക്കരുത്താണ്. അതിനാൽ മതത്തിൻ്റെ പേരിൽ ചോര ചിന്താൻ പാടില്ല. മതേതരത്വം തകരുന്നു എന്നു വെച്ചാൽ ഇന്ത്യ തകരുന്നു എന്നർത്ഥം. അങ്ങനെ ഒരിക്കലും സംഭവിച്ചുകൂടാ. തൊട്ടുകൂടായ്മ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് പല സ്ഥലങ്ങളിലും മനുഷ്യരെ രണ്ടാം കിടക്കാരായി കാണുന്ന സമ്പ്രദായം തുടരുന്നുണ്ട്. പ്രശ്നം തൊട്ടുകൂടായ്മ എന്ന അനാചാരമാണ്. കേരളത്തിൽ ഇന്ന് ഇതിന് അറുതി വന്നിട്ടുണ്ട്. എന്നാൽ ചില വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്നും ജാതിയുടെ പേരിലുള്ള വിവേചനം തുടരുന്നുണ്ട്. ചില ഇടങ്ങളിൽ കിണറ്റിൽ നിന്നും വെള്ളം കുടിച്ചതിൻ്റെ പേരിൽ കിണർ അശുദ്ധമാക്കി എന്നാരോപിച്ച് താഴ്ന്ന ജാതിക്കാരെ കൂട്ടത്തോടെ കൊല ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചായപ്പീടികകളിൽ മറ്റുള്ളവരോടൊപ്പം ഇരുന്ന് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ കീഴ്ജാതിക്കാരെ അനുവദിച്ചിരുന്നില്ല. അവർക്ക് പുറത്ത് മൺപാത്രങ്ങളിൽ ഭക്ഷണം കൊടുക്കുകയായിരുന്നു പതിവ്. അത് നിലത്തുവെച്ച് കൊടുക്കുകയേയുള്ളൂ. കേരളത്തിലും പണ്ട് ചില പ്രധാന ക്ഷേത്രങ്ങളിൽ താണജാതിക്കാർക്ക് കടക്കാൻ പാടില്ലായിരുന്നു. ക്ഷേത്ര പരിസരത്തുള്ള പൊതുവഴികൾ പോലും അവർക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. ഇതിനെതിരെയായിരുന്നു വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും. ഇതൊന്നും ഈ നാട്ടിലിനി ആവർത്തിക്കരുത് എന്ന ഉദ്ദേശത്തോടെ രൂപം കൊടുത്തതാണ് വിവേചനത്തിനെതിരെയുള്ള മേൽ ഉദ്ധരിച്ച വ്യവസ്ഥകൾ. ഇത്രയും കൊണ്ട് മതിവരാതെ നമ്മുടെ ഭരണഘടനാ ശില്പികൾ തൊട്ടുകൂടായ്മയെ സംബന്ധിച്ച് ഒരു പ്രത്യേക അനുച്ഛേദം തന്നെ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിപ്രകാരമാണ്: തൊട്ടുകൂടായ്മ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. ഏതെങ്കിലും രൂപത്തിലുള്ള അതിൻ്റെ ആചരണം നിരോധിച്ചിരിക്കുന്നു. ഇനിമേൽ അതിൻ്റെ ആചരണം ശിക്ഷാർഹമായ ഒരു കുറ്റകൃത്യമാണ്. അനുച്ഛേദം 17. ഈ നിലയിലുള്ള ഒരു പ്രത്യേക നിയമം അധികം താമസിയാതെ പാർലമെന്റ് പാസാക്കി. 1955 സിവിൽ അവകാശ നിയമം. പക്ഷേ അത് വിചാരിച്ച ഫലം ചെയ്തില്ല. 1969 കുറെക്കൂടി കർശനമായ ശിക്ഷകൾ വ്യവസ്ഥ ചെയ്യുന്ന ഒരു നിയമം പാസാക്കി. അതനുസരിച്ച് മേൽവിവരിച്ച വിവേചനങ്ങൾ ഗുരുതരമായ കുറ്റമാണ്. കുറ്റം ആരോപിക്കപ്പെട്ടവർക്ക് ജാമ്യം പോലും ലഭിക്കുക എളുപ്പമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാഷാല്ലാ, നല്ലൊരു ഖിറാത്താണ് നമ്മൾ കേട്ടത്. സൂറത്തുൽ ബഖറയിലെ 266-267 വചനങ്ങളാണ് നമ്മൾ കേട്ടതല്ലേ.
1: 262-63 നമ്മൾ കേട്ടത്. ഖിറാത്ത് നിർവഹിച്ചത് മിഷാരി റാഷിദ് അൽ അഫാസിയാണ്.
0: ഈ ആയത്തുകളുടെ ഒരു ജസ്റ്റ് ഒരു ആശയം നമ്മൾ പറയണ്ടേ?
1: ആ പറയണം, തീർച്ചയായിട്ടും.
0: കാരണം ഈ ഒരു ആയത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തൊരു ഉപകാരം, ആ ഉപകാരം ചെയ്ത ആളുകൾക്ക് വാക്കുകൊണ്ടോ നമ്മളുടെ ഒരു പ്രവൃത്തി കൊണ്ടോ അവർക്കൊരു ഉപദ്രവം ഉണ്ടാക്കരുത് എന്നതാണ് അല്ലേ. അപ്പോൾ നമ്മളൊരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്, അത് ജനങ്ങൾക്ക് അല്ലെ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചാണെങ്കിലും നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ് മനുഷ്യർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ചെയ്ത ഒരു ഉപകാരം അത് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അമലം എന്ത് ചെയ്യാണ്, പൊളിഞ്ഞു പോവുകയാണ്. അപ്പം അങ്ങനെ അല്ലെ, ഞാൻ നിന്നൊക്കെ അന്ന് ഇത്ര തന്നില്ലേ, എന്നിട്ടും നീ എന്നോട് ഇത് കാണിച്ചോ എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷേ ആ രൂപത്തിൽ ചെയ്യാതിരുന്നെങ്കിലേ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്തുള്ളൂ പ്രതിഫലം ലഭിക്കൂ എന്നുള്ളതാണ്.
1: നിങ്ങളങ്ങനെ നിങ്ങളങ്ങനെ സാമ്പത്തികമായി സഹായിച്ചിട്ട് അങ്ങനെ സംസാരിക്കുന്നത് നല്ലത് ചെയ്യാതിരിക്കലാണ്.
0: അതെ അതെ,
1: വേണ്ട, നിങ്ങൾ കാശ് കൊടുക്കണ്ട, സഹായിക്കണ്ട. നിങ്ങളുടെ സ്വഭാവം അത് കൊടുത്തതിന് ശേഷം എടുത്തു പറയലാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യണ്ട. അതിലും നല്ലത് എന്താണ്? ഖൗൽ മഅറൂഫ്, നല്ല വാക്ക് എന്ത് ചെയ്യാണ് പറയലാണ്. മഗ്ഫിറ, അവർക്ക്
0: പാപമോചനം തേടുക അല്ലേ, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരട്ടെ എന്ന് പറയാം.
1: ഇതാണ് ഖൈറു മിൻ സദഖത്തി യത്ബഉ ഹാദൻ, ഒരു ഉപദ്രവിച്ചുകൊണ്ട്. ചില ആളുകളൊക്കെ 100,000 രൂപ വെറുതെ കൊടുത്ത പോലെയാണ് എന്ത് ചെയ്യുക, 1,000 രൂപ കടം കൊടുത്തതിനെ
0: കാണുക. ബുദ്ധിമുട്ടുമ്പോഴാണല്ലോ ആളുകൾ കടം ചോദിക്കുക. പക്ഷെ ആ കടം ചോദിച്ച് വരുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ പിന്നെ ആ സാധുവിന് എന്ത് ചെയ്യുന്ന അറിയോ, ജീവിതകാലം മുഴുവനും തോന്നും അയാളടുന്ന ആ ഒരു കടം വന്ന് വാങ്ങാതിരുന്നെങ്കിൽ. കാരണം ഏതൊക്കെ അവസരം കിട്ടും അവിടെ ഒക്കെ എന്ത് ചെയ്യും പറയും. പക്ഷേ ഈ ആയത്ത് പറഞ്ഞ അതേ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമാണ്, ചിലപ്പോൾ തിരിച്ച് ലഭിക്കൂല എന്ന ഉറപ്പുണ്ടെങ്കിൽ പോലും കടം കൊടുക്കും.
1: തീർച്ചയായും
0: അവർ കൊടുക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും അന്ന് തരാൻ കഴിയില്ല, പക്ഷെ എൻ്റെ ഒരു ബാധ്യതയാണല്ലോ അത്. പക്ഷെ അത് ഒരിക്കൽ പോലും അത് പറയുകയോ അയാളെ അതിൻ്റെ പേരിൽ ഉപദ്രവിക്കുകയൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. ഇതിൽ ചേർത്ത് വെക്കാനുള്ളത്, നമ്മൾ മനസ്സിൽ പോലും അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മളൊക്കെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും ഞാനും അവനക്ക് എത്ര സഹായിച്ചതാണ്, എന്നിട്ട് അവനെന്നോട് കാണിച്ചത് കണ്ടില്ലേ എന്ന് മനസ്സിൽ നമുക്കൊരു തോന്നുക, അതുപോലെ എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. ചില ആളുകൾക്കൊക്കെ ഇങ്ങനെ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന, ഈ തറവാടിത്തം കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ആളുകളൊക്കെ അവരുടെ കീഴിലും അവരുടെ വീട്ടിലും അവരുടെ സഹായം കൊണ്ടും ജീവിച്ച് വന്ന ചില വ്യക്തികളെ കാണുമ്പോൾ, അവർ ഉയർന്ന് കാണുമ്പോൾ, വ്യക്തികൾ ഉയർന്ന് ഉയർന്ന് സാഹചര്യങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഗൾഫ് ഒക്കെയും വലുതായി സ്വാധീനിച്ചത് കൊണ്ട് തന്നെ അവിടെ പോയി വലിയ പണക്കാരായി. പണ്ട് മറ്റു തറവാടുകൾ അടുക്കള ജോലികളും തോട്ടപ്പണികളൊക്കെ ചെയ്തിരുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവരങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥകളൊക്കെ ആളുകൾക്കുണ്ട്. ഞാൻ എൻ്റെ ചെലവിൽ എൻ്റെ വീട്ടിലെ ഭക്ഷണം കഴിച്ചിട്ട് എന്നുള്ളത് അത് പിന്നെ ഇങ്ങനെ എടുത്തു പറയുകയും ചെയ്യും. ഓനിപ്പോ എത്ര വലുതായാലും എന്താ, ഞങ്ങളെ പേരില് പിന്നെ ഓൻ്റെ ഉമ്മ എന്ത് ചെയ്തിരുന്നു, പിന്നെ അടുക്കള പണി എടുത്തിരുന്ന ആളാ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്. അപ്പോൾ അത് മനസ്സിൽ പോലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല.
2: സ്റ്റാർ ക്വസ്റ്റ്, നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം. തിരുനബിയോടൊപ്പം പരിപാടിയിൽ മുഹമ്മദ് ദാനിഷ് സുല്ലമി സംസാരിക്കുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എവർക്കും പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പല രൂപത്തിലുള്ള ജോലികളാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലർ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഏർപ്പാടുകളായിരിക്കും, ചിലർ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുകയായിരിക്കും, മറ്റു ചിലർ കൂലിപ്പണിയായിരിക്കും, സ്വന്തം ഏർപ്പാടുകളായിരിക്കും. പല രൂപത്തിലുള്ള ഉപജീവന മാർഗം തേടി മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും തന്നെ. പക്ഷേ ഏത് രൂപത്തിലുള്ള വരുമാന മാർഗമാണ് നമ്മൾ അവലംബിക്കുന്നത് എങ്കിലും ശരി, നമുക്ക് ജീവിക്കാൻ ജോലി വേണ്ടി വരും. പക്ഷേ ജീവിതം തന്നെ ജോലിക്കായിട്ട് നഷ്ടപ്പെടുത്തുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിക്കൂടാ. നമ്മൾ ജീവിക്കുന്നത് ജോലി ചെയ്യാനല്ല, നമ്മൾ ജീവിക്കുന്നത് എന്തെങ്കിലും ഒരുപാട് സമ്പാദിക്കാനല്ല, നമ്മൾ ജീവിക്കുന്നത് ഈ ദുനിയാവിലെ ഏതെങ്കിലും ഒരു കാര്യം പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്നത് റബ്ബിനെ ഇബാദത്ത് ചെയ്യാനാണെന്ന ശരിയായ തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടായേ പറ്റുള്ളൂ. അത് പുരുഷനും ഉണ്ടാവണം, സ്ത്രീക്കും ഉണ്ടാവണം. സ്ത്രീകൾ പലരും ഇപ്പോൾ വീട്ടിലെ ജോലികളും തിരക്കുകളൊക്കെയാണ് എങ്കിലും ശരി, അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനുവേണ്ടിയല്ല റബ്ബ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്, മറിച്ച് നമ്മൾ റബ്ബ് നമ്മെ സൃഷ്ടിച്ചത് റബ്ബിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാനാണ്. അങ്ങനെയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജീവിതത്തിൽ സ്വാഭാവികമായും പല പണികളും തിരക്കുകളും ജോലികളും പഠനവും മറ്റ് പല രൂപത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മിലേക്ക് കടന്നു വരുന്നതാണ്. പക്ഷേ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം അവിടെ നമ്മൾ ഒരിക്കലും തന്നെ മറന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും തന്നെ നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റും. നമ്മൾ സ്വാഭാവികമായും പല എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പ് പല സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നു, അതുപോലെ തന്നെ ഖുർആൻ ഓതുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, ഇങ്ങനെയുള്ള ഇബാദത്തുകൾക്ക് പുറമേ ആയിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലികൾ തന്നെ, നിത്യേന നമ്മൾ ചെയ്യുന്ന നമ്മുടെ പല ജോലികളും തന്നെ, അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുന്ന ആയിഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന പരിശ്രമങ്ങൾ തന്നെ നമുക്ക് ഇബാദത്തുകളാക്കി മാറ്റാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിരുന്ന സഹീഹ് ബുഖാരിയിൽ അടക്കമുള്ള ഹദീസാണ്, സ്വന്തം കൈകൊണ്ട് സമ്പാദിച്ച് ഭക്ഷിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം ആരും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അറിയേണ്ടത് നമുക്ക് ഉണ്ടാവുന്ന വരുമാനങ്ങൾ നമുക്ക് അർഹതപ്പെട്ടതായിരിക്കണം, അത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കണം എന്നുള്ളതാണ്. ഹലാലായ വരുമാനം വീട്ടിലെ ബർക്കത്താണ്. ചെറിയ വരുമാനമുള്ളൂ എങ്കിലും അത് ഹറാം കലരാത്തതാണ് എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഏത് നിമിഷത്തിലും ആശ്വാസമുള്ളതായി കൊണ്ടുമാറും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നമ്മുടെ ജോലിയും മറ്റ് കാര്യങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ജോലി കാരണം നിസ്കാരം നഷ്ടപ്പെടുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നിസ്കാരം ഖളാ ആക്കാൻ പറ്റുമെന്ന് ചിലരൊക്കെ ചിന്തിക്കാറുണ്ട്. അങ്ങനെ സംഗതി ഇസ്ലാമിലില്ല, ഖളാ ആക്കലില്ല. പിന്നെ ചില സമയത്ത് ഖളാ ആയിപ്പോവും. എങ്ങനെ? ഒരാളിപ്പോൾ ഉറങ്ങിപ്പോയി, നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് ഉണർന്നത് എങ്കിൽ അപ്പോൾ ഉടനെ നിസ്കരിക്കണം, അങ്ങനെയാണ് ഖളാ ആവുക. അല്ലെങ്കിൽ ഒരാൾ മറന്നുപോയി, മറ്റെന്തോ തിരക്കിലായി, വാപ്പ ഐസിയുവിലായിരുന്നു, അതിൻ്റെ പിറകെ ഓടി മരുന്ന് മറ്റൊക്കെ വാങ്ങി, അങ്ങനെ ആ തിരക്കുകൾ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് സുബ്ഹാനല്ലാഹ് അസർ ബാങ്കാണല്ലോ കൊടുക്കുന്നത്, ഞാൻ ലോഹർ നിസ്കരിച്ചിട്ടില്ലല്ലോ. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലല്ലാതെ ഒരാൾ ഒരിക്കലും തന്നെ നിസ്കാരം ഖളാ ആക്കുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിക്കൂടാ. ഇനി നല്ല തിരക്കുള്ളതൊക്കെ സമയമാണ്, അല്ലെങ്കിൽ മറ്റു പല തടസ്സങ്ങളാൽ നിസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എങ്കിൽ അവിടെ നമുക്ക് ജം ആക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ. ലൊഹറിനെ അസറിൻ്റെ കൂടെയും അസറിനെ ലൊഹറിൻ്റെ കൂടെയും ജം ആക്കാൻ പറ്റും. മഗരീബിന് ഇഷായിൻ്റെ കൂടെയും ഇഷായിനെ മഗരീബിൻ്റെ കൂടെയും അങ്ങോട്ടോ ഇങ്ങോട്ടോ വേണ്ട സൗകര്യത്തിൽ നമുക്ക് ഹാജത്തുകൾ ഉണ്ടാകുമ്പോൾ, ആവശ്യങ്ങളുണ്ടാകുന്ന സമയത്ത് ജം ആക്കാൻ ദീൻ അനുവാദം നൽകിയിട്ടുണ്ട്. ഇനി യാത്രക്കാരാണോ, അവർക്ക് നിസ്കാരം ചുരുക്കി നിസ്കരിക്കാം. ലൊഹറ് രണ്ട് റക്കാത്ത് നിസ്കരിച്ചാൽ മതി, അസർ രണ്ട് റക്കാത്ത് നിസ്കരിച്ചാൽ മതി, ഇഷ രണ്ട് റക്കാത്ത് നിസ്കരിച്ചാൽ മതി. അങ്ങനെ ചുരുക്കി നിസ്കരിക്കാനും കസറാക്കാനും ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ടത് യുദ്ധത്തിൻ്റെ സമയത്ത് പോലും, എങ്ങനെ? യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് പോലും യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി എന്നൊരു നിയമമല്ലല്ലോ. യുദ്ധത്തിൻ്റെ ഇടയിൽ നിസ്കാരം ഉണ്ടല്ലോ, ഫിഖ്ഹിലെ ചർച്ചയാണല്ലോ, യുദ്ധ നിസ്കാരം എന്ന നിസ്കാരം തന്നെ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ അതെങ്ങനെയാണ്, എന്തുകൊണ്ടത് വന്നു? അത് നിസ്കാരം എന്നുള്ളത് കാനത്താലൽ മുഅ്മിനീന കിതാബ് മൗഖൂത, തീർച്ചയായും നിസ്കാരം അത് മുഅ്മിനീങ്ങളുടെ മേലിൽ വഖ്ത് നിർണയിക്കപ്പെട്ട ആരാധനയാണ്. അതുകൊണ്ട് ആ സമയത്ത് തന്നെ അത് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും തിരക്കുകൾക്കിടയിൽ നിസ്കരിക്കുക എന്നൊരു സംഗതി നമുക്കുണ്ടാവും. അതിന് ഉള്ളൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ, നിസ്കാരങ്ങൾക്കിടയിൽ തിരക്കുണ്ടായിക്കോട്ടെ, നിസ്കാരങ്ങൾക്കിടയിൽ നമ്മളുടെ ഷെഡ്യൂളുകൾ പ്ലാൻ ചെയ്യുക, അല്ലാതെ നമ്മളുടെ പഠനത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും പോയിട്ട് നിസ്കരിക്കണം എന്നത് മാറ്റിയിട്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ആയിട്ട് പഠിക്കണം അല്ലെങ്കിൽ ജോലി ചെയ്യണം എന്ന രൂപത്തിൽ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. നിസ്കാരം ഫിക്സഡ് സംഗതിയാക്കി വെക്കുകയും ബാക്കിയുള്ളത് ഒഴിവിനനുസരിച്ച് ചെയ്യുകയും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ജോലി ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന സ്ത്രീകളൊക്കെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നിസ്കരിക്കുക എന്നത് അതൊരിക്കലും പോസിബിൾ ആവില്ല. അവിടെ ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിന് അതിൻ്റെ സമയം വെക്കുകയും ആ സമയത്ത് കൃത്യമായി പള്ളിയിൽ പോകുന്നവർ അല്ലെ സാഹചര്യമുള്ളവർ പള്ളിയിൽ പോയിട്ട് തന്നെ അതിൻ്റെ ജമാഅത്തായിക്കൊണ്ട് തന്നെ നിസ്കരിക്കുക. ഇനി വീട്ടിൽ നിസ്കരിക്കുന്ന സ്ത്രീകളും മറ്റൊക്കെയാണ് എങ്കിൽ അവർ ആ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ നിർത്തിവെച്ചിട്ട് കൃത്യമായി ഒതുവ് ചെയ്ത് വൃത്തിയായി നല്ലൊരു വസ്ത്രം ധരിച്ചിട്ട് എന്ത് ചെയ്യുക, മുസല്ല വിരിച്ച് നിസ്കരിക്കുക എന്നത് കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ചെയ്യുന്ന ജോലി ഏതായിക്കൊള്ളട്ടെ അതിൽ സത്യസന്ധത കാണിക്കണം എന്നുള്ളതാണ്. അത്താജറു സദൂഖുൽ അമീൻ മഅ നബിയീന വസ്സിദ്ദീഖീന വശുഹദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, ആ സദൂഖായ സത്യസന്ധനായ വിശ്വസ്തനായ ഒരു വ്യാപാരി ആരുടെ കൂടെയാണ്, നബിയീന നബിമാരുടെ, വസ്സിദ്ദീഖീന സിദ്ദീഖീങ്ങളുടെ, ഷുഹദാക്കളുടെയൊക്കെ കൂടെയായിരിക്കുമെന്ന് നമുക്ക് ഹസനായ സ്വീകാര്യയോഗ്യമായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് കള്ളം പറയാൻ പാടില്ല, നമ്മൾ സമ്പാദിക്കുന്നിടത്ത് കളവ് വരാൻ പാടില്ല. എന്തുകൊണ്ട്? നമുക്ക് ചിലപ്പോൾ ലാഭം കിട്ടി എന്നൊക്കെ തോന്നുമെങ്കിലും റബ്ബിൻ്റെ ബർക്കത്ത് അതിലുണ്ടാവില്ല. ചതി വഞ്ചന ഒരു മുസ്ലിമിന് യോജിച്ച പരിപാടിയല്ല, ഒരു മുസ്ലിം ചെയ്യാനും പാടില്ല. ആ സമ്പാദ്യം തന്നെ ഹറാമായി മാറുന്നൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് നമുക്കർഹിച്ചത് മതി, കിട്ടുന്ന സമ്പത്തിൽ റബ്ബിൻ്റെ ബറക്കത്ത് കിട്ടട്ടെ, അത് കുറേ കാര്യങ്ങൾക്ക് ഉപകരിക്കും. അതല്ല, നമുക്ക് കുറേ കിട്ടുന്നുണ്ട്, പക്ഷേ റബ്ബിൻ്റെ ബറക്കത്ത് അതില്ല എങ്കിൽ അത് പല കാര്യങ്ങൾക്കും തികയൂല. അതങ്ങനെ നമുക്ക് ഇനിയും വേണം ഇനിയും വേണം, കിട്ടിയത് പോരാ എന്നൊരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ സമ്പാദ്യത്തിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഓരോ നാണയ തുട്ടുകളിലും കൃത്യമായി റബ്ബിൻ്റെ ബറക്കത്ത് വേണം. അതുകൊണ്ട് ഒരിക്കലും വഞ്ചനയും ചതിയൊന്നും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, ഇനി ജോലിയൊക്കെ ചെയ്യുന്നിടത്ത് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരൊക്കെയാണ് എങ്കിൽ അവിടെ ഒരിക്കലും കൈക്കൂലി വാങ്ങുന്ന വഞ്ചനയുടെ ഒരു സാഹചര്യത്തിലേക്ക് ഒരിക്കലും ആളുകൾ പോകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറാഷിയ വൽ മുർത്തഷിയ, കൈക്കൂലി വാങ്ങുന്നവനെയും അതുപോലെ തന്നെ അത് കൊടുക്കുന്നവനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മൻ ഖശ്ശന ഫലൈസ മിന്ന, ആരാണോ വഞ്ചിക്കുന്നവൻ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജോലിയുടെ സന്ദർഭങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ജോലിക്കാരോടും തൊഴിലാളികളോടുമൊക്കെ കരുണ കാണിക്കണം. ഇനിയിപ്പോൾ നമ്മൾ വേറെയുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നവരാണ് എങ്കിലും നമുക്ക് കീഴിൽ കുറച്ചൊക്കെ തൊഴിലാളികൾ മറ്റ് കീഴ് ഉദ്യോഗസ്ഥരും മറ്റൊക്കെ ഉണ്ട് എങ്കിലും അവരോടൊക്കെ ഒരു മാന്യതയിലും അവർക്ക് ഓവർ ബേർഡൻ നൽകാത്ത രൂപത്തിലും നമ്മൾ കൃത്യമായി അതിനൊക്കെ മാനേജ് ചെയ്തു പോകുന്ന ഒരു കാര്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ കുടുംബത്തിനായി ചെലവഴിക്കുന്നതും സദഖയാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് ആവശ്യ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി ചെലവഴിക്കുന്ന ഒരു സ്വഭാവത്തിലേക്കും നമ്മൾ എത്തേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ സമ്പാദിക്കുന്നത് അത് ദുനിയാവ് മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ടാകരുത്, മറിച്ച് അള്ളാഹു സുബ്ഹാന തആല സൂറത്തു ഖസസിന്റെ 77-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ വബ്തിഅൽ ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറത വലാ തൻസ നസീബക മിനദ് ദുനിയ, അള്ളാഹു നിനക്ക് നൽകിയതിലൂടെ ആഖിറമാണ് നീ തേടിക്കൊള്ളേണ്ടത്, എന്നാൽ ദുനിയാവിൻ്റെ ഓഹരി ഒരിക്കലും നമ്മൾ മറന്നു പോവുകയും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. പണം ജീവിതത്തിൻ്റെ ലക്ഷ്യമല്ല, പക്ഷേ ജീവിക്കാൻ പണം ആവശ്യമായി വരും. ഖബറിലേക്ക് പോകുന്നത് സമ്പത്തല്ല, ഖബറിലേക്ക് പോകുന്നത് നമ്മുടെ അമലുകളാണ്, അതുപോലെ നമ്മളുടെ സദഖകളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ജോലി ചെയ്തോളൂ, പക്ഷേ ദീനിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാകരുത്. അതുപോലെ തന്നെ സമ്പാദിക്കണം, നല്ല രീതിയിൽ തന്നെ സമ്പാദിക്കണം, പക്ഷേ ആ സമ്പാദ്യം ഹറാമിലൂടെ ഹറാമ് കലർന്ന രൂപത്തിലാകാൻ പാടില്ല. ഈ ലോകത്ത് ജോലിക്കാരെയാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ജോലിയും പണവും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആവശ്യമുള്ളത്, എന്നാൽ ആഖിറത്തിൽ ദീനും സത്യസന്ധതയും നമ്മുടെ അമലുകളും ഒക്കെയാണ് നമുക്ക് ആവശ്യമായി വരിക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഏത് രൂപത്തിലും നമ്മൾ മാന്യമായ ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പോലും നല്ല സമ്പാദ്യവും ഹലാലായ സമ്പാദ്യവും ഹറാമിനെ സൂക്ഷിച്ചുള്ള ജീവിതവും ഒക്കെയാണ് നമുക്ക് വേണ്ടത്. അത്തരത്തിൽ സൂക്ഷ്മതയോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അക്കൊലു കൊലിഹാ അസ്തഗ്ഫിറുല്ലാഹി വലക്കും അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: നമ്മൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം മുഹമ്മദ് ദാനിഷ് സുല്ലമി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
6: പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിലേക്കാണ്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
6: ന്യൂനപക്ഷ മന്ത്രിസഭയെ ഭയക്കുന്നതെന്തിനെ? ഈ വിഷയത്തിൽ വിസ്റ്റം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്യുന്ന സ്പോട്ട് ലൈറ്റിൽ നടന്ന ചർച്ചയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് വോയിസ് ഓഫ് പീസിലൂടെ നമ്മൾ കേൾക്കുന്നത്.
7: അനാവശ്യമായ ചർച്ചകൾ ഇത്തരം ഘട്ടങ്ങളിൽ ആവർത്തിച്ച് ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടോ എന്നാണ് ആഡ് ചെയ്യാനുള്ളത്.
8: ഈ ന്യൂനപക്ഷ സർക്കാർ എന്നിപ്പോ വിജയിയുടെ ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഇപ്പൊ കേരളത്തിലും അത്തരം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ആശങ്കകൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു മാധ്യമത്തിൽ വന്ന ഇലക്ഷൻ കഴിഞ്ഞപ്പോ വന്നത് വന്നൊരു കാർഡ് ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ന്യൂനപക്ഷം ഭൂരിപക്ഷമായി എന്ന്. അഥവാ പിന്നെ നമ്മുടെ രാജ്യത്തെ 140 MLA കണക്കെടുത്താൽ ഹിന്ദുക്കൾ ഒഴികെയുള്ള എല്ലാ ജനവിഭാഗങ്ങളും, മുസ്ലിങ്ങളും ക്രിസ്ത്യനും അടക്കം ഒക്കെയുള്ള ന്യൂനപക്ഷമായി നമ്മൾ എണ്ണുന്നവർ എല്ലാവരും പിന്നെ ഇപ്പൊ കണക്കുണ്ട്. അഥവാ അവിടെ ഇപ്പൊ കണക്കുകൂട്ടുന്നത് ഏതർത്ഥത്തിൽ മാത്രമാണ്, പിന്നെ മൊത്തത്തിലാണ്, സമുദായ അടിസ്ഥാനത്തിലല്ല. ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷം, ബാക്കിയുള്ളവരെല്ലാവരും ന്യൂനപക്ഷം എന്ന കണക്കെടുത്തിട്ട് മറ്റെല്ലാവരും കൂടെ ചേർന്ന് ഇപ്പൊ ഹിന്ദുക്കളെക്കാൾ കൂടുതലായി എന്നാണ്. ഇനി അതിനെ ഒന്നുകൂടെ സ്പ്ലിറ്റ് എടുക്കണമല്ലോ. സത്യത്തിൽ സാമുദായികമായി വീണ്ടും നമ്മളൊരു സ്പ്ലിറ്റ് എടുത്താൽ ഇപ്പോഴും കേരളത്തിലെ അടക്കമുള്ള ഒരു ജന പ്രാതിനിധ്യം എന്ന് പറയുന്നത് അവരുടെ പിന്നെ ശതമാനം അനുസരിച്ച് എല്ലാ കൃത്യമായി അവകാശപ്പെടുന്നതിനനുസരിച്ചുള്ള ഒരു പ്രാതിനിധ്യം അതാത് സമുദായ വിഭാഗങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമ്മൾ പിന്നിലാണ് എന്നാണ് നമുക്ക് മറുപടി പറയേണ്ടി വരിക. വളരെ ചെറിയ ശതമാനം മാത്രമുള്ള എന്നാൽ സാമുദായികമായ മുന്നോക്കം കിട്ടുന്ന, ഇവിടെ സോഷ്യൽ സ്ട്രക്ചർ അനുസരിച്ച് കാലങ്ങളായി മുന്നോക്ക വിഭാഗങ്ങളായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ ശതമാനത്തിന്റെ ഇരട്ടിയോകളോ വരുന്ന ജനപ്രതിനിധികൾ ഉണ്ടാകുമ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ആളുകൾക്ക് ഇപ്പോഴും അവരുടെ ഒരു ജനസംഖ്യയുടെ അത്ര തന്നെ പ്രാതിനിധ്യത്തിലേക്ക് ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ എത്തുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. അപ്പൊ അതാണ് ശരിക്കും വസ്തുത. രാജ്യത്ത് ഇപ്പോഴും അവരുടെ ജനസംഖ്യക്ക് അനുസരിച്ചുള്ള ഒരു പ്രാതിനിധ്യത്തിലേക്ക് സമുദായ കണക്കിന് എത്തുന്നില്ല എന്നതാണ് ഇപ്പോഴും വസ്തുത. ഇനി ആ പറയുന്നതിൽ ഇതിൽ രണ്ട് ആംഗിളുകൾ ഉണ്ട്. ഒന്ന്, ഈ അർത്ഥത്തിൽ പ്രാതിനിധ്യത്തെ കുറിച്ചുള്ള ഒരു കൺസേണും, അതായത് ജനവിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പ്രാതിനിധ്യം കിട്ടണം എന്നൊക്കെ പറയുന്നവർ വളരെ പിന്നെ നിഷ്കളങ്കമായാണ് ഈ ഒരു വിവാദത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ലോക്സഭയിൽ, രാജ്യത്തിന്റെ മന്ത്രിസഭയിൽ ജനങ്ങൾക്കനുസരിച്ചുള്ള, ജനസംഖ്യക്കനുസരിച്ചിട്ടുള്ള സമുദായിക പിന്നെ പ്രാതിനിധ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ പിന്നെ അന്തരമാണ് ആ വിഷയത്തിൽ ഉണ്ടാവുക. അപ്പൊ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് മുസ്ലിം MP ലോക്സഭയിലോ രാജ്യസഭയിലോ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ പ്രാതിനിധ്യത്തെ കുറിച്ച് വളരെ നിഷ്കളങ്കമായ ഒരു ഒരു പിന്നെ വിവാദം ഉയർത്തിക്കൊണ്ടുവരാണെങ്കിൽ അവർക്ക് അതിനുള്ളൊരു അർഹതയുമില്ല എന്നത് ഇപ്പൊ 15 മൂന്നാമത്തെ ടേമിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നഗ്നമായ യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതല്ല ഇവിടുത്തെ രണ്ടാമത്തെ ഒരു പ്രശ്നം അവർ പ്രശ്നവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ന്യൂനപക്ഷം അധികാരത്തിലേക്ക് വന്നാൽ എന്തോ സംഭവിക്കും എന്നതാണ്. ഇപ്പൊ അവിടെ ഹമീദ് മാഷ് എണ്ണി പറഞ്ഞ പോലെ രാജ്യത്തിന്റെ വിവിധ തസ്തികകളിൽ പിന്നെ ഉപരാഷ്ട്രപതി മുതൽ ഇങ്ങോട്ടേക്ക് വിവിധ തസ്തികകളിൽ ഈ പറയുന്ന വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇന്ത്യക്കാർ, ആ വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇന്ത്യക്കാർ രാജ്യവും രാഷ്ട്രവും ഭരിച്ചിട്ട്, സംസ്ഥാനങ്ങൾ ഭരിച്ചിട്ട് ഏതെങ്കിലും നിലക്ക് ഒരു സാമുദായിക സ്പർദ്ധ വളർത്തുന്ന രൂപത്തിൽ അവർ നിലപാടെടുത്തോ എങ്കിൽ അത്തരം ആളുകളെയും വിഭാഗങ്ങളെയും ഒക്കെ നമുക്ക് സംശയത്തിന്റെ മുന്നിൽ കാണാം. എന്നാൽ അങ്ങനെയൊന്നും പറയപ്പോ ഈ ആളുകൾ പിന്നെ അത്തരം ആളുകൾ രാജ്യത്തെ പിന്നെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നു എന്നതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു ഡിവൈഡും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന വിവാദങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന പശ്ചാത്തലത്തിൽ അതിന്റെ റിസൾട്ട് എന്താണ്? എൻഡ് ഓഫ് ദി ഡേ അത് കാണുന്ന ആളുകൾക്ക്, ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന്റെ ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇത് 80-20 തമ്മിലുള്ള യുദ്ധമാണ് എന്ന്. അല്ല, അങ്ങനെ ആവർത്തിച്ച് പറയുന്ന പ്രയോഗങ്ങൾ വളരെ താഴെക്കിടയിൽ ഉണ്ടാക്കുന്ന ഡിവൈഡ് എന്താണ്? എന്റെ കൂടെ ജീവിക്കുന്ന ഇന്ത്യക്കാരനായ, എന്റെ കൂടെ സഹവർത്തിത്വത്തോടുകൂടെ ജീവിക്കേണ്ട മറ്റുള്ളവരെ സംശയത്തിന്റെ മുനയോടുകൂടി കാണേണ്ട, അവരധികാരത്തിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് എന്തോ നഷ്ടപ്പെടും, ഞങ്ങൾ ആകെ തകർന്നു പോകും എന്ന് രാജ്യത്തിന്റെ ഇന്നുവരെയുള്ള ചരിത്രത്തിൽ ഒരു നിലക്കും നമുക്ക് സ്ഥാപിക്കാൻ ഗ്രൗണ്ട് ഇല്ലാത്തൊരു കാര്യത്തെ ഒരു ഫോബിയയായി സൃഷ്ടിക്കുക എന്നതാണ് ഇവിടെ സംഭവിക്കുക. അതുകൊണ്ട് ചിലപ്പോൾ വളരെ ക്ഷണികമായ ചില പിന്നെ നേട്ടങ്ങളൊക്കെ കിട്ടിയേക്കാം, പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിന് ഒരിക്കലും അത് ഗുണകരമായ കാര്യമല്ല. അതിന് എന്തെങ്കിലും ഒരു നുരുമ്പെങ്കിലും ചരിത്രത്തിന്റെ യാഥാർത്ഥ്യമോ അധ്യാപനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡിബേറ്റിനെങ്കിലും ഇവിടെ അവസരമുണ്ട്. എന്നാൽ ഈ പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു പിന്നെ ഗ്രൗണ്ടും ഇല്ലാത്ത പിന്നെ സ്ഥിതിയിൽ അതിൽ നിന്ന് അവർ പിന്നോട്ട് പോകണം എന്ന് മാത്രമല്ല, നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി അത്തരം കാര്യങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് എന്നുകൂടെയാണ് തോന്നുന്നത്. ഇപ്പം നമ്മുടെ പിന്നെ സംസ്ഥാനത്ത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അതിലെ രണ്ടാമത്തെ കക്ഷിയാണ് മുസ്ലിം ലീഗ്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ പറയാറുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടിയാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് എന്നത്. 27 സീറ്റിൽ മത്സരിച്ചു, 22 സീറ്റിൽ വിജയിച്ചു. അപ്പോ ആ അർത്ഥത്തിൽ പിന്നെ പുലർത്തി പോരുന്ന യു ഡി എഫിലെ ശക്തമായ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ വിജയിച്ച എം എൽ എമാരുടെ ഭൂരിപക്ഷ കണക്കെടുത്താൽ ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ച 10 ആളെടുത്താൽ 7 ആളുകൾ മുസ്ലിം ലീഗിന്റെ എം എൽ എമാരാണ്. അപ്പൊ ആ നിലക്ക് മുസ്ലിം ലീഗിന് സ്വാഭാവികമായും അധികാരത്തിൽ അവർ വരുമ്പോൾ മുഖ്യമായ വകുപ്പുകൾ കിട്ടുക എന്നത് അതിന്റെ സ്വാഭാവികതയാണ്. ഇപ്പൊ സി പി എം ഭരിക്കുമ്പോൾ, എൽ ഡി എഫ് ഭരിക്കുമ്പോൾ സ്വാഭാവികമായും അതിലെ ഒരു കക്ഷി എന്ന നിലക്ക് റവന്യൂ വകുപ്പ് പോലെ വളരെ പ്രധാനപ്പെട്ട വകുപ്പ് രണ്ടാമത്തെ പിന്നെ കക്ഷി എന്ന നിലക്ക് സി പി ഐക്ക് കിട്ടി. അതിലാർക്കൊരു പ്രയാസം ഉണ്ടാകുന്നില്ല. അതേസമയം യു ഡി എഫ് ഭരണത്തിൽ വന്ന് വളരെ പ്രധാനപ്പെട്ട 1-2 വകുപ്പുകൾ ലീഗ് അധികാരത്തിന്റെ ഭാഗമായി അതിന്റെ പിന്നെ മുന്നണി സംവിധാനത്തിൽ ഉണ്ട് എന്നതുകൊണ്ട് മുസ്ലിം ലീഗ് എടുക്കുമ്പോഴേക്കും അതിനെ വലിയ പ്രശ്നവൽക്കരിച്ച് ഇതാ അതാണിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വിജയിച്ചു വന്നിട്ടുള്ള ഫാസിസ്റ്റ് പിന്നെ കോട്ടയിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള സീറ്റിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള എം എൽ എമാർ അവരിപ്പോൾ തന്നെ അത്തരം പ്രചാരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ ഒരു വേള മുഖ്യമന്ത്രി ചർച്ചയിൽ പോലും അത്തരം കാര്യങ്ങളൊക്കെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് അർഹിക്കുന്നതായ ഭരണ പങ്കാളിത്തത്തെ പോലും പ്രശ്നവൽക്കരിക്കുന്നവർ പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം അതിനെ കൂടെ അതിജയിച്ചിട്ടാണ് കേരള സമൂഹം അതുപോലെ തന്നെ നമ്മുടെ രാജ്യമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ചില ക്ഷണികമായ പിന്നെ നേട്ടങ്ങളൊക്കെ കിട്ടിയേക്കാം. പക്ഷെ ഓർക്കുക, അവർ അത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്നവർ അവരും ജീവിക്കുന്നതിന്റെ പരിസരത്ത് ഈ വിഭാഗങ്ങളൊക്കെ ഒന്നിച്ചു ചേർന്നാണ് താമസിക്കുന്നത്. അവർക്കെന്തെങ്കിലും അപായമുണ്ടായി ആർത്തു വിളിച്ചാൽ അവരെ രക്ഷിക്കാൻ വരുന്നിടത്ത് ഈ രാജ്യത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം, സഹവർത്തിത്വത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സമുദായവും രക്തവും ജാതിയും ഒന്നും നോക്കിയല്ല നമ്മൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ ഇടപെടുക. അതുകൊണ്ട് അങ്ങനത്തെ ഡയലോഗുകൾ അടിച്ച് മനുഷ്യരുടെ മനസ്സുകൾ തമ്മിൽ അകറ്റാൻ വേണ്ട പണിയെടുക്കുന്നവർ ഒരു വേള നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴും സഹായിക്കാൻ വരുന്നവർ രാജ്യത്ത് പിന്നെ ഇത്തരം എണ്ണങ്ങളും കണക്കുകളൊന്നും നോക്കാറില്ല എന്നെങ്കിലും അവരോർത്താൽ നന്ന്. നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ എന്തെങ്കിലുമൊക്കെ പരിക്കേൽപ്പിച്ച് നിങ്ങൾ നേടുന്നത് അധികകാലം നിങ്ങൾക്കും നിങ്ങൾ നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും അടുത്ത തലമുറക്കും സേഫായിരിക്കില്ല എന്ന് നമുക്ക് ഓർമ്മിപ്പിക്കാം.
6: മാന്യ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്.
9: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.

0: ഒരു കടവിനരികിലെ കുന്നിൻ ചെരുവിലാണ് ഒരു ചന്ദനമരം, ഒരു ചന്ദനത്തിൻ്റെ മരം വളർന്നിരുന്നത്. അതിൻ്റെ പൊടികളെടുക്കാൻ നിരവധി ആളുകൾ എത്താറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വിദ്യാർത്ഥി ആ മരത്തോട് ചോദിച്ചു, ചന്ദനമരമേ, ആരെങ്കിലും നിന്നെ വേദനിപ്പിക്കുമ്പോൾ നീ പകരം തിരിച്ചടിക്കാറുണ്ടോ? ചന്ദനമരം മറുപടി നൽകി, ഇല്ല മോനെ, എന്നെ വേദനിപ്പിക്കുന്നവർക്കും ഞാൻ എൻ്റെ പരിമളവും മൂല്യവും നൽകുന്നു. കാരണം ഞാൻ ജീവിക്കുന്നതിന് ലക്ഷ്യം സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവർക്കുള്ള സേവനം കൂടിയാണ്. ഇത് കേട്ട വിദ്യാർത്ഥി പഠിച്ചു, ജീവിതത്തിൽ എത്ര തന്നെ വേദന അനുഭവിച്ചാലും നാം നിസ്വാർത്ഥമായി മറ്റുള്ളവർക്കുള്ള സേവനം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്ന്. സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്കായി നമുക്ക് കഴിയുന്ന സേവനം ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠം എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഈ കഥയുടെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമാക്കാതെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്കും നമ്മുടെ സഹപാഠികൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയ പോലെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എൻ്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ലിനി സ്നേഹക്കൂട്, സങ്കടങ്ങൾ പങ്കുവെക്കാം. സ്നേഹക്കൂടിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, കൂടെ ഹനീഫ, വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ. അമ്മാബഅദ്, ഇന്നത്തെ ചർച്ചയിൽ ബഹുമാന്യനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.
4: അസ്സലാമു.
3: നമുക്ക് എന്നത്തെയും പോലെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ ഒരു ചോദ്യം, ഒരു സഹോദരി, അവർ 20 വയസ്സായ ഒരു മോന് വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത്. അവനൊരു 10-ാം ക്ലാസ് വരെ ഒരു സാധാ കുട്ടികളെപ്പോലെ ആയിരുന്നു മതപരമായ വിഷയങ്ങളൊക്കെ. പക്ഷെ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് വളരെ അത് ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കാൻ തുടങ്ങി. നിസ്കാരാണെങ്കിലും ഇബാദത്തുകളാണെങ്കിലും എല്ലാം അത് തുടങ്ങിയതിന് ശേഷം പിന്നെ അവനെന്താ വെച്ചാൽ ഒരു തരം പൈശാചികമായ കുറേ പ്രശ്നങ്ങൾ അവനുണ്ടായി. എന്നാൽ വളരെ സൂക്ഷ്മതയിലാണ് ആ മോന് ഇപ്പോൾ അത് കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനൊരു പ്രശ്നം എന്താ വെച്ചാൽ, അപ്പോൾ അവനിങ്ങനെ ഒരു സംശയങ്ങളാണ്, എന്ത് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ആയാൽ ഒരു പക്ഷേ എനിക്ക് സ്വർഗം കിട്ടുമോ, പഠിച്ചവനെ കാണാൻ പറ്റുമോ, എന്നെ ശിക്ഷിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു തരം എന്താ പറയുക ഒരു സംശയങ്ങൾ, ഒരു ഈമാൻ ഉറപ്പില്ലാത്ത രൂപത്തിലുള്ള സംശയങ്ങൾ. ഉപകാരപ്പെടാതെ പോകുമോ, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ എനിക്ക് അങ്ങനെ ആകുമോ. ചെറുപ്പം മുതലേ നല്ല കുട്ടിയായി വളർന്ന് 19 വയസ്സ് വരെ സൗദിയിലായിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടുത്തെ പണ്ഡിതന്മാരെ ക്ലാസ്സും ഇവിടുത്തെ പണ്ഡിതന്മാരെ ക്ലാസ്സൊക്കെ ഇട്ട് വളർന്ന നല്ലൊരു കുട്ടിയാണ്. അപ്പോൾ അവരുടെ പ്രശ്നം ഇതാണ്, ഇങ്ങനെ ഒരു സാഹചര്യം അവനുണ്ട്, അവനിങ്ങനെ ഒരു സംശയം, എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളത്.
4: അപ്പത്തിൽ എന്താ വെച്ചാൽ, ഇതേ സംശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചതാണ്. അയാൾ മനസ്സിൽ വിചാരിക്കാത്ത പല സംശയങ്ങളും, അള്ളാഹുവിനെ കുറിച്ചും ഈമാനിനെ കുറിച്ചും ഒക്കെ ഉള്ള കുറേ സംശയങ്ങൾ അയാളുടെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനെ പറ്റി പരാതി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞാൽ, അത് എൻ്റെ ഈമാൻ്റെ ലക്ഷണമാണെന്നാണ്. അപ്പോൾ ഈ സഹോദരി പറയുമ്പോഴും അവനൊന്ന് ഉഷാറായി വന്നപ്പോഴാണ്, ഒന്ന് ബോധ്യപ്പെട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നതെന്ന് അവരാ ചോദ്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ, ഈമാനുണ്ട് എന്നതിൻ്റെ ലക്ഷണമായി കാണുന്ന ഇത്തരം സംശയങ്ങൾ തൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയോ എന്ന സംശയത്തിലേക്കാണ് പൊതുവെ ഈ ആളുകൾ എത്തുക. അപ്പോൾ അതൊരു ഭയങ്കര വിഷമം തന്നെ ആയിരിക്കും. നമുക്ക് ആലോചിച്ചാൽ അറ്റം കിട്ടില്ല. കാരണം നമ്മളാരെങ്കിലും ഇപ്പോൾ ഇന്നു മുതൽ ഒരു മുർത്തദ്ദായി അല്ലെങ്കിൽ ഇസ്ലാമൊന്ന് പുറത്തു പോകുക എന്ന് പറയുന്നതിനെ പറ്റി, നമ്മളെ പറ്റി അങ്ങനെ സങ്കല്പിച്ചാൽ തന്നെ നമ്മളെ എന്തുമാത്രമായിരിക്കും നമ്മുടെ പേടി എന്നാലോചിച്ച് നോക്കുന്നു. അതേ ഭയത്തിലാണ് ഇവർ ജീവിക്കുന്നത്. അവരെ ബേജാറും അസ്വസ്ഥതയും കണ്ട നമ്മളാകെ ഇടങ്ങാറായി പോകും. സത്യത്തിൽ അവരുടെ വിശ്വാസത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം അവൻ ശരിയായി എന്ത് ചെയ്യുന്നു, അള്ളാഹുവിലും പരലോകത്തിലൊക്കെ വിശ്വസിക്കുന്നത് മനസ്സിൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ, എൻ്റെ വിശ്വാസത്തിന് തകരാറ് സംഭവിച്ചോ എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ അതൊരു ടെൻഷനായും ഭയങ്കര പ്രയാസമായും അസ്വസ്ഥമായും വരാൻ കാരണം ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത്. അപ്പോൾ ഈമാൻ ഉണ്ട് എന്നതിൻ്റെതാണല്ലോ അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഇനിയിപ്പോൾ ഒരാൾ അങ്ങനെയാണ് വിചാരിക്കുക, എങ്ങനെ ഒരു അള്ളാഹുവിൽ വിശ്വാസമല്ല, പരലോകത്ത് വിശ്വാസമല്ല, ഇയാളുടെ മനസ്സ് തോന്നുന്ന ഈ തോന്നലുകളൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളൊരാളാണ്, ഒരു യുക്തിവാദി, ഒരു നിരീശ്വരവാദിയൊക്കെ ആണെങ്കിൽ അയാൾക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത് ശരിക്കും അംഗീകരിച്ച ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ദീനെന്ന് വിശ്വാസപരമായി പഴച്ചു പോയ ഒരാളാണെങ്കിൽ, അത് ബോധ്യപ്പെട്ട് പഴച്ചതാണെങ്കിൽ അയാൾക്കൊരു ടെൻഷനും ഉണ്ടാവില്ല അയാൾക്ക്. എന്നാൽ നേരെ മറിച്ച് എന്താണ്, ഇത് 100%

0: ദിക്ക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഅലാ കുല്ലി ഷൈൻ ഖദീർ. എന്തായാലും രാവിലെ 100 പ്രാവശ്യം വൈകുന്നേരം 100 പ്രാവശ്യമൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കാം. അതുകൊണ്ട് പ്രതിഫലിക്കും. ഞാൻ അങ്ങനെ ഒന്നും ഇത് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു മാനസിക പ്രശ്നം അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർമാരെ കണ്ട് ചികിത്സ എടുക്കേണ്ടി വരികയും ചെയ്യും.
1: അടുത്തൊരു സഹോദരി, അവർ പിന്നെ ഇപ്പോൾ അവർക്കൊരു 10-48 വയസ്സൊക്കെ ആയി. പിന്നെ അവൾ വളരെ ചെറുപ്പത്തിലുണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് അവരെ ഇപ്പോൾ വേവലാതിപ്പെടുത്തുന്നത്. മുതിർന്ന കുട്ടികളുണ്ട്, 30-ഓളം വയസ്സുള്ള ഒരു ആൺകുട്ടി തന്നെ ഉണ്ട്, മോളെ കെട്ടിച്ചു. അവരിപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ വളരെ ചെറുപ്പത്തിൽ അവർക്ക് വിവരം അന്തമില്ലാത്ത ഒരു കാലം, അന്ന് ഏതോ ഒരു ബന്ധു അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചൂഷണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ 2 വർഷമായിട്ട് അതവരെ മനസ്സിലിങ്ങനെ വല്ലാതെ അലട്ടി, അവർക്ക് വലിയ കുറ്റബോധം, വലിയ പ്രയാസവും. മാത്രമല്ല അവരിപ്പോൾ മാനസിക രോഗത്തിന് മരുന്ന് വരെ കുടിക്കുന്നുണ്ട്. ആ രൂപത്തിലേക്ക് വരെ അവരെന്തായി മാറിയിട്ടുണ്ട്. എന്താണ് ഇസ്ലാമികപരമായ ഒരു സൊല്യൂഷൻ എന്ന് അവർ ചോദിക്കുക.
0: ഇത് ഞാൻ എൻ്റെ പരലോകം അല്ലെങ്കിൽ എൻ്റെ ഭാവി അപകടത്തിൽ പായി പോകുമോ, എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂലേ എന്നൊരു നിരാശയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതുണ്ടാവുന്നത്. നമ്മളിത് തെറ്റുകളും കുറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന നിരാശ, ഞാൻ ആകെ നഷ്ടത്തിലായോ, ഞാൻ നരകത്തിലാവോ, ഇത്രയും ഗുരുതരമായ തെറ്റാണല്ലോ എന്നൊക്കെയുള്ള ഒരു കാര്യത്തിലാണിത്. ഇവിടെ ഈ സഹോദരി എന്താണ് യഥാർത്ഥത്തിൽ അറിവില്ലാത്തൊരു സമയത്ത് ആരോ അവരെ പ്രായപൂർത്തിയാകാത്ത സമയത്തൊക്കെ അവരെ ചൂഷണം ചെയ്തതാണ്. അതിൻ്റെ 100% ഉത്തരവാദി ആ വ്യക്തിയാണ്. അതുകൊണ്ട് അതിൽ തന്നെ നമ്മളെന്താ വെച്ചാൽ അറിയാതെ സംഭവിച്ചു പോയൊരു സംഗതി കയ്യിൽ ഒരു പക്ഷേ തെറ്റായിട്ട് പഠിച്ചോണ്ട് അത് പരിഗണിച്ചോണമെന്നില്ല. ഇനി ഇത് തെറ്റായിട്ടുള്ള ചെയ്തു ചേർക്കാം, തെറ്റായി ചെയ്തു. തെറ്റായി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പിന്നെ അത് അതിനത്രമാത്രം ഗൗരവപരമായ ഒരു തിന്മയാണെന്ന ബോധ്യമില്ലാതെ ഒരാൾ ചെയ്യുക. അങ്ങനെ ഒരാൾ ചെയ്താൽ തന്നെ എന്താണ് അയാൾക്ക് പാപമോചനമുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ നിരാശപ്പെടരുത് എന്ന് തെറ്റ് ചെയ്ത ആളുകളോട് പറയാനുള്ള കാരണം, ഈ സഹോദരിക്ക് ഇപ്പം ഉണ്ടായ അതേപോലുള്ളൊരു മാനസികാവസ്ഥ എന്തുണ്ടാവും, തെറ്റുകൾ സംഭവിച്ചവർക്കുണ്ടാവുന്നു. അതാണ് കുലിയ ഇബാദിയിൽ അസ്റഫ് അല അംഫുസിൻ തക്കറ തുമി റഹ്മത്തില്ല. തെറ്റുകളിൽ അതിര് കവിഞ്ഞു പോയ ആളുകളോട് പറയണം, തെറ്റ് ചെയ്തവരോടല്ല, അതിരുവ് തെറ്റുകൾ കണക്കില്ലാതെ ചെയ്തു പോയ ആളുകളോട് പറയണം. ലാത്തക്കണത്തു നിരാശപ്പെടുക, അപ്പം അല്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഈ നിരാശ പാടില്ലാത്ത ഒന്നാണ്. അപ്പം സത്യം എന്താ വെച്ചാൽ അവർ ഇത് നിരാശപ്പെടാൻ പാടില്ല എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണം, അവർ നിരാശപ്പെടാതിരിക്കണം. പിന്നെ ഈ ഒരു ബോധം, ഏത് ഇത് തെറ്റ് സംഭവിച്ചു പോയോ എന്നുള്ള ബോധം അവരെ പ്രേരിപ്പിക്കേണ്ട കൂടുതൽ കൂടുതൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനും. കാരണം പാപപരിഹാരത്തിന് വേണ്ടി ഇസ്ലാം കുറേ കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇസ്തിഗ്ഫാർ, പാപമോചനം. നമ്മൾ പാപമോചനം തരും, അള്ളാഹു നമുക്ക് പുറത്തു തരും. പിന്നെ നന്മകൾ വർദ്ധിപ്പിക്കാം, ഇന്നലെ ഹസ്രാത്ത് യുദ്ധം സയ്യാത്തന, നമുക്ക് ജീവിത പ്രയാസങ്ങൾ വരിക, ബുദ്ധിമുട്ടുകൾ വരിക, അതുകൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്യും, നീക്കിത്തരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ പാപപരിഹാരത്തിനുള്ള വഴികൾ കൂടുതൽ ചെയ്യാൻ ഇതൊരു പ്രചോദനമാക്കി എടുക്കുക. പിന്നെ തൗഹീദിലൊരാളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് എന്ത് ചെയ്യും, മല്ലക്കെ അള്ളാഹല വിഷരിക്ക് വീശ എന്തായാലും ജന്നാണ് സുഹൃത്തി പോകുന്നതാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക, നിരാശപ്പെടാതിരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക. അങ്ങനെയൊക്കെയാണ്. ടെൻഷൻ നമുക്ക് ഇതൊന്നും കേട്ടിട്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത ടെൻഷനാണെങ്കിൽ എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെറിയ മെഡിസിൻസോ എന്തെങ്കിലുമൊക്കെ ഡോക്ടർമാരെ കണ്ട് കഴിക്കുന്നൊരു ഇത് നല്ലതായിരിക്കും.
1: മറ്റൊരു സഹോദരി ചോദിക്കുന്നത്, ഭർത്താവിൻ്റെ അവിഹിതം അവർ കയ്യോടെ പൊക്കി, ഇപ്പോൾ അവർ മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ്, അവരവരെ വീട്ടിലേക്ക് പോയി. എന്നാൽ ഭർത്താവ് അവരെ വിളിക്കാൻ വേണ്ടി അവരെ വീട്ടിലേക്ക് ചെന്നു, പക്ഷെ അവർ വീട്ടിലേക്ക് വന്നിട്ടില്ല. അവർ മാനസികമായ ഒരു വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. അപ്പോൾ പിന്നെ എന്തൊരു ഡിസിഷനാണ് എടുക്കുക, ഞാൻ എന്ത് തീരുമാനം എടുക്കണം, അദ്ദേഹത്തിൻ്റെ കൂടെ പോകണോ, അതല്ല ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കണോ, മക്കളൊക്കെ ഉണ്ട്, അപ്പോൾ എന്താണ് ഞാൻ തീരുമാനിക്കേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്.
0: അല്ല, നമ്മൾക്കിപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഒരാളെത്തിപ്പോൾ വല്ല വ്യഭിചാരമോ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, അത് വിവാഹം കഴിച്ച ഒരാളാണെങ്കിൽ അതെന്താണ്, ആ വിവാഹ ബന്ധത്തെ ബാധിക്കുമെന്ന് എവിടെയും പറയണില്ല. ആ നിക്കാഹ് ബാത്തിലാവുന്നു, അല്ലെങ്കിൽ അത് സ്വാഭാവികമായി തൊലാഖായി തീരുന്നു എന്നൊന്നും ഇസ്ലാമിലില്ല. അപ്പോൾ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം മുറുക്കം അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പറ്റാത്തൊരു തെറ്റാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യഭിചാരിയായി തിന്മയിലൂടെ പോകുന്ന ഒരാളാണെന്ന് തോന്നുമ്പോൾ അയാളെ ഉപേക്ഷിക്കുന്നതിനോ അയാളെ കൂടെ ജീവിക്കാൻ മാനസികമായി പറ്റുന്നില്ലെങ്കിൽ അകന്ന് നിൽക്കുന്നതിനോ പ്രയാസമല്ല. ഇസ്ലാമികമായിട്ട് അതിനൊരു ബുദ്ധിമുട്ടില്ല, കൂടെ നിൽക്കുന്നതിനും ബുദ്ധിമുട്ടില്ല, ഒഴിവാകുന്നതിനും ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ തീരുമാനം എടുക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ, ഇവർ എത്ര കാലമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു, കുട്ടികളുണ്ടോ, അയാൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അയാൾ എന്താണ് 100% ഒരു ഭർത്താവിൻ്റെ ബാധ്യത നിർവഹിക്കുന്നുണ്ടോ, അവിടെ സ്നേഹിക്കുന്നുണ്ടോ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ, മക്കളെ നോക്കുന്നുണ്ടോ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇബാദത്തുകളും ദീൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ, ഇതിലൊക്കെ അയാൾ ഓക്കെ ആണെങ്കിൽ ഇങ്ങനൊരു അബദ്ധം അയാൾക്ക് സംഭവിച്ചു പോയി.

0: എന്നുള്ളത് എന്താണ് ഭാര്യ കണ്ടുപിടിച്ചതോടുകൂടെ അയാൾ ബ്ലോക്കായി.
1: അതെ
0: ഇനി അയാൾക്കത് ചെയ്യാൻ അവസരമില്ല.
1: അതെ
0: അതിൽ അയാൾക്ക് അങ്ങേയടുത്ത പശ്ചാത്താപം മനസ്താപമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അതിന് അവസരം കൊടുക്കായിരിക്കും നന്നായിരിക്കും. അയാൾ ഖേദിച്ച് മടങ്ങി കുറച്ചും കൂടെയൊക്കെ ദീൻ നന്നാക്കി ആ ഈ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചും കൂടെയൊക്കെ ദീനി ക്ലാസ്സുകളും പ്രസംഗങ്ങളൊക്കെ കേട്ട് നന്നായി ഒന്നുകൂടി ഉഷാറായി ജീവിക്കാനുള്ള ഒരു ഒരു വഴിത്തിരിവിലേക്ക് അയാൾ പോവുകയാണെങ്കിൽ ഈ തിന്മ എന്തായിരിക്കും അയാൾക്ക് പരലോകത്തേക്ക് ഒരു നന്മ വരാനുള്ള ഒരു കാരണമായിട്ട് മാറും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സഹോദരിയാണ് തീരുമാനിക്കേണ്ടത് മാനസികാവസ്ഥ വെച്ചിട്ട് അയാളെ തിരിച്ചു കൊണ്ടുവരണേ കൊണ്ടുവരാം, ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കാം, പക്ഷേ മാറി വരാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ മാറ്റിക്കൊണ്ടുവരായിരിക്കും നന്നായിരിക്കും.
1: ഒരു സഹോദരൻ്റെ ഒരു ചോദ്യം ഇതാണ്. അവർ പറയുന്നത് പലപ്പോഴും അവിഹിതത്തിൽ ആണുങ്ങളെ പുരുഷന്മാരെയാണ് പ്രതിസ്ഥാനത്ത് നിർത്താറ്, ഈ വ്യഭിചാരത്തിന് പോകുന്ന ആളുകൾ. അതുപോലെ തന്നെ ഇങ്ങനെ അവിഹിതമായി ചാറ്റും അതുപോലെ തന്നെ റൊമാൻസുമൊക്കെയുള്ള സംസാരങ്ങളുമായി സമയം കൊല്ലുന്നത്. ഒരു പക്ഷേ അവർ പറയുന്നത്, അദ്ദേഹം പറയുന്നത് തൻ്റെ ഭാര്യ അതിനൊന്നും വില്ലിങ്ങല്ല. അങ്ങനത്തെ കുറേ ആളുകൾ, ഇതൊരാൾ മാത്രമല്ല, പലരും നമ്മളോട് അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ അവരെയല്ലേ ഉപദേശിച്ച് നന്നാക്കേണ്ടത്, ഈ പ്രതിസ്ഥാനത്ത് പുരുഷന്മാരെയാണോ നിർത്തേണ്ടത് എന്നാണ് ഒരു സഹോദരൻ്റെ ചോദ്യം.
0: എന്താണ് ഇതിൽ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുന്നതിന് ഒരു ന്യായമുണ്ടാകും. ഒരു മദ്യപാനി പറയും എനിക്ക് ടെൻഷൻ ആയതുകൊണ്ടാണ് ഞാൻ മദ്യപിച്ചതെന്ന് പറയും. പലിശ വാങ്ങുന്ന ആൾ പറയുന്നത് എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ലാത്ത അധ്വാനങ്ങളൊന്നും വിജയിക്കാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുടുങ്ങിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയും. അതേമാതിരി വ്യഭിചരിക്കുന്ന ആളുകൾ പറയും വിവാഹിതരാണെങ്കിൽ എൻ്റെ ഭാര്യ സഹകരിക്കാനായിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ ശ്രദ്ധിക്കാനായിട്ടാണ് എന്ന് പറയും. ഞാൻ പറഞ്ഞത് ഇസ്ലാമിൽ ഒരിക്കലും ഈ സാഹചര്യങ്ങളൊന്നും എന്തല്ല, ഒരു തെറ്റ് ചെയ്യാൻ പറയാൻ എന്തല്ല, ന്യായമല്ല എന്നർത്ഥം. അപ്പോൾ ഈ പുരുഷന്മാരൊക്കെ അവിഹിതത്തിൽ പെട്ടു പോകുന്നത് ഭാര്യമാരുടെ കുളനായ്മ കൊണ്ടാണെന്ന് പറയുന്നതിനെന്തില്ല, അർത്ഥമില്ല എന്നാണ്. ഇപ്പം നമ്മളീ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തൻ്റെ ഭാര്യയെ താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ എന്താണ് പരിവർത്തിപ്പിക്കാനും ഉപയോഗിക്കാനും അവളിൽ നിന്ന് അവന് വേണ്ടതെല്ലാം ലഭ്യമാക്കാനുമുള്ള പരിശ്രമം അവൻ്റെ ഭാഗത്തുനിന്ന് എന്തു ചെയ്യണം, ഉണ്ടാവേണ്ടതുണ്ട്. എല്ലാം അവനാന്നല്ല, അവൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. ഒരു പുരുഷൻ അതിനുള്ള വിവരവും തൻ്റെ ഇടവും അതിനുള്ള യുക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും, ഏത് സ്ത്രീയും ഒരു പുരുഷൻ്റെ ആ ഒരു പ്രലോഭനത്തിലും പ്രചോദനത്തിലും വീഴുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഭാര്യമാരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതല്ലാതെ അതില്ലാത്തത് കൊണ്ടാണെന്ന് പറയുന്നതിൽ അർത്ഥമല്ല. ഭാര്യമാർ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഭർത്താവ് അവിഹിതങ്ങളിലേക്ക് പോവുക അല്ലെങ്കിൽ വേറൊരു വിവാഹം കഴിക്കാം അല്ലെങ്കിൽ ഇത്തരം ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോൺ സൈറ്റ് കാണാം, ഇതൊക്കെ ചെയ്യുന്നത് ഒരു സ്ത്രീക്ക് എത്ര ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ തൻ്റെ ഭർത്താവിന് ഉണ്ടാവാൻ, സാഹചര്യങ്ങൾ ഉണ്ടാകാൻ എൻ്റെ നിസ്സഹകരണം കൊണ്ട് സംഭവിക്കരുതേ എന്ന് ആർക്ക് ബോധ്യമാണ്, സ്ത്രീകൾക്ക് ബോധ്യമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന പോലെ സ്ത്രീകൾ എന്ത് ചെയ്യണം, എല്ലാ അർത്ഥത്തിലും പുരുഷനോട് സഹകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ ഒരു പ്രയോഗത്തിൽ എന്താണ്, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ എന്ത് ചെയ്യണം, വ്യഭിചാരിണികളാക്കുക എന്നൊരു വ്യാഖ്യാനം കാണാൻ പറ്റും. അതിനർത്ഥം എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ മനസ്സിൽ വേറൊരു പുരുഷൻ വന്ന്, വേറെ സ്ത്രീ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ സ്ത്രീ എന്ത് ചെയ്യും, അനാഥമാകും. അപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യും, അവിഹിതങ്ങളിലേക്കും കാര്യങ്ങളിലൊക്കെ പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഇത് തിരിച്ചും ഉണ്ടാവാം, ഒരു സ്ത്രീയുടെ മനസ്സിലൊരു പുരുഷൻ കയറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവൾക്ക് അവളുടെ ഭർത്താവിനോട് സഹകരിക്കാൻ കഴിയില്ല, അപ്പോൾ ഭർത്താവ് വേറെ ബന്ധങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ തൻ്റെ പിന്നെ ഭാര്യ ഭർത്താവ് എന്നൊക്കെ രണ്ടുപേരും രണ്ടുപേരുടെ കടമകളും വളരെ ഭംഗിയായി നിർവഹിച്ചു പോകാത്തതിൻ്റെ പേരിൽ ഒരു അവിഹിതം ഉണ്ടാകുന്നുവെങ്കിൽ അത് രണ്ടുപേരും എന്താണ്, കുറ്റക്കാരാണ്, ഉത്തരവാദികളാണ് എന്ന് മനസ്സിലാക്കണം.
1: ഒരു സഹോദരി, നമ്മുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മളെ സ്നേഹക്കൂടിൽ പ്രായമുള്ള മാതാപിതാക്കൾ അല്ലെങ്കിൽ പ്രായമുള്ള വീട്ടിലെ ആളുകളെ സേവിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതലും എന്താ വെച്ചാൽ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ അവിടെ മരുമകൾ എന്ന സ്ഥാനത്ത് അവരെ സേവിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടൊക്കെയുള്ള അവരെ പരിഗണിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം വന്നിരുന്നു. അപ്പോൾ അവരെ ഒരു പിന്നെ കുറിപ്പാണ് എന്താ വെച്ചാൽ, നിങ്ങൾ പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ആ വീട്ടിൽ താമസിക്കുന്ന മരുമക്കൾ അവരെങ്ങനെ അവരെ സ്നേഹിക്കും, കാരണം അവർ വന്ന അന്ന് മുതലേ എന്താണ് 10ഉം 15ഉം വർഷമൊക്കെ നീണ്ട കാലയളവ് ഈ വീട്ടിലെ മറ്റുള്ളവർക്ക് സേവനം ചെയ്തു, പക്ഷെ ഒന്നും ചെയ്യാത്തതുപോലെ കുറ്റപ്പെടുത്തിയും നാട്ടുകാരോട് പറഞ്ഞു പിന്നെ പല വഷളത്തരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ എങ്ങനെ ഇവരെ സ്നേഹിച്ചു പോകും, ഈ മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? കാരണം 24 മണിക്കൂറും ഇവർക്കുള്ള സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അവർ കുറ്റപ്പെടുത്തുകയാണ്. പിന്നെ അവരെങ്ങനെയാണ് സ്നേഹിക്കുക എന്നാണ് അവർ ചോദിക്കുന്നത്.
0: അതെ അതെ, നമ്മളെന്താ വെച്ചാൽ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന സമീപനങ്ങൾക്ക് അനുസരിച്ച് തന്നെ നമുക്ക് അയാളെ ഇഷ്ടപ്പെടാൻ പറ്റുക. നബിയോട് അള്ളാഹു പറയുന്നത് വലൗ കുന്ത ഫല്ലൻ ഖലീദൽ ഖൽബ് ലൻ ഫല്ലു മിൻ ഹൗലിക്, നീ പരിശു സ്വഭാവിയാണെങ്കിൽ അവരൊക്കെ നിന്നെ വിട്ടു പോകുന്നതാണ്. അപ്പോൾ ഇയാൾ പരിശു സ്വഭാവിയാണെങ്കിലും അല്ലെങ്കിൽ ഒരാൾക്ക് പരിശു സ്വഭാവങ്ങളുണ്ടെങ്കിലും അയാളെ മറ്റുള്ളവരെന്ത് ചെയ്യണം, സ്നേഹിച്ച് നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കണ ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ പറയണത് എന്താ വെച്ചാൽ, ഈ ഭർത്താവിൻ്റെ ഉമ്മ വാപ്പ അവരോടുള്ള സഹകരണം സേവനത്തെയും കുറിച്ച് നമ്മൾ സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട്. അത് പലപ്പോഴും സഹോദരിമാർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത്. ചില സ്ത്രീകൾ ചോദിക്കും, ഈ ഭർത്താവിൻ്റെ ഉമ്മനെയും വാപ്പനെയും നോക്കാൻ ഞങ്ങൾക്ക് കടമ ഉണ്ടോ, ഞങ്ങളെ വാപ്പനെയും ഉമ്മനെയും നോക്കാനുള്ള കടമ, അത് അവരെ മക്കളെ കടമയല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ ഇതുപോലെ ഇങ്ങനെ ഞങ്ങളോട് മോശമായി പെരുമാറുന്ന ആൾക്കാരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ നടക്കുക? പിന്നെ ഭർത്തൃ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ അവിടുത്തെ മുഴുവനും ദാസ്യവേല ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക? ഇതിന് നമ്മൾ പറയുന്നൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിച്ച് ഭർത്താവിനോടൊപ്പം ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ വീട്ടിൽ നമ്മൾ നിൽക്കണം. ആ വീട്ടിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും എന്താണ്, ഒരു വീട്ടിൽ നിന്നിട്ട് ഈ പെൺകുട്ടിയോളെ ഭർത്താവ് മാത്രം അവർക്ക് എവിടെയെങ്കിലും ഒരു അടുപ്പ് ഉണ്ടാക്കി അതിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് തൻ്റെ മക്കൾക്കും കൊടുത്തങ്ങാട്ട് റൂം പോയി കിടന്നുറങ്ങാൻ പറ്റുമോ? അപ്പം എന്ത് ചെയ്യും? ഏയ്, അവർ വീട്ടിലൊരംഗമായി ഇവർ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? അവിടുത്തെ മൊത്തം വീടിൻ്റെ ആളുകൾക്കുള്ള ഭക്ഷണം, ഇവർക്കടക്കമുള്ള ആളുകളുടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ, ആ വീട് വൃത്തിയാക്കുന്നതിൽ അവരവരുടേതായ സേവനം ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഇതെന്താ വെച്ചാൽ, ഇത് മനസ്സിലാക്കാതെ പലപ്പോഴും പല സ്ത്രീകളും എന്ത് ചോദിച്ചാൽ, ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരെയും മാറ്റി നിർത്തി വീട് മൊത്തം ഇവരേറ്റെടുത്ത് ഒരു വിശ്രമമില്ലാത്ത പണികളിലേക്ക് പോകും. ആ വീട്ടിൽ അതുവരെ ഇതൊക്കെ നടന്നു പോയിരുന്നു, അതൊക്കെ നടന്നു പോയിക്കോട്ടെ. ആ കൂട്ടത്തിൽ എന്താണ്, ഒരു സഹായകമായ വ്യക്തി എന്നതിലേക്ക് നമ്മൾ പങ്കെടുത്താൽ മതി. നമ്മൾ മരുമകൾ വരുമ്പോഴേക്കിനും ഇവരെല്ലാറ്റൊന്നും വിട്ടുനിന്ന് ഫുള്ള് മരുമകളെ തലയിലേക്കിട്ട് മാറി നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുവരെ അവിടെ പെമ്മക്കളുണ്ടെങ്കിൽ ഓരെങ്ങനെ എന്ത്, അതേപോലെ ഒരു സഹകരണം ആ വീടിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി പോവുക. അതേപോലെ തന്നെ ഈ ഉമ്മയിപ്പി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഭർത്താവിൻ്റെ ഉമ്മയിപ്പിയാണ്. ഭർത്താവിൻ്റെ ഉമ്മനിപ്പനെയും അയാൾ സ്നേഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അയാൾക്ക് അയാളുടെ കൂടെ ജീവിക്കുന്ന ഒരാളാകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അവരെയും വാപ്പി ഉമ്മി എന്നുള്ള നിലയ്ക്ക്, ഇയാളെ വാപ്പി ഉമ്മി എന്നുള്ളക്ക് എന്ത് ചെയ്യും, ഉമ്മ എന്ന് വിളിക്കും, ചിലപ്പോൾ വാപ്പ എന്ന് വിളിക്കും. മനസ്സിലെ? അതിപ്പോൾ നാളെ ഇയാൾ ഇവള് ഡൈവേഴ്സായാൽ നാളെ അവൾക്ക് ഇവിടെ വാപ്പ ഉമ്മ വിളിച്ച് ചെല്ലാൻ പറ്റുമോ? ആ വിളി എന്തുള്ളു, വാപ്പി ഉമ്മിയായിട്ട് വിളിക്കണമല്ല, അയാൾ അഭിസംബോധന ചെയ്യുന്ന അതേ പേര് അവളും വിളിക്കുന്നുള്ളൂ. അപ്പോൾ ഇയാൾ ചെയ്തു കൊടുക്കേണ്ട ഒരു വാപ്പ ഉമ്മ എന്നൊക്കെ ചെയ്യുന്ന സേവനങ്ങളിലെല്ലാം അയാളെ സഹായിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഉപ്പനെയും ഉമ്മനെയും നോക്കണ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിത്തീരുക. അതെന്തിനാണ്? തൻ്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനും ഭർത്താവിനോടൊപ്പം ജീവിക്കാനും ആ വീട്ടിലൊരു മെമ്പറായി മുന്നോട്ട് പോകാനും വേണ്ടി മാത്രമാണ്. ഇവിടെ ഉണ്ടാവണത് എന്താ വെച്ചാൽ, വരുന്ന പെൺകുട്ടിയെ ഒരു വേലക്കാരിയായി ആ വീട്ടുകാർ കാണുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഒരു മകളോട് പെരുമാറുന്ന പോലെയുള്ള നല്ല പെരുമാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. ഒരു വേലക്കാരിയെ പോലെ ജോലി ചെയ്യുന്ന ഒരാളെ, നമ്മൾ എന്ത് ചെയ്താലും ഇവിടെ ഇറങ്ങിപ്പോകില്ല എന്ന് ഉറപ്പുള്ള ഒരാളെപ്പോലെ അമ്മായിമ്മയും അമ്മോശരും വീട്ടുകാരും പെരുമാറും. അതേപോലെ തന്നെ ഇവളെന്ത് ചെയ്യും, ഇവിടെ എങ്ങനെയെങ്കിലും നിന്ന് പോകണം എന്നുള്ളതിലൊക്കെ എന്ത് ചെയ്യും, അവിടുത്തെ എല്ലാ സേവനങ്ങളും ഏറ്റെടുത്തിട്ട് ഓലെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫുൾ ലോഡുകൾ ഏറ്റെടുത്തിട്ട് പ്രവർത്തിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ പ്രവർത്തനങ്ങളൊന്നും അവരെ മുഖവിലേക്ക് എടുക്കില്ല, അവരതിനൊരു നന്ദി വാക്കും പറയില്ല, അവർ നല്ലൊരു സമീപനം അവർ ഭാഗത്ത്, അതൊക്കെ അവളെ പണിയല്ലേ, കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓർ നിൽക്കും. സ്വാഭാവികമായും അവൾക്ക് ഇതൊരു അവസാനമല്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇതൊക്കെ ഭർത്താവ് ഇതിൻ്റെ അടിയിൽ എന്ത് ചെയ്യണം, ഇവൾക്ക് മാന്യമായൊരു സംരക്ഷണം കൊടുത്ത് വാപ്പൻ്റെയും ഉപദ്രവമൊന്നും അവൾ കേൾക്കാതെ അവിടെ വല്ലാതെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് പറ്റാവുന്ന രൂപത്തിൽ അവൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവൾക്ക് ഇങ്ങനത്തെ പരാതികളൊന്നും പറയാനിടയില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കേണ്ടത് ഭർത്താവിൻ്റെ ചുമതലയാണ്.
1: നമുക്ക് അടുത്തൊരു സഹോദരി, അവരവരുടെ സുഹൃത്തിനു വേണ്ടി ചോദിക്കണം. അവരുടെ 18-ാം വയസ്സിൽ അവരൊരു ആളെ പിന്നെ സ്നേഹിച്ചു, കല്യാണം കഴിച്ചു, അവരങ്ങനെ പോയി. നീണ്ട 12 വർഷങ്ങൾ. അപ്പോൾ അതിനിടയിൽ ഭർത്താവ് പിന്നെ മദ്യപാനിയായി, ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. മദ്യപാനി ആയത് മാത്രമല്ല, അവളെ ശാരീരികമായും മാനസികമായും ഒക്കെ പൊഴിച്ച് ഒരുപാട് അവൾ പ്രയാസപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ അവൾ എന്തെത്തു ഭർത്താവിനെ ഒഴിവാക്കി അവൾ വീട്ടിലേക്ക് വന്നു. ഇനി ഒരിക്കലും അയാളിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പിച്ചാണ് വന്നത്. അവരുടെ സാമ്പത്തികമായ എന്തൊക്കെയോ കാര്യങ്ങൾ, വാപ്പാൻ്റെ സ്ഥലം അയാൾ പണയം വെക്കുക, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവള് തലാക്ക് ആവശ്യപ്പെടുന്നുണ്ട്, അയാൾ കൊടുക്കണില്ല, ഈ ഇത് വെച്ചിട്ട് നിൽക്കണം. അപ്പോൾ അയാൾ ഈ സ്ത്രീ ചോദിക്കുന്നത്, സഹോദരി ചോദിക്കുന്നത്, ഇനി ഒരിക്കലും ഞാൻ അയാളുടെ കൂടെ ജീവിക്കാനില്ല. അപ്പോൾ അയാൾ മദ്യപാനമൊക്കെ നിർത്തി എന്നൊക്കെ പറഞ്ഞ് ഒരു ദൂതൻ വഴി വീട്ടിലേക്ക് വന്നൊക്കെ ചെയ്തു. പക്ഷേ അവൾ പറഞ്ഞു ഇനിയില്ല, അതൊക്കെ അയാൾ കളവ് പറയണം, ഞാൻ ഇനി അയാളെ കൂടെ ജീവിക്കാനില്ല. ഇങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കുന്നത് ഇസ്ലാമികപരമായി തെറ്റാണെന്നാണ് അവരുടെ ചോദ്യം.
0: അല്ല, അവർ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ നമുക്ക് തെറ്റി തറയാൻ പറ്റില്ല. കാരണം തീരെ തൻ്റെ കാര്യങ്ങൾ ഉത്തരവാദിത്വം നിർവഹിക്കാത്തൊരു മദ്യപാനിയായ ഭർത്താവ് അയാളുടെ ഉപദ്രവങ്ങളും വിഷമങ്ങളും സഹിച്ച് അയാളെ കൂടെ ജീവിക്കണം ഇസ്ലാമിൻ്റെ ഒരു നിർബന്ധമില്ല. സംരക്ഷണം നൽകുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അവൾക്ക് എന്താണ് അവിടുന്ന് മോചനം നേടാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഒരു പിന്നെ ശരിയായ ഒരു ഇസ്ലാമിക വഴിയുണ്ട്. ആ വഴിയിലൂടെയാണ് ഇതൊക്കെ നടത്തേണ്ടത് എന്നുള്ളതാണ് മനസ്സിലായി. ഇതിപ്പോൾ നമ്മൾ കുറേ കാലം നിന്ന് സഹിച്ച് സഹി കെട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ ഇറങ്ങി പോരുകയാണ്, എന്നിട്ട് പിന്നെ തലാക്ക് അതിൻ്റെ പ്രൊസീജിയറുകളൊക്കെ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണഗതി എന്താ വെച്ചാൽ നിന്ന് പോവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, അതിന് പരിഹാരത്തിന് വേണ്ടി മധ്യസ്ഥന്മാർ വരണം എന്നാണ്. അതാണ് ഹക്കമമിൽ അഹ്ലി ഹക്കമിൽ അഹ്ലി എന്ന് ഈ ഹക്കമു എന്നുള്ള വാക്കിനുണ്ടല്ലോ, അതിന് വളരെ അർത്ഥവത്തായ ഒരു വിധികർത്താവാണ്. അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ ഈ മധ്യസ്ഥന്മാർ കൂടിയിരുന്നിട്ട് എന്ത് ചെയ്യുക, അവരെ രണ്ടാളെയും വിളിച്ച് അവളെ ഭാഗത്തുനിന്നുള്ള മധ്യസ്ഥരും അവൻ്റെ ഭാഗത്തുനിന്ന് മധ്യസ്ഥന്മാരും ഇരുന്ന് ചർച്ച ചെയ്തിട്ട് രണ്ടാളെ അഭിപ്രായങ്ങളും കേട്ടിട്ട് അവർ തീരുമാനിക്കുകയാണ് എന്ത്, ഇവളിഞ്ഞിപ്പോൾ അവൻ്റെ കൂടെ ജീവിക്കാതിരിക്കുക നല്ലതെന്ന് അവർ തീരുമാനിച്ചാൽ ആ തീരുമാനം തന്നെ മതി തലാക്കായിട്ട്. ഏ തലാക്ക് കൊടുക്കില്ലെന്ന് അയാൾ പറഞ്ഞാൽ പോലും ഇവർ തീരുമാനിച്ചാൽ അതെന്താവും, തലാക്കാവുമെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര ബലമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്ത്രീ ഇപ്പോൾ കുറേ സ്ത്രീകളില്ലേ എന്ത് ഭർത്താക്കന്മാരെ ഇറങ്ങിപ്പോയിട്ട് തലാക്ക് കിട്ടാതെ വേറെ വിവാഹം നടക്കാതെയൊക്കെ നിൽക്കണില്ലേ, അതിൻ്റെ യഥാർത്ഥ പ്രൊസീജിയർ അനുസരിച്ച് പോവാത്തതുകൊണ്ടാണ്. ശരിക്കും അവർക്ക് ഒരു തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹക്കമിൻ്റെ അഖിലിഹി ഹക്കമിൻ്റെ അഖിലിയാണ്. ഈ ഹക്കമ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ തമ്മിൽ ചർച്ച ചെയ്യും. ചില ഒരു അന്തിമമായ, കാരണം അവരെ ഏൽപ്പിച്ചു, അവരെടുക്കുന്ന തീരുമാനം അന്തിമമാണ്. അപ്പം എന്ത് ചെയ്യാ ചിലക കഴിഞ്ഞാൽ പിന്നെ ഞാൻ അയാൾ ഒഴിവാക്കിയ ശരിയായോ, ഞാൻ അയാൾക്ക് നിർത്തേണ്ടിയെന്നോ എന്നൊന്നും, കാരണം അത് അവരുടെ തീരുമാനമല്ലല്ലോ, അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മധ്യസ്ഥന്മാരുടെ തീരുമാനമാണ്. അപ്പം എൻ്റെ തീരുമാനം ശരിയായോ ശരിയായാലോ എന്നുള്ള കുറ്റബോധമല്ല, തീരുമാനം നടക്കാത്ത പ്രശ്നമല്ല, ഇയാൾ തൊലാക്ക് തരാത്ത പ്രശ്നമല്ല. ഇസ്ലാം എത്ര മനോഹരമാണ്, ഇനി ഈ രണ്ടാളുകളും മധ്യസ്ഥന്മാരാവുന്നതുകൊണ്ട് ഇവർ രണ്ടാളെയും വാപ്പാരും ഉമ്മാരും തമ്മിലാണ് സംസാരിക്കണമെങ്കിൽ വൈകാരികമായിരിക്കും, ഇത് തമ്മിൽ തല്ലാവും, അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. എന്താകുമ്പോൾ പുറത്തുനിന്നൊരു മധ്യസ്ഥനാണ് കാര്യം ശരിക്കും കേട്ട് മറുപടി പറയല്ലോ. അപ്പോൾ നീതിപൂർവ്വമായിട്ടുള്ള മധ്യസ്ഥന്മാരിലൂടെ സംസാരിച്ചിട്ട് മുന്നോട്ട് പോകലല്ല ഹയർ എന്ന് അവർ പറയുകയാണെങ്കിൽ അതനുസരിച്ച് തൊലാക്കും കാര്യങ്ങളും അതിൻ്റെ സെറ്റിൽമെൻറ്റുകളും കൊടുക്കാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ പരിഹരിച്ച് ഇസ്ലാം നിർദ്ദേശ രൂപത്തിലാണെങ്കിൽ ഇത്തരം പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാകുന്നത്.
1: മറ്റൊരു സഹോദരി വളരെ ചെറുപ്പക്കാരായ ഒരു പെൺകുട്ടിയാണ്. അവള് വിവാഹമോചനം നടന്നിട്ടില്ല. തൊലാക്ക് അവർ രണ്ട് വീട്ടുകാരും തമ്മിൽ സംസാരിച്ചു. ഭർത്താവിൻ്റെ വീട്ടുകാർ വന്നു, അവർ പറഞ്ഞ ഡിമാൻഡുകളൊക്കെ സമ്മതിച്ചു. പക്ഷേ ഈ കുട്ടിയുടെ വാപ്പയും ഉമ്മയോ അല്ലെങ്കിൽ കുടുംബമോ അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്.
0: 23
1: അല്ല പെൺകുട്ടി, ആൺകുട്ടി അതായത് വരൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അവർ പറഞ്ഞ ഡിമാൻഡും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ തയ്യാറായി, തൊലാക്കിന് തയ്യാറാണ്. പക്ഷേ പെൺകുട്ടിയുടെ വീട്ടുകാരെന്ത് ചെയ്യണേ, അവരതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് ശരിക്ക് 23 വയസ്സാണുള്ളത്. അപ്പോൾ അവർ നീട്ടിക്കൊണ്ടു പോകുമ്പോൾ പ്രയാസം എന്ന് വെച്ചാൽ എനിക്കൊരു വിവാഹം ആവശ്യമുണ്ട്. അവൾ തന്നെ പറയണം, എനിക്കൊരു വിവാഹം ആവശ്യമുണ്ട്, അത് നടക്കുന്നില്ല. എൻ്റെ താഴെ പെൺകുട്ടികളുണ്ട്, അവർക്കൊരു വിവാഹം അന്വേഷണം നടക്കുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ പിന്നെ എന്താണ് ശരിക്ക് ചെയ്യേണ്ടത് എന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത്.
0: ഇവളെ വാപ്പിമ്മയാണിത് ചെയ്യാൻ തയ്യാറാവാത്തത്. അല്ല, അങ്ങനത്തെ ഒരു സാഹചര്യം ചിലപ്പോൾ ഇപ്പം പെൺകുട്ടികൾക്ക് അവിടെ രക്ഷിതാക്കളാണല്ലോ, അവിടെ വലിയ ആയിട്ടുള്ളത് വാപ്പയാണല്ലോ. അപ്പോൾ വാപ്പ എന്താ വെച്ചാൽ നിരുത്തരവാദപരമായ ഒരു സമീപനാണെന്ന് മനസ്സിലാക്കണം. ഇവൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഓൾറെഡി എന്താണ് ഭർത്താവ് പോയി, ഇനി അത് ഒരു സെറ്റിൽമെൻ്റ് ആവാതെ നിൽക്കുമ്പോൾ അവളുടെ ഭാവി അനിശ്ചിതത്വത്തിലാണെന്നാണ് ഈ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി എന്താ വെച്ചാൽ ഒരു വിധവയെ സംബന്ധിച്ചിടത്തോളം അവളെ കാര്യം തീരുമാനിക്കാൻ അവൾക്ക് എന്തുണ്ട് അധികാരമുണ്ട് എന്നാണ് സ്വാഭാവികമായിട്ട്. കാരണം വലിയ തടസ്സം നിൽക്കുമ്പോൾ അവൾക്ക് അവളുടേതായ അധികാരമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ അവളൊരു വിധവയായതുകൊണ്ട് തന്നെ അവൾ ഈ കാര്യങ്ങൾ എന്താണ് കുടുംബത്തിലോ ബന്ധത്തിലോ ഒക്കെ ഉള്ള ഉത്തരവാദിത്തപ്പെട്ട മറ്റാളുകളെയോ അല്ലെങ്കിൽ അവരുടെ മഹലിലെ പള്ളിയിലെ കാളിയെയോ ആരെങ്കിലുമൊക്കെ സമീപിച്ചിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ എനിക്കൊരു പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വാപ്പൻ്റെ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി തരാൻ വേണ്ടി അവൾക്ക് പറയാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അവൾ തന്നെ എന്ത് ചെയ്യാണ്, നിയമപരമായി ഇത് വേർപെടുത്താനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അവൾക്ക് അവളോട് സഹകരിക്കാവുന്ന ആളുകളെ സഹകരിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം, അത് ചെയ്യണം. പിന്നെ പുതിയ വിവാഹാന്വേഷണങ്ങൾക്കും പ്രപ്പോസലൊക്കെ ക്ഷണിക്കാം. വാപ്പേന് തയ്യാറാവണില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ പരസ്യങ്ങളിലും കാര്യങ്ങളിലൊക്കെ അവരുടെ പ്രൊഫൈല് കൊടുത്തിട്ട് ക്ഷണിക്കാം. അത് ക്ഷണിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ അന്വേഷണങ്ങളും കാര്യങ്ങളും വരുമ്പോൾ ആ അന്വേഷണങ്ങളോട് വാപ്പൻ്റെ നമ്പർ കൊടുത്തിട്ട് അന്വേഷണങ്ങളും വരുമ്പോൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ അതിനടുത്ത ഘട്ടങ്ങളിൽ അതിനെയൊക്കെ എങ്ങനെ എന്ത് ചെയ്യാൻ, ബുദ്ധിമുട്ടില്ലാതെ വാപ്പനെ ഓവർടേക്ക് ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് വഴികളുണ്ടെന്ന് ആലോചിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഈ വാപ്പങ്ങനെ തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് അനിശ്ചിതമായി ഇത് ഇങ്ങനെ ഇരിക്കണം എന്നതിനൊരു ന്യായം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. എങ്ങനെ ഈ തൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ തനിക്ക് മുന്നിൽ എന്തു വഴിയുണ്ട് എന്ന് അന്വേഷിച്ച് അവർ കണ്ടെത്തി പരിഹരിക്കാൻ തന്നെയാണ് അവർ ശ്രമിക്കേണ്ടത്.
1: ഒരു സഹോദരി ചോദിക്കുന്നത്, ഇപ്പോൾ ചെറുപ്പത്തിൽ കുട്ടികളെ നിസ്കാരമൊക്കെ ശീലിപ്പിക്കണമെന്നുള്ളത്, ഇപ്പോൾ 7 വയസ്സ് 10 വയസ്സ്, എങ്ങനെ അവരെ നമുക്കിത് ഒരു ആസ്വാദ്യകരമായി, ഇപ്പോൾ കുട്ടികൾ നിർബന്ധിച്ചാൽ അവരെന്ത് ചെയ്യും, നിസ്കരിക്കും, പക്ഷെ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുക എങ്ങനെയാണ്, നിസ്കാരം എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും എന്നാണ് അവർ ചോദിച്ചത്.
0: ഞാൻ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, ഇപ്പം നമ്മളൊക്കെ ക്ലാസ് കേട്ടും പ്രസംഗം കേട്ടും ഖുർആൻ പഠിച്ചിട്ടൊക്കെ നമ്മൾ ഉൾക്കൊണ്ട പല നന്മകളും മൂല്യങ്ങളും ഉണ്ടല്ലോ. ആ മൂല്യങ്ങളൊക്കെ ഈ ചെറിയ പിഞ്ചു മക്കളെന്താണ്, അവരവരായിട്ട് തന്നെ ഉൾക്കൊണ്ട് അവരുടെ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് ആ നന്മകൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ, കുട്ടികളാകുമ്പോൾ അവരത് ഉൾക്കൊണ്ട് ചെയ്യില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിൽ അർത്ഥമല്ല. കുട്ടികൾ ഉൾക്കൊണ്ട് ചെയ്യും. കുട്ടികൾ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർ സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇന്നത്തെ കാലത്ത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു കുട്ടി പഠിക്കണമെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യണം, എത്ര പുസ്തകങ്ങളും എത്ര പാഠങ്ങളും പഠിക്കാണ്, അതൊക്കെ പഠിച്ച് റാങ്ക് വാങ്ങി ഉയർന്ന മാർക്ക് വാങ്ങുന്നില്ലേ. അപ്പോൾ ഞാനങ്ങനെ പഠിക്കണം, എനിക്ക് ഫസ്റ്റ് കിട്ടണം എന്ന ബോധത്തിൽ നിന്ന് അവരെന്താകുന്നുണ്ട്, മാറ്റങ്ങൾക്ക് വിധേയമാകും. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുട്ടിക്ക് കുട്ടിൻ്റെ ഭാഷയിൽ എന്താണ് നമ്മൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്താൽ എന്ത് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ ഇപ്പോൾ ഒരു അടുത്തൊരു മരണം സംഭവിക്കുമ്പോൾ നമ്മളൊക്കെ മരിച്ചു പോവും. അപ്പോൾ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഉമ്മ മരിച്ചാൽ പിന്നെ കുട്ടിൻ്റെ കൂടെ ഉമ്മ ഉണ്ടാവില്ല, നീ മരിച്ചാൽ നിൻ്റെ കൂടെ ഉമ്മ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇനി നമ്മളൊക്കെ മരിച്ച് ഓരോ സമയത്ത് മരിച്ചു പോവും. പിന്നെ അവസാനം നമ്മളെല്ലാവരും എന്ത് ചെയ്യും, ഒന്നിച്ച് കാണും. അത് നമ്മൾ പരലോകത്ത് വെച്ചാണ് കാണുക. അപ്പം അങ്ങനെ ഒന്നിച്ച് കാണുക, സ്വർഗത്തിൽ വെച്ച് ഒന്നിച്ച് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മളൊക്കെ ചെയ്യുന്ന പോലെ നിങ്ങളും ചെയ്യണം. അപ്പോഴേ സ്വർഗത്തിൽ ഒന്നിച്ച് കാണുള്ളൂ. അപ്പം അതിനെന്താ വേണ്ടത്, അടിസ്ഥാനപരമായി നിസ്കരിക്കണം. അവർക്ക് തിരിയുന്ന ഭാഷയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. അങ്ങനെ താല്പര്യപ്പെടുത്തി ചെയ്യിപ്പിക്കുന്നതന്നെയാണ് വേണ്ടത്. പിന്നെ പ്രോത്സാഹനങ്ങളെ കൊണ്ട് പറ്റും, സമ്മാനങ്ങളെ കൊണ്ട്. അപ്പം എന്ത് 5 നിസ്കരിച്ചാൽ ഒരു സ്റ്റാർ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇന്നിപ്പോൾ ഈ ആഴ്ചക്ക് എത്ര സ്റ്റാർ ഉണ്ട്, ഈ മാസം എത്ര സ്റ്റാർ ഉണ്ട്. 100 കിട്ടിയാൽ എന്ത് ചെയ്യും, എനിക്കൊരു സൈക്കിൾ വാങ്ങിത്തരും. അങ്ങനെ 100 കിട്ടിയാൽ നിനക്ക് എന്ത് ചെയ്യും, ഒരു പിന്നെ എന്തെങ്കിലും അവിടെ അവർക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രോത്സാഹനം കൂടെ പറ്റും, ബോധ്യപ്പെടുത്തി പറ്റും. പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നമ്മളിതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്യും, ആ സമയബന്ധിതമായി നിസ്കരിച്ച് തുടങ്ങും മാതൃകാപരമായി. എന്തായിരുന്നാലും അവരെ ഈ ഒരു വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് ബാധ്യതയുള്ള കാര്യം.
1: നമുക്ക് ഇതിൻ്റെ അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ഒരു സഹോദരി ചോദിക്കുന്നത്, ഭർത്താവ് വിദേശത്താണ്, അപ്പോൾ വിദേശത്ത് പോയ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ഞാൻ താമസിച്ച് നിൽക്കണോ, അതല്ലേ സ്വന്തം വീട്ടിൽ നിന്നാൽ പോരെ. നാട്ടുകാരും അതുപോലെ തന്നെ കുടുംബക്കാരൊക്കെ പലതും പറയുന്നുണ്ട്. ഇതിൻ്റെ ഇസ്ലാമികപരമായ ശരിക്കുള്ള വിധി എന്താണെന്ന് അവർ ചോദിച്ചു.
0: വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ എവിടെ നിൽക്കണം എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അവർ ഭർത്താവിൻ്റെ കൂടെ നിൽക്കണം എന്നാണ് നമ്മൾ അറിയുന്നത്. ഭാര്യയും ഭർത്താവും ഒന്നിച്ചാണ് നിൽക്കേണ്ടത്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അത് എവിടെ പോയിട്ടാണെങ്കിലും, ഒരു യുദ്ധത്തിന് പോവുകയാണെങ്കിലും ഭർത്താവിൻ്റെ കൂടെ പോവുകയാണ് അവർ വേണ്ടത്. കാരണം വിവാഹിതയായ ഒരാൾ ഭർത്താവിൻ്റെ കൂടെ അല്ലാതെ നിൽക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പറ്റില്ല. ഇപ്പോൾ ഭർത്താവ് ഇല്ലാത്തത് കൊണ്ടും ഭർത്താവ് വിദേശത്താവുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അവർ ചെയ്യേണ്ടത്, അവർക്ക് ഭർത്താവിൻ്റെ അസാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ഒരു സ്ത്രീ എന്ന നിലക്ക് അവർക്കൊരു സുരക്ഷിതത്വം വേണം. അപ്പോൾ അവരെപ്പോഴും കൊണ്ടടക്കാനും അവരെ ആവശ്യങ്ങൾക്ക് പുറത്തു പോകാനും അവരെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനും ഒക്കെ പറ്റുന്ന മഹറമായ ആളുകൾ എവിടെയാണോ ഉള്ളത് അവരെ കൂടെ അവർക്ക് എന്ത് ചെയ്യാം, നിൽക്കാം. അപ്പോൾ ഭർത്തൃ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ ഭർത്താവിൻ്റെ പിന്നെ പിതാവുണ്ട്, അമ്മോശനുണ്ട്, അതേപോലെയുള്ള ആളുകളുടെയൊക്കെ സഹകരണത്തോടു കൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരുക്കാവ് മുന്നോട്ട് പോകാൻ പറ്റും, അവനവൻ്റെ സ്വകാര്യത കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ഇളയച്ചമാരോ മുത്തച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ അന്യ പുരുഷന്മാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അവരുടെ ഹിജാബൊക്കെ സ്വീകരിച്ചിട്ട് നമുക്ക് നിന്ന് പോകാൻ പറ്റും. അതല്ല, അവർക്ക് ഏറ്റവും നന്നായി തോന്നുന്നത് വീട്ടിലാണെങ്കിൽ എന്താണ്, ഭർത്താവിൻ്റെ ഒരു പെർമിഷനോട് കൂടെ അവർക്ക് വീട്ടിൽ നിൽക്കുന്നതിന് ഒരു തകരാറുമില്ല. മനസ്സിലായി? അത് പിന്നെ അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഭർത്തൃ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്താണ്, അവരുടെ പിണക്കല്ലാതിരിക്കാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് എന്ത് ചെയ്യണം, ഭർത്താവ് അതൊന്ന് കൺവീൻസ് ചെയ്തിട്ട് ചെയ്യുന്നതിന് ഒരു വിരോധമല്ല. അവർ നിൽക്കേണ്ട ഭർത്താവിൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: ശ്രോതാക്കളെ, ഇപ്പോൾ കേട്ടത് സ്നേഹക്കൂട്, സങ്കടങ്ങൾ പങ്കുവെക്കാം. സ്നേഹക്കൂടിൽ ഇതുവരെ നമ്മോടൊപ്പം സംസാരിച്ചിരുന്നത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, കൂടെ ഹനീഫ വണ്ടൂർ.

0: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ. ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവും ഉണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ്, മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-66-00.
1: വിസ്ഡം സ്പോട്ട്ലൈറ്റ്. കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൌരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഇൻസൈറ്റ്, പ്രണയം ഇസ്ലാമിൽ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷംജാസ് കെ അബ്ബാസ്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, കൗമാരക്കാരിൽ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ കൃത്യമായും സന്നിവേശിപ്പിക്കുക എന്നുള്ളത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ ചുറ്റുപാടും കൃത്യമായും ചെയ്യേണ്ട ഒരു വലിയ ബാധ്യതയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിൽ പുതിയ കാലത്ത് ഈ സോഷ്യൽ മീഡിയയും മൊബൈലുമെല്ലാം വല്ലാതെ ഉപയോഗിക്കുന്നൊരു കാലത്ത് ഇത് വളരെ ബോധപൂർവം തന്നെ അവരിൽ എത്തിക്കുക എന്നത് ഒരു സമഗ്രമായ ദൗത്യമായി നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൗമാരക്കാരുമായി ബന്ധപ്പെട്ട ലൈംഗികമായൊരു ഭാഗത്ത് സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികൾ എങ്ങനെയാണ് അവരുടെ ഓപ്പോസിറ്റ് ജെൻഡറുമായി, അവരുടെ എതിർലിംഗവുമായി എങ്ങനെയാണ് ഇടപഴകേണ്ടത്. ഈ ഒരു വിഷയത്തിൽ ഇസ്ലാമിന് കൃത്യമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾ അത് പുതിയ കാലത്ത് നൽകപ്പെടാത്തത് കൊണ്ടാണ് പലപ്പോഴും അപകടകരമായ പല ബന്ധങ്ങളിലേക്കും അവർ എത്തുന്നത്. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഈ ലവ് അഫെയർ, പ്രണയം എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാം അത് നിഷേധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൃത്യമായി നിരോധിക്കുന്നുണ്ട് നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ട് എന്നൊരു ചോദ്യത്തെ നമ്മൾ കൃത്യമായും അഡ്രസ്സ് ചെയ്യണം. അതല്ലെങ്കിൽ അത് കേവലം നമ്മുടെ ചില ധാരണകളായി മാത്രം നിലനിൽക്കും. ഇപ്പോൾ പ്രണയം തെറ്റാണ്, തെറ്റാണ് എന്നതിന് ഇസ്ലാമിന് കൃത്യമായ ഒരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനത്ത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തത് അള്ളാഹു അത് കൽപ്പിച്ചിട്ടുണ്ട്, വ്യഭിചാരം അത് തിന്മയാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. പലപ്പോഴും ചോദിക്കുക ഈ പ്രണയത്തിനൊക്കെ ഖുർആനിൽ എതിരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പോൾ കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കണം കൃത്യമായ രൂപത്തിൽ ഇസ്ലാമിന് അതിൽ കാഴ്ചപ്പാടുണ്ട്. എന്താണ്? വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമനി ബിതഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. അപ്പോൾ അസ്വാജിൽ അവരുടെ അർഹതപ്പെട്ട, വിഹിതമാക്കപ്പെട്ട, നിക്കാഹ് ചെയ്യപ്പെട്ട, വിവാഹബന്ധത്തിലുള്ള ഭാര്യമാരിൽ അല്ലെങ്കിൽ അവരുടെ ഇണകളിലും ഒപ്പം ഇസ്ലാമിക ലോകത്ത് മുൻപ് കാലത്തുണ്ടായിരുന്ന വലത് കൈ ഉടമപ്പെടുത്തിയവർ എന്ന രൂപത്തിൽ അടിമ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഇതല്ലാത്ത യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളിലേക്കും ഒരിക്കലും ഒരാൾക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ പുതിയ കാലത്ത് നമ്മൾ എന്ത് പേരിട്ട് ഇതിനെ വിളിച്ചാലും അത് അംഗീകരിക്കപ്പെടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കാവുന്നതാണ്. സാധാരണ ഇന്ന് എന്തൊക്കെയാണ് കുട്ടികൾ ഈ വിഷയത്തിൽ ഈ ലൈംഗികമായ വിഷയങ്ങളെക്കുറിച്ച് കാണുന്ന പേരുകളെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോവാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് സീസൺഷിപ്പ്. സീസൺഷിപ്പ്, അപ്പോൾ സീസൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സീസണുകളിൽ പല ബന്ധങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ ഇസ്ലാമിന് അങ്ങനെ ഒരു സീസൺഷിപ്പ് ഇല്ല. കാരണം ഇസ്ലാം അടിസ്ഥാനപരമായി ബന്ധങ്ങളെക്കുറിച്ച് കാണുന്നത് അത് വളരെ ഗൗരവത്തിലുള്ളൊരു കരാറായിട്ടാണ്. മീസാക്ക് വലിയുള്ള എന്നാണ് ഖുർആൻ ഉപയോഗിച്ച പദം. അത് ഒരു വളരെ കഠിനമായൊരു, വളരെ ദൃഢമായൊരു ബന്ധമാണ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കരാർ ഒരിക്കലും അങ്ങനെ സീസൺഷിപ്പായി മാറാൻ പറ്റില്ല. സിറ്റുവേഷൻഷിപ്പ്, ഒരു കോളേജ് പഠിക്കുമ്പോൾ ഒരു പ്രണയം, അത് കുറച്ച് കാലം മുന്നോട്ട് പോകുക, അത് കഴിഞ്ഞാൽ പിന്നെ പ്രണയമില്ല. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് എങ്ങനെയാണ് എതിർലിംഗവുമായി ബന്ധപ്പെടേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ഇത് വളരെ നിർബന്ധമാണ്. എന്താണ് ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിയോട് ഇടപഴകാനുള്ള ഇസ്ലാമിക നിയമം? അവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഇസ്ലാം പറയുന്നത് സംസാരിക്കുമ്പോൾ തഹവൗന, നിങ്ങൾ ഒരിക്കലും കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഫ്ലേട്ടിംഗ് എന്നൊക്കെയാണ് പുതിയ കാലത്ത് തന്നെ പറയുക. എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്ന രൂപത്തിലല്ല സംസാരം ഉണ്ടാവേണ്ടത്. അത് ഒരു പുരുഷൻ പുരുഷനോട് സംസാരിക്കുന്നത്, ആൺകുട്ടി ആൺകുട്ടിയോട് സംസാരിക്കുന്ന രൂപത്തിൽ ഒരിക്കലും പെൺകുട്ടിയോട് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ബൗണ്ടറി, അവിടെ ഒരു ഹിജാബ്, ഒരു മറ അവിടെ കൃത്യമായി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് പെൺകുട്ടികൾക്ക് നിർബന്ധമാണ്. കാരണം പ്രത്യേകിച്ച് പുതിയ കാലത്തൊക്കെ ഈ ഫോണും ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ വല്ലാതെ വർദ്ധിക്കുമ്പോൾ നമ്മളെ ഒരു ബോൾഡ്നെസ്, നമ്മുടെ സ്റ്റാൻഡേർഡ്, നമ്മളെ ഒരു നയം നിലപാടൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് വലിയ അബദ്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമതൊരു സംസാരമാണ്. സംസാരത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, കൃത്യമായും ഇടപഴകേണ്ട കാര്യങ്ങളിൽ സംസാരിക്കുമ്പോൾ മാന്യമായി സംസാരിക്കാനും അവിടെ ബോൾഡ്നെസ് കീപ്പ് ചെയ്യാനും കൃത്യമായ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ആ സംസാരം അവസാനിപ്പിക്കാനും പഠിപ്പിച്ചു കൊടുക്കണം. അത് ക്ലാസ് റൂമിലെ നമ്മുടെ ബന്ധം, കുട്ടികളാവട്ടെ കൂട്ടുകാരാവട്ടെ ആരാണെങ്കിലും ആ നിയമം നിർബന്ധമാണ്. രണ്ടാമത്തൊരു കാര്യം, സംസാരം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇടപഴകലുകൾ. ഇടപഴകലുകൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് ഇസ്ലാമിൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇടയിൽ അനുവദനീയമാണെന്നൊരു വലിയൊരു ചർച്ച. ആ ചർച്ചയ്ക്ക് ഒരു അടിസ്ഥാനവുമില്ല. കാരണം അത് പറ്റില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസമാണ്. ഒരിക്കലും ഒരു ആണിനും പെണ്ണിനും ഫ്രണ്ടാവാൻ സാധിക്കില്ല. ഫ്രണ്ടാവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നിയമം? കൃത്യമായി പറഞ്ഞാൽ മിക്സ്ഡ് എഡ്യൂക്കേഷനിലൊക്കെ ഇന്ന് കുട്ടികൾ വളരുമ്പോൾ അവർ ഒരു വിദ്യാഭ്യാസ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ആൺകുട്ടികളും പെൺകുട്ടികൾക്കും ഒന്നിച്ചുള്ള ക്ലാസ് റൂമിലൊക്കെ എന്താണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ നിലപാട്? കൃത്യമായും പറഞ്ഞാൽ ഒരു ആൺകുട്ടിക്ക് അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന 30 കുട്ടികളും പെൺകുട്ടികളും അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ നിലക്കൊരു ഫ്രണ്ട് പെർസെൻ്റ് ആയിരിക്കും. ആ 30 പെൺകുട്ടികൾ കൂടെ പഠിച്ചവരാണ്, 30 ആൺകുട്ടികൾ കൂടെ പഠിച്ചു. പക്ഷെ ഒരാളോട്, രണ്ടാളോട്, ഒരു ടീമിനോട്, ഒരു ഗ്യാങ്ങിനോടൊക്കെ പ്രത്യേകമായൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് അപകടമാണ്, അത് പറ്റാത്തതാണ്. അത് നമ്മൾ കൃത്യമായും പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾക്ക് അവരുടേതായ ഒരു ഗ്യാങ്ങും അവരുടേതായ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാവും, ആൺകുട്ടികൾക്ക് അതുപോലെ ഒരു ടീം ഉണ്ടാവും, അത് പ്രശ്നമല്ല. പക്ഷെ ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്നൊരു ടീം അതൊരിക്കലും അനുവദനീയമല്ല. ഇത് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ലോകത്ത് അവിഹിത ബന്ധങ്ങളെല്ലാം ആരംഭിച്ചത് ഫ്രണ്ട്ഷിപ്പ് എന്നാണ്. ലോകത്ത് ഒരു അവിഹിത ബന്ധവും ആദ്യഘട്ടത്തിൽ നേരെ പോയിട്ട് നമ്മൾ ചോദിക്കില്ല, ഞാൻ ഇങ്ങനെ കാര്യത്തിന് വേണ്ടി നിന്നെ വിളിച്ചോട്ടെ എന്ന് ചോദിക്കില്ല. മറിച്ച് ഫ്രണ്ടായി, പിന്നെ പതിയെ പതിയെ അത് ഇമോഷണൽ കണക്ഷനായി, ഇങ്ങനെ അത് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു നിഷേധാത്മകമായ സ്വഭാവത്തിലല്ല, മറിച്ച് ആ വിഷയത്തെ കുറച്ചുകൂടി അവർക്ക് ബോധ്യപ്പെടുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക. അവരതിൽ എത്തിപ്പെടുന്നതിന് മുൻപ് തന്നെ ഒരു 10-ാം ക്ലാസ്സിലും +2-ലും എത്തി പറഞ്ഞു കൊടുക്കുന്നതിന് പകരം 5-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലേക്ക് കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം നമുക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ആ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇത് ഒന്നാമത്തെ ഭാഗമാണ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പൊതുവിൽ ഈ പറയുന്ന ബന്ധങ്ങളിലൊക്കെ പുതിയ കാലത്തുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു അപകടം എന്ന് പറയുന്നത് ആ ബന്ധങ്ങളെല്ലാം ഒരു പരിധി കഴിഞ്ഞാൽ രഹസ്യമാവുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണണമെങ്കിൽ പ്രത്യക്ഷമായി പബ്ലിക്കലി വിസിബിൾ ആവണം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല അവസ്ഥ. ഇന്ന് ഒരു മൊബൈലും ചാറ്റ് ബോക്സും ഉണ്ടെങ്കിൽ ആർക്കും എങ്ങനെയും പ്രൈവറ്റായി സംസാരിക്കാം. സഹോദരങ്ങൾ, നമ്മുടെ കുട്ടികളുടെ ഫോൺ ഉപയോഗമൊന്നും നമുക്ക് അങ്ങനെ CCTV വെച്ച് പരിശോധിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് അവർക്ക് ആ വിഷയത്തിൽ കൃത്യമായ ധാരണ നൽകണം. എന്താണ്, ഒരാണും ഒരു പെണ്ണും ഒറ്റക്കാണെങ്കിൽ മൂന്നാമതായി ശൈത്താനുണ്ട് എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിക്കുമ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് രഹസ്യമായ സംസാരങ്ങൾ ഒഴിവാക്കണം. ചാറ്റ് ബോക്സുകൾ, രഹസ്യമായ സംസാരങ്ങൾ, ഇതെല്ലാം ഒഴിവാക്കി എപ്പോഴും പബ്ലിക്കിലായിരിക്കണം സംസാരങ്ങൾ. എതിർ ലിംഗവുമായി സംസാരിക്കേണ്ടി വരുമ്പോൾ പബ്ലിക്കിലായിരിക്കണം, ഒറ്റയ്ക്കാവരുത് എന്നുള്ള നിയമം നമ്മൾ പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ്. ഇനി അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്തരം ബന്ധങ്ങൾ. ഇപ്പോൾ ബെസ്റ്റി, ഹുക്കപ്പ്, ഓപ്പൺ റിലേഷൻഷിപ്പ്, പോളി അമോറസ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ പല പേരുണ്ട്. ഇതൊക്കെ പലപ്പോഴും രക്ഷിതാക്കൾക്ക് അറിയില്ലെങ്കിലും കുട്ടികൾക്ക് ഇത് നല്ല ധാരണ ഉണ്ട്. അപ്പോൾ അവിടെ അറിയേണ്ട ഒരു കാര്യം, ഇതൊക്കെ കൈമാറപ്പെടുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ്, പ്രത്യേകിച്ച് ഈ ഇൻസ്റ്റഗ്രാം പോലത്തെ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. എന്താണ് കൈമാറപ്പെടുന്നത്? ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സാണ്, കപ്പിൾ വ്ളോഗേഴ്സ്. അപ്പോൾ ഇവർ സുന്ദരമായി പ്രണയിച്ച് കല്യാണം കഴിച്ച കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്ത് കുട്ടികൾക്ക് പറയാം, നിങ്ങളും എന്തിനാണ് വെറുതെ ഈ പറഞ്ഞ ആരും ഒരിക്കലും പരിചയമില്ലാത്ത ഒരാളെ പോയി കല്യാണം കഴിക്കുന്നത്, നിങ്ങൾക്ക് ലവ് മാരേജ് നടത്തിയാൽ പോലെന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികളിൽ പെട്ടുപോവാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അറേഞ്ച്ഡ് മാരേജ്, എന്താണ് നിക്കാഹ്, എന്താണ് ഒരാളെ വിവാഹത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഉപ്പയും ഉമ്മയും കുടുംബവും ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ. അതൊരിക്കലും വിവാഹപ്രായം എത്തുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടതല്ല, അതതിന് മുൻപ് തന്നെ കുട്ടികൾക്ക് കൈമാറേണ്ടതാണ്. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, പൊതുവിൽ കുട്ടികൾക്ക് വിവാഹത്തോടുള്ളൊരു കാഴ്ചപ്പാട് പുതിയ തലമുറയിൽ മാറുന്നു. പ്രത്യേകിച്ച് അവരുടെ ചുറ്റും അവർ കാണുന്ന ഉപ്പയുടെയും ഉമ്മയുടെയൊക്കെ ദാമ്പത്യ ജീവിതമൊക്കെ വല്ലാതെ സ്വാധീനിക്കും. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന രക്ഷിതാക്കൾ നല്ല ഗൗരവത്തിൽ വിഷയത്തെടുക്കണം. ഉപ്പയും ഉമ്മയുമുള്ള പരസ്പര സ്നേഹത്തെയാണ് കുട്ടികൾ വിവാഹമായി കണക്കാക്കുന്നത്. അവർക്കിടയിൽ പ്രശ്നങ്ങളാണെങ്കിൽ ആ കുട്ടി വിവാഹത്തെ ഭയക്കും, ആ കുട്ടി കുടുംബ സംവിധാനത്തെ പേടിക്കും. സ്വാഭാവികമായിട്ടും അതിനോട് അടുക്കാതിരിക്കാനും അതിൽ നിന്ന് അകന്നു പോകാനും മറ്റ് പല ബന്ധങ്ങളിലേക്ക് എത്താനുമെല്ലാം അത് കാരണമാവുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാതൃകയാവുക എന്നുള്ളതാണ്. അത് ബന്ധങ്ങളിലെ മാതൃക എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനും അത് രണ്ടും രണ്ട് സത്വങ്ങളാണ്, ഐഡൻറ്റിറ്റിയാണ്. ഭാര്യ ഭർത്താവ് എന്ന റെസ്പോൺസിബിലിറ്റിക്ക് അപ്പുറത്തേക്ക്, അതിൻ്റെ റോളിനപ്പുറത്തേക്ക് അവർ രണ്ടുപേരും രണ്ട് സത്വങ്ങളാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും പുരുഷൻ സ്ത്രീ എന്ന നിലയ്ക്ക് രണ്ട് അസ്തിത്വങ്ങളുണ്ട്. ഈ അസ്തിത്വങ്ങളെ മാനിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ബഹുമാനം കൊടുക്കാനും പരസ്പരം അതിന് കെയറിങ് കൊടുക്കാനും സ്നേഹം കൊടുക്കാനൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കുട്ടികൾ കണ്ടു വളരുമ്പോൾ സ്വാഭാവികമായിട്ടും വിവാഹത്തോടെ അവർക്ക് സ്വപ്നമാണ് ഉണ്ടാവുക, നല്ല ദാമ്പത്യ ബന്ധത്തെ അവർ ആഗ്രഹിക്കുകയാണ് ചെയ്യുക. ഇത് വലിയ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിപ്പോൾ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ഇടപഴകലുകൾ എന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് പോലത്തെ കാര്യങ്ങൾ പിന്നീട് എങ്ങനെയാണ് ഈ പ്രണയത്തിലേക്ക് എത്തുന്നത്, അതിൻ്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് അട്രാക്ഷൻ സ്റ്റേജാണ്. എന്ന് വെച്ചാൽ പരസ്പരം കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടങ്ങളാണ്. അപ്പോൾ അവിടെ ഈ ബ്യൂട്ടി കോൺസെപ്റ്റുകൾ, പലപ്പോഴും തെറ്റായ സൗന്ദര്യ സങ്കല്പങ്ങൾ കുട്ടികൾക്കുണ്ട്. ഇവിടെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? യഹ്ദുന്ന മിൻ അബ്സാരിക്കും, നിങ്ങൾ കണ്ണുകൾ താഴ്ത്തണം എന്നാണ്. കണ്ണുകൾ താഴ്ത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അന്യ സ്ത്രീകളെയോ അന്യ പുരുഷന്മാരുടെയോ നിങ്ങൾ സൗന്ദര്യം ആസ്വദിക്കരുതെന്നാണ്. സൗന്ദര്യം ആസ്വദിക്കരുതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പബ്ലിക്കിലാണെങ്കിലും സ്വകാര്യമായിട്ടാണെങ്കിലും അന്യ സ്ത്രീകളെ കാണാനോ അന്യ പുരുഷന്മാരെ കാണുമ്പോഴോ അവിടെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടണം. എന്നാൽ ഇന്ന് ഈ അട്രാക്ഷൻ സ്റ്റേജ് പലപ്പോഴും കുടുംബങ്ങൾ തന്നെ എൻഡോഴ്സ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സിനിമാ നടന്മാരെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഉമ്മമാർ, പല സിനിമാ നടിമാരെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഉപ്പമാർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളൊക്കെ, അതൊക്കെ വെളുപ്പിനെ കുറിച്ചൊരു ധാരണ, കറുപ്പിനെ കുറിച്ചൊരു ധാരണ അല്ലേ. പലപ്പോഴും ഒന്ന് വെയിലത്തൊന്ന് നടന്ന് ഒന്ന് മുഖം കരിവാളിക്കുമ്പോഴേക്കും കറുത്ത് ഇരുണ്ട് പോയല്ലോ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് കറുപ്പ് ഇരുണ്ട് ഇരുണ്ടത് നിലക്ക് തെറ്റായ കോൺസെപ്റ്റായി മാറുന്നു. അപ്പോൾ വെളുത്തൊരു പുരുഷനെ കാണുമ്പോൾ ആ കുട്ടിക്ക് അറിയാതൊരു അട്രാക്ഷൻ തോന്നുന്നു. ഇങ്ങനെ ഓരോ വിഷയത്തിലും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുമെല്ലാം കുട്ടികളിലേക്ക് കൈമാറപ്പെടുന്നുണ്ട് നമ്മൾ അറിയണം. അതുകൊണ്ട് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞു കൊടുക്കുന്നിടത്ത് പ്രണയം പറ്റില്ല, അതുമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞതിന് പകരം കൃത്യമായിട്ട് എന്താണ് പ്രണയം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, ഒരു 18 വയസ്സ് വരെയും ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളെയും പരിപാലിച്ച് നോക്കി സ്വപ്നം കണ്ട് വളർത്തുന്ന ഉമ്മയെയും ഉപ്പയെയും പറ്റിച്ചുകൊണ്ട് അതിൽ നിന്നും തെറ്റിച്ചുകൊണ്ട് രഹസ്യമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ ഒരാൾക്ക് പറ്റുമെങ്കിൽ അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ അത് തീർച്ചയായും കാപട്ടിയായിരിക്കും. അത് ഒന്ന് അവിഹിതമാണ്, 2 വ്യഭിചാരമാണ്, 3 കാപട്ടിയാണ്. 1 അവിഹിതമാണ്, 2 വ്യഭിചാരമാണ്, 3 കാപട്ടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിഹിത ബന്ധമാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിക്കാഹിലൂടെ മാത്രമാണ് നമുക്ക് വിഹിതമായ ഒരു ബന്ധം ആരംഭിക്കാൻ പറ്റുള്ളൂ. 2-ാമത്തത് വ്യഭിചാരമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വർത്തമാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. വലാ തഖറബ സിന എന്ന് പറയുമ്പോൾ സിനയുമായി വ്യഭിചാരവുമായി അടുക്കുക പോലും ചെയ്തെന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടവും കാതിൻ്റെ വ്യഭിചാരം കേൾവിയും നാവിൻ്റെ വ്യഭിചാരം വർത്തമാനവും ആവുന്ന ഒരവസ്ഥയെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ആ വിഷയത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് കുട്ടികൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ കുട്ടികൾ രഹസ്യമായിട്ടൊരു പുരുഷനോട് സംസാരിച്ച് സമ്പർക്കമുണ്ടാക്കിയാൽ അത് വ്യഭിചാരമാണ്. കാഴ്ച കൊണ്ട് കണ്ണുകൊണ്ട് അശ്ലീലങ്ങൾ കണ്ടാൽ അത് വ്യഭിചാരമാണ്. നാവ് കൊണ്ട് അത്തരം സംസാരങ്ങൾ സംസാരിച്ചാൽ അത് വ്യഭിചാരമാണ്. പ്രണയത്തിൽ ഇതെല്ലാം ഉണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു സിസ്റ്റം മുഴുവനായിട്ടും വ്യഭിചാരത്തിൻ്റെ ഭാഗമായി മാറുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കുട്ടികൾക്ക് വളരെ ചെറുപ്രായത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൗമാരക്കാരെ കേൾക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളത്. നമ്മൾ ആ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ കേൾക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന സൈക്കോളജിയിൽ പറയാം. വ്യക്തിത്വത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ അത് അവരിങ്ങനെ ആഗ്രഹിക്കും ആരത്തിൽ പറയാൻ. അപ്പോഴാണ് ഈ ബന്ധങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ആൺകുട്ടി ഉണ്ടാവും ക്ലാസ്സിൽ, ഒരു പെൺകുട്ടി ഉണ്ടാവും അവരുടെ സ്കൂളിൽ. അപ്പോൾ ഇവരോട് ബന്ധങ്ങൾ സംസാരിക്കും, ഇമോഷൻസ് സംസാരിക്കും, സങ്കടങ്ങൾ സന്തോഷങ്ങളൊക്കെ മാറി മറിഞ്ഞു വരുന്ന ഹോർമോണൽ ചേഞ്ചിൻ്റെ കാലഘട്ടമാണ്. ആ സമയത്ത് ഒരു ഉമ്മയും ഉപ്പയും കുറേ ഉപദേശിക്കുന്ന, ദേഷ്യപ്പെടുന്ന, കുറേ നിർദ്ദേശം പറയുന്ന, കുറേ തല്ലുന്ന, ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ആ കുട്ടി യഥാർത്ഥത്തിൽ നെഗറ്റീവ് സൈഡിലേക്ക് ഡീവിയേഷൻ സംഭവിക്കുകയാണ് ചെയ്യുക. നമ്മൾ അറിയേണ്ട കാര്യം, കുട്ടികൾക്ക് ആ ഒരു പ്രായത്തിൽ കേൾക്കാനുള്ള ഒരു സ്പേസ് നൽകുക എന്നുള്ളതാണ്. ഉപദേശിക്കാതെ കേൾക്കാൻ, തുറന്ന് കേൾക്കാനുള്ള അവസരം കൊടുക്കുക. നമ്മൾ പലപ്പോഴും കേൾക്കാൻ അവസരം കൊടുക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും കുട്ടി നെഗറ്റീവായി പറഞ്ഞാൽ നമ്മളത് ചോദ്യം ചെയ്യും. പോസിറ്റീവുകൾക്ക് മാത്രം നമ്മൾ കേൾവിക്ക് അവസരം കൊടുക്കുക. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികൾക്ക് നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചാലും അത് പറയാനുള്ള ഒരു സ്പേസ് നമ്മുടെ വീട്ടിലുണ്ടാവുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. അത് ഓപ്പണായി വന്ന് പറഞ്ഞാൽ ഉമ്മയും ഉപ്പയും സ്നേഹത്തോടു കൂടി ആ കാര്യത്തെ കൈകാര്യം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള ഒരു തോന്നൽ കുട്ടിക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പൊതുവിൽ ശ്രദ്ധിക്കേണ്ടതാണെങ്കിലും ലൈംഗിക ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാതൃകയാവുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഓരോ ഘട്ടത്തിലും ഒരു ഉപ്പയും ഉമ്മയും നമ്മുടെ വീട്ടിലും ചുറ്റുപാടിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഓരോ കാര്യത്തിലും ആ ശ്രദ്ധ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾ ഒന്നിച്ച് കിടക്കുന്ന അവസ്ഥകൾ, ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാണും ഒരു പുതപ്പിൽ കിടക്കാൻ പാടില്ല, ഒരു പെൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരു പുതപ്പിൽ കിടക്കാൻ പാടില്ല. അതൊരു നിയമമാണ്. ആ നിയമം തെറ്റിക്കുന്നത് പലപ്പോഴും ഇന്ന് കാലത്ത് കാണുന്ന ഈ പറയുന്ന LGBTQ എന്നൊക്കെ പറഞ്ഞിട്ട് പല ലൈംഗിക വൈകൃതങ്ങളിലേക്കും എത്തുന്ന അവസ്ഥയിലേക്ക് തന്നെ തുടക്കത്തിൽ നമ്മളത് കാണുന്നുണ്ട്. വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ പെൺകുട്ടികൾ ആൺകുട്ടികളെ വസ്ത്രം ധരിക്കുക, ആൺകുട്ടികൾ പെൺകുട്ടികളുടെ വസ്ത്രം ധരിക്കുക, അതൊക്കെ കോമണായി കാണുന്ന രക്ഷിതാക്കളായി നമ്മുടെ തലമുറ മാറുക. കോമണായി കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, കുട്ടികളുടെ വസ്ത്രധാരണം എന്നുള്ള വിഷയത്തിൽ രക്ഷിതാക്കൾ പലപ്പോഴും കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യായം പറയുന്നുണ്ട്. 2-ാമത്തെ ന്യായം എന്ന് പറയുന്നത്, അതിപ്പോൾ അവർ ഈ പ്രായത്തിൽ ഇടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് 2-ാമത്തെ ന്യായം. പിന്നെ 3-ാമത്തത്, അവരുടെ കൂടെയുള്ള എല്ലാവരും ഇങ്ങനത്തെ ഡ്രസ് ഇടുമ്പോൾ അവർ മാത്രം ഇപ്പോൾ എന്താണ്, ഇതൊക്കെ ഇപ്പോൾ വലിയ പ്രശ്നമാണെന്നുള്ളതാണ്. എല്ലാം സുഹൃത്തുക്കളെ, ഇസ്ലാമിക അധ്യാപനം തെറ്റിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതിപ്പോൾ ഒരു ഈ കോസ്മെറ്റിക്സ് ഉപയോഗമാണെങ്കിലും ഡ്രസ്സിങ് സ്റ്റൈലാണെങ്കിലും ഒക്കെ കൗമാരക്കാരുള്ളത് വലിയ ആവേശം നൽകുന്ന കാര്യമാണ്. അത് ബോധവും പക്വതയും ഒക്കെ ഉള്ള രക്ഷിതാക്കളാണ് ആ ബോധ്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷേ ഇന്ന് പലപ്പോഴും രക്ഷിതാക്കൾ തന്നെ അതിന് വശംവദരായി പോകുന്ന അവസ്ഥ നമ്മൾ കാണുന്നു എന്നുള്ളത് വലിയ അപകടമാണ്. പിന്നെ അതിൻ്റെ കാരണം കൃത്യമായി ബോധ്യപ്പെടുത്തണം. ഇപ്പോൾ ഇസ്ലാമിൽ ഹിജാബ് ധരിക്കുമ്പോൾ എന്താണ് കാരണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബോധ്യപ്പെടുത്തൽ സംഭവം നടക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ വിഷയത്തിലും ആ ഒരു ഇടപെടലുകൾ തന്നെയാണ് തീർച്ചയായും അനിവാര്യമായും വേണ്ടത്. അത് കുട്ടികളിൽ പലപ്പോഴും പല തെറ്റായ അബദ്ധത്തിലേക്കും എത്താനുള്ള സാധ്യതകളെ ഇല്ലാതാക്കും. അത് വലിയ രീതിയിൽ സംരക്ഷണമായി ഒരു സുരക്ഷിത വലയമായി തീർക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ് നമ്മുടെ മക്കളെ നല്ല മക്കളായി വളരുവാനും നാളെ ഭാവിയിൽ ഈ ഒരു ഉമ്മത്തിന് വഴികാട്ടുന്ന നല്ല നേതാക്കന്മാരെ മാറ്റുകയും എല്ലാം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, പ്രണയം ഇസ്ലാമിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ചത് ഷംജാസ് കെ അബ്ബാസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഉള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, പീസ് റേഡിയോ, തിരുമൊഴികൾ, തിരുമൊഴികൾ,
5: തിരുമൊഴികൾ. ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മോടൊപ്പം കെ വി മുഹമ്മദ് അലി ചേരുന്നു. മലക്കുകളോടൊപ്പം പറക്കുന്ന ജാഫർ റളിയല്ലാഹു
6: അൻഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. عن عبد الله بن عباس رضي الله عنهما قال رسول الله صلى الله عليه وسلم دخلت الجنة البارحة فنظرت فيها فإذا جعفر يطير مع الملائكة وإذا حمزة متكئ على سرير. പ്രശോദാക്കളെ, സഹീഹുൽ ജാമിയിൽ വന്നിട്ടുള്ള ഒരു നബി വചനമാണ് കേൾപ്പിച്ചത്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബുൽ അബ്ബാസ് എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവനായ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മകനാണ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹിജ്റക്ക് മുമ്പ് 3 അദ്ദേഹത്തിൻ്റെ ജനനം. ഹിജ്റ 68 തായിഫിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുന്നത്. 1660 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തിട്ട് കാണുന്നത്. ലുബാബത്തുൽ കുബ്ര എന്നിവരാണ് അവരുടെ മാതാവ്. വലിയ പണ്ഡിതനാണ്, ഇമാമാണ്, ഹാഫിളാണ്. തഫ്സീറുകളുടെ കാര്യത്തിൽ ഇമാമാണ്, ഇമാമുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്ന മഹാപണ്ഡിതനാണ്, വ്യക്തിത്വമാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നത്, അള്ളാഹുവിൻ റസൂൽ ഇങ്ങനെ അറിയിച്ചു, പറഞ്ഞു, ദഖൽതുൽ ജന്ന. റസൂലുള്ള പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ദഖൽതു, ഞാൻ പ്രവേശിക്കുകയുണ്ടായി, അൽ ജന്നത്ത, സ്വർഗത്തിൽ, ബാരിഹ, ഇന്നലെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കണ്ട സ്വപ്നമാണ് സ്വഹാബത്തിനെ അറിയിക്കുന്നത്. അൽ ബാരിഹ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവസാനത്തെ, കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ രാത്രി എന്നുള്ള അർത്ഥത്തിനാണ്. അക്റബു ലൈലത്തിൻ മദത് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ ഇന്നലെ രാത്രിയിൽ സ്വർഗത്ത് പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരുടെ സ്വപ്നവും അത് വഹ്യാണ്, യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അങ്ങനെ ഫനദർതു ഫിഹ, ഞാൻ അവിടെ നോക്കുകയുണ്ടായി. സ്വർഗത്തിൽ ഞാൻ എൻ്റെ കണ്ണുകൾ പരിധി നടന്നപ്പോൾ, ഫഇദാ ജഅഫർ, അപ്പോഴതാ ജഅഫർ, അതിന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജഅഫർ ബിനു അബി ത്വാലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബു ത്വാലിബിൻ്റെ മകനാണ് ജഅഫർ ബിന് അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അതാ യഥീറു, പറക്കുന്നു, മഅൽ മലായിക്ക, മലക്കുകളോടൊപ്പം. സുബ്ഹാനല്ലാഹ്, മലക്കുകളോടൊപ്പം സ്വർഗത്തിൽ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. ഇത് ഹംസത്തു, അപ്പോഴത് ഹംസത്ത് എന്നവർ, ഹംസത്തു ബിൻ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനാണ് ഹംസ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അത മുത്തഖിഉൻ, ചാരിയിരിക്കുന്നു, അലാ സരീരിൻ, സ്വർഗത്തിലെ ഒരു കട്ടിലിൽ, സ്വർഗത്തിലെ ഒരു സോഫയിൽ ചാരിയിരിക്കുന്നു ഹംസത്തു ബിൻ അബ്ദുൽ മുത്തലിബ് എന്നവർ. ഇത് ഞാൻ കാണുകയുണ്ടായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശുഹദാക്കളായ, ധർമ്മസമരത്തിൽ വീരമൃത്യുയടഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് പ്രിയ അനുയായികളാണ്, ഒന്ന് ജഅഫർ ബിൻ അബി ത്വാലിബും മറ്റൊന്ന് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബും. രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കുടുംബ ബന്ധമുള്ളവരാണ്, നബിയുടെ പ്രിയപ്പെട്ടവരാണ്. അവർക്ക് അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹം, അവർക്ക് നാളെ പരലോകത്ത് ലഭിക്കുന്ന വലിയ സ്ഥാനം, അവരുടെ ഷഹാദത്ത് രക്തസാക്ഷ്യത്തെ അള്ളാഹു എത്രമാത്രം അംഗീകരിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള സന്തോഷ വാർത്തയാണ് ജീവിച്ചിരിക്കുന്ന സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു നൽകുന്നത്. ജഅഫർ ബിൻ അബി ത്വാലിബ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി, നബിയുടെ പിതൃവ്യനായ അബു ത്വാലിബിൻ്റെ ഒരു മകനാണ്, അതായത് അലി റളിയല്ലാഹുവിൻ്റെ സഹോദരനാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുഅ്ത്താ യുദ്ധത്തിൽ, ഹിജ്റ 8 നടന്ന മുഅ്ത്താ യുദ്ധത്തിൽ മരണപ്പെട്ട വ്യക്തിയാണ്. നമുക്കറിയാം, അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ സൈന്യത്തിൻ്റെ നായകത്വം ഏൽപ്പിച്ചിരുന്നുവല്ലോ, ജഅഫർ ബിൻ അബി ത്വാലിബും. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ബിനു റവാഹ റളിയല്ലാഹു അൻഹും ഒക്കെ അവിടെ പതാകവാഹകരായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. നിലത്ത് വീഴാതെ വെട്ടേറ്റപ്പോൾ, കൈയിന് വെട്ടേറ്റ് കൈ രണ്ടും മുറിഞ്ഞു വീണപ്പോഴും, അള്ളാഹുവിൻ്റെ റസൂൽ ഏൽപ്പിച്ച പതാക നിലത്ത് വീഴാതെ കക്ഷത്തിൽ മുറുകിപ്പിടിക്കാൻ ശ്രമിച്ച് അവസാനം ശത്രുക്കളെ വെട്ടേറ്റ് മരണപ്പെട്ട മഹാനായ വ്യക്തിത്വമായിരുന്നല്ലോ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹു ആ കൈകൾക്ക് പകരമുണ്ട് ചിറകുകൾ അദ്ദേഹത്തിന് നൽകിയെന്ന്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പ്രശംസിച്ചു പറഞ്ഞു, ജഅഫർ ബിൻ അബി ത്വാലിബിനെ സ്വർഗത്തിൽ മലക്കുകളോടൊപ്പം രണ്ട് ചിറകുള്ളവനായിട്ട് ബിജ്നാഹൈ ജനാഹൈൻ രണ്ട് ചിറകുള്ളവനായിട്ട് ഞാൻ കാണുകയുണ്ടായി എന്നുകൂടി പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ഹംസ റളിയല്ലാഹു അൻഹു കട്ടിലിൽ ചാരിയിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്നതാണ്. നമുക്കറിയാം ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിവേനായ സയ്യിദ് ശുഹദാ എന്നൊക്കെ അപരനാമമുള്ള അദ്ദേഹം ഉഹദ് യുദ്ധത്തിലാണല്ലോ വധിക്കപ്പെടുന്നത്. ക്രൂരമായി വധിക്കപ്പെടുന്ന ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മൃതശരീരം കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിച്ചതും വിങ്ങിപ്പൊട്ടിയതുമൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാനാവും. നബിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിവേനെന്ന് മാത്രമല്ല മുലകുടി ബന്ധത്തിൽ റസൂലിന്റെ സഹോദരനും കൂടിയാണ് അദ്ദേഹം എന്ന് കാണാം. മാതാവിന്റെ വഴിയിലും അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമുണ്ട് എന്നതും നാം മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ പ്രവർത്തനങ്ങൾ സത്യവിശ്വാസിയുടെ നന്മകളൊന്നും തന്നെ വൃഥാവിലാക്കുകയില്ല. അവന്റെ വേദനയും അവന്റെ കഷ്ടപ്പാടും അവന്റെ ത്യാഗവും അവന്റെ രക്തസാക്ഷ്യവും അതേപോലെ തന്നെ എല്ലാ നന്മകളും അള്ളാഹു അതിനേക്കാൾ വലിയ പ്രതിഫലം നൽകി അനുഗ്രഹം നൽകി പ്രത്യേകം ആദരിക്കുമെന്നതിനുള്ളൊരു തെളിവായിട്ട് കൂടിയാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് വിശദീകരണങ്ങൾ നമ്മൾ കാണുന്നത്. ദുനിയാവിൽ രണ്ട് കൈ നഷ്ടപ്പെട്ടെങ്കിൽ സ്വർഗത്തിൽ രണ്ട് ചിറകുകൾ നൽകി തന്നെ അള്ളാഹു ജഅഫർ റളിയല്ലാഹുവിനെ ആദരിച്ചതുപോലെ ഹംസ റളിയല്ലാഹുവിന് പ്രത്യേക ഇരിപ്പിടം നൽകി ആദരിച്ചതുപോലെ ആ നന്മയിൽ ദുനിയാവിൽ നന്മ ചെയ്യുന്നവർക്കൊക്കെ അള്ളാഹു അത് നൽകും എന്നതുള്ള സൂചന കൂടി ഇവിടെ നൽകുന്നു. ശുഹദാക്കൾക്ക് ലഭിക്കുന്ന വമ്പിച്ച നേട്ടത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ദീനിനു വേണ്ടി ജീവൻ വെടിയുന്നവർക്ക് നിർഭയരായി യുദ്ധരംഗത്തേക്ക് പോകുന്നവർക്ക് റസൂലിനെ അനുസരിച്ചവർക്ക് ദീനിനെ അഭിമാനത്തിലെത്താൻ പാടുപെട്ടവർക്കൊക്കെ അള്ളാഹു അർഹമായി നൽകുമെന്ന സന്ദേശം കൂടി ഈ ഹദീസ് നമുക്ക് നൽകുന്നു. കൂടുതൽ പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
7: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 28-29 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് സഹൽ അരിപ്ര.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കലാമിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ്. പരിശുദ്ധ കലാം പഠിക്കാനുള്ള നമ്മുടെ ഈ ഒരു മനസ്ഥിതിയും ഈ ഒരുമിച്ച് കൂടലും ഈ കേൾവിയും ശ്രദ്ധയും പാരായണവുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു തമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 28-29 വചനങ്ങളാണ്. അതിലെ ആയത്തുകളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ സൂചിപ്പിക്കുന്ന നിലക്ക് ഒരു പാരായണം നടത്താം. എല്ലാവരും എൻ്റെ കൂടെ പാരായണം ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. كيف تكفرون بالله وكنتم أمواتا فأحياكم كيف تكفرون بالله وكنتم إخفاء بغنية مانيتش مرتشودا أمواتا فأحياكم അംവാത്ത ഫ ഇഖ്ഫ ബിഗുന്നയാണ് ത ഫ എന്നുള്ളത്. അതുപോലെ തന്നെ അം വ നമ്മുടെ ചുണ്ട് രണ്ടും കൂടി തുറയണം. സാക്കിനായ മീമിന് ശേഷം വാവ് വരുമ്പോൾ അം വ അംവാത്തൻ അംവാത്തൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൽഹാറാണ് ശരിക്കും അവിടെ ഉള്ളത്. സാക്കിനായ മീമുമായി ബന്ധപ്പെട്ട് ഇൽഹാറുണ്ടല്ലോ. ثم يميتكم ثم يحييكم ثم إليه ترجعون അവിടെ മീമിന് ശ്രദ്ധയുള്ള സ്ഥലങ്ങളൊക്കെ മണിക്കേണ്ടതുണ്ട്. ثم എന്നുള്ള വാചകം വരുമ്പോൾ ശ്രദ്ധയുള്ള മീമാണ്. ശേഷം 29-ാമത്തെ ആയത്ത് നോക്കൂ. هو الذي خلق لكم ما في الأرض جميعا ثم استوى

അല്ലാഹുന്ന സബഅ സമാവാത്ത് എന്ന് പറയാൻ പാടില്ല. സബഅ സമാവാത്ത് ആ നിലക്കാണ്. അവിടെ കലക്കത്തിൻ്റെ ഹർഫല്ല താ, അതുകൊണ്ട് വളരെ സൈലൻ്റായിട്ടാണ് അവിടെ വഖഫ് ചെയ്യേണ്ടത്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഷൈഇൻ അലീം വളരെ വ്യക്തമായിട്ട് ഇളഹാറാണ്, അപ്പോൾ വ്യക്തമായി ഉച്ചരിച്ചാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, വെളിവാക്കി ഓതുകയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് തിലാവത്തുമായി ബന്ധപ്പെട്ട് നാം അവിടെ ശ്രദ്ധിക്കേണ്ട, പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടതായ സ്ഥലങ്ങൾ. ഇനി നമുക്ക് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പ് പറഞ്ഞ് അവസാനിപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ. അള്ളാഹു സുബ്ഹാനഹു പരിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് ഉദാഹരണങ്ങൾ, ഈച്ചയും മുട്ടുകാലിയും അതുപോലെ തന്നെ മറ്റ് പല ജീവികളെയും അതല്ലാത്ത കാര്യങ്ങളുമൊക്കെ ഉദാഹരണമായി ജനങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന നിലക്കുള്ള ഉദാഹരണങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. അതിനൊന്നും അള്ളാഹു ലജ്ജിക്കുന്നില്ല, ലജ്ജിക്കുകയില്ല. അതൊക്കെ വിശ്വാസികളായ ആളുകൾക്ക്, സത്യാന്വേഷികളായ ആളുകൾക്ക് വളരെ ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളാനും വളരെ എളുപ്പമാകുമെന്ന നിലക്കാണ്. എന്നാൽ അതൊന്നും, അതൊക്കെ കേൾക്കുമ്പോൾ എന്തിനാപ്പോൾ ഈ ഖുർആനിൽ ഈ ഇങ്ങനെയുള്ള നിസ്സാര ജീവികളെ പറ്റിയൊക്കെ ഉദാഹരണമായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന, പരിഹസിക്കുന്ന, ആ നിലക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന അവിശ്വാസികളായ, നിഷേധികളായ, കപടവിശ്വാസികളായ, തോന്നിവാസികളായ ആളുകൾ, അവർക്ക് എന്തു തന്നെ ആയിട്ട് പറഞ്ഞാലും ഇനി അവർ യഥാർത്ഥ വഴിയിലേക്ക് എത്താൻ, അവർ യഥാർത്ഥ വഴിയിലേക്ക് എത്തുകയില്ല, അവരങ്ങനെ വഴികേടിൽ തുടർന്നു പോകുമെന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. പിന്നെ തോന്നിവാസികളായ, തെമ്മാടികളായ ആളുകൾ ആരാണെന്ന് പറഞ്ഞു അല്ലേ. അള്ളാഹുവിനെ, അള്ളാഹുവിൻ്റെ കരാറിനെ ലംഘിക്കുന്നവരാണ്, ചേർക്കാൻ പറഞ്ഞ അതിനെ ചേർക്കാത്തവരാണ്, മുറിച്ചു കളയുന്നവരാണ്, ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവരാണ്, അവർ നഷ്ടക്കാരായിരിക്കുമെന്നൊക്കെ സൂചിപ്പിച്ചു. ശേഷം അള്ളാഹു പറയുകയാണ്, കൈഫ തക്ഫുറൂന ബില്ലാഹി വകുന്തും അംവാതം ഫഅഹ്യാകും ഥുമ്മ യുമീതുകും ഥുമ്മ യുഹ്യീകും ثم إليه ترجعون كيف تكفرون كيف എങ്ങനെയാണ് തക്ഫറൂന നിങ്ങൾ നിഷേധിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുന്നത് എന്നാണ് അല്ലേ. ബില്ലാഹി എന്തിൽ, അല്ലാഹുവിൽ നിങ്ങൾ എങ്ങനെയാണ് അല്ലാഹുവിൽ വിശ്വസിക്കുന്നത്. വ കുന്തും നിങ്ങളായിരുന്നല്ലോ, അംവാതൻ അല്ലേ, അംവാത് എന്ന് പറഞ്ഞാൽ നിർജീവികൾ, മരിച്ചു കിടക്കുന്നവർ, അഥവാ ജീവനില്ലാത്ത വസ്തുക്കളായിരുന്നല്ലോ, നിങ്ങൾ നിർജീവികളായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിനെ, അള്ളാഹുവിൽ അവിശ്വസിക്കുക. ഫ അഹയാക്കും എന്നിട്ട് അഹയാ ജീവിപ്പിച്ചും നിങ്ങളെ, നിങ്ങൾ നിർജീവികളായിരുന്നു, ജീവനില്ലാത്തവരായിരുന്നു. ഫ അഹയാക്കും എന്നിട്ട് അവനാണ് നിങ്ങളെ ജീവിപ്പിച്ചത്, എന്നിട്ട് അവൻ നിങ്ങളെ ജീവിപ്പിച്ചു. സുമ്മ പിന്നെ യുമീത്തുക്കും, അമാത്ത നിറം മരിപ്പിച്ചു, അമാത്ത യുമീത്തു, യുമീത്തു മരി അവൻ മരിപ്പിക്കുകയും ചെയ്യുന്നു, ക്കും നിങ്ങളെ. അപ്പോൾ നിങ്ങളെ ജീവിപ്പിച്ച ശേഷം പിന്നീട് അവൻ നിങ്ങളെ മരണപ്പെടുത്തുന്നു, മരിപ്പിക്കുന്നു. സുമ്മ പിന്നെയോ യുഹയീക്കും, വീണ്ടും യുഹയീ അഹയാ ജീവിപ്പിച്ചു, തൊട്ട് മുമ്പ് വന്നല്ലോ. യുഹയീ അതിൻ്റെ ഫേഡ് മുദാരിയാണ്, ജീവിപ്പിക്കുന്നു. സുമ്മ പിന്നീട് യുഹയീക്കും, അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. സുമ്മ പിന്നെയോ, പിന്നീട് ഇലൈഹി അവനിലേക്ക് തന്നെയാണ്, തുർജഊന റജ എന്നാണ് മടങ്ങി അല്ലേ, തുർജഊന നിങ്ങൾ മടക്കപ്പെടുന്നത്. അപ്പോൾ പിന്നെ അവനിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ, അള്ളാഹുവിൻ്റെ കഴിവിനെ, അള്ളാഹുവാണ് എല്ലാം കൈകാര്യം ചെയ്യുന്ന, എല്ലാ അടിമകളെയും സൃഷ്ടിച്ച ഖാലിഖായ സൃഷ്ടാവ് അള്ളാഹുവാണ് എന്നത് ശരിക്കും ദിയാണ് അള്ളാഹു തെളിവ് സഹിതം ഇവിടെ ഉറപ്പിച്ച് പറയാണ്. ആ ചോദ്യമാണ്, കൈഫ തക്ഫുറൂന ബില്ലാഹ്, കൈഫ തജ്ഹദൂന വുജൂദഹു, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുന്നത്. ഔ തഅബുദുന മഅഹു ഗൈറഹു, അല്ലെങ്കിൽ അള്ളാഹിനോടൊപ്പം അള്ളാഹു അല്ലാത്ത ഒരാളെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആരാധിക്കാൻ സാധിക്കുക. എന്നിട്ട് ചോദിക്കുക, വകുന്തും അംവാതൻ ഫഅഹ്യാകും, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾ നിങ്ങൾ നിർജീവികളായിരുന്നല്ലോ അല്ലേ. ഖദ് കുന്തും അദമൻ അല്ലേ, നിങ്ങൾ ഇവിടെ ഇല്ലാത്തവരായിരുന്നു. ഫ അഹ്യാകും ഫ അഖ്റജകും മിനൽ വുജൂദ്, പിന്നീട് നിങ്ങൾ എന്ത് ചെയ്തു, ഉണ്മ

0: യിലേക്ക് അവൻ പുറത്തു കൊണ്ടുവന്നു, നിങ്ങളെ ഉള്ളവരായി നിങ്ങൾക്കൊരു അസ്തിത്വം നൽകി, നിങ്ങളെ സൃഷ്ടിച്ചല്ലോ അല്ലേ. വേറെ സ്ഥലത്ത് സൂറത്ത് തൂറിൽ തൂർ എന്ന അദ്ധ്യായത്തിൽ ചോദിക്കുന്നത് കാണാം, 35-36 ആയത്തിൽ, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അല്ലേ. ഇവർ വേറെ എന്തിൽ നിന്നെങ്കിലും ഉണ്ടാക്കപ്പെട്ടവരാണോ, പടക്കപ്പെട്ടവരാണോ, സൃഷ്ടിക്കപ്പെട്ടവരാണോ? അം ഹുമുൽ ഖാലിഖൂന, അതല്ല, അവർ തന്നെയാണോ അവിടെ അവരെ സൃഷ്ടിച്ചവർ? അം ഖലഖു സമാവാതി വൽ അർദ്, അതല്ല, അവരാണോ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? ബല്ലാ യൂഖിനൂൻ, പക്ഷെ അവർ ഉറപ്പിച്ച് വിശ്വസിക്കുന്നവരല്ല അല്ലേ. അള്ളാഹുവിൻ്റെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്, മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങൾ. സൂറത്തുൽ ദഹറിൽ, സൂറത്തുൽ ഇൻസാൻ എന്ന പേരുള്ള അതിൽ ഒന്നാമത്തെ ആയത്തിൽ കാണാം, ഹൽ അതാഅൽ ഇൻസാനു ഹൈനു മിൻ അദ്ദഹ്രി ലം യകുൻ ഷൈഅം മദ്കൂറ. അള്ളാഹുവിൻ്റെ ചോദ്യമാണ്, പറയപ്പെടാൻ പറ്റുന്ന ഒരു വസ്തു പോലും അല്ലാതിരുന്ന ഒരു കാലത്ത് മനുഷ്യ, നീ അങ്ങനെയുള്ളൊരു കാലം നിനക്കുണ്ടായിരുന്നില്ലേ അല്ലേ. നമ്മുടെയൊക്കെ പഴയ നമ്മളില്ലാത്തൊരു കാലം ആലോചിച്ച് നോക്കി, നമ്മളെവിടെ, നമ്മളാരാ, നമ്മളെന്തായിരുന്നു, അതിനെപ്പറ്റി പഠിച്ചു എന്ത് ചെയ്യണം, കൃത്യമായി ചോദിക്കണം. അപ്പോൾ അതാണ് പറയുന്നത്, വകുന്തും അംവാതൻ ഫഅഹ്യാകും. അപ്പോൾ നിങ്ങൾ നിർജീവികളായിരുന്നു, എന്നിട്ടോ പിന്നീട് നിങ്ങൾ ജീവിപ്പിച്ചു. അംവാതൻ ഫി അസ്ലാബി ആബായിക്കും, അല്ലേ, നിങ്ങളുടെ പിതാക്കളുടെ മുതുകല്ലിൽ നിങ്ങൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഹത്ത ഖലഖക്കും, അങ്ങനെ പിന്നീട് നിങ്ങളെ സൃഷ്ടിച്ചു. അല്ലേ, സുമ്മ യുമീതുക്കും മൗത്തുൽ ഹഖ്, അല്ലേ, സുമ്മ യുമീതു, പിന്നീട് നിങ്ങളെ മരിപ്പിക്കുന്നു, യഥാർത്ഥ മരണം. ഈ ദുനിയാവിൽ ജീവിച്ച് നിങ്ങളിങ്ങനെ ജീവിക്കുമ്പോൾ അള്ളാഹു നിശ്ചിത സമയത്ത് നീ നിങ്ങളെ മരിപ്പിക്കുന്നു. ആ മരിപ്പിച്ച ശേഷം സുമ്മ യുഹയീക്കും, പിന്നീട് ബർസഖിയായ ജീവിതത്തിന് ശേഷം ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ എന്ത് ചെയ്യുന്നു, അവൻ വീണ്ടും ജീവിപ്പിക്കുന്നു. ഹൈന യബ്അസുക്കും, ആ ബഅസ്, ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നിങ്ങളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നു. അതാണ് റബ്ബ് സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്തിത്വം, ഏകത്വം, കഴിവ്, പുനർജീവിതം, ഇതിനൊക്കെ മനുഷ്യൻ തന്നെ തെളിവാണ് എന്ന് ഈ ആയത്ത് മുഖേന അള്ളാഹു ശരിക്കും എന്ത് ചെയ്യണം, നമ്മളെ ഉണർത്തണം. അപ്പോൾ എവിടെയായിരുന്നു, അറ്റമില്ലാത്ത നമ്മുടെ ഒരു ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക അല്ലേ. ബീജം, ഇന്ദ്രിയം, ഭ്രൂണം, ഇങ്ങനെയുള്ള അവൻ്റെ ഒരുപാട് ആദ്യത്തെ ആ സൃഷ്ടിപ്പിൻ്റെ ആദ്യ ദശകളെക്കുറിച്ച് കുറേയൊക്കെ പറയാൻ കഴിഞ്ഞേക്കും. അതിന് മുമ്പുള്ള അവസ്ഥയെപ്പറ്റി നമുക്കാർക്കും കൂടി അറിയൂ അല്ലേ. പറയാൻ പറ്റുന്ന ഒരു വസ്തുവുമായിരുന്നില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏത് അർത്ഥത്തിൽ നോക്കിയാലും എത്രയോ കാലം അവനൊരു ഒന്നുമല്ലാത്ത അജ്ഞാതനായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അള്ളാഹു എന്ത് ചെയ്തു, ഒരു വസ്തുവായി, ഒരു ഇന്ദ്രിയത്തുള്ളിയായി അല്ലേ, ഒരു ജീവിയായി, മനുഷ്യനായി അസ്തിത്വം പൂണ്ട് രംഗത്ത് വന്നു. കുറച്ച് കഴിയുമ്പം അവൻ മരണമടയുന്നു. ആ ജീവിതം നൽകിയത് ആരാ? അള്ളാഹുവല്ലാതെ മറ്റാരാണ്? അപ്പോൾ മനുഷ്യൻ്റെ ഈ മൂന്നവസ്ഥയും അവന് നിഷേധിക്കുവാൻ കഴിയില്ല. അപ്പോൾ ആ നീണ്ട നിർജീവാവസ്ഥയ്ക്ക് ശേഷം അവനൊരു ജീവിയാക്കി തീർത്ത അള്ളാഹുവിന് അവൻ്റെ മരണശേഷം അവന് വീണ്ടും ഒരു ജീവിതം നൽകാൻ കഴിയുകയില്ല എന്ന് പറയാൻ വല്ല ന്യായമുണ്ടോ സഹോദരങ്ങളെ? അല്ലേ, ശൂന്യതയിൽ നിന്ന് ജീവിതം നൽകിയവന് അർദ്ധശൂന്യതയിൽ നിന്ന് പിന്നെയും ജീവിപ്പിക്കുവാനുണ്ടോ വല്ല പ്രയാസവും? അല്ലേ, പടച്ചവൻ സൃഷ്ടിച്ചല്ലോ, പിന്നെ മരിപ്പിച്ചല്ലോ, പിന്നെ ആ മരിപ്പിച്ച പടച്ചവന് ഒന്നുമല്ലാതെ സൃഷ്ടിച്ചതിൽ നിന്ന്, സൃഷ്ടിച്ച പടച്ച റബ്ബിന് പിന്നെ ഉണ്ടാക്കിയിട്ട് പിന്നെ മരിപ്പിച്ച പടച്ചവന് പിന്നെ പുറത്ത് ജീവിപ്പിക്കാൻ വല്ല പ്രയാസമുണ്ടോ? അല്ലേ, വഹുവ അഹ് വനു അലൈഹി, സൂറത്തു റോമിൽ അള്ളാഹു പറഞ്ഞത് വഹുവ അഹ് വനു അലൈഹി. എന്നാൽ രണ്ടാമത്തെ, പിന്നീട് മരിച്ച ശേഷം വീണ്ടും ജീവിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും നിസ്സാരമായ, വളരെ സിമ്പിളായ, ആദ്യത്തേതിനേക്കാൾ എളുപ്പമായതാണ് അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ്. ആ രണ്ടാമത്തെ ജീവിതത്തോടു കൂടിയെല്ലാം അവസാനിക്കൂ ഇല്ല. ജീവിതത്തിൽ ചെയ്തു വെച്ച നന്മത്തിന്മകളുടെ കണക്ക് നോക്കി ലാഭനഷ്ടങ്ങൾ വീതിച്ച് കൊടുക്കപ്പെടുവാനായി അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായ സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ്. അല്ലേ, കമാ ബദഅക്കും തഅൂദൂൻ, നിങ്ങളവൻ ആദ്യമായി ഉണ്ടാക്കിയതുപോലെ നിങ്ങൾ വീണ്ടും മടങ്ങുന്നതാണ്. അല്ലേ, എന്നിട്ട് അല്ലാഹു പറയണം, ഹുവല്ലദീ ഖലഖകും മാ ഫിൽ അർദി ജമീഅ ثم استوى الى السماء فسواهن سبع سماوات وهو بكل شيء عليم هو الذي خلق لكم അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. അല്ലാഹു പറയാണ്, ഹുവ അവൻ, അല്ലദി ആദരവനാണ്, ഒരുത്തനാണ്, ഖലഖ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, ലക്കും നിങ്ങൾക്ക്. അല്ലേ, ഹുവ الذي خلق അവൻ സൃഷ്ടിച്ചവനാണ്, ലക്കും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക്. മാ ഫിൽ അർളി ജമീഅൻ, മാ ഫിൽ അർളി, ഭൂമിയിലുള്ളത്, ജമീഅൻ അത് മുഴുവനായിട്ടും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചവനാണ് എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഭൂമിയിലുള്ളത് മുഴുവനും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. പിന്നീട് ഇസ്തവ അവൻ ശരിക്കു നിന്നു, തിരിഞ്ഞു, ഇലസ്സമായി ആകാശത്തിലേക്ക്, ആകാശത്തേക്ക് അവൻ തിരിഞ്ഞു എന്നാണ്. ഫസവ്വാഹുന്ന, സവ്വ എന്ന് പറഞ്ഞാൽ ശരിപ്പെടുത്തി, സമപ്പെടുത്തി, സംവിധാനിച്ചു. ഫസവ്വാഹുന്ന, അവയെ അവൻ ശരിപ്പെടുത്തി. സബ സമാവാത്ത്, സബ സമാവാത്തിൻ, ഏഴ് ആകാശങ്ങളാക്കി അവയെ ശരിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ സബ എന്നാണ് ഏഴ്, സമാ അതിൻ്റെ ജമാണ് ബഹുജമാണ് സമാവാത്ത്, ഏഴ് ആകാശങ്ങളായി, ആകാശങ്ങളാക്കി ശരിപ്പെടുത്തിയിരിക്കുന്നു, ഏഴ് ആകാശങ്ങളായി. ഫസവ്വാഹുന്ന, എന്നിട്ടതിനെ അവയെ അവൻ ശരിപ്പെടുത്തുകയും ചെയ്തു. സബ സമാവാത്തിൻ, ഏഴ് ആകാശങ്ങളാക്കിയിട്ട്. വഹുവ, അവനാകട്ടെ, ബിക്കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തെപ്പറ്റിയും. ബിക്കുല്ലി കുല്ലണ എല്ലാ, ഷൈ കാര്യം, ബിക്കുല്ലി ഷൈൻ എല്ലാ കാര്യത്തെക്കുറിച്ചും, അലീമുൻ അങ്ങേറ്റം അറിയുന്നവനാകുന്നു. അപ്പോൾ ഈ വായത്തിൽ ഒന്നാമതായി അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള കണക്കറ്റ് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കണം. രണ്ടാമതായിട്ട് അവൻ്റെ അപാരമായ കുദ്റത്ത്, അള്ളാഹുവിൻ്റെ കഴിവിനെ ബോധ്യപ്പെടുത്തണം. മൂന്നാമതായി അവൻ്റെ സർവജ്ഞത, അഥവാ എല്ലാം അറിയുന്നവൻ, ആ അള്ളാഹുവിൻ്റെ അഗാധമായ ആ സർവജ്ഞതയെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഭൂമിയിലെ നിലവിലുള്ള വസ്തുക്കളെല്ലാം അത് മനുഷ്യന് വേണ്ടി, മനുഷ്യനതിൽ ജീവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണെന്നാണ്. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, പിന്നെ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ, ഒരു കൂട്ടർക്ക് അല്ലെങ്കിൽ മറ്റൊരു കൂട്ടർക്ക് അല്ലേ, ഒരു തലമുറക്ക് അല്ലെങ്കിൽ മറ്റൊരു തലമുറക്ക്, ഇങ്ങനെ മനുഷ്യന് ഉപകാരപ്പെടാത്ത ഒരു വസ്തുവും ഈ ഭൂലോകത്തില്ല എന്നാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ അടുത്ത നാളുകൾ വരെയും ചിലപ്പോൾ മനുഷ്യർക്ക് ആവശ്യം തോന്നിയിരുന്നിട്ടില്ലാത്ത, ചിലപ്പോൾ ഉപദ്രവകരം മാത്രമാണെന്ന് കരുതിയിരുന്ന എത്ര എത്ര വസ്തുക്കൾ ഇന്ന് മനുഷ്യന് അത്യാവശ്യ വസ്തുക്കളായി മാറിയിട്ടുണ്ട് അല്ലേ. ജനവർദ്ധനവ്, ജീവിത രീതിയിലുള്ള മാറ്റം, ശാസ്ത്രീയ പുരോഗതി, തുടർന്നുള്ള ഒരുപാട് എക്സ്പെരിമെൻ്റുകൾ, പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ ആകസ്മികമായ ചില അനുഭവങ്ങൾ എന്നിങ്ങനെയുള്ള കാരണങ്ങൾ, മനുഷ്യാവശ്യങ്ങളും ഉപയോഗങ്ങളും കണ്ടുപിടുത്തങ്ങളും ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഖലഖലകും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. ആ വാക്യം എത്ര അർത്ഥസമ്പൂർണമാണ് അല്ലെ. മനസ്സ് സൃഷ്ടിക്ക് അള്ളാഹു നൽകിയ മഹത്തായ സ്ഥാനത്തിലേക്കും ഈ വാക്യം സൂചന നൽകുന്നു. അള്ളാഹു ഇതിനെപ്പറ്റിയാണ് ഇവിടെ എന്ത് ചെയ്യണ് സൂചിപ്പിക്കുന്നത്. ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഏതൊരു വസ്തുവും ഏതൊരാൾക്കും അവരുടെ ഇഷ്ടം പോലെ നിരുപാധികം കൈകാര്യം ചെയ്യാം എന്നുള്ള അർത്ഥത്തിലല്ല. മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, പൊതുവെയുള്ള നന്മയ്ക്ക് വേണ്ടിയാണ് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഏത് വസ്തുവും യാതൊരു വ്യവസ്ഥവും നിയന്ത്രണവും കൂടാതെ എല്ലാവർക്കും കൈകാര്യം ചെയ്യാമെന്ന് വെക്കുക എന്നുള്ളതല്ല. അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ആർക്കും ഊഹിച്ചറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ഏതാനും ചില ഉപാധികളും പരിമിതികളുമൊക്കെ മതത്തിൽ എന്ത് ചെയ്യും, നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ച, ഇസ്ലാം മതം ഹറാമാക്കിയ, നിഷിദ്ധമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഉപയോഗിക്കാൻ പാടില്ല, അതിലേക്ക് അടുക്കാൻ പാടില്ല അല്ലേ. അതൊക്കെ മനസ്സിലാക്കി മനുഷ്യ സമൂഹത്തിന് പൊതുവേ ഗുണമുള്ള, നന്മയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, അതൊക്കെ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, നമുക്കത് ഉപയോഗിക്കാം എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ സുമ്മസ്തവ ഇലസ്സമാ ഫസവ്വാഹുന്ന, പിന്നെ അവൻ ആകാശത്തിലേക്ക് തിരിഞ്ഞ് അവയെ ഏഴ് ആകാശങ്ങളാക്കി ശരിപ്പെടുത്തി എന്ന വാചകം പറയുമ്പോൾ, ഒരു പക്ഷേ നമുക്ക് തോന്നാം ഭൂമിയിലെ വിഭവങ്ങളെ സൃഷ്ടിച്ച ശേഷമാണ് ആകാശം സൃഷ്ടിച്ചതെന്നാണ് ഈ ആയത്തിങ്ങനെ വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കുമ്പോൾ, ഈ ആയത്ത് മാത്രം വായിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ സൂറത്തുൽ നാസിഅത്തിൽ കാണാം, ആകാശത്തെ നിർമ്മിച്ച് ശരിപ്പെടുത്തിയ കാര്യം പറഞ്ഞിട്ട് പിന്നെയാണ് എന്ത് ചെയ്യണത്, നാസിഅത്ത് എന്ന അദ്ധ്യായത്തിൽ പറയുന്നത് വൽ അർദ ബദലിക ദഹാഹ എന്ന് പറയുന്നത് അല്ലേ. സൂറത്തുൽ നാസിഅത്തിൽ ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞ ശേഷമാണ് വൽ അർദ ബദലിക ദഹാഹ എന്ന ആയത്ത് പറയുന്നത്. അഥവാ ഭൂമിയെ അതിനുശേഷം അവൻ പരത്തുകയും ചെയ്തു അല്ലേ. അൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമാ ഉബനാഹ റഫഅ സംഖഹ ഫസവ്വാഹ എന്നൊക്കെ പറഞ്ഞ ശേഷം പിന്നീടാണ് ആദ്യം ആകാശത്തെ പറ്റി പറഞ്ഞു, പിന്നീടാണ് ഭൂമിയുടെ സംവിധാനത്തെപ്പറ്റി അതിനെ പരത്തുകയും ചെയ്തു എന്ന് പറയുന്നത്. 79 അധ്യായത്തിലെ 30 വചനം. അപ്പോൾ ഇവിടെ പിന്നെ സുമ്മ എന്നുള്ള പ്രയോഗം അത് കാലക്രമത്തെ, കാലത്തിൻ്റെ ക്രമത്തെ സൂചിപ്പിക്കുന്നതല്ല, ഒരു വിഷയം സംസാരിച്ച ശേഷം മറ്റൊരു വിഷയത്തിലേക്ക് സൂചന നൽകാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ആണ് മുഫസ്സിറുകൾ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു അഅലം വസ്സവാബ്. അപ്പോൾ ആകാശഭൂമിയുടെ സൃഷ്ടിയെ സംബന്ധിച്ച് അല്പം വിശദമായൊരു വിവരണം സൂറത്തുൽ ഹാമീം സജ്ദയിൽ നമുക്ക് കാണാൻ പറ്റും. അത് വായിച്ച് നോക്കുന്നത് നല്ലതാണ്. പിന്നെ സബ്ഉ സമാവാത്ത് അല്ലേ, ഏഴ് ആകാശങ്ങൾ, ആകാശങ്ങൾ ഏഴെണ്ണമാണ് എന്ന് ഖുർആനിൽ 8-10 സ്ഥലങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. ആധുനിക ഗോളശാസ്ത്രത്തിന് 7 ആകാശങ്ങളെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിൽ സ്പഷ്ടമായ വാക്കുകളിൽ ആവർത്തിച്ച് പറയപ്പെട്ടുള്ള ഈ പ്രസ്താവനയെ ചില ആൾക്കാർ ചേരുന്നത് പോലെ നമുക്ക് വെറുതെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അവരുടെ സൃഷ്ടാവ് അവ ഏഴെണ്ണമാണെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അല്ലേ, ആകാശത്തിൻ ഭൂമിക്ക് സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആല ഏഴെണ്ണമാണ് എന്ന് പറയുമ്പോൾ, അത് ആവർത്തിച്ച് പറയുമ്പോൾ അതിനപ്പുറം കടന്ന് പറയുവാൻ നമുക്കാർക്കും അവകാശമില്ല, അർഹതയുമില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആകാശഭൂമികളെയും അവയിലെ സകല വസ്തുക്കളെയും അതിസമർത്ഥമായ രീതിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടാക്കി വളരെ വ്യവസ്ഥാപിതവും യുക്തിപൂർണവുമായ രീതിയിൽ നിയന്ത്രിച്ച് പരിപാലിച്ചു പോരുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല ഭാവി ഭൂത വർത്തമാനകാല വ്യത്യാസമില്ലാതെ സർവകാര്യങ്ങളെക്കുറിച്ചും ചെറുപ്പ വലിപ്പ വ്യത്യാസമില്ലാതെ സകല വസ്തുക്കളെക്കുറിച്ചും അവിടെ ആ ആയത്ത് അവസാനിക്കുമ്പോൾ പറഞ്ഞല്ലോ, എന്താണ്, വഹുവ ബിക്കുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാറ്റിനെപ്പറ്റിയും അങ്ങേയറ്റം അറിയുന്നവനാണ്. അള്ളാഹുവിൻ്റെ അസ്മാ വസിഫത്തിൽപ്പെട്ട ഒന്നാണ്, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷങ്ങളിൽപ്പെട്ട ഒന്നാണെന്ത്, അലീം എന്നുള്ള വാക്ക്. അൽ അലീം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നവൻ എന്ന അർത്ഥമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രണ്ട് ആയത്തുകളിലൂടെ നമ്മോട് ചോദിക്കുന്നത് എന്താ അല്ലേ, നമ്മെ ഈ രൂപത്തിലുള്ള ഒരു കണ്ടാൽ ചന്തം തോന്നുന്ന ചുറുചുറുക്കുള്ള മനുഷ്യനാക്കി കണ്ണും മൂക്കും കാതും കയ്യും കാലുമൊക്കെ തിന്ന് അത് ആ അവയവങ്ങളെ കൃത്യമായി വെക്കേണ്ട സ്ഥലത്ത് കൃത്യമായി വെച്ച് രൂപപ്പെടുത്തി നല്ലൊരു സൃഷ്ടിയാക്കി മാറ്റി അല്ലേ, ആ മാറ്റിയ ഇതിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവായ തമ്പുരാനെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ആ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് ആ അള്ളാഹുവിനെ നന്ദി കാണിച്ചു കൊണ്ടാണ് നാം ദുനിയാവിൽ ജീവിക്കേണ്ടത്. ആ റബ്ബിലേക്കാണ് മടക്കം എന്ന ബോധത്തോടുകൂടി തിരിച്ചറിവോടുകൂടിയാണ് നാം പ്രവർത്തനങ്ങൾ സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചു. പിന്നെ ഈ ആകാശങ്ങളെയും ഭൂമിയെയും എല്ലാം സംവിധാനിച്ച പടച്ച റബ്ബിന് നാം ചെയ്യുന്ന എന്ത് തിന്മകളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും റബ്ബിനറിയാം എന്ന ബോധത്തോടുകൂടി നാം ഇവിടെ ജീവിക്കുമ്പോൾ ആ സുഹൃതങ്ങൾ ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറണമെന്നുള്ള തേട്ടമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ റബ്ബിന് സുഗ്രന്ഥങ്ങൾ ചെയ്ത് നന്മകൾ വർദ്ധിപ്പിച്ച അവസ്ഥയിൽ നമുക്ക് നിശ്ചയിച്ചു തന്ന മരണത്തിന് മുമ്പായിട്ടുള്ള ഈ ജീവിതം സൽക്കർമ്മ നിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തുൽ ബക്കറയിലെ 28-29 വചനങ്ങളെ ആസ്പദമാക്കി ക്ലാസ് എടുത്തത് സഹൽ അരിപ്ര.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, യാ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഒരു ഉപദേശമാണ്. അവർ നിന്നോട് നിന്റെ കുടുംബവും സമ്പത്തും വിട്ട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാലും ആ മാതാപിതാക്കളെ നീ ധിക്കരിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജന്മം നൽകിയ, നമ്മെ നാമാക്കി മാറ്റിയ, സ്നേഹം മാത്രം നമുക്ക് നൽകി നമ്മെ വളർത്തി വലുതാക്കിയ ഉമ്മയെയും ഉപ്പയെയും സ്നേഹിക്കുന്നതിൻ്റെ മഹത്വമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സുഹാബിയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ചുരുക്കം ചില ആയത്തുകളിലും ഹദീസുകളിലും മാതാപിതാക്കളോടുള്ള ഹഖിന്റെ അതിഗൗരവമായ വിഷയം അള്ളാഹുതആല പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുന്നുണ്ട്, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അസ്സലാത്തു അലാ വഖ്തിഹ, അഞ്ചു നേരം നിസ്കാരം അത് നിർവഹിക്കലാണ്, അഥവാ അഞ്ചു നേരത്തെ നിസ്കാരം അതിൻ്റെ സമയത്ത് കൃത്യമായി നിർവഹിക്കലാണ് ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അമല് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിക്ക് മറുപടി നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ റഹ്മത്ത്, ഈ ഒരു കാരുണ്യം എല്ലാവർക്കും ഒന്നും കിട്ടൂല. അള്ളാഹു ഇഷ്ടപ്പെട്ട സൗഭാഗ്യവാന്മാർക്കേ ആ റഹ്മത്ത് അള്ളാഹു തആല കൊടുക്കുള്ളൂ. അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ സ്വഹാബി ചോദിക്കാണ്, സുമ്മ അയ്യു, പിന്നെ ഏതാ പ്രവാചകരെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രിയമുള്ളവരെ, നോമ്പ് എന്നല്ല, സക്കാത്ത് എന്നല്ല, ഹജ്ജ് എന്നല്ല പറഞ്ഞത്. നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഉമ്മയെയും ഉപ്പയെയും തിരിഞ്ഞു നോക്കാതെ വർഷാവർഷം ഹജ്ജിനും ഉംറക്കും പോണ ആളുകളുണ്ടാവും. ഇവനും ഇവന്റെ ഭാര്യയും മക്കളൊക്കെ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. ഇവനും ഇവന്റെ ഭാര്യയുമൊക്കെ 5000-ത്തിന്റെയും 6000-ത്തിന്റെയൊക്കെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ടാവും. അവന്റെ ഉമ്മയും ഉപ്പയും ആ പഴയ കീറിയ ഡ്രസ്സിലായിരിക്കും ഉണ്ടാകുക. ഇവനും ഇവന്റെ ഭാര്യയും കാറെടുത്ത് കറങ്ങി നടക്കുന്നുണ്ട്, ഹോട്ടലുകളിൽ കയറി നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട്, ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. അവന്റെ ഉപ്പയെയും ഉമ്മയെയും അവൻ തിരിഞ്ഞു നോക്കണില്ല. അല്ലാണ്ട് റസൂല് പറയാണ്, സുമ്മായു, പിന്നെ ഏതാന്ന് ചോദിച്ചു. അപ്പൊ പറയാ, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. സുഹാബി ചോദിക്കാണ്, സുമ്മായു, പിന്നെ ഏതാ പ്രവാചകര്? അപ്പൊ പ്രവാചകൻ പറഞ്ഞു, അൽ ജിഹാദു ഫി സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. നോക്കൂ, നിങ്ങൾ ജിഹാദിനേക്കാളും വലിയ പുണ്യമാണ് വയസ്സായ ഉമ്മയെയും ബാപ്പയെയും നോക്കുന്നതിനാണ് ഈ ഒരു ഹദീസിലൂടെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ ജിഹാദിന് പുറപ്പെട്ട ഒരു സ്വഹാബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, എന്താ, അഹയ്യുൻ വാലിദൈക്ക്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണത്. അപ്പൊ സ്വഹാബി പറയാ, ഖാല നഅം, എങ്കിൽ ആ വയസ്സായ ആ ഉമ്മയെയും ബാപ്പയെയും നോക്കലാണ് ഏറ്റവും വലിയ ജിഹാദി എന്ന് പറഞ്ഞ് ആ സ്വഹാബിയെ വീട്ടിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കാണ്. സുബ്ഹാനല്ലാഹ്. ആ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന നല്ല മക്കളാകാൻ പ്രിയമുള്ളവർ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരിക്കലേ മഹാനായ ബുറൈദ റളിയല്ലാഹു തആലഹു പറയാണ്, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മാംസം വീണാൽ വെന്തു പോകുന്ന തരത്തിൽ കഠിന ചൂടുള്ള മരുഭൂമിയിലൂടെ എന്റെ മാതാവിനെയും ചുമലിലേറ്റി ദീർഘദൂരം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ്. അവരോടുള്ള ബാധ്യത, ആ ഒരു കർമ്മത്തിലൂടെ ഞാൻ പൂർത്തീകരിച്ചോന്നാ ചോദിക്കുന്നത്. പ്രവാചകൻ സാസ്ല പറയാണ്, പ്രസവ സമയത്ത് അവർ നിനക്കു വേണ്ടി സഹിച്ച വേദനകളിൽ ഒന്നിനു പോലും അത് പരിഹാരാവൂലാണ്, അത്രമാത്രം അവർ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റിദല്ലാഹു ഫീ റിദൽ വാലിദൈൻ വസുഹ്തുല്ലാഹി ഫീ സുഹ്തിൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തിയുള്ളത്, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപമുള്ളത് എന്ന് മനസ്സിലാക്കി ആ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, മനസ്സറിഞ്ഞു സ്നേഹിക്കുന്ന നല്ല മക്കളായി നമ്മൾ മാറുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
2: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
5: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
6: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ആരോഗ്യവിചാരം, ചൂടുകാലത്തെ രോഗങ്ങൾ. ചർച്ച ചെയ്തുകൊണ്ട് ഡോക്ടർ ഡാനിഷ് സലീം, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി സലാഹുദ്ദീൻ ഇ എന്നിവർ ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ഡാനിഷ് സലീമാണ്. ഡോക്ടർ ഡാനിഷ് സലീമിനെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഖലീഫ യൂണിവേഴ്സിറ്റിയിലെ കോർ ഫാക്കൽറ്റി മെമ്പറാണ്. അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിലെ സീനിയർ സ്പെഷ്യലിസ്റ്റ് ആണ്. അതോടൊപ്പം തിരുവനന്തപുരം PRS ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് എന്ന ചാനൽ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. ഡോക്ടർ, ഒരിക്കൽ കൂടി പീസ് റേഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചൂടുകാലത്തുള്ള അസുഖങ്ങളെക്കുറിച്ചാണ്. അല്ലെങ്കിൽ ഡോക്ടർ, ഇപ്പോൾ സാധാരണ നമ്മൾ ചൂടുകാലത്തൊക്കെ കേൾക്കുന്ന ഒരു ന്യൂസാണ് ചൂടേറ്റ മരണങ്ങൾ. ചൂടേറ്റ് ആളുകൾ മരിച്ചു വീഴാണ്, കുഴഞ്ഞു വീഴാണ്. എന്താണ് ഈ ചൂടേറ്റിട്ടുള്ള മരണങ്ങൾ, എന്താണ് ഇതിന് കാരണം?
2: സി, നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ചൂടേൽക്കുന്ന സമയത്ത് നമുക്ക് ശരീരത്തിന് ആ ഒരു ചൂട് താങ്ങാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. പക്ഷേ നമ്മൾ പെട്ടെന്ന് സ്ഥിരമായിട്ട് നമ്മൾ ACയിലിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചൂടേൽക്കാത്തൊരു വ്യക്തി, പെട്ടെന്ന് നമ്മളൊരു നല്ല ഒരു 56°C അല്ലെങ്കിൽ ഒരു 50°C പോയി നിൽക്കുകയും അത് കുറച്ച് നേരം, ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം നിൽക്കുക, ഒരു സ്കൂൾ അസംബ്ലിക്ക് നിൽക്കുകയാണെന്ന് കരുതുക, ആ ഒരു ചൂട്, ഒരു ചൂടുള്ള സമയത്ത്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഹൈപ്പോതലാമസ് ആണ് ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ലെവൽ കഴിയുമ്പോഴത്തേക്ക് അത് പറ്റാതാവും. അതായത് ആ കൺട്രോൾ, ഹീറ്റ് റെഗുലേഷൻ തന്നെ തെറ്റിപ്പോവും. അങ്ങനെയൊരു സാഹചര്യം വരുമ്പോഴാണ് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ഇവിടെ അപസ്മാരം വരികയും രോഗി കുഴഞ്ഞു വീണുകയും മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. സാധാരണ അതിൽ ഈ സൺബാത്തിനൊക്കെ പോയി കിടക്കുന്ന നമ്മുടെ ഈ സാധാരണ ഫോറിനേഴ്സൊക്കെ വന്ന് സൺബാത്തൊക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും ചൂടുള്ള സമയത്തൊക്കെ വരുന്ന സൺബാത്ത് ചെയ്യും. അവർ ദേഹം മൊത്തം പൊള്ളി, അതുപോലെ ഈ ഒരു ബുദ്ധിമുട്ടായിട്ട് സ്ഥിരം നമുക്ക് എപ്പോഴും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വരാറുണ്ട്. ഞാൻ ഒരു 3-4 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു പേഷ്യൻ്റെ കണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്ഥിരം വരാറുള്ളൊരു പ്രശ്നമാണ്. അത് നമുക്ക് ഈ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റേജാണ് ഏറ്റവും ഡേഞ്ചറസ്. ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
1: തീർച്ചയായും ഡോക്ടർ, ഇവിടെ ഒരു ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ച് പറഞ്ഞു. സാധാരണ ഇങ്ങനത്തെ പ്രോഗ്രാംസ് പീസ് റോഡിൽ വരുമ്പം ചില ശ്രോതാക്കളെങ്കിലും ചോദിക്കും, എന്താണ് ഈ സാധനം എന്നൊക്കെ ഇങ്ങനെ കമൻസിലോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡോക്ടർ, എന്താണ് ഈ ഹീറ്റ് സ്ട്രോക്ക് പറഞ്ഞത്? അപ്പോൾ സാധാരണ ചിലപ്പം ചൂടുണ്ടാകുമ്പോൾ ചില ആളുകളുടെ ശരീരമൊക്കെ ഇങ്ങനെ ചുവന്ന് ഒരു കളറൊക്കെ മാറും, ചിലരെ മസിലിനൊക്കെ പ്രശ്നം വരും. അതാണോ ഹീറ്റ് സ്ട്രോക്ക്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്?
2: അത് നല്ലൊരു ചോദ്യമാണ്. അതായത് ഹീറ്റ്, നമ്മൾ ചൂട് കൂടുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുവാണെങ്കിൽ ഹീറ്റ് റാഷ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു വെയിലത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ദേഹത്ത് ചുമന്ന് തടിക്കുക, ചൊറിച്ചിലുണ്ടാകുക, പല ആളുകൾക്കും ഉണ്ടാവാറുള്ളതാണ്. ആ സമയമാകുമ്പോൾ തന്നെ നമ്മൾ മിക്കവാറും വീട്ടിനകത്തോട്ട് കയറാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഹീറ്റ് ക്രാമ്പ് എന്നുള്ള അവസ്ഥ വരുന്നത്. ഹീറ്റ് ക്രാമ്പ് നമുക്ക് മസിൽ പിടിത്തമാണ്. പല ഭാഗത്തും നമുക്ക് മസിൽ പിടിക്കുന്ന പോലെ തോന്നും. നമ്മുടെ തൊടയിൽ പിടിക്കുക, കാലിൻ്റെ അവിടെ പിടിക്കുക, കൈയുടെ ബാക്കിൽ പിടിക്കുക, അങ്ങനെ മസിൽ പിടിക്കുക. ഇനിയുള്ളൊരു സ്റ്റേജുണ്ട്, ഹീറ്റ് എക്സോഷൻ എന്ന് പറയും. ഇവിടെ നമ്മൾ അമിതമായ വിയർക്കുക, കുറച്ച് നേരം കഴിയുമ്പോൾ വിയർപ്പേ ഇല്ലാത്ത അവസ്ഥയിലോട്ട് വരിക, അതുപോലെ നമുക്ക് തലകറക്കം ഉണ്ടാകുക, ക്ഷീണമുണ്ടാകുക, ഓക്കാനം ഉണ്ടാകുക, ഇതൊക്കെയാണ് ഒരു ഹീറ്റ് എക്സോഷൻ സമയത്തുണ്ടാകുന്നത്. ഏറ്റവും ഫൈനൽ സ്റ്റേജാണ് ഹീറ്റ് സ്ട്രോക്ക്. ഹീറ്റ് സ്ട്രോക്ക് വരുമ്പോൾ അപസ്മാരം ഉണ്ടാകുകയും രോഗി അബോധാവസ്ഥയിൽ പോവുകയും പൾസ് നഷ്ടപ്പെടുകയും ഹൃദയം സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ആ സമയത്ത് മരണമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലാണ്, 1, 2, 3, 4 എന്നുള്ളൊരു ഗ്രേഡിലാണ് ഇത് പോകുന്നെങ്കിൽ പോലും ചില വ്യക്തികളിൽ ഹീറ്റ് സ്ട്രോക്ക് സഡനായിട്ട് വരും. അതായത് ആദ്യത്തെ ഹീറ്റ് റാഷ് ഒന്നും ഉണ്ടാകില്ല, ഒരു കുറേ നേരം ടെമ്പറേച്ചർ ഇരിക്കുമ്പോൾ ഡയറക്റ്റ് ഫസ്റ്റ് സിംറ്റം തന്നെ കുഴഞ്ഞു വീഴുകയായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പേഷ്യൻ്റാണ് കൂടുതൽ ഡേഞ്ചറസ് ആകുന്നത്. ചില വ്യക്തികൾക്ക് ഭാഗ്യവശാൽ നമ്മൾ കുറച്ച് നേരം നിൽക്കുമ്പോൾ ദേഹം ചുമന്ന് അടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേഹം ഒരു ഷെയ്ഡുള്ള സ്ഥലത്തോട്ട് മാറിയാൽ ആ ഒരു പ്രശ്നം അവിടെ തീരുകയാണ്. പക്ഷേ ചില വ്യക്തികളിൽ, അൺഫോർച്ചുനേറ്റ്ലി, പ്രായമുള്ള 65 വയസ്സിന് മുകളിലുള്ള വ്യക്തികളിലും കൊച്ചു കുട്ടികളിലുമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുള്ളത്. അവർ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് കുഴഞ്ഞു വീണ് അത് അബോധാവസ്ഥയിലോട്ട് പോകുന്ന അവസ്ഥയിലും ഫിറ്റ്സ് വരുന്നതായിരിക്കും ഫസ്റ്റ് സിംറ്റം. അപ്പോൾ അത് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്.
1: ഡോക്ടർ, ചില ന്യൂസിലൊക്കെ കേൾക്കാം കാറിലൊക്കെ കുട്ടിനെ ലോക്ക് ചെയ്ത് മറന്നു പോയിട്ട് കുട്ടി മരിച്ചു പോകുന്നത് ഇതുകൊണ്ടാണോ? ഈ സ്ട്രോക്ക്, ഈ ഹീറ്റ് സ്ട്രോക്ക് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ?
2: വളരെ കറക്റ്റാണ്. നമ്മൾ ഈ കാറിൽ മെയിനായിട്ട് രണ്ട് കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ഈ ഒരു കാറ് നമ്മൾ ഗ്ലാസ് അടച്ചിട്ട് നമ്മൾ പിന്നെ ആ ചൂടത്തിരിക്കുകയാണ്, AC ഒന്നും ഓണാക്കിയിട്ടില്ലെങ്കിൽ ആ ചൂട് വളരെ വേഗത്തിൽ അടഞ്ഞ സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ കൂടും. പ്രത്യേകിച്ചും കോൺക്രീറ്റ് ബിൽഡിങ്ങിലും അതുപോലെ അടഞ്ഞ് വെച്ചേക്കുന്ന സ്ഥലങ്ങളിൽ, വെയിലത്താണ് കാറ് കിടക്കുന്നതെങ്കിലും വളരെ വേഗത്തിൽ ചൂട് ഡബിൾ ആകുകയും ട്രിപ്പിൾ ആകുകയും ചെയ്യും. കൊച്ചുകുട്ടിക്ക്